0: ബി പി 80-ൽ താഴെയുമാണ് നോർമൽ ബി പി ആയിട്ട് എടുക്കുന്നത്. കാരണം ഈ രണ്ട് വാല്യൂ 120-80 അതിൻ്റെ മുകളിലോട്ടുള്ള ഏതൊരു വാല്യൂ അളവാണെങ്കിൽ പോലും അതിന് തത്തുല്യമായിട്ട് അതിൻ്റെ തോതിനനുസരിച്ചിട്ടുള്ള കേടുപാടുകൾ ബാക്കി അവയവങ്ങൾക്കെല്ലാം വരുന്നത് കണ്ടതുകൊണ്ടാണ് ഇത് നോർമൽ വാല്യൂ ആയിട്ട് എടുത്തത്. ഇതിൻ്റെ തന്നെ പല ലെവലിനനുസരിച്ച് ഒരുപാട് ഗ്രേഡുകളായിട്ട് അതിൻ്റെ ഹൈപ്പർ ടെൻഷനെ പല സ്റ്റേജുകളായിട്ട് സ്റ്റേജ് 1 സ്റ്റേജ് 2 അങ്ങനെയൊക്കെ ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്നാലും പൊതുവേ ഒരു രോഗിക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാനും അത് പിന്നെ ഒരു മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രോഗിക്ക് മരുന്നിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധാരണയായിട്ട് എടുക്കുന്നത് 140-90 അത് പല അത് അങ്ങനെയാണ് പഠനങ്ങളുള്ളത്. 140-90 എടുക്കാറുള്ളത്. ഇത് തന്നെ ഒരു 60 വയസ്സിന് മുകളിലുള്ള ഒരാളാണ് മറ്റസുഖങ്ങളൊന്നുമില്ല വെറും ബ്ലഡ് പ്രഷർ മാത്രമാണ് ഉള്ളതെങ്കിൽ 150 വരെ പോകാമെന്നാണ്. പുതിയതായി വളരെ റീസെൻ്റായിട്ട് ഇപ്പോൾ ഈ 2017 അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പോലെയുള്ള ബോഡികളുടെ പുതിയ ഗൈഡ് ലൈൻസ് അനുസരിച്ച് വീണ്ടും കുറച്ചിരിക്കുകയാണ്, 130-180 വന്നിട്ടുണ്ട്. പക്ഷെ പൊതുവേ ഇങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും നോർമൽ ലെവലും ടാർജറ്റും ഗോളും ഒക്കെ ഏറ്റെടുക്കുന്നത് 140-90 ഒക്കെയാണ്.
1: തീർച്ചയായും അപ്പോഴുണ്ടാകുന്ന ഒരു സംശയം, ഏതെങ്കിലും ഒരു രോഗിക്ക് ഒരു തവണ പെട്ടെന്നൊരു ബി പി കൂടുതലായിട്ട് കണ്ടു, 150-190 കണ്ടു, ആ രോഗിക്ക് മരുന്ന് തുടങ്ങേണ്ടതുണ്ടോ? തീർച്ചയായും ആളുകൾക്കുണ്ടാകുന്ന ഒരു സംശയം.
0: ഇല്ല, ഒറ്റ തവണ ബി പി ഇപ്പോൾ 140-90 കൂടുതൽ കണ്ടെന്ന് വെച്ച് അത് ബി പിയുടെ മരുന്ന് തുടങ്ങാനുള്ള ഒരവസ്ഥയല്ല അത്. കാരണം ബി പി വളരെ ട്രാൻസിയൻ്റായിട്ട് കുറച്ച് സമയത്തേക്ക് മാത്രമായി കൂടുന്ന പല അവസ്ഥകളുമുണ്ട്. ഉദാഹരണത്തിന് ചെറിയ രീതിയിലുള്ള എക്സേഷൻ അഥവാ ശാരീരിക അധ്വാനം കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രഷർ നോക്കുന്നതെങ്കിൽ, ഇല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം പിരിമുറുക്കമുള്ള സമയത്താണ് നമ്മൾ പ്രഷർ നോക്കുന്നതെങ്കിൽ, അതുപോലെ തന്നെ ഒരു കടുപ്പമുള്ള കാപ്പി കുടിച്ചാൽ പോലും 30 മിനിറ്റോളം ബി പിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതേപോലെ പുക വലിച്ചു കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റോളം ഒക്കെ ബി പിയിൽ വ്യത്യാസം ഉണ്ടാകാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു തവണ ബി പി 140-90 കൂടുതൽ കണ്ടെന്ന് വെച്ച് അയാൾക്ക് ആ ഒരു രോഗിക്ക് ബി പിയുടെ മെഡിസിൻസ് തുടങ്ങേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് 2 വിസിറ്റുകൾ, അതായത് നമ്മുടെ ഒ പിയിലേക്കുള്ള 2 വിസിറ്റുകൾ, അത് തന്നെ ഓരോ വിസിറ്റിലും 2 തവണ ബി പി നോക്കി, അതായത് രോഗിയെ ഒരു 5 മിനിറ്റോളം ഒരു വിത്ത് ബാക്ക് റെസ്റ്റ് ചാരിയിരുത്തി 5 മിനിറ്റിന് ശേഷം അങ്ങനെ ബി പി നോക്കി, 2 തവണ ബി പി നോക്കി, അങ്ങനത്തെ 2 വിസിറ്റുകളിലും കൂടുതലായിട്ട് പെർസിസ്റ്റൻ്റ് ആയിട്ട് ഇതേ തരത്തിൽ കൂടുതലായി നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അവരെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ.
1: എനിക്കൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്നൊരു ടേം കേട്ടിട്ടുണ്ട് അല്ലേ? അത്
0: വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്നത് വളരെ സാധാരണമാണ്. കാരണം പൊതുവെയുള്ളതാണ് നമ്മളൊരു ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക് കയറുമ്പോൾ, അല്ലെങ്കിൽ ഒരു വൈറ്റ് കോട്ടിട്ട ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ് ബി പി നോക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ടെൻഷൻ, എൻ്റെ ബി പി അധികമാവുമോ എന്നുള്ള ആ ഒരു ടെൻഷനിൽ നിന്നും, ആ ഒരു ചെറിയ മാനസിക സമ്മർദ്ദത്തിൽ നിന്നും കൂടുന്ന ഒരവസ്ഥ കാണാറുണ്ട്. അത് വളരെ കോമൺ ആണ്, ഒരുപാട് പേഷ്യൻസിന് അങ്ങനെയുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ റെക്കമെൻഡേഷൻസ്, പുതിയ പുതിയ പഠനങ്ങൾ പറയുന്നത് വീടുകളിൽ വെച്ച് ബി പി നോക്കുന്ന ഒരു സംവിധാനം കൂടെ ഉണ്ടെങ്കിൽ അത് ഹൈപ്പർടെൻസീവ് ആണ് രോഗി എന്നുള്ളതിന് കൂടുതൽ ഡയഗ്നോസിന് കൂടുതൽ സഹായകമാകും. അതേപോലെ തന്നെ സ്ഥിരമായിട്ട് നോക്കുന്ന ആംബുലേറ്ററി ബി പി എന്നൊക്കെ പറയും, നമ്മുടെ നാടുകളിൽ അധികം യൂസ് ചെയ്യുന്നില്ല, അതൊക്കെയാണ് ഈ രോഗനിർണയത്തിന് കൂടുതൽ സഹായമാകുന്നത്.
1: ഡോക്ടർ, ഒരു സംശയം കൂടി. തീർച്ചയായും വീടുകൾ ഇപ്പോൾ എല്ലാം ഡിജിറ്റലിൻ്റെ കാലമാണ്. ഡിജിറ്റൽ തെർമോമീറ്റർ, അതേപോലെ തന്നെ ഡിജിറ്റൽ ബി പി നോക്കുന്ന ഡിജിറ്റൽ സ്ഫിഗ്മോമാനോമീറ്റർ, അത് എത്രത്തോളം കൃത്യതയാണ്, അത് വിശ്വസിക്കാമോ?
0: ഒരു പരിധിവരെ നമുക്ക് ഡിജിറ്റൽ സ്പിഗ്മോമാനോമീറ്ററിൻ്റെ വാല്യൂസിനെ വിശ്വസിക്കാവുന്നതാണ്. പിന്നെ വളരെ ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് ബി പിയുടേതായിട്ടുള്ള സിംറ്റംസ്, അതായത് ഇപ്പോൾ തലവേദന പോലെ, നെഞ്ചുവേദന പോലെ, ഇല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക, എന്നാൽ ഈ ഡിജിറ്റൽ ബി പി റെക്കോർഡറിലെ അത് നോർമലായിട്ട് വരികയൊക്കെ ചെയ്യുമ്പോൾ മാനുവലായിട്ട് തന്നെ അത് ചെക്ക് ചെയ്യേണ്ടതാണ്. എന്നാലും ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വെച്ച് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഡോക്ടറെ കാണണോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടും ഒരു സാധാരണ നിലക്കുള്ള ഒരു ചെക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഇതിനെ ഉപയോഗിക്കാവുന്നതാണ്.
1: തീർച്ചയായും ഡോക്ടർ നല്ലൊരു അറിവാണ് പങ്കുവെച്ചത്. നമുക്കുണ്ടാകുന്ന ഒരു ചോദ്യമാണ്, എന്തെല്ലാമാണ് ബ്ലഡ് പ്രഷർ, ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെ കാരണങ്ങൾ?
0: ഈ ബ്ലഡ് അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം ഉണ്ടാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഇതിനെ രണ്ട് രീതിയിലാണ് നാം തരംതിരിക്കാറ്. ഒന്ന് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ, രണ്ടാമത്തെ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ അഥവാ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷനും സെക്കൻഡറി ഹൈപ്പർ ടെൻഷനും. ഈ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ, അതായത് പ്രത്യേകിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന ഹൈപ്പർ ടെൻഷനെ നാം എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാരണം പാരമ്പര്യമായിട്ട് ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതുണ്ട്. പിന്നെ അതിനെ ഹെറിഡിറ്ററി ആയിട്ട് അതിനൊരു ഒരു ഒരു ചാൻസ് ഉണ്ട്, അവർക്ക് പ്രഷർ കൂടി വരാനുള്ള ഒരു ചാൻസ് അവർക്ക് കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് തന്നെ ബാക്കിയുള്ള കാരണങ്ങൾ അതിനെ സഹായിക്കുകയും ചെയ്യും. പ്രഷർ കൂടുന്നതിന് ഉദാഹരണത്തിന് ഇപ്പം ഉപ്പിൻ്റെ അളവ് കൂടുതലാണ് അവർ ഉപയോഗിക്കുന്നതെങ്കിൽ അത് അതിന് ബ്ലഡ് പ്രഷർ കൂടുവാൻ ഒരു കാരണമാണ്. അതേപോലെ തന്നെ അമിതവണ്ണം, ഒബീസിറ്റി, അത് ബ്ലഡ് പ്രഷർ കൂട്ടുന്ന ഒരു ഘടകമാണ്. പിന്നെ മാനസിക സമ്മർദ്ദങ്ങൾ, ഒരുപാട് മെൻ്റൽ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും അവർക്കൊരു ജനിതകമായിട്ട് അതിന് പ്രോൺ ആണ് എന്നുണ്ടെങ്കിൽ, അവർക്ക് വരാൻ സാധ്യതയുള്ള ഒരാളാണെങ്കിൽ വീണ്ടും കൂടുതൽ അതിനേക്കുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മദ്യപാനം, പുകവലി, ഇതെല്ലാം ബ്ലഡ് പ്രഷർ കൂട്ടുന്ന കാരണങ്ങളിൽപ്പെട്ടതാണ്. പിന്നെ സെക്കൻഡറി ഹൈപ്പർ ടെൻഷനുകൾ അഥവാ മറ്റ് കാരണങ്ങൾ കൊണ്ട്, ഉദാഹരണത്തിന് ഇപ്പോൾ വൃക്കയുടെ, ഇപ്പോൾ കിഡ്നി ഡിസീസസ്, വൃക്കയുടെ രോഗങ്ങൾ, അതിപ്പോൾ അതുകൊണ്ടുള്ളത്. പിന്നെ തൈറോയ്ഡ്, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയ്ഡ് ഡിസോർഡേഴ്സിൽ ഒക്കെ നമുക്ക് ബ്ലഡ് പ്രഷർ കൂടുതലായിട്ട് കാണാം. പിന്നെ അതേപോലെ തന്നെ മറ്റു പല ഹാർട്ടിൻ്റെ അസുഖങ്ങളിലെല്ലാം ഇങ്ങനെ വരാവുന്നതാണ്. പക്ഷെ കൂടുതൽ 95% കാണുന്നത് എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ അഥവാ പ്രത്യേകിച്ച് ഈ തരം കാരണങ്ങളൊന്നും ഇല്ലാതെ വരുന്ന ഹൈപ്പർ ടെൻഷനാണ് 95% കാണുന്നത്. പിന്നെ എന്നാൽ പോലും ഒരു യങ് ആയിട്ടുള്ള ഒരു 40 വയസ്സ് താഴെയുള്ള ഒരാൾക്ക് ബ്ലഡ് പ്രഷർ എന്ന ഡയഗ്നോസിസിലെത്തുന്നതിന് മുമ്പ് പൊതുവേ ഈ ഒരു 5% അഥവാ വേറൊരു കാരണങ്ങൾ കൊണ്ട്, ഇപ്പോൾ വൃക്കയുടെയോ തൈറോയിഡിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുള്ളതോ ബ്ലഡ് പ്രഷർ ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ്.
1: അതായത് നോർമലായിട്ടുള്ള ഒരാള് ഉപ്പ് കൂടുതലായി ഉപയോഗിച്ചത് കൊണ്ട് മാത്രം പ്രഷർ വരണമെന്നില്ല എന്നർത്ഥം അല്ലെ?
0: ഉപ്പിന്റെ അളവ് തീർച്ചയായും പ്രഷർ കൂട്ടാൻ സഹായിക്കും. പക്ഷേ എന്നിരുന്നാലും അതിന് ജനിതകമായിട്ടുള്ള ഒരു ഒരു ഫാക്ടർ അവിടെയുണ്ട്. ഹെറിഡിറ്ററി ആയിട്ട് ഒരാൾക്ക് പ്രഷർ വരാൻ സാധ്യതയുള്ള ഒരാളാണെങ്കിൽ ഉപ്പ് ഉപയോഗം കൂടുതലാക്കുക എന്നല്ലാതെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം കൂടും എന്ന് പറയാൻ കഴിയില്ല.
1: ഓക്കെ, എന്തെല്ലാമാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ? ഉയർന്ന രക്തസമ്മർദ്ദം,
0: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലവേദന, അതുപോലെ തന്നെ തലയിലൊരു വിങ്ങൽ എന്നാണ് പൊതുവെ പേഷ്യൻസ് പറയുക. അതുപോലെ തന്നെ നെഞ്ഞുവേദന ആയിട്ട് വരാം, ഇല്ല എന്നുണ്ടെങ്കിൽ കണ്ണിന് മങ്ങൽ പോലെ വരാം. അതൊക്കെ വളരെ കൂടിയ ബി പി ഉണ്ടാവുന്ന സമയങ്ങളിലാണ് അങ്ങനെയൊക്കെ വരിക. പൊതുവെ ഇത് ബ്ലഡ് പ്രഷർ ഏതെങ്കിലും ഒരു അവയവത്തെ ബാധിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കണ്ണിന് മങ്ങൽ വരുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ഈ എക്സസൈസ് ഇൻടോളറൻസ് അഥവാ കുറച്ച് നടക്കുമ്പോഴേക്കും കിതപ്പ് വരിക, ഹാർട്ടിൻ്റെ ഭിത്തികളുടെ വലിപ്പം കൂടുമ്പോൾ, ഈ പ്രഷർ കൂടുതലുള്ള ആൾക്കാർക്ക് ഹാർട്ടിൻ്റെ ഭിത്തിയുടെ വലിപ്പം കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെ വരുന്നവർക്ക് കുറച്ച് നടക്കുമ്പോഴേക്കും കിതപ്പ് വരിക, അതേപോലെ തന്നെ നെഞ്ഞുവേദന, തലവേദന, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നാം ബ്ലഡ് പ്രഷർ നോക്കേണ്ടതാണ്. അതൊക്കെ അതിൻ്റെ ഒരു ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്.
1: ഓക്കെ, തീർച്ചയായും ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഇതിന് പ്രധാനമായും നാം പറയുന്നത് കോംപ്ലിക്കേഷൻ അഥവാ പ്രത്യാഘാതങ്ങളാണ്. ഒരു പക്ഷേ പെട്ടെന്നുണ്ടാവുന്ന പ്രത്യേകത ആവും, അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന പ്രത്യേകത. എന്തെല്ലാമാണ് ബ്ലഡ് പ്രഷർ, ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ?
0: ഉയർന്ന ബ്ലഡ് പ്രഷർ അഥവാ ഹൈപ്പർ ടെൻഷൻ്റെ, ഇപ്പോൾ ഒരു ഒരു ഹൈപ്പർ ടെൻഷൻ പേഷ്യൻറ്റിന് ബ്ലഡ് പ്രഷർ കൂടിയത് കൊണ്ട് മാത്രം പൊതുവെ വളരെയധികം അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ലക്ഷണമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. രണ്ട് ഒരു 200-ൻ്റെ അടുത്തോ അല്ലെങ്കിൽ 200-ന് മുകളിലോ അല്ലെങ്കിൽ അവർക്ക് ലക്ഷണങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മൾ ഭയപ്പെടുന്നത് അതുകൊണ്ടുണ്ടാവുന്ന ഭാവിയിലേക്ക് വരാവുന്ന ഈ പറഞ്ഞ പോലുള്ള കോംപ്ലിക്കേഷൻസാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് രക്തക്കുഴലുകളാണ് പ്രധാനമായും രക്തസമ്മർദ്ദം കൊണ്ട് കേടുവരുന്നത്. അതിനെ, അതായത് രക്തക്കുഴലുകളിൽ ഉണ്ടാവുന്ന സ്ട്രെസ്, അതായത് ഈ ബ്ലഡിൻ്റെ ഷിയർ ഫോഴ്സ്, ആ സ്ട്രെസ്സിൻ്റെ ഫോഴ്സ് കാരണം അതിൽ കൊഴുപ്പടിഞ്ഞു കൂടാനും അതിറോസ്ക്ലിറോട്ടിക് പ്ലാക്ക്, നമ്മൾ പറയാറുണ്ടല്ലോ ബ്ലോക്ക് വരിക, അങ്ങനെയുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങൾ വരാം. ഇസ്കീമിക് ഹാർട്ട് ഡിസീസ്, ഹാർട്ട് അറ്റാക്ക് വരാവുന്നതാണ്. ഇനി ഹാർട്ടിൻ്റെ വെസലുകളിൽ ബ്ലോക്ക് ഇല്ലെങ്കിൽ പോലും ഒരുപാട് കാലം ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ ഹാർട്ടിൻ്റെ ഭിത്തികൾ വലിപ്പം കൂടുകയും അതുവഴി മസിലുകൾ നന്നായിട്ട് വർക്ക് ചെയ്യാതെ വീണ്ടും ഹാർട്ടിന് അസുഖങ്ങൾ വരാവുന്നതാണ്. മറ്റൊന്നുള്ളത് സ്ട്രോക്കാണ്, അതും രണ്ട് പക്ഷാഘാതമാണ്. അതും രണ്ട് കാരണങ്ങളുണ്ട് സ്ട്രോക്കിന് ഹൈപ്പർ ടെൻഷൻ കൊണ്ട്. ഒന്ന് പറഞ്ഞ പോലെ ബ്ലോക്ക് വരാം, കാരണം ഈ അതിറോസ്ക്ലിയറോസിസ് കൊഴുപ്പടിഞ്ഞു കൂടിക്കൊണ്ട് ബ്ലോക്ക് വരാനുള്ള സാധ്യത ഹൈപ്പർ ടെൻഷനുള്ള പേഷ്യൻസിന് കൂടുതലാണ്. അങ്ങനെ പക്ഷാഘാതം ഉണ്ടാവും. ഇല്ല എന്നുണ്ടെങ്കിൽ രക്തക്കുഴലുകൾ പൊട്ടാവും വരെ ഈ ഹൈപ്പർ ടെൻഷൻ കാരണമാകാറുണ്ടാവും. അപ്പോൾ അങ്ങനെ ഹെമറാജിക് സ്ട്രോക്ക്, രക്തക്കുഴൽ പൊട്ടിയിട്ടുള്ള സ്ട്രോക്കുകൾ ഉണ്ടാവാം. പിന്നെ ഉള്ളത് പ്രധാനമായിട്ടും കിഡ്നി ഡിസീസുകളാണ്. അതായത് ഇതേപോലെ തന്നെ കിഡ്നിയിലോട്ടുള്ള ബ്ലഡ് വെസൽസ് കേട് വന്നിട്ട് അത് കിഡ്നിയുടെ വൃക്കയുടെ തകരാറിലേക്ക് നയിക്കാവുന്നതാണ്. പിന്നെ ഇതേപോലെ എല്ലാ അവയവത്തിൻ്റെയും ബ്ലഡ് വെസൽസ്, ഇപ്പം കണ്ണിലാണെങ്കിലും നമ്മൾ കേൾക്കാറുണ്ട് പ്രഷർ കൂടി കണ്ണിന് അസുഖം വരുന്നത്. കണ്ണിൻ്റെ ഈ റെറ്റിനൽ ബ്ലഡ് വെസൽ, റെറ്റിനയിലുള്ള ബ്ലഡ് വെസൽസിനെ ബാധിച്ചു കഴിഞ്ഞാൽ കണ്ണിന് മങ്ങലും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ വരാം.
1: ഡോക്ടർ, പക്ഷാഘാതത്തെക്കുറിച്ച്, സ്ട്രോക്കിനെ കുറിച്ച് സൂചിപ്പിച്ചു, ഒന്ന് വിശദീകരിക്കാമോ? കാരണം സാധാരണക്കാർക്ക് അതിൻ്റെ ഗൗരവം എത്രത്തോളം?
0: സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ ഏതെങ്കിലും ഒരു രക്തക്കുഴലിന് ഒന്നുകിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒന്നുകിൽ അത് ബ്ലോക്കാവുകയോ ഇല്ല എങ്കിൽ അതിൻ്റെ ഇഞ്ചുറി കാരണം അത് പൊട്ടിപ്പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിലേക്ക് രക്തം കിട്ടാതെ വരുമ്പോൾ ആ ഭാഗം ഏത് സൈഡിനെയാണോ നിയന്ത്രിക്കുന്നത് അത് ആ സൈഡ് തളർന്നു പോകുന്നതിനെയാണ് പക്ഷാഘാതം എന്ന് പറയുക. ഒരു ഒരു സൈഡ് തളരൽ മാത്രമല്ല, ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് പല രീതിയിൽ സ്ട്രോക്ക് വരാവുന്നതാണ്. മെയിനായിട്ടും നമ്മൾ കാണുന്നത് ഈ ഹെമിപാരസിസ്, ഹെമിപ്ലീജിയ അഥവാ ഒരു സൈഡ് തളരുന്നതിനെയാണ്. ഇത് സാധാരണ വരുന്നത് ഇതും ഇതിൻ്റെ പ്രസൻറ്റേഷൻ അഥവാ ഇതിൻ്റെ തുടക്കം പല രീതിയിലായിട്ട് വരാറുണ്ട്. ഒന്നുകിൽ ഒരൊറ്റടിക്ക് ഒരു സ്ട്രോക്ക് എന്നുള്ള ആ ഒരു പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഒരു സൈഡ് പെട്ടെന്ന് തളർന്നു പോകുന്നത് വരാറുണ്ട്. ഇല്ലെങ്കിൽ ആദ്യം ഒരു കൈയും ഇല്ല കൈയ് തളരുക, അതിൻ്റെ ഒപ്പം ഒരു മുഖത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോയി മുഖം കോടുക, അങ്ങനെയൊക്കെ വന്ന് പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം കാലും തളർന്നു പോകുന്ന രീതിയിലും ഒക്കെ സ്ട്രോക്ക് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഇതിൻ്റെ ഈ കാരണങ്ങൾക്കനുസരിച്ച് ഉള്ള വ്യത്യാസങ്ങളാണ്. അതായത് രക്തക്കുഴലിൽ ബ്ലോക്ക് ആവുകയാണ്, രക്തം കട്ട പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ സ്ലോ പ്രോസസ്സാണ്, അത് കുറച്ച് സമയം കൊണ്ടാണ് മൊത്തമായിട്ട് തളർന്നു വരിക. എന്നാൽ രക്തക്കുഴൽ പൊട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഭാഗത്തേക്കുള്ള രക്തത്തിൻ്റെ കുറവ് കാരണം ഒരു ഭാഗം പെട്ടെന്ന് തളരാനും സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്ന് നമുക്ക് കാണാവുന്നത് TIA കളാണ് എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് പോലെ തന്നെ, പക്ഷാഘാതം പോലെ തന്നെ വരും. എന്നാൽ അത് അധികം സമയം എടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാതെ തന്നെ മാറിപ്പോകുന്ന ഒരവസ്ഥയാണ് TIA എന്ന് പറയുന്നത്. അത് പൊതുവെ ഈ ബ്ലോക്കുകളിലാണ് കാണുക. കുറച്ച് നേരം ഒരു മണിക്കൂറിൽ താഴെയോ സമയം മാത്രം ഒരു സൈഡ് തളരുക, ഇല്ല എന്നെങ്കിൽ ഒരു സൈഡിലുള്ള കയ്യിനോ കാലിനോ ബലക്കുറവ് അനുഭവപ്പെടുകയും അതിൻ്റെ ഒപ്പം ഈ മുഖത്തിനുള്ള കോടലുണ്ടാവുകയൊക്കെ ചെയ്യുക. പക്ഷെ കുറച്ച് ഒരു മണിക്കൂറാകുമ്പോഴേക്കും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോഴത് ശരിയാവുന്നതും കാണാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ക്ലോട്ട് ഉണ്ടാവുകയും ആ ക്ലോട്ട് അപ്പോൾ തന്നെ ഡിസൊല്യൂട്ട് ചെയ്ത് അത് അപ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന കണ്ടീഷൻസാണ് TIA. ഈ TIA അഥവാ ഇങ്ങനെ വന്നാൽ പോലും പിന്നീട് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്, ഡോക്ടറെ കാണിക്കേണ്ടതുമാണ്. അതൊരു ഒരു പരിധിവരെ ശരിക്കുള്ള ഒരു ഒരു പെർമനൻറ്റ് ഡിസബിലിറ്റി ഉണ്ടാക്കുന്ന ഒരു സ്ട്രോക്കിനെ തടയാൻ ആ മരുന്നുകൾക്കൊക്കെ ഒരു പരിധിവരെയൊക്കെ കഴിയും. അതുകൊണ്ട് ഇങ്ങനത്തെ സിംറ്റംസ് കണ്ടാൽ പോലും നമ്മൾ അതിൻ്റെ ചികിത്സകളും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടതാണ്.
1: തീർച്ചയായും ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെ സിംറ്റംസ്, രോഗലക്ഷണങ്ങളും കോംപ്ലിക്കേഷൻസ്, പ്രത്യാഘാതങ്ങളെല്ലാം നാം ചർച്ച ചെയ്തു. തീർച്ചയായും ഇതൊരു, നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നല്ലൊരു ശതമാനവും ജീവിതശൈലി രോഗമാണ്. അല്ലാത്ത കാരണങ്ങളും ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇത് തടയുക അല്ലെങ്കിൽ വരാതിരിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ചും ഭക്ഷണ ക്രമങ്ങളിൽ നാം എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? ജീവിതശൈലികളിലും ഭക്ഷണക്രമത്തിലും നാം എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്?
0: ഇതിൽ പ്രധാനമായും നമ്മൾ ഈ സെഡൻട്രി ലൈഫ് സ്റ്റൈൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. പതിവായി നമ്മൾ എക്സസൈസ് ചെയ്യണം. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കിതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഒഴിവാക്കുക, അഥവാ ഡെയിലി എക്സസൈസ് ചെയ്യാം. മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഓഫ് ഒരു ഒരു ഒരു ഒരാഴ്ചയിലെ ഭൂരിഭാഗം ദിവസങ്ങളിൽ ഒരു 5 ദിവസമെങ്കിലും സ്ഥിരമായിട്ടും നാം എക്സസൈസ് ചെയ്യേണ്ടതാണ് ഒന്ന്. രണ്ടാമത്തേത് ഒരു ഡയറ്റ് തന്നെയാണ്, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുള്ള ശ്രദ്ധകൾ വരുത്തേണ്ടതുണ്ട്. ഒന്ന് പ്രധാനപ്പെട്ടത് ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. ഉപ്പിൻ്റെ ഉപയോഗം 5 ഗ്രാമിൽ താഴെയാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ദിവസത്തേക്ക് കഴിക്കാവുന്ന ഉപ്പിൻ്റെ അളവ്. എന്നാൽ നമ്മുടെ ഒരു മലയാളി അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 11 ഗ്രാമോളം, 11 അതിൻ്റെ മുകളിലും ആണ് ഉപ്പിൻ്റെ ഉപയോഗം ഒരാൾക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന ഉപ്പിൻ്റെ പകുതിയിലേറെ നാം കുറയ്ക്കേണ്ടതാണ് ഈ റെക്കമെൻഡേഷൻ അനുസരിച്ച്, പ്രഷർ കുറയാൻ വേണ്ടിയിട്ട്. അതായത് ആഡഡ് സോൾട്ടുള്ള ഈ അച്ചാർ, പപ്പടം, സൂപ്പുകൾ, അതേപോലെ ബേക്കറി ഐറ്റംസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലേക്ക് ഉപ്പിൻ്റെ അഥവാ ഈ സോഡിയം എന്ന് പറയുന്ന ഈ ഉപ്പിൻ്റെ അളവ് കൂട്ടുന്ന പ്രധാനപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതൊക്കെയാണ്. അച്ചാർ, പപ്പടം, സൂപ്പ് അതേപോലത്തുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഉപ്പിൻ്റെ ഉപയോഗം പരമാവധി, അതായത് പരമാവധി കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റൈൽ അനുസരിച്ച് ഇത്ര അധികം ഉപ്പ് കഴിക്കുന്നത് കൊണ്ട് ഏകദേശം വേണ്ടതിൻ്റെ 120% അധികമാണ് നാം കഴിക്കുന്നത് എന്നുള്ളത് കൊണ്ട് വളരെയധികം കുറച്ചാൽ പോലും നമ്മൾ ഏകദേശം റെക്കമെൻഡ് ഡോസ് ഉപ്പിൻ്റെ അളവിലേക്ക് മാത്രമാണ് എത്തുക. പിന്നെയുള്ളത് അതേപോലെ പുകവലി, മദ്യപാനം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രഷർ കൂട്ടുന്ന കാര്യങ്ങളാണ്, അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ തന്നെ പതിവായി രക്തസമ്മർദ്ദമുള്ള അധികമായിട്ടുള്ള ആളുകൾ അഥവാ ഹൈപ്പർ ടെൻസീവ് പേഷ്യൻസ് പതിവായിട്ട് രക്തസമ്മർദ്ദം പരിശോധിക്കുകയും അതിനനുസരിച്ചുള്ള ഡോസുകൾ മരുന്നുകളിലെ വ്യത്യാസങ്ങൾ വരുത്താൻ വേണ്ടി ഡോക്ടറെ കാണുകയും ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു പരിധിവരെ നമ്മുടെ മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടുതൽ മാനസിക സമ്മർദ്ദം പ്രഷർ കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ്.
1: ഉപ്പ് കുറയ്ക്കുക എന്നതല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നാം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
0: ഭക്ഷണത്തിൽ ഉപ്പ് കുറച്ചാൽ മാത്രം, ഉപ്പ് കുറക്കുന്നതുകൊണ്ട് മാത്രമായില്ല, ഇതിനൊരു പ്രത്യേക തരത്തിലുള്ളൊരു ഡയറ്റ് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഡാഷ് ഡയറ്റ് എന്നാണ് പറയുക, ഡയറ്ററി അപ്രോച്ചസ് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ പറയുന്നത് നമ്മൾ ഡെയിലി സേവിങ്സ് ആണ്. എല്ലാ ദിവസവും ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതേപോലെ തന്നെ തവിടോട് കൂടിയിട്ടുള്ള നമ്മുടെ ധാന്യങ്ങൾ, ഇതൊക്കെ എല്ലാ ദിവസവും കഴിക്കണമെന്നാണ് അതിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെറിയ മത്സ്യങ്ങളും നട്ട്സ് പോലെയുള്ള അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നതാണ് ഒരു രീതി. പിന്നെ അതേപോലെ ഈ ഡയറ്ററി പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, അതായത് ഈ ഫാറ്റ് കളഞ്ഞിട്ടുള്ള ഫാറ്റ് ഫ്രീ മിൽക്ക്, അതും പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, അതായത് ഭക്ഷണ പദാർത്ഥങ്ങളിൽപ്പെട്ടാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലുള്ളത്. അതായത് ഈ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഭക്ഷണങ്ങളിലെല്ലാം സാച്ചുറേറ്റഡ് ഫാറ്റാണ് കൂടുതലുള്ളത്, അതൊക്കെ കുറയ്ക്കേണ്ടതാണ്. പിന്നെ അതേപോലെ തന്നെ റെഡ് മീറ്റ് അതായത് നമ്മുടെ ഇറച്ചികൾ, അത് കുറയ്ക്കണം. പിന്നെ മധുരവും കുറയ്ക്കുന്നത് തന്നെയാണ് പ്രഷർ കുറയാൻ നല്ലത്. പിന്നീട് നമുക്ക് കൂടുതലായിട്ട് കഴിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് കാൽസ്യം, മെഗ്നീഷ്യം, പൊട്ടാസ്യം, ഇത് മൂന്നുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത്. ഇത് ഫ്രൂട്ട്സിലുണ്ട്. അതേപോലെ തന്നെ പൊട്ടാസ്യം റിച്ചാണ് ഇളനീര്. അപ്പോൾ ഇളനീര്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതൊക്കെ കൂടുതലായിക്കൊണ്ടുള്ള ഒരു ഡയറ്റ് ആണ് കഴിക്കേണ്ടത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാറ്റ് ഫ്രീ മിൽക്കും പാടയൊക്കെ ഒഴിവാക്കിയിട്ടുള്ള അഥവാ ഫാറ്റൊക്കെ ഒഴിവാക്കിയിട്ടുള്ള പാലും പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ്.
1: തീർച്ചയായും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ചികിത്സയ്ക്ക് വേണ്ടി സോഷ്യൽ മീഡിയകളെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ട്രെൻഡ് കൂടുതലായിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നതാണ് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുന്ന, അതായത് മരുന്ന് കഴിച്ചാൽ, പ്രഷറിൻ്റെ മരുന്ന് കഴിച്ചാൽ കിഡ്നി അടിച്ചു പോവും, അങ്ങനെ ഇതെല്ലാം കേട്ട് ആളുകൾ മരുന്ന് നിർത്തുകയും തലവേദനയോ മറ്റോ വരുമ്പോൾ മാത്രം മരുന്ന് കഴിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ പ്രത്യാഘാതം, അതല്ലെങ്കിൽ ഇത്തരം മരുന്നുകൾക്ക്, ബി പി യുടെ മരുന്നുകൾക്ക് ഇത്തരം സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടോ?
0: ഏതൊരു മരുന്നുകളുടെയും പോലെ തന്നെ ബി പി യുടെ മരുന്നുകൾക്കും സൈഡ് എഫക്റ്റുകളുണ്ട്. ഇഫക്റ്റുള്ള എല്ലാ മരുന്നിനും ചെറിയ രീതിയിലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന രീതിയിലുള്ള ഒരു റീനൽ ഫെയിലിയറോ കിഡ്നി പോകുന്ന രീതിയിലുള്ള ഒരു സൈഡ് എഫക്റ്റുകളൊന്നും ഇതിനുള്ളതല്ല. പിന്നീട് ഈ സോഷ്യൽ മീഡിയയുടെ ഇത് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രഷർ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ടുള്ള സൈഡ് എഫക്റ്റിനെ പേടിച്ചുകൊണ്ട് അവർ പ്രഷർ കൊണ്ടുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആണ് വിളിച്ചു വരുത്തുന്നത്. കിഡ്നി ഡിസീസ് അല്ലാതെ തന്നെയാണ്, പ്രഷർ കൂടിയാലാണ് കിഡ്നി ഡിസീസ് പെട്ടെന്ന് വരിക, അല്ലാതെ അതിൻ്റെ മരുന്ന് കഴിച്ചാലല്ല. എന്നാലും വളരെ ചെറിയ രീതിയിലുള്ള സൈഡ് എഫക്റ്റ് ഇല്ലാതെ ഇല്ല. ഇപ്പോൾ ചില മരുന്നുകൾ, അതായത് ഇപ്പോൾ എ സി ഇൻഹിബിറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന നമ്മുടെ എനലാപ്രിൽ പോലെയുള്ള മരുന്നുകൾക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഉണങ്ങിയ ചുമ അതൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതൊന്നും ഒരു ഒരു പേടിക്കേണ്ട ഒരു സൈഡ് എഫക്റ്റോ അങ്ങനത്തെ ഒന്നുമല്ല. അതിനൊക്കെ ആ മരുന്നുകൾ അങ്ങനെ വരുന്ന, അതും വളരെ ചെറിയ ശതമാനം ആളുകൾക്കാണ് ആ ഒരു ചുമ പോലും വരുന്നത്. അതിന് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു മരുന്ന് മാറ്റി വേറൊരു മരുന്നാക്കണമെന്ന് മാത്രം. അതുപോലെ തന്നെ ചില വളരെ യാംലോഡിപ്പിൻ പോലെയുള്ള മരുന്നുകൾക്ക് ചിലർക്ക് കാലിന് നീര് വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മാറ്റിക്കഴിഞ്ഞാൽ അത് മാറാവുന്നേ ഉള്ളൂ. അതൊന്നും ബി പി കൊണ്ടുണ്ടാവുന്ന പ്രത്യാഘാതങ്ങളുടെ ഒരു അടുത്തുപോലും ഇതൊന്നും എത്തുകയില്ല. ഇതൊക്കെ വളരെ നിസ്സാരമായി വളരെ എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാവുന്നതും, അത് മരുന്നൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഇഫക്റ്റ് പോകുന്നതുമായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ മാത്രമേ ബി പി മെഡിക്കേഷൻസിനൊക്കെ ഉള്ളൂ.
1: തീർച്ചയായും ഇന്നത്തെ ചർച്ചയിൽ വളരെ ഉപകാരപ്രദമായ അറിവ് തന്ന ഡോക്ടർ ആസിഫ് അലി, പക്ഷേ സമയം അവസാനിക്കാറായതുകൊണ്ട് നാം ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാൻ നിർബന്ധിതനായി തീരുകയാണ്. നന്ദി ഡോക്ടർ ആസിഫ് അലി തയ്യിൽ ഈ ചർച്ച വളരെ സജീവമാക്കിയതിന്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായി. പീസ് റേഡിയോ ആരോഗ്യ വിചാരം.
2: ആരോഗ്യ വിചാരം ഇവിടെ അവസാനിക്കുന്നു. പ്രഷറിനെക്കുറിച്ച് നമുക്ക് ചില തിരിച്ചറിവുകൾ നൽകിയത് ഡോക്ടർ ആസിഫ് അലി, കൂടെ പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അസർ.
3: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
4: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
5: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
6: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ.
5: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും.
7: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
8: سيد الاستغفار
7: اللهم انت ربي لا اله الا انت
9: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت
5: اللهوه നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, പിഴവുകൾ മനുഷ്യൻ എന്നതിൻ്റെ അടയാളമാണ്. എന്നാൽ അവ തിരിച്ചറിഞ്ഞ് തൗബയോടെ അള്ളാഹുവിലേക്ക് മടങ്ങുന്നതാണ് യഥാർത്ഥ വിജയം. ഓരോ പുതിയ ദിവസവും നമ്മെ പരലോകത്തേക്ക് അടുപ്പിക്കുന്ന യാത്രയിലെ മറ്റൊരു പടിയാണ്. ആ യാത്രയെ നന്മകളാൽ അലങ്കരിക്കാം. ഈ ദിനവും പുതു നന്മകൾക്കായി നമുക്കാവട്ടെ.

0: ഇന്നത്തെ മോർണിംഗ് ലൈവ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്നത്തെ മോർണിംഗ് ലൈവിലെല്ലാം കുറച്ചായി ചൊവ്വാഴ്ചകളിൽ സ്ഥിരം
1: അതെ
0: ആണ്. എൻ്റെ പേര് അദീപ് ഷാൻ സി എം. എന്നോടൊപ്പം ഉള്ളത് മുസ്തഫ മാഷ് എപ്പിക്കാട്ട്. ഓക്കേ,

0: പ്രിയ ശ്രോതാക്കളെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏതായിരുന്നാലും ഈയൊരു കാലഘട്ടത്തിലേറെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്ന് നമുക്കറിയാം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടി വരുന്ന ഒരു ജീവിതമായി നമുക്ക് മാറുന്നുണ്ടോ എന്ന് നമ്മളേറെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. ആത്മാർത്ഥത അല്ലെ, അതീം ആത്മാർത്ഥത നഷ്ടപ്പെടുന്നുണ്ടോ ജീവിതത്തിൽ എന്ന് വളരെ ഏറെ പരിശോധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
1: അതെ, പലപ്പോഴും ഇപ്പോൾ ഒരു മുസ്ലിം എന്ന നിലക്ക് പോലും പല സമയത്തും ഞാൻ നമ്മളടക്കം ചില സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥതയുണ്ടോ എന്നുള്ളത് അല്ലേ, അതൊരു ചോദ്യചിഹ്നമാണ്. പല പ്രവർത്തനങ്ങളിലും നമ്മൾ യാന്ത്രികമായി ചെയ്തു പോകുന്നു, അതിലപ്പുറത്ത് ആത്മാർത്ഥമായിട്ടാണോ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് പലപ്പോഴും ആലോചിച്ചു പോകാറുണ്ട്.
0: അതെ, നമുക്ക് പുണ്യങ്ങൾ നേടണമെന്ന വലിയ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ ചില സമയത്ത് അത് ആ പുണ്യങ്ങളൊക്കെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന, ഈ മറ്റുള്ളവരെ എന്ന് പറയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടത് അള്ളാഹുവിനെയാണല്ലോ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റുള്ളവർ കാണണം, അറിയണം, പ്രശസ്തി വേണം, അല്ലെങ്കിൽ ആ നിലക്ക് എൻ്റെ പേരുകൾ മറ്റുള്ളവരുടെ നാവുകളിലൂടെ പറയുന്നത് കേൾക്കാൻ സാധിക്കണം എന്നതാണല്ലോ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ.
1: അതെ.
0: അപ്പോൾ ഞാനിവിടെ ഇന്നത്തെ ഒരു ചോദ്യമായിട്ട് ചോദിക്കാൻ പോണത്, ഇൻഷാല്ലാ, നമ്മുടെ മക്കളെ ശകാരിക്കാറുണ്ട്, ചീത്ത പറയാറുണ്ട്, ചിലപ്പോൾ തല്ലാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ അത് ഒരു ഗ്യാപ്പ് വരുമ്പോൾ ഈ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഇടയിൽ ചിലപ്പോൾ അതൊരു വലിയ ഗ്യാപ്പ് വരാൻ സാധിക്കാറുണ്ട്. ചിലപ്പോൾ ചെറിയ മക്കളാണെങ്കിലും കല്യാണം കഴിഞ്ഞ് ഒരു കുടുംബജീവിതമൊക്കെ നയിക്കുന്ന ആളുകളാണെങ്കിലും അത്തരം ഒരു ഗ്യാപ്പിലേക്കൊക്കെ ചിലപ്പോൾ ഇത് പോകാറുണ്ട്.
1: തീർച്ചയായും
0: യഥാർത്ഥത്തിൽ മക്കൾ എന്ന് പറയുമ്പോൾ എപ്പോഴും സ്വാഭാവികമായിട്ട് മാതാപിതാക്കളെ അത്ര ഒരു പരിചയ ജീവിത പരിചയ സമ്പത്തോ അല്ലെങ്കിൽ ആ നിലക്കുള്ളൊരു പക്വതയിലേക്ക് മക്കളും മാതാപിതാക്കളും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. പക്ഷെ നമ്മൾ നമുക്ക് ബോധ്യപ്പെടുന്നത് പോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ നമ്മുടെ പ്രായം കൊണ്ടും പക്വത കൊണ്ടും സാധിക്കുന്നത്, അതുപോലെ മക്കളും ആകണമെന്ന് വിചാരിച്ചിട്ടാണ് പലരും പെരുമാറുന്നത്. അല്ലെങ്കിൽ ആ ഒരു ധാരണയോട് കൂടിയിട്ടാണ് പെരുമാറുന്നത്, എന്തവനങ്ങനെ, എന്തവനക്ക് ഇങ്ങനെ ആയാൽ. അപ്പോൾ അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു പക്വതയും വിവേകവും ഒരു പക്ഷേ ആ മക്കൾക്ക് ആയിട്ടുണ്ടാവില്ല. എന്നാലും എന്ത് ചെയ്യും, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അതിനനുസരിച്ച് പെരുമാറും. അപ്പം അങ്ങനെ ഒരു അകൽച്ച വരും.
1: നമ്മളിഷ്ടങ്ങൾക്കനുസരിച്ച് മക്കളും മാറണം എന്നുള്ളതൊരു
0: അതെ
1: ചിന്ത.
0: അതൊരു ദുനിയാവിൻ്റെ ഒരു ആഗ്രഹം എന്നുള്ളതിലപ്പുറത്തേക്ക് നമ്മളെ ചിലപ്പോൾ സ്വഭാവത്തിലോ ഒക്കെ ഞാൻ ചിന്തിക്കുന്നത് പോലെ എന്തുകൊണ്ട് അവനക്ക് ചിന്തിച്ചുകൂടാ എന്നുള്ള രൂപത്തിലേക്ക് അങ്ങനെ ചിന്തിച്ചു പോലോ. ഇവിടെ നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇതാണ്. നമ്മൾ പിന്നെ ഇത്തരത്തിലുള്ള നമ്മുടെ ചില ധാരണകളൊക്കെ തിരുത്താൻ നമ്മൾ പി സി റേഡിയോ തുടങ്ങി വെച്ചൊരു സംഭവമാണ് പാരൻറ്റിങ് ക്വിസ്. നമുക്ക് ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും അവരുടെ മക്കളെ, ഒരു പക്ഷേ 10-20 വയസ്സ് കഴിഞ്ഞിട്ടും ചിലപ്പോൾ മക്കളെ വളരെ കൺട്രോൾ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ ചില മക്കളെ പിന്നെ ഒരു പക്വത പ്രായമെത്താതെ ഇങ്ങനെ ജീവിച്ചു പോകുന്ന മക്കളായിട്ടും ഉണ്ടാവും. അപ്പോൾ ഏത് പ്രായത്തിലാണെങ്കിലും മക്കൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മുമ്പിൽ വരുന്ന വിദ്യാർത്ഥികൾ, ഇവരൊക്കെ ഒരു പാരൻറ്റിങ് അല്ലെങ്കിൽ ഒരു രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മൾ പിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു പാഠപുസ്തകം ആണ്. യഥാർത്ഥത്തിൽ ഒരു കോഴ്സ് ചെയ്തിട്ടാണ്, നമുക്കിങ്ങനെ വെറുതെ കേട്ടു പോകുകയല്ല, അത് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് പോകാവുന്നൊരു തലത്തിലുള്ളൊരു സംവിധാനമാണല്ലോ
1: പാരൻറ്റിങ് കോഴ്സ്.
0: അതെ. അപ്പം അതിൽ ഏറ്റവും ലാസ്റ്റ് നടന്ന പിന്നെ ഒരു ക്ലാസ് എത്രാമത്തെ ക്ലാസ്സാണ് എന്നും അതിൻ്റെ ഒരു ഹെഡിങ് എന്താണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് നമ്മുടെ പ്രിയ ശ്രോതാക്കളൊന്ന് ടെക്സ്റ്റ് ചെയ്യട്ടെ.
1: ഓക്കെ
0: അല്ലേ,
1: തീർച്ചയായും ഹൈലി ടാസ്ക് ആയിട്ടുള്ള
0: ഒരാളെ എൻട്രോൾ ചെയ്തിട്ടുണ്ടാകുന്നുള്ളൊക്കെ ഒരു ചോദ്യം വേറെ, അതൊക്കെ നമ്മൾ എപ്പോഴും ചോദിക്കുന്നല്ലേ. ഏറ്റവും ലാസ്റ്റ് നടന്ന എത്രാമത്തെ ക്ലാസ്സാണ് അതിൻ്റെ ഒരു പ്രധാന തലക്കെട്ട് എന്താണ്?
1: എന്തായാലും ഒട്ടുമിക്ക ശ്രോതാക്കളും
0: കേൾക്കുന്നുണ്ടാവും,
1: പേരന്റിംഗ് കോഴ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണ്.
0: അതെ,
1: അവിടെ വരട്ടെ. നമുക്ക് രാവിലത്തെ ആദ്യത്തെ സെഷൻ ആയിട്ടുള്ള മധുരം ഖുർആൻ.
0: أعوذ بالله من الشيطان الرجيم.

0: സൂറത്തു യാസീനിലെ 77 മുതൽ 80 വരെയുള്ള വചനങ്ങളാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്.
1: യെസ്,
0: ഇത് പാരായണം ചെയ്തത് അൽ ഖലീഫ അൽ തുനൈജി എന്ന പ്രശസ്ത കാര്യമാണ്. അദ്ദേഹം ഷാർജയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഖുർആനും പൂർണ്ണമായിട്ടും ഹിഫ്ള് പൂർത്തിയാക്കുകയും അതുപോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള പണ്ഡിതന്മാരുടെ കീഴിൽ അദ്ദേഹം തജ്വീദ് ഖിറാഅത്ത് പഠനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ വചനങ്ങളുടെ അർത്ഥ തലങ്ങളിലേക്കൊന്ന് കടന്നു പോകാമെന്ന് തോന്നുന്നുണ്ട്.
1: യെസ്, തീർച്ചയായിട്ടും ഈ ആയത്തുകളിലൂടെ മനുഷ്യനെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ മനുഷ്യൻ കണ്ടറിയുന്നില്ലേ?
0: അതെ, ആദ്യം തന്നെ അതെ ചോദിക്കണം. അവലം യറൽ ഇൻസാൻ,
1: അതെ, ഒരു ചോദ്യത്തിലൂടെ അല്ലേ, ഇന്ദ്രിയ ബിന്ദുവാകുന്ന ഒരു തുള്ളിയിൽ നിന്നും നാം അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്, എന്നിട്ട് അവനതാ സ്പഷ്ടമായ ഒരു എതിരാളിയായിരിക്കുന്നു. അതോടൊപ്പം അവൻ നമുക്കൊരു ഉപമ ഉണ്ടാക്കുകയും തൻ്റെ സ്വന്തം സൃഷ്ടിപ്പിനെ മറക്കുകയും ചെയ്തു. അവൻ പറയുകയാണ്, ആരാണ് ഈ അസ്ഥികളെ അവ ജീർണിച്ചതായിരിക്കെ ജീവിപ്പിക്കുക? പറയുക, ആദ്യത്തെ പ്രാവശ്യം അതിനെ നിർമ്മിച്ചവൻ അവയെ ജീവിപ്പിക്കും. അവനെല്ലാം തരം സൃഷ്ടിയെക്കുറിച്ചും അറിവുള്ളവനുമാണ്. അതായത്, നിങ്ങൾക്ക് പച്ചയായ മരത്തിൽ നിന്നും തീ ഉണ്ടാക്കി തന്നവൻ, എന്നിട്ട് നിങ്ങളതാ അതിൽ നിന്നും തീ കത്തിച്ചു കൊണ്ടിരിക്കുന്നു.
0: അതായത്, മനുഷ്യരിലെ ചില ആളുകളെ പറ്റിയിട്ട് അള്ളാഹു അവിടെ വിവരിക്കുകയാണ്. അതായത്, സ്വന്തം ഉത്ഭവത്തെ കുറിച്ച് പോലും വിസ്മരിച്ചു കൊണ്ട് ആരാണ് ഈ എല്ലുകളെ ജീർണിച്ചതിന് ശേഷം, തുരുമ്പായതിന് ശേഷം, അല്ലെങ്കിൽ മണ്ണായി അത് മാറിയതിന് ശേഷം വീണ്ടും ആരാണ് അതിനെ ജീവിപ്പിക്കുന്നത് എന്ന ചോദ്യം അതിൽ അള്ളാഹു വിശേഷിപ്പിക്കേണ്ട എന്തൊരു ധാർഷ്ട്യമാണ് ഇവര് കാണിക്കുന്നത്.
1: യെസ്,
0: അതേപോലെ തന്നെ അത്രയും നിസാരമായിട്ടുള്ള ഇന്ദ്രിയ ബീജത്തിൽ നിന്ന് ഇത്രയും വലിയ ഒരു മനുഷ്യനെ അല്ലെ സൃഷ്ടിച്ചുണ്ടാക്കിയ അള്ളാഹുവിനാണോ അവര് അള്ളാഹുവിന് പ്രത്യക്ഷമായിട്ട് എതിരാളികളായിട്ട് നിൽക്കുകയാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളെന്ന് അള്ളാഹു പറയാണ്. അതുപോലെ തന്നെ അവര് അള്ളാഹുവിനെന്ത് ചെയ്യാണ്, സഹജീവികളുമായി താരതമ്യം നടത്തിയിട്ട് അവര് അള്ളാഹുവിന് നേരെ ചില ഉപമകൾ നൽകുകയാണ്. അത് എത്രയോ ചീത്തയായിട്ടുള്ളതാണെന്ന് അള്ളാഹു തന്നെ പറയാണ്.
1: മനുഷ്യന്റെ ഈ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ മുഅ്മിനൂൻ നമുക്കറിയാലോ, അവിടെ അള്ളാഹു വളരെ വിശദമായി പറയുന്നുണ്ട്, വലക്കത് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ ട്വീൻ, അതുപോലെ സുമ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാറിൻ മക്കീൻ ثم خلقنا النطفه علقه فخلقنا العلقه مضغه ആയത്ത് ഇങ്ങനെ പോവാണ്. അപ്പൊ അതിലൂടെ ശരിക്ക് മനുഷ്യന്റെ ഓരോ സൃഷ്ടിപ്പിന്റെ ഘട്ടങ്ങളെ കുറിച്ചും അതിന്റെ രൂപങ്ങളെ കുറിച്ചും ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ പിന്നെ സംഭവിക്കണം എന്താ വെച്ചാൽ, മനുഷ്യന്റെ എല്ലാത്തിനും പരിമിതികളുണ്ട്. അവന്റെ കേൾവിക്കും കാഴ്ചക്കും എല്ലാത്തിനുമുണ്ട്. എന്നാൽ അതിൻ്റെ അപ്പുറത്തൊരു ലോകമില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ എന്നതുപോലെ മനുഷ്യന് അവൻ്റെ ബുദ്ധിക്കും ചില പരിമിതികൾ ഈ കാഴ്ചയും ശക്തിയും ഒക്കെ നൽകിയ ആ റബ്ബ് തന്നെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാനും മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബിനെ കുറിച്ചും അവൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ചും ആ സൃഷ്ടി ലോകത്തെക്കുറിച്ചുമൊന്നും കൂടുതലായി അത്തരത്തിൽ ചിന്തിക്കാനുള്ള കഴിവും ബുദ്ധിയും പ്രാപ്തിയും അള്ളാഹു മനുഷ്യന് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ താരതമ്യം ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ ഒരു എൻഡ് പോകുന്ന എവിടേക്കാണ്, മനുഷ്യനിലേക്കാണ്,
0: മറ്റു ജീവജാലങ്ങളിലേക്കാണ്,
1: ആ കഴിവുകളിലേക്ക് അതുവരെ ചിന്തിക്കാൻ കഴിയുള്ളൂ. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഇവയെല്ലാം സൃഷ്ടിച്ച റബ്ബിലേക്കുള്ള ഒരു ചിന്തിക്കാനുള്ള ശക്തി എല്ലാ പരിമിതികളെ പോലെ അവൻ്റെ ബുദ്ധിക്കും ഉണ്ട് എന്നതാണ്.
0: അതെ, നമ്മളിപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ 100 ചെറിയ ശതമാനങ്ങൾ മാത്രമുള്ളൂ ഈ ഭൂമിയിൽ അള്ളാഹുവിന്, 1% മാത്രമാണ് അള്ളാഹുവിന്റെ കാരുണ്യം വർഷിച്ചു കാരണം റസൂൽ അങ്ങനെയുള്ള ഹദീസുകളിൽ പഠിപ്പിച്ചത്.
1: 100 മാത്രം, ബാക്കി 99 സ്വർഗത്തിലാണ് അല്ലേ,
0: സ്വർഗത്തിലാണ് അല്ലെങ്കിൽ പരലോകത്ത് മുഅ്മിനുകൾക്കാണ് ലഭിക്കുക. അപ്പോ ഈ 1% കിട്ടിയ അനുഗ്രഹം

0: മെയിൻറ്റെയിൻ ആണല്ലോ.
1: അതെ തീർച്ചയായും, കാരണം മോർണിംഗ് ലൈവ് എന്ന് പറയുന്നത് നമ്മള് രണ്ടുപേരും മാത്രല്ല,
0: അതെ
1: അവരും കൂടി കൂടി ചേർന്നാലാണ് മോർണിംഗ് ലൈവ് എന്താവുള്ളൂ.
0: മോർണിംഗ് ആവുള്ളൂ.
1: അതെ മോർണിംഗ് ലൈവ്
0: ആവുള്ളൂ.
1: ഓക്കെ, അപ്പോ ഇന്ന് നമ്മളോടൊപ്പം ഒരുപാട് പേരുണ്ട്.
0: ഏറ്റവും ഒരു 6 മണി കഴിഞ്ഞ് ഒരു 2 സെക്കൻഡിന്റെ ഉള്ളിൽ വന്നത് സീനത്ത് പുളിഞ്ഞാല് വയനാടാണ്. പിന്നെ റജീന കുട്ടുമലയുണ്ട്, മൈമൂന പാറപ്പുറമുണ്ട്, സജിത കാലിക്കറ്റ്, ആബിദ കാര, സഫിയ എടപ്പാള്, ഷജിത വല്ലപ്പുഴ,
1: അതുപോലെ തന്നെ ഹദീജ ചിരട്ടക്കുളം, എടത്തനാട്ടുകര, കുട്ടി അഹമ്മദ് പേരശന്നൂർ, ആസിയ കെ തിരുവേഗപ്പുറം, ഹുസൈൻ വി എം എടത്തനാട്ടുകര, സീനത്ത് പാലക്കാട്, റസിയ മാളിയക്കൽ അരീക്കോട്,
0: ജമീല വി കെ പൂനൂര്, റുക്സാന ബാലുശ്ശേരി, സക്കീന ഉദരംപൊയിൽ, അബ്ദുൽ ഖാദർ പി കക്കോവ്, സഫിയ നഫീസ വി കാര, അപ്പോ സബീബ എന്താണ് ഷബീബ ചെർപ്പളശ്ശേരി, ഇങ്ങനെ പോവാണെങ്കിൽ ലിസ്റ്റ് തീരൂല.
1: അതെ, അപ്പോ ഇവരെല്ലാവരും സലാം പറഞ്ഞുകൊണ്ടാണ് ലൈവ് ഫീഡ്ബാക്കിൽ ആദ്യം അവർ പ്രവേശിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും നമ്മള് സലാം അടക്കുകയാണ്. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി
0: വബറകാത്ത്. അവസാനം വന്ന ജമീല സലാമിനടക്കം ഇപ്പോ 7 സെക്കൻഡിനുള്ളിൽ വന്ന്. ഏതായാലും അപ്പൊ നമ്മള് മധുരം ഖുർആൻ കഴിഞ്ഞു, നമുക്ക് സുപ്രധാനമായ മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. നമ്മൾ നേരെ പുലരിവെട്ടത്തിലേക്ക് പോകുന്നു.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ
0: പുലരിവെട്ടത്തിൽ ബഹുമാനനായ ഹാരിസ് ബിൻ സലീം നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിന്റെ ഇന്നത്തെ സംസാര വിഷയം അറിഞ്ഞു ചൊല്ലുക എന്നതാണ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബി അജ്മൈൻ അമ്മാ ബഅദു. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും യാന്ത്രികമായി നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചോ അതിൻ്റെ മഹത്വത്തെക്കുറിച്ചോ ഒന്നും പലപ്പോഴും നമ്മൾ ഓർത്തു പോവാറില്ല. അത് മനസ്സിലാക്കി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ വലിയ പ്രയോജനം അതുകൊണ്ട് നമുക്ക് ലഭിക്കും. ഇപ്പോൾ സാധാരണ എല്ലാ ആളുകളും ചെയ്യുന്നൊരു കാര്യമാണെന്ത്, നമ്മൾ നമസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ സുബാൻ അള്ളാ അലഹമുല്ല അള്ളാഹു അക്ബർ അത് 33 പ്രാവശ്യം പറയും. എന്നിട്ട് 100 തേക്കാൻ ലാ ഇലാ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലത്തിൽ അറിയോ, അവൻ്റെ ഹുത്തത്ത് ഹത്തായാവുന്നതാണ്. അവൻ്റെ പാപങ്ങൾ കടലിലെ നുരകളോളം പാപങ്ങളുണ്ടെങ്കിലും അവൻ്റെ പാപം പൊറുക്കുന്നതാണ്. ഇതേ പ്രതിഫലം പറഞ്ഞ മറ്റൊരു കാര്യമാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഒരു ദിവസം ഒരാൾ 100 പ്രാവശ്യം പറയുകയാണെങ്കിൽ അവൻ്റെ പാപങ്ങൾ കടലിലെ നുരകളോളം, കടലിലെ നുര എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും, അത്ര ഉണ്ടെങ്കിലും അതെന്ത് ചെയ്യും, പൊറുക്കപ്പെടുമെന്നാണ്. അതേപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത്, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വ അലാ കുല്ലി ഷൈഇൻ ഖദീർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നൊരാൾ പറയുകയാണെങ്കിൽ അവൻ്റെയും പാപങ്ങൾ എന്ത് ചെയ്യും, കടലിലെ നുരകളോളം ഉണ്ടെങ്കിലും അവൻ്റെ തെറ്റുകൾ അവൻ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് പറഞ്ഞത്. പുസ്തകത്തിൽ ഇതൊക്കെ നമ്മൾ ഒരുപക്ഷെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷെ ഇതിന് മാത്രം പ്രതിഫലമുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ച് കാണില്ല. പല ഹദീസുകളിലും ഇതുപോലെ പ്രതിഫലം വളരെ പ്രാധാന്യപൂർവ്വം പറയുന്ന കാര്യങ്ങളുണ്ട്. അൽഹംദുലില്ലാ എന്നൊക്കെ പറയുന്നതിൻ്റെ മഹത്വം വളരെ വലുതാണ്. പക്ഷേ ഈ പാപങ്ങൾ പൊറുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിരുന്നത്, സ്വഗായിറുകളാണ്, ചെറുദോഷങ്ങളാണ് അങ്ങനെ പുറത്തു പോകുന്നതെന്നാണ്. നമ്മൾ വൻദോഷങ്ങൾ നമ്മളത് പൊറുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് തെറ്റാണോ നമ്മൾ ചെയ്യുന്നത് ആ തെറ്റിൽ നിന്ന് സമ്പൂർണമായി നമ്മൾ പിൻവാങ്ങുകയും ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുകയും ആ പാപം പിന്നീട് ആവർത്തിക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അള്ളാഹു ആ പശ്ചാത്താപം നമ്മളിന്ന് സ്വീകരിക്കുന്നത്. അതല്ലാതെ ചെയ്യുന്ന വൻപാപങ്ങളെല്ലാം ഈ ദിക്റുകളെ കൊണ്ടും ദുആകളെ കൊണ്ടും പരിഹരിച്ചു പോകും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതെത്രയാവട്ടെ മിനിമം ആണെങ്കിലും, എന്താണ് നമ്മൾ ചെയ്യുന്നത്, എന്താണ് നമ്മൾ ചൊല്ലുന്നത്, അതിനെന്താണ് നമുക്ക് പ്രതിഫലമുള്ളത് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ശരിയായ ഒരു അറിവും ബോധത്തോടും കൂടെ ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ പ്രതിഫലാർഹമാകും. മാത്രമല്ല നമ്മളത് മുഷിപ്പില്ലാതെ ഏകാഗ്രതയോടുകൂടെ മനസ്സാന്നിധ്യത്തോടു കൂടെ ചൊല്ലാൻ കൂടെ നമുക്കത് പ്രേരകമായി തീരും അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെയുള്ള ഈ കുട്ടികളുണ്ടല്ലോ, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം

0: അവരൊന്നും ഒരിക്കലും ഇപ്പൊ നീ സ്കൂൾ പോവാണെങ്കിലും അവര് അത് പഠിച്ച് വലിയ ഉദ്യോഗസ്ഥന്മാരായി ഇതുകൊണ്ടൊക്കെ എനിക്ക് വലിയ നേട്ടമുണ്ട് എന്ന് വിചാരിക്കണില്ല. ഇപ്പൊ രാവിലെ പോകാനൊക്കെ ഒരു മടി തോന്നുമ്പോൾ ഞാൻ അങ്ങനെ പോയില്ലെങ്കിൽ എൻ്റെ ഭാവിയൊക്കെ ആകെ പ്രശ്നമാവുമല്ലോ, അത് മാതാപിതാക്കളെ മനസ്സിലേ ഉള്ളൂ, അത് കുട്ടികളെ മനസ്സിലില്ല. ഒരു നിസ്കരിക്കണം എന്ന് പറയുമ്പോൾ നിസ്കരിക്കും, അവരും ചിലപ്പോൾ ഒന്നും കൂടി ഇല്ലേക്കത് നിസ്കരിക്കേണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ പ്രാധാന്യത്തെ അവർ ഉൾക്കൊള്ളാതെ ചെയ്യണം. ഇപ്പം നമ്മളിപ്പോൾ മുതിർന്ന ആൾക്കാരാണെങ്കിലും പ്രാധാന്യവും മഹത്വവും മനസ്സിലാക്കാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഏകാഗ്രമായും മനസാന്നിധ്യത്തോടു കൂടിയും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലും ചെയ്യാൻ നമുക്ക് സാധിച്ചോളുന്നില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പ്രതിഫലം എന്താണ്, എത്രമാത്രം എനിക്കത് ഉപകാരപ്രദമാണ് എന്ന് ചിന്തിച്ചും മനസ്സിലാക്കിയും ചെയ്യുമ്പോൾ കൂടുതൽ ഫലപ്രദമായും ഉപകാരപ്രദമായും പ്രതിഫലാർഹമായും ചെയ്യാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
1: ഇപ്പോൾ നമ്മൾ കേട്ടത് പുലരിവട്ടമാണ്. പുലരിവട്ടത്തിൽ പ്രിയപണ്ഡിതൻ ഹാരിസ് ബിൻ സലീം ആണ് അവതരിപ്പിച്ചത് അറിഞ്ഞു ചൊല്ലുക എന്ന വിഷയത്തിൽ.

0: പീസ് ടൈമിൽ ഇന്ന് എന്താണ് നമുക്കൊന്ന് നോക്കാം. കേൾവിയുടെ ലോകത്തൊരു വ്യത്യസ്ത അനുഭവം, ഹൃദയത്തെ സ്പർശിക്കുന്ന വാക്കുകളും ചിന്തകളുമായി പീസ് റേഡിയോ. ജീവിതം വെറും തിരക്കല്ല, ചിന്തിക്കാനുള്ള അവസരവുമാണ്. ആ ചിന്തകൾക്ക് നല്ലൊരു ദിശ നൽകുന്നു പീസ് റേഡിയോ എന്നതാണ് ഇന്നത്തെ പീസ് ടൈമിൽ ഒരു ശ്രോതാവ് പങ്കുവച്ചിട്ടുള്ളതായ മെസ്സേജ് നാം വായിച്ചു കേട്ടത്. അപ്പോൾ ഏതായാലും ശ്രോതാക്കൾ അവരുടെ വിലപ്പെട്ട പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും അയച്ചുകൊണ്ടേയിരിക്കുക. നാളെ പീസ് ടൈമിൽ ഒരു പക്ഷേ നിങ്ങളുടേതാകാം വായിക്കപ്പെടുന്നത്.
1: തീർച്ചയായും ഈ ഒരു സമയത്ത് നമ്മൾ സ്ഥിരം പറയാറുള്ളതാണ് സപ്പോർട്ട് പീസ് റേഡിയോ എന്നുള്ള ഭാഗം. അതായത് പീസ് റേഡിയോയെ നിങ്ങൾക്ക് പല രൂപത്തിൽ നിങ്ങൾക്ക് സഹായിക്കാം. മാനസികപരമായിട്ട് സഹായിക്കാം, അതുപോലെ തന്നെ ശാരീരികപരമായി സാമ്പത്തികപരമായിട്ട് സഹായിക്കാം. അതിലെ പ്രധാനപ്പെട്ടതാണ് സാമ്പത്തികം എന്നുള്ളത്. പീസ് റേഡിയോ എന്നുള്ള ഈ ദഅ്‌വ മാർഗം അല്ലേ, അത് മുന്നോട്ട് പോകുന്നത് തന്നെ എന്താണ് എല്ലാവരിൽ നിന്നുള്ള
0: ആ
1: ഒരു
0: സംഭാവനകൾ
1: അല്ലെങ്കിൽ അവർ തരുന്ന മനസ്സറിഞ്ഞു തരുന്ന സപ്പോർട്ടിൽ നിന്നാണ് പീസ് റേഡിയോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ആരെങ്കിലും പീസ് റേഡിയോയെ സപ്പോർട്ട് ചെയ്യണം, എനിക്ക് സാമ്പത്തികമായി പീസ് റേഡിയോ പിന്തുണക്കണമെന്ന് താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കുള്ളൊരു ഓപ്ഷൻ പീസ് റേഡിയോയിൽ അല്ലെ, ഡൊണേറ്റ് ബട്ടൺ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മെയിൻ മെനുവിൽ തന്നെ നിങ്ങൾക്കത് കാണാവുന്നതാണ്. ആ വിൻഡോയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുക സെലക്ട് ചെയ്ത് പീസ് റേഡിയോയുമായി നിങ്ങൾക്ക് സഹകരിക്കാവുന്നതാണ്.
0: ഓക്കെ, നമ്മൾ നേരത്തെ തുടക്കത്തിൽ തന്നെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ശ്രോതാക്കൾ, അത് വിട്ടുപോയോ അതോ കേട്ടിട്ടില്ലേ എന്നൊരു ചെറിയ സംശയം. അഥവാ പിന്നെ നമ്മൾ ഈ പാരന്റിങ് കോഴ്സ് അല്ലേ, അതിൻ്റെ ഒരു പിന്നെ ലാസ്റ്റ്
1: ക്ലാസ് ഏതാണ്,
0: എത്രാമത്തെ ക്ലാസ്സാണ്, അതിൻ്റെ ഒരു ഹെഡിങ് എന്താണ് അല്ലേ, അതായിരുന്നു. ഏതായാലും ഫീഡ്ബാക്കിൽ നമ്മുടെ ആളുകളുടെ പ്രതികരണം ഒന്ന് നോക്കാം. നമ്മൾ ചെയ്യുന്ന ഓരോ നന്മയും ഓരോ മനസ്സ് തട്ടി ആത്മാർത്ഥമായി ചെയ്യുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ പലരും പല കാര്യങ്ങളും യാന്ത്രികമായിട്ടാണ് ചെയ്യുന്നത്. യാതൊരുവിധ മനസ്സിൻ്റെ സാന്നിധ്യമോ ആത്മാർത്ഥതയോ ഇല്ലാതെ കേവലം ഒരു കടമ നിർവഹിക്കുന്നത് പോലെയാണ് പലരുടെയും നല്ല പ്രവൃത്തികൾ. മനസ്സറിഞ്ഞ് മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ പങ്കുചേർന്ന് നാം ചെയ്യുന്ന ചെറിയ സഹായം പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. പണമോ പ്രശസ്തിയോ അല്ല, മറിച്ച് മറ്റുള്ളവരുടെ മുഖത്തുണ്ടാക്കുന്ന പുഞ്ചിരിയും നമ്മുടെ മനസ്സനുഭവിക്കുന്ന സമാധാനവുമാണ് ആത്മാർത്ഥമായ നന്മകൾ നൽകുന്ന ഏറ്റവും വലിയ പ്രതിഫലം. നാം ചെയ്യുന്ന കാര്യങ്ങളുടെ വലുപ്പമല്ല, മറിച്ച് അതിൽ അടങ്ങിയിരിക്കുന്ന സ്നേഹത്തിൻ്റെ അളവാണ് പ്രധാനം. അതിനാൽ നന്മകൾ യാന്ത്രികമായി ചെയ്യാതെ ഓരോ നിമിഷവും സ്നേഹത്തോടെയും കരുതലോടെയും കൂടി ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. അമീർ ടി, എടത്തനാട്ടുകര, റിയാദ്.
1: ഓക്കെ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരുപാട് പേര് ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ അയച്ചിട്ടുണ്ട്. കുറച്ച് താഴത്താണ്, നമ്മളൊരു 6-10 ആ സമയത്താണല്ലോ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. 8-ാമത്തെ ക്ലാസ്സാണ് അവസാനമായി കഴിഞ്ഞത്. വീട് ഒരു ക്ലാസ് മുറിയാണ് എന്ന ഹെഡിങ് ആണ്.
0: ഓക്കെ,
1: ലാസ്റ്റ് ക്ലാസ്സിനുണ്ട്.
0: അപ്പൊ ഞാൻ കാണാതെ പോയതിൽ സോറി.
1: അതെ, അതിലെ കാസിം VP അഴീക്കലേ, അവര് ഇന്ന് 9-ാമത്തെ ക്ലാസ് ആണ്, ഇന്ന് തുടങ്ങും എന്ന് പറഞ്ഞിട്ട് അവർ അയച്ചിട്ടുണ്ട്. അല്ലെ, നമ്മൾ ചോദിക്കാത്ത ഒരു ഭാഗമാണ് ആരാണ് ആ ഭാഗം
0: എടുക്കുന്നത്
1: എന്നുള്ളത്. അതടക്കം ചെയ്തിട്ടുണ്ട്,
0: പലരും
1: അയച്ചിട്ടുണ്ട്. അതില് സെറീന VP വളാഞ്ചേരി അയച്ചിട്ടുണ്ട്. വീടൊരു ക്ലാസ് മുറിയാണ് എന്ന താജുദ്ദീൻ സൊലാഹിയുടെ ക്ലാസ് ആയിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു ക്ലാസ് മുന്നോട്ട് പോയിരുന്നത്. ബറക്കല്ലാഹു ഫീക്.
0: അത് അതിലൊരു കാര്യം നമുക്ക് വളരെ വ്യക്തമാണ്, ഇത്രയും ഒരു ആവേശത്തിൽ ഇത്രയും ആളുകള്, കുറെ ആളുകളുണ്ട് ഇത് പ്രതികരിച്ചത്. എന്തുകൊണ്ടായിരിക്കും എന്ന ചോദ്യത്തിന് ഒരൊറ്റ മറുപടിയുള്ളൂ, ഇത് അവരുടെ മനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇത് ആവശ്യമാണ് എന്ന തിരിച്ചറിവ് അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടിയ തിരിച്ചറിവ് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കൂടി എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം.
1: അതിൽ ജമീല വി കെ പൂനൂര്,
0: യെസ്,
1: അവര് ആ ക്ലാസ്സിൽ നിന്ന് വിളിച്ചൊരു പാഠം, ഗുണപാഠം അവര് പറയുന്നുണ്ട്. നമ്മുടെ മക്കൾ എത്ര വലുതായാലും നമ്മുടെ വീട്ടിൽ നിന്നാണ് പഠനം തുടങ്ങേണ്ടത്. ഇതൊക്കെ നമ്മുടെ റേഡിയോയിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അൽഹംദുലില്ല,
0: തീർച്ചയായിട്ടും അല്ലേ. അൽ ഉമ്മു മദർസത്തുൽ ഊല എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. ഉമ്മ ആദ്യത്തെ മദർസയാണ് എന്ന് പറയാനില്ല,
1: അല്ലെങ്കിൽ ആദ്യത്തെ ടീച്ചറാണ്, ആദ്യത്തെ അധ്യാപകനാണ്,
0: അതെ അതെ,
1: മാതാപിതാക്കൾ എന്നൊക്കെ പറയാം.
0: തീർച്ചയായിട്ടും ഓക്കെ. അതുപോലെ തന്നെ ഒട്ടനവധി ആളുകൾ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് പ്രതികരിച്ചത് റുഖ്സാന ബാലുശ്ശേരിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമുക്കൊരു ചെറിയ അശ്രദ്ധ വന്നു പോകുന്നുണ്ടെങ്കിൽ അതുപോലും വളരെ ഗൗരവമായി പുലരുവട്ടത്തിലൂടെ പറഞ്ഞു തന്ന മൗലവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ്. ഓക്കെ, ഇൻഷാല്ലാഹ് നമുക്ക് നമ്മുടെ വളരെ കൃത്യമായ ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 26 മിനിറ്റും 26 സെക്കൻഡിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്.
1: ഓക്കെ, 25 കഴിഞ്ഞാൽ തന്നെ ചോദ്യം തുടങ്ങും. അപ്പോ
0: മോർണിംഗ് ലൈവ് ക്വിസിന്റെ സമയമാണ്. അപ്പൊ നമ്മൾ എന്താണ് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ സാധാരണ നമ്മൾ പുതിയ ആളുകളൊക്കെ ഉണ്ടാവുമെന്ന ഒരു പ്രതീക്ഷയിൽ പറയാറുണ്ട്. അപ്പോ ഇന്നത്തെ നിർദ്ദേശങ്ങൾ എന്താണ് നമുക്കൊന്ന് കേൾപ്പിക്കാം.
1: ചോദ്യം 3 തവണ
0: ചോദിക്കും. അതുപോലെ നമ്മൾ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ലൈവ് ക്വിസ് എന്നുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ പേര് എഴുതുന്നതിൻ്റെ കൂടെ, ഇപ്പം നമ്മൾ സാധാരണ ഒരു പേരൊക്കെ പറയുമല്ലോ, അപ്പോൾ ആ പേര് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്ഥലവും കൂടി ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ ഏതാനും സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മുടെ ലൈവ് ക്വിസിലേക്ക് പ്രവേശിക്കുന്നതാണ്
1: ഇൻഷാല്ലാ.
0: അപ്പം എല്ലാവരും ഒരുങ്ങിയിരിക്കുക. ഏത് സമയത്തും ഇനി ഏത് സെക്കൻഡുകൾക്കുള്ളിലും നിങ്ങളിലേക്ക് ചോദ്യങ്ങൾ എത്തും ഇൻഷാല്ലാ. ഏതായിരുന്നാലും നമുക്ക് നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിൽ ചില ആൾക്കെങ്കിലും ഇതിങ്ങനെ കേട്ടുപോകുന്ന ആളുകൾക്ക്, ഈ ലൈവ് ഇങ്ങനെ കേട്ടുപോകുന്ന ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകും സ്വാഭാവികമായിട്ട്. ഇപ്പം ഈ ഇതിപ്പോൾ എത്ര ക്ലാസ് ഉണ്ടാകും അല്ലേ, അല്ലെങ്കിൽ ഈ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തപ്പോൾ ഞാനിപ്പോൾ ഇനി എനിക്ക് കുട്ടികളെന്നല്ല, ചില ആൾക്കാർ അങ്ങനെ ചിന്തിച്ചുകൂടെ, എനിക്ക് മക്കളേ ഇല്ല, അപ്പോൾ പിന്നെ ഞാനിത് ഇനി ആരോട് പറയാനാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് സ്വന്തമായി അള്ളാഹു മക്കളെ നൽകിയിട്ടില്ലെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളോട് നമുക്ക് പറയാം, അവർക്ക് മക്കളുണ്ടാവും, അവരുടെ കുടുംബത്തിൽ ജ്യേഷ്ഠന് അനിയന് ആങ്ങളമാർ ഇവർക്ക് മക്കളുണ്ടാവും, ഇവരൊക്കെ
1: യെസ്.
0: അപ്പോൾ അവരിലേക്ക് ഇത് പകർന്നു കൊടുക്കാൻ ആദ്യം നമ്മൾ കുടുംബത്തിൽ നിന്ന് തുടങ്ങണമല്ലോ ഏത് കാര്യങ്ങളും. അപ്പോൾ ആ കുടുംബത്തിലേക്ക് ഇത് പകർന്നു കൊടുത്ത് ആ മക്കൾക്ക് ഒരു നന്മ ഒരു രക്ഷിതാവിലൂടെ നമ്മുടെ ആങ്ങളമാരോ പെങ്ങന്മാരോ അല്ലെങ്കിൽ അനിയത്തിമാരോ ഇവർക്ക് ഇവരുടെ മക്കളിലൂടെ ഒരു നന്മ ആ മക്കളിലേക്ക് കൊടുക്കാൻ അവർക്ക് സാധിച്ചാൽ അതിൻ്റെ ഒരു പുണ്യം ആർക്ക് കിട്ടും, മക്കളില്ലാത്ത ഇവർക്കും കിട്ടുമല്ലോ. യെസ്, അപ്പം അങ്ങനെയുള്ള ഒരു കാര്യം, വളരെ പോസിറ്റീവായൊരു കാര്യം അതിലുണ്ട് എന്നത് കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും നമ്മൾ ചില പിന്നെ ഘട്ടങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായി ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, മോർണിംഗ് ലൈവ് ക്വിസിലേക്ക് നമുക്ക് ഒരു ഇത്തിരി സമയം കൊണ്ട് പ്രവേശിക്കാം. ചില ടെക്നിക്കൽ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ചില സമയങ്ങളിലൊക്കെ നേരിടുന്നത് സ്വാഭാവികമാണ്.
1: അതെ.
0: അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ ഇന്നത്തെ ഈ ഒരു സമയത്ത് ഞാനൊരു കഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. കഥ ഇഷ്ടല്ലേ? അപ്പം നമുക്ക് ഇന്നൊരു കഥയിലൂടെ പോകാം.
1: കഥ കഴിഞ്ഞിട്ടാവാം ഇൻഷാല്ലാ.
0: അതെ അതെ,
1: നമ്മുടെ ചോദ്യം
0: ഇൻഷാല്ലാ. അപ്പോൾ ഇന്നത്തെ കഥ, പിന്നെ കൂട് കൂട്ടാൻ വേണ്ടി ഒരു മരം തേടി നടക്കുന്ന ഒരു പക്ഷിയുടെ കഥയാണ്. കേട്ടുക്കണോ?
1: ശ്രദ്ധയിൽ പെട്ടിട്ടില്ല.
0: ഇല്ല,
1: അതായത് കൂട്
0: പെടാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് കൂട് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു മരം തേടി നടക്കുന്ന ഒരു പക്ഷി. അപ്പോൾ ഒരു പക്ഷി, അത് ഈ മഴക്കാലം വരുന്നതിന് മുമ്പ് പക്ഷികൾ എങ്ങനെയായാലും കൂട് കൂട്ടാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഒരു പക്ഷി എന്തു ചെയ്യാണ്, പിന്നെ പറന്ന് പറന്ന് അങ്ങനെ തൻ്റെ കൂട് കൂട്ടാൻ പറ്റിയത് എന്ന് തോന്നിയപ്പോൾ രണ്ട് മരങ്ങൾ അടുപ്പിച്ച് കാണാം. ഈ വെക്കുകയും പിന്നെ അവരുടെ മുട്ടകളൊക്കെ സൂക്ഷിച്ച് ശേഖരിച്ച് വെക്കണമെങ്കിൽ കൂടുവാണല്ലോ. അപ്പൊ ഇവരിങ്ങനെ പറന്ന് പോയിട്ട് അവസാനം രണ്ട് മരങ്ങൾ കണ്ടു, ഒരുമിച്ച് അടുത്തടുത്തായിട്ട് രണ്ട് മരങ്ങൾ കണ്ടു. അതിൽ ഒരു മരത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് പക്ഷി ചോദിച്ചു, എന്ത് കൂട് കൂട്ടാനുള്ള ഒരു സഹായം ചോദിച്ചു, അവിടെ കൂട് കൂട്ടട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആ പക്ഷി ഉടനെ തന്നെ അത് തിരസ്കരിച്ചു, വേണ്ടെന്ന് പറഞ്ഞു.
1: അതായത് ഒരു പക്ഷി
0: ആ ഒരു രണ്ട് മരങ്ങളിൽ ഒരു മരത്തോട് അഭയം തേടി. അപ്പോൾ അവർ ആ മരം എന്ത് ചെയ്തു, പക്ഷിയെ കൂട് കൂട്ടാൻ സമ്മതിച്ചില്ല. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള മരം ഉടനെ തന്നെ അത് അഭയം നൽകി ആ പക്ഷിക്ക് കൂട് കൂട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി. അങ്ങനെ ഇരിക്കെ എന്തു ചെയ്യാണ് പിന്നെ ഈ മഴക്കാലം വന്നു. മഴക്കാലം വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഭയങ്കര മഴയ്ക്കായ സമയത്ത് ഈ ആദ്യത്തെ മരം ഉണ്ടല്ലോ അഭയം കൊടുക്കാത്ത മരം, ആ മരം എന്ത് ചെയ്തു കടപൊഴുകി വീണിട്ട് ആ വലിയ മഴയിലിങ്ങനെ ഒലിച്ചു പോവുകയാണ്. അപ്പോൾ ഈ പക്ഷി ഈ മരത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. മരത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പക്ഷി പിന്നെ മരത്തോട് പറയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് അഭയം തന്നില്ലല്ലോ, അതിന് ദൈവം തന്ന ശിക്ഷയാണിത്, നിങ്ങൾക്കിത് വേണം എന്ന് ആ മരത്തോട് പറയാണ്. അപ്പോൾ ഈ പക്ഷി എന്ത് പക്ഷി അല്ല മരം ഈ ഒഴുകിപ്പോകുന്ന മരം ചിരിച്ചുകൊണ്ട് ഈ പക്ഷിയോട് പറയാണ്, എനിക്കറിയാമായിരുന്നു ഈ മഴക്കാലത്ത് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഞാൻ കുറച്ച് പഴയതാണ്, അപ്പോൾ എനിക്കറിയാമായിരുന്നു നിൻ്റെ കുട്ടികളെ ഇനിയും പ്രയാസത്തിലാകും ദുരന്തത്തിലാകും എന്നത് വിചാരിച്ച് തന്നെയാണ് ഞാൻ എന്ത് ചെയ്തത് അങ്ങനെ അഭയം തരാതിരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പിന്നെ കടപൊഴുകി പോകുന്നതും ഒഴുകിപ്പോകുന്നതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന പക്ഷി അതിൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞ വാക്കുകൾക്ക് മരം കൊടുത്ത മറുപടിയാണിത്. അപ്പോൾ നമ്മൾ ചില ആളുകളെ നമ്മൾ ചില മുൻധാരണയോട് കൂടി കാണും, അവരുടെ ബാക്ക് സ്റ്റോറികൾ നമ്മൾ നോക്കില്ല, അവരുടെ ജീവിതത്തിലെ പിന്നെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല,
1: കടന്നു വന്ന സാഹചര്യങ്ങൾ.
0: അതെ, ചില ആളുകൾ പുറത്ത് ചിരിച്ചുള്ളിൽ കരയായിരിക്കും, അങ്ങനെ കുറേ ആളുകളുണ്ട്. അതായത് അവർ അങ്ങനെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്ക് അവർ തെറ്റായിരിക്കാം, അവരുടെ സംസാരങ്ങളും പെരുമാറ്റങ്ങളും നമുക്ക് റോങ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ടാവും, അതില്ലെങ്കിൽ പിന്നീട് നമുക്ക് ബോധ്യപ്പെടാവുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് അവരിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഒരാളെയും പിന്നെ പ്രജുഡൈസ് ചെയ്യുമ്പോൾ മുൻധാരണയോട് കൂടിയിട്ട് കാണരുത് എന്നുള്ളൊരു സംഭവം ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുണ്ട്.
1: അതായത് ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിലേ, അതായത് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി എന്നും നേരം വൈകിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു അധ്യാപകൻ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ മറ്റു കുട്ടികൾ വിദ്യാർത്ഥികൾ ഇവനൊന്നും നേരം വൈകിട്ടാണ്, ഒരു അച്ചടക്കമില്ല, ഒരു കൃത്യനിഷ്ഠതയില്ല കുട്ടിയാണ് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ധാരണ എന്ത് ചെയ്യുക എല്ലാവരിലേക്കും വരിക. പക്ഷേ അവൻക്ക് നേരം വൈകി വരാൻ അല്ലെങ്കിൽ സമയം ലേറ്റായി വരാൻ ഒരു സാഹചര്യം ഉണ്ടാവും, അത് എന്താണെന്നുള്ളത് അന്വേഷിക്കുക എന്നുള്ളതാണ് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു സഹപാഠി ആദ്യം ചെയ്യേണ്ടത്. എന്തെങ്കിലും ഒരു കാരണമില്ലാതെ അതുപോലത്തെ ഈ മുൻധാരണകൾ, അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ പലർക്കും സ്വന്തം ജീവിതത്തിൽ തന്നെ അനുഭവങ്ങൾ ഉണ്ടാവും ഇത് കേൾക്കുന്ന ആളുകൾക്കല്ലേ. കാരണം നമ്മളൊരു മുൻധാരണ വെച്ചു പോയപ്പോൾ ശരിക്കും അതല്ല അവിടുത്തെ സംഭവം,
0: അല്ലെങ്കിൽ അയാൾ അങ്ങനെയല്ല,
1: നമ്മള് വെറുതെ അത് ചിന്തിച്ച് വെറുതെ അയാളെ കുറ്റപ്പെടുത്തിയതാണ് എന്ന രൂപത്തിലുള്ള അനുഭവങ്ങൾ നമ്മളടക്കം പലർക്കും ഉണ്ടായിട്ടുണ്ട്.
0: അതെ, ഈ കുട്ടിന്റെ കഥ പറഞ്ഞപ്പോ കുട്ടിന്റെ കാര്യം സൂചിപ്പിച്ചപ്പോ ഞാൻ എന്റെ ക്ലാസ്സിൽ, ഇപ്പൊ ആ കുട്ടി 10 ഒമ്പതാം ക്ലാസ് പഠിച്ചു, കുറേ കുട്ടികളുണ്ടല്ലോ, അതിലൊരു കുട്ടി ഇനി ഭയങ്കര നല്ല സ്വഭാവം പെരുമാറ്റമൊക്കെയാണ് ആൺകുട്ടിയാണ്. പിന്നെ പഠനത്തിൽ ഒരിത്തിരി പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവന് ഞാൻ അറിയുന്ന ഒരാളുടെ ഒരു ജ്യേഷ്ഠത്തിയുടെ മകനൊക്കെയാണ്. അവർക്ക് അവർക്ക് ഞാനിത് പറയുന്നതിൽ അഭിമാനമുള്ളു കേട്ടോ. അതുകൊണ്ട് തന്നെ പറയുന്നതിൽ അവർക്ക് വിഷമമില്ല. അതിൻ്റെ ശിഷ്യെന്ന് വെച്ചാൽ ഇവർക്ക് പിന്നെ മൂന്ന് മക്കളിൽ ഒരു പെൺകുട്ടി രണ്ടാണുങ്ങളാണ്. അതിൽ ആ പെൺകുട്ടി കല്യാണമൊക്കെ കഴിച്ച് അവരുടെ കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോവാണ്. അപ്പോൾ ഈ ഇവൻ്റെ ഉമ്മക്ക് ചില അസുഖങ്ങളുണ്ട്, അഥവാ വാദം പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ഇവന് ഞാൻ അവനോട് ഇങ്ങനെ പേഴ്സണലായിട്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരുമ്പോഴേക്ക് വീട് മുഴുവൻ അടിച്ചൊരു തുടച്ച് വരുന്നത് ഇവനാണ്.
1: അതായത് വീട്ടിലെ
0: ആ ഉമ്മാക്ക് ചെറിയ കുട്ടിയുണ്ട്, ഒരു മൂന്നാല് വയസ്സൊക്കെ ആയിട്ടുണ്ടാവും ഇപ്പോൾ. പക്ഷെ എന്നാലും ഇവൻ അത് ചെയ്തിട്ടേ സ്കൂളിലേക്ക് പോരുള്ളൂ. അപ്പം എന്താ വെച്ചാൽ ഉമ്മാക്ക് പിന്നെ ഈ വാദത്തിൻ്റെ അസുഖം അതുകൊണ്ട് നിലത്ത് ചവിട്ടാനും നടക്കാനും അങ്ങനെയുള്ള കുറച്ച് പ്രയാസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ സാധാരണ ഇന്നത്തെ പെൺകുട്ടികൾ പോലും ചെയ്യില്ല കേട്ടോ, ഉള്ള കാര്യം പറയാലോ. പെൺകുട്ടികൾ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യം അവന് പാത്രം ഓറലും അടിച്ചൊരു തുടക്കലും പിന്നെ വെള്ളം പിന്നെ മുക്കി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ ആക്കിയിട്ടാണ് ഇപ്പം വീട്ടിലേക്ക് വരുന്നത്. എന്നിട്ട് അവിടുന്ന് നടന്നിട്ട് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരുന്നത്. ആദ്യത്തെ ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ചില വൈകുന്ന വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്തു അറിയോ, അവൻ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ നേരത്തെ എഴുന്നേറ്റ് ചെയ്തു. അപ്പോൾ മദർസ് പോകുന്ന കുട്ടിയും കൂടെ ആയതുകൊണ്ടാണ് എനിക്ക് നേരം കുറച്ച് വൈകുന്നിരുന്നത്. അപ്പോൾ അവനൊക്കെ ഒന്നുകൂടെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് സ്കൂളിൽ കറക്റ്റ് ചെയ്യും,
1: കുറച്ചും കൂടി നേരത്തെ
0: എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്യും. അപ്പോഴും പിന്നെ മുമ്പിലുള്ള ചെറിയ പ്രശ്നം പഠിക്കാൻ കുറച്ച് പിന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇജി ചെയ്യുന്ന എത്രയോ വലിയ കാര്യമാണ്, സ്വാഭാവികമായിട്ട് എനിക്ക് എന്ത് ചെയ്തോളൂ, അള്ളാഹു അതിനുള്ളൊരു പിന്നെ വഴി ഉണ്ടാവും. പക്ഷേ ഇജി ശ്രമങ്ങൾ ഒരിക്കലും പാഴാക്കരുത് എന്ന് നമ്മൾ നമ്മളതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. മാഷാല്ലാ ഇപ്പോൾ പത്താം ക്ലാസ്സിലാണ്, കുഴപ്പമൊന്നുമില്ല. ഒമ്പതിൽ നിന്ന് എത്രയോ മെച്ചത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാഹു നല്ല വിജയം ആ കുട്ടികൾക്കും നൽകട്ടെ. നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം.

0: ഓക്കെ, ശ്രോതാക്കൾ കാത്തിരുന്ന ആ നിമിഷത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. എല്ലാ ടെക്നിക്കൽ പ്രശ്നങ്ങളും മാറിയിട്ടുണ്ട്. ചോദ്യം നമ്മുടെ മുന്നിൽ റെഡിയായി ഇങ്ങനെ നിൽക്കുകയാണ്.
1: അതെ, അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടൈപ്പ് ചെയ്ത് പേരൊക്കെ റെഡിയാക്കി വെക്കാൻ ഫീഡ്ബാക്കിൽ.
0: യെസ്,
1: ഓൺലൈൻ ലൈവ് ക്വിസ് ഓപ്ഷൻ മാറണ്ട അല്ലേ?
0: യെസ്. എന്നാല് ചോദ്യത്തിലേക്ക്, ഹദീസ് പണ്ഡിതന്മാരിൽ ഇമാമുൽ മുഹദ്ദിസീൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം.
1: യെസ്. ഓപ്ഷൻ എ ഇമാം ബുഖാരി, ഓപ്ഷൻ ബി ഇമാം മുസ്ലിം, ഓപ്ഷൻ സി ഇമാം മാലിക്, ആൻഡ് ഓപ്ഷൻ ഡി ഇമാം ഷാഫി. ചോദ്യം ആവർത്തിക്കാം. ഹദീസ് പണ്ഡിതന്മാരിൽ ഇമാമുൽ മുഹദ്ദിസീൻ എന്നറിയപ്പെടുന്നത് ആര്?
0: ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഇമാം ബുഖാരി, ഓപ്ഷൻ ബി ഇമാം മുസ്ലിം, ഓപ്ഷൻ സി ഇമാം മാലിക്, ഓപ്ഷൻ ഡി ഇമാം ഷാഫി.
1: യെസ്, മൂന്ന് പ്രാവശ്യം നമ്മൾ ചോദിക്കുന്ന ഒരു പതിവ്.
0: യെസ്, അപ്പോൾ അവസാനത്തെ വട്ടം കൂടി ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിക്കുകയാണ്. ഇനിയും കേൾക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഫോണ് ഹാളിലും നിങ്ങൾ കിച്ചണിലുമാണെങ്കിൽ കേൾക്കാത്തവരുണ്ടാവല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നും കൂടി, ഹദീസ് പണ്ഡിതന്മാരിൽ ഇമാമുൽ മുഹദ്ദിസീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതൻ ആരാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ മോർണിംഗ് ലൈവിലെ ചോദ്യം എന്ന് പറയുന്നത്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഇമാം ബുഖാരി, ഓപ്ഷൻ ബി ഇമാം മുസ്ലിം, ഓപ്ഷൻ സി ഇമാം മാലിക്, ഓപ്ഷൻ ഡി ഇമാം ഷാഫി. ടൈമർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്.
1: യെസ്, സമയത്തിന്റെ വില അല്ലേ?
0: ആ 25 സെക്കൻഡുകൾ ഇതാ അവസാനിച്ചിരിക്കുന്നു.
1: യെസ്.

0: നമ്മുടെ കഥ ചെറുതായിട്ട് മനസ്സിലാകാത്ത ഒരു ശ്രോതാവിൻ്റെ ഒരു പിന്നെ പ്രതികരണം എങ്ങനെയാണ്? വളരെ ഹൃദയസ്പർശിയായ കഥ. ആ പക്ഷി അന്വേഷിച്ചപ്പോൾ തന്നെ മരത്തിനും പറയാമായിരുന്നു അതിനുള്ള ഹെൽപ്പ് കെൽപ്പ് നൽകും എനിക്കില്ല എന്ന്. എന്നാൽ പക്ഷി വേറെ ഏതെങ്കിലും അന്വേഷിച്ച് മനപ്രയാസം വരില്ലായിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? ആ മരം അഭയം കൊടുത്തില്ല. അപ്പൊ രണ്ടാമത്തെ മരത്തിലേക്ക് പോയി അവിടെ അഭയം കൊടുത്തു. പിന്നീടൊരു മഴ വന്നപ്പോൾ ഒന്നാമത്തെ മരം കടപൊഴുകി പോകുന്നത് കണ്ടപ്പോ മരത്തിന്റെ അടുത്ത് വന്നിട്ട്.
1: അല്ല, ഇതിൽ വേറൊരു കാര്യമുണ്ട്. സാധാരണ കഥ പറയുമ്പോഴൊരു നമ്മള് നോട്ട് ദ പോയിന്റ് ഉണ്ടല്ലോ.
0: അതെ അതെ,
1: കഥയിൽ ചോദ്യമില്ല
0: അതൊക്കെ. പക്ഷെ ഇത് കഥയിൽ ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഈ കഥ ചെറുപ്പത്തിൽ പാട്ട് രൂപത്തിൽ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട്. നല്ലൊരു ഗുണപാഠമുള്ള കഥ. ലൈവ് ഗിസ് ഇല്ലേ ചോദിച്ചിട്ടോ? നേരത്തെ വന്ന മെസ്സേജ് ആയിരിക്കും.
1: അതെ.
0: ഓക്കെ, ഷാഹിറ ബിൻത് അബ്ദുൽ കരീം മാറ്റുപോയെന്നാണ് അങ്ങനെ
1: ജംഷീന പി മേപ്പാടി ഒരു വാചകം പറയുന്നുണ്ട്. നമ്മുടെ ക്ലാസ് റൂമിലെ കുട്ടികളെ ക്ലാസ് റൂമിലെ കാഴ്ചപ്പാടിൽ നമ്മൾക്കൊരു വിലയിരുത്താൻ പറ്റില്ല. നാം അവരുടെ എല്ലാ വീടുകളും സന്ദർശിച്ചാൽ മാത്രമേ ഓരോരുത്തരുടെയും വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കൂ. അത് നമ്മുടെ അധ്യാപനം കൂടുതൽ സുഖകരമാക്കും എന്നുള്ളത് പറയുന്നുണ്ട്.
0: ഒരു പുസ്തകത്തിൻ്റെ പുറംചട്ടം മാത്രം കണ്ട് അതിൻ്റെ ഉള്ളടക്കം മുടക്കുന്നത് പോലെയാണ് മുൻധാരണകൾ വെച്ചുള്ള വിലയിരുത്തലുകൾ എന്നാണ് അമീറിട്ടി അടുത്തുണ്ട് പ്രതികരിക്കാം.
1: യെസ്,
0: മറ്റു ഒരുപാട് പേരുടെ പ്രതികരണങ്ങൾ ഉണ്ട് അല്ലേ?
1: തീർച്ചയായും.
0: അപ്പം നമുക്കറിയാം ഇവിടെ പിന്നെ മറ്റൊരാൾ പറയുന്നത് ഇങ്ങനെയാണ്, കഥ നന്നായിരുന്നു, പിന്നെ അൽഹംദുലില്ലാഹ് ഇന്നും ലൈവിൽ കൂടാൻ സാധിച്ചു. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വളരെ വളരെ വരെ പല പല ഇസ്ലാമിക അറിവുകൾ പകർന്നു തരുന്ന ഇത്തരം സംരംഭങ്ങൾ അത് പീസ് റേഡിയോ മാത്രമാണ് എന്നൊക്കെ നാദിറയുടെ മൈക്കിൽ പ്രതികരിക്കുന്നുണ്ട്.
1: അല്ലേ, രണ്ട് മൂന്ന് കമൻസ് ഇങ്ങനെ ഞാൻ ജസ്റ്റ് റീഡ് ചെയ്തപ്പോളേ, ഇത് കുട്ടികൾക്കുള്ള ഏതൊരു കുട്ടികൾക്കുള്ള ഒരുപാട് കാർട്ടൂൺസ് അല്ലെങ്കിൽ അതുപോലത്തെ പരിപാടികളുണ്ടല്ലോ, അഞ്ചടി പോലെ, അങ്ങനെ അതിലെ ഏതൊരു പാട്ടാണെന്നാണ് ഒരുപാട് ശ്രോതാക്കൾ പങ്കുവെക്കുന്നത്.
0: അത് ഒരു കഥയ്ക്ക് ആകുമ്പോൾ ചിലപ്പോൾ അത് പല രൂപത്തിലും കിട്ടും നമുക്ക്. മഞ്ചാടി കിട്ടിയെന്നല്ലെങ്കിലും വായനയിലൂടെയും കേൾവിയിലൂടെയും
1: അതെ അതെ അതെ
0: കിട്ടുന്നതാണ്. അപ്പം അതിലൊരു ഗുണപാഠമുണ്ട് എന്ന് തോന്നുമ്പോൾ നമുക്കത് ഷെയർ ചെയ്യാനും തോന്നും അല്ലേ? ഇൻഷാല്ലാ. പിന്നെ വീട്ടിൽ എന്തോ പറയുന്നുണ്ടോ, ആശയലോകം ചെറുത് വെക്കാവുന്ന കഥ, കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, മാഷാല്ലാ, കഥയുടെ തമ്പുരാനാണ് ഇത് പറയണത് അല്ലേ? ഇൻഷാല്ലാ. ഏതായാലും നമുക്കേ ഇന്ന് ഈ ഒരു മോർണിംഗ് ലൈവ് ഷോയിൽ നമുക്ക് ഇനി പോകേണ്ടത് ഒരു വൺ മിനിറ്റ് ടോക്കിലേക്കാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ്. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഫൽ ലുക്കിരിം ളൈഫഹു, അവനവൻ്റെ അതിഥിയെ ആദരിക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഈമാനിൻ്റെ അടയാളമാണ് അതിഥികളെ സൽക്കരിക്കുക, ആദരിക്കുക എന്നൊക്കെ പറയുന്നത്. പലപ്പോഴും ഈ ഒരു ഹദീസിനെ തെറ്റിദ്ധരിച്ച് ആളുകൾ ചെയ്യാറുള്ളത് അതിഥികളെ സൽക്കരിക്കുക എന്നത് മാത്രമാണ് ആദരവ് എന്നാണ് മനസ്സിലാക്കിയത്. അതിഥിക്ക് ഏറ്റവും അനുയോജ്യമായ രൂപത്തിൽ, സൗകര്യപ്പെടുത്തി കൊടുക്കുന്ന രൂപത്തിൽ അവരോട് പെരുമാറലാണ് ആദരവ് പ്രകടിപ്പിക്കുക എന്നത്. തിരക്കുള്ളവരെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും അവരുടെ വഴിക്കനുസരിച്ചും സൗകര്യത്തിനനുസരിച്ചും പെരുമാറുകയുമാണ് ആദരവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദരിച്ചുകൊണ്ട് അതിഥികളെ സൽക്കരിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
0: ആമീൻ. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഇതുവരെ കേട്ടത് വൺ മിനിറ്റ് ടോക്ക് ആണ്. എല്ലാ ദിവസവും നമ്മുടെ ഫോണുകളിലേക്ക് വരുന്നുണ്ടാവും, നമ്മൾ കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കുക. ഇന്നത്തെ വൺ മിനിറ്റ് ടോക്കിൽ
1: സഫ്വാൻ ബറാമി അൽഹിക്കമിയാണ് സംസാരിച്ചത്, അതിഥി സൽക്കാരവും ആദരവും എന്നുള്ള വിഷയം.

0: ഇൻഷാല്ലാ. വൺ മിൻ ടോക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഈ വൺ മിൻ ടോക്ക് ശരിക്കും നമുക്ക് കേൾക്കാനും സ്റ്റാറ്റസ് വെക്കാനും ഷെയർ ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ
1: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ.

0: മാഷാല്ലാ. ഈ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോന്റെ ഓരോ ദിവസവും നമ്മളെ വ്യത്യസ്തമായ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കണം അല്ലേ, അതൊരു പ്രത്യേക ഒരു പിന്നെ മൂഡിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ആകർഷണീയതയുടെ വശ്യതയുടെ വലിയൊരു സംഗതിയാണ് നമുക്ക് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ കേൾക്കാൻ പറ്റും.
1: യെസ്, ഇന്ന് നമ്മൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ 65-ാമത്തെ സൂറത്തായിട്ടുള്ള സൂറത്തു തൊലാക്കിലെ 12-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ ശ്രവിച്ചത്.
0: യെസ്, ഇൻഷാല്ലാ ഇനി നമുക്ക് ഈ ഒരു സമയത്ത് മറ്റൊരു പ്രോഗ്രാം പരിചയപ്പെടാം. നമുക്കറിയാം പീസ് റേഡിയോയുടെ ഈ മോർണിംഗ് ലൈവ് ഷോയുടെ അപ്പുറത്തും ഒരുപാട് 24 മണിക്കൂറും പ്രോഗ്രാമുകളുള്ള ഒന്നാണല്ലോ പീസ് റേഡിയോ.
1: 24/7.
0: യെസ്, അപ്പോൾ ഇതൊരു ഇത് ഇതിനെക്കുറിച്ചൊന്ന് ആ 24 മണിക്കൂറും എല്ലാ ദിവസവും ഇങ്ങനെ ഒരു വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ ഇങ്ങനെ പോകുക എന്ന് പറയുമ്പോൾ അതിൻ്റെ
1: ബ്രേക്കില്ലാതെയാണ് പോകുന്നത്.
0: ബ്രേക്കില്ലാതെ, അപ്പം അതിൻ്റെ പിന്നിലുള്ള എഫേർട്ടുകളും പരിശ്രമങ്ങളും അതിൻ്റെ ഒരു കോർഡിനേഷനുകളും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കൊരറ്റല്ല. നമുക്ക് നമ്മളെ ജീവിതത്തിൽ ഒരു ദിവസത്തെ കാര്യങ്ങൾ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ചെയ്യാൻ പറ്റുമോ?
1: പലതും നമ്മൾ പെൻഡിംഗ്
0: അല്ലേ. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങളുടെ ആഴത്തെ മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ സൂചിപ്പിച്ച ആ ഒരു പിന്നെ പിന്തുണയുടെ കാര്യമൊക്കെ വളരെ ഗൗരവത്തിൽ നിങ്ങൾ കാണണമെന്ന് ഒന്നുകൂടി ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്താണ്. ഏതായിരുന്നാലും ഇൻഷാല്ലാ ഇന്ന് നമ്മൾ മറ്റൊരു പ്രോഗ്രാം നമ്മൾ കേൾക്കാറുള്ളൊരു പ്രോഗ്രാമാണെങ്കിലും ഈ ഒരു സമയത്ത് നമ്മൾ കേൾക്കാറില്ല. ഏതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്?
1: തിരുനബിയോടൊപ്പം.
0: യെസ്, തിരുനബിയോടൊപ്പം എന്ന ഈ പ്രോഗ്രാം പിന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:50 നമുക്ക്
1: ലൈവ് ആയിട്ട്
0: യെസ് കേൾക്കാൻ പറ്റുക. മറ്റു സമയങ്ങളിൽ റേഞ്ചിലൊക്കെ കേൾക്കാം. ഏതായാലും ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഇസ്ലാമിക ഭവനം എന്ന വിഷയത്തിൽ
1: അബ്ദുല്ല മുഹ്സിൻ വണ്ടൂർ
0: യെസ് അവതരിപ്പിക്കുന്ന തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാം നമുക്കൊന്ന് കാതോർക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്വന്തമായി ഒരു വീടുണ്ടാവുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും അതിയായ ആഗ്രഹങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പാടത്തും പറമ്പത്തും പണിയെടുത്ത് കഷ്ടപ്പെടുന്നവരും മലയിലും മലയോരങ്ങളിലും ചെന്ന് പാടുപെട്ട് ജോലി ചെയ്യുന്ന ആളുകളും മഴയും വെയിലുമൊക്കെ അതൊന്നും ഒരു പ്രശ്നമാക്കാതെ ചോര നീരാക്കി അധ്വാനിക്കുന്ന ആളുകളുമെല്ലാം അവരുടെ സമ്പത്തിൻ്റെ സിംഹഭാഗവും ഒരു വീട് നിർമ്മാണത്തിനു വേണ്ടി ചിലവഴിക്കുന്നതും അതിനുവേണ്ടി പ്രത്യേകം മാറ്റിവെക്കുന്നതും നാം പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ കാണാറുണ്ട്. ദീർഘകാലം പ്രവാസികളായി ജീവിക്കുന്ന ആളുകളോട് ഒന്ന് നിർത്തിപ്പോരാനായില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഒരു വീടുണ്ടാക്കിയിട്ടില്ല എന്നോ അല്ലെങ്കിൽ തുടങ്ങി വെച്ച വീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ല എന്നോ വീടുണ്ടാക്കാൻ എടുത്ത കടം വീട്ടിയിട്ടില്ല എന്നുമൊക്കെ പറയുന്നതായി നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. സഹോദരങ്ങളെ, അത്രത്തോളം വലിയ ഒരു ആവശ്യമായി കയറിക്കിടക്കാനൊരു വീട് എന്ന നിലക്ക് നാം അതിനെ കാണുന്നുണ്ട് എന്നർത്ഥം. താമസിക്കാനൊരു വീടില്ലാത്ത ആയിരങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് സ്വന്തമായി ഒരു വീടുള്ള നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വിശ്രമിക്കാനൊരു ഇടവും സമാധാനം കണ്ടെത്താനുള്ള ഒരു കേന്ദ്രവുമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട് എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ. സൂറത്തുൻ നഹ്ലിൻ്റെ 80-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, വല്ലാഹു ജഅലലകും മിൻ ബുയൂതികും സഖന. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളെ, നിങ്ങളുടെ വീടിനെ അള്ളാഹു ഒരു സമാധാനത്തിൻ്റെ കേന്ദ്രമാക്കി നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ വീട് എന്നത് അവന് ദുനിയാവിൽ വെച്ച് ലഭിക്കുന്ന ഏറ്റവും വലിയ 4 അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല അർബഉ മിനസ് സആദ. 4 കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ സുപ്രധാനമായ 4 അനുഗ്രഹങ്ങൾ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹായ ഒരു ഇണയുണ്ടാവുക എന്നുള്ളത്. അള്ളാഹുവിനെ പേടിയുള്ള ഒരു ഭാര്യയോ ഭർത്താവോ തനിക്കുണ്ടായിരിക്കണം. നല്ല തഖ്വയോടുകൂടി ജീവിക്കുന്ന, നന്മയുടെ കാര്യത്തിൽ തന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യയുണ്ടെങ്കിൽ, ഒരു ഭർത്താവുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. രണ്ടാമത്തേതോ, വൽ മസ്കനുൽ വാസ്യ, തനിക്കും തൻ്റെ ഭാര്യയ്ക്കും താമസിക്കാൻ ഉതകുന്ന ഒരു വിശാലമായ ഒരു വീടുണ്ടാവുക എന്നത്, തനിക്കും തൻ്റെ കുടുംബത്തിനും ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ പറ്റിയ വളരെ നല്ല സൗകര്യങ്ങളുള്ള ഒരു വീടുണ്ടാവുക എന്നത് വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ വൽ ജാറുസ്വാലിഹ്, നല്ല ഒരു അയൽവാസി ഉണ്ടാവുക എന്നത്, താൻ ഒരു ദിവസം വീട്ടിലില്ലായെങ്കിലും തൻ്റെ വീട്ടുകാരെ, തൻ്റെ കുടുംബക്കാരെ പൊന്നുപോലെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു അയൽവാസിയുണ്ട് എങ്കിൽ, സഹോദരങ്ങളെ, അതൊരു മഹാഭാഗ്യം തന്നെയാണ്. നാലാമതായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വൽ മർകബുൽ ഹനി, ശാന്തമായി സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു വാഹനം, നമുക്ക് സൗകര്യപ്രദമായി യാത്ര ചെയ്യാൻ പറ്റുന്ന, തനിക്ക് സമാധാനത്തോടുകൂടി യാത്ര പോവാൻ കഴിയുന്ന ഒരു വാഹനമുണ്ടാവുക എന്നത് ഈ ഭൗതിക ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, വീട് ഒരു അനുഗ്രഹമാണ് എങ്കിലും അത് വല്ലാത്തൊരു പരീക്ഷണം കൂടിയാണ്. ഏതൊരു അനുഗ്രഹം എടുത്തു നോക്കൂ നിങ്ങൾ, ഒരു ഭാഗത്ത് അത് അനുഗ്രഹമാണ്, നമുക്ക് സന്തോഷമാണ് നൽകുന്നത് എങ്കിൽ, മറുഭാഗത്ത് പരീക്ഷണമാണ് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നതാണ്. ആ പരീക്ഷണം നന്ദിയുള്ളവനാണോ എന്ന് പരിശോധിക്കാനുള്ളതാണ്. അവന് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് അവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നുണ്ടോ, അതല്ല ആ പരീക്ഷണം അവന് എതിരായി ധിക്കാരം കാണിച്ച് അഹങ്കരിച്ച് ജീവിക്കുകയാണോ അവൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പരീക്ഷണം. പ്രിയമുള്ളവരെ, ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിനെ നന്ദിയുള്ളവനായി ജീവിക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കണം. അതുകൊണ്ട് തന്നെ ഒരു വീടുണ്ടായാൽ നാം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഒരു കാറ് വാങ്ങാൻ സാധിച്ചാൽ എന്തെല്ലാമാണ് നമ്മൾ പറയേണ്ടത്, ഏതൊരു അനുഗ്രഹം ലഭിച്ചാലും ഒരു വിശ്വാസി പറയേണ്ടുന്ന വാചകമുണ്ട്. വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി കൊണ്ട് തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഹാദാ മിൻ ഫളി റബ്ബി ലിയബ്ലുവനീ അഷ്കുറു, ഇതെന്റെ രക്ഷിതാവ് എനിക്ക് നൽകിയതാണ്. ഏതൊരു അനുഗ്രഹവും എൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ്. അതും പറഞ്ഞ് അവിടെ നിർത്തല്ല വേണ്ടത്. ചില കാറുകളുടെയും ഓട്ടോയുടെയും ഒക്കെ മുന്നിലും പിന്നിലുമായി ഓരോ സ്റ്റിക്കറുകൾ നമ്മൾ കാണുന്നതാണ്. ഹാദാ മിൻ ഫളി റബ്ബി എന്ന് എഴുതിയ സ്റ്റിക്കറുകൾ, അതവിടെ ഒട്ടിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. പക്ഷേ ഇനി ശേഷം പറയാനുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. അഷ്കുറു അം അക്ഫുറു, ഞാൻ നന്ദിയുള്ളവനാകുമോ, ഇനി അതല്ല ധിക്കാരം കാണിക്കുമോ, നന്ദിയില്ലാത്തവനാകുമോ. ഈ വാഹനം നൽകിയതിന്, ഉയർന്ന ജോലി സ്ഥിരപ്പെട്ടതിന്, വലിയ വീട് ലഭിച്ചതിന് എന്തിനാ എനിക്ക് ഇതൊക്കെ റബ്ബ് തന്നത്? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി. അഷ്കുറു ഔ അക്ഫുറു, ഞാൻ നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി. ഇതാണ് സഹോദരങ്ങളെ പരീക്ഷണം. അത് വീടിൻ്റെ വിഷയത്തിലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പരീക്ഷണത്തിൽ എങ്ങനെയാണ് നമ്മൾ വിജയിക്കുന്നത്? നമ്മുടെ ഭവനം ഇസ്ലാമിക ഭവനമായി മാറ്റുക എന്നുള്ളതാണ് അതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഒരു വീട് നിർമ്മിക്കുമ്പോൾ പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും നല്ല അയൽവാസിയെ കിട്ടുന്ന സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അല്ലേ. അൽ ജാറു ഖബ്ലദ്ദാർ, അറബി ലോകത്ത് അറിയപ്പെട്ട ഒരു പയഞ്ചൊല്ലാണ് അൽ ജാറു ഖബ്ലദ്ദാർ. ഒരു വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് തൻ്റെ അയൽവാസി ആരാണ് എന്ന് നീ നോക്കിക്കോ. നീ എവിടെ പോയാലും, നീ എവിടെ പോയി വീടുണ്ടാക്കുന്നുണ്ടെങ്കിലും നല്ലവണ്ണം ആ ഒരു കാര്യം ശ്രദ്ധിച്ചോ. നിനക്കും നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്കും കുടുംബത്തിനും സ്വസ്ഥമായി തങ്ങാൻ കഴിയുന്ന ഒരു പ്രദേശമാണോ, ഒരു അയൽപ്പക്കമാണോ അത് എന്ന് കൃത്യമായി പരിശോധിച്ചോ. അതുകൊണ്ട് തനിക്ക് ഉപകാര ഉപദ്രവമില്ലാത്ത അയൽവാസി, തനിക്ക് സൗകര്യപ്രദമായ യാത്രാ സൗകര്യങ്ങൾ, തനിക്ക് വെള്ളം കിട്ടുന്ന പ്രദേശം, ഇതെല്ലാമാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്കിലും, അതോടൊപ്പം തന്നെ ഹലാലായ മാർഗത്തിലൂടെ, ഹലാലായ സമ്പത്ത് കൊണ്ട് മാത്രമേ നാം വീട് നിർമ്മിക്കാവൂ. പല ആളുകളും ഭീമമായ സംഖ്യ പലിശയ്ക്ക് കടം വാങ്ങി, അവസാനം ലോൺ എടുത്ത് വീട് വെച്ചു, ആ വീട് വിറ്റ് ലോൺ അടച്ചു എന്ന് പറയുന്ന അവസ്ഥയാണ്. അങ്ങനെ ഹറാമായ ഒന്നും തന്നെ നമ്മുടെ വീട് നിർമ്മാണത്തിൽ നാം ഉപയോഗിക്കുന്നില്ല എന്ന തീരുമാനം നമുക്കുണ്ടാവണം. ഒരു വീട് നിർമ്മാണത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ബിദ്അത്തുകളാണെന്ന്, അനാചാരങ്ങൾ, ശിർക്ക് കലർന്നു വരുന്ന പ്രവർത്തനങ്ങളാണെന്ന് സമൂഹത്തിൽ കണ്ടുവരുന്നത്. അത്തരം അനാചാരങ്ങളൊന്നും നമുക്ക് വേണ്ട. ശിർക്കില്ലാത്ത, ബിദ്അത്തില്ലാത്ത, ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദകൾ പൂർണ്ണമായും പാലിക്കുന്ന ഒരു വീട് നിർമ്മിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത് നാളെ പരലോകത്ത് എന്റെ വീട് കൊണ്ട് ഞാൻ സ്വർഗം നേടിയെന്ന് പറയാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല രീതിയിൽ സമ്പാദിക്കുവാൻ, ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കുവാനും ഹലാലായ രൂപത്തിൽ തന്നെ വീട് നിർമ്മിക്കുവാനുമുള്ള തൗഫീക്ക് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: ഇപ്പോൾ നമ്മൾ കേട്ടത് തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമാണ്. ഇന്നത്തെ തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമിൽ അബ്ദുള്ള മുഹസിൻ വണ്ടൂർ ഇസ്ലാമിക ഭവനം എന്ന വിഷയത്തിലാണ് സംസാരിച്ചത്. അപ്പോൾ നമ്മുടെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് 6 മണി കഴിഞ്ഞ് 56 മിനിറ്റ് 25 സെക്കൻഡുകൾ പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കുറച്ച് ഫീഡ്ബാക്കുകൾ ഒന്ന് പരതി നോക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാല്ലാ. ഓക്കെ, നമ്മുടെ തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമിനെ പറ്റി ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, നല്ലൊരു ക്ലാസ്സാണ് ഇപ്പോൾ കേട്ടത്. തിരുനബിയോടൊപ്പം എന്നുള്ള ഈ പ്രോഗ്രാം, ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരു ക്ലാസ്സിൽ പോയി ഇരുന്നത് അത്ര ഫീലായി എന്നാണ് ജമീല വി കെ പുനൂർ അയച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ജമീല വി പി കെ വി, അൽഹംദുലില്ലാ, വെരി ഗുഡ് പ്രോഗ്രാം, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ റുക്സാന ബാലുശ്ശേരി, മഷാല്ലാ, നല്ലൊരു സംസാരമാണ് അബ്ദുള്ള മുഹസിൻ അവർ നിർവഹിച്ചത് എന്നാണ് പങ്കുവച്ചിട്ടുള്ളത്.
1: ഇപ്പം തിരുനബി കഴിഞ്ഞു, അതിൻ്റെ ഫീഡ്ബാക്കിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയത് അല്ലേ?
0: യെസ്.
1: അപ്പോൾ വളരെ നമ്മൾ കാത്തിരിക്കുന്ന മറ്റൊരു സമയത്തിലൂടെ നമ്മൾ എത്തിയിരിക്കുകയാണ്, നമ്മുടെ തിരുമൊഴികൾ.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
1: തിരുമൊഴികളിൽ നമ്മോടൊപ്പം പതിവ് പോലെ ബഹുമാനനായ കെ വി മുഹമ്മദ് അലി ചേരുന്നു. അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം സ്വർഗത്തിൽ ആഗ്രഹിക്കുന്ന കുഞ്ഞ് ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽ ഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൻ അബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം المؤمن اذا اشتهى الولد في الجنه كان حمله ووضعه وسنه في ساعه كما يشتهي. പ്രമുഖവരെ, ഇമാം തർമിദി തന്റെ സുനനിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ആണ് ഹദീസിന്റെ നിവേദകൻ. അബൂ സഈദ് സഈദ് ഇബ്നു മാലിക് ഇബ്നു സിനാൻ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അബൂ സഈദ് എന്ന വിളിപ്പേരിലാണ് അദ്ദേഹം പ്രശസ്തനായത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം സഈദ് എന്നാണ്. സഈദ് ബിനു മാലിക്, പിതാവ് മാലിക് ബിനു സിനാൻ, അദ്ദേഹവും സ്വഹാബിയാണ്. മാത്രമല്ല ഉഹദ് യുദ്ധത്തിലെ ശുഹദാക്കളിൽ ഒരാൾ കൂടിയാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹുവിൻ്റെ പിതാവ് മാലിക് ബിനു സിനാൻ റളിയല്ലാഹുഹു. അബൂ സഈദ് റളിയല്ലാഹുഹു ബയ്യത്ത് റിദ്വാനിൽ പങ്കെടുത്തിട്ടുണ്ട്. നബിയോടൊപ്പമുള്ള മിക്ക യുദ്ധങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിട്ടുണ്ട്. ഹിജറ 74 മദീനയിൽ വെച്ചാണ് മരണം. ബഖിയുൽ ഗർഖദിലാണ് മറമാടപ്പെട്ടിട്ടുള്ളത്. 1170 ഹദീസുകൾ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിട്ടുണ്ട്. അതിലെ 43 ഹദീസുകൾ സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും വന്ന മുത്തഫഖുൻ അലൈഹി ആയ ഹദീസുകളാണ്. 16 ബുഖാരിയിൽ മാത്രമായും 52 സഹീഹ് മുസ്ലിമിൽ മാത്രമായും വന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അദ്ദേഹം അറിയിക്കുന്നത്, അൽ മുഅ്മിനു, ഒരു യഥാർത്ഥ വിശ്വാസി, ഇദശ്തഹൽ വലദ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചാൽ, സ്വർഗത്തിൽ ഒരു കുട്ടിയെ ആഗ്രഹിച്ചാൽ, കാന ഹംലുഹു വവദഉഹു വസിന്നുഹു ഫീ സാഅത്തിൻ കമാ യഷ്തഹി, ആ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നതും അവൻ്റെ പ്രസവവും അവൻ്റെ ദൈർഘ്യവും അല്ലെങ്കിൽ അവൻ്റെ സിന്നി, അവൻ്റെ പ്രായവും ആഗ്രഹിക്കുന്ന വളർച്ചയുമൊക്കെ ഒരേ സമയത്ത് കമാ യഷ്തഹി ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സംഭവിക്കുമെന്നാണ്. ആഗ്രഹിക്കുന്ന പോലെ തന്നെ സംഭവിക്കും. സ്വർഗത്തിൽ ആഗ്രഹിക്കുന്ന കുഞ്ഞ് ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്ന രൂപത്തിൽ തന്നെ അള്ളാഹു നൽകും എന്നാണ് സ്വർഗത്തിൻ്റെ വലിയ സവിശേഷതകളിലൊന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബൂ സഈദ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി, ഒരു മുഅ്മിൻ, തനിക്കൊരു സന്താനം അവിടെ വേണം എന്ന് ആഗ്രഹിച്ചാൽ അവൻ്റെ ആ കുഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ അവൻ്റെ ആ കുഞ്ഞ് അവന് ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്നതാണ് സൂചന. അതുകൊണ്ടാണ് ആഗ്രഹിക്കുന്ന വളർച്ചയും ഗർഭവും പ്രസവവും ഒക്കെ ആഗ്രഹിക്കുന്ന പോലെ ഒരേ സമയത്ത് തന്നെ കാലതാമസമില്ലാതെ തന്നെ നടക്കുമെന്നാണ്. അതെല്ലാം തന്നെ ഒരേ സമയത്താണ്. മുദ്ദത്തു ഹംലിഹി വിലാദത്തിഹി എന്നൊക്കെയാണ് അതിൻ്റെ വിശദീകരണം. കമായഷ്തഹി എന്നാണല്ലോ ഹദീസിൻ്റെ അവസാന നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് കമായഷ്തഹിൽ മുഅ്മിനു മിൻ ഹൈഅത്തിൽ വലദി വശക്കിലിഹി വസിന്നിഹി വഹാലിഹി. ഒരു മുഅ്മിൻ താൻ ആഗ്രഹിക്കുന്ന കുഞ്ഞിൻ്റെ രൂപം, അതിൻ്റെ പ്രായം, അതിൻ്റെ അവസ്ഥ എല്ലാം അവൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നൽകുമെന്നാണ്. പ്രിയമുള്ളവരെ, സ്വർഗമെന്ന് പറഞ്ഞാൽ സ്വർഗം ലഭിച്ചവർക്ക് ആഗ്രഹിക്കുന്നതെന്തു ലഭിക്കുന്ന സ്ഥലവും സന്ദർഭവും തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പല സ്ഥലങ്ങളിലും അത് എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. സൂറത്ത് ഫുസ്സിലത്തിൽ നമുക്കറിയാം, വലക്കും ഫീഹ മാ തഷ്തഹി അൻഫുസുക്കും വലക്കും ഫീഹ മാ തദഊൻ നുസുലൻ മിൻ ഗഫൂറിർ റഹീം. നിങ്ങളുടെ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതുമെല്ലാം അവിടെയുണ്ട്. ഗഫൂറും റഹീമുമായ അള്ളാഹുവിൽ നിന്നുള്ള സൽക്കാരമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. സൂറത്ത് സുമറിൽ ലഹുമായ ഷാഊന ഇൻദ റബ്ബിഹിം ദാലിക ജസാഉൽ മുഹ്സിനീൻ. അവരുടെ റബ്ബിൻ്റെ അടുക്കൽ അവർ ആഗ്രഹിക്കുന്നതെന്തോ അതൊക്കെ അവർക്ക് അവിടെയുണ്ട് എന്ന് പറയുന്നു. സൂറത്ത് സുഖ്റഫിൽ വഫീഹ മാ തസ്തഹീഹിൽ അൻഫുസു വതലദ്ദുൽ അയ്ൻ വഅൻതും ഫീഹാ ഖാലിദൂൻ. അവിടെ മനസ്സുകൾ ആഗ്രഹിക്കുന്നതും കണ്ണുകൾ കൊതിക്കുന്നതുമൊക്കെ അവിടെ ലഭിക്കുമെന്നാണ് സൂറത്ത് സുഖ്റഫിൽ പറഞ്ഞത്. സൂറത്ത് ഖാഫിൽ ലഹുമായ ഷാഊന ഫീഹ വലദൈന മസീദ്. അവർക്ക് അവിടെ അവർ ഉദ്ദേശിക്കുന്നതൊക്കെയുണ്ട്, നമ്മൾ കൂടുതലായി കൊടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വർഗത്തിലുള്ളവർ എന്താഗ്രഹിച്ചാലും അത് കൊടുക്കുമെന്ന് പറയുമ്പോൾ കുട്ടിയുടെ കാര്യത്തിൽ മാത്രം അതിന് പക്ഷാഭേദമില്ലല്ലോ. ചിലരൊക്കെ ചില ചർച്ചകളിലൊക്കെ അവിടെ കുട്ടികളുണ്ടാവില്ല, സ്വർഗത്തിലുള്ളവർക്ക് മക്കളുണ്ടാകില്ല, അങ്ങനെയൊക്കെയുള്ള ചർച്ചകളുണ്ട്. എന്നാൽ അതിനെ ഖണ്ഡിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത് വിശദീകരിച്ചുകൊണ്ടും ഖുർആനിലെ ഈ നസ്വായി വന്ന, വ്യക്തമായി വന്ന ഈ ആയത്തുകളെയാണ് അവർ വിശദീകരിക്കുന്നത്. ആഗ്രഹിക്കുന്ന എന്തും നൽകാമെന്ന് റബ്ബ് പറയുമ്പോൾ ഏതെങ്കിലും ഒന്നില്ല എന്ന് പറയാൻ നമുക്ക് അർഹതയില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, സ്വർഗത്തിൻ്റെ മാത്രം പ്രത്യേകതയാണത്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം സ്വർഗമാണല്ലോ, നരകമോചനവും. അപ്പോൾ അത് ലഭിക്കാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഹദീസും നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം. അതോടൊപ്പം അനുഗ്രഹങ്ങളുടെ പറുദീസയായ ആ സ്വർഗം വിശ്വാസികൾക്ക് ഒരിക്കലും മടുപ്പ് വരാത്ത, മാറ്റം ആഗ്രഹിക്കാത്ത, ആഗ്രഹിക്കുന്നതെന്തോ അതെല്ലാം ലഭിക്കുന്ന ആ സ്വർഗാനുഗ്രഹങ്ങൾ ലഭിക്കണമെന്ന വലിയ ചിന്തയും അതിനുള്ള വലിയ അത് ലഭിക്കാനുള്ള അധ്വാനത്തിനുള്ള പ്രേരണയുമാണ് പ്രധാനപ്പെട്ടും ഈ വക ഹദീസുകൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. കൊതിക്കണം, ആഗ്രഹിക്കണം, അധ്വാനിക്കണം. മരണമില്ലാത്ത ലോകമാണ്, അവസാനമില്ലാത്ത ലോകമാണ്. അതുകൊണ്ട് സ്വർഗാനുഗ്രഹങ്ങൾ ഏറെ മഹത്തരമാണ്. തിരിച്ചറിവോടെ നാളെ പരലോകത്ത് കുടുംബത്തിലൂടെ ലഭിക്കുന്ന മഹാസന്തോഷത്തെക്കുറിച്ച് അള്ളാഹുവിൻ റസൂൽ അറിയിക്കുമ്പോൾ സ്വർഗത്തിൽ ഒരുക്കിയത് അത് നാം കാണാത്തതും നാം കേൾക്കാത്തതും നാം സങ്കല്പിക്കാത്തതും നമുക്ക് തോന്നാത്തതുമൊക്കെ ആയിരിക്കും. അതിനുമാത്രം പ്രത്യേകതയാണ് സ്വർഗമെന്ന തിരിച്ചറിവുണ്ടായി. അതിനുവേണ്ടി ആ സ്വർഗത്തിന് ജീവിതത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യാനും തയ്യാറെടുപ്പ് നടത്താനും വിശ്വാസികൾക്കാകേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: ഇപ്പോൾ നമ്മൾ കേട്ടത് തിരുമൊഴികൾ എന്ന എപ്പിസോഡാണ്. ഇന്നത്തെ തിരുമൊഴികളിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കെ വി മുഹമ്മദ് അലി.
1: യെസ്.
4: പൈതങ്ങൾ മുന്തിരിത്തോപ്പുകൾ മിന്നി

0: അജ്ജടാ നല്ല പാട്ടല്ലേ.
1: ഓക്കെ,
0: ഷുഹൈബ എം വളപ്പെട്ടണം, അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? എന്നും ഓരോ ഹദീസും ഓരോ സ്വഹാബിയെ പറ്റിയും പഠിപ്പിക്കുന്ന തിരുമൊഴികൾ എന്ന പ്രോഗ്രാം വളരെ ഉപകാരപ്രദമായ പരിപാടിയാണ്. അൽഹംദുലില്ലാ, ഈ വിഷയം പഠിപ്പിച്ചു തരുന്ന കെവി മൗലവിക്ക് അള്ളാഹു ഇനിയും ഏറെ അറിവുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ആമീൻ. ഓക്കെ, പിന്നെ നഫീസ പി എ താമരശ്ശേരിയുടെ ഒരു മെസ്സേജ് കാണുന്നുണ്ട്. എൻ്റെ മോൾക്ക് ഓക്കെ, നാളെ പരലോക മക്കളില്ല, നാളെ പരലോകത്ത് ഇഷ്ടമുള്ള സന്താനത്തെ അള്ളാഹു നൽകട്ടെ. മക്കളില്ലാത്തവർക്ക് എല്ലാവർക്കും ഈ ഹദീസ് ഒരു വലിയ സന്തോഷ വാർത്തയാണ്. ആ സ്വർഗം നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. ഈമാനുള്ള മരണം നൽകട്ടെ. യെസ്. പിന്നെ മറ്റൊരു മെസ്സേജ് ഇങ്ങനെ കാണാം. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, എനിക്ക് ആദ്യമായി കിട്ടിയ ഒരു പുതിയ അറിവ്. ചെറുപ്പത്തിൽ മരണപ്പെട്ട കുട്ടികൾ അവിടെ മാതാപിതാക്കളെ കാത്തിരിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്കും. ജമീല ബിബി.
2: ഇതിൽ ലൈല സി വി ആനക്കര ഒരു സങ്കടം പങ്കുവച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, ഫീസ് റേഡിയോ പരിപാടി ഒന്നും കേൾക്കാൻ പറ്റിയില്ല. ഹസ്ബൻഡിന് പോകാനുള്ള തിരക്കുണ്ട്, സമയം കിട്ടിയില്ല എന്ന സങ്കടം ഒരു പങ്കുവച്ചിട്ടുണ്ട്.
0: ഓക്കെ സാറിൽ, നമുക്ക് റിവൈൻഡിലൊക്കെ കേൾക്കാൻ അവസരം. വളരെ പഠനാർഹമായ വിഷയങ്ങൾ സംസാരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ നന്മ മരത്തെ അള്ളാഹു എന്നെന്നും നിലനിർത്തി തെരുമാറാകട്ടെ. ഇതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു കൂടുതൽ അറിവും ആരോഗ്യം നിർഗാശം നൽകട്ടെ എന്ന പ്രാർത്ഥനയാണ്. മാഷാ അല്ലാഹ്, സുഹറ കൽപ്പറ്റ.
2: ഓക്കെ, ഇപ്പോൾ സമയം എങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു
0: നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ക്വിസിന്റെ ഉത്തരം ഒന്ന് പറയാം.
2: അത് നല്ലൊരു തീരുമാനമാണ്.
0: അതെ, ചോദ്യം ഒന്ന് വായിച്ചിട്ട് ഉത്തരം പറയാം.
2: ഓക്കെ, ചോദ്യം ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു അല്ലേ ആറെ. ഇന്നത്തെ ചോദ്യത്തിന് ശേഷം ഒരുപാട് ശ്രോതാക്കൾ വന്നിട്ടുണ്ട്.
0: യെസ്.
2: അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. ഇന്നത്തെ മോർണിംഗ് ലൈവ് ക്വിസിലെ ചോദ്യം ഇതായിരുന്നു, ഹദീസ് പണ്ഡിതന്മാരിൽ ഇമാമുൽ മുഹദ്ദിസീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതൻ ആരാണ് എന്നുള്ളതായിരുന്നു ഇന്നത്തെ ചോദ്യം ഉണ്ടായിരുന്നത്. അതിൽ നമ്മൾ നാല് ഓപ്ഷൻസ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം മാലിക്, ഇമാം ഷാഫി.
0: ഓക്കെ,
2: അപ്പോൾ ഇതിൽ ഉത്തരം
0: ഉത്തരം ഇമാം
2: ബുഖാരി.
0: ഓപ്ഷൻ
2: എ.
0: അപ്പൊ ഇങ്ങനെ ആളുകൾ പറയല്ലേ,
2: ഇമാം ബുഖാരി റഹിമഹുള്ളയാണ്. മുഹദ്ദിസീങ്ങളിലെ പണ്ഡിതൻ, ഹദീസ് ഗവേഷകരിലെ പണ്ഡിതൻ എന്ന് അറിയപ്പെടുന്നത്.
0: അതെ അതെ അതെ. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് വീണ്ടും നമ്മുടെ ഫീഡ്ബാക്കിലേക്ക് തിരിച്ചു വരുമ്പോൾ കുറച്ച് ആളുകൾ കൂടി അവരുടെ പിന്നെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. വളരെ നേരത്തെ തന്നെ നമ്മൾ ചോദിച്ച പല കാര്യങ്ങൾക്കും പല സന്ദർഭത്തിലും പ്രതികരിച്ച ആളുകളുടെ കൂട്ടത്തിൽ സഫിയ വി കെ പത്തപ്പിരിയം. പിന്നെ കഥയെക്കുറിച്ച് പറയാൻ വലിയൊരു പാടുണ്ട്, നമ്മൾ ഒറ്റ നോട്ടത്തിൽ വിലയിരുത്താൻ പാടില്ല, അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്നാണ്. അപ്പോൾ ഓരോരുത്തരെ മനസ്സിലാക്കുന്നിടത്ത് ഓരോരുത്തരുടെ സമീപനങ്ങളും രീതികളും വ്യത്യസ്തമാണ്. എന്നാൽ നാം മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങളൊക്കെ അറിയണം എന്ന് കൂടി നമ്മൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കണം അല്ലേ.
2: യെസ് അല്ലേ. മനാഫ് പാലക്കാഴി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഫീസ് റേഡിയോയുടെ ഒപ്പം ഉണ്ട്, ടാപ്പിങ്ങിലാണ്, അതുകൊണ്ട് ടാപ്പിങ്ങും ടൈപ്പിങ്ങും ഒരുമിച്ച് നടക്കുന്നില്ല എന്ന് അവർ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ജോലിക്കിടയിലും, യെസ് ജോലിക്കിടയിലും അദ്ദേഹം നമ്മുടെ ഫീസ് റേഡിയോടൊപ്പം ആണ്.
0: ഓക്കെ, പിന്നെ സീനത്ത് പകരയും അതുപോലെ ഫസീല വൈലത്തൂരും സുലൈഹ തിരുവാലി ജമീല കുമരനെല്ലൂർ അതുപോലെ അങ്ങനെ കുറേ ആൾക്കാർ സൗദ മുട്ടം ഇവരൊക്കെ ഉത്തരം ശരി എന്ന ഒരു അർത്ഥത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്.
2: അതിൽ അതുപോലെ തന്നെ ഇംതിയാസ് തിരുവമ്പാടി, അദ്ദേഹം പീസ് റേഡിയോക്കൊപ്പമുണ്ട്, യാത്രയിലാണ്, എന്ന് പങ്കുവച്ചിട്ടുണ്ട്.
0: അതുപോലെ തിരുനബിയോടൊപ്പം കേട്ട് ഗുണപാഠമുള്ള ഒരു ക്ലാസ് തന്നെയാണ്. നമ്മൾ വലിയ നമ്മളെല്ലാം സൂക്ഷിച്ച് ചെയ്യുക, എല്ലാത്തിനും അള്ളാഹുവിന് അനുഗ്രഹിക്കുക, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. വീടില്ലാത്തവർക്ക് അള്ളാഹു വീട് വെച്ച് കൊടുക്കുവാനുള്ള കഴിവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടിയുണ്ട്. ഈ സമയത്ത് നമുക്ക് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, പിന്നെ അടുത്ത മാസം, ഈ മാസം ഇന്ന് 29 അല്ലേ, നാളെ 30 കഴിഞ്ഞാൽ പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും, അഥവാ ഒക്ടോബർ മാസം. അപ്പോൾ ഈ ഒക്ടോബർ മാസത്തിൽ ആദ്യത്തെ 2 ഉള്ളിൽ നമുക്ക് എന്താണ് വളരെ സുപ്രധാനമായിട്ടുള്ള നമ്മുടെ മുമ്പിലുള്ളതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം സെപ്റ്റംബർ 11
2: അല്ലേ,
0: ഒക്ടോബർ 11 അഥവാ അടുത്ത മാസം ടീച്ചേഴ്സ് കോൺഫറൻസ്.
2: യെസ്, കേരള ടീച്ചേഴ്സ് കോൺഫറൻസ്, കെ ടി സി.
0: അപ്പോൾ നമ്മൾക്ക് പിന്നെ വിളിക്കേണ്ടവരുണ്ടാവും, നമ്മൾ വിളിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും, നമുക്ക് നിർദ്ദിഷ്ടമായി അല്ലെങ്കിൽ വിളിക്കണമെന്ന് പറയപ്പെട്ടവരുണ്ടാകും, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കഴിവുകൾക്ക് അനുസരിച്ച് എല്ലാ കാര്യങ്ങളിലും ഒന്ന് ഇടപെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. കൂടെ മറ്റൊരു കാര്യം, നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ, ഈ അധ്യാപകരെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ്. അതായത് തിരുത്തലുകൾക്ക് ഏറ്റവും അപ്ഡേഷൻ ആകേണ്ട ഒരു വിഭാഗം ശരിക്ക് ആരാന്ന് വെച്ചാൽ അധ്യാപകർ തന്നെയാണ്. അത് അവരെ പഠിപ്പിക്കേണ്ട ടീച്ചിങ് ഫീൽഡായിരുന്നാലും എവിടെയും ഒരു അപ്ഡേഷൻ കീപ്പ് ചെയ്ത് പോകേണ്ട ആളുകൾ ശരിക്കും.
2: വിദ്യാർത്ഥികൾ എപ്പോഴും ജെൻസി കാലഘട്ടമാണ്, അവരെപ്പോഴും അപ്ഡേറ്റ് ആണ്. ഓരോ ദിവസവും അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ തന്നെ പല പല രൂപത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക. അതൊക്കെ നമ്മൾ കുട്ടികൾ അറിയുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾ ആ മാറ്റത്തിനനുസരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അധ്യാപകരിപ്പോഴും ചില കാര്യങ്ങളിൽ
0: ഇപ്പോഴും ആ വടിയെടുത്ത് അല്ലേ എടുക്കട പുസ്തകം നിറഞ്ഞ് എവിടെ എത്തിയെന്ന് വെച്ചിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ. ശരിക്കും നമ്മൾ ഈ ടീച്ചിങ് പ്ലാനൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതായത് തംഹീദ് എന്നൊക്കെ പറയും നമ്മൾ അറബിയിൽ. അത് എങ്ങനെ കുട്ടികളെ മുമ്പിലേക്ക് നമ്മളൊരു വിഷയത്തെ എടുത്തിടുമ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ അതിലേക്ക് പ്രവേശിക്കണം. അപ്പം ആ ഒരു സംഗതികളൊക്കെ നമ്മൾ കുറ്റം പറയല്ല, ഞാനടക്കം അധ്യാപകനാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ലിമിറ്റേഷനൊക്കെ അറിയാം, കാരണം സ്കൂളുകളിൽ നടക്കുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ എല്ലാം പല രൂപത്തിൽ തലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കലോത്സവത്തിൻ്റെ ഒരു സമയമാണ് ഞാൻ സൂചിപ്പിക്കണേ കാരണം. അപ്പോൾ പിന്നെ അധ്യാപകർ ഭയങ്കര ഒരു ടെൻഷൻ പിടിച്ച പരിപാടിയാണ് കലോത്സവമൊക്കെ എന്ന് പറഞ്ഞാൽ, കാരണം ഈ കുട്ടികളെ മറ്റ് സ്കൂളുകളുമായിട്ടുള്ള ഫൈറ്റിങ്ങിലേക്ക് കുട്ടികളെ തയ്യാറാക്കുകയാണ്. ശരിക്കും അതന്നെ നടക്കുന്നത്,
2: വൻ മത്സരമാണ്.
0: അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഗവൺമെൻറ് സ്കൂളാണെങ്കിലും എയ്ഡഡ് സ്കൂളാണെങ്കിലും ഒക്കെ അവിടെ മാനേജ്മെൻറ്റിനെ ബോധ്യപ്പെടുത്താറുണ്ട്. അതുപോലെ അഡ്മിഷൻ്റെ വിഷയങ്ങൾ ബാധിക്കുന്ന വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ അധ്യാപകർ എല്ലാ നിലക്കും കിടന്ന് ഇടങ്ങാറാകുന്ന ഒരു സാഹചര്യമാണ്, എന്നാൽ അതിൻ്റെ കൂടെ പാഠം തീർക്കേണ്ട സാഹചര്യങ്ങൾ, ഒരുപാട് വെല്ലുവിളികളുള്ള ഒരു പിന്നെ കാലഘട്ടത്തിൽ. എന്നാൽ വേറെ വിഷയം എന്താ അറിയോ, ഹൈസ്കൂൾ ലെവലിലൊക്കെ കുട്ടികളെ പ്രോഗ്രാമിന് കിട്ടൂല. പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ നമ്മൾ ഓരോ ഐറ്റത്തിന് നമ്മൾ കുട്ടികൾ വേണമല്ലോ. അപ്പോൾ സ്കൂളിലാകുമ്പോൾ പിന്നെ കുട്ടികൾ തമ്മിൽ മത്സരം നടത്തി അതിൽ നിന്ന് സെലക്ട് ചെയ്യണം, അതിനും ആൾ കിട്ടൂല.

0: ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പല മേഖലയിലും പിന്നോട്ട് നമ്മൾ നല്ല കാര്യങ്ങളിലൊക്കെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ. അപ്പം അതിൽ നമ്മൾ ടീച്ചേഴ്സ് ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് ശരിക്കേ ഈ ടീച്ചേഴ്സിന് ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ, ഒരു ആത്മവിശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ കലാമേളയിൽ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയുള്ള കോൺഫിഡൻസിനല്ല, അത് മറ്റൊരു വിഷയം. അപ്പം അതിലേക്കൊക്കെ കുട്ടികൾ സ്വയം ചിന്തിച്ച് താല്പര്യപ്പെട്ട് വരാവുന്ന ഒരു അന്തരീക്ഷം കുട്ടികളിൽ എങ്ങനെ സൃഷ്ടിക്കാം എന്നത് കൂടി
1: അത് എന്ത് ചെയ്യും, ഒരു അധ്യാപകന് സാധിക്കുന്ന കാര്യമാണ്.
0: യെസ്.
1: അപ്പൊ അധ്യാപകന് എങ്ങനെ അത് സാധ്യമാക്കാം എന്നുള്ളതാണ് ഇൻഷാല്ലാ ഈ ഒക്ടോബർ 11 രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെമ്മാട് താജ് കൺവെൻഷൻ സെന്ററിൽ
0: വെച്ചിട്ട്
1: അധ്യാപകരുടെ സംഗമമാണ്, അധ്യാപക സമ്മേളനമാണ്. അപ്പോൾ നമ്മുടെ മക്കളുടെ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള അധ്യാപകരുണ്ട്, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ ബന്ധത്തിലുള്ള അധ്യാപകരുണ്ട്. അവരോടൊക്കെ പറയാ അല്ലേ,
0: അതെ,
1: എല്ലാവർക്കും, ഏത് അധ്യാപകർക്കും എന്ത് ചെയ്യാ, സാറാവട്ടെ ടീച്ചറാവട്ടെ ആർക്കും ഇതിൽ പങ്കെടുക്കാം. അപ്പൊ അവരെ ഇതിലൊരു പങ്കെടുപ്പിക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.
0: ഒരു ക്ഷണത്തിലൂടെ ഒരാൾക്ക് കിട്ടുന്ന ആ ഒരു വലിയ തിരിച്ചറിവാണ് നമ്മൾ അവിടെ അവരെ ബോധ്യപ്പെടുത്താം. നമ്മൾ അധ്യാപകരെ എപ്പോഴുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ അവർ പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കും, കുട്ടികൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങളെ സ്കൂളിലും അങ്ങനെ തന്നെയാണ് അല്ലെ, നമ്മളെ സ്കൂളിലും ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ പരിഹാരം തേടുന്നിടത്ത് അധ്യാപകർ പുതിയത് കേൾക്കൂല, പുതിയതിലേക്ക് വരൂല എന്നുള്ളതാണ് വലിയ പ്രശ്നം. അപ്പോൾ അതിനുള്ളൊരു അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ്.
1: ഇനി നമ്മൾ കടക്കുന്നത് വഴിവിളക്കിലേക്കാണ്. എല്ലാ ദിവസവും പോസ്റ്റർ രൂപത്തിലുള്ള സന്ദേശമാണ് വഴിവിളക്ക് എന്ന് പറയുന്നത്. ഇന്നത്തെ വഴിവിളക്ക് 2670 വഴിവിളക്കാണ്. സംതൃപ്തിയിലാണ് സമൃദ്ധി എന്ന ഹെഡിങ്ങിൽ, സംതൃപ്തിയുണ്ടെങ്കിൽ അല്പം തന്നെ ധാരാളമാണ്, അത്യാഗ്രഹമുണ്ടായാൽ ധാരാളവും അല്പമായ തോന്നും എന്ന ഒരു തോട്ടാണ് ഇന്നത്തെ വഴിവിളക്കിൽ ഉള്ളത്.
0: അത്യാഗ്രഹം അല്ലേ.
1: യെസ്. സംതൃപ്തിയിലാണ് സമൃദ്ധി, അതായത് സംതൃപ്തിയോടുകൂടി ഉള്ളതിൽ, എന്താ പറയുക, സംതൃപ്തിയോടുകൂടി ജീവിച്ച അതിലാണ് സമൃദ്ധി എന്നുള്ളതാണ്.
0: അതായത് അത്തമഅ ആഫത്ത് എന്ന് വേണമെങ്കിൽ പറയാം, അത്യാഗ്രഹം ആപത്താണ്, പിന്നെ ഖനാഅത്താണ് നമുക്ക് വേണ്ടത്, ഖനാഅത്ത് അല്ലേ.
1: അതായത് ആവശ്യങ്ങളും അതുപോലെ തന്നെ മോഹങ്ങളും അതിങ്ങനെ കൂടുന്തോറും ജീവിതം ഒരു അസ്വസ്ഥമാവാൻ തുടങ്ങും. അതുപോലെ അത് നേരെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് തനിക്ക് പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല എന്ന മനോഭാവത്തിലേക്ക് നമ്മൾ മനസ്സിനെ കൊണ്ടുവരികയാണെങ്കിൽ അത് വലിയൊരു സ്വസ്ഥത നമ്മുടെ ജീവിതത്തിൽ നൽകുമെന്നുള്ളതാണ്. സമ്പത്തിൻ്റെ ആധിക്യമോ അതുപോലെ തന്നെ സുലഭതയോ എല്ലാ ഐശ്വര്യത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത്, മനസംതൃപ്തിയാണ് വിലമതിക്കാനാവാത്ത സമ്പത്ത് എന്നുള്ളത്.
0: അതായത് കസറത്തുൽ അർദല്ല ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഇനന്നസാണ്, മനസ്സിൻ്റെ അല്ലേ.
1: അതെ,
0: അതൊരു വലിയ പോയിന്റ് തന്നെയാണ്. നമ്മൾ ഒരുപാട് തവണ കേൾക്കുകയും പങ്കുവെക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ആശയമാണ് ഒരു ഹദീസിൻ്റെ, ലൈസൽ ഐന അൻ കസറത്തുൽ അർദ് വലാക്കിനിൽ ഐന ഐനൻ നഫ്സ് അല്ലേ. നമ്മളിങ്ങനെ ചില സമയത്തൊക്കെ ജീവിതത്തിൽ വലിയ പ്ലാനിങ്ങുകളൊക്കെ ചെയ്യും, വലിയ പ്ലാനിങ്ങുകൾ, ചിലപ്പോൾ എത്ര വർഷം കഴിഞ്ഞിട്ട് അങ്ങനെ ആവണം, അല്ലെങ്കിൽ ഇന്ന ഇതിങ്ങനെ നമുക്ക് ഇൻകം വരും, അല്ലെങ്കിൽ നമ്മൾ പിന്നെ നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, മരണാനന്തര ജീവിതത്തിൽ സ്വർഗം എന്നുള്ളതാണ്. നമ്മൾ ഒരു ഭൗതികമായിട്ടുള്ളൊരു ലക്ഷ്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ നമ്മളിവിടെ ഒരുപാട് കാലം ജീവിച്ചു വന്നതുപോലെ അല്ലെങ്കിൽ വന്നതിനേക്കാൾ മടിയനായി തിരിച്ചുപോയി എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ ജീവിച്ചിരുന്ന ഇടങ്ങളിൽ ചില അടയാളപ്പെടുത്തലുകൾ നമുക്കുണ്ടാക്കി വെക്കാൻ കഴിഞ്ഞാൽ അത് ജീവിതത്തിലൊരു നേട്ടം തന്നെയല്ലേ. അത് പിന്നെ ഭൗതികവും മതവും രണ്ടും പാടെ മിക്സ് ചെയ്തിട്ട് തന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ പങ്കുവെക്കാനുണ്ടാവും. അതായത് നമ്മൾ നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി കയറി, ഉദാഹരണത്തിന്. അപ്പം അവിടെ

0: പല കാര്യങ്ങളും വ്യവസ്ഥാപിതമല്ല, എന്നാൽ വ്യവസ്ഥാപിതമായി നടക്കേണ്ട ഒരു സ്ഥാപനമാണ്. അപ്പം അങ്ങനത്തെ സ്ഥലത്തേക്ക് ചില ആളുകൾക്ക് നമ്മൾ കണ്ടില്ലേ, അവർ ഭരണമാറ്റത്തിലാണെങ്കിലും അല്ലെങ്കിൽ ചില ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ സ്ഥാനങ്ങളിൽ മേധാവി സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പിന്നെ കുറച്ചൊക്കെ റിസ്ക് എടുത്തിട്ടാണെങ്കിലും ചില മാറ്റങ്ങളും മറ്റുള്ളവർക്ക് ആശ്രയിക്കുന്ന ആളുകൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന പല മേഖലയിലും ആ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നീട് അവർക്ക് ശേഷം വരുന്ന ആളുകൾ പറയും ഇന്ന സാറുണ്ടായിരുന്ന കാലത്ത് തുടങ്ങിയതാണ്, ഇന്ന സാറാണ് ഇത് തുടങ്ങി വെച്ചത്, അല്ലെങ്കിൽ അത് ജസ്റ്റ് അവരെങ്ങനെ ഓർക്കാൻ വേണ്ടിയുള്ളൊരു കാര്യം മാത്രമല്ല, നമ്മുടെ അധികാരത്തിൻ്റെയും കഴിവുകളുടെയും പരിമിതിയിൽപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ഒരു മനസ്സുണ്ടാവുക എന്നുള്ളത് തന്നെ നമ്മൾ ചെയ്യുന്ന ജീവിതത്തിലെ ചില അടയാളപ്പെടുത്തലുകളാണല്ലോ. ഇത് നമ്മുടെ എവിടെയൊക്കെ പറ്റും? കുടുംബത്തിൽ പറ്റൂലേ?
1: തീർച്ചയായും
0: ഏറ്റവും പറ്റുന്ന ഒരാൾക്ക് ഏറ്റവും സ്വാതന്ത്ര്യവും അതിനുള്ള അവകാശവും അല്ലെങ്കിൽ പിന്നെ ആ ഒരു പവർ എവിടെ ഉള്ളത്?
1: കുടുംബത്തിൽ തന്നെ,
0: കുടുംബത്തിലാണ്. ആ ഒരു സംഗതി എന്തുകൊണ്ട് നമ്മൾ കുടുംബങ്ങളിൽ നടക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. സ്കൂൾ മൊത്തം കുട്ടികളെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് വീട്ടിൽ തൻ്റെ സ്വന്തം ഒന്നോ രണ്ടോ കുട്ടികൾ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കുട്ടികളുള്ള ആളുകളിൽ നിന്ന് അത് തുടങ്ങിക്കൂടാ എന്ന് ചിന്തിക്കണം അല്ലേ?
1: തീർച്ചയായും.
0: അപ്പം അങ്ങനെയുള്ള ചിന്തകൾ നമുക്ക് വരുമ്പോഴാണ് ഈ ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാകുള്ളൂ. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു വിഷയം എന്താ അറിയോ, പിന്നെ നമ്മളിങ്ങനെ വലിയ ലോക സ്വപ്നം കണ്ട് വലിയ ദീർഘകാലത്തേക്കുള്ള പദ്ധതികളും കാര്യങ്ങളൊക്കെ ആവിഷ്കരിക്കുമ്പോഴും നമ്മുടെ മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കോടാനക്കോടികൾ ഈ ലോകത്ത് മരണപ്പെട്ട് കബറിൽ കിടക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ പരമാവധി നമുക്ക് എത്ര ജീവിക്കാനുള്ളത് കിട്ടുക? റസൂലുള്ള പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അറിവിൻ്റെ എഴുവിൻ്റെ ഇടയിൽ അതിനുശേഷം കിട്ടണൊക്കെ ബോണസാണ്. അപ്പോൾ നമ്മൾ കുറേ കാലം ജീവിച്ചു എന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ?
1: ഇല്ല
0: അല്ലേ? താല ഉംറുഹു വഹസുന അമലുഹു എന്നാണല്ലോ. ദീർഘകാലം ജീവിക്കാൻ സാധിച്ചിട്ട് നന്മകൾ ചെയ്യാൻ അത്രയും കാലം നന്മകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ
1: അത് ഓക്കെയാണ്,
0: ഓക്കെയാണ്. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ആലോചിക്കേണ്ടത് ഈ പ്ലാനിങ്ങുകളുടെയൊക്കെ ഒരിക്കലും വിചാരിക്കാത്ത രൂപത്തിൽ ഒരു നമ്മൾ ഒന്ന് റിട്ടേൺ അടിക്കുമല്ലോ അല്ലേ? നമ്മളതിനെ മരണം എന്ന് പറയും. ആ ഒരു സംഭവം നമ്മൾ ലൈഫിലേക്ക് വരാണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ പലപ്പോഴും മറന്നു പോകുകയാണ്. ഇപ്പം നാളെ ഒരു പ്രോഗ്രാം നമ്മളെ മുമ്പിലുണ്ട്. ആ പ്രോഗ്രാമിലേക്ക് പോകാൻ നമുക്ക് തടസ്സമാകുന്ന ചിലപ്പോൾ എന്തേക്കാരം നമ്മളെ ഒരു സുഹൃത്ത് നാളെ ഇന്ന സമയത്ത് കറക്റ്റ് ഈ പരിപാടിയുടെ സമയത്ത് അവിടെ വരുന്നുണ്ടെന്നായിരിക്കും. അപ്പം നമുക്ക് ശരിക്ക് ആ സുഹൃത്തിനോട് മറ്റൊരു സമയത്ത് വരാമെന്ന് പറയാം. പക്ഷെ നമ്മളവിടെ അതെന്താക്കി മാറ്റും, ഇതിലേ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണമാക്കിയിട്ട് അതിനെടുക്കും അല്ലേ? അപ്പം നമ്മൾ ആലോചിക്കുക, നമ്മളിങ്ങനെ ശരിക്ക് എന്തിനാണ് പ്രാധാന്യം കൊടുക്കണേ? ഏത് സമയത്തും നമ്മളെ കയ്യിൽ നിന്ന് പോകാവുന്ന ഒരു ദുനിയാവ് അല്ലേ? നമ്മളതിനെ നമ്മൾ അറിഞ്ഞറിയാതെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അവസാനം നമുക്കൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നതാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ ചെയ്യേണ്ട എത്ര നമ്മളെ മുമ്പിലുള്ള വലിയ പിന്നെ അവസരങ്ങൾ രക്ഷപ്പെടാനുള്ള ഒരുപാട് മാർഗങ്ങൾ കൂടി നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഉദ്ദേശിച്ചത്.
1: ഈ ഒരു സമയത്ത് നമ്മളെ മുസ്തഫ മാഷ് ഒരു അല്ലേ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു സ്വരം
0: കേട്ടിട്ട് വരാം.

0: മാഷാല്ലാ, വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ഗാനമാണ് നമ്മൾ സ്വരത്തിൽ ശ്രവിച്ചിട്ടുള്ളത്. പാരിൻ പാലകൻ ഏക ഇലാഹ് എന്ന ഗാനമാണ് നമ്മൾ കേട്ടത്.
1: യെസ്, നമ്മുടെ ഒരുപാട് ശ്രോതാക്കൾ എസ് ആറ് പറഞ്ഞത് വളരെ ശരിയാണ്. ഏതൊരു കാര്യത്തിൽ സ്വന്തം വീട്ടിൽ എങ്ങനെയെന്ന് ശ്രദ്ധിക്കാതെ പരിഗണിക്കാതെ പുറത്ത് മാന്യത ചുമഞ്ഞ് നടക്കുന്നവർ അറിയേണ്ട മെസ്സേജ് എന്നാണ് ജമീല വി പിയുടെ പ്രതികരണം.
0: നമ്മൾ ആ സ്വരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്. മാഷാല്ലാ, സ്വരം സൂപ്പറാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഇലാഹായ നാഥൻ്റെ നാമങ്ങൾ ഉൾക്കൊള്ളിച്ച നല്ല അർത്ഥവത്തായ ഗാനം പാടിയ മോളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. അതുപോലെ തന്നെ സ്വരം സൂപ്പറായി അൽഹംദുലില്ലാ പാടിയ മോൾക്ക് ഇനിയും ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ. അതുപോലെ തന്നെ ഇതുപോലുള്ള പാട്ടുകൾ കേൾക്കാൻ നമുക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ജമീല വി കെ പുനൂർ. ക്രിസ്ത കളികാവ്, മാഷാല്ലാ, സ്വരം സൂപ്പർ, അതിമനോഹരം എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: ഒക്ടോബർ 11 ഖുർആൻ തണലിൽ സകുടുംബം എന്ന ടൈറ്റിൽ കണ്ണൂർ ജില്ലാ ഖുർആൻ സമ്മേളനം തളിപ്പറമ്പിൽ നടക്കുന്നു. മുഖ്യപ്രഭാഷകൻ ഹുസൈൻ സലഫി. അപ്പോൾ ഏതായാലും അത് കേൾക്കുന്ന ആളുകൾ, ആ ഭാഗത്തുള്ള ആളുകളൊക്കെ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അൽഹംദുലില്ലാ വിസിറ്റിംഗ് ഗൈഡിൽ അസൈൻ ചെയ്ത കോളൊക്കെ വിളിച്ചു, എല്ലാവരും എക്സൈറ്റ്മെൻറ്റിലാണ്, അള്ളാഹു വിജയമാക്കി തരട്ടെ എന്നാണ് സഫ്ന മുഹമ്മദ് പാണക്കാടിൻ്റെ പ്രതികരണം നമ്മുടെ ടീച്ചേഴ്സ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട്.
0: യെസ്, പേര് വായിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഇപ്രാവശ്യം 3 ടീച്ചേഴ്സ് ഉണ്ട്. ഞാൻ ഈ പ്രോഗ്രാം ഫോളോ അപ്പ് ചെയ്ത് കുറച്ച് ടീച്ചേഴ്സിനെ വിളിക്കുന്നുണ്ട്. അവർ പങ്കെടുക്കുന്നതിലേറെ ഞാൻ വിജയിക്കുന്നത് എൻ്റെ താത്ത ഈ പ്രോഗ്രാമിന് പങ്കെടുക്കുമ്പോഴാണ്. കഴിഞ്ഞ പ്രാവശ്യവും പങ്കെടുത്തില്ല. ചിലപ്പോഴൊക്കെ അതെൻ്റെ ഒരു പരാജയമായി തോന്നിപ്പോകാറുണ്ട്.
1: യെസ്,
0: എന്നുള്ളത് പങ്കുവച്ചിട്ട്.
1: അല്ല, നമുക്ക് ആർക്കും പരാജയമൊന്നുമല്ല. അതെന്താ വെച്ചാൽ, അത് മനസ്സിൽ അത്തരം ഒരു ചിന്ത വരാവുന്ന കാര്യങ്ങൾ നമ്മൾ അവരെ ബോധ്യപ്പെടുത്തുക. ബാക്കി റബ്ബാണ് അത് അവർക്ക് അല്ലേ, അതിനുള്ള
0: നമ്മുടെ ഉത്തരവാദിത്വം അത് അറിയിക്കുക എന്നുള്ളതാണ്. അത് സ്വീകരിക്കുകയോ വേണ്ടോ വേണ്ടെന്നുള്ളത് അവരുടെ കയ്യിലാണ്.
1: നമ്മൾ ഈ പിന്നെ ഈ ടീച്ചേഴ്സ് കോൺഫറൻസിന് ഒരാളെ ക്ഷണിക്കുന്നതിന് പകരം എനിക്ക് തോന്നിയൊരായിട്ടാണ്, എല്ലാവർക്കും അങ്ങനെയൊക്കെ തോന്നും, നമ്മൾ പറയുന്നുള്ളൂ, നമ്മൾ ഒരു വേദി കിട്ടുമ്പോൾ പറയുന്നുള്ളൂ. പിന്നെ അതായത് ഈ ഒരു ചില കാര്യങ്ങൾ, ആവശ്യകതകളാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും അവരോട് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. സ്വാഭാവികമായിട്ട് അവരുടെ പ്രതികരണങ്ങൾ, നമ്മൾ അടുപ്പുള്ള ആളുകളാണെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് പിന്നെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയണം, നമുക്ക് ശരിക്കും ഇതിനൊക്കെ ഒരു പരിഹാരം വേണ്ടേ അല്ലേ, നമുക്കൊന്ന് പോയി നോക്കിയാലോ. നമ്മൾ പല ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അധ്യാപക സംഘടനകളൊക്കെ നടത്തുന്ന പല പ്രോഗ്രാമുകളും ഒക്കെ നമ്മൾ പങ്കെടുക്കുന്നവരും കേൾക്കുന്നവരും കാണുന്നവരൊക്കെയാണ്. പക്ഷേ ധാർമ്മികതയുടെ ഒരു വാല്യൂസ് കുട്ടികളിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരു കുട്ടി എന്ത് ചെയ്യും, മാറും. അത് ധാർമ്മികത കൊണ്ട് മാത്രമേ ഒരു കുട്ടിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ,
0: ആ ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ.
1: യെസ്. അപ്പോൾ ആദ്യം നമ്മൾ സ്കൂളുകളിലാണെങ്കിൽ പോലും, ഇപ്പോൾ ഈയിടെയായിട്ട് നമുക്ക് ഒരാൾ നമ്മുടെ ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു, 2.5 മണിക്കൂറിലേറെ ദൈർഘ്യമുള്ള. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, ഞാൻ വിചാരിച്ചത് ഈ ഒരു കാലഘട്ടത്തിലൊന്നും അങ്ങനെയുള്ളൊരു കാര്യം പറയില്ല എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു വിഷയം എന്താ അറിയുമോ, എനിക്ക് കുറച്ച് എഫക്റ്റായിട്ട് തോന്നിയൊരു വിഷയം, നമ്മൾ ഈ കുട്ടികളുണ്ടല്ലോ ഇപ്പോൾ പഠിക്കാൻ കുറച്ച് അലമ്പോ അല്ലെങ്കിൽ കുറച്ച് കച്ചറ അങ്ങനെയൊക്കെ, നമ്മൾ അവരെ നല്ലോണം ഒന്ന് പോസിറ്റീവായിട്ട് സംസാരിച്ചിട്ട് അവർ കേൾക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പഠിച്ചനെ ഈ മോനിക്ക് കൂടുതൽ പിന്നെ പഠിക്കാനും അങ്ങനെയുള്ള ചില കുട്ടികൾക്ക് അങ്ങനെ പ്രയാസമുണ്ടാവും. അപ്പോൾ ഓല് കേൾക്കുക തന്നെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് പോസിറ്റീവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യണം, അത് മറ്റൊരു വിഷയമാണ്. നമ്മളിപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്കൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഹൃദ്യസ്ഥമാക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ അവരുടെ ഇപ്പോൾ ഭാവിയിൽ പരീക്ഷയ്ക്ക് അവർക്കത് ഉപയോഗപ്പെടുന്ന രൂപത്തിൽ ഫലപ്രദമാകാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സ്വയം നമ്മൾ പ്രാർത്ഥിക്കണം. അതാരും പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. കൂടെ നമ്മൾ ഇത്തരം കുട്ടികളെ കേൾപ്പിച്ചുകൊണ്ടുതന്നെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൽ അവരുടെ മനസ്സിൽ ഒരു ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നത് ഒരു ട്രെയിനിങ്ങിൽ അദ്ദേഹം തന്നൊരു സംഗതിയാണ്. അപ്പോൾ അതൊരു പോസിറ്റീവാണ്. അതായത് പിന്നെ ഇപ്പോൾ നമ്മൾ പിന്നെ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ വന്നല്ലോ, എല്ലാവരും ഉള്ളിൽ എന്തുണ്ട്, ഒരു പ്രാർത്ഥനയും വിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനി ഏത് മതത്തിൽപ്പെട്ട കുട്ടികളാണെങ്കിലും ഉണ്ട്, അവർ പ്രാർത്ഥിക്ക് പഠിക്കുന്ന സമയത്തും പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രയത്നിക്കുന്നുണ്ട്, ഉണ്ടല്ലോ.
0: തീർച്ചയായും.
1: അപ്പോൾ ആ ഒരു പോസിറ്റീവ് നമുക്ക് കാണാം. അല്ലാതെ അപ്പോൾ പിന്നെ അതുപോലെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അധ്യാപകരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ക്ഷണിക്കാൻ കഴിയണം എന്നുള്ളതാണ്.
0: അത് മുസ്തഫാശ് പറഞ്ഞത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം കേവലം എൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട് വരണം എന്നതിൽ ഇത്തരം വെറൈറ്റി ചിന്തകൾ അവരിലേക്ക് ഇട്ടുകൊണ്ട് പങ്കെടുത്താൽ
1: അതെ ഇതൊരാവശ്യമാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കത്
0: തീർച്ചയായിട്ടും അധ്യാപകർ
1: വരും. കാരണം ഒരു പരിഹാരം കിട്ടാൻ വേണ്ടി നടക്കുകയാണ്. കാരണം കാണുന്ന അധ്യാപകരൊക്കെ എന്ത് ചെയ്യണത്, എല്ലാവരും അവനവൻ്റെ സ്കൂളിലത്തെ മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇപ്പം അങ്ങനെ നോക്കുമ്പോഴേക്കൊരു അവിടെ അതേ പ്രശ്നം ഉണ്ടാവും. നമ്മളിപ്പോ നമ്മളെ സ്കൂളിലെ പ്രശ്നമാകുന്ന പുറത്ത് തന്നെ നമ്മളെ സ്കൂളിൽ മോശമാവും എന്ന് വിചാരിച്ചിരുന്നിട്ട്
0: ലോകം മുഴുവൻ അധ്യാപകർ
1: അനുഭവിക്കുന്ന ഒന്നാണ്. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിപ്പോ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ അഭിപ്രായം ഇടേണ്ട കാര്യം, ഇങ്ങനെ പ്രശ്നങ്ങൾ മാത്രം അവതരിപ്പിച്ചിട്ട് എന്താ കാര്യം,
0: അതിനുള്ള പരിഹാരം
1: വേണല്ലോ. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം അല്ലെ, ഒന്ന് കേട്ടു നോക്കാം, ഇന്ന സെഷനുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ക്ഷണിക്കാം. ഓക്കെ,
0: എനിക്ക് തോന്നണേ നമ്മള് അപ്പോ മോർണിംഗ് ലൈവ് ക്വിസിന്റെ ചോദ്യം പറഞ്ഞു, എന്റെ ഉത്തരം പറഞ്ഞു,
1: വിജയികളെ നമുക്ക് കുറച്ച് കൂടി പറയാം.
0: അങ്ങനെയാക്കാം.
1: നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ചോദ്യം ഒരു ഉത്തരം, നമുക്ക് അലിജാബിലൊക്കെ നമുക്ക് വരുന്ന ഒന്ന് കേട്ടിട്ട് വരാം.
0: ആയിക്കോട്ടെ.
2: മനുഷ്യനെ വഴി തെറ്റിക്കുന്നത് പിശാചാണ്, എന്നാൽ അള്ളാഹു ആണല്ലോ പിശാചിനെ സൃഷ്ടിച്ചത്. അള്ളാഹുവിന് പിശാചിനെ നിയന്ത്രിക്കാമല്ലോ, അപ്പോൾ എല്ലാ മനുഷ്യർക്കും സ്വർഗത്തിലും പോകാം. ഇതിന് ഉത്തരം തന്നാൽ വളരെ ഉപകാരം എന്നാണ്.
3: അള്ളാഹു സുബ്ഹാന തആല ഈ ഉലകത്തെ സൃഷ്ടിച്ചത്, അതിൽ ജീവിതവും മരണവും ഒക്കെ നിശ്ചയിച്ചത് തികഞ്ഞ യുക്തിയുടെയും അറിവിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അള്ളാഹുവാണ് ഈ ഉലകം പടച്ചത്. ഇത് പടച്ചപ്പോൾ അള്ളാഹുവിന് അതിൽ നിറഞ്ഞ യുക്തിയുണ്ട്. ഭൗതികതയെ അള്ളാഹു സുബ്ഹാന തആല പരീക്ഷണാത്മകമായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നന്നായി കർമ്മം അനുഷ്ഠിക്കുന്നവർ ആര് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി മൗത്തും ഹയാത്തും പടച്ചവനാണ് അള്ളാഹു സുബ്ഹാനു വതാല. ഒപ്പം ഈ ഭൂമിക്കുപരിയിലെല്ലാം പരീക്ഷണ വസ്തുക്കളാണ്, പരീക്ഷണത്തിനുള്ള വിഭവങ്ങളാണ്. ഇന്ന ജഅൽന മാ അലൽ അർദി സീനത ലഹ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. വിശിഷ്യ മനുഷ്യ സൃഷ്ടി, അത് ആത്യന്തികമായി ലക്ഷ്യമാക്കുന്നത് പരീക്ഷണത്തിന് വിധേയമായി പിന്നീട് ആ പരീക്ഷക്കനുസരിച്ചുള്ള രക്ഷാ ശിക്ഷകൾ നേടുക എന്നുള്ളതാണ്. ഇന്ന ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹ് ഫജഅൽനാഹു സമീഅം ബസീറ. അല്ലാഹു സുബ്ഹാനഹു വതആല സിക്താണ്ഡത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. ആ അല്ലാഹു പറയുകയാണ് നാം മനുഷ്യനെ പരീക്ഷിക്കുമെന്ന്. അപ്പോൾ ഈ പരീക്ഷണം അത് അല്ലാഹുവിൻ്റെ ലക്ഷ്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചതാണ്. ആ ഉദ്ദേശം ഇവിടെ നടപ്പാക്കപ്പെടും. അതിനെല്ലാവരും വിധേയരാണ്, സമ്മതിച്ചാലും ഇല്ലെങ്കിലും ആ പരീക്ഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അത് അറിയിച്ചിട്ടുണ്ട്. ആ പരീക്ഷയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ കുറേ കാര്യകാരണങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരീക്ഷയിൽ എങ്ങനെ നീങ്ങണമെന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല മാർഗമരുളുകയും ചെയ്തിട്ടുണ്ട്. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അള്ളാഹു സത്യം ചെയ്തിട്ട് പറയുകയാണ്, ഓരോ മനുഷ്യനും ധർമ്മവും അധർമ്മവും സത്യവും അസത്യവും നല്ലതും തീയതുമൊക്കെ ബോധനം നൽകിയിട്ടുണ്ട്. സ്വന്തത്തെ നന്നാക്കിയവൻ വിജയം വരിച്ചു, സ്വന്തത്തെ ആപത്തിൽ അകപ്പെടുത്തിയവൻ ദുഷിപ്പിച്ചവൻ അവൻ പരാജയപ്പെട്ടു, ഇച്ഛാഭംഗപ്പെട്ടു. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ കുറേ കാരണങ്ങളെ നിശ്ചയിച്ചു. അള്ളാഹു അത് പരീക്ഷണ വസ്തുക്കളാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടും അറിയിച്ചുകൊണ്ടും അതിൽ ഇബ്ലീസുണ്ട്, അതിൽ ജഡികേച്ചയുണ്ട്, ഇങ്ങനെ പല കാരണങ്ങളുമുണ്ട്. നരകത്തിൽ പോകാൻ ഇബ്ലീസ് മാത്രമല്ല കാരണമാവുക, പല കാരണങ്ങളുമുണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെയും മൂലകാരണം ഇബ്ലീസാകുന്നു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പടപ്പുകളെ പരീക്ഷിക്കുകയും പരീക്ഷയ്ക്കപ്പുറം രക്ഷ ശിക്ഷ വിധികളാണ്, അത് അള്ളാഹുവിൻ്റെ സുന്നത്താണ്, ചര്യയാണ്, നടപടിക്രമമാണ്. അതിന് അള്ളാഹു സുബ്ഹാന തആല നിശ്ചയിച്ച സബബുകൾ പലതാണ്. അതിലൊന്നാണ് ഇബ്ലീസ്. പക്ഷേ അള്ളാഹു സുബ്ഹാന തആല ആ ഇബ്ലീസിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി, നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണെന്ന് അറിയിച്ചു, അവനെ സൂക്ഷിക്കണമെന്നറിയിച്ചു, നിങ്ങളെ നരകത്തിന് വറകാക്കാനാണ് അവൻ്റെ പുറപ്പാടുന്ന ഇതറിയിച്ചു, അതിന് അവൻ ശപഥം ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ അറിയിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഇബ്ലീസിനോട് പടവെട്ടാൻ, എതിരിടാൻ, ചെറുത്തു നിൽക്കാൻ, ദൂരപ്പെടുത്താൻ, അവനിൽ നിന്ന് അഭയം തേടാൻ, രക്ഷപ്പെടാൻ മാർഗങ്ങളൊക്കെ അറിയിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. മനസ്സ് വെച്ചാൽ ഇബ്ലീസിനെ തോൽപ്പിക്കുക എന്നുള്ളത് ക്ഷിപ്രസാധ്യമാണ്. ബിസ്മി പോലെ, ഇസ്തിആദത്ത് പോലെ, ചില ദിക്റുകൾ പോലുള്ളവ കൊണ്ട് പിശാചിനെ ദൂരപ്പെടുത്താനും അതിൽ നിന്ന് രക്ഷപ്പെടാനും സാധ്യമാകും വിധം അള്ളാഹു സുബ്ഹാനഹു വ തആല വിഷയങ്ങളെ പഠിപ്പിച്ചു, അവതരിപ്പിച്ചു. ജീവിതം ഇവിടെ തുടർന്ന് അത് പരലോകത്തേക്ക് നീളണം എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലൻ്റെ നിശ്ചയം. താൽക്കാലികമായ ഈ ജീവിതത്തിലെ പിശാചുള്ളൂ, അവനിലൂടെയുള്ള പരീക്ഷണമുള്ളൂ. നിത്യജീവനിൽ, ശാശ്വതമായ ജീവിതത്തിൽ അവിടെ പിശാചില്ല, ആ പരീക്ഷണമില്ല. ഈ നശ്വരമായ ജീവിതത്തിൽ പിശാചിൽ നിന്ന് സുരക്ഷ സ്വീകരിച്ച് കഴിഞ്ഞ് നിത്യജീവനിൽ പിശാചും പൈശാചികരും പൈശാചികതയും ഒന്നുമില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച ആ ശാശ്വത ജീവിതം, അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് കനിഞ്ഞിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. ഇതാണ് ആ വിഷയത്തിൽ സഹോദരനോട് അല്ലെങ്കിൽ ബഹുമാന്യ ചോദ്യകർത്താവിനോട് പ്രതികരിക്കാനുള്ളത്.
0: മാഷാഅല്ലാ, നമ്മളിപ്പോൾ കേട്ടത് ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്ന സെഷനാണ്. അള്ളാഹു സൃഷ്ടിച്ച പിശാജ് മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്നു, എന്തുകൊണ്ട് പടച്ചോൻ തടയുന്നില്ല എന്ന ചോദ്യത്തിന് വളരെ കൃത്യവും വ്യക്തവുമായ ഉത്തരമാണ് പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ മദീനി

0: അൽ ഇജാബ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 നമ്മുടെ മുമ്പിലേക്ക് വരാറുള്ളത്. കൂടാതെ എല്ലാ ശനിയാഴ്ചയും 7:30 മുതൽ 8:30 നേരിട്ട് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരവും അൽ ഇജാബ ഒരുക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഈ ഒരു സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഹലോ അസ്സലാമു അലൈക്കും, എൻ്റെ ഭർത്താവ് ഒരു മിനിറ്റ് ഞാൻ വായിക്കാം. ഹലോ അസ്സലാമു അലൈക്കും, എൻ്റെ ഭർത്താവ് ഒരു മദ്യപാനിയും വിഷാദ സംശയ രോഗം ഉള്ള ആളാണ്. അയാളുടെ കൂടെ ഒരിക്കലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഉസ്താദ്, എൻ്റെ കുഞ്ഞിനെ അയാൾ പേടിയാണ്. എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ കൂടിയാണ്. എൻ്റെ കുഞ്ഞിനെ ഒരു ചിലവും അയാൾ നിറവേറ്റുന്നില്ല. അയാളും ആയിട്ട് ബന്ധം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം. ഇത് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മുടെ സ്നേഹക്കൂടിലേക്ക്
1: അർജന്റായിട്ട് എടുക്കേണ്ട
0: അയച്ചു കൊടുക്കേണ്ട ഒരു വിഷയമാണ്. ഏതായാലും പേരൊന്നും ഞാൻ വായിക്കുന്നില്ല.
1: നമ്മുടെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിനും എനിക്കും നീതി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം.
0: യെസ്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ മെസ്സേജ് അയച്ച ആൾ ഇത് സ്നേഹക്കൂടിലേക്ക് പിന്നെ ഒന്ന് അയച്ചു കൊടുക്കണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്താണ്. ഓക്കെ, ഇന്ന് ശ്രോതാക്കളോട് എന്താണ് ഇത്ര അവഗണന എന്നൊരു ചോദ്യമുണ്ട്. ഫീഡ്ബാക്കുകളൊന്നും വായിക്കുന്നില്ലല്ലോ. ഫീഡ്ബാക്ക് നമ്മൾ ഇടയിൽ വായിക്കുന്നുണ്ട് അല്ലേ?
1: അതെ, തീർച്ചയായും.
0: അപ്പോൾ സ്വരത്തെക്കുറിച്ച് പിന്നെ പുതിയ പാട്ടാണ്, പുതിയ കേൾവിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ സജ്ന എടുത്ത നാട്ടുകാര. അതുപോലെ തന്നെ സൂപ്പർ, അത് ലയിച്ചു പോയി എന്ന് ഉനൈസ പറയുന്നുണ്ട്. വളരെ അർത്ഥവത്തായ വരികൾ നല്ല മനോഹരമായി പാടിയ മോളല്ലാ അനുഗ്രഹിക്കേട്ട് എന്ന് സഫിയ ഡപ്പാള് പറയുന്നുണ്ട്.
1: അതുപോലെ തന്നെ നമ്മുടെ മോർണിംഗ് ലൈവിലെ ഉത്തരം പറഞ്ഞ സമയത്ത് ഉമ്മുക്കുളിസും ചിറമംഗലം എൻ്റെ, ഞാൻ വീണ്ടും സലാം പറഞ്ഞു, അസ്സലാം വലൈക്കും. എന്റെ ഉത്തരം തെറ്റി, പക്ഷെ ഒരു അറിവ് കിട്ടി അൽഹംദുലില്ലാഹ് എന്ന് പങ്കുവെച്ചിട്ടുണ്ട്.
0: പിന്നെ ഷുഐബ എംവളപട്ടണം പറയുന്നുണ്ട് പാട്ടിനെ കുറിച്ച് മനോഹരമായിട്ട്. റുഷ്ദ എന്തൊക്കെയോ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ടീച്ചേഴ്സ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട്.
1: സൈനബ മുല്ലപ്പടി, അസ്സലാമു അലൈക്കും, എന്റെ ഉത്തരം ശരിയാണ്, സിസ്റ്റം എന്നെ അവഗണിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലം കുറേയായി എന്ന് പറയുന്നുണ്ട്.
0: ബാരക്കല്ലാഹു ഫീക്കും, നല്ല പാട്ട് എന്ന് ബാശേരി അബു തലശ്ശേരി പറയുന്നുണ്ട്. അസ്സലാമു അലൈക്കും, ഇന്ന് രാവിലെ എൻ്റെ താത്താക്കൊരു കാലിനൊരു സർജറി ഉണ്ട്, എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് ജസീന തിരുവമ്പാടി പറയുന്നുണ്ട്.
1: ഓക്കെ, എന്തായാലും അവരുടെ സർജറിയൊക്കെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ, പ്രയാസങ്ങളിൽ നിന്ന് ഷിഫ അള്ളാഹു കൊടുക്കട്ടെ. അതുപോലെ തന്നെ ജസീല തയ്യിലക്കടവ്, പീസ് റേഡിയോയിൽ എനിക്കിഷ്ടമുള്ള രണ്ട് പ്രോഗ്രാമുകളാണ്, ഒന്ന് പുലരിവട്ടവും അതുപോലെ തന്നെ തിരുമൊഴിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അതുപോലെ തന്നെ നമ്മളെ ചോദ്യവുമായി ബന്ധപ്പെട്ട ആയിഷ തോട്ടശ്ശേരി അറ, അൽഹംദുലില്ലാ ഉത്തരം ശരിയാണ് എന്നവർ പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഫീഡ്ബാക്ക് കൂടി, എൻ്റെ നസീമ പി അഴീക്കൽ, എൻ്റെ ഉത്തരം ശരിയായിട്ടുണ്ട്, പക്ഷേ കറക്കി കുത്തിയതാണ്.
0: അത് ശരി
1: പറഞ്ഞിട്ടുണ്ട്.
0: അപ്പോൾ ഒരുപാട് പേര് പിന്നെ ഫീഡ്ബാക്കിൽ സലാം പറഞ്ഞവരും നമ്മളൊരു പക്ഷേ കാണാതെ പോയവരൊക്കെ ഉണ്ടാവും. എല്ലാവരോടും ഒരിക്കൽ കൂടി സലാം അടക്കുന്ന. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഇനി നമ്മൾ മറ്റൊരു ഷെഡ്യൂളിലേക്ക് പിന്നെ പോവുകയാണ്.
1: അതിലേ ഒരു ഫീഡ്ബാക്കും കൂടി വായിക്കാം. ഹൈർനീസ തെക്കിൽ, അസ്സലാം വലൈക്കും, എൻ്റെ ആൻസർ ശരിയായി, ചോദ്യവും കേട്ടില്ല ആൻസറും കേട്ടില്ല.
0: വെറുതെ എ ബി സി ഡി അടിച്ചു വിട്ടാവല്ലേ.
1: എന്തായാലും ഉത്തരം ശരിയായി, മാഷാല്ലാ. ഓക്കെ, എന്നാല് ഇൻഷാല്ലാ നമ്മൾ ഇനി പ്രവേശിക്കുന്നത് ചിന്ത എന്നുള്ളൊരു സെഷനിലേക്കാണ്. ഞാനേ ഈ അടുത്ത് ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു വീഡിയോ കാണാനുണ്ടായി. സാധാരണ എൻ്റെ റീലുകളിലെ, സാധാരണ ഞാനൊരു റെയിൽ ഫാൻ എന്ന നിലക്ക്,
0: യെസ്,
1: അതായത് ഈ ട്രെയിനിൽ അധികമായി യാത്ര ചെയ്യുക അല്ലെങ്കിൽ അതുമായിട്ടുള്ള റെയിൽവേ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ എനിക്ക് ഭയങ്കര കൗതുകം അല്ലെങ്കിൽ കേറെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്.
0: യെസ്,
1: ഈ ട്രെയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ശ്രോതാക്കളിൽ പല ആളുകളുണ്ടാവും. അപ്പോൾ എൻ്റെ റീലുകളിൽ അധികവും ഇത്തരം കാര്യങ്ങളെ വരും. അപ്പോൾ പുതിയൊരു ട്രെയിന് ഓടിത്തുടങ്ങിയാൽ അതുമായി ബന്ധപ്പെട്ട റീലുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ആണ് എൻ്റെ മെനുവിൽ ഇങ്ങനെ വരല്. അങ്ങനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ അങ്ങനെ കണ്ടു. അതായത് വീഡിയോയിൽ ഇത്ര ഉള്ളത് ഇന്ത്യയിലെവിടെയാണ്, കേരളത്തിലല്ല, റെയിൽവേ ട്രാക്കാണ്. ഒരു ട്രെയിൻ അവിടുന്ന് ഹോൺ അടിച്ചുകൊണ്ട് ശബ്ദം മുഴക്കിക്കൊണ്ട് ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. പക്ഷെ ആ സമയത്തും നമ്മളെ നാട്ടിലാണെങ്കിൽ കൃത്യമായി ആളുകൾ എന്ത് ചെയ്യും, നിയമം പാലിച്ച് നിൽക്കാറുണ്ട്. പക്ഷെ ആ വീഡിയോയിൽ കാണുന്നത് ട്രെയിൻ വരുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യാണ്, ധൃതിയിൽ അല്ലെങ്കിൽ വേഗത്തിൽ വാഹനം ഓടിച്ച് ആ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, അവരിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് വാഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ബ്ലോക്ക് വരുമല്ലോ, തിരക്ക് കൂടിയപ്പോൾ ഒരു ലോറി എന്ത് ചെയ്യാണ്, റെയിൽവേ ട്രാക്കിനും റോട്ടിലും ആയിട്ട് ഇങ്ങനെ ഇടക്കായിട്ട് അവിടെ നിൽക്കുകയാണ്. മുന്നോട്ട് പോകാൻ സ്ഥലമില്ല, ഗ്യാപ്പില്ല
0: ട്രാക്കിൽ.
1: ആ ട്രാക്കിലും റോട്ടിലും ആയിട്ട്, അതായത് പകുതി എന്ത് ചെയ്തേക്കണു, റെയിൽവേ ക്രോസ് കടന്നേക്കണു. പക്ഷെ പകുതി എവിടെയാണ്, റെയിൽവേ ട്രാക്കിലാണ്. ട്രെയിനാണെങ്കിൽ നല്ല സ്പീഡിൽ വന്ന്, പക്ഷെ ഡ്രൈവറെ മുടക്കൊണ്ട് എന്ത് ചെയ്തു, അദ്ദേഹം എമർജൻസി ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ട്. പക്ഷെ ട്രെയിൻ നമ്മളിപ്പോൾ ബസ് നിർത്തണോ അല്ലെങ്കിൽ കാർ നിർത്തണോ നിർത്താൻ കഴിയില്ലല്ലോ. ആ ട്രെയിൻ വന്നിട്ട് എന്ത് ചെയ്തു, ആ ലോറിയെ ഇടിക്കുകയും അതുപോലെ തന്നെ അതിന്റെ സൈഡിലായിട്ട് ഒരുപാട് ബൈക്ക് യാത്രക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ തെറിച്ചു പോകണ ഒരു
0: വീഡിയോ.
1: അപ്പോ ഇതിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ടും നാല് കാര്യങ്ങൾ എനിക്ക് ഇതിൽ നിന്നൊരു പാഠമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നുള്ളത് എനിക്ക് തോന്നിപ്പോവുകയാണ്. ഒന്ന് നമ്മളെ നിയമങ്ങൾ, നിയമങ്ങൾ എന്തല്ല ഒരിക്കലും നമ്മളെ നിയന്ത്രിക്കല്ലേ, നിയമങ്ങൾ നിയന്ത്രണങ്ങളല്ല, അതെന്താണ്, സംരക്ഷണമാണ് എന്നുള്ളതാണ്. കാരണം റെയിൽവേ ഗേറ്റുകൾ അല്ലെങ്കിൽ സിഗ്നൽ, ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും കാണാറുണ്ട്, കേരളത്തിലടക്കം നമ്മുടെ ജില്ലയിലടക്കം, അതായത് ട്രെയിൻ വരുന്നുണ്ട്, അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മിനിറ്റ് അല്ലെങ്കിൽ നിശ്ചിത സമയത്തിന് മുൻപ് റെയിൽവേ ഗേറ്റ് അടയും. അപ്പോൾ ആ സമയത്ത് ചിലർ ഹോണൊക്കെ അടിച്ചുകൊണ്ട് സ്പീഡിൽ വന്നിട്ട് ഒരു അപകടപരമായിട്ടുള്ള രൂപത്തിൽ ഈ റെയിൽവേ ട്രാക്ക് അല്ല പാസ് ചെയ്യുന്ന ഇതിങ്ങനെ ക്രോസ്
0: റെയിൽവേ ഗേറ്റ് അടക്കാൻ
1: താകുന്ന സമയത്ത് തന്നെ ഇടയിൽ കൂടി പോകുന്ന സാഹചര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതായത് ഈ മുന്നറിയിപ്പുകളും റെയിൽവേ ഗേറ്റ് അല്ലെങ്കിൽ ഇത്തരം നിയമങ്ങളൊക്കെ ഉള്ളത് നമ്മളെ സംരക്ഷണം ഒരുക്കാനാണ്, മനുഷ്യ ജീവന് സംരക്ഷണം ഒരുക്കാനാണല്ലോ ഇത്തരം നിയമങ്ങളൊക്കെ ഉള്ളത്. ചിലപ്പോൾ ഈ നിയമങ്ങൾ പാലിക്കുന്നത് മുതലിപ്പോൾ റെയിൽവേ ഗേറ്റ് അടഞ്ഞ സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു 5 മിനിറ്റ് എക്സ്ട്രാ എടുക്കേണ്ടി വന്നേക്കാം, ചിലപ്പോൾ നമ്മുടെ പ്ലാനുകൾ ചിലപ്പോൾ ഒന്ന് മാറ്റേണ്ടി വന്നേക്കാം. പക്ഷെ നമ്മുടെ ജീവനെ സംരക്ഷിക്കുന്നതാണ് എന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ റോട്ടിലെ നിയമങ്ങളാണെങ്കിൽ തന്നെ, ഇപ്പം ഞാനൊക്കെ എന്താ പറയുക, ഒരു വീഡിയോ ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടിരുന്നു. അതായത് ഒരു ബൈക്ക് യാത്രക്കാരൻ, പ്രായമായിട്ടുള്ള ഒരാളാണ്, അദ്ദേഹം ഒരു മെയിൻ റോഡിലൂടെ ഇങ്ങനെ ഒരു ഇടത്തരം റോഡാണ്, അധികം തിരക്കില്ലാത്ത ഒരു റോഡ്, അതിലൂടെ ഇങ്ങനെ എന്താണ് ബൈക്കിൽ ഇങ്ങനെ പോവുകയാണ്, സ്കൂട്ടറിൽ മിനിമം ഒരു 20-30 സ്പീഡിലുള്ളൂ, അത്രയും ചെറിയ സ്പീഡിലാണ് അദ്ദേഹം സ്കൂട്ടർ ഓടിക്കുന്നത്. അതേ സമയത്ത് ഒരു ചെറിയ ഒരു ഇടറോട്ട് നിന്ന് എന്ത് ചെയ്യാണ്, പോക്കറ്റ് റോട്ടിൽ നിന്ന് ഒരു വ്യക്തി ഇങ്ങനെ ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വരും. അപ്പം അദ്ദേഹത്തിന്റെ ഒരു കണക്ക് കൂട്ടൽ തെറ്റിയതാണെന്ന് തോന്നുന്നു, ബ്രേക്ക് പിടിച്ചപ്പോൾ കിട്ടിയില്ല, ജസ്റ്റ് എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് ഈ മെയിൻ റോട്ടിൽ പോയിരുന്ന ആളെ സ്കൂട്ടറിലൊന്ന് തട്ടി. അദ്ദേഹം ഹെൽമെറ്റൊന്നും ധരിച്ചില്ല. അദ്ദേഹം എന്ത് ചെയ്യണേ, തലയിടിച്ചിട്ട്, ആ ചെറിയ സ്പീഡാണ്, 10-20 ഒക്കെ പറഞ്ഞാല് ചെറിയ സ്പീഡാണല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോ അത് നേരെ റോട്ടിൽ തലയിടിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, മരണപ്പെട്ടു എന്നാണ് പിന്നീട് അറിഞ്ഞ വാർത്ത. അപ്പോ
0: അതായത്
1: അങ്ങാടിയിലേക്കല്ലേ, ജസ്റ്റ് ഒരു സാധനം വാങ്ങാനല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ MVD ഒക്കെ നിയമങ്ങൾ പാലിക്കണമെന്ന് പറയുന്നത് അത് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മളൊന്ന് ഓർത്തു വെക്കേണ്ടതുണ്ട്.
0: യെസ്, ഇവിടെ നമ്മളൊരു പ്രാഥമിക അറിവ് നമുക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ പിന്നെ നമ്മളെ ഈ ധൃതി കൂട്ടുന്നതും പിന്നെ ചില സ്വാർത്ഥതയൊക്കെ ഇതിൽ കടന്നു വരുന്നുണ്ട്. എനിക്ക് തോന്നിയൊരു വിഷയം എന്താ വെച്ചാൽ, ഇപ്പോൾ അജിലത്തിൽ നമുക്ക് ഉണ്ടാവാൻ പാടില്ല, നമ്മൾ ഏത് വിഷയത്തിലും അവധാനത ഉണ്ടാവണം. അപ്പോൾ ആ ഒരു അവധാനതയോട് കൂടി നമ്മൾ ഇടപെടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്കൊരു കൃത്യതയും ശാന്തതയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഏതൊരു ഇപ്പോൾ ആ ധൃതി കാണിച്ചത് കൊണ്ട് ഒരുപക്ഷെ അവിടെ ഉണ്ടായത് എന്താ, ഒരു വലിയ അപകടമാണല്ലോ. അതേപോലെ തന്നെ പിന്നെ എനിക്ക് എല്ലാത്തിനെയും അതിജയിച്ചു പോകണം എന്നൊരു ചെറിയൊരു സ്വാർത്ഥത അവിടെ വരുമ്പോഴാണ് അത് അവിടെ എല്ലാതും മറന്നു പോകണം. നിയമങ്ങളും ജീവനും ആഫ്റ്റർ എഫക്റ്റും ഒക്കെ നമ്മൾ മറന്നിട്ടാണ് നീണത്. അവിടെ അതൊന്ന് മുറിച്ച് കിടക്കുക, ഈ ഒരു വിഷയം മാത്രം എടുക്കുമ്പോൾ തന്നെ അങ്ങനെ മുറിച്ച് കിടക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു, അതിലൂടെ വലിയൊരു അപകടത്തിലേക്ക് പോകുന്നു. അതിൻ്റെ പിന്നിൽ ഒരുപാട് ചിലപ്പോൾ അതിൽ ചരക്കുകൾ ഉണ്ടാവും, ചിലപ്പോൾ അതിൻ്റെ അകത്ത് നല്ല ചിലപ്പോൾ വാഹനങ്ങൾ കൊണ്ടുപോകുന്നൊരു വണ്ടിയാണെങ്കിൽ പല കാര്യങ്ങളും ഉണ്ടാവാം.
1: അല്ല, അതിനപ്പുറത്ത് മനുഷ്യ ജീവനുകൾ,
0: അതെ, എല്ലാ നിലക്കുണ്ട്. ഇപ്പൊ ചരക്കുകൾ നശിച്ചാലും അതിന്റെ പിന്നിലും ഒരുപാട് അധ്വാനങ്ങളും പണത്തിന്റെ ചെലവും കാര്യങ്ങളും അങ്ങനെ ഉണ്ടാവും.
1: അതുമൂലം കുടുംബങ്ങൾ ജീവിച്ചു പോകും,
0: ഉണ്ടാവും. പിന്നെ അവിടെ പിന്നെ ഇത്രയും ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന ആളുകളൊക്കെ ഒരു നലിയും വലിയ ഇല്ലാത്ത രൂപത്തിലുള്ളൊരു മറികടക്കലാണല്ലോ. ഒരു അതിജയിക്കുക നമ്മൾ പറയില്ലേ, അത് അതിജയിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ജീവിതത്തിൽ കഷ്ടപ്പെട്ട് അതിജയിക്കലുണ്ട്, സ്വാർത്ഥത കൊണ്ടുള്ള ചില അതിജയിക്കലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവം വരുമ്പോൾ അത് അപകടമാണ് അവിടെ ജനിക്കുക. മറ്റൊരു കാര്യം, നമ്മൾ ഈ റെയിൽവേ പിന്നെ ഗേറ്റിനിൽ നമ്മൾ കുടുങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പെട്ട് കഴിഞ്ഞാൽ, അല്ലെ ആ സമയത്ത് നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ, ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ ട്രെയിൻ ഉണ്ടല്ലോ അത് പോയി കഴിഞ്ഞാലും ഒരു ട്രാക്കുള്ള ഒരു പിന്നെ സ്ഥലത്താണ്, ഒരു വൺ ട്രാക്ക് മാത്രം ട്രെയിൻ പാസ് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ ഏകദേശം ഒരു മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇത് ട്രെയിൻ പോയി കഴിഞ്ഞിട്ടും ഒരു മിനിറ്റ്. ചില ആൾക്കാർ ട്രെയിൻ പോയി കഴിഞ്ഞേക്ക് ഇത് പിന്നെ പൊന്തിച്ചിട്ടില്ലെങ്കിൽ ഓൺ അടിച്ചിട്ട് ആകെ എടുങ്ങാറാക്കുന്നത് ശരിക്കും ചെയ്യാൻ പാടില്ല. ഒരു മിനിറ്റ് മുതൽ മൂന്ന് മിനിറ്റ് വരെ ശരിക്ക് ആ ടൈമിംഗ് ഉണ്ടെന്നാണ്. പിന്നെ അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ അത്രയും ഓക്കെ ആണെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, പൊക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നിലേറെ ട്രാക്ക് ഉണ്ടെങ്കിൽ ശരിക്കും മൂന്ന് മിനിറ്റ് വരെ എന്ത് ചെയ്യും, അത് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്, അത് നിയമമാണ്. അപ്പോൾ അത് ഒരുപാട് കാരണങ്ങളും ഇതൊക്കെ അതിലുണ്ടായിരിക്കാം, അത് അതിൻ്റെ വകുപ്പുള്ള ആളുകൾക്ക്
1: മനസ്സിലാക്കാം,
0: സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞു വന്നത്രേ ഉള്ളൂ. ധൃതി നമുക്ക് ഉണ്ടാവാൻ പാടില്ല, ധൃതി നമ്മളെ വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോകും. അതുപോലെ മറ്റുള്ളവരെക്കാളും എനിക്ക് പെട്ടെന്ന് കിട്ടണമെന്ന്, വളരെ പിന്നിൽ വന്നിട്ട് ഏറ്റവും നേരത്തെ പോകണം എന്ന് പറയുന്നത് പോലെയുള്ള ചില ഒരു സംഭവം ഉണ്ടല്ലോ, പൗരതിക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്.
1: ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് നഷ്ടമാകാവുന്ന സമയം നമുക്ക് തിരിച്ചു പിടിക്കാം.
0: അതെ,
1: പക്ഷേ അതുമൂലം നഷ്ടപ്പെടുന്ന ഒരു ജീവൻ,
0: അതെ,
1: അത് നമുക്കൊരിക്കലും
0: തിരിച്ചുപിടിക്കാൻ
1: കഴിയില്ല.
0: അപ്പൊ ക്ഷമ വേണം, അതുപോലെ തന്നെ നമ്മൾ പിന്നെ ധൃതി ഒഴിവാക്കണം, അതേപോലെ
1: നിയമം
0: നിയമങ്ങൾ പാലിക്കേണ്ടടുത്ത് കൃത്യത ഉണ്ടാകണം. മറ്റൊന്ന് സ്വാർത്ഥതയും മറ്റുള്ളവരെ അതിജയിക്കുക, അന്യായമായിക്കൊണ്ട് അതിജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രമങ്ങളും നമ്മൾ മാറ്റിവെക്കണം.
1: അതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ജീവിതം അത് നമ്മളുടേത് മാത്രമല്ല, നമ്മളെ ആശ്രയിച്ചുകൊണ്ട് പല ആളുകൾ ജീവിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബമാകട്ടെ, നമ്മുടെ ചുറ്റുപാടുകളാകട്ടെ, അവര് നമ്മെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. ആ ഒരു ബോധ്യം,
0: അതെ,
1: നമ്മളിൽ ഉണ്ടാകണം എന്നുള്ളതാണ്.
0: തീർച്ചയായിട്ടും അള്ളാഹു അത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും സൂക്ഷ്മതയോടുകൂടി ജീവിക്കാനുമുള്ള ഒരു തോഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുന്നു.
1: ഇതിലെ ഈ ഒരു സമയത്ത് അവസാനമായിട്ടൊരു പോയിന്റും കൂടി പറയാൻ തോന്നുന്നുണ്ട്. അതായത് നമ്മൾ ചിലപ്പോൾ റെയിൽവേ ക്രോസ് ഞാൻ ചെയ്യുന്നില്ല എന്ന് ചിലപ്പോൾ മനസ്സിലിങ്ങനെ വിചാരിച്ചിങ്ങനെ ഇരിക്കും.
0: അതെ,
1: ആ സമയത്താണ് സൈഡ് കൂടെ എന്ത് ചെയ്യുക, മറ്റൊരാള് സ്പീഡില് റെയിൽവേ ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ മോൻ ചെയ്തല്ലോ,
0: എന്നെ
1: ഞാനും കൂടെ ഉണ്ട് പോകാം.
0: അതെ അതെ,
1: അതായത് മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുക.
0: അതോടൊപ്പം നമുക്ക് ഒരു സംസാരമുണ്ട്, റെയിൽവേ ഗേറ്റ് തുറന്നത് പോലെ എന്നുള്ളൊരു ചൊല്ലുണ്ട് അല്ലേ. അത് ഈ വിഷയതായതുകൊണ്ട് പറയാണ്, നമ്മൾ ശരിക്കേ ആ ഭാഗത്ത് നിന്നുള്ള വണ്ടികൾ നേരെ ഫേസ് ടു ഫേസ് ആയിട്ട്, ഈ ഭാഗത്ത് നിന്ന് ഫേസ് ടു ഫേസ് ആയിട്ട് വണ്ടികൾ നിർത്തിടും. ട്രെയിനാണ് പോകുന്ന സമയത്ത് ആകെ
1: റോഡ് മൊത്തം വണ്ടി,
0: രണ്ട് സൈഡും മുഖാമുഖം ഇങ്ങനെ നോക്കി നിൽക്കുന്ന വാഹനങ്ങൾ, ഇത് അങ്ങോട്ടും അങ്ങോട്ടും എടുത്ത് പിന്നെ പോകാനുള്ളൊരു സമയം, ഇതിൻ്റെ ഇടയിൽ ആംബുലൻസ് ഒക്കെ വന്ന് കുടുങ്ങുന്ന സാഹചര്യമൊക്കെ ഭയങ്കര സാഡാണ് അല്ലേ. അപ്പൊ നമ്മൾ കണ്ടിട്ട് നമ്മൾ നമ്മളെ സൈഡിൽ തന്നെ കീപ്പ് ചെയ്തിട്ട് ഓരോരുത്തർ അങ്ങനെ ശ്രമിച്ചാൽ മതിയല്ലോ. മറ്റേ ചില സ്ഥലത്ത് അങ്ങനെ പിന്നെ ഫോർവേഡ് ചെയ്ത് പോകാൻ കഴിയില്ല, അങ്ങനത്തെ
1: ചില ബ്ലോക്കുകളിലെ ഇപ്പോൾ ബൈക്കുകളൊക്കെ ഒക്കെ ഇടയിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകാം. പക്ഷെ ചില വലിയ ഓട്ടോറിക്ഷ പോലെ, അല്ലെങ്കിൽ വലിയ വലിയ വാഹനം, കാറ് പോലത്തെ വാഹനങ്ങള്, ബ്ലോക്കുകളില് മറ്റുള്ളവരെ അവരുടെ സമയം വിലപ്പെട്ട സമയം ഒക്കെ പരിഗണിച്ച് ബ്ലോക്കിൽ ഇങ്ങനെ ലൈൻ കീപ്പ് ചെയ്തോണ്ട് പോയിരിക്കും. പക്ഷെ ചില ആളുകള് എന്ത് ചെയ്യോ, ആ അപ്പുറത്തെ ഒരു ഒഴിവ് കണ്ടാല്
0: നേരെ
1: കേറിയിട്ട് പിന്നെ അതിലേക്കാൾ വലിയ ബ്ലോക്കാണ് അവരുണ്ടാവുക. 10 മിനിറ്റ് കൊണ്ട് കടന്നു പോകേണ്ട സ്ഥലത്ത് 20-30 മിനിറ്റ് ഒക്കെ,
0: അതായത് നിങ്ങൾ പറഞ്ഞ ഇതായിരിക്കും വലിയ ലൈന് നിൽക്കുന്നുണ്ടാവും,
1: ബ്ലോക്ക് ലൈൻ
0: ഒരു സൈഡ് ഫുള്ള് കാലിയായിരിക്കും. അപ്പൊ ഒരാൾ വിചാരിക്കാണ് ആ ഇത്രയും കാലിയൊക്കെ എടുക്ക, പിന്നെ എന്താ ഇപ്പൊ ഇവിടുന്ന് മുന്നോട്ട് പോയാൽ വിചാരിച്ചിട്ട് ഇയാൾ എന്ത് ചെയ്യും, അപ്പുറത്തെ സൈഡിലൂടെയാണ് കടന്നു പോകും. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരാനുള്ള ആ ഗ്യാപ്പും കൂടെ ഇയാള് പോയിട്ടാണ് ബ്ലോക്കാക്കും.
1: അങ്ങോട്ടും വണ്ടി പോകില്ല, അവിടുന്ന് ഇങ്ങോട്ട് വണ്ടി വന്നാലേ ചിലപ്പോ ഇവിടുത്തെ
0: ബ്ലോക്ക്.
1: രണ്ടും ഇല്ലാത്ത ഒരു അവസ്ഥ.
0: മനുഷ്യന്മാര് ചെയ്യണ ഫിത്തനകള് ലേശമൊന്നല്ലേ. ഏതായാലും നമുക്ക് വിഷയം ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക്
1: നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട്
0: പോകുക. നമുക്കേ ഇന്നത്തെ വിജയികളെ പ്രഖ്യാപിക്കണം. നമ്മുടെ ഏകദേശം അവസാന സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രോതാക്കളുടെ ക്ഷമ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും.
1: നമ്മുടെ ചിന്തയിൽ പ്രവേശിച്ചപ്പോ സമയം മുന്നോട്ട് പോയത്.
0: അതെ അതെ അതെ. ഏതായാലും നോക്കാല്ലേ, നമുക്ക് വിജയികള് തെരഞ്ഞെടുക്കപ്പെട്ട 13 പേരാണല്ലോ. വിജയികളിൽ നിന്നല്ല, വിജയികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 13 പേര്. അതിൽ നിന്ന് കുറെ ആൾക്കാർ ഫൈൻ അടക്കണം. അത് നമ്മൾ അവസാനം പറയാം. സ്ഥലം പേരിൻ്റെ കൂടെ ചേർത്തിട്ടില്ല. അപ്പോൾ 1 ജസീറയാണ്, 2 നുസ്രത്താണ്, 3 റാഹിദയാണ്. പിന്നെ ആരൊക്കെയുണ്ട് ബാക്കി 10 പേര്? സഫൂറ പുലാമന്തോള്, ഷഹന ബീഗം കെ,
1: അഫിൻ,
0: യെസ്,
1: സുഹറ നടുവന്നൂർ, ഇംതിയാസ് തിരുവമ്പാടി,
0: മുഹമ്മദ് സി പി കോളിക്കൽ,
1: ഷുഹൈബ എ സി അഴീക്കൽ കണ്ണൂർ,
0: സാദിഖ് മാത്തൂർ പാലക്കാട്,
1: ജമീല നിലമ്പൂർ,
0: സൗദ വല്യപ്പള്ളി.
1: ഇതില് ആദ്യത്തെ 3 സ്ഥാനക്കാരെ ഒന്നും കൂടി പറയാണ്. ജസീറ, നുസ്രത്തിയെ, റാഹിദ. ശരിക്കും
0: ഇവര് 3 ആളും ഫൈൻ അടക്കണം. ഡൊണേറ്റ് പട്ട ഇപ്പൊ തന്നെ അമർത്താം.
1: യെസ്.
0: പിന്നെ അഫീനും അമർത്തണം അല്ലേ?
1: ആ തീർച്ചയായും. അതേപോലെ സഫൂറ പുലാമന്തോൾ ആണ് ബാക്കി 10 സ്ഥാനക്കാരെയാണ് ഇനി വായിക്കുന്നത്. സഫൂറ പുലാമന്തോൾ, ഷഹാന ബീഗം കെ, അഫിൻ, സുഹറ നടുവന്നൂർ, ഇംതിയാസ് തിരുവമ്പാടി, മുഹമ്മദ് സി പി കോളിക്കൽ, ഷുഹൈബ എ സി അഴീക്കൽ കണ്ണൂർ, സാദിഖ് മാത്തൂർ പാലക്കാട്, ജമീല നിലമ്പൂർ, സൗദ വലിയപള്ളി.
0: എന്തായാലും
1: വിജയികൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഇതിൽ ഉത്തരം അയച്ച് ശരിയായ ആളുകളുണ്ട്, അവർക്കും
0: എല്ലാവരുടെ
1: അഭിനന്ദനങ്ങൾ അവർക്ക്
0: നേരിടും. ഇനി നമുക്ക് ഒത്തിരി പ്രതികരണങ്ങൾ കൂടി വായിക്കാനുണ്ട് ഇൻഷാല്ലാ. വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് സഫി എടപ്പാൾ വന്നിട്ടുണ്ട്. ജസീറ കണ്ണൂര് എന്താണ് അത്, അവരാണോ നമുക്കറിയില്ല
1: അല്ലേ,
0: വിജയ് ആരാണോ നമുക്കറിയില്ല, കാരണം സ്ഥലം അയച്ചിട്ടില്ല. പിന്നെ ഇവിടെ ശ്രദ്ധ മരിക്കുമ്പോൾ അപകടം ജനിക്കുന്നു അസ്മാ ബി കെ പാലക്കായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമുക്കേ ഇവിടെ ഒരു കാര്യം ഒരു സുഹൃത്ത് ഓർമ്മപ്പെടുത്തുന്നത് ഹർഷദ് ബാബു ഒദായി അല്ലേ, അവർ ഓർമ്മപ്പെടുത്തുന്ന ഡൽഹി ജന്തർമന്ദറിൽ നടക്കുന്നത് ഒന്ന് പറയണമെന്നൊരു സൂചന. എന്താ വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ജനാധിപത്യത്തിനെതിരെയുള്ള വലിയൊരു വെല്ലുവിളി നടത്തിയ ചില ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ ചില ദുഷ്പ്രവൃത്തികൾക്കെതിരെയുള്ളൊരു സമരമാണ്. അപ്പോൾ ആ സമരം വിജയിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഓർമ്മയുണ്ടാകണമെന്ന് സൂചിപ്പിക്കുകയാണ്.
1: അതുപോലെ തന്നെ ജസീന പൂനൂർ പിച്ചി വിജയിൽ പെട്ടല്ലോ എന്ന സന്തോഷ വാർത്ത പങ്കുവച്ചിട്ടുണ്ട്.
0: അതെ.
1: അതുപോലെ തന്നെ ഹാരിഫ MP വട്ടത്തൂർ, അവർ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഫാമിലിയിൽ 8 ടീച്ചേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെമ്മാട് വെച്ചെടുക്കുന്ന ഈ പരിപാടിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു, താജുദ്ദീൻ സൊലാഹിയുടെ ഒരു വീഡിയോ പങ്കുവെച്ച്. പ്രോഫ്കോൺ വിജയിച്ച പോലെ നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നാഥന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. പങ്കുവെച്ചിട്ടുണ്ട്.
0: അതുപോലെ
1: നമ്മുടെ ഇന്നത്തെ
0: ലൈവ് മോർണിംഗ് ഷോ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരുപാട് ആളുകളുടെ ഫീഡ്ബാക്കുകൾ ഒരു പക്ഷേ ഇനിയും ബാക്കി ഉണ്ടാകാം വായിക്കാൻ,
1: കാരണം അത്രയും ഫീഡ്ബാക്കുകളാണ് സെക്കൻഡുകളിൽ തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ചില ഫീഡ്ബാക്കുകൾ കാണാതെ പോകുന്നത് എന്നുള്ള ഒരു വാർത്ത നിങ്ങൾ അറിയിക്കണം. അതുകൊണ്ട് ശ്രോതാക്കളെ നിരാശപ്പെടേണ്ട, ഇൻഷാല്ലാ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ പരിഗണിക്കും. ഓക്കെ, ബറക്കല്ലാഹു ഫീക്കും. ഇന്നത്തെ നമ്മുടെ ടെക്നിക്കൽ ഡെസ്കിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ജാസിം, അഫ്സൽ, സാബിക്, തൻസീൽ.
0: അപ്പോൾ
1: നാലു പേരുമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ ലൈവ് നിങ്ങൾക്ക് കേൾക്കുന്ന രൂപത്തിൽ
0: കൺട്രോൾ
1: ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ദിവസം സെപ്റ്റംബർ 29
0: ഒരു ചൊവ്വാഴ്ച നമ്മൾ മോർണിംഗ് ഷോയിൽ പങ്കെടുക്കാൻ അള്ളാഹു തോഫീക്ക് നൽകി. ഏതായാലും ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ കൂടെ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്നും അദീബ് ഷാൻ്റെ കൂടെ ഞാൻ മുസ്തഫ അഷ്റഫ് പിക്കാട്.
1: ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോക്ക് ശേഷം നമ്മൾ ഇതാ പീസ് റേഡിയോ വൈബ്സിലേക്കാണ് ഇൻഷാല്ലാ പ്രവേശിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തീർക്കാൻ പീസ് റേഡിയോയിലെ ഓരോ പ്രോഗ്രാമുകളിലൂടെയും സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇന്നത്തെ പീസ് റേഡിയോ വൈബ്സിൽ നിങ്ങളുടെ കൂടെയുള്ളത് സുഹൈർ പണ്ടിക്കാട് കൂടെ അബ്ദുസലാം സലാഹി. നമ്മളിന്ന് ഇൻസൈറ്റോട് കൂടി തന്നെയാണ് തുടക്കം, അല്ലേ? സലാം.
1: ഇൻസൈറ്റിൽ നിന്ന് പ്രപഞ്ച സൃഷ്ടാവിനെ കണ്ടെത്താനുള്ള വഴികൾ. കേവലം ഒരു മുട്ടുസൂചി പോലും വെറുതെ ഉണ്ടാവുന്നില്ലെങ്കിൽ ഈ പ്രപഞ്ചം പിന്നെ എങ്ങനെ വെറുതെ ഉണ്ടാവുമെന്ന വളരെ പ്രസക്തമായൊരു ചോദ്യം നമുക്ക് തന്ന് ഇൻസൈറ്റിൽ നമ്മോട് സംസാരിക്കുന്ന ഇബ്രാഹിം സൽഫി പുലാമന്തോളാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي امين يا رب العالمين. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ഈ ലോകത്തെ സൃഷ്ടിക്കുകയും ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളെയും പരിപാലിച്ചുകൊണ്ടിരിക്കുകയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്, ഒരു ശക്തിയുണ്ട് എന്നുള്ളത് ഭൂമിയിലെ ഭൂരിപക്ഷം ആളുകളും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ പ്രപഞ്ചം കേവലം വെറുതെ ഉണ്ടായതല്ല, അതിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നും ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കോടാനുകോടി വസ്തുക്കൾ, നമ്മുടെ തലക്ക് മുകളിലുള്ള ആകാശം, ആ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യചന്ദ്രാദികൾ, കോടാനുകോടി നക്ഷത്രങ്ങൾ, അതുപോലെ അവിടെയുള്ള ഗോളങ്ങൾ, അതിന് ചുവടെയുള്ള ഭൂമി, ആ ഭൂമിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികൾ, നദികൾ, അതുപോലെ കണ്ണെത്താ ദൂരത്തോളം വിശാലമായി കടക്കുന്ന സമുദ്രങ്ങൾ, ഒരിക്കലും നമുക്ക് തകർക്കാൻ കഴിയാതെ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ, പാറകൾ, ഇതെല്ലാം സൃഷ്ടിച്ചതിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നത് ഭൂമിയിലെ ഭൂരിപക്ഷം ആളുകളും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ ശക്തി, ആ സൃഷ്ടാവിന് നമ്മൾ പറയുന്ന പേരാണ് ദൈവം. മുസ്ലിമീങ്ങൾ അള്ളാഹു എന്ന് പറയുന്നു. അള്ളാഹു ഇതെല്ലാം കേവലം സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, അതിലപ്പുറം അതിനെ എല്ലാം പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു, അതിനെ എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ അള്ളാഹുവിന് റബ്ബ് എന്ന് പറയുന്നു. റബ്ബ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സൃഷ്ടിക്കുകയും പരിപാലിച്ചുകൊണ്ടിരിക്കുകയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ്. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഇല്ല എന്നും ഇതെല്ലാം കേവലം യാദൃശ്ചികമായി ഉണ്ടായതാണ് എന്നും ഇതിന് പിന്നിൽ പ്രത്യേകിച്ചൊരു ലക്ഷ്യമൊന്നുമില്ല എന്നും പറയുന്ന ഒരു യുക്തിയുമില്ലാത്ത ചില യുക്തിവാദികൾ, ചില നിരീശ്വരവാദികൾ മാത്രമാണ് അങ്ങനെയുള്ളത്. അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആല അവനാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചതും ഈ പ്രപഞ്ചത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ വസ്തുക്കളെയും പരിപാലിച്ച് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതും എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സമുദ്രമെന്ന് പറഞ്ഞാൽ എത്ര വിശാലമാണ്! ആ സമുദ്രങ്ങളിൽ എത്ര മത്സ്യങ്ങളുണ്ട്! കോടാനുകോടി മത്സ്യങ്ങൾ സമുദ്രങ്ങളിലുണ്ട്. കടലിൽ കപ്പലിൽ പോകുന്ന ആളുകൾ, ബോട്ടിൽ പോകുന്ന ആളുകൾ, മുക്കുവന്മാരായിട്ട് പോകുന്ന ആളുകൾ, അവർ മീൻ പിടിക്കാറുണ്ട്. ഒരു ദിവസം എത്ര കണക്കിന് മീനുകളാണ് ഒരു ദിവസം പിടിച്ചുകൊണ്ടുവരുന്നത്! എന്നിട്ടും സമുദ്രത്തിലെ മീനുകളുടെ അളവിൽ വല്ല കുറവും വരുന്നുണ്ടോ? അവ വർദ്ധിക്കുന്നു എന്നല്ലാതെ ഒരിക്കലും കുറവ് വരുന്നില്ലല്ലോ. ഈ സമുദ്രങ്ങളിലെ മത്സ്യങ്ങൾക്കെല്ലാം ഭക്ഷണം ആവശ്യമില്ലേ? ആരാണ് ആ ഭക്ഷണം നൽകുന്നത്? അവർക്കാവശ്യമായ ഉപജീവനം നൽകിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? അതിന് പിന്നിൽ ഒരു സൃഷ്ടാവില്ല എന്ന് പറയുന്നത് എത്ര വലിയ യുക്തിരഹിതമാണ്! അപ്പോൾ ഒരുപക്ഷെ ഒരാൾ ചോദിച്ചേക്കാം, അങ്ങനെയാണെങ്കിൽ ആ സൃഷ്ടാവിനെ നമ്മൾ കാണുന്നില്ലല്ലോ, അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ അള്ളാഹു ഉണ്ട് എന്നത് നമ്മൾ അംഗീകരിക്കും? ഒരുപാട് തെളിവുകൾ നമുക്ക് യുക്തിയിൽ നിന്ന് തന്നെ, ഒരു മനുഷ്യൻ്റെ കേവല ബുദ്ധിയിൽ നിന്ന് തന്നെ അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ തെളിവുകൾ മനസ്സിലാക്കുവാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട തെളിവ് മനുഷ്യൻ്റെ കേവല ബുദ്ധി തന്നെയാണ്. മനുഷ്യൻ്റെ കേവല ബുദ്ധി അംഗീകരിക്കുന്ന, സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ പ്രപഞ്ചത്തിൽ കേവലം ഒരു മുട്ടുസൂചി പോലും വെറുതെ ഉണ്ടാകുന്നില്ല എന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കേവലം ഒരു ചെറിയ മുട്ടുസൂചി പോലും വെറുതെ ഉണ്ടാകുന്നില്ല. ഒരു ചെറിയ കുട്ടി, ആ കുട്ടി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് 2 വയസ്സായ 3 വയസ്സായ ഒരു കുട്ടി, അവൻ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടില്ല, അവനൊരു ട്യൂഷൻ സെൻ്ററിലും പോയിട്ടില്ല, അവനൊരു യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു 2 വയസ്സായ 3 വയസ്സായ കുട്ടി അവൻ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പിന്നിൽ നിന്നൊന്ന് കൈകൊട്ടിയാൽ ആ കുട്ടി തിരിഞ്ഞു നോക്കും. ആ കുട്ടിയുടെ ബുദ്ധിയിൽ ആര് പറഞ്ഞുകൊടുത്തതാണ് ദാ കൈകൊട്ടിയാൽ ശബ്ദമുണ്ടാകും, ശബ്ദമുണ്ടായാൽ അതുണ്ടാക്കിയതിന് പിന്നിൽ ഒരു കർത്താവുണ്ടാകും, കൈ കൊട്ടിയ ഒരാളുണ്ടാകും, ഇത് ആ കുട്ടിയുടെ ബുദ്ധിയിൽ ആര് പറഞ്ഞു കൊടുത്തതാണ്? നമ്മൾ പറഞ്ഞു കൊടുത്തതാണോ? അല്ലെങ്കിൽ കുട്ടി എവിടെന്നെങ്കിലും പഠിച്ചതാണോ? അല്ലല്ലോ, ആ കുട്ടിയുടെ കേവല ബുദ്ധിയിലുള്ള കാര്യമാണ്. ഈ പ്രപഞ്ചത്തിലൊന്നും തന്നെ വെറുതെ ഉണ്ടാകുന്നില്ല. എന്തൊരു ചെറിയ വസ്തു, അതൊരു ചെറിയ ശബ്ദമാണെങ്കിൽ പോലും, ഒരു ചെറിയ കാറ്റ് വീശിയതാണെങ്കിൽ പോലും അതിന് പിന്നിൽ അത് ചെയ്ത ഒരാളുണ്ടാകുമെന്നത് മനുഷ്യൻ്റെ കേവല ബുദ്ധി അംഗീകരിക്കുന്ന കാര്യമാണ്. ഒരു മനുഷ്യൻ രാത്രിയിൽ നടന്നു പോകുന്ന സമയത്ത് കൂരാക്കൂരിട്ടാണ്, വിജനമായ പ്രദേശമാണ്, ആരുമില്ലാത്ത, ഒരു ശബ്ദം പോലുമില്ലാത്ത, ഒരു ചെറിയ വട്ടം പോലുമില്ലാത്ത കൂരാക്കൂരിട്ടുള്ള ഒരു വിജനമായ പ്രദേശം, അതിലൂടെ ഒരാൾ നടന്നു പോകുന്ന സമയത്ത് പിന്നിൽ നിന്ന് ഒരു കയ്യടി ശബ്ദം കേൾക്കുന്നു. ആ നടന്നു പോകുന്ന മനുഷ്യൻ ഈ പ്രപഞ്ചം, ഇതിന് പിന്നിൽ ഒരു സൃഷ്ടാവില്ലാതെ ഇത് കേവലം യാദൃശ്ചികമായി ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യനാണ് എന്ന് കരുതുക. കേവലം യാദൃശ്ചികമായി ശൂന്യതയിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായി, അതല്ലാതെ ഇതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവൊന്നുമില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് നമ്മൾ ഈ പറഞ്ഞ സന്ദർഭത്തിൽ, ഈ പറഞ്ഞ സ്ഥലത്തിലൂടെ നടന്നു പോകുന്നത് എന്ന് വിചാരിക്കുക. പിന്നിൽ നിന്ന് ഒരു കയ്യടി ശബ്ദം കേട്ടാൽ അയാൾ തിരിഞ്ഞു നോക്കും, സ്വാഭാവികമാണ്. പക്ഷെ ആരെയും കാണുന്നില്ലെങ്കിലോ? അയാൾ ചിലപ്പോൾ കരുതിയേക്കാം എനിക്ക് തോന്നിയതായിരിക്കാം. അയാൾ വീണ്ടും മുന്നിലോട്ട് നടക്കും, വീണ്ടും ശബ്ദം ആവർത്തിച്ച് കേൾക്കുന്നു, അയാൾ പിറകിലോട്ട് തിരിഞ്ഞു നോക്കുന്നു, ആരെയും കാണുന്നില്ല. സ്വാഭാവികമായും അയാളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ ഭയം തോന്നും. വീണ്ടും അയാൾ തൻ്റെ മനസ്സിനെ ധൈര്യപ്പെടുത്തി ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് നടക്കുന്നു. പക്ഷെ ശബ്ദം ആവർത്തിച്ച് കേൾക്കുന്നു. അദ്ദേഹം വീണ്ടും പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണാനില്ല. അയാൾ എന്ത് ചെയ്യും? അയാൾ ഓടും, അയാൾ പേടിച്ചുകൊണ്ടോടും. അല്ലെ പ്രിയമുള്ളവർ, ആലോചിച്ചു നോക്കൂ, ഈ പ്രപഞ്ചം യാദൃശ്ചികമായി ഉണ്ടായതാണ് എന്ന് പറയുന്ന, ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ വസ്തുക്കളും യാദൃശ്ചികമാണ് എന്ന് പറയുന്ന, മഴ പെയ്യുന്നത് പോലും യാദൃശ്ചികമാണ് എന്ന് പറയുന്ന, അതിന് പിന്നിൽ ഒരാളില്ല എന്ന് പറയുന്ന ഈ മനുഷ്യൻ എന്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ ഒരു ശബ്ദം, അത് കേവലം വെറുതെ ഉണ്ടായതാണ് എന്ന് എന്തുകൊണ്ട് അയാൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല? കാരണം അയാളുടെ കേവല ബുദ്ധിയിൽ ഉറച്ച ഒരു കാര്യമാണ് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളത്. അതൊരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത അനിഷേധ്യമായ കാര്യമാണ്. അതാരെല്ലാം വായകൊണ്ട് എത്ര തന്നെ പറഞ്ഞാലും മനുഷ്യൻ്റെ കേവല ബുദ്ധിയിൽ ഉറച്ച കാര്യമാണ് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളത്. മഹാനായ അബൂ ഹനീഫ റഹ്മഹുള്ള, അദ്ദേഹം ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു സുന്ദരമായ ചരിത്രമുണ്ട്. അദ്ദേഹത്തോടൊരിക്കൽ ചില ആളുകൾ വന്നു പറയുന്നു, അബൂ ഹനീഫ, ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവില്ല എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോടൊരു വാഗ്വാദം, ഒരു സംവാദത്തിന് താങ്കൾ തയ്യാറാണോ? അബൂ ഹനീഫ റഹ്മുള്ള അതെ എന്ന് പറഞ്ഞപ്പോൾ അവർ സ്ഥലം തീരുമാനിച്ചു, ഡേറ്റ് തീരുമാനിച്ചു, എല്ലാം തയ്യാറായി. അവരെല്ലാവരും കൃത്യസമയത്തെത്തി. എന്നാൽ അബൂ ഹനീഫ റഹ്മുള്ള അവരല്പം വൈകിയാണ് എത്തിയത്. അപ്പോൾ അവർ ചോദിച്ചു, അബൂ ഹനീഫ, എന്താണ് ഇത്ര വൈകിയത്? അബൂ ഹനീഫ റഹ്മുള്ള പറഞ്ഞു, ഞാൻ വരുന്ന സമയത്ത് ഒരു നദി മുറിച്ച് കടക്കണം. അപ്പോൾ നദിക്കരയിലെത്തിയപ്പോൾ അവിടെ ചെങ്ങാടം കാണാനില്ല, നല്ല കുത്തൊഴുക്കുള്ള നദിയാണ്, അതുകൊണ്ട് എനിക്ക് മുറിച്ച് കടക്കണമെങ്കിൽ ചെങ്ങാടം ആവശ്യമാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ കാത്തു നിന്നപ്പോൾ എവിടെ നിന്നാണെന്നറിയില്ല, എവിടെ നിന്നെല്ലാം ചില മുളകൾ വന്ന് അതൊരു ചെങ്ങാടം പോലെ ഇങ്ങനെ കൃത്യമായി നിന്ന്, എവിടെ നിന്നോ രണ്ട് കയറുകൾ വന്ന് അത് രണ്ട് വശത്തുമായി കൂടിക്കെട്ടി ഒരു ചെങ്ങാടമായി അതെൻ്റെ മുന്നിലേക്ക് വന്നു. അപ്പം ഞാനതിലേക്ക് വേഗം കയറി നിന്നു. ഒരു ചെങ്ങാടം തുഴയുന്ന ആളില്ലാതെ തന്നെ, വഞ്ചിക്കാരൻ ഇല്ലാതെ തന്നെ ആ കുത്തൊഴുക്കുള്ള പുഴയിൽ ആ ഒഴുക്കിനെതിരെ വെറുതെ ആ വഞ്ചി നീങ്ങുകയും അപ്പുറത്തേക്ക് എന്നെ കൊണ്ടെത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ വേഗം വന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ട ആളുകൾ ചോദിച്ചു, അബൂ ഹനീഫ എന്ത് വിഡ്ഢിത്തമാണ് താങ്കൾ ഈ പറയുന്നത്, ഒരു ചെങ്ങാടം അത് വെറുതെ ഉണ്ടായി എന്നോ, അതിൽ താങ്കൾ കയറി നിന്നപ്പോൾ ഒഴുക്കിനെതിരെ അത് നീന്തി താങ്കളെ കരയിലേക്ക് എത്തിച്ചു എന്നോ, എന്ത് വിഡ്ഢിത്തമാണ് അബൂ ഹനീഫ താങ്കൾ ഈ പറയുന്നത്. മഹാൻ അബൂ ഹനീഫ റഹ്മുള്ള അവർക്ക് നൽകിയ മറുപടി, കേവലം ഒരു ചെങ്ങാടം പോലും വെറുതെ ഉണ്ടാവുകയില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ ആ ചെങ്ങാടം ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി, ആ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഭൂമി, ആ ഭൂമിക്ക് മുകളിലുള്ള ആകാശങ്ങൾ, അവിടെയുള്ള കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, ഗോളങ്ങൾ, ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടതിന് പിന്നിൽ, ഇതെല്ലാം ഉണ്ടായതിന് പിന്നിൽ ഒരാളില്ല എന്ന് പറയുന്ന നിങ്ങളുടെ ബുദ്ധി എത്ര ശൂന്യമാണ്! ആലോചിച്ച് നോക്കൂ, എത്ര മഹത്തരമായ, എത്ര ചിന്തിക്കാനുതകുന്ന ഒരു കാര്യമാണ് അവിടെ അബൂ ഹനീഫ റഹ്മുള്ള പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു മനുഷ്യനോട് ചോദിക്കപ്പെട്ടത് കാണാം, നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിനെ മനസ്സിലാക്കിയത്? നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നില്ലല്ലോ, പിന്നെ അള്ളാഹു ഉണ്ട് എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? അതിനാ മനുഷ്യൻ പറഞ്ഞ മറുപടി, ഞാൻ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ഒട്ടകത്തിൻ്റെ കാഷ്ടങ്ങൾ കാണാറുണ്ട്. അപ്പം എനിക്ക് മനസ്സിലാകും ഇതിലൂടെ ഒരൊട്ടകം നടന്നു പോയിട്ടുണ്ട്. അതൊരു മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയുന്ന കേവലമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ചില കാൽപാദങ്ങൾ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇതിലൂടെ ചില യാത്രക്കാർ നടന്നു പോയിട്ടുണ്ട്, അവരുടെ കാൽപ്പാടുകളാണത് എന്നാണ് അദ്ദേഹം പറയുകയാണ്. ഇങ്ങനെയാണ് എങ്കിൽ ഈ കാണുന്ന കോടാനുകോടി നക്ഷത്രങ്ങളുള്ള ആകാശം, അതുപോലെ തന്നെ തിരമാലകൾ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന കടലുകൾ, വിശാലമായ വഴികളുള്ള ഈ ഭൂമി, ഇതെല്ലാം സൃഷ്ടിച്ചതിന് പിന്നിൽ അലാ തദുല്ലു അലൽ ലത്തീഫിൽ ഖബീർ, ഇതെല്ലാം സൃഷ്ടിച്ചതിന് പിന്നിൽ ഒരാളില്ല എന്ന് പറയുന്ന സൂക്ഷ്മജ്ഞാനിയായ, നിഗൂഢമായതുപോലും അറിയുന്ന ഒരാളില്ല എന്ന് പറയുന്നത് എത്ര വിഡ്ഢിത്തമാണ്! നമ്മുടെ ബുദ്ധിയെ തൊട്ടുണർത്തുന്ന ഒരു ചോദ്യമാണത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ കേവല ബുദ്ധി അത് അംഗീകരിക്കുന്ന കാര്യമാണ് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ, ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതിന് പിന്നിൽ, ഇതെല്ലാം പരിപാലിച്ചും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതിനും പിന്നിൽ ഒരാളുണ്ട് എന്നുള്ളത്. ആ ശക്തിയെയാണ് മുസ്ലിമീങ്ങൾ അള്ളാഹു എന്ന് പറയുന്നത്. അതെല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്നതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ കൂടുതൽ അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കുവാനും കാര്യങ്ങൾ ഗ്രഹിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്തത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്.
0: ബറകല്ലാഹു ഫീക്, ജസാകല്ലാഹു ഖൈറ. മാഷാല്ലാ, ഇന്നത്തെ ഇൻസൈറ്റ് ഒരു വലിയ വെളിച്ചമാണ് നമ്മുടെയൊക്കെ മനസ്സിൽ വന്നിട്ടുള്ളത്. കേവലം ഒരു മുട്ടുസൂചി പോലും വെറുതെ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈ പ്രപഞ്ചം പിന്നെ എങ്ങനെ വെറുതെ ഉണ്ടായി എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ, പ്രപഞ്ച സൃഷ്ടാവിലെ കണ്ടെത്താനുള്ള വഴികളെക്കുറിച്ചും അൽഹംദുലില്ലാ ഇബ്രാഹിം സലഫി പുലാമന്തോൾ വളരെ വൈജ്ഞാനികമായ സെഷനിലൂടെയാണ് നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്. ബറക്കല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹു ഖൈറ.
1: പാട്ട് കേൾക്കാൻ ഈ സമയത്ത് കൊതിച്ചു പോകുന്ന സമയമാണ്, കാരണം അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. റേഡിയോ വൈബ്സിന്റെ സമയം ഇൻസൈറ്റ് കഴിഞ്ഞാൽ പിന്നെ പാട്ടെന്ന. അപ്പൊ പാട്ടിലേക്ക് തന്നെയാ പോണത്.
0: റിഫമോളാണ് ഇന്നത്തെ പാട്ടല്ലേ?
1: ഇസ്ലാം ഇസ്ലാം എന്ന് തുടങ്ങുന്ന ഗാനം
0: നമുക്ക് കേട്ട് തിരിച്ചു വരാം.

0: മഷാല്ല. അപ്പോ നല്ലൊരു സ്വരം കേട്ടു, റിഫമോൾ ആലപിച്ച ഗാനമായിരുന്നു കേട്ടത്. പ്രിയമുള്ളവരെ, റേഡിയോ വൈബ്സിൽ ഇനി ആരോഗ്യവിചാരമാണ്.
1: ആരോഗ്യവിചാരം പലപ്പോഴും പലരുടെയും ജീവിതശൈലികളിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഒരുപാട് ശ്രോതാക്കളുടെ ഫീഡ്ബാക്കുകളിലൂടെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ ആരോഗ്യവിചാരത്തിലെ ചർച്ച കുട്ടികളിലെ അലർജി പ്രതിരോധവും പ്രതിവിധിയും. ഡോക്ടർ മുഹമ്മദ് അസ്ലം, അദ്ദേഹത്തോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധി മുബീൻ കൊടിയത്തൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആരോഗ്യവിചാരത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ആരോഗ്യവിചാരത്തിൽ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ നമ്മൾ ചർച്ചകൾ അതുപോലെ തന്നെ അവതരണങ്ങൾ നടത്തി വരികയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ കുട്ടികളിലെ അലർജി പ്രതിരോധവും പ്രതിവിധിയും, ഈ വിഷയത്തിൽ മെഡിക്കെയർ ഹോമിയോപ്പതിക് മെഡിക്കൽ സെൻറ്റർ വാണിയമ്പലം ചീഫ് കൺസൾട്ടൻ്റായ ഡോക്ടർ മുഹമ്മദ് അസ്ലമുമായുള്ള ഒരു അഭിമുഖ സംഭാഷണമാണ്. അലർജിയെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് അലർജി?
3: അലർജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന എന്തെങ്കിലും പദാർത്ഥങ്ങളോട് ശരീരത്തിലെ പ്രതിരോധ സംവിധാനം അസാധാരണമായ വിധത്തിൽ പ്രതികരിക്കുന്ന ശാരീരികാവസ്ഥയാണ് യഥാർത്ഥത്തിൽ അലർജിയെന്ന് പറയപ്പെടുന്നത്. ഇന്ന് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകളിൽ വരെ സർവ്വസാധാരണയായി ഇന്ന് അലർജി രോഗങ്ങൾ കണ്ടുവരുന്നുണ്ട്. അലർജി ഇല്ലാത്ത ആളുകളിൽ ഈ പദാർത്ഥങ്ങൾക്കെതിരെ ശരീരം അസാധാരണമായി പ്രതികരിക്കുകയില്ല. എന്നാൽ അലർജിയുള്ള ആളുകളിലാണെങ്കിൽ ശരീരം അസാധാരണമായി പ്രതികരിക്കുകയും പ്രതിരോധ സംവിധാനം കൂടുതലായി പ്രതിപ്രവർത്തിക്കുകയും രോഗലക്ഷണങ്ങളായി അത് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അലർജിക്ക് കാരണമാവുന്ന വസ്തുക്കളെയാണ് നാം അലർജൻസ് എന്നാണ് പറയപ്പെടുന്നത്. ഈ അലർജൻസ് മിക്ക ആളുകളിലും വ്യത്യാസപ്പെട്ടിരിക്കും. ഒരാളിൽ അലർജി ഉണ്ടാക്കുന്ന ഒരു വസ്തുവായില്ല മറ്റൊരാൾക്ക് അലർജി ഉണ്ടാകുന്നത്. മറ്റൊരാൾക്ക് അലർജിക്ക് കാരണം ആ വസ്തുക്കളാകണമെന്നുമില്ല. ചികിത്സ ആരംഭിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളിൽ അലർജിക്ക് കാരണമാവുന്ന വസ്തുക്കൾ തിരിച്ചറിയുക കൂടി ചെയ്ത് അവയിൽ നിന്ന് മാറി

0: എന്നാൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് കുട്ടികൾക്ക് വളരെ വേഗത്തിൽ മുക്തമാകാൻ സാധിക്കും. മിതമായി കാണപ്പെടുന്ന ചെറിയ തടിപ്പുകൾ, അതുപോലെ കണ്ണിൽ ചൊറിച്ചിൽ, തുമ്മൽ തുടങ്ങി ശ്വാസം മുട്ടൽ വരെ ജീവന് വരെ ഭീഷണിയായേക്കാവുന്ന അനാഫൈലാറ്റിക് ഷോക്ക് വരെയുള്ള പല അവസ്ഥാന്തരങ്ങളും അലർജിയുടെ ഗണത്തിൽ പെടുത്താറുണ്ട്. മൂക്ക്, ശ്വാസകോശം, ത്വക്ക് എന്നിവയാണ് കുട്ടികളിൽ അലർജി കൂടുതലായി ബാധിക്കാറുള്ളത്.
1: അലർജി എന്താണ് എന്നാണ് ഡോക്ടർ നമുക്കായി ഇത്ര നേരം വിശദീകരിച്ചത്. ഇനി സാധാരണയായി കണ്ടുവരുന്ന അലർജികൾ ഏതൊക്കെ വിധമാണ് എന്നും അതോടൊപ്പം അതിനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണ് എന്നും അറിഞ്ഞാൽ നന്നായിരിക്കും. ഈ കാര്യങ്ങൾ ശ്രോതാക്കൾക്കായി ഒന്ന് വിശദീകരിച്ചാലും.
0: അതെ, അലർജികൾ വിവിധ തരത്തിലുണ്ട്. പലപ്പോഴും അലർജിക് റൈനൈറ്റിസ്, അപ്പോൾ ഒന്നാമത് ഓരോന്നായിട്ട് നമുക്ക് വിശദമാക്കുകയാണെങ്കിൽ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന പൊതുവായി കുട്ടികളിൽ കാണപ്പെടുന്ന ഒന്നാണ് അലർജിക് റൈനൈറ്റിസ്. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവരിലും പല കുട്ടികളിലും ഇപ്പം കൂടുതലായി കണ്ടുവരുന്നുണ്ട്. മൂക്ക്, തൊണ്ട, അതുപോലെ അണ്ണാക്കുള്ള അണ്ണാക്ക്, ഇത്തരം ഭാഗങ്ങളിലൊക്കെ ചൊറിച്ചിൽ, മൂക്കിനകത്തെ പുകച്ചിൽ, അതുപോലെ നിർത്താതെയുള്ള തുമ്മലും മൂക്കൊലിപ്പും എന്നിവയാണ് പ്രധാനമായിട്ടും ഈ അലർജിക് റൈനൈറ്റിസിൽ കാണപ്പെടുന്ന പ്രധാന ലക്ഷണങ്ങൾ. ഈ അവസ്ഥ സ്ഥിരമായി തുടർന്നാൽ ഇത് പലപ്പോഴും സൈനസൈറ്റിസ് പോലെയുള്ള തലവേദനയോ അല്ലെങ്കിൽ ശ്വാസമുട്ടൽ അഥവാ ബ്രോങ്കിലാസ്മ എന്ന് പറയുന്ന ശ്വാസമുട്ടൽ തുടങ്ങിയ അസുഖങ്ങളിലേക്ക് വഴിവെക്കാനും ഈ അലർജിക് റൈനൈറ്റിസ് കാരണമാകാറുണ്ട് പലപ്പോഴും. ഈ അലർജിക് റൈനൈറ്റിസിന്റെ കാരണങ്ങൾ നാം നോക്കുമ്പോൾ പലപ്പോഴും പൊടിയാണ് പലപ്പോഴും ഈ ഒരു അസുഖത്തിന്റെ ഒരു മുഖ്യ ശത്രുവായി കണ്ടുവരാറുള്ളത്. പ്രത്യേകിച്ച് വീട്ടിനകത്തെ പൊടികൾ, അതുപോലെ ബെഡ്ഷീറ്റ്, അതുപോലെ നമ്മുടെ കമ്പിളി, വീട്ടിനകത്തെ പൊടികൾ, അതുപോലെ ബെഡ്ഷീറ്റ്, കമ്പിളി പോലത്തെ രോമാമൃതമായ വസ്ത്രങ്ങൾ, പുസ്തകങ്ങളിൽ അടിഞ്ഞുകിടക്കുന്ന പൊടികൾ, അതുപോലെ നമ്മുടെ ഉപയോഗിക്കുന്ന പെർഫ്യൂമുകൾ, അതുപോലെ പൂമ്പൊടി, മൃഗങ്ങളുടെ രോമങ്ങൾ, ഇവയൊക്കെ ഈ ഒരു അലർജിക് റൈനൈറ്റിസിന് പലപ്പോഴും കാരണമാവാറുണ്ട്. പിന്നെ രണ്ടാമതായി നമ്മൾ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന അലർജിയിൽപ്പെട്ട ഒരു കാര്യമാണ് ആസ്മ അഥവാ ബ്രോങ്കിയൽ ആസ്മ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഭൂരിപക്ഷം കുട്ടികളിൽ കണ്ടുവരുന്ന ആസ്മയിൽ അധികവും അലർജിക് മൂലമുള്ള ആസ്മയായിട്ടാണ് പലപ്പോഴും കണ്ടുവരാറുള്ളത്. പാരമ്പര്യമായ ആസ്മയോ അലർജിയോ ഉള്ള മാതാപിതാക്കളാണെങ്കിൽ കുട്ടികൾക്ക് ഈ രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തുമ്മൽ, മൂക്കൊലിപ്പ്, മൂർച്ഛിച്ച് ഒന്ന് രണ്ട് ദിവസം ശക്തിയായി വെള്ളം പോലെ മൂക്കൊലിപ്പും പിന്നീട് കട്ടിയായി മൂക്കടപ്പും പിന്നീട് ശക്തമായ ശ്വാസമുട്ടലുമാണ് ഇത്തരം രോഗികളിൽ യഥാർത്ഥത്തിൽ കണ്ടുവരാറുള്ളത്. രോഗലക്ഷണങ്ങളായിട്ട് കണ്ടുവരാറുള്ള മെയിനായിട്ട് ആദ്യം തുമ്മലായിട്ട് തുടങ്ങും, പിന്നീട് അത് മൂക്കൊലിപ്പ് മൂർച്ഛിച്ച് വീണ്ടും വളരെ ശക്തിയായിട്ടുള്ള അവസ്ഥയിൽ ശ്വാസമുട്ട് പോലെയുള്ള അവസ്ഥയിലോട്ട് വഴിവെക്കാറാണ് കാണാറുള്ളത്. പിന്നെ അലർജിയുള്ള വസ്തുക്കളെ കണ്ടെത്തി അവയിൽ നിന്ന് പരമാവധി കുട്ടികളെ ഒഴിപ്പിച്ച് നിർത്തുകയും പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുമ്പോൾ തന്നെ ചികിത്സ ആരംഭിക്കുകയും ചെയ്താൽ തന്നെ പലപ്പോഴും ആസ്മയിലെത്താതെ തന്നെ ഇവ പൂർണ്ണമായി പ്രതിരോധിക്കാൻ കഴിയാറുണ്ട്. മൂന്നാമതായി കണ്ടുവരുന്ന ഒന്നാണ് അലർജിക് എക്സിമ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് തൊലിപ്പുറത്ത് കാണപ്പെടുന്ന ഒരു അലർജിയാണ് അലർജിക് എക്സിമയായിട്ട് പലപ്പോഴും കാണാറുള്ളത്. അലർജിക്ക് കാരണമാവുന്ന വസ്തുക്കൾ പ്രത്യേകിച്ച് തൊലിയുമായി പ്രതിപ്രവർത്തിച്ച് ചൊറിഞ്ഞ് തടിക്കുകയും പിന്നീട് പൊട്ടിയൊലിച്ച് കരപ്പൻ പോലെയൊക്കെ കാണപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഇത് കൂടുതലായി കാണപ്പെടാറുണ്ട്. ആസ്മയും എക്സിമയും മാറി മാറി വരുന്നതും പലപ്പോഴും പല രോഗികളിലും കാണാറുണ്ട്. ആസ്മ കുറയുമ്പോൾ എക്സിമ കൂടുന്നതായും എക്സിമ കുറയുമ്പോൾ ആസ്മ കൂടുന്നതായും പല രോഗികളിലും പലപ്പോഴും കണ്ടുവരാറുണ്ട്. ചിലതരം വസ്ത്രങ്ങളുടെ ഉപയോഗം, അതുപോലെ ചിലതരം റബ്ബർ പ്ലാസ്റ്റിക് ചെരുപ്പുകൾ, അതുപോലെ ഡയപ്പറിൻ്റെ ഉപയോഗം, ഇതൊക്കെ പലപ്പോഴും ഇത്തരം അലർജിക് എക്സിമ അതുപോലെ തൊലിപ്പുറത്തുണ്ടാവുന്ന അലർജിക്ക് പലപ്പോഴും കാരണമാവാറുണ്ട്. ഇനി നാലാമതായി ഒരു അലർജിയുടെ ഒരു വകഭേദമാണ് അർട്ടിക്കേറിയ എന്ന് പറയുന്ന ഒരു തരം അലർജി. പ്രത്യേകിച്ച് ഇതും ഒരു തൊലിപ്പുറത്ത് കാണുന്ന അലർജിയിൽ പെട്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് തൊലിയുടെ പുറമെ കാണുന്ന ചൊറിഞ്ഞ പാടുകൾക്കാണ് സാധാരണയായി അർട്ടിക്കേറിയ എന്ന് പറയാറുള്ളത്. ശരീരത്തിൻ്റെ ഏതു ഭാഗത്തും ഈ അലർജി പലപ്പോഴും കാണപ്പെടാറുണ്ട്. കടുത്ത ചൊറിച്ചിൽ, പ്രത്യേകിച്ച് അർട്ടിക്കേറിയ എന്ന് പറയുമ്പോൾ വളരെ കടുത്തൊരു ചൊറിച്ചിലാണ് രോഗികൾക്ക് അനുഭവപ്പെടാറുള്ളത്. എക്സിമയെ പോലെ തന്നെ പലപ്പോഴും തൊലി പൊട്ടുകയോ അല്ലെങ്കിൽ വൃണാവൃതമാവുകയോ ഒന്നും അർട്ടിക്കേറിയയിൽ ഉണ്ടാവാറില്ല. ചൊറിച്ചിലാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. മിക്ക അർട്ടിക്കേറിയ കണ്ടുവരാറുള്ളത് ഭക്ഷണ രീതികളുമായി പലപ്പോഴും ബന്ധപ്പെട്ട് കിടക്കാറുണ്ട്, അല്ലെങ്കിൽ ചില മരുന്നുകളുടെ ഉപയോഗം മൂലമൊക്കെ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ പാല്, മുട്ട, ചെമ്മീൻ, കക്ക, അതുപോലെ ഞെണ്ട് ഇവയൊക്കെ ചില കുട്ടികൾ അലർജൻസ് ആയിട്ട് കാണപ്പെടാറുണ്ട്. അതുപോലെ പലപ്പോഴും ഫാസ്റ്റ് ഫുഡ്സ്, അതുപോലെ കളർ ചേർത്ത മിഠായികൾ, ബേക്കറി ഐറ്റംസ്, ചിലതരം ചോക്ലേറ്റുകൾ, ന്യൂഡിൽസ്, ഐസ്ക്രീം എന്നിവയൊക്കെ അലർജിയുടെ അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് അർട്ടിക്കേറിയ പോലെയുള്ള ലക്ഷണങ്ങൾ പല രോഗികളിലും കാണാൻ സാധ്യതയുണ്ടാവാറുണ്ട്. ഇത്തരം ഭക്ഷണങ്ങളിൽ നിന്ന് പോലും പലപ്പോഴും ഒരു അലർജിയായിട്ട് ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻസ് എന്ന് പറയുന്ന പലപ്പോഴും അവരുടെ പ്രശ്നങ്ങളായിട്ട് കണ്ടുവരാറുള്ളത്. ഇനി അഞ്ചാമതായി കണ്ടുവരുന്ന ഒന്നാണ് അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന ഒരു അലർജിയാണിത്. കണ്ണിൽ ചൊറിച്ചില്, അതുപോലെ പുകച്ചില്, വെള്ളം നിറയല്, ഇതൊക്കെയാണ് പ്രത്യേകിച്ച് അലർജി കൺജങ്ക്റ്റിവൈറ്റിസിന്റെ ലക്ഷണങ്ങൾ. നമ്മൾ കണ്ണ് സോക്കഡാണ് എന്ന് പറയുന്ന ചെങ്കണ്ണാണെന്ന് പലപ്പോഴും തെറ്റിദ്ധരിച്ചു പോവും. പലപ്പോഴും ചെങ്കണ്ണിന്റെ അതേ ലക്ഷണങ്ങൾ പലപ്പോഴും കാണിക്കുകയും അതുപോലെ തന്നെയുള്ള കണ്ണിൽ ചൊറിച്ചില്, പുകച്ചില് പോലെയുള്ള, വെള്ളം നിറയുന്ന പോലെയുള്ള ലക്ഷണങ്ങളാണ് അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് പലപ്പോഴും കാണാറുള്ളത്. കുട്ടികളെ ഇത് മൂർച്ഛിച്ച് പലപ്പോഴും കണ്ണിലെ പഴുപ്പ്, അതുപോലെ പീളകെട്ടലൊക്കെ കണ്ടുവരാറുണ്ട്. പൊടിപടലങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ച് പല കുട്ടികളിലും പൊടിപടലങ്ങൾ തന്നെയാണ് ഇതിനൊരു പ്രധാനമായ കാരണമാവാറുള്ളത്. ഇതിന് നമുക്ക് പ്ലെയിൻ കണ്ണുകൾ ഉപയോഗിക്കുക. ഒരു പരിധിവരെ പൊടിയിൽ നിന്ന് അത് രക്ഷ നേടാൻ പലപ്പോഴും കാരണമാവുകയും അതുവഴി ഇത് പല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നതാണ്.
1: ഇപ്പോൾ അലർജിയെക്കുറിച്ചും വ്യത്യസ്ത തരത്തിലുള്ള അലർജിയുടെ രൂപങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ചുമാണ് നമ്മൾ കേട്ടത്. ഇനി അടുത്തതായി അലർജി വരാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ, അതോടൊപ്പം അതിൻ്റെ പ്രതിവിധികൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ചർച്ചയിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് അലർജിയിൽ നിന്നും രക്ഷപ്പെടുവാൻ പ്രത്യേകിച്ച് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട മുൻകരുതലുകൾ, അതോടൊപ്പം അതിൻ്റെ പ്രതിവിധികൾ?
0: അതെ, വളരെ നല്ലൊരു ചോദ്യമാണത്. പ്രത്യേകിച്ച് അലർജിയുടെ കാരണങ്ങൾ തിരിച്ചറിയാൻ നേരത്തെ തന്നെ സാധിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് അലർജി വരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ, പലപ്പോഴും നമുക്ക് അതിൽ നിന്ന് ഒരു പരിധിവരെ മുക്തമാവാനും അതിനെ തടയാനും നമുക്ക് സാധിക്കും. അതിലൊന്നാമതായിട്ട് അലർജിയുള്ള കുട്ടികളെ അലർജി ഹേതുവാകുന്ന വസ്തുക്കൾ കണ്ടെത്തി അവയിൽ നിന്ന് പരമാവധി മാറ്റി നിർത്തുക എന്നുള്ളതാണ്. വീട്ടിനകത്തും പഠനമുറികളിലും എല്ലാം പൊടിപടലങ്ങൾ അടിഞ്ഞു കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ഇടയ്ക്കിടെ വാക്വം ക്ലീനർ ഉപയോഗിച്ച് വൃത്തിയാക്കുകയും ചെയ്യണം. അടച്ചിട്ട മുറികൾ തുറന്നിടുകയും മുറികളിൽ വായുസഞ്ചാരമുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. പ്രത്യേകിച്ച് മുറികളിലെല്ലാം വായുസഞ്ചാരമുള്ള മുറികളാണെന്ന് ഉറപ്പുവരുത്തി അടച്ചിട്ട മുറികളൊക്കെ തുറന്ന് ഇടുകയും പൊടിപടലങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാം. പ്രത്യേകിച്ച് പഠനമുറികളൊക്കെ, പല കുട്ടികളുടെയും പഠനമുറികളും പുസ്തക കെട്ടുകളൊക്കെ പലപ്പോഴും പൊടി പിടിച്ച് അത് വളരെ പ്രയാസപ്പെട്ട് അതൊരു അലർജിയിലേക്ക് നയിക്കുന്നതായി കാണാറുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നീട് നമ്മൾ കിടക്കാൻ പോകുമ്പോൾ ബെഡ്ഷീറ്റ്, അതുപോലെ തലയിണ കവറുകൾ എന്നിവയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അലക്കുകയും അതുപോലെ വൃത്തിയാക്കുകയും ചെയ്യണം. കമ്പിളിപ്പുതപ്പുകൾ, അതുപോലെ രോമകുപ്പായങ്ങൾ, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലാങ്കറ്റുകൾ എന്നിവയൊക്കെ ഉപയോഗം നിയന്ത്രിക്കുക. പ്രത്യേകിച്ച് അത് വളരെ ചില കുട്ടികളിൽ കൂടുതലായിട്ട് ഇത്തരം ബ്ലാങ്കറ്റുകളും കമ്പിളിപ്പുതപ്പുകളും രോമകുപ്പായങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് മൂലം അലർജിയുടെ അവസ്ഥ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇവയിലൊക്കെ പലപ്പോഴും പൊടി അടിഞ്ഞ് കിടക്കുകയും അതുവഴി അലർജി കൂട്ടാനുള്ള സാധ്യതകളേറെയാണ്. അപ്പോൾ ആ ഒരു സാധ്യത തടയുക എന്നുള്ളതാണ് മാതാപിതാക്കൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു മൂന്നാമത്തെ കാര്യം. ഇനി നാലാമതായിട്ട്, അലർജിയുള്ള കുട്ടികൾക്ക് പലപ്പോഴും വളർത്തു മൃഗങ്ങൾ, പക്ഷികളായിട്ടുള്ള സഹവാസം ഒക്കെ ഒഴിവാക്കുകയാണെങ്കിൽ അതൊരു പരിധിവരെ അതിൽ നിന്ന് എന്തെങ്കിലും അലർജൻസ് അവർക്ക് ബാധിക്കുന്നുണ്ടെങ്കിൽ, അലർജി അവരെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും നമുക്ക് തടയാൻ സാധിക്കും. അവയെ പ്രത്യേകിച്ച് പലപ്പോഴും പല ആളുകളും കണ്ടിട്ടുണ്ട്, വീടിൻ്റെ അകത്തൊക്കെ പക്ഷികളെയോ അല്ലെങ്കിൽ മൃഗങ്ങളെയൊക്കെ വളർത്തുന്നതും അല്ലെങ്കിൽ അവരുമായിട്ട് സഹവസിക്കുന്നതും ഒക്കെ കാണാറുണ്ട്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന്, പ്രത്യേകിച്ച് അലർജിക് അർട്ടിക്കേരിയ പോലെയുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തമാവാൻ ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചാൽ അത് നല്ലതായിരിക്കും. പിന്നെ പെർഫ്യൂമുകൾ, പലപ്പോഴും നമ്മൾ അഞ്ചാമതായി പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പെർഫ്യൂമുകൾ, അതുപോലെ ചന്ദനത്തിരി, അതുപോലെ കൊതുക് തിരി എന്നിവയുടെയൊക്കെ ഉപയോഗം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഉപയോഗം നിയന്ത്രിക്കുക, അത്തരം കാര്യങ്ങൾ പലപ്പോഴും അലർജിക് റൈനൈറ്റിസ്, അതുപോലെ ബ്രോങ്കിയൽ ആസ്മയിലോട്ടൊക്കെ വഴിവെക്കാൻ സാധ്യത ഉണ്ടാവാറുണ്ട്. പിന്നീട് ഭക്ഷണ രീതികളാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ നിന്ന് അലർജിയുടെ ഒരു മെയിൻ കാരണം പല കാരണങ്ങളും എടുത്തു നോക്കിയാലും അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ ഭക്ഷണക്രമങ്ങൾ. പ്രത്യേകിച്ച് വളരെ ചിട്ടയായിട്ടുള്ളൊരു ഭക്ഷണക്രമം വരുത്തിയിട്ടില്ലെങ്കിൽ, ചോക്ലേറ്റ് പോലെയുള്ള അമിത മധുരമുള്ള പലഹാരങ്ങൾ പോലെ, അതുപോലെ ഭക്ഷണത്തിലെ അമിതമായ കൊഴുപ്പ് ഏറിയ ഭക്ഷണങ്ങളെല്ലാം ചില കുട്ടികളിൽ അലർജിയുടെ ലക്ഷണങ്ങൾ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പം അത് കൂടുതൽ മാതാപിതാക്കളുടെ ഒരു ശ്രദ്ധ ഈ കാര്യത്തിൽ കൂടെ നിർബന്ധമാവേണ്ടതാണ്. പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള കഴിവതും വീട്ടിൽ പാകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ മാത്രം നൽകുക. ബേക്കറി വസ്തുക്കൾ, അതുപോലെ കളർ ചേർത്ത ഭക്ഷണ പലഹാരങ്ങൾ, ഫാസ്റ്റ് ഫുഡ് ഭക്ഷണങ്ങൾ ഒരിക്കലും അതൊരു ശീലമാക്കരുത്. അമിതമായി വാരി വലിച്ച് കഴിക്കുന്ന കുട്ടികൾക്ക് അലർജി മാത്രമല്ല മറ്റു മാരക അസുഖങ്ങൾക്ക് വഴിവെച്ച, ഇപ്പോഴൊക്കെ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കുട്ടികളിൽ പോലും കൊളസ്ട്രോൾ ലെവലും അതുപോലെയുള്ള മറ്റു ജീവിതശൈലി രോഗങ്ങളിലോട്ട് വഴിവെക്കാവുന്ന കാരണങ്ങൾ ഉണ്ടാക്കുന്ന പല രോഗങ്ങളും ഇന്ന് നമ്മുടെ നാടുകളിൽ ഏറി വരുന്നുണ്ട്. അതുകൊണ്ട് ഭക്ഷണശീലത്തിൽ നിർബന്ധമായും ഒരു ശ്രദ്ധ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അലർജിയുടെ രോഗങ്ങൾ മാത്രമല്ല മറ്റു പല അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും അത് നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് അതുകൊണ്ട് നാടൻ ഭക്ഷണശീലം കുട്ടികളെ ശീലമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ ചെയ്യാനുള്ളത്. പിന്നീട് അടുത്ത നമ്മുടെ പഴങ്ങളിൽ നിന്ന് വരുന്നതാണ്. പഴങ്ങൾ നൽകുമ്പോൾ പ്രത്യേകിച്ച് വൃത്തിയായി കഴുകി എന്നുറപ്പായതിനു ശേഷം മാത്രം നൽകുക. പ്രത്യേകിച്ച് അത് പഴങ്ങളിൽ മാരകമായ രാസപദാർത്ഥങ്ങൾ കേടുവരാതിരിക്കാൻ വേണ്ടി അടിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഇതിൽ നിന്ന് മുക്തമാകാൻ വളരെ കൂടിയ സമയം അത് നന്നായി വൃത്തിയാക്കിയതിനു ശേഷം മാത്രം അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാനുള്ളത്. പിന്നീട് സീസണലായി ലഭിക്കുന്ന പഴങ്ങൾ മാത്രം നമ്മൾ വാങ്ങുക. പ്രത്യേകിച്ച് സീസണലൊന്നും അല്ലാത്ത രീതിയിൽ എപ്പോഴും ലഭിക്കുന്ന പഴങ്ങൾ നമുക്ക് മാർക്കറ്റിൽ ഏത് കാലത്ത് ചെന്നാലും നമുക്ക് പഴങ്ങൾ അവൈലബിൾ ആകും. അപ്പം ആ സീസണൽ ലഭിക്കുന്ന പഴങ്ങൾ മാത്രം നമ്മൾ വാങ്ങാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നീട് ചെറിയ കുട്ടികൾ ഡ്രസ് അലർജി ഒഴിവാക്കാൻ പ്രത്യേകിച്ച് വൃത്തിയുള്ളതും നല്ല അയവുള്ളതുമായ വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളതാണ്. ഈർപ്പം നിൽക്കാതെ വൃത്തിയായി വെക്കുക. അതുപോലെ ഡയപ്പർ അലർജിയുള്ള കുട്ടികളിലാണെങ്കിൽ അത്തരം കൂടുതലായിട്ട് ഈ ഡയപ്പറിൻ്റെ ഉപയോഗമൊക്കെ ആളുകളിൽ കൂടി വരുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉപയോഗം കുറക്കുക എന്നുള്ളത് തന്നെയാണ്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് 6 മാസം വരെ നിർബന്ധമായി മുലപ്പാൽ നൽകുക എന്നാണ് അടുത്തതായിട്ടുള്ള പറയുന്നത്. ചില കുട്ടികൾ, ചെറിയ കുട്ടികൾ വരെ അലർജിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ മുലപ്പാൽ എന്ന് പറഞ്ഞ ഏറ്റവും നല്ല ഒരു പ്രതിരോധത്തെ ഊട്ടിയുറപ്പിക്കാനും നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളെ നല്ല രീതിയിലാക്കാനും കഴിയുന്ന ഒരു ദൈവാനുഗ്രഹമായ ഒരു കാര്യമാണ് നമ്മുടെ മുലപ്പാൽ എന്ന് പറഞ്ഞാൽ. ആ മുലപ്പാൽ നിർബന്ധമായിട്ടും അവർക്ക് നൽകാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. 2 വയസ്സുവരെ നൽകാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ഈ ബേക്കറി ഫുഡ്സ്, ടിൻ ഫുഡ് അതൊക്കെ ഒഴിവാക്കാൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. പിന്നീട് വാഹനങ്ങളിൽ പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന പൊടിപടലങ്ങളിൽ നിന്നൊക്കെ നോക്കും. നമ്മൾ ഗ്ലാസിൻ്റെ ഡോറൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഗ്ലാസ് ഉയർത്തി വെക്കുക. അതുപോലെ പൊടി ശ്വസിക്കാതെ ശ്രദ്ധിക്കുക. ഇത് പലപ്പോഴും നമ്മുടെ യാത്രകളിലൊക്കെ പൊടിയുടെ പ്രയാസങ്ങളുണ്ടാകും. അപ്പോൾ ഗ്ലാസ് ഉയർത്തി വെച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നീട് പൊടി കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ കുട്ടികളെ മാസ്ക് ധരിപ്പിക്കാവുന്നതാണ്. പിന്നീട് ബാത്റൂം പോലെ ഈർപ്പമുള്ള സ്ഥലങ്ങൾ നനവില്ലാതെ വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതും ഇതിൻ്റെ അലർജിയുടെ ഒരു ഭാഗമാണ്. പലപ്പോഴും അലർജി കാർട്ടിക്കേരിയോ അല്ലെങ്കിൽ അലർജിക് റിയാക്ഷൻസോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലെ അസുഖങ്ങളൊക്കെ പലപ്പോഴും ഇത്തരം ഈർപ്പമുള്ള അവസ്ഥയിൽ കൂടുതലായിട്ട് പ്രയാസമുണ്ടാക്കുന്നതായിട്ട് കാണാറുണ്ട്. പിന്നീട് നാം ശ്രദ്ധിക്കേണ്ട കാര്യം, പലപ്പോഴും ഈ മുതിർന്നവർ ഒരിക്കലും വീടിനുള്ളിൽ പുകവലിക്കരുത്. പുകയിലുള്ള വിഷവസ്തുക്കൾ പലപ്പോഴും അലർജിക്ക് കാരണമാവുന്നതും അത് പലപ്പോഴും കുട്ടികളിൽ അലർജി ഉള്ളവരാണെങ്കിൽ അത് വർദ്ധിക്കാനും ഇല്ലാത്തവരാണെങ്കിൽ പുതിയ അലർജി രൂപപ്പെടാനും പലപ്പോഴും സാധ്യത കാണാറുണ്ട്. അതുകൊണ്ട് മുതിർന്നവരായ ആളുകൾ ഒരിക്കലും ഈ കാര്യം ചെയ്യരുത്. വീട്ടിലുള്ളിൽ പുകവലിക്കുക, പ്രത്യേകിച്ച് കുട്ടികളുണ്ടാകുമ്പോൾ അവരുടെ കൂടെ നിന്ന് പുകവലിക്കുക എന്നുള്ളത്, അത്തരം ദുശീലങ്ങൾ നിർബന്ധമായും അലർജിയുടെ ഒരു കാര്യമുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. പിന്നീട് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയാണ്. പ്രത്യേകിച്ച് രോഗപ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് രോഗങ്ങളും അലർജി പോലെയുള്ള സാധ്യതകളും വരാൻ വളരെ എളുപ്പത്തിൽ സാധ്യതയുണ്ട്. വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അമിതമായ മരുന്നുകളുടെ ഉപയോഗം, പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളില്ലാതെ അമിതമായ മരുന്നുകളുടെ ഉപയോഗം, പിന്നെ അതുപോലെ അതൊക്കെ പലപ്പോഴും രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുകയും അലർജി പോലെയുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കുക. എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ സ്വയം ചികിത്സ നേടാതെ നല്ല വിദഗ്ധരായ ഡോക്ടറെ കണ്ട് അതിനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ മരുന്നുകളും സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ അതിന് ചെയ്യാനുള്ളത്. പിന്നീട് പലപ്പോഴും നമ്മുടെ മാനസിക സംഘർഷങ്ങളൊക്കെ പലപ്പോഴും ചില കുട്ടികൾ അലർജിയുടെ ഒരു മൈന്യൂട്ട് കാരണമായിട്ട് പലപ്പോഴും ഭവിക്കാറുണ്ട്. അലർജിയുള്ള കുട്ടികൾക്ക് പലപ്പോഴും മാനസിക സംഘർഷങ്ങൾ കൂടുമ്പോഴും അലർജി കൂടാറുണ്ട്. അപ്പോൾ ഇത്തരം കുട്ടികൾക്ക് സന്തോഷത്തോടെയുള്ള കുടുംബ ബന്ധങ്ങൾ ഇതിന് അനിവാര്യമാണ്. അതുകൊണ്ട് പ്രയാസപ്പെടുത്താത്ത രീതിയിൽ നല്ല കുടുംബ ബന്ധങ്ങളും നല്ല സന്തോഷം കുടുംബങ്ങളിൽ നിന്ന് പകർന്നു നൽകാനും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് ചെറിയ കുട്ടികൾക്ക് പലപ്പോഴും കൊതുക് കടിയുടെ അലർജി പലപ്പോഴും കണ്ടുവരാറുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ പലപ്പോഴും നമ്മൾ കൊതുക് വലകൾ ഉപയോഗിക്കുക. അതോടൊപ്പം വീടിനടുത്തുള്ള പരിസര പ്രദേശങ്ങളിലുമുള്ള കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. വെള്ളം കെട്ടിക്കിടക്കുന്ന പാത്രങ്ങൾ, അതുപോലെയുള്ള ടയറുകൾ, അതുപോലെ ചിരട്ടകൾ, അതുപോലെ റബ്ബർ പാലെടുക്കാൻ ഉപയോഗിക്കുന്ന ചിരട്ടകളെല്ലാം കമഴ്ത്തി വെക്കുക. വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക. കൊതുകുകൾ നശിപ്പിക്കുക. കൊതുക് നശീകരണം ശ്രദ്ധിക്കുക. നമ്മുടെ വീടുകളിൽ ചുറ്റും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം പലപ്പോഴും എന്താണോ കാരണം അതിനനുസരിച്ചിട്ടുള്ളൊരു പ്രതിവിധിയും അതിനനുസരിച്ചുള്ളൊരു പരിഹാര മാർഗങ്ങളും അതിനനുസരിച്ച് മാതാപിതാക്കളുടെ ഒരു ശ്രദ്ധയും ഉണ്ടെങ്കിൽ പലപ്പോഴും അലർജി രോഗങ്ങളെ ഒരു പരിധിവരെ നമ്മുടെ കൺട്രോളിൽ നമുക്ക് നിലനിർത്താവുന്നതാണ്. ഇതാണ് നമ്മൾ ഇത്രയും നേരം വിശദീകരിച്ച് വ്യത്യസ്തമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ വളരെ വിശദമായി നമ്മൾ ഓരോ പോയിന്റുകൾ സംസാരിച്ചു. ഈ രീതിയിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അലർജിക്ക് ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും.
1: കുട്ടികളിൽ ഉണ്ടാകുന്ന അലർജിയെ സംബന്ധിച്ചും അതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ, അതിനുള്ള കാരണങ്ങൾ, അതിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള മുൻകരുതലുകൾ, ഈ കാര്യങ്ങളാണ് ഡോക്ടർ ഇതുവരെയുള്ള സംസാരത്തിൽ സൂചിപ്പിച്ചത്. ഇനി ഡോക്ടർ ചികിത്സിക്കുന്ന ഹോമിയോപ്പതിയിൽ അലർജിയുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയ്ക്കുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊന്ന് ശ്രോതാക്കൾക്കായി വിശദീകരിക്കുന്നത് നന്നായിരിക്കും.
0: അതെ, ഹോമിയോപ്പതി വൈദ്യശാസ്ത്ര മേഖല ഇന്ന് അലർജിക് രോഗങ്ങളുടെ ചികിത്സയിൽ ഒട്ടനവധി മുന്നേറിയിട്ടുണ്ട്. രോഗിയുടെ ശാരീരിക മാനസിക രോഗകാരണങ്ങളെ അടിസ്ഥാനമാക്കി പാരമ്പര്യ ഘടകങ്ങൾ കൂടി കണക്കിലെടുത്ത് പലപ്പോഴും വിശദമായ പഠനത്തിലൂടെയും തുടർ ചികിത്സയിലൂടെയും അലർജിക് അസുഖങ്ങളുടെയും അതോടനുബന്ധിച്ചുണ്ടാവുന്ന ശാരീരിക അസ്വസ്ഥതകളെയും പാർശ്വഫലരഹിതമായി തന്നെ പറയാം, പലപ്പോഴും പൂർണ്ണമായി പ്രതിരോധിക്കാനും അതുവഴി രോഗികൾക്ക് ആശ്വാസമാവാനും ഇന്ന് ഹോമിയോപ്പതി ചികിത്സക്ക് കഴിയാറുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. പലപ്പോഴും ഈ അലർജി രോഗങ്ങളിൽ പല അലർജിയുള്ള ആളുകളിലും അവർക്ക് ഒരു മരുന്ന് കഴിക്കുമ്പോൾ അലർജി കുറയും, അല്ലെങ്കിൽ വീണ്ടും ആ മരുന്ന് സ്ഥിരമായി തുടരേണ്ട അവസ്ഥ പല രോഗികളിലും കാണാറുണ്ട്. അലർജിയുടെ ആന്റിഹിസ്റ്റാമിൻ പോലെയുള്ള മരുന്നുകൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ ഇത്തരം അതിൽ നിന്നൊക്കെ നമുക്ക് മുക്തമായി ഈ ഒരു അലർജിയെ പലപ്പോഴും തടയാനും രോഗമുക്തമാവുകയും അതുവഴി മരുന്നുകളുടെ അമിത ഉപയോഗമില്ലാതെ തന്നെ പലപ്പോഴും അലർജിയെ പ്രതിരോധിക്കാനും അതിനെ എതിരെ പ്രവർത്തിക്കാനും അതുപോലെ കുട്ടികളിലുണ്ടാവുന്ന പലപ്പോഴും ബ്രോങ്കിയൽ ആസ്മയും അതുപോലെ ഉള്ള അലർജിക് റൈനൈറ്റിസ്, അലർജിക് അർട്ടിക്കേരിയ, നമ്മൾ പറഞ്ഞ അലർജിക് കൺജങ്ക്റ്റിവിറ്റീസിനൊക്കെ വളരെ ഫലപ്രദമായി ചികിത്സിക്കാൻ ഹോമിയോപ്പതി വൈദ്യശാസ്ത്ര ശാഖയ്ക്ക് സാധിക്കും എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പീസ് റേഡിയോ ശ്രോതാക്കളായിട്ട് പങ്കുവെക്കാനുള്ളത്.
1: കുട്ടികളിൽ ഉണ്ടാകുന്ന അലർജിയുമായി ബന്ധപ്പെട്ട് ഹോമിയോപ്പതിക്കുള്ള സാധ്യതകളെ സംബന്ധിച്ചാണ് ഡോക്ടർ അവസാനമായി നമ്മളോട് സൂചിപ്പിച്ചത്. കുട്ടികളിലെ അലർജി പ്രതിരോധവും പ്രതിവിധിയും ഈ വിഷയത്തിലുള്ള നല്ല ഒരു അവതരണമാണ് മെഡിക്കെയർ ഹോമിയോപ്പതിക് മെഡിക്കൽ സെന്റർ വാണിയമ്പലത്തെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ മുഹമ്മദ് അസ്ലം നമുക്കായി ഇവിടെ നൽകിയിട്ടുള്ളത്. ആരോഗ്യവിചാരത്തിൻ്റെ ഈ എപ്പിസോഡിൽ പങ്കെടുത്തുകൊണ്ട് നമുക്കെല്ലാം ഏറെ ഉപകാരപ്പെടുന്ന ഈ ഒരു വിഷയത്തിലുള്ള അവതരണം നൽകിയ ബഹുമാന്യനായ ഡോക്ടർക്ക് പീസ് റേഡിയോയുടെ നന്ദി അറിയിക്കുകയാണ്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇൻഷാ അല്ലാ.
2: ഓക്കെ, അപ്പോൾ പിന്നെ ആരോഗ്യവിചാരവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ കേട്ടത്. വളരെ പ്രസക്തമായൊരു വിഷയത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റി. ഡോക്ടർ മുഹമ്മദ് അസ്ലം, അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ മൊബീൻ കൊടിയത്തൂരായിരുന്നു ആരോഗ്യവിചാരത്തിലുണ്ടായിരുന്നത്. കുട്ടികളിലെ അലർജി പ്രതിരോധവും പ്രതിവിധിയുമായി ബന്ധപ്പെട്ടാണ് സംസാരിച്ചിരുന്നത്. പീസ് റേഡിയോ വൈബ്സിൽ ഇനി പ്രാർത്ഥനാ പഠനമാണ്. അറിഞ്ഞും അറിയാതെയും നമ്മളുണ്ടാകുന്ന ശിർക്കിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വഴി ശരിക്കും പ്രാർത്ഥനയിലൂടെ നമുക്ക് സാധ്യമാവും. അതിനുള്ള പ്രാർത്ഥനയാണ് പഠിപ്പിക്കുന്നത് അബ്ദുള്ള മുഹസിൻ വണ്ടോ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ശിർക്ക് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഏറ്റവും വലിയ ഒരു വൻപാപമാണ് ശിർക്ക് എന്നത്. അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കാത്ത, തൗബയിലല്ലാതെ അള്ളാഹു പുറത്തു കൊടുക്കാത്ത ഏറ്റവും വലിയ ഒരു വൻപാപമാണ് ശിർക്ക്. ഇങ്ങനെ അറിഞ്ഞും അറിയാതെയും ശിർക്ക് ചെയ്യുന്ന ധാരാളം ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചു പോകുന്നുണ്ട്. ഇങ്ങനെ അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് രക്ഷ ലഭിക്കാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. ഇതിൻ്റെ അർത്ഥം: അള്ളാഹുവേ, ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നോട് ശിർക്ക് ചേർക്കുന്ന വിശ്വാസത്തിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുകയാണ് റബ്ബേ. അതുപോലെ എനിക്കറിവില്ലാത്തതിന് ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുന്നു എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക അൻ ഉശ്രിക അൻ ഉശ്രിക ബിക അൻ ഉശ്രിക ബിക അൻ ഉശ്രിക ബിക അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു വ അന അഅലമു വ അന അഅലമു വ അന അഅലമു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു വഅസ്തഗ്ഫിറുക വഅസ്തഗ്ഫിറുക വഅന അഅലമു വഅസ്തഗ്ഫിറുക അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലമു വഅസ്തഗ്ഫിറുക വഅസ്തഗ്ഫിറുക. അവിടെ പുള്ളിയുള്ള ഗൈനാണ്. വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം ലിമാ ലാ അഅലം ലിമാ ലാ അഅലം ലിമാ ലാ അഅലം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കുക, വളരെ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാൻ പറ്റിയൊരു പ്രാർത്ഥനയാണ്. ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മുടെ എല്ലാവിധ പാപങ്ങളും പുറത്തു തീരുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ബറകല്ലാഹു ഫീക്. ജസാകുമുല്ലാഹു ഖൈറാ. പ്രാർത്ഥനാ പഠനം ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മളിലേക്ക് എത്തിയത് നമ്മളൊക്കെ ജീവിതത്തിൽ വളരെ ഗൗരവത്തോടെ കാണേണ്ടുന്ന ഒരു വലിയ പാപത്തെക്കുറിച്ച് അതിൽ നിന്ന് രക്ഷ നേടാനുള്ള പ്രാർത്ഥനയായിരുന്നു. അതറിഞ്ഞും അറിയാതെയും നമ്മളുണ്ടാകുന്ന ഷിർക്കിൽ നിന്ന് രക്ഷ നേടാനുള്ള പ്രാർത്ഥനയായിരുന്നു നമ്മൾ പഠിച്ചത്. അബ്ദുള്ള മഹ്സിൻ വണ്ടൂരാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്.
2: പ്രിയമുള്ളവരെ, കുട്ടികൾക്കുള്ള പ്രത്യേക പരിപാടിയാണ് പൂമരത്തണലിൽ. വസ്ത്രവുമായി ബന്ധപ്പെട്ട മര്യാദകൾ പഠിക്കുകയാണ്. മര്യാദകൾ പഠിക്കാം നല്ല കുട്ടികളാകാം. അപ്പോൾ വസ്ത്രത്തിൽ എന്തൊക്കെ മര്യാദകളുണ്ട് എന്ന് കൊച്ചുമിടുക്കന്മാരായിട്ടുള്ള മിസ്സബ് സുഹബാനും പി പി ഇയാദ് റഹ്മാനും കൂടിയിട്ട് ഇന്നത്തെ പൂമരത്തണലിൽ തൗഫീഖ് ഉസ്താദിൻ്റെ കൂടെയാണ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. പൂമരത്തണലിൽ കേൾക്കാം.
5: ഔറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔറത്ത് പുരുഷന്മാർ ഔറത്ത് എന്താണ്? എവിടെയാണ്? എവിടെ മുതൽ എവിടെ വരെയാണ്? അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആളുകൾ കാണാത്ത സ്ഥലത്ത് നിന്ന് കുളിക്കണം എന്നാണ്. കാരണം ഒരു വ്യക്തി ആളുകളൊക്കെ നോക്കിയാൽ കാണുന്ന സ്ഥലത്ത് പിന്നെ കുളിക്കുന്നത് നബി കണ്ടു. ശരിക്കും ഔറത്ത് മറക്കാതെ കുളിക്കുന്ന നബി കണ്ടിട്ടുണ്ട്. അപ്പം ആ വ്യക്തിയോട് നബി എന്താ പറഞ്ഞിട്ടുണ്ടാകുക? നമ്മുടെ ഉപ്പയും ഉമ്മയും ഇനി നിര്യാണിക്ക് തായ വസ്ത്രം വാങ്ങി തന്നാലും നമ്മൾ എന്ത് ചെയ്യണം? അത് പറ്റൂല എന്ന് പറയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ഇയാദ് റഹ്മാൻ, പ്രിയപ്പെട്ട മിസ്ഹാബ് സുഹബാൻ അല്ലേ, വരല്ലേ മിസ്ഹാബ് സുഹബാൻ. അതോടൊപ്പം ഈ ഒരു പൂമത്തണലിലെ പുതിയ എപ്പിസോഡ് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഏറ്റവും സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ കൂട്ടുകാരികളെ, നമുക്ക് ഒരുമിച്ചൊരു സലാം പറഞ്ഞാൽ അവരോട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, നമ്മൾ ഒരുപാട് മര്യാദകൾ അല്ലേ,
6: ഒരുപാട് മര്യാദകൾ
5: പഠിച്ചു അല്ലേ. ഓനൊരു മര്യാദ ഇല്ലാത്ത കുട്ടിയാണോ അല്ലേ? ഓനൊരു മര്യാദ ഇല്ലാത്ത കുട്ടിയാണ്. അത് പറഞ്ഞാൽ മോശമല്ലേ
6: അല്ലേ?
5: ഒരു മര്യാദ കുട്ടിക്കില്ല. എവിടെ പോയാലും ഒരു മര്യാദ അല്ല അല്ലേ. വീട്ടിൽ ചെന്നാലും, പള്ളിയിൽ പോയാൽ മര്യാദ അല്ല, ഒരു സദസ്സിൽ പോയാൽ മര്യാദ അല്ല, പിന്നെ ഒരു വാഹനത്തിൽ കയറിയാൽ മര്യാദ അല്ല, എപ്പോഴും ആ ഒരു വണ്ടിയിൽ പോകുമ്പോൾ യാത്ര പോകുമ്പോൾ മര്യാദ അല്ല, ഒരു സദസ്സിലേക്ക് ചെല്ലുമ്പോൾ മര്യാദ, ക്ലാസ്സിൽ ഒരു മര്യാദ അല്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമ്മെ പറ്റി പറഞ്ഞതാണ്. അത് ശരിയാണോ?
6: ശരിയല്ല.
5: അത് എന്താണ്? ചീത്ത
6: സ്വഭാവം.
5: സ്വഭാവങ്ങൾ നമുക്ക് ഉണ്ട് അർത്ഥം അല്ലേ? നമുക്ക് ചീത്ത സ്വഭാവങ്ങൾ. അപ്പൊ അങ്ങനെ ആരും നമ്മെ പറ്റി പറയാൻ
6: പാടില്ല.
5: മനസ്സിലായല്ലോ? ആരും നമ്മെ പറ്റി
6: പറയാൻ
5: പാടില്ല. അപ്പൊ ഇപ്പോഴേ കൂട്ടുകാരെ, നമ്മൾ നല്ല കുട്ടികളാകണമെങ്കിൽ നല്ല മര്യാദകൾ പഠിക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ നല്ല കുട്ടികളാവുള്ളൂ, നമ്മെല്ലാവർക്കും ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ ഒരു വിഷയം പഠിക്കാൻ പോവുകയാണ്, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് വസ്ത്രം ധരിക്കുമ്പോഴുള്ള
6: മര്യാദകൾ.
5: വസ്ത്രം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം നിങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട് അല്ലേ? വസ്ത്രം വളരെ പ്രധാനപ്പെട്ട, മാത്രമല്ല വസ്ത്രം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, മനുഷ്യർക്ക് മാത്രം നൽകിയൊരു
6: അനുഗ്രഹമാണ്.
5: എന്ത്? വസ്ത്രം അല്ലേ? വേറെ വസ്ത്രം ഉണ്ടോ? വസ്ത്രം ധരിക്കുന്നുണ്ടോ? പൂച്ച, നായ, പോത്ത്, എരുമ, ആനകര് പെനപ്പേട്ടങ്ങളുണ്ടാവും, ധരിക്കുന്നുണ്ടോ? ഇല്ല, അത് മനുഷ്യർക്ക് ഉള്ള ഒരു ഭംഗിക്ക് വേണ്ടി അല്ലേ? ഒന്നാണ് എന്ത്?
6: വസ്ത്രം.
5: അപ്പൊ വസ്ത്രം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം എന്ന് പറയുമ്പം, അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹം എന്ന് പറയുമ്പോൾ, ആ അനുഗ്രഹത്തോടെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് നന്ദി
6: നന്ദി കാണിക്കണം.
5: നന്ദി കാണിക്കണം. അതെങ്ങനെയാണ്? ആ അത് നല്ല രൂപത്തിൽ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പം പൈസ, പണം അനുഗ്രഹമല്ലേ? അപ്പം ആ പണത്തോട് നമ്മൾ നന്ദി കാണിക്കൽ എങ്ങനെയാണ്? ആ പണം എന്ന അനുഗ്രഹത്തോട് നന്ദി കാണിക്കൽ എങ്ങനെയാണ്? ആ പണം എന്ത് ചെയ്യണം? നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. അതൊരു വസ്ത്രം അല്ലാൻ അനുഗ്രഹമാണ്. അതുകൊണ്ട് ആ വസ്ത്രം ഏറ്റവും നന്നായി നമ്മൾ എന്ത് ചെയ്യണം?
6: ഉപയോഗിക്കണം.
5: മനസ്സിലായല്ലോ പറഞ്ഞത്? ഒന്നാമത്തെ പോയിന്റ് അതാണ്, വസ്ത്രം ഒരു
6: അനുഗ്രഹമാണ്.
5: വസ്ത്രം ഒരു അനുഗ്രഹമാണ്. ഞാൻ ശരി ഒരു സംഭവം പറഞ്ഞുതരാം കേട്ടോ. ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെ കണ്ടു, ഒരാളെ കണ്ടു. ആ ആള് മോശമായ വസ്ത്രം ധരിച്ചിരിക്കണ്. മോശമായത് പറഞ്ഞാല് പിന്നെ അഴുകിയ വസ്ത്രം, അഴുക്കായ വസ്ത്രം, ചുക്കിച്ചുഴിഞ്ഞ വസ്ത്രം, ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ചേക്കാണ്. അപ്പം ആ സമയത്ത് നബി പിന്നെ അയാളോട് ചോദിച്ചു, അല്ല നിനക്ക് സമ്പത്തുണ്ടോ ചോദിച്ചു. സമ്പത്ത്, പൈസയൊക്കെ, പണം ഇല്ലയെന്ന് ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞു, ആ ഉണ്ട്, സമ്പത്തുണ്ട്. എന്ത് സമ്പത്തുള്ളതെന്ന് ചോദിച്ചു. എന്ത്
6: സമ്പത്തുള്ള?
5: അപ്പം അയാൾ പറഞ്ഞു, എനിക്ക് ആടുണ്ട്, പിന്നെ ഒട്ടകം, മാട്, ഇങ്ങനെ കുറേ കന്നുകാലികളൊക്കെ ഉണ്ട് പറഞ്ഞു. അയാളുണ്ടാണ്. അപ്പം നബി പറഞ്ഞു, എനിക്ക് ഇത്രയും സമ്പത്തുകളൊക്കെ ഇല്ലേ, അതുകൊണ്ട് ആ അനുഗ്രഹത്തിൻ്റെ അടയാളം നിന്നിൽ കാണപ്പെടണം. എന്തിലൂടെ? നിന്റെ വസ്ത്രത്തിലത് കാണണം. വസ്ത്രത്തിൽ അത് കാണണം. ഇപ്പം പൈസ ഒന്നുമില്ലാത്ത വളരെ മിസ്കീനായ ഒരാൾ, അവർക്ക് ചില വസ്ത്രമൊന്നും ഉണ്ടാവില്ല അല്ലേ, പഴയ വസ്ത്രമൊക്കെ ധരിക്കുള്ളൂ. പക്ഷേ ഇയാൾക്ക് സമ്പത്തുണ്ട്, പക്ഷേ അയാൾ നല്ല വസ്ത്രം ധരിച്ചിട്ടില്ല. അപ്പം നബി എന്ത് പറഞ്ഞ അവള്, നീ എന്ത് ചെയ്യണം? നല്ല വസ്ത്രം ധരിക്കണം, നിനക്ക് സമ്പത്തുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് നീ ആ അനുഗ്രഹം നിന്റെ വസ്ത്രത്തിൽ കാണണം എന്ന് അയാൾ പറഞ്ഞു നബിയോട്.
6: നബിയോട് പറഞ്ഞു.
5: എന്താണ് ഈ ഒരു സംഭവത്ത് നമുക്ക് മനസ്സിലാകുക?
6: സമ്പത്ത്,
5: നല്ല വസ്ത്രം ധരിക്കണം,
6: നല്ല വസ്ത്രം ധരിക്കണം.
5: മനസ്സിലായില്ലേ? അയാള് പണം കയ്യിലുണ്ട്, പക്ഷേ അയാൾ എന്ത് ചെയ്യുക? പഴകിയ വസ്ത്രം ധരിക്കുക, പഴയ വസ്ത്രം ധരിക്കുക, അത് ശരിയല്ല. സമ്പത്തുള്ളവർ ഉള്ളതുപോലെ വസ്ത്രം
6: ധരിക്കുക.
5: അതിനർത്ഥം കുറേ വസ്ത്രം വാങ്ങിക്കൂട്ടണം എന്നാണോ? അല്ല, ഉള്ളത് എന്ത് ചെയ്യണം? ഉള്ളത് നല്ലത് ധരിക്കണം. ഇതാണ് അതിൽ നമ്മള് ശ്രദ്ധിക്കേണ്ട വിഷയം. ഇനി ഞാൻ ചോദിക്കട്ടെ, പറഞ്ഞു, എന്തിനാണ് വസ്ത്രം ധരിക്കണത്? വിസബ് പറയൂ.
7: ഔറത്ത് മറക്കാനും.
5: യെസ്, വെരി ഗുഡ്. ഔറത്ത് മറക്കാനും. മറ്റെന്താണ്
6: ഔറത്ത് മറക്കാനും? നമ്മളെ ഒരു മനോഹരമായി,
5: അയ്യോ എന്താണ്, നമ്മെ മനോഹരമാക്കാൻ അല്ലേ, ഭംഗി, ഭംഗിക്ക് വേണ്ടിയാണ് വസ്ത്രം ധരിക്കണത്. ഇപ്പൊ നമ്മളിവിടെ അങ്ങനെ കുപ്പാളായിരുന്ന എങ്ങനെ ഉണ്ടാവും? നമ്മള് ഷർട്ട് തൊടാങ്ങി ഇരുന്നാൽ ഉണ്ടാവും. ആർക്കും എത്താണ്, രസമല്ല കാണാനല്ലേ, രസമല്ലേ, മടിയാവും നമുക്ക് അല്ലേ. അപ്പം ആ ലജ്ജ ഇല്ലാതാകാനാണ് വസ്ത്രം ധരിക്കണത്. മനസ്സിലായല്ലോ? അപ്പൊ ശ്രദ്ധിക്കേണ്ട വിഷയം, വസ്ത്രം ധരിച്ചാൽ എന്താകണം? നമ്മുടെ നഗ്നത മറയണം. നഗ്നത മറയണം, അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മനസ്സിലായല്ലോ? ഇനി ചോദിക്കട്ടെ, എന്താണ് നഗ്നത എന്ന് പറഞ്ഞാല്? ഔറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔറത്ത് പുരുഷന്മാർ ഔറത്ത് എന്താണ്? എവിടെയാണ്, എവിടെ മുതൽ എവിടെ വരെയാണ്? ആ പൊക്കിള് മുതൽ കാൽമുട്ടിന്റെ താഴെ വരെ എന്ത് ചെയ്യണം? അവർ മറക്കണം. എല്ലാ സമയത്തും അത് അവർ മറക്കണം. അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മളിപ്പോൾ ഒരു ടൂറ് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു പിന്നെ ഒരു ഫാമിലിക്ക് നമ്മൾ വിസിറ്റിങ്ങിന് പോവുകയാണ്, ആ സമയത്തുള്ള പാൻറ്റും പിന്നെ ഒരു മുട്ടിന് താഴെ ഡ്രസ് ഇട്ട് പോയാൽ മതിയാവും, ആരും പോകുമോ? ഇല്ല. അത് നമ്മൾ മിനിമം അത്ര ഔറത്ത് അവർക്ക് ഉണ്ട് എന്നർത്ഥം, മനസ്സിലായല്ലോ. അത് മറക്കൽ നിർബന്ധമാണ്. സ്ത്രീകളാണെങ്കിലോ, സ്ത്രീകളാണ് എവിടെയൊക്കെ കാണാൻ പറ്റും? ആ മുഖവും മുഖവും മുൻകൈയും ബാക്കി എല്ലാ ഭാഗം ചെയ്യണം, മറക്കണം നിർബന്ധമാണ്. മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും സ്ത്രീകള് മറക്കണം. ഇതാണ് ഔറത്ത്. അപ്പൊ ഇതല്ലാത്ത രൂപത്തിൽ നമ്മൾ വസ്ത്രം ധരിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ പിന്നെ സ്കൂളില് സ്പോർട്സ് ഉണ്ടാകും, പിന്നെ ഫുട്ബോൾ കളിക്കാൻ പോകും, ആ സമയത്ത് നേരിടുന്ന നമ്മള് മുട്ടിന് മുകളിൽ ട്രൗസർ ഇട്ട് കളിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളത് ശീലമാക്കി എടുക്കണം. അത് ഇവിടേക്കും ആരുണ്ടാവില്ല, എല്ലാവരും അങ്ങനെ പോലെ. പക്ഷെ എന്താണ്, കുട്ടികൾ എന്ത് ചെയ്യണം, അത് ശീലമാക്കി കൊണ്ടുവരണം. ഇല്ല, ഞങ്ങൾ സ്പോർട്സിൽ പങ്കെടുത്തിട്ടുണ്ടോ? എവിടെ? ആ മദ്രസയിൽ സ്പോർട്സിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ. അന്ന് എങ്ങനെ വസ്ത്രം ധരിച്ചത്? ഓടിയപ്പോഴൊക്കെ റണ്ണിങ് ഓട്ടം ചാട്ടമൊക്കെ അല്ലേനോ? എന്താ ധരിച്ചിരുന്നത്? പാൻറ് ധരിച്ചിട്ടുണ്ടല്ലേ. അത് മദ്രസയിൽ പഠിപ്പിക്കുന്ന രീതിയാണത്. അവർത്ത് മറക്കണം എന്നുള്ളത്. ആ എന്താണ്, ഒരാൾ ട്രൗസർ ഇട്ട് ഓടിയാൽ അവർത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മറ്റുള്ള ആളുകൾ അവർത്ത് കാണും, പെൺകുട്ടികളുണ്ടാവും, ആൺകുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ എന്തെങ്കിലും അത് പഠിക്കണം, അത് ശീലാക്കണം. നമ്മൾ സ്കൂളിന് ഓടാൻ പോകുമ്പോഴൊക്കെ എന്ത് ചെയ്യണം, അങ്ങനെ ട്രാക്ക് പാൻറ്റൊക്കെ ഉണ്ടാവൂലേ, ബനിയൻ ക്ലോത്ത് പാൻറ്റൊക്കെ ഉണ്ടാവും. അപ്പം മുട്ടിന് താഴെ അവസാനിക്കുന്ന ഒരു പാൻറ്റോ അല്ലെങ്കിൽ ആ നിലക്കുള്ള നീളം ഇറക്കം കൂടിയ പിന്നെ ട്രൗസറൊക്കെ ഉണ്ടാവും, അത് ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഓടാം. അപ്പം ഔറത്ത് മറക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ. അപ്പം നമ്മൾ പഠിച്ചു, വസ്ത്രം ധരിക്കുമ്പോഴുള്ള മര്യാദ എന്താണ്, ഔറത്ത് മറയണം. അവർത്ത് മറയണം, അത് ശ്രദ്ധിക്കണം കേട്ടോ. അത് എവിടെ പോയാലും അങ്ങനെ തന്നെയാണ്, അവർത്ത് മറച്ചുകൊണ്ടാണ് നമ്മൾ നടക്കേണ്ടത്. ഒന്നാമത്. ഇനി മറ്റൊന്നാണ് പിന്നെ കുളിക്കുന്ന സമയത്ത്. എപ്പോഴാണ് കുളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ, ആളുകൾ കാണാത്ത ഒരു മറ സ്വീകരിച്ചുകൊണ്ട് നേണം കുളിക്കണം. വീട്ടിലെ കുളിമുറി ഉണ്ടാവൂലേ, പക്ഷെ നമ്മൾ പുറത്തുനിന്ന് കുളിക്കണം. ഇപ്പം ഉദാഹരണം പുറത്ത് പൈപ്പൊക്കെ ഉണ്ടാവൂലേ, ആ പുറത്തുനിന്ന് കുളിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആളുകൾ കാണാത്ത സ്ഥലത്ത് നിന്ന് കുളിക്കണം എന്നാണ്. കാരണം ഒരു വ്യക്തി ഒരു തുറന്ന സ്ഥലത്ത് ആളുകളൊക്കെ നോക്കിയ കാണുന്ന സ്ഥലത്ത് പിന്നെ കുളിക്കുന്നത് നബി കണ്ടു. ശരിക്കും അവർക്ക് മറക്കാതെ കുളിക്കുന്നത് നബി കണ്ടിട്ടുണ്ട്. അപ്പം ആ വ്യക്തിയോട് നബി എന്താ പറഞ്ഞിട്ടുണ്ടാകുക? നബി പറഞ്ഞു, നീ അവർത്ത് മറച്ച് കുളിക്കണം, അല്ലെങ്കിൽ നേണം നീ മറ സ്വീകരിക്കണം. കുളിക്കുമ്പോൾ അവർക്ക് മറക്കാൻ കഴിയുമോ? നമ്മൾ തേച്ച് ശരീരാകെ തേച്ച് കഴുകുന്ന സമയത്തൊന്നും അവർക്ക് വെളിവാകും, ഉറപ്പാണ്. പക്ഷെ എന്ത് ചെയ്യണം, മറ സ്വീകരിക്കണം. അത് മറ്റുള്ള ആളുകൾ കാണാത്ത രൂപത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ
6: കുളിക്കണം.
5: കുളിക്കണം, മനസ്സിലായല്ലോ. അപ്പൊ ആ വ്യക്തിയോട് പിന്നെ നബി പറഞ്ഞോ, ലജ്ജയും മറയും അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്, ലജ്ജയും മറയും അള്ളാഹു
6: ഇഷ്ടപ്പെടുന്നുണ്ട്.
5: ഇനി നമ്മൾ വസ്ത്രത്തെ ശ്രദ്ധിക്കേണ്ട വിഷയം, വസ്ത്രം വാങ്ങുന്ന സമയത്ത് ഒരിക്കലും ധൂർത്ത് ഉണ്ടാകാൻ പറ്റൂല. ദൂർത്തുണ്ടാകുക, അനാവശ്യമായിട്ട് വസ്ത്രം വാങ്ങുക, ധ്യാന സംഭവിക്കില്ലല്ലേ. എപ്പോഴാ സംഭവിക്കില്ല ദൈവം അങ്ങനെ? ആ എന്താവുമ്പോ
6: കല്യാണങ്ങള്,
5: ആ കല്യാണൊക്കെ ഉണ്ടാവുമ്പോ എന്ത് ചെയ്യും, കൊറേ വസ്ത്രം വാങ്ങുക. അല്ലെങ്കിൽ ഓരോ കല്യാണത്തിനും വേറെ ഡ്രസ്സുകൾ അങ്ങനെ വാങ്ങിക്കൊണ്ട് വെക്കും. ചില പേളാപ്പനോട്ട് കല്യാണം ഉണ്ടാവും, അപ്പോൾ ഡ്രസ്സ് വാങ്ങും. പിന്നെ അമ്മേനോട് കല്യാണം ഉണ്ടാവും, അപ്പോൾ ഡ്രസ്സ് വാങ്ങും. പിന്നെ മൂത്തമ്മാൻ്റെ മോനെ കല്യാണം ഉണ്ടാവും, അതിന് ഡ്രസ്സ് വേറെ വാങ്ങും. മൂത്താപ്പാൻ്റെ മോളെ കല്യാണം ഉണ്ടാവും, അതിന് ഡ്രസ്സ് വേറെ വാങ്ങും. ഇതൊക്കെ എന്താണ് എനിക്ക്, ദൂർത്തല്ലേ, അനാവശ്യമായിട്ട് വാങ്ങുകയാണ്. നല്ല വസ്ത്രം ഉണ്ടെങ്കിൽ ധരിക്കുക. വസ്ത്രം അതിൻ്റെ അർത്ഥം നല്ല വസ്ത്രം പിന്നെ ഇല്ലെങ്കിലും അങ്ങനെ മുഷിഞ്ഞ വസ്ത്രം ധരിക്കുന്നതാണോ? അതല്ല. അത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ, നബി പറഞ്ഞില്ലേ അവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നല്ല വസ്ത്രം ധരിക്കുക, ധൂർത്ത് ധൂർത്ത് ഉണ്ടാകാൻ പാടില്ല. പിന്നെ അതോടൊപ്പം മനസ്സിലാക്കേണ്ട വിഷയം എന്താണ്, വസ്ത്രം വാങ്ങുമ്പോൾ ആർഭാടം പാടില്ല. ആർഭാടം
6: പാടില്ല.
5: നല്ല വിലപിടിപ്പുള്ള വസ്ത്രം വാങ്ങുക, നല്ല വിലപിടിപ്പ്. ഇപ്പൊ കല്യാണത്തിന് ഉണ്ടല്ലേ, ചിലപ്പോൾ ഒരു ദിവസത്തിന് വേണ്ടി മാത്രം വസ്ത്രം വാങ്ങും അല്ലേ, ഒരു ദിവസത്തിന് വേണ്ടി മാത്രം വസ്ത്രം വാങ്ങും. പിന്നെ അത് ഉപയോഗിക്കുമോ? പിന്നെ ഉപയോഗിക്കില്ല. ആ ഒരു ദിവസത്തിന് വാങ്ങുന്ന വസ്ത്രത്തിന് നല്ല വിലപിടിപ്പുള്ള വസ്ത്രമാവും അല്ലേ, നല്ല വിലപിടിപ്പുണ്ട് വസ്ത്രത്തിന്. പക്ഷെ അത് ആ കല്യാണത്തിന്റെ ദിവസം മാത്രം ഉപയോഗിക്കുള്ളൂ, പിന്നെ എന്താ ചെയ്യൂല, അത് ഉപയോഗിക്കൂല, വേസ്റ്റ് ആയില്ലേ അല്ലേ. കാരണം വസ്ത്രമില്ലാത്ത കുറെ ആൾക്കാർ ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ട്. വസ്ത്രം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്, ആദ്യം ചെയ്യണം, ആ തുടങ്ങണം, ആദ്യം വലത് ഭാഗം ധരിക്കണം. ഷർട്ട് ആദ്യം വലത് ധരിക്കണം, പാൻറ് ആണെങ്കിൽ വലത്തേക്കാൾ ധരിക്കണം. ഇങ്ങനെ വലതിനെ മുന്തിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട
6: കാര്യം,
5: ഇതൊക്കെ പുണ്യഘടന കാര്യല്ലേ. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ സുന്നത്തുകളാണ്, അതുകൊണ്ട് കൂലിയിട്ടുന്ന ഒരുപാട് വിഷയങ്ങളാണ്. ഇനി മറ്റൊന്നാണ് സ്ത്രീകൾ അല്ലേ, സ്ത്രീകൾ എന്ത് ചെയ്യും, പുരുഷന്മാരെ വസ്ത്രം ധരിക്കും. അപ്പൊ പ്രത്യേകിച്ച് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അങ്ങനെ സ്ത്രീകളെ വസ്ത്രം പുരുഷന്മാർ ധരിച്ചാലും അതോടൊപ്പം
6: പുരുഷന്റെ
5: വസ്ത്രം സ്ത്രീകൾ ധരിച്ചാലും അവർക്ക് അള്ളാഹുവിന്റെ ഉണ്ടാവും എന്ന് പറഞ്ഞ എന്താണ്, അങ്ങനെ ധരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൽ നിന്നും അനുഗ്രഹങ്ങൾ കിട്ടൂല. മനസ്സിലായില്ലേ, അള്ളാഹിന്റെ ഒരു കാരുണ്യം അവർക്ക് ഉണ്ടാവൂല. ഇതൊക്കെ സംഭവിക്കുക വളരെ ഗുരുതരമായ വിഷയമാണ്, മനസ്സിലായില്ലേ. അപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് ശ്രദ്ധിച്ചു വരേണ്ട കാര്യമാണ്. ഒരുപാട് കുട്ടികൾ അല്ലേ, എന്താ ഉമ്മമാർ ഉപ്പമാരും കരുതുക, ആ കുട്ടികളല്ലേന്ന് കരുതൂല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും, അവർക്ക് എന്ത് ചെയ്യും, വളരെ മോശമായ വസ്ത്രം വാങ്ങിക്കൊടുക്കും. അന്ന് ചെയ്യും അത് ശീലമായി വരും, പിന്നെ മാറ്റിയെടുക്കാൻ കഴിയൂല. മനസ്സിലായല്ലോ. ഇനി അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈ പുരുഷന്മാരുടെ വസ്ത്രം പാൺകുട്ടികൾ നിങ്ങൾ ധരിച്ച പാൻ്റില്ലേ, നിര്യാണിക്ക് താഴെ ഇടാൻ പാടില്ല. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല. കാരണം എന്താണ്, അത് അഹങ്കാരമാണ്. മാത്രമല്ല അന്ത്യനാളിൽ അള്ളാഹു അവരെ നോക്കുക പോലുമില്ല എന്ന് പറഞ്ഞത്, അത്ര ഗൗരവമുള്ള വിഷയമാണ് അല്ലേ. അന്ത്യനാളിൽ അള്ളാഹു അവരെ നോക്കുകയില്ല, അവരിലേക്ക് അത് നോക്കൂല എന്നർത്ഥം. എന്താ പ്രശ്നം, പ്രശ്നം എന്താണ്, എന്തുകൊണ്ടാണ് കാരണം, എന്താണ്
6: കാരണം?
5: നിര്യാണിക്ക് താഴെ പാന്റ് ധരിച്ചുകൊണ്ട്, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചത് കാരണത്താൽ അന്ത്യനാളിൽ അള്ളാഹു അവരെ നോക്കുകയില്ല. മനസ്സിലായില്ലേ. അപ്പൊ ചെറിയ കുട്ടികൾ തന്നെ എന്ത് ചെയ്യണം, വസ്ത്രം ധരിക്കുമ്പം നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ച് ശീലിക്കണം. മനസ്സിലായല്ലോ. നമ്മുടെ ഉപ്പയും ഉമ്മയും ഇനി നിര്യാണിക്ക് താഴെ വസ്ത്രം വാങ്ങി തന്നാലും നമ്മൾ എന്ത് ചെയ്യണം, അത് പറ്റൂല എന്ന് പറയണം. എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം അല്ലേ. നിര്യാണിക്ക് ഇപ്പൊ കറക്റ്റ് വലുപ്പം എന്ത് ചെയ്യണം, പാന്റ് മുറിച്ച് നിര്യാണി വരെ എന്ത് ചെയ്യണം, അതാക്കണം. നിര്യാണിക്ക് താഴെ പോകാൻ പാടില്ല. അതിൻ്റെ കൂടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയം എന്താണ്, ചില കുട്ടികളൊക്കെ ഈ വസ്ത്രം വാങ്ങുന്ന സമയത്ത് ടീഷർട്ടിൻ്റെ മുകളിലൊക്കെ എന്തുണ്ടാവും, ചിത്രങ്ങളൊക്കെ ഉണ്ടാവും. ചിത്രങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, കുറേ എഴുത്തുകുത്തുകളും ചിത്രങ്ങളൊക്കെ ഉള്ള വസ്ത്രം വാങ്ങാറുണ്ട്, അതും പാടില്ല. എന്നിട്ട് മാത്രമല്ല അത് ധരിച്ചെന്ത് ചെയ്യും, അവർ പള്ളിയിലേക്കൊക്കെ വരും അല്ലേ. ചിലപ്പം എന്താണ്, ഏതെങ്കിലും ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെ പേരൊക്കെ എഴുതിയ അല്ലേ ജേഴ്സികളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ധരിച്ച് അവരെന്ത് ചെയ്യും, പള്ളിയിലേക്ക് വരും. ആളുകളെ ശ്രദ്ധയൊക്കെ എന്ത് ചെയ്യും, അതിമിലേക്ക് പോവും ഇല്ലേ. അതൊരിക്കലും പാടില്ല. അതാണ് വസ്ത്രം വാങ്ങുമ്പോൾ ചിത്രങ്ങൾ, രൂപങ്ങളുള്ള വസ്ത്രങ്ങൾ വാങ്ങാൻ പറ്റൂല. രൂപങ്ങളുള്ള എന്തെങ്കിലും ചെറിയ പൂക്കളൊന്നല്ല, അതല്ല ഉദ്ദേശിച്ചത്. എന്താണ്, ജീവനുള്ള വസ്തുക്കളുടെ, പക്ഷികൾ, മൃഗങ്ങൾ, മനുഷ്യന്മാരെ ഫോട്ടോ ഉള്ളത് ഇതൊന്നും നമ്മൾ ധരിക്കാൻ പാടില്ല. അപ്പം നമ്മൾ വസ്ത്രം വാങ്ങുമ്പം അത് ശ്രദ്ധിക്കണം അല്ലേ. നമ്മൾ ഇഷ്ടപ്പെട്ട വസ്ത്രമാകും, പക്ഷേ അതെന്തുണ്ടാവും, എന്തെങ്കിലും രൂപം ഉണ്ടാവും അല്ലേ. ഒരു ഒരു പുലി വരുന്ന ഫോട്ടോ അല്ലേ, അല്ലെ ഒരു പക്ഷിയുടെ ഫോട്ടോ, അല്ലെ ഏതെങ്കിലും ഒരു പിന്നെ ഫുട്ബോൾ പ്ലെയറെ ഫോട്ടോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ആവുമ്പോൾ നമ്മൾ വാങ്ങാൻ പറ്റുമോ, ഇല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിലക്കിയ കാര്യമാണ്. ഇതാണ് വസ്ത്രത്തിൽ നമ്മൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ്. അപ്പോൾ ഒരുപാട് കാര്യം പറഞ്ഞു അല്ലേ, ഒരുപാട് വസ്ത്രത്തിൽ നമ്മൾ ചുരുക്കി പറഞ്ഞൊക്കെയാണ്, വിശദമായിട്ട് പറഞ്ഞിട്ട്. ഇതിനൊക്കെ ഹദീസുകളുണ്ട്, വിശുദ്ധ ഖുർആൻ ആയത്തുകളുണ്ട്, ഹദീസുകളൊക്കെ നമ്മളിവിടെ അത് തൽക്കാലം നമ്മൾ സൂചിപ്പിച്ചിട്ടില്ലെന്ന് മാത്രം, മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇൻഷാല്ലാ പ്രിയപ്പെട്ടവരെ വസ്ത്രം ധരിക്കുമ്പോഴും വസ്ത്രം വാങ്ങുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം സ്ത്രീകളാണെങ്കിൽ, പെൺകുട്ടികളാണെങ്കിൽ വളരെ മാന്യമായ വസ്ത്രം ധരിക്കണം അല്ലേ. ഇറുകിയ വസ്ത്രം ധരിക്കാൻ പാടില്ല അല്ലേ. തല മറക്കണം, അത് മാറുമറക്കണം അല്ലേ. മുഖമക്കനം എന്ത് ചെയ്യും, തഴവിട്ട് താഴ്ത്തിയിടണം. കഴുത്തിലേക്ക് പിടിച്ചു കെട്ടാൻ പറ്റുമോ, ഇല്ല. എന്നാ അങ്ങനെയാണ് ചെയ്യണത് അല്ലേ, അല്ലേ. ആ ചെയ്യാൻ പാടില്ല. അവരെന്ത് ചെയ്യണം, മുഖമക്കനം എന്ത് ചെയ്യണം, തഴവിട്ട് താഴ്ത്തിയിടണം. ഇൻഷാല്ലാ ഇതാണ് ചുരുക്കി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതുപോലെ സ്ത്രീകൾ ടൈറ്റായ വസ്ത്രം ധരിക്കരുത്, അതാർക്കും പാടില്ല. സ്ത്രീകൾക്കും പാടില്ല, പുരുഷന്മാർക്കും പാടില്ല. എന്ത് ടൈറ്റായ വസ്ത്രം ധരിക്കൽ, അല്പം ലൂസുള്ള വസ്ത്രമാണ് എല്ലാവരും ധരിക്കേണ്ടത്. ഇൻഷാല്ലാ അവസാനിപ്പിച്ചാൽ നമുക്ക് അല്ലേ, മനസ്സിലായല്ലോ. വസ്ത്രം ധരിക്കുമ്പോഴുള്ള മര്യാദകളാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ തുടക്കം മുതൽ നമ്മൾ ഒരുപാട് കാര്യം പഠിച്ചു വന്നു അല്ലേ. നല്ല വസ്ത്രം ധരിക്കണം, വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം അല്ലേ. പിന്നെ വസ്ത്രം ഒരാൾക്ക് പണമുണ്ടെങ്കിൽ അതനുസരിച്ചുകൊണ്ട് വസ്ത്രം ധരിക്കണം, ഇല്ലാത്തവന് പിന്നെ അതുപോലെ ധരിക്കുക. പക്ഷേ പണമുള്ളവനും ഒരിക്കലും ചെയ്യരുത്, മുഷിഞ്ഞ വസ്ത്രം ധരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അത് ചെയ്യണമെന്നല്ല, ഒരു ശരിയായ രീതിയല്ല. വസ്ത്രം എന്നുള്ളത് എന്തിനാണ്, നഗ്നത മറക്കാനാണ്. അതുകൊണ്ട് വസ്ത്രം ധരിച്ചാൽ എന്ത് ചെയ്യണം? നഗ്നത മറയണം. വസ്ത്രം ധരിച്ചാൽ നഗ്നത മറയണം. ഇൻഷാല്ലാ ഇതൊക്കെ നമുക്ക് സൂചിപ്പിക്കാനുള്ള ഇൻഷാ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് പുതിയ ഒരു വിഷയത്തിലേക്ക് നമുക്ക് ഇൻഷാല്ലാ പോകാം. തൽക്കാലം അവസാനിപ്പിച്ചാലോ? ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇൻഷാല്ലാ. ഓക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഈ ഒരു മര്യാദകൾ പഠിക്കാം നല്ല കുട്ടികളാകാം അല്ലേ. മര്യാദകൾ പഠിക്കാം നല്ല കുട്ടികളാകാം. നല്ല കുട്ടികളാകണമെങ്കിൽ നല്ല മര്യാദകളൊക്കെ പഠിച്ച് അത് പ്രാവർത്തികമാക്കുകയും വേണം. ഓക്കെ, ഇൻഷാല്ലാ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: അൽഹംദുലില്ലാ, ഇന്നത്തെ പൂമരത്തണലിൽ നമ്മളൊരു വലിയ സന്ദേശമാണ് പഠിച്ചത്. നമ്മളൊക്കെ ജീവിതത്തിൽ മക്കൾക്ക് നല്ല നല്ല മര്യാദകൾ പഠിച്ചെടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അൽഹംദുലില്ലാ, തൗഫീഖ് അസ്ലം ഇന്നത്തെ ക്ലാസ്സിലൂടെ കുട്ടികളുമായി സംവദിച്ച് മിസ്ബഹ് സുഹബാനും അതുപോലെ തന്നെ ഇയാദ് റഹ്മാൻ PP അവർ രണ്ടുപേരുമായിരുന്നു തൗഫീഖ് അസ്ലത്തിൻ്റെ കൂടെ ഇന്നത്തെ എപ്പിസോഡിലുണ്ടായിരിക്കുന്നത്. മര്യാദകൾ പഠിക്കാം നല്ല കുട്ടികളാകാം. ഈ ഒരു സെഷനിൽ വസ്ത്രം ധരിക്കുമ്പോഴുള്ള ചില മര്യാദകളെക്കുറിച്ച്

0: മഷാല്ലാ. അപ്പോ പൂമരത്തണലിന് ശേഷം ഇനി നുറുങ്ങുകൾ, തൈറോയിഡിൻ്റെ ആരോഗ്യത്തിൻ്റെ പോഷകങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട നുറുങ്ങുകളാണ് നമ്മൾ കേൾക്കുന്നത് നുറുങ്ങിൻ്റെ ശബ്ദ സന്ദേശത്തിലേക്ക്.
1: തൈറോയിഡ് പ്രശ്നങ്ങൾ. ശരീരത്തിൻ്റെ താളം നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. ഉപാപചയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഒട്ടനവധി ശാരീരിക പ്രവർത്തനങ്ങളിൽ ഈ ഗ്രന്ഥി പങ്കാളിയാണ്. കഴുത്തിലാണ് ഇതിൻ്റെ സ്ഥാനം. ഏകദേശം 2 ഇഞ്ച് വലുപ്പം, ചിറകു വിരിച്ച ശലഭത്തിൻ്റെ ആകൃതി. തൈറോയിഡ് ഗ്രന്ഥി പ്രധാനമായും 2 ഹോർമോണുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, ട്രൈ അയഡോ തൈറോണിൻ അഥവാ T3 തൈറോക്സിൻ അഥവാ T4. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നുള്ള തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ TSH തൈറോയിഡ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കപ്പെടുമ്പോഴാണ് ഇവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. T4 ഹോർമോൺ ശരീരത്തിൻ്റെ ബാഹ്യ കലകളിൽ വെച്ച് കൂടുതൽ സക്രിയമായ T3 ഹോർമോണായി മാറുന്നു. തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രധാന ധർമ്മങ്ങൾ ഇവയാണ്: ശരീരത്തിൻ്റെ ഓക്സിജൻ ഉപയോഗം കൂട്ടുകയും അതുവഴി കൂടുതൽ ഊർജ്ജം ഉണ്ടാക്കുകയും ചെയ്യും. ശരീരത്തിൻ്റെ ഊഷ്മാവ് നിലനിർത്താൻ സഹായിക്കും. ഹൃദയമിടിപ്പ് കൂട്ടും. നാഡീ സംവേദനങ്ങളെ ത്വരിതഗതിയിലാക്കുന്നു. ഗർഭാവസ്ഥയിലും കുഞ്ഞുങ്ങളിലും ബുദ്ധിവികാസത്തിന് വളരെ പ്രധാനമായ പങ്ക് വഹിക്കുന്നു. രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ നില കുറയ്ക്കുന്നു. അന്നജത്തിൻ്റെ ആഗിരണം കൂട്ടുന്നു. മുലയൂട്ടുന്ന കാലയളവിൽ പാൽ ഉൽപ്പാദനത്തെ സഹായിക്കുന്നു. സ്ത്രീകളിൽ കൃത്യമായ ആർത്തവചക്രത്തിനും പ്രത്യുൽപാദനശേഷിയെയും സഹായിക്കുന്നു. തൈറോയിഡ് രോഗങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സ്ത്രീകളിലാണ്. ഗർഭാവസ്ഥയിൽ ഉള്ളപ്പോൾ മുതൽ ജീവിതത്തിൻ്റെ ഏതു ഘട്ടത്തിലും തൈറോയിഡ് പ്രശ്നങ്ങൾ കടന്നുവരാം. എങ്കിലും സ്ത്രീകളിൽ ഏകദേശം 5 in 1 ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ തൈറോയിഡ് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. തൈറോയിഡ് രോഗങ്ങൾ പലതരത്തിലുണ്ട്. ചിലപ്പോൾ ഈ ഗ്രന്ഥിക്ക് ശരിയായ രീതിയിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാതെ വരും. അമിതമായി ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചെന്നും വരാം. ചിലരിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുമെങ്കിലും അവ സക്രിയമായ T3 ആയി മാറുകയില്ല. അതുമല്ലെങ്കിൽ ബാക്കി പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടന്നാലും ശരീരത്തിൻ്റെ പ്രതിരോധ ശൃംഖലയ്ക്ക് ഇവയെ ഏകോപിപ്പിക്കാൻ കഴിയാതെ വരാം. തൈറോയിഡ് പ്രശ്നങ്ങളിൽ പ്രധാനമായത് ഹൈപ്പോതൈറോയിഡിസം അഥവാ തൈറോയിഡ് പ്രവർത്തന മാന്ദ്യം എന്നതാണ്. ഹൈപ്പർ തൈറോയിഡിസം അഥവാ അമിത പ്രവർത്തനം എന്നിവയാണ് ഇന്നത്തെ കാലത്ത് തൈറോയിഡ് രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതിൻ്റെ പ്രധാന കാരണം. വിവിധ തരം പോഷക ഘടകങ്ങളുടെ അസന്തുലിതാവസ്ഥയും തെറ്റായ ജീവിതശൈലിയും തന്നെയാണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ഏറ്റവും അത്യാവശ്യമായ മൂലകമാണ് അയഡിൻ. ഇതിനു പുറമെ സിങ്ക്, സെലനിയം മുതലായ സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവവും തൈറോയിഡ് രോഗങ്ങൾക്ക് വഴിതെളിക്കാം. റേഡിയോ ആക്റ്റീവ് അയഡിൻ ചികിത്സ, ഓട്ടോ ഇമ്മ്യൂൺ തകരാറുകൾ, ജനിതക കാരണങ്ങൾ എന്നിവയും രോഗകാരണം ആകാറുണ്ട്. അടുത്ത കാലത്ത് നടന്ന ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഭക്ഷണത്തിൽ ചേർക്കപ്പെടുന്ന പല രാസവസ്തുക്കളും രുചി പകരുന്ന കൃത്രിമ പദാർത്ഥങ്ങളും ഇത്തരം തകരാറുകൾ ഉണ്ടാക്കുന്നു എന്നാണ്. തൈറോയിഡ് പ്രശ്നങ്ങളിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് ഹൈപ്പോതൈറോയിഡിസം ആണ്. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ക്ഷീണം, മന്ദത, കാരണമില്ലാതെ ശരീരഭാരം കൂടുക, വരണ്ട ചർമ്മം, മുടികൊഴിച്ചിൽ, തണുപ്പ് സഹിക്കാൻ സാധിക്കാതെ വരിക, മലബന്ധം, ഡിപ്രഷൻ, ആർത്തവ സമയത്തെ അമിത രക്തസ്രാവം, രക്തത്തിലെ കൊളസ്ട്രോൾ നില കൂടുക, മുഖത്തും കൈകാലുകളിലും നീര് എന്നിവയാണ്. ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ കാരണമില്ലാതെ ശരീരഭാരം കുറയുക, അമിത വിയർപ്പ്, ഹൃദയമിടിപ്പ് കൂടൽ, ആകാംക്ഷ, ദേഷ്യം, ക്ഷീണം, കൈവിറയൽ, വയറിളക്കം, ഉറക്കക്കുറവ് എന്നിവയാണ്.
0: മഷാല്ലാ, നുറുങ്ങുകൾ കഴിഞ്ഞു. ഇനി പീസ് റേഡിയോയില് വളരെ വൈജ്ഞാനികമായ പ്രോഗ്രാമിലേക്ക് പോകുന്നു. അസ്മാഉൽ ഹുസ്ന.
2: അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെ പഠിക്കാനും അതുവഴി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ളൊരു പ്രോഗ്രാമാണ് അസ്മാഉൽ ഹുസ്ന. ഇന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമങ്ങളായ അൽ മുഖദ്ദിം,
0: അൽ മുഅഖ്ഖിർ, ഈ രണ്ട് നാമങ്ങളെ കുറിച്ചാണ്.
2: യെസ്, മുന്തിപ്പിക്കുന്നവനും
0: പിന്തിപ്പിക്കുന്നവനും.
2: യെസ്, ഇൻഷാല്ലാ നമുക്ക് അബ്ദുറൌഫ് അൽ ഹക്കിമി തിരുവനന്തപുരത്തിൻ്റെ ഈ ഒരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, അല്ലാഹുമ്മ റബ്ബി ശഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങൾ ചില നാമങ്ങൾ ചേർത്തു പറയണം എന്ന് മുമ്പത്തെ ക്ലാസുകളിൽ നമ്മൾ പഠിച്ചിരുന്നു. അതിൽപ്പെട്ടതാണ് അൽ ഖാബിൽ, അൽ ബാസിത്, അതുപോലെ തന്നെ അൽ ഔവലു, അൽ ആഖിറു എന്ന് പറയുന്ന നാമങ്ങൾ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. എന്നാൽ സമാനമായ രണ്ട് നാമങ്ങൾ ചേർത്തു പറയേണ്ട അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ രണ്ട് നാമങ്ങളെക്കുറിച്ചാണ് ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അൽ മുഖദ്ദിമു, അൽ മുഅഖ്ഖിറു, അൽ മുഖദ്ദിമു, അൽ മുഅഖ്ഖിറു എന്നീ രണ്ട് നാമങ്ങളെക്കുറിച്ചാണ് ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. എന്താണ് അൽ മുഖദ്ദിമു എന്ന് പറഞ്ഞാൽ ചില ഹദീസുകളിൽ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലാ സഫിൽ മുഖദ്ദം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മുമ്പിലെ സഫിൽ നിൽക്കുന്ന ആളുകൾ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയും മലക്കുകളും അവരെക്കുറിച്ച് പിന്നെ പറയുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, അവരുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുവചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മുഖദ്ദം എന്ന് പറഞ്ഞാൽ മുന്നിൽ നിൽക്കുന്നവർ, ഒന്നാമത്തെ സൊഫിൽ നിൽക്കുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മുന്തിക്കുന്നവൻ എന്ന അർത്ഥം നമുക്ക് കാണാൻ സാധിക്കും. ഈ ജനാസ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, മയ്യത്തിനെ മയ്യത്ത് കട്ടിലിൽ വെച്ച് ഖബറിലേക്ക്, പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോയിക്കോളൂ എന്ന് ജനാസ, നല്ല തൊയ്യീബായ ജനാസയാണെങ്കിൽ, നല്ല വിശ്വാസിയായ ഈമാനുള്ള തഖ്വയോടുകൂടി ജീവിച്ച ജനാസയാണ് എങ്കിൽ, സ്വർഗാവകാശിയാണ് എങ്കിൽ, ഖദ്ദിമൂനി എന്നെ വേഗം കൊണ്ടുപോകൂ, എന്നെ പെട്ടെന്ന് കൂടെ എത്തിക്കൂ എന്നുള്ള രൂപത്തിലുള്ള അർത്ഥങ്ങൾ അതിൽ കാണാൻ സാധിക്കും. അങ്ങനെ ജനാസയുടെ ആ ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇവിടെ അൽ ഖദ്ദിമൂനി എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ പഠിപ്പിക്കുമ്പോൾ അവിടെയുള്ള അർത്ഥവും മുന്തിക്കുക എന്നതാണ്. വേഗത്തിലെത്തിക്കുക എന്ന് വെച്ചാൽ മുന്തിക്കുക എന്നത് തന്നെയാണ്, ധൃതി കാണിച്ചുകൊണ്ട് മുന്തിച്ചുകൊണ്ട് എത്തിക്കുക എന്നർത്ഥമാണ്. അപ്പോൾ അള്ളാഹു അൽ മുഖദ്ദിം എന്ന് പറഞ്ഞാൽ അള്ളാഹു മുന്തിക്കുന്നവനാകുന്നു. അത് എന്തിലൊക്കെയാണ് എന്നത് രണ്ടാമത്തെ നാമം കൂടി പഠിച്ചതിന് ശേഷം, അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് വിശദീകരിക്കാം. ഇനി രണ്ടാമത്തത് എന്താണ്? അൽ മുഅഖിറു, അള്ളാഹു മുഅഖിറാകുന്നു. എന്താണ് മുഅഖിർ എന്ന് പറഞ്ഞാൽ, അതും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന്, ചരിത്രങ്ങളിൽ നിന്ന് അതിൻ്റെ ബാഹ്യമായ അർത്ഥത്തെ നമുക്ക് മനസ്സിലാക്കാം. പിന്തിക്കുക എന്നതാണ് ശരിക്ക് തഖീർ, പിന്തിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹിബിന് ഉബയ്യുബിന് സുലൂൽ എന്ന് പറയുന്ന മുനാഫിക്കിൻ്റെ നേതാവായ വ്യക്തിക്കു വേണ്ടി ജനാസ നിസ്കരിച്ച സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറകിലേക്ക് പിടിച്ചു വലിക്കുകയാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. അബ്ദുല്ലാഹിബിന് ഉബയ്യുബിന് സുലൂൽ എന്ന് പറയുന്ന വ്യക്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ച വ്യക്തിയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തിയ വ്യക്തിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ മോശപ്പെട്ട കാര്യങ്ങൾ ചാർത്തിക്കൊടുത്ത വ്യക്തിയാണ്. മുഹാജിരികളായ സ്വഹാബികളുടെ വിഷയത്തിൽ ആക്ഷേപം പറഞ്ഞ ഒരു വ്യക്തിയാണ്. ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്ന് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി പണിയെടുത്ത വ്യക്തിയാണ് അബ്ദുല്ലാഹിബിന് ഉബയ്യുബിന് സുലൂൽ എന്ന് പറയുന്ന വ്യക്തി. ആ വ്യക്തിക്ക് വേണ്ടി ജനാസ നിസ്കരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പിടിച്ചു വലിക്കണം ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, അഖിർ അന്നി യാ ഉമർ, എന്നിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കൂ, ഒന്ന് പിന്തിപ്പിക്കൂ എന്ന് പറയാണ്. അപ്പോൾ ഇതിൽ ഈ ഹദീസിൽ നിന്ന് അഖിർ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമമായ അൽ മുഅഖിർ എന്ന് പറയുന്ന ഈ നാമം, ആ നാമം അർത്ഥമാക്കുന്നത് അള്ളാഹു പിന്തിക്കുന്നവനാകുന്നു എന്നതാണ്. പിന്തിക്കുന്നവൻ, പിന്തിപ്പിക്കുന്നവൻ എന്ന അർത്ഥം നമുക്ക് ലഭിക്കും. ഇത് ഒരിക്കലും നമ്മൾ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഈ രണ്ട് നാമങ്ങളും ഒറ്റക്കായി കൊണ്ടൊരിക്കലും പറയാൻ പാടില്ല. അത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു പിന്തിക്കുന്നവനാണ് എന്ന അൽ മുഅഖിർ എന്ന നാമം മാത്രം പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അൽ മുഖദ്ദിം എന്ന് പറയുന്ന ആ നാമം മാത്രം പറയാൻ ഒരു വിശ്വാസിക്ക് പാടില്ല. അതേസമയം രണ്ട് നാമങ്ങളും ഒരുമിച്ച് ചേർത്തു വേണം പറയേണ്ടത്. അൽ മുഖദ്ദിം അതുപോലെ തന്നെ അൽ മുഅഖിർ എന്ന് പറയുന്ന രണ്ട് നാമവും ചേർത്തു വേണം പറയാൻ. അപ്പോഴാണ് ആ നാമങ്ങൾക്ക് പൂർണ്ണത ലഭിക്കുക. ഏതുപോലെ അൽ ഖാബിൽ അൽ ബാസിത് എന്ന് പറയുന്നത് പോലെ, അൽ ഔവൽ വൽ ആഖിർ എന്ന് പറയുന്നത് പോലെ, ഇവിടെ അൽ മുഖദ്ദിം അൽ മുഅഖിർ എന്ന നാമം ചേർത്താണ് പറയേണ്ടത് എന്ന് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുക. ഇനി എന്താണ് ഇതിൻ്റെ അർത്ഥം? അള്ളാഹു മുന്തിക്കുന്നവനാണ്, അള്ളാഹു പിന്തിപ്പിക്കുന്നവനാണ് എന്ന് പറയുന്ന അതിൻ്റെ അർത്ഥവും തേട്ടവും എന്താണ്? അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിപ്പിൽ ചിലതിനെ മുന്തിപ്പിക്കും, ചിലതിനെ പിന്തിപ്പിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിപ്പിലുള്ള ചില വസ്തുവിന് ആധിപത്യങ്ങൾ നൽകും, ചിലതിന് ആധിപത്യങ്ങൾ നൽകുകയില്ല. ചിലതിന് സ്ഥാനക്കയറ്റങ്ങൾ നൽകും, ദറജകൾ കൂട്ടിക്കൊടുക്കും. അള്ളാഹു ചിലതിനെ ഇകഴ്ത്തും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ശറഇൽ, അവൻ്റെ മതനിയമങ്ങളിൽ ചിലതിനെ മുന്തിപ്പിക്കും, ചിലതിനെ പിന്തിപ്പിക്കും. എങ്ങനെയാണ്? ഇതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ പരിശോധിക്കാം. സൃഷ്ടിപ്പിൽ അള്ളാഹുവിൻ്റെ മുന്തിപ്പും പിന്തിപ്പും എങ്ങനെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിപ്പിൽ മുന്തിപ്പിച്ചത് അത് അള്ളാഹുവിൻ്റെ അർശ്, അള്ളാഹുവിൻ്റെ കുർസി, അള്ളാഹു ലൗഹിൽ മഹഫൂദിൽ രേഖപ്പെടുത്തിയ ആ സംഭവങ്ങൾ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അൽ ഖലം, ഇതൊക്കെ സൃഷ്ടിപ്പിൽ മുന്തിപ്പിച്ചതാണ്. എന്നാൽ അതിന് മഹത്വവുമുണ്ട്. എന്നാൽ സൃഷ്ടിപ്പിൽ മഹത്വമുണ്ടെങ്കിലും പിന്തിപ്പിച്ചിട്ടുണ്ട് ആരെ? നമ്മുടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി

ായി പഠിപ്പിച്ചു. അപ്പോൾ ആ ഒതു എടുക്കുക എന്നത് മുന്തിപ്പിച്ചു, അതുപോലെ തന്നെ നിസ്കാരം രണ്ടാമത് പിന്തിപ്പിച്ചു. ഇനി നിസ്കാരത്തിൻ്റെ ഉള്ളിൽ ഓരോന്നും എടുത്താൽ തന്നെയും റുക്കു എന്നത് അതിനെ മുന്തിപ്പിച്ചു, സുജൂദി എന്നതിനെ പിന്തിപ്പിച്ചു. ഇതുപോലെ അള്ളാഹുവിൻ്റെ മതനിയമങ്ങൾ, ഇനി ഉംറയ്ക്ക് പോയ ഒരു വ്യക്തി ആദ്യം തവാഫ് ചെയ്യണം, രണ്ടാമതാണ് സഈ ചെയ്യേണ്ടത്. അപ്പോൾ തവാഫിനെ സഈയിൽ നിന്ന് മുന്തിപ്പിച്ചു, സഈയിൽ നിന്ന് തവാഫിനെ പിന്തിപ്പിച്ചു. ഈ രൂപത്തിൽ മതനിയമങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതാല മുന്തിപ്പിക്കുകയും പിന്തിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവൻ മുഅഖിറും മുഖദ്ദിമുമാണ് എന്നത് നമുക്ക് വ്യക്തമാണ്. ഇനി ചില ദിവസങ്ങൾ പോലും അള്ളാഹു ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് എമ്പാടും ശ്രേഷ്ഠതകൾ നമുക്ക് കാണാൻ സാധിക്കും. മറ്റു ചിലതിനേക്കാൾ ഈ വെള്ളിയാഴ്ച ദിവസത്തിന് നന്മകൾ, പുണ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല കൽപ്പിച്ചിട്ടുണ്ട്. ഇനി ചില മാസങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതാല മറ്റു ചില മാസങ്ങളെക്കാൾ മുന്തിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അഫ്ളു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. അപ്പോൾ റമളാൻ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതും അതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പുള്ളതുമായത് അത് മുഹറം മാസമാണ്. അത് പറഞ്ഞപ്പോഴും ഷഹ്റുല്ലാഹ് എന്നാണ് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ മാസം എന്ന് പറഞ്ഞു. അപ്പോൾ റമളാനിനെയും അതുപോലെ തന്നെ റമളാനിന് ശേഷമുള്ള ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞത് ഷഹ്റുല്ലാഹിൽ മുഹറം. അപ്പോൾ റമളാനിനെ മുന്തിപ്പിച്ചു, ഷഹ്റുല്ലാ എന്ന് പറഞ്ഞ മുഹറം മാസത്തെ പിന്തിപ്പിച്ചു. ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല തൻ്റെ സൃഷ്ടിപ്പിൽ ചിലതിനെ മുന്തിക്കുകയും ചിലതിനെ പിന്തിപ്പിക്കുകയും ചെയ്യും. ഇനി അധികാരങ്ങൾ നമ്മൾ നോക്കിയാലും സ്ഥാനമാനങ്ങൾ നോക്കിയാലും അമ്പിയാക്കന്മാർ, ഒന്നേകാൽ ലക്ഷം വരുന്ന അമ്പിയാക്കന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ 25 നബിമാരെ അള്ളാഹു സെലക്ട് ചെയ്തു. അതിലും 5 ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരെ അള്ളാഹു പ്രത്യേകമായി സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ മലക്കുകളിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ മറ്റുള്ളവരെക്കാൾ മുന്തിപ്പിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാമിനെ വഹി ഇറക്കുന്ന മലക്കായിക്കൊണ്ട് അള്ളാഹു നിശ്ചയിച്ചു. അത് മുന്തിപ്പിക്കുകയും മറ്റു മലക്കുകളെ പിന്തിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാല ചിലതിന് മറ്റു ചിലതിനേക്കാൾ മുന്തിപ്പിക്കുകയും ചിലത് മറ്റു ചിലതിനേക്കാൾ പിന്തിപ്പിക്കുകയും ചെയ്യും. അത് അള്ളാഹുവിൻ്റെ ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അള്ളാഹുവിൻ്റെ തീരുമാനമാണത്. അതിൽ ഒരുപാട് ഖൈറുകളുണ്ട്. പലപ്പോഴും നമുക്ക് തന്നെ അനുഭവമുള്ള ചില സംഭവ കഥകൾ അല്ലെങ്കിൽ ചില സംഭവങ്ങൾ, അനുഭവങ്ങൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലും വായിച്ചിട്ടുണ്ടാകാം. ചിലർ പറയുന്നത് ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിന്നു, ബസ് കൈ കാണിച്ചിട്ട് നിർത്തിയിട്ടില്ല, രണ്ടാമത്തെ ബസ് വന്നു, അതിൽ കയറി കുറച്ചു ദൂരം പോയപ്പോഴേക്ക് ആദ്യം നിർത്താതെ പോയ ബസ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത് കണ്ടു എന്ന് പലരും അനുഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ബസ് ലഭിക്കാത്തത് ഒരു ഖൈറുണ്ടതിൽ, രണ്ടാമത്തെ ബസ് ലഭിച്ചപ്പോഴാണ്, അതിലേക്ക് കയറാനുള്ള അവസരം ലഭിച്ചപ്പോഴാണ്, അതിൽ യാത്ര ചെയ്യാനുള്ള അവസരം ലഭിച്ചപ്പോഴാണ് ഒന്നാമത്തെ ബസ് ലഭിക്കാത്തതിൻ്റെ ഖൈറ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതുപോലെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ എല്ലാത്തിലും ഖൈറുണ്ടാകും. ആദ്യം ഒന്നിനെ സൃഷ്ടിപ്പിക്കും. ഇപ്പോൾ മക്കളെ തരുന്നത് വിഷയത്തിൽ പോലും ഈ മുഖദ്ദിമും അതുപോലെ തന്നെ മുഅഖിറുമുണ്ട്. ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ആൺമക്കളെ നൽകും, അതിലൊരു ഖൈറുണ്ട്. ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല പെൺമക്കളെ നൽകും, അതിലും ഒരു ഖൈറുണ്ട്. അതിലും മുഖദ്ദിമും മുഅഖിറുമുണ്ട്. അതിൽ ചില അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളുണ്ട്. അപ്പോൾ അള്ളാഹു എന്ന് പറഞ്ഞാൽ അൽ മുഖദ്ദിം അൽ മുഅഖിർ, അള്ളാഹു മുന്തിപ്പിക്കുന്നവനാണ്, അള്ളാഹു പിന്തിപ്പിക്കുന്നവനാണ് എന്ന് നമുക്കിതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട 4 കാര്യങ്ങൾ കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ഈ 2 നാമങ്ങളും ചേർത്തു പറയുമ്പോഴാണ് പൂർണ്ണത ലഭിക്കുക. അള്ളാഹുവിൻ്റെ മുഖദ്ദിം മുഅഖിർ എന്ന് പറയുന്ന ഈ 2 നാമങ്ങളും ചേർത്തു പറയുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത ലഭിക്കുക എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഒറ്റക്കായിക്കൊണ്ട് പറയാൻ പാടില്ല എന്നതും പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത്, സൃഷ്ടിപ്പിൽ ചിലതിനെ മുന്തിപ്പിക്കുക എന്നത് അതിൽ ഖൈറുണ്ട് എന്നതാണ്. സൃഷ്ടിപ്പിൽ ചിലതിനെ പിന്തിപ്പിക്കുക എന്നത് അതിലും ഖൈറുണ്ട്. ചിലപ്പോൾ ലഭിക്കാതിരിക്കുന്നതിൽ പോലും അള്ളാഹു അതിലൊരു ഖൈറ് നിശ്ചയിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തേത്, നന്മയിൽ മുൻകടക്കണം എന്നുള്ളതാണ്.

0: മുഖദ്ദിം എന്ന് പറയുമ്പോൾ, അള്ളാഹു അൽ മുഖദ്ദിം എന്ന് പറയുമ്പോൾ, അള്ളാഹു എന്തൊക്കെ ആദ്യം സൃഷ്ടിച്ചിട്ടുണ്ടോ, എന്തിനെയൊക്കെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിട്ടുണ്ടോ, അതിലെല്ലാത്തിലും വമ്പിച്ച അനുഗ്രഹങ്ങളുണ്ട്, അതിനെല്ലാം ശ്രേഷ്ഠതകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൊഫിൻ്റെ വിഷയത്തിൽ പറഞ്ഞപ്പോഴും, ഒന്നാമത്തെ സൊഫിൽ നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹുവും മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറയാൻ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ കാണാം, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ സമാവാത്തു വൽ അർദ് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. മുൻകടക്കണം, നന്മയിൽ മുൻകടക്കണം, പാപമോചനത്തേട്ടം അധികമായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തണം. അപ്പോൾ അൽ മുഖദ്ദിം എന്ന അള്ളാഹുവിൻ്റെ നാമം പഠിക്കുമ്പോൾ മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ നന്മകളിൽ മുന്നേറാനുള്ള ആവേശമാണ് നമുക്കുണ്ടാകേണ്ടത് എന്നതാണ്. നാലാമത്തത്, മുഅഖിർ എന്ന അള്ളാഹുവിൻ്റെ നാമം പഠിക്കുമ്പോൾ തിന്മകളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി വിട്ടു നിൽക്കാൻ പരിശ്രമിക്കണം എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്ക്, ജസാകുമുല്ലാഹു ഖൈറ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ രണ്ട് നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അൽ മുഖദ്ദിം അൽ മുഅഖിർ, അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങളായ മുന്തിപ്പിക്കുന്നവനും പിന്തിപ്പിക്കുന്നവനും എന്ന ഈ രണ്ട് നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. കൂടുതൽ പഠിക്കുവാനും അള്ളാഹുവുമായി കൂടുതൽ അടുക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കുട്ടികളുടെ ഒരു സെഷനാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. കഥ പറയാം. കൊച്ചുകുട്ടുകാരുടെ പ്രിയങ്കരനായ അബ്ദുസലാം വീട്ടിയാണ് ഈ ഒരു സെഷനിൽ നമ്മളോടൊപ്പമുള്ളത്. ഉമ്മ ഞാൻ ജയിച്ചു, ഇ കെ എം പന്നൂർ അദ്ദേഹത്തിൻ്റെ രചനയാണ്. അധ്യയന വർഷത്തിലെ ആദ്യ ദിവസം എന്ന സെഷനിൽ ഉള്ള ഈ ഒരു ഭാഗം, ഈ ഒരു കഥയാണ് നമ്മൾ ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിലൂടെ കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂരിൻ്റെ പുതിയ നോവൽ ഉമ്മ ഞാൻ ജയിച്ചു, അധ്യായം 4. അധ്യയന വർഷത്തിലെ ആദ്യ ദിവസം. പുതിയ അധ്യയന വർഷത്തിലെ ആദ്യ ദിവസം സെൽമ സന്തോഷത്തോടെയാണ് മദ്രസയിലെത്തിയത്. ഒഴിവുകാലത്ത് പഴയ പാഠങ്ങൾ അവൾ നന്നായി വായിച്ചിട്ടുണ്ട്. അതിനു പുറമെ ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും കിട്ടിയ പുതിയ അറിവുകളും ഓർമ്മയിലുണ്ട്. അധ്യാപകർ ചോദ്യങ്ങൾ ചോദിച്ചാൽ തെറ്റാതെ ഉത്തരം പറയാമെന്ന ധൈര്യവും അവൾക്കുണ്ട്. അനീസ് മൗലവി സലാം പറഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറി. എല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞു, വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. കുട്ടികളോട് കുശലാന്വേഷണങ്ങൾ നടത്തിയ ശേഷം അനീസ് മൗലവി ക്ലാസ് എടുക്കാൻ തുടങ്ങി. നമ്മുടെ ആദ്യ ക്ലാസ് ഇന്ന് സ്നേഹത്തെ പറ്റിയാണ് കേട്ടോ. നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ആരാണെന്നറിയാമോ? അദ്ദേഹം ഓരോ ബെഞ്ചിൽ നിന്നും ഈ രണ്ടു പേരോട് ഉത്തരം പറയാൻ പറഞ്ഞു. കുട്ടികൾ വ്യത്യസ്ത ഉത്തരങ്ങളാണ് പറഞ്ഞത്. ഏറ്റവുമധികം സ്നേഹമുള്ളത് ഉമ്മ, ഉപ്പ, വലിയുമ്മ, ഇത്താത്ത. ഇതല്ലാത്ത ഉത്തരം അറിയാവുന്നവർ ഒന്ന് കൈപ്പോക്കൂ, അനീസ് മൗലവി പറഞ്ഞു. സെൽമ കൈപ്പൊക്കി. അവൾ മറ്റു ബെഞ്ചുകളിലേക്കും നോക്കി. ജമാലും യൂസുഫും ഫാത്തിമയും കൈപ്പൊക്കിയിട്ടുണ്ട്. മൗലവി യൂസുഫിനെ ചൂണ്ടി. അവൻ പറഞ്ഞു, അള്ളാഹുവാണ് നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. ഇതല്ലാത്ത ഉത്തരം വല്ലതുമുണ്ടോ? ഇല്ല, അള്ളാഹുവിനോളം നമ്മെ സ്നേഹിക്കുന്നവൻ മറ്റാരുമില്ല, സൽമയും ജമാലും ഒരുമിച്ച് പറഞ്ഞു. അതെ, അതാണ് ശരി. വഹുവൽ ഗഫൂറുൽ വദൂദ്. അവൻ അധികം പൊറുക്കുന്നവനും അധികം സ്നേഹിക്കുന്നവനുമാണ്. ഹുവർ റഹ്മാനുർ റഹീം. അവൻ പരമകാരുണികനും കാരുണ്യനിധിയുമാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ എല്ലാവർക്കും സ്നേഹമാണ്. അധ്യാപകരും ഉമ്മമാരും ഉപ്പമാരുമെല്ലാം നിങ്ങളോട് സ്നേഹവും കാരുണ്യവും കാണിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് അസുഖമായാൽ ഉമ്മമാർ ഉറക്കമൊഴിച്ച് അവരെ പരിചരിക്കുന്നു. അവർ തൊട്ടിലിലും കിടക്കയിലും ഉമ്മമാരുടെ വസ്ത്രത്തിലും മലമൂത്രവിസർജനം ചെയ്താൽ അതെല്ലാം ഉമ്മമാർ വൃത്തിയാക്കും. കുഞ്ഞുങ്ങളോടുള്ള സ്നേഹവും ദയയും കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. തള്ളക്കോഴി അതിന്റെ കുഞ്ഞുങ്ങളെ ചിറകിലൊതുക്കി രക്ഷിക്കുകയും സ്വന്തമായി ഭക്ഷണം തേടാൻ പ്രായമാകുന്നതുവരെ കൂടെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നു. മനുഷ്യരെ കടിച്ചുകൊല്ലുന്ന സിംഹവും പുലിയും അവരുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കും. ഏതു ജീവിക്കും അതിന്റെ കുഞ്ഞുങ്ങളോട് സ്നേഹമാണ്. സൃഷ്ടികളുടെ ഈ സ്നേഹം അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ നൂറിലൊരു ഭാഗം മാത്രമേ ഉള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് കേട്ടപ്പോ ജമാൽ ചോദിച്ചു, സർ, അള്ളാഹു സത്യവിശ്വാസികൾക്ക് മാത്രമല്ലേ നന്മ ചെയ്തു കൊടുക്കുകയുള്ളൂ? അനീസ് മൗലവിക്ക് ജമാലിന്റെ ചോദ്യം ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയായിരിക്കണം വിദ്യാർത്ഥികൾ. ക്ലാസ്സിൽ സംശയങ്ങളൊക്കെ ചോദിക്കണം. നല്ല സംശയം. കേട്ടോളൂ, അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർക്കും ഈ ലോകത്ത് അള്ളാഹു നന്മ ചെയ്തു കൊടുക്കും. അള്ളാഹുവും പരലോക ജീവിതവും ഇല്ല എന്നു പറയുന്നവനും ബിംബങ്ങളെ ആരാധിക്കുന്നവനുമെല്ലാം അള്ളാഹു പ്രാണവായു നൽകുന്നില്ലേ? അവരുടെ കൃഷിസ്ഥലത്തും അള്ളാഹു മഴ പെയ്യിപ്പിക്കുന്നു. അള്ളാഹു ഇല്ലെന്നു പറയുന്നവന്റെ മാവുകളിലും അവൻ മാങ്ങയുണ്ടാക്കുന്നുണ്ട് ഇല്ലേ? ഇത് കേട്ടപ്പോ സെൽമക്കൊരു സംശയമുണ്ടായി. അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനും ഇല്ലെന്ന് വിശ്വസിക്കുന്നവനും ഒരുപോലെ നന്മ ലഭിക്കുമെങ്കിൽ നമ്മൾ എന്തിനാ നമസ്കരിക്കുകയും നോമ്പ് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത്? ഓ, നല്ല ചോദ്യം. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളൂ. അള്ളാഹുവെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ പരലോകത്ത് സുഖം കിട്ടുകയുള്ളൂ. സ്വർഗം അവർക്കു മാത്രമുള്ളതാണ്. അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർക്ക് പരലോകത്തൊരു സുഖവും കിട്ടുകയില്ല. മാത്രമല്ല, ശിക്ഷ കിട്ടുകയും ചെയ്യും. ഈ ലോകത്തു മാത്രമേ അവർക്ക് സുഖമുള്ളൂ. വമൻ അറാദല്ലാഹിറത്ത വസഅലഹ സഅയഹ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയഹും മശ്കൂറ. ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റേതായ പരിശ്രമം നടത്തുകയും ചെയ്താൽ അത്തരക്കാരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കും. അതിനാൽ നമ്മളെല്ലാം പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കണം കേട്ടോ. സ്വർഗം നൽകാൻ അള്ളാഹുവോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം.
3: കഥ പറയാൻ പ്രോഗ്രാമിന് ശേഷം നമ്മളിനി പോകുന്നത് ദൃശ്യത്തിലേക്കാണ്. ഇബ്നു അലി എടത്തനാട്ടുകര അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണ പ്രോഗ്രാമിൽ ദൃശ്യത്തിലൂടെ നമ്മൾ ആ യാത്ര ആസ്വദിക്കുകയാണ്. ബാക്കി വച്ച വീട്ടിക്കാട് ദ്വീപ് യാത്ര ദൃശ്യം.
4: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി എല്ലാവർക്കും സ്വാഗതം. പറമ്പിക്കുളത്തെ നയനമനോഹരമായ കാഴ്ചകളുടെ വിശേഷണങ്ങളിലൂടെയാണ് ഇബ്നു അലിക്കയുടെ കൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പതിവ് പോലെ ഈ ഒരു എപ്പിസോഡിലും പറമ്പിക്കുളം വിശേഷങ്ങളുമായി നമ്മുടെ കൂടെയുള്ളത് പീസ് റേഡിയോ പ്രതിനിധിയും അതുപോലെ തന്നെ എഴുത്തുകാരനും യാത്രികനുമൊക്കെ ആയിട്ടുള്ള ഇബ്നു അലിക്കയാണ്. ഇബ്നു അലിക്ക, അസ്സലാമു അലൈക്കും
5: വറഹ്മത്തുള്ളാ.
4: അപ്പോൾ നമ്മളിപ്പോഴും ഞാനിപ്പോഴും എവിടെയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാംബു റാഫ്റ്റിങ്ങിലാണ് ഉള്ളത്. അത് നിങ്ങൾ കണക്ട് ചെയ്തൊരു ഒരു ഒരു ഒന്നൊന്നിനെ കണക്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ വൈഡ് കുറച്ചുകൂടി ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അതായത് എനിക്ക് തോന്നുന്നു യാത്രാ വിവരണത്തിൽ തന്നെ ഞാനത് വായിച്ചത് ഓർക്കുന്നത് ദാൽ തടാകത്തിലുള്ളൊരു യാത്രയിലേക്കുള്ളൊരു കോമ്പിനേഷൻ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ബാംബു റാഫ്റ്റിങ്ങിൻ്റെ യാത്രയെക്കുറിച്ച് അതിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് യാത്ര തുടങ്ങുകയാണ്, മനോഹരമായ കാഴ്ചകൾ, ആ പ്രകൃതിയുടെ വർണ്ണനെക്കുറിച്ച് പറഞ്ഞു, ആ നിശബ്ദമായ അവസ്ഥ. ആ യാത്ര എത്ര സമയം പിന്നെ നീണ്ടുപോയി?
5: ബാംബു റാഫ്റ്റിങ്ങിൻ്റെ കാര്യമാണോ ഉദ്ദേശിച്ചത്?
4: അതെ അതെ.
5: ഒരു കെട്ടുവെള്ളം, ഒരു ചങ്ങാടം ഒക്കെ പറയുന്നതാണ് ഈ ബാംബു ഡ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. കുറച്ച് മുളം കഷ്ണങ്ങൾ തലങ്ങും വിലങ്ങും കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ്. മോട്ടർ ഘടിപ്പിച്ചിട്ടില്ല, സാധാരണ തുഴച്ചിൽക്കാരാണ്.
4: തുഴയിലാണ്?
5: തുഴയിലാണ്. അപ്പോൾ ഇവരുടെയൊക്കെ കയ്യും പിടിച്ചിട്ട് അവർ അങ്ങനെ അതിൽ കയറ്റിയിരുത്തി ഇരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് മരങ്ങൾ കൂട്ടിക്കെട്ടി, അതാണ്. അല്ലാതെ ഒരു പ്രത്യേക സീറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിലിങ്ങനെ ഇരിക്കുമ്പോൾ ഈ നമ്മുടെ കാലിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ വെള്ളം മുകളിൽ പൊന്തി വരുന്നുണ്ട്. അപ്പോൾ കാല് നനക്കണമെങ്കിൽ അകത്ത് വെച്ചിട്ടാണ് നനക്കാൻ പറ്റും, ആ ഒരു അവസ്ഥയിലാണ്. അതിൽ അവർ കയറി പിന്നെ രണ്ടുപേര് തുഴഞ്ഞ് അങ്ങനെ തീരത്തുനിന്ന് നമ്മൾ പോയി. ഈ പറഞ്ഞ പോലെ നമ്മൾ വേറൊരു ലോകത്തെത്തിയ പോലെ അങ്ങനെ തോന്നും നമുക്ക്. എനിക്ക് അപ്പോഴാണ് അന്ന് ഓർമ്മ വന്നത്, ശ്രീ കാശ്മീരിൽ ദാൽ തടാകത്തിൽ ശിക്കാരയിൽ യാത്ര ചെയ്ത പോലെ ഇങ്ങനെ ഒരു ഫീല് വന്നു. അത് പറയുമ്പോൾ കളർഫുള്ളായിരുന്നു, നല്ല കളറുള്ള നല്ല ഭംഗിയുള്ള പെയിൻറ്റൊക്കെ അടിച്ചിട്ടുള്ള, അതേപോലെ ഇരിക്കാൻ നല്ല പരവതാനിയൊക്കെ വിരിച്ചിട്ടുള്ളതാണ് ശിക്കാരകൾ. രണ്ടോ മൂന്നോ ആൾക്കാരൊക്കെ അതിൽ യാത്ര ചെയ്യുള്ളൂ. പിന്നെ കാശ്മീരികളുടെ ഒരു ഭംഗിയും
4: അവരുടെ
5: പിന്നെ വസ്ത്രങ്ങളുടെ ഒരു ശബളിമയൊക്കെ ഉണ്ടല്ലോ, അതൊരു പോഷ് ഫീലാണ് വരിക. എന്ന് വെച്ചാൽ പിന്നെ ഗോത്രവർഗക്കാരായിട്ടുള്ള തുഴച്ചിൽക്കാർ ഈ വെയിലും കാടും അതിൻ്റെ അധ്വാനമൊക്കെ ആയിട്ട് കറുത്ത, അതായത് വെളുത്തതല്ലാത്ത ശരീരം, അല്ല
4: കടന്നു, അതായത് കാടിനോട് ചേർന്ന് ലയിച്ചു പോകുന്ന മനുഷ്യനും
5: അവരുടെ, അതെ അതെ,
4: രീതികളും
5: സംസാരങ്ങൾ. പക്ഷേ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള പരിശീലനം സിദ്ധിച്ചതെന്ന പോലെ അത്ര വളരെ മനോഹരമായിട്ടാണ് അവർ നമ്മളെയൊക്കെ ഡീൽ ചെയ്യുന്നത്. അങ്ങനെ പതുക്കെ പതുക്കെ തീരം വിട്ട് അങ്ങനെ പോകുന്നു. അവരെ തുഴച്ചിൽ മാത്രം
4: ആറോ ഏഴോ ആളുണ്ടാവും.
5: ആ ഒരെണ്ണത്തിൽ എനിക്ക് തോന്നുന്നത് ഞാൻ രണ്ടെണ്ണത്തിലാണ് അവർ കയറിയെന്ന് സംശയമുണ്ട്. അപ്പോൾ ഒരു അഞ്ചെട്ട് പേര് എന്തായാലും ഉണ്ട്. രസം നമ്മുടെ സായിപ്പ് മദാമി നമ്മുടെ കൂടെ
4: ഉണ്ടായിരുന്നു.
5: അങ്ങനെ യാത്ര അങ്ങനെ പോകുന്നു. അപ്പോൾ തീരത്ത് ഇങ്ങനെ വിട്ടപ്പോൾ ഇവർ പറഞ്ഞു, പിന്നെ ആരോ എൻ്റെ വൈഫിന് പൊതുവെ പേടിയാണ്, ഈ വെള്ളം പേടിയാണ്, ഇങ്ങനത്തെ ഒക്കെ പോകുമ്പോൾ കയ്യൊക്കെ മുറുക്കി പിടിച്ച് അങ്ങനെ. അപ്പോൾ അതിലിങ്ങനെ അതിൽ അവളെന്തോ ചോദിച്ചു, പിന്നെ ഇതിൽ മീനുകളൊക്കെ ഉണ്ടോ ഇങ്ങനത്തൊക്കെ ചോദിച്ചു. അപ്പോൾ അയാൾ മറുപടി പറഞ്ഞു, മീനുകൾ ധാരാളമുണ്ട്, പിന്നെ അതിന് പുറമെ ചീങ്കണ്ണികളുണ്ട് പറഞ്ഞു. അതിലൂടെ അവൾ കൈകാലൊക്കെ ഉയർത്തി പേടിക്കാൻ. അപ്പോൾ അങ്ങനെ പിന്നെ അവർ പറഞ്ഞു, ചീങ്കണ്ണികൾ ധാരാളമുള്ള ഒരു തടാകമാണിത്, പക്ഷേ മനുഷ്യരെ ആക്രമിച്ചിട്ടുള്ള ഒരു സംഗതി ഇതുവരെ കേട്ടിട്ടില്ല. ഒന്ന്, ഇഷ്ടംപോലെ മീനുകളുണ്ട്, അത് അവർക്ക് അതിനുള്ള ഭക്ഷണമുണ്ട്. പിന്നെ അയാൾ അവർ പറഞ്ഞ വേറൊരു സംഗതി, ഈ ചീങ്കണ്ണികൾ തീരത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ആ പുൽമേടുകളോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ, അവിടെ ചില സമയങ്ങളിൽ അവർ തല മാത്രം, അതായത് തലയൊക്കെ ജസ്റ്റ് അതിൻ്റെ എൻഡിൽ അവിടെ ഇങ്ങനെ കിടക്കും. പെട്ടെന്ന് നോക്കിയാൽ അവിടെ ആളുണ്ടെന്ന് അറിയില്ല. അപ്പോൾ എന്തിനാ കിടക്കണമെന്ന് വെച്ചാൽ വൈകുന്നേരങ്ങളിൽ മാനുകൾ അവിടെ വെള്ളം കുടിക്കാൻ വരും. അപ്പോൾ ആ പിടിക്കുന്ന ആ വരുന്നവരെ ചാടി പിടിച്ചിട്ട് കൊണ്ടുപോകും. അപ്പോൾ അവർ പറഞ്ഞത് ഇതുവരെ മനുഷ്യന്മാരെ പിടിക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് വന്നിട്ടില്ലാന്ന് തോന്നുന്നത് പറഞ്ഞു. അപ്പോൾ നമ്മൾ സായിപ്പ് കുറേ സയൻറ്റിഫിക്കായിട്ട് അയാൾ വേറെ ഇവിടുത്തെ രാജ്യത്തെ പിന്നെ ചീങ്കണ്ണിൻ്റെ പേരൊക്കെ പറഞ്ഞ് അതിൻ്റെ സ്പീഷീസ് നെയിമും ജീനസ് നെയിമൊക്കെ പറഞ്ഞ് സയൻറ്റിഫിക് നെയിമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നെ ഇവിടെ ഉള്ള ചീങ്കണ്ണികൾ വേറൊരു ഒരു സ്പീഷീസിൽപ്പെട്ടതാണ്, അവർ പിന്നെ സസ്യബുക്കുകളാണ് പറഞ്ഞു. വൈഫൊക്കെ ശരിക്കും അത് വിശ്വസിച്ചു തോന്നുന്നു. നമ്മൾ ആദ്യം വിചാരിച്ചു, കാരണം അങ്ങനെയാണ് അയാൾ അവതരിപ്പിക്കുന്നത്. പിന്നെ ഇയാളൊരു സയൻറ്റിസ്റ്റ് ഒരു റിസർച്ച് നടത്തുന്ന ആളാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു തീർക്കുന്നുള്ളൂ. പിന്നെ ഞങ്ങളും പകുതി വിശ്വസിച്ചാണ് മൂപ്പർ ചിരിച്ചു. അപ്പോഴാണ് മൂപ്പർ നമ്മൾ കളിയേക്കാന്ന് മനസ്സിലാക്കി.
4: അവിടുന്ന് ഏകദേശം എത്ര സമയമാണ് ഞാൻ ചോദിച്ചത്? ഏകദേശം
5: ഒരു പിന്നെ അരമണിക്കൂർ കൂടുതൽ,
4: അരമണിക്കൂറിൽ കൂടുതൽ. അപ്പോൾ ഒരു 15 മിനിറ്റ്, 10-20 മിനിറ്റ് അങ്ങോട്ടും പിന്നെ അതേപോലെ തിരിച്ചും ഇങ്ങോട്ടും അല്ലേ?
5: പിന്നെ തിരക്കൊന്നുമില്ല ആ സമയത്ത്. ഞങ്ങൾ മാത്രം, ഞങ്ങളോ
4: നല്ല തണുപ്പുണ്ട്,
5: തണുപ്പുണ്ട്.
4: ശബ്ദങ്ങളൊക്കെ എങ്ങനെ, മൃഗങ്ങളുടെ ശബ്ദങ്ങളോ അല്ലെങ്കിൽ കിളികളുടെ ശബ്ദങ്ങളോ അതൊക്കെ എൻ്റെ കൂട്ടത്തിൽ, അതോ സൈലന്റ് വാലി പോലെ അങ്ങനെയൊന്നും അല്ലല്ലോ, പൂർണ്ണ നിശബ്ദത അല്ല.
5: നമ്മൾ തടാകത്തിൽ എത്തുമ്പോൾ ഏതാണ്ട് നിശബ്ദമാണ് ഈ പിന്നെ ഇവരുടെ ഈ തുഴയെറിയുന്നൊരു സൗണ്ട് തന്നെ ഉള്ളൂ.
4: അത് തന്നെ ഉള്ളൂ. പിന്നെ വൈകുന്നേരം ഏകദേശം 5 മണി കഴിഞ്ഞ് ചെയ്തില്ലേ?
5: അതെ. പിന്നെ വേണമെങ്കിൽ പേടിക്കേണ്ട ആൾക്കാർക്ക് ഒരു പേടിക്കളാൻ അന്തരീക്ഷമൊക്കെ
4: ഉണ്ട്.
5: സൈലന്റ് ആണ് അകന്നു പോകുന്ന. പേടി തോന്നാൻ കാരണം എന്ന് വെച്ചാല് നമ്മൾ പോകുന്ന വാഹനം അങ്ങനെയുള്ളൊരു വാഹനമാണല്ലോ, 4 മരക്കഷ്ണമല്ലേ ഉള്ളൂ. പക്ഷെ അതാണ് അതിൻ്റെ ഒരു ത്രില്ലും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്നു, കരയിൽ കയറുന്നു, പിന്നെ വാഹനത്തിൽ കയറുന്നു. നമ്മുടെ പിന്നെ ബസ്സുണ്ടല്ലോ അവിടെ, മിനി ബസ്സുണ്ട്, ഫോട്ടോസൊക്കെ എടുത്തിട്ട് കയറുന്നു.
4: ഏകദേശം അപ്പോൾ ഇരുട്ട് പരന്നിട്ടുണ്ടാവില്ലേ
5: അപ്പോഴേക്കും? പിന്നെ ഞങ്ങൾ തിരിച്ചു കയറിയപ്പോഴേക്കും സന്ധ്യാകം തുടങ്ങി, സന്ധ്യയായി തുടങ്ങി.
4: പിന്നെ അവിടുന്ന് പിന്നെ എന്തായിരുന്നു നെക്സ്റ്റ്?
5: അവിടുന്ന് നമ്മൾ പിന്നെ തിരിച്ച് കയറുന്നു. തിരിച്ച് കയറി കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്താണ് നമ്മൾ എത്തുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ ശരിക്കും തണുപ്പ് തുടങ്ങി. പിന്നെ ഒരു റോഡിൻ്റെ ഒരു എൻഡ് എന്നൊക്കെ പറയുന്ന പോലെ ചെറിയൊരു കുന്ന്, 1-2 കെട്ടിടങ്ങളൊക്കെ അപ്പുറത്തുണ്ട്. റോഡ് സൈഡിൽ തട്ടുകടകളുണ്ട്. കുറച്ചും കൂടിയൊക്കെ ആൾ താമസമുള്ള ഒരു സ്ഥലമാണ്. ചായ കടികൾ അങ്ങനെയൊക്കെ ഉണ്ട്. പറഞ്ഞപോലെ പിന്നെ നാടൻ മനുഷ്യന്മാരൊക്കെ ഇംഗ്ലീഷും ഹിന്ദിയും തമിഴും വിവിധ ഭാഷകളൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ സായിപ്പിനോടൊക്കെ വെടിക്കെട്ട് ഇംഗ്ലീഷ് പറഞ്ഞ താത്തമാരുണ്ട് അവിടെ.
4: അല്ല, ഇവിടെ സായിപ്പന്മാർ കൂടുതൽ വരുന്നൊരു സ്ഥലമാണോ കൂടുതൽ? അത് എന്താണ് അതിൻ്റെ ഒരു ഇംഗ്ലീഷ് അവർ കൂടുതൽ സംസാരിക്കും, കാരണം മലയാളികളല്ലാത്ത പുറത്തുനിന്ന് ആളുകൾ ധാരാളം വരുന്നുണ്ട്.
5: അതുകൊണ്ട് അതുകൊണ്ടുമായിരിക്കും. പൊതുവെ സായിപ്പന്മാരില്ലാത്ത സമ്മള് നമുക്ക് തൊലിവെടുത്ത ആൾക്കാരൊക്കെ സായിപ്പന്മാരാണല്ലോ.
4: അതെ അതെ.
5: അതുകൊണ്ട് അവർ പക്ഷേ എവിടെയാണെങ്കിലും അവരില്ലാത്തൊരു സ്ഥലം നമ്മൾ കാണൽ വളരെ അപൂർവമാണ്. പിന്നെ അവിടെ നമുക്ക് കൗതുകം തോന്നിയ ഒന്ന്, ഈ പറഞ്ഞ പോലെ കുരങ്ങന്മാർ വളരെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അടിയിൽ കൂടി നമ്മുടെ ഒരസീട്ടൊക്കെ എങ്ങനെ പോവും, അവിടെ അവരുടെ ഒരു കലാരൂപം കാണണ്ടായിരുന്നു.
4: ഗോത്രവർഗത്തിന്റെ അപ്പൊ അവിടെ ഗോത്രവർഗത്തിന്റെ ഒരു നല്ല തോതിലുള്ള താമസം ഉണ്ടോ?
5: അവിടെ താമസമുണ്ട്. പിന്നെ പറയുന്നത് ഈ ഡാമിൻ്റെ ഒക്കെ പണികൾക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആളുകളുടെ ഒന്നോ രണ്ടോ മൂന്നോ തലമുറകളാണ് ഇപ്പോൾ അവിടെ ജീവിക്കുന്നത്. അപ്പോൾ അവരവിടെ താമസിച്ച് തുടങ്ങി മിക്കവാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തമിഴ് കൾച്ചറൊക്കെയാണ്, ഒരു സംസാരം കാര്യങ്ങളൊക്കെയാണ് അവിടെ കൂടുതലുള്ളത്.
4: ആ ഡാമിൻ്റെ പേര് നമ്മൾ പറഞ്ഞു,
5: ഏത്?
4: അവിടുത്തെ പറമ്പിക്കുളം ഡാം. ഈ ഡാം അല്ലേ അവിടെ റിസർവയർ?
5: ആ, മൂന്നെണ്ണത്തിൻ്റെ ഉണ്ട്. തുണക്കടവുണ്ട്. തുണക്കടവ് നമ്മൾ ആദ്യം കണ്ടത്. പറമ്പിക്കുളമാണ് ഇപ്പോൾ ലാസ്റ്റ് കണ്ടത്.
4: ലാസ്റ്റ് കണ്ടത്, ഓക്കെ. അപ്പൊ അതിന്റെയൊക്കെ പിന്നെ ജോലിക്കായി വന്നവരുടെ രണ്ടോ മൂന്നോ തലമുറയാണ് അവിടെ ഉള്ളത്.
5: അവിടെ അവിടെ ഉള്ളത്. ഞാൻ അന്ന് പണ്ട് പോയ സമയത്ത് ഒന്നോ രണ്ടോ ആൾക്കാരെ കാണാൻ കൊതിച്ചിരുന്നു. കാരണം 10-30 കൊല്ലം മുമ്പ് ഒരു ഭയങ്കര ഏകാന്തതയായിരുന്നു അവിടെ. ഒരു 4-5 ഫോറസ്റ്റുകാരുടെ ക്വാർട്ടേഴ്സിൽ, ഒരു ക്വാർട്ടേഴ്സിൽ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിൽ പരിചയക്കാരൻ്റെ ഒരു കെയർ ഓഫിലാണ് അവിടെ താമസിച്ചത്. രാത്രിക്ക് വിജനാണ്. ഒരു മനുഷ്യനെ, ഒരാളെ കണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ വിചാരിച്ചു പോകും. കാരണം അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല. കാരണം വാഹനമല്ല, അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നല്ലോ. ഇവിടെ നേരെ തിരിച്ചാണ്, തിരക്കൊക്കെ ആയി. ഇപ്പം
4: പിന്നെ കടുവയെ അല്ല, പുലി എന്തിനു നമ്മൾ കണ്ടു, എന്തിനു തിരിച്ചു?
5: നമ്മൾ
4: കരടിയെ കണ്ടു.
5: ഈ ഗോത്രവർഗക്കാരുടെ പിന്നെ ഒരു സ്റ്റേജ് ഷോ പോലെ അവർ കുറച്ച് പാട്ടും കുറച്ച് ആട്ടൊക്കെ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ കാണാം.
4: അത് ഈ ടൂറിസ്റ്റുകൾക്ക് മാത്രമായിട്ട് അവരങ്ങനെ അത് പ്രത്യേകം ചെയ്യുന്നതാണ്.
5: അതെ അതെ, ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വേണ്ടി ഇവർക്ക് വേണ്ടിട്ട് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അവരെ നമുക്ക് അർത്ഥമൊന്നും മനസ്സിലാവില്ല. പ്രാദേശികളുടെ ഒരു ഉപകരണം കൊട്ടുന്നുണ്ട്, അവരങ്ങനെ ഒരു പാട്ടും പാടുന്നുണ്ട്. അവരങ്ങനെ ലയിച്ചാലിങ്ങനെ പാടി കുറെ ആൾക്കാർ അത് രസിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നു. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ലൈറ്റൊന്നുമില്ല, എമർജൻസി ലൈറ്റൊക്കെ കത്തിച്ചിട്ടാണ് അവരത് സ്റ്റേജിൽ ലൈറ്റും സംവിധാനമൊക്കെ ഒരുക്കുന്നത്. അതേപോലെ പുറത്തിരിക്കുന്നത് കുറച്ച് പടികളൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ഈ പറഞ്ഞ പോലെ മുളക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള തൽക്കാലത്തെ സംവിധാനങ്ങളാണ്. അതിൽ തണുപ്പുണ്ട്.
4: അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മടക്കം.
5: അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചുള്ള മടക്കമാണ്. മടക്കം ശരിക്കും ഒരു ഗംഭീരമായിരുന്നു. എന്ന് വെച്ചാൽ ഒരുപാട് പക്ഷികളുള്ള ഒരു സ്ഥലമാണ് പറമ്പിക്കുളത്തിൽ. കുറേ പക്ഷികളുടെയൊക്കെ പേര് പറയുന്നുണ്ട്. അവരുടെ ഒരു ആവാസ വ്യവസ്ഥയാണത്. അപ്പോൾ വാഹനത്തിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ അവരിങ്ങനെ ഈ ലൈറ്റും കൂടി കാണുമ്പോൾ വാഹനത്തിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ അങ്ങോട്ടും കൂടെ ഇങ്ങനെ പറക്കും. സാധാരണ നമ്മൾ കണ്ടത് ലൈറ്റ് കണ്ട പക്ഷികൾ പറന്ന് പോകണതല്ലേ, ഒഴിഞ്ഞു പോകണതല്ലേ. ഇത് നേരെ തിരിച്ചാണ് കണ്ടത്.
4: ഇതിൻ്റെ മുന്നിൽ കൂടി പോലെ,
5: ആ ഇതിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ അങ്ങോട്ടും കൂടെ ഇങ്ങനെ പറയും. അപ്പോൾ അവരിങ്ങനെ എന്തൊക്കെയാണ് ഹോൺ ബേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒന്ന് രണ്ട് പക്ഷികളുടെ പേരുകളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. പിന്നെ ഈ തിരിച്ചു വരുമ്പോഴേക്കും വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഉണ്ട്. അതിനപ്പുറത്ത് പിന്നെ സൈഡിലേക്ക് കാണാനുള്ള വേറെ ഒന്ന് രണ്ട് ലൈറ്റുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. പിന്നെ നമ്മുടെ ഡ്രൈവറും ഗൈഡും അല്ലാത്തൊരു സഹായം ഉണ്ട് പറഞ്ഞല്ലേ. എല്ലായിടത്തും നല്ല ഷാർപ്പായിട്ടുള്ളൊരു ടോർച്ചുണ്ട്. അപ്പോൾ ഈ മടക്കം വളരെ പതുക്കെ ഇങ്ങനെ വരുന്നു. അവർ ഈ മൂന്ന് പേരും കാടരിച്ച് പെറുക്കിയിട്ടാണ് പോരുന്നത്. എല്ലാവരോടും പറഞ്ഞു ശബ്ദം ഒന്നും ഉണ്ടാക്കരുത്, നോക്കണം മൃഗങ്ങൾ ഉണ്ടാകുന്നു പറഞ്ഞു. എപ്പോഴത്തെ എത്ര ദൂരം അണിച്ചെങ്കിലും ഇവർ ഒരു ആന നിൽക്കുന്നുണ്ടെങ്കിൽ അവർ കണ്ടുപിടിക്കും. എന്നിട്ട് അതിനെ പിന്നെ വണ്ടി സൈഡാക്കി നിർത്തി ഈ ടോർച്ച് ലൈറ്റിൽ അങ്ങനെ നിൽക്കും. കുറേ നേരം ആന ആനങ്ങാതെ നിൽക്കും. ചിലപ്പോൾ അങ്ങനെ ആന ഇങ്ങനെ പോകും. ആ കൂട്ടത്തിൽ നമ്മൾ മാൻകൂട്ടങ്ങളും ആനകളെയൊക്കെ കണ്ടു. കടുവയെ കണ്ടോ എന്ന് ചോദിച്ചല്ലോ. ഈ പിന്നെ മറ്റു മൃഗങ്ങളെ ഇങ്ങനെ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പതുക്കെ ഈ തിരിച്ചു പോക്കൊക്കെ വളരെ പതുക്കെയാണ് ഇവർ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് ലൈറ്റും ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ അരിച്ച് പെറുക്കിട്ട് പോകുന്നത്. ഒരു സ്ഥലത്തേക്ക് പോയി ഡ്രൈവറും ഇങ്ങനെ സ്ലോ ആക്കി, കൈ കൊണ്ട് വാങ്ങി കാണിച്ച് കൊണ്ടുവരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു പതുക്കെ പതുക്കെ ഇങ്ങനെ അരിപ്പിച്ച് ഇങ്ങനെ പോയ ഇങ്ങനെ പോകുമ്പോൾ ഒരു കറുത്ത രൂപം റോഡ് ക്രോസ് ചെയ്തിട്ട് ഒരു മിന്നൽ പുലട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ റോഡ് ക്രോസ് ചെയ്തിട്ട് പോയി. പിന്നെ മുന്നിലിരുന്ന ആൾക്കാരൊക്കെ കൃത്യമായിട്ട് കണ്ടു, വേറെ ആൾക്കാർ കൃത്യം എന്താ മനസ്സിലായില്ല. അപ്പോഴേക്കും ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് വലത് ഭാഗത്ത് കുറച്ച് ഉയർന്നൊരു തിട്ടാണ്. അവിടേക്ക് ഇയാൾ ലൈറ്റ് ഫോക്കസ് ചെയ്തിട്ട് നിന്നു. സംഗതി എന്താ വെച്ചാൽ കരടിയാണ് കടുവയല്ല, ഒരു കരടി ക്രോസ് ചെയ്തതാണ്. അപ്പോൾ കരടിയെ കണ്ടു, ആനയെ കണ്ടു, അതുപോലെ പക്ഷികൾ ഇഷ്ടംപോലെ കണ്ടു, മാനിനെ കണ്ടു. അപ്പോൾ ഒരുവിധം രസകരമായിട്ടുള്ള ഒരു യാത്രയാണ്. പിന്നെ ഇറങ്ങി വരുമ്പോൾ ആനകൾ നമ്മൾ ക്വാർട്ടേഴ്സിൻ്റെയൊക്കെ അടുത്ത് വീണ് നിൽക്കുന്നു. പിന്നെ ആനയെ കണ്ട ഒരു കൗതുകം നഷ്ടപ്പെട്ടില്ലായിരുന്നു, ഇഷ്ടംപോലെ ആനകളൊക്കെ ഇരുന്നതുകൊണ്ട്. നമ്മൾ തിരിച്ചു ചെല്ലുന്നു, പിന്നെ ഒന്ന് ഫ്രഷാകുന്നു, ഭക്ഷണം റെഡിയാണ്.
4: ഏകദേശം അപ്പോൾ സമയം
5: രാത്രി 8 മണിയൊക്കെ കഴിഞ്ഞു.
4: 8 മണിയായിട്ടുണ്ടാവും.
5: അങ്ങനെ
4: ഈ കടുവ ശരിക്കും ടൈഗർ പറമ്പിക്കുളം ടൈഗർ റിസർവ് എന്നല്ലേ പറയലേ, അപ്പൊ അവിടെ ടൈഗറിന്റെ സാന്നിധ്യം അത്ര
5: നമുക്ക് കാണാൻ കിട്ടിയിട്ടില്ല. അറിയില്ല ഏതൊക്കെ ഏരിയകളിലാണെന്നുള്ളത്
4: അറിയില്ല.
5: പിന്നെ കുറച്ചൊരു ഭീകര ജീവിയായതുകൊണ്ട്
4: അതെ അതെ. അങ്ങനെ 8 മണിക്ക് തിരിച്ച് പിന്നെ ടെന്റിൽ നമ്മൾ തിരിച്ചെത്തുകയാണ്. പിന്നെ ബാക്കി പിന്നെ എന്താണ്, പിന്നെ പിറ്റേന്ന് മടക്കാണോ അതോ അന്ന് തന്നെ?
5: പിന്നെ രാത്രി ഭക്ഷണം, ഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുന്നു. രാവിലെ അവർ ഒരു നേരം പുലരുന്ന ഒരു സമയത്ത് ട്രക്കിംഗ് ഉണ്ട്, താല്പര്യമുള്ള ആൾക്കാർക്ക് റെഡിയാകാന്ന് പറഞ്ഞു.
4: അതെങ്ങോട്ടാ?
5: അത് പിന്നെ ഈ ക്വാർട്ടേഴ്സിൽ നിന്ന് തന്നെ പുറത്തേക്ക് ടെന്റുകൾ ഉള്ള സ്ഥലം ഉണ്ടല്ലോ, അതിനകത്ത് തന്നെ അവരൊരു പ്രത്യേക ഒരു ലൈൻ ഉണ്ട്. അവർ പിന്നെ അവരുടെ ഗൈഡ് പുതിയ ഒരാൾ കൂടെ വന്നു, അവരങ്ങനെ നമ്മൾ മുന്നിൽ നടക്കും. അങ്ങനെ പോയി മരങ്ങളുടെ ഒക്കെ ഇടയിൽ കൂടി ഇടക്ക് ചാലുകൾ, മരച്ചാലുകളൊക്കെ ഉണ്ട്, അതങ്ങനെ ക്രോസ് ചെയ്ത് വലിയ മരങ്ങൾ, കുറ്റിക്കാടുകൾ അങ്ങനെ പോയി ഒന്ന് കറങ്ങിയിട്ട് ഒരു റാ ഷേപ്പിലുണ്ട് വരുന്നതാണ്. റാ ഷേപ്പ് തിരിച്ചു വരുന്നത് നമ്മുടെ ക്വാർട്ടേഴ്സ് തന്നെയാണ്. കാട്ടിൽ കൂടി കുറച്ച് കുറേ നടന്നു, ക്ഷീണിച്ചപ്പോൾ കുറേ പാറകൾ, ഒരു പാറ ഉണ്ട് അവിടെ കുറേ കുറേ വിശ്രമിച്ചു. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ സായിപ്പും ബദാമിയും ഉണ്ടായിരുന്നു, അവർ കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചു. കാടിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളും കുറേ ഒക്കെ ചോദിച്ചു, ഒരു മരങ്ങളുടെ പ്രത്യേകതകൾ, അതിൻ്റെ പൂവുകൾ, കാര്യങ്ങൾ, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. കാട് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു ട്രക്കിംഗ് ആണത്.
4: അത് കഴിഞ്ഞാണ് പിന്നെ നമ്മൾ നേരെ തിരിച്ചു മടക്കുന്നത്.
5: അത് കഴിയുന്നു, നമ്മൾ പിന്നെ റൂമിലെത്തുന്നു, ഫ്രഷ് ആവുന്നു, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ നമുക്ക് പിന്നെ രാവിലെ അവിടുന്ന്
4: പിന്നെ പാക്കേജ് കഴിഞ്ഞു.
5: പാക്കേജ് കഴിഞ്ഞു
4: അല്ലേ? ഓക്കെ. അപ്പോൾ പക്ഷേ ആ യാത്ര അവിടെ കഴിയുമ്പോഴും ബാക്കിയാവുന്നത് എന്തോ അവിടെ ഒന്നുണ്ട്. ആ ബാക്കിയാവുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു.
5: ഞാൻ ആദ്യം ഒന്ന് പോയത് 10-30 കൊല്ലം മുമ്പാണ്. പിന്നെ ഒന്ന് മുതിർന്ന് ഭാര്യയും മക്കളൊക്കെ ആകുമ്പോഴാണ് രണ്ടാമത്തെ പോക്ക് വന്നത്. ഞങ്ങളവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഈ ബാംബു ട്രാഫ്റ്റിങ്ങിൻ്റെ സമയത്ത് അവർ പറഞ്ഞൊരു വീട്ടിക്കാട്ട് ഐലൻഡ് ഉണ്ട്, അവിടെ ഒന്ന് അവരുടെ ഒരു വിവരണം കേട്ടപ്പോഴേ നമുക്ക് പോകാൻ തോന്നി. അവിടെ ഇരുന്ന് വീണ്ടും ഞങ്ങൾ സൈറ്റിൽ കയറി, അവിടെ ബുക്കിംഗ് ഉണ്ടോ നോക്കിയിട്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് വാസ് നോട്ട് വേക്കൻസ്. അപ്പോൾ ഈ വീട്ടിക്കാട് ഐലൻഡ് എന്ന് പറയുന്നത് നമ്മൾ പറമ്പിക്കുളം ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ ദ്വീപിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ പേരും കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇവർ പറഞ്ഞപ്പോഴാണ് ഒരു കൗതുകം തോന്നിയത്. വീട്ടിക്കാട്ട് ഐലൻഡിലേക്കുള്ള യാത്ര ഓൺലൈൻ ബുക്കിംഗ് ആണെന്ന് പറഞ്ഞല്ലോ. ഓൺലൈൻ ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവർ ഒരു ചങ്ങാടത്തിൽ വനം വകുപ്പിൻ്റെ ഒരു 3-4 ആൾക്കാർ, 5 പേര് അവർ വരുന്നതുകൊണ്ട് 5 പേര് അവരെ കൂടെ വരും. അവർ ചങ്ങാടത്തിൽ വരും, നമ്മളങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകും. ഈ വീട്ടിക്കാട്ട് ഐലൻഡിൽ കറണ്ട് ഇല്ല,
4: കറണ്ടില്ല,
5: ഇല്ല. പിന്നെ ഒരു മനുഷ്യനും ഇല്ല അവിടെ, മനുഷ്യവാസമല്ല. ഒരുപാട് വിശാലമായ ദ്വീപല്ല, ദ്വീപാണ്, ചുറ്റും പിന്നെ എന്താണ് വെള്ളമാണ്,
4: തടാകമാണ്.
5: തടാകമാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോയാൽ അത് വെച്ചിട്ട് തിന്ന് കഴിക്കണം. പിന്നെ രാത്രി എന്തായാലും പിന്നെ കാട്ടുജീവികൾ, ആനകൾ സുലഭമാണെന്നാണ് പറഞ്ഞത്, അല്ലാതെ ഉണ്ടാവും. അപ്പോൾ മൊബൈൽ റേഞ്ച് ഒന്നുമില്ല, അതൊന്നും ആലോചിക്കുമ്പോൾ തന്നെ ഒരു സുഖമല്ലേ. രാത്രി നിലാവൊക്കെയുള്ള രാത്രിയാണെങ്കിൽ പിന്നെ ഒരു സ്വപ്ന സമാനമായ ഒരു രാത്രിയായിരിക്കും. അവർ പുറത്ത് ഒക്കെ കാണാം. അതേപോലെ രാവിലെ അവർ പിന്നെ നമ്മളെ വിളിച്ചുകൊണ്ടിട്ട് ട്രക്കിങ്ങിന് അവർ കുറച്ച് സ്ഥലമുള്ളൂ എങ്കിൽ പോലും അതൊക്കെ കാണും. അപ്പോൾ അവരെന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ രാത്രി പിന്നെ തിരക്കും ബഹളമൊക്കെ കേൾക്കാം, തണുപ്പും കുളിരൊക്കെ ആയിട്ടിങ്ങനെ. പിന്നെ അവിടെ നിന്ന് കൊണ്ടുപോയ ഭക്ഷണം അവർ പ്രിപ്പയർ ചെയ്ത് തരും നമുക്ക്. പിന്നെ രാവിലെ എണീറ്റ് പോയാൽ നിങ്ങൾക്ക് അറിയാം പിന്നെ രാത്രി ഉള്ള വിസിറ്റേഴ്സ് ആരൊക്കെയാണെന്ന്. അതായത് ഈ ആനയും പുലിയൊക്കെ വന്നിട്ടുണ്ടാകും അവിടെയെന്ന്. പക്ഷെ സേഫ്റ്റി മെഷേഴ്സൊക്കെ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ നേരം വെളുത്താൽ ഒരു ട്രക്കിംഗ് കഴിഞ്ഞാൽ അവർ നമ്മളെ തിരിച്ച് സുരക്ഷിതമായി താഴ്ത്ത് കൊണ്ടുവന്നാക്കും. അവരും പോരും,
4: അത് സ്പെഷ്യൽ
5: വേറെ തന്നെ പാക്കേജാണ്.
4: ഏകദേശം റേറ്റ് എങ്ങനെ?
5: ഈ റേറ്റ് ഒരുപാട് കൂടുതലൊന്നുമില്ല, ഒരു 10,000-ൻ്റെ താഴേക്കിട രണ്ട് പേർക്ക് വരുന്നത്. ഓൺലൈനിൽ അങ്ങനെയാണ് നോക്കിയിട്ട് കണ്ടത്. അതിൽ ആ പിന്നെ അത് ബാക്കിയുള്ള നമ്മുടെ ടെൻ്റാണെങ്കിലും ബാക്കിയുള്ളതൊക്കെ ആണെങ്കിലും വളരെ പെട്ടെന്ന് നമുക്ക് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. പക്ഷേ ഈ വീട്ടിക്കാട്ട് ഐലൻഡിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആണോ അല്ലെന്ന് അറിയത്തില്ല, ഒരുപാട് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം. മറ്റു നമ്മൾ ഐഡി കാർഡും കാര്യങ്ങളും ഒരുണ്ട്, ഫോൺ നമ്പറും കൊടുത്താൽ കിട്ടും. ഇതവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ച് ഫില്ല് ചെയ്തിട്ട് നോക്കുമ്പോഴാണ് അവിടെ വേക്കൻ്റ് അല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളവിടെ സ്റ്റാഫിനോട് ചോദിച്ചാൽ എന്തെങ്കിലും വല്ല മാർഗം ഉണ്ടോ കിട്ടാൻ. അപ്പോൾ അവർ പറഞ്ഞത് പിന്നെ ഒന്നോ രണ്ടോ മാസം ഫുൾ ബുക്ക്ഡ് ആണെന്നാണ്.
6: ശരി, അപ്പോൾ അത്രയും മുമ്പേ ചെയ്തിരിക്കണം.
5: ആ ചെയ്തിരിക്കണം.
6: പിന്നെ പറമ്പിക്കുള്ള പോകാൻ പറ്റിയ കാലാവസ്ഥ എന്ന് പറയുന്നത് ഏതാണ് ശരിക്ക്?
5: പിന്നെ ഒരു ഏപ്രിലിന് മുമ്പായിട്ടാണ് ഞങ്ങൾ പോയത്. ഏപ്രിലിലെ വെക്കേഷനിലാണ്.
4: അപ്പം
5: ശരിക്കും കുറച്ചൊരു ചൂടും പകലൊക്കെ കുറച്ച് ചൂടുണ്ടായിരുന്നു. ഒരു വൈകുന്നേരം രാത്രിയൊക്കെ ആകുമ്പോഴേക്കും തണുപ്പും വരുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിലൊരു പിന്നെ ഒരു നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഞാൻ പുതിയ കാർഡിൻ്റെ ഒക്കെ ഒരു
4: കാരണം
5: പുറത്ത് ചൂടുള്ള സമയത്ത് അവിടെ ഒരു തണുപ്പും ഒക്കെ ആകുമ്പോഴുള്ളൊരു
4: എനിക്ക് തോന്നുന്നു ഈ പറമ്പിക്കുളത്ത് വിദ്യാർത്ഥികൾക്കുള്ള എന്തോ പാക്കേജുകളൊക്കെ
5: വിദ്യാർത്ഥികൾക്കുള്ള പാക്കേജുകളുണ്ട്. അതേപോലെ ഈ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ സൈക്കിള് വാടകയ്ക്കുണ്ട്. പക്ഷേ ഞാൻ അകത്തുകൂടി കറങ്ങാൻ സൈക്കിൾ എടുത്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ അവിടെ സ്റ്റേ ഇല്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ പിന്നെ പോയിട്ട് അവരുടെ ഈ ഈ ട്രക്കിംഗ് ഉണ്ടല്ലോ, ട്രക്കിംഗ് മീൻസ് അവരുടെ വാഹനത്തിലുള്ള സഞ്ചാരം, അത് ബുക്ക് ചെയ്താൽ എനിക്ക് തോന്നുന്നു 1,000 rupees താഴെ എന്ത് വേണം. അപ്പോൾ അത് മാത്രമായിട്ട് അങ്ങനെ പോകാനുള്ള സ്കീമുണ്ട്. അവിടെ സ്റ്റേ ഇല്ലാത്ത സ്കീമുകളും ഉണ്ട്.
4: ഓക്കെ, ഏതായിരുന്നാലും നമ്മൾ ജീവിക്കുന്ന ഈ പ്രകൃതി, പ്രകൃതിയിലെ ആവാസ വ്യവസ്ഥിതി, കാട്, മനുഷ്യൻ, മൃഗങ്ങൾ, ഇതൊക്കെ നമുക്ക് തിരിച്ചറിയുമ്പോഴും ഈ ഒരു കുഞ്ഞു ഭൂമിയിലാണ് ഇതൊക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ ദൃശ്യത്തിലൂടെ നമ്മളിത് കേൾക്കുമ്പോഴും അനുഭവിക്കുമ്പോഴൊക്കെ അറിയേണ്ടത് ഇതിനെയൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ള ഒരു കലാകാരൻ, പ്രപഞ്ച സൃഷ്ടാവ്, ആ സൃഷ്ടാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ അത് നമ്മളെ തീർച്ചയായിട്ടും കൊണ്ടെത്തിക്കുന്നിടത്താണ് നമുക്ക് ദൃശ്യങ്ങൾ കേൾക്കുമ്പോഴും അതുപോലെ നമ്മൾ അങ്ങനെ ഒരു ദൃശ്യത്തിലേക്ക് എത്തുമ്പോഴൊക്കെ നമുക്കുണ്ടായിരിക്കേണ്ടത് അത്തരമൊരു ചിന്തകൾ മാറ്റിവെക്കാൻ കഴിയില്ല എന്ന് കൂടി ചേർത്ത് പറയുകയാണ് പ്രിയമുള്ള ശ്രോതാക്കളെ. അപ്പോൾ ദൃശ്യം ഇവിടെ അവസാനിക്കുകയാണ്. പറമ്പിക്കുളം ആ യാത്ര കേട്ട് നമ്മൾ അനുഭവിക്കുന്നതിനപ്പുറത്തേക്ക് കണ്ടാസ്വദിക്കാനുള്ള മനോഹരമായൊരു അനുഭവത്തെ കേവലം കേൾവിയിലേക്ക് നമ്മൾ ഒതുക്കുമ്പോൾ അതിൻ്റെ പരിമിതികൾ ഏതായാലും അതിലുണ്ടാവും. ഒരു കാഴ്ചയുടെ പൂർണ്ണത നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഏതായിരുന്നാലും പക്ഷേ അതിൻ്റെ ഒരു മാക്സിമം ആ ഒരു കാഴ്ചയെ വർണ്ണിക്കാനും അതിനേറ്റവും മനോഹരമായി അവതരിപ്പിക്കാനും ഈ ഒരു എപ്പിസോഡുകളിലൂടെ ഉള്ള സംസാരങ്ങളിലൂടെ അത് സാധിച്ചിട്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. പുതിയ വിശേഷങ്ങളും യാത്രാ അനുഭവങ്ങളൊക്കെ ആയിട്ട് പുതിയ എപ്പിസോഡിൽ നമുക്ക് അപ്പോൾ വീണ്ടും കാണാം. വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. മറ്റൊരു ദൃശ്യത്തിലേക്ക് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: താങ്ക് യു മിസ്റ്റർ ഇബിന് അലി അടത്തനാട്ടുകര, അബ്ദുസ്സലാം വീട്ടി. നയന മനോഹര കാഴ്ചകളുടെ ദൃശ്യാനുഭവങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്ന ദൃശ്യത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ബാക്കി വച്ച വീട്ടിക്കാട് ദ്വീപ് യാത്ര, ഈ ഒരു യാത്രയെക്കുറിച്ചുള്ള ഒരുപാട് വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ ഇനി പീസ് റേഡിയോയിൽ
6: അൽഉസൂൽ പ്രോഗ്രാമാണ്. അൽഉസൂൽ അൽ മുസൽസൽ എന്ന് പറയുന്ന ഒരു ഹദീസ് നിദാനവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വൈജ്ഞാനിക ചർച്ചയിലേക്കാണ് പോകുന്നത്. അൽഉസൂലിൽ ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയാണ് സംസാരിക്കുന്നത്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കണം എന്ന ആമുഖമായി എല്ലാവരെയും ഉണർത്തുകയാണ്. അൽ മുത്തസിൽ എന്ന ഇനത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കോ സഹാബികളിലേക്കോ താബിഈകളിലേക്കോ പരമ്പര മുറിയാതെ ചേർന്നു വന്ന് ഓരോ റാവിയും അതിൻ്റെ തൊട്ടു മുകളിലുള്ള അഥവാ തങ്ങളുടെ ഉസ്താദുമാരിൽ നിന്നും ഞങ്ങൾ കേട്ടു എന്നോ അതല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞു എന്നോ രീതിയിൽ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കാണ് അൽ മുത്തസിൽ എന്ന് പറയുക. ഇതാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അൽ മുസൽസൽ എന്ന ഇനമാണ്. മുസൽസൽ എന്ന് പറയുമ്പോൾ സൽസല എന്നതിൻ്റെ ഇസ്മ് മഫ്ഊലാണ് അത്. സൽസല എന്ന് പറഞ്ഞാൽ ചങ്ങലയിൽ ബന്ധിക്കുക എന്നാണ് അർത്ഥം. സിൽസില എന്ന് പറഞ്ഞാൽ ചങ്ങലയാണ്, പരമ്പര എന്നൊക്കെ പറയും. അപ്പോൾ മുസൽസൽ എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിക്കപ്പെട്ടത് എന്ന അർത്ഥം അതിനുണ്ട്. ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ മുസൽസലുൻ എന്ന് പറഞ്ഞാൽ ഹുവല്ലദി ഇത്തഫഖ ഫീഹി റുവാതു ഫനഖലൂഹു ബിസീഗത്തിൻ മുഅയ്യന ഔ ഹാലിൻ മുഅയ്യന. ഇതാണ് ഇബ്നു ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ വിശദീകരണം. മുസൽസൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റാവിമാർ എല്ലാവരും ഒരേ അവസ്ഥയിൽ യോജിക്കുക. എങ്ങനെയാണ്? രണ്ട് രീതിയിൽ വരാം. ഫനഖലൂഹു ബിസീഗത്തിൻ മുഅയ്യന, എല്ലാവരും ഒരേ പദം പ്രയോഗിച്ചുകൊണ്ടു തന്നെ ഹദീസുകൾ റിവായത്ത് ചെയ്യുക. ഔ ഹാലിൻ മുഅയ്യന, അതല്ലെങ്കിൽ ഒരേ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഹദീസുകൾ റിവായത്ത് ചെയ്യുക. ഇതെങ്ങനെയാണ്? ആദ്യം പറഞ്ഞത് ഫനഖലൂഹു ബിസീഗത്തിൻ മുഅയ്യന എന്ന് പറഞ്ഞാൽ അതിൻ്റെ പദത്തിലുള്ള ഐക്യം എല്ലാവരും. ഉദാഹരണമായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ, ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് ഇമാം ഹമീദി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ബുഖാരി പറയുന്നു, ഖാല ഹദ്ദസന അൽ ഹമീദി. ഇമാം ഹമീദി പറയുന്നു അദ്ദേഹത്തിൻ്റെ ഉസ്താദിനെ കുറിച്ച്, ഖാല ഹദ്ദസന ഫുലാൻ ബിൻ ഫുലാൻ. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് പറയുന്നു, ഹദ്ദസന ഫുലാൻ ബിൻ ഫുലാൻ. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് പറയുന്നു, ഹദ്ദസന ഫുലാൻ ബിൻ ഫുലാൻ. അതേതെങ്കിലും ഒരു താബിഈയോ അല്ലെങ്കിൽ സഹാബിയോ ആണെങ്കിൽ ആ സഹാബി പറയുന്നു, ഹദ്ദസന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒരേ പദം പ്രയോഗിച്ചുകൊണ്ട് ആ ഹദീസിൻ്റെ പരമ്പരയിൽ ഉടനീളം ഒരേ പദം പ്രയോഗിക്കുക. ഇനി സമിഅത്തു എന്നാണെങ്കിൽ, സമിഅത്തു എന്നതാണ് ആ ഹദീസിൻ്റെ പരമ്പരയിൽ എല്ലാ തബഖയിലും എല്ലാ റാവിമാരും സമിഅത്തു സമിഅത്തു സമിഅത്തു എന്ന് പറയുക. അതല്ലെങ്കിൽ അഖ്ബറനി എന്നാണെങ്കിൽ എല്ലാവരും അഖ്ബറനി എന്ന് പറയുക. ഇത് പറയാൻ വേണ്ടി പറയുന്നതല്ല, നേരെ മറിച്ച് അങ്ങനെയാണ് ഉള്ളത്. അങ്ങനെ ഉള്ള ഒരു കാര്യം യാദൃശ്ചികമായി കൂടി വരുമ്പോഴാണ് മുസൽസൽ സംഭവിക്കുന്നത്. അതല്ലാതെ മുസൽസൽ ആക്കാൻ വേണ്ടി എല്ലാവരും അഖ്ബർനി എന്ന് പറയുന്നതല്ല. അപ്പോൾ വസ്ഫുൽ അദാ ഫി സീഗത്തിൻ മുഅയ്യന, ഒരു പ്രത്യേകമായ സീഗയിലുള്ള ഏകത, ഐക്യം, ഒരുപോലെയാവൽ. രണ്ടാമതായി ഔ വസ്ഫി ഹാലിർ റാവി, റാവിയുടെ അവസ്ഥ, ഇത് ഏകമായി വരിക. ഉദാഹരണമായി ഈ റാവി അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഭവം വിശദീകരിക്കുന്നു. ആ സംഭവം വിശദീകരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചാരിയിരിക്കുന്നതിനിടയിലാണ് അത് വിശദീകരിക്കുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ഇരുന്നു. ഇത് സഹാബി താബിഈങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ സഹാബിയും പ്രവാചകൻ ചെയ്തതുപോലെ ചെയ്യുന്നു, ചാരിയിരുന്നതിന് നേരെ ഇരിക്കുന്നു. താബിഈ അത് തൻ്റെ അനുയായികൾക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ചാരിയിരുന്നത് ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ നേരെ ഇരിക്കുന്നു. ഇങ്ങനെ ഹദീസിൻ്റെ അവസാന വ്യക്തി വരേക്കും ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നു. മറ്റൊരു ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഅ്മിൻ ലിൽ മുഅ്മിൻ കൽ ബുനിയാനി യശുദ്ദു ബഅ്ദുഹു ബഅ്ദാ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഒരു കെട്ടിടം പോലെയാണ്, ഒന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുന്നു. പ്രവാചകൻ വശബ്ബക്ക ബൈനി യദൈ, പ്രവാചകൻ രണ്ട് കൈകളും ശബക പോലെ കൂട്ടിപ്പിടിച്ചു, ഒരു വല പോലെ കൂട്ടിപ്പിടിച്ചു. എന്നിട്ടാണ് പ്രവാചകൻ ഇത് പറഞ്ഞത്. ഇതേ ഹദീസ് സഹാബി തൻ്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും ഇതേ പദം പറയുന്നു, എന്നിട്ട് തൻ്റെ വിരലുകൾ കൂട്ടിപ്പിടിച്ച് കാണിച്ചു കൊടുക്കുന്നു. ഇതേ ഹദീസ് താബിഈ തന്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇതേ ഹദീസ് പറയുന്നു, വിരലുകൾ കൂട്ടിപ്പിടിക്കുന്നു, അനുയായികൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിലുമുള്ള ഏകത, ഒരേ അവസ്ഥയിൽ നിന്നുകൊണ്ടാണെങ്കിൽ എല്ലാ ഹദീസിന്റെ റാവിമാരും നിന്നുകൊണ്ട് പറയുന്നു. ഇരുന്നുകൊണ്ടാണ് പ്രവാചകൻ ഇത് പറഞ്ഞത്, അല്ലെങ്കിൽ കിടന്നുകൊണ്ടാണെങ്കിൽ ആ പ്രവാചകന്റെ അവസ്ഥ എന്താണോ ഹദീസിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് അതേ അവസ്ഥയിൽ എല്ലാ റാവിമാരും പറയുക. അങ്ങനെ പറയുന്നത് കൊണ്ട് ആ ഹദീസിന് എന്തെങ്കിലും പ്രത്യേകമായി മെച്ചം, അതിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് തർക്കമുണ്ടെങ്കിലും പ്രത്യേകിച്ചും അതുകൊണ്ടൊരു കാര്യമില്ല. എന്നിരുന്നാലും ഇങ്ങനെ പറയുന്ന ഹദീസുകൾക്ക് ചില ഫായിദകളുണ്ട്, ചില ഉപകാരങ്ങളുണ്ട്. അതെന്താണ്? ഒന്ന്, തൻബീഹ് അല അന്ന റാവി ഖദ് ലബത റിവായ. ഒരു ഫായിദ, ഒരു ഗുണമെന്ന് ചോദിച്ചാൽ, ആ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി സ്വഹാബി അല്ലെങ്കിൽ താബിഈ, തബഉ താബിഈ, അതാരായിരുന്നാൽ ഹദീസിന്റെ റാവി റിപ്പോർട്ടർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അവസ്ഥ പൂർണ്ണമായും ഒപ്പിയെടുക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു. പ്രവാചകന്റെ ആ അവസ്ഥ എന്താണെന്നത് ആ വാക്കിൽ മാത്രം ഒതുക്കാതെ അതിൻ്റെ കോണ്ടെക്സ്റ്റ്, അതിൻ്റെ സാഹചര്യം കൂടി, അതിൻ്റെ അറ്റ്മോസ്ഫിയർ കൂടി, അതിൻ്റെ അന്തരീക്ഷവും സാഹചര്യവും ഒക്കെ ഒപ്പിയെടുക്കുന്നതിൽ ആ റാവിക്കുള്ള കഴിവും പ്രാപ്തിയുമാണ് ഇത്തരം ഹദീസുകൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടം. അപ്പോൾ ഇത്തരം ഹദീസുകൾ അഥവാ മുസൽസലായി വന്നിട്ടുള്ള ഹദീസുകൾ ഒരുപാട് നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ ഇത് മുസൽസലായ ഹദീസാണ് എന്നോ എന്നും ഒന്നും നോക്കിയിട്ടല്ല പറയുക. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ പിന്നീട് നമ്മൾ വിലയിരുത്തി ഓരോ ഹദീസിൻ്റെയും റാവിമാരുടെ അവസ്ഥകളൊക്കെ പരിഗണിച്ചിട്ടാണ് നമ്മൾ മുസൽസൽ ഉണ്ടാക്കുന്നത്. ഒരു ഉദാഹരണം നമുക്ക് പരിശോധിക്കാം മുസൽസലായ ഹദീസിന്റെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ ആരാണെന്ന് നമ്മൾ വിശദീകരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽപ്പെട്ട വളരെ പ്രമുഖനായ ഒരു സഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്തു വിളിച്ചു പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക യാ മുആദ്, ഇന്നി ഉഹിബ്ബുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മുആദേ. ഫല തദഅന്ന അൻ തഖൂല ദുബ്ര കുല്ലി സ്വലാത്ത്, അതുകൊണ്ടു തന്നെ ഓരോ ഫർള് നമസ്കാരാനന്തരവും നീ പറയാതെ വിട്ടുപോകരുത്. എന്ത്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക്, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണം. അലാ ദിക്രിക, നിനക്ക് ദിക്ർ ചെയ്ത് ജീവിക്കുവാൻ, നിന്നെ ഓർത്ത് ജീവിക്കുവാൻ. വ ശുക്രിക, നിനക്ക് നന്ദി ചെയ്ത് ജീവിക്കുവാൻ. വ ഹുസ്നി ഇബാദതിക, നിനക്ക് നല്ല രീതിയിൽ ആരാധനകൾ അർപ്പിക്കുവാൻ. എനിക്ക് നിന്റെ തൗഫീഖ് വേണം, നിന്റെ സഹായം വേണം എന്ന് ഓരോ നമസ്കാരാനന്തരവും മുആദ് നീ പറയാതെ പോകരുത്, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് തൻ്റെ ശിഷ്യന്മാരായ താബിഈങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവരോട് പറയുന്നു, ഇന്നി ഉഹിബ്ബുക, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഫലാ തദഅന്ന അൻ തഖൂല ദുബ്ര കുല്ലി സ്വലാ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക്. ഓരോ ഹദീസുകളും ഓരോ റാവിയും ഈ ഹദീസ് പഠിപ്പിക്കുമ്പോൾ അവർ പറയുന്നു, ഇന്നി ഉഹിബ്ബുക ഫലാ തദഅന്ന അൻ തഖൂല ദുബ്ര കുല്ലി സ്വലാ, ദുബ്ര കുല്ലി സ്വലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹദീസിന്റെ ഓരോ ഘട്ടത്തിലും അതിൻ്റെ റാവിമാർ ഹദീസ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഹദീസിൻ്റെ മാറ്റ് വർദ്ധിക്കുകയാണ് അതിൻ്റെ ഓരോ തബഖയിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ അതേ വാക്ക് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ മുസൽസലായ ഹദീസുകൾ എന്ന് പറയുന്നത്. അഥവാ ഓരോ റാവിയും ഓരോ റിപ്പോർട്ടറും താൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൻ്റെ അതിൽ വരുന്ന പദത്തിൻ്റെ ഏകമാനത, ഏകമായ അവസ്ഥ വരിക, അതല്ലെങ്കിൽ ആ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയുടെ അവസ്ഥ ഏകമായി വരിക, നിന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് ചിരിച്ചുകൊണ്ട്. ചില ഹദീസുകൾ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞ് ചിരിച്ചു. അപ്പോൾ ആ ഹദീസ് പ്രവാചകന്റെ സഹാബികളിൽ നിന്ന് ഹദീസ് താബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചതുപോലെ സഹാബികൾ ചിരിക്കും ഈ ഹദീസ് പറഞ്ഞിട്ട്. താബികൾ തന്റെ തബഅ താബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ താബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചതുപോലെ ചിരിക്കും. ഇങ്ങനെയുള്ള ഹദീസുകൾക്കാണ് നമ്മൾ അൽ മുസൽസൽ എന്ന് പറയുക. ഇമാം ബൈഖൂനി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കൊടുത്ത വിശദീകരണം, മുസൽസലും ഖുൽ മാ അലാ വസ്ഫിൻ അത മസലു അമാ വല്ലാഹി അംബഅനിൽ ഫത. മുസൽസലുൻ, മുസൽസൽ എന്ന് പറഞ്ഞാൽ ഖുൽ മാ അലാ വസ്ഫിൻ അത മിസ്ലു മാ അമാ വല്ലാഹി അംബഅനി അൽ ഫത. അംബഅനി അൽ ഫത അതൊരു പ്രയോഗമാണ്. എന്നോട് ഒരു യുവാവ് പറഞ്ഞു. അപ്പോൾ അംബഅനി അൽ ഫത എന്നാണെങ്കിൽ ഹദീസിന്റെ എല്ലാ ഘട്ടത്തിലും അംബഅനി അൽ ഫത, അമാ വല്ലാഹി അംബഅനി അൽ ഫത. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് ഖസമു ചെയ്തുകൊണ്ടാണ് ഹദീസിന്റെ സീഗയിൽ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എല്ലാ സ്ഥലത്തും അമാ വല്ലാഹി അംബഅനി അൽ ഫത എന്ന ആ പ്രയോഗമാണ് കാണുക. അപ്പോൾ മുസൽസലുൻ ഖുൽ മാ അലാ വസ്ഫിൻ അത, ഒരേപോലെ പദത്തിലുള്ള ഏകത്വം, അതിൻ്റെ അവസ്ഥയിൽ വരുന്ന ഐക്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അമാ വല്ലാഹി പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യമാണെങ്കിൽ ആ പ്രവാചകനിൽ ഹദീസ് ഉദ്ധരിക്കുന്നു സഹാബി ആ ഹദീസ് താബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സഹാബി പറയും അമാ വല്ലാഹി പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ഈ രീതിയിൽ ഉള്ള ഹദീസുകൾക്കാണ് നമ്മൾ മുസൽസലായ ഹദീസുകൾ എന്ന് പറയുക. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ആ ഹദീസ് റിവായത്ത് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥയുടെ പൂർണ്ണമായ ഒരു ചിത്രമാണ് ഹദീസിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു പദത്തിൽ മാത്രമല്ല, നാം വിശദീകരിച്ചു അതിൻ്റെ ഹാല് അവസ്ഥ, ഓരോ അവസ്ഥയിലും അഥവാ ഹദീസ് ഉദ്ധരിക്കുന്ന അവസ്ഥ ഏതാണ്, നമസ്കാരത്തിലാണോ, അതല്ല നമസ്കാരത്തിന് ശേഷമാണോ, എങ്കിൽ എല്ലാവരും നമസ്കാരത്തിന് ശേഷം ഈ ഹദീസ് പറയും. ഇങ്ങനെ ഒരേ വസ്ഫിൽ പറയുന്ന പേരുകൾ. ഇനി അംബഅനി ഫുലാൻ, ഖാല അംബഅനി ഫുലാൻ എന്നിങ്ങനെ അതിൻ്റെ സനദിൻ്റെ അവസാന ഭാഗം വരേക്കും ഒരേ പദം പ്രയോഗിച്ചുകൊണ്ട് പറയുന്നതിനാണ് മുസൽസൽ എന്ന് പറയുക. അങ്ങനെ മുസൽസലായ ഹദീസിന് ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഫഖാല യാ മുആദ് ഇന്നി യുഹിബ്ബുക ഫലാ തദഅന്ന അൻ തഖൂല ദുബറ കുല്ലി സലാ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതി. ഈ പ്രാർത്ഥന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ തൊട്ടു മുമ്പ് നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഒരു ഫർദ് നമസ്കാരത്തിന്റെ ശേഷവും നീ ഈ പ്രാർത്ഥന ഒഴിവാക്കരുത്. ഇതേ ഒരു വസിയത്ത് സഹാബികൾ താബിഈകൾക്ക് നൽകി, താബിഈകൾ തബഅ താബിഈകൾക്ക് നൽകി. അങ്ങനെ നമ്മുടെ കൈകളിലൂടെ അത് എത്തിപ്പെടുന്നു. ഈ രീതിയിലുള്ള ഹദീസുകൾക്കാണ് നമ്മൾ മുസൽസലായ ഹദീസുകൾ എന്ന് പറയുക. ഇത്തരം മുസൽസലായ ഹദീസുകൾ വളരെ കുറച്ചു മാത്രമേ കാണപ്പെടുന്നുള്ളൂ എങ്കിൽ കൂടിയും ഇതൊരു ഹദീസിന്റെ വിഷയത്തിൽ ഒരു റായത്ത്, ഒരു കൗതുകമാർന്ന, ഒരു ഭംഗിയാർന്ന ഒരു ഇനമാണ് യഥാർത്ഥത്തിൽ മുസൽസൽ. എല്ലാവരും ഒരേ ശീഖ പോലെ, എല്ലാവരും ഒരേ പ്രവർത്തനം അനുഷ്ഠിച്ചുകൊണ്ട്, എല്ലാവരും ഒരേ മനസ്സോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ മുസൽസൽ നടക്കുന്നതും. അത് കേവലം യാദൃശ്ചികമായി സംഭവിച്ചതായിരിക്കാം എങ്കിൽ കൂടിയും യാദൃശ്ചികത്വത്തിൻ്റെ പിന്നിൽ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ പരിശ്രമം കൂടി ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. ചുരുക്കത്തിൽ മുസൽസൽ എന്ന് പറഞ്ഞാൽ ഒരേ അവസ്ഥയിൽ റാവി അതിൻ്റെ റിപ്പോർട്ടർ ഹദീസ് ഉദ്ധരിക്കുന്ന പദത്തിൻ്റെ ഒരേ പദം പ്രയോഗിച്ചുകൊണ്ട് എല്ലാവരും റിവായത്ത് ചെയ്യുക. അതല്ലെങ്കിൽ ആ ഹദീസിൻ്റെ റാവി അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു അവസ്ഥയിലാണോ ഈ ഹദീസ് വിശദീകരിച്ചിട്ടുള്ളത് അതേ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ സഹാബിമാരും താബിഈകളും തബഈതാബിഈകളും ഒക്കെ ആ ഹദീസിന് വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയുള്ളതിനാണ് അൽ മുസൽസൽ എന്ന് പറയുക. ഇമാം ബൈഖൂനിയുടെ വരി ഒന്നുകൂടി കേൾപ്പിക്കാം. മുസൽസലുൻ ഖുൽമാ അലാ വസ്ഫിൻ അതാ മിസ്ലു മാ വല്ലാഹി അംബഅനി അൽ ഫതാ. مسلسل قل ما على وصف أتى مثل أما والله أنبأني الفتى أنبأني وما والله أنبأني الفتى إن ذبول وري وصف الحديث عند سند المروان ونداوغا إن لذان المسلسل إن بريوغا إذان فند ذنمار أدرن الجيت الله وشديقر نوم وداهر نوم. ചുരുക്കത്തിൽ മുസൽസലായ ഹദീസുകളുടെ കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എങ്കിലും കൂടിയും ഹദീസിൻ്റെ വിഷയത്തിലുള്ള ഭംഗിയും അതിൻ്റെ ലബത്ത് ആ റാവിയുടെ ഗ്രഹണ ശ്രവണശേഷിയുടെ ഓർമ്മശക്തിയുടെ ഒരു യഥാർത്ഥത്തിലൊരു പ്രതിഫലനം കൂടിയാണ് ഇത്തരത്തിലുള്ള മുസൽസലായ ഹദീസുകളെന്ന് നമ്മൾ ചുരുക്കത്തിൽ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആലാവിൻ്റെ വിശുദ്ധ ദീൻ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാരക്കല്ലാഹു ഫീക, ജസാകുമുല്ലാഹു ഖൈറാ. പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ വൈജ്ഞാനികമായ അൽ ഉസൂൽ പ്രോഗ്രാമിൻ്റെ ഒരു എപ്പിസോഡിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. അൽ മുസൽസൽ എന്ന ഭാഗമാണ് നമ്മൾ കേട്ടത്. ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫിയുടെ സംസാരമാണ്.

0: മനുഷ്യനെന്നും.
1: നമ്മൾ ഇനി പീസ് റേഡിയോ ഒരുപാട് പ്രോഗ്രാമുകൾ ഒരുപാട് ആളുകളിലേക്ക് വലിയ സ്വാധീനങ്ങളും ആശ്വാസവും വരാറുണ്ട്. അത്തരമൊരു പ്രോഗ്രാമിലേക്കാണ് ഇൻഷാല്ലാ നമ്മൾ പ്രവേശിക്കുന്നത്.
2: സ്നേഹക്കൂട്,
1: യെസ്,
2: സ്നേഹക്കൂട്. കുടുംബങ്ങളിൽ കുളിർ തന്നലാവുന്ന സ്നേഹക്കൂടിൽ ഇന്ന് ബഹുമാന്യനായ തജുദ്ദീൻ സ്വലാഹിയും പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാർസിമിൻ സലീമും കൂടി ചേർന്നൊരുക്കുന്ന വിഭവത്തെയാണ് നമ്മൾ ഇനി കേൾക്കുന്നത്.
1: ഇന്നത്തെ വിഷയം പ്രണയപ്പക, കാരണങ്ങളും പരിഹാരവും.
2: സ്നേഹക്കൂടിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. സ്നേഹക്കൂടിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ആദരണീയനായ ഹാരിസ് ബിൻ സലീം അവർകളോടൊപ്പം മറ്റൊരു എപ്പിസോഡിൽ കൂടി നമുക്കെല്ലാവർക്കും പങ്കെടുക്കാനുള്ള സാഹചര്യം വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഓരോ ദിവസത്തെയും വാർത്താ പ്രഭാതങ്ങളിൽ നാം കേൾക്കുന്നത് ഞെട്ടുന്ന നിരവധി കാര്യങ്ങളാണ്. കഴിഞ്ഞ ആഴ്ചയെ നമ്മൾ ചർച്ച ചെയ്തത് അത്തരം ചില വിഷയങ്ങളായിരുന്നു. വീണ്ടും ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ചയിലെ ഇൻട്രോയിൽ നമ്മൾ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മളെ ഞെട്ടിക്കുന്ന മറ്റു ചില വാർത്തകൾക്ക് നാം സാക്ഷിയാകേണ്ടി വന്നിരിക്കുകയാണ്. ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ അനുരാഗത്തിലാവുകയും അസ്ഥിയെ ബാധിച്ച പ്രണയത്തിലാവുകയും പിന്നീട് ഒരാൾ വഴിപിരിയുകയും ചെയ്തപ്പോൾ അതിൻ്റെ വൈരാഗ്യം തീർക്കാൻ ആ കുട്ടിയെ കഴുത്തറുത്ത് കൊന്ന, ഒരു കോഴിയെ കഴുത്തറുക്കും പോലെ അത്ര ലാഘവത്തോടെ കഴുത്തറുത്ത് കൊന്ന് ശാന്തനായി തൻ്റെ ജോലിസ്ഥലത്ത് പോയി ജോലി ചെയ്ത ഒരു ചെറുപ്പക്കാരനെക്കുറിച്ച് നാം ഒരു വാർത്ത കേൾക്കുകയുണ്ടായി. അനുബന്ധമായി കുറേയധികം വാർത്തകൾ കൊലകളെക്കുറിച്ചുള്ള റിപ്പോർട്ടിംഗാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. സ്നേഹക്കൂട് ഈ ആഴ്ച ചർച്ച ചെയ്യുന്നത് പ്രണയങ്ങൾ, ഇത്തരം അവിഹിതങ്ങൾ, ഇതുപോലത്തെ അന്ത്യങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ കാരണങ്ങളും അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന കുടുംബ സംവിധാനത്തിൻ്റെ സാധ്യതകളുമാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഹരിസ് മൗലവി, ഇത് ചർച്ച ചെയ്യുന്നുണ്ട് മീഡിയകളൊക്കെ, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, നേരത്തെ ഉണ്ടായിട്ടുണ്ട്, അപ്പോഴൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മർമ്മങ്ങളിലേക്ക് പലപ്പോഴും ചർച്ച എത്തുന്നില്ല. ഇതിലൊരു പ്രധാന കാരണമായി തോന്നുന്നത് പുതിയ കാലത്ത് സ്വതന്ത്രവാദത്തിൻ്റെ ആളുകൾ, അവർ കുട്ടികൾക്ക് കൊടുത്തൊരു ഫ്രെയിം ഉണ്ടല്ലോ, അത് എത്രത്തോളം ഇതിനെ ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരം ഒരു ചിന്തയിലേക്ക്, ഇത്തരം വഴികളിലേക്ക് പുതിയ തലമുറ പോകാൻ എത്രത്തോളം കാരണമായിട്ടുണ്ട്.
4: അത് അതന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായൊരു സംഗതി. അടുത്ത കാലത്ത് നമ്മുടെ പൊതുവേ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പാരമ്പര്യം അനുസരിച്ചിട്ട് ഏത് മതസ്ഥരാണെങ്കിലും ചില ധാർമ്മികമായ മൂല്യങ്ങളിലൂടെയാണ് അതിൽ നിന്ന് അപ്പുറത്തേക്ക് പോകാൻ സമൂഹത്തെ അനുവദിച്ചിരുന്നില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാവരും കൂടെ പ്രതികരിച്ച് മീഡിയകൾ അത് ഏറ്റെടുത്ത് പരിഹരിച്ച് മുന്നോട്ട് പോയിരുന്നു. പക്ഷെ അതിലിടക്കാണ് നമ്മൾ കേൾക്കുന്നത് എന്താ വെച്ചാൽ ആളുകൾക്ക് എന്താണ് എന്തിനും സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടണം, മതങ്ങളോ അല്ലെങ്കിൽ പുരോഹിതന്മാരോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു വ്യക്തിൻ്റെ സ്വാതന്ത്ര്യം, മൈ ബോഡി മൈ ചോയ്സ് എന്നുള്ള എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം ഞാൻ തീരുമാനിച്ചോളും. സത്യത്തിൽ ഇതിന് ഭയങ്കര പ്രൊമോഷനാണ് എന്ത് ചെയ്തത് ലഭിച്ചത്. ശരിക്കും കൊണ്ടത് കുട്ടികളൊക്കെ എന്ത് ചെയ്തു, സംഘടനാ തലങ്ങളിൽ തന്നെ ഏറ്റെടുത്തിട്ട് ക്യാമ്പസുകളിൽ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ വരുന്നൊരവസ്ഥ. പക്ഷെ എന്താ അറിയോ, സത്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അത് വളരെ അപകടകരമായ ഒരു പോക്കാണെന്നുള്ളതിൻ്റെ ആ പ്രത്യാഘാതം യഥാർത്ഥത്തിൽ ഇത്ര പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടി വന്നിട്ടു.
3: തീർച്ചയായും,
4: കാരണം നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, കേൾക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ തിരക്കഥ പോലും വെല്ലുന്ന സംഗതിക്കാണ് എന്ത് ചെയ്യണത് ആളുകൾ. ശരിക്കും നമ്മൾ യാഥാർത്ഥ്യങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക്. ഇപ്പം നമ്മളിപ്പോൾ ഈ കേൾക്കുന്ന ഇപ്പം ഈ പറഞ്ഞ ഈ പ്രേമ നൈരാശ്യത്തിലുണ്ടായ ഈ കൊലപാതകവും അതേപോലെ തന്നെ നരബലിയും ഒക്കെ നമുക്കും അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ബുദ്ധികളിൽ നമ്മുടെ മനസ്സുകളിൽ ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്തതാണ് സംഭവിച്ചു. അപ്പോൾ ആസ്വദിക്കാം, എനിക്ക് ആസ്വദിക്കാം, അതിനെനിക്കൊന്നും തടസ്സമല്ല എന്നൊരനുവാദം സമൂഹത്തിന് കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ വളരെ വലിയൊരു ചിന്ത ശരിക്കും നമ്മൾ രക്ഷിതാക്കളിൽ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം എല്ലാവരും ചോദിക്കുന്നതാണ് രണ്ട് പേര് ഇഷ്ടപ്പെട്ടു പ്രണയിച്ചു എന്തപ്പോൾ അതിന് പ്രശ്നം, അതിലൊക്കെ ഇപ്പം ഇത്ര ഒരു തടസ്സം നിൽക്കേണ്ടുള്ളൂ. അവർക്ക് അവിടെ രക്ഷിതാക്കൾക്കൊക്കെ യോജിക്കാൻ പറ്റുകയാണെങ്കിൽ അവർ വിവാഹിതരായിക്കോട്ടെ അല്ലെങ്കിൽ പിരിഞ്ഞോട്ടെ. ഇതിൻ്റെ അപകടം എന്താ അറിയൂ, ഈ പ്രണയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അത് ഒരു വിവാഹമായി പരിണമിക്കണം, അതല്ലെങ്കിൽ അത് വേർപിരിയണം. ഇത് രണ്ടിലൊന്നും സംഭവിക്കുന്ന ഉറപ്പാണല്ലോ, ഇത് രണ്ടല്ലാത്ത വേറൊരു ഭാവി ഇല്ലല്ലോ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പ്രണയമെങ്ങാനും അവസാനിക്കുക എന്നത് എപ്പോഴാ സംഭവിക്കുക, രണ്ടിലൊരാൾ പിൻവാങ്ങുമ്പോഴാണല്ലോ സംഭവിക്കുക. അപ്പൊ അത് പിൻവാങ്ങുന്നത് മിക്കവാറും പെൺകുട്ടികളായിരിക്കും. അതിൻ്റെ കാരണം എൻ്റെ ജീവിതം സുരക്ഷിതമല്ല എന്ന് ഇവർ രണ്ടുപേരും കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവൾക്ക് ഇവനെ മനസ്സിലാവും. അപ്പൊ മനസ്സിലാവും ഇവൻ്റെ കൂടെ എന്തായിരുന്നാലും ഒരു ലൈഫ് എനിക്ക് സേഫ് അല്ല എന്ന് മനസ്സിലാവും. അത് മനസ്സിലാകുമ്പോൾ എന്ത് ചെയ്യും, ഇവള് ക്രമേണ പിൻവാങ്ങും. അത് ചിലപ്പോൾ ഒരു പാരൻസ് അവളെ ബോധവൽക്കരിച്ചു, സ്വന്തം അനുഭവങ്ങളാകാം, ചിലപ്പോൾ അവൾ ലഹരി കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ പല ചാറ്റിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫോൺ വീഡിയോസ് കാണും. അത് ഒരു വ്യക്തിയുമായി അടുത്തിടപഴകുമ്പോൾ ചിലത് കാണും. അപ്പോൾ ഇവരെന്ത് തീരുമാനിക്കും, എൻ്റെ ജീവിതം ഇയാളെ കയ്യിൽ സേഫ് അല്ല. അത് തീരുമാനിക്കുന്നതോടുകൂടെ എന്താ അറിയോ, ഇവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും അങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്ന ആള്, സ്നേഹത്തിൻ്റെ വലിയ ലോക ഉദാഹരണമായിട്ട് പറയുന്ന ആള് എന്താ ചെയ്യാറോ, പിന്നെ അവരുടെ ഏറ്റവും വലിയ ശത്രുവായിരിക്കും
3: മാറും.
4: അപ്പം നമ്മുടെ കുട്ടികളെ ഒരാൾ പ്രേമിച്ചാൽ ആ പ്രേമം ഒരു പ്രേമനൈരാശ്യത്തിൻ്റെ കൊലപാതകത്തിലേക്ക് എത്തും, അതിൻ്റെ ഒരു ചാൻസ് എന്തുകൊണ്ട് രക്ഷിതാക്കൾ കാണില്ല, അവിടെ എല്ലാ പ്രേമങ്ങൾക്കും വിരാമമാകും. ഇനി എന്താണിപ്പോൾ നമ്മളെ പ്രതീക്ഷ, ഏതെങ്കിലും ഒരു പ്രേമം

0: ഇത് ഈ മനസ്സിലാവാതെ പോകണമെന്ന് വെച്ചാൽ പ്രേമം ഒരു വിശ്വാസ്യത സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രേമിക്കുന്നവൻ്റെ ബൈക്കിൽ കയറാനും അവരുടെ ടൂർ പോകാനും അവരുടെ പാതിരക്ക് വയനാട് ചുരം കയറാനൊക്കെ തയ്യാറാണ്. ആ വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും അവൻ്റെ പല കാര്യങ്ങളും ഇവൾക്ക് മനസ്സിലാകാതെ പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ ഇത് പുറത്തു വരുമല്ലോ. പുറത്തു വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് വലിയ സന്ദേശമാണ് നൽകുന്നത്. എൻ്റെ മകളൊരു പ്രേമത്തിൽപ്പെട്ട് ആ പ്രേമം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് വരുമ്പോൾ അവളുടെ ജീവൻ ഏറ്റവും, അത് ഈ കൊലപാതകങ്ങളൊക്കെ പറഞ്ഞാൽ അതിദാരുണമാണ്. അത് നമ്മൾ മനസ്സിലാക്കും. ട്രെയിനിൻ്റെ മുന്നൊക്കെ തള്ളിയിട്ടാണ് ഇപ്പോൾ ലാസ്റ്റ് ഒന്ന് കണ്ടത്. ഏ, ഇപ്പൊ ഇത് കാണുന്നത് എന്താണ്, ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത്?
1: ആസിഡ് ഒഴിക്കുക മുഖത്ത്.
0: ആ, അതായത് ഭീകരമായ കൊലപാതകങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴും ഈ ചർച്ചകളിലൊന്നും ഇപ്പൊ നമ്മൾ സ്നേഹക്കൂട് ചർച്ച ചെയ്യുന്ന പോലെ ഈ പ്രേമം എന്നുള്ളത് ഒരു തെറ്റാണെന്നോ അല്ലെങ്കിൽ പ്രേമത്തിന് ഇങ്ങനത്തെ ഒരു ചാൻസ് ഉണ്ടെന്നോ ചർച്ചയിൽ വരുന്നില്ല.
1: ചർച്ച ധൈര്യമില്ല.
0: ധൈര്യമില്ല. ഏ, കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഇനിയിപ്പോ ഒരു അടുത്തൊരു കുറച്ചും കൂടി ഒരു സാവകാശം കൊടുത്താൽ അധിക വിവാഹങ്ങളും എന്തായിരിക്കും, പ്രേമവിവാഹങ്ങളായിരിക്കും. അപ്പൊ അവരൊക്കെ ഈ പ്രേമത്തെ സപ്പോർട്ട് ചെയ്യുക
1: ചെയ്യുക.
0: ഇപ്പൊ കോളേജുകളിലും ക്യാമ്പസുകളിലും ഒക്കെ എന്താണ് കുട്ടികളുടെ പ്രേമത്തെ അനുകൂലിക്കുന്ന ആളുകളെ പരിശോധിച്ചാൽ അവിടെയൊക്കെ വിവാഹങ്ങൾ പ്രേമവിവാഹങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായും അവരടുത്ത തലമുറയെ അതിനുവേണ്ടി പ്രേരിപ്പിക്കും. അപ്പോൾ വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.
1: ചുരുക്കത്തിൽ സ്വതന്ത്രവാദത്തിന്റെ ഒരു ഉപോൽപന്നമായത് വരുന്നു.
0: തീർച്ചയായും
1: സ്വതന്ത്രവാദത്തിന്റെ ആളുകൾ, പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോ ചില പൊളിറ്റിക്കൽ പാർട്ടികളുടെ സ്റ്റുഡൻസ് ഓർഗനൈസേഷനുകൾ ഞങ്ങളെ തുറച്ചു നോക്കരുത്, ഇത് ഞങ്ങളുടെ ശരീരമാണ്, ഞങ്ങളുടെ ചോയ്സാണ് പോലെയുള്ള വാക്കുകൾ എഴുതി വെച്ച് ഒരു തിയറി ഉണ്ടാക്കി കുട്ടികൾ ഈ പ്രായത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് തണലൊരുക്കി അവരെ ഈ ചതികളിലേക്ക് കൊണ്ടുപോയി തന്നെ നമ്മൾ പറയണം.
0: അതെ, തീർച്ചയായും. പിന്നെ ഈ ആസ്വാദനങ്ങളിൽ പെട്ടെന്ന് തലമുറ ആകർഷിക്കുമല്ലോ, ആസ്വദിക്കാനുള്ള ഒരു കാര്യം. ഈ ആസ്വാദനങ്ങൾക്കൊക്കെയുള്ള അപകടം എന്താ വെച്ചാൽ ആസ്വാദനങ്ങളിൽ സേഫ്റ്റി ശ്രദ്ധിക്കൂല. കാരണം സേഫ്റ്റി, നമ്മുടെ സുരക്ഷ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്കൊരു ആസ്വാദനം സാധ്യമല്ല. ഇങ്ങനത്തെ ആസ്വാദനങ്ങൾ അപ്പം നമ്മൾ ഏറ്റവും ലാസ്റ്റ് കേട്ടല്ലോ ഡോക്ടർ, നാല് പേര് കൂടിയിട്ട് വാഹനം ഓടിക്കാൻ, ഏത് ഫേസ്ബുക്ക് ലൈവ് ഇട്ടിട്ട് പാട്ട്, ഈ ടൂറിനൊക്കെ പോണ പാട്ടുണ്ടല്ലോ, ബസ് പോലും ഇങ്ങനെ തരിച്ച് പോണ ആ പാട്ടിട്ട് ഇവർ BMW കാർ ഡ്രൈവ് ചെയ്യാണ്. അപ്പം ആ ലൈവിൽ പറയണത് എന്താ അറിയോ, അടുത്ത പാട്ട് നമ്മൾ ഇടുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടി 300 300 കിലോമീറ്റർ. നമ്മളിവിടെ മാക്സിമം 80 പോകാൻ നമുക്ക് കഴിയില്ല. ആ വണ്ടിയാണ് 300. എന്താ സംഭവിച്ചത്? ആണ്ട് പോയി ഇടിച്ച് 4
1: സ്പോട്ടിൽ,
0: ഒന്ന് ഡോക്ടറാണ്, ഒന്ന് എഞ്ചിനീയർ, 4 അങ്ങേരത്തെ ഹൈ എഡ്യൂക്കേറ്റഡ് ആണ്. ആരോടും കാര്യമില്ല. മദ്യപിക്കുന്നവൻ മദ്യത്തിലും ആസ്വാദനം കാണുന്നു, പക്ഷേ അവൻ്റെ സേഫ്റ്റി മറക്കുന്നു. എന്തിലും എന്താണ്, ഈ ആസ്വാദനങ്ങളുടെ വാതിലുകൾ തുറക്കുമ്പോൾ നമ്മുടെ സമൂഹങ്ങളും വ്യക്തികളും സുരക്ഷ തകരുന്നു. ആ സുരക്ഷയാണ് ഇവിടെ തകർന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ പെൺകുട്ടികളുടെ സുരക്ഷ. അതാണ് പ്രേമം തകർത്തത്. ഏ, നമ്മുടെ നാടിലെ ജീവന്റെ സുരക്ഷ, അതാണ് ലഹരി തകർത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ തിരിച്ചറിഞ്ഞ് ഇതൊക്കെ പറഞ്ഞവർ തന്നെ മടി കൂടാതെ തിരിച്ചു പറയണം. മീഡിയകൾ എന്ത് ചെയ്യണം, അത് പറയാൻ സമയം കാണണം. ഏതെങ്കിലും സംഭവങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രതിയെ കണ്ടെത്തി ആ പ്രതിയുടെ കൂടെ നടക്കുന്നതിന് പകരം ഇതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ, നാളെ ഈ സംഭവം കേട്ട ഒരു രക്ഷിതാവ് എന്താ മോളോട് പറയാ, മോളെ ക്യാം പഠിക്കാനൊക്കെ പോയിക്കോ, ഒറ്റ പയ്യന്മാരെ അവസ്ഥ നമുക്കറിയില്ല, ഒരാളെ കൂടിയും കൂടി പോകരുത് എന്നല്ലേ, അതല്ലേ ഇതിത്തെ മെസ്സേജ്. ആ മെസ്സേജ് എന്താണ് പറയാത്തത്? ഇപ്പൊ നിങ്ങൾക്കൊരു മകളുണ്ടെങ്കിൽ ഈ സംഭവം പത്രത്തിൽ വായിച്ചാൽ മോളെ വിളിച്ചെന്താ പറയാ, ഏ നമ്മള് ഇതാണ് ഇതിന്റെ പരിണിതി, ക്ലാസ്സിൽ പഠിക്കുന്ന 17 നീ 17 ഒരുത്തനെ പ്രേമിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. പക്ഷെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നീ അവനോട് പറയുന്ന ദിവസം ഒരു പക്ഷേ നിന്റെ ജീവിതത്തിന്റെ അവസാനം, അതുകൊണ്ട് ഈ പരിപാടിക്ക് പോണ്ട എന്നല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. അതിവിടെ മുഴങ്ങി കേൾക്കണില്ലല്ലോ നമ്മൾ.
1: ഇതിന്റെ അനുബന്ധമായി വരേണ്ട മറ്റൊരു തിയറിയാണ്, അപ്പൊ ആസ്വാദനം എന്ന് പറയുന്നത് പൊതുവെ അതിലേക്ക് എത്തുന്നത് ജീവിതം ഒന്നേ ഉള്ളൂ, അത് അടിച്ചു പൊളിക്കണം എന്നാണ് പുതിയ തലമുറക്ക് കൊടുത്ത മറ്റൊരു മെസ്സേജ്. ആകെ ഒന്നേ ഉള്ളൂ, ഇത് എവിടേക്ക് കാത്തു നിൽക്കാനാണ്, ഇതിനൊരു നിശ്ചിത സമയം കഴിയുമ്പോൾ എന്തായാലും തീരും, പിന്നെ ജീവിതമല്ല. ഇതും സ്വതന്ത്രവാദത്തിന്റെ ആളുകൾ നമ്മളെ പുതിയ തലമുറയുടെ മസ്തിഷ്കത്തിൽ എത്തിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് പലപ്പോഴും

0: നിങ്ങൾ പറയുന്ന പോലത്തെ ഈ വാഹനം കൊണ്ടുള്ള ക്രൈസുകളും ഒക്കെ പലപ്പോഴും വരുന്നത് ആ ഒരു ഭാഗം കൂടി നമ്മൾ ഈ ചർച്ചയിൽ അഡ്രസ് ചെയ്യേണ്ടതല്ലേ?
1: തീർച്ചയായും. അപ്പോ പിന്നെ നമ്മളിപ്പോ എന്താ വെച്ചാൽ, എന്തൊരു സംഗതി പറയുമ്പോഴും അതിനെന്ത് ചെയ്യാണ് ഒരു അതിൻ്റെ ഒരു ഗുണത്തെക്കുറിച്ച് അതിന് അത് ചെയ്യാനുള്ള ഒരു ആശയപരമായ ഒരു ധൈര്യം കൊടുക്കാതെ ഒരാളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ലഹരി കൊടുക്കുമ്പോൾ എന്താ സുഹൃത്തോട് പറയണത്? ഒന്ന് കഴിച്ചു നോക്ക്, നീ ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിക്കാത്ത ഒരു മാനസിക സുഖം നിനക്ക് കിട്ടും, ഒരു ടെൻഷനും നമ്മളറിയില്ല എന്ന് പറയുമ്പോൾ കഴിക്കണം. അതേപോലെ പുതിയ യുവതലമുറക്ക് കൊടുക്കുന്ന ആസ്വാദനത്തിലുള്ള തിന്മയുടെ ഒരു അടിത്തറയാണ് എന്ത്? ജീവിതം ഒന്നേ ഉള്ളൂ, അടിച്ചു പൊളിക്കുക. സത്യത്തിൽ അതിനെ നമ്മളൊന്ന് ബുദ്ധിപരമായിട്ട് വിശകലനം ചെയ്ത് നോക്കിയാൽ എന്താ നമുക്ക് ഉത്തരം കിട്ടുക? ഏ, ജീവിതം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ഈ പാട്ട് വിട്ടിട്ട് 300 സ്പീഡിലാണ് പോയിട്ടാണ് ഇടിച്ചിട്ട് തനി തരച്ചോടെ തകർന്ന എന്ത് ചെയ്യാണ് ആ 70 കൊല്ലത്തെ ജീവിതം എന്ത് ചെയ്യാണ്? 7 മണിക്കൂർ കൊണ്ട് അവസാനിക്കും. അതല്ലേ അതിന്റെ അവസ്ഥ? ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് ഇവരോട് പറയണോണ്ട് ഇപ്പൊ തന്നെ തീർത്തോന്ന്, വൈകുന്നേരം ആകുമ്പോഴേക്കന്നെ തീർത്തോന്നാണ് അതിന്റെ മെസ്സേജ്. അതിലെന്ത് ബുദ്ധിയുള്ളത്? ഏ, നമ്മൾ സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ, ഒരു ജീവിതത്തെ ഏറ്റവും സുരക്ഷിതമായി എൻജോയ് ചെയ്യാനാണ് എന്ത് നമുക്ക് മത നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ എല്ലാ നിയമങ്ങളുടെ പിന്നിലുള്ള ലക്ഷ്യം അതാണ്, എന്ത് ചെയ്യാം? സുരക്ഷിതമായി ജീവിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്തൊക്കെ അനുഭവിക്കാനും ആസ്വദിക്കാനും ഉണ്ട് ഇവിടെ, അതിന് നമ്മൾ ഉണ്ടാവണ്ടേ? ആ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളോട് നോ പറഞ്ഞിട്ടുണ്ടോ ആ സംഗതികളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴേ നമ്മുടെ ജീവിതം സേഫ് ആവും, അപ്പോഴേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഇതൊക്കെ മരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് സഹിക്കാം. ഈ ബേക്കിൽ നിന്നൊക്കെ വീണ എത്ര എത്ര പയ്യന്മാരാണ് സ്പൈനൽ കോഡ് മുറിഞ്ഞ് വീൽ ചെയറിലായി, ഈ കോമയിലായി, എങ്ങനെയൊക്കെ കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഇപ്പൊ ഈ ആശയത്തിൽ പോയതാണല്ലോ. ഏ, ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അടിച്ചു. ആ ജീവിതത്തിന്റെ കഥപ്പ് എന്താണ്? മറ്റുള്ളവർക്ക് ഭാരമായി കിടക്കുകയാണ് ചെയ്യണത്. അപ്പൊ നമ്മൾ എന്താന്ന് വിചാരിച്ചാൽ, ഇത് ശരി. ഇപ്പോൾ ഈ ആസ്വാദനങ്ങൾ എന്ന് പറയുമ്പോൾ സത്യത്തിൽ അതെന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ദാമ്പത്യം, ഭാര്യ ഭർത്താവ്, അതിലൊരു ആസ്വാദനമല്ലേ? ഏ, നമ്മൾ യാത്ര പോകുന്നു, നമ്മൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നു, പിന്നെ നമുക്ക് ആ മക്കളുണ്ടാവുന്നു, ആ മക്കളെ നമ്മൾ നല്ല വളർത്തുന്നു, നമ്മൾ നല്ലൊരു വിദ്യാഭ്യാസം നേടി നല്ലൊരു പോസ്റ്റിലിരിക്കുന്നു, നമുക്ക് നല്ല വരുമാനം കിട്ടുന്നു, നാം നല്ല വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, നമ്മൾ ഏറ്റവും ഡീസൻറ്റ് ഡ്രസ്സ് ധരിക്കുന്നു, ആളുകൾ നമ്മളെ ആദരിക്കുന്നു, ഇതിലൊന്നും ഒരു ആസ്വാദനമില്ല. ഞാൻ ആസ്വാദനങ്ങൾ എന്ന് പറയുന്നതിന് പൈശാചികമായ മനുഷ്യൻ്റെ ജീവൻ നശിപ്പിക്കുന്ന, സമൂഹത്തിൻ്റെ ഭദ്രത തകർക്കുന്ന, നാട് മുഴുവനും കുട്ടിച്ചോറാകുന്ന കാര്യങ്ങളെയാണ് ആസ്വാദനം എന്ന് പറയുന്നത്. വേറിലൊക്കെ ആസ്വാദനങ്ങളില്ലേ? നമ്മളീ പറയുന്ന സംഗതികളൊക്കെ ആസ്വാദനങ്ങളില്ലേ? അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ, മനുഷ്യൻ്റെ ജീവൻ അനുകൂലവും അവൻ്റെ സമാധാനവും സന്തോഷമൊക്കെ നിലനിർത്തുന്ന ഒരു സുരക്ഷിതമായിട്ടുള്ള ആസ്വാദനങ്ങളെയും അനുഭവങ്ങളെയും കുറിച്ചാണ് നമ്മൾ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്.
0: ഈ തിയറികളെ പൊതുവേ വിജയിക്കുന്നതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഇത് എൻ്റെ ശരീരമാണ്, എൻ്റെ ചോയ്സാണ്, നിങ്ങൾ തുറച്ചു നോക്കണ്ട, എൻ്റെ ആവശ്യങ്ങൾ എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ഓരോരുത്തർക്ക് അവരുടെ തോന്നൽ പോലെ ചെയ്യാം. അതേപോലെ തന്നെ രണ്ടാമത്തൊന്ന്, ഇത് ആകെ കുറച്ച് സമയമുള്ളൂ, ഇത് വെറുതെ ഇങ്ങനെ മൂലക്കിരുന്ന ശരിയാവില്ല എന്ന ഈ തിയറികൾ പൊതുവെ വിജയിക്കുന്നതിൻ്റെ പിന്നിൽ ഒന്ന് ഇവരുടെ പ്രായമാണ്. ആ പ്രായത്തിലെ അവരുടെ ലൈംഗിക ആവശ്യങ്ങൾ, ഒരു എതിർ സെക്സിനോടുള്ള താല്പര്യം. രണ്ടാമത്തൊരു സംഗതി എന്ന് പറയുന്നത്, പ്രണയത്തിൽ ഒരു സേഫ്റ്റി ഉണ്ട്, ഒരു എന്താ പറയാ, പിന്നെ അറേഞ്ച്ഡ് മാരേജ് പോലെയല്ല,
1: അപരിചിതനെ പോയി
0: പിടിക്കേണ്ടതില്ല. ഇതൊരു കുട്ടികള് ഭയങ്കര ഒരു പോയിന്റായി മനസ്സിൽ കൊണ്ടുവെടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എങ്ങനെയാണത് ഒന്ന് വ്യക്തത വരുത്തേണ്ടത്?
1: അതായത് ഈ പ്രേമത്തിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, പ്രേമം എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുവോ അത് മാക്സിമത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അത് നമ്മൾ ചെറിയൊരു പരിചയം ഉണ്ടാവും, പക്ഷെ ആ പരിചയങ്ങളിൽ നിന്ന് എപ്പോഴാണോ അത് ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു ആൺ പെൺ ബന്ധങ്ങളിലേക്ക് എപ്പോഴാണോ അത് വഴിമാറുന്നത്, എന്ന് പറഞ്ഞാൽ അനൗപചാരികമായ ഒരു വിവാഹം നടക്കുന്നത് എപ്പോഴാണോ, അതോടുകൂടെ അവിടെ ഹൃദയങ്ങൾ അടുത്തു. ഈ ഹൃദയങ്ങൾ അടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒന്നിച്ചു ചേരാനുള്ള ആഗ്രഹത്തിന് മുന്നിൽ അവർക്ക് ജീവൻ പോലും പ്രശ്നമല്ല, ജീവൻ പോലും പ്രശ്നമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താന്ന് വിചാരിച്ചാൽ, നമ്മൾ ഇതിലേക്ക് കടന്നതിനു ശേഷം പിന്നെ പിൻവാങ്ങുക എന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ഏത് തരത്തിലുള്ള ആളുകളെയും ഏത് തരത്തിലുള്ള അവസ്ഥകളിലും ഇവരെന്ത് ചെയ്യും, ഇവരെ കൂടെ നിൽക്കും. അവസാനം ജീവൻ അപകടപ്പെടുമ്പോൾ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് അവരെന്ത് ചെയ്യുക, ഈ തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവുക. അതാണ് ഇപ്പോൾ ഇതിൽ സംഭവിക്കുക. നമ്മളിപ്പോൾ ഒരു അഫെയർ മാരേജ് ആകുമ്പോൾ രണ്ട് മൂന്നാല് കൊല്ലക്കൊപ്പം നടന്ന് എന്ത് ചെയ്യുക, നമ്മൾ ജീവിക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, വിവാഹത്തിലേക്ക് പോണത്. മറ്റത് അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലോ ഇന്ന് കാണുന്നു, ഇഷ്ടപ്പെടുന്നു, അപ്പം തന്നെ ഒന്നാവുന്നു. അപ്പോൾ ഇതിലേറെ സുരക്ഷിതത്വം ആദ്യം പരിചയപ്പെട്ടാലേ. അതായത് പറയാനാണ് ഞാൻ നേരത്തെ കാര്യം ഇതിലേക്ക് ചേർത്ത് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മളിതിൻ്റെ മാക്സിമത്തിൽ പ്രേമം തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പരിചയപ്പെടുക എന്നുള്ളൊന്നും നടക്കണില്ല. അവിടെ പരിചയപ്പെടൽ ഉണ്ടാവണില്ല. അത് എന്താളാണെങ്കിലും എന്ത് ചെയ്യും, അയാളെ കൂടെ ജീവിക്കാൻ തീരുമാനിക്കും. അപ്പം ഇവർ പറയുമ്പോൾ നമ്മളെന്താ തോന്നുക, ആ അങ്ങനെ പോണിയിൽ ഇടയ്ക്ക് ഒരു പരിചയം വന്ന്, അങ്ങനെ ഏതെങ്കിലും പ്രേമം അവസാനിച്ചിട്ടുണ്ടോ? ഏത് നമ്മൾ പരിചയപ്പെടുമ്പോൾ നമുക്കിത് ഭാവിയിൽ എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റിയ ഒരു ഭാര്യയാക്കാനോ ഭർത്താവാക്കാനോ പറ്റൂലാന്ന് തോന്നിയിട്ട് പ്രേമം അവസാനിപ്പിക്കുന്നുണ്ടോ? പ്രേമം എന്ത് ചെയ്യാണ്, സ്വാഭാവികമായി വിവാഹത്തിന് നിർബന്ധമാവുകയാണ്. അപ്പോൾ അറേഞ്ച്ഡ് മാരേജിൽ നമ്മൾ വിവാഹം അന്വേഷിച്ചതിന് ശേഷം എന്ത് ചെയ്യാണ്, അവൻ എന്തോ ഒരു കഞ്ചാവൊക്കെ ഉള്ളൊരു പയ്യനാന്ന് തോന്നുന്നുണ്ട്, ഒരു വിവരം കിട്ടി, ഏ എന്നാ എനിക്ക് വേണ്ടാറേ. അല്ല, ഞാൻ അവൻ്റെ വിദ്യാഭ്യാസം ചോദിച്ചു നോക്കുമ്പോൾ അവന് ഡിഗ്രി ഒന്നും ഇല്ല എന്നല്ല പറയണത്, എന്നാ വേണ്ട എനിക്ക്, അല്ലെങ്കിൽ എന്നെക്കാളും എന്തുണ്ട്, അയാൾക്ക് 15 വയസ്സ് അധികമാണ്, ഭയ എന്നാ എനിക്ക് വേണ്ട, അവിടെയൊക്കെ പെണ്ണുങ്ങൾ വേണ്ട വേണ്ട. എന്നാൽ പ്രേമത്തിൽ ഒരിക്കൽ പോലും എന്ത് ചെയ്യൂല, അവനെനിക്ക് വേണ്ട എന്ന് പറയില്ല.
0: കഞ്ചാവാണ്, അത് മാറിക്കോളും.
1: അതെ അതെ, അതാ പറയുള്ളു, എന്ത് പറഞ്ഞാലും അത് ശരിയാവുന്ന, അവന് ജീവിക്കാൻ നിവർത്തില്ലാത്ത ഒരാളാണ്, അവനൊരു പണിക്കും പോവാത്ത ആളാണ് എന്നൊക്കെ, അതൊക്കെ ഞാൻ മാറ്റുന്ന പറയും. അപ്പം അതിനർത്ഥം എന്താ വെച്ചാൽ, ഒരു അറേഞ്ച്ഡ് മാരേജിൽ നമുക്ക് അന്വേഷിച്ച് നമുക്ക് വളരെ കൃത്യത വരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളെ പറ്റുമെങ്കിൽ സ്വീകരിക്കാം, പറ്റില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. അതുകൊണ്ട് എത്രയോ വിവാഹങ്ങൾ അന്വേഷിച്ച് മുടങ്ങുന്നു, 8-10 വിവാഹങ്ങൾ, എന്നാൽ പ്രേമം ഒറ്റൊന്നുള്ളൂ. ഒരു പ്രേമം തുടങ്ങുന്നു, അത് വിവാഹത്തിൽ അവസാനം. അറേഞ്ച്ഡ് മാരേജിലോ അനേകം അന്വേഷണങ്ങളിൽ ഒന്ന് മാത്രമേ വിവാഹം ആകണുള്ളൂ.
0: അതോടൊപ്പം ശരിക്കും അരിസ്മോലി പറഞ്ഞ ആദ്യത്തെ പോയിന്റ് അതൊരു പ്രസക്തമാണ്. അതായത് ഇവർ തമ്മിൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു പ്രകൃതിപരമായ പ്രക്രിയകളിലേക്ക് കടക്കുന്നതോടുകൂടെ രണ്ടാളുടെയും ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ പരിചയപ്പെടാൻ മറക്കണുണ്ട്. മറക്കണുണ്ട് എന്ന് മാത്രമല്ല ഒളിക്കണുണ്ട്. ഇപ്പോ എക്സ് എന്ന് പറഞ്ഞ ആള് വൈ എന്ന് പറഞ്ഞ ആളുമായിട്ട് പ്രണയത്തിലാവുമ്പോ ഈ തേനെ പാലെ ചക്കരയെന്ന വിളിക്കുക. പിന്നെ ഈ കല്യാണത്തേക്ക് കടക്കുമ്പോ പിന്നെ തേനൊരു കുപ്പി, പാല് 2 കുപ്പി, ശർക്കര 4 കിലോ എന്നുള്ള അടുത്തേക്കാണ് എത്തുക. അപ്പം യഥാർത്ഥ വ്യക്തിത്വം ഒളിച്ചു വെക്കുക എന്നുള്ള ഒരു സംഭവം നടക്കണില്ലേ?
1: അതെ, തീർച്ചയായും. ഇപ്പോ നമ്മള് സാധാരണഗതിയിൽ എന്താ വെച്ചാലിപ്പോ ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നതും ഒരു ഫ്രണ്ട് എന്ന് പറയണതും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസങ്ങളില്ലേ? ഇപ്പൊ പ്രേമം ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ? നേരെ മറിച്ച് വിവാഹം അതല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പിന് പറ്റുന്ന ഒരാളെ നമുക്ക് ഭർത്താവാകാൻ പറ്റും എന്നുള്ള താരതമ്യം എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതൊരിക്കലും ശരിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ, പലപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ തന്നെയാണ് വിവാഹം എന്ന് കാമുകി കാമുകന്മാർ തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് വിവാഹത്തിലേക്ക് പരിണമിക്കുമ്പോൾ വിവാഹ ജീവിതത്തിൽ അവർക്ക് പ്രണയത്തിന്റെ ആസ്വാദനങ്ങളോ അനുഭവങ്ങളോ പെരുമാറ്റ രീതികളോ കാണാതെ വരുമ്പോൾ അവർ നിരാശരാകുന്നു, വിവാഹം വേർപിരിയുന്നു, അവർ തമ്മിൽ പ്രശ്നമാകുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ പ്രണയ വിവാഹങ്ങളും എന്ന് പറഞ്ഞാൽ ഒരു കുടുംബജീവിതത്തിനും വിവാഹ ജീവിതത്തിനും ഏറ്റവും മാരകമായ പരിക്കുകൾ ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥത്തിൽ പ്രണയ വിവാഹം. സംശയങ്ങൾ ജനിപ്പിക്കും, നമുക്ക് തികച്ചും എതിരായ ആളെ കല്യാണം കഴിക്കാൻ നിർബന്ധിതമാകുന്ന അവസ്ഥ വരും. അതേപോലെ നമ്മുടെ ആദർശങ്ങളെ ആശയങ്ങളെ നമ്മൾ നിരാകരിക്കേണ്ടി വരും. നമ്മൾക്ക് ഒരു നല്ല ഇണയെ തിരഞ്ഞെടുക്കുവാനുള്ള ചോയ്സ് നഷ്ടപ്പെട്ടു പോകും. ഈ ധാരാളക്കണക്കിന് പ്രശ്നങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാവുന്നത്. ചിലപ്പോൾ ഒരാൾക്ക് ഒരു സമയത്ത് 3-4 പെൺകുട്ടികൾ കാമുകിമാരായി ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിലൊന്ന് വിവാഹത്തിലേക്ക് പോകുമ്പോൾ അവർ വിവാഹിതരായി ജീവിക്കുകയും ബാക്കി 3 ആളും വീണ്ടും അവരുടെ പ്രണയം തുടരുകയും ചെയ്യും. അങ്ങനെ എത്രയെത്ര ദുരന്തങ്ങൾ നമ്മൾ മുന്നിൽ കാണുന്നു. ഇതൊക്കെ എന്താ വെച്ചാൽ ന്യായീകരിക്കുക, അവനവനെത്തിപ്പെട്ട ഒരു ദുരന്തത്തിൽ മുന്നോട്ട് പോവാൻ വേണ്ടിയുള്ള ഒരു ദുർന്യായം പറയാന്ന് മാത്രം.
0: പിന്നെ ശരിക്ക്
1: യാഥാർത്ഥ്യങ്ങളായി
0: ഇപ്പൊ ഈ 18, 20, 22 വയസ്സിലുള്ള ഒരു കുട്ടി തനിക്കൊരു എണയെ തിരഞ്ഞെടുക്കുമ്പോ അവരുടെ കാഴ്ചപ്പാടില് അന്നത്തെ കാഴ്ചപ്പാടിന്റെ പരിമിതിയിലെ പ്രായത്തിന്റെ പരിമിതിയിലെ ഒരു അന്വേഷണം മാത്രമാണല്ലോ നടക്കുന്നത്.
1: തീർച്ചയായും
0: മറ്റേത് കുടുംബങ്ങളും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഈയൊരു ആളുടെ ശരിയും തെറ്റും
1: അതെ
0: യോജിപ്പും വിയോജിപ്പും പരിശോധിക്കപ്പെടുന്നുണ്ടല്ലോ.
1: പിന്നെ വേറെയല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ പ്രണയിക്കുന്ന ആളുകള് പുരുഷന്മാർ പലപ്പോഴും അവരെ കുറിച്ച് ഇവർക്ക് പിന്നെ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവർ മറച്ചു വെക്കും. അവരെ വീടിന്റെ അവസ്ഥ, അവരുടെ വീട്ടിലുള്ള സാഹചര്യങ്ങള്, അവരുടെ സാമ്പത്തിക സ്ഥിതി എല്ലാം മറച്ചു വെക്കും.
0: പ്രായം
1: എന്നിട്ട് എന്ത് ചെയ്യും, എല്ലാം ഇവർക്ക് എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും പറഞ്ഞ് അഡ്രസ് ഉണ്ടായിക്കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോകുന്ന എത്രയോ പ്രേമങ്ങളുണ്ട്. അവസാനം ഇവരെന്ത് ചെയ്യും, ആ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അറിയുക. അപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഈ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ അവർക്ക് പറയാൻ കഴിയൂല. അപ്പൊ എന്താ വെച്ചാൽ അറിയുന്നുണ്ട് പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്, ചില പെൺകുട്ടികളോട് നമ്മൾ അവന്റെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ കഴിയൂല. അപ്പൊ അത് എന്താണ്, ആ വിഷയങ്ങളിലേക്കൊന്നും അവർ പോകുന്നില്ല. ഇവനോടുള്ള ഫ്രണ്ട്ഷിപ്പിലുള്ള ആ ഒരു പിന്നെ ലഹരിയിൽ നിൽക്കുന്നു എന്നല്ലാതെ അവിടെ ഒന്നും അവനവന്റെ ബുദ്ധിയോ തൻ്റെ ഇടമോ ഒന്നും വർക്ക് ചെയ്യണ്ടല്ലോ.
0: ഇനി നമുക്കിതിന്റെ മറ്റൊരു കാരണത്തിലേക്ക് വരികയാണെങ്കിൽ, ഒരു സെലിബ്രിറ്റികൾ സിനിമ ഇതിലൊക്കെ ഇതാണ് അവിടെയൊക്കെ ഉള്ളൊരു വിവാഹത്തിന്റെ മെത്തേഡ് ഇതാണ്. അപ്പൊ അതിനെ അനുകരിക്കുന്നതിന്റെ ഭാഗമായി കുട്ടികൾ ഇതിലേക്ക് പോകുന്നു.
1: അതെ അതെ അതെ. എന്താണെന്നറിയോ, ഇതിപ്പോ എന്താന്ന് വിചാരിച്ചാല് നമ്മൾ യഥാർത്ഥത്തിൽ ജീവിതത്തെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ബലി കൊടുക്കുന്നത്. ഈ സെലിബ്രിറ്റികൾക്കൊക്കെ സംഭവിക്കുന്നത് നമുക്കറിയാലോ, എത്ര നല്ല ജീവിത സാഹചര്യങ്ങളും കുടുംബ പശ്ചാത്തലങ്ങളുള്ള ആളുകളാണ്. അവർക്ക് വിജയിക്കാത്തത് കുടുംബജീവിതം മാത്രമാണല്ലോ. എത്രമാത്രം വിവാഹമോചനങ്ങൾ, എന്തെല്ലാം ദുരന്തങ്ങൾ, അതിൽ ജനിക്കുന്ന മക്കളുടെ അനാഥത്വങ്ങൾ, സമൂഹത്തിൽ നമ്മൾ കേൾക്കുന്ന അവരെക്കുറിച്ചുള്ള ബാഡായിട്ടുള്ള മോശമായിട്ടുള്ള ഇമേജുകൾ, എന്തൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഈ ലോകത്ത് നമുക്ക് ഏറ്റവും അനുഭവിക്കാനുള്ള ഒരു ആസ്വാദനത്തിൻ്റെ ലോകമാണ് ദാമ്പത്യം. ആ ദാമ്പത്യത്തെയാണ് എന്ത് ചെയ്യണത്, അപ്പം ആ നശിച്ച തകർന്നു കിടക്കുന്ന ആ രൂപങ്ങളെ അനുകരിക്കുമ്പോൾ അവരിലൂടെ എന്ത് ചെയ്യണം, ഈ സമൂഹത്തിൽ വളരെ വലിയൊരു വിഭാഗം ആളുകൾ ഇത്തരം കുടുംബജീവിതത്തിൻ്റെ നല്ലൊരവസ്ഥ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ് നമ്മൾ അതിൽ വായിക്കേണ്ട കാര്യം.
0: അപ്പം നമ്മൾ സ്വതന്ത്രവാദം, അതേപോലെ തന്നെ ആഘോഷിക്കാനുള്ള ത്വര, സെലിബ്രിറ്റികളുടെ സിനിമ ഫീൽഡിലുള്ള ആളുകളുടെ മോഡലുകൾ അനുകരിക്കൽ പോലത്തെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി മറ്റൊന്ന്, പലപ്പോഴും ഈയൊരു പ്രായത്തിലെത്തുമ്പോൾ സംസാരിക്കാനും സങ്കടങ്ങൾ പങ്കുവെക്കാനും ഒക്കെ വീടിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടാതെ വരുമ്പോൾ വളർത്തലിൻ്റെയും വളർച്ചയുടെയും പശ്ചാത്തലങ്ങൾ പലപ്പോഴും ഇങ്ങനെ ഒരു കാമക്കണ്ണോടുകൂടെ നോക്കുന്ന ആളുകളുടെ കെണിയിൽ പോയി കുട്ടികൾ ചാടാൻ പലപ്പോഴും കാരണമല്ലേ?
1: അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ കുട്ടികൾ ബുദ്ധിയുള്ളവരായി സംസ്കാരമുള്ളവരായി നല്ല ശാരീരികമായ നല്ല ഒരു ആരോഗ്യമുള്ളവരായി വളരണമെങ്കിൽ അവർ നല്ലൊരു ഗൃഹാന്തരീക്ഷത്തിൽ വളരേണ്ടത് അത് വളരെ പ്രധാനം. നമ്മൾ ഈ ക്രിമിനലുകളായിട്ട് പോകുന്ന കുട്ടികൾ, ലഹരിക്കടിമയാകുന്നവർ, പ്രേമത്തിലേക്ക് പോകുന്നവർ, ഇതിനൊക്കെ പല പല കാരണങ്ങളുണ്ട്. പക്ഷെ ജീവിത പശ്ചാത്തലം ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം, യാതൊരു സംശയ കാര്യത്തിൽ. പിന്നെ മാതാപിതാക്കൾ തമ്മിൽ നടക്കുന്ന ഫൈറ്റുകൾ ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് കണ്ടു നിൽക്കാനും അത് അംഗീകരിക്കാനും ഒരിക്കലും പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥകൾ അതുണ്ടാവുമ്പോണ്ടാവണം എന്ന് വെച്ചാലും ഈ കുട്ടിക്ക് ആവശ്യമായ ഒരു സ്നേഹമോ പരിഗണനയോ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ അവരുടെ സാന്നിധ്യമോ തലോടലുകളോ ഒന്നും ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. ശരിക്കും കുട്ടികൾ എന്ത് ചെയ്യണം, ആ വാപ്പൻ്റെയും ഉമ്മൻ്റെയും നല്ല സ്നേഹത്തിൽ വളരണം. ഇപ്പം എന്താ വെച്ചാൽ വാപ്പയും ഉമ്മയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, ജോലിയുള്ള ആളുകൾ, നാട്ടിലില്ലാത്ത ആളുകൾ, വാപ്പുണ്ടെങ്കിൽ ഉമ്മല്ല, ഉമ്മ ഉണ്ടെങ്കിൽ വാപ്പല്ല, എന്തൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പം നമ്മളെന്താ വെച്ചാൽ എപ്പോഴും നമ്മളൊരു കുടുംബ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കും. സലാഹുൽ ഉമ്മ ബി സലാഹുൽ ഉസ്ലാന്നാണ്. ഒരു നല്ല ഒരു നല്ല കുടുംബം, വജഅൽനാലിൽ മുത്തഖീന ഇമാമ എന്നാണ് റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന. അതിൽ നാസിർ സയ്യിദ് റഹ്മുള്ളാഹി പറയുന്നത് വെച്ചാൽ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഒരു കുടുംബം നന്നാവുമാണെന്ന് മാത്രമല്ല, ലോകം നന്നാകാൻ നമ്മൾ പ്രാർത്ഥിക്കും.
0: ആ പ്രാർത്ഥനയുടെ
1: ഉള്ളടക്കം കാരണം വജൻ ഇവിടുത്തെ പിന്നെ സൂക്ഷ്മത പാലിച്ച് ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്കെല്ലാം മുന്നിൽ നടക്കുന്നവരാക്കണം എൻ്റെ മക്കളെ എന്നാണ്. അപ്പോൾ നമ്മുടെ സ്വപ്നം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ അവർ സംസ്കാരമുള്ളവരാകുക എന്ന് മാത്രമല്ല, സംസ്കാരമുള്ളൊരു നാടിൻ്റെ നേതൃത്വം വരാൻ ഏറ്റെടുക്കാൻ മാത്രം കഴിവുള്ളവരാവണം എൻ്റെ മക്കളെന്ന്. അത് കാണാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കണമെന്നാണ്. അപ്പോൾ സത്യം എന്താ വെച്ചാൽ, അങ്ങനത്തെ ഒരു നല്ല ഗൃഹാന്തരീക്ഷം അത് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ നല്ല സുഹൃത്തുക്കൾ, നല്ല കലാലയങ്ങൾ, കലാലയങ്ങൾക്കൊക്കെ നല്ല പങ്കുണ്ട്. എന്താ വെച്ചാൽ അവിടെ ആണ് ഒരു കുട്ടി എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ട് സ്വഭാവങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, അവൻ്റെ പെരുമാറ്റങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അവരപ്പം ഇടപെട്ടിട്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്യുക, അവിടെ സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവനെ ഗൈഡ് ചെയ്ത് അതെന്തിനും. ഇപ്പോൾ അവനോട് ഉയർന്നു പോകാൻ പറ്റിയ ആളാണെങ്കിൽ നിനക്ക് ഇന്ന രൂപത്തിലൊക്കെ നിനക്ക് ഉയർന്നു പോകാൻ, നിനക്ക് IAS കിട്ടും, നിനക്ക് മെഡിക്കൽ എൻട്രൻസ് കിട്ടും എന്നൊക്കെ പറയണത് ആരാണ്, അധ്യാപകരല്ലേ. ഇതേപോലെ തന്നെ എന്താണ്, നല്ലൊരു സംസ്കാരത്തിലേക്ക്, നല്ല സ്വഭാവങ്ങൾ കാണുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് അതിലുള്ള പ്രോത്സാഹനങ്ങൾ നൽകി അങ്ങനെ അവരെ നല്ല നിലക്ക് കൊണ്ടുവരുന്ന ഒരു നല്ല സ്കൂളിൻ്റെ അന്തരീക്ഷം, പഠനാന്തരീക്ഷം, നല്ലൊരു വീടിൻ്റെ അന്തരീക്ഷം, സുഹൃത്തുക്കൾ എന്നുള്ള നല്ല ഒരു നല്ല സുഹൃവലയങ്ങൾ, ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ലവരായി വളരും. അതൊക്കെ നിരാകരിക്കപ്പെട്ട സ്നേഹം നിരാകരിക്കപ്പെട്ട പിന്നെ മാതാപിതാക്കളെ കാണാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിരിക്കാം. എല്ലാ സമയത്തും അവർ അനാവശ്യമായി പീഡിപ്പിക്കുക, അവർക്ക് കഴിയാത്ത ജോലികൾ അവർക്ക് കൊടുക്കുക, അവരെ എപ്പോഴും എന്ത് ചെയ്യുകയാണ്, വളരെ ക്രൂരമായി മാനസികമായി ശാരീരികമായി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുക, മിനിമം അവരുടെ ജീവിതത്തിന് ആവശ്യങ്ങൾ പോലും നിർവഹിച്ചു കൊടുക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കുട്ടികൾ എന്ത് ചെയ്യും, നമുക്ക് നഷ്ടപ്പെട്ടു പോകും, അവർ വഴിതെറ്റിപ്പോകും, അത് സ്വാഭാവികമാണ്.
0: ഈ ടോർച്ചറിങ് ഉണ്ടല്ലോ, കണ്ടിന്യൂസ് ആയി പഠിക്കാൻ പറയാം, കണ്ടിന്യൂസ് ആയി ജോലി ചെയ്യിക്കുക. ഇപ്പം ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി വന്ന് പറഞ്ഞൊരു വിഷയം, നീ ഒരു വീട്ടിലേക്ക് പോകാനുള്ളതാണ് കെട്ടിച്ച്, അതുകൊണ്ട് ഇപ്പം തന്നെ നീ പണി പഠിക്കണം എന്നാണ്, ക്ലാസ് 7 ആയിട്ടുള്ളൂ. ആ ടൈപ്പ് കൈകാര്യം ചെയ്യലുകൾ പലപ്പോഴും കുട്ടികൾക്ക് വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ.
1: പാരന്റിങ് വളരെ പ്രധാനം തന്നെയാണ്. ഇപ്പം നിങ്ങളൊക്കെ മുമ്പ് നമ്മളൊരു പറഞ്ഞാണ്, നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർക്ക് എന്ത് ചെയ്യും, എല്ലാ വെക്കേഷനിലും ട്രെയിനിങ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ കുട്ടികൾ എത്ര സമയം ഇരിക്കണത്, നമ്മൾ ചിലപ്പോൾ ഒരു 10 മണി മുതൽ 4 മണി വരെ ഇരിക്കുന്നു, ബാക്കി 4 മണി മുതൽ അടുത്ത 10 മണി വരെ ആരെടുത്ത കുട്ടി
0: പാരൻസിൻ്റെ അടുത്താണ്
1: അല്ലേ. അപ്പോൾ നമ്മൾ കേവലം അക്ഷരങ്ങൾ മാത്രമേ പഠിപ്പിക്കണം, അവരെന്തൊക്കെ പഠിപ്പിക്കണം, ഉറങ്ങാൻ പഠിപ്പിക്കണം, ഉണരാൻ പഠിപ്പിക്കണം, ഫോണ് നോക്കണം, അവർ പഠിപ്പിക്കണം, എല്ലാം പഠിപ്പിക്കണ്ടേ അവരാണ്. എല്ലാം പലപ്പോഴും അധ്യാപകന്മാരും ഉസ്താദുമാരെ ഏൽപ്പിക്കലാണ്. കഴിഞ്ഞ PTIയിൽ ഒരു ഉമ്മ പറഞ്ഞു, 8:30 മണിയായാൽ എല്ലാവരും ഫോണും ഞാൻ വെക്കുന്ന ട്രെയിൽ
0: കൊടുന്നേക്കും.
1: 8:30 കഴിഞ്ഞാൽ ഫോൺ വെക്കും. അപ്പോൾ 8:30 മുതൽ രാവിലെ 4 വരെ നമ്മൾ ഉറങ്ങിയിട്ട് കുട്ടി ഫോൺ ഉപയോഗിച്ചാൽ ആ ഫോൺ ഉപയോഗം റോങ്ങാന്ന് ഉറപ്പല്ലേ. അപ്പോൾ ഇവരിപ്പൊന്നും ഉപയോഗിച്ചിട്ടല്ല, പക്ഷെ ആ ഉപയോഗിച്ച ശീലം വരാതിരിക്കാൻ നേരത്തെ വാങ്ങി വെക്കുക. അപ്പോൾ പാരൻസിന്റെ ശ്രദ്ധ തന്നെയാണ് ഏറ്റവും പ്രധാനം. അവർ കൂടെ ഉണ്ടാവും,
0: പ്ലാൻ വേണം ഈ ഉമ്മാക്കുള്ള പോലെ.
1: തീർച്ചയായും വേണം. നമ്മൾ പറയും ഇപ്പോൾ മൊബൈൽ കൊടുക്കുകയാണെങ്കിലും എന്ത് ചെയ്യണം, ഒരു മൊബൈൽ വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മളെന്താ പറയുക, നിനക്ക് എല്ലാവരും A+ ഉണ്ടെങ്കിൽ ഞാൻ മൊബൈൽ വാങ്ങിത്തരാന്ന്, മനസ്സിലെ അതല്ലല്ലോ പറയണത്. A+ ഉണ്ടെങ്കിൽ മൊബൈൽ വാങ്ങിക്കൊടുത്തുള്ളൂ. പക്ഷേ മൊബൈൽ വാങ്ങാൻ പോകുമ്പോൾ പറയേണ്ടത് എന്താണ്, ഈ മൊബൈലിൽ സിമ്മിട്ട് നീ സ്വന്തം ഉപയോഗിക്കുമ്പോൾ ഇതുവരെ നീ ഉമ്മൻ്റെ മൊബൈൽ ഉപയോഗിച്ച് അവിടെ നീ അതിൽ എന്തുപയോഗിക്കുമെന്ന് എനിക്കറിയാൻ പറ്റും. അതേപോലെ തന്നെ ഈ മൊബൈൽ എനിക്കോ ഞാൻ നിർദ്ദേശിക്കുന്നവർക്കോ പരിശോധിക്കാൻ അവകാശം, പരിശോധിക്കാൻ പറ്റാത്ത വിധം എന്ന് നീ ലോക്കിടുന്നുവോ അന്ന് മൊബൈൽ
0: ഉണ്ടാവേതല്ലാതെ.
1: രണ്ടാമത്തത്, ഏതെങ്കിലും ഇപ്പോൾ ഒരു മൊബൈൽ ഉപയോഗിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ന്യായമുണ്ട്, നിനക്ക് പഠിക്കാണ്ട് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അപ്പം ഞാൻ അനുവദിക്കും. പിന്നെ ഞാനത് മോശമായി ഒന്നും ഉപയോഗിക്കില്ല എന്നാണ് നീ പറയണത്. അപ്പോൾ മോശമായി ഉപയോഗിക്കുന്നത് എപ്പോൾ കണ്ടുവോ അന്ന് നിൻ്റെ മൊബൈൽ
0: എനിക്ക്
1: നഷ്ടം, പിന്നെന്താ മൊബൈൽ കൊടുക്കണേന് ഒരു പ്രശ്നമല്ല. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ പാരൻറ്റിങ് ആണ്, സ്നേഹത്തോടെ പറയാൻ. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് 100 ഭാഷയിൽ നമുക്ക് പറയാൻ പറ്റും, 100 ഭാഷയിൽ നമുക്ക് പറയാൻ പറ്റും, മനസ്സിലെ. പക്ഷേ അതിൽ ഏറ്റവും സ്നേഹമുള്ള ഭാഷ ഉപയോഗിക്കുക എന്നുള്ളത് പാരൻസ് ശീലിക്കേണ്ട ഒരു കാര്യം, മനസ്സിലെ. സ്കൂളിലേക്ക് പോകാൻ കുളിച്ച് മാറ്റി ഒരുങ്ങാൻ വേണ്ടി രാവിലെ പറയുന്ന ഉമ്മ എങ്ങനെയൊക്കെ പറയാൻ പറ്റും, എങ്ങനെ പറയാൻ പറ്റും, എന്താ ഇവിടെ ഇങ്ങനെ രാവിലെ വന്നാൽ കടന്നുറങ്ങുക, വെറുതെ അങ്ങനെ അങ്ങോട്ട് ഇവിടെ നടക്കുക, സ്കൂളിൽ പോകണ്ടേ, എത്ര സമയമായി എന്ന് ചോദിക്കുന്നതിന് പകരം മോനെ വാ, 8:30 കണക്ക്, 8:30 ഇനി 1/2 മണിക്കൂറുള്ളൂ, ഭക്ഷണം കഴിക്കാനൊക്കെ അല്ലേ, നീ കുളിച്ചെങ്ങ് വാ. അപ്പൊ ഇങ്ങനെ ഭക്ഷണം റെഡി ആക്കാൻ അറിയുമ്പോൾ കുളിച്ചു
0: വരും,
1: ഈ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ബാക്കി തയ്യാറ. അങ്ങനെ ഭക്ഷണത്തിലേക്ക് ക്ഷണിക്കുന്നത് പോലും ഒരു സ്നേഹത്തോടെ വിളിക്കാൻ, നമ്മൾ ഉണ്ടാക്കുന്ന മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന എന്താണ് രുചികരമായ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി അവർ ആ സന്തോഷത്തോടുകൂടെ മക്കളെ വിളിക്കാനും അവരത് കഴിക്കുന്നതിൽ ഒരു ആനന്ദം കാണാനും പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അടുക്കളയിൽ പണിയെടുക്കുന്നത്? അപ്പൊ എന്താണ്, അതാണ് അവസാന നിമിഷങ്ങളിൽ നേരം വൈകി 10 മിനിറ്റാവുമ്പോൾ എല്ലാം കച്ചറയായി, ഇനി കുറേ ചീത്ത പറഞ്ഞ് വീട്ടിൽ നിന്ന് അയക്കുമ്പോൾ 1/2 മണിക്കൂർ ചീത്ത, വീട്ടിലേക്ക് കയറി വരുമ്പോൾ 1/2 മണിക്കൂർ,
0: ഉറങ്ങാൻ വിടുമ്പോൾ
1: 1/2 മണിക്കൂർ, ഇത്തരം അവസ്ഥകളിൽ നിന്നൊക്കെ ഈ മനസ്സിന് ഓരോ വിഷമങ്ങൾ വന്ന് കുട്ടികൾ എന്ത് ചെയ്യാണ്, വീട് അവർക്ക് വെറുക്കുന്നു, ഉമ്മ അവർക്ക് വെറുക്കുന്നു, മനസ്സിലെ. അപ്പോഴൊക്കെയാണ് അവരെന്ത് ചെയ്യണത്, പുറം ലോകത്ത് അവർക്ക് കമ്പനികൾ ഉണ്ടാകുന്നു, കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നു, ആസ്വാദനത്തിന് അവസരങ്ങൾ ഉണ്ടാകുന്നു, വീട്ടിലെത്താതിരിക്കാൻ ശ്രമിക്കുന്നു, ഒക്കെ അങ്ങനെ ഉണ്ടാവുന്നു. നല്ലൊരു പാരന്റിങ് അത് വളരെ പ്രധാനം തന്നെയാണ്,
0: പരിഹാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്.
1: തീർച്ചയായും
0: ഏതാനും മിനിറ്റുകളാണ് നമുക്ക് ബാക്കി. ഇത് കാണുമ്പോൾ ഇപ്പൊ ഈ ഇത്തരം കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, ആസിഡ് ഒഴിച്ച സംഭവങ്ങൾ, അതേപോലെ തന്നെ വളരെ മനസ്സിന് കൊള്ളുന്ന ചില ഉപദേശങ്ങളൊക്കെ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, പ്രണയത്തിലൊക്കെ അകപ്പെട്ട കുട്ടികൾ അവർ ചിന്തിക്കണം, അവർ പറയുന്നൊരു കാര്യമാണ് എന്ത്, പക്ഷെ പറ്റണില്ല എനിക്ക് ഒഴിവാകാൻ, ഒഴിവാകണമെന്നുണ്ട് പക്ഷെ പറ്റണില്ല, വീണ്ടും അതിലേക്ക് തന്നെ റീകണക്ട് ചെയ്യപ്പെടുകയാണ്. അവരോട് നമുക്ക് എന്താ പറയാനുള്ളത്?
1: എന്തായാലും നമുക്ക് എപ്പോഴും പറയാനുള്ളത് തുടങ്ങരുതേ എന്നുള്ളത് തന്നെയാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ അതെന്താണ്, അത് ഇത് പലപ്പോഴും ഇസ്ലാം എന്ത് ചെയ്യുന്നത്, നോക്കരുത്, കാണരുത്, ഒറ്റക്കാകരുത്, സ്വകാര്യ സംസാരിക്കരുത് എന്നൊക്കെ പറയണത് എന്താ വെച്ചാൽ, ഇത് എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ ഒരു അവിഹിതത്തിൽ അവസാനിക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണല്ലോ ഇതിലേക്ക് നിരും. അപ്പം ഇപ്പം എത്തി, ഇവങ്ങൾ പറഞ്ഞ പോലെ എത്തിയാൽ നമ്മളത് ഇവരിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ഈ പ്രേമം എന്നത് എങ്ങനെയാണ് ഇവരിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ ഇന്നിൽ അതാണ് സംഭവിക്കുന്നത് അവർ തിരിച്ചാണ്. അത് അതുമാത്രം നമ്മളിപ്പോൾ ഇതിൽ കാണുന്നൊരു പ്രതീക്ഷ. അതായത് നിനക്ക് ഇവനോട് തോന്നുന്നൊരു ഇഷ്ടമുണ്ടല്ലോ, അത് ഇവൻ എന്തെങ്കിലും ആയിട്ടല്ല, ഇവൻ്റെ സൗന്ദര്യം കൊണ്ടോ ഇവൻ്റെ സ്വഭാവം കൊണ്ടോ ഒന്നുമല്ല, ഏത് ആണിനെ അവൻ എൻ്റെതാണ്, എനിക്ക് അവൻ ഇഷ്ടമാണെന്ന് നീ വിചാരിച്ചു, അതോടുകൂടെ അവനുമായിട്ട് അതുണ്ടാവും. ഇനി നമുക്ക് ഇഷ്ടം പോലെ ഉദാഹരണമുണ്ട്, 25-30 വയസ്സ് അധികമുള്ളവരെ പറ്റി മക്കളുള്ളവരെ വിചാരിക്കണം, ആരെ നമ്മൾ സങ്കല്പിച്ചാലും അത് നമുക്ക് എന്ത് ചെയ്യും, അയാളെ തന്നെ കിട്ടണമെന്ന് നമുക്ക് തോന്നും. 2-3 മക്കളുള്ള ആളുകളെ കല്യാണം കഴിക്കണം എന്ന് ആവശ്യപ്പെടുന്ന 18-17 വയസ്സുള്ള പെൺകുട്ടികളെ നമ്മൾ കാണുന്നു. അപ്പം അതെന്താ വെച്ചാൽ ആണ് പെണ്ണ് എന്നുള്ള ഓപ്പോസിറ്റ് സെക്സ് തമ്മിലുള്ള അട്രാക്ഷൻ മാത്രമാണ്. അത് നീ 1-3 മാസം എന്ത് ചെയ്യാണ്, ഫോണും ചാറ്റിംഗ് ഒന്നും ഇല്ലാതെ ഇരുന്നാൽ അതങ്ങനെയാണ് പോവും എന്ന് പറയുമ്പോൾ പലർക്കും മനസ്സിൽ,
0: പിന്നെ ഇത് തലച്ചോറുന്ന സാധനം
1: ഇറങ്ങും. പിന്നെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ശരിക്കും ബോധ്യപ്പെട്ടാലേ, പുതിയ പെൺകുട്ടികൾക്ക് എന്താ വെച്ചാൽ അവരുടെ ഭാവിയെക്കുറിച്ച് നല്ല ആശങ്കകളാണ്. അതുകൊണ്ട് ഈ പ്രേമത്തിലൂടെ പോയി കഴിഞ്ഞാൽ താൻ ഒറ്റപ്പെട്ടു പോകും, തനിക്കെല്ലാം നഷ്ടപ്പെടും, തൻ്റെ ഒരു ജീവിതം വെച്ചാണ് ഈ കളിയെന്ന് മനസ്സിലായാൽ ഒരുവിധം പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യും,
0: പിന്മാറും. ഏറ്റവും അവസാനം ഇങ്ങനത്തെ ഒരു കെണിയിൽ അകപ്പെട്ട മക്കളുടെ പാരൻസിനോട് നമ്മൾ എന്ത് പറയണം?
1: നമ്മളെന്തറിയോ, ഫോഴ്സ് ഉപയോഗിച്ചിട്ട് നീ എൻ്റെ മകളായിരിക്കില്ല, നീ എൻ്റെ മകനായിരിക്കില്ല എന്ന അവസാനത്തെ വാക്കുകൾ നമ്മൾ ആദ്യം പറയരുത്.
0: യെസ്,
1: നമ്മൾ മനസ്സിലാക്കണം. അതായത് പ്രേമിക്കുന്നവർക്കറിയാം അതെത്രമാത്രം അവർ അവിടെ പ്രേമം ആഴമേറിയതാണ്, അവർക്ക് വെറുപ്പിലെ എന്ത് പ്രയാസമുണ്ട്. വാപ്പാക്കും മക്ക് ഈ സൈഡ് പറയാനും അതാണ് ഒഴിവാക്കിക്കളാന്ന് പറയാൻ പറ്റും, കാരണം അവർക്ക് ഈ പ്രേമത്തിൻ്റെ അനുഭവമല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം, എന്നിട്ട് വേണം നമ്മളതിലിടപ്പ്. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പരിഹാരം ഉണ്ടാക്കി ആ കുട്ടിക്ക് സേഫായ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്നത് വരെ നമ്മൾ കൂടെ നിൽക്കണം.
0: യെസ്, രോഗമാണത്.
1: അതെ അതെ, കൂടെ നിൽക്കണം, എങ്കിൽ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകും.
0: വിശുദ്ധ ഖുർആനും പറഞ്ഞത് ഫൈത്മാഉല്ലദീ ഫീ ഖൽബിഹി മറദ്, ഹൃദയത്തിൽ രോഗമുള്ളവൻ അവനെ അവളെ ആഗ്രഹിക്കും എന്നാണ്. സ്വാഭാവികമായും പ്രണയത്തിലും സംഭവിക്കുന്നത് അതാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ വികാര വിക്ഷോഭങ്ങൾക്ക് നിൽക്കുന്നതിന് പകരം ഈ നിങ്ങൾ പരിഹരിച്ചിട്ടായില്ലെങ്കിൽ അത് അവരെ ബോധ്യപ്പെടുത്താവുന്ന കൗൺസിലേഴ്സ് ഉണ്ട്, അവരിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക. നമ്മുടെ വീടും പരിസരവും ഇത്തരം വാർത്തകളിലെ ഫോട്ടോകളിലെ സാന്നിധ്യങ്ങളാവാതിരിക്കാൻ പ്രാർത്ഥനാപൂർവ്വം ജാഗ്രതാപൂർവ്വം നീങ്ങേണ്ട പുതിയ കാലത്താണ് നാം ജീവിക്കുന്നത്. നിങ്ങളുടെ ആഡിങ്ങുകളും അതേപോലെ തന്നെ നിങ്ങൾക്ക് പങ്കുവെക്കാനുള്ള കാര്യങ്ങളും സംശയങ്ങളൊക്കെ പീസ് റേഡിയോ സ്നേഹക്കൂട്ടിലേക്ക് അയക്കുക. നമുക്ക് കൂടുതൽ ചർച്ചകളാകാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: ജസാക്കല്ലാഹു ഖൈറ, ബറക്കല്ലാഹു ഫീക്. സ്നേഹക്കോടിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ പ്രണയപ്പക, കാരണങ്ങളും പരിഹാരവും ഈ വിഷയവുമായി ഇന്നത്തെ സ്നേഹക്കോടിൽ ചില തിരിച്ചറിവുകൾ നമുക്ക് സമ്മാനിക്കുകയായിരുന്നു ബഹുമാന്യനായ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അതുപോലെ തന്നെ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സുലാഹി എന്നിവർ. പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. പീസ് റേഡിയോ വൈബ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു സമയത്ത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സുഹേർ പാണ്ഡിക്കൽ, എൻ്റെ കൂടെ VT അബ്ദുസ്സലാം സുലാഹി. അസ്സലാമു അലൈക്കും.

0: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി, ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം ഡയലോഗ് TV യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് TV യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്തെ സത്യം തിരിച്ചറിയാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മളൊക്കെ അധ്യാപകരാണ്. അധ്യാപന ജീവിതത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ കേൾപ്പിക്കുന്നവരാണ് കൂടുതൽ. കേൾവിക്കാറ് എന്നതിനപ്പുറം കേൾപ്പിക്കുന്നവരാണ്. കാരണം 35-45 മിനിറ്റുകളിലെ ഇടവേളകളിൽ പീരിയഡുകൾ മാറുമ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക്, ഒരു കൂട്ടം കുട്ടികളിൽ നിന്ന് മറ്റൊരു കൂട്ടം കുട്ടികളിലേക്ക്, ഏജ് കാറ്റഗറിയിൽ വരുന്ന 1-ാം ക്ലാസ് കഴിഞ്ഞ 4-ാം ക്ലാസ്, പിന്നെ 2-ലേക്ക്, ചിലപ്പോൾ 7-ലേക്ക്, അങ്ങനെ മാറി മാറി നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടി കുട്ടികൾക്ക് വിദ്യാഭ്യസിപ്പിക്കാൻ വേണ്ടി പോകും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലുള്ള ടീച്ചിങ് മാനുവൽ, ആ ടീച്ചിങ് നോട്ട്, അത് എത്രയും പെട്ടെന്ന് ആ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് അത് തീർക്കണം, സിലബസ് തീർക്കണം, കുട്ടികളെ കൃത്യമായ പാഠഭാഗങ്ങൾ അവരെ പഠിപ്പിക്കണം എന്ന ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ പുറപ്പെടുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ, ഹാരിസ് മൗലവിയുടെ ഈ ഒരു സംസാരം, അധ്യാപകനാവട്ടെ മറ്റാരുമാകട്ടെ, കേൾപ്പിക്കുന്നവൻ എന്നതിനപ്പുറത്ത് കേൾവിക്കാരനാവുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഉൾക്കാഴ്ച നൽകിയത് ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിതുപോലെ ഒരു ഉൾഗ്രാമത്തിൽ കാസർഗോഡ് ജില്ലയിലോടും ഏകദേശം ഒരു ഉൾഭാഗത്തുള്ള ഒരു നാട്ടിലാണ് ഞാൻ അധ്യാപനം നടത്തുന്നത്. അപ്പോൾ 1-ാം ക്ലാസ്സിലെ ഒരു കുട്ടി, ആ കുട്ടിയും നമുക്ക് ചില കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവായിരിക്കും. അപ്പം ആ കുട്ടിയെ ഞാനെപ്പോഴും ഓർക്കുകയാണ്. നമ്മൾ ക്ലാസ്സിലെത്തിയാൽ സലാം പറഞ്ഞ് നമ്മൾ ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ വാതിൽക്കിലേക്ക് ഓടി വന്ന് നമ്മുടെ കൈ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി കസേരയിലിരുത്തുന്ന കുട്ടികളിൽ ഒരാളാണ് ആ കുട്ടി. അപ്പം അത്രയും ആക്റ്റീവാണ് ആ കുട്ടി. കുട്ടികൾക്കിടയിൽ പല രൂപത്തിലുള്ളവരുണ്ടാകും. ചിലർ സീറ്റ് എണീക്കൂല, നമ്മൾ വന്നാലും വന്ന് പതുക്കെ എണീക്കുള്ളൂ. ചിലർ അങ്ങനെയൊന്നും പെട്ടെന്ന് മിംഗ്ലിങ് ആവൂല. പക്ഷെ ഈ കുട്ടി അങ്ങനെയല്ല, നന്നായി ഇടപെടുന്ന ഒരാളാണ്. അതിനനുസരിച്ച് തന്നെ നന്നായി പാഠഭാഗങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരു കുട്ടിയുമാണ്. അപ്പൊ നമുക്ക് അങ്ങനത്തെ ചില കുട്ടികൾ പ്രത്യേകം ഓർക്കും നമ്മൾ മറ്റു കുട്ടികൾക്ക് അപ്പുറം. അതൊരു ഹക്കാണല്ലോ, വാസ്തവമാണല്ലോ. അപ്പൊ എത്ര തന്നെ നമ്മൾ ശ്രമിച്ചാലും കുട്ടികൾക്കിടയിൽ അനീതി ഉണ്ടാകാൻ പാടില്ല എന്നത് ശ്രദ്ധിച്ചാലും ഇങ്ങോട്ട് കിട്ടുന്ന റെസ്പോൺസ് അനുസരിച്ച് നമ്മുടെ മനസ്സിൽ ആ കുട്ടിയോടുള്ള എന്താണ് ഓർമ്മയും മറ്റും നിലനിൽക്കും. ഒരു ഏകദേശം ഒന്ന് രണ്ടാഴ്ച ആ കുട്ടിയും പെട്ടെന്ന് ഡള്ളായി. മറ്റു ചില കുട്ടികളെപ്പോലെ സീറ്റിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ക്ലാസ്സിലേക്ക് വരുമ്പോഴും ആ കുട്ടി ഓടി വരുന്നില്ല, എന്റെ അടുക്കൽ വരുന്നില്ല, അതല്ലെങ്കിൽ എന്റെ കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി സീറ്റിൽ ഇരുത്തുന്നില്ല. സലാം പറയുമ്പോൾ ഒരു അശ്രദ്ധയായ മനസ്സുമായി ക്ലാസ്സിൽ ഇരിക്കുകയാണ്. ഒന്നാം ക്ലാസ്സിലെ കുട്ടിയാണ്. അപ്പോൾ ഞാനത് നോട്ട് ചെയ്തു, എന്തെങ്കിലും പ്രയാസം ഉണ്ടാകാമെന്ന് കരുതി. പക്ഷെ എനിക്ക് ആ കുട്ടിയുമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞില്ല. ഒരു വലിയ ഫാൾട്ടാണ് ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക്. പക്ഷെ ഞാൻ എൻ്റെ സിലബസ് എൻ്റെ പാഠം പഠിപ്പിക്കണം, ഈ കുട്ടികളെ കേൾപ്പിക്കണം എന്നുള്ള നിലക്കാണ് ഞാൻ പോകുന്നത് പാഠഭാഗങ്ങൾ. അങ്ങനെ കുറച്ച് കഴിഞ്ഞു നമ്മൾ ഈ ക്ലാസ്സിന്റെ യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോൾ ഈ കുട്ടി വളരെ പുറകിലേക്കായി മാർക്കുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഞാൻ ഈ കുട്ടിയെ ഒരു ദിവസം സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ചു. അപ്പോൾ ഇന്റർവെല് സമയത്ത് ചായന്റെ സമയത്താണ് വിളിപ്പിച്ചു, ടീ ബ്രേക്കിന്റെ സമയത്ത്. അപ്പൊ ഒരു ചെറിയ എന്തോ ലഘുകടി കയ്യിലുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഒരു കഷ്ണം കുട്ടിക്ക് കൊടുത്തു, എന്റെ അടുത്ത് ഇരുത്തി. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന്റെ ഇടക്ക് അവളോട് ചോദിച്ചു ഞാൻ. അപ്പൊ അവള് ഒരാളെ കിട്ടാൻ കാത്തിക്കണ പോലെ ഒരു മഴ പെയ്യുന്ന ആ ഒരു ശക്തമായ നിലക്ക് കുട്ടി എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ സംഭവം എന്താന്ന് ചോദിച്ചാല് കുട്ടിയുടെ ഉപ്പ് ഗൾഫിലാണ്. അപ്പോ ഉമ്മയും ഗൾഫിലേക്ക് പോയിട്ടുണ്ട്, കുട്ടിയെ ഒറ്റക്കാക്കിയിട്ടാണ് പോയിട്ടുള്ളത്. കുട്ടി ഒറ്റക്കാണ്. ഒറ്റക്ക് മീൻസ് കുട്ടിയുടെ ഉമ്മയുടെയോ ഉപ്പയുടെയോ വല്യപ്പയോ വല്യമ്മ അവരുടെ കൂടെയാണ് നിർത്തിയിട്ട് പോയിട്ടുള്ളത്. പ്രശ്നമൊന്നുമില്ല, പ്രശ്നമുള്ളതല്ല. പക്ഷെ എന്നിരുന്നാലും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളാവുന്നതിനപ്പുറത്താണ്. ഒരുപക്ഷെ മാതാപിതാക്കളോട് കളിചേരികളും തമാശകളും ഫോൺ വിളികളും മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ സംസാരിച്ചൊക്കെ, ഇന്നത്തെ കാലത്ത് അത്രയും അധികം ഈ ടെക്നോളജി വളർന്ന ഒരു കാലമല്ല. ഇപ്പൊ ഈ മൊബൈൽ ഫോണിലൂടെയും മറ്റും വീഡിയോ കോളും മറ്റൊന്നുള്ള കാലമല്ല. അപ്പൊ ഈ കുട്ടിക്ക് അതാണ് വിഷമം. കോള് ചെയ്യുന്നുണ്ട്, ഉമ്മയും ഉപ്പയൊക്കെ കോള് ചെയ്യുന്നുണ്ട്. എന്തോ ഒരു അനിവാര്യമായ കാര്യത്തിന് അവർ പോയതാണ്. കുട്ടിയെ കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായതാണ്. എന്തോ പാസ്പോർട്ടിന്റെ മറ്റെന്തോ ഇഷ്യൂ ഉണ്ടായതാണ്. അപ്പൊ ഈ കുട്ടിക്ക് നിസ്സാരമായൊരു സംഗതിയാണ്, പക്ഷെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഗൗരവമാണ്. ഉമ്മയും ഉപ്പയും നോക്കുന്നതിലേക്കാളേറെ ആ കുട്ടിയെ വല്യപ്പയും വല്യമ്മയും നോക്കുന്നുണ്ട്. പക്ഷെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ടുന്ന ഒരു ശ്രദ്ധ നഷ്ടപ്പെട്ടപ്പോ ആ കുട്ടിക്ക് മൊത്തത്തിൽ ആ കുട്ടി
3: പ്രയാസപ്പെട്ടു.
2: അപ്പൊ ഞാനൊരു ദിവസം രണ്ടു മൂന്ന് ദിവസം ഞാൻ അതില് ലാഗ് ചെയ്തു ആ കുട്ടിയെ കേൾക്കാൻ. പിന്നീട് ഞാനെന്നും ആ കാര്യം ഞാൻ ഓർക്കും. അധ്യാപന ജീവിതത്തിൽ ഒരു അധ്യാപകൻ മറ്റെല്ലാരേക്കാളും, ഹാരിസ് മോലൈ പറഞ്ഞതുപോലെ, കേൾപ്പിക്കുന്നവനേക്കാൾ അപ്പുറം കേൾവിക്കാരനാകുമ്പോഴാണ് ഏറ്റവും നല്ല ഒരു ബന്ധം നമുക്കിടയിൽ ഉണ്ടാകുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ ഞാൻ ഓർത്തു പോവുകയാണ്.
3: അതെ, ഇതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ടുന്ന ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ ശ്രോതാക്കൾ ഇപ്പോ പിന്നെ സലഫിയുടെ ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്കൊക്കെ കിട്ടേണ്ടുന്ന ഒരു കാര്യം, ഇപ്പം നമ്മൾ കുടുംബത്തിലേക്ക് ചെല്ലുന്നു, അപ്പം നമ്മുടെ മക്കളെ പേര് ചൊല്ലി വിളിക്കുന്നു, എന്നിട്ട് അടുത്തിരുത്തി എന്താ ഏതാ എന്ന് ചോദിക്കുമ്പോൾ ഇതേ സ്ഥിരമായി ഇത് ചോദിക്കുന്നതോടുകൂടി അത് വല്ലാത്തൊരു ഒരു മാനസിക ബന്ധം നമുക്കിടയിൽ അത് സ്ഥാപിക്കപ്പെടുകയാണ്. അതേപോലെ തന്നെ ഭാര്യയോട് മക്കളോട് നമ്മൾ പണിയെടുക്കുന്ന പിന്നെ കൂട്ടത്തിലുള്ള സഹപ്രവർത്തകരോട്, അപ്പോൾ ഒരു ഒരു എവിടെയും ഇന്നിപ്പോൾ പിന്നെ നമ്മുടെ ഒരു പിന്നെ അവനവൻ്റെ ലോകത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിൽ കേൾവിക്കാരനാവുക എന്നുള്ളത് വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ തീർച്ചയായും നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു മാനസികമായിട്ടുള്ള ഒരു ഒരു ഒരു അടുപ്പം അത് ഇത്തരത്തിലുള്ള നമ്മുടെ പ്രകൃതങ്ങളിലൂടെ സാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്.
0: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ അടുത്തതായി ഹിഫ്ളുൽ ഖുർആൻ. ഇന്ന് സൂറത്ത് ഇബ്രാഹിമിലെ 33-34 ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഫവാസ് ഫൈറൂസ്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് 32 വചനങ്ങളാണ് നാം പഠിച്ചത്. ഇന്ന് ഇൻഷാല്ലാ സൂറത്തു ഇബ്രാഹിമിലെ 33-34 വചനങ്ങളാണ് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്.

وسخر لكم الشمس والقمر.

0: അൽഹംദുലില്ല എന്നതോടുകൂടി സൂറത്ത് ഇബ്രാഹിമിലെ 34 വചനങ്ങളാണ് നാം പഠിച്ചത്. ശ്രോതാക്കൾ ഇത് മനഃപ്പാഠമാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറകല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിലെ 33-34 ആയത്തുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് ഫവാസ് ഫൈറൂസ്.
2: പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവം മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽ ഇജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
3: Peace Radio, tuned to reality.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: എൻ ഐ ഡിയിൽ ഡിസൈൻ പഠിക്കാം. പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ 30 വരെ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലെ ബി ഡെസ് എം ഡെസ് പ്രോഗ്രാമുകളിൽ 2027-28 വർഷത്തെ പ്രവേശനത്തിനായി നടത്തുന്ന ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ഡാറ്റ് 30 വരെ അപേക്ഷിക്കാം. 20 December ഡാറ്റ് പ്രിംലിസ്. ഇതിനുശേഷം ഡാറ്റ് മെയിൻസ് ഉണ്ടാകും. കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രമുണ്ട്. 3000 രൂപയാണ് പരീക്ഷാ ഫീസ്. അഹമ്മദാബാദ്, ആന്ധ്രാപ്രദേശ്, ഹരിയാന, മധ്യപ്രദേശ്, അസം എന്നിവിടങ്ങളിലെ എൻ ഐ ഡികളിൽ ബി എഡ് പ്രോഗ്രാമുകളുണ്ട്. എൻ ഐ ഡിയിൽ ഡിസൈൻ പഠിക്കാം. പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ 30 വരെ. വിശദവിവരങ്ങൾക്ക് admissions.nid.edu.
2: കഴിഞ്ഞ ദിവസം ഞാൻ FBയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ പേജിൽ പോയാൽ നിങ്ങൾക്കത് കാണാം. എൻ്റെ നാട്ടിൽ ലൊഹറുസല കഴിഞ്ഞൊരു ക്ലാസ് ഇങ്ങനെ നടക്കുന്നതിനിടക്ക് എൻ്റെ അടുത്ത സുഹൃത്ത്, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ സുബൈർ സലഫി, വളരെ സർപ്രൈസിംഗ് ആയിട്ട് അങ്ങോട്ട് കയറി വന്നു. ഞാൻ പള്ളിയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വന്നതായിരുന്നു. അപ്പം അദ്ദേഹം പീസ് റേഡിയോക്ക് കുറച്ച് ക്യാഷുമായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട അടുത്തൊരു ബന്ധു, അവരുടെ മരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിസിറ്റ്. അപ്പോൾ ഈ സ്ത്രീ ജീവിതത്തിൽ വളരെ വൈകി കല്യാണം നടന്ന ഒരാളാണ്. അങ്ങനെ ചില മനുഷ്യരുണ്ടാകും നമ്മുടെയൊക്കെ ഇടയിൽ. ഇത്തിരി നീളം കുറഞ്ഞു പോയതുകൊണ്ട്, കളറ് അല്പം ഇല്ലാതെയായതുകൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ വിവാഹം നോക്കാൻ കുടുംബത്തിൽ അങ്ങനെ നോക്കാനൊന്നും ആരും ഇല്ലാതെ പോയതുകൊണ്ട്, ഒരു ഇത്താത്തയെ കെട്ടിക്കാൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഒക്കെ വിവാഹങ്ങൾ വൈകിപ്പോയ ആളുകളുണ്ടാകും. അവരെ ഒന്നുകൂടി ചേർത്ത് പിടിക്കാനും അവരുടെ വേദനകളിലേക്കൊന്ന് ചേർന്ന് നിൽക്കാനൊക്കെ പറ്റുന്ന ആരെങ്കിലുമൊക്കെ അയൽപ്പക്കത്തും വീട്ടിലും കുടുംബത്തിലൊക്കെ വേണം. അവർക്കൊന്ന് കരയാനും അവർക്കൊന്ന് മനസ്സ് തുറക്കാനുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണം. അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ധർമ്മങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ സ്ത്രീ ഏറെ വൈകി വിവാഹം കഴിച്ച ഒരാളാണ്. പക്ഷേ ആ വിവാഹവും പരാജയമായിരുന്നു. പിന്നീട് പിന്നെയും പിന്നെയും കുറേ കഴിഞ്ഞതിന് ശേഷം ഭാര്യ മരണപ്പെട്ടപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ അവരെ ജീവിതത്തിലേക്ക് കൂട്ടി. ആ മനുഷ്യൻ ആ സ്ത്രീയെ നോക്കിയതിനെക്കുറിച്ച് സുബൈറിനോട് പറഞ്ഞപ്പോൾ ഒരു വേള എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി. അത്രയും ചേർത്ത് പിടിച്ചു തൻ്റെ ജീവിതത്തിൽ. ഈ വയസ്സാങ്കാലത്ത് തൻ്റെ കൂടെ കൂടിയ ആ സഹോദരിയോട് വലിയ അലിവും കനിവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ, എടി, ഞാൻ മരിച്ചാൽ നിനക്ക് വിഷമാകാൻ പാടില്ല, ഒരിക്കലും നീ പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഞാനായിരിക്കും ആദ്യം മരിക്കുക എന്ന് വിചാരിച്ച്. പക്ഷേ തൻ്റെ ഭാര്യയാണ് ആദ്യം മരിച്ചത്. ആ സ്ത്രീ മരണപ്പെട്ടുപോയി. അള്ളാഹു അവരുടെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. ഇനിയിപ്പോൾ ആ ബെഡ്റൂമിൽ അങ്ങനെ തനിച്ച് ഉറങ്ങുന്ന, തനിച്ച് ജീവിക്കുന്ന ആ മനുഷ്യനുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നുമുണ്ടാകാം. അള്ളാഹു അദ്ദേഹത്തിന് മനക്കരുത്തിന് കൊടുക്കട്ടെ. നിങ്ങൾക്ക് മക്കളുണ്ട്. നിങ്ങളുടെ മക്കളാണ് നിങ്ങളെ കല്യാണം കഴിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വാപ്പയുടെ കാര്യത്തിൽ അവരത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. തീർച്ചയായും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ തണലിൽ നിങ്ങൾ സജീവം മുന്നോട്ട് പോട്ടെ. ഇനി ആ ഖബറിൽ ഉറങ്ങുന്ന ആ സഹോദരി, അവർക്ക് അള്ളാഹു സുബ്ഹാന തആല ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുടുംബങ്ങൾ ആലോചിച്ചത്, അവരെ ഖബറിൻ്റെ അടുത്ത് പോയി അവർക്ക് പ്രാർത്ഥിക്കാൻ കുട്ടികളൊന്നും ഇല്ലല്ലോ, നമുക്ക് ഈ സ്വർണം ജാരിയായൊരു നന്മയിലേക്ക് കൊടുക്കാം. ശരി, ആ ജാരിയായ നന്മയിലേക്ക് അവർ കൊടുക്കുകയാണ്. അങ്ങനെയാണ് പീസ് റേഡിയോയിലേക്ക് എത്തുന്നത്. ഇൻഷാല്ലാ നമ്മളൊക്കെ മനസ്സറിഞ്ഞ് ഈ പെരുന്നാൾ ദിവസവും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം. ഇനി പെരുന്നാൾ അല്ലാത്തൊരു ദിവസമാണ് എൻ്റെ ശബ്ദം കേൾക്കണതെങ്കിൽ, ഇതൊരു പെരുന്നാളിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല. തീർച്ചയായും നമ്മളെല്ലാവരും ആ ഒരു സ്ത്രീയെ അവരുടെ ഖബറിൻ്റെ ഖബറിലെ സുഖങ്ങൾക്ക് വേണ്ടി, ആ മനുഷ്യൻ്റെ അവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ ഒത്തുകൂടാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ വേണ്ടി, ഈ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന നന്മയിലേക്ക് നമുക്ക് ആ ക്യാഷ്, ആ സ്വർണം നിക്ഷേപിക്കാമെന്ന് തീരുമാനിച്ചവർക്ക് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കും ഒരു സ്വകാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അതിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
4: പീസ് റേഡിയോയിൽ ഇനി നുറുങ്ങുകൾ. ആത്മീയ വാണിഭങ്ങളും വിശ്വാസത്തിന്റെ അടിവേരുകളും. ടി കെ അഷ്റഫിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: ആത്മീയ വാണിഭങ്ങളും വിശ്വാസത്തിന്റെ അടിവേരുകളും, എഴുത്ത് ടി കെ അഷ്റഫ്, ജനറൽ സെക്രട്ടറി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ഒരു മികച്ച ഡോക്ടർ രോഗലക്ഷണങ്ങളെ മാത്രം ചികിത്സിച്ചു മാറ്റാൻ ശ്രമിക്കാറില്ല, മറിച്ച് രോഗത്തിന് കാരണമാകുന്ന യഥാർത്ഥ ഉറവിടത്തെ കണ്ടുപിടിച്ചാണ് ചികിത്സിക്കുക. ലക്ഷണങ്ങൾക്ക് മാത്രം ചികിത്സ നൽകിയാൽ രോഗം കൂടുതൽ തീവ്രമായി തിരിച്ചു വരികയും പിന്നീട് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തുകയും ചെയ്യും. ഈ തത്വം ശരീരത്തിനു മാത്രമല്ല ആത്മീയ രംഗത്തും ഒരുപോലെ ബാധകമാണ്. ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ആത്മീയ ചൂഷണങ്ങൾക്കും മതം പറഞ്ഞുള്ള തട്ടിപ്പുകൾക്കും കാരണം ഇത്തരം രോഗങ്ങളുടെ ലക്ഷണങ്ങളെ മാത്രം ചെറുക്കുകയും അതിന്റെ യഥാർത്ഥ കാരണത്തെ അവഗണിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഈയിടെ തിരുനാവായയിൽ നടന്ന സംഭവത്തിൽ തട്ടിപ്പു കേന്ദ്രത്തിൽ നേരിട്ടെത്തി പ്രതികരിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്ത യുവാക്കളുടെ പ്രവർത്തനം അഭിനന്ദനാർഹമാണ്. ആളുകളെ കബളിപ്പിച്ച് അത്ഭുതങ്ങൾ കാണിക്കുന്നുവെന്ന വരുത്തി തീർത്ത് അവരുടെ അജ്ഞതയെ ചൂഷണം ചെയ്ത് വൻതോതിൽ പണം തട്ടിയെടുക്കുന്ന കേന്ദ്രങ്ങളെ തുറന്നു കാട്ടേണ്ടത് അനിവാര്യമാണ്. ഒരു മരത്തിന്റെ ചില്ലകൾ മാത്രം വെട്ടിമാറ്റിയാൽ മരം വീണ്ടും തളിർക്കുകയും

0: ുകാർ പോലും അതിനെ എതിർക്കാൻ മടിക്കും. വോട്ട് ബാങ്ക് ഭയന്ന് രാഷ്ട്രീയക്കാരും ഇതിൽ മൗനം പാലിക്കും. ഏതു മതത്തിന്റെ മറവിലായാലും നടക്കുന്ന ഇത്തരം ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ അതാത് മതപണ്ഡിതന്മാരും സമൂഹവും രംഗത്തിറങ്ങണം. ഇത്തരം തട്ടിപ്പുകളുടെ എല്ലാം അടിസ്ഥാന കാരണം കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായ കഴിവ് അള്ളാഹുവിനല്ലാതെ മറ്റു പലർക്കുമുണ്ട് എന്ന തെറ്റായ വിശ്വാസമാണ്. സാധാരണ ജീവിതത്തിലെ കാര്യകാരണ ബന്ധങ്ങളിൽപ്പെട്ട കാര്യങ്ങൾക്ക് പരസ്പരം സഹായിക്കുന്നതും സഹായം ചോദിക്കുന്നതും തെറ്റല്ല. അത് നമ്മളെല്ലാം ചെയ്യുന്ന കാര്യവുമാണ്. എന്നാൽ മരിച്ചുപോയ ആളുകൾക്കോ അല്ലാത്തവർക്കോ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ അഭൗതികമായ കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നത് തന്നെ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന പ്രവർത്തനമാണ്. നന്മയും തിന്മയും വരുത്താനും പ്രാർത്ഥനകൾക്കുത്തരം നൽകാനും കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി സഹായിക്കാനും പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ എന്ന വസ്തുത സമൂഹത്തിന് കൃത്യമായി മനസ്സിലായാൽ ആരും ആത്മീയ തട്ടിപ്പുകാരുടെയോ പിന്നാലെ പോവില്ല. തൗഹീദി പ്രബോധനം അഭംഗുരം തുടരേണ്ടതിന്റെ അനിവാര്യതയാണ് ഇത്തരം സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്.
1: മാഷാ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ, ആത്മീയ വാണിഭങ്ങളും വിശ്വാസത്തിന്റെ അടിവേരുകളും. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് സാഹിബിന്റെ ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: പീസ് റേഡിയോ സലഫി ദുറൂസ്. നുബുവത്തിന്റെ തെളിവുകൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ എന്ന ഭാഗം, അതിൻ്റെ 19 എപ്പിസോഡുകൾ നമ്മളിപ്പോൾ പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ 20-ാമത്തെ എപ്പിസോഡിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇന്നും നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനനായ അബൂബക്കർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ, അതുമായി ബന്ധപ്പെട്ട ചില അടിത്തറകളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ അടിത്തറയിൽപ്പെട്ട ഒന്ന് നമ്മൾ പറഞ്ഞു, കുല്ലു ഫഹം യുഖാലിഫു ഫഹ്മ സലഫ് ബാത്തിൽ. പൂർവികരുടെ ഫഹ്മിന്, ഗ്രാഹ്യതക്ക്, മനസ്സിലാക്കലിന് വിരുദ്ധമായ മനസ്സിലാക്കലുകൾ, അതൊക്കെ ബാത്തിലാണ്. പരിശുദ്ധ ഖുർആനെപ്പറ്റിയും തിരുസുന്നത്തിനെപ്പറ്റിയുള്ള മനസ്സിലാക്കുന്ന വിഷയമാണ് ഇവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ ഇവിടെ സലഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി സഹാബികളാണ്. അപ്പോൾ അവർ എങ്ങനെയാണ് കിതാബിനെ, സുന്നത്തിനെ മനസ്സിലാക്കിയത്, അതുപോലെ മനസ്സിലാക്കണം. ഇത് സൂചിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ധാരാളം കാണാൻ കഴിയും. അതുപോലെ നബി തിരുമേനിയുടെ ഹദീസുകളും ഈ വിഷയത്തിൽ ധാരാളമായി വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ നിന്നുള്ളൊരു വചനമാണ് നമ്മൾ കേട്ടത്, അതായത് വമ യുഷാക്കിക്കു

0: رسولا من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا എന്ന വചനം. അപ്പോ സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുന്നവർ അവരെ അള്ളാഹു നരകത്തിലിട്ട് കത്തിച്ചു കളയുന്നതാണ് എന്നൊക്കെ പറയുന്ന വചനമാണിത്. അപ്പോൾ മോമിനുകളുടെ വഴി എന്ന് പറയുമ്പോൾ മോമിനുകൾ ഒന്നാമതായി അതിൽ ഉൾക്കൊള്ളുന്നത് സഹാബികളാണ് എന്നതിലൊരു സംശയമില്ല. അപ്പോൾ അവരുടെ മാർഗം പിന്തുടരാത്തവർ അപകടത്തിലാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവരുടെ മാർഗം അത് ഇസ്ലാമിൻ്റെ വിശ്വാസം അതിൽ ഉൾക്കൊള്ളും, അതുപോലെ ഇസ്ലാമിൻ്റെ കർമ്മങ്ങൾ എന്തൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ ആ വിഷയത്തിൽ സഹാബത്തിൻ്റെ മാതൃക അവരുടെ മാർഗം എന്താണ് അതാണ് ശരി, അത് പിന്തുടർന്നിട്ടില്ലെങ്കിലാണ് പ്രശ്നം അപകടം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി അല്പം ഭാഗങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇനി ഇവരുടെ ഫഹ്മ്, ഇവർ മനസ്സിലാക്കിയത് മനസ്സിലാക്കണം, അതിനനുസരിച്ചാണ് ദീന് മനസ്സിലാക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുന്ന ഒട്ടേറെ വചനങ്ങൾ വേറുണ്ട്. അതിൽപ്പെട്ട മറ്റൊരു വചനം സൂറത്തു തൗബയിലുള്ള ഒരു വചനം, വസ്സാബിഖുനൽ അവ്വലുന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബി ഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്ന മുഹാജിറുകൾ അൻസാറുകൾ, പിന്നെ നല്ല നിലയിൽ അവരെ പിന്തുടർന്നവർ, അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ റബ്ബിനെ പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർക്ക് സ്വർഗങ്ങൾ തയ്യാർ ചെയ്തിരിക്കുന്നു, അതിൻ്റെ തഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന അതിലവർ സ്ഥിരവാസികളാണ് എന്നും അതത്രേ മഹത്തായ വിജയം. അപ്പോൾ ഇവിടെ മുഹാജിറുകളെ അൻസാറുകളെ അതുപോലെ അവരെ നല്ല നിലയിൽ പിന്തുടർന്നവരെ ഇവരെ അള്ളാഹു തൃപ്തിപ്പെട്ടു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അള്ളാഹു തൃപ്തിപ്പെട്ടു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന വിഭാഗമാണ് ഇവർ. പിൽക്കാലത്തുള്ളവരെ പറ്റി അങ്ങനെയൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, കാരണം ഇത് അള്ളാഹു തന്നെ വ്യക്തമാക്കിയതാണ്, മുഹാജിറുകളെ അൻസാറുകളെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നത്. വഹാദൽ മദു യതലമ്മൻ സിഹത്തമാ കാനു അലൈഹി മിനൽ അഖീദത്തി വൽ അമൽ, അതിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാരുടെ ഒരു വാചകമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ അള്ളാഹു പുകഴ്ത്തി പറഞ്ഞത് ഈ മുഹാജിറുകളെ അൻസാറുകളെ അവരെ നല്ല നിലക്ക് പിന്തുടർന്നവരെ, ആ പുകഴ്ത്തൽ യതലമ്മൻ സിഹത്തമാ കാനു അലൈഹി മിനൽ അഖീദത്തി വൽ അമൽ, അവരുടെ അഖീദ ശരിയാണ് എന്ന് അറിയിപ്പതിലുണ്ട്, അവരുടെ പ്രവൃത്തികൾ ശരിയായിരുന്നു എന്ന അറിയിപ്പ് അതിലുണ്ട്. ആ മദ്ഹ് അതാണ് നമ്മെ അറിയിക്കുന്നത്. ഫമൻ അറാദ അൻ യക്കൂന ലഹു ഹല്ലു മിൻ ഹാദൽ മദ്ഹ്, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ ഒരു പുകഴ്ത്തലുകൾ ലഭിക്കണം, അതിൽ നിന്നൊരു വിഹിതം കിട്ടണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽ യത്തഫിഖ് മഅഹും ഫീ ഫഹ്മിഹിം, അവർ മനസ്സിലാക്കിയതോടൊപ്പം അതിൻ്റെ കൂടെ യോജിക്കേണ്ടതാണ്. അൽ മുഫ്ലി ഇലാ സിഹത്തിൽ ഇത്തിഖാദി വൽ അമൽ, അഥവാ അവരുടെ ആ ഫഹ്മ്, അവരുടെ ആ ഗ്രാഹ്യത അതെത്തിക്കുന്നത് ശരിയായ വിശ്വാസത്തിലേക്കും കർമ്മത്തിലേക്കുമാണ്. അതുകൊണ്ട് അവരുടെ വിശ്വാസം അവരുടെ കർമ്മം അതനുസരിച്ച് നീങ്ങിയാൽ അള്ളാഹു ഇവിടെ പുകഴ്ത്തി പറഞ്ഞ പുകഴ്ത്തലുകൾ വാഴ്ത്തലുകൾ ഇവർക്കും ലഭിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ സഹാബത്തിനെ പ്രകീർത്തിക്കുന്ന അവരെ പുകഴ്ത്തി സംസാരിക്കുന്ന ഒരു വചനമാണിത്. ഇതുപോലെ അനേകമുണ്ട്, നബി തിരുമേനി പറഞ്ഞ ഹദീസുകളുമുണ്ട്, അതിലൂടെ ചിലതിലൂടെ നമ്മൾ കടന്നു പോകും ഇൻഷാല്ലാ. അതിൻ്റെ മുമ്പ് ഇമാം ഖത്തീബ് അൽ ബഗ്ദാദി അദ്ദേഹം സഹാബികളെപ്പറ്റി പറഞ്ഞ ഒരു വാചകം, അത് സാന്ദർഭികമാണ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. അല അന്നഹു ലൗ ലം യരിദ് മിനല്ലാഹി അസ്സ വജല്ല വ റസൂലിഹി ഫീഹിം ഷൈഉൻ ല ഔജബത്തിൽ ഹാൽ അല്ലത്തി ഖാനു അലൈഹ മിനൽ ഹിജ്റ വൽ ജിഹാദ് വൻ നുസ്ര വ ബദലിൽ മുഹജ് വൽ അംവാൽ വ ഖത്ലിൽ ആബാ വൽ ഔലാദ് وقوه الايمان واليقين القطع على عدالتهم والاعتقاد لنزاهتهم وانهم افضل من جميع المعدلين والمزكين الذين يجيئون من بعدهم ابد العابدين هذا مذهب كافه العلماء ومن يرتد بقوله من الفقهاء.
1: അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. സഹാബത്തിനെ പറ്റി പഠിച്ചവർ പറയുന്നൊരു വാചകമാണിത്. അതെന്താണ്? ലൗലം യരിദ് മിനല്ലാഹി അസ്സ വജല്ല വ റസൂലിഹി ഫീഹിം ഷൈ, അള്ളാഹുവിങ്കൽ നിന്നോ അവൻ്റെ ദൂതനിൽ നിന്നോ സഹാബത്തിനെ പറ്റി ഒന്നും വന്നിട്ടില്ല എന്ന് തന്നെ വിചാരിക്കുക. നമ്മളിവിടെ പറഞ്ഞു, ഒട്ടേറെ ആയത്തുകൾ സഹാബികളെ പുകഴ്ത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഒട്ടേറെ ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും വന്നിട്ടില്ല എന്ന് തന്നെ വിചാരിക്കുക. എന്നാലും ല ഔജബത്തിൽ ഹാൽ അല്ലത്തി ഖാനു അലൈഹ, അവരുടെ ആ അവസ്ഥ, അവരുടെ ആ ജീവിതം അത് തന്നെ നിർബന്ധമാക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത കാര്യങ്ങൾ, മിനൽ ഹിജ്റ, അവർ നടത്തിയ ഹിജ്റ, വൽ ജിഹാദ്, അവരുടെ ജിഹാദ്, വൻ നുസ്ര, അതുപോലെ അവരുടെ സഹായം, വബദലിൽ മുഹജ് വൽ അംവാൽ, വിലപ്പെട്ടതൊക്കെ, അവരുടെ കരളിൻ്റെ കഷ്ണങ്ങളെ അവർ ചെലവഴിച്ചത് ദീനിനു വേണ്ടി, അതുപോലെ സമ്പത്ത് ചെലവഴിച്ചത്, വ ഖത്ലിൽ ആബാ വൽ ഔലാദ്, സത്യത്തിൻ്റെ മാർഗത്തിൽ അവർക്ക് സ്വന്തം പിതാക്കളെപ്പോലും ചിലപ്പോൾ കൊല്ലേണ്ടി വന്നിട്ടുണ്ട്, അതുപോലെ മക്കളെ. വ ഖുവ്വത്തിൽ ഈമാൻ വൽ യഖീൻ, അതുപോലെ അവരുടെ അശക്തമായ ഈമാൻ, അതുപോലെ ദൃഢമായ വിശ്വാസം. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള വിഷയത്തിൽ അവരുടെ ഹാല് നമ്മൾ പരിഗണിച്ചാൽ, ല ഔജബത് അൽ ഖത് അല അദാലത്തിഹിം, അവർ 100% വിശ്വസ്തരാണ് എന്ന് ലഭിക്കും. വൽ ഇത്തിഖാദ ലി നസാഹത്തിഹിം, അവർ ശുദ്ധരാണ് എന്ന വിശ്വാസം നമുക്ക് കിട്ടും. വ അന്നഹും അഫ്ളു മിൻ ജമീൽ മുഅദ്ദിലീൻ വൽ മുസക്കീൻ, അവർ ഏറ്റവും ശ്രേഷ്ഠരാണ്. മിൻ ജമീ അൽ മുഅദ്ദലീന എന്നാണ്, വൽ മുസക്കീന എന്ന് പറഞ്ഞാൽ നന്നാക്കി പറയപ്പെട്ട മറ്റുള്ളവരാരൊക്കെയുണ്ടോ, നല്ലവരാണ് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആരൊക്കെയുണ്ടോ, അവരെക്കാളേറെയൊക്കെ എത്രയോ മുകളിലാണ് ഈ സഹാബികൾ എന്ന് നമുക്ക് ലഭിക്കും. ഇതാണ് ഹാദാ മദ്ഹബ് കാഫത്തിൽ ഉലമ. എല്ലാ പണ്ഡിതന്മാരുടെയും വീക്ഷണം ഇത് തന്നെയാണ്. ഒമൻ യുഅ്തദു ബിഖൗലിഹി മിനൽ ഫുഖഹ, അവലംബനീയരായ ഫുഖഹാക്കരുടെ വാക്കും വീക്ഷണവും ഇത് തന്നെയാണ്. അപ്പോൾ സഹാബത്തിൻ്റെ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിലും ഒരു വചനമില്ലെന്ന് വിചാരിക്കുക. അതുപോലെ ഹദീസിലും വന്നിട്ടില്ല. എന്നാൽ പോലും ആ സഹാബത്തിൻ്റെ അവസ്ഥ പരിഗണിച്ചാൽ ലോകത്തിലെ ഏറ്റവും നല്ലവർ അവരാണ്. അമ്പിയാക്കൾ കഴിഞ്ഞ ലോകത്തിലെ ഏറ്റവും ശുദ്ധരായ മനുഷ്യന്മാർ, ഏറ്റവും നല്ലവർ ഈ സഹാബികളാണ് എന്ന് നമുക്ക് അവരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ തന്നെ അവരെ പിന്തുടരേണ്ടതാണ് എന്ന് നമുക്ക് ലഭിക്കും. അതിനും പുറമെ സ്വർണത്തിന് സുഗന്ധം എന്ന നിലക്ക് അവരെ പിന്തുടരാൻ വേണ്ടി നിരന്തരം വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ ഹദീസുകളും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം ഇവിടെ ഇമാം ഖത്തീബ് അൽ ബഗ്ദാദി പറഞ്ഞ വാചകം, അതിലൂടെ ഒന്നുകൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. അതായത്, അള്ളാഹുവിൽ നിന്നോ അവൻ്റെ ദൂതനിൽ നിന്നോ അവരെ പിന്തുടരണം എന്ന് പറഞ്ഞുകൊണ്ടൊരു വചനം ഇല്ലായിരുന്നുവെങ്കിൽ അങ്ങനെ നമുക്ക് സങ്കല്പിക്കാം. അതുപോലെ അവർ ഏറ്റവും നല്ലവരാണ് എന്നൊക്കെ സൂചിപ്പിക്കുന്ന വാക്കുകളില്ല എങ്കിലും അവർ ചെയ്ത ചില കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ അവർ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ഉന്നതർ എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ട്? ഒന്ന്, മിനൽ ഹിജ്റ, അവർ നടത്തിയ ഹിജ്റ. ഇതൊക്കെ പിൽക്കാലത്ത് ഉള്ള ആൾക്കാരെപ്പറ്റി ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത വിഷയങ്ങളാണ്. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി എല്ലാം ഒഴിവാക്കി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയവരാണവർ. ഉദാഹരണത്തിന് അബൂ സലമയുടെ ഉമ്മു സലമയുടെ ഹിജ്റ ഒരു ഉദാഹരണമായി എടുത്താൽ അതുപോലെ എല്ലാം, അതായത് നബി തിരുമേനി ഹിജ്റ പോവാൻ അനുവാദം ലഭിച്ചപ്പോൾ സഹാബികളെ രഹസ്യമായി വിളിച്ചു പറഞ്ഞു, നിങ്ങളൊക്കെ രഹസ്യമായി മദീനയുടെ ഭാഗത്തേക്ക് പോകണം. അങ്ങനെ അവർ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ നാട് വിടുകയാണ്. അവരുടെ സമ്പത്തൊക്കെ അവിടെ ഒഴിവാക്കി, വീട് അവിടെ ഒഴിവാക്കുന്നു, പറമ്പ് ഒഴിവാക്കി, എല്ലാ വരുമാന മാർഗങ്ങളും ഒഴിവാക്കി. തൽക്കാലം ഒരു യാത്രക്കാരന് ആവശ്യമുള്ള കാര്യം മാത്രം എടുത്തുകൊണ്ട് രഹസ്യമായിട്ട് അവർ മദീനയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യാം. പക്ഷെ അങ്ങനെ രഹസ്യമായി യാത്ര ചെയ്യുമ്പോഴും ഹിജ്റ നിർവഹിക്കുമ്പോഴും ചിലരൊക്കെ ശത്രുക്കളുടെ കണ്ണിൽപ്പെട്ടു. അതിൽപ്പെട്ട രണ്ട് വ്യക്തികളാണ്, ഒന്ന് അബൂ സലമ, അവരുടെ ഇണ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹുമ. അവരെ ശത്രുക്കൾ കണ്ടു, അബൂ സലമ എന്ന ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോകാം, എന്നാൽ ഉമ്മു സലമ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരാണ്, അവളെ കൊണ്ടുപോകാൻ പറ്റില്ല, ഒറ്റയ്ക്ക് പോവാം. ഈ നേരം വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. പക്ഷേ അവര് അങ്ങനെയൊക്കെയാണെങ്കിലും ഹിജ്റ പോവുക എന്നത് നിർബന്ധമായ കാര്യമാണ്, അതല്ല എങ്കിൽ മതമനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മക്കയിലുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ താല്പര്യത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് അദ്ദേഹം മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നു ഹിജ്റ പോവാൻ. എന്നാൽ ഉമ്മു സലമയുടെ കുടുംബത്തിൽപ്പെട്ടവർ അപ്പോൾ ഇടപെട്ടു. അവർ പറഞ്ഞു, എങ്കിൽ മകൻ ഞങ്ങളുടേതാണ്, മകനെ പറ്റി പറയാം. അങ്ങനെ മകന് വേണ്ടി അവർ പിടിയും ബലിയും കൂടി അദ്ദേഹം ആ മകൻ്റെ കൈ ആ സന്ധിയിൽ നിന്ന് തെറ്റിപ്പോയി എന്നൊക്കെ സീറയിൽ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഏതായാലും ശത്രുക്കൾ ഭാര്യ ഒരു വഴിക്ക് കൊണ്ടുപോയി, മകനെ മറ്റൊരു വഴിക്കും കൊണ്ടുപോയി. ഈ നേരവും അദ്ദേഹം ഹിജ്റ ഒഴിവാക്കുകയല്ല, മറിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ഒറ്റയ്ക്ക് ഹിജ്റ പോവാണ്. അപ്പോൾ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു, പുറമേ തൻ്റെ ഭാര്യ അവരെ അവർ പിടിച്ചു വച്ചു, തൻ്റെ ഏക മകൻ ആ മകനെയും അവർ കൊണ്ടുപോയി. എന്നാൽ പിന്നെ ഉമ്മു സലമയും ഹിജ്റ പോകുന്നത് പിന്നെ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ മറ്റൊരു സഹാബി സുഹൈബുർ റൂമി, അദ്ദേഹം ഹിജ്റ പോകുന്നത് ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ അവർ പിടിച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു, നീ റോമിൽ നിന്ന് ദരിദ്രനായി അല്ലെങ്കിൽ അടിമയാക്കി ഇവിടെ വന്നപ്പോൾ പണക്കാരനായി ഉള്ള സമ്പത്തൊക്കെ എടുത്ത് കടന്നു കളയാം എന്ന് വിചാരിച്ചല്ലേ, ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാനീ സമ്പത്ത് വെച്ച് കടന്നു കളയുന്നതിലൊക്കെ നിങ്ങൾക്ക് തരാം, എന്നാൽ പോകാൻ സമ്മതിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവരത് വെറുതെ പറയുന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണോ എന്തോന്ന് അറിഞ്ഞുകൂടെ, അങ്ങനെയാണെങ്കിൽ പോകാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം, എങ്കിൽ എൻ്റെ സമ്പത്തൊക്കെ നിങ്ങൾ എടുത്തോളൂ, ഞാനിതാ പോകുന്നു. അപ്പം ഇത് സഹാബത്തിൻ്റെ ഹിജ്റയുടെ ഒരു ചെറിയൊരു ചിത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പം ഇതൊക്കെ വെച്ചിട്ട് ഖതീബ് ബഗ്ദാദി പറയാണ്, ഈ സഹാബത്തിനെ പറ്റി അവരെ പിന്തുടരണം, അതുപോലെ അവരുടെ ഗുണഗണങ്ങളൊക്കെ വിശദീകരിക്കുന്ന ആയത്തുകളും ഹദീസുകളും ഒന്നുമില്ലെങ്കിൽ തന്നെ അവരെ പിന്തുടരൽ നിർബന്ധമാണ് എന്നറിയിക്കുന്നു. ഒന്ന്, അവരുടെ ഹിജ്റ, ഇതാരാണ് ഈ രൂപത്തിൽ എല്ലാം ഒഴിവാക്കി റബ്ബിൻ്റെ ദീനിനു വേണ്ടി ആ ദീന് നടപ്പിലാക്കാൻ ആ മതമനുസരിക്കാൻ എന്തൊക്കെ തടസ്സമുണ്ടോ ആ തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി അതിൻ്റെ പേരിൽ വരുന്ന എന്തൊക്കെ നഷ്ടങ്ങളുണ്ടോ അതൊക്കെ സഹിച്ച് അവർ ഹിജ്റ പോയത്. ഇത് സഹാബികൾക്ക് മാത്രം, പ്രത്യേകിച്ചും അവർക്ക് മാത്രം പ്രത്യേകതയായി പറയാവുന്ന വിഷയങ്ങളിൽപ്പെട്ട ഒരു വിഷയമാണ്. ഇനി ഇമാം ഖതീബുൽ ബാഗ്ദാദി അവരെപ്പറ്റി പറഞ്ഞ അടുത്ത വാചകം, അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ആ പദം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
2: ജസാകുമുല്ലാഹു ഖൈറ. നമ്മൾ കേട്ടത് പീസ് റേഡിയോ സലഫി ദുറൂസ്, നുബൂവത്തിന്റെ തെളിവുകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ, ഇതിന്റെ 20 ഭാഗങ്ങൾ നമ്മൾ ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞു. ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡുകളിലായി ശ്രോതാക്കൾക്ക് കേൾക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് വീണ്ടും കേൾക്കാനായി പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്.
3: കീ കൊടുത്താൽ ഇളകി കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിങ്ങിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജീവിതത്തിന് ദിശാബോധം പകരുന്ന പാഠങ്ങളുമായി പീസ് റേഡിയോയിൽ ഇപ്പോൾ ജീവിത പാഠങ്ങൾ. ദജ്ജാലിന്റെ ഫിത്തിന, ഇതാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം. അവതരണം അബ്ദുള്ള സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലാണ് നാം ഉള്ളത്. ഏതൊരു വസ്തുവിനും ഒരന്ത്യമുണ്ട്. ആദ്യമുള്ള എന്തിനും അന്ത്യമുണ്ട്. മനുഷ്യൻ, അവൻ്റെ ജീവിതത്തിനൊരവസാനമുണ്ട്. മറ്റു ജീവജാലങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, എല്ലാറ്റിനും, സസ്യങ്ങൾ, സചേതനവും അചേതനവുമായ എല്ലാറ്റിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതേപോലെ ഈ ദുനിയാവിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതാണ് അസ്സാഅത്ത്, അന്ത്യനാൾ. യസ്അലൂനക അനിസ്സാഅ അയ്യാന മുസാഹ. പ്രവാചകരെ, താങ്കളോട് അവർ ചോദിക്കുന്നു എന്നാണ് അന്ത്യനാൾ സംഭവിക്കുക. ഫീമ അൻത മിൻ ദിക്റഹ. പ്രവാചകരെ, താങ്കൾക്കതിനെപ്പറ്റി എന്തെങ്കിലും അറിയുമോ? ഇലാ റബ്ബിക മുൻതഹ. അതിനെപ്പറ്റിയുള്ള പരിപൂർണ അറിവും അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്കാണ്. ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ഷാഹ. പ്രവാചകരെ, താങ്കൾ അതിനെ താക്കീത്, അതിനെ സൂക്ഷിക്കുന്നവർക്കുള്ള, അതിനെ ഭയപ്പെടുന്നവർക്കുള്ള താക്കീതുകാരൻ മാത്രമാണ്. അപ്പോ അന്ത്യനാൾ സംഭവിക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ എപ്പോ എന്നതിനെ സംബന്ധിച്ച് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല, അതാർക്കും അറിയില്ല, ആ വിഷയം പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം. എന്നാൽ ആ അന്ത്യനാളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില അടയാളങ്ങൾ പ്രമാണങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ബഇസത്തുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത്, അദ്ദേഹത്തിന്റെ പ്രവാചകത്വം, അദ്ദേഹത്തിന്റെ റിസാലത്ത് ഏറ്റെടുക്കുന്നത്, അദ്ദേഹം റസൂലായി എന്നുള്ളത് അന്ത്യനാളിന്റെ പ്രധാനപ്പെട്ട അടയാളമാണ്. അതേപോലെ തന്നെ മറ്റൊന്നാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബൈന ഖൽഖു ആദം ഇലാ ഖിയാമിസ് സാഅ ഖൽഖു അക്ബറു മിനദ് ദജ്ജാൽ. അല്ലാഹു ആദമിനെ സൃഷ്ടിച്ചത് മുതൽ അന്ത്യനാൾ വരെ പടച്ചോന് സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും ഭീമാകാരനാണ്, ഏറ്റവും വലിയ സൃഷ്ടിയാണ് ദജ്ജാൽ, ദജ്ജാലി എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദജ്ജാലിന്റെ വരവ് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്, അന്ത്യനാളിന്റെ അടയാളമാണ്. ان الساعه لا تقوم حتى تكون 10 ايات نبي صلى الله عليه وسلم പറഞ്ഞു, ചില ആയത്തുകൾ ചില അടയാളങ്ങൾ സംഭവിക്കുമ്പോൾ സാഅത്ത് ഉണ്ടാകും, അന്ത്യനാൾ ഉണ്ടാകും, അതിൽ പെട്ടതാണ് അദ്ദജ്ജാൽ, ദജ്ജാലിന്റെ രംഗപ്രവേശം. അവൻ പുറപ്പെട്ടാൽ ലാ യൻഫഉ നഫ്സൻ ഈമാനുഹ, പിന്നെ ഒരാൾക്കും അവന്റെ ഈമാൻ ഉപകാരപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് മുമ്പേ മുഅ്മിനീങ്ങളായവർക്കേ രക്ഷയുള്ളൂ, അവൻ വന്നതിന് ശേഷം പിന്നെ മുഅ്മിനായതുകൊണ്ട് കാര്യമില്ല എന്നർത്ഥം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, യാ അയ്യുഹൻ നാസ് ലം തകുൻ ഫിത്ന അലാ വജ്ഹിൽ അർളു മുൻസു ദറഅഹുല്ലാഹ് ദറഅല്ലാഹു ദുർരിയത ആദം അഅ്ദമ മിൻ ഫിത്നതി ദജ്ജാൽ. നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ജനങ്ങളെ, യാ അയ്യുഹൻ നാസ് അല്ലയോ ജനങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന്റെ സന്തതികളെ സൃഷ്ടിച്ചത് മുതൽ ദുനിയാവിലെ ഏറ്റവും വലിയ ഫിത്ന ദജ്ജാലിന്റെ ഫിത്നയാണ്. അതിനപ്പുറത്തേക്കൊരു വലിയ ഫിത്ന ഇല്ല, ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോണില്ല എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാ അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞില്ലേ, فَإِنْ يَخْرُجْ وَأَنَا بَيْنَ أَظْهُرِكُمْ فَأَنَا حَجِيجٌ لِكُلِّ مُسْلِمٍ. ഞാൻ ജീവിച്ചിരിക്കുകയാണ്, ദജ്ജാല് രംഗപ്രവേശനം നടത്തുന്നതെങ്കിൽ നിങ്ങളോടൊപ്പം അവനെ പ്രതിരോധിക്കാൻ ഞാനുണ്ടാകും നിങ്ങളുടെ കൂടെ. എന്നാൽ എന്റെ കാലശേഷമാണ് അവൻ പുറപ്പെടുകയെങ്കിൽ, പുറപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ അവനിൽ നിന്നും പ്രതിരോധിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ ദജ്ജാലിനെ പറ്റി താക്കീത് കൊടുക്കാതെ ഒരു പ്രവാചകനും മുൻപ് കഴിഞ്ഞു പോയിട്ടില്ല. ان الله عز وجل لم يبعث نبيا الا حذر امته الدجال دجالിനെ തൊട്ട് തന്റെ ഉമ്മത്തിനെ ബോധവാന്മാരാക്കാൻ വേണ്ടി അല്ലാതെ അല്ലാഹു ഒരൊറ്റ നബിയെയും അയച്ചിട്ടില്ല. എല്ലാ നബിമാരും അവരുടെ ദൗത്യ നിർവഹണത്തിനിടക്ക് തന്റെ ഉമ്മത്തിനോട് പഠിപ്പിച്ച കാര്യമാണെന്ത്, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടണേ എന്നുള്ളത്. അവൻ വരാനുള്ള കാരണങ്ങൾ പലതാണ്. അതിൽ ലാ യഖ്റുജു ദജ്ജാൽ ഹത്താ യദ്ഹല അന്നാസു അൻ ദിക്രി, ഒന്ന് അവൻ വരാനുള്ള കാരണം പറയപ്പെടുന്നത് ഒന്ന്, ഹത്താ യദ്ഹല അന്നാസു അൻ ദിക്രി, ജനങ്ങൾ അവനെ മറക്കുമ്പോഴാണ്, അവന് മറന്നു പോകുന്നു ജനങ്ങൾ. അങ്ങനെ ഒരു ഭീമാകാരനായ സൃഷ്ടി വരാനുണ്ട്, അവൻ്റെ ഫിത്തന വരാനുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള പരിപൂർണ ഓർമ്മയും ആളുകൾക്ക് നഷ്ടപ്പെടും. അവർ സുഖത്തിലും സന്തോഷത്തിലും ആഹ്ലാദത്തിലും ആഡംബരത്തിലും മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം വരും. അപ്പോഴാണ് ദജ്ജാല് പ്രത്യക്ഷപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. രണ്ട്, നമുക്ക് കാണാം, വഹത്താ തത്രുക്കൽ അഇമ്മ ദിക്റഹു അലൽ മനാബിർ. ഈ സമുദായത്തിലെ നേതാക്കന്മാർ, അഇമ്മത്തുകൾ, അവർ മിമ്പറുകളിന്മേൽ ദജ്ജാലിനെ പറ്റിയുള്ള പരാമർശം പാടെ ഉപേക്ഷിക്കും. ആളുകൾ അവർക്ക് അവനെപ്പറ്റിയുള്ള പരാമർശങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാൻ അഇമ്മത്ത് മറന്നുപോകും എന്ന് നമുക്ക് പ്രമാണങ്ങളിൽ വായിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് ദജ്ജാല് പുറപ്പെടുക. സ്വാഭാവികമായും ദജ്ജാലിനെ മറന്നാൽ ജനങ്ങൾ, ദജ്ജാലിനെ ഓർമ്മിപ്പിക്കാൻ അയിമ്മത്തും മറന്നാൽ അവനും പ്രത്യക്ഷപ്പെടും. ആ കാലഘട്ടത്തിൽ വ്യഭിചാരം വർദ്ധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. വസ്ത്രം ധരിച്ചിട്ടും നഗ്നകളെപ്പോലെ നടക്കുന്ന സ്ത്രീകൾ, വ്യഭിചാരം സ്വവർഗരതി പോലെയുള്ള തെറ്റുകൾ, അത് അത്ര വലിയ ഗൗരവമല്ലാതെ വരുന്ന കാലഘട്ടം അന്നുണ്ടാകുമെന്നാണ്. റോഡിലെങ്ങും അത് പരസ്യമായി നടത്തപ്പെടുന്ന കാലഘട്ടം വരുമെന്നാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു അഇവറുൽ ഐൻ, അവൻ കണ്ണിനങ്ങേ വൈകല്യം ബാധിച്ചവനാണ്. അതുപോലെ തന്നെ റജുലുൻ അഹ്മറു ജസീം ജഅദുർ റഅസ്, അവൻ ഭീമാകാരമായ ശരീരമുള്ളവനാണ്, ചുവന്ന കളറുള്ള ശരീരമായിരിക്കും അവൻ. യഖ്റുജു ദജ്ജാൽ മിൻ ഖിബ്ലൽ മശ്രിഖ് മിൻ ഖുറാസാൻ, 70,000 ജൂതന്മാരോടൊന്നിച്ച് അവൻ ഖുറാസാനിൽ നിന്നാണ് വരിക എന്നും നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ്റെ ഫിത്നയെ തൊട്ടാണ് വിശ്വാസികൾ ഓരോ വഖത്ത് നമസ്കാരത്തിലും, ومن ومن فتنة المحيا والممات ومن فتنة المسيح الدجال ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് പഠിച്ചവനെ കാത്തുരക്ഷിക്കണേ എന്ന് ചോദിക്കുന്നത്. അവന്റെ ഫിത്നകൾ എപ്രകാരമായിരിക്കുമെന്നും നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. യഖൂൽ, അവൻ വന്നിട്ട് പറയും, അന നബിയുൻ, ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയാണ്. ദജ്ജാൽ വന്ന് പറയുമെന്നാണ്, ഞാനൊരു നബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അങ്ങനെ അവൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണേ, ലാ വലാ നബിയ ബഅദീ, എനിക്ക് ശേഷം ഒരു നബി വരാനില്ല, ഞാൻ തന്നെയാണ് അവസാനത്തെ പ്രവാചകൻ, ഇനി ഒരു പ്രവാചകൻ വരാനില്ല. അതുകൊണ്ട് നബിയാണെന്ന് വാദിച്ചൊരുത്തൻ വന്നാൽ അവനെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും അവൻ്റെ ഫിത്ന അവൻ പറയുമെന്നാണ്, അന റബ്ബുക്കും, ഞാൻ നിങ്ങളുടെ റബ്ബാണ്, ഞാൻ നിങ്ങളുടെ രക്ഷിതാവാണ് എന്ന് ദജ്ജാൽ വാദിക്കുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തറൂന റബ്ബക്കും ഹത്താ തമൂതൂ, ജനങ്ങളെ അവൻ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടരുതേ. വലാ തറൂന റബ്ബക്കും ഹത്താ തമൂതൂ, നിങ്ങൾക്ക് മരിക്കണവരെ നിങ്ങൾക്ക് റബ്ബിനെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് റബ്ബാണെന്ന് ഒരുത്തം പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കരുതേ, കാരണം മരിച്ചു കഴിയുന്നതുവരെ, മരിക്കണവരെ നിങ്ങൾക്ക് റബ്ബിനെ കാണാൻ കഴിയില്ല എന്നാണ്. വീണ്ടും അവൻ വന്ന് പറയുമെന്നാണ്, അന്നമഅഹു ജന്നത്തും വനാർ, നിങ്ങൾ എന്നിൽ വിശ്വസിച്ചോളൂ, ഇതാണ് സ്വർഗം, എന്നെ വിശ്വസിച്ചാൽ ഈ സ്വർഗത്തിൽ നിങ്ങൾക്ക് കയറാം, ഇതാണ് നരകം, എന്നെ വിശ്വസിച്ചവർക്ക് ഈ നരകത്തിലെ ഞാൻ അവനെ ചുട്ടിരിക്കും എന്നവൻ പറയുമെന്നാണ്. സ്വർഗും നരകും പരിചയപ്പെടുത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ അവൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചറിയണേ, വനാറുഹു ജന്ന അവൻ പരിചയപ്പെടുത്തുന്ന നരകം അതായിരിക്കും സ്വർഗം, അവൻ പരിചയപ്പെടുത്തുന്ന സ്വർഗം അത് നരകമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണേ എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, പല അത്ഭുതങ്ങളും അവൻ നടത്തി കാണിക്കുന്നതാണ്. അവൻ വിശ്വസിക്കാൻ പറയും ആളുകളോട്, ഞാനാണ് നിങ്ങളുടെ റബ്ബ്, എന്നെ വിശ്വസിക്കൂ. ആ സമയത്ത് അവർ വിശ്വസിക്കില്ല. അവൻ പറയും, നിന്റെ മരിച്ചുപോയ ഉമ്മാനെ ഉപ്പാനെ ജീവിപ്പിച്ചാൽ ഞാൻ നിന്റെ റബ്ബാണെന്ന് നീ വിശ്വസിക്കുമോ? ന്യായമോൻ പറയും, അതേ അങ്ങനെ ഷെയ്ത്താൻ അവൻ്റെ ഉമ്മൻ്റെയും ഉപ്പൻ്റെയും രൂപം പ്രാപിക്കുമെന്ന്. എന്നിട്ട് അവൻ്റെ മുമ്പിൽ വന്നിട്ട് പറയും, യാ ബുനയ്യ തബിഉഹു ഫഇന്നഹു റബ്ബുക, കുഞ്ഞുമോനെ ഇവനെ വിശ്വസിച്ചു, ഇവനാണ് നിന്റെ റബ്ബ് എന്ന് വാപ്പിയമ്മീം വന്ന് പറയുന്നതാണ്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊക്കെ മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കുമെന്നാണ്. അവർ ജീവിപ്പിക്കുകയല്ല, ദജ്ജാലിനെ സംബന്ധിച്ചിടത്തോളം പൈശാചികമായ സഹായത്തോടുകൂടിയുള്ള ക്രൂരകൃത്യങ്ങളാണ് ഇതൊക്കെ. അയ്യ ഉമറ സമാ അൻ തുംതിർ ഫതംതുർ വയ ഉമറ അൽ അർള അൻ തുംബിത് ഫതംബിത്. ആകാശത്തോട് മഴ പെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും, അപ്പൊ മഴ പെയ്യുന്നതാണ്. ദജ്ജാൽ പറയും, ഭൂമിയോട് സസ്യങ്ങൾ മുളക്കട്ടെ, അപ്പൊ സസ്യങ്ങൾ മുളക്കുമെന്നാണ്. അങ്ങനെയൊക്കെ ഫിത്തിനകൾ. അപ്പൊ അവന്റെ ഫിത്തിനെ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് ഈമാൻ വിശ്വാസികൾക്ക് ഉണ്ടാകണമെന്നാണ്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ദജ്ജാൽ അവൻ എത്രത്തോളം മനുഷ്യനെ വഴിപിഴപ്പിക്കുമെന്നറിയുമോ? അവൻ രണ്ടാളുകളെ കൊണ്ടുവരും, എന്നിട്ട് ഒരാളെ കൊന്നുകളയും, മറ്റൊരുത്തനെ ജീവിക്കാൻ വിടും, എന്നിട്ട് ആളുകളോട് പറയും, കണ്ടോ ഞാനിതാ അഹ്യൈതുഹു, ഞാൻ ഒരാളെ ജീവിപ്പിച്ചു, ഒരാളെ മരിപ്പിച്ചു, ഞാൻ തന്നെയാണ് റബ്ബ് എന്ന് പറയുമെന്നാണ്. ആ സമയത്ത് മുഅ്മിൻ പറയുമെന്നാണ്, മാ കുൻതു ഫീക അഷദ്ദ ബസീറ മിന്നി അൽയൗം, ഇപ്പോഴാണ് നിനക്ക് എനിക്ക് നിന്നെ പറ്റി ഉറപ്പായത്, നീ ഒറിജിനൽ ദജ്ജാലി തന്നെയാണ്, നീ ഒറിജിനൽ ദജ്ജാലി തന്നെയാണെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം ഇങ്ങനത്തെ പല അത്ഭുതങ്ങളും നീ കാണിക്കുമെന്ന് എന്റെ നേതാവ് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവൻ്റെ ഷറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യവാനായിരിക്കും അവൻ. അതിനെന്തുണ്ട് മാർഗം? ഒന്ന്, അത്തമസ്സക്കു ബിൽ ഇസ്ലാം, മുസ്ലിമായി മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഇബാദത്തുകളിൽ ഭംഗം വരാതെ, ആരാധനകളിൽ വീഴ്ച വരാതെ, നന്മകൾ നഷ്ടപ്പെടുത്താതെ, കൃത്യമായ അബിദീങ്ങളായ അബിദാത്തുകളായി മുത്തഖീങ്ങളായി ജീവിക്കാൻ ജീവിച്ചുകൊണ്ടേയിരിക്കുക, അത് തുടർന്നുകൊണ്ടേയിരിക്കുക എങ്കിൽ അവൻ്റെ ഈമാൻ എന്നും പുതുക്കപ്പെടും, അതെന്നും മാറ്റുകൂട്ടപ്പെടും. അതല്ല എങ്കിൽ ഇബാദത്തുകൾക്ക് വീഴ്ച വന്നാൽ, തെറ്റുകുറ്റങ്ങൾ കൂടിക്കൂടി വന്നാൽ അവൻ്റെ തഖ്‌വക്ക് മാറ്റുകുറയും, സ്വാഭാവികമായും മാറ്റുകുറഞ്ഞ നിലക്കാണ്. ആ അവസ്ഥയിലായിരിക്കെയാണ് ദജ്ജാൽ വരുന്നതെങ്കിൽ അവൻ്റെ ഫിത്നയിൽ അവൻ കുടുങ്ങിപ്പോവുകയും ചെയ്യും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ അവനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ മാർഗം, അത്തഅവുദു മിൻ ഫിത്നത്തി ദജ്ജാൽ, ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്നും അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കണമെന്നാണ്. നമ്മൾ നമസ്കാരത്തിലൊക്കെ പ്രാർത്ഥിക്കാറുള്ള അത്തഹയ്യാത്തിൻ്റെ അവസാനത്തിൽ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വ മിൻ അദാബിൽ ഖബർ വ മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വ മിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, പടച്ചോനെ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്നും നീ എന്നെ കാത്തു രക്ഷിക്കണേ അല്ലാഹു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹഫിള 10 ആയത്തി മിൻ അവലി സൂറത്തിൽ കഹ്ഫ് ഉസൈമ മിൻ ദജ്ജാൽ. നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആരെങ്കിലും സൂറത്തുൽ കഹ്ഫിൽ ആദ്യത്തെ 10 ഹിഫ്ളാക്കിയാൽ, 10 ആയത്തുകൾ ഹിഫ്ളാക്കിയാൽ, ഉസൈമ മിന ദജ്ജാൽ, അവന് ദജ്ജാലിൻ്റെ ഷറിൽ നിന്നും പടച്ചോന് സംരക്ഷണം കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത്ര അപ്രകാരം ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാൻ വിശ്വാസികളായ നാം തയ്യാറാവുക. അർഹമുർ റഹീമിനായ തമ്പുരാൻ നമ്മെ തുണക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
7: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. ദജ്ജാലിൻ്റെ ഫിത്തിന, ഈ വിഷയം നമുക്കായി അവതരിപ്പിച്ചത് അബ്ദുള്ള സലഫി.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അതിൽ ഖുർആനിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാല്ലാ. മധുരം ഖുർആനിൽ നാം കേട്ടത് സൂറത്തു അൻആമിൻ്റെ 102 മുതൽ 103 വരെയുള്ള വചനമാണ്. മുഹമ്മദ് അയ്യൂബ് ആണ് ഇന്നത്തെ മധുരം ഖുർആനിലെ ഖാരി. നമുക്കറിയാം, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരുപാട് പഴക്കം ചെന്ന ഒരു കേൾവി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഖുർആൻ പാരായണത്തിൽ നിന്നുണ്ട്. ഒരുപക്ഷെ നമ്മളൊക്കെ പഴയ കാലത്ത് ഒരുപാട് കേട്ടിട്ടുള്ള ആ ഒരു മനോഹര ശബ്ദത്തെ ഒരു പ്രത്യേകമായൊരു ആകർഷണം അള്ളാഹു അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു വലിയ അനുഗ്രഹം കൂടിയായിരിക്കാം ഇത്തരം ആളുകളുടെ ശബ്ദങ്ങൾ എന്ന് കൂടി നമുക്ക് ഈ സമയത്ത് ഓർക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മൾ കേട്ട ആയത്തുകളിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ സാരം ഇങ്ങനെയാണ്. ഇത് നാം അവതരിപ്പിച്ച ഒരു ഗ്രന്ഥമത്രേ. അനുഗ്രഹീതമായ വർദ്ധിച്ച നന്മകളുള്ളതും അതിൻ്റെ മുമ്പിലുള്ളതിനെ സത്യപ്പെടുത്തുന്നതുമാണ്. ഉമ്മുൽ ഖുറായെ അഥവാ രാജ്യങ്ങളുടെ കേന്ദ്രത്തെയും അതിൻ്റെ ചുറ്റു പുറമുള്ളവരെയും നീ താക്കീത് ചെയ്യുവാൻ വേണ്ടിയാണ് ഇത്. പരലോകത്തിൽ വിശ്വസിക്കുന്നവർ അതിൽ വിശ്വസിക്കുന്നതാണ്. അവർ തങ്ങളുടെ നമസ്കാരത്തെപ്പറ്റി കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ മുമ്പ് വന്ന വേദഗ്രന്ഥങ്ങളെയെല്ലാം സത്യപ്പെടുത്തുകയും എന്നാൽ അള്ളാഹുവിൻ്റെ ദൈവികമായ വേദഗ്രന്ഥങ്ങളുടെ അവതരണങ്ങൾക്ക് അവസാനം കുറിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ അള്ളാഹു ലോകത്തിൻ്റെ സമാധാനത്തിനും വെളിച്ചത്തിനും വേണ്ടി അവതരിപ്പിച്ചതിൻ്റെ പ്രാധാന്യത്തെയും ഈ ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും കൂടുതൽ പഠനങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ സമയത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാല്ലാഹ്.
1: വിജ്ഞാനത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും വിഹായസിലെത്തി എന്ന് നമ്മൾ പെരുവനടിക്കുമ്പോഴും പലപ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വിരൽത്തുമ്പിലുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തെയും മനസ്സിനെയും മനസ്സിലാക്കാൻ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷമാണ്. എന്നാൽ അലമുറിയാത്ത തിരമാലകൾ പോലെ ഒന്ന് ഒടുങ്ങുമ്പോൾ അടുത്തത് എന്ന രീതിയിൽ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, സാമ്പത്തിക തിരിമറികൾ, ധാർമ്മിക തകർച്ചകൾ, അങ്ങനെ നമ്മെ തളർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ പരിഹാരം തൊട്ടരികിലുണ്ട്. നാം ജീവിതത്തിൽ നേരിടുന്ന ഇത്തരം ബഹുമുഖ പ്രശ്നങ്ങളെ കൃത്യമായി അപഗ്രഥിച്ച് ലളിതവും പ്രായോഗികവുമായ പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന വിജ്ഞാനപ്രദമായ ഹ്രസ്വ പ്രഭാഷണങ്ങൾ തിരക്കുപിടിച്ച പ്രഭാതങ്ങളിൽ നിങ്ങളുടെ മനസ്സിന് ശാന്തതയും ഓരോ ദിവസത്തിനും ആവശ്യമായ ഊർജവും പ്രതിസന്ധികളെ നേരിടാനുള്ള വഴികളും ഈ പ്രഭാഷണങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നു. തളർന്നുപോയ മനസ്സുകൾക്ക് വീണ്ടും പ്രതീക്ഷ നൽകാൻ, വഴിതെറ്റിയ ചിന്തകളെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഓരോ പ്രഭാതവും അറിവിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയൊരു തുടക്കമാകുന്നു. എല്ലാ ദിവസവും പ്രഭാതത്തിൽ കേൾക്കാൻ മറക്കരുത് നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇസ്ലാം വിമർശനത്തിന് വിജ്ഞാനത്തിലൂടെ ശക്തമായ മറുപടി നൽകിയ ഡയലോഗ് 5.0 ശബ്ദാവിഷ്കാരമാണ് ഇനി നാം പീസ് റേഡിയോയിൽ കേൾക്കുന്നത്. ഹദീസ് വ്യാഖ്യാനത്തിന്റെ രീതിശാസ്ത്രം വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് ജാമിയ അൽ ഹിന്ദ് ഡയറക്ടർ ഫൈസൽ മൗലവി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സംസാരം എനിക്ക് പ്രധാനമായും സമർപ്പിക്കാനുള്ളത് രണ്ട് വിഭാഗം ആളുകൾക്ക് മുമ്പിലാണ്. ഒന്നാമതായി, ഹദീസുകൾക്ക് ആധികാരികമല്ലാത്ത ചില അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും കണ്ടെത്തി ആ അർത്ഥങ്ങളുടെ പേരിൽ മാത്രം, ആ വ്യാഖ്യാനങ്ങളുടെ പേരിൽ മാത്രം ഈ ഹദീസുകളൊന്നും ശരിയല്ല, ഹദീസൊന്നും അത്ര സ്വീകരിക്കേണ്ടതല്ല എന്ന തെറ്റായ നിലപാട് സ്വീകരിച്ച് ഹദീസ് വിമർശകരായി മാറുന്ന ആളുകളോടാണ്. രണ്ടാമതായി, സോഷ്യൽ മീഡിയകളിൽ ഇത്തരം ആളുകൾ ചില ഹദീസുകളെ സംശയം ജനിപ്പിക്കുവാനായി പ്രചരിപ്പിക്കുമ്പോൾ, അത്തരം ചില ഹദീസുകൾ അത്തരം ആളുകളുടെ സൈറ്റുകളിൽ നിന്നോ സംസാരത്തിൽ നിന്നോ സോഷ്യൽ മീഡിയയിൽ വഴി ശ്രദ്ധയിൽപ്പെടുമ്പോഴേക്ക്, ഓഹോ, ഹദീസുകൾക്ക് പ്രശ്നമുണ്ടോ, അതിനെന്താ പരിഹാരം, എന്താ ഇത് ചെയ്യുക എന്ന് ഓരോ ഹദീസും പ്രശ്നമാണ് എന്ന് തോന്നി അതിന് പിന്നാലെ പോയി സ്വന്തം ഈമാൻ നഷ്ടപ്പെടുത്തുന്ന ആളുകളോടാണ്. യഥാർത്ഥത്തിൽ ഇതുവരെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് പ്രകാരം, ഏഴ് ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് ലോകത്തിൻ്റെ സൃഷ്ടാവ് അവൻ്റെ പ്രവാചകർക്ക് ഏറ്റവും വിശിഷ്ടനായ മലക്കായ ജിബ്രീൽ സ്വലത്തു വസ്സലാമിനെ പറഞ്ഞയച്ച് ദിവ്യ സന്ദേശമായി അറിയിച്ചു കൊടുത്ത വചനങ്ങളാണ് ഹദീസുകളുടെ ആശയങ്ങൾ എന്ന യാഥാർത്ഥ്യം മനസ്സുകൊണ്ട് അംഗീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഏതെങ്കിലും ഹദീസിൻ്റെ അർത്ഥമോ ഏതെങ്കിലും ഹദീസിൻ്റെ വിശദീകരണമോ ഒരുപക്ഷെ എനിക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും അത് എൻ്റെ അറിവിൻ്റെ പരിമിതിയാണ് എന്ന്, എൻ്റെ ബുദ്ധിയുടെ പരിമിതിയാണ് എന്ന് മനസ്സിലാക്കുക എന്നല്ലാതെ ആ ഹദീസിനെന്തോ കുഴപ്പമുണ്ട് എന്നല്ല യഥാർത്ഥ വിശ്വാസി ചിന്തിക്കേണ്ടത് എന്നാണ് ഒരു ആമുഖം എന്നോണം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ അടിസ്ഥാന പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനും പ്രവാചക അധ്യാപനങ്ങളും, ഈ പ്രവാചക വചനങ്ങളോട് ഹദീസുകളോട് രണ്ടു തരം സമീപനങ്ങളാണ് ലോകത്തെന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന്, സ്വഹാബിമാരും താബിഴികളും മുതലിങ്ങോട്ട് അഹ്ലുസുന്നയുടെ ശരിയായ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങളെ സ്വീകരിച്ച ശരിയായ വിശ്വാസികളുടെ നിലപാടാണ്. ഹദീസ് അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും അതിലെല്ലാ മഹത്വങ്ങളെയും ഉൾക്കൊള്ളുകയും ഒരു ഹദീസ് വായിക്കുന്നയിടത്ത്, അത് പഠിക്കുന്നയിടത്ത്, അത് പഠിപ്പിക്കുന്നയിടത്ത്, അത് ഉദ്ധരിക്കുന്നയിടത്ത്, അത് കേൾക്കുന്നയിടത്ത് പോലും അതിൻ്റെതായ എല്ലാ മഹത്വവും എല്ലാ ഗാംഭീര്യവും ഗൗരവവും കണക്കിലെടുക്കുകയും ചെയ്ത ശരിയായ വിശ്വാസികളുടെ നിലപാടാണ്. സ്വഹാബിമാർ പറയുന്നുണ്ട്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ശൈലി എങ്ങനെയാണ് എന്ന് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന ഹദീസ് റിക്കാറാം വൈലാ തകല്ലമ അതുറഖ ജുലസാഉഹു കഅന്നമ അലാ റുഊസിഹിമു ത്വയ്ർ. പ്രവാചകൻ സ്വഹാബിയായ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സംസാരിക്കാൻ തുടങ്ങിയാൽ നബിയുടെ മുമ്പിൽ ഇരിക്കുന്ന സ്വഹാബിമാർ മുഴുവനും അവരെല്ലാം ശാന്തമായി തലതാഴ്ത്തി ആ സംസാരത്തെ ശ്രദ്ധിക്കുമായിരുന്നു. കഅന്നമ അലാ റുഊസിഹിമു ത്വയ്ർ, അവരെ തലയിൽ പക്ഷികൾ ഇരിക്കുന്നത് പോലെയാണ് അവർ അവിടെ വിനയം പ്രകടിപ്പിച്ചത് എന്ന്. തലയിലൊരു പക്ഷി വന്നിരുന്നാൽ തലയൊന്ന് അനങ്ങിയാൽ ആ പക്ഷി പാറിപ്പോകുമല്ലോ, അതുകൊണ്ട് അത്രയും ശ്രദ്ധയോടുകൂടി അത്രയും സൂക്ഷ്മമായിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സദസ്സിൽ നബിതങ്ങൾ സംസാരിക്കുമ്പോൾ സ്വഹാബിമാർ ഇരിക്കാറുള്ളത് എന്ന് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല, ശേഷക്കാരായ സ്വഹാബിമാർക്ക് ശേഷം വന്ന താബിഴകളും തമിഴ് താബിഴികളും അടക്കമുള്ളവരെല്ലാം സമാനമായ ശൈലിയിലാണ് ഹദീസുകളെ സ്വീകരിച്ചതും ആദരിച്ചതുമെന്ന് കാണാൻ സാധിക്കും. താബിഴികളായ ഇമാം ഖതാദ റഹിമഹുല്ല, ഇമാം അഴമഷ് റഹിമഹുല്ല, ശേഷക്കാരായ ഇമാം മാലിക് റഹിമഹുല്ല, ലൈസ് ഇബ്നു സഈദ് റഹിമഹുല്ല, അവരെക്കുറിച്ചെല്ലാം മുദ്രിക്കപ്പെടുന്ന പൊതുവായ ചരിത്രങ്ങളിൽ കാണാം, ലാ യുഹദ്ദിസൂന അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ അലാ ത്വഹാറ, അവരാരും വുദൂഓടുകൂടിയല്ലാതെ ശുദ്ധിയോടുകൂടിയല്ലാതെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകളെ അവർ ഉദ്ധരിക്കുമായിരുന്നില്ല എന്നാണ്. ഒരു ഹദീസ് പറയും മുമ്പ് വുദൂ ചെയ്തുകൊണ്ട് താൻ പൂർണ്ണമായും ശുദ്ധി പ്രാപിച്ചുകൊണ്ട് മാത്രമാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകളെ അവർ കൈകാര്യം ചെയ്തത് എന്ന് കാണാൻ കഴിയും. സഈദ് ഇബ്നു മുസയ്യിബ് റഹിമഹുല്ല പ്രഗത്ഭനായ താബിഈയാണ്. അദ്ദേഹം രോഗിയായി കിടക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തെ കാണാമെന്നൊരാൾ അദ്ദേഹത്തോട് ഒരു ഹദീസ് ചോദിക്കുന്നു. ആ ഹദീസ് പറയാൻ വേണ്ടി അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് എഴുന്നേറ്റിരുന്നു കൊണ്ടാണ് ആ ഹദീസ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. ഈ പ്രയാസം കണ്ടപ്പോൾ ആ ചോദിച്ച ആൾ പറഞ്ഞു, താങ്കൾ എണീക്കേണ്ടില്ലായിരുന്നില്ല, താങ്കൾ കിടന്നുകൊണ്ട് പറഞ്ഞാൽ മതിയായിരുന്നുവല്ലോ. അദ്ദേഹത്തിന്റെ മറുപടി, ഇന്നീ കരിഹിത്തു അൻ ഉഹദ്ദിസുക അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അന മുൽതജിഉൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് കിടന്നുകൊണ്ട് പറയുന്നത് എനിക്കിഷ്ടമില്ലാന്ന്. അതൊരു അദബുകേടായി, അതൊരു മര്യാദക്കുറവായി അവരെ കണക്കാക്കിയിരുന്നു എന്നർത്ഥം. ഹിഷാമുദ്ദിസ്തുവായി റഹിമഹുള്ള അദ്ദേഹം ഹദീസ് പറയുമ്പോൾ സദസ്സൊരാളിൽ ചിരിച്ചപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമുണ്ട്, തൽഹകു വ അൻത തത്ലുബുൽ ഹദീസ്, താങ്കൾ ഹദീസ് അന്വേഷിക്കുമ്പോൾ ആ സമയത്ത് താങ്കൾ ചിരിക്കുകയാണോ എന്ന് ആ ചിരിയെപ്പോലും അവർ ഒരു അപമര്യാദയായി കണ്ടുവെന്നർത്ഥം. ഇമാം മാലിക് റഹിമഹുള്ള മദീനയിൽ വാഹനം കയറി യാത്ര ചെയ്യാറില്ല, നടന്നുകൊണ്ടേ പോകാറുള്ളൂ. അദ്ദേഹം പറഞ്ഞ മറുപടി, അള്ളാഹുവിൻ്റെ റസൂൽ മറമാടപ്പെട്ട ഈ മണ്ണിൽ ഞാൻ വാഹനം കയറി സഞ്ചരിക്കുകയോ എന്നായിരുന്നു. ഇങ്ങനെ ഈ ബഹുമാന ആദരവുകളെ അള്ളാഹുവിൻ്റെ റസൂലിനോടും പ്രവാചകന്റെ വചനങ്ങളോടും അവിടുത്തെ ചരിയോടും കാണിച്ച സ്വഹാബിമാരും താബിഴികളും തമിഴ് താബിഴികളും ശേഷക്കാരായ പ്രഗത്ഭരായ അഹ്ലുസുന്നയുടെ നേതാക്കളും അടക്കമുള്ളവരുടെ ആ നിലപാടാണ് ഒരു വിശ്വാസി ഇസ്ലാമിക പ്രമാണങ്ങളോട്, വിശുദ്ധ ഖുർആനോട്, തിരുസുന്നത്തിനോടെല്ലാം സ്വീകരിക്കേണ്ട നിലപാട്. രണ്ടാമത് നിലപാട് ഹദീസ് വിമർശകരായ ഹദീസ് നിഷേധികളായ ആളുകളുടെ നിലപാടാണ്. ചരിത്രത്തിലൂടെ ഉടനീളം നമുക്കിത് കാണാൻ കഴിയും. ഖവാരിജുകൾ മുതൽ ഷിയാക്കൾ മുതൽ മുഅ്തസിയാക്കൾ മുതൽ ഇന്നും നീണ്ടു നിൽക്കുന്ന ഹദീസുകളെ തെറ്റായ രീതിയിൽ സമീപിച്ച, ആയത്തുകളെ ഇസ്ലാമിക പ്രമാണങ്ങളെ തെറ്റായ രീതിയിൽ സമീപിച്ച ആളുകളുടെ നിലപാടാണ്. അതെന്നും പരിഹാസങ്ങളും നിഷേധങ്ങളും ഹദീസുകളെ കൊഞ്ഞനങ്കുത്തലുമൊക്കെയായിരുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറയുകയാണ്, ഹദീസുമായി ബന്ധപ്പെട്ട തെറ്റായ നിലപാടുകൾ, തെറ്റായ ധാരണകൾ, അതാണ് ലോകത്ത് വന്ന മുഴുവൻ വഴികേടുകളുടെയും അടിസ്ഥാനമെന്നാണ്. സൂഉൽ ഫഹ്മി അനില്ലാഹി വ റസൂലിഹി അസ്ലു കുല്ലി ബിദ്അത്തിൻ വ ളലാലത്തിൻ നശഅത്ത് ഫിൽ ഇസ്ലാം, ഇസ്ലാമിലുണ്ടായി വന്ന ഏതെല്ലാം വ്യതിയാനങ്ങളുണ്ടോ, ഏതെല്ലാം പുത്തൻവാദങ്ങളുണ്ടോ, ആ പുത്തനാശയങ്ങളുടെയും വഴികേടുകളുടെയും എല്ലാം അടിസ്ഥാനമെന്നത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അധ്യാപനങ്ങളെ തെറ്റായി മനസ്സിലാക്കിയതാണ് എന്നാണ്. അള്ളാഹു തആല പഠിപ്പിച്ച കാര്യങ്ങളല്ല, നബിതങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളല്ല ഇതിനൊന്നും ഉത്തരവാദി. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അധ്യാപനങ്ങളെ അള്ളാഹും റസൂലും ഉദ്ദേശിച്ച അർത്ഥത്തിലല്ലാതെ, അള്ളാഹും റസൂലും പഠിപ്പിച്ച ആശയത്തിലല്ലാതെ തെറ്റായി മനസ്സിലാക്കുകയും ആ അബദ്ധങ്ങളായിരുന്നു, ആ തെറ്റുകളായിരുന്നു എല്ലാ ബിദ്അത്തിൻ്റെയും എല്ലാ ദലാലത്തിൻ്റെയും എല്ലാ വഴികേടിൻ്റെയും എല്ലാ പുത്തൻവാദങ്ങളുടെയും അടിസ്ഥാനമായി നിലകൊണ്ടത്. ബൽ ഹുവ അസ്ലു കുല്ലി ഖത്വഇൻ ഫിൽ ഉസൂലി വൽ ഫുറൂഇ, അടിസ്ഥാന വിഷയങ്ങളിലും അതോടൊപ്പം ശാഖാപരമായ വിഷയങ്ങളിലും ഏതിലാണെങ്കിലും ശരി, എവിടെയെല്ലാം അബദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ അബദ്ധങ്ങളുടെ മുഴുവനും അടിസ്ഥാനം അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അധ്യാപനങ്ങളെ തെറ്റായി ഗ്രഹിച്ചതാണ്. വലാ സിയമ ഇൻ ഉളീഫ ഇലൈഹി സൂഉൽ ഖസ്ദി, വിശിഷ്യ ദുരുദ്ദേശം കൂടി അതിന് കൂടെ കൂടിച്ചേർന്നാൽ, തെറ്റായി മനസ്സിലാക്കുന്നു എന്ന് മാത്രമല്ല ദുരുദ്ദേശം കൂടി അതിന് കൂടെ ഉണ്ടായി വന്നാൽ തീർച്ചയായും അത് ബിദഅത്തിനും ദലാലത്തിനുമാണ്, വഴികേടുകൾക്കും പുത്തൻവാദങ്ങൾക്കുമാണ് നിമിത്തമായി മാറുക എന്ന ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ ആ ഒരു അധ്യാപനം ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. പിഴച്ചുപോയ ഏതൊക്കെ സംഘങ്ങളുണ്ടോ, 73 സംഘങ്ങളായി ഈ ഉമ്മത്ത് മാറുമെന്ന് പറഞ്ഞിടത്ത് 72 പിഴച്ചവരാണ്, 72 വഴിമാറിയവരാണ് എന്നാണല്ലോ ഹദീസിന്റെ ഭാഷ്യം. എങ്കിൽ ആ 72 സംഘങ്ങളെയും പരിശോധനാ വിധേയമാക്കിയാൽ അവരൊക്കെയും പിഴച്ചത് ആയത്തുകൾക്കും ഹദീസുകൾക്കും ശരിയായ വ്യാഖ്യാനം നൽകുന്നതിന് പകരം സ്വന്തമായ വ്യാഖ്യാനങ്ങൾ, തെറ്റായ വിശദീകരണങ്ങൾ സ്വീകരിച്ചത് കൊണ്ടാണ് എന്ന് കാണാൻ കഴിയും. ഖവാരിജുകൾ ലോകത്ത് ഇസ്ലാമിൻ്റെ പേരിൽ എന്നെല്ലാം എവിടെയെല്ലാം തീവ്രവാദ ചിന്തകൾ ഉണ്ടായി വന്നോ ആ എല്ലാ തീവ്രവാദത്തിനെയും അടിസ്ഥാനമായി പഠിപ്പിക്കപ്പെടുന്ന ഇന്നുമുള്ള ISIS പോലുള്ള ഇസ്ലാമിൻ്റെ പേരിൽ രംഗത്ത് വന്ന തീവ്രവാദി സംഘങ്ങളുടെ എല്ലാം അടിസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന ഖവാരിജുകൾ, ആ ഖവാരിജുകൾ രംഗത്ത് വന്നത് ആയത്തോതിക്കൊണ്ടാണ്. ആയത്തോതിട്ടാണ് വന്നത് ഇനി ഹുക്കുമോ ഇല്ലാതില്ല എന്ന വചനം, അതുപോലെ വചനം, ഇത്തരം വചനങ്ങളെ ഓതിക്കൊണ്ടാണ് അവർ രംഗത്ത് വരികയും എന്നിട്ട് സ്വഹാബത്തിനെ പോലും ഇസ്ലാം എന്ന് പുറത്താണെന്ന് വിധി എഴുതി, സ്വഹാബിമാർ കാഫിറാണ് എന്ന് വിധി എഴുതി, മുസ്ലിമീങ്ങൾക്കെതിരെ, സ്വഹാബിമാർക്കെതിരെ, താബിഴികൾക്കെതിരെ യുദ്ധപ്രഖ്യാപനവുമായി വന്ന ഖവാരിജുകൾ അന്നായ തോതിയപ്പോൾ അലീബ് അബീ ത്വാലിബ് റളിയല്ലാഹു പറഞ്ഞ വചനമാണ് കലിമത്തു ഹഖിൻ ഉരീദ ബിഹിൽ ബാത്തിൽ. കലിമത്തു ഹഖിൻ, അവർ പറഞ്ഞ ആ വചനം സത്യമാണ്, പക്ഷേ ഉരീദ ബിഹിൽ ബാത്തിൽ, ആ വചനം കൊണ്ട് അവർ ഉദ്ദേശിച്ചത് തെറ്റായ ഉദ്ദേശമാണ്. വചനം സത്യമാണ്, പക്ഷെ ഉദ്ദേശം ശരിയല്ല. ഖുർആനിക വചനമാണ്, പ്രവാചക വചനമാണ് പഴച്ചു പോയ എല്ലാ സംഘങ്ങളും ഉപയോഗിച്ചത്. വചനം സത്യമാണ്, പക്ഷെ ഉദ്ദേശം ശരിയല്ല. അതുകൊണ്ട് തന്നെ ഹദീസുകൾ മനസ്സിലാക്കുന്നിടത്ത് പണ്ഡിതന്മാർ ഒരുപാട് ഒരുപാട് അടിസ്ഥാന വിഷയങ്ങൾ പഠിപ്പിച്ച് കാണാൻ കഴിയും. ആ തത്വങ്ങളെയെല്ലാം നിരാകരിച്ച, ആ തത്വങ്ങളെല്ലാം മറികടന്നു പോയവർക്ക് മാത്രമാണ് ആയത്തുകളും ഹദീസുകളും എല്ലാം പ്രശ്നങ്ങളായി മാറിയത്, അവയെല്ലാം സ്വീകരിക്കാൻ കഴിയാത്ത ഒന്നായി മാറിയത് എന്നാണ്. മുഴുത്തസരിയാക്കൾ രംഗത്ത് വന്നു താബിഈങ്ങളുടെ കാലഘട്ടങ്ങളിൽ. ഹിജ്റ 110 വഫാത്തായ ഹസൻ ബസറിയുടെ 500 സഹാബിമാരെ കണ്ട് ആ സഹാബിമാരിൽ മതം പഠിച്ച പ്രഗത്ഭനായ താബിഈ വര്യൻ ഹസൻ ബസറി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആളുകളിൽ നിന്ന് പിന്നീട് വ്യതിയാനം സംഭവിച്ചു പോയ ആളുകൾ അവർ രൂപം നൽകിയ മുഴുത്തസരി ചിന്താഗതികൾ. ആ മുഴുത്തസരി ചിന്താഗതിക്കാർ ഹദീസുകളെ ഒരുപാട് ഒരുപാട് വ്യത്യസ്തങ്ങളായ മാനദണ്ഡം വെച്ചുകൊണ്ട് നിരാകരിച്ചവരാണ്. ബുദ്ധിക്കെതിരായ ഹദീസാണെങ്കിൽ സ്വീകരിക്കേണ്ടതില്ല.

പറഞ്ഞ വചനങ്ങൾ സത്യമായിരുന്നു, പക്ഷേ ഉദ്ദേശം ശരിയായിരുന്നില്ല, അവർ വെച്ച അർത്ഥം ശരിയായിരുന്നില്ല, അവർ നൽകിയ വ്യാഖ്യാനങ്ങൾ ശരിയായിരുന്നില്ല, തെറ്റായ വ്യാഖ്യാനങ്ങളിലേക്ക് പോയപ്പോഴാണ് ആ വചനങ്ങളെല്ലാം അസ്വീകാരയോഗ്യമായി മാറിയത്. ബുദ്ധിക്കെതിരായ ഹദീസ്, ഖുർആനെതിരായ ഹദീസ്, പരസ്പര വിരുദ്ധമായ ഹദീസ്, അനുഭവത്തിനെതിരായ ഹദീസ് എന്നൊക്കെയുള്ള എന്തെല്ലാം തത്വങ്ങൾ അവർ കൊണ്ടുവന്നുവോ അതിനെല്ലാം അടിസ്ഥാനം സൂഉൽ ഫഹം. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞ പോലെ തെറ്റായ അർത്ഥമാണ്, തെറ്റായ ആശയമാണ് ആ വചനങ്ങൾക്ക് അവർ നൽകിയത്. ആ തെറ്റായ ആശയം വെച്ചപ്പോഴാണ് ഈ ഹദീസുകൾ അവർക്ക് പ്രശ്നമായി മാറിയത്. ഇന്നും ഇതേ ആവർത്തനമാണ് ഹദീസ് വിമർശകന്മാരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതൊക്കെ ഹദീസുകൾ ഇന്നും ഇങ്ങനെ വിമർശന വിധേയമായി വരുന്നുണ്ടോ അവിടെയെല്ലാം ഇത് തന്നെയാണ് വിഷയം. പലരുടെ ചർച്ചയ്ക്ക് വന്നുവല്ലോ, ഇന്ത്യയോട് യുദ്ധം ചെയ്യണമെന്ന് ഹദീസുണ്ടെന്ന് പറയുന്ന ആളുകൾ, എന്താ ഹദീസിന് ശരിയായ വശം? വിശദീകരിക്കപ്പെട്ടു ഇവിടെ. ആ അർത്ഥത്തിൽ വെച്ചാലോ ഈ ഹദീസിൽ പ്രശ്നവുമില്ല. എന്നാൽ വിമർശകന്മാർ പറയുന്ന അർത്ഥത്തിൽ വെച്ചാലോ, ഓ ആ ഹദീസ് എന്തോ പ്രശ്നമാണ്, തീവ്രവാദം വളർത്താനാണ് ഈ ഹദീസ് ഇവിടെ പ്രേരിപ്പിക്കുന്നത് എന്ന വിമർശനങ്ങളെല്ലാം അതിന് പിറകെ വന്നുകൊണ്ടിരിക്കും. ഈ ചെയ്യുമായി ബന്ധപ്പെട്ട ഹദീസ് തൊട്ട് മുമ്പ് ഇവിടെ വിശദീകരിക്കപ്പെട്ടു. ഒരുപാട് ഹദീസുകൾ ചർച്ചയ്ക്ക് വന്നു. ഈ ഹദീസുകളൊക്കെ ശരിയായ അർത്ഥം അതിന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ഹദീസുകളൊന്നും പ്രശ്നമുള്ള വിഷയമേ അല്ല. വ്യഭിചാരി എറിഞ്ഞുകൊല്ലുക എന്ന വിഷയം ഖുർആനിക വിരുദ്ധമാണ്, അതിനാൽ ആ ഹദീസ് സ്വീകാര്യമല്ല എന്ന് വാദിക്കുന്ന ആളുകൾ മുഅ്തസിലിയാക്കളിൽ തുടങ്ങി ഇന്നും നമ്മുടെ നാടുകളിൽ കേരളക്കരയിൽ പല ഉൽപ്രതിഷ്ഠുക്കളായ രംഗത്ത് വരുന്ന ആളുകൾ പോലും എഴുതി വച്ചു ഈ ഹദീസ് ഖുർആനിക വിരുദ്ധമാണ്. എന്തുകൊണ്ട് വിരുദ്ധമായി? അവർ സ്വന്തമായി ചില അർത്ഥങ്ങൾ കൽപ്പിച്ചു. ആ അർത്ഥങ്ങൾ കൽപ്പിച്ചപ്പോൾ അത് ഖുർആനിക വിരുദ്ധമായി മാറി എന്നു മാത്രം. നായ പാത്രത്തിൽ തലയിട്ടാൽ കഴുകണമെന്ന് പറയുന്ന ഹദീസുകളെ വിമർശിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോഴും സോഷ്യൽ മീഡിയകളിൽ അത്തരം പ്രഭാഷണങ്ങൾ നമുക്ക് ദയവായി കാണാൻ കഴിയും. അജുവ കാരക്കയെ പരിഹസിക്കുന്ന ആളുകളുണ്ട്. സംസം വെള്ളത്തിൻ്റെ മഹത്വത്തെ ചോദ്യം ചെയ്തവരുണ്ട്. ഹജുൽ അസ്വദുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മഹത്വം പറയുന്ന വചനങ്ങൾ അത് അനുഭവത്തിനെതിരാണ് എന്ന് ന്യായം പറഞ്ഞുകൊണ്ട് നിരാകരിച്ച ആളുകളുണ്ട്. സെഹറും കണ്ണേറും ഖബർ ശിക്ഷയും സിറാത്തുബാലവും മസീഹുദ്ദജാലും അടക്കമുള്ള ഒട്ടനവധി ഹദീസുകളെ വിമർശിച്ചവരുണ്ട്. സ്വഹീൽ ബുഖാരിയിലും സ്വഹീൽ മുസ്ലിമിലും പോലും ഹദീസുകൾ തെളിഞ്ഞുപിടിച്ച് ഇവയെല്ലാം വിമർശന വിധേയമായ ഹദീസുകളാണ് എന്ന് ലേഖനം എഴുതിയവരുണ്ട്. 60 ഹദീസ് ഞാൻ ളൈഫാക്കി എന്ന് സ്വയം പ്രഖ്യാപിച്ചു പോയ മനുഷ്യന്മാരുമുണ്ട്. എന്തുകൊണ്ട് ഇതെല്ലാം ഉണ്ടായി വന്നു? ഈ വചനങ്ങൾക്കെല്ലാം സ്വന്തമായി അർത്ഥം കൽപ്പിച്ചു എന്നതാണ് അവർക്ക് പറ്റിയ അബദ്ധം. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിന് ഹദീസ് പണ്ഡിതന്മാർ എല്ലാ കാലഘട്ടങ്ങളിലും പഠിപ്പിച്ചു. ഹദീസുകളെ വ്യാഖ്യാനിക്കുന്നിടത്ത് ഹദീസ് എന്ന് മാത്രമല്ല ആയത്താണെങ്കിലും ശരി, ഇസ്ലാമിക പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുന്നിടത്ത് തീർച്ചയായും ചില അടിസ്ഥാനങ്ങളെ, ചില മാനദണ്ഡങ്ങളെ, തത്വങ്ങളെ സ്വീകരിക്കേണ്ടതുണ്ട്. ആ തത്വങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് വിശദീകരണമെങ്കിൽ ഒരിക്കലും ഒരു ഹദീസും ബുദ്ധിക്കെതിരാവുകയില്ല, ഒരു ഹദീസും ഖുർആനുമായി എതിരാവുകയില്ല, ഒരു ഹദീസും മറ്റൊരു ഹദീസുമായി വിരുദ്ധമായി വരികയില്ല, ഒരു ഹദീസും പ്രകൃതിയുടെ തത്വത്തോട് വിരുദ്ധമായി വരികയില്ല. തീർച്ചയാണ് 10-12 കാഴ്ചകളെ, 10-12 തത്വങ്ങളെ പണ്ഡിതന്മാർ ആ രംഗത്ത് പഠിപ്പിച്ചായി കാണാൻ കഴിയും. ഒന്ന് ഓടിച്ചു പോകാം. ഒന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞത് അൽ ഇഖ്ലാസ്, ഉദ്ദേശശുദ്ധി എന്നാണ്. ഇതാണ് ആർക്കുമില്ലാത്തതും വിമർശകന്മാർക്കെല്ലാം കൈമോശം വന്നതും പ്രധാനമായും ഇത് തന്നെയാണ്. ഇഖ്ലാസ്, ഉദ്ദേശശുദ്ധി. ഒരു ഹദീസിനെ സമീപിക്കുന്നിടത്ത്, ഒരു പ്രമാണത്തെ സമീപിക്കുന്നിടത്ത് ഒരു ശരിയായ സദുദ്ദേശം, ഉദ്ദേശശുദ്ധി, ആ പ്രമാണം സ്ഥിരപ്പെട്ടതാണെങ്കിൽ എനിക്കത് സ്വീകരിക്കണമെന്ന ആ ഒരു മനസ്സെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ പ്രമാണങ്ങൾ, ഈ ഹദീസുകൾ എല്ലാവർക്കും ഗ്രഹിക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. രണ്ടാമത് തത്വം പഠിപ്പിച്ചത് ദർഉ തആറുദി ബൈനൽ ഖുർആനിൽ കരീം വസുന്ന, വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും തമ്മിൽ വൈരുദ്ധ്യമുണ്ടാവില്ല. അത് അടിസ്ഥാന തത്വമാണ്. എന്തുകൊണ്ട്? ഖുർആൻ വഹിയാണ്, ഹദീസും വഹിയാണ്. ഖുർആൻ അല്ലാഹുവിൽ നിന്നുള്ള ബോധനമാണ്, ഹദീസും അല്ലാഹു തആല നൽകുന്ന ബോധനം അടിസ്ഥാനമാക്കി പ്രവാചകൻ പഠിപ്പിച്ചതാണ്. എങ്കിൽ അവ തമ്മിൽ വൈരുദ്ധ്യമില്ല, അത് അടിസ്ഥാനമാണ്. വൈരുദ്ധ്യമുണ്ട് എന്ന് കണ്ടെത്താനല്ല ശ്രമിക്കേണ്ടത്, ഖുർആനും ഹദീസും തമ്മിൽ വൈരുദ്ധ്യമില്ല എന്നത് ഈമാന്റെ ഭാഗമാണ്, വിശ്വസിക്കേണ്ട ബാധ്യതയാണ്. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നു വല്ലദി യജിബു അലാ കുല്ലി മുസ്ലിമിൻ ഇഴ്തിഖാദു, എല്ലാ മുസ്ലിമും നിർബന്ധമായും വിശ്വസിക്കേണ്ട കാര്യമാണ്. അന്നഹു ലൈസ ഫീ സുനനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്സഹീഹതി സുന്നത്തുൻ വാഹിദത്തുൻ തുഖാലിഫു കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞുവെന്ന് സ്ഥിരപ്പെട്ട നബിതങ്ങളിൽ നിന്ന് കിട്ടിയതാണ് എന്ന് ബോധ്യമുള്ള സ്വഹീഹായ ഹദീസുകളിൽ

0: ഒരൊറ്റ ഹദീസും ഖുർആനോട് യോജിക്കാത്ത, ഖുർആനുമായി വൈരുദ്ധ്യമാകുന്ന ഒരൊറ്റ ഹദീസും ഇല്ല എന്നത് എല്ലാ മുസ്ലിമും വിശ്വസിക്കൽ വാജിബാണ് എന്നാണ്. സഹീഹായ ഒരു ഹദീസും വിശുദ്ധ ഖുർആനോട് എതിരാവുക ഇല്ല. അത് അടിസ്ഥാനമാണ്, അത് ഉൾക്കൊണ്ടിട്ട് വേണം ഹദീസുകൾക്ക് അർത്ഥം കൽപ്പിക്കാൻ. മൂന്നാമത്തെ നിബന്ധന പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞത് അത്തമസ്സുഖു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഫഹ്മിഹിം ലിസ്സുന്ന വൽ ഇഖ്തിദാഇ ബിഹിം വൽ ഇഖ്തിദാഉ ബിഹിം. സ്വഹാബിമാർ എങ്ങനെയാണോ ഹദീസുകളെ ഗ്രഹിച്ചത് അതുപോലെ ഗ്രഹിക്കുക. നബിയിൽ നിന്ന് ഹദീസ് കേട്ടത് സ്വഹാബിമാരാണല്ലോ. ആ സ്വഹാബിമാർ എങ്ങനെയാണോ ഹദീസ് മനസ്സിലാക്കിയത്, എങ്ങനെയാണോ ഗ്രഹിച്ചത്, അതുപോലെ ഗ്രഹിക്കുക. അതല്ലാത്ത തലത്തിലേക്ക് പോകുമ്പോഴാണ് വൈരുദ്ധ്യങ്ങളായി അബദ്ധങ്ങളായി എല്ലാം മനസ്സിലാക്കപ്പെട്ടു പോവുക. നാലാമതൊന്ന്, മഅരിഫത്തുൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയിൽ പ്രാവീണ്യമുണ്ടാകണം. അറബി പോയിട്ട് മലയാളം പോലും മര്യാദക്കറിയാത്തവരാണ് മറ്റു പല ഏതെങ്കിലുമൊക്കെ സംവിധാനങ്ങളുടെ സഹായത്തോടെ ഹദീസ് ടെക്സ്റ്റുകൾക്ക് അർത്ഥം കണ്ടെത്തിയിട്ട് അതിനടിസ്ഥാനത്തിൽ ഹദീസ് തള്ളാൻ മുന്നോട്ട് വരുന്ന ആളുകൾ, മുൻഗാമികളായ ആളുകൾ അറബി ഭാഷയിൽ പ്രാവീണ്യമുണ്ടാകാൻ വലിയ കാര്യമായി പഠിപ്പിക്കുകയും മാത്രവുമല്ല, ഇമാം അസ്മഈ റഹിമത പറയുന്നു, ഇന്ന മിമ്മ അഖാഫു ഇന്ന അഖ്വഫു മാ അഖാഫു അലാ ത്വാലിബിൽ ഇൽമി ഇദാ ലം യഅരിഫ് അന്നഹ്വ. ഒരു ഇൽമ് അന്വേഷിക്കുന്ന, അറിവ് തേടുന്ന ഒരു വിദ്യാർത്ഥി അറബി ഭാഷ, അതിലെ ഗ്രാമർ, വ്യാകരണങ്ങൾ അത് പഠിച്ചില്ല എങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കളവ് പറഞ്ഞവൻ എന്ന ഗണത്തിൽ അവൻ ഉൾപ്പെട്ടു പോകുമെന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ഭയം എന്നാണ്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനൻ നാർ. പ്രവാചകന്റെ പേരിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ നരകത്തിൽ സീറ്റ് ഉറപ്പിക്കട്ടെ എന്ന പ്രവാചക വചനത്തിന്റെ വ്യാപ്തിയിൽ ആ മതവിദ്യാർത്ഥി പെട്ടുപോകും. അറബി വ്യാകരണം, ഗ്രാമർ, അറബി ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗ്രഹിച്ചില്ല എങ്കിൽ എന്ന ഇമാം അസ്മഈയുടെ വചനം ഒരു അടിസ്ഥാനമായി നാം സ്വീകരിക്കേണ്ടതാണ്. ഭാഷാ നിയമങ്ങളൊന്നും അറിയാതെ സ്വന്തമായി അർത്ഥം വെക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഉദ്ദേശിക്ക പോലും ചെയ്യാത്ത തലങ്ങളിലേക്ക് ഹദീസുകൾക്ക് അർത്ഥം കൽപ്പിക്കുകയും അതുവഴി നബിയുടെ പേരിൽ ഇല്ലാത്ത ആരോപണം ഉന്നയിക്കാൻ അത് കാരണമായി മാറുകയും ചെയ്യുമെന്നത് നാം ഗൗരവമായി കാണേണ്ടതുണ്ട്. അതേപോലെ മറ്റൊന്ന്, അഞ്ചാമത്തെ നിബന്ധന പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയത് ഫഹ്മു അസ്ബാബി വുറൂദിൽ ഹദീസ്. ഒരു ഹദീസിൻ്റെ സന്ദർഭം മനസ്സിലാക്കുക. നബി എപ്പോഴാണ് പറഞ്ഞത്, ആരോടാണ് പറഞ്ഞത്, ഏതവസ്ഥയിലാണ് പറഞ്ഞത്, എന്തുദ്ദേശത്തിലാണ് പറഞ്ഞത്, അത് പറഞ്ഞ സന്ദർഭമുണ്ട്. വിശുദ്ധ ഖുർആനിന് അസ്ബാബുൽ നുസൂൽ ഉള്ളതുപോലെ ഹദീസുകൾക്ക് അസ്ബാബുൽ വുറൂദ്, ഒരു ഹദീസ് വരാനുള്ള പശ്ചാത്തലം എന്താണ്, ആ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ വിശദാംശങ്ങൾ ഗ്രഹിക്കാൻ കഴിയുക. ആറാമത്തെ നിബന്ധന, ആറാമത്തെ കാഴ്ചയായി പണ്ഡിതന്മാർ പരിചയപ്പെടുത്തി ഫഹ്മു സുന്ന ഫീ ലൗഇൽ മഖാസിദ് ശർഇയ്യ അൽ കുബ്ര. മതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് വേണം ഒരു ഹദീസിനർത്ഥം പറയാൻ. ആ ഹദീസ് മാത്രമല്ലല്ലോ മതത്തിലുള്ളത്, ആയിരക്കണക്കായ ഹദീസുകളുണ്ട്, ആയിരക്കണക്കായ ഖുർആനിക വചനങ്ങളുണ്ട്, അവയെല്ലാം ഉൾക്കൊള്ളുന്ന ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളെ മുഴുവൻ ഗ്രഹിച്ചിട്ട് വേണം ഒരു ഹദീസിനർത്ഥം കൽപ്പിക്കാൻ. അല്ലാതെ ഒരു ഹദീസ് മാത്രം എടുക്കുക, അതിൻ്റെ ട്രാൻസ്ലേഷൻ നോക്കുക, ആ അർത്ഥം മാത്രം എടുക്കുക, അത് വലിയ കാര്യമാക്കി ഹൈലൈറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുക, അതല്ല ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നേരത്തെ വിശദീകരിച്ചതുപോലെ ഇമാം ബുഖാരി അടക്കമുള്ള പണ്ഡിതന്മാർ ഒരു ഹദീസ് തന്നെ ഒരുപാട് പരമ്പരകൾ വരുമ്പോൾ അതിനെയെല്ലാം പ്രത്യേകം പ്രത്യേകം ഹദീസുകളായി എടുത്തുകൊണ്ട് അവയെല്ലാം പിന്നാലെ കൂടുകയും അവയെല്ലാം പഠന വിധേയമാക്കുകയും ചെയ്തത്. ഒരേ ഹദീസ് 10, 15, 20, 30, 40, 100 ഗ്രന്ഥങ്ങളിൽ എങ്ങനെ സ്ഥാനം പിടിച്ചു, ഒരാൾ ക്രോഡീകരിച്ചാൽ പോലെ പിന്നെ എന്ത് ക്രോഡീകരിച്ചു അല്ല, എല്ലാ പരമ്പരകളെയും പരിശോധനാ വിധേയമാക്കണം. അവിടെയെല്ലാം വന്ന വ്യത്യസ്ത പദപ്രയോഗങ്ങൾ, ഒരു വാക്ക് വ്യത്യാസമുണ്ടെങ്കിൽ ആ വാക്ക് പോലും പ്രധാനമാണ്. ഒരു റിപ്പോർട്ടിൽ ഇല്ലാത്തൊരു പദം അടുത്ത റിപ്പോർട്ട് അധികമായി വന്നാൽ അതുപോലും പ്രധാനമാണ്. ആ നിലക്കാണ് ഹദീസ് പണ്ഡിതന്മാർ അതിനെ കണ്ടത്. യഹ്യ ഇബ്നു മഅീൻ റഹിമഹുള്ള പറയുന്നുണ്ട്, ലൗലം നക്തുബിൽ ഹദീസ മിൻ സലാസീന വജ്ഹിൻ, 30 രീതികളിൽ ഒരു ഹദീസ് നാം രേഖപ്പെടുത്തിയില്ല എങ്കിൽ മാ അഖല്ലാഹു, ആ ഹദീസ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്നാണ്. ഒരു ഹദീസിൻ്റെ എല്ലാ വശങ്ങളും, അതിൻ്റെ വ്യത്യസ്തമായ ശൈലികൾ, അതുമായി ബന്ധപ്പെട്ട പദപ്രയോഗങ്ങൾ, അത് വന്ന സാഹചര്യങ്ങൾ എല്ലാം ഗ്രഹിച്ചെങ്കിൽ മാത്രമാണ് ഒരു ഹദീസ് മനസ്സിലാക്കി എന്ന് അവർ തീരുമാനിക്കുന്നത് എന്നാണ് വലിയ ഹദീസ് പണ്ഡിതന്മാർ പോലും സ്വയം രേഖപ്പെടുത്തി വെക്കുന്നത്. അതേപോലെ സ്വഹീഹ് ദഈഫുകളുടെ അടിസ്ഥാനം പഠിക്കേണ്ടതുണ്ട് എന്ന് മറ്റു തത്വമാണ്. എപ്പോഴാണ് ഹദീസ് സ്വഹീഹ് ആവുക, എപ്പോഴാണ് ദഈഫ് ആവുക, പണ്ഡിതന്മാർ നിശ്ചയിച്ച അടിസ്ഥാനം എന്താണ് എന്ന ആ ഖവാഇദു തസ്ഹീഹി വത്ത ദഈഫ്, സ്വഹീഹി ളഈഫുകളുടെ ഹദീസ് നിദാന ശാസ്ത്രത്തിൻ്റെ ആ ഒരു വശം കാഴികൾ തത്വങ്ങൾ അറിയേണ്ടതുണ്ട്. മറ്റൊന്ന് അത്തവസുഖു മിൻ കവാഇദിൽ ജർഹി വത്തഅദീൽ, ഹദീസ് നിരൂപണശാസ്ത്രം. ഒരു റിപ്പോർട്ടറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അത് ചർച്ച ചെയ്യപ്പെടുന്ന നിരൂപണശാസ്ത്രം, ആ ശാസ്ത്രത്തിന് അവഗാഹം ഉണ്ടാവേണ്ടതുണ്ട്. ഇങ്ങനെ 10-12 അടിസ്ഥാന തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു ഹദീസിനെ മനസ്സിലാക്കേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. കാരണം ചില ഹദീസുകളിൽ പൊതുവായ അധ്യാപനമുണ്ടാകും, മറ്റൊരു ഹദീസ് അതിന് ചില വിശദീകൾ നൽകിയിട്ടുണ്ടാകും, ഒരു ഹദീസിന് മുത്തലക്കായി നിരുപാധികം പറഞ്ഞിട്ടുണ്ടാകും, മറ്റൊരു ഹദീസ് അതിന് ഒരു ഉപാധി വെച്ചിട്ടുണ്ടാകും. ഇതെല്ലാം ഗ്രഹിക്കണമെങ്കിൽ ആ ഹദീസിന് എല്ലാ വശങ്ങളും അറിയേണ്ടതുണ്ട്. ഇതെല്ലാം പാലിച്ചുകൊണ്ട് ഇന്ന് വിമർശകന്മാർ പറയുന്ന ഒരു ഹദീസിനെ നിങ്ങളൊന്ന് സമീപിച്ചു നോക്കൂ, അപ്പോൾ ബോധ്യമാകും ആ ഹദീസിന് തകരാറുമില്ല, ആ ഹദീസിന് ഇത്രയും കാലം തകരാറുണ്ടെന്ന് പറഞ്ഞവർക്കായിരുന്നു തകരാറ് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമേതുമില്ല. ഈ തത്വങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു ഹദീസ് നിങ്ങൾ പഠന വിധേയമാക്കി. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലോകത്ത് ഹദീസ് വിഷയത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ, ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ വന്ന ശരിയായ വിശദീകരണങ്ങളെ ശരിയായി നിലക്കെടുത്തുകൊണ്ട് ഈ ഹദീസ് പ്രശ്നമാണ് എന്ന് പറയാൻ ഏതെങ്കിലും ഹദീസ് വിമർശകർ സാധിക്കുമോ? ഇല്ല, ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ വിമർശനങ്ങൾ, ഈ നിരൂപണങ്ങൾ, ഈ നിഷേധ പ്രവണതകൾ എന്നെല്ലാം രംഗത്ത് വന്നുവോ അന്നു മുതൽ തന്നെ ഹദീസ് വിഷയത്തിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയും ശരിയായ ഗ്രന്ഥങ്ങളെ അന്നു മുതൽ തന്നെ അവർ രചിക്കുകയും ശരിയായ ദിശാബോധം മുസ്ലിം ഉമ്മത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും മാറി സ്വന്തം അർത്ഥമൊക്കെ വഴിയ പ്രശ്നങ്ങൾക്കാണ്. ഒന്ന് രണ്ട് ഉദാഹരണം മാത്രം ഞാൻ പറയാം. നബി ഞങ്ങൾ പഠിപ്പിച്ചൊരു ഹദീസ് മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നബി ഞങ്ങൾ പറഞ്ഞു, ലാ തസ്തഖ്ബിൽ ഖിബില ബിൽ ബിൽ ഗാ വലാ തസ്തഖ്ബിറുഹ ബിൽ ഗായിത ഔ ബിൽ ബൗൽ, അല്ലെങ്കിൽ ഇദാ അതൈതു ബിൽ ഗായിത ഫലാ തസ്തഖ്ബിൽ ഖിബിലത വലാ തസ്തഖ്ബിറുഹ. മലമൂത്ര വിസർജന സമയത്ത് ഖിബിലയ്ക്ക് മുന്നിടുകയോ പിന്നിടുകയോ ചെയ്യാൻ പാടില്ല. ലാക്കിൻ വലാക്കിൻ ശരിഖു ഔ ഗരിബു, കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയുക. ഒരു യുക്തിവാദിക്ക് എന്ത് പറയാം? ഈ ഹദീസിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും വൈരുദ്ധ്യമാണ്. ഖിബിലയ്ക്ക് മുന്നിടാൻ പാടില്ല, പിന്നിടാനും പാടില്ല, കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയുക. എന്നാൽ മദീനയിൽ നിന്നാണ് പറഞ്ഞത് എന്നും നാം ഇത് വായിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കിയാലോ? ഒരു പ്രശ്നവുമില്ല. കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിയുക എന്ന് അവരോട് പറഞ്ഞു, നമുക്കോ വടക്കോട്ടോ തെക്കോട്ടോ തിരിയുക എന്നാണ് ഉദ്ദേശം. ഇത് മനസ്സിലാക്കാതെ ഈ വാചകങ്ങളുടെ പദങ്ങളുടെ അർത്ഥം മാത്രമെടുത്തുകൊണ്ട് ഈ ഹദീസ് പ്രശ്നമുണ്ടല്ലോ വാദിച്ചാലോ? അയാൾക്കല്ലേ പ്രശ്നം, അല്ലാതെ ഹദീസിനല്ലോ. മറ്റൊരു ഹദീസ് നബി തങ്ങൾ പഠിപ്പിച്ചു, വ്യഭിചാരിയെ എറിഞ്ഞുകൊള്ളുന്ന വിഷയം പറയുന്നിടത്ത് കാണാം, ലഅഖ്ലിയന്ന ബൈനകുമ ബികിതാബില്ലാ, നിങ്ങൾക്കിടയിൽ അള്ളാഹുവിൻ്റെ കിതാബ് പ്രകാരം ഞാൻ വിധി പറയാം. ലഅഖ്ലിയന്ന ബൈനകുമ ബികിതാബില്ലാ, അള്ളാഹുവിൻ്റെ കിതാബ് പ്രകാരം ഞാൻ വിധി പറയാം, എന്നിട്ട് എറിഞ്ഞുകൊല്ലാൻ തീരുമാനിച്ചു എന്നാണ് വിമർശകന്മാർ പറയാ. അള്ളാഹുവിൻ്റെ കിതാബിൽ എറിഞ്ഞുകൊല്ലാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഈ ഹദീസ് പറഞ്ഞതോ അള്ളാഹുവിൻ്റെ കിതാബ് പ്രകാരം ഞാൻ വിധിക്കാമെന്നാണ്, എന്നിട്ട് എറിഞ്ഞുകൊല്ലാൻ പറയുന്നു, എന്നാൽ അള്ളാഹുവിൻ്റെ കിതാബ് എറിഞ്ഞുകൊല്ലാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഈ ഹദീസ് ശരിയല്ല എന്ന് മനസ്സിലായില്ലേന? എന്തുകൊണ്ടാണ് മനസ്സിലായത്? കിതാബില്ല എന്ന വാക്കിന് ഖുർആനിന് അർത്ഥം വെച്ചപ്പോഴാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ കിതാബല്ലേ? ആണ്. പക്ഷെ കിതാബില്ല എന്ന അറബി ഭാഷ ഉപയോഗിക്കുമ്പോൾ ഖുർആൻ മാത്രമാണ് ഉദ്ദേശിക്കപ്പെടുക? അല്ല. ബിഹുക്കിമില്ല എന്നർത്ഥമുണ്ട്, ബി അംരില്ല എന്നർത്ഥമുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം, അള്ളാഹു നിശ്ചയിച്ച വിധിപ്രകാരം, അള്ളാഹു തീരുമാനിച്ച തീരുമാനപ്രകാരം ഞാനിതാ വിധി പറയാം എന്ന് പറയുന്നതിനും അറബി ഭാഷയിൽ ബി കിതാബില്ല എന്ന് പറയാം. കുത്തിബ അലൈക്കും സിയാം ഖുർആനിലെ പ്രയോഗമാണ്, കുത്തിബ അലൈക്കും ഖിസാസ് ഖുർആനിലെ പ്രയോഗമാണ്. സമാനമായി ധാരാളം പ്രയോഗങ്ങൾ ഖുർആനിലും ഹദീസിലും കാണാം. അവിടെയൊക്കെ കുത്തിബ, കിതാബ്, യുക്തബു, അക്തുബു എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ധാരാളമായി കാണാൻ കഴിയും. അവിടെയെല്ലാം ഖുർആൻ എന്നല്ല അർത്ഥം. അത് മനസ്സിലാക്കാതെ കിതാബില്ലാതെ കണ്ടപ്പോഴേക്ക് അള്ളാഹുവിൻ്റെ കിതാബ് പ്രകാരം ഖുർആൻ പ്രകാരമല്ലേ ഖുർആൻ ഇല്ലല്ലോ, അതുകൊണ്ട് ഈ ഹദീസ് ശരിയല്ല എന്നൊരുത്തം ബാധിച്ചാലോ? അയാൾക്കാണ് പ്രശ്നം. അതേപോലെ നബീദ് എന്ന പദപ്രയോഗം, ഷറാബ് എന്ന പദപ്രയോഗം ഹദീസിൽ കാണും. നബി തങ്ങൾ നബീദ് കുടിച്ചു, ഷറാബ് കുടിച്ചു എന്ന വാക്കെടുത്തിട്ട് കണ്ടോ നബി മദ്യപിച്ചുവെന്നാണ്, വീഞ്ഞ് കുടിച്ചുവെന്നാണ് ഇതിന് അർത്ഥം വെക്കുന്ന ആളുകളുണ്ട്. എന്തേ കാലം നബീദിന് അങ്ങനെ അർത്ഥം കിട്ടും? പക്ഷെ ഹദീസിന് വന്നിടത്ത് അതാണോ അർത്ഥം? അവിടുത്തെ ഷറാബിന് അതാണോ അർത്ഥം? അത് പരിഗണിച്ചില്ല. സ്വന്തമായി അർത്ഥം പറഞ്ഞപ്പോൾ അവിടെ പ്രവാചകർക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരായി മാറിയെന്നർത്ഥം. അതുകൊണ്ട് ആ രംഗത്തെല്ലാമുള്ള ഒരു സൂക്ഷ്മത അനിവാര്യമാണ് എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. എന്നൊക്കെ ഇത്തരം പ്രവണതകൾ മുസ്ലിം ഉമ്മത്തിലുണ്ടായോ അന്നൊക്കെ അതിനെതിരെ കൃത്യമായ പ്രതിരോധവും പണ്ഡിതന്മാർ തീർത്തിട്ടുണ്ട്. അവിടെയാണ് ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥങ്ങളുടെ പ്രസക്തി. ഏത് വിജ്ഞാന ശാഖയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക ശബ്ദങ്ങളെ മനസ്സിലാക്കാൻ അതിൻ്റെതായ ഡിക്ഷണറിയിലേക്ക് മടങ്ങേണ്ടതുണ്ട്. മെഡിക്കൽ രംഗത്താണെങ്കിൽ മെഡിക്കൽ ഡിക്ഷണറിയുണ്ട്. ഏത് രംഗത്തും അവിടുത്തെ സാങ്കേതികൾ മനസ്സിലാക്കാൻ അതിൻ്റെ ഗ്രന്ഥങ്ങളിലേക്ക് മടങ്ങണം. എങ്കിൽ ഹദീസിൻ്റെ പദങ്ങളെ വിശദീകരിക്കുന്നിടത്ത് മൂന്ന് തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാർ അറിയിച്ചിട്ടുണ്ട്. മൂന്ന് തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ. ഒന്ന് ഷുറൂഹുൽ ഹദീസ്, ഹദീസുകളെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, പൊതുവായി ഹദീസുകളെ മൊത്തം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ. ആയിരക്കണക്കായ ഗ്രന്ഥങ്ങളാണ് ആ രംഗത്ത് രചിക്കപ്പെട്ടത്. സ്വഹീൽ ബുഖാരിക്ക് മാത്രം 300+ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ മാത്രം രചിക്കപ്പെട്ടു. പരിഭാഷകൾ വേറെ, മറ്റുള്ള പഠനങ്ങൾ വേറെ, വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ മാത്രം 300+ ഗ്രന്ഥങ്ങൾ, ഓരോന്നും 10, 15, 20 വാള്യങ്ങളുള്ള 300+ ഗ്രന്ഥങ്ങൾ സ്വഹീൽ ബുഖാരിക്ക് മാത്രം രചിക്കപ്പെട്ടു. ഇതേപോലെ ഓരോ ഹദീസ് ഗ്രന്ഥങ്ങൾക്കും ധാരാളം ഗ്രന്ഥങ്ങൾ. അതുപോലെ ഷർഹ് മുസ്ലിം, ഫതുഹുൽ ബാരി അടക്കമുള്ള ഗ്രന്ഥങ്ങൾ. മറ്റൊന്ന് ഹദീസുകളെ ചില പ്രത്യേകമായ പദങ്ങളെ മാത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ. ഗരീബുൽ ഹദീസ്, ഗരീബുൽ ഹദീസ്, ഹദീസിൽ വന്ന അപരിചിതമായ വാക്കുകൾ, ആ വാക്കുകളെ മാത്രം വിശദീകരിക്കാനായി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ. ഹിജ്റ 200 മുതൽ ഹിജ്റ 209 മരണപ്പെട്ട അബൂ ഉബൈദ്, 209 മരണപ്പെട്ട ഖാസിം ബിൻ സലാം റഹിമഹുള്ള, അദ്ദേഹമാണ് ആദ്യമായി ഗരീബുൽ ഹദീസ് എന്ന വിഷയത്തിൽ ഒരു ഗ്രന്ഥം രചിക്കുന്നത്. 40 കൊല്ലത്തെ അധ്വാനമാണ് അദ്ദേഹം അത് ചെലവഴിച്ചത്. 40 കൊല്ലത്തെ അധ്വാനം കൊണ്ടാണ് ഗരീബുൽ ഹദീസ്, ഹദീസിന് വന്ന പരിചിതമല്ലാത്ത വാക്കുകൾക്കുള്ള വിശദീകരണം നൽകിക്കൊണ്ട് അദ്ദേഹം ഗ്രന്ഥം എഴുതി. അദ്ദേഹം പറയുന്നുണ്ട്, എഴുതാണ് പശ്ചാത്തലം, ഹദീസ് വിമർശകന്മാർ ഹദീസുകൾക്ക് തെറ്റായ അർത്ഥം കൽപ്പിച്ചുകൊണ്ട് ഹദീസുകളെ പരിഹസിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു ഗ്രന്ഥം രചിക്കാൻ അദ്ദേഹത്തിന് പ്രചോദനമായത് എന്നാണ്. അതിനുശേഷം ഹിജ്റ 200 മുതൽ 400 വരെയുള്ള 200 കൊല്ലങ്ങൾക്കിടയിൽ ഏകദേശം 50 ഗ്രന്ഥങ്ങളാണ് ഈ വിഷയത്തിൽ മാത്രം രചിക്കപ്പെട്ടത്. അല്ലാതെ ഇന്നും ഇന്നലെയും ചില ആളുകൾ ഹദീസ് വിമർശനം വന്നപ്പോൾ നമ്മൾ തട്ടിപ്പിച്ചുണ്ടാക്കിയ വ്യാഖ്യാനങ്ങളല്ല ഇവയൊന്നും. മൂന്നാമതൊന്ന് ഇഖ്തിലാഫുൽ ഹദീസ്, പരസ്പരം വൈരുദ്ധ്യമായി കാണിക്കപ്പെടുന്ന ഹദീസുകൾക്ക് ശരിയായ വ്യാഖ്യാനം പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ. ഇമാം തുഹാവിയുടെ ഷർഹു മഅൻ ആസാറ് പോലെ, ഷർഹു മുഷ്കിൽ ആസാറ് പോലെ, ഇബ്നു ഖുതൈബയുടെ തഅ്‌വീൽ മുഖ്തലിഫ് ഹദീസ് പോലെയുള്ള വിശ്വപ്രസിദ്ധമായ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ്, 1100 കൊല്ലങ്ങൾക്ക് മുമ്പെല്ലാം എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ. പരസ്പരം വൈരുദ്ധ്യമാണ് എന്ന് വിമർശിക്കപ്പെടുന്ന ഹദീസുകൾക്ക് വൈരുദ്ധ്യമില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ശരിയായ ആശയത്തെ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ. ഇത്തരം ഗ്രന്ഥങ്ങളിലേക്ക് മടക്കിയിട്ട് ഒരു ഹദീസിനെ വിമർശിക്കാൻ ഒരൊറ്റ വിമർശകനും സാധ്യമല്ല. അതിനു പകരം ഗൂഗിൾ ട്രാൻസ്ലേഷനും സ്വന്തമായ വ്യാഖ്യാനങ്ങളും ചില ഭാഷാ ഡിക്ഷണറികളും മാത്രം അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത്തരം ആളുകൾ പലപ്പോഴും ഹദീസുകളെ വ്യാഖ്യാനിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നത്. ഒറ്റ പോയിന്റ് കൂടി പറയട്ടെ, ഇത്തരം ഗൂഗിൾ ട്രാൻസ്ലേഷനിലേക്ക് മാത്രം മടക്കി ഹദീസുകൾക്ക് അർത്ഥം കൽപ്പിച്ചാൽ ഉണ്ടാകാവുന്ന അബദ്ധങ്ങൾ മനസ്സിലാക്കാൻ രണ്ട് ഉദാഹരണം സ്ക്രീനിൽ കാണാം. ഒന്ന് ഹദീസ് വന്ന പ്രയോഗമാണ്. നബിതങ്ങളുമായി ബൈഅത്ത് ചെയ്യാമെന്ന സുഹൈബി വനിതയോട് നബിതങ്ങൾ കൊടുത്ത നിർദ്ദേശമാണ് വലാ തനൂഹി വലാ തതബറജി തബറുജൽ ജാഹിലിയത്തിൽ ഊലാ. വലാ തതബറജി തബറുജൽ ജാഹിലിയത്തിൽ ഊലാ. ഗൂഗിൾക്ക് കൊടുത്തൊക്കെ എന്താ അർത്ഥം, എന്താ കിട്ടുകയോ? ആദ്യത്തെ അജ്ഞത പോലെ വിലപിക്കുകയും സ്വയം അലങ്കരിക്കുകയും ചെയ്യരുത്. ആദ്യത്തെ അജ്ഞത പോലെ, ജാഹിയത്തുൽ ഊല എന്നതിനാണ് ആദ്യത്തെ അജ്ഞത എന്ന് അർത്ഥം വെച്ചത്. കാരണം ഗൂഗിളിൽ അത്രേ ഉള്ളൂ, ഗൂഗിളിന് ഈ കവായതൊന്നുമില്ലല്ലോ. ഒരു കവായതില്ലാത്ത മനുഷ്യന്മാരുടെ പിന്നാലെ പോകുന്നു, അതാ പ്രശ്നം. മറ്റൊരു വാക്ക്, ഒരു അറബി ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു നിയമം, മിൻ അഹ്കാമില്ലത്തി തുൻതിജു ഇദാ വഖഅ ബഅദ നൂനി സാകിന അവി തൻവീനി അഹദ് ഹുറൂഫിൽ ഹിജാ. അത് അറബി ഭാഷയിലെ ഒരു അക്ഷരം സുക്കൂനുള്ള നൂനിനും തൻവീനും ശേഷം വന്നാൽ ഉണ്ടാകുന്ന നിയമങ്ങൾ എന്നാണ് ശരിയായ അർത്ഥം. പക്ഷേ ഈ ഒരു വാചകം ഗൂഗിളിന് കൊടുത്താൽ എന്താ കിട്ടുകയോ? കന്യാസ്ത്രീ സക്കീനക്കോ തൻവീനോ ശേഷം അക്ഷരമാലയിലെ ഒരു അക്ഷരം വന്നാൽ ഉണ്ടാകുന്ന വിധികൾ. സുബ്ഹാനല്ലാഹ്, പിന്നെ നമ്മളെ മാഷ കുറ്റമിടുകാരില്ല. ഈ വക ഗൂഗിളും അല്ലാത്ത ഇത്തരം ശൈലികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഒരു ഹദീസ് നേരെ കൊടുക്കുക, ആരെങ്കിലും എഴുതി വെച്ച ഒരു അടിസ്ഥാനവുമില്ലാത്ത പരിഭാഷകളോ വിമർശകന്മാർ ഉണ്ടാക്കിവിട്ട പുസ്തകങ്ങളോ അല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേഷനോ മാത്രം അടിസ്ഥാനമാക്കി അർത്ഥം പറഞ്ഞാൽ ആ ഹദീസൊക്കെ ഖുർആനെതിരായിരിക്കും, അത് ബുദ്ധിക്കെതിരായിരിക്കും, പരസ്പര വൈരുദ്ധ്യമായിരിക്കും. എന്നാൽ ഈ മാനദണ്ഡം പാലിച്ചുകൊണ്ട് ഒരു ആയത്തിന് ഒരു ഹദീസിന് വിശദീകരണം നൽകിയാൽ ഒരൊറ്റ ഹദീസും ഖുർആനെതിരാവില്ല, ഒരാളുടെ ബുദ്ധിക്കെതിരാവില്ല, ഒരു യുക്തിക്കും എതിരാവില്ല. ഇനി ഒരാളുടെ ബുദ്ധിക്ക് എതിരാകുന്നുവെങ്കിൽ അയാളുടെ ബുദ്ധിക്ക് എന്തോ കുഴപ്പമുണ്ട് മനസ്സിലാക്കാന്നല്ലാതെ ഹദീസിന് കുഴപ്പമുണ്ട് എന്നല്ല മനസ്സിലാക്കേണ്ടത്. ഹദാ വല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാഅല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. ഡയലോഗ് 5.0 ശബ്ദാവിഷ്കാരവുമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഹദീസ് വ്യാഖ്യാനത്തിന്റെ രീതിശാസ്ത്രം എന്ന വിഷയവുമായി ജാമിഅൽ ഹിന്ദ് ഡയറക്ടർ ഫൈസൽ മൗലവി.
2: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
5: പരീക്ഷാഭവനിൽ അന്വേഷണത്തിന് മൊബൈൽ നമ്പറുകൾ. പരീക്ഷാഭവനിലെ അന്വേഷണ വിഭാഗത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനായി മൊബൈൽ ഫോൺ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതു സംബന്ധിച്ച അന്വേഷണങ്ങൾക്കായി വിളിക്കാം 9188946114. മറ്റൊരു മൊബൈൽ നമ്പർ 9188946115.
6: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 9020840840. www.peaceradio.com.
7: Peace Radio. Hiflul Quran. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന സംരംഭമാണ് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ സൂറത്ത് മുഹമ്മദ് ക്ലാസ് എടുക്കുന്നത് ഹാഫിസ് ജാഫർ സലഫി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. സൂറത്ത് മുഹമ്മദിലെ 16 ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനഃപ്പാഠമാക്കിയ 15 ആയത്ത് നമുക്കെല്ലാവർക്കും ഒന്ന് പാരായണം ചെയ്ത് മനഃപ്പാഠം ആരംഭിക്കാം.

തൽക്കാലം നമ്മൾ അവിടെ നിർത്തുകയാണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. നിർത്തുന്ന സമയത്ത് ഊത്തുൽ ഇൽം എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുക. സുക്കൂന് വെച്ച് നിർത്തണം.

0: ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബറകല്ലാഹു ഫീക്കും. നാം കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. നമുക്കായി ക്ലാസ് എടുത്തത് ഹാഫിൽ ജഅഫർ സലഫി.
2: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി തിരുനബിയോടൊപ്പം പരിപാടിയാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ചെറുപാപങ്ങളിൽ നാം കാണിക്കേണ്ട ജാഗ്രതയെ സംബന്ധിച്ചാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് അംജദ് ബിൻ നസറുള്ള.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സത്യവിശ്വാസികൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ പല കാര്യങ്ങളും ചെയ്യുന്നവരാണ്. എന്നാൽ അമിതമായി സന്തോഷിക്കുകയും അമിതമായി ദുഃഖുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. ഇതിന് രണ്ടിൻ്റെയും അടക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഞാൻ ചെയ്ത പാപങ്ങൾ എനിക്ക് പുറത്തുവരുമെന്നുള്ളതും, എന്നാൽ ഞാൻ ഈ തെറ്റിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെ ശിക്ഷിക്കുമെന്നുള്ള ഭയവുമാണ് ഒരു സത്യവിശ്വാസിയെ മുന്നോട്ട് നയിക്കേണ്ടത്. ഇന്നിൻ്റെ കാലത്ത് തെറ്റുകൾ വ്യാപിക്കുകയാണ്. ചെറിയ ചെറിയ തെറ്റുകൾ പോലും അത് മനുഷ്യർക്ക് തെറ്റല്ലാതായി തോന്നുകയാണ്. പ്രത്യേകിച്ച് ഈ കാലത്ത് മ്യൂസിക്കുകളും സിനിമകളും മറ്റു എല്ലാ ഹറാമുകളും ഒരുമിച്ച് കൂടിയ ഒരു കാലത്ത് എല്ലാം തെറ്റല്ലാതായി മാറുകയാണ്. ആദ്യമൊക്കെ നാമൊക്കെ പലതിനെയും ഹറാമായി കണ്ടിരുന്നു. എന്നാൽ ഇന്നത് ഹലാലായി പലർക്കും. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബത്ത് ചെറിയ ചെറിയ തെറ്റിനെ പോലും അത് വൻ പാപമായിട്ട് കണക്കാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ തെറ്റുമായിട്ട് അവർക്ക് യാതൊരുവിധ ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നാണ്. എങ്ങാനും തെറ്റ് വന്നാൽ ഒരാ നിമിഷം അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യുമെന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായിരുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നക്കും ലതഅമലൂന അഅമാലൻ ഹിയ അദഖു ഫീ അഅയുനികും മിനശ്ശഅർ. നിങ്ങൾ ചില പ്രവൃത്തികൾ ചെയ്യുന്നു, അത് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളിലുള്ള ആ കൺപീലികളുടെ രോമമുണ്ടല്ലോ, ആ രോമത്തെക്കാളും ചെറുതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണ്. എന്നാൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്തരം തെറ്റുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഞങ്ങളതിന് വൻ പാപമായിട്ട് കൂട്ടിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? വൻ പാപമായിട്ട് ചെറിയ പാപങ്ങളെപ്പോലും അവർ കാണുകയാണ്. സ്വാഭാവികമായിട്ടും ആ ഹറാമിനോട് അവർക്ക് അടുക്കാൻ പേടിയായിരിക്കും. അങ്ങനെ എല്ലാ തെറ്റുകളും വലിയ പാപങ്ങളാണെന്ന് നാം മനസ്സിൽ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് അടുക്കാതിരിക്കാൻ കഴിയുകയുള്ളൂ. പലപ്പോഴും ചെറുതല്ലേ ചെറുതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പലതും വലിയ അപകടങ്ങളിലേക്കാണ് എത്തുന്നത്. അത് ചെറിയൊരു അടവ്, അത് ഒരു ബൈക്കല്ല, ഒരു 50,000 രൂപയുടെ ബൈക്ക്, അത് ചെറിയൊരു അടവിനെടുത്തു. ഈ 50,000 രൂപയ്ക്ക് ഒറ്റടി കൊടുക്കുമ്പോൾ അതൊരു പ്രയാസമാണ്, അത് ചിലപ്പോൾ സാധിച്ചോണമെന്നില്ല. അങ്ങനെ ഇത്തരം കാര്യങ്ങളെ ചെറുത് ചെറുതെന്നൊക്കെ പറഞ്ഞ് ഇത് വലുതിലേക്കെത്തും. സ്വാഭാവികമായിട്ടും അടവിനെടുക്കുന്ന ഒരാൾ അദ്ദേഹം ചെറിയ രൂപത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ പലിശ എന്നുണ്ടാവുക. അടുത്തൊരാവശ്യം വരുമ്പോൾ ഞാൻ ഏതായാലും ഒരു പ്രാവശ്യം എടുത്തു, ഒരു പ്രാവശ്യം കൂടി എടുക്കുക. അങ്ങനെ എടുത്തെടുത്തവൻ പലിശ തിന്നുന്ന അല്ലെങ്കിൽ പലിശ കൊടുക്കുന്ന ആളായി മാറും. അവൻ വലിയൊരു ഹറാമിലേക്ക് എത്തിപ്പെടും. അവൻ്റെ എല്ലാ സമ്പാദ്യവും ഹറാമാവും. അവനവൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന എല്ലാതും ഹറാമായി മാറുകയാണ്. കാരണം അവൻ്റെ എല്ലാതും പലിശയിലായി തീരുകയാണ്. അങ്ങനെ തുടങ്ങി ഏതൊരു പാപത്തിൻ്റെയും പര്യവസാനം കുറച്ച് വലുതായിരിക്കുമെന്നുള്ളത് നാം മനസ്സിലാക്കും. പലപ്പോഴും നാം പറയാറുണ്ട്, ഇത് ചെറിയൊരു നുണ മാത്രമല്ലേ, അല്ലെങ്കിൽ ചെറിയൊരു ഗൈബത്ത് മാത്രമല്ലേ. ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ നമ്മൾ പറയും, അത് ആരോടും പറയണ്ടെന്ന് പറഞ്ഞിരിക്കണോന്, പക്ഷെ എന്നാലും എന്നോട് പറയണമെന്ന് പറയും അല്ലേ. ഓനെ ആരോടും പറയണ്ടെന്ന് പറഞ്ഞ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാനത് ബാക്കിയുള്ളവരോട് പറയുമ്പോൾ അതൊരു ഗൈബത്തല്ലേ. അവനില്ലാത്ത സമയത്ത് അവൻ്റെ മോശം പറയുന്നൊരു ഗൈബത്തല്ലേ. നാം അത് ചെറുതായി കാണുകയാണ്. അത് അവന് പ്രശ്നമൊന്നുമുണ്ടാവില്ല, നമ്മൾ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചിട്ട് ബാക്കിയുള്ള ആളുകളോട് കൂടി പറയുകയാണ്. അതുപോലെ അത് ചെറിയൊരു നോട്ടം മാത്രമല്ലേ, അതുപോലെ തന്നെ ചെറിയൊരു പരിഹാസം മാത്രമല്ലേ. അതെന്താ, അത് ആളുകൾ ചിരിപ്പിക്കാൻ വേണ്ടി വെറുതെ ഒന്ന് പറഞ്ഞതല്ലേ? ഞാനൊരു തമാശക്ക് പറയണതാണ്. പക്ഷേ ഒരു പരിഹാസം എന്നുള്ളത് ഒരു മുസ്ലിമിന് ചോദിച്ചതാണോ? അല്ല. അപ്പോൾ അത് തെറ്റാണ്. സ്വാഭാവികമായിട്ടും അത്തരം ചെറുതിൽ തുടങ്ങി വലിയ വലിയ തെറ്റുകളിലേക്ക് എത്തുന്ന പലരെ നമ്മുടെ നാടുകളിൽ കാണുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ നാടുകളിൽ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകൾ പിടിക്കുന്ന ആളുകൾ തുടക്കത്തിൽ തന്നെ വലിയ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടാവില്ല പിടിക്കുക. ചെറുപ്പത്തിൽ തുടങ്ങി ഒരു 18 വയസ്സിന് ശേഷം അല്ലെങ്കിൽ പ്ലസ് ടു പഠിക്കുന്ന കാലത്ത് ചെറിയൊരു സിഗരറ്റുമ തുടങ്ങിയതായിരിക്കും. പക്ഷേ അത് മൂർച്ഛിച്ച് ഏതായാലും ഇത് വലിച്ചതല്ലേ. അപ്പം ഇനി മറ്റേതൊന്നുകൂടി നോക്കാം. അതിൻ്റെ രുചി കണ്ട് മറ്റേതിലേക്ക് പോവും, അതിൻ്റെ ആസ്വാദനം കണ്ട് മറ്റേതിലേക്ക് പോവും, അങ്ങനെ അവസാനം ഏറ്റവും വലിയ അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ നാളുകൾക്ക് മുമ്പിൽ നാറി എല്ലാവർക്കും ഇതിന് വഷളായി ഒരു മോശക്കാരനായ അവസ്ഥ ഉണ്ടാവും. എന്താണ് കാരണം? ചെറിയൊരു സിഗരറ്റുമ തുടങ്ങിയതായിരിക്കും. ഇയാക്കും വമുഹഖിറാത്തി ദുനൂബ് ഫഇന്നഹുന്ന യജ്തമിഉന അല റജുലി ഹത്താ യഹ്ലികഹു. നിസാരമായി കരുതപ്പെടുന്ന പാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക, അവ മനുഷ്യൻ്റെ മേൽ ഒന്നിനു മുകളിൽ മറ്റൊന്ന് കൂടി ചേർത്തവനെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. മുഹഖിറാത്തു ദുനൂബ്, ചെറിയ പാപങ്ങളെ സൂക്ഷിക്കാൻ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും നമ്മൾ പറയാറുണ്ട്. ചെറുപ്പത്തിൽ ചെറിയ പ്രായമല്ലേ, ചെയ്തോട്ടെ. പ്രത്യേകം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, 7 വയസ്സ് കഴിഞ്ഞാൽ നമസ്കാരം പഠിപ്പിക്കണം എന്നാണ്. 10 വയസ്സായിട്ടും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കുട്ടി അല്പം വലുതായിട്ടുണ്ടാവില്ല, കുട്ടിയുടെ ശരീരപ്രകൃതി ചിലപ്പോൾ ചെറുതായിരിക്കും. അപ്പോൾ നാം ഇപ്പം എന്താ പറയുക, ഓൻ കുട്ടിയല്ലേ, സുബൈക്ക് നീച്ച അവനെക്കൊണ്ട് ചിലപ്പോൾ കഴിയുന്നുണ്ടാവില്ല, കുട്ടിയല്ലേ, നാളെ മുതൽ അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് രണ്ടോടി കഴിഞ്ഞിട്ടാക്കാം. സ്വാഭാവികമായിട്ടും 10 മുതൽ 12 വയസ്സ് വരെയുള്ള ആ കാലം കുട്ടിയുടെ മനസ്സിലെന്താണ്? ആ സുബൈ നിസ്കരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എമ്മി ഇപ്പി ഒന്നും പറയണമെന്നില്ല. അപ്പോൾ കുറച്ച് കാലം ഇങ്ങനെ പോകാം. അങ്ങനെ കുട്ടി പോയി പോയി പോയി ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കാര്യത്തിൽ മാത്രമല്ല, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, നമ്മുടെ കുട്ടികൾ ചെറുതാണെന്ന് കരുതി ആ കുട്ടിയല്ലേ ഓനത് ഇട്ടോട്ടെ, അല്ലെങ്കിൽ അവൾ കുട്ടിയല്ലേ അവളിപ്പോൾ അത് ഇട്ടോട്ടെ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് റെഡിയാക്കുക. അതിനെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് റെഡിയാക്കുക എന്നുള്ളത് ചിലപ്പോൾ നടന്നോണമെന്നില്ല. കാരണം എന്താ, അപ്പോഴേക്കാ കുട്ടിയുടെ മനസ്സിൽ ഇത് തെറ്റല്ല എന്ന രൂപത്തിലെത്തി. കാരണക്കാർ രക്ഷിതാക്കളാണെന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ മഹാനായ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വിശ്വാസി തൻ്റെ പാപങ്ങളെ തൻ്റെ മേൽ വീഴാൻ പോകുന്ന ഒരു വലിയ പർവ്വതം പോലെയാണ് കാണുക. എന്നാൽ ദുഷ്ടനായ ഒരു നീചനായ ഒരു വ്യക്തി തൻ്റെ പാപങ്ങളെ മൂക്കിലൂടെ കടന്നു പോകുന്ന ഒരു ഈച്ചയെ പോലെയാണ് കാണുക. മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വാക്ക് ഭയങ്കര വലിയ വാക്കാണ്. എപ്പോഴും നാം അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ട, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാക്കേണ്ട ഒരു വാക്കാണ്. ഒരു വിശ്വാസി ഒരു ചെറിയ പാപത്തെ അവൻ്റെ മുകളിൽ വീഴാൻ നിൽക്കുന്ന ഒരു വലിയ പർവ്വതത്തെ പോലെ കാണും. എന്നാൽ ഒരു നീചനായ എപ്പോഴും തെറ്റുകൾ ചെയ്യുന്ന ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും തെറ്റിനെങ്ങനെ കാണുക, തൻ്റെ മുന്നിലൂടെ പോകുന്ന ഒരു ഈച്ചയെ പോലെയാണ് കാണുക. അതുപോലെ തന്നെയാണ് ഒരു യഥാർത്ഥ മുഅ്മിൻ്റെ സ്വഭാവം എന്നുള്ളത്, ഒരു ചെറിയ തെറ്റാണെങ്കിൽ പോലും തെറ്റാണെന്ന് മനസ്സിലായി അപ്പം തന്നെ ഖേദിക്കും എന്നുള്ളത്. റബ്ബെ ഞാൻ തെറ്റ് ചെയ്തു, റബ്ബേ എന്നോട് പൊറുക്കണേ റബ്ബേ എന്ന് പശ്ചാത്തലപ്പിക്കും. അവൻ പറയില്ല, എന്ത് ഇതെല്ലാവരും ചെയ്യുന്നതല്ലേ, അല്ലെങ്കിൽ ഇതിലിപ്പോൾ എന്താ പ്രശ്നം. അങ്ങനെ ഒരു സത്യവിശ്വാസി പറയില്ല. കാരണം പാപത്തിൻ്റെ ചെറുതും വലുതും മാത്രമല്ല, പാപം ചെയ്യുന്നത് ആരോടാണ് എന്നുള്ള ബോധമാണ് സത്യവിശ്വാസി നയിക്കേണ്ടത്. ഏത് പാപമാകട്ടെ, ആ പാപം ചെയ്യുന്നത് ആരോടാണ് എന്നുള്ള ബോധം ഇല്ലാതെയാണ് യഥാർത്ഥത്തിൽ എല്ലാവരും ചെറിയ തെറ്റുകൾ അഭിമുഖീകരിക്കുന്നത്. ഈ ഹദീസിൽ നാം പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു പാപത്തെയും നിസാരമായി കാണരുത് എന്നുള്ളത്. അതുപോലെ തന്നെ ചെറിയ പാപങ്ങൾ ആവർത്തിച്ചാൽ വലിയ അപകടമായി മാറും. അതുപോലെ തന്നെ പാപം സംഭവിച്ചാൽ ഉടൻ തൗബ ചെയ്യുക. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദന, നാം എന്ത് പറഞ്ഞു എന്ത് ചെയ്തു അതപ്പം എഴുതി വെക്കും. നാം ചെയ്തത് പാപമാണെന്ന് തിരിച്ചറിഞ്ഞോ നേരെ പോയി തൗബ ചെയ്യുക. മുഖലിസായ ഒരാളുടെ തൗബ അഥവാ കളങ്കമില്ലാത്ത ഹൃദയത്തോടു കൂടിയാണ് തൗബ ചെയ്തതെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൗബ സ്വീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും തെറ്റ് ചെയ്യുകയാണ്, ഞാൻ മാത്രം അപ്പോൾ ആ തെറ്റിൽ നിന്ന് മാറി നിന്നാൽ സ്വാഭാവികമായിട്ട് പോലെ എന്നെ പറ്റി എന്താ കരുതുക, എന്തുവേണേലും കരുതിക്കോട്ടെ, റബ്ബിന് വേണ്ടിയിട്ടല്ലേ മാറി നിൽക്കുന്നത്. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഒന്നിനെ മാറ്റിവെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനും ബെറ്ററായിട്ടുള്ള തിരുന്നുള്ളതാണ്. അതുകൊണ്ട് സത്യവിശ്വാസി എപ്പോഴും ചെറിയ പാപങ്ങളെ സൂക്ഷിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ നാം നല്ല നന്മകൾ ചെയ്യുന്നുണ്ടാവും, വലിയ സദഖകൾ കൊടുക്കുന്നുണ്ടാവും, നമ്മുടെ സക്കാത്തുകളൊക്കെ കൃത്യമായി നൽകുന്നുണ്ടാവും, നമസ്കാരം മുറപ്രകാരം നമസ്കരിക്കുന്നുണ്ടാവും. എന്നാൽ അതിൻ്റെ കൂടെ ചെറിയ ചെറിയ തെറ്റുകളുണ്ടാവും. ആ ചെറിയ തെറ്റുകളെ നാം കാണാതെ പോവും. ശൈത്താൻ സ്വാഭാവികമായിട്ടും മനസ്സിലേക്ക് ഇങ്ങനെ പറഞ്ഞു തരും, നല്ലതാണ് ചെയ്യുന്നത്, നിനക്ക് തെറ്റുകളൊന്നുമില്ല. അതുകൊണ്ട് സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്, വലിയ പാപങ്ങൾ സ്വാഭാവികമായിട്ടും പലപ്പോഴും കേൾക്കാറുണ്ട്, പലപ്പോഴും കാണാറുണ്ട്, പലരും നമ്മോട് സംസാരിക്കാറുണ്ട്. എന്നാൽ ചെറിയ പാപങ്ങളെ ചിലപ്പോൾ നിസ്സാരമായി കാണുകയും അങ്ങൾ നേരെ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ ഒന്നുമല്ലാതായി തീരുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം ചെറുപാപങ്ങളിൽ ജാഗ്രത കാണിക്കണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മോട് സംസാരിച്ചത് അംജദ് ബിൻ നസറുള്ള. പീസ് റേഡിയോയിൽ ഇനി ജീവിത പാഠങ്ങൾ, അതിശ്രേഷ്ഠമായ അഞ്ച് കർമ്മങ്ങൾ. ഈ വിഷയത്തിലുള്ള സംസാരമാണ് നമ്മൾ കേൾക്കുന്നത്. അവതരണം ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ധാരാളം സൽക്കർമ്മങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ സൽക്കർമ്മങ്ങൾ ഓരോന്നും പ്രവർത്തിക്കുമ്പോൾ ഓരോന്നിനും അതിനനുസൃതമായ പ്രതിഫലങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്ത ചില അതിശ്രേഷ്ഠമായ സൽക്കർമ്മങ്ങളെക്കുറിച്ചാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ധാരാളം പ്രതിഫലങ്ങൾ നേടിത്തരുന്ന അഞ്ചു കർമ്മങ്ങൾ, അവയുടെ മഹത്വങ്ങൾ, അതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് വിജ്ഞാന സദസ്സുകളുടെ മഹത്വമാണ്. വിജ്ഞാനത്തിൻ്റെ സദസ്സുകൾ, പ്രിയമുള്ളവരെ, അതിൽ നമ്മളുണ്ടാകണം. ഒരു മനുഷ്യൻ, അവന് വിജ്ഞാനം ലഭിച്ചിട്ടില്ല എങ്കിൽ, അവന് മതപരമായ അറിവുകൾ കരസ്ഥമാക്കിയിട്ടില്ല എങ്കിൽ, അവന് യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല, ഈ മതത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഒരു വേള പ്രവാചകന് പഠിപ്പിച്ച സൽക്കർമ്മങ്ങൾ യഥാർത്ഥ രൂപത്തിൽ പ്രവർത്തിക്കാൻ പോലും അവന് സാധിക്കുകയില്ല. അതുകൊണ്ട് വിജ്ഞാനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് അത് നുകരുന്ന സദസ്സുകളിലേക്ക് എത്തുക എന്നുള്ളത് വളരെയധികം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും തിർമുദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, ആരെങ്കിലും വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ, സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്നഹ, സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു അവന് എളുപ്പമാക്കി കൊടുക്കും. അപ്പോൾ സ്വർഗപ്രവേശനം നമ്മുടെ ഓരോരുത്തരുടെയും സ്വപ്നമാണല്ലോ. അതിനുള്ള ഒരു എളുപ്പമാർഗമാണ് വിജ്ഞാനം അന്വേഷിച്ച് യാത്ര പുറപ്പെടുക എന്നുള്ളത്. മഹാനായ പണ്ഡിതൻ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ല പറഞ്ഞു, ഫലാ യജൂസുലിൽ ഇൻസാനി അയ്യത്തസാഹല ഫി ഹുദൂരി മജാലിസിൽ ഇൽം വസ്സഇ ഇലൈഹാ, അറിവിൻ്റെ സദസ്സുകളിൽ ഹാജരാകുന്നതിനും അവിടേക്കെത്താനുള്ള പരിശ്രമം നടത്തുന്നതിലും മനുഷ്യൻ അലസത കാണിക്കാൻ പാടുള്ളതല്ല. ലി അന്നഹു ഖദ് യസ്തഫീദു ഫായിദ തകൂനു സബബൻ ലിദുഖൂലിൽ ജന്നഹ, കാരണം അവൻ ആ സദസ്സിൽ നിന്ന് നേടിയെടുക്കുന്ന ഏതെങ്കിലും ഒരറിവായിരിക്കും അവന് സ്വർഗപ്രവേശനത്തിന് കാരണമായിത്തീരുന്നത്. ഇൽമിൻ്റെ സദസ്സിൽ ചെന്നിരുന്ന് നമുക്ക് ലഭിച്ച ഏതെങ്കിലും ഒരറിവ്, ആ അറിവായിരിക്കും നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹുഅൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമീങ്ങളുടെയും മേൽ ബാധ്യതയാണ്, നിർബന്ധമാണ് അറിവ് അന്വേഷിക്കുക എന്നുള്ളത്. അഥവാ ലോകത്തുള്ള എല്ലാ അറിവും അന്വേഷിക്കുക എന്നുള്ളതല്ല, ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിനെക്കുറിച്ച്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച്, മതത്തെക്കുറിച്ച് ഇതിലുള്ള അറിവുകൾ നേടുക എന്നുള്ളത്. അതുപോലെ ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടുന്ന ഫർള് നമസ്കാരങ്ങൾ പോലത്തെ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ഓരോരുത്തരും നേടൽ നിർബന്ധമാണ് എന്നാണ്. ഇമാം മാലിക് റഹിമഹുള്ളയോട് ഒരിക്കൽ ചോദിച്ചു, മാ അഫ്ളലു മാ യസ്നഉൽ അബ്ദു, ഒരു അടിമ ചെയ്യുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം എന്താണ്? അദ്ദേഹം അതിന് നൽകിയ മറുപടി, ത്വലബുൽ ഇൽം, അറിവ് തേടുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, ആരെങ്കിലും ഒരാൾക്ക് ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ അത് പ്രവർത്തിച്ചവന് ലഭിക്കുന്ന പ്രതിഫലം എന്താണോ അതേ പ്രതിഫലം അതറിയിച്ചു കൊടുത്തവനും ലഭിക്കും. ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ അറിവ് കരസ്ഥമാക്കുക, ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുക എന്നുള്ളതൊക്കെ വളരെയധികം മഹത്വമുള്ള കർമ്മമാണ് എന്നർത്ഥം. ഇമാം ഇബ്നു ജൗസി റഹിമഹുള്ള പറയുന്നുണ്ട്, മൻ അഹബ്ബഹു അല്ലാ യൻഖത്ഉ അമലുഹു ബഅദ മൗതിഹി, മരണശേഷവും തൻ്റെ അമലുകൾ മുറിഞ്ഞു പോകരുത് എന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫൽയൻഷുർ അൽ ഇൽം, അവൻ അറിവ് പ്രചരിപ്പിച്ചു കൊള്ളട്ടെ എന്നാണ്. നമ്മൾ മനസ്സിലാക്കിയ അറിവ് അത് നമ്മൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ, നമ്മൾ മരണപ്പെട്ടാലും അവർ അതുമൂലം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം നമ്മുടെ കബറിലേക്ക് വന്നുകൊണ്ടിരിക്കുമെന്നർത്ഥം. അല്ലാഹു അക്ബർ. അതുപോലെ തന്നെ ജാബിർ റളിയല്ലാഹുഅൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മുഅല്ലിമുൽ ഖൈരി, നന്മ പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി, യസ്തഗ്ഫിറു ലഹു കുല്ലു ഷൈ ഹത്തൽ ഹൈതാനു ഫിൽ ബിഹാർ, മുഴുവൻ വസ്തുക്കളും, എത്രത്തോളം കടലിലെ മത്സ്യങ്ങൾ പോലും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും എന്നാണ്. അപ്പൊ നന്മ പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി കടലിലെ മത്സ്യങ്ങളടക്കം മുഴുവൻ ജീവജാലങ്ങളും ഇസ്തിഗ്ഫാർ ചോദിക്കുന്നു പറയുമ്പോൾ അവർക്ക് ലഭിക്കുന്ന മഹത്വം എത്രയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിസ്കരിക്കുന്നവർക്കാ നേട്ടമുണ്ടോ? നോമ്പ് നോൽക്കുന്നവർക്കാ നേട്ടമുണ്ടോ? ഹജ്ജ് ചെയ്യുന്നവർക്കാ നേട്ടമുണ്ടോ? സക്കാത്ത് നൽകുന്നവർക്കാ നേട്ടമുണ്ടോ? സ്വതക്ക നൽകുന്നവർക്കാ നേട്ടമുണ്ടോ? ഖുർആൻ ഓതുന്നവർക്കാ നേട്ടമുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നവർക്ക് വേണ്ടി ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും പാപമോചനം തേടിക്കൊണ്ടിരിക്കും. അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം തിർമുദി റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ അദ്ദേഹം പറയുന്നു, ദുക്കിറ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റജുലാനി, രണ്ടാളുകളെക്കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അഹദുഹുമാ ആബിദുൻ വൽ ആഖറു ആലിമുൻ, അതിൽ ഒരാൾ ആബിദാണ്, അഥവാ നല്ലവണ്ണം അള്ളാഹുവിനു വേണ്ടി ആരാധനകൾ നിർവഹിക്കുന്ന വ്യക്തിയാണ്, മറ്റവൻ ആലിമാണ്, അഥവാ അറിവുള്ള വ്യക്തിയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ കണിശമായി ആരാധനകൾ നിർവഹിക്കുന്നൊരു വ്യക്തിയും ഒരു പണ്ഡിതനും, ഇവർ രണ്ടുപേരെയും കുറിച്ച് പ്രവാചകന്റെ മുന്നിൽ പറഞ്ഞപ്പോൾ, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫളുൽ ആലിമി അലൽ ആബിദി കഫളി അല അദ്നാക്കും, ആ അറിവുള്ള വ്യക്തിയും അതുപോലെ തന്നെ ആരാധനകൾ നിർവഹിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളിൽ താഴ്ന്നവരെക്കാൾ എനിക്കുള്ള മഹാത്മ്യം പോലെയാണ്. സ്വഹാബാക്കളിൽ ഏറ്റവും ദരജ കുറഞ്ഞ വ്യക്തി, അയാളേക്കാൾ എത്രയോ ഉന്നതിയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെയാണ് ഈ ആരാധനകൾ ചെയ്യുന്ന വ്യക്തിയേക്കാൾ എത്രയോ ഉന്നതിയിലാണ് പണ്ഡിതൻ എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ വമലായികതഹു വഅഹ്ല സമാവാതി വൽ അർളി ഹത്ത നംലത ഫീ ജുഹ്രിഹ വഹത്ത ൽഹൂത് ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസിൽ ഖൈർ. അല്ലാഹുവും അവൻ്റെ മലക്കുകളും ആകാശഭൂമിയിലുള്ളവരും മാളത്തിലെ ഉറുമ്പും മത്സ്യവും ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിജ്ഞാന സദസ്സുകളിൽ നാം പങ്കെടുക്കണം. ജുമാ ഖുതുബകൾ അതൊരു വിജ്ഞാന സദസ്സാണ്. അത് നിർബന്ധമായും നമ്മൾ പങ്കെടുക്കേണ്ടുന്നൊരു സദസ്സാണ്. അതുകൊണ്ട് നമ്മളതിൽ ഹാജരാകാറുണ്ട്. എന്നാൽ അതിന് പുറമേ നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഖുർആൻ ഹദീസ് ക്ലാസുകൾ, വിജ്ഞാനവേദികൾ, ഓൺലൈൻ വഴിയുള്ള പഠന സംരംഭങ്ങൾ, അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന ദർസിൻ്റെ മജ്ലിസുകൾ, ഇങ്ങനെയുള്ള നല്ല നല്ല വിജ്ഞാന സദസ്സുകൾ, കൗമാരപ്രായക്കാർക്ക് വേണ്ടി നടത്തപ്പെടുന്ന CRE ക്ലാസുകൾ, ഇങ്ങനെ വിജ്ഞാനം നുകരുന്ന നല്ല നല്ല സദസ്സുകളിലെല്ലാം കഴിവിൻ്റെ പരമാവധി പങ്കെടുത്ത് വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കിയത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന രൂപത്തിലേക്ക് മാറുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ ഒരു കർമ്മം, നിസ്കാരശേഷം ആയത്തുൽ കുർസിയെ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. സൂറത്തുൽ ബക്കറയിലെ 255-ാമത്തെ ആയത്ത്, ആ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കുർസിയിനെ കുറിച്ച് പ്രസ്താവിക്കുന്നതുകൊണ്ടാണ് ആയത്തുൽ കുർസി എന്നതിന് പേര് വരാൻ കാരണം. എന്താണതിൻ്റെ മഹത്വം? ഉബൈ ബിൻ കഅബ് റളിയല്ലാഹുഅൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബൽ മുൻദിർ അതദരി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅലം, അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ ഏറ്റവും മഹത്തരമായ ആയത്ത് ഏതാണ് എന്ന് നിങ്ങൾക്കറിയുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അഥവാ ആയത്തുൽ കുർസി. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചു എന്ന് ഹദീസിൽ കാണുവാൻ സാധിക്കും. ഇത് ഫർള് നമസ്കാരത്തിന് ശേഷമോതിയാലോ, മരണമല്ലാതെ മറ്റൊന്നും സ്വർഗപ്രവേശനത്തിന് അവന് തടസ്സമില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. രാവിലെ ഒരു പ്രാവശ്യം ചെല്ലണം, വൈകുന്നേരം ചെല്ലണം, ഉറങ്ങുന്നതിന് മുമ്പ് ചെല്ലണം, അതിനെല്ലാം അതിൻ്റേതായ മഹത്വങ്ങളുണ്ട്. അതുപോലെ മൂന്നാമത്തെ കർമ്മം സയ്യിദുൽ ഇസ്തിഗ്ഫാറാണ്. അല്ലാഹുമ്മ റബ്ബി ലാ ഇലാഹ ഇല്ല അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനഅമതിക അലയ്യ വ അബൂഉ ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദ്ദുനൂബ ഇല്ലാ അൻത എന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ. എന്താണ് അതിൻ്റെ മഹത്വം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾ പകലിൽ ദൃഢവിശ്വാസത്തോടുകൂടി ഇത് ചൊല്ലി, അങ്ങനെ ആ പകലിൽ അവൻ മരണപ്പെട്ടാൽ അവൻ സ്വർഗാവകാശിയാണ്. ഇനി ഇതൊരാൾ രാത്രി ചൊല്ലി, ദൃഢവിശ്വാസത്തോടുകൂടി ചൊല്ലി, അവൻ സുബഹിന് മുമ്പേ മരണപ്പെട്ടാൽ അവനും സ്വർഗാവകാശിയാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പൊ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്നതിലല്ല കാര്യം. ആ പ്രാർത്ഥന മുഖിനൻ ബിഹ, ദൃഢവിശ്വാസത്തോടുകൂടി, അഥവാ അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി അതിലുള്ളതിനെ സത്യപ്പെടുത്തി ഒരാൾ ചെല്ലുക എന്നതിലാണ് കാര്യം. ചില റിപ്പോർട്ടുകളിൽ പ്രവാചകൻ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, തഅല്ലമു സയ്യിദുൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പഠിക്കുക എന്ന് തന്നെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. നാലാമത്തൊരു കർമ്മം സ്വർഗം ചോദിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സഅലല്ലാഹുൽ ജന്നത സലാസ മറാത്ത്, ആരെങ്കിലും അല്ലാഹുവിനോട് മൂന്ന് തവണ സ്വർഗം ചോദിച്ചാൽ സ്വർഗം പറയുമെന്നാണ്. അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുവേ അയാളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. വമനിസ്തജാറല്ലാഹ മിനന്നാരി സലാസൻ, ആരെങ്കിലും മൂന്ന് തവണ അല്ലാഹുവിനോട് നരകത്തിൽ നിന്നും രക്ഷ ചോദിച്ചാൽ നരകം പറയുമെന്നാണ്. അല്ലാഹുമ്മ അജിരുഹു മിനന്നാർ, അല്ലാഹുവെ നരകത്തിൽ നിന്നും അയാളെ നീ രക്ഷിക്കണമേ. അപ്പം അതുകൊണ്ട് ദിവസവും മൂന്ന് തവണ സ്വർഗം ചോദിക്കുക, നരകത്തിൽ നിന്നും രക്ഷ ചോദിക്കുക എന്നുള്ളത് വളരെ മഹത്വമുള്ള കാര്യമാണ്. അവസാനത്തേത് രോഗസന്ദർശനമാണ്. രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ആദ റജുലു അഖാഹു ഔസാറഹു, ഒരു മനുഷ്യൻ തൻ്റെ സഹോദരനെ, അപ്പം മുസ്ലിമായ നമ്മുടെ സഹോദരനെ, നമ്മുടെ സുഹൃത്തിനെ രോഗാവസ്ഥയിൽ സന്ദർശനം നടത്തി, അല്ലെങ്കിൽ ഇസ്ലാമിക ആദർശത്തിൻ്റെ പേരിൽ ഒരു സൗഹൃദ സന്ദർശനം നടത്തി, എന്നാൽ അവനോട് അള്ളാഹു പറയുമെന്നാണ്, ത്വിബ്ത വത്താബം ഷാഖ്, നീ നല്ലത് ചെയ്തു, നിന്റെ നടത്തം നല്ലതായി, വത്തബൻസിലൻ ഫിൽജന്ന, സ്വർഗത്തിൽ നിനക്കൊരു വീട് നീ തയ്യാറാക്കിയിരിക്കുന്നു. അൽബാനി ഹസനുൽ ലിഗൈരിഹി എന്ന് വിശേഷിപ്പിച്ച ഹദീസാണത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ കർമ്മങ്ങളെല്ലാം വളരെയധികം മഹത്വമുള്ള കർമ്മങ്ങളാണ്. അതുകൊണ്ട് ഇതിൽ കഴിയുന്നതെല്ലാം പ്രാവർത്തികമാക്കുവാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
4: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് ജീവിത പാഠങ്ങൾ, അതിശ്രേഷ്ഠമായ അഞ്ച് കർമ്മങ്ങൾ. ഈ അഞ്ച് കർമ്മങ്ങളെ സംബന്ധിച്ച് നമ്മോട് വിവരിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
7: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഖുർആൻ പാഠങ്ങളിൽ ഇന്ന് പൂർവികരുടെ പേരിൽ വഴിപിഴക്കുന്നവർ. അവതരണം സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
8: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന മഹത്തായ ഈ ഒരു പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മനുഷ്യരോട് സന്മാർഗം സ്വീകരിക്കണമെന്ന് പറയപ്പെട്ടാൽ എക്കാലഘട്ടത്തിലെയും ആളുകൾ പറഞ്ഞിട്ടുള്ള ചില ന്യായങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ന്യായമാണ്, ഞങ്ങളുടെ പിതാക്കളോ പൂർവപിതാക്കളോ നിങ്ങളീ പറയുന്ന ആശയം മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ കാരണവന്മാർ ചെയ്തു വന്നതെന്താണോ, ഞങ്ങളുടെ നാട്ടുനടപ്പെന്താണോ, അത് മാത്രമേ ഞങ്ങൾ ചെയ്യുകയുള്ളൂ എന്ന് അവർ വാശിപിടിക്കുകയും പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളെയും അവർ തള്ളിക്കളയുകയും ചെയ്യുന്നു. ഈ ഒരു ബാലിശമായ വാദം കൊണ്ട് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മരണാനന്തര ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് എന്ന് നാം തിരിച്ചറിയണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് അവനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ്.

പൂർവപിതാക്കളിൽ ആരെങ്കിലും വ്യഭിചരിച്ചു എന്ന് കരുതുക. അവർ ചെയ്ത പണിയാണ് അതുകൊണ്ട് ഞങ്ങളിത് ചെയ്യുമെന്ന് ഏതെങ്കിലും മക്കൾ പറയാറുണ്ടോ? സാധാരണഗതിയിൽ പറയാറില്ല. എന്നാൽ മതത്തിൻ്റെ വിഷയം വരുമ്പോൾ, ആദർശത്തിൻ്റെ വിഷയം വരുമ്പോൾ മാത്രം ഞങ്ങളുടെ പൂർവപിതാക്കൾ ചെയ്തത് ഞങ്ങൾ ചെയ്യൂ എന്ന് പറയുന്നത് ഒട്ടും ന്യായമല്ല. അപ്പോൾ പൂർവികരായ ആളുകൾ പ്രത്യക്ഷത്തിൽ ചെയ്ത ഒരു തെറ്റ്, നമ്മുടെ പൂർവപിതാക്കളിൽ ആരെങ്കിലും മോഷണം നടത്തുന്നവരായിരുന്നു, കള്ളന്മാരായിരുന്നു എന്ന് കരുതുക. അവർ കള്ളന്മാരായതുകൊണ്ട് ഞാനും കള്ളനാകും എന്ന് ആരും ഒരു വാദമായി തുറന്നു പറയാറില്ല. അങ്ങനെ ആയിപ്പോകുന്ന ആളുകളുണ്ടായിരിക്കാം, അത് മറ്റൊരു വിഷയം. പക്ഷെ ആരും അങ്ങനെ ഒരു വാദം പറയാറില്ല. എൻ്റെ പിതാവ് തോന്നിവാസിയായിരുന്നു, അതുകൊണ്ട് ഞാനും തോന്നിവാസിയാകും എന്നത് നിലനിൽക്കുന്ന ഒരു വാദമല്ല എന്നർത്ഥം. പിന്നെ എങ്ങനെയാണ് വിശ്വാസരംഗത്തും ആദർശരംഗത്തും നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വിഷയമായ മതരംഗത്ത് മാത്രം നിങ്ങൾ എത്ര നല്ല ആശയം പറഞ്ഞാലും ഞങ്ങളത് സ്വീകരിക്കുകയില്ല? പൂർവികർ ചെയ്തത് എന്താകട്ടെ, അവരുടെ വിശ്വാസം എന്തു തന്നെയാകട്ടെ, അതെത്ര പിഴച്ച വിശ്വാസമാകട്ടെ, ഞങ്ങൾക്കതു മതി എന്ന് പറയുന്നതിൽ യാതൊരു ന്യായവുമില്ല എന്ന് നാം മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅ്റാഫ് 7-ാമത്തെ അധ്യായം 28-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദാ ഫഅലു ഫാഹിഷതൻ, ഒരു അധർമ്മം അവർ പ്രവർത്തിച്ചാൽ, കാലു അവർ പറയുന്നത് എന്താണ്? വജദ്ന അലൈഹ ആബാഅന, ഞങ്ങളുടെ വാപ്പമാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങളും അങ്ങനെ ചെയ്യുന്നു എന്നവർ പറയും. മാത്രമല്ല വല്ലാഹു അമറന ബിഹ, അല്ലാഹു ഞങ്ങളോട് ഇതാണ് കൽപ്പിച്ചത് എന്നും അവർ വാദിക്കുന്നു. അപ്പോൾ അല്ലാഹു ഞങ്ങളോട് ഇങ്ങനെയാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് അവർ ചെയ്തത് മതി എന്ന് ചില ആളുകൾ വാദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് മറുപടി പറയാൻ വേണ്ടി പറയുന്നത്, ഖുൽ ഇന്നല്ലാഹ ലാ യഅ്മുറു ബിൽ ഫഹ്ഷ, പറയുക, നീചവൃത്തിയോ തോന്നിവാസമോ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും കൽപ്പിക്കുകയില്ല. അതഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ, അല്ലാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാത്തത് നിങ്ങൾ പറയുകയാണോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. അപ്പോൾ അല്ലാഹു ഒരിക്കലും അന്ധവിശ്വാസങ്ങൾക്ക് പ്രേരിപ്പിക്കുകയില്ല, ബഹുദൈവാരാധന അല്ലാഹു കൽപ്പിക്കുകയില്ല, അനാചാരങ്ങൾ ചെയ്യാൻ പറയുകയില്ല. എന്നാൽ ഇതെല്ലാം ചെയ്യുന്ന ആളുകൾ, ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അല്ലാഹു അങ്ങനെ പറയാതെ അവർ ചെയ്യുകയില്ല, അതുകൊണ്ട് അത് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ് എന്നെല്ലാമുള്ള ന്യായവാദങ്ങൾ പറയുന്നു എന്നല്ലാതെ പ്രമാണത്തെ പിൻപറ്റാൻ അവർ തയ്യാറാവുന്നില്ല. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ 170-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഇദാ ഖീല ലഹു മുത്തബിഉ മാ അൻസലല്ലാഹ്, അല്ലാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥത്തെ പിൻപറ്റൂ എന്നവരോട് പറയപ്പെട്ടാൽ, ഖാലു അവർ പറയും, ബൽ നത്തബിഉ മാ അൽഫൈന അലൈഹി ആബാഅന, ഞങ്ങളുടെ പിതാക്കന്മാർ എന്ത് ചെയ്യുന്നതായിട്ടാണോ ഞങ്ങൾ കണ്ടത്, ഞങ്ങളത് മാത്രമേ പിൻപറ്റുകയുള്ളൂ. അല്ലാഹു ചോദിക്കുന്നത്, അവലൗകാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ, നിങ്ങളുടെ പിതാക്കന്മാർ ഒന്നും ചിന്തിക്കാത്തവരും സന്മാർഗം കിട്ടാത്തവരുമാണെങ്കിലും നിങ്ങൾ അവരെ പിൻപറ്റുമോ? പിതാക്കന്മാരിൽ ചിന്താശേഷിയില്ലാത്തവരുണ്ടാകാം, സന്മാർഗം കിട്ടാത്തവരുണ്ടാകാം. അവർ ലലാലത്തിലാണ് എന്നതുകൊണ്ട് നിങ്ങളും ലലാലത്തിലാവണമെന്നുണ്ടോ? അവർ ചിന്തിച്ചില്ല എന്നതുകൊണ്ട് ഞങ്ങളും ചിന്തിക്കുകയില്ല എന്ന് നിങ്ങൾ പറയേണ്ടതുണ്ടോ? ഇതാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. അപ്പോൾ നിങ്ങളുടെ പൂർവ്വപിതാക്കൾ ഒന്നും ചിന്തിക്കാത്തവരും സന്മാർഗം കിട്ടാത്തവരുമാണെങ്കിലും നിങ്ങളെന്തിനാണ് അവരെ പിൻപറ്റുന്നത്? ഈ ന്യായവാദം എന്ത് അടിസ്ഥാനമാണ് അതിനുള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ മാഇദയിലെ 104-105 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്ന സുപ്രധാനമായൊരു തത്വമുണ്ട്. എന്താണത്? വഇദാ ഖീല ലഹും തആലൗ ഇലാ മാ അൻസലല്ലാഹു വഇലർ റസൂൽ, അല്ലാഹു അവതരിപ്പിച്ച ഖുർആനിലേക്കും പ്രവാചകന്റെ ചര്യയിലേക്കും വരൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ, ഖാലു ഹസ്ബുന മാ വജദ്ന അലൈഹി ആബാഅന, അവർ പറയും, ഞങ്ങളുടെ പിതാക്കന്മാരെ ഏതൊരാദർശത്തിലാണോ ഞങ്ങൾ കണ്ടത്, ഞങ്ങൾക്കതു മതി, ഞങ്ങൾക്ക് വേറെ ഒരു ആശയം ആവശ്യമില്ല എന്നവർ പറയും. അല്ലാഹു പറയുന്നു, അവലൗകാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ, അവരുടെ പിതാക്കന്മാർ ഒന്നുമറിയാത്ത വിവരദോഷികളാണെങ്കിലും സന്മാർഗം കിട്ടാത്തവരുമാണെങ്കിലും നിങ്ങൾ അവരെ തന്നെയാണോ പിൻപറ്റുന്നത്? അതുകൊണ്ട് നിങ്ങൾ പിൻപറ്റേണ്ടത് അല്ലാഹു അവതരിപ്പിച്ച ഇലാ മാ അൻസലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചിട്ടുള്ള ഖുർആനിലേക്കും റസൂലിൻ്റെ ചര്യയിലേക്കുമാണ് മടങ്ങേണ്ടത്.
അതുകൊണ്ട് സത്യവിശ്വാസം

0: വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസക്കും, വിശ്വാസികളെ നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ പരിശോധിക്കണം, നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ സംരക്ഷിക്കണം. വഴിപിഴച്ചുപോയ ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വഴിപിഴച്ചു പോവരുത്, മറിച്ച് പ്രമാണങ്ങൾ നിങ്ങൾ പിൻപറ്റുക. ഞങ്ങളുടെ വാപ്പമാർക്ക് ഇതറിയില്ലായിരുന്നു, പൂർവ്വപിതാക്കൾ ഇങ്ങനെയല്ല ചെയ്തത് എന്നതൊന്നും അല്ലാഹു സ്വീകരിക്കുന്ന ന്യായവാദമല്ല. മറിച്ച് അല്ലാഹു പ്രവാചകന്മാരെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്, വേദഗ്രന്ഥങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്, അവരെ പിൻപറ്റാനാണ് അല്ലാഹു നമ്മോട് കൽപ്പിച്ചത്, പൂർവ്വപിതാക്കളെയല്ല. അതുകൊണ്ട് ഗൗരവപൂർവ്വം ഈ വിഷയം ചിന്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നു. നാം ഓരോരുത്തരും ഗൗരവപൂർവ്വം ഈ വിഷയത്തെ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. وصلى الله على نبينا محمد وآله وصحبه اجمعين والحمد لله رب العالمين
1: ما شاء الله جزاكم الله خيرا നാം കേട്ടത് ഖുർആൻ പാഠങ്ങൾ പൂർവികരുടെ പേരിൽ വഴിപിഴക്കുന്നവർ. ഈ വിഷയത്തിൽ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ ക്ലാസ് ആണ് നാം ശ്രവിച്ചത്.
2: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സദഖാജാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
5: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നു വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റ്

0: നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒന്നും ചെയ്യാതിരുന്നാലും മനസ്സിന് വിശ്രമമില്ലേ എന്നൊരു ചോദ്യമുണ്ട്, ഒരു ചിന്തയാണ്. ഒന്നും ചെയ്യാതിരുന്നിട്ടും മനസ്സിന് വിശ്രമമില്ല. ഒന്നും ചെയ്യാതിരിക്കുന്ന വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒന്നും ചെയ്യാതെ, അത് സ്ട്രെസ് ലാക്സിങ് എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്, സ്ട്രെസ് ലാക്സിങ്. അത് ആ ഒരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ ജോലി തിരക്കുകളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് അല്പസമയം ഇങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്തെ മനസ്സിലിങ്ങനെ അസ്വസ്ഥത അനുഭവപ്പെടുന്നതിനെയാണ്. ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി മാറി നിൽക്കുമ്പോഴും സ്ട്രെസ് ലാക്സിങ് ആണ്, ഭയങ്കര അസ്വസ്ഥത. അപ്പം ആ അസ്വസ്ഥത പിന്നെ കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നത് നമുക്ക് ഒരുപാട് ആളുകൾക്ക് അത്തരം അവസ്ഥകളുണ്ടെന്നാണ്. ഒന്ന് എന്തെങ്കിലുമൊക്കെ പൂർത്തിയാക്കാനുണ്ട് എന്നുള്ള ഇങ്ങനെ ഒരു തോന്നൽ, വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നാണ് പക്ഷെ മനസ്സ് സുഖമല്ല. അപ്പോൾ സമയം ഇങ്ങനെ പാഴാക്കുകയാണ്, പൂർത്തിയാക്കാനുള്ള ജോലികളെക്കുറിച്ചുള്ള ആശങ്ക അങ്ങനെ വരികയാണ്, വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ സമ്മർദ്ദം അനുഭവപ്പെടുകയാണ്. ഈ ഒരു പ്രതിഭാസത്തിനാണ് സ്ട്രെസ് ലാക്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അതിനെക്കുറിച്ച് ഉള്ള ഒരു റിപ്പോർട്ടിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, സൈക്കോളജികളുടെ അഭിപ്രായം പറഞ്ഞു വെച്ചാൽ, വിശ്രമിക്കുന്നതിനിടയിൽ കുറ്റബോധം ഉണ്ടാവുക, ഉത്കണ്ഠ അനുഭവപ്പെടുക, അസ്വസ്ഥത ഉണ്ടാവുക, ഇതൊക്കെയാണ് ഈ സ്ട്രെസ് ലാക്സിങ്ങിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുറ്റബോധം തോന്നുക, എന്താ കുറ്റബോധം, ഞാനിപ്പോൾ എനിക്കൊന്നും ആയിട്ടില്ല, അല്ലെങ്കിൽ വിശ്രമിക്കുകയാണ്, ഇത് ചെയ്തൊന്നും ശരിയായിട്ടില്ല, ഇനി കഴിഞ്ഞതൊന്നും ഒന്നും റെഡി ആയിട്ടില്ല, ഇനി ചെയ്യാനുള്ള, ഇങ്ങനെ ആകുലതയും ആശങ്കയും അനുഭവപ്പെട്ട് പോകുന്നൊരവസ്ഥ. അപ്പം സാധാരണ ഒരു ജോലി സമ്മർദ്ദത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ വിശ്രമം തന്നെയാണ് അസ്വസ്ഥതയ്ക്ക് കാരണമാകുന്നത്. എന്നാൽ വിശ്രമിക്കുമ്പോഴാണ് അസ്വസ്ഥത ഉണ്ടാവുന്നത്, ജോലി എടുക്കുമ്പോൾ പ്രശ്നമല്ല, വിശ്രമിക്കും അസ്വസ്ഥത വരിക. അപ്പോൾ ഇവിടെ അവിടെ പറയണതെന്ന് വെച്ചാൽ, ദീർഘകാല മാനസിക സമ്മർദ്ദം, എല്ലാം പൂർണ്ണതയോടെ ചെയ്യണമെന്ന നിർബന്ധ ബുദ്ധി, ജോലിയും വ്യക്തിജീവിതവും തമ്മിലുള്ള അതിർവരമ്പുകൾ ഇല്ലാതാകുന്നത് തുടങ്ങിയ ഘടകങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. മൊബൈൽ ഫോണിലൂടെയും മറ്റു ഡിജിറ്റൽ സംവിധാനത്തിലൂടെയൊക്കെ ജോലി സംബന്ധമായ സന്ദേശങ്ങൾ നിരന്തരം എത്തുന്നത് വിശ്രമ സമയത്ത് പോലും മനസ്സിനെ പ്രശ്നമാക്കണം. ഇപ്പം ഈ ഒരു സമയത്ത് എങ്ങനെ അതിനെ മറികടക്കാം? അത് പലരും അനുഭവിക്കുന്ന പ്രശ്നമാണ്. അപ്പം അതിനെ മറികടക്കാൻ ഒരുപക്ഷെ ശ്രോതാക്കൾക്ക് അതിൽ കുറേ ആശയങ്ങൾ വന്നേക്കാം. അവർക്ക് പറയാം, വിശ്രമിക്കുമ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം ആ വികാരം തിരിച്ച് എന്തിനാണ് കുറ്റബോധം? അപ്പോൾ ആ കുറ്റ എന്തോലും ഒരു പ്രശ്നത്തെ അല്ല, അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാതെ വിശ്രമിച്ചുകൊണ്ട് കാര്യമല്ല. എന്തെങ്കിലും കുറ്റബോധം ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തിട്ടുള്ളതായിരിക്കും, അപ്പോൾ അത് പരിഹരിക്കണം. അപ്പോൾ വിശ്വാസപരമായി നമ്മൾ നോക്കുമ്പോൾ നമുക്കവിടെ കിട്ടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പടച്ചവനിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് തന്നെയാണ് കുറ്റബോധം ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയ വഴി. റീറേസ് ചെയ്യാൻ പറ്റുന്ന വഴിയുണ്ടല്ലോ, മായ്ക്കാൻ പറ്റുന്ന ആ വഴി കണ്ടെത്തുക എന്നുള്ള ഏറ്റവും പ്രധാനം. പിന്നെ ജോലി അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, ജോലി അവസാനിപ്പിച്ച വിശ്രമത്തിൽ പോവുക, അടുത്ത ദിവസത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി പിന്നെ അങ്ങനെ അത് ഒരു അതെന്തൊക്കെയാണെന്നുള്ളത് കുറിച്ച് വെക്കാൻ പറ്റുക. ഇനി നെക്സ്റ്റ് എന്താണ്, അങ്ങനെ ഒരു കാര്യം എന്താണെന്നുള്ളൊരു ഒരു കാര്യം അവൻ്റെ മുമ്പിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും. പിന്നെ ഉള്ളത്, വിശ്രമിക്കുന്ന സമയം വെറുതെ വിശ്രമം എന്ന് പറഞ്ഞ സംഗതി ഇല്ല എന്നാണ്. മറിച്ച് വിശ്രമിക്കുന്ന സമയത്ത് പോലും ചിലപ്പോൾ പൂന്തോട്ട പരിപാലനം, ചിലപ്പം നമ്മൾ വിശ്വാസയെ സംബന്ധിച്ചിടത്തോളം വിശ്രമത്തിൽ പോലും ഈ പറഞ്ഞത് എന്താണ്, അവൻ്റെ കേൾവി ഉണ്ടാവും, നല്ല കേൾവികൾ, ഖുർആൻ കേൾക്കുക, അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരാളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാവാം. അങ്ങനെ ഫൈദ ഫറഹത്ത ഫൻസബ് വൈൽ അറബിക്ക് ഫറഹ പോന്ന ആരിസ് മൊലൈൻ്റെ ഒരു സംസാരം കേട്ടൊന്നുണ്ട്. വിശ്രമം എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയല്ല. ചിലപ്പോൾ എന്താണ്ട വിശ്രമം എന്ന് പറഞ്ഞാൽ ഒന്നില്ലാതിരിക്കുന്ന മനുഷ്യന് സ്ട്രെസ്സാണ്. വിശ്രമിക്കുമ്പോൾ പോലും അവൻ എന്തെങ്കിലുമൊക്കെ ഒന്നുകിൽ മാനസികമായി ചെയ്യലും ചിന്തയായിരിക്കാം, നല്ല ചിന്തകൾ, പോസിറ്റീവ് തോട്ട്സുകൾ, ചിലപ്പോൾ വായനയായിരിക്കാം, ചിലപ്പോൾ ഒരു പൂന്തോട്ടം നിർമ്മാണം, ചിലപ്പോൾ ഒബ്സർവേഷൻ ആവാം, അതുപോലെ തന്നെ വേറെ
3: കുടുംബത്തോടൊപ്പമുള്ള
2: സമയം, അതും വിശ്രമമാണ്. കുട്ടികളുടെ കൂടെയുള്ള കളി, അത് വിശ്രമമാണ്. ധ്യാനം, ധ്യാനം എന്ന് പറയുന്നത് ബലക്ക് പ്രധ്യാനം, ധ്യാനം പറയുന്നത് നമ്മളത് എന്താണ്, ദിക്കറുകളാണ്. അപ്പം അങ്ങനെ പോകാൻ പറ്റുമ്പോഴാണ് വിശ്രത എന്ന്, വിശ്രമിക്കുക എന്ന് പറയുന്നത് അതൊരു അലസതയല്ല, മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് ആവശ്യമായ കാര്യമാണ് വിശ്രമം. ഇതാണ് അതിൻ്റെ ഒരു ഒരു തോട്ട്സ് ആയിട്ടുള്ളത്.
3: യെസ്, തീർച്ചയായും. എനിക്ക് തോന്നിയത് നമ്മൾ ഒരു ഒരു കലണ്ടർ നമ്മൾ സ്വയം ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാലേ, നമ്മളൊരു കലണ്ടർ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേയൊക്കെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ കഴിയും.
2: അതെ അതെ.
3: ആ സമയത്ത് ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യവും നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുക എന്നതിലപ്പുറം നമ്മളൊരു ദിവസത്തെ മൊത്തം ഷെഡ്യൂളിന് നമ്മളൊന്ന് കലണ്ടർ സെറ്റ് ചെയ്യുക. പിന്നെ വീക്കിലി ചെയ്യേണ്ട കാര്യങ്ങൾ അതൊന്ന് സെറ്റ് ചെയ്യുക. മന്ത്ലി ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യുക. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് പോകാം. സ്ഥിരമായി ചെയ്യുന്ന, പിന്നെ ഇപ്പോൾ ഈ കൺസിസ്റ്റൻസി എന്ന സ്വഭാവമുള്ള ആളുകൾക്ക് വളരെ, അവർക്ക് എപ്പോഴും എന്താ പറയുക, ഈ ഒരു പ്രശ്നം കുറേ ഒഴിവായി കിട്ടും. കാരണം എന്താണെന്നറിയോ, രാവിലെ ഇപ്പോൾ എണീറ്റ് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു വെക്കുന്ന ശീലമുള്ള ആളുകൾ അത് അങ്ങനെ ആ ഒരു സമയമാകുമ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഒരു അരമണിക്കൂർ റിലാക്സ് ചെയ്യണം എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് റിലാക്സ് ചെയ്യാൻ പറ്റും, കാരണം അത് കംപ്ലീറ്റ് ആയി.
2: അത്
3: റിലാക്സേഷൻ
2: പൂർത്തിയായി എന്നുള്ളത്.
3: യെസ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം എന്ന് കൂടി ചെറിയൊരു ഒരു പ്ലാൻ വേണം. അപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മൾ കുടുംബത്തോടൊപ്പം നമ്മൾ അങ്ങനെ ഇങ്ങനൊരു സെൽഫ് കലണ്ടർ, ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. ജോലി സ്ഥലത്താവട്ടെ, നമ്മൾ ചെന്ന ഓടി നേരെ ഡ്യൂട്ടി കയറുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കൊരു കലണ്ടർ ഉണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു നല്ലൊരു ധാരണ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രേ പറയുള്ളൂ, നമ്മളൊരു കലണ്ടർ ഉണ്ടാക്കണം. ആ കലണ്ടറിൽ എല്ലാ ഒരു ഒരാഴ്ച കൊണ്ട് നമുക്ക് ആ കലണ്ടർ ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട്, അങ്ങനെ ഒരു കലണ്ടർ ഉള്ളതുകൊണ്ടാണല്ലോ ഈ പി സ്റ്റുഡിയോ എന്നുള്ള സംവിധാനം നിലനിന്ന് പോണത്. ആ ഒരു കലണ്ടർ ഉള്ളതുകൊണ്ടാണല്ലോ കറക്റ്റ് മീറ്റിങ്ങുകളിൽ നമ്മളൊക്കെ പങ്കെടുക്കുന്നത്. ആ കലണ്ടർ ഉള്ളതുകൊണ്ടാണല്ലോ ഞാനും സലാം സുല്ലായും രാവിലെ മോർണിംഗ് ലൈവ് ഷോയ്ക്ക് ഇവിടെ എത്തുന്നത് അല്ലേ.
2: അതെ അതെ.
3: ഇതാണ് എനിക്ക് പറയാൻ തോന്നിയ ആശയം.
0: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.

0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
1: പീസ് റേഡിയോ, റിയാദു സ്വാലിഹീൻ. ഇസ്ലാമിക വൈജ്ഞാനിക ഗ്രന്ഥങ്ങളിൽ വിശ്വപ്രസിദ്ധമാണ് ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാദു സ്വാലിഹീൻ അഥവാ സച്ചരിതരുടെ പൂന്തോട്ടം. കർമ്മപരവും വിശ്വാസപരവുമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഈ കൃതി മിക്ക ഇസ്ലാമിക സർവകലാശാലകളിലും മത അധ്യാപന കേന്ദ്രങ്ങളിലും പഠിപ്പിക്കുന്നുണ്ട്. ടെക്നോളജിയുടെ ഈ കാലത്ത് ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാമാണ് പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു ലതമ്മാനി ലക്മലാനി അലൽ മബ്ഊത്തി റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഹദീസു ജിബ്രീൽ അഥവാ ഉമ്മു സുന്ന എന്ന പേരിൽ പ്രസിദ്ധമായ ഹദീസാണ് നാം പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ എന്ന് ചോദിക്കുകയും ആ ചോദ്യത്തിനെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി വിവരണം നൽകുകയും ചെയ്തു. അതിലെ ഓരോ റുക്നുകളും വിശ്വാസകാര്യങ്ങളിലെ ഓരോ റുക്നുകളും ഇസ്ലാംകാര്യങ്ങളിലെ ഓരോ കാര്യങ്ങളും സംക്ഷിപ്തമായി നമ്മൾ മനസ്സിലാക്കി. മൂന്നാമതായി ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത് അഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഹ്സാനെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞു തരിക എന്നാണ്. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞു തരണം, അറിയിച്ചു തരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നു. അതിനുത്തരമായി റസൂലുള്ള പറഞ്ഞത് അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക് എന്നാണ്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅബുദല്ലാഹ, നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. കഅന്നക തറാഹു, നീ അല്ലാഹുവിനെ കാണുന്നതുപോലെ. ഉദാഹരണമായി നീ നമസ്കരിക്കുമ്പോൾ നീ അല്ലാഹുവിനെ കാണുന്നു എന്ന രീതിയിൽ നമസ്കരിക്കുക. വതുസക്കി കഅന്നക തറാഹു, നീ സകാത്ത് നൽകുന്നു അല്ലാഹുവിനെ നീ കാണും പ്രകാരം. അല്ലാഹുവിനെ കാണും പ്രകാരം നീ നോമ്പനുഷ്ഠിക്കുക. അല്ലാഹുവിനെ നീ കാണുന്നു, നിന്റെ മുന്നിൽ അവനെ കാണുന്നു എന്ന രീതിയിൽ നീ ഹജ്ജ് കർമ്മം നിർവഹിക്കുക. ഇങ്ങനെ മറ്റു ഇബാദത്തുകളെല്ലാം, സർവ ഇബാദത്തുകളും ആരാധനകളും അല്ലാഹുവിനെ മുന്നിൽ കാണുന്നതുപോലെ നീ നിർവഹിക്കലാണ്. അതാണ് ഇഹ്സാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു. ഫൈല്ലം തക്കുൻ തറാഹു, നീ അവനെ കാണുന്നില്ലെങ്കിലും ഫൈന്നഹു യറാക്, അവൻ നിന്നെ കാണുന്നു. ഈ രീതിയിൽ നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ദീനിൽ ഏറ്റവും ഉന്നതമായ മർത്തബയിലുള്ള ദറജയിലുള്ള കാര്യമാണ് ഇഹ്സാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഇഹ്സാന്റെ രണ്ട് മർത്തബകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, അന്തഅബുദല്ലാഹ കഅന്നക തറാഹു, കാണും പ്രകാരം നീ അള്ളാഹുവിനെ കാണുന്നു എന്ന രീതിയിൽ ഇബാദത്ത് ചെയ്യലാണ് ഒന്ന്. രണ്ടാമത്തേത്, അന്തഅബുദഹു കഅന്നക തഅലമു അന്നഹു യറാക, അള്ളാഹു നിന്നെ കാണുന്നു എന്ന അറിവോടെ നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. അള്ളാഹു നിന്നെ കാണുന്നു എന്ന അറിവ്, ആ അറിവോടുകൂടെ എല്ലാ ഇബാദത്തുകളും നിർവഹിക്കലാണ് രണ്ടാമത്തെ മർത്തബയായി വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിലാദ്യം പറഞ്ഞ മർത്തബയാണ് അഫ്ളനായ, അക്മലായ, ശ്രേഷ്ഠമായ, പരിപൂർണമായ മർത്തബ എന്ന് പറയുന്നത്, അഥവാ കാണുന്നു എന്ന രീതിയിൽ ഇബാദത്ത് ചെയ്യലാണ്. ഈ വിധത്തിൽ ഇബാദത്ത് ചെയ്യണമെങ്കിൽ, ഇബാദത്ത് ഈ വിധത്തിൽ നിർവഹിക്കണമെങ്കിൽ അതിന് തികഞ്ഞ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ശരിയാവിധത്തിലുള്ള ഇഖ്ലാസ് ഉണ്ടായിരിക്കുമ്പോഴാണ് ഈ വിധത്തിൽ ഇഹ്സാനോടുകൂടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുക. രണ്ടാമതായി, മുതാബഅത്തുർ റസൂൽ, ഈ ആരാധനകളിലെല്ലാം അള്ളാഹുവിൻ്റെ ദൂതനെ അനുധാവനം ചെയ്തുകൊണ്ടുമായിരിക്കണം. ഇതെത്ര കണ്ട് സൂക്ഷ്മവും പരിപൂർണമാകുന്നുവോ അതിനനുസരിച്ചാണ് നമ്മുടെ ഇഹ്സാനും പൂർണ്ണമാകുന്നത്. ഇഖ്ലാസ് എത്ര കണ്ടുണ്ടോ അതിനനുസരിച്ച്, മുതാബഅത്ത് എത്ര കണ്ടുണ്ടോ അതിൻ്റെ തോതനുസരിച്ചാണ് ഇഹ്സാൻ്റെ മർത്തബ ഉയരുന്നത്. ഇഖ്ലാസ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പ്രധാനമായും അതിലടങ്ങിയിരിക്കുന്നത് നിഫാഖ് ഇല്ലാതിരിക്കണം. ഇനി പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇഖ്ലാസ് ഉണ്ടാകുക. കാപട്യം ഇല്ലാതിരിക്കണം. രണ്ടാമതായി, റിയാ, പ്രകടനപരതയിൽ നിന്ന് മുക്തമായിരിക്കണം. മൂന്നാമതായി, ഷഹവാത്ത്, തന്നിഷ്ടങ്ങളിൽ നിന്ന് മുക്തനായിരിക്കണം. ശുബഹാത്ത്, സന്ദേഹങ്ങളിൽ നിന്നും ഒഴിവായിരിക്കണം. ഈ നാല് കാര്യങ്ങളും ഇല്ലാതിരിക്കുക, ഈ നാല് കാര്യങ്ങളിൽ നിന്നും മുക്തനായിരിക്കുക എന്നതാണ് ഇഖ്ലാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രശസ്തിയോ ദേഹേച്ഛയോ സന്ദേഹങ്ങളോ പ്രകടനപരതയോ കാപട്യമോ കടന്നു വരാത്ത അവസ്ഥ, ആ രീതിയിലുള്ള സ്ഥിതിവിശേഷത്തെയാണ് ഇഖ്ലാസ് എന്നതുകൊണ്ട് കാര്യമായും ഉദ്ദേശിക്കാറുള്ളത്. ആ ഇഖ്ലാസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇഹ്സാൻ കൈവരുന്നത്. അതെത്ര കണ്ട് ശക്തമാണോ അതിനനുസരിച്ച് നമ്മുടെ ഈ പറഞ്ഞ ഗുണവും ശക്തമായിരിക്കും. രണ്ടാമതായി, മുതാബഅത്തുർ റസൂൽ വേണം. ഏതൊരു ഇബാദത്തും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന വിധത്തിലായിരിക്കണം. അപ്പോഴേ അത് മഖ്ബൂലാകുകയുള്ളൂ, അള്ളാഹുവിൻ്റെ വക്കൽ സ്വീകാരയോഗ്യമാകുകയുള്ളൂ, പ്രതിഫലാർഹമാകുകയുള്ളൂ. ഈ രണ്ട് നിബന്ധനകൾ, ആരാധനകൾ സ്വീകരിക്കപ്പെടുവാനുള്ള അനിവാര്യമായ നിബന്ധനയായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. ആ വിധത്തിൽ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നവരാണ് ഉന്നതമായ മർത്തബയിൽ, വിധാനത്തിൽ എത്തിയവർ. അതാണ് യഥാർത്ഥ ഇഖ്ലാസ് എന്ന് പറയുന്നത്. ഒരു വിശ്വാസി അവന് ഏതൊരു ഇബാദത്ത് നിർവഹിക്കുമ്പോഴും എത്ര വലിയ പുണ്യകർമ്മങ്ങൾ, എത്ര കൂടുതൽ അവൻ പുണ്യകർമ്മങ്ങൾ നിർവഹിച്ചാലും ഇതോടൊപ്പം അവനിലുണ്ടാകേണ്ടുന്ന മറ്റൊരു ഗുണമാണ് ഭയം എന്ന് പറയുന്നത്. അത് സത്യവിശ്വാസികളുടെ ഒരു സവിശേഷതയാണ്. മഹാനായ ഹസനുൽ ബസ്വരി റഹിമഹുള്ള പറയുന്നു, അതുപോലെ പല പണ്ഡിതന്മാരും പറഞ്ഞതായി കാണാം വിശ്വാസികളുടെ സവിശേഷതയായി, ഇഹ്സാനുൻ മഅൽ ഖൗഫ്, സുഹൃതങ്ങൾ ചെയ്യുന്നതോടൊപ്പം അവന് ഭയമുണ്ടാകും. അതല്ലാഹു സ്വീകരിക്കുകയില്ലേ, തിരസ്കരിക്കപ്പെട്ടാൽ തൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്ന ചിന്ത അവനിലുണ്ടാകും. അതേപോലെ കപടവിശ്വാസിയുടെ ലക്ഷണമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ഇസാഅത്തും മഅൽ അംന് എന്നാണ്. ഇതിൻ്റെ നേർ വിപരീതമാണ്, തിന്മകൾ ചെയ്യുകയും അതോടൊപ്പം നിർഭയത്വവും. തിന്മകൾ ചെയ്തു കൂട്ടുന്നു, യാതൊരു ഭയവുമില്ല. അത് കാപ്പട്യത്തിൻ്റെ ലക്ഷണമാണ്. അതിൻ്റെ നേർ വിപരീതമാണ് വിശ്വാസികളുടെ മുഹ്സിനീങ്ങളുടെ ലക്ഷണം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നാം ഇപ്പോൾ പഠനവിധേയമാക്കുന്ന ഈ എഹ്സാനെ സംബന്ധിച്ച് തന്നെ മഹാനായ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള പറഞ്ഞതായി കാണാം, എഹ്സാൻ ഒരാളിലുണ്ടായാൽ വദാലിക യൂജിബുൽ ഖശിയത വൽ ഖൗഫ വൽ ഹൈബത വത്തഅലീം. എഹ്സാൻ അനിവാര്യമായി ഉണ്ടാക്കുന്ന കാര്യമാണ് ഖശിയത്ത്, ഭയം. അതുപോലെ തഅലീം, അല്ലാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ ബഹുമാനം, ആദരവ്, ഇതൊക്കെ എഹ്സാൻ്റെ ഉൽപ്പന്നമാണ്, എഹ്സാനിലൂടെ ഉണ്ടാകുന്നതാണ് എന്ന്. ഈ ഹദീസിൻ്റെ വേറൊരു റിവായത്തിൽ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള ഈ വിധത്തിലുള്ള വ്യാഖ്യാനം നൽകിയിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിൽ, ഒരു റിവായത്തിൽ, അൻ തഖ്ഷ അല്ലാഹ കഅന്നക തറാഹു, നീ അല്ലാഹുവിനെ കാണും പ്രകാരം അവനെ ഭയപ്പെടലാണ് എന്നുകൂടെ മറ്റൊരു റിവായത്തിലുണ്ട്. ആ റിവായത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള നാം ഇവിടെ പരാമർശിച്ച രീതിയിലുള്ള വ്യാഖ്യാനം നൽകിയിട്ടുള്ളത്. ഇതൊരാളിൽ ഉണ്ടായാൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു നേട്ടം അവൻ്റെ ഇബാദത്ത് എത്ര കണ്ട് നന്നാക്കുവാനും പരിപൂർണമാക്കുവാനും കഴിയുമോ അത്ര കണ്ട് അത് പരിപൂർണമാക്കുവാനുള്ള ശ്രമവും അധ്വാനവും അവനിൽ ഉണ്ടാകും എന്നതാണ് അതിൻ്റെ നതീജയായി, അതിൻ്റെ ഒരു ഫലമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹുവിനെ കൂടുതൽ അറിയാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ കൂടുതലായി മനസ്സിലാക്കുവാനും അങ്ങനെ ഈ ഹദീസിൽ പറഞ്ഞ വിധം എഹ്സാനോടുകൂടെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിപ്പെടുവാനുള്ള ശ്രമവും അധ്വാനവും നമ്മിൽ നിന്നുണ്ടാകണം എന്നതുകൂടെ ഈ ഹദീസിൻ്റെ തേട്ടവും താൽപ്പര്യവുമാണ്. ആ വിധത്തിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ അവൻ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: നാടിൻ്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യൻ്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വച്ച, ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കും ഒക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
4: ഈ ഒരു സമയത്ത് നമ്മൾ മധുരം ഖുർആനിലേക്കൊന്ന് പോയിട്ട് തിരിച്ചു വരാം.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകൾ മാഷാല്ലാ, നമ്മൾ ഓരോ ദിവസങ്ങളും പറയുന്നത് പോലെ തന്നെ അത് കേൾക്കുക എന്നതിനപ്പുറം അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുക എന്നത് മഹത്തായൊരു ഭാഗ്യം തന്നെയാണ്. ഓരോ ദിവസവും നമ്മുടെ റേഡിയോ ശ്രോതാക്കൾക്ക് ഈയൊരു ഖുർആനിൻ്റെ മധുരമായിരിക്കുന്ന ആയത്തുകളോടൊപ്പം റേഡിയോയുടെ കൂടെ സഞ്ചരിക്കാനും അതിലെ ഏറ്റവും ചുരുങ്ങിയതൊരായത്തെങ്കിലും പിന്നെ മനസ്സിലാക്കാനുള്ള ഫസ്റ്റ് മധുരം ഖുർആൻ കേൾക്കാതെ നമ്മളൊരു പരിപാടി ആരംഭിക്കാറില്ലല്ലോ.
1: അതെ.
0: അപ്പം തീർച്ചയായിട്ടും ആ ഒരു തുടക്കം എന്നുള്ളത് തന്നെ അള്ളാഹുവിൻ്റെ കലാമ് കേട്ടുകൊണ്ട് തുടങ്ങാനുള്ളൊരു സൗഭാഗ്യം, അതിൻ്റെ ഒരു പിന്നെ ആ ഒരു മാനസികാവസ്ഥയിലുള്ള തുടക്കം, അതൊക്കെ എന്തെന്നെ പ്രയാസങ്ങൾ ഇപ്പം രാത്രി കിടക്കുമ്പോൾ കിടന്ന സമയത്ത് അല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നാളെ എന്ന് നമ്മൾ തുടങ്ങണം, പിന്നെ പൂർത്തിയാക്കണം, എന്താകും എന്നുള്ള ആകുലതകളൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ മിക്കവാറും രാത്രി കിടന്നിട്ടുണ്ടാവുക. അതിൽ നിന്നൊക്കെ ആ ഒരു ആകുലതകൾ, ആ പ്രയാസങ്ങൾ, അതൊക്കെ നമുക്കൊരു ഒരു ഒരു മിനിറ്റ് നേരത്തേക്കെങ്കിലും അള്ളാഹുവിൻ്റെ ഈ ഒരു കലാമുകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സമാധാനം, പ്രത്യേകിച്ച് അതിൻ്റെ അർത്ഥവും കാര്യവും അറിയുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു പിന്നെ സന്തോഷം വേറെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഖുർആൻ പിന്നെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ്റെ വളരെ സരളമായ രൂപത്തിൽ പഠിക്കാനുള്ള അവസരങ്ങൾ റേഡിയോ തന്നെ നമുക്ക് ഒരുക്കുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ അതും കൂടെ ഓർമ്മപ്പെടുത്താനുള്ളൂ. 500 പോലുള്ള കോഴ്സുകളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അതിലെ കാര്യങ്ങളൊക്കെ വളരെ ഗഹനമായ രൂപത്തിലുള്ള പഠനമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഖുർആൻ്റെ ഒപ്പം നമ്മൾ സഞ്ചരിച്ചു കൊണ്ടാണ് ഈ റേഡിയോയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. അത് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ് എന്ന് പ്രത്യേകിച്ച് പറയാനുള്ളല്ലോ.
1: യെസ്. അപ്പം നമ്മൾ ഇന്ന് മധുര ഖുർആനിൽ കേട്ടത് സൂറത്തുന്നഹലിൻ്റെ 15 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് ആരോഗ്യചിന്തകൾ. മധുരം ഒഴിവാക്കിയാലുള്ള ഗുണങ്ങൾ. അവതരണം ഡോക്ടർ സാദിഖ് തിരൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ല. മധുരം, അത് നമ്മൾ പല ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ്. അമിതമായ മധുരം ഒഴിവാക്കേണ്ടതാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ്. ഈ മധുരം ഒഴിവാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില ഗുണങ്ങളെക്കുറിച്ചാണ് ഇൻഷാല്ലാ നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടും എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ഗ്ലൂക്കോസ് ആവശ്യമാണ്. ഗ്ലൂക്കോസ് ആണ് തലച്ചോറിൻ്റെ ആരോഗ്യം നൽകുന്നത്. ആവശ്യത്തിനുള്ള ഗ്ലൂക്കോസ് നമ്മുടെ ഭക്ഷണപദാർത്ഥങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടാകും. നമ്മൾ കഴിക്കുന്ന നമ്മുടെ അരിയാഹാരങ്ങൾ, ചോറായാലും നമ്മുടെ മറ്റു പലഹാരങ്ങളായാലും, അവയിലൂടെയെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഗ്ലൂക്കോസുകൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ അമിതമായിക്കൊണ്ട് മധുരം ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുകയും നമ്മെ ക്ഷീണത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ അമിതമായ മധുരവും കൊഴുപ്പും അടങ്ങിയ ഭക്ഷണം ഒഴിവാക്കിയാൽ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടും എന്നുള്ളതാക്കുന്നു ഒന്നാമതായി നമുക്ക് ലഭിക്കുന്ന ഗുണം. മറ്റൊന്ന് ഉദരാരോഗ്യമാണ്. മധുരം കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിന് വളരെ നല്ല ഒരു ഫ്രീയായ ഒരു അനുഭവമായിരിക്കും. അമിതമായ മധുരം ഉപയോഗിക്കുന്നത് ഉദര രോഗങ്ങൾക്ക് കാരണമാവുകയും വയറ് സ്തംഭിക്കലിലേക്കും വയറിനകത്തുള്ള ബാക്ടീരിയകളുടെ വളർച്ചകൾക്ക് അത് സഹായകമാവുകയും ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. എന്നാൽ മധുരം ഒഴിവാക്കുന്നതോടുകൂടി ആ ഒരു പ്രശ്നമില്ലാതാവുകയും ദഹനം മെച്ചപ്പെടുകയും കൃത്യമായ രീതിയിൽ നമ്മുടെ പോഷകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യും. മറ്റൊരു കാര്യം, ശരീരത്തിൻ്റെ ഭാരം കുറക്കാൻ ഇത് സഹായിക്കും. അമിതമായ മധുരമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം വർദ്ധിപ്പിക്കുന്നത്. കാരണം അമിതമായി നമ്മൾ ഉപയോഗിക്കുന്ന മധുരം അത് കൊഴുപ്പായി ശരീരത്തിൽ ശേഖരിക്കപ്പെടുന്നു. അപ്പോൾ അമിതമായ മധുരത്തിൻ്റെ ഉപയോഗം കുറച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറക്കാൻ സാധിക്കും. ഇപ്പോൾ പലപ്പോഴും നമുക്ക് നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാകാം, റൈസ് കൂടുതലായിട്ട് ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മളൊക്കെ പരിപാടികൾക്ക് പോകുമ്പോൾ അതിനുശേഷം കിട്ടുന്ന ഡെസേർട്ടുകൾ, പായസങ്ങൾ, ഐസ്ക്രീമുകൾ, ഇങ്ങനെ ഒരുപാട് മധുരങ്ങൾ. അപ്പോൾ ഇന്നിപ്പം പരിപാടികളില്ലാത്ത ദിവസമില്ല എന്ന് തന്നെ പറയാം. ട്രീറ്റായിട്ടും കല്യാണങ്ങളായിട്ടും ഫംഗ്ഷനുകളായിട്ടൊക്കെ ഒരുപാട്. അപ്പം ഇവിടെയൊക്കെ നമ്മുടെ ശരീരത്തെ മറന്നുകൊണ്ടുള്ള ഒരു കഴിപ്പിലേക്ക് പോവാതെ ആവശ്യത്തിന് വേണ്ട രീതിയിൽ കഴിക്കുക. അമിതമായ മധുരം ഒഴിവാക്കാൻ പരമാവധി നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, കരളിൻ്റെ ആരോഗ്യം. കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഈ മധുരം കുറക്കുന്നത് സഹായിക്കും. അമിതമായിക്കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രക്ടോസാണ് കരളിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്. അപ്പോൾ അമിതമായ മധുരം, അതാണ് കരളിൽ കൊഴുപ്പായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നതും. അത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിന് അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് സിറോസിസിനൊക്കെ കാരണമായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട് അമിതമായ മധുരത്തിൻ്റെ ഉപയോഗം. അതുകൊണ്ട് അമിതമായ മധുരവും കൊഴുപ്പും ഒഴിവാക്കിയാൽ അത് നമ്മുടെ കരളിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി സഹായിക്കും. മറ്റൊന്ന്, നമ്മുടെ ചർമ്മാരോഗ്യം, നമ്മുടെ തൊലിപ്പുറത്ത് സ്കിന്നിൻ്റെ ആരോഗ്യം, അതിനും മധുരം കുറക്കുന്നത് കൂടുതൽ സഹായകമാകും എന്നുള്ളതാണ്. പഞ്ചസാര ചർമ്മത്തിൽ പ്രായമാകൽ വേഗത്തിലാക്കും. ഗ്ലൈക്കേഷൻ എന്നാണ് ഈ പ്രക്രിയയുടെ പേര്. നമ്മുടെ തൊലിപ്പുറത്തുള്ള കൊളാജിൻ, ഇലാസ്റ്റിൻ എന്ന് പറയുന്ന രണ്ട് തരം, അതിനെ ഇല്ലാതാക്കി തകരാറിലാക്കുകയും അങ്ങനെ ചർമ്മം വലിഞ്ഞ് തൂങ്ങാനും ചർമ്മത്തിൽ ചുളിവുണ്ടാകാനൊക്കെ അമിതമായ മധുരത്തിൻ്റെ ഉപയോഗം കാരണമാകും. അപ്പം നമ്മൾ ഒരു മാസമെങ്കിലും നമ്മൾ ഇത്തരത്തിലൊരു മധുരം നിയന്ത്രിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ വളരെയധികം ഒരു ഉന്മേഷം കിട്ടുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചർമ്മാരോഗ്യത്തിന് മധുരം ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ വെള്ളം ധാരാളമായി കൊണ്ട് ഉപയോഗിക്കുന്നതും നല്ലതാണ്. ധാരാളം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിലുള്ളൊരു വെള്ളം നമ്മളത് ഉപയോഗിക്കേണ്ടതുണ്ട്. ഇതാണ് മധുരം ഒഴിവാക്കിയാൽ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഏതാനും ചില ഗുണങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യചിന്തകൾ. മധുരം ഒഴിവാക്കിയാലുള്ള ഗുണങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത് ഡോക്ടർ സാദിഖ് തിരൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ടൈമിലെ ചില വാചകങ്ങൾ ഒന്ന് വായിക്കാം സുഹൃത്ത്.
4: യെസ്, ശ്രോതാക്കൾക്ക് നേരിട്ട് പീസ് റേഡിയോയിലേക്ക് പങ്കെടുക്കാൻ പറ്റിയ പ്രോഗ്രാമാണല്ലേ. പീസ് ടൈമിൽ ഇന്ന് നമ്മളോടൊപ്പം ഒരു കുറച്ച് മൂർച്ചയുള്ള വാക്കുകളാണ്. വാർത്തകൾ അറിയാൻ ഒരുപാട് മാധ്യമങ്ങളുണ്ട്, വിനോദത്തിനും അനേകം വഴികളുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഓർമ്മിപ്പിക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. അൽഹംദുലില്ലാ, ഈ ഒരു ശ്രോതാവിന് ഒരു ചെറിയ സമയം കൊണ്ട് അദ്ദേഹം ഒരുപാട് ചിന്തകളാണ് മനസ്സിൽ തന്നിട്ടുള്ളത്. നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യമൊക്കെ ഇപ്പോൾ എവിടെയും കയറി ഇടപെടുന്നൊരു അവസ്ഥയാണുള്ളത്. പക്ഷെ എന്നാലും അവർ സ്വാതന്ത്ര്യമുണ്ടല്ലോ. എന്നാൽ വിനോദത്തിന് ഒരുപാട് വഴികളുണ്ട്, എന്തെല്ലാം വിനോദങ്ങളാണ്. പക്ഷേ ഇവിടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മറക്കാതെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ, നമ്മുടെ ഗോൾ എങ്ങോട്ടാണ് എന്നുള്ളത് കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു മാധ്യമമാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനാണ്, അല്ലെങ്കിൽ ഒരു വഴികാട്ടിയാണ് പീസ് റേഡിയോ എന്നാണ് ഈ ഒരു ശ്രോതാവിൻ്റെ. അതുകൊണ്ട് തന്നെയാണ് പീസ് ടൈമിൽ ഈ ഒരു കമൻ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇൻഷാല്ലാ ഇത്തരം ചിന്തനീയമായ പല ടെക്സ്റ്റുകളും നിങ്ങൾ പീസ് റേഡിയോയിലേക്ക് അയക്കുമ്പോൾ അത് ഇവിടെ ഒരു സെഷനായി തന്നെ നമ്മളിവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ, ബറക്കല്ലാഹു ഫീക്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സൊലാഹി, ഫൈസൽ മൗലവി, പ്രൊഫസർ ഹാരിസ് ബിൻ സലീം എന്നിവർ.
7: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബീ അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, ഖുർആൻ പാരായണത്തിനു ശേഷം സദഖല്ലാഹുൽ അലിയുൽ അളീം എന്ന് പറയാൻ പാടുണ്ടോ എന്നാണ്.
8: പരിശുദ്ധ ഖുർആൻ പാരായണത്തിന് ശേഷം സദഖല്ലാഹുൽ അലിയുൽ അളീം എന്ന് പറയൽ, അത് അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിൽപ്പെട്ടതല്ല. അതുപോലെ തന്നെ സ്വഹാബിമാർ അത് കാണിച്ച് തന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അത് ദീനിൻ്റെ പേരിൽ ഉടലെടുത്ത ഒരു പുതിയ ആചാരമായി നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അഊദു ചൊല്ലുക എന്നാണ്. ഫഇദ ഖറഅത്തൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന കൽപ്പനയാണ് ഖുർആൻ പറയാനുള്ളത്. സദഖല്ലാ എന്നൊരു വാക്ക് ശരിയാണ് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഖുൽ സദഖല്ലാ ഫത്തബിഉ മില്ലത്ത ഇബ്രാഹിം ഹനീഫ. ഖുർആനിൽ സദഖല്ലാ എന്നൊരു വാക്ക് വന്നു. ഖുൽ സദഖല്ലാ ഫത്തബിഉ മില്ലത്ത ഇബ്രാഹിം ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. ആ ആയത്ത് അവതരിക്കുന്നത് ഖുൽ ഫൗതു ബിത്തൂറാത് ഫൗതുഹ ഇൻ കുന്തു സ്വാദിഖീൻ ഫമനിഫ്തറ അലല്ലാഹിൽ കദിബ മിൻ ബഅദി ദാലിക ഫഉലൈകഹുമു ളാലിമൂൻ എന്ന് പറഞ്ഞതിന് ശേഷം ഖുൽ സദഖല്ലാ, അല്ലാഹു പറഞ്ഞത് സത്യമാണ്, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഋജുമാനസമായ പാത നിങ്ങൾ പിന്തുടരുക, അദ്ദേഹം ഒരിക്കലും ശിർക്ക് ചെയ്ത് പോയിട്ടില്ല, മുശ്രിക്കല്ല എന്ന് പറയുന്ന ഭാഗമാണ്. അതല്ലാതെ ഖുർആൻ പാരായണത്തിന് ശേഷം സദഖല്ലാ എന്ന് പറയണം എന്ന കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് സത്യമാണ് എന്ന ഒരു കാര്യം അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ ഉണർത്തുകയാണ്. അതൊന്നും തന്നെ ഖുർആൻ പാരായണത്തിന് ശേഷം സദഖല്ലാഹുൽ അലിയുൽ അളീം എന്ന് പറയുവാനുള്ള ഒരു രേഖയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
7: ഇലക്ട്രിക് ഓഫീസിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിരുന്നു, നമ്മൾ അടക്കുന്ന പൈസയിൽ നിന്ന് അവിടെ ഡെപ്പോസിറ്റ് ഉണ്ട്, അതിൽ 120 രൂപ പലിശയുണ്ടെന്നും അടുത്ത ബില്ലിൽ അത് കുറച്ചിട്ടാണ് വരിക എന്നും, ആ തുക പലിശ ഇനത്തിൽ പെടുമോ, ആ പൈസ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്.
8: പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാതെ സംഭവിക്കുന്നതാണ്. നമുക്കറിയില്ല, അല്ലെങ്കിൽ കറണ്ട് ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഓരോന്നും വേർതിരിച്ച് നോക്കി അല്ല നമ്മൾ ബില്ല് കൊടുക്കാറുള്ളത്. എന്നാൽ ചില മാസങ്ങളിൽ പറയപ്പെട്ടതുപോലെ നാം ഡെപ്പോസിറ്റായി കൊടുത്ത സംഖ്യയുടെ ഒരു പലിശ അതിൽ വരാറുണ്ട്. പലിശ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ്. അത് ഗവൺമെൻറ്റിന് കൊടുത്താലും ശരി, വ്യക്തികൾക്ക് കൊടുത്താലും ശരി. അതുകൊണ്ട് തന്നെ നാം ഒന്ന് ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അതിൽ കറണ്ട് ബില്ലിൽ, ഇനി അതല്ലാത്ത ബില്ലുകളിലോ, അല്ലെങ്കിൽ ഏത് രൂപത്തിലാട്ടെ, തൻ്റെ കയ്യിൽ പലിശയുടെ മുതൽ വന്ന് ഭവിച്ചാൽ അത് തൻ്റെതല്ല എന്നത് മനസ്സിലാക്കി മറ്റുള്ള ആളുകൾക്ക്, തൻ്റെ കുടുംബത്തിൽ ഉപകാരപ്പെടാത്ത രൂപത്തിൽ മറ്റുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ആ ഒരു സംഖ്യ ചിലവഴിക്കുകയാണ് വേണ്ടത്. സ്വാഭാവികമായും ബില്ല് കൊടുക്കുമ്പോൾ അതെനിക്ക് വേണ്ട എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. ബില്ല് നമ്മൾ കൊടുക്കുകയും എത്ര സംഖ്യയാണോ നമ്മിൽ നിന്ന് കമ്മിയാക്കി പിടിച്ചത് ആ സംഖ്യ സ്വാഭാവികമായും പിന്നെ പലിശയാണെങ്കിൽ നാം മറ്റുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ തൻ്റെ കയ്യിൽ നിന്നും അത് രക്ഷപ്പെടുത്തുകയുമാണ് വേണ്ടത്.
7: സ്ത്രീകൾ പള്ളിയിൽ നിന്ന് വുളു എടുക്കുമ്പോൾ അവരുടെ മക്കനയുടെ മുകളിൽ കൂടി തല തടവിയാൽ മതിയോ? തലപ്പാവിൻ്റെ മുകളിൽ തടവാൻ പറ്റും എന്ന ഹദീസ് കേട്ടിട്ടുണ്ടല്ലോ.
9: തലപ്പാവിന് മുകളിൽ തടവുന്നതിൻ്റെ വിധി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൂവിന്മേൽ തടവിട്ടുണ്ട് കാല് കഴുകുന്നതിന് പകരമായിട്ട്, അതേപോലെ തന്നെ ഹിമാറിലും തടവിയിട്ടുണ്ട്. ഹിമാർ എന്ന് പറഞ്ഞാൽ തലപ്പാവ്, തല മറക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രം എന്നാണ്. അത് സ്ത്രീകൾ ഉപയോഗിക്കുന്ന തലമറക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രത്തിനാണ് സാധാരണയായി ഉപയോഗിക്കുന്നത് എങ്കിലും പൊതുവിൽ തലമറക്കാൻ ഉപയോഗിക്കുന്ന സ്ത്രീകളുടെയും പുരുഷന്റെയും തലപ്പാവ്, തൊപ്പി, അതേപോലെ തന്നെ മുഖമക്കന തുടങ്ങിയ എല്ലാ അർത്ഥത്തിലും ഉപയോഗിക്കുന്ന ഒന്നാണ് എന്നതുകൊണ്ട് ആ ഹദീസിൽ നിന്ന് ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അടക്കമുള്ള പണ്ഡിതന്മാർ പറയുന്നത് സ്ത്രീകൾക്ക് അവരുടെ മുഖമക്കനയുടെ അഥവാ തല മറക്കുന്ന വസ്ത്രത്തിൻ്റെ മുകളിലൂടെ തടവിയാൽ തന്നെ തല തടവലിന് പകരമാകും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തല തടവുന്നതിൻ്റെ രൂപം മൂന്ന് രൂപത്തിൽ വിശദീകരിച്ചിരുന്നു. ഒന്ന്, തല മുഴുവനായിട്ട് വസ്ത്രത്തിൻ്റെ മുകളിലൂടെയല്ലാതെ മുടിക്കു മുകളിലൂടെ തന്നെ തടവുക സ്ത്രീയും പുരുഷനും. അതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്, അതാണ് ഏറ്റവും ശരിയായിട്ടുള്ളതും. ഇനി പുരുഷൻ ധരിച്ച തലപ്പാവ് എപ്പോഴും അഴിച്ചു മാറ്റാൻ പ്രയാസമുള്ളതോ, സ്ത്രീകൾ ധരിക്കുന്ന മുഖമക്കന അത് അഴിച്ചുമാറ്റി വുളുവെടുക്കാൻ പ്രയാസമുള്ള, പ്രത്യേകിച്ച് മറ്റ് പുരുഷന്മാരൊക്കെ ഉള്ള സ്ഥലത്ത് വെച്ച് വുളുവെടുക്കുകയാണ് എങ്കിൽ അതഴിച്ചു മാറ്റുക എന്നത് മുടി കാണാൻ, ഔറത്ത് കാണാൻ കാരണമാകുന്നതുകൊണ്ട് അവർക്ക് തലപ്പാവിന് മുകളിൽ അതേപോലെ തന്നെ മുഖമക്കനക്ക് മുകളിലൂടെ തടവാവുന്നതാണ് എന്ന് ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. അതുതന്നെ ആദ്യം തലയുടെ മുൻഭാഗത്ത് മുടിയുടെ മേൽ തന്നെ തൊട്ടുകൊണ്ട് ബാക്കിയുള്ളത് മുഖമക്കനയുടെയും അതേപോലെ തന്നെ തലപ്പാവിൻ്റെയും മുകളിലൂടെ തടവുക എന്ന രൂപവും, പൂർണ്ണമായും തലപ്പാവിൻ്റെ മുകളിലും മുഖമക്കനയുടെ മുകളിലും തടവുക എന്ന രൂപവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇതൊക്കെ ഹദീസിലൂടെ സ്ഥിരപ്പെട്ടു വരികയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഉളുവെടുക്കാൻ, മുഖമക്കന അഴിച്ച് ഉളുവെടുക്കാൻ പ്രയാസമുള്ള സമയങ്ങളിൽ അവരുടെ മുഖമക്കനയുടെ മുകളിലൂടെ തടവിയാലും മതിയാകുന്നതാണ് തല തടവുന്നതിന് പകരമായിട്ട്. അതാ വല്ലാഹു അഅലം.
7: കുട്ടികൾക്ക് ജീവനുള്ള വസ്തുക്കളുടെ രൂപമുള്ള ടോയ്സ് വാങ്ങുന്നതിൻ്റെ വിധി എന്താണ്? പാവകൾ വാങ്ങിക്കൊടുക്കാമോ എന്നാണ്.
8: ഇത്തരമൊരു ചോദ്യം ചോദിക്കുവാൻ തന്നെ പ്രേരിപ്പിക്കുന്നത് രൂപങ്ങളും ജീവികളുടെ സൂറത്ത് ഉള്ളതുമൊക്കെ തെറ്റാണ് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ്. കാരണം ആ വിഷയമായി നിരവധി ഹദീസുകൾ കാണുവാൻ സാധിക്കും. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഇന്ന അസ്ഹാബ ഹാദി സുവർ യൗമൽ ഖിയാമ യുഅദബൂൻ, ഈ രൂപങ്ങളുടെ ആളുകൾ അന്ത്യനാളിൽ ശിക്ഷിക്കപ്പെടുന്നവരാണ്. ഫയുഖാലു ലഹും അഹ്യൂ മാ ഖലഖ്തും, നിങ്ങൾ എന്തിനെയാണോ ഉണ്ടാക്കിയത് അതിന് ജീവൻ കൊടുക്കുക എന്ന് അവരോട് പറയപ്പെടും. അപ്പോൾ ജീവികളുടെ രൂപങ്ങൾ, അത് കല്ല്, മരം, രൂപം, ചിത്രവേല, കൊത്തുപണി എന്തു തന്നെയാകട്ടെ, ഇതൊന്നും പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ ഈ ഒരു ഇനത്തിൽ നിന്നും പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ഹനഫി മദ്ഹബിലെയും മാലിക്കി ഷാഫി മദ്ഹബിലെയും ഒരു ഭാഗം ഹംബലി മദ്ഹബിലെയൊക്കെ പണ്ഡിതന്മാർ, കുട്ടികൾക്ക് കളി

0: സ്ലാമിൻ്റെ കുതിര അങ്ങനെയായിരുന്നുവല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇത് വെച്ചുകൊണ്ട് ഇമാം നവി പറഞ്ഞു, ഉസ്തസ്നാമിൻ മൻ ഇ തസ്വീരി മിമ്മാലഹു ലില്ലും വമിൻ ഇത്തിഹാദു ലഅബുൽ ബനാത്ത്, പെൺകുട്ടികൾക്ക് കളിക്കുവാൻ വേണ്ടിയാണ് എങ്കിൽ ഈ വിധിയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതാണ്. കാരണം നേരത്തെ പറഞ്ഞ ഹദീത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഇമാം നവി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് അവർ ഭാവിയിൽ മക്കളെ തർബിയത്ത് നടത്തേണ്ടവരാണ്, അതിന് സഹായകമാവുന്ന രൂപത്തിലുള്ള കളി പാത്രങ്ങൾ രൂപങ്ങൾ വെക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് മൊത്തത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുക. പക്ഷേ കളിപ്പാവകൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കളി രൂപങ്ങൾ എന്ന് പറയുമ്പോൾ, അത് കുട്ടികൾ തേച്ചും എനിക്ക് ഷെൽഫിൽ കൊണ്ടുപോയി വെക്കുന്നതല്ല, അങ്ങോട്ടെറിഞ്ഞും ഇങ്ങോട്ടെറിഞ്ഞും അവിടെ ഇട്ടും അതിനൊരു പരിവേഷം നൽകുന്ന രൂപത്തിലാകരുത്. കുട്ടികൾ അതുകൊണ്ട് കളിക്കുകയാണ്, അത് പലപ്പോഴും പല സ്ഥലങ്ങളിലായി അവർ വലിച്ചെറിയാറുണ്ട്. അതല്ലാതെ ആദരിക്കപ്പെടുന്ന രൂപത്തിൽ, ബഹുമാനിക്കപ്പെടുന്ന രൂപത്തിൽ, അതിനൊരു പ്രത്യേക സ്ഥാനമാനം കൊടുക്കുന്ന രൂപത്തിൽ ഷോക്കേസിലും ഷെൽഫിലും ഒക്കെ വെക്കാൻ പാടില്ല. അത് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും നേരെ ഈ അറിയാൻ പോകുന്ന ഹദീത്തിൻ്റെ ഗണത്തിലാണ് ഉൾപ്പെടുക. തദ്ഖുലുൽ മലായികത്തു ബൈതംഫീ ഖൽബിൻ ഔ സൂറ, രൂപങ്ങളോ നായയോ ഉള്ള വീട്ടിൽ കാരുണ്യത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്ന ഹദീസിൽ ഉൾപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പരമാവധി ഒഴിവാക്കുക. ഇനി അങ്ങനെ പെൺകുട്ടികൾക്ക് കളിക്കുവാൻ വേണ്ടി വാങ്ങുന്നതിന് കുഴപ്പമില്ല, അത് ഷെൽഫിലും ഷോക്കേസിലും വെക്കുന്ന രൂപത്തിൽ ആകരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം.
1: ഒരു ഇമാം ഞാൻ മരിച്ചവരെ വിളിച്ച് തേടാറുണ്ട് എന്ന് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവരുടെ പിറകിൽ നിസ്കരിക്കുന്നത് ഹറാമാണ്. ഒരാളുടെ പിറകിൽ നിസ്കരിക്കാൻ പാടില്ലാത്ത സാഹചര്യം ഏതൊക്കെയാണ്? ഇത് ഖുർആനും സുന്നത്തും അടിസ്ഥാനമാക്കി പറഞ്ഞു തരുമോ എന്നാണ്.
2: നിസ്കാരത്തിൻ്റെ തുറച്ചയുടെ വിഷയത്തിൽ പലപ്പോഴായി അലിജാബയിൽ നാം വിശദീകരിച്ചതാണ്, പൊതുവായ നിയമം എല്ലാ മുസ്ലിമിൻ്റെയും പിറകിൽ നമുക്ക് നിസ്കരിക്കാം എന്നതാണ്. നല്ലവനാകട്ടെ അല്ലാത്തവനാകട്ടെ, മുസ്ലിമായി ജീവിക്കുന്ന, മുസ്ലിമായി സ്വയം പരിചയപ്പെടുത്തുന്ന ഏതൊരാളുടെ പിറകിലും നിസ്കരിക്കാൻ നമുക്ക് അനുവാദമുണ്ട്. എന്നാൽ ഒരു ഇമാമ് വ്യക്തമായി ഷിർക്ക് ചെയ്യുന്ന നമ്മൾ കാണുന്നു, ഷിർക്കിൻ്റെ പ്രചാരകൻ എന്ന രംഗത്ത് അയാൾ പ്രവർത്തിക്കുന്നു, ഷിർക്കിന് വേണ്ടി തെളിവുണ്ടാക്കുന്നു, അങ്ങനെയൊക്കെയാണെങ്കിൽ അയാളുടെ വിഷയത്തിൽ മാത്രം നമുക്ക് മാറി നിൽക്കാമെന്നല്ലാതെ ഒരു ഇമാമിൻ്റെ ഓരോന്നും ചുഴിഞ്ഞന്വേഷിച്ച് ചോദിച്ചറിഞ്ഞ് അയാളെ വിശ്വാസം കാര്യങ്ങളും എല്ലാം കൃത്യമായി ബോധ്യപ്പെട്ടിട്ട് വേണ്ട ഒരാളെ ഇമാമായി നമുക്ക് തിരഞ്ഞെടുക്കാൻ എന്നാണ് പൊതുവായി ഈ വിഷയത്തിലുള്ള അധ്യാപനം. എന്നാൽ വ്യക്തമായും നിൽക്കുന്നേരെയും ഷിർക്ക് ഉണ്ടടക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ പിന്നെ അയാൾ നിസ്കരിച്ചിട്ടും കാര്യമില്ല, അയാളെ പിറകിൽ തുടർന്ന് നിസ്കരിക്കുന്ന വലിയ അർത്ഥവുമില്ല. അല്ലാഹു.
1: പോസ്റ്റ് ഓഫീസ് ഇൻഷുറൻസിനെ കുറിച്ച് പറയാമോ? അത് അനുവദനീയമാണോ എന്നാണ്.
3: സർക്കാർ നേരിട്ട് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതികളാണ് എങ്കിൽ അത് നമുക്ക് ഉപയോഗപ്പെടുത്താമെന്നതാണ് ആധുനിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നൽകുന്ന ഫത്വകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെ ഇസ്ലാം അംഗീകരിക്കുന്ന തകാഫുലി തആവുനി എന്നൊക്കെ പറയുന്ന, അഥവാ പരസ്പരം സഹകരിക്കുക, പരസ്പരം സഹായിക്കുക എന്നൊക്കെ ഗണത്തിൽപ്പെടുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനമായി കൊണ്ടാണ് കാണുന്നത്. എന്നാൽ കച്ചവടം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റു പ്രൈവറ്റ് സംവിധാനങ്ങൾ നടത്തുന്ന ഇൻഷുറൻസുകൾ, അത്തരം കാര്യങ്ങളിൽ പലിശ ഇടപാടിനോട് തുല്യമായ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നതിനാൽ തന്നെ അത്തരം ഇൻഷുറൻസുകൾ സ്വീകരിക്കാൻ പാടില്ല, എടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. അപ്പോൾ പോസ്റ്റ് ഓഫീസുകളിലൂടെയും മറ്റുമൊക്കെ ഉള്ള സംവിധാനം അത് സർക്കാർ സംവിധാനമാണ് എങ്കിൽ നമുക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നോർക്ക പോലെയുള്ള സംവിധാനങ്ങൾ നൽകുന്ന ഇൻഷുറൻസിലും ഉള്ളത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
1: ഉമ്മയെയാണോ ഭാര്യയാണോ കൂടുതൽ സ്നേഹിക്കേണ്ടത് എന്ന്,
4: ഇത് പൊതുവേ എല്ലാ പുരുഷന്മാരും അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, ഭാര്യയല്ലേ അപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കണ്ടേ നോക്കണ്ടേ എന്ന് പറഞ്ഞ് ഉമ്മനെ ബോധവൽക്കരിക്കാനോ, അല്ലെങ്കിൽ ഉമ്മയല്ലേ, ഉമ്മനോടല്ലേ നമുക്ക് ഏറ്റവും വലിയ കടപ്പാട്, അപ്പോൾ ഉമ്മനേറ്റിലെ ബന്ധം എനിക്ക് പാലിച്ചു പോകണ്ടേ എന്ന നിലക്ക് ഭാര്യയെ ബോധ്യപ്പെടുത്താനോ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. സ്വാഭാവികമായി നമ്മളിൽ സംഭവിക്കുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഉമ്മനെ നോക്കില്ലേ നമ്മുടെ മതപരമായ ബാധ്യതയില്ല. അതിനിപ്പോൾ ഭാര്യ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഞാൻ മൈൻഡ് ചെയ്യണത്, ഉമ്മൻ്റെ കാര്യം ഞാൻ നോക്കും, അത് എൻ്റെ ഒരു ബാധ്യതയാണ് എന്ന നിലക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുക. ഇതിൻ്റെ

0: ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ഉമ്മയോടും ഭാര്യയോടും ഉള്ള സ്നേഹം എന്ന് പറയുമ്പോൾ രണ്ടും രണ്ടാണല്ലോ. നമ്മൾ ഭാര്യയെ കാണുന്ന പോലെയല്ല ഉമ്മനെ കാണുന്നത്, ഉമ്മനെ കാണുന്ന പോലെയല്ല ഭാര്യയെ കാണുന്നത്. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, ഇത് ഉമ്മയ്ക്ക് മക്കൾ തന്നെ അത്രയും പ്രിയപ്പെട്ടവരായതുകൊണ്ട് മറ്റുള്ള ഒരാളോട്, ഇപ്പോൾ നമുക്കൊരു സുഹൃത്തുണ്ടെങ്കിൽ ആ സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട് നന്നായി പെരുമാറുമ്പോൾ എൻ്റെ സൗഹൃദബന്ധം നഷ്ടപ്പെട്ടു പോകുകയാണെന്നുള്ള ഒരു തോന്നലുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഭാര്യയോട് പെരുമാറുമ്പോൾ ഉമ്മയ്ക്ക് ഉമ്മയോട് പെരുമാറുമ്പോൾ ഭാര്യയ്ക്കും അത് തോന്നാം. അതുകൊണ്ട് നമ്മളെന്താ വെച്ചാൽ, സാന്നിധ്യങ്ങളിൽ, അതായത് ഉമ്മൻ്റെ മുന്നിന്ന് ഭാര്യയോട് പെരുമാറുമ്പോഴും ഭാര്യ മുന്നിന്ന് ഉമ്മനോട് പെരുമാറുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ആ സാന്നിധ്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി നമ്മൾ അത് പ്രകടിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ല വഴി. നമ്മളിപ്പോൾ ഉമ്മാനായിട്ട് തനിച്ചാണ് സമയം ഉണ്ടാവും, ഭാര്യ തനിച്ചാണ് സമയം ഉണ്ടാവും. അപ്പോൾ രണ്ടാൾക്കും ബോധ്യപ്പെടേണ്ടത് എന്താ വെച്ചാൽ, എന്നോടാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ എന്താണെന്ന് വിചാരിച്ചാൽ, ഭാര്യ ഉണ്ടാകുമ്പോൾ അവന് പരിമിതിയുണ്ട്, അല്ലെങ്കിൽ ഉമ്മ ഉണ്ടാകുമ്പോൾ അവന് പരിമിതിയുണ്ട് എന്ന് രണ്ടുപേർക്കും തോന്നാവുന്ന രൂപത്തിൽ ബുദ്ധിപരമായൊരു പെരുമാറ്റമാണ് ആവശ്യം. ആദ്യം നിങ്ങൾ രണ്ടാളെയും കൺവിൻസ് ചെയ്യാൻ പോകരുത്, പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പോകരുത്. രണ്ടാമത്തത്, ഭാര്യയുമായി തനിച്ചാകുമ്പോൾ രാത്രി ഇപ്പോൾ നിങ്ങളുടെ റൂമിൽ നിങ്ങളും ഭാര്യയും തനിച്ചാണ്, അപ്പോഴൊക്കെ നമ്മൾ പരമാവധി സ്നേഹം പറയുക. അപ്പോൾ ഉമ്മനെക്കുറിച്ചൊന്നും നമ്മൾ പറയാതിരിക്കുക. അതേപോലെ തന്നെ ഉമ്മയോട് തനിച്ചാണ് സമയം ഉണ്ടാവും, ഉമ്മനായിട്ട് എന്തെങ്കിലും പോകേണ്ട സമയം ഉണ്ടാവും, യാത്ര പോകേണ്ട സമയം ഉണ്ടാവും. ആ സമയത്ത് ഉമ്മനെ ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യുക. ഇനി ഉമ്മ എന്തെങ്കിലും ഭാര്യൻ്റെ ദോഷങ്ങൾ പറഞ്ഞാലും അതൊക്കെ അംഗീകരിച്ച് കൊടുക്കുക, അതൊന്നും പിന്നെ അതിന് മറുപടി പറയാനൊന്നും പോകണ്ട. അതേമാതിരി ഉമ്മ എന്തെങ്കിലും ഉമ്മനെക്കുറിച്ച് എന്തെങ്കിലും ഭാര്യ പറയുകയാണെങ്കിലും അതെന്ത് ചെയ്യുക, പറയാൻ പാടില്ലല്ലോ. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു മൗനം ദീക്ഷിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഒരു ബുദ്ധിപരമായി ഈ കാര്യത്തിൽ നിങ്ങൾ സമീപനം സ്വീകരിച്ചാൽ അത് പറ്റും. നിങ്ങളിതിനെ നിവർത്താൻ ശ്രമിച്ചാൽ പൊട്ടിപ്പോകും, കാരണം സ്ത്രീകളാണ്. ഇതിനെ നിവർത്തണം, ഈ ഒരു വളവിനെ നിവർത്തണമെന്ന് വിചാരിച്ചാൽ അത് പൊട്ടിപ്പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമാണ് ഈ കാര്യത്തിൽ കൈകാര്യം ചെയ്യേണ്ടത്. നമ്മൾ ബുദ്ധിപരമായി ഡീൽ ചെയ്താൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
1: ബാങ്കിൽ ജോലി ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്? ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു ജോലിയും ചെയ്യാൻ പാടില്ലേ എന്നാണ്?
2: ബാങ്കിലെ ജോലിയെ സംബന്ധിച്ചിടത്തോളം ബാങ്കുകൾ, ഇത്തരം ചോദ്യങ്ങൾ വരുന്നത് പലിശാധിഷ്ഠിതമായ ബാങ്കിങ് സംവിധാനങ്ങളിലാണ് ഇത്തരം ചോദ്യങ്ങൾ വരുന്നത്. ഇല്ലെങ്കിൽ ബാങ്കിൽ ജോലിയണിന് ഒരു വിഷയമല്ല. എവിടെ ജോലി ചെയ്യുന്നതും പിന്നെ അത് ഒരു ഹലാലായ സമ്പാദന രീതിയാണ് എങ്കിൽ, വിശിഷ്ടമായ ഒരു സമ്പാദന രീതിയാണെങ്കിൽ ഇസ്ലാമിൽ അനുവദനീയമാണ് അതെവിടെയാണെങ്കിലും. അതേസമയം പലിശാധിഷ്ഠിതമായ ബാങ്കുകളുടെ വിഷയത്തിലാണ് ഈ ചോദ്യമെങ്കിൽ ശരിയാണ്, ഇസ്ലാമിൽ പലിശയുമായി ബന്ധപ്പെട്ടുള്ളതായ എല്ലാ സഹകരണങ്ങളും നിഷിദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിനാൽ പലിശയുടെ വിഷയത്തിൽ സഹകരിക്കുന്നവരെല്ലാം ശാപാർഹരുമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ജോലികൾ ഒരാൾ സൂക്ഷിക്കേണ്ടതുണ്ട്. പക്ഷേ അനിവാര്യതകളും നിർബന്ധ സാഹചര്യങ്ങളും പലപ്പോഴും ഇത്തരം ജോലികൾക്ക് ആളുകളെ നിർബന്ധിക്കാറുണ്ട്. അവിടെ ആ ഒരു ഭാഗം, അഥവാ നിർബന്ധ സാഹചര്യങ്ങളും അനിവാര്യതകളും ഇത്തരം ജോലികളിൽ ആളുകളെ പിടിച്ചു നിർത്തുന്നുവെങ്കിൽ അതിൻ്റെ ആ അനിവാര്യതയുടെ വിധി, അതായത് നിർബന്ധ സാഹചര്യങ്ങളും നിഷിദ്ധങ്ങളെ അനുവദിക്കുമെന്നുള്ള ആ ഒരു തത്വം അതിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ബാങ്കിങ് സംവിധാനം അത് പലിശയിൽ അധിഷ്ഠിതമാണ് എങ്കിൽ, മറ്റൊരു ജീവിത മാർഗം അള്ളാഹു സുബ്ഹാനഹു വതആല തിരുപ്പെടുത്തപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ അത്തരം മേഖലകളെ സൂക്ഷിക്കുകയും അതിൽ നകന്നു നിൽക്കുകയുമാണ് വേണ്ടത്. ഇതാണ് അതിൽ ഉണർത്താനുള്ളത്. അള്ളാഹു അലം.
1: അടുത്ത ചോദ്യം ഇപ്രകാരമാണ്. ഞാൻ എൻ്റെ കോളേജിനടുത്ത ഒരു വീട്ടിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞാനടക്കം 4 പേരാണുള്ളത്. അതിൽ 2 ആളുകൾ അമുസ്ലിങ്ങളാണ്. അന്യപുരുഷൻ്റെ മുമ്പിൽ മറക്കേണ്ട രീതിയിലാണ് അമുസ്ലിമായ സ്ത്രീകളുടെ മുമ്പിലും നടക്കേണ്ടത് എന്ന് കേട്ടു. ഇതിൻ്റെ വിധി എന്താണ്? ഒപ്പം താമസിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ്.
3: സൂറത്തുൻ നൂറിലെ 31-ാമത്തെ ആയത്തിൽ, സത്യവിശ്വാസിനികളായ സ്ത്രീകൾ അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ, അവരുടെ ഗുഹ്യാവയവം സൂക്ഷിക്കട്ടെ, അവരുടെ ഭംഗിയിൽ നിന്നും പ്രകടമായതൊഴിച്ച് അത് പുറത്ത് കാണിക്കുവാൻ പാടില്ല, അവരുടെ മുഖമക്കന അവർ താഴ്ത്തിയിടട്ടെ എന്നൊക്കെ പറഞ്ഞ്, വലാ യുബ്ദീന സീനത്തഹുന്ന, അവരവരുടെ സീനത്ത് ഭംഗി പ്രകടിപ്പിക്കുവാൻ പാടില്ല. തുടർന്ന് ആരുടെ മുമ്പിലാണ് ഒരു സ്ത്രീക്ക് സീനത്ത് പ്രകടിപ്പിക്കുവാൻ പാടുള്ളൂ എന്ന് പറയുന്നു. ഇല്ലാ ലിബൂലത്തിഹിന്ന, അവരുടെ ഭർത്താക്കന്മാർ, പിതാക്കന്മാർ, മക്കൾ, അതേപോലെ തന്നെ ഭർത്താവിൻ്റെ മക്കൾ, ഇങ്ങനെ കുറേ പറഞ്ഞു. എന്നിട്ട് പറയുന്നു ഔ നിസാഇഹിന്ന, അല്ലെങ്കിൽ അവരിലെ സ്ത്രീകളുടെ മുമ്പിലെ സീനത്ത് പ്രകടിപ്പിക്കുവാൻ പാടുള്ളൂ, ഭംഗി പ്രകടിപ്പിക്കുവാൻ പാടുള്ളൂ. അപ്പം ഇവിടെ ജീനത്ത് അവരിലെ സ്ത്രീകൾ എന്നതിനെ മുസ്ലിങ്ങളായ സ്ത്രീകളുടെ മുമ്പിൽ മാത്രമേ ഭംഗി പ്രകടിപ്പിക്കുവാൻ പറ്റുകയുള്ളൂ എന്ന് അർത്ഥം വെച്ച വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ഇവിടെ ആമായി മൊത്തത്തിൽ ഏതൊരു സ്ത്രീയുടെ മുമ്പിലും അവരുടെ ഒരു സ്ത്രീക്ക് മുസ്ലിം സ്ത്രീക്ക് ഭംഗി പ്രകടിപ്പിക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കപ്പെട്ടു എങ്കിൽ നിസാഇഹിന്ന എന്നതിലെ ലമീർ എന്തിലേക്കാണ് മടങ്ങുന്നത്, എന്തിനാണ് ഇവിടെ ഒരു ലമീർ കൊണ്ടുവന്നത്? അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു ഈ ആയത്തിൽ ആയത്തിൻ്റെ ഒരു ക്രമം 18 വാക്യങ്ങളുടെ കൂട്ടത്തിൽ ലമീർ വരുന്നുണ്ട്. ബുഊലതിഹിന്ന, അബ ഇഹിന്ന, അബ ഇബുഊലതിഹിന്ന, അബ്ന ഇഹിന്ന, അബ്ന ഇബുഊലതിഹിന്ന, ഇഖ്വാനിഹിന്ന. അപ്പോൾ ഓരോ വാക്കിലും ലമീർ വരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ മൊത്തത്തിൽ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആനിൻ്റെ ഭാഷ വൈദഗ്ധ്യം കൊണ്ട് അവിടെയും ഒരു ലമീർ ഉപയോഗിച്ചതാണ് എന്നതാണ് ആ പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് രൂപത്തിലും അർത്ഥം പറയുമ്പോൾ അതിന് വരുന്ന വ്യത്യാസം, ഒന്നാമത് പറഞ്ഞ പണ്ഡിതന്മാരുടെ വിവരണപ്രകാരം മറ്റ് സ്ത്രീകളുടെ മുമ്പിൽ ഒരു മുസ്ലിം സ്ത്രീക്ക് ഭംഗി പ്രകടിപ്പിക്കുവാൻ പാടില്ല എന്ന് വരുന്നു. രണ്ടാമത് പറഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം സ്ത്രീകൾക്ക് മുമ്പിൽ, അത് ഏതുതരം സ്ത്രീകളാകട്ടെ, അവർക്ക് ഭംഗി പ്രകടിപ്പിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് അർത്ഥവും വരുന്നു. മഹാനായ ഇബ്നുൽ അറബി അദ്ദേഹത്തിൻ്റെ അഹ്കാമുൽ ഖുർആൻ എന്ന് പറയുന്ന ഖുർആൻ വിവരണത്തിൽ പറയുന്നു, ഔ നിസാഇഹിന്ന എന്നത് ഫീഹി ഖൗലാനി, രണ്ട് അഭിപ്രായങ്ങൾ അതിലുണ്ട്. അഹദുഹുമ അന്നു ജമീഉ നിസാ, ഇതിലെല്ലാ സ്ത്രീകളും ഉൾപ്പെടും, അഥവാ ഒരു സ്ത്രീക്ക് അവളുടെ ഭംഗി പ്രകടിപ്പിക്കാം എല്ലാ സ്ത്രീകളുടെ മുമ്പിലും. വസ്താനി, രണ്ടാമത്തെ അഭിപ്രായം, അന്നു നിസാ അൽ മുഅ്മിനീൻ, അവിടെ ഉദ്ദേശം മുസ്ലിങ്ങളായ സ്ത്രീകളുടെ മുമ്പിൽ മാത്രമേ ഭംഗി പ്രകടിപ്പിക്കുവാൻ പാടുള്ളൂ എന്ന്. സുമകാല ശേഷം അദ്ദേഹം പറയുന്നു, വസ്സഹീഉ ഇന്ദി അന്നദാരിക ജാഇദുൻ ലിജമീഇ നിസാ, എൻ്റെ അഭിപ്രായത്തിൽ അവിടെ എല്ലാ സ്ത്രീകളും എന്ന ആശയമാണ് ശരിയായി വരുന്നത്. അഥവാ ഒരു സ്ത്രീക്ക് അവളുടെ ഭംഗി ഭർത്താവിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാം, മക്കളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാം, ഭർത്താവിൻ്റെ മക്കളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാം, സഹോദരൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാം, അതേപോലെ തന്നെ സ്ത്രീകളുടെ മുമ്പിലും പ്രദർശിപ്പിക്കാം എന്നാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അള്ളാഹു ആലം, ഹംബലി മദ്ഹബിലും ഒക്കെ ആ ഒരു അഭിപ്രായമാണ്, ഷെയ്ഖ് ഇബ്നു ബാസ് ആ അഭിപ്രായമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സ്ത്രീ അവളുടെ ഭംഗി അന്യ മതസ്ഥരായ സ്ത്രീകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ തലമുടിയോ കൈ അതേപോലെ തന്നെ കണങ്കാലുകൾ ഇതൊക്കെ പ്രകടമായി എന്നതുകൊണ്ട് തെറ്റായൊരു കാര്യമല്ല. അത്യാവശ്യമായി ഹോം നഴ്സിനെ നിർത്തുന്ന വേളയിലും മറ്റുമൊക്കെ മുസ്ലിങ്ങളായ ആളുകളെ ലഭിച്ചിട്ടില്ല എങ്കിൽ, സ്ത്രീകളെ ലഭിച്ചിട്ടില്ല എങ്കിൽ, ഇങ്ങനെ സ്ത്രീകളെ വെക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
1: നിസ്കാരത്തിൽ തശഹുദിൽ വിരൽ ചൂണ്ടുമ്പോൾ ആ വിരലിലേക്ക് നോക്കിയിരിക്കണം എന്ന് പറയുന്നു, ശരിയാണോ എന്നാണ്?
3: നമസ്കാരത്തിൽ തശഹുദൊഴിച്ച് ബാക്കിയുള്ള വേളകളിലൊക്കെ നമസ്കരിക്കുന്നവൻ സുജൂദിൻ്റെ സ്ഥലത്തേക്കാണ് നോക്കേണ്ടത്. എന്നാൽ തശഹുദിൻ്റെ വേളയിലാകട്ടെ അയാളുടെ വിരലിലേക്കാണ് നോക്കേണ്ടത്. അങ്ങനെയാണ് ഹദീസുകൾ കാണാൻ സാധിക്കുക.
4: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സൊലാഹി, ഫൈസൽ മൗലവി, പ്രൊഫസർ ഹാരിസ് ബിൻ സലീം എന്നിവർ.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി പ്രവേശിക്കുന്നത് സ്വരം എന്ന പ്രോഗ്രാമിലേക്കാണ്.

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: ഞാനൊരിക്കൽ വൈക്കുമ്മല് പോവാണ്. അപ്പൊ എന്റെ ബാക്കില് നമ്മുടെ ഒരു പ്രഭാഷകനും എഴുത്തുകാരനും ഒക്കെ ആയ ഒരു ആളുണ്ട്. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു ഹെൽമെറ്റ് വെക്കാറ്. ഞാൻ ഹെൽമെറ്റ് ഇങ്ങനെ ഹാൻഡിൽമേല് കൊളത്തി ഇങ്ങനെ പോവാണ്.
1: സാധാരണ നമ്മൾ അങ്ങനെയാണ്
0: ചിലപ്പോ കയ്യുമ്മലൊക്കെ ഇങ്ങനെ കൊളത്തി നമ്മള് യാത്ര ചെയ്യാറുണ്ട്. അപ്പൊ ഹെൽമെറ്റ് വെക്കുക പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങാടിക്കല്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യം ഞാനിപ്പോഴും ജീവിതത്തിൽ പാലിക്കുന്നുണ്ട്. നമ്മൾ കുറഞ്ഞ ദൂരം യാത്ര ചെയ്യുമ്പോഴാണ് ശരിക്കും ഹെൽമെറ്റിൻ്റെ ഉപയോഗം അറിയാം. കാരണം അങ്ങാടികളിലൂടെയൊക്കെ പോകുമ്പോൾ വളരെ വേഗത കുറച്ച് നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും. അപ്പോഴാണ് വീഴാൻ, ഇരുചക്ര വാഹനങ്ങളിൽ വീഴാൻ കൂടുതൽ സാധ്യത ഉള്ളത്. അതുകൊണ്ട് അങ്ങാടി പോകുമ്പോഴാണെങ്കിലും കുറഞ്ഞ ദൂരമാണെങ്കിലും നമ്മൾ ഹെൽമെറ്റ് വെക്കാതെ യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, ഹെൽമെറ്റ് വെക്കാതെ യാത്ര ചെയ്ത് വീണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു ആനുകൂല്യങ്ങളും കിട്ടില്ല എന്ന് മാത്രമല്ല, കേസ് നമുക്കെതിരായി വരാനുള്ള സാധ്യത കൂടി അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തി. അപ്പോൾ അത് ഇപ്പോഴും ഞാനത് പാലിക്കും. അങ്ങാടിയിൽ കാണല്ലോ എന്ന് പല ആളുകളും കരുതും. അല്ലെങ്കിൽ ഞാനിപ്പം പോലീസുകാരൊന്നും ഇല്ലാത്ത വഴി കൂടിയാണ് പോണത്, ഞാൻ എൻ്റെ മൂത്തമ്മാൻ്റെ വരയ്ക്ക് ഒന്ന് പോയി, ചെറിയൊരു ദൂരമേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ച് ഹെൽമെറ്റ് ധരിക്കാതെ പോകാറുണ്ട്. അപ്പോൾ അത് ഒരു ചിന്തയായിട്ട് ഇപ്പോൾ പറയാൻ തോന്നുന്നതാണ്.
1: ശരിയാണ്, നമ്മൾ ഹെൽമെറ്റ് എന്നുള്ളത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ പോലീസിന് ഫൈൻ അടക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഉപാധിയായിട്ടല്ല യഥാർത്ഥത്തിൽ നമ്മളുടെ ഹെൽമെറ്റ്. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഇന്നത്തെ ചിന്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ കേൾക്കുന്ന ആളുകളിൽ ഇപ്പോൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നിർബന്ധമായിട്ട് പാലിക്കേണ്ട ഒരു നിയമമാണ് ഹെൽമെറ്റ് വെക്കുക എന്നുള്ളത്. അപ്പം അതിൽ ഒരു പിന്നെ യുക്തി കൂടി ഇതിലുണ്ട്. അതായത് അങ്ങാടിയിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ വേഗത്തിലാണ് നമ്മൾ സഞ്ചരിക്കുക. ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് നമ്മളുടെ ഇരുചക്ര വാഹനങ്ങൾക്ക് ബാലൻസ് നഷ്ടപ്പെട്ട് വീഴാനുള്ള സാധ്യത. അത് വലിയൊരു മെസ്സേജായിട്ട് തോന്നുന്നുണ്ട്.
0: അതേപോലെ തന്നെ നമ്മുടെ കൂടെ പല ആളുകളും യാത്ര ചെയ്യലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ചെറിയൊരു കാര്യമാണെങ്കിലും നമ്മളത് പറഞ്ഞാൽ അതിന് എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത് കൂടി എന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ഇത്ര കാലം ഒരു മാറ്റം ഉണ്ടായാൽ
1: മാറ്റം. അതായത് അതിനുശേഷം സ്ഥിരമായിട്ട് ഹെൽമെറ്റ് വെക്കാനുള്ള ഒരു നിർബന്ധ ബുദ്ധി അതുള്ള കാണിക്കുന്നുണ്ട്.

0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയമുള്ള കുട്ടികളെ, പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഒരു പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാ കുട്ടികൾക്കും ആദ്യമായി സ്വാഗതം നേരുന്നു. സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള പാട്ടും കഥയും പ്രഭാഷണങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ സ്റ്റാർ ക്വസ്റ്റിൽ ഒരുമിച്ച് കൂടാറുള്ളത്. ഇത്തവണ വിവിധ മദ്രസകളിൽ നിന്നുള്ള കുട്ടികളുടെയും സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുടെയും ഒക്കെ വ്യത്യസ്തമായ പരിപാടികൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റ് പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹാർദ്ദമായി ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം നേരുകയാണ്. പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ നിങ്ങളുടെ വീട്ടി അങ്കിൾ. കുട്ടികളെ, നമുക്ക് ഇന്നത്തെ ഈ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ആദ്യത്തെ പരിപാടിയുമായിട്ട് കടന്നു വരുന്ന ആരാണെന്ന് നോക്കണ്ടേ? പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ വന്നിട്ടാണ് എല്ലാ കുട്ടികളും ഈ പരിപാടി അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഇതുപോലെ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ, റേഡിയോ നിങ്ങൾക്ക് നൽകുന്ന ഈ അസുലഭമായ അവസരം നിങ്ങളും ഉപയോഗപ്പെടുത്തണം. ഇത്തരം പരിപാടികളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ പങ്കെടുക്കാനുള്ള ഒരു താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇൻഷാല്ലാ നമുക്കും ഇതുപോലെ നമ്മുടെ കഴിവുകളെ പ്രകടിപ്പിക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടാം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ആദ്യത്തെ പരിപാടി അപ്പോൾ നമുക്ക് ആരാണെന്ന് നോക്കണ്ടേ? കേട്ടോളൂ.
1: عليكم ورحمه الله اقدم امامكم شعرا عن الحياد بين الجنسيين في بحر كامل

0: ശുക്രാൻ.
1: മാഷാല്ലാ മാഷാല്ലാ. സൻഹ ഫാത്തിമ എ എം യു പി എസ് ചേലക്കാട് കട്ടുപാറ സ്കൂളിൽ പഠിക്കുന്ന സൻഹ ഫാത്തിമ അവതരിപ്പിച്ചിട്ടുള്ള ഈ ആദ്യ ഗാനം എല്ലാവരും കേട്ടല്ലോ. ഈ ഒരു എപ്പിസോഡിൽ ഇനി നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ സൻഹ ഫാത്തിമയുടെ ഗാനത്തിന് ശേഷം നമുക്ക് അടുത്ത പ്രോഗ്രാം കേൾക്കാം.
0: അസ്സലാമു അലൈക്കും.

ഒട്ടക്കുടലമതുണ്ടേ ക്ഷീരമീലിട്ടേ മുത്തുസുജൂതിലാടേ പിത്തനെയിട്ടോർ നിണ്ടേ ഒട്ടക്കുടലമതുണ്ടേ ക്ഷീരമീലിട്ടേ.

ആദി സന്തോഷം പൊന്തൽ സ്വന്തം മുന്തിര സുന്ദരി തന്തിര ശോഭി സൂര പോരുൾ കസൂരാ.

സന്തോഷം പന്തർ ചന്തം മുന്തിന സുന്ദരി ചന്ദിര ശോഭി സൂര പൊരുൾ കസുര അഹമ്മദ് പുളന്റെ സുഖ.

0: ആദി സന്തോഷം പൊന്തരുൾ ചന്ദം മുന്തിന സുന്ദരി ചന്ദ്ര ശോഭിസൂര പൊരുൾ കസൂര.
1: മാഷാല്ലാ, ഫൈഹ ഫാത്തിമ കേസി അവതരിപ്പിച്ചിട്ടുള്ള മാപ്പിളപ്പാട്ടാണ് കുട്ടികളെ ഇപ്പം നമ്മൾ കേട്ടിട്ടുള്ളത്. പുൽപ്പറ്റ ജി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥിനിയായിട്ടുള്ള ഫൈഹ ഫാത്തിമ കേസിയുടെ ഈ ഒരു മാപ്പിള സോങ് മനോഹരമായിരിക്കുന്നുണ്ട്. നമുക്ക് ഫൈഹ ഫാത്തിമയെ അഭിനന്ദിക്കാം. വളരെ ഉഷാറായിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത കഴിഞ്ഞ എപ്പിസോഡിലും ഇതുപോലെ തന്നെ ഫൈഹ ഫാത്തിമ മറ്റൊരു ഗാനവുമായിട്ട് നമ്മുടെ കൂടെ വന്നിരുന്നു. അപ്പം ഈ ഒരു ഗാനവും ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ അടുത്ത പരിപാടി ആരാണെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. കേട്ടു നോക്കൂ.
0: അസ്സലാമു അലൈക്കും മക്കളെ, മക്കളെ നല്ല കുഞ്ഞു മക്ക.

ഉപയോഗിച്ചു നാം കുളിച്ച് ഊ ചെയ്തിടാം. സുബ്ഹിയും നമസ്കരിച്ച് ഖുർആനോതിടാം. സുബ്ഹിയും നമസ്കരിച്ച് ഖുർആനോതിടാം. മക്കളെ മക്കളെ നല്ല കുഞ്ഞു മക്കളെ, രാവിലെ ഉണർന്നിടാം, നാഥനെ വണങ്ങിടാം, പുതുവസ്ത്രം അടിഞ്ഞിടാം, ഭക്ഷണം കഴിച്ചിടാം, പുതു

0: യും പഠിച്ചു പാഠശാല ചേർന്നിട മക്കളെ മക്കളെ നല്ല കുഞ്ഞുമക്കളെ രാവിലെ ഉണർന്നിട നാഥനെ വണങ്ങിട അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു നല്ല ഉണർത്തുപാട്ടാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. ഫിൽസ സി എം താഴിക്കോട് ജി എം എൽ പി സ്കൂളിൽ പഠിക്കുന്ന ഫിൽസ സി എം അവതരിപ്പിച്ചിട്ടുള്ള ഈ ഉണർത്തുപാട്ട് വളരെ വ്യത്യസ്തമായി തോന്നിയല്ലേ? മഷാല്ലാ. അപ്പോൾ മക്കളെ മക്കളെ എന്ന് തുടങ്ങുന്ന ഈ ഒരു ഗാനത്തിലൂടെ എല്ലാ കുട്ടി മനസ്സുകളിലേക്കും നല്ലൊരു ഉണർത്തൽ ഫിൽസ ഫാത്തിമക്ക് നൽകാൻ സാധിച്ചു. ഫിൽസ മോളെ, അടുത്ത ഇതുപോലെയുള്ള പരിപാടികൾ ഇതുപോലെ നല്ല നല്ല ഉണർത്തുപാട്ടുകളുമായിട്ടൊക്കെ കടന്നു വരണം. ഏതായിരുന്നാലും നല്ല ഭാവത്തോടുകൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. കുട്ടികളെ, പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ തുടരുന്നു. അടുത്ത പരിപാടി കാത്തിരിക്കുന്നുണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം.
0: അസ്സലാമു അലൈക്കും,

0: അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ, വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ആരാണ് ഈ ഗാനം പാടിയെന്ന് അറിയണ്ടേ? ഫാദിയ മറിയം വെട്ടത്തൂർ. വെട്ടത്തൂർ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാദിയ മറിയമാണ് അർത്ഥവത്തായ ഈ ഗാനം നമുക്ക് വേണ്ടി ആലപിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുമ്പും ഫാദിയ മറിയം പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ വന്നിട്ട് വേറെ മറ്റു പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇതുപോലെ ഫാദിയ മറിയം അവതരിപ്പിച്ചതുപോലെ പോപ്പുലറായിട്ടുള്ള നല്ല നല്ല ഗാനങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെയായിട്ട് ഇവിടെ വന്ന് അടുത്ത എപ്പിസോഡുകളിലൂടെയും നമുക്ക് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ കഴിവുകളെ നമുക്ക് വളർത്തിക്കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് കൂടി കൂട്ടത്തിൽ ആശംസിക്കുകയാണ്. ഫാദിയ മോൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഗ്യാപ്പില്ലാതെ ഒരു ഇടയ്ക്കൊരു സ്റ്റോപ്പാവാതെ തന്നെ ഓരോ പരിപാടിയിലൂടെയും നിങ്ങൾക്ക് അതിന് നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ സാധിക്കണം. ഗാനം മാത്രമാവണ്ട, മറ്റുള്ള ഓരോ ഓപ്ഷൻസും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് പറ്റിയതൊക്കെ തിരഞ്ഞെടുത്ത് പാട്ടും കഥയും പ്രസംഗവും കവിതയുമൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. കുട്ടികളെ, പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ വ്യത്യസ്തമായ എപ്പിസോഡ് നമ്മൾ തുടരുമ്പോൾ അടുത്ത പരിപാടിക്ക് സ്വാഗതം കാതോർക്കുന്നു. ആരാണ് അടുത്ത പ്രോഗ്രാം അവതരിപ്പിക്കുന്നതെന്ന് നമുക്ക് കേട്ടുനോക്കാം.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: ഉണർന്ന് അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്ത് രസമുള്ള പാട്ടാ പാടിയതല്ലേ? ആരാപ്പ ഈ പാട്ട് പാടിയത്? ഷിഫ ഫാത്തിമായം. ദാറുൽ ഫലാഹ് ഇംഗ്ലീഷ് സ്കൂളിലെ 5-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായിട്ടുള്ള ഷിഫ ഫാത്തിമ അവതരിപ്പിച്ചിട്ടുള്ള അതിമനോഹരമായ ഒരു മാപ്പിളപ്പാട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല പാട്ടുകളൊക്കെ അതിമനോഹരമായി അവതരിപ്പിക്കാൻ കഴിയുന്ന കുട്ടികളൊക്കെ നമ്മുടെ കൂടെയുണ്ട്. ഇൻഷാല്ലാ ഇനിയും ഇതുപോലെ നല്ല പാട്ടുകളുമായിട്ട് ഷിഫ മോൾക്ക് വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു പരിപാടി അവതരിപ്പിച്ചതിന് മുക്തകണ്ഠം പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. കുട്ടികളെ, പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് നിങ്ങളുടെ സർഗാത്മകമായ കഴിവുകളും തുടിപ്പുകളും വളർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും അനുയോജ്യമായ ഒരിടമാണ് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്. സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രത്യേകത നമുക്കറിയാം. നിശ്ചിത വിഷയമില്ലാതെ ഏത് തലത്തിലൂടെയും നിങ്ങളുടെ പാട്ടും പ്രഭാഷണങ്ങളും കഥയും കവിതയുമൊക്കെ വ്യത്യസ്തമായി കോർത്തിണക്കിയിട്ടുള്ള ഈ എപ്പിസോഡ് അപ്പോൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം കേട്ടോ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
3: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
2: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
3: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
2: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
3: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റു വിതച്ചിരിക്കുന്നു.
2: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
3: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
2: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ
3: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
4: Peace Radio. Tune to reality.

0: പണ്ടൊരു ചൈനീസ് കർഷകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു കുതിരയുണ്ട്. അപ്പം ആ കുതിര ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ആലയിൽ നിന്നും കയറ് പൊട്ടിച്ച് കാട്ടിലേക്ക് പോയി. ഇത് കണ്ടപ്പോൾ ആളുകൾ അയൽവാസികളൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എന്തോ ഒരു നല്ല കുതിരയായിരുന്നു, അപ്പം കയറ് പൊട്ടിച്ച് പോയല്ലോ, ഭയങ്കര കഷ്ടം തന്നെ, നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഭാഗ്യക്കേട് തന്നെയാണല്ലോ അങ്ങനെ പോകാൻ, എന്തോ അങ്ങനെ സംഭവിച്ചു, അങ്ങനെ പോകാറില്ലല്ലോ കർഷകനോട്. അപ്പം കർഷകൻ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുതിര കാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കൂടെ 7 കുതിരകളുമുണ്ട്. 7 കുതിരകളായിട്ടാണ് തിരിച്ചു വരും. ഇത് വന്ന് നിൽക്കുന്ന കണ്ട പയൽവാസികളെല്ലാം ഒരുമിച്ച് കൂടി, ഓ ഭയങ്കര ഭാഗ്യം തന്നെയാണല്ലോ നിങ്ങൾക്ക് ഒന്നു പോയി എന്ന് വിചാരിച്ചു കൊടുത്തപ്പോൾ 8 എണ്ണമായി. അപ്പം നിങ്ങൾക്ക് വല്ലാത്ത ഭാഗ്യമാണല്ലോ കിട്ടിയത്. അപ്പോളയാൾ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുതിരകളൊക്കെ ആയി. അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഏക മകനാണുള്ളത്. മകൻ ഈ കുതിരപ്പുറത്തൊക്കെ ഇങ്ങനെ മാറിക്കയറി 8 എണ്ണമുണ്ടല്ലോ. അങ്ങനെ അതിലൊരു കുതിരപ്പുറത്ത് കയറിയ സമയത്ത് അത് വിരളി പിടിച്ചു, അതിൻ്റെ പുറത്തുനിന്ന് മകൻ വീണു, കാല് പൊട്ടി. അപ്പം ആളുകൾ വന്ന് പറഞ്ഞു, ഓ ആ കുതിര വന്നതിപ്പോൾ ആകെ ഇപ്പം മോൻ ഇങ്ങനെയൊക്കെ കാല് പിടിച്ചൊന്നും ഇപ്പം നേരാൻ പോകുന്നില്ല, പെട്ടെന്നൊന്നും അത്രക്ക് പൊട്ട വന്നത്, നിങ്ങളൊരു കഷ്ടകാലം തന്നെയാണ്. അപ്പം അയാൾ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ മകൻ കിടപ്പിലായി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചൈനയിലെ രാജാവിൻ്റെ പട്ടാളക്കാർ ഗ്രാമത്തിലേക്ക് വന്നു. പട്ടാളക്കാർ വന്നിട്ട് ഓരോ വീട്ടിൽ നിന്നും യുവാക്കളായിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ ഒരു കൗമാരക്കാരായ കുട്ടികളെ നിർബന്ധിത സൈനിക സേവനത്തിന് പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഓരോ വീട്ടിൽ നിന്നും അവർക്ക് ഇഷ്ടമല്ലല്ലോ മക്കളെ പറഞ്ഞത്, പക്ഷെ പിടിച്ച് നിർബന്ധിച്ച് കൊണ്ടുപോകും. ഓരോരുത്തര വീട്ടിൽ നിന്നും കൊണ്ടുപോയി ഇയാളെ വീട്ടിലെത്തി. അദ്ദേഹത്തിൻ്റെ മകനുണ്ടെന്ന് പറഞ്ഞു, ചെറുപ്പക്കാരനാണല്ലോ. മകനെ അടുത്ത് പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ മകന് കാല് പൊട്ടി കിടക്കണം. അപ്പം അത് കണ്ടവർ പറഞ്ഞു, കാല് പൊട്ടിയാളെ കൊണ്ടുപോയിട്ട് കാര്യം,
1: ആകൊരു മകനുള്ളൂ,
0: ആ ഒരു മകനുള്ളൂ, കാല് പൊട്ടിയത് പറ്റൂല, വേണ്ട എന്ന് അവർ ഇറങ്ങിപ്പോയി. എല്ലാം കഴിഞ്ഞപ്പോൾ അയൽവാസികൾ വന്ന്, നിങ്ങളെ മകനെ, ആ നിങ്ങളെ മകനെ കൊണ്ടുപോയില്ല, ഓ നിങ്ങളൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ആയിരിക്കാം. ഇതാണ് കഥ. നമ്മൾ പല കാര്യങ്ങൾക്കും ചില തീരുമാനങ്ങൾ എടുക്കുന്ന പല വിഷയങ്ങളുണ്ടാവും.
1: അതെ,
0: ഇതൊരു കഥയാണെങ്കിലും കണ്ട മാത്രയിൽ കേട്ട മാത്രയിൽ ചില നിലപാടുകൾ എടുത്ത് നമ്മൾ വിധി പറയുന്ന അവസ്ഥ നമുക്കൊന്ന് വേണ്ട. ഒന്ന് കാത്തിരുന്നാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു മറുവശം വന്നേക്കാം.
1: വിധി പറയുക എന്നതിനും അപ്പുറം ഒന്ന് ഉണ്ട്. ഒന്ന് നിങ്ങൾ സംഭവം കറക്റ്റാണ്, എന്തെങ്കിലും കാണുമ്പോഴേക്ക് അല്ലെങ്കിൽ കേൾക്കുമ്പോഴേക്ക് അറിയുമ്പോഴേക്ക് അതിനൊരു വിധി പറയുകയും ചാടിപ്പുറപ്പെടുകയും ചെയ്യുക. രണ്ടാമത്തൊരു വിഷയമുണ്ട്, മിക്കവാറും ആളുകൾ ഈ ഒരു നഷ്ടത്തിൻ്റെ വിഷയം വരുമ്പോഴാണ് കൂടുതൽ ടെൻഷനാകുന്നു. രണ്ട്, അതിനെക്കുറിച്ച് ആലോചിച്ച് ടൈം കളയുക. അതല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ തീരുമാനിച്ച പല ജോലികളും ഇതിൻ്റെ പേരിൽ എടുക്കാൻ കഴിയാതെയാവുക, നമ്മുടെ ടൈം നഷ്ടപ്പെടുക, യാത്രകളില്ലാതെയാവുക, നമ്മുടെ പ്രോഗ്രാമുകൾക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാതെയാവുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പം കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക.
0: ഒന്ന് കലങ്ങിയിട്ട് തെളിയുമ്പോൾ എന്താന്നുള്ളതൊന്ന് കാത്തിരിക്കാൻ അത് കഴിയില്ല. അപ്പോഴേക്ക് തന്നെ തീരുമാനം എടുത്ത് കഴിഞ്ഞു പോയി.
1: അതല്ലേ, അതെ, കലങ്ങിത്തെളിയാൻ അല്പം സമയം കൊടുക്കുമ്പോൾ തീർച്ചയായും അവിടെ ആ തെളിച്ചത്തിന് കൂടുതൽ ഭംഗിയുണ്ടാകും, ആശ്വാസമുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
0: ഇതൊക്കെ പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ ആ ഒരു കാത്തിരിപ്പ് എന്നുള്ള എൻ്റെ വിധിയിലുള്ള ആ വിശ്വാസത്തിൻ്റെ ഒരു കരുത്തുണ്ടല്ലോ, അതുകൂടി നമ്മൾ ചേർത്ത് വെക്കുമ്പോഴാണ് ഇതിൻ്റെ ചിത്രം നമുക്ക് പൂർത്തിയായി കിട്ടുക.
1: അവിടെ അതിനാണ് ഒന്ന് ഒന്ന് എന്തിനും നമുക്കൊരു നന്മയായിരിക്കാം. റസൂലിൻ്റെ ഒരു ഹദീസ് തന്നെ അവിടെ ഉണ്ടല്ലേ, അജബല്ലി അംരിൽ മുഅ്മിൻ ഇന്നാ അംറുഹു കുല്ലഹു ലഹു ഖൈർ. ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണല്ലോ, അവനുണ്ടാകുന്ന ഏത് പ്രയാസത്തിലും ഏത് സന്തോഷത്തിലും അവന് ഒരു എൻഡ് അള്ളാഹുവിലേക്കായിരിക്കും, അതവന് ഖൈറായിരിക്കും എന്ന് റസൂലിൻ്റെ വചനം നമ്മളോട് കൂട്ടിവെക്കാം.
2: വിജ്ഞാനത്തിൻ്റെ വെള്ളിപ്പതക്കങ്ങളുമായി പീസ് റേഡിയോയിൽ ഇനി അൽമിമ്പർ. ഇന്നത്തെ എപ്പിസോഡിൽ ഷഫാഅത്ത് കിട്ടാൻ എന്ന വിഷയത്തിൽ ഷമീർ മദീനെ നടത്തിയ ജുമുഅ ഖുതുബയാണ് നമ്മൾ കേൾക്കുന്നത്.
3: ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഞങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരലോകത്ത് നമ്മളെല്ലാവരും മരണശേഷം സംഗമിക്കുന്ന ആ മഹ്ഷറയിൽ സമ്പത്തും സന്താനങ്ങളും സ്ഥാനമാനങ്ങളും ഒന്നും രക്ഷക്കെത്താത്ത ആ ദിവസം. ദുനിയാവിൽ സ്വർണത്തിനും വെള്ളിക്കും സമ്പത്തിനുമൊക്കെ വേണ്ടി അടിപിടി കൂടുന്നവർ അന്ന് അത്തരം യാതൊന്നിനും വില കൽപ്പിക്കാതെ ആർക്കും അതൊന്നും വേണ്ടാത്ത അവസ്ഥയും ഒരു രണ്ടരക്കാലത്ത് നമസ്കരിച്ച പ്രതിഫലം എവിടെ നിന്നെങ്കിലും കിട്ടുമെങ്കിൽ അതിനുവേണ്ടി കൊതിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ് പരലോകം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ യൗമലാ യംഫഉ മാലും വല ബനൂൻ, സന്താനങ്ങളും സമ്പത്തും ഉപകരിക്കാത്ത ദിവസം. കത്തിയാളെന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തും ചെയ്യാൻ മനുഷ്യനെന്ന് ഒരുക്കമാണ്. പ്രിയപ്പെട്ട മക്കളെ വരെയും പകരം കൊടുത്തിട്ടാണെങ്കിലും തന്റെ തടി നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഓരോരുത്തരും നെട്ടോട്ടമോടുന്ന രംഗം ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. സത്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ദുനിയാവിൽ വെച്ചൊരു രോഗമോ അപകടമോ സംഭവിച്ചാൽ ഊണും ഉറക്കവും ഇല്ലാതെ ശുശ്രൂഷിക്കുന്ന മാതാപിതാക്കൾ, അതിന്റെ പേരിൽ വേദനിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന മാതാപിതാക്കൾ. പക്ഷേ പരലോകത്ത് ഖുർആൻ പറഞ്ഞത് യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീ, കുറ്റവാളികളായ ആളുകൾ ആ പരലോക ദിവസം അള്ളാഹുവിന്റെ വേദനയേറിയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ മക്കളെ പ്രായച്ചിത്തം നൽകിയിട്ടാണെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്ന ദിവസമാണ്. വസാഹിബത്തിഹി വ അഖീഹ്, തന്റെ പ്രിയപ്പെട്ട സഹോദരനെയും ഇണയെയും ബലി കഴിപ്പിച്ചിട്ടാണെങ്കിലും എനിക്കൊന്ന് രക്ഷപ്പെടണം എന്ന് ചിന്തിക്കുന്നവരായിരിക്കുമെന്ന്. വ ഫസീലത്തിഹി ലതി തുഅവീഹ്, ഏത് സന്ദർഭത്തിലും തന്റെ രക്ഷക്കും സഹായത്തിനുമൊക്കെ ഓടിയെത്തുന്ന കുടുംബ ബന്ധുക്കൾ, അവരെ എല്ലാവരെയും പടച്ചവനെ നീ നരകത്തിലിട്ടാലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്നായിരിക്കും അവരുടെ ചിന്ത. വമം ഫിൽ അർളി ജമീ അൻ സുമ്മയുഞ്ചി, ഭൂമിയിലുള്ള എല്ലാവരെയും പഠിപ്പിച്ച ഗുരുനാഥന്മാരുണ്ടായിരിക്കും, വേണ്ടപ്പെട്ട കൂട്ടുകാരും നാട്ടുകാരും പ്രിയപ്പെട്ടവരും ഒക്കെ ഉണ്ടാകും, അവരെ എല്ലാവരെയും നരകത്തിൽ നീ തള്ളിയാലും റബ്ബെ എന്നെ ഒന്ന് കാക്കണേ എന്ന് പറഞ്ഞ മനുഷ്യന് വിലപിക്കുന്ന രംഗം അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സൂറത്തുൽ മഅരിജിലെ 11 മുതൽ 14 വരെയുള്ള ആയത്തുകൾ മനസ്സറിഞ്ഞ് ഓതുന്ന ഏതൊരാളുടെയും ഹൃദയം പിടക്കുകയും കണ്ണു നിറയുകയും ചെയ്യും. അതായത് ഫഫി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ലാ യംഫഉ അഹദുൻ അഹദ, ഒരാൾക്കും ഒരാളെയും സഹായിക്കാൻ കഴിയാത്ത, ഒരാളും രക്ഷക്ക് ഓടിയെത്താത്ത, ഒരാളും മറ്റൊരാൾക്ക് ഉപകരിക്കാത്ത ദിവസം. വല

ഷഫാഅത്ത് അഥവാ ശുപാർശ ഉപകരിക്കുകയില്ല. ഇല്ലാ ലിമൻ അദിന ലഹുർ റഹ്മാൻ, റഹ്മാനായ റബ്ബ് അനുവദിച്ച, അള്ളാഹു അനുവാദം നൽകിയ ആളുകൾക്കൊഴികെ. വറളിയ ലഹു ഖൗല, പടച്ച റബ്ബ് തൃപ്തിപ്പെടുകയും ചെയ്ത ആളുകൾക്കൊഴികെ. അപ്പൊ ഷഫാഅത്ത് പറയാൻ അള്ളാഹുവിന്റെ അനുവാദം വേണം, ഷഫാഅത്ത് കിട്ടുന്ന ആളുകളെ അള്ള തൃപ്തിപ്പെടണം. അങ്ങനെയുള്ള ആളുകൾക്ക് പടച്ചിറപ്പ് പ്രത്യേകമായ റഹ്മത്തിന്റെ ആദരവിന്റെ ഭാഗമായി പരലോകത്ത് ഷഫാഅത്തുണ്ട്. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ അത് വിശദമായി പറഞ്ഞത്. ആ ഷഫാഅത്ത് പടച്ചിറപ്പിന്റെ കാരുണ്യത്തിന്റെ ഭാഗമായ ആ ഷഫാഅത്ത് നമുക്ക് കിട്ടണമെങ്കിൽ ആ ആദരവ് ലഭിക്കുന്ന ഒന്നാമത്തെ വ്യക്തി, ആ അള്ളാഹു ആദരിക്കുന്ന ഷഫാഅത്ത് അള്ള സ്വീകരിക്കുന്ന മഹാന്മാരായ ആളുകളുടെ കൂട്ടത്തിലെ ഒന്നാമത്തെ വ്യക്തി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅന ഔവലു മൻ തൻശഖുൽ അർദു അൻഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദ്യമായി ഭൂമി പിളർന്ന് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നവൻ ഞാനായിരിക്കും. വഅന ഔവലു ഷാഫിഇൻ വഔവലു മുശഫഇൻ, ആദ്യമായി ഷഫാഅത്ത് പറയുന്നവൻ ഞാനായിരിക്കും. എന്റെ ഷഫാഅത്ത് ആയിരിക്കും ആദ്യമായി സ്വീകരിക്കപ്പെടുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ ഷഫാഅത്ത് നമുക്കറിയാൻ പറ്റും, ഹദീസുകളിലൂടെ നിരവധി വന്നിട്ടുള്ളതാണ്. അഷഫാഅത്തുൽ ഉളമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകമായ ഷഫാഅത്ത്. മനുഷ്യരെല്ലാവരും വിചാരണക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ വിചാരണക്ക് എടുക്കുവാനായി അള്ളാഹുവിന്റെ അടുക്കൽ ദീർഘമായി സുജൂദിൽ കിടന്നുകൊണ്ട് ഷഫാഅത്ത് പറയുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്റാ 17 അധ്യായത്തിലെ 79 ആയത്തിൽ പറഞ്ഞ, അസാ അൻ യബഅതക റബ്ബുക മഖാമം മഹ്മൂദ, സ്തുത്യർഹമായ സ്ഥാനത്ത് അങ്ങയെ അള്ളാഹു നിയോഗിക്കുന്നതാണ് എന്ന് പറഞ്ഞ ആ മഖാമുൻ മഹ്മൂദ്, ആദരണീയമായ പ്രശംസനീയമായ സ്ഥാനം, അത് ആ ഷഫാഅത്തുൽ ഉളമയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അഷഫാഅത്തു ഫീ ദുഖൂലിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കാത്തു നിൽക്കുന്ന ആളുകളെ ഷഫാഅത്ത് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് കടത്തിവിടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതേപോലെ തന്നെ ഷഫാഅത്തുഹു ലിമൻ ഇസ്തഹഖ അന്നാറ മിൻ ഉസാത്തിൽ മുവഹ്ഹിദീൻ ഫലാ യദ്ഖുലുഹാ. തൗഹീദുള്ള ആളുകളാണ്, വിശ്വാസികളാണ്, പക്ഷേ തെറ്റുകൾ കുറ്റങ്ങൾ ചെയ്ത് നരകത്തിൽ പോകുവാൻ യോഗ്യരായ അർഹതയുള്ള ആളുകൾ, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകമായ ഷഫാഅത്തിലൂടെ അള്ളാഹു അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കാതെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നാണ്. അതേപോലെ തന്നെ ഷഫാഅത്തുഹു ലിമൻ ദഖല അന്നാർ മിനൽ മുവഹ്ഹിദീൻ ഫയുഖ്രിജൂന മിൻഹ. തൗഹീദുള്ള ആളുകളാണ്, പാപം ചെയ്തതിന്റെ നിമിത്തം, അപരാധങ്ങൾ പേറിയതിന്റെ നിമിത്തമായി അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിച്ചവരാണ്. അവരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് പറഞ്ഞ് നരകത്തിൽ നിന്ന് മോചിപ്പിക്കും എന്നതും ഹദീസുകളിലൂടെ വന്നതാണ്. അതേപോലെ ഷഫാഅത്തുഹു ഫീ തഖ്ഫീഫിൽ അദാബ്, നരകത്തിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ശിക്ഷ ഒന്ന് ലഘൂകരിക്കുവാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് പറയും. വഹിയ ഖാസ്വത്തുൻ ലിഅമ്മിഹി അബീ ത്വാലിബ്, അത് പ്രവാചകന്റെ പിതൃവ്യനായ അബൂ ത്വാലിബിന് പ്രത്യേകമായി, പിതൃ സഹോദരനായ അബൂ ത്വാലിബിന് പ്രത്യേകമായി, വേറൊരാൾക്കുമില്ല, നമ്മളത് കേട്ടതാണ്. നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ അബൂ ത്വാലിബിനാണ്. കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുറമെ മറ്റ് പല പ്രവാചകന്മാരും മലായിക്കത്തുകളും സ്വാലിഹീങ്ങളും ഒക്കെ അള്ളാഹു അനുവദിക്കുന്ന ആളുകൾക്ക്, അല്ല തൃപ്തിപ്പെടുന്ന ആളുകൾക്ക് ഷഫാഅത്ത് പറയും. അത് ഖുർആനിലൂടെ നമുക്ക് കാണാം, ഹദീസുകളിലൂടെ വിശദമായി വന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ആ ഷഫാഅത്തിന്റെ അവകാശികളായി നമ്മൾ മാറാൻ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? മനുഷ്യന്മാര് മാത്രമല്ല, പരിശുദ്ധ ഖുർആനും അതേപോലെ തന്നെ നാം അനുഷ്ഠിച്ച നോമ്പും പടച്ച റബ്ബിനോട് അതിന്റെ ആളുകൾക്ക് വേണ്ടി ഷഫാഅത്ത് പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. എല്ലാ ദിവസവും ഒരല്പസമയം ഖുർആൻ ഓതുവാൻ ഒരു വിശ്വാസി ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് നമ്മൾ ഓതുന്നത് പോലെ ഓരോ ദിവസവും പ്രത്യേകം ഖുർആനിന്റെ ഒരു ഭാഗം നമുക്ക് ഓതാൻ നമ്മുടെ ഒരു ഡെയിലി ലൈഫിലെ ഒരു ടൈം ടേബിളിൽ കയറേണ്ട സംഗതിയാണ്. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബി, ആ ഖുർആനിനെ അങ്ങനെ പരിഗണിച്ച, ഖുർആൻ പഠിക്കാൻ, അത് പാരായണം ചെയ്യാൻ, അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ജീവിക്കാൻ ശ്രദ്ധിച്ച ആളുകൾക്ക്
ഖുർആൻ ഖിയാമത്ത് നാളിൽ ഷഫീഅായി ശുപാർശകനായി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതേപോലെ അസ്സിയാമു വൽ ഖുർആൻ യശ്ഫഅ

0: നോമ്പും ഖുർആനും ഓരോ അടിമക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഖിയാമത്ത് നാളിൽ റബ്ബിനോട് ഷഫാഅത്ത് പറയും, നോമ്പ് പറയും. മനഅതുഹു ത്വആമ വശഹവാത്തി ബിന്നഹാർ, പടച്ചവനെ നിന്റെ ഇന്നാലിന്ന അടിമ വിശപ്പുള്ള ദാഹമുള്ള സമയത്ത് നോമ്പെടുത്തത് കാരണം ഞാൻ അയാൾക്ക് വിലങ്ങിയിട്ടുണ്ട്, തടഞ്ഞിട്ടുണ്ട് ഭക്ഷണവും പാനീയവും അയാളുടെ വികാരങ്ങളും വിചാരങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ. അതുകൊണ്ട് അയാളുടെ കാര്യത്തിൽ ഫഷഫിഅനീ ഫീഹി, എനിക്ക് ശുപാർശ പറയാൻ ഷഫാഅത്ത് പറയാൻ റബ്ബെ നീ അനുവദിക്കണേ എന്ന് പറയുമ്പോൾ അള്ളാഹു അയാൾക്ക് അനുകൂലമായി നോമ്പിനെ കൊണ്ട് ഷഫാഅത്ത് പറയിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. അതേപോലെ ഖുർആൻ പാരായണം ചെയ്ത് ദീർഘനേരം നിന്ന് നമസ്കരിക്കുന്ന ആളുകൾ, ബാക്കി എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരോട് ഖുർആൻ വന്നുകൊണ്ട് പറയും, അള്ളാഹുവേ നിന്റെ ഇന്നാലിന്ന അടിമ. അയാൾ ഉറക്കമൊഴിച്ച് നിന്റെ കലാമായ ഖുർആനിനെ പരിഗണിച്ചതുകൊണ്ട് എനിക്ക് അയാളുടെ വിഷയത്തിൽ അനുകൂലമായി ഷഫാഅത്ത് പറയാൻ അനുവാദം നൽകണേ, അള്ളാഹു അനുവദിക്കുമെന്നാണ്. മനഅതുഹു നൗമ ബില്ലൈൽ, രാത്രി ഉറങ്ങാതിരിക്കാൻ ഞാൻ നിമിത്തമായ അയാളുടെ ഉറക്കം ഞാൻ തടഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അയാൾക്ക് നീ രക്ഷ നൽകണം എന്ന് റബ്ബിനോട് ഷഫാഅത്ത് പറയും പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കാൻ, അത് പാരായണം ചെയ്യാൻ, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ പടച്ച റബ്ബിന്റെ മാർഗത്തിൽ ജീവൻ ബലിയർപ്പിച്ച രക്തസാക്ഷികൾ, ശുഹദാക്കൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാം സമർപ്പിച്ച, ജീവൻ പോലും ബലിയർപ്പിച്ച ഷഹീദുള്ള ആളുകൾ, ഷഹാദത്തുള്ള ആളുകൾ, അത് തൗഹീദിന്റെ വക്താക്കൾക്ക്, പടച്ച റബ്ബിനെ മാത്രം വിളിച്ചു തേടുന്ന തൗഹീദ് ഉൾക്കൊണ്ട റബ്ബിൽ തവക്കുലാക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി ഷഫാഅത്ത് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യശ്ഫഉ ശഹീദു ഫീ സബഈന മിൻ അഹ്ലി ബൈതി, 70 ആളുകൾക്ക്, തന്റെ കുടുംബക്കാരിൽ തന്റെ ആദർശ ബന്ധുക്കളിൽപ്പെട്ട ആളുകൾക്ക് ഓരോ ഷഹീദും ഓരോ രക്തസാക്ഷിയും ഷഫാഅത്ത് പറയുമെന്നാണ്. പക്ഷേ ഇത്തരം റഹ്മത്തും അതേപോലെ തന്നെ ആശ്വാസവും പരലോകത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ അടിസ്ഥാനപരമായ ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കണം, ചില ക്വാളിറ്റികൾ നമുക്കുണ്ടായിരിക്കണം, അതേപോലെ ചില പ്രത്യേക കർമ്മങ്ങൾ അതിനുള്ള നിമിത്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തഹ്ഖീഖു തൗഹീദ് വ ഇഖ്ലാസുഹു, അള്ളാഹുവിന്റെ വഹദാനിയത്ത്, പടച്ച റബ്ബിന്റെ തൗഹീദ്, ഏകത്വം, അത് നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിലൂടെ പ്രയോഗവൽക്കരിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചില്ലേ, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയുടെ ഷഫാഅത്തിന് ഭാഗ്യം കിട്ടുന്ന ആളുകൾ ആരാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അസ്അദുൻ നാസി ബി ഷഫാഅത്തി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ ഖാലിസം മിൻ ഖൽബിഹി, ആര് തന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നിഷ്കളങ്കമായി ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാ പ്രഖ്യാപിച്ചോ, അത് ആത്മാർത്ഥതയുള്ള ലാ ഇലാഹ ഇല്ലല്ലാതയാകുമ്പോൾ കേവലം നാവിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയില്ല, അയാളുടെ ഹൃദയത്തിൽ അത് വേരൂന്നിയിട്ടുണ്ടാകും, അയാളുടെ കൈകാലുകളിൽ, അയാളുടെ നാവിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാക്ക് നിരക്കാത്ത ഒന്നും വരികയോ പറയുകയോ ചെയ്യുകയില്ല. അങ്ങനെയുള്ള ആളുകൾ, അസ്അദുൻ നാസി ബി ഷഫാഅത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ ഷഫാഅത്തിന് ഏറ്റവും ഭാഗ്യം കിട്ടുന്ന ആളുകൾ, ആ ലാ ഇലാഹ ഇല്ലല്ലാ ഹൃദയത്തിൽ വേരൂന്നിയ ഇഖ്ലാസോടുകൂടി അത് പ്രഖ്യാപിച്ച ആളുകളായിരിക്കും. അഥവാ പടച്ച റബ്ബിനോട് ചോദിക്കുന്ന ഒരു കാര്യവും ഒരു ഘട്ടത്തിലും വേറൊരാളോട് ചോദിക്കാതെ, പടച്ച റബ്ബിൽ യാതൊന്നും പങ്കുചേർക്കാതെ പരിപൂർണമായി റബ്ബിൽ തവക്കുലാക്കി എന്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്, അല്ല നിശ്ചയിച്ചതല്ലാത്ത ഒന്നും സംഭവിക്കുകയില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് റബ്ബിൽ തവക്കുലാക്കി എല്ലാ സങ്കടങ്ങളും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ആവശ്യങ്ങളും പടച്ച റബ്ബിനോട് മാത്രം ചോദിച്ച് ദുആ ഇരക്കുന്ന, സുജൂദിൽ കിടന്നുകൊണ്ട് റബ്ബിനോട് സങ്കടങ്ങൾ പറയുന്ന വിശ്വാസികളാണെങ്കിൽ ഷഫാഅത്ത് കിട്ടാൻ ഏറ്റവും അർഹത അത്തരം ആളുകൾക്കാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതേപോലെ ബാങ്കിന് ശേഷം നമ്മൾ ചൊല്ലുന്ന ദുആയുണ്ട്, സുആലുൽ വസീലത്തി ബഅദൽ അദാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരലോകത്ത് ഉന്നതമായ സ്ഥാനം കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ച് ആ ദുആ ചൊല്ലുന്ന ആളുകൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ലമാ യഖൂൽ, ബാങ്ക് വിളിക്കുന്ന ആള് ബാങ്ക് വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടാൽ അയാൾ പറയുന്നത് പോലെ നിങ്ങളും ഏറ്റു പറയണം. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫോണിൽ നോക്കി നിങ്ങൾ വേറെ വർത്തമാനങ്ങളിലേക്ക് പോകല്ല, അവിടെ എല്ലാ പരിപാടികളും നിർത്തി ആ ബാങ്കിന് നിങ്ങൾ ഇജാബത്ത് ചെയ്യണം, അത് നിങ്ങൾ ഏറ്റുപറയണം. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഇങ്ങനെ ആ ബാങ്കിന്റെ ആശയങ്ങൾ അർത്ഥങ്ങൾ ഓർത്ത് ആ വചനങ്ങൾ നിങ്ങൾ ഏറ്റുപറയണം. എന്നിട്ട് ബാങ്ക് അവസാനിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് അവസാനിക്കുമല്ലോ, അപ്പോൾ നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് പറയണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ആ സ്വലാത്ത് നിങ്ങൾ പറഞ്ഞാൽ ഫഇന്നഹു മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ, പടച്ചറബ് അത് നിമിത്തം നിങ്ങൾക്ക് 10 സ്വലാത്ത് അള്ളാഹുവിന്റെ വകയുണ്ടാകും. അള്ളാഹു മലായിക്കത്തുകൾക്കിടയിൽ ഉന്നതരായ ശ്രേഷ്ഠരായ ആളുകൾക്കിടയിൽ നിങ്ങളെ പ്രശംസിച്ച് വാഴ്ത്തിപ്പറയും. ആര്? മലിക്കുൽ ജബ്ബാറായ പടച്ചറബ്ബ് സാധുക്കളായ നമ്മെ സംബന്ധിച്ച് പ്രശംസിച്ചു പറയും. റബ്ബിന്റെ പ്രവാചകനെ നമ്മൾ ഒരു തവണ അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി സ്വലാത്ത് പറഞ്ഞാൽ ബാങ്കിന് ശേഷം പ്രത്യേകിച്ചു. ثم سل الله لي الوسيله, പിന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി വസീലത്തിനെ ചോദിക്കണം റബ്ബിനോട്. എന്താണ് വസീല? ഫഇന്നഹാ മൻസിലത്തുൻ ഫിൽ ജന്ന, അത് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാണ്. ലാ തംബഗി ഇല്ലാ ലി അബ്ദിൻ മിൻ ഇബാദില്ലാ, അള്ളാഹുവിന്റെ അടിയാറുകളിൽ ഒരേ ഒരു ദാസന് മാത്രമേ ആ ഉന്നതമായ പദവിയിൽ എത്താൻ സാധിക്കുകയുള്ളൂ. വഅർജു അൻ അക്കൂന അന ഹുവ, ആ പദവിയിലെത്തുന്നവൻ ഞാനായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വർഗത്തിലെ ഉന്നതമായ പദവി അൽ വസീല, അത് നിങ്ങൾ ബാങ്കിന് ശേഷം ദുആ ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടി ചോദിക്കണം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫദീല വബഅഥുഹു മഖാമൻ മഹ്മൂദൻ അല്ലദി വഅത്ത, ആ ബാങ്കിന്റെ ശേഷമുള്ള ദുആയിലുള്ള ആ പ്രാർത്ഥന നമ്മൾ നടത്തിയാൽ ഫമൻ സഅല സഅലലി അൽ വസീലത ഹല്ലത് ലഹു ഷഫാഅ, അയാൾക്ക് എന്റെ ഷഫാഅത്ത് കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ബാങ്കിന് ശേഷം ബാങ്ക് കേൾക്കുമ്പോൾ അതിനോട് ഏറ്റുപറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ എന്നുള്ള ആ ദുആയും നമ്മൾ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് കിട്ടുമെന്നാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഇക്താറു സ്വലാത്തി അല നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ധാരാളമായി സ്വലാത്തുകൾ അധികരിപ്പിക്കുക. ഇന്ന ഔലന്നാസ് ബി യൗമൽ ഖിയാമ അക്തറുഹും അലയ്യ സ്വലാത്തൻ, ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തവർ, എന്റെ ഏറ്റവും അടുത്ത കൂട്ടാളികൾ എന്റെ പേരിൽ ധാരാളമായി സ്വലാത്ത് പറഞ്ഞവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് ഐ അഖറബുഹും മിന്നി, എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ, എന്റെ കൂടെ ഉണ്ടാകുന്നവർ, വഅഹഖുഹും ബിശഫാഅത്തി, എന്റെ ഷഫാഅത്തിന് ഏറ്റവും അർഹതയുള്ളവർ അവരാണ്. ഇന്ന ഔലന്നാസ് ബി എന്ന് പറഞ്ഞത് എന്നോട് ഏറ്റവും അടുത്ത, എന്റെ ഏറ്റവും കടപ്പെട്ട, എന്നോട് കടപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് സ്വലാത്ത് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുമ്പോൾ ബാങ്കിന് ശേഷം അതേപോലെ നിസ്കാരത്തിൽ അല്ലാത്തപ്പോഴുമൊക്കെ നമുക്ക് ചൊല്ലാവുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ സ്വലാത്ത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ചും അത് നമ്മൾ അധികരിപ്പിക്കണം. നാലാമത്തെ ഒരു കാര്യം, അൽ ഹിർസു വൽ മുഹാഫളത്തു അല സ്വലാത്ത്, നിസ്കാരത്തിന്റെ വിഷയത്തിൽ അതീവ ശ്രദ്ധയും അതേപോലെ തന്നെ താല്പര്യവും ഉണ്ടാവുക എന്നത്. ഫർളും സുന്നത്തുമായ നമസ്കാരങ്ങൾ നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് നിർവഹിക്കുവാൻ പറ്റുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഇബാദത്തായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെ പരിചയപ്പെടുത്തിയത്. അതൊരു ഭാരമായി വിശ്വാസികൾക്ക് തോന്നുകയില്ല, കപട വിശ്വാസികൾക്കാണ് അങ്ങനെ തോന്നുക. ഓരോ ഫർള് നമസ്കാരവും ഒന്ന് നിർവഹിച്ചു കഴിഞ്ഞാൽ അടുത്ത ഫർള് നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും വിശ്വാസികൾ. അത് എങ്ങനെയെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ നിർവഹിക്കുന്ന ആളുകളല്ല. ഓരോ ദിവസവും ഇന്ന സ്വലാത്ത കാനത്ത അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, സമയം നിർണയിച്ച് അള്ളാഹു നിർബന്ധമാക്കി നിശ്ചയിച്ചു തന്നതാണ് 5 നേരത്തെ നമസ്കാരം. അത് സ്ത്രീ സഹജമായ ചില പ്രയാസഘട്ടങ്ങളിൽ അവർക്ക് അള്ളാഹു ഒഴിവ് നൽകിയിട്ടുണ്ട് എന്നത് കഴിഞ്ഞാൽ സ്വബോധമുള്ള ആണും പെണ്ണും ഏത് തിരക്കുള്ള സന്ദർഭത്തിലും, വീട്ടിൽ വിവാഹം നടക്കുകയായിരിക്കും, ചിലപ്പോൾ ആരെങ്കിലും മരിച്ചതായിരിക്കും, എന്തെല്ലാം തിരക്കുകളും കെട്ടിപ്പിടയലുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അള്ളാഹു സുജൂദ് ചെയ്യുന്ന നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ അത് നിർവഹിക്കുന്ന ഹിർസ്, അതിനുള്ള താല്പര്യം, അതിനുള്ള ശ്രദ്ധ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നമസ്കാരം എന്ന് പറഞ്ഞാൽ സിലത്തുൻ ബൈനൽ അബ്ദി വറബ്ബി, ഒരടിമയുടെയും റബ്ബിന്റെയും ഇടയിലുള്ള പിടിക്കയറാണ്. ആ നമസ്കാരം നഷ്ടപ്പെടുത്തി കളയരുത്. എപ്പോഴെങ്കിലുമൊക്കെ ആളുകളും കൂട്ടുകാരും ഒക്കെ ഉണ്ടാകുമ്പോൾ പള്ളിയിൽ പോയി നിസ്കരിച്ച് അതൊരു ഹോബി പോലെ അല്ലെങ്കിൽ ഒരു ടൈം പാസ് പോലെ അങ്ങനെ ചെയ്യേണ്ടതല്ല. എന്നോട് എന്റെ റബ്ബ് എനിക്ക് ശ്വാസം നൽകിയ, എനിക്ക് ജീവൻ നൽകിയ, കണ്ണും കാതും കൈയും കാലും ഒക്കെ നൽകിയ പടച്ച റബ്ബ് നിർബന്ധമായി എന്നെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തമാണ് എന്ന ബോധത്തോടുകൂടി കൃത്യമായി നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അതാണ് ഖിയാമത്ത് നാളിൽ പരലോകത്ത് ഒന്നാമത്തെ വിഷയമായി ഹിസാബിന് വരിക എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഫർള് നമസ്കാരവും ഫർളിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളും പോരായ്മകളും സംഭവിച്ചാൽ അത് വീടാൻ പര്യാപ്തമായ സുന്നത്ത് നമസ്കാരങ്ങളും നമ്മൾ അധികരിപ്പിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്താൽ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് കിട്ടും. പരലോകത്ത് എല്ലാവരും എരിപൊരിയിൽ നീറുമ്പോൾ, വിഷമിക്കുമ്പോൾ, കൊടിയ വെയിലിൽ അവർ പ്രയാസപ്പെടുമ്പോൾ തണലും ആശ്വാസവും ഒക്കെ നമുക്ക് കിട്ടും നമ്മൾ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകളാണെങ്കിൽ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ മദീനയിൽ ജീവിക്കാൻ കൊതിയുള്ള, ആഗ്രഹമുള്ള ആളുകൾ, പ്രത്യേകിച്ചും അവിടെയുള്ള പ്രതികൂലമായ കാലാവസ്ഥയും മറ്റു പ്രയാസങ്ങളും ഒക്കെ സഹിച്ച് അവിടെ താമസിച്ച് അവിടെ തന്നെ മരിക്കാൻ ആർക്കെങ്കിലും സാധിച്ചാൽ അത് വല്ലാത്തൊരു കിട്ടലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയുള്ള ആളുകൾക്ക് ഇല്ലാ കുന്തു ലഹു ഷഹീദൻ ഔ ഷഫീഅൻ യൗമൽ ഖിയാമ, ഞാൻ അവർക്ക് സാക്ഷിയായിട്ടുണ്ടാകും, അവർക്ക് ഷഫാഅത്ത് പറയും ഖിയാമത്ത് നാളിൽ എന്നാണ്. അതേപോലെ ഇമാം തിർമദി ഉദ്ധരിക്കുന്ന മറ്റൊരു റിവായത്തിൽ, ഫഇന്നി അഷ്ഫഉ ലിമൻ യമൂതു ബിഹാ, മദീനയിൽ മരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ഷഫാഅത്ത് പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. അപ്പോ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണം. പ്രവാചകനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ വെള്ളം കുടിച്ച് സന്തോഷത്തോടുകൂടി ഏറ്റവും പ്രിയപ്പെട്ട, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരരായ അമ്പിയാക്കന്മാരുടെ, ഔലിയാക്കന്മാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ പോകണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ആ പൂതിയും ആഗ്രഹവും മനസ്സിൽ കൊണ്ട് നടന്നാൽ മാത്രം പോരാ, ഇതേപോലെ ചില കാര്യങ്ങൾ ബേസിക്കലി നമ്മളോട് പറഞ്ഞ വിശ്വാസപരമായ കാര്യങ്ങളുണ്ട്. കർമ്മത്തിന്റെ കൂട്ടത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാകേണ്ട ഇത്തരം മൂല്യങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ചാൽ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടുവാൻ സാധിക്കും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اسنهم الله سهودر المارة سهودر يغلي അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള മനസ്സും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോകത്ത് പ്രത്യേകമായി ഭാഗ്യം ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് വിധേയമാകുന്ന ഒരു വിഭാഗത്തെ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ചെറുപ്രായത്തിൽ മക്കൾ മരണപ്പെട്ടു പോകുന്ന മാതാപിതാക്കൾ, ആ സന്ദർഭത്തിൽ അവരുടെ വേദനയും സങ്കടവും ഒക്കെ എത്രമാത്രമായിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. പലരും അനുഭവിച്ചവരായിരിക്കും, പലരും അത്തരം സന്ദർഭങ്ങൾക്ക് സാക്ഷികളായ ആളുകളായിരിക്കും. താബിഈ പ്രമുഖനായ അബൂ ഹസ്സാനുൽ അഅ്റജ് റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ മരണപ്പെട്ടു പോയി. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ വേദനയും സങ്കടവും പ്രയാസവും ഒക്കെ അവരുടെ കൂട്ടത്തിലെ പ്രമുഖനും പണ്ഡിതനുമായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞുകൊണ്ട് ആ സങ്കടത്തിനും വിഷമത്തിനും ആശ്വാസം പകരാൻ അങ്ങ് വല്ലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ച, കേട്ട ഹദീസുകളുടെ കൂട്ടത്തിലുണ്ടോ എന്നാണ് അബൂ ഹസ്സാനുൽ അഅ്റജ് റഹിമഹുല്ലയുടെ ചോദ്യം. താബിഈ പണ്ഡിതനായ അദ്ദേഹം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിനും പരിഹാരമുണ്ട്, ആശ്വാസമുണ്ട്. ഖുൽതുലി അബി ഹുറൈറ ഇന്നഹു ഖദ് മാതലി ഇബ്നാൻ, അബു ഹുറൈറ എന്റെ രണ്ട് മക്കൾ മരണപ്പെട്ടു. ഫമാ അൻത ബി മുഹദ്ദിഫി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഹദീസിൻ തുതയ്യിബു ബിഹി അൻഫുസനാ അൻ മൗതാന, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മക്കളെ കുറിച്ച് ഓർക്കുമ്പോ ഞങ്ങൾക്കൊരു ആശ്വാസവും മനസ്സിന് സമാധാനവും ലഭിക്കുന്ന വല്ലതും ആ ഹദീസുകളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസ്, നഅം, അതെ, സിഗാറുക്കും ദഅമീസുൽ ജന്ന, നിങ്ങളുടെ മക്കളുടെ കൂട്ടത്തിൽ ചെറുപ്രായത്തിൽ നിങ്ങളെ വേർപിരിഞ്ഞു പോയ ആ മക്കളുണ്ടല്ലോ, അവർ സ്വർഗത്തിൽ ഒരിക്കലും വിട്ടുപിരിയാത്ത ദഅമീസ് എന്ന് പറഞ്ഞാൽ ഒരു തരം ചെറിയ ജീവികളെ സംബന്ധിച്ച, ജലജീവികളെ സംബന്ധിച്ചാണ് അറബി ഭാഷയിൽ പറയുക. അഥവാ ഇപ്പോഴും ആ വെള്ളത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാത്ത, എപ്പോഴും അതിൽ തന്നെ ഉണ്ടാകുന്ന ജീവികളെ പോലെ ഉപമിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ കൊച്ചുമക്കൾ പരലോകത്ത് സ്വർഗത്തിൽ അവിടെ തന്നെ ഉണ്ടാകും. അവർ യതലഖാ അഹദുഹും അബാഹു ഔ ഖാല അബവൈഹി, ആ മരിച്ചുപോയ മക്കൾ നാളെ പരലോകത്ത് മാതാപിതാക്കൾ അവിടെ വെച്ച് കണ്ടുമുട്ടും. ഫയഉഖുദു ബിസൗബിഹി ഔ ഖാല ബിയദിഹി, അല്ലെങ്കിൽ ആ മരിച്ചുപോയ മക്കൾ നാളെ പരലോകത്ത് മാതാപിതാക്കളെ കാണുമ്പോൾ മാതാപിതാക്കളുടെ കൈക്ക് പിടിക്കും, അല്ലെങ്കിൽ അവരുടെ വസ്ത്രത്തിന് പിടിക്കും. എങ്ങനെ? കമാ ആഖുദു ബിസനിഫത്തി സൗബിക ഹാദ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അബൂ ഹസാൻ എന്ന ഈ താബിയുടെ കൈ പിടിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ വസ്ത്രം പിടിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തു, ഞാൻ നിന്റെ ഈ വസ്ത്രത്തിൽ പിടിച്ചതുപോലെ, ഞാൻ നിന്റെ കയ്യിൽ ഇപ്പോൾ പിടിച്ചതുപോലെ മക്കൾ നമ്മുടെ കൈ പിടിക്കാനുണ്ടാകും. ഫലായ തനാഹ, അവർ വിട്ടുപോവുകയില്ല. ഹത്താ യുദ്ഖിലഹുല്ലാഹു വ അബാഹുൽ ജന്ന, അള്ളാഹു അവരെയും ആ മാതാപിതാക്കളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതുവരെ, വാപ്പയുടെ കൈവിടാതെ, ഉമ്മയുടെ കൈവിടാതെ ആ മക്കൾ സ്വർഗത്തിന്റെ കവാടത്തിൽ കാത്തു നിൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മക്കൾ നമ്മുടെ എല്ലാവരുടെയും വികാരമാണ്, ഒരുപക്ഷെ വീക്ക്നെസ്സുമാകാറുണ്ട്. ആ സന്ദർഭത്തിൽ വേർപിരിഞ്ഞു പോകുന്ന മക്കൾ വലിയ ദുരന്തമാണ്, നഷ്ടമാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഒരു ആശ്വാസത്തിന്റെ വചനമാണ്, ആ മക്കൾ നാളെ പരലോകത്ത് നമ്മെ സ്വർഗത്തിലേക്ക് ആനയിക്കാൻ പരലോകത്ത് വരും എന്നറിയുമ്പോൾ ഇവിടെ ആശ്വസിക്കാൻ, സമാധാനിക്കാൻ സാധിക്കണം. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തൊരു വാക്കും പറയാതെ അതിൽ സമാധാനിക്കാൻ, ക്ഷമിക്കാൻ സാധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച മറ്റൊരു ഹദീസിൽ പറഞ്ഞതുപോലെ, ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ അള്ളാഹു റൂഹ് തിരിച്ചെടുത്ത് വിളിച്ചു കൊണ്ടുപോകുമ്പോൾ, മലായിക്കത്തുകൾ വന്ന് റൂഹ് പിടിച്ചു കൊണ്ടുപോയ ആ രംഗം, അള്ളാഹുവിനോട് പറയുമ്പോൾ അള്ളാഹു മലക്കുകളോട് ചോദിക്കുകയാണ്, എന്താണ് ആ സന്ദർഭത്തിൽ എന്റെ അടിമ പറഞ്ഞത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നു, ആ അടിമ ഇങ്ങനെ പറഞ്ഞു, അള്ളാഹുവേ, ഹമിദക വസ്തർജഅ, നിന്റെ ഖളാഇൽ, നിന്റെ വിധിയിൽ തൃപ്തിപ്പെടുകയും നിന്നെ സ്തുതിക്കുകയും ചെയ്തു, എന്നിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. സ്വന്തം മകൻ അല്ലെങ്കിൽ മകൾ മരിച്ചു കിടക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ എത്രമാത്രം റബ്ബിനെ അറിയാനും സ്നേഹിക്കുവാനും സാധിച്ചിരിക്കണം. റബ്ബാണ് എന്റെ മകനെ, എന്റെ മകളെ തിരിച്ചു വിളിച്ചത് എന്ന് മനസ്സിലാക്കി ആ റബ്ബിനോട് പ്രതിഷേധമില്ലാതെ, കോപമില്ലാതെ, ദേഷ്യമില്ലാതെ ആ റബ്ബ് ഖൈർ നിശ്ചയിക്കുന്ന പരമകാരുണ്യകനായ, ദയാപരനായ, കരുണാവാരിധിയായ എന്റെ റബ്ബ്, അതിൽ ഖൈർ ഉണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കി റബ്ബിനെ സ്തുതിക്കുകയും, വസ്തർജ, ഞങ്ങളെല്ലാവരും റബ്ബിന്റേതാണ്, റബ്ബ് എപ്പോൾ വിളിച്ചാലും തിരിച്ചു പോകേണ്ടവരാണ് എന്ന് മനസ്സിലാക്കി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് റബ്ബേ നിന്റെ ഇന്നാലിന്ന അടിമ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അല്ല പറയും, അയാൾക്ക് നിങ്ങൾ സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കുക. വസമ്മൂലഹു ബൈത്തൽ ഹംദ്, സ്വർഗത്തിലെ സ്തുതിഗീതത്തിന്റെ പടച്ചറബിന് ഹംദ് പറഞ്ഞവർക്കുള്ള ഭവനം എന്ന് അതിന് നാമകരണം ചെയ്യുകയും ചെയ്യുക എന്ന് മലായിക്കത്തുകളോട് പറയും എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓർക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക. അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.
1: മാഷാ അല്ലാഹ്. നമ്മൾ ഇതുവരെ കേട്ടത് അൽ മിമ്പർ, ഷഫാഅത്ത് കിട്ടാൻ. ഈ വിഷയത്തിൽ ഷമീർ മദീനി നടത്തിയ ജുമാ ഖുതുബയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ശ്രീചിത്രയിൽ പോസ്റ്റ് ഡോക്ടറൽ, PhD, ഡിപ്ലോമ കോഴ്സുകൾ. അപേക്ഷകൾ നവംബർ 25 വരെ, തിരഞ്ഞെടുപ്പ് ഡിസംബർ 12-19. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 2027 ജനുവരി സെഷനിലേക്ക് പോസ്റ്റ് ഡോക്ടറൽ, PhD, PG, ഡിപ്ലോമ അഡ്വാൻസ്ഡ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.sctimst.ac.in.
2: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.

0: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അടിസ്ഥാന വിശ്വാസ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ പീസ് റേഡിയോ ഒരുക്കുന്നു അടിത്തറകൾ. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെ അർത്ഥവും ആശയവുമാണ്. ഈ വിഷയത്തിൽ നമുക്കായി ക്ലാസ് എടുക്കുന്നത് അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലല്ലാലിമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയ ശ്രോതാക്കളെ, അഖീദ പഠനത്തിൽ കഴിഞ്ഞ എപ്പിസോഡിലൂടെ ആരാണ് റബ്ബ് എന്നാണ് നാം മനസ്സിലാക്കിയത്. അല്ലാഹു മാത്രമാണ് റബ്ബ് എന്ന് അംഗീകരിക്കുന്ന ഒരാൾ, ആ റബ്ബ് മാത്രമാണ് ഇലാഹ്, യഥാർത്ഥത്തിലുള്ള ആരാധ്യൻ എന്ന് അംഗീകരിക്കും. അപ്പോഴാണ് റബ്ബി അല്ലാ എന്ന് പ്രഖ്യാപിക്കാൻ അവന് സാധിക്കുന്നത്. അതുകൊണ്ടുതന്നെ അല്ലാഹുവാണ് റബ്ബ് എന്ന് അംഗീകരിക്കുന്ന ഒരാൾ അവൻ ഉൾക്കൊള്ളേണ്ട ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാ. അല്ലാഹുവല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഈ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥന നമ്മുടെ പ്രഭാത പ്രദോഷ സമയങ്ങളിൽ നാം നിർവഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓരോരുത്തരും ആ പ്രാർത്ഥന നിർവഹിക്കണം. ആ പ്രാർത്ഥനക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് വിശേഷിപ്പിച്ചത്. ഇസ്തിഗ്ഫാറിൻ്റെ നേതാവ് എന്നർത്ഥം വരുന്ന പ്രാർത്ഥന. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅ്തു അഊദു ബിക മിൻ ശർരി മാ സനഅ്തു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ലക ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇത് പ്രഭാത പ്രദോഷ സമയങ്ങളിൽ ഒരു പ്രാവശ്യം നമ്മൾ ഉരുവിടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ഇതിൻ്റെ ആശയവും അർത്ഥവും മനസ്സിലാക്കി ഉരുവിട്ടാൽ അങ്ങനെയാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ അവൻ സ്വർഗക്കാരിൽപ്പെട്ടു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ഈ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ പറയുന്നത് എന്താണ്? അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീയാണ് എൻ്റെ റബ്ബ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയാണ് എൻ്റെ റബ്ബ് എന്ന് പറയുന്ന ഒരാൾ അംഗീകരിക്കേണ്ട വസ്തുതയാണ് ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന്. എന്നാൽ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ മക്കയിലെ മുശ്രിക്കുകൾ റബ്ബ് അല്ലാഹുവാണ് എന്ന് അംഗീകരിച്ചു. എന്നാൽ ആ റബ്ബ് മാത്രമാണ് ആരാധനക്കർഹൻ എന്നവർ അംഗീകരിച്ചില്ല. വിശുദ്ധ ഖുർആനിൽ ഒട്ടേറെ വചനങ്ങളിലൂടെ ആരാണ് നിങ്ങളുടെ റബ്ബ്, ആരാണ് ആകാശത്തിൻ്റെ റബ്ബ്, ആരാണ് മഴ വർഷിക്കുന്നത്, ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അല്ലാഹു തന്നെ എന്നവർ പറയുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖുൽ മൻ റബ്ബുസ്സമാവാതി സബ്ഇ വറബ്ബുൽ അർശിൽ അളീം, ചോദിക്കുക ഏഴ് ആകാശങ്ങളുടെ റബ്ബും മഹത്തായ സിംഹാസനത്തിൻ്റെ റബ്ബും ആരാണ് എന്ന് ചോദിച്ചാൽ സയഖൂലൂന ലില്ലാ, അവർ പറയും അതൊക്കെ അല്ലാഹുവിൻ്റേതാണ്. അതുപോലെ മറ്റ് വചനങ്ങളിലും ഇതിന് സമാനമായ ഒട്ടേറെ കാര്യങ്ങൾ അല്ലാഹു അവരോട് ചോദിക്കാൻ റസൂലുള്ളയോട് ആവശ്യപ്പെടുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചുകൊണ്ട് ആയത്ത് അവതരിപ്പിക്കുമ്പോൾ എല്ലാം അല്ലാഹുവെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അവരോട് അല്ലാഹു ഖുൽ അഫലാ തത്തഖൂൻ, പറയുക നിങ്ങൾ സൂക്ഷ്മത കാണിക്കുന്നില്ലേ, അന്നാ തുഫക്കൂൻ, നിങ്ങളെങ്ങോട്ടാണ് തെറ്റിപ്പോകുന്നത് എന്നൊക്കെ ചോദിച്ചത് കാണാൻ കഴിയും. അതുകൊണ്ട് അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് അംഗീകരിക്കലാണ് പ്രധാനം. അതിന് ഒട്ടേറെ തെളിവുകളും അല്ലാഹു നിരത്തിയിട്ടുണ്ട്. യാ അയ്യുഹന്നാസ് ഉദുക്കുറു നിഅമത്തല്ലാഹി അലൈക്കും, മനുഷ്യരെ വിളിച്ച് അല്ലാഹു ചോദിക്കുന്നു, അല്ലയോ മനുഷ്യരെ, അല്ലാഹു നിങ്ങളുടെ മേൽ ചെയ്തു തന്ന അനുഗ്രഹങ്ങളൊന്ന് ഓർത്തു നോക്കുവിൻ. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുക്കും മിനസ്സമാ ഇവൽ അർദ്, ആകാശത്തിലൂടെയോ ഭൂമിയിലൂടെയോ അല്ലാഹുവല്ലാത്ത ഏതെങ്കിലും ഒരു സ്രഷ്ടാവ് നിങ്ങൾക്ക് അന്നം നൽകുന്നവനുണ്ടോ? എന്നിട്ട് അല്ലാഹു പറയുന്നു ലാ ഇലാഹ ഇല്ലാഹുവ, അതുകൊണ്ട് അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഫഅന്ന തുഫക്കൂൻ, നിങ്ങളെങ്ങോട്ടാണ് തെറ്റിക്കപ്പെടുന്നത്? അല്ലാഹുവാണ് റബ്ബ് എന്ന് ശരിയായ നിലക്ക് ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ തൗഹീദ് അംഗീകരിക്കും. അതുകൊണ്ടുതന്നെ ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് അതിൻ്റെ അർത്ഥം നമ്മൾ ആദ്യമായി മനസ്സിലാക്കണം. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം? ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ, യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള നമ്മുടെ പ്രഥമ ബാധ്യതയാണ് നിർവഹിക്കാനുള്ളത്. അതെന്താ? അള്ളാഹുവിന് മാത്രമുള്ള ഇബാദത്താണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിലിരുന്ന് ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യാൻ, ആ യാത്രക്കിടയിൽ റസൂലുള്ളാഹ് മുആദിനോട് ചോദിക്കുകയാണ്, യാ മുആദ് അതദ്രി മാ ഹഖുല്ലാഹി അലൽ ഇബാദ് വമാ ഹഖുൽ ഇബാദി അലല്ലാഹ്? മുആദേ, അള്ളാഹുവിന് തൻ്റെ സൃഷ്ടികളോട്, മനുഷ്യരോടുള്ള, അതുപോലെ മനുഷ്യർക്ക് തൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനുള്ള ബാധ്യത എന്തെന്ന് നിനക്കറിയുമോ? മുആദ് പറഞ്ഞു, അള്ളാഹു വറസൂലുഹു അലം. റസൂലെ, അള്ളാഹുവിനും പിന്നെ റസൂലിനുമാണ് അതറിയുക. അപ്പോൾ റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയാണ്, ഹഖുല്ലാഹി അലൽ ഇബാദി അൻ യഅബുദൂഹു വലാ യുശ്രിക്കു ബിഹി ഷൈഅ. മനുഷ്യർക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യത എന്നത് ആ മനുഷ്യർ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, അവനിൽ ഒരു നിലക്കും പങ്ക് ചേർക്കരുത്. ഈ ആദർശം മനസ്സിലാക്കിയവർ ജീവിക്കുമ്പോൾ വഹക്കുൽ ഇബാദി അലല്ലാ, അള്ളാഹുവിന് തൻ്റെ അടിമകളോടുള്ള ബാധ്യത, അല്ലാ യുഅദ്ദിബ മല്ലാ യുഷരിക്ക ബിഹി ഷയ്യ, അള്ളാഹുൽ പങ്കു ചേർക്കാതെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്നവരെ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ് അള്ളാഹുവിൻ്റെ ബാധ്യത എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ആദർശം പഠിപ്പിക്കാനാണ് ലോകത്ത് എല്ലാ നബിമാരും നിയുക്തമായിട്ടുള്ളത്. ഒമാ അർസല്ന മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബുദൂൻ. താങ്കൾക്ക് മുമ്പ് ഒരു ദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല, അവർക്ക് ബോധനം നൽകിയിട്ടല്ലാതെ. ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഫഅബുദൂൻ, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക. അഖലിയായ നഖലിയായ തെളിവുകൾ, ബുദ്ധിപരമായ തെളിവുകൾ, പ്രമാണബദ്ധമായ തെളിവുകൾ നിരത്തി അള്ളാഹു മനുഷ്യരെ ബോധ്യപ്പെടുത്തിയ കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നത്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലയെ നാം അറിയണം. അള്ളാഹു സൂറത്ത് മുഹമ്മദിലൂടെ പഠിപ്പിക്കുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, അറിയുക, തീർച്ചയായും അള്ളാഹുവല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി ആരുമില്ല. അബ്ദുറഹ്മാൻ നാസിറു സഅദി റഹ്മഹുല്ലാ ഈ വചനത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം, വഹാദൽ ഇൽമു അല്ലദി അമറല്ലാഹു ബിഹി വഹുവൽ ഇൽമു ബിതൗഹീദില്ലാഹി ഫർളു ഐനിൻ അലാ കുല്ലി ഇൻസാനിൻ ലാ യസ്ഖുതു അൻ അഹദിൻ കാഇനൻ മൻ കാന ബൽ കുല്ലുൻ മുൽതറുൻ ഇലാ ദാലിക എന്ന് പറഞ്ഞാൽ, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സൂറത്തു മുഹമ്മദിലെ വചനത്തിലൂടെ അള്ളാഹു കൽപ്പിച്ച അറിവുണ്ടല്ലോ, നീ പഠിക്കുക, നീ അറിയുക എന്നത് പറഞ്ഞത് ആ അറിവ് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അറിയിക്കുന്ന അറിവാണ്. അത് അറിയൽ ഏതൊരു മനുഷ്യൻ്റെ മേലും നിർബന്ധമാണ്. ഒരാളും അവൻ ആരായാലും അതിൽ നിന്ന് ഒഴിവല്ല എന്നാണ്. അതുകൊണ്ടുതന്നെ നമ്മുടെ ഐഹിക ജീവിതത്തിലെ എല്ലാ സുരക്ഷയും സമാധാനവും അതോടൊപ്പം പാരിത്രിക ലോകത്തെ വിജയവും ലാ ഇലാഹ ഇല്ലല്ലയെ പഠിച്ചു പകർത്തുന്നതിലൂടെ മാത്രം ലഭിക്കുന്നതാണ് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് കേവലം ഒരു ഉരുവിടൽ, നാവുകൊണ്ടുള്ള ഒരു ഉരുവിടൽ മാത്രമായി ലാ ഇലാഹ ഇല്ലല്ല മാറാൻ പാടില്ല. അത് ഉൾക്കൊണ്ട് അതിൻ്റെ ആശയം മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുന്നത് എന്നും നാം തിരിച്ചറിയണം. ഇമാം മുസ്ലിം ഉദ്ധരിച്ച മഹാനായ സ്വഹാബി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്തു, മൻ മാത വഹുവ യഅലമു ലാ ഇലാഹ ഇല്ലല്ല ദഖലൽ ജന്ന. ഒരാൾ മരണപ്പെട്ടു, അവൻ ലാ ഇലാഹ ഇല്ലല്ലയെ അറിഞ്ഞുകൊണ്ടാണ് മരണപ്പെട്ടത്. ആ അറിവ് എന്നത് പ്രവർത്തനത്തോടൊപ്പമാണ്, അറിവിൻ്റെ കൂടെ പ്രവർത്തനവും ഉണ്ടാവണം. അങ്ങനെ ഒരാൾ മരണപ്പെട്ടാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. മറ്റൊരു റിപ്പോർട്ടിൽ, മൻ മാത യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ല ദഖലൽ ജന്ന. ഒരാൾ മരിക്കുന്നു, അവൻ ലാ ഇലാഹ ഇല്ലല്ല എന്നതിന് സാക്ഷിയായിക്കൊണ്ടാണ് മരണപ്പെടുന്നതെങ്കിൽ അവനും സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നതാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലയെ അറിയണം. അതെങ്ങനെ അറിയണമെന്നത് ഇൻഷാല്ലാ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ലി വലക്കും ഫിൽ ഇസ്ലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: അടിത്തറകൾ ഇതോടെ സമാപിക്കുന്നു. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെ അർത്ഥവും ആശയവും? നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് അബ്ദുറഹ്മാൻ അൻസാരി, പറപ്പൂർ.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചോളം ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ ആയ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
3: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്, അവരുടെ മോള് വിവാഹം കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക, റൂമിൽ കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക. ഇങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല, അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. നിങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അപ്പം ആകെ ബേജാറായി, കുറേ വാതിലിൽ മുട്ടി തുറക്കണില്ല. അപ്പോൾ ഇത്താത്താരൊക്കെ വിളിച്ചു വരുത്തി, അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചു പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു, ഞാനും ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാതെ പറ്റൂല എന്ന് പറയലാണ്. വേറെ ആയിക്കോട്ടെ, പോണില്ല, ഇനി പോകണ്ട, ഒരു പ്രശ്നമല്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ, അയാളൊരാണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഇവർ ഈ ഉമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷേ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത അങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ അതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറയണത്, അയാൾക്ക് ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല, അയാൾക്ക് അതൊന്നൊരു ക്രൈസേ അല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. മുപ്പരെ കൃഷി, ഇങ്ങനെ കച്ചവടം, കുടുംബം, അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ 3 ദിവസം ഇരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റ് അല്ല മുപ്പരക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്, ഇൻസ്റ്റാ ലൈഫ് എന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം. എന്തിനാണ് കല്യാണം, എങ്ങനെയാകണം കല്യാണം, എന്താണ് സെക്സ്, എന്താണ് ബെഡ്റൂം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം, മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അതിനോടത്തല്ലേ അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാണ് ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടിപ്പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്, പ്രൊഫസർ നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്, മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിന് പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം, പൊതുവേ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിക്ക് അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ, പിന്നെ ഒരു 23 വയസ്സിലായിക്കോട്ടെ കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക, എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെ ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം.
0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എൻ്റെ പാരായണം ശരിയാകുന്നേയില്ല, ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത, ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: ഇന്നാ സമിഅ്ന ഖുർആനൻ അജബ.
5: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅ്ന.
4: ഫഖാലു ഇന്ന സമിഅ്ന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന
6: ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മുൻഗാമികളുടെ നനവാർന്ന ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് പീസ് റേഡിയോയിൽ ഇനി സ്മൃതിപദം. സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ, ഏഴാനാകാശത്തിന് മുകളിൽ നിന്നും വിവാഹം കഴിക്കപ്പെട്ടവർ. ചരിത്രം പങ്കുവെക്കുന്നത് സുഫ്വാൻ മുഹമ്മദ് അൽഹിക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്മൃതിപദം എന്ന ഈയൊരു എപ്പിസോഡിലൂടെ നമ്മുടെയൊക്കെ മുൻഗാമികളായ സച്ചരിതരും സന്മാർഗികളുമായ സ്വഹാബികളെപ്പോലുള്ള ആളുകളെക്കുറിച്ചാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ ശിഷ്യന്മാരും അനുചരന്മാരുമായ സ്വഹാബികളെക്കുറിച്ചും അവരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായ റസൂലിൻ്റെ പ്രിയ പത്നിമാർ മുഅ്മിനികളുടെ ഉമ്മമാരെക്കുറിച്ചാണ് കഴിഞ്ഞ ചില എപ്പിസോഡുകളിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെക്കുറിച്ചാണ് ഇന്ന് ഇൻഷാല്ലാ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മഹദി അവരുടെ പേര് സൈനബ് ബിൻത് ജഹ്ഷ് ഇബിൻ റിയാബ് അൽ അസദിയ എന്നാണ്. അഥവാ ബനു അസദ് ഗോത്രത്തിലെ ജഹ്ഷ് ഇബിൻ റിയാബ് എന്നവരുടെ മകളായിക്കൊണ്ടാണ് സൈനബ് റളിയല്ലാഹു അൻഹ ജനിക്കുന്നത്. യഥാർത്ഥത്തിൽ മഹദിയുടെ പേര് തുടക്കത്തിൽ ബറ എന്നായിരുന്നു. ആ പേരാണ് അവരുടെ മാതാപിതാക്കൾ അവർക്ക് നാമകരണം ചെയ്തിരുന്നത്. പിന്നീട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ബറ എന്ന പേര് മാറ്റി സൈനബ് എന്ന പേര് മഹദിക്ക് നൽകുന്നത്. അറബികൾ സാധാരണയായി ഉപയോഗിക്കാറുണ്ടായിരുന്ന വിളിപ്പേര് അഥവാ കുഞ്ഞത്തായിക്കൊണ്ട് ഉമ്മുൽ ഹക്കം, ഹക്കമിൻ്റെ ഉമ്മ എന്നൊരു പേര് സൈനബ് റളിയല്ലാഹു അൻഹക്കുണ്ടായിരുന്നു. സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഉമ്മ ഉമൈമ ബിൻത് അബ്ദുൽ മുത്തലിബാൻ അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരി പുത്രി കൂടിയാണ് മഹദി സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. അവരുടെ സഹോദരന്മാരായി പ്രമുഖരായ സ്വഹാബികളെ നമുക്ക് കാണാൻ കഴിയും. മഹാനായ അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് ഉഹദ് യുദ്ധത്തിൽ ശുഹദാക്കളിൽപ്പെട്ട പ്രഗത്ഭനായ സ്വഹാബിയാൻ. അതുപോലെ അബൂ അഹമ്മദ്, ഹംന ബിൻത് ജഹ്ഷ് തുടങ്ങിയ മറ്റു സ്വഹാബികളൊക്കെയും മഹദിയുടെ സഹോദരന്മാരായി നമുക്ക് കാണാൻ കഴിയും. മഹദി സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ മക്കയിലെ ആദ്യകാല മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചവരുടെ തുടക്കത്തിൽപ്പെട്ട ആളുകളിലൊരാളായിരുന്നു മഹദി. പിന്നീട് മദീനയിലേക്ക് ഹിജറ പോകുന്നവരുടെ കൂട്ടത്തിലും സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വളർത്തുപുത്രനായ മോചിപ്പിക്കപ്പെട്ട അടിമയായിരുന്ന സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ വിവാഹം ആലോചിക്കുന്ന ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഖുർആനിൽ വചനമിറങ്ങിയ വലിയ രൂപത്തിൽ അന്ന് ചർച്ചയായിരുന്ന ഒരു വിവാഹമായിരുന്നു ഇത്. ഉയർന്ന തറവാട്ടു മഹിമയുള്ള സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ആദ്യ സമയത്ത് ഈ വിവാഹാലോചനയുടെ തുടക്കത്തിൽ മോചിക്കപ്പെട്ട അടിമയായ ഒരാളുമായി ഇത്തരത്തിലൊരു വിവാഹത്തിന് തയ്യാറല്ല എന്നൊരു വിസമ്മതം മഹദി പ്രകടിപ്പിക്കുകയും എന്നാൽ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന ഇറങ്ങുകയുണ്ടായി. വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖൈറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹു വറസൂലുഹു ഫഖദ് ദല്ല ദലാലൻ മുബീന. അഥവാ അള്ളാഹുവും അവൻ്റെ ദൂതനും ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ തങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് യാതൊരു സ്വതന്ത്ര തീരുമാനവും ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല. അത്തരത്തിൽ ആരെങ്കിലും അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും ധിക്കരിക്കുന്ന പക്ഷം അവൻ വ്യക്തമായ വഴി പിഴച്ചു പോയിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വചനമിറക്കുകയാണ്. തുടർന്ന് പൂർണ്ണ മനസ്സോടുകൂടി മഹദി അതിനെ തയ്യാറാവുകയും സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് വിവാഹം നടക്കുന്നു. പിന്നീട് അവർക്കിടയിലുള്ള അസ്വാരസ്യങ്ങൾ, തുടർന്ന് മുന്നോട്ടു പോകാനുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് സൈദ് റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയും കൂടി വിവാഹമോചനത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് അംസിക്ക അലൈക സൗജ കവത്തഖില്ലാ, നിന്റെ ഭാര്യയെ നീ നിന്റെ അടുത്ത് തന്നെ നിർത്തുക, അള്ളാഹുവെ സൂക്ഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ സൈദ് റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് സൈദ് റളിയല്ലാഹു അൻഹുവിന് ഈ തുടർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതിരിക്കുകയും സൈദ് റളിയല്ലാഹു അൻഹു സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ തൊലാക്ക് ചൊല്ലുന്ന, വിവാഹമോചനം നടത്തുന്ന ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അന്ന് ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു വലിയ വിവേചനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൊളിച്ചെഴുതുകയായിരുന്നു ഈയൊരു വിവാഹത്തിലൂടെ. എന്നാൽ പിന്നീട് അവർക്കിടയിലുള്ള വ്യക്തിപരമായ വൈമനസ്യങ്ങൾ വിവാഹമോചനത്തിലേക്ക് എത്തിക്കുകയും പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ അഞ്ചാം വർഷം ദുൽഖഅദ് മാസത്തിൽ മഹദി സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിക്കുന്ന, വിവാഹാലോചന നടത്തുന്ന ഒരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. സൈദ് റളിയല്ലാഹു അൻഹു വിവാഹമോചനം നടത്തി ഇദ്ദ കഴിഞ്ഞിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈദ് റളിയല്ലാഹു അൻഹുവിനെ തന്നെ റസൂലിനു വേണ്ടി വിവാഹാലോചനയുമായി സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അന്ന് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ആ ഒരു ആലോചനയ്ക്ക് മറുപടിയായി പറഞ്ഞത്, മാ അനബി സാനിഅത്തിൻ ഷൈഅൻ ഹത്ത ഉവാമിറ റബ്ബി, എന്റെ രക്ഷിതാവിനോട് ചോദിച്ച് തീരുമാനമെടുക്കാതെ ഞാൻ യാതൊന്നും ചെയ്യുന്നില്ല എന്ന് അവർ പറയുകയും പിന്നീട് ഇസ്തിഖാറത്ത് നിസ്കരിക്കാൻ വേണ്ടി അവർ പോവുകയുമാണ് അന്ന് സംഭവിച്ചത്. ആകാശത്തു നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി ഇറങ്ങിക്കൊണ്ടാണ് ആ ഒരു വിവാഹത്തിലെ തീർപ്പ് പിന്നീടുണ്ടാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതിനുള്ള കൽപ്പന ഇറക്കുന്നത്. സൂറത്തു അഹ്സാബിലെ 37-ാമത്തെ വചനമായി, ഫലമ്മ ഖലാ സൈദു മിൻഹ വതറ സവ്വജ്നാകഹ ലികൈ ലാ യകൂന അലൽ മുഅ്മിനീന ഹറജു ഫി അസ്വാജി അദ്ഇയാഇഹിം ഇദാ ഖലൂ മിൻഹുന്ന വതറ വകാന അംറുല്ലാഹി മഫ്ഊല എന്ന വചനം അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കുന്നുണ്ട്. അങ്ങനെ സൈദ് അവളിൽ നിന്നും ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോൾ, അഥവാ വിവാഹമോചനം ചെയ്തപ്പോൾ, നാം അവളെ നിനക്ക് വിവാഹം ചെയ്തു തന്നു, ദത്തെടുക്കപ്പെട്ടവരുടെ ഭാര്യമാരെ അവർ വിവാഹമോചനം ചെയ്താൽ അവരെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ സത്യവിശ്വാസികൾക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാകുന്നു ഇത്, അള്ളാഹുവിന്റെ കൽപ്പന പ്രാവർത്തികമാക്കപ്പെടുന്നതാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വചനമിറക്കിക്കൊണ്ടാണ് ഈ വിവാഹം നടത്തുന്നത്. അന്ന് ജാഹിലിയ കാലഘട്ടത്തിൽ വളർത്തുപുത്രന്മാരെ സ്വന്തം മകനെ പോലെയായിരുന്നു അന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ എന്ന രൂപത്തിലായിരുന്നു സൈദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വിവാഹമോചനം ചെയ്യപ്പെട്ട ഭാര്യമാരെ ഒരിക്കലും പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ വിവാഹം കഴിക്കരുത് എന്നതായിരുന്നു അന്നത്തെ നിയമമായി ആളുകൾ പഠിച്ചു വച്ചിരുന്നത്. ആ ഒരു നിയമത്തെ തകർക്കുകയും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തിലൂടെ തന്നെ ഇസ്ലാമികമായ നിയമം അവിടെ പഠിപ്പിക്കുകയുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈയൊരു വചനത്തിലൂടെ അവിടെ നടപ്പിലാക്കിയത്. ഇവിടെ മഹദി സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ അഭിമാനമായി ഈ ഒരു വചനം അവരെടുത്തു പറയുന്നതായി ഇടക്കൊക്കെ കാണുവാൻ സാധിക്കും. മറ്റു ഭാര്യമാരുടെ അടുക്കൽ വന്നുകൊണ്ട് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ പറയാറുണ്ടായിരുന്നു, സൗവജക്കുന്ന അഹാലിക്കുന്ന, നിങ്ങളെയൊക്കെ വിവാഹം കഴിപ്പിച്ചത് നിങ്ങളുടെ അഹലുകാരാണ്, വീട്ടുകാരാണ്. വ സൗവജനി അല്ലാഹു തആല മിൻ ഫൗഖി സബ്ഇ സമാവാത്ത്, എന്നാൽ എന്നെ വിവാഹം കഴിപ്പിച്ചത് 7-ാം ആകാശത്തിനു മുകളിൽ നിന്നും എന്റെ റബ്ബാണ് എന്റെ വിവാഹം നടത്തി തന്നതെന്ന് അഭിമാനപൂർവ്വം മറ്റു ഭാര്യമാരുടെ അടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വെച്ച് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ പറയാറുണ്ടായിരുന്നു എന്നതൊക്കെ ഇമാം ബുഖാരി റഹിമഹുള്ള ഉദ്ധരിക്കുന്ന തന്റെ സ്വഹീഹ് ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മഹദിയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ മറ്റു വ്യത്യസ്തമായ പല പ്രധാന സംഭവങ്ങളും മഹദിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. സൈനബ് റളിയല്ലാഹു അൻഹുമായുള്ള വിവാഹത്തിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലീമയായിക്കൊണ്ട്, വിരുന്നായിക്കൊണ്ട്, സൽക്കാരമായിക്കൊണ്ട് റൊട്ടിയും ഇറച്ചിയും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരിടത്തിൽ ഭക്ഷണം കഴിഞ്ഞിട്ടും ചില ആളുകൾ സംസാരിച്ച് റസൂലിന്റെ വീട്ടിൽ തന്നെ ഇരിക്കുന്നുമുണ്ട്. ലജാലുവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഇറങ്ങിപ്പോകാൻ പറയാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തുപോയി വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് ആ ഒരു പ്രയാസത്തിൽ. പിന്നീട് അവർ പോയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുറിയിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് അനസ് റളിയല്ലാഹു അൻഹുവിനും അവർക്കുമിടയിൽ മറയിടുകയും ശേഷം സൂറത്തു അഹ്സാബിലെ ഹിജാബിന്റെ വചനങ്ങൾ ഇറങ്ങുകയും ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. അവ ഹിജാബിന്റെ ആയത്തായ

തൊട്ടു ശേഷമായി ആദ്യം മരണപ്പെടുന്നത് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയായിരുന്നു. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായത് ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നുണ്ട്. സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ ധനം ദാനം ചെയ്യുന്നതിലായിരുന്നു മഹദിയുടെ ആ കയ്യിന്റെ നീളം അഥവാ ഔദാര്യം എന്നത് ആ സഹാബത്തിന് റസൂലിന്റെ പത്നിമാർക്ക് ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ളവർക്ക് അപ്പോഴാണ് അത് ബോധ്യപ്പെട്ടതെന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരെയുണ്ടായ അപവാദ പ്രചരണത്തിൽ ഇഫ്കിന്റെ സംഭവത്തിൽ മാതൃകാപരമായ നിലപാടെടുത്തത് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ വലിയൊരു വെളിച്ചമായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മഹദി ആയിഷ റളിയല്ലാഹു അൻഹുവിനെതിരെ കപടന്മാരായ ആളുകൾ പല രൂപത്തിലുള്ള വ്യഭിചാരാരോപണം പോലും കഠിനമായ പരീക്ഷണഘട്ടത്തിലൂടെ മഹദി കടന്നുപോയ സന്ദർഭത്തിൽ പ്രചരിപ്പിച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയോട് ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹിയും മഹദി ആയിഷ റളിയല്ലാഹു അൻഹയും ഒക്കെ വളരെ വലിയ പ്രയാസത്തിലൂടെ സത്യമെന്തെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ സ്വഹാബത്ത് വലഞ്ഞിരിക്കുന്ന ഒരു പ്രയാസഘട്ടമായിരുന്നു അന്ന്. അന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയോട് ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് കിടപിടിച്ചിരുന്ന ഒരു മഹദിയായിരുന്നിട്ടും സൈനബ് റളിയല്ലാഹു അൻഹ അന്ന് മറുപടി കൊടുത്തത് യാതൊരു രൂപത്തിലുമുള്ള അസൂയയോ യാതൊരു രൂപത്തിലുമുള്ള മോശമായ ചിന്തയോ നൽകാതെ മഹദി എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ദൂതരെ, ഞാൻ എന്റെ കണ്ണും കാതും സൂക്ഷിക്കുന്നവരാണ്, അവരെക്കുറിച്ച് നന്മയല്ലാതെ മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഒരു മോശം പ്രവൃത്തി പോലും ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല, സൂക്ഷ്മതയും തക്വയും കാരണമായി അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം അപവാദങ്ങളിൽ പെടാതെ കാത്തു സൂക്ഷിച്ചു എന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിത ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതാണ്. ആ രൂപത്തിൽ ആ സന്ദർഭത്തിൽ കൃത്യമായൊരു നിലപാടെടുക്കാനും അത് റസൂലിനോട് തുറന്നു പറയാനും അന്ന് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ കാണിച്ച ആ ഒരു ധൈര്യവും നിലപാടും അത് ചരിത്രത്തിൽ വലിയ ഒരു തെളിവായിക്കൊണ്ട് ബാക്കിയായി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഹദിയുടെ ഗുണവിശേഷണങ്ങൾ, അവിടുത്തെ ദീനി രംഗത്തെ സേവനങ്ങളൊക്കെ ഇത്തരത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ മഹദി സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്ന വചനങ്ങൾ ഇപ്രകാരമാണ്: ദീനികാര്യങ്ങളിൽ സൈനബിനേക്കാൾ ഉത്തമയായ, അള്ളാഹുവെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന, സംസാരത്തിൽ ഏറ്റവും കൂടുതൽ സത്യസന്ധതയുള്ള, കുടുംബബന്ധം ഏറ്റവും കൂടുതൽ ചേർക്കുന്ന, ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്ന, അള്ളാഹുവിലേക്ക് അടുക്കാനായി സ്വന്തം കൈകൊണ്ട് കഠിനാധ്വാനം ചെയ്ത് സ്വതക്ക ചെയ്യുന്ന മറ്റൊരു സ്ത്രീയെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. സ്വന്തമായി തൊഴിൽ ചെയ്യുന്ന അഥവാ തുകൽ ഊറക്കിടുക, തുന്നുക തുടങ്ങിയ കൈത്തൊഴിലുകൾ മഹദി സ്വന്തമായി ചെയ്യുകയും അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അത് മുഴുവനായും ദരിദ്രർക്കും അനാഥർക്കും ദാനം ചെയ്യുകയും മഹദി ചെയ്യാറുണ്ടായിരുന്നു എന്ന്, അതുകൊണ്ട് തന്നെ മഹദിയെ ഉമ്മുൽ മസാക്കീൻ, ഭാവങ്ങളുടെ മാതാവ് എന്നിവരെ സഹാബികളായ നാട്ടുകാരായ ആളുകളൊക്കെ മഹദിയെ വിളിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഒരിക്കൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന, ഭരണം നടത്തിയിരുന്ന കാലത്ത് അദ്ദേഹം റസൂലിന്റെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനുകൾക്ക് അവർക്ക് വേണ്ട വിഹിതം ദിർഹമുകൾ നൽകാറുണ്ടായിരുന്നു. ഒരിക്കൽ 12,000 ദിർഹം മഹദിക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊടുത്തയച്ചപ്പോൾ അത് കാണാൻ പോലും നിൽക്കാതെ മുഴുവൻ പണവും കുടുംബത്തിലെ പാവങ്ങൾക്കും അനാഥർക്കുമായി മഹദി വീതിച്ചു കൊടുക്കുകയും തുടർന്ന് അള്ളാഹുവെ അടുത്ത വർഷത്തെ ഉമറിന്റെ വിഹിതം എനിക്ക് എത്തിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു, അഥവാ സ്വന്തമായൊരു ദുനിയാവിലോ ഒരു തുണ്ട് പണം പോലും പ്രതീക്ഷിക്കാതെ അതെല്ലാം സ്വതക്ക ചെയ്യുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന ആ ഒരു ഉദാരമായ മനസ്സിന്റെ ഉടമയായിരുന്നു മഹദി സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. അതുപോലെ തന്നെ ഹദീസ് രംഗത്ത്, മതവൈജ്ഞാനിക രംഗത്ത് മഹദി സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ കയ്യൊപ്പുകളും നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും പ്രഗത്ഭമായി അറിയപ്പെടുന്ന പല ഹദീസുകളും സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നീട് ഹിജ്റ 20-ലാണ്, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണകാലത്താണ് ഏകദേശം 50-53 വയസ്സുള്ളപ്പോൾ മഹദി വഫാത്താകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഭാര്യമാരിൽ നിന്നും ആദ്യമായി മരണപ്പെടുന്നത് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയാണ്. മഹദിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചരിത്രത്തിൽ നമുക്ക് കാണാവുന്ന മറ്റൊരു പ്രത്യേകത, സാധാരണ അറബികളിൽ സ്ത്രീകളുടെ ജനാസ അത് ഔചിത്യവും മറവും പൂർണ്ണമായി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കട്ടിലിന് മീതെ മറയിട്ടുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള രൂപത്തിൽ ഒരു പെട്ടി രൂപത്തിൽ, നഹ്ഷ് എന്ന് പറയുന്ന രൂപത്തിൽ ജനാസ കൊണ്ടുപോകാറുള്ളത് തുടങ്ങിയത് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ ജനാസ മുതലാണ്. അവരുടെ ആ ഒരു സൂക്ഷ്മത അവർ മുതലാണ് ആ രൂപത്തിലൊരു ചര്യ അത് തുടങ്ങിയത്. പണ്ട് ഹബ്ഷയിൽ അത് കണ്ടിട്ടുണ്ടെന്നും അസ്മാ ബിൻ തുമൈസ് റളിയല്ലാഹു അൻഹ ആണ് ഈയൊരു പെട്ടി തയ്യാറാക്കിയതെന്നൊക്കെ ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകുകയും മദീനത്തിലെ ജന്നത്ത്

0: ബക്കയിൽ മഹദിയെ മറവ് ചെയ്യുകയും ചെയ്തു എന്നതാണ് ചരിത്രത്തിൽ മഹദിയെക്കുറിച്ച് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക. ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉമ്മമാരായ സഹാബികളിലെ പ്രഗത്ഭരായ റസൂലിൻ്റെ പത്നിമാരായ ആളുകളെക്കുറിച്ചൊക്കെ ഈ രൂപത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ വാക്കുകളിൽ സൂക്ഷ്മത പാലിക്കുവാനും സത്യസന്ധത നിലനിർത്തുവാനും ദുനിയാവിന് വേണ്ടി ഒരു തുണ്ടുപോലും ഒരു അപ്പക്കഷ്ണം പോലും പ്രതീക്ഷിക്കാതെ ആഖിറത്തിന് വേണ്ടി എന്തും ത്യജിക്കാനും കൊടുക്കാനും തയ്യാറാകുന്ന മനസ്സുകളുള്ളവരെപ്പറ്റി കാണുമ്പോൾ കേൾക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിലും മാതൃകയാക്കാൻ അതിൻ്റെയൊക്കെ ഒരു അല്പമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള മനസ്സൊക്കെ നമുക്കുണ്ടാകണം. സഹാബത്തിനെ സ്നേഹിക്കാനും അവരെയൊക്കെ കൂടുതൽ അറിയാനും അവരെയൊക്കെ മാതൃകയാക്കാനും നാം ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ കൂട്ടത്തിൽ നമ്മെയും അവൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് സ്മൃതിപദം. ചരിത്രത്തിലെ നനവാർന്ന ഓർമ്മകൾ നമ്മളുമായി പങ്കുവച്ചത് സൊഫ്വാൻ മുഹമ്മദ് അൽഹിക്കമി. സൈനബ് ബിൻത് ജഹഷ് റളിയല്ലാഹു അൻഹ ഏഴാനാകാശത്തിന് മുകളിൽ നിന്നും വിവാഹം കഴിക്കപ്പെട്ടവർ. ഈ ചരിത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
3: مر الزمان تألقا وأضاء لي الدنيا طريقا
4: മുമ്പത്തേതിനേക്കാളും നമ്മൾ ഇപ്പോൾ വേണമെങ്കിൽ വായിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മൾ വാട്സപ്പ് തുറന്നാൽ, ഫേസ്ബുക്ക് തുറന്നാൽ നമ്മൾ ഇത്രയാണ് വായിക്കുന്നത്. ടെക്സ്റ്റുകളായി വരുന്നതെല്ലാം നമ്മൾ വായിക്കുകയാണ് ചെയ്യും. പക്ഷേ മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മൾ പുസ്തകങ്ങൾ ആയിരുന്നു വായിച്ചിരുന്നത്. ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അറിവ് വർദ്ധിക്കുന്ന പോലെ ശരിക്കും അനുഭവപ്പെട്ടിരുന്നു. പക്ഷെ അന്നത്തേതിനേക്കാളും പേജുകൾ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വായിച്ചിട്ടും നമുക്ക് അറിവ് വർദ്ധിക്കുന്ന പോലെ തോന്നുന്നില്ല. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഒരു മൂല്യാധിഷ്ഠിത വായനയല്ല നമ്മൾ നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്ക് എന്താണ് വായിക്കുന്നത്, എന്തിനാണ് വായിക്കുന്നത് എന്നൊന്നും അറിയാതെ വെറുതെ കുറേ വായിക്കുന്നു. നേരെ മറിച്ച് പുസ്തകങ്ങൾ വായിക്കുമ്പോഴോ നമുക്ക് ആഗ്രഹമുള്ള അറിയേണ്ട പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് ലേഖനങ്ങൾ തിരഞ്ഞെടുത്താണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ അറിവ് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു, നമ്മൾ അറിയേണ്ടത് അറിയുന്നു, അതിന് വർധനവുണ്ടാകുന്നു. അപ്പോൾ വെറുതെ കുറേ സമയം നഷ്ടപ്പെട്ടു പോകുന്നു, അറിവിൻ്റെ പ്രയോജനങ്ങൾ ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ശരിയായൊരു വായന ഇല്ലാത്തതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. രണ്ടാമത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്നതെല്ലാം, ഇന്ന് നമ്മൾ വായിക്കുന്നതെല്ലാം ഏതെങ്കിലും തലത്തിൽ നമുക്ക് ചില പ്രേരണകളോ പ്രചോദനങ്ങളോ അറിവോ നൽകുന്നുണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമഗ്രമായി ഒന്നിച്ച് സ്പർശിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മതപരമായിട്ടുള്ള, ദീനീപരമായിട്ടുള്ള ജീവിത കാഴ്ചപ്പാടുകളെക്കുറിച്ച് അറിയുമ്പോഴാണ്. നമ്മുടെ എല്ലാം, നമ്മുടെ ബിസിനസ്, നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ കുടുംബം, എല്ലാറ്റിനും നമുക്ക് നന്മകൾ വർദ്ധിച്ച് കിട്ടുവാൻ ഇത്തരം വായനകൾ സഹായകമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള വായനകളെക്കുറിച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതെന്നാണ്. പക്ഷെ എന്തുകൊണ്ട് നമുക്കിത് സാധ്യമാവുന്നില്ല? വായിക്കാനുള്ള പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിലെത്തുന്നുണ്ട്, ഇപ്പോൾ നേർപ്പത്തിൽ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്. വളരെ കുറഞ്ഞ പേജുകളെ ഉള്ളൂ. ഓരോ പേജുകളും എത്രയോ മണിക്കൂറുകൾ ഇരുന്ന് തയ്യാറാക്കിയിട്ടുള്ള ലേഖനങ്ങളാണ്, ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വെളിച്ചം നൽകുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്താണ്, സമയം നിശ്ചയിക്കാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല. നിങ്ങൾ ഖുർആൻ ഓതാറുണ്ടോ? ഉണ്ടെന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ എപ്പോൾ എന്ന ചോദ്യത്തിനൊരു മറുപടിയുണ്ട്. അതുണ്ടെങ്കിൽ നിങ്ങൾ ഓതാറുണ്ട് എന്ന് മറുപടി പറയാൻ കഴിയുള്ളൂ. സുബഹ് നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഇഷ നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ പള്ളിയിൽ ജമാഅത്ത് കാത്തിരിക്കുമ്പോഴായിരിക്കും. ഒരു സമയം നമുക്ക് പറയാൻ കഴിയണം. എന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള നേർപഥം പോലുള്ള ഇതിൻ്റെ വായനക്ക്, നല്ല ഇസ്ലാമിക ബുക്കുകൾ വായിക്കുന്നതിന് ഒരു സമയം നമ്മൾ കണ്ടെത്തും. ചൊവ്വാഴ്ച രാത്രി ഇതിൻ്റെ വായനയാവട്ടെ, അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലെ ഇത് വായിക്കാനാവട്ടെ, അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ സുബഹ് കഴിഞ്ഞൊരു മണിക്കൂർ ഈ വായനക്കാവട്ടെ എന്ന് തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് വായന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രചാരണ മാസത്തിൽ അതിൻ്റെ വരിക്കാരാകുന്നതോടൊപ്പം അതിൻ്റെ ആദ്യ ലക്കം മുതൽ തന്നെ ഞാൻ വായന ആരംഭിക്കുമെന്ന ഒരു ദൃഢമായ തീരുമാനത്തോടു കൂടെ ആവട്ടെ എങ്കിൽ അതിൻ്റെ പുരോഗതികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനാകും. അല്ലാഹു സഹായിക്കട്ടെ.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ കേൾക്കുന്നത് നുറുങ്ങുകൾ. സത്യവിശ്വാസിനിയുടെ മഹത്വങ്ങൾ. രചന നിർവഹിച്ചത് ഷമീർ മദീനി. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: പെൺകുഞ്ഞിന്റെ ജന്മത്തെ പൊതുവിൽ ഒരു ഭാരമായി കാണുന്ന സ്ഥിതി മുൻകാലങ്ങളിലുണ്ടായിരുന്നു. തനിക്ക് പിറന്നത് പെൺകുഞ്ഞായിപ്പോയി എന്ന കാരണത്താൽ അപമാനം സഹിക്കവയ്യാതെ ആ പിഞ്ചുകുഞ്ഞിനെ ജീവനോട് കുഴിച്ചുമൂടിയിരുന്ന ഒരു പഴയകാല സമൂഹമുണ്ടായിരുന്നു. ഗർഭാവസ്ഥയിൽ തന്നെ കുഞ്ഞിന്റെ ലിംഗനിർണയം നടത്തി അബോർഷന് വിധേയമാക്കുന്ന ആധുനിക സമൂഹവും ആ പഴയകാല സമൂഹവും ഒരേ മാനസിക നിലവാരത്തിലുള്ളതാണ് എന്നതല്ലേ ശരി. ഇവിടെയാണ് പെണ്ണായി പിറന്ന ഏതൊരു വ്യക്തിയും മുസ്ലിമായി പിറക്കാനും മുസ്ലിം സ്ത്രീയായി ജീവിക്കാനും കഴിഞ്ഞതിലെ മഹത്വവും അനുഗ്രഹങ്ങളും തിരിച്ചറിയേണ്ടത്, നാം അറിയേണ്ട കാര്യങ്ങൾ. ആണായി പിറക്കുന്നതും പെണ്ണായി പിറക്കുന്നതും നമ്മുടെ ആരുടെയെങ്കിലും ഇഷ്ടമോ സമ്മതമോ അനുസരിച്ചല്ല, മറിച്ച് സൃഷ്ടാവായ അള്ളാഹുവിന്റെ തീരുമാനമാണത്. അള്ളാഹു പറയുന്നു, അള്ളാഹുവിനാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം. അവനുദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. അവനുദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ പ്രദാനം ചെയ്യുന്നു. അവനുദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെയും പ്രദാനം ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 42 വചനം 49. അതിനാൽ അള്ളാഹുവിന്റെ തീരുമാനം അംഗീകരിച്ച് അതിനോട് തികച്ചും ക്രിയാത്മകമായി മാത്രം സമീപിക്കുകയാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. ആണല്ലെങ്കിൽ പെണ്ണ് എന്നതിലുപരി സൃഷ്ടാവിന്റെ മാർഗനിർദ്ദേശങ്ങൾ അംഗീകരിച്ചും അതിന് കീഴ്പ്പെട്ടും ജീവിക്കാനുള്ള ഒരു മനസ്സ് അഥവാ ഹിദായത്ത് കിട്ടി എന്നതാണ് ഏറ്റവും വലിയ മഹാഭാഗ്യം. മറ്റുള്ളവർ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും തന്നിഷ്ടങ്ങളെയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും പിൻപറ്റി ജീവിക്കുമ്പോൾ ഒരു വിശ്വാസി തന്റെ ജീവിതത്തിലാകമാനം സൃഷ്ടാവിന്റെ മാർഗനിർദ്ദേശങ്ങളെയാണ് പിൻപറ്റുന്നത്. ഇത് അതിമഹത്തായ ഒരു അനുഗ്രഹമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇരിക്കുന്നതും കിടക്കുന്നതും തിന്നുന്നതും കുടിക്കുന്നതും തുടങ്ങി എല്ലാ മേഖലകളിലും സൃഷ്ടാവിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഇടപെടുന്ന സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്നത് അവർണ്ണനീയമായ ആത്മസംതൃപ്തിയും മനസ്സമാധാനവുമാണ്. ശുചിത്വത്തിന്റെ കാര്യത്തിലും മറ്റുള്ളവരോടുള്ള പെരുമാറ്റങ്ങളുടെ കാര്യത്തിലും ഇടപാടിലുമെല്ലാം ദൈവിക മാർഗദർശനമാണ് വിശ്വാസിയെ നയിക്കുന്നത്. അപ്പോൾ മുഖം നിലത്തുകുത്തിക്കൊണ്ട് കടക്കുന്നവനാണോ സന്മാർഗം പ്രാപിക്കുന്നവൻ, അതല്ല നേരെയുള്ള പാതയിലൂടെ ശരിക്ക് നടക്കുന്നവനോ? വിശുദ്ധ ഖുർആൻ അധ്യായം 67 വചനം 22. മറ്റേതൊരു സമൂഹവുമായി താരതമ്യം ചെയ്യുമ്പോഴും ഇസ്ലാം സ്ത്രീത്വത്തെ ആദരിക്കുകയും ന്യായമായ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതായി കാണാൻ കഴിയും. പെൺമക്കളെ പോറ്റി വളർത്തുന്നത് നരകമോചനത്തിനും സ്വർഗപ്രവേശനത്തിനും നിമിത്തമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. സദ്വൃത്തയായ ഒരു സ്ത്രീ ഈ ലോകത്തെ ഏറ്റവും ഉത്തമയായ വിഭവമാണെന്ന് നബി അരുളി. ദുനിയാവ് മൊത്തം വിഭവങ്ങളാണ്. ദുനിയാവിലെ വിഭവങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് സദ്വൃത്തയാകുന്ന സ്ത്രീയാകുന്നു. മുസ്ലിം സത്യവിശ്വാസിയായ ഒരു നല്ല സ്ത്രീ അഥവാ ഒരു ഭാര്യ ഒരു പുരുഷന്റെ ഏറ്റവും വലിയ സമ്പാദ്യവും വിലമതിക്കാനാകാത്ത നിധിയുമാണെന്നാണ് മറ്റൊരിക്കൽ നബി പറഞ്ഞത്. ഒരാൾ സൂക്ഷിച്ചുവെക്കുന്ന ഏറ്റവും ഉത്തമമായ നിധിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സദ്വൃത്തയാകുന്ന സ്ത്രീയാകുന്നു അത്. അയാൾ അവളിലേക്ക് നോക്കിയാൽ അവൾ അവനെ സന്തോഷിപ്പിക്കും. അവൻ അവളോട് വല്ലതും കൽപ്പിച്ചാൽ അവൾ അവനനുസരിക്കും. അയാൾ അവളിൽ നിന്ന് വല്ല സ്ഥലത്തേക്കും പോയാൽ അവന്റെ അഭാവത്തിൽ അവൾ അവന്റെ എല്ലാം കാത്തുസൂക്ഷിക്കും. അബൂദാവൂദ്. ഷെയ്ഖ് അൽബാനി സ്വഹീഹാണെന്ന് അഭിപ്രായത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. സദ്വൃത്തയായ ഒരു സ്ത്രീയെ ഇണയായി കിട്ടാൻ മഹാ അനുഗ്രഹമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കെങ്കിലും ഇണയായി അള്ളാഹു സദ്വൃത്തിയായ ഒരു സ്ത്രീയെ നൽകിയാൽ അയാളെ അവൻ ദീനിന്റെ പകുതിയിലും സഹായിച്ചു. ഇനിയുള്ള പകുതിയിൽ അയാൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊള്ളട്ടെ. സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ മറ്റുള്ള സ്ത്രീകളേക്കാൾ എന്തുകൊണ്ടും അനുഗ്രഹീതയും ഭാഗ്യവതിയുമാണ്. പെരുമാറ്റങ്ങളിലും പ്രവർത്തനങ്ങളിലും അവൾ സൃഷ്ടാവിന്റെ മാർഗനിർദ്ദേശമാണ് പിൻപറ്റുന്നത് എന്നതിനാൽ അവർക്കത് എല്ലാ അർത്ഥത്തിലും ഗുണവും സുരക്ഷിതത്വവുമാണ്. ശുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലുമൊക്കെ അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. അവയെല്ലാം അവൾക്ക് ഈ ലോകത്തും പരലോകത്തും ഗുണം മാത്രമാണ് സമ്മാനിക്കുക. സ്വാതന്ത്ര്യത്തിന്റെ പേരു പറഞ്ഞ് എല്ലാ മാർഗനിർദ്ദേശങ്ങളെയും വലിച്ചെറിഞ്ഞ് സർവതന്ത്ര സ്വതന്ത്രയായി ജീവിച്ച പലരും അതിന്റെ കെടുതികൾ തിരിച്ചറിഞ്ഞ് ഇസ്ലാം പറഞ്ഞ സംരക്ഷണമാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് ഉറക്കെ പറഞ്ഞ അനുഭവമാണ് പാശ്ചാത്യൻ സമൂഹത്തിൽ പലയിടത്തുനിന്നും പുറത്തുവരുന്നത്. നഈമ റോബർട്ട് എന്ന സഹോദരി പച്ചയായി ലോകത്തോട് അത് തുറന്നു പറഞ്ഞുകൊണ്ട് എഴുതിയ സോദരിമാരുടെ ചുണ്ടുകളിൽ നിന്ന് എന്ന കൃതി അതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ്. പക്ഷേ കിഴക്കുള്ള പലർക്കും അത് വൈകിയെ മനസ്സിലാകുന്നുള്ളൂ. ഇവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ? എങ്കിൽ ചിന്തിച്ച് മനസ്സിലാക്കാനുതകുന്ന ഹൃദയങ്ങളോ കേട്ടറിയാനുതകുന്ന കാതുകളോ അവർക്കുണ്ടാകുമായിരുന്നു. തീർച്ചയായും കണ്ണുകളെയല്ല അന്ധത ബാധിക്കുന്നത്, പക്ഷേ നെഞ്ചുകളിലുള്ള ഹൃദയങ്ങളെയാണ് അന്ധത ബാധിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അധ്യായം 22 വചനം 46.
2: വിശുദ്ധ ഖുർആൻ പഠനം ഏറെ ലളിതമായി സാധാരണക്കാരിലേക്ക് എത്തിക്കുന്ന പ്രത്യേക പരിപാടി ഹൃദയവസന്തമാണ് പീസ് റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത്. ഇന്ന് സൂറത്തു ആൽ ഇംറാനിലെ 140-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്, പരീക്ഷണങ്ങളിലെ ഗുണപാഠങ്ങൾ. ഈ ആയത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്കായി ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
3: അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയ വസന്തം പ്രോഗ്രാമിൽ വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിൽ നിന്നുള്ള 141-ാമത്തെ വചനമാണ് നമുക്ക് പഠന വിധേയമാക്കാനുള്ളത്.

0: വലിയുമഹ്ഹിസുല്ലാഹുല്ലദീന ആമനു. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളെ ശുദ്ധീകരിച്ചെടുക്കുവാൻ വേണ്ടിയും വയംഹഖൽ കാഫിരീൻ സത്യനിഷേധികളെ ക്ഷയിപ്പിക്കുവാൻ വേണ്ടിയും കൂടിയാണ്. അതായത് ഉഹുദ് യുദ്ധത്തിൽ വിശ്വാസികൾക്ക് പരാജയം സംഭവിക്കുവാനും മുശ്രിക്കുകൾക്ക് വിജയം നേടുവാനും സാധിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആല വിജയങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. അതിലൊരുപാട് ഗുണപാഠമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്ഫത്ത്, അള്ളാഹുവിൻ്റെ ഒരു കരുണയാണ്, ദയയാണ്. അള്ളാഹുവിൻ്റെ ദൂതരോടും സ്വഹാബത്തിനോടും ഒരു മഹത്തായ ആശ്വാസം നൽകി. നിങ്ങൾക്ക് കേടുപാടുകളും പരിക്കും പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കും ഉണ്ടായിട്ടുണ്ട്, ബദറിൽ അവരാണ് പരാജയപ്പെട്ടത് എന്ന വലിയ പാഠം. മാത്രമല്ല ഈ ആയത്തുകളിൽ 140-ാമത്തെ ആയത്തിൽ ഒരുപാട് ഗുണപാഠങ്ങൾ, ഫവായിദുകൾ, പ്രയോജനങ്ങൾ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദയ കൊണ്ട്, കരുണ കൊണ്ട് അത് വിശദീകരിക്കുന്നു. അള്ളാഹുവിൻ്റെ ദൂതരോടും സ്വഹാബത്തിനോടുമുള്ള മഹത്തായ ഒരാശ്വാസിപ്പിക്കൽ. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, അന്നഹു യംബഗീ ലിൽ ഇൻസാനി അയ്യ അസിയൽ മസാബ് ബിമിസ്ലി ഹാദിഹി തഅസിയ ഫയഖൂലു മിസ്ലൻ യാ അഖീ ലസ്ത അവ്വല മൻ ഉസീബ കം മിൻ ഉനാസിൻ ഉസീബു ബിഹാദിഹിൽ മുസീബ ഔ അക്തർ. മനുഷ്യർ എന്തൊരു വിപത്ത് ബാധിക്കുമ്പോഴും ഇങ്ങനെ ഒരു ആശ്വസിപ്പിക്കൽ, ഒരു തഅസിയത്ത് ഉണ്ടാവണം. സഹോദര, നിങ്ങളല്ല ഇങ്ങനെ ആദ്യമായി പരീക്ഷിക്കപ്പെട്ടത്, വിപത്തിന് വിധേയമായിട്ടുള്ളത് എത്രയെത്ര ആളുകളാണ് ഇതുപോലെയുള്ള ഇതിനേക്കാൾ വലിയ മുസീബത്തുകൾക്ക് വിധേയമായിട്ടുള്ളത് എന്ന്. ഖദ്ദറ അന്നൽ മുസീബത അഅളു മിൻ ഹാദാ, അല്ലാഹു സുബ്ഹാനഹു വതആല ഖദറാക്കിയത് പ്രകാരം ഇതിനേക്കാൾ വലിയ മുസീബത്തുകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം സാധിക്കും. 1000 നഷ്ടപ്പെട്ടുവെങ്കിൽ 2000 നഷ്ടപ്പെട്ടവരുണ്ട്. അതിനേക്കാളും കൂടുതൽ ആലാഫുകൾ, ആയിരങ്ങൾ നഷ്ടപ്പെട്ടുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിലൊരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്നല്ലാഹു സുബ്ഹാനഹു വതആല ജഅല ഹാദിഹി ദുനിയ ദൗലൻ, ഈ ദുനിയാവിനെങ്ങനെ കറങ്ങുന്നതാക്കിയിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല. തതഖല്ലബു ലിഅല്ല യർകന ലിൻസാൻ ഇലൈഹ, എന്തിനുവേണ്ടി മനുഷ്യൻ അതിലേക്ക് ചാഞ്ഞു പോകാതിരിക്കാൻ, ഒന്നിലേക്ക് തന്നെ ചാഞ്ഞു പോകാതിരിക്കുവാൻ വേണ്ടി ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ദുനിയാവ് ഒരേപോലെ റാഹത്തിലും ഞഅമത്തിലും ആശ്വാസത്തിലും അനുഗ്രഹത്തിലുമായിരുന്നെങ്കിൽ മനുഷ്യൻ പരലോകത്തെ മറന്നുപോകും, അതിൽ അവലംബിക്കും. വലൗകാനത്ത് ദായിബൻ മെഹന വനിഖ്മ, തുടർച്ചയായി പരീക്ഷണങ്ങളും ശിക്ഷകളുമാണെങ്കിൽ, ലക്കാനത്ത് അദാബൻ മുസ്തമിറ, തുടർന്നു കൊണ്ടിരിക്കുന്ന ശിക്ഷകളാണെങ്കിൽ അതും പ്രയാസമാണ്. വലാക്കിന്നല്ലാഹ ജഅലഹ ദുവലൻ യുദാലു ഫീഹ അന്നാസു ബഅദുഹും അലാ ബഅദ്, എന്നാൽ സുഖ ദുഃഖ സമ്മിശ്രമായി, വിജയപരാജയ സമ്മിശ്രമായി, അതേപോലെ തന്നെ സന്തോഷവും സന്താപത്തിൻ്റെ സമ്മിശ്രമായിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആക്കിയിട്ടുണ്ട്. വതതദാവലുൽ അഹ്ദാസു അലൽ ഇൻസാനി മാ ബൈന ഖൈറിൻ വശരിൻ, മനുഷ്യന്മാർക്കിടയിൽ ഖൈറും ഷെറുമായിക്കൊണ്ട് കാര്യങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അത് നമ്മളതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, തമാമു സുൽത്താനില്ലാഹി സുബ്ഹാനഹു വതആല ഫി ഖൽഖിഹി, നാലാമത്തൊരു ഫായിദ ഈ 140-ാമത്തെ വചനത്തിൽ ആയത്തിൽ നിന്നുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അധികാരത്തിൻ്റെ പൂർണ്ണത സൃഷ്ടികൾക്കിടയിൽ. വന്നലഹു തദ്ബീറുൽ മുത്ലഖ്, നിരുപാധികം എല്ലാം കൺട്രോൾ ചെയ്യുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. ലിയുദ്ഹിറ ഔ യതബയ്യന ബിദാലിക തമാമ സുൽത്താനില്ലാ, എന്തിനുവേണ്ടി? അള്ളാഹുവിൻ്റെ അധികാരത്തിൻ്റെ പൂർണ്ണത വ്യക്തമാക്കുവാനും പ്രകടമാക്കുവാനും വേണ്ടിയാണ്. അതും നമ്മളതിൽ മനസ്സിലാക്കുക, വിജയങ്ങൾ കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. അഞ്ചാമതായി, അന്നല്ലാഹു സുബ്ഹാനഹു വതആല ഖദ് യംതഹിനുൽ അബ്ദ, ഒരടിമയെ അള്ളാഹു സുബ്ഹാനഹു വതആല തീർച്ചയായും പരീക്ഷിക്കും. ലിയഅലമ ഈമാനഹു മിൻ അദ്മിഹി, മറ്റുള്ള അവൻ ഈമാനുണ്ടോ ഇല്ലേ എന്ന് പരീക്ഷിക്കും. വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ, യംതഹിനുഹു ബി അൻവാഇ മിനൽ ഇംതിഹാനാത്ത്, പല നിലക്കുള്ള പരീക്ഷണങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ടാവും. താറത്തമ്പിൽ മസായിബി വതാറത്തമ്പിൽ മഅായിബി, ചിലപ്പോൾ ചില മുസീബത്തുകളായിരിക്കാം, കുറവുകളായിരിക്കാം. വൈദായ സ്വല്ലാഹു ലിൽ ഇൻസാനി അസ്ബാബിൽ മഅസിയ, തിന്മകൾ ചെയ്യുവാനുള്ള ധിക്കാരത്തിൻ്റെ കാരണങ്ങൾ ഒരാൾക്ക് എളുപ്പമാക്കി കൊടുക്കുകയാണെങ്കിൽ ഫഹാദ ബിസില, അതൊരു വലിയ പരീക്ഷണമാണ്. നന്മ കൊണ്ടും തിന്മ കൊണ്ടുമൊക്കെ പരീക്ഷിക്കും. യാ അയ്യുഹല്ലദീന ആമനു ലിയബ്ലുവന്നകുമുല്ലാഹു ബിശൈഇൻ മിനൽ സ്വൈദി തനാലുഹു ഐദിയക്കും വരിമാഹുക്കും ലിയഅലമല്ലാഹു മൻ യഖാഫുഹു ബിൽ ഗൈബ്. സൂറത്തുൽ മാഇദയിലെ 94-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തുകയുണ്ടായി, അല്ലയോ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നു, ലിയബ്ലുവന്നകുമുല്ലാഹു ബിശൈഇൻ മിനൽ സ്വൈദി തനാലുഹു ഐദീക്കും വരിമാഹുക്കും, നിങ്ങളുടെ കൈകൾ കൊണ്ടും ശൂലങ്ങൾ കൊണ്ടും വേട്ടയാടി പിടിക്കാവുന്ന വിധത്തിലുള്ള വല്ല ജന്തുക്കളെയും മുഖേന അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ലിയഅലമ അല്ലാഹു മൻ യഖാഫുഹു ബിൽ ഗൈബ്, അദൃശ്യമായ നിലയിൽ അല്ലാഹുവെ ഭയപ്പെടുന്നവർ ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണത്. ഫമൻ ഇഅതദാ ബഅദ ദാലിക ഫലഹു അദാബുൻ അലീം, അതിനുശേഷം അതിക്രമം കാണിച്ച ആളുകൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ടാകും. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഇട്ടുതരും, അത് നമ്മൾ എടുക്കുന്നുണ്ടോ ഇല്ലയോ? പരീക്ഷണമാണ് ജീവിതം. ആറാമതായിക്കൊണ്ട് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്, അന്ന ഇൽമല്ലാഹി സുബ്ഹാനഹു വതആല ബിൽ അഷിയാഇ അലാ ഖിസ്മൈൻ, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് രണ്ട് രൂപത്തിലാണ്. ഇൽമുൻ ബി അന്നഹ സതൂജദ് വഹാദ അസ്ലിയു, ഒരു കാര്യമുണ്ടാകുമെന്നത് അത് എന്നേ ഉള്ള ഒരു അറിവാണ്. വഇൽമുൻ ബി അന്നഹ വജദത്ത്, അതുണ്ടായി എന്നുള്ളത് അതും അല്ലാഹുവിൻ്റെ അറിവാണ്. അതുണ്ടാകുന്നു എന്നതും വലിയ ആലം അല്ലാഹു അല്ലദീന ആമനു എന്ന്, ഈമാനുള്ളവരറിയാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ഏഴാമതായി ഒരു കാര്യം നമ്മളതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, അന്നല്ലാഹ തആല ഖദ് യുഖദ്ദിറുൽ മക്റൂഹ ലിഹിക്കമിൻ ബാലിഅത്തിൻ കസീറ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വെറുക്കപ്പെട്ട കാര്യങ്ങൾ അത് ഖദറാക്കുന്നത് അതിൽ വലിയ ഒരു ഹിക്മത്തുണ്ട്. വലിയ ആലം അല്ലാഹു അല്ലദീന ആമനു വയത്തഖദ് മിൻകും ഷുഹദ, ഒരുപക്ഷെ യുദ്ധത്തിൽ രക്തസാക്ഷികളാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളായേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം, പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം, എന്നാൽ അതിൽ വലിയ ഹിക്മത്ത് അല്ലാഹുവിനുണ്ട്. മറ്റൊന്ന്, എട്ടാമത്തെ ഒരു കാര്യം, ഫളീലത്തു ഷഹാദ, രക്തസാക്ഷിത്വത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. വയത്തഖദ് മിൻകും, നിങ്ങളിൽ നിന്നുണ്ടാക്കാൻ. ഫക്കഅന്നഹു സുബ്ഹാനഹു ഇസ്തഫ ഹൗലാ ഇഷുഹദ വത്തഖദഹും ലിനഫ്സി, സ്വന്തം അള്ളാഹു രക്തസാക്ഷികളെ സ്വീകരിക്കുന്നു. പിന്നെ ഒമ്പതാമതായി, ഫളീലത്തു ഷുഹദായി ഉഹദ്, ഉഹദ് യുദ്ധത്തിലെ ഷുഹദാക്കളുടെ ശ്രേഷ്ഠത പ്രത്യേകമായി കൊണ്ട് പറഞ്ഞത്, വയത്തഖദ് മിൻകും ഷുഹദ അവലുമയ്യ ദുഹുലുഹ ഫിഹ ഷുഹദ ഉഹദ് റളിയല്ലാഹുന്നും, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഷുഹദാക്കൾ ഉഹദിൻ്റെ ഷുഹദാക്കളായിരിക്കുമെന്ന്. പത്താമതായി ആയത്തിൽ ഇസ്ബാത്തുൽ മഹബത്തിലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെ സംബന്ധിച്ച്, അത് സ്ഥിരപ്പെട്ട കാര്യമാണ്. അന്നല്ലാഹു യുഹിബ്ബു, അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്നത്. ദാലിമീങ്ങളെ ഇഷ്ടപ്പെടുകയില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. യദുല്ലു അലാ സുബൂത്തിഹാ ലിഗൈരിഹിം ഔ ലിദ്ദിഹിം, ദാലിമീങ്ങളെ ഇഷ്ടപ്പെടുകയില്ലെങ്കിൽ അതിനെതിരായ ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്നത് അറിയിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഇതുകൊണ്ട് തെളിവ് പിടിച്ചതായി കാണുവാൻ സാധിക്കും. ഷാഫിഈ റഹിമഹുല്ലയും മറ്റു പണ്ഡിതന്മാരുമൊക്കെ, അലാ സുബൂത്തി റുഇയത്തിൽ മുഅ്മിനീന ലിറബ്ബിഹിം ഫിൽ ആഖിറ, പരലോകത്ത് വെച്ച് സത്യവിശ്വാസികൾ റബ്ബിനെ കണ്ടുമുട്ടും എന്നതിന് തെളിവായിക്കൊണ്ട്. കല്ല ഇന്നഹും മർ റബ്ബിഹിം യൗമൈദില്ല മഹജൂബൂൻ, എന്നാൽ അങ്ങനെയല്ല, നിശ്ചയമായും അവരുടെ റബ്ബിനെ തൊട്ട് നിശ്ചയമായും അവർ അന്നേ ദിവസം മറയിടപ്പെടുന്നതാണ്. അൽ ഫുജ്ജാർ, ഫുജ്ജാറുകളായ ആളുകളെ സംബന്ധിച്ച്. അങ്ങനെ ഈ കൂട്ടർക്ക് ഇടയിൽ മറയിടപ്പെട്ടാൽ അള്ളാഹുവിനെ കാണുന്നതിൽ നിന്ന് അത് അള്ളാഹുവിൻ്റെ കോപം കൊണ്ടാണ്. എന്നാൽ മറ്റുള്ളവർ അള്ളാഹുവിനെ കാണും എന്നുള്ളത് അത് അല്ലാഹുവിൻ്റെ തൃപ്തിയാണ്, ഒരു നല്ല തെളിവ് പിടിക്കലാണ്. പക്ഷേ നമ്മളിവിടെ പറയുന്നു, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ വ്യക്തമാക്കുന്നു, ഫഹുനാ നഖൂൽ, ഇവിടെ നമ്മൾ പറയുന്നത്, ലമ്മ നഫൽ മഹബ്ബ അനിൽ ളാലിമീൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ളാലിമീങ്ങളെ ഇഷ്ടപ്പെടുകയില്ല എന്ന് നിഷേധിച്ചപ്പോൾ, ദല്ല അലാ സുബൂത്തി ഹാലിമൻ കാന ളിദ്ദുഹും, അത് ളിദ്ദുഹും, അതിനെതിരായ ആൾക്കാരെ ഇഷ്ടപ്പെടുന്നു എന്നത് സ്ഥിരീകരിച്ചു. ലിഅന്നഹ ലൗകാനത്ത് മുന്തഫിയ അൻഹാഉലായി വഹാഉലായി ലം യകുല്ലി തഖ്സീസി ളാലിമീന ഫായിദ, അതുകൊണ്ട് തന്നെ ഈ ആളുകളെ വെറുക്കുന്നു, അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പ്രത്യേകമായി പറയുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹബ്ബത്ത് ഉണ്ട്, അതല്ല ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എന്നത് അറിയിക്കുന്നുണ്ട്. അഹ്ലു സുന്ന വൽ ജമാഅയുടെ, സലഫുകളുടെ വിശ്വാസം, യുസ്ബിത്തൂന അന്നല്ലാഹ തആല യുഹിബ്ബു അന്നഹു യുഹിബ്ബു വ യുഹിബ്ബു അയ്ദൻ, അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അള്ളാഹു ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്നതുമുണ്ട്, അള്ളാഹു ഇഷ്ടപ്പെടുക എന്നതുമുണ്ട്. ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വ യുഹിബ്ബൂനഹു, ഒരു വിഭാഗം ആളുകളെ കൊണ്ടുവരും, അല്ലാഹ് അവരെ ഇഷ്ടപ്പെടും, അവർ അല്ലാഹിനെയും ഇഷ്ടപ്പെടും. മഹബ്ബത്തുല്ലാഹി സുബ്ഹാനഹു വതആല ഇദാ വഫഖൽ അബ്ദുലഹ ലാ യുആദിലുഹ ശൈഉൻ വലാ തുമാസിലുഹ ലദ്ദ. സഹോദരങ്ങളെ, അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അള്ളാഹുവിൻ്റെ ഇഷ്ടം ഒരടിമക്ക് അതിന് തൗഫീഖ് ലഭിക്കപ്പെട്ടാൽ അതിന് തുല്യമായി യാതൊന്നുമില്ല. അത്ര രുചികരമായ, മാധുര്യമേറിയ യാതൊന്നുമില്ല. ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മഹബ്ബത്തിനെ സംബന്ധിച്ച് യജിദുൽ ഇൻസാനു ഫി മഹബ്ബത്തില്ലാഹി ലദ്ദ ലാ തൂസഫ് അബദ, ഒരിക്കലും അത് വർണ്ണിക്കപ്പെടാൻ സാധ്യമല്ലാത്ത അത്രയും ആസ്വാദകരമായ ഒന്നാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം എന്നുള്ളത്. അതുകൊണ്ടാണ് ചില സലഫുകളൊക്കെ പറയുന്നത്, ലൗ യഅലമുൽ മുലൂക് വബ്നാ ഉൽ മുലൂക്, രാജാക്കന്മാരറിഞ്ഞിരുന്നുവെങ്കിൽ, രാജാക്കന്മാരുടെ മക്കളറിഞ്ഞിരുന്നുവെങ്കിൽ, മാ നഹ്നു ഫീഹി ലജാലദൂന അലൈഹി ബിസ്സുയൂഫ്, നമ്മൾ ഏതൊരു കാര്യത്തിലാണുള്ളത്, അക്കാര്യത്തിൻ്റെ മാധുര്യം അതിൻ്റെ മഹത്വം അവരറിഞ്ഞിരുന്നെങ്കിൽ വാളുകൾ കൊണ്ട് നമ്മോട് അവർ യുദ്ധം ചെയ്യാൻ വരും, തർക്കിക്കാൻ വരും. അല്ലാഹു അക്ബർ. ഈ രാജാക്കന്മാർ ദുനിയാവിൻ്റേതായ അനുഭൂതികളും ആസ്വാദനങ്ങളിലുമാണുള്ളത്, അവരുടെ മക്കളും അങ്ങനെ തന്നെ. പക്ഷേ അഹ്ബാബുല്ലാഹി ഔലിയാ ഉള്ളാഹ്, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരും അള്ളാഹുവിൻ്റെ ഔലിയാക്കളും, അഅലമു മിൻഹും ഫീ ഹാദൻ നഈം, ഈ രാജാക്കന്മാർ അനുഭവിക്കുന്ന അനുഭൂതികളുടെ അനുഗ്രഹങ്ങളെക്കാളും എത്രയോ മഹത്വമേറിയ അനുഗ്രഹത്തിലാണ്. മൻ അമില സ്വാലിഹം മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹയ്യിനഹു ഹയാതൻ തയ്യിബ, സത്യവിശ്വാസിയായിക്കൊണ്ട് ഏതൊരാണാവട്ടെ പെണ്ണാവട്ടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അവർക്ക് നല്ലൊരു ജീവിതം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, മിൻ മദ്ഹബി അഹ്ലി സുന്ന വൽ ജമാഅ ഇസ്ബാത്തുൽ മഹബ്ബ ലില്ലാ, അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ട്, അത് സ്ഥിരപ്പെട്ടതാണെന്ന് അഹ്ലു സുന്ന വൽ ജമാഅ അത് സ്ഥിരീകരിച്ച കാര്യമാണ്. അന്നല്ലാഹ യുഹിബ്ബു അന്നഹു യുഹിബ്ബു, അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ജനങ്ങളിൽ അതിനെ നിഷേധിക്കുന്നവരുണ്ട്. മഹബ്ബത്തുള്ളയെ വ്യാഖ്യാനിച്ചുകൊണ്ട് ലൈസ ഇൻകാർ തക്ദീബ്, കളവാക്കിക്കൊണ്ടുള്ള ഉറപ്പല്ല, ബൽ ഇൻകാർ തഅ്‌വീൽ, അത് വ്യാഖ്യാനിച്ചുകൊണ്ട് അൽ മുറാദു ബിൽ മഹബ്ബ വിൽ അൽ ഇറാദ അവ സവാബ്, ചില ആളുകൾ അങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. മഹബ്ബത്ത് കൊണ്ട് ഉദ്ദേശം അത് ഉദ്ദേശമാണ്, പ്രതിഫലമാണ്. യുഹിബ്ബ് എന്ന് പറഞ്ഞാൽ ഇരീദു യുസീബഹും യുസീബഹും, അള്ളാഹു സുബ്ഹാന അവർക്ക് പ്രതിഫലം നൽകാൻ ഉദ്ദേശിക്കുന്നു. അഷ്അരിയാക്കളാണ് അങ്ങനെയുള്ള ആളുകൾ, അത് വ്യാഖ്യാനത്തിൻ്റെ അഹ്ലു തഅ്‌വീലിൻ്റെ ആളുകളാണത്. അപ്പോൾ അവരുടെ മദ്ഹബ് അത് വാത്തുലായ മദ്ഹബാണ്, അഷ്അരിയത്ത്. അള്ളാഹുവിൻ്റെ കിതാബിനെ തഹരീഫ് നടത്താൻ പാടില്ല, അതിനെ അതിൻ്റേതായ കൃത്യമായ വഴികളിലൂടെയല്ലാതെ തഅ്‌വീൽ, വ്യാഖ്യാനം നടത്തുവാനും പാടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈയൊരു വചനങ്ങളിൽ 140-41 വചനങ്ങളിൽ നമുക്ക് വലിയ പാഠമാണുള്ളത്. ളുൽമിനെക്കുറിച്ച് താക്കീത് ചെയ്തു, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനെതിരായി കൊണ്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ളുൽമായി തീരുന്നു. ഒരുപാട് അക്സാമുകളുണ്ട് ളുൽമിന് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിനോടുള്ള ഹക്കിലുണ്ട്, മനുഷ്യരോടുള്ള ഹക്കിൽ ളുൽമ് കാണിക്കലുണ്ട്, സമ്പത്തിലുണ്ട്, സ്വന്തത്തോടുണ്ട്, അതെല്ലാം വിരോധിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആയത്തുകളെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക, ളുൽമിൽ നിന്ന് വിട്ടുനിൽക്കുക, എത്രത്തോളം നമ്മൾ മനുഷ്യൻ ളുൽമുകളാകുന്നു, അള്ളാഹൻ്റെ മഹബ്ബത്തിൽ നിന്ന് ദൂരെയാവും എന്നതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇതെന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ വിജയങ്ങളും പരാജയങ്ങളും നൽകിയിട്ടുള്ളത് എന്നതുകൂടി ഉണർത്തുന്ന ഒരു കാര്യം ഇവിടെ പരാമർശിച്ചത്, വലിയ യുമഹ്ഹിസ് അല്ലാഹു അല്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ്. വയംഹഖൽ കാഫിരീൻ, സത്യനിഷേധികളായ ആളുകളെ ക്ഷയിപ്പിക്കുവാനും വേണ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ, യഥാർത്ഥ അഹ്ലു സുന്നവൽ ജമാഅയുടെ വിശ്വാസാദർശത്തിൽ ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു ആലു ഇംറാനിലെ 140-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഇന്ന് നമ്മൾ പഠിച്ചത്. ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് പരീക്ഷണങ്ങളിലെ ഗുണപാഠങ്ങളാണ്. നമുക്ക് ഈ ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: അൽഹംദുലില്ലാഹിമി അൽവാഹിദിൽ കരീമി മുസല്ലിയൻ മുസല്ലിമ അലർറസൂലി മുക്രിമ.
3: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട് ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരിയകളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വയ്ക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
4: والليل إذا سجى ما ودعك ربك وما قلى وللآخر

0: حدث.
1: أمسينا وأمسى الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر. ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ أو بأحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ عافني في بدني اللهم عافني في سمعي اللهم عافني في بصري لا اله الا انت. അല്ലാഹുവേ, എൻ്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എൻ്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എൻ്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ إني أعوذ بك من الكفر والفقر وأعوذ بك من عذاب القبر لا إله إلا أنت. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ, മറ്റൊരു സായാഹ്നം കൂടി നമ്മളിലേക്ക് വന്നിരിക്കുകയാണ്. പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, ഇന്നത്തെ ഈവനിങ് ലൈവിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഈവനിങ് ലൈവിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു, 85 90 745 845. ഈ നമ്പറിലേക്കാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ നിങ്ങൾക്ക് അയക്കാൻ പറ്റിയിട്ടുള്ളത്. നമ്പർ ഇതാണ്, നമ്പറിലേക്ക് അയക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 85 90 745 845. അപ്പം ഇൻഷാല്ലാ നമുക്ക് ഇന്നത്തെ ഒരു ഈവനിങ് ലൈവിൻ്റെ ഒരു മണിക്കൂർ വളരെ മനോഹരമായി മുന്നോട്ട് പോവാം. നമ്മുടെ കൂടെയുള്ള ഗ്രീൻ വാലി ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ ക്യാമ്പസിലുള്ള കുട്ടികൾ നമ്മുടെ കൂടെയുണ്ട്, നമുക്ക് അവരെ പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും. അപ്പോൾ ഓരോരുത്തരും അവരുടെ പേര് പറഞ്ഞ് അങ്ങനെ പരിചയപ്പെട്ട് നമുക്ക് പ്രോഗ്രാമിലേക്ക് പോവാം. ഖദീജ തുടങ്ങിക്കോ.
1: എൻ്റെ പേര് ഖദീജ മൻസൂർ, ഞാനവിടെ ഗ്രീൻ വാലി ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ ക്യാമ്പസ് പഠിക്കുകയാണ്. ഹോസ്റ്റലിൽ നിൽക്കുകയാണ്.
0: എത്ര ക്ലാസ്സിലാണ്?
1: ഞാൻ 8th ലാണ്. എൻ്റെ വീട് കൊല്ലം. എൻ്റെ വീട്ടിൽ ഉമ്മ താത്ത, ഉപ്പ ഗൾഫിലാണ്. താത്ത BFM സെക്കൻഡ് ഇയർ പഠിക്കുക.
0: ശരി, അടുത്താണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എൻ്റെ പേര് മെഹറിൻ, ഞാനിവിടെ ഗ്രീൻ ഹോമിൽ പഠിക്കുക. 7th ലാണ് പഠിക്കുന്നത്. എനിക്ക് എൻ്റെ വീട് കണ്ണൂർ. എൻ്റെ വീട്ടിൽ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, അനിയനുണ്ട്. ഇക്കാക്ക് ഇവിടെ ഉണ്ട് ഗ്രീൻ ഹോമിൽ തന്നെ. ഇത്താത്ത CA പഠിക്കുന്നു ചേവായൂർ.
0: പിന്നെ
3: അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഇൻഷ, ഞാനും ഗ്രീൻ ഹോമിൽ പഠിക്കുന്നു. എൻ്റെ വീട്ടിലിപ്പോ നിലവിൽ ആരുമില്ല. ഉമ്മ
0: വീട് ശൂന്യമാണ്. ഉമ്മ പോയി.
3: ഉമ്മ കോഴിക്കോട് ഫ്ലാറ്റ് എടുത്ത് നിൽക്കാൻ അനിയന്റെ തെറാപ്പി ചെയ്യാൻ വേണ്ടിട്ട്.
0: തെറാപ്പി അനിയനെ തൂറ്റി.
3: അനിയന് മറ്റേ ഓട്ടിസം ഉണ്ട്, അപ്പൊ തെറാപ്പി ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ ഉപ്പ ഗൾഫിലാണ്. കാക്ക ഹോസ്റ്റലിലാണ്, വേറെ
0: ഹോസ്റ്റലിലാണ്. പിന്നെ
3: പിന്നെ ഞാൻ 9th ക്ലാസ് പഠിക്കുന്നു ഗ്രീൻ വാലിയില്.
0: ഓക്കേ, മാഷാല്ലാ. അപ്പൊ അനിയന് എത്ര വയസ്സുണ്ടാവും? ഇൻഷാ
3: 3.5 വയസ്സായിരിക്കും.
0: 3.5 വയസ്സായി. അവൻ്റെ സിംറ്റംസ് എന്താണ്? ഓട്ടിസത്തിൻ്റെ ഒരു ഒരു അവസ്ഥ എങ്ങനെയാണ്? പിന്നെ അവിടെ തെറാപ്പിയിട്ട് പോവാണ്? കുറെ ആയോ അവിടെ തുടങ്ങിയിട്ട്?
3: അല്ല, ഇപ്പൊ ഈ കൊല്ലം തുടങ്ങിയതാണ്. അവിടെ
0: ഈ കൊല്ലം തുടങ്ങി.
3: ഓഗസ്റ്റ് ആയപ്പോ.
0: അതിൻ്റെ മുന്നോ?
3: അതിൻ്റെ മുന്നേ ഞങ്ങൾ ഗൾഫിലേ. അപ്പൊ അവിടെ നിന്ന് ചെയ്യല്.
0: അവിടെ നിന്ന് ചെയ്യലായിരുന്നു. ഓ, ആൺകുട്ടിയോ പെൺകുട്ടിയോ?
3: ആൺകുട്ടി.
0: ആൺകുട്ടിയാണ്. അവൻ എന്തൊക്കെ പറയാം? അതിനൊക്കെ മനസ്സിലാവില്ലേ?
3: സംസാരിക്കൂല. അപ്പൊ സംസാരിക്കാൻ കുറച്ച് കുറച്ച് തുടങ്ങുന്നുണ്ട്.
0: തുടങ്ങുന്നുണ്ട് അല്ലേ. ആ, എന്താ എന്നോട് പറയും? എന്തൊക്കെ പറയും? ആക്ഷൻ കാണിക്കും. ഓട്ടിസ്റ്റിക് കുട്ടികൾ എന്ന് പറഞ്ഞാൽ സംതിങ് സ്പെഷ്യൽ കുട്ടികളാണ്. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവ് സ്കില്ലൊക്കെ നമുക്ക് വേറെ തന്നെ. അവരൊരു ബ്ലെസ്സിങ് എന്നൊക്കെ പറയും നമ്മൾ. പക്ഷെ അത് ഐഡന്റിഫൈ ചെയ്യാത്തത് കൊണ്ടുള്ള പ്രശ്നം പലരും. അവരല്ല പ്രത്യേകം, അവർ ശരിക്കും സ്വർഗത്തിലാണ്. നമുക്ക് സ്വർഗത്തിലൊരു കുട്ടീനെ കാണണമെങ്കിൽ, കുട്ടികളൊക്കെ സ്വർഗത്തിലാണ്, മരണപ്പെട്ട മക്കളൊക്കെ സ്വർഗത്തിലാണ്. പക്ഷെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവരെ അവരെ നമുക്കൊന്നുകൂടി എത്ര അവർക്കെന്തില്ല, അവരുടെ മേലെ അല്ല ശിക്ഷ നടപടി എടുക്കില്ല. പിന്നെ അവർക്ക് ഒരുപാട് കഴിവുകളുണ്ടാവും, ആ കഴിവുകൾ പുറത്തു വരും. ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് പാന്നിലൊക്കെ നമുക്കതിനെ കാണാൻ പറ്റണം അല്ലേ. മാഷാല്ലാ. അപ്പോൾ അവന് തെറാപ്പി ചെയ്തിട്ട് ഇനി സംസാരിക്കാനൊക്കെ പറ്റട്ടെ അല്ലേ. മാഷാല്ലാ. പിന്നെ
4: അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഫാത്തിമ ലുത്ഫിയ, ഞാൻ 8th ലാണ് പഠിക്കുന്നത്. ഞാൻ
0: കോഴിക്കോട് നിന്ന് എവിടെ വരുന്നത്? അപ്പൊ നടന്നു വരും. അപ്പൊ അത്തോളിന്ന് നടന്നു വരുന്നുണ്ട്. ആകെ ക്ഷീണിച്ചു. അത്തോളിന്ന് നടന്ന് ഗ്രീൻ ഹോമ നിങ്ങോട്ട് നടന്നിട്ടല്ലേ ഉള്ളൂ സ്റ്റുഡിയോ വരെ അല്ലേ. അവള് പറഞ്ഞിട്ടപ്പോ ഞാൻ വിചാരിച്ചത് എന്താന്നോ, ഇന്ന് ഈ വെല്ലിംഗ് ലൈവ് പങ്കെടുക്കാൻ വേണ്ടി അത്തോളിന്ന് തുടങ്ങിയ നടത്തും. ഇപ്പൊ അവിടെ എത്തുകയാണ്. ഓക്കെ, അപ്പോ ഇതിന്റെ മുന്നേ പങ്കെടുത്തില്ല ഈവനിങ് ലൈവില് അല്ലേ? യെസ്, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇന്ന് കുറെ പ്രോഗ്രാമൊക്കെ അല്ലേ. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്കൊക്കെയുള്ള മനോഹരമായ പ്രോഗ്രാമിലേക്ക് പോകാൻ കഴിയട്ടെ. അമീർ ടി അടുത്തനായിട്ട് കരാമോൻ. അള്ളാഹു എത്രയും പെട്ടെന്ന് ശമനവും കൂടുതൽ ഇതൊക്കെ പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയുണ്ട്. സുബൈദ പുളിക്കൽ, അമ്മിരട്ടി എടത്തനാട്ടുകര, മൈമൂന ചീക്കലോട്, അതുപോലെ പിന്നെ ജമീല വി പി കാളിക്കാവ്, സഫിയ കെ തിരുരങ്ങാടി, അസീന നൂറുദ്ദീൻ തമാം, സഹൽ പി ഇടപ്പലം, പിന്നെ പിന്നെ ഷംസാദ് തലശ്ശേരി, മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, പിന്നെ ആരൊക്കെയുള്ളത്? ആ ഇങ്ങനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കുറേ ആളുകളെ കാണുന്നുണ്ട്. എല്ലാവരും സലാം പറഞ്ഞു വന്നൊക്കെയാണ്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ശരി, നമ്മൾ ആദ്യ പ്രോഗ്രാം ആരാ അവതരിപ്പിക്കുക? ഒരു പാട്ട്, മെഹറിൻ്റെ ഒരു കിടു പാട്ട് കൊണ്ട് തുടങ്ങാം. നമുക്ക് ഏത് പാട്ട് കൊണ്ട് നമ്മൾ തുടങ്ങും? മെഹറിൻ
2: മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മാപ്പിളപ്പാട്ട്
0: ആണോ? തുടങ്ങാം, മിക്സ്ഡായി മാപ്പിളപ്പാട്ടിലൂടെ തുടങ്ങാം.

കലപിലഹം ചൊടി ചേരിടറും തൊടി ഫീലളകും ചൊടി ഹാലളകും പടി ഫീലളകും ചൊടി ചൊടി ചൊടി പാടി കടുകടി നത്തിലൊക്കുമെ കിടുകിട മത്തിരനത്തിര മക്കയിലെത്തിട പൊത്തിടുവാൻ കഴിവാ തമ്പടി ചിപ്പരം കോപ്പകളും തരം വേലകളും പെരുമാനകളും പട തമ്പടി ചിപ്പരം കോപ്പകളും തരം വേലകളും

മക്കുരബദിക്കടകൾ മുഷിരിക്കലെ ദീർപ്പം കുന്തക്ക നക്കി നടന്തിട ശരമയ്യാൽ മക്കികളും നയന്തിട കുഫിരിങ്ങൾ ഖലീഫട ഗുനസപ്പനി ബദുവയടമയ്യാൽ മക്കുരബദിക്കടകൾ മുഷിരിക്കലെ ദീർപ്പം കുന്തക്ക നക്കി നടന്തിട ശരമയ്യാൽ മക്കികളും നയന്തിട കുഫിരിങ്ങൾ ഖലീഫട

0: മാഷാല്ലാ മാഷാല്ലാ, എന്താണ് മെഹറിൻ, അടിപൊളി, സൂപ്പറായി സൂപ്പറായി. മാഷാല്ലാ ബറക്കല്ല ഫീക്ക്, ബറക്കല്ല ഫീക്ക്. അപ്പോൾ നഫീസ കടാമ്പുഴ, അതുപോലെ ഐഷ തോട്ടശ്ശേരി ആർ, അവരൊക്കെ വന്നിട്ട് പറയണത് ഒരു രക്ഷയില്ല, അടിപൊളി ഗാനം. ഈ പാട്ടുകൊണ്ട് തന്നെ ലൈവ് പൊളിച്ചടക്കി, നല്ല ഇനിയും പാടാനുള്ള കഴിവ് തരട്ടെ എന്ന്. തുടക്കം ഗംഭീരമായിരിക്കുകയാണ് മാഷാല്ലാ. മാപ്പിളപ്പാട്ട് അടിപൊളി എന്നാണ് അമീർ ടി എടത്തനാട്ടുകര പറഞ്ഞത്. പിന്നെ അൻവർ ടി എടത്തനാട്ടുകര കാപ്പുപറം, മാഷാല്ല അടിപൊളി ഗാനം. അൻവർ ടി അവർ നേരത്തെ വന്നിട്ടുണ്ട്. പിന്നെ ഷെഫിയ കെ തിരങ്ങാടി പീസ് റേഡിയോ മെയിൻ സ്റ്റുഡിയോ പെരിന്തൽമണ്ണ കാണാൻ പോയ വിവരം സന്തോഷം അറിയിച്ചിരിക്കുകയാണ്. ജമീല വി പി കാളിക്കോ, മാഷാല്ല അടിപൊളിയായി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ മോന് എത്രയും പെട്ടെന്ന് അള്ളാഹു നല്ല ശമനം പ്രദാനം ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയൊക്കെ കണ്ട്. ഇത്രയും വരികൾ ഇതൊക്കെ ഇങ്ങനെ കാണാതെ പൊടിച്ച് മോളൊരു സംഭവം തന്നെ. ഓഫ്, എനിക്കിഞ്ഞ് വയ്യ. ഇനിയിപ്പോൾ മെഹറിനെ ഇപ്പോൾ ഇവിടെ ഹോസ്റ്റലിൽ ഇനിയിപ്പോൾ എന്താ കാട്ടുക എനിക്കറിയില്ല. ശ്രദ്ധിക്കണം അല്ലേ, എയറിലെത്തിയണം അങ്ങ് മുകളിൽ. ഏതായാലും റൂഫുള്ളതുകൊണ്ട് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. വല്ലാതെ അങ്ങ് പോകുമ്പോൾ പോലല്ലോ. നഫീസ മാഷാല്ലാ അടിപൊളി ആയിട്ടുണ്ടോ, സൂപ്പറായിട്ടാണ് പറഞ്ഞത്, വെറുതെ പറയില്ലാരും, അടിപൊളി ആയതുകൊണ്ടാണ് പറഞ്ഞത്. നന്നായി പാടിയിട്ടുണ്ട് നഫീസ കാടാമ്പുഴ. പിന്നെ അടിച്ചു പൊളിച്ചു മോളെ, ഇനിയും പാടി പൊളിക്കാനാണ് പറഞ്ഞത്. സ്റ്റുഡിയോ പൊളിക്കരുതേ, മൈക്കൊന്നും പൊളിയരുത്. അപ്പോൾ ശരി മാഷാല്ലാ. പിന്നെ അപ്പോൾ പാട്ട് നമ്മൾ കേട്ടു അല്ലേ. പിന്നെ ഈ നിങ്ങൾ കിടക്കാൻ പോകുന്ന സമയം ഉണ്ടാവല്ലേ, ഒരു ദിവസം കിടക്കാൻ പോകുമ്പോൾ എന്തായിരിക്കും ചിന്തിക്കാം? എല്ലാ ദിവസവും മരണത്തെ കുറിച്ച് ഓർക്കല്ലോ, ഉറങ്ങാൻ പറ്റില്ല, അങ്ങനെ ആലോചിച്ചിട്ട് കിടക്കലുണ്ട്, അങ്ങനെയൊക്കെ ചിന്തിക്കും. പിന്നെ പോർഷൻസ് തീരാനുള്ളത് അല്ലെങ്കിൽ പരീക്ഷ, അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷെ അധികം എന്തായിരിക്കും
1: ഉണ്ടാവുക,
0: അങ്ങനെയൊക്കെ ചിന്തിക്കലുണ്ട്. മാഷാല്ലാ നല്ല ചിന്തയാണ്. അപ്പോൾ പിന്നെ ആ കൂട്ടത്തിൽ നമ്മൾ ശരിക്കും ടി എം എം ബെഡ് ടൈം അഫർമേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഡീപ്പായിട്ടുള്ള ഉറക്കം കിട്ടണം. ചിലവരൊക്കെ കുറേ സമയം എനിക്ക് കിടക്കാൻ കിട്ടിയെങ്കിലേ ഞാൻ എനിക്ക് ഉറക്കം ഫുള്ളാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതൊരു വലിയ, അത് ഞാൻ നിങ്ങളോട് കോമൺ ആയിട്ട് പറയേണ്ട ഒരു വിഷയമാണ്. പക്ഷെ നിങ്ങൾ ഈ വിഷയം അവിടെ പോയിട്ട് പറയണം, ഹോസ്റ്റൽ സ്റ്റുഡൻസിനോട് പറയണം, അതുപോലെ ഇത് കേൾക്കുന്ന ആളുകൾ അവിടെ മക്കളോട് പറയണം. എന്തെന്നോ നമുക്ക് കോമൺ, നമുക്ക് ഉറക്കം ഒരു 6-7 മണിക്കൂർ ഉറക്കം കിട്ടിയിരിക്കണം എന്നുള്ളതുണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. 6-7 പക്ഷെ 6-7 മണിക്കൂറിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒരാൾക്ക് 5 മണിക്കൂറാണ് കിട്ടണമെങ്കിലും, അല്ലെങ്കിൽ 4 മണിക്കൂറൊക്കെ കിട്ടണമെങ്കിലും, ചിലപ്പോൾ ആ ഒരൊറ്റ സമയം, ആ 4 മണിക്കൂർ മതിയാവും അവർക്ക് ഹെൽത്തി ആവാൻ. അതെന്താ വെച്ചാൽ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മളൊരു ബെഡ്, നമ്മളൊരു അഫർമേഷൻ എന്തായിരിക്കണം എന്നോ, ഇത് ഞാൻ ഉള്ള സമയം എനിക്ക് ഇനി 4 ആണെങ്കിൽ 4, അതൊന്നും ഒരു പ്രശ്നമില്ല, വളരെ ഡീപ്പായിട്ട് ഞാൻ ഉറങ്ങും, അതിൽ ചില അഫർമേഷൻ ഉണ്ടാക്കിയെടുക്കാം. ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത് എനിക്ക് ഞാകെ 5 മണിക്കൂറേ ഉറങ്ങാവുള്ളൂ എന്ന് വിചാരിക്കും. വേ ഉറങ്ങിട്ട് ഇനി 5 മണിക്കൂറേ പെട്ടെന്ന് അതിപ്പം തീരഞ്ഞു ഉറങ്ങാൻ തന്നെ എനിക്ക് സമയമില്ല എന്ന് വിചാരിച്ച് കിടക്കുന്ന ഒരാൾ ഉണരുമ്പോഴേക്കും ഒരിക്കലും എണീക്കാൻ തോന്നില്ല, എനിക്കൊട്ടും ഉറങ്ങാൻ സമയമില്ല, എൻ്റെ സമയം എനിക്ക്, ഞാൻ ഇത്രയൊന്നും ഉറങ്ങിയാൽ പോരാ, വീട്ടിലാണെങ്കിൽ എനിക്ക് 10 മണി വരെ സൂര്യ ഉദിക്കുന്നത്, ഉദിച്ച് ചൂടാവണം വരെ ഉറങ്ങിയനി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഹോസ്റ്റലിൽ നിന്നാവട്ടെ ബാക്കി സ്ഥലത്തു നിന്നാവട്ടെ രാവിലെ ഉറങ്ങാൻ തോന്നില്ല, ഉണരാൻ കഴിയില്ല, ഉണർന്നാൽ തന്നെ ഒരു ഉന്മേഷം ഉണ്ടാവില്ല. നമ്മളവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും നമ്മൾ നമ്മളോട് ചില ഒരു ആദ്യം ചില ഇത് പറയണം. എന്ത്, എനിക്ക് എത്ര സമയമുള്ള സമയം ഞാൻ ഹാപ്പി ആയിട്ട് ഉറങ്ങും എന്നുള്ള ഒരു അഫർമേഷൻ നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞാൽ, ഞാൻ നല്ല ഇന്ന് വരെ വന്നതിൽ ഈ ദിവസത്തിൽ ആരോടും വിഷമങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ആരും വേദനിപ്പിച്ചിട്ടില്ല, ആരും ഒരു ബുദ്ധിമുട്ടൊന്നും വരുത്തിയിട്ടില്ല. എന്തെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ സോറി പറഞ്ഞ് എന്നിട്ട് ഞാൻ നല്ല എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്, എനിക്ക് പഠിക്കാൻ കഴിയും, ഞാൻ പഠിക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ്, എനിക്ക് കഴിയണ പോലെ ഞാൻ പഠിക്കും, ഞാൻ നല്ല സ്വഭാവമുള്ള ആളായി മാറും, എനിക്ക് തെറ്റുകളിൽ നിന്നൊക്കെ മുക്തമാവാൻ പറ്റും, അതുപോലെ തന്നെ എനിക്ക് നല്ലത് ചെയ്യാൻ പറ്റും, എൻ്റെ ഉമ്മാനിപ്പാനെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ അള്ളാഹിനോട് എനിക്ക് ഭയങ്കര സ്നേഹമുണ്ട്, റസൂലിനെ എനിക്കിഷ്ടമാണ്, ഞാൻ എൻ്റെ അധ്യാപകന്മാരെയൊക്കെ ബഹുമാനിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എനിക്ക് നല്ല കൂട്ടുകാരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറാൻ പറ്റും, നല്ല സംസാരിക്കാൻ പറ്റും. നന്നായിട്ട് ഒരാളെയും ഇടിച്ച് താഴ്ത്തൂല, ഒരാളെയും വേദനിപ്പിക്കൂല. എൻ്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് കൊടുക്കും. എൻ്റെ പ്രവൃത്തികൾ എപ്പോഴും നന്മയുള്ളതായിരിക്കട്ടെ. ഞാൻ ധൈര്യമുള്ള കുട്ടിയാണ്. എനിക്ക് അല്ലാൻ്റെ സഹായം കൊണ്ട് നല്ലോണം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ ഹാപ്പിയാണ്. എന്തായിരുന്നാലും എനിക്ക് അൽഹംദുലില്ല. ഈ ഒരു ചിന്തയും ദിക്കറും ചൊല്ലിയിട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ 4 മണിക്കൂർ ഉറങ്ങിയാൽ 4 മണിക്കൂർ ഡീപ്പ് സ്ലീപ്പായിരിക്കും. അതല്ല, ഉറങ്ങാൻ പോണ നേരത്ത് ആകെ അലവലാതി മൈൻഡായിട്ടാണ് പോയിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇനി എത്രയും സമയം 11 മണി അല്ലെങ്കിൽ 10 മണി, ഇനിയിപ്പോൾ എത്ര 10 രൂപ, 1, 2, 3, 4 മണിക്ക് ചോ തീരേ സമയമില്ലട്ടോ, ഏതായാലും വെറുതെ കിടക്കട്ടെ. അങ്ങനെ കിടന്നൊരാൾക്ക് ഒരിക്കലും രാവിലെ എണീക്കാൻ തോന്നില്ല. അപ്പം എന്താ ചെയ്യണ്ടേ? മനസ്സിലായേ? പറഞ്ഞാൽ മനസ്സിലായെങ്കിൽ നല്ലൊരു

കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണം, എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റണം. ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് നല്ലൊരു എയിംഫുള്ളായിട്ടുള്ള ഭയങ്കര ഒരു ഒരു ലക്ഷ്യബോധം ഉണ്ടാവും. എന്തിന്? ജീവിതത്തിന്. മറ്റേതെന്താ, ഹോസ്റ്റലിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇതെങ്ങനെ കഴിഞ്ഞ് ഉരുട്ടി ഉരുട്ടി പോകുന്നു, ഒരു ഗുണവുമില്ല എന്ന് തോന്നും. ഇനി ഹോസ്റ്റലല്ല, സാധാ വീട്ടിലാണെങ്കിലും കുട്ടികൾക്ക് അങ്ങനെയാണ്. ഈ സൗണ്ട് കേൾക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരൊക്കെ ചിന്തി ഉറങ്ങാൻ പോണതിൻ്റെ മുമ്പ് ആലോചിക്കേണ്ടത് അതാണ്. എന്താ ആലോചിക്കേണ്ടത്? ആ ഒരു മൈൻഡ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടായിരിക്കണം. അതിലാണ് ആ പ്രാർത്ഥനയൊക്കെ കൊണ്ടുവരുന്നത്. നമുക്ക് കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനയല്ലേ, മറ്റെന്താ അങ്ങനെ തൂങ്ങി തൂങ്ങി ഫോണും കണ്ടിട്ട് അതിലെന്തെങ്കിലും തിരിഞ്ഞിരുന്നെങ്കിൽ ഉറക്കം വരുമ്പം ഡെട്ടാറണ്ടങ്ങട്ട് പോയി വീഴും ബെഡിലേക്ക്. അപ്പോൾ കിടക്കുമ്പോൾ എങ്ങനെ, ചിലവരൊക്കെ ബെഡിൽ എങ്ങനെ കിടക്കുന്നോ, കൈ ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും, തല ഇങ്ങനെ ഉണ്ടാവും, കാലിങ്ങനെ ഉണ്ടാവും, എന്നിട്ട് ഇങ്ങനെ മേലൊക്കെ ഇങ്ങനെ വലിച്ചിണ്ടാവും, കിടത്തൊന്നും മര്യാദയ്ക്ക് ഉണ്ടാവില്ല. എന്നിട്ട് ഇങ്ങനെ കിടന്നു വരുന്നുണ്ട്, ശൈത്താനോനിട്ടിട്ട് ഇങ്ങനെ ഇളക്കി മറിച്ചിണ്ടാവും. അപ്പോൾ നമ്മളെ എല്ലാം ശ്രദ്ധിക്കണം. നമ്മളെ ബ്രെയിനിനുള്ള ഏറ്റവും നല്ല എന്താണ് ഉറക്കം? ബ്രെയിനിനുള്ള റെസ്റ്റാണ്. പുതിയൊരു ദിവസത്തേക്കുള്ള റെസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിൽ ചിന്തകളെല്ലാം നല്ല അടിപൊളി, ആ ചിന്തയാണ് രാവിലെ നമ്മൾ ഫ്രഷ്നെസ് തരുന്നത്. അപ്പം അങ്ങനെ ആയിരിക്കണം നമ്മൾ കിടക്കേണ്ടത്. മനസ്സിലായോ പറഞ്ഞേ? അതല്ലാതെ പോയിട്ട് കുറേ അതും ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊച്ചറ കൂടി, അവളോ അങ്ങനെയാണ്, അവളോ ഞാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ദേഷ്യപ്പെട്ട് അവൾ എന്തിനാണെങ്കിൽ ഇന്ത്യ ചോദിക്കണം, അങ്ങനെ എടുത്തുള്ളൂ, നേരെ നേരം വിളിക്കട്ടെ കാണിച്ചു കൊടുക്കാം, അങ്ങനെയൊക്കെയുള്ള മൈൻഡാണെങ്കിൽ എപ്പോഴും എന്തുണ്ടാവുമെന്നോ, ഈ കോർട്ടിസോളിൻ്റെ അളവൊന്നും പോകില്ല. അത് അത് ഒരു അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും നമ്മളെ ബ്രെയിനിൻ്റെ ഉള്ളിൽ അതോടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടാവും. എന്നിട്ട് ചിലവർ രാത്രി എന്നിട്ട് ഓരോ വച്ചി നായോട്ടൊക്കെ പോലേ ഉറക്കത്തിലൊക്കെ വിളിച്ച് ആകെ പേടിച്ച് അങ്ങനെയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ അങ്ങനെയുള്ള അവസ്ഥകളൊന്നും ഇല്ലാതിരിക്കാൻ ഉറക്കം നമുക്ക് ഏറ്റവും പ്രധാനമാണ്. ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറക്കമാണ് നമ്മളെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഇനി ഇതാ ഇവിടെ സാദിഖ് മാത്തൂർ, ഞാനും എൻ്റെ മുസ്തഫ സുഹൃത്തും

0: ബേക്കറിയിൽ ഈവനിങ് ലൈവിൽ ചേരുകയാണ്. ആ ബേക്കറിയിൽ നിന്നാണ് കേൾക്കുന്നത്. ഇന്നത്തെ പാട്ട് കേട്ട് ബേക്കറിയിൽ എല്ലാം ആകെ തവിട് പൊടിയുണ്ടാവും അല്ലേ. പിന്നെ ഇതവിടെ സഫ്ന മുഹമ്മദ് പണക്കാട് പറയാം, ഒരു മുറിയിൽ 5 മെഴുകുതിരികൾ കത്തുന്നുണ്ടായിരുന്നു. കാറ്റ് വന്ന് 2 അണച്ചു. രാവിലെ നോക്കുമ്പോ എത്ര മെഴുകുതിരികൾ ബാക്കിയുണ്ടാവും? ഒരു മുറിയിൽ 5 മെഴുകുതിരികൾ കത്തുന്നുണ്ടായിരുന്നു. കാറ്റ് വന്ന് 2 അണച്ചു. രാവിലെ നോക്കുമ്പോ എത്രണ്ണം ബാക്കിയുണ്ടാവും? എങ്ങനെ 5
1: ഉണ്ടാവും?
0: ഞാൻ ചോദിക്കും, ശരിക്ക് ചോദ്യം ശ്രദ്ധിക്കണം. ഒരു മുറിയിൽ 5 മെഴുകുതിരികൾ കത്തുകയാണ്, കാറ്റ് വന്ന് 2 അണച്ചു, 2 പോയി. അവ രാവിലെ നോക്കുമ്പോ എത്ര മെഴുകുതിരി ബാക്കി ഉണ്ടാവും?
2: 3
0: 2 മാത്രമേ ഉണ്ടാവുള്ളൂ.
3: ബാക്കി
0: കത്തിയ 3 ഉരുകി പോയില്ലേ, മെഴുകുതിരി അല്ലേ. എന്താ ചെയ്യ? അപ്പോ ഇത് നിങ്ങളെ പരീക്ഷിച്ചതാണ് കേട്ടോ, സഫ്ന മുഹമ്മദ് പണക്കാട്. അപ്പോ അവര് ഇൻഷാല്ലാ അവര് നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് സമ്മാനം അയച്ചു തരുമായിരുന്നു. ചെലപ്പം അടുത്ത ചോദ്യത്തിന് നോക്കാം നമുക്ക്. അപ്പം നമ്മള് 2 ദാ ജമീല വി പി കാളിക്കാവ് പറഞ്ഞു 2 എന്ന് പറഞ്ഞു. റഫീഖ് ടൈലർ മാംഗ്ലൂർ 2 പറഞ്ഞു. റൈഹാന വാന അബ്ദുൽ ഹമീദ് സി കെ, ഞാനൊരു യാത്രയിലാണ്, കൂടെ പീസ് റേഡിയോവുമുണ്ട്, മഷാല്ലാ. പിന്നെ അപ്പം എവിടുന്നൊക്കെ റേഡിയോ കേട്ട് എത്ര ആളുകളുണ്ട്? പിന്നെന്താണ്, മഷാല്ലാ നല്ല പാട്ട്. ബറക്കല സാറിൻ്റെ കുട്ടികൾ തന്നെയല്ലേ, മഷാല്ലാ നല്ല ഉപദേശങ്ങളായിരുന്നു. ശരി, അപ്പോൾ നമ്മളിനി ഏതാ അടുത്ത പ്രോഗ്രാം? ഏതാ ഹദീസിന്റെ ആശയം എന്താണ്? ഏതാണ് ഹദീസ്? എന്താണ് ഹദീസിലൂടെ കൈമാറുന്നത്?
4: മഹോന്നതനും വിവേകശാലിയുമായ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. മഹത്തായ അർശിന്റെ റബ്ബായ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. ആകാശങ്ങളുടെയും ഭൂമിയുടെയും

0: മഹനീയമായ അർശിന്റെയും റബ്ബായ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. ഇതൊരു പ്രാർത്ഥനയാണ്
1: പക്ഷെ ആ
0: നമുക്ക്.
1: പ്രാർത്ഥന നമുക്കൊന്ന് പറയാല്ലേ, ആ പ്രാർത്ഥന ഒന്ന് പറഞ്ഞോക്ക്.
0: ലാ ഇലാഹ ഇല്ലല്ല ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാത്തി റബ്ബുൽ അർളി റബ്ബുൽ അർശിൽ കരീം. നമുക്ക് എന്തെങ്കിലും വിപത്ത് പ്രയാസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമ്പം നബി സല്ലല്ലാഹി അലൈഹി സല്ലമ എന്താ ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു.
1: നമുക്ക് എന്തുണ്ടാവുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കണം പറഞ്ഞ്?
0: നമുക്ക് എന്തെങ്കിലും എന്താ പ്രയാസം
1: പ്രയാസം അങ്ങനെ വിഷമമൊക്കെ ഉണ്ടാവുമ്പോൾ. അപ്പോൾ ഒന്നുകൂടി ആ പ്രാർത്ഥന ഒന്ന് പറഞ്ഞു നോക്കില്ല. ഇലാഹ
0: ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം.
1: യെസ്, അതൊന്ന് നിങ്ങളെല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞു നോക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ അലീമുൽ ഹലീം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. ഓക്കെ.
0: ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം.
1: ഈ പ്രാർത്ഥന ഇത് നമ്മൾ പഠിക്കണം അല്ലേ. ഇത് നമ്മൾ പഠിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും വിഷമമൊക്കെ ഇങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു 5 കിലോ കല്ലൊക്കെ നെഞ്ചത്ത് വെച്ച് കിട്ടിയ പോലെയൊക്കെ തോന്നുള്ളു ചിലപ്പോ അല്ലേ. ഹൃദയത്തിന്, ഹൃദയത്തെ കുറിച്ച് ഇന്ന് ഹൃദയവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തില്ലേ സ്കൂളിൽ? ഇന്ന് ഹൃദയ ദിനമായിരുന്നു. ശരി, അപ്പം നമുക്ക് അതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനിലേക്ക് പോകാം കുറച്ച് സമയം അല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അതിലേക്ക് പോണതിന്റെ മുന്നേ സാരോപദേശം കേൾക്കാം. യെസ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ചില ആളുകളോട് സംസാരിക്കാനും ചില ആളുകളെ കാണാനും അവരുമായിട്ട് സമയം പങ്കുവെക്കാനൊക്കെ പലപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത്? നമ്മുടെ ഗുണം കൊണ്ടാണോ അവരുടെ ഗുണം കൊണ്ടാണോ? ഒന്ന്, നമ്മളവരോട് മാന്യമായിട്ടായിരിക്കും പെരുമാറുന്നത്, അതുപോലെ അവർ നമ്മോടും വളരെ മാന്യമായിട്ടായിരിക്കും പെരുമാറുന്നുണ്ടാവുക. പരുഷമായ സ്വഭാവവും വളരെ മോശപ്പെട്ട തരത്തിലുള്ള ചീത്തവിളികളും മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാത്ത പെരുമാറ്റങ്ങളും ആർക്കാണ് ഇഷ്ടപ്പെടുക? ഇളവ് നൽകാൻ പറ്റുന്ന മേഖലയിൽ പോലും ഇളവ് കൊടുക്കാതെ തൻ്റെ പിടിവാശിയിൽ മുറുക്കെ പിടിച്ച് നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ എത്രത്തോളം പറ്റുമെന്നതാണ് അവർ നോക്കുന്നത്. അത് മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്തിട്ടും അവരെ ചീത്ത വിളിച്ചിട്ടും അവർക്ക് അവർ വല്ല സഹായവും ചോദിച്ചാൽ കൊടുക്കാതെ അവരെ വേദനിപ്പിച്ചിട്ടും തനിക്ക് തന്നെ എല്ലാം വേണം, മറ്റാർക്കും കൊടുക്കരുത് എന്ന തരത്തിലുള്ള തനിക്കുള്ള ഒരു ആർത്തിയും ഒക്കെയുണ്ടായി. പലരും ഇങ്ങനെ മറ്റുള്ളവരുടെ ഉള്ളിൽ വെറുപ്പ് ജനിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മെ എല്ലാവരും ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മുടെ സ്വഭാവം വളരെ നല്ലതായിരിക്കണം. അതിനുള്ള ഒരു ഉപദേശം പ്രവാചകൻ കൊടുത്തത്, നിങ്ങൾ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തരുത്, അവർക്ക് നിങ്ങൾ എളുപ്പമുണ്ടാക്കി കൊടുക്കണം. യസ്സിറു വലാ തുഅസ്സിറു. നിങ്ങൾ എളുപ്പമുണ്ടാക്കൂ, പ്രയാസമുണ്ടാക്കരുത്. അപ്പോൾ നമ്മളെ കാണുമ്പോൾ, നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ, പുഞ്ചിരിയുള്ള മുഖം കാണുമ്പോൾ നമ്മളോട് സംസാരിക്കാനും നമ്മളോട് നല്ല നിലയിൽ വർത്തിക്കാനും ആളുകൾക്ക്, നമ്മുടെ കുടുംബക്കാർക്ക്, നമ്മുടെ നാട്ടുകാർക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ അധ്യാപകർക്ക് ഒക്കെ സാധിക്കും. നമ്മൾ മാന്യമായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഓരോ വാക്കുകളും മലക്കുകൾ എഴുതി വെക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ, അനാവശ്യങ്ങളൊന്നും കടന്നു വരാതെ, ചീത്ത വിളിക്കാതെ, തെറി വിളിക്കാതെ, മറ്റുള്ളവരോട് കയർത്ത് സംസാരിക്കാതെ മാന്യമായി സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മെ കേൾക്കാനും നമ്മുടെ കൂടെ സമയം വിനിയോഗിക്കാനുമൊക്കെയുള്ള ഒരു മനസ്സുണ്ടാകും. നമുക്ക് എന്തെല്ലാം ലഭിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം നമ്മുടെ സുഹൃത്തുക്കൾക്കും ഉണ്ടായിരിക്കണം എന്നാഗ്രഹിക്കുന്നതിലൂടെ എല്ലാവരോടുമുള്ള ആ ഒരു വിശാല മനസ്സ് നമ്മിൽ അസൂയയും കുശുമ്പും കണ്ടുകൂടായ്മയുമൊക്കെ ഇല്ലാതാക്കും. ഒരാൾ നമ്മളൊരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ അത് 2 പേനയുണ്ടെങ്കിൽ അതൊന്ന് എഴുതാൻ കൊടുക്കാനും തൻ്റെ ഇരിപ്പിടത്തിൽ ഒന്ന് മറ്റുള്ളവരെ ഇരുത്താൻ വിശാലത ചെയ്തു കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ സംസാരിക്കുകയാണെങ്കിൽ പിന്നീട് സോറി പറയേണ്ട ഒരവസ്ഥ നീ ഉണ്ടാക്കരുത്. ഞാനങ്ങനെ ദേഷ്യം പിടിച്ചപ്പോൾ പറഞ്ഞു പോയതാണ്. എനിക്കങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് സോറി പറയേണ്ട ഒരവസ്ഥ ഉണ്ടാക്കരുത്. അത്രയും മാന്യമായിട്ട് എല്ലാവർക്കും സന്തോഷവും അതുപോലെ തന്നെ സമാധാനവും കൈമാറുന്ന, അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ താമസിച്ച സ്വഹാബത്ത് അവരെല്ലാവരും പറഞ്ഞത് എന്താണ്? കാന റഹീമൻ റഫീഖ, അള്ളാഹുവിൻ്റെ റസൂൽ നല്ല കരുണയുള്ള മനുഷ്യനാണ്, എല്ലാവരോടും കാരുണ്യത്തിൻ്റെ മനസ്സ്, അവർ തിന്നട്ടെ കുടിക്കട്ടെ അവർ പിന്നെ സമാധാനിക്കട്ടെ സന്തോഷിക്കട്ടെ അങ്ങനെ കരുണയുള്ളൊരു മനസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ഇണക്കമുള്ള ഒരു വ്യക്തിയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും നമ്മൾ നേരം വെളുത്ത് വൈകുന്നേരം രാത്രി നമ്മൾ ഉറങ്ങുന്നത് വരേക്കും ഒരുപാട് മനുഷ്യന്മാരോട് നമ്മൾ സംസാരിക്കുന്നുണ്ട്, ഒരുപാട് മനുഷ്യന്മാരെ കൂടെ നമ്മൾ കഴിച്ചു കൂട്ടുന്നുണ്ട്. ആ നമ്മൾ സംസാരിക്കുന്നത് മേ ബി നമ്മുടെ ഉമ്മയുപ്പയായിരിക്കാം. അപ്പോൾ ഉമ്മനിയുപ്പനെ മാക്സിമം ഹാപ്പിയാക്കാൻ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ ഇടപെടണം, എങ്ങനെ അനുസരിക്കണം, അത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഏറ്റവും പ്രിയപ്പെട്ട കുട്ടി നമ്മളായി മാറും, ഇല്ലെങ്കിൽ ഏറ്റവും വെറുക്കപ്പെട്ട കുട്ടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, മാറുന്ന സാഹചര്യം ഉണ്ടാവും. ഇതുപോലെ തന്നെ സ്കൂളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും നമ്മുടെ ക്ലാസ്മേറ്റ്സ് മറ്റു ഫ്രണ്ട്സ് അവരോടൊക്കെ മാന്യമായിട്ട് പെരുമാറുന്ന, വളരെ നല്ല നിലക്ക് പൊളൈറ്റായി സംസാരിക്കുന്ന, വേണ്ടാത്ത ഒരു തരത്തിലുള്ള പെരുമാറ്റമോ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാക്കാതെ നമ്മൾ പെരുമാറിക്കഴിഞ്ഞാൽ അവിടങ്ങളിലെല്ലാം നമ്മളൊരു പ്രിയപ്പെട്ട വ്യക്തിയാവും. മറ്റുള്ളവരുടെ പ്രിയം നേടിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമല്ല, മറിച്ച് മറ്റുള്ളവരൊക്കെ നമ്മെ പ്രിയപ്പെടുമ്പോൾ അവിടെ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളമാണത്. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് അള്ളാഹു ഭൂമിയിൽ സ്വീകാര്യതയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ നല്ലവരാവുക, എളുപ്പം പ്രദാനം ചെയ്യുക, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കും അല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മാഷാല്ലാ. അപ്പോൾ പിന്നെ സാരോപദേശത്തിലൂടെ മുനവർ സർ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് നല്ല നല്ല ചിന്തനീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത്. യസ്സിറു വലാത്തു അസ്സിറു ബഷിറു വലാത്തു നഫിറു. ശരി, ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഹൃദയത്തിന് രക്തം എത്തിക്കുന്ന പ്രധാന രക്തക്കുഴലുകൾ ഏതാണ്? അതറിയുന്ന ആളുകൾ വേഗം കമൻ്റ് ചെയ്തോളൂ. ഇന്ന് ഹൃദയദിനമായിരുന്നു. ഹൃദയദിനമായതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രീൻ വാലി സ്കൂളിലെ കുട്ടികൾക്ക് ഇന്ന് സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ. ഡോക്ടർ മുബഷിർ സാർ, അദ്ദേഹത്തിൻ്റെ ഗംഭീരമായൊരു പ്രോഗ്രാം കേട്ട് കഴിഞ്ഞു നമ്മൾ. നമുക്ക് ആ പ്രോഗ്രാമിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചില ചിന്തകളൊക്കെ പങ്കുവെക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ചില ചോദ്യങ്ങളിലേക്ക് പോകണം. വെള്ളത്തിൽ വീണാലും നനയാത്തത് എന്താണ്? കടങ്കഥകളൊക്കെ ചോദിക്കാൻ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ വേഗം അയച്ചോളൂ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വെള്ളത്തിൽ വീണാലും നനയാത്തത് എന്ത് എന്നതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിയുന്നവർ വേഗം ഉത്തരം അയക്കട്ടെ. ഏലയൊന്നുമല്ല, പറ
3: എന്താ.
1: ഹൃദയത്തിന് രക്തമെത്തിക്കുന്ന പ്രധാന രക്തക്കുഴലുകളാണ് പറഞ്ഞത്. രക്തക്കുഴലുകൾ ഏതാണെന്നുള്ളതാ, അത് അതിനൊരു പേരുണ്ട്. ഹൃദയദിനം, ഹൃദയം മിടിക്കുന്നത് ജീവിച്ചിരിക്കുന്നതിന് അടയാളമാണ്. പക്ഷേ മറ്റൊരു ഹൃദയത്തിന് ആശ്വാസമാകുമ്പോഴാണ് ജീവിതത്തിന് യഥാർത്ഥ അർത്ഥം. നമ്മുടെ ഹൃദയത്തെ ആരോഗ്യത്തോടെ കാത്തുസൂക്ഷിക്കാം. അതോടൊപ്പം സ്നേഹം, കരുണ, ക്ഷമ, നന്മ എന്നിവ കൊണ്ട് ഹൃദയത്തെ ചേർത്ത് പിടിക്കാം. അള്ളാഹുവിനെ സദാ ഓർക്കുന്ന സ്നേഹമുള്ള ആരോഗ്യമുള്ള ഹൃദയത്തിന് ഉടമകളാവാൻ അള്ളാഹു നമ്മളേക്ക് അനുഗ്രഹിക്കട്ടെ എന്നാണ് സഫ്ന മുഹമ്മദ് പാണക്കട അയച്ച മെസ്സേജ്. ദീർഘമായ മെസ്സേജാണല്ലേ. കൊറോണറി ധമനികൾ എന്നാണ് ശരിക്ക് രക്തക്കുഴലുകൾക്ക് പറയുക. ഇനിയൊരു ചോദ്യം ഉണ്ടായിരുന്നു, ആ ചോദ്യത്തിൻ്റെ ഉത്തരവ് വന്നിട്ടുണ്ട്. ചോദ്യം ഏതായിരുന്നു? വെള്ളത്തിൽ വീണാലും നനയാത്തത് എന്ത്? പറഞ്ഞു. വെള്ളത്തിൽ വീണ നനയാത്ത ചേമ്പിൻ്റെ അല്ലേ? ചേമ്പിൻ്റെ അല്ലേ ഒന്നുമല്ല, അതല്ല, നിഴൽ. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം, നിഴൽ വെള്ളത്തിൽ വീഴോ? വീഴൂല്ലേ. അപ്പം എന്നാൽ അതിൻ്റെ ഉത്തരം ആദ്യം പറഞ്ഞ ആളെ കണ്ടെത്തണ്ടേ നമുക്ക്? അതിൻ്റെ ഉത്തരം ആദ്യമായി പറഞ്ഞ ആള് ചോദ്യകർത്താവ് തന്നെയാണ്. ചോദ്യം ചോദിച്ചാൽ തന്നെയാണ് ഉത്തരം ആദ്യമായി പറഞ്ഞത്. പിന്നെ അമീർ ടി എടത്തനാട്ടുകര, അതുപോലെ റെയ്ഹാന ബാനു തൊട്ടശ്ശേരിയറ, ആയിഷ അങ്ങാടിപ്പുറം അവർ പറഞ്ഞിട്ടുണ്ട്. സാദിഖ് മാത്തൂർ, പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ നല്ല ചിത്രശലഭങ്ങളാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് നല്ലത് പഠിക്കാനും മനസ്സിലാക്കാനും സാഹചര്യം കിട്ടി. അൽഹംദുലില്ലാ, റബ്ബിനെ അത്രയും സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയോടെ സാദിഖ് മാത്തൂർ പാലക്കാട് നിന്നും. വേൾഡ് ഹാർട്ട് ഫൗണ്ടേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ജമീല കുമരനല്ലൂർ. വേൾഡ് ഹാർട്ട് ഫൗണ്ടേഷൻ, അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഏ സ്ഥാനം? ആസ്ഥാനം. മനസ്സിലായോ? എവിടെയാണ് എന്നാണ് ചോദിച്ചത്.
3: ഓപ്ഷൻസ് ഉണ്ടോ?
1: ഓപ്ഷൻസ് ഒന്ന് പറയില്ല. ഓപ്ഷൻസ് ഇല്ല. സലീമ ഹുദുക്കങ്ങൾ ഹാർട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടായിരിക്കാം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക. ശരി, നമ്മൾ ഇന്ന് എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ലോക ഹൃദയ ദിനത്തിൽ എന്തൊക്കെയാണ് പങ്കുവച്ചത്? നമുക്ക് അത് അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ആ, എന്താ പറയാം? ഇൻഷാ.
3: അസ്സലാമു അലൈക്കും. ഇന്ന് സെപ്റ്റംബർ 19 29 വേൾഡ് ഹാർട്ട് ഡേ. അപ്പം ആദ്യം തന്നെ തുടങ്ങുമ്പോ തന്നെ ഞങ്ങളോട് പറഞ്ഞത് എന്താ വെച്ചാല്, നമ്മളിപ്പോ ഒരു ദിവസം തന്നെ 24 മണിക്കൂർ ജീവിച്ച്. അപ്പം 24 മണിക്കൂർ ജീവിക്കണേല് ഓരോ സെക്കൻഡും നമ്മളെ ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ബ്രേക്ക് എടുക്കുന്നേ ഇല്ല. അപ്പം ഈ നമ്മളിപ്പോൾ ഉറങ്ങുമ്പോൾ ആയാലും ഫുഡ് കഴിക്കുമ്പോൾ ആയാലും ഓടുമ്പോൾ ആയാലും എപ്പോഴും അത് വർക്ക് ചെയ്തുകൊണ്ടേ നിൽക്കുക. അപ്പം അതിനു വേണ്ടി ഒരു പ്രാർത്ഥന പറഞ്ഞു നീ. പക്ഷെ എനിക്ക് ഓർമ്മയില്ലാതെ മറന്നുപോയി. പിന്നെ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ച്, അതെനിക്ക് ഇവിടെ ചോദിക്കണം എന്നുണ്ട്. എന്താ വെച്ചാല്, നമ്മളെ ഹാർട്ടിനെ എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട്? അതിന് നമ്മളെ കെയർ ചെയ്യണ അതിന് അത്ര നമ്മളെ ഹാർട്ടിനെ എത്ര കെയർ ചെയ്യുന്നുണ്ട്? ആ ഹാർട്ടിൽ നമ്മളെ എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട് അത്ര നമ്മളെ ഇതിനെ കെയർ ചെയ്യുന്നുണ്ടോ? അത് ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല്, നമുക്ക് ഒരു സെക്കൻഡ് പോലും ബ്രീത്ത് ഈ ഹാർട്ടില്ലാതെ നിൽക്കാൻ പറ്റൂല. കാരണം അല്ലെങ്കിൽ നമുക്ക്
1: ജീവിക്കാം,
3: നമ്മളില്ല. അപ്പൊ അത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളെ ബോഡിയിൽ. അത്
1: അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഹൃദയത്തിന് ജീവിക്കാൻ ആവശ്യമായ, ഹൃദയം ആരോഗ്യത്തോടു കൂടി നിൽക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ ഒരു ഹൃദയ ആരോഗ്യത്തിന് എന്തൊക്കെ നമ്മൾ ചെയ്യണം?
3: ആദ്യം തന്നെ നമ്മള് ഈ കുറേ ഷുഗർ, മീൻസ് നമ്മളിപ്പോ ജ്യൂസ് കുടിക്കുകയാണേലും ചാടിക്കുകയാണേലും അതിൽ നല്ല ഷുഗർ ഉണ്ടാവും. അപ്പം ഷുഗറൊക്കെ കഴിക്കലൊക്കെ മീൻസ് കുടിക്കുമ്പോ ജ്യൂസിലും അതിലും അങ്ങനെ ഷുഗർ കുറക്കുക. ഷുഗറ്, ഉപ്പ്, പിന്നെ അൺഹെൽത്തി ഫുഡ്സ് ഒക്കെ
1: കഴിക്കാതെക്കുക. ശ്രദ്ധിച്ചു പോണെന്നർത്ഥം.
3: പിന്നെ അതേമാതിരി ഇപ്പം ഇപ്പൊ ഈ ജനറേഷനിലൊക്കെ വെച്ചാല്, ഇപ്പൊ നമ്മളെ ഗ്രീൻ വാലി അൽഹംദുലില്ലാ നമ്മളൊക്കെ ഇന്ന് രക്ഷപ്പെടുത്തിന്. അതോ പുറത്ത് ലോകത്തൊക്കെ എല്ലാ കൊറേ മനുഷ്യന്മാര് ഈ ഡ്രഗ്സ് ആയിട്ട് അഡിക്റ്റ് ആയി പോകുന്നുണ്ട്. അപ്പം ഈ ഡ്രഗ്സ് ആയി അഡിക്റ്റ് ആകുമ്പം അതിന് നമ്മളെ ഹൃദയത്തിനാണ് പ്രശ്നം വരുന്നത്. അപ്പം നമ്മളൊരു തിന്മ ചെയ്താല്, ഒരു തിന്മ നമ്മൾ ചെയ്തു പോയാല്, ചെറിയ തിന്മ ആയാലും മതി, നമ്മളൊരു തിന്മ ചെയ്താല് നമ്മളെ ഹൃദയത്തില് കറുപ്പ് പുള്ളികൾ വെക്കും. അങ്ങനെ ലാസ്റ്റ് അത് കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മളെ ഹൃദയം ഈ ടാറൊക്കെ ഇടൂലേ, അതേമാതിരി ആകെ കറുത്ത് ഇല്ലാതാകും. അപ്പം നമ്മളെ ഹൃദയത്തെ നന്നാക്കാനും വേണ്ടിയിട്ട് ഇനി നമ്മൾ തെറ്റ് ചെയ്തു പോയാൽ തന്നെ നമ്മളെ തെറ്റ് ഏറ്റ് അള്ളാഹുവിൻ്റെ മുന്നിൽ പറയുക. നമ്മളെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് തെറ്റ് ഏറ്റ് നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ പറയുക. പിന്നെ തൗബ ചെയ്യുക. അങ്ങനെ കുറേ ഇത് ചെയ്താൽ നമ്മളെ ഇത് പോവും.
1: യെസ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതിൽ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ട രണ്ട് ടൈപ്പ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഒന്ന് നമ്മൾ കഴിക്കേണ്ട ആഹാരവുമായി ബന്ധപ്പെട്ടത്, അത് നമ്മുടെ വയറ്റിലേക്ക് വരുന്ന കാര്യമാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന്. അതിനൊരൊറ്റ വഴി, വയറ്റിലേക്ക് എത്താനുള്ള ആകെ ഒരു വഴിയുള്ളല്ലോ, വായ. അങ്ങനെയല്ല ആമാശയത്തേക്ക് എത്തുക. അപ്പോൾ വായിലൂടെ അതിന് തന്നെ ഒരു എത്ര രുചിയുണ്ടാവും വായക്ക്? മനുഷ്യൻ്റെ രുചി എത്ര? രുചി രുചി മുകുളങ്ങൾ എന്ന് പറയും. ഈ രുചി അതൊരു ചോദ്യമായിട്ടിരിക്കാം, എത്ര ഉണ്ട് രുചി മുകുളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് എത്ര അവൻ്റെ വായിൽ എത്രയോ കണക്കിന് രുചി ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള പവറാണ് മനുഷ്യൻ്റെ വായക്കുള്ളത്. അപ്പോൾ ഈ രുചികൾ അതിലിപ്പം മധുരം, ഉപ്പ്, പുളി, കയ്പ്, അതുപോലെ തന്നെ ഒരു ഒരു തരം സവോറി രുചി എന്നൊക്കെ പറയും, ഉമാമി, അങ്ങനെയുള്ള ടൈപ്പ് രുചി. അപ്പോൾ ഇത് ഇതിൻ്റെയൊക്കെ മിക്സഡ് ടൈപ്പായിട്ടുള്ളത്, ടോട്ടൽ എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വേറെ പ്രധാനമായി ബേസിക്കലായിട്ടുള്ള രുചി ഇതൊക്കെയാണ്. എന്താണ് ഉദാഹരണം? മനുഷ്യൻ്റെ നാവിൽ ഏകദേശം എത്ര 2000 to 8000 വരെ രുചി മുകുളങ്ങൾ ഉണ്ടെന്ന ബഡ്സ് ഉണ്ട്, ടേസ്റ്റ് ബഡ്സ്. 2000 to 8000 വരെ ടേസ്റ്റ് ബഡ്സ് ഈ നാവിൻ്റെ തുമ്പിലുണ്ട്. ആലോചിക്കിങ്ങള്, ഇത് വ്യക്തികൾക്കനുസരിച്ച് ചില ആൾക്കാർക്ക് പെട്ടെന്ന് ഓരോ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും, അവർ ഫുഡിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. അപ്പം ഇതൊക്കെ ഈ രുചികൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിന് കണ്ട രുചികൾ മുഴുവനോ വായിലേക്ക് എത്തിയിട്ട് അകത്തേക്കാണ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ നാവായിട്ടതിന് ബന്ധമല്ല. വായനീട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നാവായിട്ട് ബന്ധമുണ്ടോ?
3: ഇല്ല.
1: പിന്നുള്ളതൊക്കെ സഹിക്കണത് ആരാ? ആമാശയും ഹൃദയവുമാണ്. അപ്പോൾ ടേസ്റ്റ് തോന്നുന്നത് മുഴുവൻ കഴിക്കാൻ നിന്നാൽ, ഏയ് ഫാസ്റ്റ് ഫുഡ് ഭയങ്കര ടേസ്റ്റാണ്. ടേസ്റ്റ് തോന്നുന്ന മുഴുവനും നമ്മളെ ബ്രെയിൻ നോക്കാതെ, ചിന്ത നോക്കാതെ നമ്മൾ ടേസ്റ്റിനനുസരിച്ച് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആരാണ് കേടുവരിക? ഹൃദയം. ഓരോ അവയവങ്ങളും പോവും, ആമാശയും പോകുന്നു, കൂടെ പിന്നെ എന്ത് പോകുന്നു, നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രശ്നം സംഭവിക്കുന്നു. അപ്പോൾ ആയിരക്കണക്കിന് രുചിമുകുളങ്ങളുള്ള അതൊരത്ഭുതകരമായ കാര്യമാണ്. അപ്പോൾ അതെല്ലാം എന്തെല്ലാം അകത്തേക്ക് കണ്ടതൊക്കെ വായിച്ച് കഴിക്കാനുള്ളതല്ലാന്ന്. അപ്പോൾ ഒന്ന്, ഞാനിവിടെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മുടെ ഹൃദയത്തെ രക്ഷിക്കാൻ നല്ല ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ കുലു ത്വയ്യിബൻ അല്ലേ, ഹലാലൻ ത്വയ്യിബ എന്ന് പറഞ്ഞത്. അപ്പോൾ നല്ല ഭക്ഷണങ്ങൾ, ആ നല്ല ഭക്ഷണത്തിൽ എന്തുണ്ട്? ഹറാമല്ലാത്തതുണ്ട്, അതുപോലെ ഹലാലായതിൽ തന്നെ പിന്നെ കേട് പ്രശ്നം ഉണ്ടാക്കാത്ത ഭക്ഷണം, പച്ചക്കറികൾ, പഴങ്ങൾ, ഹോൾ ഗ്രെയിൻസ്, പയറുവർഗ്ഗങ്ങൾ, നട്ട്സ്, ഇതൊക്കെ ഉൾപ്പെടുത്തണം. പിന്നെ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കണം അല്ലേ, അത് ഹൃദയത്തിന് പ്രശ്നമാണ്. പഞ്ചസാര, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഫാസ്റ്റ് ഫുഡ്, ബേക്കറി ഐറ്റംസ്. ഞാനെന്തിനാ ഇവിടെ അടിവരയിട്ട് ബേക്കറി? ഹോസ്റ്റലിൽ വരുമ്പോൾ ഒരു ഒരു കൊട്ട അമ്മാ കല്ല് കൊത്താനുണ്ടോ എന്ന് ചോദിച്ച് വരുന്ന മാതിരി, അമ്മി കൊത്താനുണ്ടോ ചോദിച്ച് വരുന്ന മാതിരി ഒന്നായിട്ട് കൊട്ടയിലാക്കിയിട്ടല്ലേ നിങ്ങൾ ബേക്കറിയായിട്ട് വരിക. അപ്പം ആ ബേക്കറി തിന്ന് തിന്ന് തിന്ന് ഈ 2000 to 1000 രുചികളുള്ള വായക്ക് ഭയങ്കര രസമായിരിക്കും. വായ കഴിഞ്ഞ പണി ഒഴിവാക്കി. ഇതൊക്കെ ഏറ്റുവാങ്ങേണ്ട പാവം സാധു വരാ വയറും ഹൃദയവുമാണ്, ശരീരത്തിൻ്റെ മറ്റേ അവയവങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് അത് പറഞ്ഞത്. പിന്നെ ആരോഗ്യകരമായ കൊഴുപ്പ് തിരഞ്ഞെടുക്കണം. ഡീപ് ഫ്രൈഡ് ഫുഡ്, ട്രാൻസ് ഫാറ്റ്, ഇതൊക്കെ കുറയ്ക്കാൻ പറ്റണം. ദിവസവും നമ്മൾ എക്സസൈസ് ഉണ്ടായിരിക്കണം, സൈക്ലിംഗ് ഉണ്ടാവണം, ശരീരത്തിൻ്റെ ഭാരം കൃത്യമായിട്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ പുകവലി, ടൊബാക്കോ പ്രൊഡക്ട്സ് ഇതൊക്കെ ഒഴിവാക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, ലഹരി കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടുക. നല്ല ഉറക്കം പറഞ്ഞാൽ എന്താണ്? ഉറക്കം, ആ നല്ല ഉറക്കം,
3: 6 hours നമ്മൾ മാക്സിമം ഉറങ്ങണം.
1: ഉറങ്ങണം അപ്പൊ ഇതൊക്കെ ഗ്രാജ്വലി ഹാർട്ട് ഡാമേജ് ആയി പോവാതിരിക്കാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഹൃദയം നന്നോ, അത് ബ്രെയിനോ ഒക്കെ എല്ലാം പണസ്പരം ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ സ്ട്രെസ് നിയന്ത്രിക്കാൻ പറ്റണം. സ്ട്രെസ് എങ്ങനെ നിയന്ത്രിക്കുക?
3: നമുക്ക് പ്രാർത്ഥന,
1: പ്രാർത്ഥന, വെരി ഗുഡ്. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം. പിന്നെ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുക. എന്തിൻ്റെ കൂടെ? മൊബൈൽ ഫോണിൻ്റെ കൂടെ അല്ലേ? അല്ല, മൊബൈൽ ഫോണിൻ്റെ കൂടെ മൊബൈലിൻ്റെ ഹൃദയത്തോട് തല ചേർത്ത് വെച്ച് കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? മൊബൈൽ വാവാവോ എന്ന് പറഞ്ഞിട്ട് മൊബൈലിൻ്റെ സ്ക്രീൻ എങ്ങാനും വലിയ ഇരിക്കാൻ മാത്രം വലിപ്പണ്ണെങ്കിൽ അതിൽ ഇരുന്നാണ്ട് ഉറങ്ങും അല്ലേ? അങ്ങനത്തെ ആൾക്കാരാണ് പലപ്പോഴും വീട്ടിൽ പോയാൽ. അപ്പം അത് എല്ലാവരും അല്ല, നിങ്ങളല്ല, യു ആർ കറക്റ്റ്. ഐ എം സെയിം അത് അബൌട്ട് അതർ പേഴ്സൺ. കാരണം പൊതുവെ സമൂഹത്തിൽ അങ്ങനെയാണുള്ളത്. അപ്പോൾ അവർ ഉറങ്ങുകയാണെങ്കിൽ അപ്പോൾ ആ ഉറക്കം അവരെ ബാധിക്കണില്ലേ? അപ്പോൾ എത്ര പ്രശ്നമാണത്. അപ്പോൾ അതുപോലെ തന്നെ ബി പി, കൊളസ്ട്രോൾ, ബ്ലഡ് ഷുഗർ ഇതൊക്കെ പരിശോധിക്കണം. റിസ്ക് ഫാക്ടറുള്ള ആളുകളൊക്കെ പ്രത്യേകിച്ചും പിന്നെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ അത് അവഗണിക്കാതെ ശ്രദ്ധിക്കണം പറഞ്ഞ ഒരു കാര്യം. പിന്നെ അതിലേറ്റവും പ്രധാനം എന്ന് വെച്ചാൽ അമിതമായ സ്ട്രെസ് കൊടുക്കാനും നല്ല ബന്ധങ്ങൾ ഉണ്ടായിരിക്കണം. മക്കളെ പറഞ്ഞു കേൾക്കാന്ന് വെച്ചാൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാവണം നമുക്ക്. കൂട്ടുകാർ തമ്മിൽ നല്ല ബന്ധമായിരിക്കണം, ഒരാളോട് ദേഷ്യമില്ലാതിരിക്കുക, സൗഹൃദങ്ങൾ, കുടുംബ ബന്ധങ്ങൾ. നാട്ടിൽ പോകുമ്പോൾ കുടുംബക്കാരായിട്ട് ഇതൊക്കെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വേണ്ട കാര്യം പറഞ്ഞത്.
3: ഇന്ന് ക്ലാസ്സിൽ ഒരു ഫ്രണ്ടിനെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ നല്ല നോക്കി സെലക്ട് ചെയ്യണം. കാരണം അവരിപ്പം കേടാണെങ്കിൽ നമ്മളറിയാം, ഓലതിൽ പോയാലേ നമ്മളെ കൂടെ കാര്യം കേടില്ല. അല്ലെങ്കിൽ ഇനി നമ്മൾ നന്നായി കഴിഞ്ഞതിന് ശേഷം അവരെയും നമ്മൾ നന്നാക്കാൻ നോക്കണം. അവരിലുള്ളത് നമ്മൾ മാറ്റി തെറ്റൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി മാറ്റി കൊടുക്കണം.
1: അപ്പോ ഇനി അതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വരാൻ തോന്നുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കുറച്ച് പോയിന്റ്സുകൾ കൂടി ഉൾക്കൊള്ളിക്കാന്ന് എനിക്ക് തോന്നുന്നു. ക്ഷമിക്കാനും സഹിക്കാനും നമ്മൾ പഠിക്കണം. ഇതൊക്കെയാണ് മൊത്തത്തിൽ നമ്മളൊരു ഹൃദയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ. വേറെ എന്തൊക്കെയായിരുന്നു നിങ്ങൾ പഠിച്ചവ? ഇന്ന് എനിക്ക് ഹദീജ മൻസൂറിന് എന്താ തോന്നി? ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം തോന്നിയത്,
0: ആർക്ക് നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലെ പെരുമാറരുത്.
1: യെസ്, ആ പെരുമാറ്റം നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് പ്രശ്നമാക്കുന്നതാണ്. പിന്നെ വേറെ എന്താ തോന്നിയത്? ഇന്നത്തെ ഒരു പോയിന്റ്സ് ആയിട്ടുള്ള,
3: പിന്നെ ഇപ്പം നമ്മള് പലപ്പോഴും രാത്രിയൊക്കെ, ഇപ്പം കുറെ വീട്ടിലൊക്കെ രാത്രിയൊക്കെ 12 മണി ബർത്ത്ഡേ ഉണ്ടെന്നൊക്കെ രാത്രി 12 മണിക്കൊക്കെ പോയിട്ട് ചില ആൾക്കാർ സർപ്രൈസ് കൊടുക്കുക, അല്ലെ സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഇതിൽ സർപ്രൈസോ എക്സൈറ്റ്മെന്റോ ഒക്കെ വരുമ്പം പെട്ടെന്ന് ഒരാളെ ഞെട്ടിക്കുകയല്ലേ, അപ്പം ഓലൊരു ഞെട്ടിക്കുമ്പോൾ നമ്മളെ ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് കൂടും. അത് കാരണം നമുക്ക് നമ്മളെ നെർവ് സിസ്റ്റമിൽ പ്രശ്നങ്ങളും ചിലപ്പോൾ നമുക്ക് ശ്വാസം മുട്ടലും അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരാം. അതുകൊണ്ട് അത് അങ്ങനെ നല്ലതല്ല.
1: ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇൻഷാല്ലാ, അപ്പോൾ വേൾഡ് ഹാർട്ട് ഫൗണ്ടേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് എന്നുള്ളതിൻ്റെ ഉത്തരം അയച്ച ആൾക്കാരായിരുന്നു ആ ആൾക്കാരെ. ഞാൻ ജസ്റ്റ് ഇതിലിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനീവ, സഫ്ന മുഹമ്മദ് പാണക്കാട് പറഞ്ഞ ജനീവ, അത് ശരിയാണ്, ഉത്തരം ശരിയാണ്. സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണെന്ന് അമീർട്ടി അടുത്തനാട്ടുകാരെ പറഞ്ഞു. ഷംനാദ് ഖാൻ പറഞ്ഞു സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണെന്ന്. പിന്നെ ക്വസ്റ്റ്യൻസ് ഒന്നും ബസ്സിലായിരുന്നു അതുകൊണ്ട് കേട്ടില്ലെന്ന് ജമീല ബി പി കാളിക്കാവ്. ഒരാൾക്ക് കുളിക്കണം, അയാളുടെ കയ്യിലെ ഉപ്പും പായസവും ഉള്ളു, എന്തു ചെയ്യും? റെഹാനബാനു തോട്ടശ്ശേരിയാറ. ഉത്തരം നിങ്ങളോ, ചോദ്യം നിങ്ങളോടാണ്, ഉത്തരം ആർക്കും പറയാം. ഒരാൾക്ക് കുളിക്കണം, അയാളുടെ കയ്യിലെ ഉപ്പും പായസവും ഉള്ളു, എന്തു ചെയ്യും? എന്തു ചെയ്യും? വേഗം പറഞ്ഞോളൂ. റൈഹാനബാനു തോട്ടശ്ശേരിയ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഒരാൺപൂച്ചയും പെൺപൂച്ചയും കണ്ടുമുട്ടി. ആൺപൂച്ചക്ക് പെൺപൂച്ചയെ ഇഷ്ടമായി, ചെവിയിൽ സ്വകാര്യം പറഞ്ഞു. എന്തായിരിക്കും സ്വകാര്യം?
4: എനിക്ക്
1: അതൊക്കെ ഒരു, പിന്നെ എന്താ പറയാ, എന്റെ ഉത്തരവൊന്നും പറഞ്ഞിട്ടില്ല. സാദിഖ് മാത്തൂർ പറഞ്ഞു, പാലക്കാട്ടുകാർ ഉമ്മാന്റെ അത്രയും പ്രാധാന്യമുള്ള ഒരു ബന്ധുവിനെ കാലാമ എന്ന് വിളിക്കും, ആരാണ് ആ ബന്ധു? വെറൈറ്റി വെറൈറ്റി ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട്ടുകാർ ഉമ്മാന്റെ അത്രയും പ്രാധാന്യമുള്ളൊരു ബന്ധുവിനെ കാലാമ എന്ന് വിളിക്കും, ആരാണ്? കാലാമ എന്ന് വിളിക്കും, ആരാണെന്ന് അറിയില്ല. മാതാവിന്റെ അനിയത്തി, ഉമ്മന്റെ അനിയത്തിനെ കാലാമ എന്നാണ് പാലക്കാട്ടുകാർ വിളിക്കലിന്. എനിക്ക് ആദ്യം കിട്ടിയ ഒരു വിവരമാണ് കേട്ടോ. അപ്പൊ സാദിഖ് മാത്തൂർ. ഓക്കെ, ശരി, ഇനി എന്താ അടുത്ത പ്രോഗ്രാം? വേറെ
4: ചരിത്രം,
1: എന്താണ് ചരിത്രം?
4: അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ചുള്ള ചരിത്രം
1: പറയൂ.
4: ഖുർആനിലെ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫ് 9 മുതൽ 26 വരെയുള്ള വചനങ്ങളിലാണ് ഗുഹാവാസികൾ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം സത്യവിശ്വാസികളുടെ വിവരണം ഉള്ളത്. ഇത് കാരണമാണ് ഈ സൂറത്തിന് അൽ കഹ്ഫ് എന്ന പേര് വന്നത്. ഖുർആൻ അവതരണത്തിന് മുമ്പ് തന്നെ അറബികൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു. ജനങ്ങൾ ഈസാ നബിയുടെ മാർഗത്തിൽ നിന്നും തെറ്റി സഞ്ചരിച്ച കാലത്ത് ഒരു രാജാവ് അവരെ വിഗ്രഹാരാധനയ്ക്ക് നിർബന്ധിച്ചു, വഴങ്ങാത്തവരെ മർദ്ദിച്ചു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഒരു കൂട്ടം യുവാക്കൾ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധനയായി പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളുടെ റബ്ബാണ്, അവനു പുറമെ ഒരു ആരാധനയോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതല്ല എന്നവർ വ്യക്തമാക്കി. എന്തു വന്നാലും അവർ പിൻവാങ്ങുകയില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്തു. അള്ളാഹുവിന്റെ കാരുണ്യവും സഹായവും ലഭിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ എല്ലാം ഉപേക്ഷിച്ച് അവർ നാടുവിട്ടു. അള്ളാഹു അവരെ 100 ആണ്ടുകളോളം ഒരു ഗുഹയിൽ ഉറക്കി കിടത്തി. ഗുഹയിൽ അവരെ കണ്ടാൽ ഉണർന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. കുറച്ച് യുവാക്കൾ അവിടെ വിശ്രമിക്കുന്നു. ഒരു കൂറ്റനായ ഗുഹാമുഖത്ത് കാവൽ നിൽക്കുന്നു എന്ന പ്രതീതിയായിരുന്നു. സൂര്യൻ ഉദിച്ചു വരുമ്പോഴും അസ്തമിക്കുമ്പോഴും വെയിലേൽക്കാത്ത ദിശയിലായിരുന്നു ഗുഹ സ്ഥിതി ചെയ്തിരുന്നത്. അള്ളാഹു അവരെ തിരിച്ചും മറിച്ചും കിടത്തിയിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് അധികാരമേറ്റ പുതിയ രാജാവ് വിശ്വാസിയായിരുന്നു. സൗരവർഷപ്രകാരം 300 കൊല്ലവും ചന്ദ്രവർഷപ്രകാരം 350 കൊല്ലവുമാണ് അവർ ഗുഹയിൽ താമസിച്ചത്. ഇത്രയും കാലം ഉറക്കി കിടത്തിയ ശേഷം അള്ളാഹു ഗുഹാവാസികളെ എഴുന്നേൽപ്പിച്ചു. അവർ പരസ്പരം ചോദിച്ചു, നമ്മൾ എത്ര കാലം ഗുഹയിൽ കഴിച്ചുകൂട്ടി? ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അല്പഭാഗമോ ആണ് നാം താമസിച്ചത് എന്ന് അവർ പറഞ്ഞു. സാധാരണയിൽ അധികമുള്ള ഉറക്കമാണ് എന്ന് അവർക്ക് തോന്നി. സത്യം എന്താണെന്ന് അള്ളാഹുവിന് അറിയാം എന്ന് എന്നവർ സമാധാനിച്ചു. കയ്യിലുള്ള നാണയം കൊണ്ട് ഭക്ഷണത്തിനായി ഒരാളെ അങ്ങാടിയിലേക്ക് അയച്ചു. ജനങ്ങൾ നമ്മളെക്കുറിച്ച് അറിയാതിരിക്കാനുള്ള മുൻകരുതൽ വേണമെന്ന് പോകുന്ന ആളെ ഉണർത്തി. അറിഞ്ഞാൽ അവർ എറിഞ്ഞു കൊല്ലുമെന്ന് അവർ ഭയന്നു. കാലവും ജനങ്ങളും രാജാവും മാറിയത് അവർ അറിഞ്ഞിരുന്നില്ല. തങ്ങൾ ഗുഹയിൽ പ്രവേശിച്ച നാളിലെ അതേ അവസ്ഥയാണ് ഇപ്പോഴും ഉള്ളതെന്നായിരുന്നു അവരുടെ ധാരണ. ഭക്ഷണത്തിന് പോയ ആളിൽ നിന്നും തന്നെ അവരെ കുറിച്ച് ജനങ്ങൾ അറിഞ്ഞു. ഗുഹയിൽ പ്രവേശിച്ച കാലത്ത് ഉപയോഗത്തിൽ ഉണ്ടായിരുന്ന നാണയമാണ് അദ്ദേഹത്തിന് കൈവശം ഉണ്ടായിരുന്നത്. ജനങ്ങൾ അദ്ദേഹത്തെ പിടികൂടി ചോദിച്ചപ്പോൾ സത്യം പുറത്തു വന്നു. രഹസ്യം പുറത്തറിഞ്ഞപ്പോൾ അവരെ കാണാൻ ഗുഹയുടെ പരിസരത്ത് ജനങ്ങൾ തടിച്ചുകൂടി. ഏറെ താമസിയാതെ യുവാക്കൾ ഗുഹയിൽ വെച്ച് മരണമടഞ്ഞു. ജനങ്ങളുടെ അക്രമം ഭയന്ന് ഗുഹയിൽ അഭയം തേടിയവർ ഇന്നും ജനങ്ങളാൽ ആദരിക്കപ്പെടുന്നവരായിരുന്നു.
1: ഓക്കെ, മാഷാല്ലാ. അപ്പോ ഗുഹവാസികളുമായി ബന്ധപ്പെട്ട അസ്ഹാബുൽ കഹ്ഫുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത്. ഇനി ലുത്ഫി, ഏതാണ് ഇനി അടുത്ത?
0: പ്രപഞ്ച സൃഷ്ടാവ്, ഖാലിഖുൽ കൗൻ, പ്രപഞ്ച സൃഷ്ടാവ്. ആകാശത്തെയും അതിലുള്ള അനന്തകോടി നക്ഷത്രങ്ങളെയും ഗോളങ്ങളെയും ഭൂമിയെയും അതിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചതും നിയന്ത്രിക്കുന്നതും അള്ളാഹുവാണ്. എന്നാൽ ലോകത്തിന് ഒരു സൃഷ്ടാവില്ലെന്നും എല്ലാം തനിയെ ഉണ്ടായതാണെന്നും മതം മനുഷ്യ പുരോഗതിക്കും സ്വാതന്ത്ര്യത്തിനും തടസ്സമായി നിൽക്കുന്നതാണെന്നും അതിനാൽ മതത്തെയും ദൈവത്തെയും കയ്യൊഴിക്കലാണ് സമൂഹത്തിന് നല്ലതെന്നും വാദിക്കുന്ന ചിലരെയും നമുക്ക് ചുറ്റിലും കാണാം. നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, സ്വതന്ത്ര ചിന്തകർ എന്നീ പേരുകളിലൊക്കെ ഇവർ അറിയപ്പെടുന്നു. അതിസൂക്ഷ്മവും ഏറെ അത്ഭുതകരവുമായ ഈ ലോകത്തിൻ്റെയും അതിലെ ഓരോ സൃഷ്ടിയുടെയും സൃഷ്ടിപ്പ് തീർത്തും യാദർശികമാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് പറയാനാകുമോ? കേവലം ഒരു മുട്ടുസൂചി പോലും നിർമ്മാതാവില്ലാതെ താനേ ഉണ്ടാവുകയില്ലെന്ന് നമുക്കറിയാം. എന്നിരിക്കെ ഈ അത്ഭുത പ്രപഞ്ചം എങ്ങനെ സ്വയം ഉണ്ടായിത്തീരും? അള്ളാഹു ചോദിക്കുന്നു.
4: أم خلقوا من غير شيء أم هم الخالقون أم خلقوا السماوات والأرض بل لا يوقنون.
0: അതല്ല, യാതൊരു വസ്തുവിൽ നിന്നുമല്ലാതെ അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണോ? അതല്ല, അവർ തന്നെയാണോ സൃഷ്ടാക്കൾ? അതല്ല, അവരാണോ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചിരിക്കുന്നത്? അല്ല, അവർ ദൃഢമായി വിശ്വസിക്കുന്നില്ലേ? സൂറത്തു നൂർ. അള്ളാഹു പറയുന്നു, ഇത് സത്യമാണെന്ന് അവർക്ക് വ്യക്തമാകാത്ത വണ്ണം ചക്രവാളങ്ങളിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണ് എന്നു തന്നെ മതിയായതല്ലേ?
5: وفي الأرض آية للموقنين وفي أنفسكم أفلا تبصرون وفي السماء رزقكم ما توعدون فورب السماء والأرض إنه لحق مثل ما أنكم تنطقون.
0: ദൃഢ വിശ്വാസമുള്ളവർക്ക് ഭൂമിയിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് നിങ്ങളിൽ തന്നെയും എന്നിട്ട് നിങ്ങൾ കണ്ടറിയുന്നില്ലേ? ആകാശത്ത് നിങ്ങൾക്കുള്ള ഉപജീവനവും നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്ന കാര്യങ്ങളുമുണ്ട്. എന്നാൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രക്ഷിതാവിനെ തന്നെയാണെന്ന് സത്യം. നിങ്ങൾ സംസാരിക്കുന്നത് എന്നതുപോലെ തീർച്ചയായും ഇത് സത്യമാകുന്നു. അഥവാ സ്വയം ശരീരത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി സൃഷ്ടാവിനെ ബോധ്യപ്പെടാൻ എന്നർത്ഥം. ഇത് മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിയും ചിന്തയും ഒന്നും ആവശ്യമില്ല. ഒരു സംഭവം നോക്കും. ഒരു ഗ്രാമീണനായ അറബി ചോദിക്കപ്പെടുന്നു, നീ എങ്ങനെയാണ് നിന്റെ രക്ഷിതാവിനെ മനസ്സിലാക്കിയത്? അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ഒട്ടകത്തിൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു, കാൽപ്പാടുകൾ യാത്രാ സംഘത്തെ അറിയിക്കുന്നു, എങ്കിൽ നക്ഷത്രപഥങ്ങൾ നിറഞ്ഞ ആകാശവും സഞ്ചാരപാദങ്ങൾ ഉള്ള ഭൂമിയും അത്യുന്നതനും സൂക്ഷ്മജ്ഞാനിയുമായ ഒരു സൃഷ്ടാവിനെ അറിയിക്കുന്നില്ലേ? തഫ്സീറുറാസ്. എത്ര വ്യക്തമായ മറുപടി! സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാളും അനിവാര്യമായും അംഗീകരിക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. ധിക്കാരവും അഹങ്കാരവും മൂലം സൃഷ്ടാവിനെ നിഷേധിക്കുന്നവൻ്റെ പോലും അകത്തളങ്ങളിൽ ഒരു സൃഷ്ടാവിനെ അംഗീകരിക്കുന്ന മനസ്സ് കൂടിക്കൊള്ളുന്നു എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഏറ്റവും വലിയ ധിക്കാരിയായ ഫിർഔനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, قال لقد علمت ما أنزل هؤلاء إلا رب السماوات والأرض بصائر وإني لأظنك لا يا فرعون مثبورا. അദ്ദേഹം മൂസ അലൈഹിസ്സലാം ഫിറോവിനോട് പറഞ്ഞു, കണ്ണു തുറപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളായിക്കൊണ്ട് ഇവ ഇറക്കിയത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവ് തന്നെയാണ് എന്ന് തീർച്ചയായും നീ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫിറാവുനെ തീർച്ചയായും നീ നാശമടഞ്ഞവൻ തന്നെ എന്നാണ് ഞാൻ കരുതുന്നത്.
6: യെസ്, അപ്പോൾ നമ്മൾ നമ്മുടെ സമയത്തിൻ്റെ പരിമിതിയിലുള്ളത് നമ്മൾ അവസാനത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, പിന്നെ അപ്പോൾ ഫിറൗനിൻ്റെ ചരിത്രത്തിലൂടെ ആവട്ടെ, അതുപോലെ തന്നെ മറ്റ് ദൃഷ്ടാന്തങ്ങളിലൂടെയൊക്കെ ആവട്ടെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ വിശുദ്ധ ഖുർആനിൽ ഓർമ്മിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും നല്ല അറിവുകൾ പകർത്താനും ഒക്കെ നമുക്ക് കഴിയണം. നന്നായിട്ടുണ്ട്, ആ വിവരണങ്ങളൊക്കെ നന്നായിട്ട് അവതരിപ്പിച്ചു എന്ന് റയ്ഹാന ബാനു തോട്ടശ്ശേരി അറ പറയുന്നു. MS 7th standard അമീൻ എം പഠിക്കുന്ന അവൻ എൻ്റെ ഒരു ഒരു മെസ്സേജ് കണ്ടു. ഷംനാദ് ഖാൻ പറയാ എന്നാണ്, പായസത്തിൽ ഉപ്പിടുമ്പോൾ കുളമാവും, അപ്പോൾ അതിൽ കുളിക്കാൻ പറ്റുമെന്നാണ് നേരത്തെ ചോദ്യത്തിൻ്റെ ചോദ്യം. ഉപ്പും പായസവും ഉള്ളതായൊക്കെ കുളിക്കണം, എന്ത് ചെയ്യും? അയാൾ പായസത്തിലേക്ക് ഉപ്പിടുക, അപ്പോൾ പായസാവോ കുളമാവും, അപ്പോൾ അതിന് കുളിക്കാം എന്ന കുസൃതി ചോദ്യമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞു അല്ലേ? ശരി, പിന്നെ ഇനി ഇന്നത്തെ ഈവനിങ് ലൈവിൻ്റെ അവസാന സമയം, നമുക്ക് ഇനി 2 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ. കൂടുതൽ പ്രോഗ്രാമുകൾക്ക് അവസരമില്ല. നല്ല കഴിവുള്ള കുട്ടികളാണ്, സമയം പോയത് അറിഞ്ഞില്ല. ഇവർക്ക് മോട്ടിവേഷൻ നൽകുന്ന സലാമാഷിനും അഭിനന്ദനങ്ങൾ എന്നാണ് സാദിഖ് മാത്തൂർ പാലക്കാട്. ഓക്കെ, അപ്പം മോട്ടിവേഷനിലൂടെയൊക്കെ നല്ല നന്നായി തെറ്റുകളൊക്കെ തിരുത്തി ഇനിയും കൂടുതൽ നല്ല ലൈവിലൂടെ തന്നെ നമുക്ക് പോകാൻ കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇൻഷാല്ലാ ഇന്നത്തെ ലൈവിൻ്റെ കൂടെ നിങ്ങളുടെ ഇതുവരെയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരാണ് ലുത്തുഫി, ഇൻഷാ, മെഹറിൻ, ഖദീജ, മൻസൂർ. അപ്പോൾ പ്രിയമുള്ളവരെ, ലൈവ് ഇവിടെ അവസാനിക്കണം. മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.

പീസ് റേഡിയോ സ്വരം കരുണയും അലിവും നിറഞ്ഞ പ്രവാചകന്റെ അനുപമ വ്യക്തിത്വത്തിന്റെ ഈരടികൾ. ഗാനം അൻപവൻ പുകളമ്പിയ. ഗാനരചന ടി പി ആലിക്കുട്ടിക്കുരുക്കൾ. ഈണം നൽകിയത് വി എം കുട്ടി. ആലപിക്കുന്നു നിതാമോൾ.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഇനി നാം കേൾക്കുന്നു ഓർമ്മ. കെ മൗലവിയെക്കുറിച്ചുള്ള സ്മാരക ഗ്രന്ഥമാണ് ഓർമ്മ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അബ്ദുസമദ് കല്ലടിക്കോടിന്റെ ശബ്ദത്തിൽ.
1: കേരളീയ മുസ്ലിങ്ങളെ ഇസ്ലാമിക പ്രമാണങ്ങളുടെ വെള്ളി വെളിച്ചത്തിലേക്ക് നയിച്ച നവോത്ഥാന നായകരിൽ അഗ്രഗണ്യനാണ് മർഹൂം കെ എം മൗലവി. കെ എം മൗലവി സ്മരണികയിൽ നിന്ന് മർഹൂം കെ എം മൗലവിയുടെ ഫത്വകൾ. എഴുത്ത് എം കെ കുമരനെല്ലൂർ. പണ്ഡിതവര്യനായിരുന്ന മൗലാന കുഞ്ഞമുഹമ്മദ് ഹാജിയുടെ പ്രധാന ശിഷ്യനും ഫത്വ എഴുത്തുകാരനും ജാമാതാവുമായിരുന്നു കെ എം മൗലവി. കൊടുങ്ങല്ലൂരിൽ അഭയാർത്ഥിയായി താമസിച്ചത് മുതൽക്കാണ് പ്രസ്തുത നാമത്തിന് കൂടുതൽ പ്രസിദ്ധിയാർജിച്ചത്. അതിനു മുമ്പ് തയ്യിൽ മുഹമ്മദ് കുട്ടി മൗലവി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ഫത്വ എഴുത്തുകാരൻ ആയതുകൊണ്ടാണ് കാത്തിബ് എന്ന നാമം ലഭിച്ചതെന്ന് പ്രസ്താവിച്ചുവല്ലോ. വാഴക്കാട് ദാറുൽ ഉലൂം മദ്രസയിൽ മൗലാന കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശിഷ്യനായി ചേർന്നത് മുതൽ തൻ്റെ വന്യഗുരുവിൻ്റെ ഫത്വകളും മറ്റെഴുത്തുകുത്തുകളും എഴുതിയിരുന്നത് അദ്ദേഹം തന്നെയായിരുന്നു. റിസാലത്തുൽ മാറദീനി എന്ന തർജുമുൽ മീഖാത്തിലുള്ള കൃതിക്ക് മൗലാന കുഞ്ഞഹമ്മദ് ഹാജി എഴുതിയ വ്യാഖ്യാനം എഴുതിയതും അച്ചടിപ്പിച്ചതും പരേതനായിരുന്നു. ഇങ്ങനെ മൗലാനയുടെ ഫത്വ എഴുത്തുകാരനായതുകൊണ്ട് അനേകം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാനും ഷാഫി, ഹനഫി എന്നീ രണ്ട് മദ്ഹബുകളിലെ എല്ലാ കിതാബുകളും സശ്രദ്ധം വായിക്കാനും പഠിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. കാലാന്തരത്തിൽ മൗലാനയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ തൻ്റെ ആരുമ ശിഷ്യനെ വിളിച്ച് കയ്യിൽ കൊടുക്കുകയും അതിന് ഗ്രന്ഥങ്ങൾ നോക്കി മറുപടി എഴുതാൻ പറയുകയുമായിരുന്നു പതിവ്. എഴുതിക്കൊണ്ടുവന്നാൽ മൗലാന മൗലവി ചാരുലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് എഴുതി ഒപ്പുവെച്ച് കൊടുക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. ഷാഫി മദ്ഹബിലുള്ള എല്ലാ ഗ്രന്ഥങ്ങളും വിശിഷ്യ ഫത്ഹുൽ മുഈനും തുഹ്ഫയും കെ എം മൗലവി സാഹിബിന് നല്ല മനപ്പാഠമായിരുന്നു. ചരിത്രപ്രസിദ്ധമായ പ്രാചീന കേരളത്തിലെ പ്രമുഖരായിരുന്ന കട്ടിലശ്ശേരി ആലി മുസ്ലിയാർ, തട്ടാങ്കര കുട്ടിയാമു മുസ്ലിയാർ, പൊന്നാനി മക്കദൂം പുതിയകത്ത് കുഞ്ഞിബാവ മുസ്ലിയാർ, നാദാപുരത്ത് അറക്കൽപരി മുസ്ലിയാർ, കാസർകോട് ഖാലി അബ്ദുള്ള ഹാജി മുതലായ പണ്ഡിത നേതാക്കന്മാർ സമ്മേളിച്ചിരുന്ന പുളിക്കലെ ആ മഹാപണ്ഡിത സദസ്സിൽ കൊല്ലോളി അഹമ്മദ് കുട്ടി മുസ്ലിയാർക്കെതിരായുള്ള മൗലാന കുഞ്ഞഹമ്മദ് ഹാജിയുടെ സുപ്രസിദ്ധമായ വാദമുഖങ്ങളെ ഉന്നയിച്ചുകൊണ്ടുള്ള ഖിബിലത്തർക്കത്തിലെ ഫത്വകളും കുർദിയുടെ ഫത്വയും മറ്റും വായിച്ചത് നമ്മുടെ കഥാപുരുഷനായിരുന്നുവെന്നറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാവുന്നതാണ്. പ്രസ്തുത സദസ്സിൽ സമ്മേളിച്ചിരുന്ന എല്ലാ പണ്ഡിതന്മാരും അദ്ദേഹത്തിൻ്റെ മഹത്വവും സാമർത്ഥ്യവും സമ്മതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. കഥാപുരുഷൻ്റെ ഫത്വകൾ ഇത്രയെന്ന് ഖണ്ഡിതമായി പറയുക സാധ്യമല്ല. സ്വകാര്യ വ്യക്തികൾക്ക് നൽകിയ അനേകം ഫത്വകളുണ്ട്. പ്രമുഖന്മാരായ പലരും പല സംഗതികളെക്കുറിച്ചും വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും തന്നോട് എഴുതി ചോദിക്കുകയും താൻ അതിനും സമുചിതവും ലക്ഷ്യസഹിതവുമായ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യയുടെ അംബാസഡറായി ഈജിപ്തിൽ താമസിച്ചിരുന്ന സന്ദർഭത്തിൽ ഹാജി അബ്ദുസത്താർ ഹാജി ഇസ്ഹാഖ് സേഠ് ചില മതപരമായ സംശയങ്ങളെക്കുറിച്ച് മൗലവിയോട് എഴുതി ചോദിച്ചിരുന്നതായും അതിന് തൃപ്തികരമായ മറുപടി നൽകിയിരുന്നതായും ഞാൻ കേട്ടിട്ടുണ്ട്. സത്താർ സേട്ട് സ്വിറ്റ്സർലാൻഡിൽ ജനീവയിൽ ചില ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്നും ചില ചോദ്യങ്ങൾ മൗലവി സാഹിബിനോട് എഴുതി ചോദിക്കുകയും മറുപടി നൽകുകയും ചെയ്യുകയുണ്ടായി. രേഖപ്പെടുത്തപ്പെട്ട ഫത്വകൾ വളരെ വിരളമാണ്. കൊടുങ്ങല്ലൂരിൽ നിന്ന് തൻ്റെ പത്രാധിപത്യത്തിൽ പുറപ്പെട്ടിരുന്ന അല്ലിർഷാദ്, അല്ലിസ്ലാഹ് എന്നീ മാസികകളിലും തിരൂരങ്ങാടിയിൽ നിന്നും തൻ്റെ പത്രാധിപത്യത്തിൽ നടത്തിയിരുന്ന അൽ മുർഷിദിലും കോഴിക്കോട്ടു നിന്ന് പുറപ്പെടുന്ന അൽ മനാറിലും മൗലവി സാഹിബിൻ്റെ ചില ഫത്വകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവകളിലേക്കെല്ലാം ഒന്ന് കണ്ണോടിക്കുക പോലും ഇത്തരുണത്തിൽ സാധ്യമല്ലാതായിരിക്കുന്നു. മൗലാനയുടെ ഫത്വകളെല്ലാം വിശുദ്ധ ഖുർആനെയും റസൂൽ തിരുമേനിയുടെ ഹദീസിനെയും പ്രമുഖരായ പണ്ഡിതന്മാരാൽ എഴുതപ്പെട്ട മതഗ്രന്ഥങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളവയാണ്. 935 ഫെബ്രുവരിയിലാണ് തിരൂരങ്ങാടിയിൽ നിന്നും തൻ്റെ പത്രാധിപത്യത്തിൽ അൽ മുർഷിദ് അറബി മലയാള മാസിക പുറപ്പെടാൻ തുടങ്ങിയത്. അതിലെ ചില ഫത്വകൾ 4, 5 ലക്കങ്ങളിലായിട്ടാണ് എഴുതി അവസാനിപ്പിച്ചിട്ടുള്ളത്. ഓരോ വിഷയങ്ങളെക്കുറിച്ചും അവയെപ്പറ്റി ആർക്കും തന്നെ ഒരു സംശയവും അവശേഷിക്കാത്ത വിധം പ്രതിപാദിച്ചിട്ടുണ്ട്. അൽമുർഷിദിലെ ചില ഫത്വകൾ ഓരോന്നും ചോദ്യങ്ങളും മറുപടികളും കൂടി എഴുതുമ്പോൾ ഒരു മഹാഗ്രന്ഥമായിത്തീരും. അവയെല്ലാം ക്രോഡീകരിച്ച് കെ എം മൗലവി സ്മാരക ട്രസ്റ്റ് വകയായി പ്രസിദ്ധീകരിക്കുമെന്ന് പ്രത്യാശിക്കുകയാണ്. അൽമുർഷിദിലെ ഒന്നാം ലക്കത്തിൽ ജനാബുമാർ കൊടപ്പന കുഞ്ഞുമൊയ്തീൻകുട്ടി, മൂർപ്പലാക്കൽ മൊയ്തീൻ, അയകൻ എനിക്കുട്ടിമുല്ല, കരിമ്പിൽ മികച്ച പറമ്പിൽ അഹമ്മദ്, കരിമ്പിൽ മികച്ച പറമ്പിൽ കുഞ്ഞാലൻകുട്ടി എന്നീ അഞ്ചുപേർ ഒപ്പിട്ട തവസ്സുൽ ഇസ്തിഗാസയെക്കുറിച്ചുള്ള മൂന്ന് ചോദ്യങ്ങളാണ്. അതിന് അൽമുർഷിദ് ഒന്നാം പുസ്തകം രണ്ടാം ലക്കത്തിലും തുടർന്നുള്ള ലക്കങ്ങളിലുമായി ഇന്ത്യയിലെ മഹാചിന്തകനും ഖുർആനിലും ഹദീസിലും അപാരമായ പാണ്ഡിത്യം നേടിയ മഹാനുമായിരുന്ന ഷാഹ് വലിയുല്ലാഹ് ദഹ്ലവിയുടെ അൽ ഫൗസുൽ കബീർ, ഹജ്ജത്തുല്ലാഹിൽ ബാലിഗ മുതലായ പ്രബലമായ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി നൽകിയ സുദീർഘമായ മറുപടിയും പഠനാർഹമാണ്. തവസ്സുൽ ഇസ്തിഗാസയെ സംബന്ധിച്ച് നിഷ്പക്ഷവാദിയായ ഒരു വ്യക്തിക്കും തന്നെ അതിലൊരു സംശയം അവശേഷിക്കില്ല. 1935 നവംബർ മാസത്തിൽ പുറപ്പെട്ട അൽ മുർഷിദ് പത്താം ലക്കത്തിൽ ഖുർആൻ ഭാഷ്യത്തെപ്പറ്റി പ്രധാനമായ ചില ചോദ്യങ്ങൾ കാസർകോട്ട് നിന്ന് ടി ഉബൈദ് സാഹിബ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഷാഫി മദ്ഹബിലെ ഷെർവാനി, ഹനഫി മദ്ഹബിലെ ഇബ്നു ഹജറുൽ അസ്കലാനിയുടെ ഫത്തുഹുൽ ബാരി, ഇബ്നു ഹസ്മിൻ്റെ മുഹല്ല, ഇബ്നു ഹജറിൻ്റെ ഫത്താവ മുതലായ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി നൽകിയ സുദീർഘമായ മറുപടി സ്മരണാർഹമാണ്. 1936 ജനുവരിയിൽ പുറപ്പെട്ട അൽ മുർഷിദ് പന്ത്രണ്ടാം ലക്കത്തിൽ സി അബ്ദുറസാഖ് എന്ന മാന്യൻ ഹനഫി മദ്ഹബിലെ പ്രധാനപ്പെട്ട കിതാബുകളെ അടിസ്ഥാനമാക്കി ഒരു മറുപടി നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടി വളരെ പ്രാധാന്യമുള്ളതാണ്. ചോദ്യം ഇങ്ങനെയാണ്: മാന്യരെ, താഴെ കൊടുത്ത ചോദ്യത്തിന് ഹനഫി മദ്ഹബിലെ മുഅ്തബറായ കിതാബിൻ്റെ ഇബാറത്ത് അൽ മുർഷിദ് ദ്വാര ഒരു ഫത്വ പുറപ്പെടുവിക്കാൻ വിനയാദരപൂർവം അപേക്ഷിക്കുന്നു. ഒരു സ്ത്രീ അവളുടെ മകനെ അടിച്ചതിന് അടിച്ചവന്റെ കൈ വീണുപോകുവാൻ വേണ്ടി ഷെയ്ത്താന് നേർച്ചയാക്കിയിരുന്നു. പിന്നീട് ഈ വിവരം പരസ്യമാവുകയും വിചാരണയ്ക്ക് വരികയും ചെയ്തപ്പോൾ ആ സ്ത്രീയുടെ മറുപടി ഇപ്രകാരമായിരുന്നു: എന്റെ മകനെ അടിച്ചവന്റെ കൈ വീണുപോകാൻ വേണ്ടി ഞാൻ മേൽപ്രകാരം നേർച്ചയാക്കിയത് വാസ്തവമാണ്. അത് തെറ്റാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇങ്ങനെ പലരും ചെയ്തു കണ്ടതിനാലും ചെയ്തു വരുന്നതിനാലുമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഈ സ്ത്രീ മുർത്തദ്ദാണെന്നും അതിനാൽ റദ്ദിന്റെ കലിമ ചൊല്ലി മുർത്തദ് ഇസ്ലാമിലേക്ക് മടങ്ങുന്നതിനുള്ള കലിമത്ത് നിക്കാഹ് പുതുക്കേണ്ടതാണെന്ന് ചിലരും തൗബയും ഇസ്തിഗ്ഫാറും മതിയാകുമെന്നും നിക്കാഹ് പുതുക്കേണ്ടതില്ലെന്നും കുഫ്രിയത്തിന് ഉദവുകാറ് മറ്റു ചിലരും പറയുന്നു. മേലുദ്ധരിച്ച ചോദ്യത്തിന് ഒരു മറുപടി തന്ന് ഞങ്ങളുടെ സംശയത്തിന് നിവൃത്തി തരുവാൻ വീണ്ടും അപേക്ഷിച്ചുകൊള്ളുന്നു. അബ്ദുറസാഖ് കോട്ടിക്കുലം, ഉദുമ. ഈ ചോദ്യത്തിന് ഹനഫി മദ്ഹബിലെ പ്രധാന ഗ്രന്ഥമാകട്ടെ, ഷാഫി മദ്ഹബിലെ ഇബ്നു ഹജറിന്റെ അല്ലിയലാം, അൽ മുർഷിദിന്റെ ഇതേ ലക്കത്തിൽ വണ്ടൂർ ഖാദിയും മുദരിസുമായിരുന്ന മർഹൂം കൈപ്പറ്റ മുഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ മുഹമ്മദ് മൗലവി തറാവീഹ് നമസ്കാരങ്ങൾക്കിടയിൽ ചൊല്ലിവരാറുള്ള സ്വലാത്തുകളെപ്പറ്റി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇബ്നു ഹജറിന്റെ ഫതാവുൽ കുബ്ര, അൽ ഇബ്ദാ, ഇസ്ലാഹുൽ മസാജിദ്, ഇമാം ഗസ്സാലിയുടെ ഇഹ്യാ തുടങ്ങിയ ഗ്രന്ഥങ്ങളെ ആധാരമാക്കി എഴുതിയ മറുപടി വളരെ ഉപകാരപ്രദമായിരുന്നു.
0: നാം ഇതുവരെ കേട്ടത് ഓർമ്മ, കെ മൗലവിയുടെ സ്മാരക ഗ്രന്ഥമാണ്. ഓർമ്മ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേട്ടത് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: പ്രിയമുള്ളവരെ, ഒരു മരത്തിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇന്നത്തെ ചിന്തയിൽ 400 വർഷം പഴക്കമുള്ള ഷജറത്തുൽ ഹയാത്ത്, ജീവന്റെ മരം എന്ന് പറയുന്ന ഒരു മരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കമൻ്റ് ചെയ്യാം. ബഹ്റൈനിലാണ് ആ മരമുള്ളത്. നമുക്ക് ഗൂഗിളിൽ അടിച്ചെടുത്താൽ തന്നെ ആ മരത്തിൻ്റെ ചിത്രം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു പക്ഷേ ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു മരമാണ്. ഒരു 9-10 മീറ്റർ ഉയരമുള്ള ഒരു മരം. ശുദ്ധജലങ്ങളൊന്നും അതിൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊന്നുമില്ല. പക്ഷേ അതിൻ്റെ വേരുകൾ സാധാരണ ഒരു മരത്തിൻ്റെക്കാളപ്പുറത്ത് 50 മീറ്റർ ആഴത്തിലേക്ക് അതിൻ്റെ വേരുകൾ പോയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ആ പ്രദേശത്ത് മഴ പിന്നെ വെള്ളത്തിൻ്റെ സാധ്യതകളൊക്കെ വളരെ വിരളമാണ്. ഒരു 40 മീറ്റർ അകലെയായിട്ടൊക്കെയാണ് ഇതിൻ്റെ ബഹ്റൈൻ തലസ്ഥാനമായിട്ടുള്ള മനാമയിൽ നിന്ന് 40 മീറ്റർ അകലെയായിട്ടാണ് ഈ ഒരു മരമുള്ളത് എന്ന്. അപ്പം മരത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വരണമെന്ന് വെച്ചാൽ മരത്തിൻ്റെ വിശേഷം പറയാനല്ല, ഈ ഒരു മരത്തിൻ്റെ സവിശേഷത പറയുമ്പോൾ ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തനീയമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കൂട്ടത്തിൽ പറയുന്നത്, അബ്ദുൾ സാറിന് എങ്ങനെ തോന്നിയിട്ടുണ്ടെന്നറിയില്ല, വയനാട്ടിലൂടെ കൂടെ ഒക്കെ പോകുമ്പോൾ ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ, ചെറിയ യാത്രയാണെങ്കിൽ പോലും, ഈ മരങ്ങൾ എങ്ങനെ എപ്പോഴും ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. ചില മരങ്ങൾ അതിമനോഹരമായ സൗന്ദര്യമുള്ള മരങ്ങൾ, ഓരോ മരങ്ങൾക്കും അതിൻ്റെ ഇലകളാവട്ടെ അത് റോട്ടിലേക്ക് ഇങ്ങനെ തോന്നി എന്തൊക്കെയോ നമ്മോട് പറയുന്ന പോലെ നമുക്ക് തോന്നും. പ്രത്യേകിച്ച് വയനാട്ടിലേക്കുള്ള യാത്രയിലൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ഒരുപാട് മരങ്ങൾ കാണലുണ്ട്. ഇപ്പോൾ ഡെയിലി നമ്മൾ പോകുന്ന പ്രദേശങ്ങളിലൂടെയൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് റോഡ് സൈഡിലൊക്കെയുള്ള മരങ്ങൾക്ക് ചില സവിശേഷതകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. മരത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിലൊക്കെ മരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ ഇലയെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് ഒക്കെ. നമുക്ക് ഒരു കണക്ഷൻ അവിടെ ഉണ്ട്. ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഒരു മരം ഷജറത്തുൽ ഹയാത്ത്, അത് പ്രതികൂലമായ ഒരു നിലക്കും നിലനിൽക്കാൻ സാധ്യതയില്ലാത്ത, ചുറ്റും ഒരു മരങ്ങളുടെ സാന്നിധ്യമില്ലാത്തൊരു പ്രദേശത്ത് ഒരു മരം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ, 400 വർഷത്തിലധികം ആയിട്ട് നിലനിൽക്കുന്ന ഒരു മരം, ഇതെന്താണ് നമുക്ക് നൽകുന്ന പാഠം? പ്രകൃതിയിലുള്ള ഓരോ പ്രതിഭാസങ്ങളിലും ചില അപൂർവതകളിൽ, ചില സാധാരണമല്ലാത്ത ചില കാര്യങ്ങളൊക്കെ പ്രകൃതിയിലുണ്ടാവും. ഇതിലൊക്കെ ഒരു മനുഷ്യനെന്ന അർത്ഥത്തിൽ നമുക്ക് എന്ത് ചിന്തിക്കാനുണ്ട്?
1: തീർച്ചയായും വളരെയധികം കാര്യങ്ങൾ ഉണ്ട്. പ്രതികൂലമായ കാലാവസ്ഥകൾ അല്ലെ, മനുഷ്യനും ഒരുപാട് വരാം. പ്രതികൂലമായ സാമ്പത്തികമായുള്ള കമ്മി, അതൊരു പ്രതികൂല അവസ്ഥയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കുറവ്, അതേപോലെ ബുദ്ധിപരമായ ചില വെല്ലുവിളികളൊക്കെ, അല്ലെങ്കിൽ പിന്നെ അവയവങ്ങൾക്കുള്ള പരിമിതികൾ ഒക്കെ മനുഷ്യന് വെല്ലുവിളികളാണ്. പക്ഷേ ഈ ഒരു മരത്തെപ്പോലെ ആ വെല്ലുവിളികളെ അതിജീവിച്ച് ഒരു സർവൈവ് ചെയ്യുക എന്നുള്ളത് മനുഷ്യന് ഈ മരത്തിൽ നിന്നുള്ള വളരെ വലിയ ഒരു പാഠം തന്നെയാണ്.
0: സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് നിലനിന്നു പോവുക എന്ന് പറയുന്നതല്ല മികവ്. പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ കഴിയുക, സർവൈവ് ചെയ്യാൻ കഴിയുക എന്ന, അതും മനുഷ്യനിൽ അങ്ങനെ ഒരു കഴിവുണ്ട്. അത് ഈ പ്രകൃതിയിൽ പലതിനും വന്ന് കൊടുത്ത പോലും നമുക്കതുണ്ട്. അങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത്, ഇവിടെ ഇങ്ങനെ ജീവിച്ച് സർവൈവ് ചെയ്ത് പോകുന്നുള്ളതല്ല, ജീവിതത്തിൻ്റെ ഒരു എയിമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര, അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് മരണാനന്തരമാണ്. പക്ഷെ മരിക്കുന്നവരെ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ജീവിതത്തിന് ചില ലക്ഷ്യങ്ങളുണ്ടാവും, ചില താല്പര്യങ്ങൾ നമുക്കുണ്ടാവും. അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾക്ക് ജീവിതം കടന്നു പോകണം, ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ എത്തേണ്ടത്. അതിൽ നമുക്ക് പല പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തരണം ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളത് നമ്മൾ തേടി പിടിക്കേണ്ട കാര്യങ്ങളുണ്ട്. മരത്തിൻ്റെ വേര് പറയുന്നൊരു കാര്യം, മരത്തിൻ്റെ വേര് അവിടെ അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള നനവ് മാത്രം ഉൾക്കൊണ്ട് അങ്ങോട്ട് നനവ് വന്നതല്ലല്ലോ. ഈ അതിൻ്റെ ഒരു 50 മീറ്റർ ആഴത്തിലേക്ക് അതിൻ്റെ വേരുകൾ പോയിട്ടുണ്ട് എന്ന് വരെ നിഗമനം പറയുന്നതിന് ശാസ്ത്രീയം

0: ഗൾഫ് രാജ്യങ്ങളിലേക്ക്, ഇപ്പൊ യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കൊക്കെ പോകുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ആ മരുഭൂമിയിൽ ആളുകൾ ചെന്ന് കഷ്ടപ്പെട്ട് അവിടുത്തെ സാഹചര്യങ്ങളോട് മല്ലിട്ട് നമ്മുടെ നാട്ടിലേക്ക് ക്യാഷ് അയച്ച് കുടുംബത്തിനെയും വളർത്തി നാടിനെയും വളർത്തി കേരളം ഇന്ന് കാണുന്ന ഒരു എല്ലാ വിഷയത്തിലും നമ്പർ വൺ ആയതിൻ്റെ ഒരു പ്രധാന കാരണം ഗൾഫിലുള്ള ആളുകളുടെ അധ്വാനം തന്നെയാണ്. അപ്പോൾ ഏത് സാഹചര്യത്തിലേക്ക് പറിച്ചു നട്ടാലും അവിടെ സർവൈവ് ചെയ്ത് അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള കഴിവ് നമ്മുടെ പഴയ തലമുറക്ക് ഉണ്ടായിരുന്നു.
1: അതുപോലെ തന്നെ ഇതിൽ ചേർത്ത് ഇപ്പം നല്ല പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പറഞ്ഞത്. അതുപോലെ എനിക്ക് തോന്നിയ കാര്യം, ഈ നമ്മൾ ഏതൊരു സംഗതിയുടെയും ബാഹ്യവും ആന്തരികവുമായ കാര്യമുണ്ട്. ആന്തരികമായ വളർച്ചയാണ് പലപ്പോഴും ബാഹ്യമായ വളർച്ചയ്ക്ക് കരുത്തായി തീരുന്നത്. ആ മരത്തിൻ്റെ ആന്തരികമായൊരു വളർച്ചയാണ് ആ വേരിൻ്റെ വളർച്ചയാണ്. ആ വേരിൻ്റെ വളർച്ചയാണ് അതിൻ്റെ ബാഹ്യമായ ആ മരം അത്രയും ഉയരത്തിൽ അവിടെ ഇപ്പോഴും പച്ചപ്പോടുകൂടി നിലനിൽക്കുന്നത് വേര് വളരുന്നതുകൊണ്ടാണ്. ഒരു മനുഷ്യൻ വളരുന്നത് അവൻ്റെ ആന്തരിക വളർച്ച ഉണ്ട്, മനസ്സിൻ്റെ വളർച്ച. ആ മനസ്സിൻ്റെ വളർച്ച ഏറ്റവും അധികം ആ വളരാൻ അവനെ അതിന് ആ വളർച്ചയ്ക്ക് ഏറ്റവും ജീവൻ കൊടുക്കുന്നത് ആത്മാവിൻ്റെ ആ ഒരു ജീവൻ തന്നെയാണ്. ആത്മാവിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതോടുകൂടി ശരീരത്തിൻ്റെ കനമോ ശരീരത്തിൻ്റെ മുടിപ്പോ അതിനൊന്നും പ്രസക്തിയില്ലാതെ പോകണം. അപ്പം ആത്മാവിനെ വളർത്താൻ വേണ്ട പോഷണമാണ് അത് തേടി പിടിച്ച് നമ്മളെത്തുമ്പോൾ നമ്മളെന്ന മനുഷ്യൻ വളരുന്നു.
0: വളരണം, ജീവിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഈ തവക്കുൽ, ഇസ്തിഖാമ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഭാഗം തന്നെയാണ് അല്ലേ?
1: പിന്നെ ഒരു വേറെ പുസ്തകത്തിൽ വായിച്ചു ഓർക്കുന്നുണ്ട്, നമ്മൾ ഈ ചെടികൾ നട്ടുവളർത്തിയ ചെടികളൊന്നും വലിയ മരങ്ങളാവാറില്ല, മറിച്ച് സ്വയമേ വളർന്ന് സ്വന്തം അതിൻ്റെ നനവ് കണ്ടെത്തിയ അല്ലെങ്കിൽ വേരുകൾ സ്വന്തമായിട്ട് വളർന്ന മരങ്ങളാണ് വലിയ മരങ്ങളായി മാറാറുള്ളത് എന്നാണ്. നട്ടുവളർത്തുന്നൊക്കെ ചെറിയ കുഞ്ഞു ചെടികളായിട്ട് നിലനിൽക്കും. അപ്പോൾ ഒരു എന്താണ് സ്വന്തമായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവണമെങ്കിൽ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് കണ്ടെത്തി അന്വേഷിച്ച് മറ്റുള്ളവരുടെ തണലിൽ നമ്മളിങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ആളുകളായി മാറുമ്പോൾ നമുക്ക് നമ്മളുടേതായ ഒരു ഐഡൻറ്റിറ്റി അവിടെ ഉണ്ടാവില്ല.
0: അപ്പോൾ ഒരു പാഠം കൂടി അതിൽ
1: അതൊക്കെ കൂടി അതിൽ നമുക്ക് ചേർത്ത് വെക്കാം. വീഡിയോ വരുമ്പോൾ ഇൻഷാല്ല നമുക്ക് ആ മരത്തിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചേർത്ത് വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷജറത്തുൽ ഹയാത്ത് അല്ലെങ്കിൽ പിന്നെ ജീവൻ എന്താണ് ജീവമരം, ട്രീ ഓഫ് ലൈഫ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിൽ നമുക്ക് ആ മരത്തെ കുറിച്ച് കാണാൻ പറ്റും.
0: അതോടൊപ്പം തന്നെ ഇതേപോലെയുള്ള എന്തെങ്കിലും ശ്രദ്ധേയമായ കാര്യങ്ങൾ, മരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് ഫീഡ്ബാക്ക് സെഷനിലൂടെ കൈമാറാം.
2: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ.
5: അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദന ഉണ്ടാവാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവോ? ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന തലവേദനയാണ് മൈഗ്രെയിൻ. ലോകത്ത് 9-ൽ 1 മൈഗ്രെയിൻ ഉണ്ട് എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. അതിൻ്റെ ലക്ഷണം കാര്യമായിട്ട് വരുന്നത് തലവേദന, ഓക്കാനം, ഛർദി എന്നിവയാണ്. സാധാരണ തുടക്കത്തിൽ നല്ല വിശപ്പും ദാഹവും കൂട്ടുവായിടലും ഒക്കെ ഉണ്ടാവും. അതിനുശേഷം നമ്മുടെ ഒരു കണ്ണിൻ്റെ മുൻപിൽ പ്രത്യേക രീതിയിലുള്ള വെളിച്ചം പായുന്ന പോലെ തോന്നാം, കണ്ണിരുട്ടാവുന്ന പോലെ തോന്നാം, പല ഡിസൈനുകളിലും മിന്നിമറിയുന്ന പോലെ, വെളിച്ചം മിന്നിമറിയുന്ന പോലെയൊക്കെ തോന്നാം. അതിനുശേഷം ശക്തമായ തലവേദനയും ഛർദിയും ഓക്കാനും ഒക്കെ ഉണ്ടാവും. ഈ തലവേദനയുടെ കൂടെ തന്നെ ഉണ്ടാവാറുള്ളതാണ് ശബ്ദം, വെളിച്ചം എന്നിവ കേൾക്കുമ്പോഴുള്ള വളരെ പ്രയാസം, ഫോട്ടോഫോബിയ, ഫോണോഫോബിയ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. സാധാരണഗതിയിൽ ഉറക്കം അളക്കുക, ഒരുപാട് വിശക്കുക, ദൂരയാത്ര ചെയ്യുക, ചില പ്രത്യേക രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക,

0: സാധാരണ അജിനമോട്ടോ ഉള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ചില പ്രത്യേക രീതിയിലുള്ള സീ ഫുഡുകൾ കഴിച്ചാലും ഇങ്ങനെയൊക്കെ മൈഗ്രെയിൻ തലവേദന ഉണ്ടാവാറുണ്ട്. സാധാരണ ഇത് തലവേദന ഒരു ഭാഗത്ത് പ്രത്യക്ഷപ്പെടുകയും പിന്നീടത് രണ്ട് ഭാഗത്തുമായിട്ട് വ്യാപിക്കുകയൊക്കെയാണ് ചെയ്യാറുള്ളത്. വളരെ അപൂർവമായിട്ട് ഒരു ഭാഗം തരിപ്പ്, ശരീരത്തിൻ്റെ ഒരു ഭാഗം തരിപ്പ്, തളർച്ച, തളർവാദം, തലകറക്കം എന്നിവയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ കാരണം പ്രധാനമായിട്ടും പാരമ്പര്യമായിട്ട് ജനിതകപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം. അതോടൊപ്പം തന്നെ പോഷകക്കുറവ്, ഉറക്കക്കുറവ്, ഹോർമോണിലുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് മൈഗ്രെയിൻ ഉണ്ടാവാം. മൈഗ്രെയിൻ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ തുടർച്ചയായിട്ട് തലവേദന വരികയും അത് ജീവിതത്തെ തന്നെ ബാധിക്കുകയും ചെയ്യാനുള്ളൊക്കെ ഒരു സാധ്യതയുണ്ട്. ചില അപൂർവം ചില സമയങ്ങളിൽ തളർവാദം വരെ വരാം. എല്ലാ മൈഗ്രെയിനും എല്ലാ തലവേദനയും മൈഗ്രെയിൻ ആയിക്കൊള്ളണമെന്നില്ല. ചില മൈഗ്രെയിനുകൾ, ചില തലവേദനകൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പുലർച്ചെ തലവേദന കൊണ്ട് എണീക്കുക, ഛർദ്ദിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അസാധാരണമായ തലവേദന, നമ്മൾ സാധാരണ ഉണ്ടാകുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള തലവേദന, അതിശക്തമായ തലവേദന, നല്ല തലവേദന, പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് വരുന്ന തലവേദന, നമ്മൾ സാധാരണ വരുന്ന തലവേദനയല്ല, ഇതിലെന്തോ ഒരു വ്യത്യാസമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഒരു വിദഗ്ധ ഉപദേശം തേടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ തലവേദനയുടെ കൂടെ അപസ്മാരമോ അല്ലെങ്കിൽ ഒരു ഭാഗം ചെറിയ രീതിയിൽ തളരുകയോ അല്ലെങ്കിൽ ചുണ്ട് കൂടിപ്പോവുകയോ അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള നാഡീസംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ഡോക്ടറെ, വിദഗ്ധ ഡോക്ടറെ കാണിച്ച് പരിഹാരം തേടേണ്ടതാണ്.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം, പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോയിൽ ഇനി ഇൻസൈറ്റ്. ഓരോരുത്തരും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ. ഈ തലക്കെട്ടിൽ നമ്മോട് സംസാരിക്കുന്നത് സബീൽ പന്നിക്കോട്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ഇൻസൈറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ എന്നുള്ളതാണ്. പലപ്പോഴും പല ആളുകളും, പ്രത്യേകിച്ചും നിരീശ്വരവാദികൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവൂലേ, അങ്ങനെ ഇഷ്ടങ്ങളൊക്കെ വെച്ചിട്ട് ജീവിച്ചാൽ പോരെ എന്നുള്ളത്. ആ ഒരു വിഷയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഇന്ന് നമ്മൾ ഇൻസൈറ്റ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും ഈ ഒരു വിഷയം നമ്മൾ കീറി മുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് ഓരോരുത്തരുടെയും ഇഷ്ടം അത് നടപ്പിലായാൽ ആകെ ഒരു വൈരുദ്ധ്യം നമുക്ക് അനുഭവപ്പെടുമെന്നുള്ളതാണ്. നമുക്ക് ഉദാഹരണമായിട്ട് ഒരു വീടെടുക്കാം. ഒരു വീട്ടിൽ ഒരു കുട്ടിയുണ്ട് എന്ന് വിചാരിക്കുക. ആ കുട്ടിയുടെ ഇഷ്ടം എന്തായിരിക്കും? കുറേ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി ആ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കുക എന്നുള്ളതായിരിക്കും കുട്ടിയുടെ ഇഷ്ടം. എന്നാൽ ആ കുട്ടിയുടെ ഉമ്മയുടെ അല്ലെങ്കിൽ മാതാവിൻ്റെ ഇഷ്ടം എന്തായിരിക്കും? ആ കുട്ടിയെ പഠിപ്പിച്ച് ഡോക്ടറോ എൻജിനീയറോ ആക്കണം എന്നതായിരിക്കും. ഇതിൽ തന്നെ നമുക്കൊരു വൈരുദ്ധ്യം തോന്നുന്നില്ലേ? ഇനി പ്രധാനമായും ഓരോരുത്തരുടെ ഇഷ്ടം പിൻപറ്റുകയാണെങ്കിൽ സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഒരു ഉദാഹരണം തന്നെ എടുക്കാം. ട്രാഫിക് നിയമങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് ട്രാഫിക് നിയമങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. നമ്മളൊരു വണ്ടി ഓടിക്കണം എന്നുണ്ടെങ്കിൽ, നമുക്കൊരു ലൈസൻസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് നിയമവശങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ തിരക്കേറിയ ഒരു റോഡിൽ ഓരോരുത്തരും, ഞാനിനി ട്രാഫിക് നിയമങ്ങളൊന്നും പാലിക്കുന്നില്ല, എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം, എനിക്ക് അത്യാവശ്യം വണ്ടി ഓടിക്കാനൊക്കെ അറിയാം, എനിക്ക് ഞാൻ ഇഷ്ടമുള്ള പോലെ ഞാൻ വണ്ടി ഓടിക്കും. ട്രാഫിക്കിൽ ഒരുപാട് നിയമങ്ങളുണ്ട്, അതൊന്നും ഓരോരുത്തർക്കും ബാധകമല്ല എന്ന് വെക്കുക. ഒരു ചുവപ്പ് സിഗ്നൽ കണ്ടാൽ സാധാരണ വണ്ടി നിർത്തണം, ആരും നിർത്തുന്നില്ല എന്ന് കരുതുക. ഇങ്ങനെയായാൽ എന്തായിരിക്കും സംഭവിക്കുക? വണ്ടികൾ എവിടെ നിൽക്കണം, എവിടെ നിന്ന് പിന്നീട് തുടരണം, യാത്ര തുടരണം, എപ്പോഴാണ് റെഡ് സിഗ്നൽ കാണിക്കുക, എപ്പോഴാണ് ഗ്രീൻ സിഗ്നൽ കാണിക്കുക. തിരക്കേറിയ റോഡിൽ അല്ലെങ്കിൽ ആ ജംഗ്ഷനിൽ പച്ചയും ചുവപ്പും ഓറഞ്ചും ലൈറ്റുകൾ കത്തുക എന്നുള്ളതല്ലാതെ അവിടെ ഒരുപാട് ആക്സിഡൻറ്റുകളാണ് നടക്കുക. എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാലോ, ഒരു ആംബുലൻസ് വന്നാൽ പോലും മാറിക്കൊടുക്കാൻ ആരും തയ്യാറാവില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടമാണ് വലുത്. ശരിക്കും ട്രാഫിക് നിയമങ്ങൾ എന്ന് പറയുന്നത് നമ്മെ പരിമിതപ്പെടുത്താനുള്ളതാണോ? ഒരിക്കലുമല്ല. നമ്മുടെ എല്ലാവരുടെയും ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ട്രാഫിക് നിയമങ്ങൾ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും പ്രത്യേകമായ ഒരുപാട് നിയമങ്ങൾ. ആ നിയമങ്ങൾ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയുള്ളതാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്, എല്ലാവരും അവരവരുടെ ആഗ്രഹപ്രകാരം ജീവിക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ പിന്നെ ഈ ലോകത്ത് എന്തിനാണ് കോടതിയും എന്തിനാണ് പോലീസും? ഒരു കള്ളൻ പിടിക്കപ്പെട്ടാൽ ആ കള്ളന് അവൻ്റെ ന്യായമുണ്ടാവുമല്ലോ. തൻ്റെ കുടുംബത്തെ പോറ്റാനാണ് അദ്ദേഹം മോഷ്ടിക്കുന്നത്. പോലീസ് അദ്ദേഹത്തെ പിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും, എനിക്കെൻ്റെ കുടുംബത്തെ പോറ്റണ്ടേ, അതുകൊണ്ട് ഞാൻ കക്കുന്നു. ഇങ്ങനെ ആരെന്ത് ചെയ്താലും അതിന് ഒരു നിയമമില്ല, ഒരു ശിക്ഷ അവിടെ നടപ്പാക്കപ്പെടുന്നില്ല, അതിൽ യാതൊരു ധാർമ്മികതയുമില്ല, അതിൽ യാതൊരു കർത്തവ്യവുമില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു നാടും ഒരു കാടും തമ്മിൽ എന്താണ് വ്യത്യാസം? നമ്മൾ കാട്ടിലെ മൃഗങ്ങളെക്കാൾ അധപതിച്ചു പോകുകയല്ലേ ചെയ്യുക? ഈ ആശയം വിളമ്പുന്ന ഒരുപാട് വാക്യങ്ങൾ നമുക്ക് ഇന്നത്തെ പല മാധ്യമങ്ങളിലും കാണാൻ പറ്റും. നോ റൂൾസ്, അല്ലെങ്കിൽ മൈ ലൈഫ് മൈ ചോയ്സ്, ലിവ് ആസ് യു ലൈക്ക്, നിങ്ങൾക്കിഷ്ടമുള്ള പോലെ നിങ്ങൾ ജീവിച്ചോളൂ, യു ഓൺലി ലിവ് വൺസ്, യോളോ എന്നൊക്കെ എഴുതിയിട്ടുള്ള ഇങ്ങനെ ഒരുപാട് ആശയങ്ങൾ ഇന്ന് പല രീതിയിലായിട്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇതിനെ പല മാധ്യമങ്ങളിലൂടെ പല രീതിയിൽ ഇത് ഓരോരുത്തരുടെയും മനസ്സിലേക്ക്, ഇതൊരു സാധാരണ ആശയം എന്നുള്ള നിലക്കാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിലേക്ക് എത്തിയിട്ടുള്ളത്. ശരിക്കും ഓരോരുത്തരും അവരവരുടെ ഇഷ്ടപ്രകാരം തന്നെ ജീവിക്കുകയാണോ വേണ്ടത്? മതങ്ങൾ അങ്ങനെയാണോ കൽപ്പിക്കുന്നത്? ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചാലുള്ള പ്രധാനമായ പ്രശ്നങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. ഒന്നാമത്തേതായിട്ട് ഞാൻ സൂചിപ്പിച്ചത് ഓരോരുത്തരുടെ ആശയങ്ങൾ തമ്മിൽ വിരുദ്ധത ഉണ്ടാകുമെന്നുള്ളതാണ്. ഒരു നാട്ടിൽ 1000 പേരുണ്ടെങ്കിൽ 1000 ആശയങ്ങൾ അവിടെ ഉണ്ടാകും. രണ്ടാമത്തേതായിട്ട് നമ്മൾ ഒരു ട്രാഫിക് നിയമത്തിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഓരോരുത്തരും അവരവരുടെ ആഗ്രഹം അല്ലെങ്കിൽ അവരവരുടെ തോന്നലുകൾ ഒരു നിയമമാക്കി മാറ്റിയാൽ അതൊരു കാടിനേക്കാൾ അധപതിച്ചു പോകും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ മുന്നോട്ട് വെക്കുന്ന എല്ലാ ആശയങ്ങളും ഒരു നിരീശ്വരവാദം അല്ലെങ്കിൽ ലിബറലിസത്തിൽ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. അവരുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാന പാതയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ തന്നിഷ്ടങ്ങളാണ് വലുത് എന്നുള്ളത്. എന്തിന് നാം ഒരു നിയമം പിൻപറ്റണം? എന്തിന് നാം ഒരു മതനിയമത്തെ ഫോളോ ചെയ്യണം? ഇങ്ങനെയൊന്നും ചെയ്യാതെ എനിക്കെൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പോരെ? ഇങ്ങനെ ഒരുപാട് ആശയങ്ങളിൽ പൊതിഞ്ഞുകൊണ്ടാണ് നിരീശ്വരവാദം പലപ്പോഴും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടാറുള്ളത്. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കണം എന്നൊരാൾ പറയുന്നു എന്ന് വിചാരിക്കുക. തിരിച്ചയാളോട് നമ്മൾ ചോദിക്കുകയാണ്, ഈ ലോകത്ത് നല്ലത് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? തീർച്ചയായും ഒരു മനസ്സാക്ഷിയുള്ള ഒരാളുടെ മറുപടി എന്ന് പറയുന്നത് നല്ലത് വരാൻ ആഗ്രഹിക്കുക എന്നതായിരിക്കും. അതേസമയം നമുക്ക് തിരിച്ച് അദ്ദേഹത്തോട് ചോദിക്കാം, നല്ലത് വരണമെങ്കിൽ എന്തെങ്കിലും നിയമങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവണ്ടേ? അതായത് മുമ്പ് നമ്മൾ ട്രാഫിക് നിയമങ്ങളുടെ ഉദാഹരണത്തിൽ പറഞ്ഞ പോലെ ഒരു അപകടവും കൂടാതെ എല്ലാ യാത്രക്കാരും സുരക്ഷിതമായി പോകണമെന്നുണ്ടെങ്കിൽ ട്രാഫിക്കിൽ ഒരുപാട് നിയമങ്ങൾ അല്ലെങ്കിൽ റോഡ് സുരക്ഷയിൽ ഒരുപാട് നിയമങ്ങൾ വേണമെന്നതുപോലെ നല്ലൊരു ലോകം നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെയും നിയമങ്ങൾ വേണ്ടി വരുമല്ലോ. സ്വാഭാവികമായിട്ടും ആ വ്യക്തിയുടെ മറുപടി എന്ന് പറയുന്നത് തീർച്ചയായും നിയമങ്ങൾ വേണ്ടി വരും. അപ്പോഴാണ് അടുത്ത ചോദ്യം ഉയരുന്നത്, നിയമങ്ങൾ വേണ്ടി വരും ശരി, എന്നാൽ ആരാണ് നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്? നമുക്ക് അടുത്തൊരു ഉദാഹരണം നോക്കിയാൽ, സാധാരണയായി ഏതൊരു വസ്തുവും നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു മാനുവൽ ഉണ്ടാകും. ഇപ്പോൾ ഒരു വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ ഒരു ഫോണോ ഒക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നുള്ളത് നമ്മളൊരു മാനുവൽ നോക്കിയിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഇതിൻ്റെ സ്വിച്ച് എവിടെയാണ്, ഓൺ ബട്ടൺ എവിടെയാണ്, എവിടെയാണ് ഇത് ഓഫാക്കേണ്ടത്, ഇത് പെട്ടെന്ന് ഓഫായാൽ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കാറുള്ളത് അതിൻ്റെ മാനുവൽ വഴിയായിരിക്കും. യഥാർത്ഥത്തിൽ ഒരു കമ്പനി പുറത്തിറക്കിയ ഫോണിന് മാനുവൽ തയ്യാറാക്കാൻ ഏറ്റവും യോഗ്യരാരാണ്? ആ ഉപകരണം കണ്ടുപിടിച്ച ആളുകൾ തന്നെയാണ്. ഇതുപോലെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അഥവാ ഇസ്ലാം മതം എന്ന് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു ഉണ്ടാക്കിയ നിയമങ്ങളാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് തന്നെ എന്തൊക്കെയാണ് മനുഷ്യനെ നല്ലതായിട്ടുള്ളത് അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങളായിട്ടുള്ളത് എന്ന് അള്ളാഹുവിന് ഉത്തമ ബോധ്യമുണ്ട് താനും. എന്താണ് നന്മ, എന്താണ് ദോഷം, എന്താണ് ശരി, എന്താണ് തെറ്റ്, എങ്ങനെ ജീവിക്കണം എന്നെല്ലാം ഒരു മാനുവൽ രൂപത്തിൽ പറഞ്ഞു തരാൻ സൃഷ്ടാവായ അള്ളാഹുവിന് കഴിയും. സൃഷ്ടികളായ എല്ലാവരും ആ മാനുവൽ അനുസരിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളൊരിക്കൽ കൂടി എല്ലാവരും തന്നിഷ്ടപ്രകാരം വണ്ടി ഓടിക്കുന്നത് ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ. അവിടെയുള്ള സാഹചര്യം ആകെ വഷളാവുക മാത്രമാണ് ചെയ്യുക. ഒരിക്കലും ഒരാൾക്ക് പോലും സുഗമമായി അയാളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയില്ല. ഇതുപോലെ ഞാൻ തന്നെയാണ്, ഇത്തരം എൻ്റെ തന്നിഷ്ടങ്ങളനുസരിച്ച് മാത്രമേ ഞാൻ ജീവിക്കൂ എന്നൊരാൾ ഉറച്ചു പറയുമ്പോൾ, എല്ലാവരും ഇത്തരത്തിൽ ചിന്തിക്കുക കൂടി ചെയ്യുമ്പോൾ ആ സമൂഹത്തിൻ്റെ അവസ്ഥ ആകെ വഷളാവുകയാണ് ചെയ്യുക. സമൂഹത്തിൽ പിന്നീട് ധാർമ്മികത അവിടെ നിലനിൽക്കുകയില്ല. അതുകൊണ്ടാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസമാണ്. നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു എന്തൊക്കെ നിയമങ്ങളാണോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണോ വിലക്കിയത് അതിൽ നിന്നെല്ലാം അകന്നു നിൽക്കുകയും എന്തൊക്കെയാണോ അള്ളാഹു അനുവദനീയമാക്കിയത് അതെല്ലാം നമ്മൾ അനുവദനീയമായി ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സാധാരണ നിരീശ്വരവാദികൾ പറയുന്ന മറ്റൊരു കാര്യമാണ്, ചില കാര്യങ്ങളൊക്കെ ഹറാമാക്കിയിട്ടുണ്ടല്ലോ, വിലക്കിയിട്ടുണ്ടല്ലോ. ഒരു ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മദ്യപാനം ഹറാമാണ്. എന്തിനായിരിക്കും സൃഷ്ടാവായ നാഥൻ മദ്യപാനം ഹറാമാക്കിയത്? അത് മനുഷ്യൻ്റെ ആരോഗ്യവും ബുദ്ധിയൊക്കെ നശിപ്പിക്കുന്നതാണ്. മാത്രവുമല്ല മദ്യപാനം ഒരുപാട് തിന്മയിലേക്കും മറ്റുള്ള വ്യഭിചാരത്തിലേക്കും മറ്റുള്ള ഒരുപാട് തിന്മയിലേക്കത് നയിക്കുന്നു എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്തരത്തിൽ അള്ളാഹു വിലക്കിയ ഒരു കാര്യത്തിന് അതിൻ്റേതായ ഒരു യുക്തി ആ സൃഷ്ടാവിങ്കലുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു അനുവദനീയമാക്കിയ കാര്യങ്ങളിലും അങ്ങനെ തന്നെ. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്തത് ഓരോരുത്തരും അവരവരുടെ തന്നിഷ്ടം പ്രവർത്തിച്ചാൽ എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെയൊരു ലോകം നമുക്ക് സ്വപ്നം കാണാൻ പോലും സാധ്യമല്ല. കാരണം ഓരോരുത്തരും അവരുടെ തന്നിഷ്ടം അനുസരിച്ച് ജീവിക്കുന്നതിനനുസരിച്ച് ഈ ലോകത്തിൻ്റെ ധാർമ്മികതയും ഈ ലോകത്തിലെ ഓരോ സമൂഹത്തിൻ്റെയും അടിത്തറ തന്നെ ഇളകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോഴാണ് നമ്മൾ പൊതുവായിട്ടുള്ളൊരു നിയമങ്ങളിലേക്കും മനുഷ്യർക്ക് ഏറ്റവും അനുയോജ്യമായ നിയമങ്ങൾ എന്നുള്ളത് സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്നുള്ള നിയമങ്ങളാണ്, അങ്ങനെ ഒരു വിശ്വാസി ജീവിക്കുന്നതിനാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നതിനാണ് മുസ്ലിം എന്ന് പറയുന്നത്. ഇസ്ലാം മതം അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് മുസ്ലിം എന്ന് പറയുന്നത് സൃഷ്ടാവായ അള്ളാഹു നൽകിയ എല്ലാ നിയമങ്ങളും അനുസരിച്ച് അതിന് കീഴൊതുങ്ങി ജീവിക്കുമ്പോഴാണ്. അങ്ങനെ ജീവിക്കുക ചെയ്താൽ മാത്രമേ ഈ ലോകത്തും പരലോകത്തും നമുക്ക് പ്രതിഫലം നേടാൻ കഴിയുകയുള്ളൂ. അതിന് അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കാര്യങ്ങൾ വ്യക്തമായി പഠിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറ. ഇൻസൈറ്റ് ഇതോടെ സമാപിക്കുന്നു. ഓരോരുത്തരും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പിന്നെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളതായിരുന്നു ഇന്നത്തെ ഇൻസൈറ്റിൻ്റെ പ്രതിപാദ്യ വിഷയം. നമ്മോട് സംസാരിച്ചത് സബീൽ പന്നിക്കോട്.
1: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകരുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടു മാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്ന് വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലെ ഒരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ പ്രാർത്ഥനാ പഠനം പരിപാടിയുടെ സമയമാണ്. മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ നിന്നുള്ള കാവൽ തേട്ടം, ഈ വിഷയത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും നീങ്ങിക്കിട്ടാൻ അള്ളാഹുവിൽ നിന്നുള്ള കോപങ്ങളിൽ നിന്ന്, ശിക്ഷകളിൽ നിന്ന്, അതിൽ നിന്നെല്ലാം രക്ഷ ലഭിക്കാനുള്ള പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിലും ആ ഒരു വിഷയത്തിൽ വന്ന ഒരു പ്രാർത്ഥന തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹുമ്മ അഊദു ബിറിളാക മിൻ സഖതിക വ ബിമുആഫാതിക മിൻ ഉഖൂബതിക വ അഊദു ബിക മിൻ കലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമ അസ്നൈത അലാ നഫ്സിക. ഇതാണ് നമുക്കിന്ന് പഠിക്കാനുള്ള പ്രാർത്ഥന. പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുമ്മ അഊദു ബിറിളാക മിൻ സഖതിക വ ബിമുആഫാതിക മിൻ ഉഖൂബതിക. അള്ളാഹുവെ, നിന്റെ തൃപ്തി കൊണ്ട് നിന്റെ കോപത്തിൽ നിന്നും, അതുപോലെ നിന്റെ സൗഖ്യം കൊണ്ട് ശിക്ഷയിൽ നിന്നും ഞാൻ രക്ഷ ചോദിക്കുന്നു നിന്നോട്. വ അഊദു ബിക മിൻ കലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമ അസ്നൈത അലാ നഫ്സിക. അള്ളാഹുവെ, ഞാൻ നിന്നെക്കൊണ്ട് നിന്നിൽ നിന്ന് രക്ഷ ചോദിക്കുകയാണ്. നീ നിന്നെ സ്വയം പുകഴ്ത്തിയ പോലെ കണക്കില്ലാത്തത്രയും ഞാൻ നിന്നെ പുകയ്ത്തുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ഇമാം നസാഇ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ അഊദു ബിറിളാക മിൻ സഖതിക വ ബിമുആഫാതിക മിൻ ഉഖൂബതിക വ അഊദു ബിക മിൻ കലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമ അസ്നൈത അലാ നഫ്സിക. അല്ലാഹുമ്മ അഊദു ബിറിളാക, അല്ലാഹുമ്മ അഊദു ബിറിളാക മിൻ സഖതിക. സഖതിക ത്വാ ആണ്, കസ്ര ചെയ്യപ്പെട്ട ത്വാ ആണ് സഖതിക. അല്ലാഹുമ്മ അഊദു ബിറിളാക മിൻ സഖതിക, അല്ലാഹുമ്മ അഊദു ബിറിളാക മിൻ സഖതിക. വ ബിമുആഫാതിക, വബിമുആഫാതിക മിൻ ഉഖൂബതിക, വബിമുആഫാതിക മിൻ ഉഖൂബതിക, വബിമുആഫാതിക മിൻ ഉഖൂബതിക വ അഊദു ബിക മിൻക وأعوذ بك منك لا أحصي ثناء عليك لا أحصي صادان لا أحصي ثناء عليك لا أحصي ثناء عليك أنت كما أثنيت أنت كما أثنيت على نفسك أنت كما أثنيت على نفسك أنت كما أثنيت على نفسك اللهم أعوذ برضاك من سخطك وبمعافاتك من عقوبتك وأعوذ بك منك لا أحصي ثناء عليك أنت كما أثنيت على نفسك. ഈ പ്രാർത്ഥന മനപാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറ. മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കാനുള്ള പ്രാർത്ഥനയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത്. അബ്ദുള്ള മുഹസിൻ വണ്ടൂരാണ് ഈ പ്രാർത്ഥനാ പഠനം പരിപാടി അവതരിപ്പിച്ചത്.
2: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്കയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി. ഓ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു പീസ് റേഡിയോ റിവൈൻഡ്.
3: Peace Radio, tuned to reality.
5: Peace Radio, കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി സഹ്ബിഹി അജ്മാഇൻ. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലിജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രോതാക്കളുടെ പദപരമായ സംശയങ്ങൾ പ്രമാണബദ്ധമായി പരിഹാരം കാണുന്നതിന് വേണ്ടി പീസ് റേഡിയോ ഒരുക്കിയ സംവിധാനമാണ് അൽഇജാബ. ശ്രോതാക്കളുടെ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി, 90 20 840 840. ഇന്ന് അല്ലിജാബ ഓൺലൈൻ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിലുള്ളത് ബഹുമാന്യനായ മുഹമ്മദ് സ്വാദിഖ് മദീനിയാണ്. അദ്ദേഹത്തെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
7: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
6: നമുക്ക് ഫീഡ്ബാക്ക് വഴി വന്ന ചോദ്യങ്ങളിൽ നിന്ന് ആരംഭിക്കാം. എൻ്റെ ഭർത്താവിന് സ്ത്രീധനമായി കൊടുത്ത പണം വിറ്റ് വാങ്ങിയ സ്ഥലം വിറ്റ കാശിനാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിനുള്ള സ്ഥലം വാങ്ങിയത്. വീട് പണിക്ക് അദ്ദേഹം 11 വർഷം മുമ്പ് 100,000 രൂപ ലോൺ എടുത്തിരുന്നു. ബാക്കി പൈസയെല്ലാം അദ്ദേഹം ജോലി ചെയ്ത പണവും ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഓഹരി കിട്ടിയത്. ഞാനൊരു ഖുത്ബയിൽ കേൾക്കാനിടയായി, ഹറാമായ പണം കൊണ്ടുണ്ടാക്കിയ വീട്ടിൽ താമസിച്ചാൽ പ്രാർത്ഥനയും മറ്റു വിഭാഗത്തുകളൊന്നും സ്വീകരിക്കപ്പെടില്ല എന്ന്. ഞങ്ങളെല്ലാവരും അതായത് ഭർത്താവ് ഭാര്യ മക്കൾ കുറ്റക്കാരായി തീരുമോ ഈ വിഷയത്തിൽ? അതുപോലെ എൻ്റെ ഉപ്പയും ഓട്ടോ എടുത്തത് കുറച്ച് പൈസ കൊടുക്കുകയും ബാക്കി അടവിനുമാണ്. ഞങ്ങളുടെ ചെറുപ്പകാലത്തും പലിശക്കാരുടെ അടുത്തുനിന്നും ഉപ്പ പണം വാങ്ങാറുണ്ടായിരുന്നു. എനിക്ക് ചെറുപ്പത്തിൽ അതെന്താണെന്ന് അറിയില്ലായിരുന്നു. അന്ന് ഞങ്ങളുടെ ഭക്ഷണത്തിലെല്ലാം ഹറം കലർന്നിട്ടുണ്ടാവും. ഞങ്ങൾ കുറ്റക്കാരായിത്തീരുമോ, തെറ്റ് ചെയ്തത് അവരാണെങ്കിലും എല്ലാവരും കുറ്റക്കാരായിത്തീരുമോ, ഭർത്താവിനും ഉപ്പാക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ മതിയോ എന്നൊക്കെയാണ് ഈ സഹോദരിയുടെ വ്യാകുലത.
7: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന വസിദ്ന ഇൽമൻ യാ റബ്ബിൽ ആലമീൻ. പലിശയുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സഹോദരിയുടെ ചോദ്യമാണ് നമ്മൾ കേട്ടത്. സഹോദരി ചെയ്യേണ്ടത് ഉപ്പ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നത് വ്യക്തമല്ല. ജീവിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോഴും പലിശയുമായി ലോണുമായി ബന്ധപ്പെട്ട വഴികളിലൂടെയാണ് നീങ്ങുന്നത് എങ്കിൽ അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അറിയിച്ചു കൊടുക്കേണ്ടതുണ്ട്. പലിശ വാങ്ങുന്നവനും കൊടുക്കുന്നവനും എഴുത്തുകാരും സാക്ഷികളുമൊക്കെ മൽഊൻ, ശപിക്കപ്പെട്ടവരാണ് എന്ന പ്രവാചകൻ്റെ അധ്യാപനം അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഭർത്താവ് ലോണെടുത്ത് വലിയൊരു സംഖ്യ ഭർത്താവിൻ്റേതായിട്ടുണ്ട്, പക്ഷേ വീടുണ്ടാക്കിയപ്പോൾ സ്വാഭാവികമായും ലോണുമായി ബന്ധപ്പെട്ടു പോയി. അതുകൊണ്ട് ആ വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ നിന്ന് ദ്വാ നടത്തുന്നതും അതിൽ താമസിക്കുക, ദ്വാ സ്വീകരിക്കപ്പെടുമോ, അതിൽ താമസിക്കാൻ പാടുണ്ടോ, കുറ്റക്കാരാകുമോ എന്നൊക്കെയാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ് ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ സകൻ താമസ സ്ഥലം ഒരുക്കി കൊടുക്കുക, അവർക്കുള്ള നഫഖത്ത് ചിലവിന് കൊടുക്കുക എന്നത്. അത് പൂർണ്ണമായും ഹറാം മഹൽ ആയ തനിച്ച ഹറാമിലൂടെയാണ് എങ്കിൽ, ഉദാഹരണമായി പിടിച്ചുപറി, കവർച്ച, മോഷണം, ഇങ്ങനെയുള്ള വരുമാനമാണ് ഭർത്താവിനുള്ളത് എന്ന് ഭാര്യയും മക്കളും അറിഞ്ഞാൽ ഒരു കാരണവശാലും അത് സ്വീകരിക്കാൻ പാടില്ല. എന്നാൽ നിഷിദ്ധമായ സമ്പാദ്യവുമുണ്ട്, അതോടൊപ്പം അനുവദനീയമായ സമ്പാദ്യവുമുണ്ട് എങ്കിൽ അവർക്ക് ഭർത്താവ് ചെലവിന് തരേണ്ടതുണ്ട് എന്ന കാരണത്താൽ അവർക്ക് ഉപയോഗിക്കാം, അതിൽ താമസിക്കാം. ഇവിടെ ധാരാളം ധനം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്, അതോടൊപ്പം തന്നെ വീട് പണിയിൽ ലോൺ എടുത്തിട്ടുമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ താമസിക്കതിൽ അവർക്ക് കുറ്റകരമല്ല. പ്രാർത്ഥനകളും ആരാധനകളുമൊക്കെ ആ വീട്ടിൽ നിന്ന് നിർവഹിക്കാവുന്നതാണ്. ചെറുപ്പകാലത്ത് ഉപ്പയും ഇതേപോലെ പലിശ വാങ്ങിയിരുന്നു എന്നൊക്കെ ആണ് ചോദ്യത്തിലുള്ളത്. അവർ മരണപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മാഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു വിശ്വാസികളായി മരണപ്പെട്ട എല്ലാ ആളുകൾക്കും മാഫിറത്ത് പ്രദാനം ചെയ്യുമാറാണ്.
6: ഇവിടെ ഒരു കാര്യം കൂട്ടിച്ചേർക്കുന്നതായിരിക്കുമെന്ന് തോന്നുന്നു. സഹോദരിയുടെ ചോദ്യത്തിൽ ഒരു ഖുത്ബയിലൂടെയാണ് അവർക്ക് ഈ വെളിച്ചം കിട്ടിയതെന്നാണ്. ധാരാളക്കണക്കിന് സഹോദരിമാർ ഇപ്പോഴും ഇത്തരം ഹൈറിലേക്ക് എത്തിപ്പെടാൻ സാധ്യത, തീരെ വിദൂര സാധ്യത പോലുമില്ലാതെ നടക്കുമ്പോൾ ഇവരുടെയൊക്കെ വലിയ ബാധ്യതയാണെന്ന് തിരിച്ചറിയുകയും ഇത്തരം ഖുർആൻ പഠന ക്ലാസ്സുകളിലേക്കും ജുമാ ഖുത്ബകളിലേക്കൊക്കെ സഹോദരിമാരെയും മറ്റും ക്ഷണിക്കുകയും എല്ലാവരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാക്കുക എന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ ശ്രോതാക്കൾ കൂടി ഒരു ദൗത്യമായി ഏറ്റെടുക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.
7: അതെ, ജുമാ ഖുത്ബകൾ അതേപോലെ ഖുർആൻ ഹദീസ് ചില ക്ലാസ്സുകൾ ഇനിയിപ്പോൾ അതിലൊന്നും എത്തിപ്പെടാൻ ഒരു കാരണവശാലും കഴിയാത്ത അവസ്ഥയുള്ള ആളുകളാണ് എങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള ആളുകൾക്ക് പീസ് റേഡിയോ 24 മണിക്കൂറും അവർക്ക് ആവശ്യമായ ദീനീപരമായ എല്ലാ നന്മകളും വിളിച്ചോന്നുണ്ട്. അത് കേൾക്കാനുള്ളൊരു ശ്രമമെങ്കിലും സഹോദര സഹോദരിമാരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കേണ്ടതാണ്.
6: ഈ ഉറൂസിനോടനുബന്ധിച്ച് നടത്തുന്ന പാർക്കുകളിൽ കയറാനും അവിടെ വിൽക്കുന്ന സാധനങ്ങൾ കഴിക്കാനും പാടുണ്ടോ, പള്ളിയിൽ കയറാതെ അവിടെ പോയി എല്ലാം കാണാമോ എന്നൊക്കെയാണ് ചോദ്യം.
7: നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു വഴിയിലൂടെ മാർഗത്തിലൂടെയാണ് ജീവിക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഉറൂസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആഘോഷം കബറ് കെട്ടിപ്പൊക്കി മഹാന്മാരുടേതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന കബറുകൾ കെട്ടിപ്പൊക്കുകയും അവിടെ ബിദ്അത്തുകളും ശിർക്കുകളും നടക്കുകയും വർഷാവർഷം തുടരെ കടന്നുവരുന്ന ആഘോഷം അവിടെ പൊടിപൊടിക്കുകയും വ്യത്യസ്തങ്ങളായ അനാചാരങ്ങളും ഹറാമുകളും അവിടെ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ അതിനോട് ഒരു വെറുപ്പ്, അത് കൈകൊണ്ട് തടയാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ, വായ കൊണ്ട് സംസാരിക്കാൻ സാധിച്ച് മാറ്റാൻ കഴിയുമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കേണ്ടത്. മൻറഅമീൻ കുമുങ്കറൻ ഫൽയുഗയ്യിറുഹു ബിയദി ഫൈലം യസ്തതി ഫബിലിസാനി ഫൈലം യസ്തതി ഫബിഖൽബി വദാലിക അളാഫുൽ ഈമാൻ. ഈമാനിൻ്റെ ദുർബലമായ ഒരു ഭാഗമാണ് മനസ്സുകൊണ്ടൊരു വെറുപ്പുണ്ടാകുക എന്നത്. അങ്ങനെയെങ്കിൽ ആ ആഘോഷവും അനാചാരവും മനസ്സുകൊണ്ട് വെറുപ്പുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, അവിടെ പോയി ഖബറിൻ്റെ അടുക്കൽ പോയിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ നടമാടുന്ന മറ്റ് പ്രോഗ്രാമുകളിലും പരിപാടികളിലും സംബന്ധിക്കുകയും അതിന് വളം വെച്ച് കൊടുക്കുന്ന രൂപത്തിൽ ആളെ കൂട്ടുകയും നമ്മളും അവിടുത്തെ ഒരാളായി മാറുകയും അവർക്ക് വേണ്ട കച്ചവടങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന യന്ത്ര ഊഞ്ഞാലിൽ കയറിയിരുന്ന് അവിടെ ആസ്വദിക്കുന്ന അങ്ങനെ ഉള്ള ഒരു പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളായി തീരാൻ പാടില്ല. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അൽ ഇസ്മി വൽ ഉദ്വാൻ. പാപത്തിലും ശത്രുതയിലും പരസ്പരം സഹകരിക്കരുത് എന്ന ഖുർആനിൻ്റെ മുഖവിലക്കെടുത്തുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്യേണ്ടത്.
6: ഹലോ,
8: ഹലോ,
6: അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചോദിച്ചോളൂ.
8: ചില വീടുകളില് മരിച്ചാല് മയ്യപ്പെടുത്തുന്നതിന്റെ മുമ്പ് കുറുവാറും പിന്നെ വായിടക്കൊക്കെ ചെയ്യണതാണ്. അതേ കുറിച്ച് എന്താണ്?
6: ഖുർആൻ ഓതുകയും ദുആ ഇരിക്കുകയും ചെയ്യുന്നു അല്ലേ?
8: ആ ചില അത് അങ്ങനെ ചെല്ലുമ്പോ ആമീൻ എന്ന് പറഞ്ഞ ഉടനെ.
7: ശരി, മയ്യത്തുമായി ബന്ധപ്പെട്ട് നാട്ടിൽ ഒട്ടനവധി അനാചാരങ്ങൾ കാണപ്പെടുന്നുണ്ട്. അത് മതപരമായി അറിവില്ലാത്ത ആളുകൾ വളരെ ഗൗരവമായി കണക്കാക്കുകയും അതിൽ നിഷ്കർഷത കാണിക്കുകയും ചെയ്യാറുണ്ട്. ഉദാഹരണമായി, മയ്യത്ത് എങ്ങനെ കിടത്തണം എന്നത് മുതൽ തുടങ്ങി വലിയ തർക്കങ്ങൾ, അനാവശ്യമായ തർക്കങ്ങൾ ഉടലെടുക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് മാതൃക. ഖുർആനിൻ്റെ വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീത്തുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെയൊന്നും തന്നെ മയ്യത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേകമായ ദുആ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. വഅസ്രിഉ ബിൽ ജിനാസ, ജനാസയുമായി നിങ്ങൾ ധൃതി കാണിക്കുക, മയ്യത്ത് സംസ്കരണ മുറകൾ എത്രയും പെട്ടെന്നാക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ ആ വിഷയത്തിലുള്ള അധ്യാപനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടുപ്രാർത്ഥന എവിടെയെല്ലാം നടത്താം എന്നത് പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ച സ്ഥലങ്ങളിലൊന്നും തന്നെ മയ്യത്ത് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ മയ്യത്തുമായി ബന്ധപ്പെട്ടോ അങ്ങനെ കാണുവാൻ സാധിക്കുകയില്ല. അങ്ങനെ നോക്കുമ്പോൾ അതൊരു ബിദ്അത്താണ്. അങ്ങനെ നോക്കുമ്പോൾ അതിന് ആമീൻ ചൊല്ലുക എന്നുള്ളത് ഒഴിവാക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ മയ്യത്തിൻ്റെ അവിടെ വെച്ച്, മരണപ്പെട്ട വ്യക്തിയുടെ അടുക്കൽ വെച്ച് ഖുർആൻ ഓതുക എന്നതും പ്രവാചകൻ്റെ അധ്യാപനങ്ങളിൽ കണ്ടുവരുന്ന ഒരു കാര്യമല്ല. മാത്രമല്ല, നമ്മുടെ നാട്ടിലൊക്കെ അധിക ജനങ്ങളും ഷാഫി മദ്ഹബിൻ്റെ ആളുകളാണ് എന്ന് പറയാറുണ്ട്. ആ ഷാഫി മദ്ഹബിൽ പോലും ഉള്ളത് വിശുദ്ധ ഖുർആൻ സൂറത്ത് നജ്മിലെ 32-ാമത്തെ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് മഹാന ഇബ്നു ഖസീർ റഹ്മഹുള്ള ഷാഫി മദ്ഹബിൻ്റെ ഇമാം ഷാഫിയുടെ അഭിപ്രായമായി പറയുന്നത്, അവിടെ മരിച്ച വ്യക്തിക്ക് വേണ്ടി ഖുർആൻ ഓതി അത് ഹദിയ ചെയ്തു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്നതല്ല എന്നുവരെ ഇമാം ഇബ്നു ഖസീർ റഹിമഹുള്ള പറയുന്നുണ്ട്. അതുകൊണ്ട് മയ്യത്തിൻ്റെ അടുത്ത് വെച്ച് ഖുർആൻ ഓതുക എന്നതും മയ്യത്ത് എടുക്കുമ്പോൾ കൂട്ടുപ്രാർത്ഥന നടത്തുക എന്നതൊന്നും തന്നെ ചെയ്യേണ്ട കാര്യമല്ല, ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതോ കാണിച്ചു തന്നതോ ആയ കാര്യമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാറുള്ളത്.
6: ഉത്തരം വ്യക്തമായല്ലോ? ഇനി എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? വേണ്ടപ്പെട്ടവർ ആരെങ്കിലും മരിച്ചാൽ അവിടുന്ന് മാറി നിൽക്കണോ എന്നാ ചോദിക്കും. ഇവിടെ പ്രവാചകന്റെ ഒരു മാതൃകയുണ്ട്,
7: അവിടെ
6: അബൂ സലമ റളിയല്ലാഹുവിന്റെ മരണസമയത്തുള്ള കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചു.
7: വേണ്ടപ്പെട്ട ആളുകൾ മാറി നിൽക്കണോ എന്ന് ചോദിച്ചാൽ അവിടെ കൂട്ടുപ്രാർത്ഥന നടക്കുമോ മാറി നിൽക്കണോ എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ആ അതെ, അത് നമ്മൾ വേണ്ടപ്പെട്ടവരാകട്ടെ അല്ലാത്തവരാകട്ടെ, ദീനാണല്ലോ ഏറ്റവും നമുക്ക് പ്രാമുഖ്യമുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ആര് ചെയ്യുമ്പോഴും അവിടെ കൂട്ടുപ്രാർത്ഥന നടത്തുവാനോ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അവിടെ നമ്മൾ മയ്യത്തിന് വേണ്ടി, മയ്യത്ത് നിസ്കാരം തന്നെ മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. സ്ത്രീകൾക്കും ഇതേപോലെ തന്നെ മയ്യത്ത് നിസ്കരിക്കാവുന്ന, അവിടെ ആത്മാർത്ഥമായി മയ്യത്തിന് വേണ്ടി ദുആ നടത്തേണ്ടതാണ്. ഇതൊക്കെയാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്ന മര്യാദകൾ.
6: വ്യക്തമല്ലോ?
8: വാലൈക്കും
6: അസ്സലാം. ശ്രോതക്കൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അൽ ഇജാബ ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാരും ജാറങ്ങളിൽ പോകുന്നവരും മാല മൗലിദ് ചൊല്ലുന്നവരുമാണ്. അത് തിന്മയല്ല, കാരണം മുസ്ലിം ഉമ്മത്തിനെ തിന്മയിൽ ഒന്നിപ്പിക്കുകയില്ല എന്നൊരു ഹദീസുണ്ട് എന്ന് ഒരു വാദം കേൾക്കുന്നു. ഇത് ശരിയാണോ? എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ?
7: എൻ്റെ ഉമ്മത്ത് ദ്വലാലത്തിൽ ഒന്നിക്കുകയില്ല എന്ന് പറയുന്നൊരു ഹദീസ്. ആ ഹദീസിൻ്റെ സ്വീകാര്യയോഗ്യതയിൽ മുഹദ്ദിസീങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയെ പോലുള്ള പണ്ഡിതന്മാർ അതിൻ്റെ ഷവാഹിദുകൾ വെച്ചുകൊണ്ട് അത് ഹസൻ എന്ന ദറജയിൽ ഉൾപ്പെടുത്തിയിട്ട് അഥവാ സ്വീകരിക്കാം എന്നർത്ഥം. ഈ ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ട് സൂചിപ്പിക്കുന്നത് നാട്ടിലുള്ള ഭൂരിപക്ഷം ആളുകളും പല രൂപത്തിലുള്ള, ഇപ്പോൾ മൗലീദ് പാരായണമാകട്ടെ, അങ്ങനെ പലതും ചെയ്തു വരുന്നു. അപ്പോൾ അതൊക്കെ അനുവദനീയമായിത്തീരും. കാരണം ഭൂരിപക്ഷം ആളുകളെ അള്ളാഹു ഒരു തിന്മയിൽ ഏകോപിപ്പിക്കുകയില്ല എന്നാണല്ലോ പറയുന്നത് എന്നാണ്. ഈ ഒരു ഹദീസ് പണ്ഡിതന്മാർ തെളിവ് പിടിക്കുന്നത് ഉസൂൽ ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ കാണുവാൻ സാധിക്കും. ഇജ്മാഇന് തെളിവായിട്ടാണ്, അഥവാ ഒരു കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരൊക്കെ തന്നെ ഒരു വിഷയത്തിൽ ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഒരു അഭിപ്രായം സ്വീകരിക്കുക, ഇതാണ് ഇജ്മാ എന്ന് പറഞ്ഞാൽ. ഈ ഇജ്മാഇന് തെളിവായിട്ടാണ് ഈ ഹദീസ് പണ്ഡിതന്മാർ കൊടുക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു തർക്കമുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് എല്ലാവരും അതിൽ ഒരൊറ്റ ഹുക്മിൽ ഒന്നിച്ചു കഴിഞ്ഞാൽ അത് ദലാലത്താണ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല എന്നാണ്. ആ ഒരു ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് നാട്ടിൽ ഉള്ള ആളുകൾ, ഭൂരിപക്ഷമാകട്ടെ ന്യൂനപക്ഷമാകട്ടെ, ആ ആളുകൾ ചെയ്യുന്ന കബറിങ്ങൽ കാട്ടിക്കൂട്ടുന്ന പല ബിദ്അത്തുകളും മരണാനന്തരം ചെയ്തു വരുന്ന, ചൊല്ലി വരുന്ന മൗലീദ് പാരായണങ്ങളും അതൊക്കെ ശരിയാണ് എന്ന് എങ്ങനെ അഭിപ്രായപ്പെടാൻ സാധിക്കും? കാരണം മൗലീദ് കിതാബുകൾ ഏറ്റവും പഴക്കമുള്ളത് മുഹയിദ്ദീമാല തന്നെ, ആകെ 400 വർഷത്തെ പാരമ്പര്യമേ ഉള്ളൂ. എങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്ന ആളുകൾ എന്താണ് ചൊല്ലിയിരുന്നത്? മാത്രമല്ല, ഇവിടെ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും ആ ഒരു വിഷയത്തിൽ ഒറ്റക്കെട്ടാണോ? അല്ല, അഹ്ലു സുന്നൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ അത് ദീനിനെതിരായ കിതാബാണ് എന്ന് വ്യക്തമായി പറയുന്നു. മുഹീദ്ദീമാല മൊഴിയൊന്നും കളയാതെ പിഴയാതെ ചൊല്ലോർക്ക് സ്വർഗത്തിൽ ഒരു വീട് കൊടുക്കും എന്ന് അതിലെഴുതി വച്ചിരിക്കുന്നു. അതിൽ ഷിർക്കിൻ്റെ വരികളുണ്ട്. എങ്കിൽ എങ്ങനെയാണ് ഇത്തരം ഷിർക്കിൻ്റെ വരികൾ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അത് സ്വർഗത്തിൽ വീട് കൊടുക്കാൻ കാരണമായി തീരുക? ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ സ്വർഗത്തിലൊരു വീടുണ്ട് എന്നുള്ള ഫദ്ല് ഖുർആൻ പറയുന്നില്ലല്ലോ, ഹദീസ് പറയുന്നില്ലല്ലോ, മറ്റു പല ഫദ്ലുകളുമുണ്ട്. അതേപോലെ തന്നെ ദീനിനെതിരായ കുറേ കാര്യങ്ങൾ മാല മൗലൂദ് കിതാബുകൾ കാണുവാൻ സാധിക്കും, സബീന കിതാബിൽ കാണാൻ സാധിക്കും, വ്യത്യസ്തങ്ങളായ ഏടുകളുള്ള കിതാബുകൾ കാണാൻ സാധിക്കും. അതൊക്കെ ശരിയാണ് എന്ന് ലോകത്തുള്ള പണ്ഡിതന്മാർ ലോകത്ത് ഒരു കാലത്തും യോജിച്ചിട്ടില്ല. മറിച്ച് ഖുർആനും സുന്നത്തും പ്രമാണമായി സ്വീകരിക്കുന്ന അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ അതിൽ വലിയ അബദ്ധങ്ങളുണ്ട്, അള്ളാഹുവല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഷഫാഅത്തിന് വേണ്ടി ദുആയിരക്കുന്നുണ്ട്, ഷിർക്കിൻ്റെ വരികളുണ്ട് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഈ ചോദ്യം അനുയോജ്യമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്ത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതുണ്ട്. ഖുർആനങ്ങ് മാറ്റിവെച്ചായിരിക്കും പലപ്പോഴും റബീഉൽ അവ്വലിലൊക്കെ ഇത്തരം മാല മൗലീദുകൾ പാരായണം ചെയ്യുന്നത്. അതൊക്കെ അർത്ഥം ഇന്ന് സുലഭമാണ്. സാധാരണക്കാർ പോലും മങ്കൂസ് മൗലീദിൻ്റെയോ സുബഹാന മൗലീദിൻ്റെയോ ബർസഞ്ചി മൗലീദിൻ്റെയൊക്കെ അർത്ഥമെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലെ വലിയ ഭീമാബദ്ധങ്ങൾ സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.
6: ഹലോ,
8: വാലൈക്കും
6: അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
8: പഴയ ഉപയോഗ ശൂന്യമായ ഖുർആനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? കുട്ടികളൊക്കെ ഉപയോഗിച്ചിട്ട് കീറിപ്പോയിട്ടുണ്ട് അധ്യായങ്ങളൊക്കെ. അപ്പൊ അതെന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത്?
7: പഴയ ഉപയോഗശൂന്യമായ ഖുർആൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. ഈ പഴയ കാലത്തൊക്കെ ജിൽദ് കെട്ടുക എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അന്ന് ഖുർആൻ വളരെ കുറവാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പേജുകളൊക്കെ ശരിയാക്കി വെച്ച് അത് ജുസ്ആക്കി ഏട് കെട്ടാൻ അന്ന് ശ്രമിച്ചിരുന്നു. ഇന്ന് ഖുർആൻ സുലഭമാണ്. പ്രത്യേകിച്ച് ഗൾഫ് മേഖലകളിൽ നിന്നൊക്കെ സൗജന്യമായി തന്നെ ഖുർആൻ കിട്ടുമ്പോൾ ആളുകൾ പലപ്പോഴും അല്പമൊന്ന് കേട് വന്നു കഴിഞ്ഞാൽ അതൊരു ഭാഗത്തേക്ക് വെച്ച് അത് നേരാക്കാൻ ശ്രമിക്കാറില്ല, പുതിയ ഖുർആൻ വാങ്ങാറാണ് ഉള്ളത്. അപ്പോൾ ചെയ്യേണ്ടത് നന്നാക്കാൻ എങ്ങനെയെങ്കിലും സാധിക്കുമെങ്കിൽ അതിനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. രണ്ട്, ചോദ്യകർത്താവ് ഉന്നയിച്ച പോലെ ഒരു കാരണവശാലും അത് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ പല ഏടുകളും നഷ്ടപ്പെട്ടിരിക്കുന്നു, കീറിപ്പോയിരിക്കുന്നു എങ്കിൽ അത് ഖുർആനെ അല്ലെങ്കിൽ ആ ഖുർആനെ അവമതിക്കുന്ന രൂപത്തിൽ ഒരിക്കലും ഉപേക്ഷിക്കുവാൻ പാടില്ല. ചില ആളുകളൊക്കെ പുഴയിലെറിയാറുണ്ട്. അത് പിന്നീട് സംഭവിക്കുന്നത് ഖുർആൻ നിന്ദിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അതിന് പകരം ഇത് കരിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ, അടുപ്പിലോ മറ്റൊക്കെ ഇട്ട് കരിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാല്ലാ അത് പരിഹരിക്കപ്പെടും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും അത് ഈ വേസ്റ്റ് സാധനങ്ങൾ തൂക്കി വെക്കുന്ന അല്ലെങ്കിൽ പഴയ സാധനങ്ങൾ കടലാസും പേപ്പറൊക്കെ തൂക്കി വെക്കുന്ന ഒരു കടയിൽ കൊണ്ടുപോയി വിറ്റ് അതിൻ്റെ കാശ് വാങ്ങുവാൻ പാടില്ല. ഈ രൂപത്തിൽ ഒന്ന് കുഴിച്ചിടുകയോ അല്ലെങ്കിൽ കരിച്ചു കളയോ ഒക്കെ ചെയ്യുകയാണ് വേണ്ടത്.
6: ഉത്തരം വ്യക്തമല്ലോ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. ഇപ്പോൾ കേരളത്തിൽ പ്രഖ്യാപിച്ച ഹെൽത്ത് ഇൻഷുറൻസ് അനുവദനീയം ആണ് എന്നും അല്ല എന്നും കേൾക്കുന്നു. മാസം തോറും ഒരു തുക അടച്ചുകൊണ്ടുള്ളതാണ് എന്ന് കൂടി ചോദ്യകർത്താവ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ?
7: ഇൻഷുറുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ പീസ് റേഡിയോയിൽ സംശയങ്ങൾ വരാറുള്ളതാണ്, അതിന് വ്യക്തത വരുത്താറുമുള്ളതാണ്. ഒരു പരസ്പരം സഹായിക്കുക എന്ന രൂപത്തിൽ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന സംരംഭങ്ങളാണ് എങ്കിൽ ഇപ്പോൾ ഈ പാവപ്പെട്ട ആളുകൾക്ക് ഒക്കെ ഗവൺമെൻറ് നൽകുന്ന ഒരു പരിരക്ഷ എന്ന രൂപത്തിൽ ഉള്ള അത്തരം ഇൻഷൂറുകളാണ് എങ്കിൽ അതിന് പ്രത്യേകമായ പണം ഈടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ് ആ നാട്ടിലുള്ള ആളുകളെ സഹായിക്കുക എന്നുള്ളത്. പക്ഷെ അതിന് ഒരു ഇൻഷുറൻസ് എന്ന പേര് ഇടുകയാണ് എങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. പേരിന് മാത്രമാണ് ഇൻഷുറൻസ്, അവിടെ ഗവൺമെൻറ് ലാഭം കൊയ്യുക എന്ന അർത്ഥത്തിലല്ല. നേരെ മറിച്ച് കോർപ്പറേറ്റ് കമ്പനികളൊക്കെ നടത്തുന്ന ആളുകളിൽ നിന്നും പണം ശേഖരിക്കുക, ഒരു മൈസർ എന്ന അർത്ഥത്തിൽ, ചൂതാട്ടം എന്ന അർത്ഥത്തിൽ, ഒരു രീപ പലിശ എന്ന രൂപത്തിൽ ഉള്ള അത്തരം ഒരു സാഹചര്യമാണ് എങ്കിൽ അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. അല്ലാഹു തആല ആലം.
6: ഹലോ,
9: ഹലോ,
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
9: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
6: ഓക്കെ, ചോദ്യം ചോദിച്ചോളൂ.
9: എനിക്ക് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് ചോദിക്കേണ്ടത്.
6: ഓക്കെ, ചോദിച്ചോളൂ.
9: വീട് ഉണ്ടാക്കുമ്പോൾ ഞാനിപ്പോ ഞങ്ങൾക്ക് അപ്പൊ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ?
6: വീടിന്റെ തറപ്പണി കഴിഞ്ഞു, വീടുണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ എന്നാണോ ചോദ്യം?
7: അതെ, വീടുണ്ടാക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ അപാരമായ നിഅമത്താണ് നമ്മളൊരു വീടുണ്ടാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി എന്നത്. അപ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹുവിന് അനിഷ്ടകരമായ രൂപത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽപ്പെട്ടതാണ് ലോണെടുത്ത് അഥവാ പലിശക്കെടുത്തുകൊണ്ട് വീടുണ്ടാക്കുക എന്നത്. അതേപോലെ തന്നെ ആർഭാടത്തിനും പൊങ്ങച്ചത്തിനും വേണ്ടി ഉപയോഗമില്ലാത്ത രൂപത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ് സ്പേസ് ആവശ്യമുള്ളു, പക്ഷേ ഒരു വലിയ ഒരു വീടുണ്ടാക്കുക, അനാവശ്യമായ ചിലവുണ്ടാക്കുക എന്നത് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും തൗഹീദിന് വിരുദ്ധമായ കാര്യങ്ങൾ ചില ആളുകളെങ്കിലും ചെയ്യാറുണ്ട്. കട്ടില വെക്കുമ്പോൾ അവിടെ പ്രത്യേക നാമം ജപിക്കലും അറവ് നടത്തലും ഇങ്ങനെ റബ്ബ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നതാണ് അവിടെ വീടുണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതല്ലാതെ വീടുണ്ടാക്കുമ്പോൾ കന്നിമൂല നോക്കുക, അവിടെ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പലരും ജൽപ്പിക്കുന്ന കാര്യങ്ങൾ അത് ചെയ്യാതിരിക്കുക, ഇങ്ങനെയൊന്നും ഒരിക്കലും നോക്കേണ്ടതില്ല. ആ ഒരു വിശ്വാസം ഒരു മുസ്ലിമിന് പാടുള്ളതല്ല. ഖൈറും ഷെറും നൽകുന്നവൻ അള്ളാഹു സുബ്ഹാനു തആലയാണ്. ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുക. പരീക്ഷണങ്ങൾ അത് സ്വാഭാവികമാണ്. അതൊരു പക്ഷേ വീടിലൂടെയായിരിക്കും, കച്ചവടത്തിലൂടെയായിരിക്കും, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് വീടിന് പ്രശ്നമുണ്ടായത് എന്ന അബദ്ധധാരണ ഒഴിവാക്കുക. ഇതൊക്കെയാണ് വീടുണ്ടാക്കുമ്പോൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടത്.
6: രണ്ടാമത്തെ
9: മോളേക്ക് രണ്ട് വയസ്സുള്ളപ്പോ പിതാവ് മരിച്ചിട്ടുണ്ട്. അപ്പൊ പിതാമഹന് വസിയത്തായിട്ട് പറഞ്ഞത് എന്റെ
6: ക്ലിയറാവുന്നില്ല, ശബ്ദം മുറിഞ്ഞു പോകുന്നു. രണ്ടു വയസ്സുള്ളപ്പോ പിതാവ് മരിച്ചു എന്നത് കേട്ടു, ബാക്കി കാര്യങ്ങൾ ക്ലിയർ ആയില്ല.
9: പിതാവ് മരിച്ചു, അപ്പൊ പിതാവിന്റെ പിതാമഹനെ ഒരു എന്റെ മഹറിന്റെ മാല മോൾക്ക് കൊടുക്കാന്നു, പിന്നെ ഒരു 8 സെന്റ് കൊടുക്കാന്നു മനസ്സിലായിരുന്നു.
6: 8 സെന്റ് ഭൂമി.
9: പക്ഷെ പിതാമഹൻ മരിച്ചു പോയി. പക്ഷെ സഹോദരങ്ങൾ കൊടുക്കരുത്, ഞങ്ങളിപ്പോ അത് കേട്ടിട്ട് പോകുന്നു. അപ്പൊ അവര് ഒരു കാരണവശാല് തെറ്റ, ഞങ്ങൾ ഇനി അത്
7: നിങ്ങളെ ചോദ്യം വ്യക്തമായിട്ടില്ല. എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് 2 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി എന്നാണ്. എന്നിട്ട് പിതാമഹൻ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ വല്യപ്പ, കുട്ടിയുടെ വാപ്പയുടെ വാപ്പ, ആ വാപ്പ എന്തൊക്കെ വസിയത്ത് എഴുതി വച്ചിരുന്നു അല്ലേ?
6: ഇവരുടെ മഹറും 8 സെന്റ് ഭൂമിയും ഇവർക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു, വസിയത്ത് എഴുതി വച്ചിട്ടുണ്ടോ?
7: ഒന്ന് അതിൽ ചെയ്യേണ്ടത്, കുട്ടിയുടെ പിതാവ് മരണപ്പെട്ടു, മരണപ്പെട്ട വേളയിൽ കുട്ടിയുടെ വല്യുപ്പ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും വല്യുപ്പ മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്വത്ത് വീതിക്കുമ്പോൾ ഇത്ര ഓഹരി എന്നുള്ള രൂപത്തിൽ ഈ പേരക്കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടിക്കുണ്ടായിരിക്കുകയില്ല. എന്നിരുന്നാലും രണ്ട് കാര്യങ്ങൾ അവിടെ ചെയ്യാവുന്നതാണ്. ഒന്ന്, ഈ കുട്ടിയുടെ വല്യുപ്പ ജീവിച്ചിരിക്കെ ഈ പേരക്കുട്ടിയുടെ കാര്യത്തിൽ വസൂയത്ത് എഴുതി വെക്കാം. അതിൽ ആകെയുള്ള സ്വത്തിൻ്റെ മൂന്നിൽ ഒന്നിലധികം അല്ലാത്ത രൂപത്തിൽ അത് വസൂയത്ത് എഴുതി വെക്കാം. അതേപോലെ തന്നെ മക്കളെയൊക്കെ ബോധ്യപ്പെടുത്താം. ഇതൊക്കെ ചെയ്യേണ്ടതാണ്. രണ്ടാമത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടു പോയ ഭർത്താവ് തന്ന മഹർ, ആ മഹറിൻ്റെ അവകാശി നിങ്ങൾ തന്നെയാണ്. അത് കുട്ടിക്ക് കൊടുക്കണം എന്നുള്ളത് പറയുവാനുള്ള യോഗ്യത പിതാമഹനില്ല. കാരണം നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. ആ മഹർ, ഭർത്താവ് തന്ന മഹർ നിങ്ങളുടെ മുതലാണ്. അത് നിങ്ങളാണ് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത്. കുട്ടിയുടെ കാര്യത്തിൽ ചെയ്യേണ്ടത് പിതാമഹൻ വസൂയത്തായി വല്ലതും എഴുതി വെക്കുകയോ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പിതാമഹൻ മരിച്ച ശേഷം സ്വത്ത് ഓഹരി വെക്കുമ്പോൾ പറഞ്ഞ രൂപത്തിൽ പിന്നെ പേരക്കുട്ടിക്ക് വേണ്ടി ആ സ്വത്ത് കൊടുക്കേണ്ടതാണ്. പിതാമഹൻ്റെ മറ്റു മക്കളെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ മറ്റു കളാപ്പ മൂത്താപ്പമാർ അമ്മായിമാരൊക്കെ ആ കാര്യം അംഗീകരിച്ചു കൊണ്ട് അതിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്.
9: കേസിന്
6: പോയപ്പോ എന്താ പറഞ്ഞത്?

0: അത് നമുക്ക് അത്രത്തോളം ഇങ്ങനെ വസിയത്തായി എഴുതി വച്ചിട്ടുണ്ട് എങ്കിൽ നിയമവശത്തിലൂടെ നോക്കുമ്പോൾ അതിൻ്റെ കാര്യം എങ്ങനെയാണെന്നറിയില്ല. നിങ്ങൾ നിയമ വല്ല വക്കീലുമാരുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കേണ്ടതാണ്.
1: വ്യക്തമല്ലോ. കഴിവതും പള്ളിയോ പള്ളി കമ്മിറ്റി മഹല്ലുമായി ബന്ധപ്പെട്ട് സൗഹാർദ്ദത്തിൽ പ്രശ്നം തീർക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതായിരിക്കും നല്ലത്. എൻ്റെ മരുമകനും ഞാനും മഹറം ആണല്ലോ, അപ്പോൾ എൻ്റെ സഹോദരിമാർക്ക് എൻ്റെ മരുമകൻ മഹറമാകുമോ എന്നാണ്.
0: ഒരു മരുമകനെ സംബന്ധിച്ചിടത്തോളം ആ മരുമകൻ്റെ അമ്മായിമ്മ എന്ന് നമ്മുടെ നാട്ടിൽ പറയും, അമ്മായിമ്മ മാത്രമാണ് മഹറം. അമ്മായിമ്മയുടെ ജ്യേഷ്ഠത്തി അനിയത്തിമാർ അയാളെ സംബന്ധിച്ചിടത്തോളം മഹറം അല്ല.
1: പള്ളികളിൽ കച്ചവട പരസ്യമുള്ള സൂപ്പർ മാർക്കറ്റ്, ജ്വല്ലറി പോലെയുള്ള സ്ഥാപനങ്ങളുടെ ക്ലോക്ക് പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നത് അനുവദനീയമാണോ എന്നാണ്.
0: ഇവിടെ ഏതൊരു കാര്യവും നമ്മൾ തീരുമാനിക്കേണ്ടത് നോക്കേണ്ട നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു കച്ചവടക്കാരൻ അയാളുടെ ഒരു പബ്ലിസിറ്റി എന്നുള്ള നിലക്ക്, അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ള നിലക്ക് ഒരു ഹദിയ കൊടുക്കുകയും ആ ഹദിയയിൽ അവരുടേതായൊരു പരസ്യമുണ്ടാകുകയും ചെയ്യുമ്പോൾ കച്ചവടത്തിലേക്കുള്ളൊരു പരസ്യമാണ് അത് സത്യത്തിൽ. അതുകൊണ്ട് പള്ളികളിലേക്കൊക്കെ, പള്ളികളിൽ കച്ചവടം ചെയ്യാൻ പാടില്ല എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പള്ളിയിൽ കച്ചവടം ചെയ്യുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അള്ളാഹു നിനക്ക് ലാഭം തരാതിരിക്കട്ടെ എന്ന് പറയണമെന്നാണ്. പള്ളികളിലേക്ക് ആരെങ്കിലും സംഭാവന ചെയ്യുമ്പോൾ, അത് കച്ചവട സ്ഥാപനമാകട്ടെ വ്യക്തികളാകട്ടെ, തങ്ങളറിയപ്പെടാനും തങ്ങളുടെ പബ്ലിസിറ്റിക്കും വേണ്ടി ആകരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഒന്നുകിൽ അത്തരം ക്ലോക്കുകളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ ആ പരസ്യങ്ങൾ ഒഴിവാക്കലാണ് എല്ലാവർക്കും, തന്ന ആളിനും നല്ലത്, എല്ലാവർക്കും നല്ലത്. അല്ലാഹു തആല ആലം.
1: ഹലോ.
2: ഹലോ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ശബ്ദം ക്ലിയർ അല്ല. ഹലോ. ചോദിച്ചോളൂ. ശബ്ദം ക്ലിയർ അല്ല. ലൗഡ് സ്പീക്കർ ആണെങ്കിൽ അത് ഓഫ് ചെയ്ത് റേഞ്ചുള്ള ഭാഗത്തേക്ക് നിൽക്കൂ. ഓക്കെ, ചോദിച്ചോളൂ.
2: പിന്നെ എനിക്ക് വേറൊരു നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിൽ പോയാൽ തഹിയത്ത് മാത്രം നിസ്കരിച്ചിട്ട് രാവിലെ വെക്കാതിരുന്നു ലോഹറിന്റെ കുടുംബത്ത് രണ്ട് വെച്ച് നാല് വെക്കാതെ നമസ്കരിക്കാൻ പറ്റില്ലല്ലോ.
1: വ്യക്തമല്ല. നിങ്ങളുടെ മനസ്സിലാവുന്നുണ്ടോ?
0: ശരി, ചോദ്യം ചോദിച്ചോളൂ.
1: ഓക്കെ, മുഴുവനാക്കും. ചോദ്യം ചോദിച്ചു.
2: അല്ല, ലോഹറിന് മുമ്പ് നാല് വെക്കാത്ത നമസ്കരിക്കുന്ന നമ്മളെ,
1: ലോഹറിന്റെ മുമ്പ് മൂന്നര കാത്ത് നമസ്കരിക്കുന്ന നമ്മൾ,
2: വെള്ളിയാഴ്ച നമ്മൾ പള്ളിയിൽ പോയ
0: ചോദ്യം ഇതാണ്. സാധാരണ ദുഹർ നിസ്കാരത്തിന് മുമ്പ് സുന്നത്ത് നിസ്കാരം നിർവഹിക്കാറുണ്ടല്ലോ, അത് നാല് റക്കാത്ത്, ഈ രണ്ട് റക്കാത്തായി നാല് റക്കാത്ത് ദുഹറിന് മുമ്പ് നിസ്കരിക്കാറുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച ജുമാക്ക് പോയി കഴിഞ്ഞാൽ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നീട് നിസ്കാരമില്ല, തഹിയത്ത് നിസ്കാരം ആ നിസ്കാരമാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ളുഹ്ർ നമസ്കാരവും ജുമാ നമസ്കാരവും ഒന്ന് അല്ല എന്നുള്ളതാണ്, ഒന്നല്ല. ളുഹ്റിൻ്റെ മുമ്പ് റവാത്തിബ് സുന്നത്ത് എന്നുള്ള നിലക്ക് രണ്ടും രണ്ടും നാല് റക്കാത്തുകളുണ്ട്. എന്നാൽ ജുമാക്ക് ഒരാൾ പള്ളിയിൽ കയറിയാൽ തഹിയത്തായി രണ്ട് റക്കാത്ത് നമസ്കരിക്കാം, പിന്നീട് ഒരു തത്തവു എന്നുള്ള നിലക്ക് ഒരാൾക്ക് വീണ്ടും നിസ്കരിക്കുന്ന അനുവാദമുള്ള കാര്യമാണ്. ഒരാൾ പള്ളിയിൽ കയറി നിസ്കരിക്കുകയാണ്, അത് അയാൾക്ക് അനുവാദമുള്ള കാര്യമാണ്. എന്നാൽ ജുമാ ദിവസം റവാത്തിബ് എന്ന രൂപത്തിൽ ബാങ്ക് കൊടുത്തതിന് ശേഷം പിന്നീട് സുന്നത്ത് നമസ്കാരങ്ങളില്ല. ഇമാം പള്ളിയിൽ കയറി കഴിഞ്ഞ ഇമാം മിമ്പറിൽ കയറി കഴിഞ്ഞതിന് ശേഷമാണല്ലോ ബാങ്ക് കൊടുക്കാറുള്ളത്. അങ്ങനെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി

0: വസ്ലമ തന്നെ പറഞ്ഞത് വൈകി വരുന്ന ആളുകൾ രണ്ടരക്കാലത്ത് സംക്ഷിപ്തമായി ചുരുക്കി നമസ്കരിച്ച് ഖുത്ബ ശ്രദ്ധിക്കാനാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്ക് കൊടുത്തതിന് ശേഷം ഇമാം മിമ്പറിലായിരിക്കെ ഖുത്ബ പറയുന്ന വേളയിൽ വീണ്ടും എഴുന്നേറ്റുകൊണ്ട് സുന്നത്ത് നമസ്കരിക്കുകയല്ല ചെയ്യേണ്ടത്. അവിടെ അങ്ങനെ ഒരു സുന്നത്ത് ഇല്ല. നേരെ മറിച്ച് പള്ളിയിൽ കയറി വന്നതിന് ശേഷം ഒരാൾക്ക് തോന്നുന്ന രൂപത്തിലൊക്കെ ഈ രണ്ട് റക്കാത്തുകൾ നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. അത് റവാത്തിബ് നമസ്കാരം എന്ന അർത്ഥത്തിലും അല്ല.
1: ഉത്തരം വ്യക്തമായല്ലോ. ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അലിജാബ ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. ബാങ്കിലെ പലിശ പണം ഉപയോഗിച്ച് തൻ്റെ വീടിന് മുന്നിലൂടെയുള്ള പൊതുവഴി, പൊതുവെ രാത്രി ആളുകൾ ഉപയോഗിക്കാത്ത എന്നാൽ തങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പൊതുവഴി, ഈ വഴിയിൽ തെരുവിളക്കുകൾ സ്ഥാപിക്കാൻ ഉപയോഗിക്കുന്നത് എൻ്റെ വിധി ചോദിച്ചുകൊണ്ടാണ് ഫീഡ്ബാക്ക് വഴിയെന്നൊരു ചോദ്യം.
0: ഒരാൾ അയാളുടെ ബാങ്ക് ബാലൻസിൽ സ്വാഭാവികമായും വരുന്ന പലിശ, ആ പലിശ അയാൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. പരമാവധി പലിശ ഇല്ലാത്ത രൂപത്തിൽ പല വഴികളുമുണ്ട് എങ്കിൽ ആ വഴികൾ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആകട്ടെ അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനാകട്ടെ, അയാൾക്ക് ബാങ്കുമായി കണക്ഷൻ ഉണ്ടാകുകയും സ്വാഭാവികമായും അയാൾക്ക് അയാളുടെ ആ പണത്തിൽ പലിശ കടന്നു വരികയും ചെയ്യാറുണ്ട്. അത് തനിക്കോ തൻ്റെ ചിലവിന് കീഴിൽ ജീവിക്കുന്ന ആളുകൾക്കോ നൽകാതെ മറ്റേതെങ്കിലും വഴിയിൽ ഒരു സ്വതക്ക എന്ന അർത്ഥത്തിലല്ലാതെ കൊടുത്തു വീട്ടുകയാണ് ചെയ്യേണ്ടത്. പൊതുവെ പണ്ഡിതന്മാരൊക്കെ പറയാറുള്ള അത് പൊതു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ വീട്ടിലേക്കുള്ള ഒരു റോഡുണ്ട്, അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന്. പക്ഷേ ചോദ്യത്തിൽ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട് ആളുകൾക്കൊന്നും പൊതുവെ അതുകൊണ്ട് വലിയ ഉപകാരമില്ല, മറിച്ച് തങ്ങൾക്കായിരിക്കും അതിൻ്റെ ഉപയോഗം എന്ന്. എങ്കിൽ അത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം തങ്ങൾക്ക് മാത്രമായി, തങ്ങൾക്കാണ് അതുകൊണ്ട് കാര്യമായി ഫലം സിദ്ധിക്കുന്നത് ഫായിദ എങ്കിൽ അത് ഒഴിവാക്കി മറ്റുള്ള തങ്ങൾക്ക് മാത്രമല്ലാത്ത പൊതുജനങ്ങൾക്കോ മറ്റോ ഒക്കെ ഉപകാരം ലഭിക്കുന്ന രൂപത്തിൽ ആ പണം ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്.
1: ഹലോ,
2: ഹലോ,
1: അസ്സലാം വലൈക്കും വറഹ്മത്തുള്ള.
2: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
1: ചോദിച്ചോളൂ.
2: ഫർള് നിസ്കാരത്തിലും റുക്കൂയിലും നമ്മൾ 3 ഇതം ചൊല്ലാൻ.
1: ശബ്ദം ബ്രേക്കായി പോകുന്നു, മനസ്സിലല്ല. ഫർള് നമസ്കാരത്തിൽ
2: സുജൂദിലും ദിക്ര ചൊല്ലുമ്പോൾ 3 പ്രാവശ്യത്തിൽ
1: 3 പ്രാവശ്യത്തിൽ കൂടുതൽ ചൊല്ലാൻ പറ്റുമോ എന്നാണോ?
0: അതെ. അതായത് പൊതുവേ പുരുഷന്മാരൊക്കെയാണ് എങ്കിൽ ജമാഅത്തായി പള്ളിയിൽ വെച്ചാണല്ലോ നിസ്കരിക്കുക. അവിടെ നിസ്കരിക്കുമ്പോൾ പിന്നിലുള്ള മഅ്മൂമിനെ പരിഗണിക്കേണ്ടതുണ്ട്. രോഗികളുണ്ടാവും, യാത്രക്കാരുണ്ടാവും, ആവശ്യക്കാരുണ്ടാവും. അതുകൊണ്ട് പൊതുവെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചു തന്ന നിസ്കാരത്തേക്കാൾ അധികമായി ദീർഘിപ്പിക്കാതിരിക്കുക. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അഫത്താൻ യാ മുആദ്. മുആദ് റളിയല്ലാഹു അൻഹു വളരെ സുദീർഘമായി നമസ്കരിച്ചിരുന്നു. ആളുകൾക്ക് കുഴപ്പമുണ്ടാക്കുകയാണോ താങ്കൾ എന്ന് റസൂലുള്ള ചോദിച്ചു. അങ്ങനെ ഫർള് നിസ്കരിക്കുമ്പോൾ, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ സുദീർഘമായ റുക്കുവും സുജൂദും ഒഴിവാക്കി ഒരു 3 തവണയോ 5 തവണയൊക്കെ ചൊല്ലുകയാണ് വേണ്ടത്. എന്നാൽ ഒരാൾ തനിച്ച് നിസ്കരിക്കുകയാണ്, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ വീട്ടിൽ നിസ്കരിക്കുകയാണ് എങ്കിൽ 3 കൂടുതൽ ചൊല്ലാവുന്നതാണ്. സുന്നത്ത് നമസ്കാരങ്ങൾ, അത് തഹജ്ജു നിസ്കാരമാകട്ടെ, ഇനി അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമാഅത്തായി സുന്നത്ത് നമസ്കരിക്കും, ഖുസൂഫും ഖുസൂഫും ഗ്രഹണ നമസ്കാരം നിങ്ങൾ നിസ്കരിക്കുമ്പോഴൊക്കെ വളരെ സുദീർഘമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കുവും സുജൂദും ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസുകൾ കാണുവാൻ സാധിക്കും. അപ്പോൾ 3 അതിലധികമൊക്കെ ആ സമയത്ത് ചൊല്ലാവുന്നതാണ്. പൊതുവെ ഒരു 3 തവണ ഒക്കെ ചൊല്ലിയാൽ മതിയാവും. പറഞ്ഞ നമസ്കാരങ്ങൾ
1: ഉത്തരം വ്യക്തമായല്ലോ. ഓക്കെ, മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലല്ലോ.
0: ഫർലംസ്കാരങ്ങൾ ഞാൻ പറയുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. ഫർലംസ്കാരത്തിൽ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അനുവദനീയമാണ് എന്നാണ്, അനുവദനീയമാണ്.
1: വയ്യാക്കും. ഭാര്യ പിണങ്ങിപ്പോയി, തിരിച്ചു വരുന്നുമില്ല, ഡൈവോഴ്സും തരുന്നില്ല. ഈ അവസ്ഥയിൽ ഭാര്യക്ക് ചെലവിന് കൊടുക്കേണ്ടതുണ്ടോ, ഭാര്യക്ക് ജോലിയുണ്ട് എന്നും കൂടി കൂട്ടിച്ചേർക്കും.
0: ആ ചോദ്യം ഒന്ന് ക്ലിയർ ആയില്ല. കാരണം ഭാര്യ പണങ്ങിപ്പോയി, ഭാര്യ ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറയുമ്പോൾ ഡൈവോഴ്സ് തരേണ്ടത് ഭാര്യയല്ലല്ലോ, ഭർത്താവാണല്ലോ തലാഖ് ചൊല്ലേണ്ടത്. ആ ഭർത്താവ് ഭാര്യയോട് ചോദിച്ചേടി, ഞാൻ നിന്നെ തലാഖ് ചൊല്ലിയാൽ നിനക്ക് സമ്മതമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൾ അല്ല എന്ന് പറഞ്ഞു. ഇതാണ് ചോദ്യത്തിൻ്റെ ഉദ്ദേശം. ഇനി അതല്ല, ഹുൽഹ് ആവശ്യപ്പെട്ടു, ഹുൽഹ് തരാതിരുന്നു എന്നാണോ? ഇവിടെ മനസ്സിലാക്കേണ്ടത് ഭാര്യയും ഭർത്താവും അവർ ഒന്നിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കേണ്ടവരാണ്. ഇസ്തിംതാ, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹകരിച്ചും സുഖമെടുത്തും അനുഭവിച്ചും ഒക്കെ ജീവിക്കേണ്ടവരാണ്. സത്യത്തിൽ ഫുഖഹാക്കൾ പറഞ്ഞ പോലെ ഒരു ഭാര്യ അവർക്ക് നഫക്കത്ത്, ഭർത്താവ് ചെലവിന് കൊടുക്കുക എന്നത് അവരുടെ ഭാഗത്തും അത്തരത്തിലുള്ള സഹകരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. പിണങ്ങിപ്പോവുക, അനുസരിക്കാതിരിക്കുക, ധിക്കാരപരമായി പെരുമാറുക, ഇത്തരം വേളകളിലൊന്നും ശരഇയായി അവർക്ക് നഫക്കത്ത് കൊടുക്കേണ്ടതില്ല. ഭാര്യ പിണങ്ങിപ്പോയതിൻ്റെ കാരണങ്ങൾ എന്ത് എന്നതൊന്നും ഇവിടെ ചോദ്യത്തിൽ വ്യക്തമാക്കുന്നില്ല. സ്വാഭാവികമായും പിണക്കമുണ്ടാകുമ്പോൾ തർക്കമുണ്ടാകും, തർക്കമുണ്ടാകുമ്പോൾ ഇരുഭാഗത്തും അവരുടേതായ ഭാഗങ്ങൾ ന്യായീകരിക്കാനുണ്ടാവും. ആ വശത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. മറിച്ച് ഭർത്താവാണ് ഇത്ര, ഒരിക്കലും ഭാര്യയുമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഭർത്താവിന് തലാക്ക് ചൊല്ലാം. അവിടെ ഭാര്യയുടെ അനുമതി തേടേണ്ട ഒരാവശ്യവും ഇല്ല. പിന്നെ എങ്ങനെയാണ് ഭർത്താവ് ഭാര്യ തലാക്ക് തരുന്നില്ല എന്ന് പറയുന്നത് മനസ്സിലാകുന്നില്ല. ഏതായിരുന്നാലും ശരഇയായ രൂപത്തിൽ ഭർത്താവിൻ്റെ അനുസരിച്ചുകൊണ്ട് ഭാര്യ ജീവിക്കുവാൻ തയ്യാറല്ല, അവൾ പിണങ്ങിപ്പോയിട്ടുമുണ്ട് എങ്കിൽ അത്തരം വേളകളിൽ അവർക്ക് ചെലവിന് കൊടുക്കൽ നിർബന്ധമില്ല.
1: ഹലോ.
3: ഹലോ,
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ വബറകാതുഹു.
1: ചോദിച്ചോളൂ.
3: മരണപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിട്ട് കച്ചിലേ 3-15 അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അപ്പൊ അത് ഞങ്ങളങ്ങനെ കഴിക്കൂല, ഞാനത് വിശ്വസിക്കുന്ന ആളല്ല. പക്ഷെ ആദ്യമൊക്കെ കുടുംബത്തിലൊക്കെ ഇങ്ങനെ വിളിച്ച് ചില കുറച്ച് ആൾക്കാരത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓരെ വിളിക്കുമ്പോ നമ്മള് പിന്നെങ്ങനെ കുടുംബ ബന്ധം വിചാരിച്ചിട്ടും പിന്നെ പോവായിരുന്നു, ഇപ്പൊ അങ്ങനെ പോവില്ല. അപ്പൊ ഇപ്പൊ ചില ആൾക്കാരൊന്നും വിളിക്കൂല, എന്നാലും ചില ആൾക്കാർ വിളിക്കും, വരണേ വരണേന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരോട് പറയുന്നത് എങ്ങനെ വെച്ചാ വരൂലെന്ന് പറയണില്ല, പക്ഷെ ഇൻഷാള്ളാ അല്ലെങ്കിൽ നോക്കട്ടെ അങ്ങനെയൊക്കെയാണ് പറയണത്. അപ്പൊ അങ്ങനെ പറഞ്ഞ കുഴപ്പമില്ല, അല്ലെങ്കിൽ വരൂല നമുക്ക് താല്പര്യം ഇല്ലാന്ന് പറയുന്നതാണ് നല്ലത് ഞാൻ അറിയാൻ വേണ്ടിട്ട്.
0: നമുക്ക് എല്ലാ കാലവും സത്യം മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുകയില്ല. നമ്മളെല്ലാ കാലത്തും അള്ളാഹുവിനെയും അള്ളാഹുവിൻ റസൂലിനെയും അള്ളാഹുവിൻ്റെ ദീനായ ഇസ്ലാമിനെയുമാണ് ഇഷ്ടപ്പെടേണ്ടത്. ദീനിൽ ബിദ്അത്ത് എന്നത് വലിയ തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കർമ്മങ്ങൾക്ക് പ്രമാണങ്ങളുടെ വല്ല പിൻബലവുമുണ്ടോ എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് 3-നും 7-നും 14-നും 40-നും ആണ്ടിനുമൊക്കെ ഒത്തുകൂടുന്നൊരു സമ്പ്രദായം പ്രവാചകൻ്റെ ചര്യയിൽ സഹായമാരുടെ ആ പ്രവർത്തനങ്ങൾ കാണുവാൻ സാധ്യമല്ല. മറിച്ച് ഹദീസുകളിൽ കാണുവാൻ സാധിക്കുന്നത് കുന്ന നഉദ്ദുൽ ഇസ്തിമാ, മയ്യത്തിൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടലും നിയാഹത്ത, ഇസ്ലാം വിരോധിച്ച ആർത്തട്ടഹാസമായിട്ടാണ് ഞങ്ങൾ പരിഗണിച്ചിരുന്നത് എന്നാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായ വേളയിൽ അവിടുത്തെ കുടുംബത്തിന് അങ്ങോട്ട് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുവാൻ കൽപ്പിച്ച കാര്യങ്ങളെ കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ഷാഫി മദ്ഹബിൻ്റെ പല ഗ്രന്ഥങ്ങളിൽ പോലും അങ്ങനെ ഏഴിനും മൂന്നിനുമൊക്കെ ഒരുമിച്ച് കൂടൽ തെറ്റാണ്, പാടില്ലാത്ത കാര്യമാണ് എന്ന് വ്യക്തമാക്കിയത്. അതുകൊണ്ട് നമ്മൾ ആളുകളോട് പറയേണ്ടത്, ഇതാ ഇതിന് ദീനിൻ്റെ ഒരു പിൻബലവും ഇല്ല, ഇതൊരു ബിദ്അത്താണ്, അത് പാടില്ല എന്ന കാര്യം ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാരിൽ പോലും പലരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ വരുന്നില്ല എന്ന് വ്യക്തമായി പറയുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മൾ നോക്കട്ടെ ഇൻഷാ അല്ലാ എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു മൂടിവെക്കൽ കാണുന്നുണ്ട്. ദീനിൻ്റെ കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നമ്മളോട് തെറ്റുകയാണ് എങ്കിൽ, കുടുംബബന്ധം വിച്ഛേദിക്കുകയാണ് എങ്കിൽ, അത് നമ്മൾ കുടുംബബന്ധം വിച്ഛേദിച്ചു എന്ന ഒരു തെറ്റ് നമ്മുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുകയില്ല. നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുക, ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ എടുക്കേണ്ട നിലപാട്.
1: ഉത്തരം വ്യക്തമായല്ലോ. കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കുക, എന്നല്ലെങ്കിൽ നാളെ അവർക്ക് സത്യാവസ്ഥ ബോധ്യപ്പെട്ടു കൊടുക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക, അത്രേ ചെയ്യാനുള്ളൂ. ഓക്കെ, ഞങ്ങൾ ചെറിയ ഒരു ചാരിറ്റി ഗ്രൂപ്പ് നടത്തി വരുന്നുണ്ട്. അൽഹംദുലില്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഞങ്ങൾ ചാരിറ്റി രജിസ്ട്രേഷനിലേക്ക് കടക്കുകയാണ്. ഇൻഷാല്ലാ ഗ്രൂപ്പിൻ്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. വർഷം മുഴുവൻ നടത്തി വരുന്ന ഒരു റേഷൻ പദ്ധതിയുണ്ട്. സാധാരണയായി ഒന്നോ രണ്ടോ കുടുംബങ്ങൾക്കാണ് ഈ പദ്ധതിയിൽ കൂടെ നൽകുന്നത്. മെമ്പർമാരിൽ നിന്ന് വാർഷിക പരിസംഖ്യയായി സ്വീകരിക്കുകയാണ് ഇതിനായി പണം കണ്ടെത്താൻ രൂപീകരിക്കുന്ന മാർഗം. ഇപ്പോൾ ഞങ്ങളുടെ സംശയം, ഈ പണം ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിക്കുമ്പോൾ വരുന്ന പലിശ ലഭിച്ചാൽ ഇസ്ലാമികമായി അതിനെ എങ്ങനെ ഒഴിവാക്കാം? അതുപോലെ തന്നെ ഒരു ചാരിറ്റി കൂട്ടായ്മ ഇസ്ലാമിക രീതിയിൽ നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങളുടെ ഈ ചെറിയ കൂട്ടായ്മയ്ക്ക് ഇനിയും കൂടുതൽ നന്മകൾ ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് സഹായം എത്തിക്കാനും കഴിയുന്നതിനായി എല്ലാവരും ദുആ ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ചോദ്യം അവസാനിപ്പിക്കുന്നത്.
0: അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവിധ ഖൈറാത്തുകളും പ്രദാനം ചെയ്യുമാറാകട്ടെ. മനുഷ്യരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുക, ജനങ്ങളുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെയാക്കി കൊടുക്കുക എന്നത് വലിയ ഒരു സൽക്കർമ്മമായിട്ടാണ് ഇസ്ലാം പരിഗണിക്കുന്നത്. മയ്യസറ മുഅസിറൻ, ഒരു ഞെരുക്കമുള്ള ആളിന് എളുപ്പമുണ്ടായി കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അത്തരം ആളുകൾക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കുമെന്നാണ്. വമൻ ഫറജ മുഅ്മിനൻ ഒരു
4: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
5: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
6: പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ ഏറ്റവും കാര്യമായി തന്നെ ബാധിക്കുന്നൊരു വിഷയമാണ്. പ്രത്യേകിച്ച് ജനാധിപത്യ രാജ്യമെന്ന നിലക്ക് നമ്മുടെ ഈ ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പും അതേപോലെ ആ ചിട്ടവട്ടങ്ങളൊക്കെ തന്നെയാണ്. ജനാധിപത്യ രൂപത്തിൽ ഭരണകൂടങ്ങൾ നിലവിൽ വരുന്നു, അതിൻ്റെ മുഖ്യമായ പങ്ക് വഹിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അങ്ങനെ ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ ആയിട്ടുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വരികയുണ്ടായി. എന്നുവെച്ചാൽ കമ്മീഷനിലുള്ള മറ്റു രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ വിയോജിപ്പുകളൊന്നും പരിഗണിക്കാതെ തന്നെ SIR അടക്കമുള്ള വളരെ നിർണായകമായ തീരുമാനങ്ങളിൽ ഏകപക്ഷീയമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് നിലവിൽ വന്നിട്ടുള്ള വാർത്തകളും റിപ്പോർട്ടുകളും. അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളും മറ്റുമൊക്കെ ശക്തമായ പ്രക്ഷോഭങ്ങളിലൂടെയും അതേപോലെ തന്നെ രാജ്യവ്യാപകമായി വലിയ വാർത്തകളായിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെ നമ്മളെങ്ങനെയാണ് ഇന്ന് എടുക്കുന്നത്?
7: അല്ല, സാധാരണ രീതിയിൽ ഒരു ഉദ്യോഗസ്ഥന് ഉണ്ടാകാവുന്ന ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം എന്തായിരിക്കും? അതായതൊരു നിയമവിരുദ്ധമായി അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ഈ ഒഫീഷ്യലായ ചട്ടവട്ടങ്ങൾക്കൊക്കെ വിരുദ്ധമായി പ്രവർത്തിക്കാൻ മാത്രമുള്ള ഒരു ധൈര്യം ഒരു ഉദ്യോഗസ്ഥന് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ അദ്ദേഹത്തിന് ലഭിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മുടെ 1950 ആദ്യമായിട്ട് ഒരു ഇലക്ഷൻ കമ്മീഷന് നിശ്ചയിക്കുന്നത്. അത് തൊട്ട് നമ്മൾ 2015 വരെയുള്ള, എന്നുവെച്ചാൽ മോദിയുടെ യുഗം തുടങ്ങുന്നത് വരെയുള്ള ഒരു കാലഘട്ടം നോക്കിയാൽ നമുക്ക് 19 ഇലക്ഷൻ കമ്മീഷണേഴ്സാണ് ഉണ്ടായിട്ടുള്ളത്. അതിനിടയ്ക്ക് ടി എൻ ശേഷൻ വരുന്ന സമയത്ത് ആണ് ഈ രണ്ട് പേരെ കൂടെ നീന്തി ഈ പാനലിൽ ചേർക്കുന്നത്. മറ്റേതൊരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ ഉണ്ടായിരുന്നത്. എന്നാൽ 2015 മുതൽ 2025 വരെയുള്ള കാലഘട്ടം വെച്ചാൽ 65 വർഷത്തിൽ 19 പേരുണ്ടായിട്ടുള്ളൂ. ഈ ഒരു 10 വർഷത്തെടുത്താൽ നമുക്ക് കാണാൻ പറ്റുക 8 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ വന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് രാജിവെച്ച് പോയവരുണ്ട്, പിന്നെ പുകച്ചു പുറത്ത് ചാടിച്ചവരുണ്ട്, നാട് വിട്ടു പോയവരുണ്ട്. അപ്പോൾ വളരെ വലിയൊരു പ്രക്രിയ ഈ ഒരു 10 വർഷത്തിനിടയിൽ ഇലക്ഷൻ കമ്മീഷനുമായി മാത്രം ബന്ധപ്പെട്ട് നടന്നുകൊണ്ടാണ്. അപ്പോൾ നമുക്കറിയാം അതിൽ പലരും പിൽക്കാലത്ത് വളരെ പരസ്യമായിട്ടല്ലെങ്കിൽ പോലും പ്രകടമാക്കിയിട്ടുള്ള തങ്ങളെ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, ഇതിനകത്ത് വന്ന സമ്മർദ്ദങ്ങളെക്കുറിച്ചൊക്കെ അവർ പല ഘട്ടങ്ങളിലായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഈ കോൺട്രവേഴ്സീസ് വന്നപ്പോഴും അതിനകത്ത് ചിലരെങ്കിലും മുന്നോട്ട് വന്നു, പലതും ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ അതിരുവിട്ട പ്രവൃത്തികൾ വിമർശിക്കാനും അതെങ്ങനെ അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്നുള്ളതൊക്കെ അവർ പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ എന്തുകൊണ്ട് ഇത്തരം ഒന്നിലേക്ക് എത്തിയെന്ന് നമ്മളിവിടെ നോക്കണം. 2024 തിരഞ്ഞെടുപ്പിൽ അതിന് നേരത്തെ ഉപയോഗിച്ച തന്ത്രങ്ങൾ എന്തായിരുന്നു? ബാലറ്റ് ബോക്സ് എന്ന് നമ്മൾ പണ്ട് പറയുന്ന സാധനത്തെ പിന്നീട് എന്ത് ചെയ്തു? ഈ വോട്ടിംഗ് മെഷീനാക്കി മാറ്റുകയും ആ വോട്ടിംഗ് മെഷീനിൽ പല രീതിയിലുള്ള മാനിപ്പുലേഷൻസ് നടത്തിയിട്ടാണ് ബി ജെ പി ജയിച്ചു കൊണ്ടിരുന്നതെന്നുള്ള ആരോപണം നിലവിലുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ പൊതുവെ പത്രങ്ങളെല്ലാം ഈ 2024 ഇലക്ഷൻ വരുന്ന സമയത്ത് പല സംസ്ഥാനങ്ങളിലൊക്കെ സഞ്ചരിച്ചതിന് ശേഷം വളരെ ശക്തമായിട്ടുള്ള മോദി വിരുദ്ധ വികാരം അല്ലെങ്കിൽ NDA വിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതാണ് അതൊക്കെ ചൂണ്ടിക്കാണിച്ചത്. അത് താരതമ്യേന ഫലിച്ച ഒരു ഇലക്ഷനാണ്. കാരണം 24 നമ്മൾ കാണുന്നത് വെച്ചാൽ 400 സീറ്റ് എനിക്ക് തരൂ എന്ന് അവകാശപ്പെട്ട മോദിയെ സംബന്ധിച്ചോളം വെറും 240 സീറ്റിലേക്ക് ചുരുങ്ങുകയാണ്. അപ്പോൾ ഘടക കക്ഷികളെ ആശ്രയിച്ച് മാത്രം അധികാരത്തിൽ വരാവുന്ന ഒരവസ്ഥയിലേക്ക് BJP ചുരുങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഈ തന്ത്രങ്ങളൊന്നും മതിയാവുകയില്ല എന്നുള്ളത് BJP മനസ്സിലായി എന്നുള്ളതാണ്. അപ്പോൾ 2-3 കാര്യങ്ങൾ ചെയ്തു. ഒന്ന് എന്താ നേരത്തെ തന്നെ ഇലക്ഷൻ കമ്മീഷനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനകത്ത് മാറ്റങ്ങൾ വരുത്തി. എന്നുവെച്ചാൽ നേരത്തെ അത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസും പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും ചേർന്നായിരുന്നെങ്കിൽ ഇവിടെ ഈ ചീഫ് ജസ്റ്റിസിനെ എടുത്തു മാറ്റിയിട്ട് തൻ്റെ കീഴിലുള്ള ഒരു മന്ത്രിയെ, ക്യാബിനറ്റ് റാങ്കുള്ള ഒരു മന്ത്രി അതിനകത്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇതിനെതിരെയുള്ള കേസ് കോടതിയിൽ നിൽക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ നീക്കാൻ പറ്റുമോ ഇതിൽ നിന്നുള്ളൊരു കേസ്? അവിടെ ചീഫ് ജസ്റ്റിസിൻ്റെ മുൻപിൽ വന്നിട്ട് അതിൽ വിധി പറയാതെ എങ്ങനെ എന്ത് ചെയ്യുക, നീട്ടിക്കൊണ്ടുപോകുന്നു എന്നുള്ളൊരു വലിയ പരിഹാസ്യമായ ഒരു നിയമ പിന്നെ വ്യവസ്ഥയാണ് നമ്മുടെ മുമ്പിലുള്ളത്. രണ്ടാമതായിട്ട് ചെയ്തത് എന്താ വെച്ചാൽ, ഇപ്പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്ന ഒരു നിലപാടുകളും ഒരു ഇതും ഇഹലോകത്തോ പരലോകത്തോ ചോദ്യം ചെയ്യാൻ പറ്റൂല. എന്നുവെച്ചാൽ അദ്ദേഹം കമ്മീഷൻ സ്ഥാനം ഒഴിഞ്ഞാലും അദ്ദേഹം നേരത്തെ എടുത്ത ഏതെങ്കിലും നിലപാടുകൾ തെറ്റാണെങ്കിൽ പോലും അത് കോടതിയിലോ അല്ലെങ്കിൽ മറ്റ് നിയമ പിന്നെ പരമായി ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. എന്നുവെച്ചാൽ സമ്പൂർണ്ണമായ ഒരു പ്രൊട്ടക്ഷൻ ഇദ്ദേഹത്തിന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് അദ്ദേഹത്തെ ശരിക്കും ഈ 2025 ഡ്യൂട്ടി ഏൽപ്പിക്കുന്നത്. അവിടെ പിന്നെ ശരി തെറ്റുകൾ എന്നുള്ളതില്ല, ശരികൾ മാത്രമുള്ളൂ. ഞാന് വിയോജിച്ചാലും കുഴപ്പമില്ല, കൃത്യമായിട്ട് എന്ത് ചെയ്യണം. പിന്നെ രാജ്യസഭയിലും പ്രശ്നമുണ്ടായിരുന്നു, രാജ്യസഭയിൽ അവർക്ക് ഭൂരിപക്ഷമില്ലായിരുന്നു. മാത്രമല്ല ഈ ഒരു കാലയളവിൽ 20 സംസ്ഥാനങ്ങളിൽ ഇലക്ഷനുകളിൽ അവർക്ക് നഷ്ടം പറ്റിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ കാണുന്നത് ഇതിന് ശേഷമാണ് ഈ SIR ഒരു പോക്ക് വരുന്നത്. അപ്പോൾ അതിന് മുൻപ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നേരത്തെ നമുക്കറിയാം ഈ റിവിഷൻ പ്രോസസ്സ് എന്ന് വെച്ചാൽ എല്ലാ 6 മാസം കൂടുമ്പോഴും എന്ത് ചെയ്യാം, നിങ്ങൾക്കിപ്പോൾ 18 വയസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടിന് വേണ്ടി അപ്ലൈ ചെയ്യാം. അത് പരിശോധിച്ച് നിങ്ങൾ യോഗ്യനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരനാണെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ പിന്നെ ഇലക്ട്രൽ ഇതിനകത്തേക്ക് കയറ്റും. അടുത്ത ഇലക്ഷനിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റും. ഇത് മരവിപ്പിച്ചു. ഇത് മരവിപ്പിച്ചു എന്ന് മാത്രമല്ല, നേരത്തെയുള്ള വോട്ടേഴ്സ് ലിസ്റ്റും മരവിപ്പിക്കുന്നു. എന്നിട്ട് എസ് ഐ ആറിലേക്ക് പുതിയ ചില നിബന്ധനകൾ കൊണ്ടുവരുന്നു. ആ നിബന്ധനയിൽപ്പെട്ട ഒന്നായിരുന്നു പ്രധാനമായിട്ടും ഫോം 6 എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിനകത്തൂടെ ഒരാൾക്ക് കേവലം ഒരു വോട്ടറായി മാറുക എന്ന പ്രക്രിയയ്ക്ക് പകരം അദ്ദേഹത്തിൻ്റെ പൗരത്വം കൂടെ, അല്ലെങ്കിൽ ആ വ്യക്തി പൗരത്വം കൂടെ തെളിയിക്കേണ്ട ഒരു ആവശ്യത്തിലേക്ക് അദ്ദേഹത്തെ തള്ളിവിടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾക്കിതൊക്കെ കണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു വളരെ സൂക്ഷ്മമായ രീതിയിൽ രാജ്യത്തിൻ്റെ ഭദ്രത, സുരക്ഷിതത്വം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നാഷണൽ കോൺസെപ്റ്റിനെ കൂടുതൽ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയൊക്കെ തോന്നാം. പക്ഷേ കൃത്യമായൊരു പ്ലാൻ, ഒരു അജണ്ട നിശ്ചയിച്ചിരുന്നു. ആ അജണ്ട നടപ്പാക്കാനുള്ള ചീഫ് എക്സിക്യൂഷൻ ഓഫീസറാണ് ഗണേഷ് കുമാർ. ഇലക്ഷനേക്കോ എന്നാണ് ഇത് നടപ്പാക്കേണ്ടത്, എക്സിക്യൂഷൻ ഓഫീസർ. അപ്പോൾ അതിനാരെങ്കിലും വിരുദ്ധമായി നിന്നാൽ, ചോദ്യം ചെയ്താൽ, അവരെ അവഗണിച്ച് മുന്നോട്ട് പോകുകയല്ലാതെ വേറെ വഴിയൊന്നും അദ്ദേഹത്തിന് മുമ്പിലില്ല. ഇതുതന്നെയാണ് ഒരു സത്യം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഈ ഒരു മാസ്റ്റർ പ്ലാന് ശരിയായി നടപ്പാക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പ്രശ്നങ്ങളിലൊക്കെ ഇപ്പോൾ വന്നത് എന്തുകൊണ്ടാണ്? ഋതിക ഗുപ്ത എന്ന് പറയുന്ന ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഒരു റിപ്പോർട്ടർ, അദ്ദേഹം അവരെന്ത് ചെയ്യുന്നു, നീണ്ട കാലം അത് പഠിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ പിറകെ കൂടിയിട്ടുണ്ട്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, ഈ ഒരു ഡോക്യുമെൻ്റ് പുറത്തു, ഡോക്യുമെൻ്റ് മീൻസ് ഒരു വാർത്ത പുറത്തു വിടുകയാണ്. അതിനകത്ത് പ്രധാനമായിട്ട് അവരുന്നയിച്ച ഒരു കാര്യം, ഇലക്ഷൻ കമ്മീഷനിൽ റിഫ്റ്റുണ്ട്, അല്ലെങ്കിൽ മൂന്ന് പേരും ഒരേ അഭിപ്രായക്കാരല്ല, മാത്രവുമല്ല പല ഘട്ടങ്ങളിലും ഈ അഭിപ്രായ വ്യത്യാസം രേഖാമൂലം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് അവർ പറഞ്ഞു വെച്ച കാര്യം. അപ്പോൾ ഈ 8 മാസത്തിനിടയിൽ പിന്നെ ഈ ശരിയായിട്ട് എന്ത് ചെയ്തിട്ടില്ല, മീറ്റിംഗ് തന്നെ എന്ത് ചെയ്തിട്ടില്ല, കൂടിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എസ് ഐ ആർ പോലെയൊരു വളരെ ക്രമബദ്ധമായി ഈ രാജ്യത്ത് നടക്കേണ്ട ഒരു പ്രക്രിയ നടക്കുന്ന സമയത്ത് പോലും മറ്റുള്ളവരെ വിശ്വാസത്തിലെടുക്കുകയോ, അത് നമ്മുടെ മറ്റ് കമ്മീഷൻസ്മാരെ വിശ്വാസത്തിലെടുക്കുകയോ, അവരുടെ കൂടെ അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് പോകാനല്ല ശ്രമിച്ചത്. ഏകപക്ഷീയമായി വളരെ എന്താണ് ചില കൃത്യമായ ധാരണകളോടെ തന്നെയുള്ള ഒരു പ്രോസസ്സിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു പറഞ്ഞാൽ നേരത്തെ ഒരു വെർബലായിട്ട് പറഞ്ഞിരുന്നു, അതിലൂടെ ശരിയാവുമെന്ന് കരുതി, പക്ഷേ നടക്കാതെ ആയപ്പോഴാണ് ചെയ്യുന്നത്, രേഖാമൂലം നൽകിയെന്നാണ്. പക്ഷേ നമ്മളിപ്പോൾ കാണുന്നൊരു കാര്യം എന്താണ്, ഒരു ട്വിസ്റ്റ് കൊണ്ടുണ്ടാവുകയാണ്. ഈ പറയുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണറും മറ്റ് കമ്മീഷണേഴ്സും എന്ത് ചെയ്യുന്നു, ഒന്നിച്ച് വന്ന് പത്രസമ്മേളനം നടത്തുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, അല്ല ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ നേരത്തെ തന്നെ നമുക്ക് മനസ്സിലായൊരു കാര്യം വെച്ചാൽ, ഈ പറയുന്ന കൂടെയുള്ളവരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അവരഥാർത്ഥത്തിൽ നിന്നൊക്കെ കൂട്ടുനിന്നവരാണ്, അല്ലാതെ ശക്തമായൊരു പ്രതിഷേധം ആ രീതിയിൽ രേഖപ്പെടുത്താനോ, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കാണ് ഇതിൻ്റെ ഡാമേജ് ഉണ്ടാകുന്നത്, രാഷ്ട്രത്തിനാണ്, ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടെ ഒരു ധർമ്മം, ഒരു പൗരൻ നിലയിലും ഉദ്യോഗസ്ഥനിലും അവർ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വ ബോധത്തിൻ്റെ പേരിലും അത് നിർവഹിക്കാത്തവരാണവർ. ഇപ്പോൾ നമ്മൾ കാണുന്ന എന്താണ്, എന്തോ രീതിയിലൊരു കോംപ്രമൈസിലേക്ക് വീണ്ടും എത്തി. ഒന്നുകിൽ ഭീഷണിയാണോ നമുക്കറിയില്ല, പ്രലോഭനമാണോ എന്നറിയില്ല, ഇനി എല്ലാവർക്കും കൊടുക്കുന്ന പോലെ ഇതിനേക്കാൾ വലുത് തരാമെന്നുള്ള വാഗ്ദാനമാണോ ഒന്നും അറിയില്ല. എന്തായാലും പെട്ടെന്ന് നമ്മൾ കാണുന്നത് ഒരു ട്വിസ്റ്റാണ്. ഇത് ഞാൻ പറയുന്ന വെച്ചാൽ, ഇവരെ മുൻനിർത്തിക്കൊണ്ടോ ഇവരെ വിശ്വസിച്ചുകൊണ്ടോ മുന്നോട്ട് കൊണ്ടുപോകാവുന്ന ഒന്നല്ല ഈ പ്രക്ഷോഭം എന്നുകൂടെ എന്താണ് പറയാൻ വേണ്ടിയിട്ടാണ്.
8: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.

നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് ടിവി. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് ടിവി. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് ടിവി. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: ഇമാം നബവി റഹിമഹുള്ളയുടെ വിഖ്യാത ഗ്രന്ഥം റിയാദു സ്വാലിഹീൻ അവലംബിച്ചുകൊണ്ടുള്ള ക്ലാസ്സാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. ശുപാർശയുടെ അനുവാദം ലഭിക്കപ്പെടുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കായി ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഅസ്ല്ലി വഅസല്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹ്മഹുല്ലാ 212-ാമത്തെ അധ്യായം ബാബു ഫളി ഖിയാമില്ലയിൽ രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായമാണ്. ആ അധ്യായത്തിൽ തഹജ്ജുദ് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർബന്ധമാണ് എന്നറിയിക്കുന്ന സൂറത്തുൽ ഇസ്രായിലെ 79-ാമത്തെ ആയത്ത്, ആ ഒരു കൽപ്പന, അത് നിർവഹിക്കുക വഴി പരലോകത്ത് പാരത്രിക ലോകത്ത് സ്തുത്യർഹമായൊരു സ്ഥാനം നൽകി അള്ളാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുന്നതാണ്, വലിയൊരു മഹത്തായ സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നതാണ് എന്ന് അറിയിക്കുന്നു. പരലോകത്തെ വിചാരണയ്ക്ക് വേണ്ടി ആളുകൾ കാത്തുനിൽക്കുന്ന മഹ്ഷറിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് ആളുകൾ ഓർത്തുപോവുകയും അവിടെയാണ് വലിയൊരു സ്ഥാനം അഷ്ഷഫാഅത്തുൽ ഉലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടുന്നതും എന്ന് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു പരലോകത്ത് നിർത്തപ്പെടുന്നതായ അവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ജനങ്ങളെല്ലാവരും ഭയവിഹ്വലരായി യാനഫ്സി എന്താവും എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്താണ് ആളുകളൊരു ആശ്വാസത്തിനു വേണ്ടി റബ്ബിനോടൊന്ന് ശുപാർശ ചെയ്തു നോക്കാൻ ആരുണ്ട്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കിലേക്ക് അവർ പോകും. അദ്ദേഹം ഒഴിഞ്ഞു മാറും. തുടർന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്കും അവർ എത്തും. ആ സമയത്തും അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തെ പ്രബോധനവുമായി ബന്ധപ്പെട്ട് സ്വന്തം മകനെ പോലും രക്ഷപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ്. കാരണം വിശ്വാസിയായിരുന്നില്ല. എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ് എൻ്റെ മകനെന്ന് അള്ളാഹുവിനോട് പറഞ്ഞു നോക്കിയെങ്കിലും പക്ഷേ ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, നിശ്ചയമായും അവൻ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവനല്ല. ഈമാനുള്ള, ആദർശമുള്ള, ദീനുള്ള ആളുകൾക്കേ കുടുംബമെന്ന് പറയൂ. ആ ഒരു കുടുംബമായിക്കൊണ്ട് ആദർശത്തിൻ്റെ പേരിലാണവിടെ ചേർത്തിട്ടുള്ളത് എന്ന്. അപ്പോൾ കുഫാറികളിൽ നിന്ന് ഒരു സ്ത്രീയുണ്ടായിരുന്നു. അല്ലദീന കഫറു ബിനൂഹിൻ മഅഹാ സബിയുൻ, അള്ളാഹുവിൻ്റെ പ്രവാചകനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ അവിശ്വസിച്ചതായ ആളുകളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയും ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. ഈ കൗമിനെ നശിപ്പിക്കുന്നതായ സന്ദർഭത്തിൽ വള്ളമിങ്ങനെ ഉയർന്ന് പൊങ്ങി നിൽക്കുമ്പോൾ ആ സ്ത്രീ ഒരു പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. അങ്ങനെ ഹത്ത വസലൽ മാ ഉയില ഖിമ്മത്തിൽ ജബൽ, പർവ്വതത്തിൻ്റെ ഉച്ചിയിലേക്ക് വെള്ളമെത്തുന്നതുവരെ. അങ്ങനെ ആ സ്ത്രീയും അവിടെ ഉയർന്നു, അങ്ങോട്ട് കയറിപ്പോയി. അങ്ങനെ വെള്ളം വസലയില കഅബൈഹ, അവളുടെ കാലിൻ്റെ ഞെരിയാണി വരെ എത്തി, കാൽമുട്ട് വരെ എത്തി. പിന്നീട് അങ്ങോട്ട് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നൊരവസ്ഥയാണ്. ഫറഫഅത്ത് സബിയ്യഹ ഇല അഇലാമിൻ അജ്ലി അൻജുവ മിനൽ ഗറഖ്, മുങ്ങിച്ചാവുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കയ്യിൽ കുട്ടിയെ, ഇങ്ങനെ ചെറിയ കുട്ടിയെ ഉയർത്തിപ്പിടിച്ചു എന്ന്. തഗ്റഖു ഹിയ വൽ വലദു തർജു അൻജുവ മിനൽ ഗറഖ്, പക്ഷേ മുങ്ങി മരിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടിയും ആ സ്ത്രീയും ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൗ നജ്ജല്ലാഹുൽ അഹദൻ ലനജ്ജ ഉമ്മ സബിയ്, ആരെയെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തുമായിരുന്നെങ്കിൽ ആ കുട്ടിയുടെ ഉമ്മയെ രക്ഷപ്പെടുത്തുമായിരുന്നു. പക്ഷേ വലഅയാദ ബില്ലാ, അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഖദല്ലാഹു അലാ അഹ്ലിൽ അർളി, ഭൂമി ലോകത്തെ ആളുകൾക്ക് അള്ളാഹു വിധിച്ചിട്ടുണ്ട്, യഗ്റഖു കുല്ലഹും ഇല്ലാ മൻ റക്കിബ ഫീ ഹാദിഹി സഫീന, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം ഈ കപ്പലിൽ പ്രവേശിച്ചവരല്ലാത്തവരെല്ലാം നശിക്കണമെന്ന് അള്ളാഹുവിൻ്റെ വിധിയാണ്. ഇബ്നു നൂഹിനില്ലദി കഫറ ബി അബീഹി അബാ അൻ യർകബ, പിതാവിനെ ധിക്കരിച്ചതായ ആ ഒരു മകനും പിതാവ് വിളിച്ചു നോക്കി കപ്പലിൽ കയറാൻ വേണ്ടി. പക്ഷേ അവൻ പറഞ്ഞത്, സആവി ഇലാ ജബലിൻ യഅസുമുനി മിനൽ മാ, വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഏതെങ്കിലും പർവ്വതത്തിൽ അഭയം തേടിക്കോളാം എന്ന്. പക്ഷേ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മകനോട് പറഞ്ഞു, ലാ ആസിമൽ യൗമ മിൻ അംരില്ലാ ഇല്ലാ മർ റഹിം, ഇന്ന് അള്ളാഹുവിൻ്റെ ഈയൊരു കൽപ്പനയിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല, അള്ളാഹു കരുണ ചെയ്തവർക്കല്ലാതെ. പക്ഷേ അള്ളാഹുവിൻ്റെ കൽപ്പന കേൾക്കാൻ കൂട്ടാക്കാത്ത ആ മകൻ, വഹാല ബൈനഹുമൽ മൗജു ഫകാന മിനൽ മുഗ്റഖീൻ, ആ പിതാവിനും മകനും ഇടക്ക് വലിയ തിരമാല മറയിട്ടു, അങ്ങനെ സത്യനിഷേധികളിൽ നശിക്കുകയാണ് ചെയ്തത് ആ മകനെന്ന്. ലാക്കിൻ നൂഹുൻ അലൈഹി സ്വലാത്തു വസ്സലാം, എന്നാൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം നോക്കൂ, റബ്ബി ഇന്ന ബനീ മിൻ അഹ്ലി വഇന്ന വഅദക്കൽ ഹഖ് വഅന്ത അഹ്കമുൽ ഹാകിമീൻ, മകനെ ഓർത്തുകൊണ്ടുള്ള സങ്കടവും വിഷമവും ഉണ്ട്, എൻ്റെ മകൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണല്ലോ എന്നത്. നിങ്ങളുടെ വാഗ്ദാനം സത്യമാണല്ലോ. അപ്പോഴാണ് അള്ള പറയുന്നത്, ഖാല യാ നൂഹു ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അല്ലയോ നൂഹ്, നിശ്ചയമായി നിങ്ങളുടെ മകൻ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവനല്ല. ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹ്, അവൻ സ്വാലിഹല്ലാത്ത നല്ലതല്ലാത്ത കർമ്മം പ്രവർത്തിച്ചവനാണ്. കാരണം അവൻ്റെ വിശ്വാസം ശരിയല്ല, അവൻ്റെ പ്രവർത്തനങ്ങൾ ശരിയല്ല, അവൻ്റെ ആദർശം തെറ്റിപ്പോയിട്ടുണ്ട്. ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമ്, അറിവില്ലാത്ത വിഷയത്തിൻ്റെ കാര്യത്തിൽ എന്നോട് സംസാരിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല. നോക്കൂ, എന്നോടങ്ങനെ ചോദിക്കേണ്ടതില്ല എന്നാണ് അള്ള പറയുന്നത്. ഇന്നി അഇദുക്ക, ഞാൻ നിന്നോട് സതുപദേശം നൽകുന്നത്, അൻ തകൂന മിനൽ ജാഹിലീൻ, നീ ജാഹിലിയങ്ങളുടെ വിവരക്കേട് ജഹാലത്ത് പറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് എന്ന്. നോക്കൂ സഹോദരങ്ങളെ, സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര പരിശുദ്ധനാണ്. ഇന്നഹു കലാമുർ റബ്ബി അസ്സ വജല്ലി നബിയ്യ മിനൽ അംബിയ, പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനോടുള്ള കൽപ്പനയായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് പറയുന്നത്. അതും ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ്. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ ഈസാ അലൈഹിസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ അഞ്ച് പ്രവാചകന്മാർക്കാണ് ഉലുൽ അസ്മ്. കഠിനമായ പ്രയാസങ്ങളും പരീക്ഷണങ്ങളിലൂടെയും കടന്നുപോയ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അങ്ങേയറ്റത്തെ ത്യാഗമനുഭവിച്ചവരായ പ്രവാചകന്മാരാണ് ഉലുൽ അസ്ബ്. അങ്ങനെ ദൃഢമനസ്കരായ പ്രവാചകന്മാർ, അവരുടെ കൂട്ടത്തിലാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമുള്ളത്. ആ നൂഹ് നബിയോടാണ് പറയുന്നത്, അഇദുക അൻ തകൂന മിനൽ ജാഹിലീൻ, നിങ്ങളോട് ഞാൻ സതുപദേശം നൽകുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല. ആ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അടുക്കലേക്കാണ് അവർ ചെല്ലുന്നത്. അള്ളാഹു നമ്മയെല്ലാം അവൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, അവർ ഈ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കിലേക്ക് ചെല്ലും. അവർ പറയും, ഇഷ്ഫഅലന, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യാൻ ആവശ്യപ്പെടണം. ഫയദ്കുറു ദംബഹു അന്നഹു സഅല മാ ലൈസ ലഹു ബിഹി ഇൽം, അദ്ദേഹത്തിൻ്റെ പ്രശ്നം അതാണ്, തനിക്ക് ഇൽമില്ലാത്ത വിഷയത്തിൻ്റെ കാര്യത്തിൽ റബ്ബിനോട് സംസാരിച്ചതായ ആ ഒരു കാര്യമാണ് അദ്ദേഹം എക്സ്ക്യൂസായിക്കൊണ്ട് പറയുന്നത്. നോക്കൂ സഹോദരങ്ങളെ, വൽമുദനിബു ലൈസ ലഹു വജഉൻ യഷ്ഫൗ അൽമുദനിബു ലാ യുംകിനു അൻ യഷ്ഫഅ ഇൻദവൻ അസാഹു, തെറ്റ് ചെയ്തവരായ ആളുകൾക്ക് ഒരിക്കലും തന്നെ സാധ്യമല്ല തെറ്റ് ചെയ്തവർക്കത് ചോദിക്കാൻ. ലിയന്നഹു ലൈസ ലഹു വജുഹുൻ ഫയഅതദിറു, അദ്ദേഹത്തിന് യാതൊരു മാർഗവുമില്ല, എൻ്റെ അടുക്കൽ നിന്ന് തന്നെ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. എന്നാൽ എനിക്കത് എക്സ്ക്യൂസ് ചോദിക്കുക എന്നത് സാധ്യമല്ല. അങ്ങനെ അവർ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അടുക്കിലേക്ക് പോകും. അദ്ദേഹം അബുൽ അംബിയ ആണ്, പ്രവാചകന്മാരുടെ പിതാവാണ്. അദ്ദേഹത്തിൻ്റെ മില്ലത്ത് പിന്തുടരുവാൻ വേണ്ടിയാണ്, പിൻപറ്റുവാൻ വേണ്ടിയാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വൈദക്കിറൂനഹു ബിനിഅമത്തില്ലാഹി അലൈഹി, അദ്ദേഹത്തിന് അള്ളാഹു ചെയ്തു കൊടുത്തതായ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കും. പക്ഷേ വലാക്കിന്നഹു യഅതദിറു ബിഅഷ്യാ അമാ തദുറുഹു, അദ്ദേഹം ചില കാര്യങ്ങൾ കൊണ്ട് ഒഴിവ് കഴിവ് പറയുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഈമാനിൻ്റെ പൂർണ്ണതയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ചില കാര്യങ്ങളൊക്കെ, ചില ഉപദ്രവമായ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വിഷയത്തിലുണ്ട്. ഫയദ്കുറുമായദ്കുറുമിൽ ഔദർ, അദ്ദേഹം ചില ഒഴിവ് കഴിവൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയും, ഇദ്ഹബു ഇലാ മൂസ, നിങ്ങൾ മൂസയുടെ അടുക്കലേക്ക് പോയി നോക്കും. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അടുക്കൽ, യഅ്തൂന ഇലാ മൂസ അലൈഹിസ്സലാം, അങ്ങനെ ആളുകളെല്ലാം മൂസ നബിയുടെ അടുക്കലേക്ക് പോകും. അദ്ദേഹത്തിന് അള്ള കൊടുത്ത നിയാമത്തുകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കും. പക്ഷേ അദ്ദേഹവും ഒഴിഞ്ഞു മാറുകയാണ്. എന്താ ഒഴിഞ്ഞു മാറുന്നത്? ഇന്നഹു ഖത്തല നഫ്സം ലം യുദൻ ലഹു ബി ഖത്ലിഹാ മിൻ ബനി ഇസ്രായീൽ ഹീന ഖത്തല ഖിബ്തി, ഖിബ്തിയെ കൊന്ന സമയത്ത്, അല്ലാതെ ഇസ്തഗാസഹു അലൈഹി ഇസ്രായീലു, ഇസ്രായീലിക്കെതിരിൽ മൂസാ നബിയോട് സഹായം തേടിയല്ലോ. ഇസ്രായേൽ ബനു ഇസ്രായേൽപ്പെട്ടവനാണ്, ഖിബ്തിയാണ്. അയാളും അതേപോലെ മൂസാ നബിയുടെ ഗോത്രത്തിൽപ്പെട്ട ആളും കൂടി ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി, അങ്ങനെ തർക്കമുണ്ടായി. പരസ്പരം കലഹിച്ച സന്ദർഭത്തിൽ, അടികൂടുന്ന സന്ദർഭത്തിലാണ് ഖിബ്തികളിൽപ്പെട്ട ഒരാൾ ബനു ഇസ്രായേൽപ്പെട്ട മുസാ നബിയുടെ കൗമിൽപ്പെട്ട ഒരാളെ അടിക്കുന്നത് കണ്ടപ്പോഴാണ് സഹായം തേടിയത്. എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരടി അദ്ദേഹമല്ല ശക്തനായിരുന്നു മുസാ അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുവിന്റെ ഹിക്മത്ത് കൊണ്ട് തന്നെ അങ്ങനെ ഒരടി അടിച്ചപ്പോൾ അബദ്ധത്തിൽ അയാൾ മരിച്ചുപോയി. അങ്ങനെ ആ ഒരു വിഷയത്തിൻ്റെ പേരിലാണ് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഖേദിക്കുന്നത്, ദുഃഖിക്കുന്നത്. തന്നോട് കൊല്ലാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരാളെ കൊന്നതിൻ്റെ പേരിൽ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഒഴിവ് കഴി പറയും. അങ്ങനെ ഈസാ നബിയുടെ അടുക്കലേക്ക് പോകും. ഈസബിനു മറിയം അവസാനത്തെ റസൂലാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പുള്ള അവസാനത്തെ റസൂലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അലൈസ ബൈനഹു വ ബൈനഹു നബിയ്യുൻ വല റസൂൽ, ഈസാ നബിക്കും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിലൊരു പ്രവാചകനില്ല എന്നതാണ്. എന്നാൽ അദ്ദേഹവും എന്തൊക്കെയോ പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ്. എന്നാൽ എല്ലാ പൂർണ്ണതയിലേക്കും എത്തിപ്പെട്ടുള്ളത് വഹുവ മുഹമ്മദുൻ സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തിൻ്റെ ശുപാർശയിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ അവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വരും. അനലഹ, ശരിയാണ്, അതിനുള്ള ആ ശുപാർശക്കുള്ള അർഹത, അവകാശം, അനുമതി ലഭിക്കപ്പെട്ടിട്ടുള്ളത് എനിക്ക് തന്നെയാണ്. അങ്ങനെ വയസ്തുതു വയദഹബു വയസ്തുതു തഹ്ത്തൽ അർശി ബഅദ ഇദ്നില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിൻ്റെ പെർമിഷൻ കിട്ടിയതിന് ശേഷം അർശിന് ചുവട്ടിൽ ദീർഘനേരം സുജൂദ് ചെയ്യും. സുമ്മ യുദനു ലഹു ബിശഫഅ, തുടർന്ന് സുമ്മ യുദനു ലഹു ബിശഫഅതി ഫയശ്ഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റെക്കമെൻഡ് ചെയ്യാൻ, ശുപാർശ നടത്താനുള്ള അനുവാദം നൽകപ്പെടുന്നതാണ്. അങ്ങനെ ശുപാർശ തോദിക്കുകയും ചെയ്യും. ഫയൻസിലു റബ്ബു അസ്സ വജൽ ഖളാ ഇബൈന ഇബാദിഹി, അടിമകൾക്കിടയിൽ ഖളാ നടപ്പാക്കാൻ റബ്ബ് ഇറങ്ങി വരും. ഫയഖളി ബൈനഹും വയസ്തരിഹുന മിൻ ഹാദൽ മൗഖിഫ്, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഫയഖളി ബൈനഹും, അവർക്കിടയിൽ വിധി നടപ്പാക്കും. ഈയൊരു നൃത്തത്തിൽ നിന്ന് അവർക്കൊരു സമാധാനം ലഭിക്കും, റസ്റ്റ് ലഭിക്കുമെന്നതാണ്. സഹോദരങ്ങളെ, ഹാദൽ മഖാമ്, ഈയൊരു സ്ഥാനം, റെക്കമെൻഡുള്ള സ്ഥാനം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പേരിൽ സ്തുതിക്കപ്പെടുന്നുണ്ടോ? അതെ, യാതൊരു സംശയവുമില്ല. എല്ലാ പ്രവാചകന്മാരും എല്ലാ ദൂതന്മാരും എല്ലാവരും ഉലുൽ അസ്മിൻ്റെ പ്രവാചകന്മാർ വരെ കൈയൊഴിഞ്ഞു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് എത്തി. എങ്ങനെയായിരുന്നു ഈ സിൽസില എന്ന് നോക്കൂ നിങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് നേരത്തെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്താമായിരുന്നില്ലേ? അതറിയിക്കാമായിരുന്നില്ലേ ആദ്യത്തെ കൽപ്പനയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്? പക്ഷേ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠത അത് പ്രകടമാക്കാൻ, വ്യക്തമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സ്വലവാത്തുല്ലാഹി വസലാമു അലൈഹി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ രക്ഷയും അനുഗ്രഹവും ഉണ്ടാകുമാറാവട്ടെ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വാക്ക് അത് അവിടെ യാഥാർത്ഥ്യമാവുകയാണ്. അസാ യബഅസക റബ്ബുക മഖാമ മഹ്മൂദ, സ്തുതിക്കപ്പെട്ടതായ മാർഗം, അതിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നയിക്കുന്നതാണ്. അതെ, വനിഅമ ഹാദൽ മഖാമു മഖാമൻ, എത്ര വലിയ അനുഗ്രഹീതമായ ഒരു സ്ഥാനമാണിത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഈയൊരു അവസ്ഥയിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ട് നന്മകളിൽ മുന്നേറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് റിയാലു സ്വാലിഹീൻ, ശുപാർശയുടെ അനുവാദം ലഭിക്കപ്പെടുമ്പോൾ. ഈ വിഷയത്തിൽ നമുക്കായി ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: പീസ് റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നു ഖുർആൻ പാഠങ്ങൾ. ഹജ്ജ് കർമ്മം നീട്ടിവെക്കുന്നവരോട്. ഈ തലക്കെട്ടിൽ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മോട് സംസാരിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൽ സൂറത്തു ആലിംറാനിൻ്റെ 97-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്ന ഒരു വാചകം നമുക്ക് കാണാം. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല. എത്തിപ്പെടാൻ സാധിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യൽ നിർബന്ധ ബാധ്യതയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. വാതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ഹജ്ജും ഉംറയും പൂർത്തീകരിക്കണേ എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസികളെ, ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക എന്നത് ഒരു മുസ്ലിമിൻ്റെ നിർബന്ധ ബാധ്യതയായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് എന്നതാണ് ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സമൂഹത്തിൽ ധാരാളം ആളുകൾ, സമ്പത്ത് അവരുടെ കയ്യിലുണ്ട്, നല്ല ആരോഗ്യം അവർക്കുണ്ട്, യാത്ര ചെയ്യാനുള്ള ഒരു പ്രയാസവും അവർക്കില്ല, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ പൂർത്തീകരിക്കാനുള്ള നിർബന്ധ ബാധ്യതയായ ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടും അതിന് തയ്യാറാവാത്ത, അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം, പ്രായമാവട്ടെ എന്നൊക്കെ വിചാരിച്ച് അതിനെ മാറ്റി നിർത്തുന്ന ആളുകൾ, അവഗണിക്കുന്ന ആളുകൾ, അവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് മൻ അറാദൽ ഹജ്ജ, ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഫലിയത്തജ്ജൽ, അവനത് വേഗത്തിൽ നിർവഹിച്ചു കൊള്ളട്ടെ എന്നാണ്. കാരണം എല്ലാവിധ സൗകര്യങ്ങളും തനിക്ക് ഒത്തുചേർന്ന് നിൽക്കുന്ന ഈ ഒരു സമയത്ത്, ആരോഗ്യം ഉള്ള സമയത്ത്, സമ്പത്ത് കയ്യിലുള്ള സമയത്ത് ആ ഒരു ഹജ്ജ് കർമ്മം ചെയ്യാനുള്ള ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായി കൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രിയമുള്ളവരെ, മഹാനായ അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരണാസന്നനായിക്കൊണ്ട് കിടക്കുന്ന സമയത്ത് ധാരാളം സഹാബത്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. ഫബക്കാ തൊവീലൻ, അദ്ദേഹം ദീർഘമായി ഇങ്ങനെ കരയുകയാണ്. വഹവ്വല വജിഹഹു ഇലൽ ജിദാർ, അദ്ദേഹം തൻ്റെ മുഖം ചുമരിലേക്ക് തിരിച്ചുകൊണ്ടാണ് കരയുന്നത്. വന്ന ആളുകളൊന്നും തൻ്റെ മുഖത്തേക്ക് നോക്കി താൻ കരയുന്നത് കാണരുതല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ചുമരിലേക്ക് മുഖം തിരിച്ചുകൊണ്ട് അദ്ദേഹം സങ്കടപ്പെട്ട് കരയുകയാണ്. ഇത് കണ്ട മകനായ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിക്കുന്നുണ്ട്, വാപ്പ, താങ്കൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട താങ്കൾ ഇങ്ങനെ കരയുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന അഫ്ളല മാ നുഇദ്ദു ഷഹാദത അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദൻ റസൂലുള്ള, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നും ഈ കാര്യം വിശ്വസിക്കുക എന്നത് ഏറ്റവും അഫ്ളലായി കൊണ്ട് കാണുന്നതാണ് ഞങ്ങളെല്ലാവരും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദുഃഖകരമായ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, ഇന്നി ഖദ് കുൻതു അലാ അത്ബാഖിൻ സലാസ്, എൻ്റെ ജീവിതത്തിൽ മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഘട്ടം എന്താ? ലഖദ് റഅയ്തുനി വമാ അഹദ് അഷദ്ദ ബുഗ്ലൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിന്നി, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറ്റാരെക്കാളും വെറുപ്പ് എനിക്കുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പ്രവാചകനോട് അങ്ങേയറ്റം വെറുപ്പ് പ്രകടിപ്പിച്ച് അല്ലാണ്ട് റസൂലിനെ കൊല്ലാൻ പോലും തോന്നിയിരുന്ന ഒരു കാലം. വല അഹബ്ബ ഇലയ്യ അൻ അകൂന ഖദ് ഇസ്തംകൻതു മിൻഹു ഫഖതൽതുഹു, എവിടെയെങ്കിലും ഒളിച്ചിരുന്നു കൊണ്ട് മുഹമ്മദ് പോകുന്ന വഴിയിൽ അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് ചാടി വീണ് അദ്ദേഹത്തെ കൊല്ലണമെന്ന് പോലും ആഗ്രഹിച്ചിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. ഫലൗ മുത്തു അലാ തിൽക്കൽ ഹാൽ, ആ കാലത്തെങ്ങാനും ഞാൻ മരിച്ചിരുന്നെങ്കിൽ ലകുൻ തുമിൻ അഹ്ലിന്നാർ, ഞാൻ ഉറപ്പായും നരകത്തിലേക്ക് പോകുമായിരുന്നു. എന്നാൽ ഫലം മാജ അലല്ലാഹുൽ ഇസ്ലാം ഫി കൽബി, അള്ളാഹു എൻ്റെ ഹൃദയത്തിലേക്ക് ഇസ്ലാമിനെ ഇട്ടു തന്നപ്പോൾ അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ അടുക്കലേക്ക് ഞാൻ ചെന്നു. എന്നിട്ട് പ്രവാചകരോട് ഞാൻ പറയുന്നുണ്ട്, ഉബ്സുത് യമീന കഫല ഉബായഅക, റസൂലെ ആ കൈയൊന്ന് നീട്ട്, ഞാനൊന്ന് ബൈഅത്ത് ചെയ്യട്ടെ. ഞാനങ്ങനെ പറഞ്ഞപ്പോൾ പ്രവാചകൻ തൻ്റെ വലത് കൈ എനിക്ക് നീട്ടിത്തന്നു. ഫഖബൽതു യദി, ആ നീട്ടിത്തന്ന കൈയിലേക്ക് എൻ്റെ കൈ ഞാൻ എടുത്തു വെക്കാതെ ഞാൻ എൻ്റെ കൈയിനെ പിൻവലിച്ചു. ഇത് കണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുന്നത്, മാലഖയാ അംർ, എന്ത് പറ്റിയ അംറേ നിനക്ക്, നീ എന്തിനാണ് കൈ പിന്നിലേക്ക് വലിച്ചത്? ഞാൻ പറഞ്ഞു, അറത്തു അൻ അഷ്തരിത, റസൂലെ ബൈഅത്ത് ചെയ്യണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. പ്രവാചകൻ ചോദിച്ചു, എന്താണ് അംറേ? തെസ്തരി തുപിമാത, എന്താണ് നിന്റെ നിബന്ധന? ഞാൻ പറഞ്ഞു, അയ്യോ ഫറലി യാ റസൂലല്ലാ, എനിക്കെൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടുമോ പ്രവാചകരെ? ഇതുവരെ ചെയ്ത് ധാരാളം പാപങ്ങളുണ്ട്, പൊറുക്കപ്പെടുമോ പ്രവാചകരെ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അമാ അലിംത അംറേ, നിനക്കറിയില്ലേ, അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു, ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അതുവരെയുള്ള മുഴുവൻ പാപങ്ങളും അയാളിൽ നിന്ന് മായ്ക്കപ്പെടുമെന്ന് നിനക്കറിയില്ലേ? വ അന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബ്ലഹ, ഒരാൾ ഹിജറ പോയാൽ അയാളുടെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്ന് നിനക്കറിയില്ലേ? വ അന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു, ഒരാൾ ഹജ്ജ് ചെയ്താൽ, ഒരു വ്യക്തി ഹജ്ജ് ചെയ്താൽ അവൻ്റെ എല്ലാ തിന്മകളും അവനിൽ നിന്ന് കൊഴിഞ്ഞു പോകുമെന്ന് നിനക്കറിയില്ലേ അംറേ എന്നുള്ളതാണ്. ഇസ്ലാം എല്ലാ തിന്മകളെയും നശിപ്പിച്ചു കളയുമെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഞാൻ മുസ്ലീമായി, ഞാൻ പ്രവാചകനെ അതിയായി സ്നേഹിച്ചു. എനിക്ക് പ്രവാചകനോടുള്ള ബഹുമാനം കാരണം തങ്ങളെ പൂർണ്ണമായൊന്നു നോക്കാൻ പോലും എനിക്ക് ലജ്ജ തോന്നി. അത്രയും ഞാൻ പ്രവാചകരെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. പ്രവാചകനെക്കുറിച്ച് വർണ്ണിക്കാൻ പറഞ്ഞാൽ എത്രത്തോളം വർണ്ണിക്കണമെന്ന് എനിക്കറിയാത്ത വിധം അത്രമേൽ പ്രവാചകനെ ഞാൻ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വലവ് മുത്തു അലാ തിൽക്കൽ ഹാൽ, ആ സമയത്തെങ്ങാനും ഞാൻ മരിച്ചാൽ ലറജൗതു അൻ അകൂന മിൻ അഹ്ലിൽ ജന്ന, എനിക്ക് സ്വർഗം പ്രതീക്ഷിക്കാമായിരുന്നു. ഇസ്ലാമിലേക്ക് വന്ന് ഹജ്ജൊക്കെ ചെയ്ത അവസ്ഥയിലും മരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം സ്വർഗം പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. സുമ്മ വലീന അഷ്യ, എന്നിട്ട് ഞങ്ങൾ കുറേ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഭരണകാലഘട്ടത്തിൽ ഹിംസിലും മിസറിലുമൊക്കെ ഗവർണറായി സ്ഥാനം കൊണ്ട വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, മാ അദ്രി മാ ഹാലിഫിഹ, അതുകൊണ്ട് ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തതുകൊണ്ട് ഈ ഒരവസ്ഥയിൽ മരിച്ചാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ല. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് അദ്ദേഹം ഉപദേശം നൽകുന്നുണ്ട്, ഞാൻ മരിച്ചാൽ ശബ്ദമുണ്ടാക്കി വിളിച്ചു പറഞ്ഞ് അറിയിപ്പ് നൽകരുത് കേട്ടോ. പണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ ആരെങ്കിലും മരിച്ചാൽ ഒട്ടകപ്പുറത്ത് കയറി എല്ലാവരും മരണവാർത്ത അറിയിക്കുമായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ജീപ്പിലും മറ്റും മൈക്ക് സെറ്റ് ഘടിപ്പിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു പറയുന്ന രീതി, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളത് ചെയ്യരുത് എന്ന് അദ്ദേഹം പറയുകയാണ്. ഫഷന്നു അലയ്യ തുറാബശന്ന, എന്റെ ഖബറിലേക്ക് നിങ്ങൾ മണ്ണ് വാരിയിടണം. സുമാഖീമു ഹൗല ഖബരി ഖദ്റമ തുൻഹറു ജുസൂറ, ഒരു ഒട്ടകത്തെ അറുത്ത് വിതരണം ചെയ്യുന്ന സമയം എന്റെ ഖബറിന്റെ അരികിൽ എനിക്ക് വേണ്ടി നിങ്ങൾ തസ്ബീത്തിനെ ചോദിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ അദ്ദേഹം അവിടെ വെച്ച് ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ ഒരാൾ ഹജ്ജ് ചെയ്താൽ അയാളുടെ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്നാണ് ഈ ഒരു സംഭവത്തിലൂടെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇത്രത്തോളം മഹത്വമുള്ള കർമ്മം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാൻ വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഈ ഒരു കർമ്മം ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് ഖുർആൻ പാഠങ്ങൾ, ഹജ്ജ് കർമ്മം നീട്ടിവെക്കുന്നവരോട്. ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.

0: എൻ കാഴ്ച മങ്ങുന്നു.
1: പീസ് റേഡിയോയിൽ അടുത്തതായി ദൃശ്യം, യമുനയുടെ തീരത്തെ സ്മാരകം. സെയ്ഫുദ്ദീൻ വണ്ടൂരിന്റെ യാത്രാ വിവരണത്തിന് ശബ്ദം നൽകുന്നു അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: അവിടുന്ന് സദർ ബസാർ മാർക്കറ്റ് ഒരു നേരിയ രാത്രിക്കാഴ്ച കടകമ്പോളങ്ങൾ അടച്ചു തുടങ്ങിയിരുന്നു. ഏതായാലും ചെറിയ രീതിയിൽ ഒരു പർച്ചേസിംഗ് നടത്തി ഭക്ഷണം കഴിച്ച് നേരെ മെട്രോ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഞങ്ങൾ ഡൽഹി സിറ്റിയോട് വിട പറയുകയാണ്. ഇനി സഞ്ചാരികളുടെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കുന്ന കാശ്മീരിൻ്റെ താഴ്വാരങ്ങളിലേക്ക് നീങ്ങുകയാണ്. സെപ്റ്റംബർ 20-ാം തീയതി രാത്രി 11:30 ഉദരംപൂരിലേക്കുള്ള ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നു. ഏകദേശം ഡൽഹിയിൽ 12 മണിക്കൂർ 646 കിലോമീറ്റർ ഇനി യാത്രയുണ്ട്. എല്ലാവരും ക്ഷീണിതരാണ്. എക്കോണമി ക്ലാസ് ആയതുകൊണ്ട് സുഖമായൊന്ന് ഉറങ്ങിപ്പോവാം. തിരക്കും കമ്മിയാണ്. അങ്ങനെ ഞങ്ങൾ ജമ്മുവും കഴിഞ്ഞ് 21-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ഉദയംപേരൂർ സ്റ്റേഷനിലെത്തി. ഒരു ആളൊഴിഞ്ഞ സ്റ്റേഷൻ. ഞങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇനിയും കിലോമീറ്ററുകൾ താണ്ടണം. ഞങ്ങൾക്ക് ആദ്യം എത്തേണ്ടത് ഉദംപൂർ ടൗണിലേക്കാണ്. ടാക്സികൾ വിളിക്കുന്നുണ്ട്, ചാർജ് കൂടുതലാണ്. അവരുമായി തർക്കത്തിലേർപ്പെടുന്ന സമയം ഒരു കുട്ടി ബസ് ശ്രദ്ധയിൽപ്പെട്ടു. അത് ഉദംപൂർ ടൗണിലേക്കാണ്. മറിച്ചൊന്നും ചിന്തിച്ചില്ല. ബാഗേജുകളെല്ലാം അവർ തന്നെ ബസ്സിൻ്റെ മുകളിലേക്ക് കയറ്റി. വെറും 30 രൂപ പോയിന്റ് മാത്രമാണ്. അരമണിക്കൂറിനകം ഉദംപൂർ ടൗണിലെത്തി. ടൗൺ എന്നൊന്നും പറയാനില്ല, ചെറിയൊരു സ്റ്റോപ്പ്. അവിടെ നിന്ന് ഞങ്ങൾക്ക് പോവാനുള്ളത് ആദ്യം ബിനിഹാൽ, പിന്നെ ശ്രീനഗർ. സമയം ഏകദേശം 1 മണി കഴിഞ്ഞു. ബസ്സുകൾ വളരെ വിരളമാണ്. കൂടാതെ അതിനുവേണ്ടി കാത്തു നിൽക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ വൈകുകയും ചെയ്യും. വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ബനിഹാൾ എത്തിയെങ്കിൽ മാത്രമേ 5 മണിക്കുള്ള ശ്രീനഗറിലേക്കുള്ള ട്രെയിൻ ഞങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഷെയർ ടാക്സി വിളിച്ച് പെർ ഹെഡ് 300 രൂപ നിരക്കിൽ ഞങ്ങൾ യാത്രയായി. സമയം അകട്ടെ, രാത്രി 1:10. ഏകദേശം ദൂരം 89 കിലോമീറ്റർ കാണും. 3 മണിക്കൂർ യാത്ര ചെയ്ത് ശരിയായ രീതിയിൽ. ഈ യാത്ര തികച്ചും

ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഏകദേശം വൈകിട്ട് 6:15 കാണും ശ്രീനഗർ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ പാക്കേജ് ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് മംത ചൌക്ക് ടാക്സി വിളിച്ചു. 500 രൂപയാണ് ചാർജ്. ഏകദേശം അരമണിക്കൂറിനകം ഞങ്ങൾ 21 സെപ്റ്റംബർ 2023 വൈകിട്ട് 7 മണിക്ക് എത്തിച്ചേർന്നു. പിറ്റേ ദിവസം തൊട്ട്, അതായത് 22 സെപ്റ്റംബർ മുതൽ 25 സെപ്റ്റംബർ രാവിലെ വരെയാണ് ഞങ്ങൾക്ക് കാശ്മീരിലുള്ള സമയം. 3 ദിവസത്തിനുള്ളിൽ കാശ്മീരിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കണം. അതിൽ പഹൽഗാം, ഗുൽമർഗ്, സോനാമർഗ്, ദാൽ തടാകം, പിന്നെ ശ്രീനഗറിലുള്ള ഏറ്റവും പ്രസിദ്ധമായ പള്ളി ഹസ്രത് ബൽ മസ്ജിദ് എന്നിവയാണ്. ഞങ്ങൾ ആദ്യം പോയത് ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രവും ഹിൽ സ്റ്റേഷനുമടങ്ങിയ ജമ്മു കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ചെറുപട്ടണമായ പഹൽഗാമിലേക്കാണ്. ഞങ്ങൾ താമസിക്കുന്ന മംത ചൌക്കിൽ നിന്ന് ഏകദേശം 86 കിലോമീറ്റർ ദൂരമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 2200 മീറ്റർ ഉയരത്തിലാണ് ഈ പട്ടണം. ഇവിടേക്ക് പോകുന്ന വഴിയാണ് കണ്ണഞ്ചിപ്പിക്കുന്ന കാശ്മീർ ആപ്പിൾ തോട്ടങ്ങൾ. ആദ്യമായി കാണുന്നത് കൊണ്ട് തന്നെ അത് വളരെ വിലപ്പെട്ടതുമാണ്. വണ്ടി അവിടെ നിർത്തി ഞങ്ങൾ ആ തോട്ടം ചുറ്റിക്കണ്ടു. എത്ര മനോഹരമാണ് ആ കാഴ്ച! കയ്യെത്തും ദൂരത്ത് വിളഞ്ഞു നിൽക്കുന്ന ആപ്പിളുകൾ, അധികം ഉയരമില്ലാത്ത വൃക്ഷം. സത്യത്തിൽ ഒരു അത്ഭുത പ്രതിഭാസമാണ് ഈ വികാരം. നേരിട്ട് പറിക്കാൻ നമുക്ക് അനുവാദമില്ല. ചുവടെ ചാടിക്കിടക്കുന്നത് എടുത്ത് രുചിയറിയാം. ഞങ്ങളെല്ലാവരും ആ രുചി നുകർന്നു. ഏറെ സ്വാദേറിയ വേറിട്ട അനുഭവമായിരുന്നു അത്. ജീവിതത്തിൽ കാണാൻ ഇങ്ങനെയൊക്കെ സാധിക്കുമോ എന്ന് വിചാരിച്ച ആ സംഭവം ഇന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു. ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പഹൽഗാം നമുക്ക് സമ്മാനിക്കുന്നത് അവിസ്മരണീയ കാഴ്ചകളാണ്. പച്ച പുൽമേടും ഇടതൂർന്നു നിൽക്കുന്ന പൈൻമരങ്ങളും മേച്ചിൽപ്പുറങ്ങളും മനസ്സിനും ശരീരത്തിനും എന്തെന്നില്ലാത്ത അനുഭൂതിയാണ് സമ്മാനിക്കുന്നത്. അതുകൂടാതെ ഏറ്റവും അപകടം നിറഞ്ഞ ഒരു താഴ്വരയാണ് ബൈസാൻ വാലി. ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരമുള്ള ഈ സ്ഥലത്തേക്ക് ട്രക്കിങ്ങിലൂടെ മാത്രമേ പോവാൻ കഴിയൂ. വളരെ അപകടം നിറഞ്ഞ എന്നാൽ അനുഭവിച്ചറിയേണ്ട കുത്തനെയുള്ള ഈ സ്ഥലം ഞങ്ങളും പരീക്ഷിച്ചു. 5 പേരിൽ 2 പേർ ഒഴിവായി. ഞാനടക്കമുള്ള 3 പേരും പിന്നെ അവിടെ നിന്ന് പരിചയപ്പെട്ട നാസർ എന്ന മലയാളിയും കൂടി 4 പേർ സവാരിക്കൊരുങ്ങി. എല്ലാവരും ആദ്യമായിട്ടാണ് കുതിരപ്പുറത്ത് കയറുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ ഭയം ഇല്ലാതില്ല. 5 കിലോമീറ്റർ ഉരുളം കല്ലുകളും മറ്റും നിറഞ്ഞ ദുർഘടപാത കുതിരയുടെ കുളമ്പ് ഒരടി തെറ്റിയാൽ നാല് കുതിരകൾക്ക് കാവൽക്കാരനായി ഒരാൾ മാത്രം. കുതിരയെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പ്രകാരമാണ് ഞങ്ങൾ മുമ്പോട്ട് നീങ്ങിയത്. സാധാരണഗതിയിൽ ഈ ട്രക്കിങ്ങിന് നല്ല ചാർജാണ് അവർ ഈടാക്കുന്നത്. ഒരാൾക്ക് 3000 രൂപ മുതൽ പറയും. പിന്നെ അത് കുറച്ച് കുറച്ച് കൊണ്ടുവരൽ നമ്മുടെ ഒരു മിടുക്കാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞ സംഖ്യയിൽ അവർ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ കണ്ണിന് കുളിർമയേകുന്ന ആ പ്രശാന്ത സുന്ദര കാഴ്ച ബാഴ്സറൻ താഴ്വര കൺകുളിർക്കെ കണ്ടാസ്വദിച്ചു. പച്ചപ്പ് നിറഞ്ഞ ഈ പുൽമേടിന് ചുറ്റുഭാഗവും പൈൻമരങ്ങൾ അവയുടെ യശസ്സുയർത്തി നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്! ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരനുഭവമാണ് ഈ ട്രക്കിംഗ്. ഈയിടെ നിരവധി സിനിമാ ചിത്രീകരണത്തിന് ഇവിടം വേദിയായിട്ടുണ്ട്. ശൈത്യകാലത്ത് വെള്ളയാൽ മൂടിപ്പുതച്ചിരിക്കുന്നത് കാണാം. രണ്ടു കാലാവസ്ഥയിലും വ്യത്യസ്ത കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇന്നത്തെ പര്യടനം അവസാനിച്ച് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു. ഇന്ന്, അതായത് സെപ്റ്റംബർ 23, ഞങ്ങൾ പോകുന്നത് ഗുർമർഗ് എന്ന സ്ഥലത്തേക്കാണ്. രാവിലെ 8 മണി ആയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ പോവാനായി റെഡിയായി. ഡ്രൈവർ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നു. താമസ സ്ഥലമായ മംത ചൌക്കിൽ നിന്ന് ഏകദേശം 54 കിലോമീറ്റർ ദൂരമുണ്ട് പൂക്കളുടെ നാടായ ഗുൽമർഗിലേക്ക്. വേനൽക്കാലത്ത് 15 മുതൽ 25 ഡിഗ്രി വരെയാണ് ഇവിടുത്തെ താപനില. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കേബിൾ കാറുള്ള സ്ഥലം കൂടിയാണ് ഗുൽമർഗ്. വേനൽക്കാലത്ത് ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ ഒന്നാണിത്. പിന്നെ ഗുൽമർഗിൽ ഞങ്ങൾ സന്ദർശിച്ച സ്ഥലങ്ങൾ മഹാരാജാസ് പാലസും മഹാരാജാസ് അമ്പലവുമാണ്. 8700 ചതുരശ്ര അടി വിസ്തീർണമുള്ള കൊട്ടാരം മഹാരാജ ഹാരിസ് സിംഗ് നിർമ്മിച്ചതാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജമ്മു കശ്മീരിലെ മുൻ നാട്ടുരാജ്യത്തിലെ അവസാന മഹാരാജാവായിരുന്നു അദ്ദേഹം. മഹാരാജ ഭരണകാലത്തെ ചില മാസ്റ്റർ പീസ് കലാരൂപങ്ങൾ ഇവിടെയുണ്ട്. ആ കാലഘട്ടത്തിലെ കരകൗശല വിദഗ്ധരുടെ വൈദഗ്ധ്യം നമ്മെ പഴയ പ്രതാപത്തിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോകും. ഗുൽമർഗിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ നടന്നാൽ നമുക്ക് പാലസിൽ എത്തിപ്പെടാം. കുതിര സവാരിയും ഉണ്ട്. ഞങ്ങൾ നടന്നാണ് പോയത്, കാരണം കാഴ്ചകൾ ആസ്വദിച്ചും ഫോട്ടോ എടുത്തും
ദൂരം അറിഞ്ഞു.

0: ഇല്ല. മേഞ്ഞു നടക്കുന്ന ചെമ്മരിയാടൻ കൂട്ടവും വ്യൂ പോയിന്റും വിശാലമായ പുൽമേടുകളും ഗുൽമർഗിൻ്റെ ശോഭ ഇരട്ടിയാക്കുന്നു. ഞങ്ങൾ വൈകുന്നേരത്തോടുകൂടി അവിടെ നിന്നും മടങ്ങി. സന്ധ്യയാകുന്നതിന് മുമ്പ് തന്നെ ആ ദിവസം ഒരിടം കൂടി സന്ദർശിച്ചു. ശ്രീനഗറിലുള്ള ഏറ്റവും ഭംഗിയുള്ളതും നിരവധി ഫിലിം ചിത്രീകരണങ്ങൾ നടന്നിട്ടുള്ളതുമായ പേരുകൊണ്ടും ഭംഗി കൊണ്ടും ആസ്വാദനം കൊണ്ടും പ്രസിദ്ധിയാർജിച്ച ദാൽ തടാകം. ആ തടാകത്തിലൂടെയുള്ള ഷിക്കാർ റൈഡിംഗ് എന്തെന്നില്ലാത്ത ആത്മസംതൃപ്തിയാണ് നൽകുക. 7.44 കിലോമീറ്റർ നീളവും 3.5 കിലോമീറ്റർ വീതിയുമുള്ള ഈ തടാകം കാഴ്ചയിൽ നമ്മെ വിസ്മയിപ്പിക്കും. പല നിറത്തിലുള്ള ബോട്ടുകളിൽ ടൂറിസ്റ്റുകളെ വഹിച്ച് തുഴഞ്ഞു പോകുന്നത് ഞങ്ങൾ ക്യാമറയിൽ പകർത്തി. തുഴഞ്ഞു പോകുന്ന അത്ര ദൂരം പിറകോട്ട് നോക്കുമ്പോൾ അതിൻ്റെ നിറചാരുത അപാര ഭംഗിയാണ്. ബോട്ടിൻ്റെ ബാലൻസ് നിലനിർത്തിക്കൊണ്ട് വേണം ഇരിക്കാൻ, അല്ലെങ്കിൽ അപകടമാണ്. നേരം ഇരുട്ടോടടുക്കുന്നു. ഞങ്ങളുടെ സമയം കഴിഞ്ഞു. ബോട്ട് കരയ്ക്കടുത്തു. ഞങ്ങൾ ഇനി റൂമിലേക്ക്. ഇന്ന് സെപ്റ്റംബർ 24 കശ്മീരിലെ അവസാന ദിവസമാണ്. നാളെ രാവിലെ ഞങ്ങൾ ഇവിടം വിടും. ഇന്ന് സന്ദർശിക്കാനുള്ള സ്ഥലം എന്നറിയപ്പെടുന്ന സോനാമർഗാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റോഡിൽ റെഡിയായിരുന്നു. അല്പസമയത്തിന് ശേഷം ഡ്രൈവർ എത്തിച്ചേർന്നു. ഞങ്ങൾ യാത്രയായി. 80 കിലോമീറ്റർ ദൂരമുണ്ട് സോനാമർഗിലെത്താൻ. കശ്മീരിലെ സ്വർണ്ണ പുൽത്തകിടി എന്നാണ് സോനാമർഗിനെ വിശേഷിപ്പിക്കുന്നത്. ആ സ്വർണ്ണ പുൽത്തകിടിലൂടെ സഞ്ചരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നതും ഒരു ഭാഗ്യമായി കരുതുന്നു. അഗാധ നീലിമയാർന്ന ആകാശങ്ങളെ ചുംബിച്ചു നിൽക്കുന്ന മലനിരകൾക്കിടയിലെ ഈ അതിസുന്ദരമായൊരു സ്ഥലം ഇങ്ങനെയാണ്. ഇതിനെ സോനാമർഗെന്നല്ലാതെ മറ്റെന്ത് വിശേഷിപ്പിക്കും? സമുദ്രനിരപ്പിൽ നിന്നും 2740 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സോനാമർഗ് ഒരു അവിസ്മരണീയ കാഴ്ച തന്നെയാണ്. വേനൽക്കാലത്ത് അതിസുന്ദരമായൊരു കാലാവസ്ഥ. പുൽത്തകിടിലൂടെ നടന്ന് നടന്ന് കുന്നിൻമുകളിലെത്തുമ്പോഴും കിതപ്പറിയുന്നില്ല. കുന്നിൻമുകളിൽ നിന്നുള്ള കാഴ്ച പ്രപഞ്ചനാഥൻ ഒരുക്കി വെച്ചിട്ടുള്ള സംവിധാനങ്ങൾ എണ്ണിയാൽ തീരാത്തതാണ്. അത്രയേറെ മനോഹരമാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. ഞങ്ങളുടെ കാശ്മീർ കാഴ്ച അവസാനിച്ചിരിക്കുകയാണ്. ഇനി ശ്രീനഗറിലെത്തിയാൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു പള്ളിയുണ്ട് അവിടെ, ഹസ്രത് ബാൽ മസ്ജിദ്. പ്രവാചകന്റെ ദേഹത്തിൻ്റെ ഒരു കേശമാണ് ഇവിടെ വലിയ പരിഗണനയോടെ നൂറ്റാണ്ടുകളായി പരിരക്ഷിച്ചു പോരുന്നത്. ആദരണീയം എന്നർത്ഥമുള്ള ഹസ്രത്ത്, കേശം എന്നർത്ഥമുള്ള ബാൽ എന്നീ ഉറുദു പദങ്ങൾ ചേർത്താണ് ഈ പള്ളിയെ ഹസ്രത് ബാൽ മസ്ജിദ് എന്ന് വിളിക്കുന്നത്. ഇത് കേവലം വിനോദ കേന്ദ്രം എന്നതിലപ്പുറം ലോകവിശ്വാസികളുടെ മനസ്സിൽ ഇടം പിടിച്ച മഹനീയ കേന്ദ്രമാണിതെന്നും വ്യക്തമാക്കുന്നു. ഹസ്രത് ബാൽ എന്നതിന് പുറമേ ആസാറെ ഷെരീഫ്, തിരുശേഷിപ്പ്, അൽ മദീനത്തുസ്സാനിയ, രണ്ടാം മദീന എന്നീ പേരുകളിലും ഈ പള്ളി അറിയപ്പെടാറുണ്ട്. തിരുശേഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ചരിത്രം തന്നെ ഉണ്ട്. ദാൽ തടാകത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ബാൽ മസ്ജിദ് 17-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കപ്പെട്ടത്. മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന സ്വാദിഖ് ഖാൻ 1623 ഇവിടെ ഭംഗിയുള്ള പൂന്തോട്ടവും നടുവിൽ മനോഹരമായ വിശ്രമ കേന്ദ്രവും പണിതു. 1634 ഇവിടം സന്ദർശിച്ച ഷാജഹാൻ ചക്രവർത്തി ഇതിനെ മസ്ജിദാക്കി മാറ്റാനായി ഉത്തരവിട്ടു. മുഗൾ ചക്രവർത്തി ഔറംഗസീബിൻ്റെ കാലത്താണ് തിരുകേശം കാശ്മീരിൽ എത്തിയെന്ന് പറയപ്പെടുന്നു. 1635 മദീനയിൽ നിന്ന് ബീജാപ്പൂരിൽ താമസമാക്കിയ സയ്യിദ് അബ്ദുള്ളയിലൂടെയാണ് ഇത് ഇന്ത്യയിൽ എത്തിയതെന്നും പറയുന്നു. ഇത് പിന്നീട് നഷ്ടപ്പെടുകയും വലിയൊരു പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തു. പിന്നീട് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ അത് കണ്ടെത്തുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഞങ്ങൾ അവിടം മഗരിബ് നമസ്കരിച്ച് പുറത്തു കടന്നു. ഡ്രൈവർ പറഞ്ഞു നമുക്ക് മുഗൾ ഗാർഡൻ കൂടി സന്ദർശിച്ച് മടങ്ങാം. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴേക്കും അതവിടെ അടച്ചിരുന്നു. പിന്നെ നേരെ റൂം നിൽക്കുന്ന മംത ചൗക്കിലേക്ക്. അവിടെ നിന്ന് കുറച്ച് കശ്മീർ സ്വീറ്റ്സും വാങ്ങി റൂമിലേക്ക് നീങ്ങി. ഇന്ന് സെപ്റ്റംബർ 25 ഇത്രയും വലിയ മനോഹര കാഴ്ചകൾ കണ്ട നിർവൃതിയിൽ ഞങ്ങൾ കശ്മീരിനോട് വിട പറയുകയാണ്. രാത്രി 12 ട്രെയിൻ. ജമ്മു തവിയിൽ നിന്ന് നേരിട്ട് പാലക്കാട്ടിലേക്ക് ഹിംസാഗർ എക്സ്പ്രസ്. ദൂരം 3257 കിലോമീറ്റർ. 2.5 ദിവസത്തെ യാത്രക്കൊടുവിൽ ഞങ്ങൾ 28 ഉച്ചയ്ക്ക് പാലക്കാട് എത്തിച്ചേർന്നു.
1: ദൃശ്യം ഇതോടെ സമാപിക്കുന്നു. യമുനയുടെ തീരത്തെ സ്മാരകം. സെയ്ഫുദ്ദീൻ വണ്ടൂരിൻ്റെ യാത്രാ വിവരണത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: സ്കൂൾ അവധിക്കാലം വിരുന്നുകളുടേതാണ്. ഉമ്മയുടെ വീടാണ് പ്രധാന വിരുന്നിടം. അവസാനത്തെ പരീക്ഷ കഴിഞ്ഞെത്തുമ്പോൾ ഉമ്മയുണ്ടാകും വീട്ടിൽ. ഉടുപ്പും കളിക്കോപ്പും പെറുക്കിയെടുത്ത് ഉമ്മമ്മാൻ്റെ കൂടെ പോകും. പുസ്തകങ്ങളും പരീക്ഷകളുമൊക്കെ മറക്കുന്ന പുതിയ ജീവിതമാണ്. പിന്നെ പാടത്തും പറമ്പിലും തൊടിയിലും തോട്ടിലും ഉല്ലാസത്തിൻ്റെ കുറേ ദിവസങ്ങൾ. അങ്ങനെ ഒരു ദിവസം കളി കഴിഞ്ഞെത്തുമ്പോൾ ഇക്കാക്ക കാത്തിരിപ്പുണ്ടാവും. കളിക്കാലം കഴിഞ്ഞു തിരികെ പോകണം. കാരണം ഇത്രയുള്ളൂ, അവധിക്കാലം ചെലവിട്ട വീടല്ല ശരിക്കുള്ള വീട്. ജീവിതത്തിലേക്കുള്ള വരവും മരണത്തിലേക്കുള്ള മടക്കവും ഇത്രയുള്ളൂ. വിരുന്നു പാർത്ത വീടല്ല ശരിക്കുള്ള വീട്. തിരികെ കൊണ്ടുപോകാൻ ആള് വരുന്നൊരു ദിവസമുണ്ട്. നിർണയിക്കാൻ നമുക്ക് അധികാരം അനുവദിക്കാത്തൊരു തീയതിയിൽ ആ മടക്കം സംഭവിക്കും. ഉപ്പ വന്നിട്ടേ ഉറങ്ങൂ എന്ന് വാശി പിടിച്ച് മക്കള് പൂമുഖത്തിരിക്കാറില്ലേ, അങ്ങനെ ഇരുന്ന് എപ്പോഴോ ഉറങ്ങിപ്പോവും. പക്ഷെ രാവിലെ ഉണരുമ്പോൾ മോൻ റൂമിലെ കിടക്കയിലായിരിക്കും. അതെങ്ങനെയാണെന്ന് മോൻ ചിന്തിച്ചിട്ടുണ്ടോ എന്നിപ്പോൾ ചോദിക്കുമ്പോൾ, വൈകി വരുന്ന ഉപ്പ നിന്നെ വാരിയെടുത്ത് റൂമിൽ കിടത്തും. ഇതൊന്നും മോൻ അറിയില്ല. നീ ഉണരാതിരിക്കാൻ ഉപ്പ അത്രയും ശ്രദ്ധിക്കാറുണ്ട്. ഈ ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തേക്കുള്ള യാത്രയും അങ്ങനെയാണ്. ഉറക്കം പോലെയാണ് മരണം. പിന്നെ ഇതിനേക്കാൾ നല്ലൊരു ലോകവും സ്നേഹവുമുള്ളൊരു ദിവസവും സ്നേഹമുള്ളൊരു പടച്ചവനും മോനെപ്പോലുള്ള നല്ല കുട്ടികളെയും ഒക്കെ അവിടെ കാത്തിരിക്കും എന്ന് ചേർത്ത് വെക്കണം. മരണത്തെ വല്ലാതെ ഭയന്ന മകന് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ് പേടിക്കാനൊന്നുമില്ലാത്തൊരു യാത്രയെക്കുറിച്ച്. പുറത്തെ മുറിയിൽ നിന്ന് അകത്തെ മുറിയിലേക്കൊരു കോരിയെടുക്കൽ. സ്നേഹനിധിയായ രക്ഷിതാവിൻ്റെ എല്ലാ കരുതലും കാരുണ്യവും സ്വീകരിച്ചൊരു യാത്ര. ആ യാത്രയ്ക്ക് വേണ്ടിയാണ് ഈ ഇടത്താവളത്തിൽ കുറച്ചു കാലം നമ്മൾ പാർത്തത്. ഇതൊരു കുറച്ച് ചിന്തകളാണ്, നമുക്ക് പല കാര്യങ്ങളും സമ്മിശ്രമായിട്ട് കൂടി വരുന്ന ഒരു കാര്യം. ഞാൻ വായിക്കാൻ കാരണം വെച്ചാൽ, നമ്മളത് കേൾക്കുമ്പോൾ സാധാരണ നമ്മളെ അനുഭവങ്ങളും കഥകളൊക്കെ പറയുമ്പോൾ നമുക്ക് അതിൽ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യാണ്ടാവുമല്ലോ. എസൻസ് ആയിരിക്കും എന്താ തോന്നിയാ
1: ഇതിൽ. പിന്നെ അതിൻ്റെ ഒരു ആ മറ്റേ ടെക്സ്റ്റിൻ്റെ പിന്നാലെയാണ് ആദ്യം പോകണമെന്ന് തോന്നുന്നത്. അതിൻ്റെ ആശയതലത്തിലേക്ക് അത് മരണവും അതിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ. അതായത് നമ്മളൊക്കെ ചെറുപ്പകാലങ്ങളിൽ അനുഭവിച്ച ഒരു ഒരു ഒരു അനുഭൂതിയാണ് ഇപ്പം നമുക്ക് ലഭ്യമായത്. അതായത് നമ്മൾ പിന്നെ സ്കൂൾ അടച്ച് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പം ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോരുന്ന സമയത്ത് ഉപ്പ ഒരു കൊണ്ടുവരാൻ വരലുണ്ട്. അപ്പോൾ ഉപ്പ കൊണ്ടുവരാൻ വരുന്നതാണ് ഏറ്റവും അസഹനി എന്ന ഉപ്പാനോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല. പക്ഷേ ആ നമ്മൾ അനുഭവിച്ച കളി, ആ പിന്നെ വിനോദങ്ങളിൽ നിന്നിട്ട് വീർപ്പിട്ട് പോരുക എന്ന് പറയുന്നത് അന്ന് പിന്നെ ഭയങ്കര സങ്കടം. അന്നൊരു മൂഡും ഉണ്ടാവില്ല. അന്ന് എന്തോ ഒരു നമ്മളിങ്ങോട്ട് വലിച്ചു കൊണ്ടുവരുന്ന പോലെയാണ് പോരുക. അപ്പം അതിൽ ആ ടെക്സ്റ്റിൻ്റെ കൂടെ അങ്ങനെ പോയപ്പോൾ അത് വല്ലാത്ത നമ്മളിങ്ങനെ ഒരു അനുഭവിച്ചൊരു സാധനമായതുകൊണ്ട് അത് ഭയങ്കര ഒരു ഹൃദ്യമായിട്ട് തോന്നി. അതാണ്
0: അതെ. അത് മാത്രമല്ല, അപ്പം അതിലൂടെ നമ്മൾ കണക്ട് ചെയ്യണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഇരുന്ന് വാർക്കാൻ വന്നാണ്.
1: അതെ,
0: ഇവിടുന്ന് ഉപ്പ വിളിക്കാൻ വരുന്നത് പോലെ നമ്മൾ പടച്ചം വേട ഒരു സമയത്ത് വിളിക്കാൻ വരുമ്പോൾ
1: അല്ലേ.
0: അപ്പൊ നമ്മൾ തിരികെ പോകുക എന്നുള്ളൊരു സംഗതി ഉണ്ട്. അവിടെ ഇനി ഇല്ലാന്ന് വേറെ ചോയ്സ് ഒന്നുമില്ല. മറ്റൊന്ന് ഉപ്പാനെ കാത്തിരിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടിക്ക് അത് ഉമ്മ പറഞ്ഞു കൊടുത്തൊരു സംഭവമാണ് മോനോട്. അതിന് മോന് ഉപ്പാനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ ഉറങ്ങിപ്പോയിട്ട് അവസാനം ഉപ്പന്നെ അവനെ കൊണ്ടുപോയിട്ട് റൂമിലെത്തി. നേരം വിളിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് മോന് പലപ്പോഴും ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചെറുപ്പം കുട്ടികൾ
1: ആലോചിക്കാറുണ്ട്.
0: അപ്പോൾ ഉറക്കത്തിന് ഭംഗം വരാതെ ഉപ്പ കൊണ്ടുപോയി കിടത്തിയതാണ്. ഇതുപോലെ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് നമ്മളെ മാറ്റലാണ് മരണം. മോനെ പിടിക്കാനൊന്നുമില്ല, പടച്ചവൻ നമ്മൾ തിരിച്ചു വിളിക്കലാണ്. നമ്മളെ ഭാഗം റെഡിയായി കഴിഞ്ഞാൽ നമുക്കതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വളരെ ലളിതമായി മോനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഉമ്മയുടെ വാക്കുകൾ കൂടി അതിൽ ചേർത്ത് വെക്കുകയാണ്.
1: അതെ അതെ അതെ. നമ്മുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പം നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ്. അപ്പം അതിൽ പിന്നെ നമ്മുടെയൊക്കെ മക്കൾക്കും ആ ഒരു ഒരു ചിന്ത പകർന്നു കൊടുക്കാൻ നല്ലൊരു കാര്യമാണ്. ഇതൊക്കെ ഒരു വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതുപോലെയാണ് എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാട് നമ്മുടെ മക്കൾക്ക് ലഭ്യമാകുന്ന ഒരു അനുഭവത്തിലൂടെയാണ് ഇപ്പം നമ്മൾ കടന്നുപോയിട്ടുള്ളത്.
2: കേൾക്കാം മധുരം ഖുർആൻ.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഹകീമാൻ.
1: സൂറത്തു നിസായിലെ 56-ാമത്തെ വചനമാണ് നമ്മളിവിടെ മധുരം ഖുർആനിൽ നിന്നും കേട്ടത്. നിശ്ചയമായും നമ്മുടെ ആയത്ത്, അതായത് ലക്ഷ്യം, ആയത്തുകളിൽ അവിശ്വസിച്ചവർ വഴിയെ നാം അവരെ അഗ്നിയിൽ കടത്തിയെരിയിക്കുന്നതാണ്. അവരുടെ തൊലികൾ വെന്തുപോകുമ്പോഴെല്ലാം അവർക്ക് നാം അതല്ലാത്ത വേറെ തൊലികൾ പകരമാക്കുന്നതാണ്. അവർ ശിക്ഷ രുചിച്ചറിയുവാൻ വേണ്ടി നിശ്ചയമായും അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞാനമാകുന്നു എന്നാണ് ഈ ആയത്തിൻ്റെ വിശദീകരണം.
2: അള്ളാഹുവിൻ്റെ ലക്ഷ്യദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാത്ത എല്ലാവരും അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയാണ് നരകം. ശിക്ഷ പുതുക്കിക്കൊണ്ടിരിക്കുവാനും വേദനയും യാതനയും വർദ്ധിച്ചു കൊണ്ടിരിക്കുവാനും വേണ്ടി അവരുടെ തൊലികൾ അള്ളാഹു മാറ്റിക്കൊണ്ടിരിക്കും. നരകാഗ്നിയുടെ ഉഗ്രത എത്രമേൽ കഠിനമാണെങ്കിലും അതുമൂലം അതിലെ ആളുകൾ മരണപ്പെട്ടു പോവുകയുമില്ല. എന്നാൽ വല്ലപ്പോഴും ഒരാശ്വാസം ലഭിച്ച് അല്പനേരമെങ്കിലും സ്വൈര്യജീവിതം കൊള്ളുവാൻ അവർക്ക് സാധിക്കുമോ? അതിനും കഴിയില്ല. ലാ യമൂതു ഫീഹാ വലാ യഹ്യ. ഖുർആൻ പറഞ്ഞത് എത്ര വാസ്തവം! നമ്മുടെ അഗ്നിയേക്കാൾ എത്രയോ മടങ്ങ് ഉഷ്ണമേറിയതാണ് നരകാഗ്നി. എന്നിട്ട് പോലും ശരീരം മുഴുവൻ വെന്തുരുകി നശിക്കാതെ തൊലികൾ മാത്രം വെന്തുരുകി പോവുകയോ? എന്തുകൊണ്ട് തൊലികൾ മാത്രം മാറ്റപ്പെടുന്നു? ഇതിനൊന്നും മറുപടി പറയുക നമുക്ക് സാധ്യമല്ല. അള്ളാഹുവിനറിയാം. നമ്മുടെ വിഭാവനകൾക്കും നമ്മുടെ അറിവിനും അതീതമാണ് സ്വർഗനരകങ്ങളിലെ സ്ഥിതിഗതികൾ. പരലോകകാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. ഇതുമാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അവിശ്വാസികളുടെ സ്ഥിതി അതായിരിക്കുമെങ്കിൽ സത്യവിശ്വാസികളുടെ സജ്ജനങ്ങളുടെ സ്ഥിതിയും പരിശുദ്ധ ഖുർആനിൽ തുടർ വചനങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു നിസായിൻ്റെ 56-ാമത്തെ വചനമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസിയുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കി ഏറ്റവും പ്രശസ്തരായ ഖുർആൻ കാരികളിൽ ഒരാളാണ് ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി. കുവൈത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ളു പൂർത്തിയാക്കുന്നുണ്ട്. പിന്നീട് തജ്വീദ് ഖിറാത്ത് എന്നിവയിൽ ഉന്നത പഠനം നടത്തുകയും ചെയ്യുന്നുണ്ട്.
1: അതെ, ഇസ്ലാമിക് സർവകലാശാല മദീനയിൽ നിന്ന് ഖിറാത്ത്, തജ്വീദ് വിഷയങ്ങൾ ബിരുദം, മഖാമത്ത്, ശബ്ദ പരിശീലനം, ഇൻഷാദ് മേഖല പ്രത്യേക പഠനം, അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിൽ സർട്ടിഫൈഡ് അംഗീകാരം ഒക്കെ നേടിയ ആളാണ് മിഷാരി റാഷിദ് അൽ ഹഫാസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ ഈ ആയത്തിൽ പറഞ്ഞ ഒരൊറ്റ കാര്യം നമ്മൾ സൂചിപ്പിക്കുകയാണെന്ന് വെച്ചാൽ, ഇപ്പം ശരിക്കും നമ്മുടെ വേദനിപ്പിക്കുന്നത് തൊലികളാണ്. ഖുർആൻ എടുത്തു പറഞ്ഞൊരു സംഭവമാണത്. അപ്പോൾ ഒരു ലോക പ്രശസ്തനായി അറിയപ്പെടുന്ന ഒരാൾ ഖുർആനെ കളിയാക്കിക്കൊണ്ട് ഈ ഒരു സംഭവം പറഞ്ഞു, നിങ്ങളിപ്പോൾ നരകത്തിലിട്ട് കരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തൊലിയാണ് കരിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് വേദനിക്കൂല എന്നാണ്. അപ്പോൾ ഈ ആയത്താണ് അദ്ദേഹത്തിന് ഓതി കൊടുത്തത്. അദ്ദേഹം ആ സമയത്ത് അത്ഭുതപ്പെട്ടു പോയിരുന്നു. പിന്നീട് ഇതിൻ്റെ അനുയായി എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും.
2: തീർച്ചയായും വൈദ്യശാസ്ത്ര പ്രകാരം പിന്നീട് കണ്ടുപിടിച്ച ഒന്നാണല്ലോ. ഇപ്പോൾ ഈ തൊലിക്ക് പുറത്താണ് മനുഷ്യൻ്റെ വേദന. ആ വേദന എന്ന ഒരു ഇമോഷൻ കിട്ടുന്നത് അത് യഥാർത്ഥത്തിൽ തൊലിക്ക് മുകളിലാണ്. തൊലിക്കുള്ളിലുള്ള മാംസങ്ങളോ അതൊന്നുമല്ല. അപ്പം യഥാർത്ഥത്തിൽ ആ തൊലി വീണ്ടും വീണ്ടും ബദ്ദൽനാഹും ജുലൂദൻ ഖൈറാ എന്ന് ഖുർആൻ പറയുന്നതോടുകൂടി വലിയ ഒരു യാഥാർത്ഥ്യം ജനങ്ങളെ അള്ളാഹു പഠിപ്പിക്കുകയും ചെയ്യും.
1: ഖുർആനിൻ്റെ ഒരു അമാനുഷികത കൂടി അതിലൂടെ വ്യക്തമാവുകയും ചെയ്യും.
2: മധുരം ഖുർആനാണ് നാം ഇതുവരെയും കാതോർത്തു.
3: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേസ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
4: പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കൊക്കെ ദീനിനെ കുറിച്ച് അറിയുമെന്ന് ചോദിച്ചാൽ അറിയുന്ന നമ്മളൊക്കെ പറയാം. പക്ഷെ ദീനിൻ്റെ ഏതെങ്കിലും ഒരു വശത്തെക്കുറിച്ച് വ്യക്തതയോടുകൂടെ അറിയുമെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്കറിയില്ല. കാരണം നമ്മുടെ പഠനങ്ങളൊന്നും അങ്ങനെ വ്യവസ്ഥാപിതമായൊരു പഠനമല്ല. അതുകൊണ്ട് ചിലതെല്ലാം അറിയാം, ചിലതെല്ലാം അറിയില്ല, ചിലതെല്ലാം പൂർണ്ണമാണ്, അപൂർണമാണ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പം അതിന് പരിഹാരം നിലക്കാണ് നമ്മുടെ റേഡിയോക്ക് കീഴിൽ ലൈഫ് കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്തത്. നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ കേൾക്കുമ്പോൾ ചേരണം വിചാരിക്കും, പിന്നെ ചേരാതിരിക്കുമ്പോൾ. റേഡിയോയിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് ഇത് പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ പഴയ കാലങ്ങളിലൊക്കെ പലപ്പോഴും ക്ലാസ്സിലൊക്കെ വലിയ പരീക്ഷയിൽ മാർക്ക് നേടിയ പല ആളുകളും പിന്നെ പഠിക്കാൻ അവസരമില്ലാതെ പോയ ആളുകളുണ്ടായിരിക്കും. നമ്മുടെ ആ ഒരു കഴിവും ആ ഒരു ബുദ്ധിയൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതും കൂടെ ഒരു സൗകര്യം ഈ കോഴ്സിലുണ്ട്. ആധികാരികമായ ഒരു കണിശമായ ഒരു പഠനമാണിത്. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ പങ്കെടുക്കാനും മറ്റുള്ളവരെ പങ്കെടുപ്പിക്കാനും നമ്മൾ പരമാവധി ശ്രമിക്കും.
0: ലൈവ് ലേൺ ഇസ്ലാം ഫോർ എവർ പീസ് റേഡിയോ സർട്ടിഫിക്കേഷൻ കോഴ്സ്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബാദ്. എല്ലാ പ്രിയപ്പെട്ട പീസ് റേഡിയോ പ്രേക്ഷകരെയും ലൈവ് കൗൺസിലിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം അതിനുമാത്രം ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതൊരു ചെറിയ പരിഹാരം ലഭിച്ചാൽ അതേറെ സന്തോഷകരമാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു അവസരം കൂടിയാണ് പീസ് റേഡിയോ ഈ ലൈവ് കൗൺസിലിങ്ങിലൂടെ ഒരുക്കുന്നത്. നമ്മോടൊപ്പം ഇതിൽ പങ്കുചേരുന്നത് ബഹുമാനനായ ഹാരിസ് മൗലവിയാണ്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യാൻ. അസ്സലാമു അലൈക്കും ഹാരിസ് മൗലവി. നമ്മളെ ഈ ലൈവ് കൗൺസിലേക്ക് വരുന്ന ചോദ്യങ്ങൾ, പല ചോദ്യങ്ങളും അതിന് പിന്നീട് ആ ചോദ്യം കേട്ടതിന് ശേഷം, ഉത്തരങ്ങൾ ലഭിച്ചതിന് ശേഷം അവരയക്കുന്ന ആ ഒരു ഫീഡ്ബാക്കിലൂടെ നമുക്ക് കിട്ടുന്നത്, അവർ ജീവിതത്തിൽ എത്രമാത്രം സന്തോഷം അതുകൊണ്ട് ലഭിക്കുന്നു, അതിലുപരി ഒരുപാട് പ്രാർത്ഥനയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ഒരു എഫേർട്ട് അള്ളാഹു അർഹമായി സ്വീകരിക്കട്ടെ, അത് സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരുടെ പ്രാർത്ഥന ഉണ്ട് എന്നുള്ളതാണ് വേറെ സന്തോഷം. ഇന്നത്തെ ഒരു ചോദ്യത്തിലേക്ക് പോകാം എന്ന് തോന്നുന്നു. നമുക്ക് ആദ്യമായിട്ട് ലഭിച്ചിട്ടുള്ള ചോദ്യം, ഒരു സഹോദരിയാണ്, എൻ്റെ കുടുംബവുമായും ഭർത്താവിൻ്റെ കുടുംബവുമായും പിന്നെ പല തലങ്ങളിൽ ബന്ധങ്ങൾ നിലനിർത്താൻ ഞാൻ പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് പല കുടുംബ പ്രോഗ്രാമുകളിലൊന്നും ഞാൻ പങ്കുചേരാറില്ല. ഇത് ഒരു കുറ്റമാണോ? അതിന് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അത് കുറ്റമാണെങ്കിൽ അതിനുള്ളൊരു പരിഹാരം കാണണമല്ലോ. ആ ഒരു അർത്ഥത്തിലാണ് ഈ ഒരു സഹോദരി ചോദ്യം വെച്ചത്.
4: നമുക്ക് ഈ ചോദ്യത്തിൽ നമുക്ക് വരുന്ന ഒരു സംശയം എന്താ വെച്ചാൽ, സ്വന്തം വീടുമായിട്ടും ഭർത്താവിൻ്റെ വീടുമായിട്ടും ഒന്ന് ചേർത്ത് പറയുമ്പോഴുള്ള ഒരു ചെറിയ പ്രയാസമുണ്ട്. ഈ ഭർത്താവിൻ്റെ വീടുമായിട്ട് പലപ്പോഴും ബന്ധം ചേർക്കാൻ ബുദ്ധിമുട്ട് ചിലപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പെരുമാറ്റങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. സ്വന്തം വീടുമായിട്ടും ബന്ധം പുലർത്താൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർ കാരണം വ്യക്തമാക്കുമ്പോഴേ നമുക്കതിൻ്റെ ഒരു മറുപടി പറയാൻ സാധിക്കുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നെന്താന്ന് വിചാരിച്ചാൽ, പൊതുവേ നമ്മളൊരു ഫാമിലിയായി തീരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ ദീനിയായിട്ടും ദുന്യവിയായിട്ടും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യുന്നില്ല, നമ്മുടെ കാഴ്ചപ്പാടിനോട് ആദർശത്തോടും സ്വന്തം വീട്ടുകാരും ഭർത്തൃ വീട്ടുകാരും യോജിക്കാതിരിക്കുമ്പോൾ അവിടെ നടക്കുന്ന പല പരിപാടികളും നമ്മുടെ ദീനിയായി നമുക്ക് യോജിക്കാൻ പറ്റാത്ത പരിപാടികളാകുമ്പോൾ നമ്മളതിൽ നിന്നൊക്കെ ഇങ്ങനെ എസ്കേപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കണം. അതല്ലാതെപ്പോൾ സ്വന്തം വീടുമായിട്ട് ഒരു ബന്ധം പുലർത്താതിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ മനസ്സിലാക്കണത് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണം. കാരണം അതിൽ ഒന്നാമത്തെ കാരണം, ഇപ്പോൾ ഇവർ ഈ ചോദ്യം നമ്മൾ ചോദിക്കാൻ കാരണം, ആ ബന്ധം മുന്നോട്ട് പോവാത്തതിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, മാനസികമായി പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പ്രയാസം തന്നെ മതി നമ്മുടെ ജീവിതം, എന്തെങ്കിലും ഒരു ചെറിയ ഒരു പ്രയാസം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത, ഞാനത് ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ഒരു ബോധം നമ്മുടെ എല്ലാ സ്വസ്ഥതയെയും നശിപ്പിക്കും. അപ്പോൾ അതിനുള്ള പരിഹാരം എന്താ വെച്ചാൽ, ആ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. എത്രമാത്രം എന്ന് വെച്ചാൽ റിയാദുസ് സാലിഹിലൊക്കെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എന്താണ്, അവർ ഞാൻ അങ്ങോട്ട് ചേർക്കാൻ ശ്രമിക്കുമ്പോഴും അവർ എന്നോട് ഇങ്ങോട്ട് ബന്ധം ചേർക്കുന്നില്ല, അവരത് മുറിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് പറയുമ്പോഴും നീ അങ്ങോട്ടേക്കുള്ള ബന്ധം ചേർക്കുക എന്നാണ് അവരൊക്കെ നബി സലാസും ഉപദേശിക്കുന്നത്. അപ്പോൾ ബന്ധങ്ങളെ പരമാവധി നമ്മൾ എന്ത് ചെയ്യണം, ചേർക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഈ സഹോദരിക്ക് അവിടെ ബന്ധപ്പെടുമ്പോഴുള്ള ബുദ്ധിമുട്ട് അവരുടെ മതപരമായി നമ്മളോടുള്ള യോജിപ്പുകളോ അല്ലെങ്കിൽ അവിടുത്തെ പല ഫംഗ്ഷനുകളിലും പങ്കെടുക്കാനുള്ള മതപരമായ വിഷമങ്ങളൊക്കെ ആണെങ്കിൽ എന്തു ചെയ്യാം, നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളെപ്പോലെ എല്ലാവരും ആയിട്ട് നമുക്ക് ബന്ധങ്ങളെ സ്ഥാപിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഒരു കല്യാണത്തിന് നമ്മൾ പോവുകയാണെങ്കിൽ ആ കല്യാണം നമ്മൾ ഉദ്ദേശിക്കുന്ന 100% ഇസ്ലാമികമായി പെർഫെക്റ്റായ ഒരു കല്യാണത്തിനെ പങ്കെടുക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മൾ നടത്തുന്ന കല്യാണത്തിലും കൂടി നമുക്ക് പങ്കെടുക്കാൻ ചിലപ്പോൾ പറ്റാതെ വന്നേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ പൊതുവെ ഇസ്ലാമികമായി തെറ്റല്ലാത്ത ബിദഅത്തല്ലാത്ത കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് പറ്റാവുന്നിടത്തോളം സഹകരിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാരും നമ്മളെ വീട്ടുകാരുമൊക്കെയുള്ള ബന്ധം നിലനിർത്തും, നമുക്കൊരു മനസ്സമാധാനം മനസ്സന്തോഷമൊക്കെ കിട്ടും. ഇനി എന്താണ് കാരണം നടത്തിയൊരു ക്വസ്റ്റ്യൻ വ്യക്തമാക്കുകയാണെങ്കിൽ നമുക്ക് അതുമായിട്ട് ചർച്ച ചെയ്യാം.
5: മാത്രമല്ല, അപ്പോൾ ഇതിങ്ങനെ വാശിയും പറയണോട് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സ്വന്തം ഭർത്താവിൻ്റെ ഫാമിലിയായിട്ടും അതുപോലെ സ്വന്തം കുടുംബത്തിനായിട്ടും കൂട്ടുകൂടാനോ അല്ലെങ്കിൽ ആ ഒരു ബന്ധം നിലനിർത്താനോ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ മറ്റൊരു സാധ്യതയും കൂടെ ശരിക്കും പരിശോധിക്കണ്ടേ, ഒരു പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ ഇഷ്യൂസോ ഇവർക്കും ഉണ്ടാവാൻ സാധ്യതയൊക്കെയില്ലേ അല്ലെ. അപ്പോൾ ചില ആളുകളിൽ ഈ മറ്റുള്ള ആളുകളായിട്ട് കൂട്ടു ഇപ്പോൾ കുടുംബങ്ങളാണെങ്കിലും അതുപോലെ ഫ്രണ്ട്ഷിപ്പൊക്കെ ആണെങ്കിലും എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അത് എൻ്റെ ഒരു വീഴ്ചയാണ് എന്നുള്ള രൂപത്തിൽ കൂടി
4: അതിലവർക്കൊരു മനസ്താപമുണ്ട് എന്നുള്ളതാണ് ചോദ്യം ചോദിച്ചത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ നല്ലൊരു ഉപദേശം കിട്ടിയാൽ മാറാൻ തയ്യാറാന്നല്ലേ സൂചിപ്പിക്കണം. അപ്പം അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയുണ്ട്, എന്താണ് കാരണം അവർ വ്യക്തമാക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചർച്ചയ്ക്ക് എടുക്കാം.
5: അടുത്തൊരു ചോദ്യം നമുക്ക് കിട്ടിയത്, എൻ്റെ 12 വയസ്സായ മകൾക്ക് വേണ്ടിയാണ് ഒരു ഉമ്മയാണ് നിൽക്കുന്നത്, മകൾക്ക് നമസ്കരിക്കാൻ മടിയാണ്. അവർ ഈ സഹോദരി 30 വയസ്സായിരുന്നു, അപ്പോൾ വേണ്ട രൂപത്തിലുള്ള തെർബിയത്ത് കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. ഇത് നമസ്കരിക്കാൻ പറയുന്ന സമയം എപ്പോഴാണോ ആ ഒരു ദിവസം പരിപൂർണമായിട്ട് ചെയ്യും, അല്ലാത്ത സമയത്തിൽ അതിലൊന്നും കൃത്യതയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇസ്ലാമികമായ ഡ്രസ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ മാത്രമേ നിർവഹിക്കും, പുറത്തല്ലാത്ത കാര്യങ്ങൾക്ക് പോകുകയാണെങ്കിൽ നിർവഹിക്കണില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഒരു ഉമ്മയായ ഒരു സഹോദരിയുടെ ചോദ്യം.
4: എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാണുന്നത് പൊതുവേ ഈ ലിബറലായിട്ടുള്ള ആളുകളുടെ പ്രബോധനങ്ങൾക്ക് ചിലപ്പോൾ നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ആ വഴിക്ക് പോകണത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അതായത് ഈ എക്സ് മുസ്ലിം നിരീശ്വരവാദത്തിൻ്റെയൊക്കെ ഇതിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാണ്, അപ്പോൾ നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ബേസിക്കായിട്ടൊരു വിശ്വാസം മനസ്സിലുണ്ടാക്കി കൊടുത്തിട്ട് ആ വിശ്വാസത്തിൽ നിന്ന് എന്ത് വരണം, നിസ്കരിക്കാനുള്ള ബോധവും കർമ്മങ്ങൾ ചെയ്യാനുള്ള ബോധവും ഉണ്ടാവണം. ഈ ബോധം അവർക്കില്ലാതെ നമ്മളൊരു ചിട്ടയിലൂടെയോ കണിശതയിലൂടെയോ നമ്മളത് ഉണ്ടാക്കി തീർക്കാൻ ശ്രമിക്കുമ്പോൾ എന്താ പറയുക, ബോധ്യമില്ലാതെ ഒരാളിത് ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്കതിനോട് ഭയങ്കരമായ എതിർപ്പുണ്ടായിരിക്കും. അപ്പോൾ നമ്മളെ ഒരു കുട്ടിയാകുമ്പോഴൊക്കെ അവർ നമ്മളെ നിർബന്ധത്തിന് വഴങ്ങി അതൊക്കെ ചെയ്യും, പക്ഷെ കുറച്ച് മുതിർന്ന് വരുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനത്തെ വല്ല എക്സ് മുസ്ലിം പ്ലാറ്റ്ഫോമുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും, അതിലേക്ക് അങ്ങോട്ട് പോകണൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുട്ടികളെ എന്ത് ചെയ്യണം, അവരുടെ ഇഷ്ടമനുസരിച്ച് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് അവരിൽ ആ ബോധ്യം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു സ്കൂളും കോളേജും ഒക്കെ ഉള്ളൊരു ക്യാമ്പസിലെ പള്ളിയിലാണ് ദോഹർക്ക് കൂടൽ. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ അവിടെ സ്കൂളിൽ നിന്ന് വരുന്ന ചില കുട്ടികൾ, അതേപോലെ തന്നെ കോളേജിലുള്ള താഴെ ക്ലാസ്സിലൊക്കെ ഉള്ള ചില കുട്ടികൾ ളുഹർ ജമാഅത്തിനൊക്കെ എന്ത് ചെയ്യും, 10 മിനിറ്റ് മുമ്പ് വരും, അവർ സുന്നത്തൊക്കെ നിസ്കരിച്ചിട്ടിരിക്കും. നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ അവരെ അധികാറുകളൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് നമ്മളവരെ കാണുമ്പോൾ തന്നെ അവരെന്തൊരു ഭക്തിയും തക്കുകയാണ്. നമുക്കൊന്നും അതില്ലേന്ന് നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു അപകർഷത തോന്നിപ്പോകുന്ന രൂപത്തിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കുട്ടികളാകണുണ്ടല്ലോ. അപ്പോൾ കുട്ടികൾ മാനസികമായി വിശ്വാസവും ദീനും കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഭയങ്കരമായ സ്വയമായിട്ട് അവരെന്ത് ചെയ്യും, ഭയങ്കരമായി പരിവർത്തിപ്പിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ രക്ഷാക്കളൊക്കെ പറയാനുള്ളത് കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം, സ്നേഹത്തോടുകൂടി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, കുറ്റപ്പെടുത്താതെ. ആ ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സുബഹി നിസ്കരിക്കുന്നവൻ ഫിദിമ്മത്തില്ല, അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കുന്നു. ഇതിപ്പോൾ ആത്മാർത്ഥമായൊരു കുട്ടി വിശ്വസിക്കുകയാണെങ്കിൽ നേരം വെളുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ എന്തൊക്കെ പേടിയുണ്ട്, കളിക്കുമ്പോൾ കൈ മുറിയോ കാല് പൊട്ടുമോ എന്തെങ്കിലും വണ്ടി തട്ടുമോ എനിക്ക് ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും ചീത്ത കേൾക്കുമോ എനിക്ക് മാർക്ക് കിട്ടാതൊക്കെയോ ഞാൻ പരീക്ഷ എന്തൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ നീ സുബഹിസ്കരിച്ചാൽ അന്നത്തെ പ്രൊട്ടക്ഷൻ അല്ല ഏറ്റവും എന്ന് പറയുമ്പോൾ അത് ഉള്ളിൽ തട്ടിയാൽ എന്ത് ചെയ്യും, അവൻ സുബഹി നിസ്കരിക്കാതിരിക്കുമോ, ഭയങ്കരമായ ഒരു കാര്യമല്ലേ. അതേപോലെ ഇപ്പോൾ നമ്മൾ റവാത്തിബ് സുന്നത്തുകൾ 10 അല്ലെങ്കിൽ 12 നിസ്കരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാണ്, പുനിയ ലഹു ബൈത്തം ഫിൽ ജന്ന, സ്വർഗത്തിലൊരു വീട് കിട്ടും. അപ്പോൾ നമുക്കിതിനൊക്കെ വലിയ പ്രതിഫലങ്ങൾ അള്ളാഹു വാഗ്ദാനം ചെയ്തു, അതൊക്കെ അറിയണമല്ലോ നമ്മൾ ചെയ്യണത്. അതേമാതിരിയുള്ള അറിവുകൾ കൊടുത്തിട്ട് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുള്ളതാണ് പരിഹാരം എന്നാണ് എനിക്ക് തോന്നുന്നത്.
5: അടുത്തൊരു ചോദ്യം, പിന്നെ ഇവർ പറയണമെന്ന് വെച്ചാൽ ഭർത്താവും 4.5 വയസ്സുള്ളൊരു മകനാണ് അവർക്കുള്ളത്, വിദേശത്തായിരുന്നു ഭർത്താവിൻ്റെ കൂടെ ഇവർ ജീവിച്ചിരുന്നു, ഭർത്താവിൻ്റെ ജോലി. അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയും 2 സഹോദരിമാരും ഒരു സഹോദരനുമാണ് ഉള്ളത് എന്നുള്ളതാണ്. പക്ഷേ ഇവർ പറയുന്ന ഈ ചോദ്യത്തിൽ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉമ്മ, ഭർത്താവിൻ്റെ ഉമ്മ നിരന്തരം ഇവർ വിദേശത്തായിരുന്ന സമയത്ത് അസുഖമാണ്, ഇവിടെ നോക്കാൻ ആളില്ല, അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും ഇങ്ങോട്ട് വരണമെന്ന് പറയുകയും നാട്ടിലേക്ക് വരികയും ചെയ്തു. പക്ഷേ അത്ര പറയത്തക്ക അസുഖമോ കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു ജോലി നിർത്തിവെച്ചിട്ടാണ് അദ്ദേഹം വന്നത്. ഇപ്പോൾ നാട്ടിലെത്തിയിട്ട് 2 വർഷമായി. പ്രത്യേകിച്ച് ഒരു ജോലി നേടാൻ വേണ്ടി ശ്രമിച്ചിട്ടും കാര്യമായ ഒരു ജോലി കിട്ടിയിട്ടില്ല. സാമ്പത്തികമായിട്ട് ഏറെ പ്രയാസമുണ്ട്. ഉമ്മ പറയുന്നത് അവനവിടെ വരെയധികം ശമ്പളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നിർത്തിപ്പോന്നതാണെന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് കമ്പനി വിളിക്കുന്നുണ്ട്, പക്ഷേ വീട്ടിൽ നിന്ന് പോകാനുള്ളൊരു പെർമിഷൻ ഇല്ല. ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഭർത്താവ് വിദേശത്ത് പോകുന്നതിന് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വീട്ടിൽ ഉമ്മയും ഉപ്പയും പരിചരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് ഞങ്ങൾക്ക് അങ്ങോട്ട് തന്നെ തിരിച്ചു പോയിക്കൂടെ എന്നുള്ളതാണ് ചോദിക്കുന്നത്.
4: ഇതെന്താണ് ഉമ്മാക്ക് ബോധ്യപ്പെടാത്തതെന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ഒരു ചോദ്യം. ഒരു മകന് ജോലിയില്ലാതെ നാട്ടിലിങ്ങനെ 2 കൊല്ലം കഷ്ടപ്പെട്ടിട്ടും ഇതിലൊന്നും ഒരു മനസ്സലിവ് തോന്നാത്തത് എന്താണ് ഉമ്മക്ക് എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ഒരു സംശയം. സാധാരണഗതിയിൽ ഉമ്മാർ ധാരാളക്കണക്കിന് ഉമ്മാർ മക്കളെ കാണാൻ ആഗ്രഹിച്ചിട്ട് പോലെ ഗൾഫൊക്കെ പറഞ്ഞേക്കണത് അവരെ മുന്നിൽ വേറെ വഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, പിന്നെ ഒന്നില്ലെങ്കിൽ ഇവരുടെ ബ്രദേഴ്സ് ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ജോലി വേണമല്ലോ എന്ന് പറഞ്ഞ് ഈ ഉമ്മക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ബന്ധുക്കളും കുടുംബങ്ങളും ഒക്കെ പാടെ ചേർന്ന് ഉമ്മനോട് സംസാരിച്ചങ്ങാട്ട് എന്ത് ചെയ്യാം, അവന് ഗൾഫ് പോകാനുള്ളൊരു അനുമതി വാങ്ങിക്കൊടുക്കുകയായിരിക്കും നന്നായിരിക്കും. സ്വന്തം നിലക്കൊരു തീരുമാനമെടുത്ത് പോയാൽ എന്താ വെച്ചാൽ പിന്നെ നാട്ടിൽ മുഴുവൻ എന്താണ് ഉമ്മാനെ നോക്കാതെ പോയി അങ്ങനെ ചെയ്യുന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടാവും. പിന്നെ ഉമ്മാക്ക് ഒരു അതൃപ്തി ഉണ്ട് പോണതിൽ എന്നത് നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിക്കേണ്ട ഒരു കാര്യമാണല്ലോ. എന്ത് കാരണങ്ങളെ കൊണ്ടാണെങ്കിലും ഉമ്മ അതൃപ്തിപ്പെടുന്നു എന്നുള്ളത് എന്തുണ്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉമ്മൻ്റെ തൃപ്തി കിട്ടാൻ തൃപ്തിയോടുകൂടെ പോവാൻ വഴികളുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നുണ്ട്.
5: ഓക്കെ, അടുത്ത വേറൊരു ചോദ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഭർത്താവ് എല്ലാത്തിനും ദേഷ്യം പിടിക്കുന്ന ഒരു വ്യക്തിയാണ്, മക്കളോടൊക്കെ പിണങ്ങി നിൽക്കുന്നു, അവരുടെ പഠന ചെലവുകൾ അദ്ദേഹം അധികം നോക്കാറില്ല. മൂത്തയാൾ പഠനം കഴിഞ്ഞ് ഇപ്പോൾ ജോലി നോക്കുന്നുണ്ട്, 2-ാമത്തെ മോള് ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്, പ്ലസ് ടുവിന് പഠിക്കുന്നുണ്ട് 3-ാമത്തെ ആൾ. അവരുടെയൊക്കെ ചെലവ് ഈ ഉമ്മയാണ് എന്താണ് ഈ സഹോദരിയാണ് നോക്കുന്നത്. ഇപ്പോൾ മക്കളുടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം അമിതമായിട്ട് ദേഷ്യപ്പെടും, എന്നാൽ അവരുടെ ഉത്തരവാദിത്തങ്ങളൊന്നും നിർവഹിക്കുകയും ചെയ്യുന്നില്ല. വീട്ടിലെ ചെലവുകൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഉമ്മ മറ്റു പല ജോലികൾ, ഭക്ഷണം പാകം ചെയ്തുകൊണ്ടും തയ്യൽ നടത്തിയിട്ടൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ ഉപ്പയെ, പിന്നെ മക്കൾ ദീനീ സാഹചര്യത്തിൽ വളരുന്നുണ്ട്, സംസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ മക്കൾ ഉപ്പ എന്തില്ല, ആ ഒരു കാര്യത്തിലൊന്നും അത്ര കണിശതയും കാര്യങ്ങളൊന്നും ഇല്ല. എങ്ങനെയാണ് അദ്ദേഹത്തിനെ നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ?
4: പൊതുവെ ഈ ഉത്തരവാദിത്വം നിർവഹിക്കാത്ത, ജോലിയൊന്നും ചെയ്യാത്ത കുട്ടികളുടെയും വാരിൻ്റെ പഠനത്തിനുള്ള അല്ലെങ്കിൽ ചെലവിനുള്ള വഴിയൊന്നും കണ്ടെത്താത്ത പല ആളുകളെയും നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ ഭയങ്കര ദേഷ്യക്കാരും അതേപോലെ കുട്ടികളോടും ഭാര്യനോടൊക്കെ ഭയങ്കര കണിശതയോടെ പെരുമാറി ഭയങ്കര ഭീഷണിപ്പെടുത്തി നിർത്തും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിലൂടെ കിട്ടേണ്ട ഒരു ആദരവുണ്ടല്ലോ, അത് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാത്തവർക്ക് കിട്ടൂല. ഞാൻ ഭർത്താവാന്നൊക്കെ പറയും, ഞാൻ വാപ്പയെന്നൊക്കെ പറയാമെന്നല്ലാതെ ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണില്ലെങ്കിൽ ആളുകൾക്ക് പുച്ഛായിരിക്കും, മക്കൾക്കും ഒക്കെ ആയിരിക്കും. അങ്ങനെ ആവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണ് എന്ത് ചെയ്യുക, വരിക. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു അധ്യാപകനാണല്ലോ, നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നില്ല എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അവർ നിങ്ങളെങ്ങനെ നിങ്ങൾ കാണാതെ കളിയാക്കും, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കും, നിങ്ങളെ അവഗണിക്കും ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി വളരെ കൃത്യമായി നിർവഹിക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പറയാത്തൊരു റെസ്പെക്റ്റ് എന്ത് ചെയ്യും കിട്ടും. ഇത് വാപ്പർക്കും ഭർത്താവിനൊന്നും ഇത് കിട്ടൂല, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ. അപ്പോൾ അവർക്കൊരു പവർ കിട്ടാൻ വേണ്ടി അവരെന്താ ചെയ്യാറോ പോലെ ഭീഷണിപ്പെടുത്തി നിർത്തുക ചെയ്യുക. അതാണ് ഈ ദേഷ്യത്തിൻ്റെ പിന്നിലുള്ള സൈക്കോളജി എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെന്താന്ന് വിചാരിച്ചാൽ, ഞാൻ എപ്പോഴും പറയണത് ഇത്തരം ആളുകൾ സ്ത്രീകൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ, ഭർത്താക്കന്മാരെ നമുക്ക് പൈസ തരാതിരിക്കുമ്പോൾ നമ്മൾ വല്ല ജോലി എടുത്തങ്ങാട്ട് ഉണ്ടാക്കുക എന്നുള്ളിലേക്ക് പോയാൽ എന്താ അറിയുമോ, ഇങ്ങനത്തെ ആളുകൾ കൂടുതൽ അലസന്മാരും മടിയന്മാരും ആവുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളെന്ത് ചെയ്യണം, അവരെ തരുന്നില്ലെങ്കിലും നമ്മൾ അവരെന്ത് ചെയ്യണം, ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം. അതാ കുട്ടീനെ ഫീസ് കൊടുക്കാനായിട്ടോ, നിങ്ങൾ പൈസ തരണം പൈസ തരണം. അപ്പോൾ നമ്മൾ നിരന്തരം ഇങ്ങനെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഈ ചോദ്യങ്ങൾ അവർക്കൊരു ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും കണ്ടെത്താനുള്ള ശ്രമങ്ങളുണ്ടാവും. നമ്മൾ ഈ കടമൊക്കെ വാങ്ങി മുങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ, ഓരോ നമ്മളെന്ത് ചെയ്യും, അത് ഇനി കിട്ടൂല വിചാരിച്ചു, കിട്ടൂല എന്ന് വിചാരിക്കാൻ പറ്റില്ല, നമ്മൾ എന്ത് ചെയ്യണം? ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അയാൾ തരാൻ നിർബന്ധിതനാകുന്ന ഒരു കാര്യമാണ്. തരാൻ കഴിയുന്ന ആൾ ഞാൻ പറഞ്ഞ കേട്ടോ, കടത്തിൽ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം. പിന്നെ അതേമാതിരി കുട്ടികളെ കൊണ്ട് നമ്മൾ ചോദിപ്പിക്കണം വേണമെന്ന് പറഞ്ഞിട്ട്. അതേമാതിരി ചിലപ്പോൾ പൈസ തരാത്തതുകൊണ്ട് കാര്യങ്ങളൊക്കെ തടസ്സപ്പെടുന്ന പോലെ അവർക്ക് എന്ത് ചെയ്യണം? തോന്നണം. ഇങ്ങനെയൊക്കെ വരുമ്പോഴേ അവരെന്ത് ചെയ്യുള്ളൂ, ഒരു പാഠം പഠിക്കും. ഇത് ഞാനിങ്ങനെയൊക്കെ ഇരുന്നാലും വിഷയങ്ങൾ ഭംഗിയായി പോകുന്നുണ്ടെങ്കിൽ അത് ഇരിക്കാനുള്ള പ്രചോദനം കൂടല്ലാതെ ഇവരെ ശ്രദ്ധിക്കാനുള്ള ഒരു മനസ്സിലേക്ക് അവർ വരാൻ സാധ്യതയില്ല എന്ന് ഞാൻ മനസ്സിലാക്കി.
5: അടുത്തൊരു ചോദ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത്, പിന്നെ ഈ NPD ബന്ധപ്പെട്ട നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള അത് ആരാണെന്ന് വ്യക്തമായിട്ടില്ല. അങ്ങനെയുള്ളത് ഭർത്താവാണെങ്കിൽ ആ ഭർത്താവായിട്ട്, അല്ലെങ്കിൽ ആ ഉമ്മയാണെങ്കിൽ ഉമ്മയായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യം പ്രതീക്ഷിക്കുന്നു പറഞ്ഞിട്ടാണ്.
4: ഇതൊക്കെ മുമ്പുള്ളതാണ്, ഇപ്പൊ അതിനൊക്കെ പുതിയ പേര് മനഃശാസ്ത്രപരമായി വന്നു എന്നുള്ളതേ ഉള്ളൂ. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ സാധാരണ മനസ്സിലാക്കുന്നത് ഞാൻ എന്തൊക്കെ ഒരു ഭയങ്കര സംഭവമാണെന്ന് അയാൾക്കുണ്ടാവും മനസ്സിലായാലേ. അത് മാത്രമല്ല എൻ്റെ പ്രശ്നം, എന്താണ് വേറെ ഉള്ളവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊന്നും ഇവർ തീരെ എന്ത് ചെയ്യൂല, കൺസിഡർ ചെയ്യൂല. എന്ത് കണ്ടാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. വൈഫൊക്കെ ഇപ്പോൾ അസുഖമായിട്ട് ഇങ്ങനെ കിടക്കണ്ടായിരിക്കും, എന്താണെന്ന് പോലും ചോദിക്കൂല. മക്കളൊക്കെ ഇങ്ങനെ ഗതിയില്ലാതെ ഇപ്പം ഈ നേരത്തെ പറഞ്ഞമാതിരി അന്തംമുട്ട് നടക്കണ്ടായിരിക്കും. ഇയാൾക്കൊരു പ്രശ്നം എന്ത് ചെയ്യൂല, തോന്നൂല, മനസ്സിലേ. പിന്നെന്താ വെച്ചാൽ എല്ലാവരും എന്നേക്ക് കീഴ്പ്പെടണം, ഞാൻ എന്തോ ഒരു മഹാസംഭവമാണെന്നുള്ള നിലക്ക് എന്ത് ചെയ്യാണ്, മറ്റുള്ളവൻ്റെ സാഹചര്യങ്ങളൊന്നും പരിഗണിക്കാതെ എല്ലാവരെയും അടക്കി നിർത്തുന്ന ഒരു മാനസികാവസ്ഥയാണ്. പിന്നെ നമുക്ക് വേറൊന്നെന്താ വെച്ചാൽ ഇങ്ങനത്തെ ആളുകളൊരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളിപ്പോൾ ഇവരെ പറ്റിയിട്ട്, ഇപ്പോൾ ഇയാളിപ്പോൾ നമ്മളെ വീട്ടിലുള്ള ആളാണ്, അപ്പോൾ നമ്മൾ ഇയാളെ പറ്റി ഇപ്പോൾ അയൽവോക്കത്തുള്ള ഒരാളോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടൊക്കെ പറഞ്ഞാൽ അവർ വിശ്വസിക്കൂല. കാരണം എന്തായിരിക്കും, അവരോടൊക്കെ ഉള്ള പെരുമാറ്റങ്ങൾ എന്തായിരിക്കും? വളരെ നല്ലതായിരിക്കും. അപ്പോൾ വെറുതെ നമ്മൾക്ക് അളവ് പറയുകയാണെന്നാണ് എന്ത് ചെയ്യുക വിചാരിക്കും. ഇത്രയോ നല്ല മനുഷ്യനെ കുറിച്ചാണ് ഇവർ ഈ പറയണത് എന്ന് എന്ത് ചെയ്യും, മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിതെന്താ വെച്ചാൽ ഇതിപ്പോൾ ജനറ്റിക്കായിട്ടുണ്ടാവാം, അതേപോലെ ചില സാഹചര്യങ്ങളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുണ്ടാവും, അതേപോലെ പിന്നെ മാനസികമായൊരു പ്രശ്നമായിട്ട് നമുക്ക് കാണാം. പക്ഷെ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത് ചില സിറ്റുവേഷണലാണ്, ഇതൊക്കെ അതായത് ഈ സ്വഭാവം ഇവർ പ്രകടിപ്പിക്കുന്നതിന് ചില സാഹചര്യങ്ങളുണ്ടാവും, ആ സാഹചര്യങ്ങളിലാണ് അവരെന്ത് ചെയ്യുക ഇത് പ്രകടിപ്പിക്കുക. അപ്പോൾ കുറേയൊക്കെ നമ്മൾ സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്താൽ, എന്ത് ഇവർ സ്ഥിരമായിട്ട് ആ സാഹചര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ത് ചെയ്യും, ചില മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. പിന്നെന്താ വെച്ചാൽ കുറച്ചൊക്കെ കൗൺസിലിങ്ങുകൾ തെറാപ്പികൾ ഇതുകൊണ്ടൊക്കെ എന്ത് ചെയ്യും, മാറും. പിന്നെ ഈ ഒരു ഇത് ഇദ്ദേഹത്തിൻ്റെ ഈ പെരുമാറ്റം കൊണ്ട് ഭാര്യയും കുട്ടികളും അനുഭവിക്കുന്ന വിഷമങ്ങൾ എത്രയാണ് എന്നുള്ളത് വേറൊരു വ്യക്തി ഇയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യും, ബോധ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചേഞ്ചസ് വേണമെന്ന് അയാൾ ചോദിക്കും. അപ്പോൾ നമ്മൾ അതിനുള്ള ഡയറക്ഷൻസ് കൊടുത്ത് അയാൾ അതേപോലെ അനുവർത്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഒരു നിഗമനമാണ്, ഇതൊരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയാണെന്ന് നമ്മളൊരു നിഗമനമാണിത്. ഒരു പക്ഷേ അങ്ങനെയൊന്നും ആയിക്കോളുന്നില്ല, അയാളുടെ എന്തെങ്കിലും ജീവിത സാഹചര്യങ്ങളോ ചുറ്റുപാടുകളൊക്കെ ഉണ്ടാകുന്ന പെരുമാറ്റ പ്രശ്നങ്ങളാകാനും മതി. നമ്മൾക്ക് തന്നെ പറയാം, ഇപ്പോൾ ഒരു വ്യക്തി എല്ലാ സമയത്തും ഓരോ സ്വഭാവക്കാരനല്ലല്ലോ, പല സമയത്തും പല സ്വഭാവക്കാരാവും. പിന്നെ ചില ആൾക്കാരൊക്കെ വീട്ടിലെ ഭാര്യനും കുട്ടികളൊക്കെ വേറെ സ്വഭാവമാണ് കാണിക്കുക, പുറത്ത് വളരെ മാന്യത കാണിക്കും. ഇതൊന്നും ഇപ്പോൾ ഒരു മാനസിക പ്രശ്നത്തിൻ്റെ ഭാഗമല്ല, പുറത്ത് മാന്യത കാണിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പ്രശ്നങ്ങൾ നേരിടും. നമ്മളെ കസ്റ്റമറോട് നമ്മൾ ദേഷ്യപ്പെട്ടാൽ നമ്മളെ പ്രശ്നമാവും. നേരച്ച് വീട്ടിൽ ഭാര്യയും കുട്ടിയും എന്ത് ചെയ്താലും ആരെന്താ ചോദിക്കാനുള്ളത്, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു വെറും ഒരു മാനസിക പ്രശ്നമായി മാത്രം വിലയിരുത്താൻ പറ്റിയതല്ല, അതെന്താന്ന് കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ പരിഹാരം ഉണ്ടാവുന്ന മനസ്സിലാണ്.
5: ആ ചോദ്യത്തിൻ്റെ ഒരു അഡീഷൻ ഉള്ളത് അവർ ലാസ്റ്റ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ അത്തരക്കാരായ ആൾക്കോട് ബന്ധം പുലർത്തും തോറും നമുക്ക് ഏറെ പ്രയാസങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ അത് ഉമ്മയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആ ബന്ധം തുടരണോ അല്ലെങ്കിൽ മാറി നിൽക്കണോ എന്നുള്ള ചോദ്യം.
4: അതിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ സാധാരണ ഇപ്പോൾ നമ്മൾ ഹുലഅ എന്ന് പറഞ്ഞിട്ടും പഠിപ്പിക്കുന്നുണ്ട്. ഹുലഅ എന്ന് പറയുമ്പോൾ തന്നെ എന്താ വെച്ചാൽ ഒരു സ്ത്രീക്ക് ആവശ്യമായ ചെലവുകൾ കൊടുക്കാതിരിക്കുക, അവൾക്ക് അയാളുടെ കൂടെ ജീവിച്ചു പോകാനുള്ള സ്വഭാവ പെരുമാറ്റങ്ങൾ പറ്റാതിരിക്കുക, ഇങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങളിലാണ് എന്ത് ചെയ്യണത്, ഈ ഹുലഅ അനുവദിക്കുന്നത്. നമ്മൾ മഹർ എന്തെങ്കിലും കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ സാമ്പത്തിക നഷ്ടമായൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, എന്നെ ഒഴിവാക്കി തരണമെന്ന് ആവശ്യപ്പെടലാണ് ഹുലഅ പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ ഇവർക്ക് അങ്ങനെ ഒരു നിലക്കും അഡ്ജസ്റ്റ് ചെയ്ത് വർഷങ്ങളോടെ നിന്നിട്ട് ഒരു നിലക്കും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല, ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണേക്കാളും നല്ലത് ഒറ്റയ്ക്ക് ജീവിക്കലാണെന്നുള്ള സാഹചര്യങ്ങളുണ്ട്. മക്കളെ ഭാവിക്കൊക്കെ തടസ്സമാകും തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് വേറിട്ട് പോരാൻ പ്രശ്നമില്ല. പക്ഷെ പൊതുവെ സ്ത്രീകൾ ഇതിങ്ങനെ സംശയം ചോദിക്കാന്നല്ലാതെ ഇവരെ കൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല. ഒരു ഭർത്താവിനോട് ഞാൻ നിങ്ങളപ്പം ഇല്ല എന്ന് പറഞ്ഞ് പോരാൻ അവർക്ക് എന്ത് ചെയ്യൂല, കഴിയൂല. കാരണം ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയല്ലേ. പരമാവധി ശ്രമിച്ചു നോക്കുക, അത്രേ പറയാൻ പറ്റൂ.
5: അടുത്തൊരു ചോദ്യം നമുക്ക് വന്നിട്ടുള്ളൊരു കാര്യം, എൻ്റെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 4 മക്കളുണ്ട്, വലിയ 2 കുട്ടികളും ഹോസ്റ്റലിൽ താമസിക്കുന്ന ആൾക്കാരാണ്. 3-ാമത്തെ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി വളരെ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെയാണ് പഠിക്കുന്നത്. എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ അതിനുള്ളൊരു കാരണമായിട്ട് ആ സ്ത്രീ പറയണത്, 3-2 കുട്ടികളും ഹോസ്റ്റലിലായതുകൊണ്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് അവർ വിളിക്കുക. ആ സമയത്ത് ഫോണിൽ ഉമ്മ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ് ഉമ്മേൻ്റെ കുട്ടികളുടെ വിശേഷങ്ങൾ, എന്താണ് നന്നായിട്ട് ഫോണില്ലേ, ഈ കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് കൂടുതൽ ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്നത്. ചെറിയ കുട്ടികളിൽ അതിൻ്റെ താഴെ വേറൊരു കുട്ടിയും കൂടി ഉണ്ടെന്നാണ്. അപ്പോൾ ആ കുട്ടിയുടെ കാര്യത്തിൽ രക്ഷിതാവ് വേറെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നാണ് ആ ഉമ്മ നമ്മളോട് ചോദിച്ചത്.
4: ഇത് നമ്മൾ പാരന്റിങ്ങിലെ ഏറ്റവും വലിയൊരു വിഷയമാണിത്. ഈ കുട്ടികൾ എന്താ വെച്ചാൽ, ഒരു കുട്ടിയോട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ മറ്റേ കുട്ടിക്ക് എന്താ വെച്ചാൽ എന്നെ കൺസിഡർ ചെയ്യണില്ല എന്ന് എന്ത് ചെയ്യും തോന്നും. അത് ഭയങ്കരമായ പ്രതിഷേധങ്ങൾക്ക് എന്ത് ചെയ്യും കാരണമാക്കും. ഒരു പക്ഷേ നമ്മൾക്കൊരു 100-ഓ 100-ഓ വയസ്സായാലും നമ്മൾ മറക്കൂല ഈ വിവേചനങ്ങൾ കാണിച്ചു എന്നുള്ളത് പറഞ്ഞ് കണ്ടെക്കും. അപ്പോൾ എന്താ വെച്ചാൽ, ഇവിടെ എനിക്കൊന്നും വീട്ടിലെപ്പോഴുണ്ടാണ് കുട്ടികളോട് നമുക്ക് അങ്ങനെ പെരുമാറാൻ കഴിയില്ലല്ലോ. ഹോസ്റ്റലിലെ കുട്ടികളെയൊക്കെ ഫോൺ ചെയ്യുമ്പോൾ നമുക്ക് അവരോട് നല്ലതൊക്കെ സംസാരിക്കാൻ പറ്റും. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ, എന്താ ഇപ്പോൾ കുട്ടികളെ നമുക്ക് നല്ലതൊക്കെ സംസാരിച്ചാൽ ഇപ്പോൾ എന്താ വരാൻ പോണത്. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ അവളോടുള്ള പെരുമാറ്റം എന്ത് ചെയ്യുക, നന്നാക്കി തീർക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തോ ഒരു പ്രതിഷേധം ആ കുട്ടിയിലുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് പ്രത്യേകിച്ച് പൊതുവേ പാരൻസ് എന്താ വെച്ചാൽ കുട്ടികളോട് ഇങ്ങനെ ഇടക്കിടക്ക് നോ പറയലോ, അത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ നോ പറച്ചിൽ കുട്ടികൾക്കൊരു ചെറിയ പാരതന്ത്രമായിട്ട് എന്ത് ചെയ്യും തോന്നും. ഞാൻ കഴിഞ്ഞ ഇതിൽ നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഒരു പെൺകുട്ടി വീട് വിട്ടു പോകാനുള്ള കാരണം തന്നെ അതാണെന്ത്, നിരന്തരമായി പാരൻസ് ഇങ്ങനെ ഓരോ തടസ്സപ്പെടുത്തിയപ്പോൾ എനിക്കിവിടെ ഒരു സുഖമില്ല എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഏതോ ഒരു പയ്യൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് അപകടങ്ങൾ പറ്റിയത്. അപ്പോൾ കുട്ടികളിൽ പൊതുവെ ഇങ്ങനത്തെ ഒരു ചിന്ത ഉണ്ട്, എന്നെ വെറുതെ കൺട്രോൾ ചെയ്യണമെന്നുള്ളൊരു ചിന്ത ഉണ്ട്. അപ്പോൾ നല്ലൊരു നിലക്ക് പെരുമാറി നോക്കിയാൽ ശരിയാവും എന്ന് എനിക്ക് തോന്നണത്. പ്രത്യേകിച്ച് പെൺകുട്ടികളാവുമ്പോൾ അവരെന്ത് ചെയ്യും, നമ്മളൊന്നും കൂടി ഒന്ന് അടുത്ത ബന്ധത്തിൽ പെരുമാറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ശരിയായി കിട്ടും.
5: ഓക്കെ, അടുത്തതിന് ഇതേപോലെ തന്നെ ഒരു സുദീർഘമായൊരു ചോദ്യമാണ്. അപ്പോൾ അവിടെ മൊത്തത്തിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടിയുടെ ഒരു കുട്ടിയാണായിരുന്നു, കുട്ടിയെന്ന് പറഞ്ഞാൽ അവരെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. ചെറുപ്പത്തിൽ 7-ാമത്തെ വയസ്സിൽ ഉപ്പ മരിച്ചു. ഉമ്മ ചില കാര്യങ്ങൾ ഉമ്മയോട് പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ, ബുദ്ധിപരമായൊക്കെ അല്പം വീക്കുള്ളൊരു ഉമ്മയാണ്, പക്ഷേ അങ്ങനെ ഉപ്പ മരിച്ച ഉടനെ ഇവരെല്ലാവരും കൂടെ ഉമ്മയുടെ വീട്ടിൽ പോയി. അവിടെ 7 മക്കളുണ്ട്. പക്ഷേ ഉപ്പപ്പ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീട്ടിൽ കുറച്ച് വാടകയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് അന്നൊക്കെ കുടുംബങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയി. ഉമ്മയും ഇങ്ങനെയൊക്കെ ആണെങ്കിലും പറ്റുന്ന രൂപത്തിൽ ജോലിയൊക്കെ ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് ഇവരുടെ വിവാഹം കഴിഞ്ഞ്, കുട്ടിയുടെ വിവാഹം കഴിഞ്ഞ് പ്രായത്തിൽ 19-ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞെന്നാണ് പറയണത്. ഭർത്താവ് പ്രവാസിയാണ്. അവിടെ അവരെ വീട്ടിൽ ചെന്നപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്. ഭർത്താവിൻ്റെ വീട്ടിൽ ഈ സാഹചര്യമൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുന്നത് ഭർത്താവിൻ്റെ വീട്ടിലൊരു സാഹചര്യം, ഭർത്താവിൻ്റെ വീട്ടിൽ ആരും ഒരു കൺസിഡർ ചെയ്യാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഭർത്താവ് നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്നോട് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം ഉമ്മനോടും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ കൂടെ വളരെ കുറച്ച് സമയം മാത്രമേ ചിലവഴിക്കണുള്ളൂ. അവിടെയുള്ള ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ഒരു ജോലി ചെയ്യാനുള്ള ഒരാളെപ്പോലെയാണ് എന്നെ കാണുന്നത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഒരു കാര്യവും അല്ലെങ്കിൽ ഒരാളും ആശ്രയിക്കാനില്ലാത്തൊരു അവസരത്തിൽ പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് എന്നുള്ള നല്ലൊരു ഉത്തരം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്.
4: എനിക്കെന്താ വെച്ചാൽ, സാധാരണഗതിയിൽ ഈ ഭർത്താക്കന്മാരൊരു നല്ല ഒരു സോഫ്റ്റ് കോർണർ കാണിക്കേണ്ടതാണ്. അതില്ല എന്ന് പറയുമ്പോഴാണ് നമുക്കിതിലുള്ള ഒരു പ്രതിസന്ധി. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഈ ഭർത്താവിനോടെപ്പോഴും എന്നെ നോക്കണില്ല, എന്നെ കാണണില്ല, എന്നെ ശ്രദ്ധിക്കണില്ല എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്യാച്ചാൽ, ഇപ്പോൾ ഒരു ഉമ്മ എന്നോടൊരു അനുഭവം പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യും, കുട്ടി എന്ത് ചെയ്യുമ്പോഴും ഞാനോട് ദേഷ്യപ്പെടും, ഞാൻ ഭയങ്കരമായിട്ട് ചൂടായി സംസാരിക്കും. പക്ഷേ കഴിഞ്ഞൊരു പ്രാവശ്യം അവൻ എന്തോ ഒരു കുരുത്തക്കേട് കാണിച്ചപ്പോൾ എനിക്ക് കരച്ചിലാണ് വന്നത്. അപ്പോൾ ഞാനാണ് സങ്കടപ്പെട്ട് കരഞ്ഞു. അപ്പോൾ അവൻ്റെ അടുത്തിട്ട് വന്നു, എന്താ ഉമ്മൻ്റെ പ്രശ്നം എന്താ ചോദിച്ചു. ഒന്നുമില്ല മോനെ, നീ ഇങ്ങനെ ഞാൻ പറഞ്ഞ് കേൾക്കാതിരുന്നപ്പോൾ എനിക്കാണ് സങ്കടം വന്നു പറഞ്ഞു. ഇനി ഇന്നെ കൊണ്ടൊരു പ്രശ്നം ഉണ്ടാവില്ല പറഞ്ഞു. അപ്പോൾ നമ്മളെ യഥാർത്ഥ വികാരം എന്താണ്, കരച്ചിലാണ്. പക്ഷെ നമ്മൾ ദേഷ്യമായിട്ടാണ് അത് എന്ത് ചെയ്യുക, നമ്മൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യുക, പ്രകടിപ്പിക്കുക. അപ്പോൾ അത് ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഭർത്താവിനോട് തൻ്റെ യഥാർത്ഥ വികാരം പ്രകടിപ്പിക്കണം. ഒന്നൊരു വോയിസ് ഇട്ടിട്ട് പറയുക എന്താ വെച്ചാൽ, ഞാൻ എനിക്ക് ജീവിതം തന്നെ ഭയങ്കര പ്രയാസമായി വന്നിട്ടുണ്ട്. എൻ്റെ ചെറുപ്പകാലം ഇങ്ങനെയാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇപ്പോൾ നിങ്ങൾ ഗൾഫിലാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും വരും എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ ജീവിച്ചിരുന്നത്. നീ വന്നാൽ തന്നെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് പരിമിതമായ സമയത്തിനുള്ളിൽ ഇവരെ പിന്നെ ഉമ്മയും പെങ്ങന്മാരും നമ്മളെല്ലാവരും ഉള്ളതുകൊണ്ട് എനിക്ക് നിങ്ങൾ വന്നാലും വേണ്ടത്ര എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് സമയം കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആകെ ഒരു നിരാശയിലാണ്. ഈ നിരാശ എൻ്റെ ജീവിതത്തെ എന്താക്കുമെന്ന് എനിക്കറിയില്ല എന്നുള്ള സത്യസന്ധമായൊരു വോയിസ് എന്ത് ചെയ്യുക, അദ്ദേഹത്തിന് ഇടുക. അപ്പോൾ ചിലപ്പോൾ എന്തായാലും കുറ്റപ്പെടുത്തലോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മുടെ സങ്കടം പറയണ ഒരു വോയിസ് ചിലപ്പോൾ അയാളുടെ മനസ്സിനെ എന്ത് ചെയ്യും, സ്വാധീനിച്ചേക്കും. അതല്ലെങ്കിൽ അയാളുടെ സംസാരിക്കാൻ പറ്റുന്ന ആരെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിപ്പോൾ ഒരു ജനൂനാണല്ലോ കേട്ട നമ്മക്ക് തന്നെ വിഷമം തോന്നുന്ന രൂപത്തിലുള്ള കാര്യം, അതൊന്ന് ബോധ്യപ്പെടുത്താൻ പറ്റുമെന്ന് എന്ത് ചെയ്യുക, ശ്രമിക്കാം. പിന്നെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മളെല്ലാം ഒരു പരീക്ഷണമായിട്ടല്ലേ കാണുന്നത്. ഭർത്താക്കന്മാർ മരിച്ചു പോകണ്ടല്ലോ, മുഴുകുടിയന്മാരായ ഭർത്താക്കന്മാർക്ക് ജീവിച്ചു പോകുന്ന സ്ത്രീകളുണ്ട്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താ വെച്ചാൽ എൻ്റെ ഒരു വിധി ഇതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടെ ഇതൊന്നും എന്നെ തളർത്തുന്നില്ല എന്നുള്ള ഒരു വീര്യത്തോടു കൂടെ നമ്മുടെ ദീൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടെയൊക്കെ ഊന്നൽ കൊടുത്ത് നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഖുറാനൊക്കെ പഠിച്ച് എന്തെങ്കിലുമൊക്കെ വല്ല ഓൺലൈൻ കോഴ്സിലൊക്കെ ചേർന്ന് ഖുറാനൊക്കെ കുറച്ച് മനഃപ്പാഠമാക്കി എന്ത് ചെയ്യുക, ഭർത്താവിന് നമ്മളെ നോക്കാൻ കഴിവില്ലെങ്കിൽ ഭർത്താവിനെ കിട്ടേണ്ട സമയവും കൂടി നമ്മൾ എന്ത് ചെയ്യുക, എക്സ്ട്രാ നമ്മളെ പരലോകത്തേക്ക് വേണ്ടി യൂസ് ചെയ്തിട്ട് നമ്മളങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ള നിലക്ക് എന്ത് ചെയ്യുക, ഒരു ആത്മവിശ്വാസത്തോടുകൂടെ നമ്മൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും, ഭർത്താവ് മരിച്ചുപോയാലും വേണേ നമ്മൾ ജീവിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക, വളരെ ധീരമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിഹാരം.
6: അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു മറ്റൊരു സൈഡും കൂടി നമ്മൾ ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പറഞ്ഞു വന്നപ്പോൾ. കാരണം ഇത്തരക്കാരായ ഭർത്താക്കന്മാർ അവരിപ്പോൾ ഇത് കേൾക്കണ്ടാവല്ലോ, ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്ന സഹോദരിമാർ മാത്രമല്ലല്ലോ ഇതിൻ്റെ പ്രയാസങ്ങൾ. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഭർത്താക്കന്മാരോട് അല്ലെങ്കിൽ കുടുംബനാഥന്മാരോട് നമുക്ക് എന്താ ശരിക്കും
4: എന്താണ് നമുക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ എന്താ വെച്ചാൽ ഭയങ്കര പാപമാണ് ഇവർ ചെയ്യണത്, മനസ്സിലായി, ഭയങ്കരമായ തെറ്റാണ് ചെയ്യണത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ നമ്മൾ വിവാഹം കഴിക്കണോട് കൂടെ എന്താ വെച്ചാൽ അവളെ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പറിച്ചെടുക്കാണ്. അവളൊരു പ്രശ്നമില്ലാതെ അവിടെ ജീവിച്ച് പോയിരുന്ന കുട്ടിയാണ്, അവൾക്ക് സ്നേഹം കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ വാപ്പിയമ്മയുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ നമ്മളല്ലാത്തൊരു പുരുഷനോട് സംസാരിക്കാൻ പറ്റില്ല, നോക്കാൻ പറ്റില്ല, ഒരാളോട് മനസ്സിലെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റില്ല. ഇതിന് ഒന്നും പറ്റാതെ സ്വന്തം ഭർത്താവിന് മാത്രം എല്ലാം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു പെൺകുട്ടിനെ മൈൻഡ് ചെയ്യാതെ ഇടുക എന്നൊക്കെ പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു ക്രൂരത എന്ന് പറഞ്ഞാൽ വേറെ ഇല്ല. അയാളിഞ്ഞിപ്പോൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇവൻ അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് അത്രമാത്രം മനസ്സിൽ ക്രൂരതയുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ അവരുടെ സെക്സും കാര്യങ്ങളൊക്കെ വേറെ അവിഹിത വഴിയിലൂടെ നിർവഹിക്കപ്പെട്ടു പോകുന്ന ആളുകൾക്ക്, മനസ്സിലായി. അതേപോലെ തന്നെ ഈ ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ച ആളുകൾ, ഇങ്ങനത്തെ ചില അപൂർവ കാരണങ്ങൾ കൊണ്ട് മാത്രമുള്ള എന്ത് ചെയ്യുക, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യനെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അവോയ്ഡ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. അല്ലാത്ത കൊണ്ട് പറ്റൂല, അല്ലാത്ത ആളുകളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ജീവിതം എപ്പോഴും എന്താണ്, നമ്മുടെ ഭാര്യമാരെ കേന്ദ്രീകരിച്ചാണ്, അതേപോലെ അവരുടെ ലൈഫ് എപ്പോഴും നമ്മളെ കേന്ദ്രീകരിച്ചിട്ടാണ്. നമ്മളെ മനസ്സിലാക്കുന്ന ഒരേ ഒരാളുള്ളൂ, അതാരാണ്, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ. അവർ മനസ്സിലാക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും സങ്കടകരമായി വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഇവരൊക്കെ ഇനി എന്ത് പുണ്യം ചെയ്തിട്ടും കാര്യമില്ല, ഏറ്റവും വലിയ പാപമാണ് അവർ ചെയ്യുന്ന കാര്യം.
6: പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ വരുന്ന ചെറിയ ചെറിയ നിസ്സംഗതയും അലംഭാവമൊക്കെയാണ് പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരാറുള്ളതാണ്. അത് അതിൻ്റെ പരിഹാരങ്ങൾ തേടുക എന്നതാണ് ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ആ പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് സൊല്യൂഷൻ. അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ നല്ല ഒരു സംസ്കാരത്തോടുകൂടിയും ദീനി ചിട്ടയോടൊക്കെ ജീവിക്കുന്ന കുടുംബമായിട്ട് നമ്മളെ കുടുംബങ്ങളൊക്കെ മാറ്റട്ടെ. ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാനും പഠിക്കാനും അതൊക്കെ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾക്കൊക്കെ നേതൃത്വം നൽകുന്ന നമ്മുടെ പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ലൈവ് കൗൺസിലിൽ പങ്കെടുത്ത് നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ നല്ല മറുപടികൾ തന്ന ബഹുമാനായ പീസ് റേഡിയോ സി ഒ കൂടിയായ ഹാരിസ് ബിൻ സലീം, അദ്ദേഹത്തിനുള്ള ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ പീസ് റേഡിയോ വേണം, ഇതിൻ്റെ സംവിധാനങ്ങൾ വേണം, ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ വേണം, എല്ലാവരെയും ഉൾക്കൊള്ളിക്കുക.
7: പീസ് റേഡിയോയിൽ ഇനി സംസ്കരണ ചിന്തകൾ, അള്ളാഹുവോടുള്ള സ്നേഹം നിലനിർത്താനുള്ള മാർഗങ്ങൾ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് സലാഹുദ്ദീൻ അൽഹിക്കമി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയനിറഞ്ഞ ശ്രോതാക്കളെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെയധികം അവൻ ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സ്നേഹം കരസ്ഥമാക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. കാരണം അല്ലാഹുവിൻ്റെ സ്നേഹം ഒരു മനുഷ്യന് ലഭിച്ചാൽ അല്ലാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സഹായം അവൻക്ക് ലഭിക്കുമെന്നും അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂലോകത്ത് അവന് സ്വീകാര്യത നൽകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ ദഅ ജിബ്രീൽ. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീൽ അലൈഹി സ്വലാമയെ വിളിക്കും. ഫഖാൽ, എന്നിട്ട് പറയും, ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബ, ഞാൻ ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നീയും ഇഷ്ടപ്പെടുക. ഖാല ഫയുഹിബ്ബുഹു ജിബ്രീൽ, അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാം ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു. സുമ്മ യുനാദി ഫിസ്സമ, പിന്നീട് വാനലോകത്ത് നിന്ന് വിളിച്ചു പറയപ്പെടും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബു, അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്നാലിന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടുകൊള്ളുക. ഫയുഹിബ്ബുഹു അഹ്ലുസ്സമ, അങ്ങനെ വാനലോകത്തുള്ളവരെല്ലാം ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു. സുമ്മ യുദഉ ലഹുൽ ഖബൂലു ഫിൽ അർ, പിന്നീട് ഭൂമിയിൽ അദ്ദേഹത്തിനൊരു സ്വീകാര്യത നൽകപ്പെടുന്നു. സഹോദരങ്ങളെ, ഇതിലും വലിയൊരു സൗഭാഗ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നുണ്ടോ? അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളത് ഏറെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയമാണ്. കുഴപ്പങ്ങളും ഫിത്തിനകളും തിന്മയിലേക്കുള്ള പ്രേരകങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ പലപ്പോഴും ഹൃദയങ്ങളിൽ അള്ളാഹുവോടുള്ള സ്നേഹം കുറഞ്ഞു പോകുന്നു എന്നുള്ളത് മനുഷ്യർ അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സ്നേഹം നേടിയെടുക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളത് വളരെ വലിയ രൂപത്തിൽ നമ്മൾ പഠനം നടത്തേണ്ടുന്ന ഒരു വിഷയമാണ്. അത്തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സ്നേഹം നേടിയെടുക്കാനുള്ള മാർഗങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് സൂചിപ്പിക്കുന്നത്. അതിലൊന്നാമത്തത്, ഇനായത്തുൻ സ്വാദിഖത്തും ബി കിതാബില്ലാഹി തദബ്ബുറം വതഅമ്മുല. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിനെ സത്യസന്ധമായി ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്യുക. അതായത് ഖുർആനിൻ്റെ ആശയങ്ങൾ പഠിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ എന്തിനാണ് അവതരിച്ചത്? സൂറത്തു സാദിൻ്റെ 29-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുന്നു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. താങ്കളിലേക്ക് ഖുർആൻ അവതരിച്ചതെന്തിനാൻ? അനുഗ്രഹീതമായ ഗ്രന്ഥം അവതരിച്ചത് ലിയദബ്ബറു ആയാതിഹി, അതിലെ ആയത്തുകൾ അതിനെ അവർ ഉറ്റാലോചിക്കാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ. സൂറത്തു നിസായിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിച്ചു, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെക്കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ? അതുകൊണ്ടുതന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സ്നേഹം ആഗ്രഹിക്കുന്നൊരു വ്യക്തി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു തുടങ്ങുമ്പോൾ ഈ സൂറത്ത് എപ്പോഴാണ് അവസാനിക്കുക, എൻ്റെ ഇന്ന് ഓതാനുള്ള ഹിസ്ബ് എപ്പോഴാണ് തീരുക എന്നുള്ളതാവരുത് അവൻ്റെ മുന്നിലുള്ള ലക്ഷ്യം. മറിച്ച് ഈ ആയത്തിനോട് എന്തു പറയുന്നു, ഈയൊരു വചനത്തിൽ നിന്ന് ഞാൻ എന്ത് ഗുണപാഠം സ്വീകരിക്കണം എന്നുള്ളതായിരിക്കണം ഒരു വ്യക്തിയുടെ മനസ്സിലെ ചിന്തകൾ. അത്തരത്തിൽ ഖുർആനുമായിട്ടുള്ള ബന്ധം ശക്തമാക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സ്നേഹം നമുക്ക് ലഭിക്കുമെന്നുള്ളത് ഇസ്ലാം ഉണർത്തുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സ്നേഹം നേടിയെടുക്കാനുള്ള മാർഗം അൽ ഇനായത്തു ബിന്നവാഫിൽ ബഅദൽ ഫറായിദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയ കാര്യങ്ങൾ അവ പരിപൂർണമായി പ്രവർത്തിച്ചതിനുശേഷം, പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ സുന്നത്തുകളെയും പരിഗണിക്കുക, അവയുടെ വിഷയത്തിലും ശ്രദ്ധ ചൊലുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുക, അവൻ്റെ ജീവിതത്തിൽ ഫറായിദുകൾ സ്ഥിരമായി ചെയ്യുകയും പിന്നീട് സുന്നത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദുസിയായൊരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മഫ്തറദ്തു അലൈഹി, ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങളേക്കാൾ മറ്റൊരു എനിക്കിഷ്ടപ്പെട്ട കാര്യം കൊണ്ടും എൻ്റെ അടിമ എന്നിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നില്ല എന്നാണ്. അതായത് ഒരു വ്യക്തി അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഏറ്റവും ആദ്യം അവൻ ശ്രദ്ധിക്കേണ്ടത് അവൻ്റെ ഫറായിദുകളാണ്, നിർബന്ധമായ കാര്യങ്ങളാണ്. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബ, ആ ഫറളുകൾ ശ്രദ്ധിച്ചതിനു ശേഷം ഐച്ഛികമായ സുന്നത്തായ കാര്യങ്ങൾ അവൻ പ്രവർത്തിച്ചുകൊണ്ട് എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അള്ളാഹു പറയാൻ ഹത്താ ഉഹിബ്ബ, അങ്ങനെ അവനെ ഞാൻ ഇഷ്ടപ്പെടുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വാഗ്ദാനം നൽകുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ സ്നേഹം നേടിയെടുക്കണമെന്നാഗ്രഹിക്കുന്ന നാം നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായ കാര്യങ്ങളും സുന്നത്തായ കാര്യങ്ങളും ഏറെ ശ്രദ്ധയിൽ നിലനിർത്തിപ്പോകണമെന്നുള്ളതാണ് ഉണർത്താനുള്ളത്. അള്ളാഹുവിൻ്റെ സ്നേഹം നേടിയെടുക്കാനുള്ള മറ്റൊരു മാർഗം ഇസാറു മഹാബില്ലാഹി അല മഹാബിന്നഫ്സ്, നമ്മുടെ സ്വന്തം മനസ്സിൻ്റെ താൽപ്പര്യങ്ങളെക്കാൾ അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാമുഖ്യം നൽകുക എന്നുള്ളത്. നമ്മുടെ മനസ്സ് വെറുക്കുന്ന സമയത്തും നമ്മുടെ മനസ്സിൽ യാതൊരുവിധ താല്പര്യമില്ലാത്ത സമയത്തും അള്ളാഹു കൽപ്പിച്ച, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകുക എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ സ്നേഹം നേടിയെടുക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കുന്ന ഒരു വ്യക്തിയിലുണ്ടായിരിക്കേണ്ടുന്ന ഗുണങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ ആ വ്യക്തി മറ്റാളുകളെ ഇഷ്ടപ്പെടുന്നതും അള്ളാഹുവിനു വേണ്ടിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ സ്നേഹം നേടിയെടുക്കാനുള്ള മറ്റൊരു മാർഗം മഅരിഫത്തു അസ്മാഇല്ലാഹിൽ ഹുസ്ന വസിഫാത്തിഹിൽ ഉല്യ, അള്ളാഹുവിൻ്റെ ഉന്നതമായ നാമ ഗുണവിശേഷണങ്ങൾ കൃത്യമായി അറിയുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒരു വ്യക്തി അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് എത്രയധികം അറിവുള്ളവനായിത്തീരുന്നുവോ അത്രയധികം അവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഇഷ്ടപ്പെടും, ഇബാദത്തുകൾ ചെയ്യാൻ അവൻ പരിശ്രമിക്കും, ഭയഭക്തിയോടുകൂടി ജീവിതം മുന്നോട്ടു നയിക്കാൻ അവൻ ശ്രമിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചില്ലേ, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ, തൻ്റെ ദാസന്മാരിൽ അടിമകളിൽ അള്ളാഹുവിനെ ഏറ്റവും അധികം ഭയപ്പെടുന്നത് പണ്ഡിതന്മാർ മാത്രമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു വെക്കുന്നത് കാണാൻ സാധിക്കും. അതിനെ വിശദീകരിക്കവേ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഉണർത്തിയത് അള്ളാഹുവിനെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ആളുകൾക്കാണ്

0: ത്തിൽ നാമൊക്കെ ആസ്വദിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്! ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നത് നാം ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ്. ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് നൽകിയതാരാണ്? അള്ളാഹു തന്നെ പഠിപ്പിച്ചില്ലേ, വമാ ബിക്കും മിൻ നിഅമതിൻ ഫമിൻ അല്ലാഹ്. നിങ്ങൾക്കെന്തൊരു അനുഗ്രഹമുണ്ടോ അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പക്കൽ നിന്നാൻ. അതുകൊണ്ട് തന്നെ ഒരു അടിമ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ ആ അനുഗ്രഹം നൽകിയ അനുഗ്രഹദാതാവായ അള്ളാഹുവോടുള്ള ഇഷ്ടം അവൻ്റെ മനസ്സിൽ വർദ്ധിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുന്ന വചനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഉറങ്ങാൻ കടുക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിരുന്നൊരു പ്രാർത്ഥന, ഒരു ദിക്ര് ഹദീസുകളിൽ കാണാം. അൽഹംദുലില്ലാഹില്ലദീ അത്അമന വസഖാന വകഫാന വആവാന ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുവി. ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയ, വെള്ളം നൽകിയ, ഞങ്ങൾക്ക് മതിയായ രൂപത്തിലെല്ലാം നൽകിയ, ഞങ്ങൾക്ക് അഭയസ്ഥാനം നൽകിയ അള്ളാഹുവേ, നിനക്കാകുന്നു സർവസ്തുതിയും എന്നുള്ളത്. സഹോദരങ്ങൾ, ഈ ഒരു ബോധം മനസ്സിൽ ശക്തമാക്കുമ്പോൾ അള്ളാഹുവോടുള്ള ഇഷ്ടം നമ്മുടെ മനസ്സിൽ വർദ്ധിക്കും. അള്ളാഹുവിനോടുള്ള സ്നേഹം വർദ്ധിക്കാനുള്ള മറ്റൊരു മാർഗം നല്ല ആളുകളുമായി സഹവസിക്കുക എന്നുള്ളതാണ്. നാം ആരുമായാണോ കൂട്ടുകൂടുന്നത്, അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ നിലപാടുകൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നൊരു വസ്തുതയാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചു, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. ഒരു വ്യക്തി അവൻ്റെ കൂട്ടുകാരൻ്റെ നിലപാടിലായിരിക്കും, മതത്തിലായിരിക്കും. അതുകൊണ്ട് ഓരോരുത്തരും ആരുമായിട്ടാണോ കൂട്ടുകൂടുന്നത് എന്ന് ശ്രദ്ധിച്ചുകൊള്ളട്ടെ എന്ന്. അതുകൊണ്ട് നല്ല സുഹൃത്തുക്കളെ തെരഞ്ഞെടുത്താൽ അവരുടെ സ്വാധീന ഫലമായി അള്ളാഹുവോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിൽ വർദ്ധിക്കും. അവസാനമായി, അള്ളാഹുവോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന, അള്ളാഹു നമ്മോട് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കലും അള്ളാഹുവോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകമാണ്. സഹോദരങ്ങളെ, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുക, അള്ളാഹുവോടുള്ള സ്നേഹം നേടിയെടുക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ്. എങ്കിൽ അള്ളാഹു നമ്മെയും ഇഷ്ടപ്പെടും, ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊരു സ്വീകാര്യത നൽകും. അതുകൊണ്ട് റബ്ബിനെ സ്നേഹിക്കുന്ന ആളുകളാവാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് സംസ്കരണ ചിന്തകൾ, അള്ളാഹുവോടുള്ള സ്നേഹം നിലനിർത്താനുള്ള മാർഗങ്ങൾ. ഈ തലക്കെട്ടിൽ നമ്മോട് സംസാരിച്ചത് സലാഹുദ്ദീൻ അൽഹിക്കമി.
2: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ഒരു ചരിത്രം പറയാൻ തോന്നുന്നല്ലേ. ചരിത്രം പറഞ്ഞാലേ, നമ്മൾ അബാന ബിൻ ഉസ്മാൻ, അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ മകനാണല്ലോ. അദ്ദേഹം ഒരിക്കൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ

0: അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള അനുയായിയുടെ മുമ്പിൽ എണീറ്റ് നിൽക്കുമ്പോൾ അയാളുടെ ഒരു ഒരു ഭാഗം, വലതു ഭാഗം ഇങ്ങനെ പക്ഷാഘാതം വന്നിട്ട് തളർന്ന രൂപത്തിൽ ഇങ്ങനെ കൈക്ക് ഇങ്ങനെ ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നിന്നിട്ടാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത്. രാവിലത്തെ ഒരു പ്രാർത്ഥന, അന്ന് നമ്മൾ പറഞ്ഞല്ലോ ബിസ്മില്ലാഹിലദിലായുറുമാസ്മീഷിയും, അത് മൂന്ന് തവണ ചൊല്ലുക. അത് പതിവാക്കി ചൊല്ലിയ ഒരാൾക്ക് അന്നത്തെ ദിവസം ഒന്നും അയാൾക്ക് സംഭവിക്കൂല എന്ന് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അത് പറയുന്ന സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ചൂണ്ടി, എന്നിട്ട് നിങ്ങൾക്ക് എന്തേ സംഭവിച്ചു എന്ന് ചോദിച്ചു.
1: അതെ.
0: അപ്പോൾ അയാൾ പറയണത് ശരിയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഒരു മാസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ഇത്തരം ഈ ദിക്കറിൻ്റെ അല്ലെങ്കിൽ അത് ചൊല്ലുന്നതിൽ നിന്ന് അശ്രദ്ധമായ ചില സമയങ്ങൾ എനിക്കുണ്ടായി,
1: മാറിയെന്ന് പോയി.
0: ആ ആ സമയത്താണ് എനിക്കിത് സംഭവിച്ചിട്ടുള്ളത്. അപ്പം അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അതിൻ്റെ മുമ്പോ അതിന് ശേഷമോ പിന്നെ ഞാനത്
1: ഒഴിവാക്കിയിട്ടില്ല.
0: പക്ഷെ എന്ന് എന്നിൽ നിന്ന് അത് ഒഴിവായോ, അതിന് ശേഷമാണ് എനിക്കിങ്ങനെ ശാരീരികമായിട്ട് പ്രശ്നം സംഭവിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം ആളുകളെ ഉത്ബോധിപ്പിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പം ഈ ഒരു നമ്മളിപ്പോൾ ദിക്കറിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. അപ്പം എത്രമാത്രം നമുക്ക് പോലും കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു ഒരു ഹെസ്സിനെ
1: തന്നെ
0: ഒരു കവചം.
1: ഹെസ്നുൽ മുസ്ലിം ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമേ ദിക്കറുകളെ പഠിപ്പിച്ചെന്നപ്പോഴും അത് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്.
0: അതെ അതെ,
1: നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലൊരു കവചം അള്ളാഹു നമുക്ക് ഏർപ്പാടാക്കി തരുമെന്നുള്ളതാണ്.
0: സാധാരണ നമുക്ക് നമുക്ക് ഓരോ സബബുകൾ ഉണ്ടാവും, നമുക്ക് കാണുന്ന സബബുകൾ ഉണ്ടാവും, അതങ്ങനെയാവുന്നതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഇങ്ങനെ. പക്ഷെ ഒരു വിശ്വാസിയുടെ മുമ്പിൽ കാണാത്ത സബബുകൾ അവൻ്റെ അമലുകളായിരിക്കും, അവൻ്റെ കർമ്മങ്ങളാണ്, അവൻ്റെ ദുആകളാണ്, ദിക്റുകളാണ്. അതുപോലെ അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ട് പിന്നെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും തവക്കുലാക്കാനും പടച്ചു ഞാൻ എൻ്റെ കർമ്മങ്ങൾ ചെയ്യണം, അതിൻ്റെ മഹത്വം കൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാവും, ഭയങ്കര പ്രതീക്ഷയും ഭയങ്കര ഊർജ്ജത്തോടു കൂടി മുന്നോട്ട് പോകാൻ, അതാണ് അവനെ പ്രേരിപ്പിക്കുന്നത്.
1: അത് പറയുമ്പോഴേ പിന്നെ ഒറ്റ കാര്യം കൂടെ അതിൽ സൂചിപ്പിക്കാം, മിക്കവാറും നമ്മൾ യാത്രക്കാരാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ പ്രത്യേകിച്ച് ഒരാവശ്യമില്ലെങ്കിലും യാത്ര ചെയ്യുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു സദുദ്ദേശത്തോടു കൂടെയുള്ള ഒരു യാത്രയാണെങ്കിൽ പ്രത്യേകിച്ച് അതിനെന്തുണ്ട്, ഒരു പ്രതിഫലം കൂടെ ഉണ്ട്. ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു ഒരാൾ യാത്ര ചെയ്യാണ്, കുടുംബനാഥൻ എന്തിനാ പോകുന്നത്, മക്കൾക്ക് ഒരു മക്കളെ പോറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ യാത്രക്കും അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലമുണ്ട്. ആ ഒരു യാത്രക്ക് പോവുകയാണെങ്കിൽ പോലും, ഇനി സുബഹിക്ക് വീട്ടിൽ നിന്ന് പിന്നെ പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ പോലും, അതൊരു യാത്ര അല്ലെങ്കിൽ പോലും എന്തുണ്ട്, അവിടെ ദിക്കറുകളുണ്ട്. ഇവിടെയൊക്കെ അള്ളാഹുവിൻ്റെ റസൂലും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള ചില ഇത്തരം ദിക്കറുകൾ നമ്മൾ ഒരു വിടുന്നതോടുകൂടെ അള്ളാഹുവിൽ നമ്മളെ ഏൽപ്പിക്കുകയാണ്. വീട്ടിൽ നിന്ന് സുബഹിക്ക് പള്ളിയിലേക്ക് പോകുന്നൊരു വിശ്വാസി ചൊല്ലേണ്ടത് ബിസ്മില്ലാഹി തവക്കൽ തുലല്ലാ, വീട്ടിൻ്റെ അടുത്തുള്ള പള്ളിയാണ്, വീട്ടിൻ്റെ അടുത്തുള്ള പള്ളിക്കാണ് അദ്ദേഹം പോണത്. എന്നാലും അതിന് ചില ആളുകൾ കുടുംബസമേതം പള്ളിയിൽ പോകുന്നവരുണ്ടാവും, ഭാര്യയും കുട്ടികളൊക്കെ സുബഹിക്ക് ആ പള്ളി വീട്ടിൽ കൂട്ടിയിട്ട് പള്ളിയിൽ പോണ ആള് അവിടെ ചെല്ലാൻ പറഞ്ഞു ബിസ്മില്ലാഹി തവക്കൽ തുലല്ലാ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. ഇവിടെ റസൂൽ പറഞ്ഞു അത് പിന്നെ അള്ളാഹനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അത്തരമൊരു സുരക്ഷ പ്രത്യേകിച്ച് യാത്രാവേളകളിലുള്ള നമ്മുടെ സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പിന്നെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുകൂടാ ഒരു പിന്നെ ചരിത്രത്തോട് കൂട്ടി വായിക്കാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ്.
2: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷേ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
3: പീസ് റേഡിയോ ഐടി ജാലകം. ട്രെയിനിൽ ഉറങ്ങിപ്പോകുമെന്ന പേടി വേണ്ട, ഈ ആപ്ലിക്കേഷൻ നിങ്ങളെ വിളിച്ചുണർത്തും. അവതരിപ്പിക്കുന്നു അബ്ദുൽ അഹദ് ചുങ്കത്തറ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഐ ടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്രദമായ വെർസ് മൈ ട്രെയിൻ എന്ന ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ സ്റ്റേഷൻ വെച്ചുകൊണ്ട് നമുക്ക് സെർച്ച് ചെയ്യാം, ലൈവായിട്ട് സ്റ്റേഷനിലെ പുതിയ ട്രെയിനുകൾ എങ്ങനെ കണ്ടെത്താം, ഒരു ട്രെയിൻ നമ്പർ അല്ലെങ്കിൽ ട്രെയിനിൻ്റെ പേര് വെച്ച് എങ്ങനെ സെർച്ച് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനിയും ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ, വെയർ ഇസ് മൈ ട്രെയിൻ എന്ന ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ലഭിക്കും. നമ്മൾ ഈ ട്രെയിൻ, വെയർ ഇസ് മൈ ട്രെയിൻ എന്ന ആപ്ലിക്കേഷൻ എടുക്കുന്നു. ഇനി നമ്മളൊരു ട്രെയിൻ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഒരു സ്റ്റേഷൻ, ഫ്രം ടു സ്റ്റേഷൻ നമ്മൾ എടുക്കുന്നു. അതിൽ പ്രകാരം നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള ഇന്നത്തെ ദിവസത്തേക്കുള്ള ട്രെയിൻ നമ്മൾ കണ്ടെത്തുന്നു. അങ്ങനെ ആ ട്രെയിനിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇപ്പോൾ ഈ ട്രെയിനുള്ളത് മംഗലാപുരത്താണ്, നമുക്ക് എറണാകുളത്തേക്കാണ് പോവേണ്ടത് ഉദാഹരണമായിക്കൊണ്ട്. ഇനി നമ്മൾ രാത്രിയാണ് യാത്ര, നമുക്ക് ആ ട്രെയിൻ എത്തുന്ന നേരത്ത് ആണ് എണീക്കേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുക അലാറം വെക്കുക എന്നുള്ളതാണ്. പക്ഷേ ട്രെയിനിൻ്റെ കാര്യത്തിൽ ഉള്ളൊരു പ്രശ്നം, ചിലപ്പോൾ ട്രെയിന് പറഞ്ഞ സമയത്തിൻ്റെ മുമ്പ് സ്റ്റേഷനിലെത്താം, പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ നേരത്തെ എത്താറുണ്ട്, പക്ഷേ പറഞ്ഞ സമയത്തിൻ്റെ മുമ്പ് ആ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുക്കാറില്ല. അതുകൊണ്ട് നേരത്തെ എത്തുന്ന ഒരു പ്രശ്നം നമുക്കുണ്ടാവാറില്ല. പക്ഷേ നമ്മൾ നേരത്തെ കാണിച്ച വൈകി ഓടുന്ന ട്രെയിനുകൾ ആദ്യം പറഞ്ഞ സമയത്തിനേക്കാൾ മുമ്പേ എത്താനുള്ളൊരു സാധ്യത അവിടെയുണ്ട്. അതേപോലെ തന്നെ വൈകി എത്താനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ നമ്മൾ വെക്കുന്ന അലാറം ഒന്നെങ്കിൽ നേരത്തെയോ നേരം വൈകിയോ ആകുന്നൊരു സാഹചര്യം, ട്രെയിൻ ഒരു പക്ഷേ സ്റ്റേഷൻ വിട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവാം, അതല്ലെങ്കിൽ നമ്മൾ വളരെ നേരത്തെ എണീക്കുന്നൊരു സാഹചര്യവും ഉണ്ടാവും. ഇതിനുള്ളൊരു പരിഹാരമാണ് വെയർ ഇസ് മൈ ട്രെയിനിലെ അലാറം എന്നുള്ളത്. നമ്മളൊരു ട്രെയിനിൻ്റെ ലൊക്കേഷൻ നമ്മൾ ട്രെയിൻ എടുത്തു, ഇപ്പോൾ മംഗലാപുരത്താണുള്ളത്. നമുക്ക് നേരത്തെ പറഞ്ഞ രൂപത്തിൽ ട്രെയിനിലാണെങ്കിൽ അത് തന്നെ നമുക്ക് ഇൻസൈഡ് ദ ട്രെയിൻ എന്നുള്ളതിൽ യെസ് എന്ന് കൊടുക്കാം. നമ്മൾ ട്രെയിനിലാണെങ്കിൽ ആ രൂപത്തിൽ നമ്മുടെ ലൊക്കേഷൻ, ട്രെയിനിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ട് കൃത്യമായി അത് ട്രാക്ക് ചെയ്യപ്പെടും. എന്നിട്ട് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ ഇപ്പോൾ എറണാകുളത്താണ് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ മുകളിലായി അലാറം എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അതിൻ്റെ മുകളിലായി വെൻ എന്ന് കാണാം, നമുക്ക് എത്ര സമയം മുമ്പാണ് വേണ്ടത്. എത്തുന്ന സമയത്താണെങ്കിൽ അറ്റ് എന്നുള്ള കൊടുക്കാം, 10 മിനിറ്റ് മുമ്പാണെങ്കിൽ 20 മിനിറ്റ്, അങ്ങനെ ഏകദേശം 1 മണിക്കൂർ മുമ്പ് വരെ നമുക്ക് അലാറം സെറ്റ് ചെയ്യാം. നമുക്കൊരു 10 മിനിറ്റ് മുമ്പ് അലാറം സെറ്റ് ചെയ്താൽ നമുക്ക് എണീറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ വേർ എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ മംഗലാപുരത്തിന് ശേഷമുള്ള സ്റ്റേഷനുകൾ അവിടെ വന്നു. ഇപ്പോൾ എറണാകുളം ടൗൺ എന്നുള്ളതാണ്, അത് ക്ലിക്ക് ചെയ്ത് സെറ്റ് ഡെസ്റ്റിനേഷൻ അലാം എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ പറയുന്നുണ്ട് നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിലാണെങ്കിലാണ് ഇത് വർക്ക് ചെയ്യുക എന്നുള്ളത് ആദ്യം പറയുന്നുണ്ട്. അങ്ങനെ സെറ്റ് ഡെസ്റ്റിനേഷൻ അലാം എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ ട്രെയിൻ നീങ്ങുന്നതിനനുസരിച്ച് ഈ ട്രെയിനിൻ്റെ സമയത്തിനനുസരിച്ച് വൈകുകയാണെങ്കിലോ നേരത്തെയാണെങ്കിലോ ഈ സ്റ്റേഷൻ എത്തുന്ന ഇതിൻ്റെ 10 മിനിറ്റ് മുമ്പായിട്ട് അലാറം അടിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ട്രെയിനിൽ ഉറങ്ങിപ്പോയി സ്ഥലമെത്തുന്നത് അറിയാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ വൈകി ഓടുന്ന ട്രെയിനാണെങ്കിലും ഇനി നേരത്തെ എത്താൻ സാധ്യതയുണ്ടെങ്കിലും ഒക്കെ നമ്മളെ വിളിച്ചുണർത്താൻ ഇങ്ങനൊരു ഓപ്ഷൻ ഇവിടെയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ യാത്ര ചെയ്യുകയാണ്, നമ്മളെ കൂട്ടാൻ ഒരാൾ റെയിൽവേ സ്റ്റേഷനിലെത്തും, അയാൾക്കും ഈ വിവരങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അവസാന ഭാഗത്തായി ഷെയർ എന്നൊരു കാര്യം കാണാം. അതിൽ നിന്നും നമ്മുടെ ട്രെയിനിൻ്റെ വിവരങ്ങൾ അവർക്ക് നേരെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മൾ അയച്ച് വാട്സപ്പ് എന്ന് ക്ലിക്ക് ചെയ്ത് അവരുടെ നമ്പറിലേക്ക് ഈ വിവരങ്ങൾ നമ്മൾ അയച്ചു കൊടുക്കുന്നു. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അവർക്കും ലൈവായിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ ആരെങ്കിലും കൂട്ടാൻ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ലിങ്ക് അയച്ചു കൊടുക്കുക, അവർ നോക്കിയിട്ട് നമ്മളെ വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം ഈ ഒരു ട്രെയിൻ എവിടെ എത്തിയെന്ന് നോക്കി ആ സമയത്തിനനുസരിച്ച് വന്നാൽ മതി. അവരോട് വേണമെങ്കിൽ ഒന്നുകൂടി ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് വിളിച്ചുണർത്താൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുന്ന രൂപവും നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ചില കാര്യങ്ങളാണ് നമ്മളിവിടെ എത്തി അലാറം വെക്കാനുള്ളത്. അതേപോലെ നമ്മുടെ ട്രെയിനിൻ്റെ ലൊക്കേഷൻ നമ്മുടെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ കുടുംബക്കാർക്കൊക്കെ അറിയാനുള്ളൊരു മാർഗമാണ് ഇത്തരത്തിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വേർസ് മൈ ട്രെയിൻ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു ഗുണം നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ വളരെ കൃത്യമായ രൂപത്തിലാണ് ഇതിൻ്റെ ടൈം ലഭിക്കാറുള്ളത്. വളരെ അപൂർവമായ തെറ്റായ വിവരങ്ങൾ ഈ ആപ്ലിക്കേഷൻ നൽകാറുള്ളൂ. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുടെ ഡാറ്റ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇൻസൈഡ് ദ ട്രെയിൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നമ്മുടെ മൊബൈൽ ടവറിൻ്റെ ലൊക്കേഷൻ വഴി ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ട്രെയിനിൻ്റെ ലൈവായിട്ടുള്ള ലൊക്കേഷനുകൾ അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ചാർജ് തീർന്നു പോകുന്നു എന്നുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നെറ്റ് ഓഫ് ആക്കിയിട്ടാൽ നമ്മുടെ ലൊക്കേഷൻ വഴി അല്ലെങ്കിൽ മൊബൈൽ ടവർ വഴിയൊക്കെ ട്രെയിനിൻ്റെ വിവരങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് വളരെ ഉപകാരപ്രദമാണ് എന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: ശ്രോതാക്കൾ ഇതുവരെ കാത്തുറത്തത് ഐടി ചാലകം. ട്രെയിനിൽ ഉറങ്ങിപ്പോകുമെന്ന പേടി വേണ്ട, ഈ ആപ്ലിക്കേഷൻ നിങ്ങളെ വിളിച്ചുണർത്തും. അവതരിപ്പിച്ചത് അബ്ദുല്ലാഹദ് ചുങ്കത്തറ.
5: പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഒരു പൊതു പ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽ തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.
6: أعوذ بالله من الشيطان الرجيم.

0: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കുകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായി വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യവിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യവിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവസമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യവിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവടുവെക്കാം.
2: Peace Radio. Tune to reality.

0: പീസ് റേഡിയോയിൽ ഇനി യുഗചരിതം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ. ഹുസൈൻ സലഫി രചിച്ച ഈ പുസ്തകത്തിന് ശബ്ദം നൽകുന്നത് സിദ്ദീഖ് സ്വലാഹി നിലമ്പൂർ. അദ്ധ്യായം ശത്രുക്കൾ അബൂ ത്വാലിബിനെ വശീകരിക്കാൻ ശ്രമിക്കുന്നു.
1: ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചക ചരിത്രത്തിന്റെ പുതിയൊരു അധ്യായമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ശത്രുക്കൾ അബൂ ത്വാലിബിനെ വശീകരിക്കാൻ ശ്രമിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെപ്പറ്റി മക്കക്കാർ പലതും പറഞ്ഞു പരത്തി, ആവുന്നത്ര ദ്രോഹിച്ചു, ബഹിഷ്കരണവും ഒറ്റപ്പെടുത്തലും എല്ലാം പരീക്ഷിച്ചു, എല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം നാൾക്കുനാൾ അധികരിക്കാൻ തുടങ്ങി. നബി അക്കാലത്ത് അബൂ ത്വാലിബിന്റെ സംരക്ഷണത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. അബൂ ത്വാലിബിനെ വശീകരിച്ചാൽ മുഹമ്മദിന്റെ തേരോട്ടത്തിന് വിലങ്ങിടാം എന്നവർ കരുതി. അങ്ങനെ അവർ അബൂ ത്വാലിബിനെ സമീപിക്കുകയാണ്. അവർ അദ്ദേഹത്തോട് പല കാര്യങ്ങളും പറഞ്ഞു നോക്കി. നിങ്ങൾ വളർത്തുന്ന നിങ്ങളുടെ ഈ മകൻ നാട്ടിൽ കുഴപ്പം ഉണ്ടാക്കുന്നവനാണ്, കുടുംബത്തെയും സുഹൃത്തുക്കളെയും പരസ്പരം ഭിന്നിപ്പിക്കുന്നവനാണ്, നമ്മുടെ ആരാധ്യരെ ചീത്ത വിളിക്കുന്നവനാണ്, ഈ നാട്ടിൽ പല പ്രശ്നങ്ങൾക്കും വിത്തുപാകിയവനാണ്, അതിനാൽ അവനോട് ഈ പ്രവൃത്തി നിർത്തിവെക്കാൻ പറയണം എന്നിങ്ങനെ പല കളവുകളും രോഷത്തോടെയും ഗൗരവത്തോടെയും അബൂ ത്വാലിബിനോട് അവർ അഥവാ മക്കക്കാർ സംഘമായി ചെന്നു പറഞ്ഞു. അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ, മക്കക്കാർ ഇങ്ങനെയും ഇങ്ങനെയുമെല്ലാം പറയുന്നു. നീ അവരുടെ ആരാധ്യരെ ചീത്ത പറയുന്നെന്നും സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നെന്നും ഭിന്നിപ്പിക്കുന്നുവെന്നുമെല്ലാം ആണ് അവർ പറയുന്നത്. അതിനാൽ നീ ഇത് അവസാനിപ്പിക്കണമെന്നും അല്ലെങ്കിൽ അവർക്ക് നിന്നെ വിട്ടുനൽകണമെന്നുമാണ് അവർ എന്നോട് ആവശ്യപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ശക്തമായ രൂപത്തിൽ മറുപടി നൽകി, അള്ളാഹു എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. ധീരമായ ആ മറുപടിക്ക് മുമ്പിൽ അബൂ ത്വാലിബ് പോലും പതറുകയായിരുന്നു. നീ നിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് നീങ്ങുക, ഞാൻ നിനക്ക് രക്ഷക്കുണ്ടാകുമെന്നേ അബൂ ത്വാലിബിന് മറുപടി പറയാൻ സാധിച്ചുള്ളൂ. ശത്രുക്കളുടെ എല്ലാവിധത്തിലുള്ള എതിർപ്പുകളും നിലനിന്നിരുന്ന കാലം, ശത്രുപാളയത്തിൽ നിന്ന് പലരും സത്യം മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാൻ തുടങ്ങി. ധീരന്മാരായ ഹംസ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും അടക്കം പലരും ഇസ്ലാമിലേക്ക് വന്നു. ഇവരുടെ രണ്ടാളുകളുടെയും ഇസ്ലാം സ്വീകരണം മുസ്ലീങ്ങൾക്ക് ഏറെ കരുത്തു പകർന്നു. വിശ്വാസികൾക്ക് എന്തെന്നില്ലാത്ത ഒരു വീര്യം. മക്കയിൽ ഇസ്ലാമിക പ്രബോധനം ഇവരുടെ ഇസ്ലാം ആശ്ലേഷണത്തോടെ ശക്തി പ്രാപിച്ചു. ഇസ്ലാമിക ദഅവത്ത് ഓരോ വീട്ടിലേക്കും എത്തിത്തുടങ്ങി. ശത്രുക്കൾക്ക് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. അബൂ ത്വാലിബിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് അവർ ശ്രമിച്ചു നോക്കിയല്ലോ. അത് ഫലിച്ചില്ല. അവസാനം മക്കക്കാർ ഈ കുടുംബത്തിന് അഥവാ ഹാഷിം കുടുംബത്തിന് മൊത്തത്തിൽ ബഹിഷ്കരണം പ്രഖ്യാപിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരടക്കം വിശ്വാസികളും അല്ലാത്തവരുമെല്ലാം ശിഅബ് അബി ത്വാലിബ് താഴ്വരയിൽ ഉപരോധിക്കപ്പെടുകയാണ്. വിവാഹബന്ധം വിച്ഛേദിച്ചു, ഭക്ഷ്യ സാധനങ്ങൾ നിർത്തലാക്കി, വിൽക്കൽ വാങ്ങൽ നിർത്തലാക്കി, കൂടെ ഇരിക്കരുത്, മുഹമ്മദിനെ ഞങ്ങൾക്ക് വിട്ടുതരുന്നതുവരെ ഞങ്ങൾ ഈ ഉപരോധം തുടരുമെന്ന് അവർ പ്രഖ്യാപിച്ചു. ഈ വിവരം മക്കക്കാരെ മുഴുവനും അറിയിക്കുന്നതിനായി കഅബയിൽ ഇത് എഴുതി തൂക്കി. അറിഞ്ഞവർ ഈ തീരുമാനം നടപ്പിൽ വരുത്താൻ തുടങ്ങി. ഖുറൈശികളുടെ ഈ ചെയ്തികൾ കണ്ടപ്പോൾ അബ്ദുമനാഫിന്റെ മക്കളായ ഹാഷിമിന്റെയും മുത്തലിബിന്റെയും മക്കൾ എല്ലാവരും അതിനെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചു. അവർ എല്ലാവരും നബിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അന്ന് അവരിൽ വിശ്വസിച്ചവരും വിശ്വസിക്കാത്തവരുമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ശിഅബ് അബി ത്വാലിബിലേക്ക് പോയി. ഏകദേശം 3 കൊല്ലക്കാലം ഈ സ്ഥിതി തുടർന്നു. പച്ച ഇലകളും വെള്ളവും കുടിച്ച് ജീവിക്കേണ്ട അവസ്ഥയുണ്ടായി. ഈ ബഹിഷ്കരണമോ ഉപരോധമോ വിശ്വാസികളിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കിയില്ല. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചുനിന്നു. എന്നാൽ പിന്നീട് ഖുറൈശികളിൽ ചിലർക്ക് തന്നെ പിന്നീട് മാനസാന്തരം സംഭവിക്കുകയാണ്. ഈ ബഹിഷ്കരണവും ഉപരോധവും നാം പിൻവലിക്കണം, എന്തിനാണ് ഈ പാവങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്ന ചോദ്യം ഉയർന്നുവരാൻ തുടങ്ങി. നമ്മുടെ തന്നെ ബന്ധത്തിലുള്ള പലരും ആ കൂട്ടത്തിൽ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയല്ലേ? അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അവർ അതിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിതരായി. അവർ എടുത്ത കരാറുകൾ മാറ്റി എഴുതേണ്ടി വന്നു. അങ്ങനെ ആ ഉപരോധം അവർ പിൻവലിക്കുകയും ചെയ്തു. ഉപരോധവും ബഹിഷ്കരണവും കഴിഞ്ഞ് പുറത്തുവന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം വേദനിപ്പിച്ച 2 സംഭവങ്ങളുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിലും എല്ലാ ഘട്ടത്തിലും അവിടത്തേക്ക് താങ്ങും തണലുമായി വർത്തിച്ച ആളാണല്ലോ പിതൃവ്യൻ അബൂ താലിബ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം നബിയോട് ചോദിച്ചു, അങ്ങയുടെ പിതൃവ്യനെ തൊട്ട് അവിടുന്ന് എങ്ങനെ സംതൃപ്തനാകും? കാരണം തീർച്ചയായും അദ്ദേഹം അങ്ങയെ സംരക്ഷിക്കുകയും അങ്ങയ്ക്കു വേണ്ടി കോപിച്ചവനുമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം അഥവാ അബൂ താലിബ് നരകത്തിലെ ആഴം കുറഞ്ഞ സ്ഥലത്താകുന്നു. ഞാൻ ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും അദ്ദേഹം നരകത്തിലെ അടിത്തട്ടിലാകുമായിരുന്നു. എല്ലാ അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം നൽകിയ പിതൃവ്യനായിരുന്നു അബൂ താലിബ്. നബിക്ക് വേണ്ടി മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ട ആളായിരുന്നു അബൂ താലിബ്. നബിക്ക് വേണ്ട സഹായങ്ങളെല്ലാം നൽകി വളർത്തിയ പിതൃവ്യനായിരുന്നു അബൂ താലിബ്. അദ്ദേഹത്തിന്റെ വേർപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേയറ്റത്തെ വിഷമം സൃഷ്ടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇത്രയെല്ലാം അടുപ്പവും സ്നേഹവും കാണിച്ചിട്ടും അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിട്ടില്ലായിരുന്നു. നബിയുടെ മനസ്സിൽ അതെപ്പോഴും വലിയ സങ്കടമായി നേറിപ്പുകഞ്ഞിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിനോട് അതിനെപ്പറ്റി ചോദിക്കുകയുണ്ടായി, ഞാൻ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ ഖുറൈശികളെ അങ്ങ് തടയുകയും എന്നിൽ വിശ്വസിക്കാൻ താങ്കൾ വിസമ്മതം കാണിക്കുകയുമാണല്ലോ. അപ്പോൾ അബൂ താലിബ് ഇപ്രകാരം പറഞ്ഞു, അള്ളാഹുവാണ സത്യം, എന്നെ മണ്ണിൽ വെക്കുന്നതുവരെ അവർ എല്ലാവരും കൂടി നിന്നിലേക്ക് വരികയില്ല. അതിനാൽ നിന്നോട് കൽപ്പിച്ചതുകൊണ്ട് മുറുകെ പിടിച്ച് നീ മുന്നോട്ടു പോകുകയും അത് മുഖേന നീ സന്തോഷവാർത്ത അറിയിക്കുകയും കണ്ണുകൾക്ക് കുളിർമ ലഭിക്കുകയും ചെയ്യട്ടെ. നീ എന്നെ ക്ഷണിക്കുകയും നീ എനിക്ക് ഗുണകാംക്ഷയാണെന്ന് പറയുകയും ചെയ്യുന്നു. അതെ, തീർച്ചയായും നീ സത്യമാണ് പറയുന്നത്. മുമ്പ് നീ അൽ അമീൻ ആയിരുന്നല്ലോ വിളിക്കപ്പെട്ടിരുന്നത്. നീ നിന്റെ ദീൻ എനിക്ക് പ്രദർശിപ്പിക്കുകയുണ്ടായി. തീർച്ചയായും മതങ്ങളിൽ ഏറ്റവും നല്ല മതം അതാണെന്ന് എനിക്ക് അറിയുകയും ചെയ്യാമല്ലോ. ആക്ഷേപങ്ങളും ചീത്തപറച്ചിലുകളും ഇല്ലായിരുന്നുവെങ്കിൽ അതിൽ വളരെ ധൃതിയിൽ ഉറച്ചു വിശ്വസിക്കുന്നവനായി നിനക്കെന്നെ കാണാമായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സത്യമാണെന്ന് അബൂ താലിബ് എത്രത്തോളം മനസ്സിലാക്കിയിരുന്നു എന്നത് ഈ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അദ്ദേഹം അങ്ങനെയെല്ലാം പറഞ്ഞിട്ടും വളരെ നിസ്സാരമായ ഒരു കാരണത്താലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാൻ കൂട്ടാകാതിരുന്നത്. പലപ്പോഴും നമ്മളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ സഹാബിമാരിൽ മുൻനിരയിൽ ഞാനും ഉണ്ടാകുമെന്ന് കൊതിക്കാറില്ലേ? നബിയുടെ കൂടെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടതുകൊണ്ടോ ഒന്നും ഈമാൻ നുകരാൻ സാധിക്കണമെന്നില്ല. അതും അബൂ താലിബിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു പാഠമാണ്. ഈമാൻ ഉൾക്കൊള്ളുക എന്നത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു തൗഫീഖാണല്ലോ. നാം എപ്പോഴും ശരിയായ ഈമാനിൽ നിലനിൽക്കാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതിന്റെ അനിവാര്യത ഇത് ബോധ്യപ്പെടുത്തുന്നില്ലേ? സത്യമറിഞ്ഞിട്ടും അതിനോട് കണ്ണടച്ച് ദേഹേച്ഛകളെ പിന്തുടരുന്ന എത്ര ആളുകളുണ്ട്! അള്ളാഹു നമുക്കെല്ലാവർക്കും ഏത് സന്ദർഭത്തിലും ഈമാൻ അടിസ്ഥാനമായി ഉള്ള നിലക്ക് ജീവിക്കുവാനും അങ്ങനെ തന്നെ ആ ലോകത്തോട് വിട പറയാനും തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാല്ലാ പ്രവാചക ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
0: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് യുഗചരിതം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന ഹുസൈൻ സലഫിയുടെ പുസ്തകത്തിന് ശബ്ദം നൽകിയത് സിദ്ദീഖ് സുലാഹി നിലമ്പൂർ. ഇന്ന് നമ്മൾ കേട്ട ഭാഗം ശത്രുക്കൾ അബൂ താലിബിനെ വശീകരിക്കാൻ ശ്രമിക്കുന്ന ചരിത്ര ഭാഗമാണ്.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അടുത്തതായി പീസ് റേഡിയോയിൽ ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ് ക്ലാസ് 9 കുട്ടിയും പഠനവും എന്ന വിഷയത്തിൽ ഷംജാസ് കെ അബ്ബാസ് നമ്മോടൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഏറെ പ്രിയം നിറഞ്ഞ രക്ഷിതാക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പറഞ്ഞു വന്ന വ്യത്യസ്തമായ മേഖലകളിലെ തുടർച്ച എന്ന നിലയ്ക്ക് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട, അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട മേഖലകളാണ്. തീർച്ചയായും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാനുണ്ട് എന്നുള്ളത് കാര്യമാണ്. പക്ഷേ ഞാൻ തൽക്കാലം നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ഈ പറയുന്ന കാര്യങ്ങളുടെ എല്ലാം ഒരു നേരനുഭവങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, നമ്മൾ സാധാരണ പാരൻറ്റിങ് സ്റ്റൈലുകളെക്കുറിച്ചോ പാരൻസിൻ്റെ രക്ഷാകർത്തത്വത്തെക്കുറിച്ചോ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഒരു അനുഭവസ്ഥനായിക്കൊണ്ട് എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു മേഖല എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, നമ്മുടെ കുട്ടികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പുതിയ കാലത്ത് പ്രത്യേകിച്ചും നമുക്ക് ചില കാഴ്ചപ്പാടുകൾ ആവശ്യമാണ്. ഞാനിത് പറയുമ്പോൾ ഒരു ആമുഖം ഞാൻ പറയട്ടെ. പല രക്ഷിതാക്കൾക്കും ഈ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് അറിവ് കുറവാണ്, എൻ്റെ കുട്ടിക്ക് നല്ല അറിവുണ്ട്, അതുകൊണ്ട് അവൻ തീരുമാനിക്കട്ടെ, ഞാനതിൽ ഇടപെടാൻ പോകില്ല. ഇങ്ങനത്തെ രക്ഷിതാക്കളുടെ ഒരു വലിയ കൂട്ടം നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് കുറച്ചൊരു ഓൾഡർ ജനറേഷൻ, അല്ലെങ്കിൽ നമ്മുടെ തലമുറയിൽ തന്നെ അത്ര പഠനം കിട്ടാത്ത രക്ഷിതാക്കൾ, ഉദാഹരണത്തിന് പ്രവാസികളായ രക്ഷിതാക്കൾ. അപ്പോൾ ചെറുപ്രായത്തിൽ ചിലപ്പോൾ 10-ാം ക്ലാസ്സിലോ +2-ലൊക്കെ അവർ കഴിഞ്ഞ് ചിലപ്പോൾ പ്രവാസ ലോകത്തേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ വലിയ അറിവൊന്നും നാട്ടിലെ പഠനത്തെക്കുറിച്ചോ കുട്ടികളെക്കുറിച്ചോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ പറയാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയില്ല, നിങ്ങളെന്താ വെച്ചാൽ തീരുമാനിക്കും, അല്ലെങ്കിൽ ഞാനതിൽ അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ വളരെ പ്രധാനമായിക്കൊണ്ട് പറയുകയാണ്, വളരെ ഗൗരവത്തിൽ പറയുകയാണ്, ഒരിക്കലും നമുക്കത് ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ കുട്ടികളുടെ പഠനത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ തന്നെയാണ് യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത്. നമ്മളതിൻ്റെ ഗൗരവം തിരിച്ചറിയണം, നമ്മൾ ആ വിഷയങ്ങൾ അന്വേഷിക്കണം, പഠിക്കണം. എത്ര രക്ഷിതാക്കൾ എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായും കാര്യങ്ങൾ പഠിക്കുന്നത്, പക്ഷേ പല രക്ഷിതാക്കളും നിസ്സംഗമായിക്കൊണ്ട് അതൊക്കെ കുട്ടികൾ തീരുമാനിക്കട്ടെ, ടീച്ചേഴ്സ് തീരുമാനിക്കട്ടെ, അവരെ കുടുംബത്തിൽ നല്ല അറിവുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർ പറഞ്ഞു കൊടുക്കട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിക്കരുത്. രണ്ടാമത്തെ തരം രക്ഷിതാക്കൾ തങ്ങളുടെ സ്വപ്നങ്ങൾ കുട്ടികളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന രക്ഷിതാക്കളാണ്. മാർട്ടയർ പാരന്റിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, രക്തസാക്ഷികളായ പാരന്റിങ് സ്റ്റൈൽ. ഈ കുട്ടി ജനിക്കുന്നതോടുകൂടി ഇനി ഞാൻ ജീവിതം അവസാനിപ്പിക്കുന്നു, എൻ്റെ കുട്ടിയിലൂടെ ഞാൻ ഇനി ലോകം കാണാൻ പോകുന്നു, അവൻ എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റും, എനിക്ക് ഡോക്ടറാവാൻ പറ്റിയില്ല, അവനെങ്കിലും ഡോക്ടറാവട്ടെ, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല, അവളെങ്കിലും അങ്ങനെയൊക്കെ ആവട്ടെ, അവൾ അവിടെ പോയി പഠിക്കട്ടെ, ഇവിടെ പോയി പഠിക്കട്ടെ എന്നൊക്കെ ചിന്തിക്കുന്ന രക്ഷിതാക്കളുണ്ട്. അതൊരു തെറ്റായ ചിന്തയാണ് സുഹൃത്തുക്കളെ. നമ്മളും അവരും ഒന്നിച്ച് വളരുന്നതാണ് രക്ഷാകർത്തൃത്വം എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ വളർച്ച നിർത്തിയിട്ട് നമ്മളൊരാളെ വളർത്താൻ വേണ്ടി തുടങ്ങുന്ന പരിപാടിയല്ല രക്ഷാകർത്തൃത്വം. നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവില്ല. നമ്മുടെ സ്വപ്നങ്ങൾ തുടർന്നു പോകുമ്പോഴാണ് നമ്മുടെ കുട്ടികൾ അതിനേക്കാളും വലിയ സ്വപ്നങ്ങൾ കാണുക. ചില രക്ഷിതാക്കളൊക്കെ പറയാം, എന്നെക്കാളും അവൻ നന്നാവട്ടെ എന്നാണ്. അങ്ങനെയല്ല, അത് തീർച്ചയായും വേണം, അവർ നന്നാവണം. പക്ഷേ നമുക്കും അവർക്കും ഇടയിലുള്ള ആ ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു ആത്മാർത്ഥമായ ചിന്തകളാണ് യഥാർത്ഥത്തിൽ നമ്മളെയും അവരെയും ഒന്നിച്ച് നയിക്കേണ്ടത്. ഞാനിത് പറയാനുള്ള കാരണം, നമ്മുടെ കുട്ടികളുടെ ഈ പരീക്ഷ, മാർക്ക്, പഠനം, ലേണിംഗ്, അതുമായി ബന്ധപ്പെട്ടൊക്കെ രക്ഷിതാക്കളിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ഞാൻ ആദ്യമേ ഒരു കാര്യം തിരുത്താൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറയാൻ പോകുന്നത് കുട്ടികളുടെ കരിയർ ഓപ്ഷൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മേഖലയെക്കുറിച്ചല്ല, മറിച്ച് കുട്ടികളുടെ പഠന രീതിയും പഠനവുമായി ബന്ധപ്പെട്ട നമ്മൾ അറിയേണ്ട കാര്യങ്ങളുമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ A+ നേടുക എന്നുള്ളത് ഭയങ്കരമായി ഗ്ലോറിഫൈ ചെയ്യപ്പെട്ട നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഫുൾ A+ കിട്ടിയാൽ, USS കിട്ടിയാൽ, LSS കിട്ടിയാൽ, NMMS കിട്ടിക്കഴിഞ്ഞാൽ, +2 1200 കിട്ടിക്കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ മാർക്കിനെ വല്ലാതെ ഗ്ലോറിഫൈ ചെയ്യുന്ന നാട്ടിലാണ് നമ്മളുള്ളത്. തീർച്ചയായും കോമ്പറ്റീറ്റീവ് ആയ നാടാണ്, കാലമാണ്, തീർച്ചയായും മത്സരങ്ങളുണ്ടാവും, ആ മത്സര ബുദ്ധി കുട്ടികൾക്ക് ഉണ്ടാവണം, ഒക്കെ ഉണ്ടാവണം. പക്ഷേ രക്ഷിതാവ് എന്ന നിലക്ക് ഈ A+ അപ്രമാദിത്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു അപകടം എന്താണെന്ന് അറിയോ, അതിന് താഴെയുള്ള ഓപ്ഷൻസോ നമ്മുടെ കുട്ടികളുടെ കപ്പാസിറ്റിയോ പരിഗണിക്കപ്പെടാതിരിക്കും. വലിയൊരു അപകടമാണിത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം, ഒരു പോരായ്മ എന്ന് പറയുന്നത്, കുട്ടികളെ വ്യത്യസ്തമായ കാറ്റഗറികളിലെ അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ മരം കയറാൻ മീനിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന പണി അത് വലിയ അപകടമാണ്, അതുപോലെ തന്നെ നീന്താൻ കുരങ്ങനെയും കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. രണ്ട് കഴിവുകളാണ്, രണ്ട് മത്സരങ്ങളാണ്. പക്ഷെ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ പല കാറ്റഗറി ഓഫ് ലേണിംഗ് സ്റ്റൈലുകൾ ഉണ്ടാവും. പഠിക്കാൻ ബുദ്ധി നന്നായിട്ടുള്ള കുട്ടികളുണ്ടാവും, എന്നാൽ ഭയങ്കര ക്യൂരിയസിറ്റി കുട്ടികളുണ്ടാവും, ഗ്രാസ്പിംഗ് പവർ ഹൈ ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. ഇവരെല്ലാവരും ഒരു ക്ലാസ്സിലും ഒരു എക്സാമിലുമാണ് പരീക്ഷിക്കുന്നത്. നമ്മൾ തീർച്ചയായും കുട്ടികൾ വലിയ ഏറ്റക്കുറച്ചിലുണ്ടാവും. അപ്പോൾ നല്ല മാർക്ക് കിട്ടിയ കുട്ടി നല്ല കുട്ടിയും, മോശം മാർക്ക് കിട്ടിയ കുട്ടി മോശം കുട്ടിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അതിന് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, മാർക്ക് തീർച്ചയായും ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ സംശയമൊന്നുമില്ല, നല്ല മാർക്ക് കിട്ടണം. പക്ഷേ മാർക്ക് വാങ്ങുന്ന വിഷയത്തിൽ നമ്മുടെ കടുംപിടുത്തം എന്നുള്ളത് നമ്മുടെ കുട്ടിയെ അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ക്ലാസ്സിലെ മറ്റുള്ള കുട്ടികൾ എന്താണെന്നുള്ളതും, നമ്മുടെ കുടുംബക്കാരിലെ മറ്റു കുട്ടികൾ എന്താണെന്നുള്ളതും, നമ്മളെന്ത് സ്റ്റാറ്റസിൽ ജീവിക്കുന്നു എന്നൊന്നും നമ്മുടെ കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈലിനെ ബാധിക്കരുത്. കുട്ടി എങ്ങനെയാണോ അതാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അവിടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ A-ഗ്രേഡ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു മലയുടെ അങ്ങേയറ്റമാണെങ്കിൽ, ഒരു പീക്കാണെങ്കിൽ അതിൻ്റെ താഴെത്തട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു കുട്ടിയുടെ മൂല്യം എന്ന് പറയുന്നത്, ദ റൈറ്റ് സക്സസ്, ട്രൂ സക്സസ് എന്ന് പറയുന്നത് നല്ല ധാർമ്മികതയാണ്. കുട്ടികളുടെ പഠനകാര്യത്തിൽ നമ്മൾ പലപ്പോഴും ഭൗതികമായ കാര്യങ്ങൾക്ക് വലിയ ശ്രദ്ധ ചെലുത്തുമെങ്കിലും ആത്മീയമായ വിശ്വാസ കാര്യങ്ങൾക്ക് പല രക്ഷിതാക്കളും അശ്രദ്ധമായി മുന്നോട്ട് പോകുന്ന അവസ്ഥ കാണാറുണ്ട്. ഒരിക്കലും അത് സംഭവിക്കരുത്. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, പലപ്പോഴും ഈ ആത്മീയമായ മൂല്യച്യുതിയാണ് കുട്ടികളെ വലിയ അപകടത്തിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ നോക്കി നോക്കുക, ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാ കേസുകളിലും പെടുന്ന ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അതിലെ കുഞ്ഞു ഉദ്യോഗസ്ഥരുണ്ട്, വലിയ ജോലികളുള്ളവരുണ്ട്, നല്ല പഠനമുള്ളവരുണ്ട്, IAS ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ അതിലുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റാറായി പോയത്? മാർക്കിൽ അവർ വിജയിച്ചെങ്കിലും ജീവിതത്തിൽ അവർക്ക് വലിയ പരാജയം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ല സ്വഭാവ ഗുണം, ക്യാരക്ടർ അതുണ്ടാവുക എന്നുള്ളതിന് ആത്മീയ ശുദ്ധിയും ആത്മീയമായ വിശ്വാസവും ധാർമ്മികതയും കുട്ടികൾ വെളിപ്പെടുത്തണം. അതിന് ഞാൻ ഒരു ചെറിയ കാര്യം മാത്രമേ ടിപ്പായി പറയുകയാണ്, കുട്ടികളുടെ വിഷയത്തിൽ നമ്മൾ മദ്രസയെക്കുറിച്ച് സംസാരിക്കുന്ന സംസാരം ഗൗരവമുള്ളതായിരിക്കണം. സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ഗൗരവമാണ്. പക്ഷേ മദ്രസയിൽ വേണമെങ്കിൽ ലീവൊക്കെ എടുക്കാം, മദ്രസയിൽ വേണമെങ്കിൽ തട്ടിക്കളയാം, മദ്രസയിലെ മാർക്ക് പ്രശ്നമല്ല, മദ്രസ എന്താണെങ്കിലും കുഴപ്പമില്ല, സ്കൂൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി മദ്രസയിലെ സമയം തെറ്റിക്കഴിഞ്ഞാൽ സ്കൂളിൽ പോകാനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കുട്ടികളുടെ മുമ്പിൽ മദ്രസയ്ക്ക് നല്ല പ്രാധാന്യം ഉപ്പാക്കും ഉമ്മാക്കും ഉണ്ടെന്ന ചിത്രം ഉണ്ടാക്കണം. മദ്രസ എന്നുള്ളത് ഉപ്പാനും ഉമ്മാനും മറ്റുള്ള വിഷയങ്ങൾ പോലെ മദ്രസയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല എന്ന ചിത്രം ഉണ്ടാക്കണം. അത് വലിയൊരു മാറ്റമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തത്, പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവാണ്. സഹോദരങ്ങളെ നിങ്ങൾ നോക്കി നോക്കുക, ഇന്ന് ഉന്നത തലങ്ങളിലുള്ള ആളുകളാണ് ആത്മഹത്യ ചെയ്യുന്നത്. എന്താ സംഭവിക്കുന്നത്? IIT പോലുള്ള വലിയ രാജ്യത്തെ സുപ്രീം സ്ഥാപനങ്ങളിൽ പോലും, പ്രീമിയർ സ്ഥാപനങ്ങളിൽ പോലും വലിയ രീതിയിൽ ആത്മഹത്യകളും അപകടങ്ങളും സംഭവിക്കുന്നു. എന്തേ കാരണം? കാരണം ഒറ്റന്നേ ഉള്ളൂ, ജീവിതം പഠിക്കാതെ അവർ മാർക്കിന് വേണ്ടി പഠിച്ചു എന്നുള്ളതാണ്. ഇത് രണ്ടും രണ്ട് തന്നെയാണ്. എത്ര കാലം കഴിഞ്ഞാലും ഈ പ്രാസത്തിൽ ഒരു മാറ്റവും വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. റെസീലിയൻസ് എന്ന് പറയുന്നത്, റെസീലിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തെ അതിജീവിക്കുന്ന, ഓവർകം ചെയ്യുന്ന രീതിയാണ്. അതൊരിക്കലും നമുക്ക് ടെക്സ്റ്റ് ബുക്കൊന്നും കാര്യങ്ങളൊന്നും പഠിക്കാൻ കിട്ടുന്നതല്ല. നമ്മൾ കഥകൾ പഠിച്ചേക്കാം, പക്ഷെ ആ കഥ പഠിച്ച് അതിനുവേണ്ടി എക്സാം എഴുതുമ്പോൾ ആ എക്സാമിൽ അതിജീവിക്കാൻ കുട്ടിക്ക് സാധിച്ചില്ലെങ്കിൽ, ആ എക്സാമിനെ മാർക്ക് കൊണ്ട് വീടിനെ അതിജീവിക്കാൻ കുട്ടികൾക്ക് സാധിച്ചില്ലെങ്കിൽ, നമ്മൾ പഠിച്ചപ്പോഴുള്ള അതിജീവനം ഒരിക്കലും ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാൻ സാധിക്കില്ല. ഞാൻ പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അതിജീവനത്തിൻ്റെ പാഠങ്ങൾ നമുക്ക് കുട്ടികൾക്ക് നൽകാൻ സാധിക്കണം. അതിജീവനത്തിൻ്റെ പാഠങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാമല്ലോ. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ പരീക്ഷയുടെ ഉദാഹരണം എടുത്തിക്കാണെങ്കിൽ, പരീക്ഷയുടെ കുട്ടികൾക്ക് മാർക്ക് കമ്മിയാവുമ്പോൾ, മാർക്ക് കുറയുമ്പോൾ, ആ മാർക്ക് കുറഞ്ഞതിനെ അതിജീവിക്കൽ എങ്ങനെയാണ്? ആ മാർക്കൊക്കെ കുറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല, എൻ്റെ കുട്ടിക്ക് അങ്ങനെ മാർക്ക് കുറഞ്ഞാൽ എന്താ പ്രശ്നം എന്നല്ല നമ്മൾ പറയേണ്ടത്. എന്നാൽ എന്താ മാർക്ക് കുറയുമ്പോൾ ഇതിനെ പഠിക്കാൻ പോണത്, ഞാൻ ആ പരിപാടി നിർത്തിക്കോ, ഞാൻ വേറെ പല പണിയാക്കി തരാം എന്നല്ല പറയേണ്ടത്. ഇതിന് രണ്ടിനും ഇടയ്ക്കൊരു മധ്യസ്ഥാനമുണ്ട്. ആ മധ്യസ്ഥാനം എന്താണ്? ഈ കുട്ടി മാക്സിമം ട്രൈ ചെയ്തതാണോ, അവൻ്റെ മാക്സിമം ഉണ്ട് നമുക്ക് ഉറപ്പാണോ, അവന് ചിലപ്പോൾ അപ്പോൾ ആണെന്നൊക്കെ പറയും, പക്ഷെ ഒരിക്കലും അവനത് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ സാധിക്കില്ല. അപ്പോൾ അവനെന്ത് പറയും? ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് സ്വയം ചിന്തകളുണ്ടാവുന്നതാണ്. രണ്ടാമത്തെ എന്താണെന്നറിയോ, അവിടെ റെസിലിയൻസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം അങ്ങനെ നേരിടുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, മാർക്കല്ല ഇമ്പോർട്ടൻറ്റ്, മാർക്കൊക്കെ വേണം, എൻ്റെ കുട്ടിക്ക് അതൊക്കെ വേണം, അത് കുറവാണെങ്കിൽ വാപ്പഞ്ഞ് നല്ല ചീത്ത പറയും, പക്ഷേ മാർക്ക് എന്ന് പറഞ്ഞിട്ട് വാപ്പ ഒരിക്കലും എൻ്റെ കുട്ടിനെ അങ്ങനെ ഇടങ്ങാറാക്കില്ല. പക്ഷേ നമ്മൾ ആ മാർക്ക് ഉണ്ടാവുമ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ പഠിക്കണം. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് പഠിക്കാൻ പറയാൻ പഠിച്ചില്ലേ? അത് അസ്വാബത്തുഹും മുസീബ എന്ന് പറഞ്ഞ് ഖുർആൻ എണ്ണിയപ്പോൾ പറഞ്ഞേ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊനെന്ന്. എന്ത് വലിയ അപകടം ഉണ്ടാകുമ്പോൾ, ആ മുസീബത്ത് ഉണ്ടാകുമ്പോഴും അള്ളാഹുവിലേക്കാണ് മടക്കുന്നത് പറയാൻ പറഞ്ഞതുപോലെ, എന്ത് വലിയ നന്മകളും തിന്മകളും ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും അൽഹംദുലില്ലാഹ് പഠിച്ചോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്ന് പറയാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം ക്യൂരിയോസിറ്റിയാണ്. ക്യൂരിയോസിറ്റി എന്താ? ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എക്സാമിന് വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് മനപ്പാടാക്കുമായിരിക്കും. CBSEയും സ്റ്റേറ്റും മറ്റ് പല സിലബസും നമ്മുടെ നാട്ടിലുണ്ട്, അതൊക്കെ സംഭവിക്കുമായിരിക്കും. പലപ്പോഴും എൻ്റെ രക്ഷിതാക്കളെ എന്നെ കേൾക്കുന്ന രക്ഷിതാക്കളിൽ ഖുർആൻ ഹിഫ്ലിൽ ആക്കിയ കുട്ടികളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഹാഫിൽ പഠിപ്പിക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ടാവും, ഹിഫ്ലിൽ കോളേജിലേക്കോ ഹിഫ്ലിൽ സ്കൂളുകളിലേക്കൊക്കെ. അങ്ങനത്തെ കുട്ടികളൊക്കെ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ക്യൂരിയോസിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കീ എന്ന് പറയുന്നത്. ക്യൂരിയോസിറ്റി ഇസ് എ കീ ഓഫ് ഇൻവെൻഷൻ. ഈ കണ്ടുപിടുത്തങ്ങളുടെ, പുതിയ ചിന്തകളുടെ എല്ലാം ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ, സോറി, കീ എന്ന് പറയുന്നത് അത് നമ്മുടെ ജിജ്ഞാസയാണ്, ക്യൂരിയോസിറ്റിയാണ്. അത് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ, നമുക്കും കുട്ടികൾക്കും ഒരുപോലത്തെ ക്യൂരിയോസിറ്റി വേണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഞാൻ ഒരു ഉദാഹരണം പറയാം. വീട്ടിലേക്ക് കുട്ടികൾക്ക് മീൻ വളർത്താൻ ചെറിയ മറ്റേ ഓർണമെൻറ്റൽ ഫിഷ് എന്ന അക്വേറിയം പോലത്തെ ചെറിയ അല്ലെങ്കിൽ പോണ്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് വാങ്ങിക്കൊടുത്തു. കുട്ടികൾക്ക് അതിലൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, നമുക്കും അതേ ക്യൂരിയോസിറ്റി ഉണ്ടാവണമെന്നാണ്. നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ആളും, കുട്ടി വാങ്ങുന്ന ആളും, കുട്ടി എന്നിട്ട് അത് വളർത്തുന്ന ആളും, നമ്മൾ ഇടയ്ക്ക് പോയിട്ട് നോക്കിയിട്ട് എന്താ ഇപ്പം മീനൊക്കെ കമ്മിയായല്ലോ എന്ന് പറയല്ല വേണ്ടത്. അവൻ ആ മീനിനെ കുറിച്ച് കാണുന്ന അതേ ജിജ്ഞാസയിലേക്ക് നമ്മളും താഴ്ന്നിറങ്ങണം. താഴ്ന്ന് പറക്കണം, നമ്മുടെ ചിറകുകൾ വിരിച്ചു നൽകണം. ആ മേഖലയിൽ കുട്ടികളുടെ കാര്യത്തിൽ അവർക്കുണ്ടാവുന്ന ക്യൂരിയോസിറ്റിയും ആ പറയുന്ന ചിന്തയും എല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് വളരെ കൃത്യമായിട്ട് സാധിക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളെ കുട്ടികൾ ഇനിയിപ്പോൾ അങ്ങനെ A+ വാങ്ങിയെന്ന് വിചാരിക്കുക. നമ്മൾ ശരിക്കും കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്തെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത്, തീർച്ചയായും പഠനത്തിൽ ലക്ഷ്യം നല്ല ജോലി വാങ്ങലാണ്, നല്ല മാർക്ക് വാങ്ങലാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷേ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം നല്ല മനുഷ്യരാവലാണ്. ഇത് മോട്ടിവേഷനായി പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഞാൻ പറയുന്നത്, മോട്ടിവേഷനേക്കാൾ ഉപരി നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അവർക്ക് കിട്ടുന്ന A+ കിട്ടുമ്പോൾ തന്നെയും അവർക്ക് മാനവികമായ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? വലിയ ചോദ്യമാണ്. ഞാനൊരു ഉദാഹരണം മാത്രം നിങ്ങൾക്ക് പറഞ്ഞുതരാം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ഫലസ്തീൻ ഇസ്രായേൽ വലിയ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ വലിയൊരു ജനസൈഡ്, ഒരു വംശഹത്യ നടക്കുകയാണ്. നമ്മുടെ കുട്ടി നമ്മളൊക്കെ അത് കണ്ടിട്ടുണ്ട് പല ഭാഗത്തു നിന്നായിട്ട്. പക്ഷേ സ്വന്തം കുട്ടിയെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട്, മോനെ ഈ വീഡിയോ കണ്ടിരുന്നു, എന്താണ് അവസ്ഥ അല്ലേ എന്ന് സ്വന്തം കുട്ടിയെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് സംസാരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ വായിലൂടെ കുട്ടികൾ മൂല്യങ്ങൾ കേൾക്കണം, നന്മകൾ കേൾക്കണം. നമ്മൾ ഉപദേശങ്ങൾ മാത്രം പോരാ, നമുക്ക് കിട്ടുന്ന റിഫ്ലക്ഷൻസ്, നമ്മുടെ കിട്ടുന്ന റിയലൈസേഷൻസ് ഇതൊക്കെ നമ്മൾ കൊടുക്കണം. എന്താ റിഫ്ലക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്. ഒരു വലിയ അപകട വാർത്ത കണ്ടു, നമ്മൾ പറയാണ് എന്താ ആ സ്പീഡിൽ ഓടിച്ചിട്ടല്ല ഉണ്ടായത്, അനുഭവിക്കേണ്ടവരാണ്. അതല്ല റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ എന്താണ്? പഠിച്ചു ആ കുടുംബങ്ങളുടെ അവസ്ഥ എന്താണ്, റബ്ബെ അവർക്ക് ക്ഷമ കൊടുക്കണമല്ല, ആ കുട്ടികൾക്ക് സ്വർഗം കൊടുക്കണം റബ്ബേ. അതാണ് റിഫ്ലക്ഷൻ. അത് കുട്ടിയെ കേൾക്കണം, ആ കുട്ടിയെ അറിയണം. എന്നാണ് റിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില കാര്യങ്ങൾ നമ്മൾ കിട്ടും, നമുക്ക് വലിയൊരു ബോധ്യം ഉണ്ടാവും. ഉദാഹരണത്തിന്, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ആർക്കും സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ അയാളെ മുൻപ് തെറ്റിദ്ധരിച്ചതാണ്, ഇപ്പോൾ അയാൾ പറഞ്ഞതാണ് സത്യം എന്ന് മനസ്സിലായി. നമ്മുടെ കുട്ടി നമ്മുടെ തൊട്ടടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഞാൻ ഇയാളെക്കുറിച്ച് തെറ്റിദ്ധരിച്ചിരുന്നു. എന്തായാലും അള്ളാഹ് പറഞ്ഞില്ലേ നിങ്ങൾ തന്നെ നിങ്ങൾ ഊഹിക്കരുതെന്ന് പറയലേ, എത്ര കറക്റ്റാണ്. ഇപ്പോഴത്തെ അവസ്ഥ അല്ലെ ചോദിക്കുക, നമ്മൾ പറഞ്ഞു. നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് ചെയ്യുക. നമ്മുടെ കുട്ടികളെ വിളിച്ച് നമ്മുടെ കുടുംബക്കാരെ കുറ്റം പറയും. കുട്ടികൾക്ക് അതിനെക്കുറിച്ച് ഒരു ഇമേജ് കാരണം കൊടുത്ത് സുഹൃത്തുക്കളെ, കുട്ടികൾക്ക് മൂത്താപ്പാനെ കുറിച്ച് കാണുമ്പോൾ മൂത്താപ്പാനെ എങ്ങനെ കാണേണ്ടത്, ഉമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വാപ്പാൻ്റെ ഏട്ടൻ എങ്ങനെയാണെന്നുള്ളത്, വാപ്പ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അമ്മായി എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരിക്കലും അവരോട് നല്ല കാഴ്ചപ്പാടലുണ്ടാവുക. ചിലപ്പോൾ പുറത്തൊക്കെ കാണിക്കും, പക്ഷേ അവർ പോയി കഴിഞ്ഞാൽ നമ്മൾ അവരെക്കുറിച്ച് കുറ്റം പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ രഹസ്യമായ സ്ഥലങ്ങളിലൊക്കെ മറ്റുള്ളവരെ കുറ്റം പറയുന്ന രീതികളുണ്ടെങ്കിൽ അതും കുട്ടികളിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുമെന്നുള്ളത് നമ്മൾ അറിയേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത്, മനുഷ്യാധിഷ്ഠിതമായ അതല്ലെങ്കിൽ മൂല്യാധിഷ്ഠിതമായ രൂപത്തിൽ നമുക്ക് കുട്ടികളെ വളർത്താൻ സാധിക്കണം. അത് ഇഹലോകത്തേക്ക് പരലോകത്തേക്ക് ഉപകാരപ്പെടണം അല്ലേ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന, റബ്ബന ആതിന ഫി ദുനിയാ ഹസന വ ഫിൽ ആഖിറതി ഹസന അല്ലേ. ദുനിയാവിലെയും ആഖിറത്തിലെയും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദുനിയാവിലെ വിജയത്തിൻ്റെ തുടർച്ചയാണ് ആഗ്രഹമെന്നുണ്ടെങ്കിൽ, ദുനിയാവിലെ മൂല്യാധിഷ്ഠിതമായ പഠനവും ജീവിതവുമാണ് നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒപ്പം നമുക്ക് തീർച്ചയായും ഉപജീവന നിലക്ക് നമ്മുടെ മറ്റുദ്യോഗങ്ങളും ജോലിയും നല്ല മാർക്കും കരിയറും ഒക്കെ വേണം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്ന സെറ്റ് സ്റ്റാൻഡേർഡ് എന്താണ്. ഉദ്യോഗാധിഷ്ഠിതം എന്ന് പറയുമ്പോൾ നമുക്കൊരു PSC എഴുതി നല്ല ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, നമ്മുടെ കുട്ടിയെ അത് തന്നെ പറഞ്ഞ് നിർബന്ധിക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഓപ്ഷനായി പറഞ്ഞു കൊടുക്കുക, PSC ഉണ്ട് വാപ്പ, അതുകൊണ്ടാണ് പറയണത്, ഇന്ന് നല്ല നല്ല ഗുണങ്ങളുണ്ട്, ചെയ്യാൻ പറ്റും, എൻ്റെ കുട്ടിക്ക് നല്ലൊരു ഓപ്ഷനാണ് അത്. അപ്പോൾ മോൻ പറയാണ്, അപ്പോൾ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്, എനിക്കിപ്പോൾ വേണം, നിങ്ങൾ പറയുമ്പോൾ ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് വേണ്ട. കഴിഞ്ഞു, ദാറ്റ് കോൺവെർസേഷൻ ഈസ് ഫ്രൂട്ട്ഫുൾ, അത് നല്ല ഉപകാരമുള്ളൊരു കോൺവെർസേഷൻ ആണ്. അപ്പോൾ കുട്ടി പറയാണ്, ആ അപ്പം അങ്ങനെ ഉണ്ടല്ലേ, എന്നാൽ ഞാൻ ചെയ്തു നോക്കിയാലോ, നിങ്ങൾക്ക് അതിന് പൈസ ഒക്കെ ഉണ്ടോ, ഇത്രയും പൈസ ചിലവാവൂലേ, പിന്നെ കുട്ടിക്ക് മെറിറ്റിൽ കിട്ടുമോ, ഒന്ന് എക്സാം ഇത് നോക്കിയാലോ, എന്നാൽ അപ്പോൾ ഒരു വർഷം എൻട്രൻസിന് പോട്ടെ. ഇത് നല്ല കമ്മ്യൂണിക്കേഷനാണ്. ഇത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുടക്കം മുതൽ ശ്രദ്ധിക്കണമെന്നാണ്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത്, ഇതിലെ കുട്ടികളെ ലേണിംഗ് സ്റ്റൈലുകളാണ്. ലേണിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഈ ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന സാധനം, നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന കാര്യം നോക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുട്ടികളെ കമ്പയർ ചെയ്യും, അത് നമ്മുടെ ചുറ്റുള്ള കുട്ടികളെ പല രീതികൾ നോക്കും. പക്ഷേ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഓരോ കുട്ടികൾക്കും ഓരോ പഠന രീതികളുണ്ട്, ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ഉണ്ട്, നല്ല മെമ്മറി പവറുണ്ട്, നല്ല രീതിയിൽ കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനുള്ള കഴിവുണ്ട്, കോംപ്രഹെൻസീവ് കപ്പാസിറ്റി ഉണ്ട്. ഇതൊക്കെയും സൈക്കോളജിയിലും ന്യൂറോളജിയിലൊക്കെ വേറെ വേറെ വിഭാഗങ്ങളാണ്. ഓരോ കുട്ടിക്കും ഓരോന്നുണ്ടാവുക. ചില ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ഭയങ്കര സ്ലോ ആയിരിക്കും, ഭക്ഷണം കഴിക്കണമെങ്കിൽ അരമണിക്കൂർ എടുക്കും, ഒരു പേജ് പേജിടെങ്കിൽ ഖുർആനൊന്നും ഒരു പേജ് ഓതിക്കുകയാണെങ്കിൽ 2 മണിക്കൂർ എടുക്കും, ഭയങ്കര സ്ലോ ആയിരിക്കും. എന്നാൽ ചില ആൾക്കാരുണ്ട് ഭയങ്കര അൾട്രാ അഗ്രസീവായ പ്രോ ഓടിച്ചാടി നടക്കുന്ന, മറ്റുള്ളവരുമായി ഇടപഴകുന്ന, എപ്പോഴും എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരും ഇവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവരുടെ രണ്ടുപേരുടെയും പ്രശ്നമല്ല, പ്രിവിലേജിലെ പ്രശ്നമല്ല. അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാരൊക്കെ ചോദിക്കുക, ഞങ്ങൾ അവരെ ഒരേ സ്കൂളിൽ പഠിച്ചത്, ഏറ്റവും നല്ല സ്കൂളിൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, അവൻ്റെ ക്ലാസ്സിൽ ആ കുട്ടി പഠിച്ചത്, എന്നിട്ട് അവളെ എങ്ങനെ എത്തി, ഇവനെന്തെങ്ങനെയായത് എന്ന് നമ്മൾ പറയില്ലേ. അതൊക്കെയും അപകടം ഉണ്ടാക്കാനുള്ള കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികളുടെ വിഷയത്തിലെ ഈ ലേണിംഗ് സ്റ്റൈലുകൾ തിരിച്ചറിയാത്തതാണ്. രണ്ട് മേഖലകളുണ്ട്, ഒന്ന് ലേണിംഗ് ഡിസബിലിറ്റിയും, രണ്ട് ലേണിംഗ് സ്റ്റൈലും. എന്താ ലേണിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ പഠന രീതിക്ക് ഒരു രീതി ഉണ്ടാവും. ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ കുട്ടികൾക്കും ഈ പറഞ്ഞ രാത്രിയിൽ നിന്ന് പഠിക്കാനോ ഹോംവർക്ക് ചെയ്യാനോ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, അതല്ല പഠന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ പഠന രീതി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യം, ഇപ്പോൾ മാത്സ് ഉദാഹരണത്തിന് കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, എല്ലാ കുട്ടികൾക്കും പൊതുവിൽ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ് മാത്സ്. അതിന് കാരണമുണ്ട്, കാരണം മാത്സ് ലാംഗ്വേജല്ല, മറ്റെല്ലാ സബ്ജക്റ്റുകൾക്കും അക്ഷരമാലകളുണ്ട്. മാത്സിൻ്റെ അക്ഷരമാല എന്ന് പറയുന്നത് നമ്പേഴ്സാണ്, തീർച്ചയായും അതിന് വ്യത്യസ്തതയാണ്, അതുകൊണ്ട് അതിനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് സ്വാഭാവികതയാണ്. പക്ഷേ മാത്സിൻ്റെ വിഷയം പറയുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികളുടെ ഈ പറയുന്ന വിഷ്വൽ സ്കിൽസ്, അവർക്ക് കാഴ്ചയിലെ എത്രത്തോളം ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, ഇത് വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ചില കുട്ടികൾ പെട്ടെന്ന് മറക്കും, പെട്ടെന്ന് ഓർമ്മ നിൽക്കുന്ന കുട്ടികൾ, ഭയങ്കരമായ ചെറിയ കാര്യങ്ങൾ ഓർമ്മ നിൽക്കുന്ന കുട്ടികളുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ഓരോ കാറ്റഗറികളാണ്. നമ്മുടെ കുട്ടി ഏതിലാണ്, അതൊരിക്കലും ഒരു വൈകല്യമല്ല, ഒരു വ്യതിയാനവുമല്ല. നമ്മൾ തീർച്ചയായും അറിയണം, കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു പഠന വൈകല്യം ഉണ്ടെന്ന് പറയുമ്പോഴേക്കും അതെന്തോ വലിയ പ്രശ്നമാക്കുന്ന ആൾക്കാരുണ്ട്. അത് ആ വിഷയത്തിൽ കുട്ടികൾക്ക് പഠിക്കാനൊരു ബുദ്ധിമുട്ട്, അങ്ങനെ കണക്കാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. രണ്ടാമത്തെ ഇപ്പോൾ ഹിയറിങ്ങുമായി ബന്ധപ്പെട്ട്, സെൻസറിയുമായി ബന്ധപ്പെട്ട്, കൈനസ്റ്റിക് എന്നൊക്കെ പറയുന്ന സാധനം, ഇതൊക്കെയും നമ്മൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം. അവിടെയൊക്കെ കുട്ടികളുടെ ലേണിംഗ് സ്റ്റൈൽ നമ്മൾ പരിഗണിക്കണം. അപ്പോൾ നമ്മളെങ്ങനെയാണ് അറിയുക, വളരെ എളുപ്പമാണ്. നമ്മുടെ കുട്ടികൾ ബുക്ക് വായിക്കുമ്പോൾ അവരുടെ രീതി എങ്ങനെയാണ്, അവരെങ്ങനെയാണ് വായിച്ചു പോകുന്നത്, അവർക്ക് എങ്ങനെ പഠിച്ചാൽ മനസ്സിലാവേണ്ടത്. ഈ ആ വായിച്ച സാധനത്തിൻ്റെ അന്നത്തെ എക്സാമിൻ്റെ മാർക്ക് ഷീറ്റ് വെച്ചിട്ട് അവൻ വായിച്ച രീതിയും പരീക്ഷണ മാർക്ക് ഷീറ്റും വെച്ച് നോക്കുമ്പോൾ അവൻ വായിക്കുന്നതും ഇതും നോക്കുമ്പോൾ നല്ലൊരു കണക്ഷൻ ഉണ്ട്. ചില കുട്ടികൾക്ക് ചിലപ്പോൾ കണക്ഷനേ ഇല്ല, അവൻ എന്തെങ്കിലും ഫെയിലാവുന്നത് അതുകൊണ്ടായിരിക്കും അല്ലേ അവനത് കണക്ഷൻ കിട്ടുന്നില്ല. ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്ന ഒരു മേഖല കൂടിയാണ് അത്, ഒരു ലേണിംഗ് സ്റ്റൈൽ അങ്ങനെ തിരിച്ചറിയാൻ പറ്റും. പിന്നെ ടീച്ചർമാരുടെ സംസാരിക്കാം, നേരത്തെ പറഞ്ഞ പോലെ ടീച്ചർമാരുടെ സംവദിക്കുക, അവരോട് സംസാരിക്കുക, നമ്മുടെ കുട്ടികളുടെ കൂട്ടുകാരുടെ പാരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇതൊക്കെ നല്ലതാണ്. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കുട്ടികളുടെ ഈ പഠന വൈകല്യങ്ങൾ പോലെ തന്നെ കുട്ടികളെ ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന ആ മേഖലയിൽ ചില ചില സൈക്കാട്രിക് ഇഷ്യൂസ് ഉണ്ട്. അത് നമ്മൾ ചിലപ്പോൾ ചികിത്സിക്കേണ്ടി വരും. വലിയ ചികിത്സകളൊന്നുമല്ല, ഒരു സൈക്കാട്രി ഡോക്ടർ, ഒരു പീഡിയാട്രിക് സൈക്കാട്രിസ്റ്റിനെ കാണുമ്പോൾ കാണേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അതിനെ കൺസൾട്ട് ചെയ്യാനുള്ള വഴികളാണ് നോക്കേണ്ടത്. ചില രക്ഷിതാക്കൾ ഇത് തിരിച്ചറിയേയില്ല, കുട്ടികളെ അങ്ങനെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കും. ഞാനിപ്പോൾ വളരെ അത്ഭുതപ്പെട്ടോട് കേട്ടൊരു ചെറിയ കഥയാണ്. ഈ കുട്ടിക്ക് എന്നും കാണാൻ പ്രയാസമില്ല, അവൾക്ക് പഠിക്കണേയില്ല, അവൾ ശ്രദ്ധിക്കണേയില്ല. അത് നമ്മൾ ആദ്യം ശ്രദ്ധിച്ചില്ല, പിന്നെ ചീത്ത പറഞ്ഞ ചീത്ത പറഞ്ഞാൽ അവൾക്ക് ആകെ ഭയങ്കര മടുപ്പായി. ഒരു ദിവസം അവളിങ്ങനെ ബുദ്ധിമുട്ടിയിട്ടിങ്ങനെ ദൂരെയുള്ള സാധനങ്ങൾ നോക്കുന്നുണ്ടപ്പോഴാണ് മനസ്സിലായത് കണ്ണിന് എന്തോ അടങ്ങാറുണ്ട് എന്നുള്ളത്. അങ്ങനെ കണ്ണ് കാണിക്കാൻ വേണ്ടി പോയപ്പോൾ അവർ പറഞ്ഞു കുട്ടിക്ക് ഷോർട്ട് സൈറ്റ് ആണെന്നുള്ളത്. അപ്പോഴാണ് അറിയണം അവൾക്ക് ബോർഡ് എഴുതിയ കാര്യങ്ങളൊന്നും വായിക്കാൻ കിട്ടില്ല എന്നുള്ളത്. നമ്മുടെ മക്കളുടെ ഒരു ലേണിംഗ് സ്റ്റൈൽ ചെറിയൊരു കാര്യം തിരിച്ചറിയപ്പോഴാണ് ആ രക്ഷാവണം മനസ്സിലായുള്ളൂ. അപ്പോൾ നമ്മൾ കാര്യമറിയാതെ അത്തരം ചട്ടക്കെട്ടുകൾ കൂട്ടുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവരുത് എന്നുള്ളതാണ്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ആ ഒരു കാര്യത്തിൽ ചേർത്ത് വെക്കേണ്ട കാര്യമാണ് ഈ മസ്തിഷ്കത്തിലെ വ്യത്യാസങ്ങൾ പറഞ്ഞാൽ നമുക്കത് നിർബന്ധമായും എല്ലാം അറിയണമെന്നൊന്നുമില്ല. പക്ഷേ ആ പറഞ്ഞ കാര്യങ്ങളിലൊക്കെയും ഒരു നന്മയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പഠനത്തിലെ തലച്ചോറുമായി ബന്ധപ്പെട്ട് ബാധിക്കുന്ന കാര്യങ്ങളെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളുടെ ഈ സമ്മർദ്ദം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പഠനവുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം. ഒരു ഉദാഹരണം ഞാൻ പറയാം, മാർക്കുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ഭയങ്കര കൺസേൺഡ് ആയ വീടാണെങ്കിൽ കുട്ടികൾ ആ പേപ്പറോട് വീട്ടിലേക്ക് വരാൻ പേടിക്കും. നേരെ മറിച്ച് മാർക്ക് കൺസേൺഡ് ഒക്കെയാണ്, പക്ഷേ വാപ്പ അതൊക്കെ വളരെ കൂളായി എടുത്തോളും, ഉമ്മ അത് ഭയങ്കര കൂളായി എടുത്തോളും എന്ന ചിത്രം ഉണ്ടെങ്കിൽ ആ കുട്ടി ആ മാർക്ക് ഷീറ്റുമായിട്ട് വരും. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ തിരിച്ചറിയാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണെന്നുള്ളതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മേഖല എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികളുടെ വിഷയത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യം എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ നല്ല എഫേർട്ട് എടുക്കുക എന്നുള്ളതും രണ്ട് തവക്കുല്യ വിശ്വാസം അർപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ അത് പറയാനുള്ള കാരണം, വിശ്വാസികൾ നിലക്ക് നമുക്ക് ഭയങ്കര വിശ്വാസമുണ്ട് കാര്യങ്ങളൊക്കെ, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണ്ടേ? അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ കുട്ടികളുടെ എന്തെങ്കിലും പഠനത്തിൽ മാർക്ക് കുറയുമ്പോൾ തവക്കൽ അതല്ല നോക്കിക്കോളും, അല്ലെങ്കിൽ അത് അള്ളാഹുവിൻ്റെ വിധിയായിരിക്കും. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ പഠിച്ചത് നമുക്ക് ഉറപ്പുണ്ടാവണം, അവർക്ക് ഉറപ്പുണ്ടാവണം, നമുക്കത് ദൃക്സാക്ഷിയാവാൻ സാധിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് സംഭവിക്കുമ്പോൾ തവക്കൽ നമുക്ക് അർപ്പിക്കാൻ സാധിക്കും. ചില രക്ഷിതാക്കളുണ്ട്, എനിക്ക് ചെറുപ്പത്തിൽ നല്ല നന്മകൾ പറഞ്ഞു കൊടുക്കാവില്ല, മദ്രസയ്ക്ക് വിടാൻ പറ്റിയില്ല, ഇപ്പോഴാണെങ്കിൽ തീരെയും പറ്റണില്ല, ഞാൻ തന്നെ എല്ലാത്തിനും ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞാൽ തവക്കൽ എന്ന് പറയുന്നത് എന്താണ്? അള്ളാഹു രേഖപ്പെടുത്തിയ ഒരു രീതിയുണ്ട്, ആ രീതിയിലാണ് മുന്നോട്ട് പോവുക. അതുകൊണ്ട് നമുക്ക് വളരെ കാമായി കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ സാധിക്കുന്നതാണ് തവക്കുലിൻ്റെ ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തത് എഫേർട്ടാണ്, നല്ല എഫേർട്ട് എടുക്കുക എന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കണം. ഇത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും നമുക്ക് ചെയ്യാനുള്ള കാര്യമാണ്. എഫേർട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ വിഷയത്തിൽ പ്രത്യേകിച്ച് നമുക്ക് അവരുടെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് നൽകുന്ന സമയമാണ്. ആ സമയം നൽകുന്നത് പോലെ തന്നെ കുട്ടികൾ അവർ ചെയ്യുന്ന ഉത്തരവാദങ്ങൾക്ക് സമയം കണ്ടെത്തണം. നമ്മൾ രക്ഷിതാവ് നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്തം കുട്ടികളെ നോക്കലാണ്, ആ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. കുട്ടി എന്ന നിലയ്ക്ക് അവൻ്റെ ഉത്തരവാദിത്തിൽ ഒന്ന് അവൻ്റെ പഠനമാണ്, അപ്പോൾ പഠനത്തിൽ അവൻ സമയം സ്പെൻഡ് ചെയ്യുന്നു. ഈ ഒരു മാതൃക കാണിച്ചു കൊടുത്ത് നമ്മുടെ കുട്ടികളുടെ വിഷയത്തിൽ നമുക്ക് ആ ഒരു വലിയ മാറ്റത്തിന് കാരണമാവാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അടുത്തൊരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ പറഞ്ഞ പരീക്ഷയും പരീക്ഷാകാലങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പല രീതിയിലുള്ള തെറ്റായ കാര്യങ്ങളും ശരിയായ കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് വായിക്കാം. ഈ പ്രഷർ ബിൽഡേഴ്സ് അല്ലെങ്കിൽ ഭയങ്കരമായ ഈ പ്രഷർ ഉണ്ടാക്കുന്ന വീട്ടിലെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് മറ്റു കുട്ടികളും മാർക്കുകളുമായി കൂട്ടുസ്ഥാനം താമസാരതമ്യം ചെയ്യുക, വീട്ടിൽ അനാവശ്യമായ സമ്മർദ്ദം ഉണ്ടാക്കുക, മാർക്ക് കുറഞ്ഞാൽ കുട്ടിയുടെ ഭാവി തീർന്നു എന്നൊക്കെയുള്ള കൽപ്പനകൾ അല്ലെങ്കിൽ കൺക്ലൂസീവ് സ്റ്റേറ്റ്മെൻറ്റുകളിലേക്ക് എത്തുക, ഇതൊക്കെയും യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പ്രഷർ ഉണ്ടാക്കുന്ന സാധനമാണ്. പ്രഷർ റിലീവേഴ്സ് എന്നെന്താണ്? ഉദാഹരണത്തിന് കുട്ടിക്ക് ശാന്തിയും ഭയരഹിതമായ പഠനാന്തരീക്ഷം ഒരുക്കുക, അല്ലെങ്കിൽ സമാധാനത്തോടുള്ള പഠനാന്തരീക്ഷം ഉണ്ടാവണം, കൃത്യമായ ആരോഗ്യമുള്ള ഭക്ഷണങ്ങൾ നൽകുക, പിന്നെ ഫലത്തെക്കുറിച്ചുള്ള കുട്ടികളുടെ പരിശ്രമങ്ങളെ, ഫലത്തെക്കുറിച്ചല്ല കുട്ടികളുടെ പരിശ്രമങ്ങളെയാണ് ഏറ്റവും കൂടുതൽ വിലമതിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ നന്നായി അധ്വാനിച്ചെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ആ റിസൾട്ട് അത് കുഴപ്പമില്ല കുട്ടി നന്നായി പരിശ്രമിച്ചാൽ അല്ലേ എന്ന് പറഞ്ഞ് പോസിറ്റീവായി പറയുകയും ചെയ്യുന്ന അവസ്ഥ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവാന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് കുട്ടികളുടെ ഈ പറഞ്ഞ രക്ഷാകർത്തുക്കളുമായി കർത്തൃത്വങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ നാല് കാര്യങ്ങൾ ഇന്ന് തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്ന നാല് കാര്യങ്ങൾ ഞാൻ ഓരോ കാര്യങ്ങളായി പറയാം. ഒന്ന്, കുട്ടികളുടെ ലേണിംഗ് സ്റ്റൈൽ കണ്ടുപിടിക്കുക, ഐഡൻറ്റിഫൈ ദ സ്റ്റൈൽ ഓഫ് ലേണിംഗ് എന്നുള്ളതാണ്. ഇത് നമുക്ക് സാധിക്കുന്ന പല രീതികളുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുട്ടികൾ ഇപ്പോൾ വിഷ്വൽ ഓഡിറ്ററി അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നാണ്, ലേണിംഗ് സ്റ്റൈൽ ഒരു ഭാഗമാണ്, പക്ഷേ ലേണിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഗ്രാസ്പിംഗ് പവർ, മെമ്മറി പവർ, അല്ലെ രണ്ടും മൂന്നും നാലും നമ്പറുകൾ മാത്രം കാണാപ്പാടം അറിയുന്ന അവസ്ഥയിലേക്ക് നമ്മളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കുട്ടികളുടെ ലേണിംഗ് സ്റ്റൈൽ എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് പുതിയ തലമുറയിൽ ഇപ്പോൾ അത്രയും അറിയുണ്ടാവില്ല. നമ്മൾ ഭയങ്കര നമ്മളെ ഗ്ലോറിഫൈ ചെയ്യും, നമ്മുടെ കുട്ടികൾ നമ്മളെ ചെറുപ്പകാലത്തെക്കുറിച്ച്, നമ്മുടെ ഉപ്പമാർ അവരുടെ ചെറുപ്പകാലത്തെക്കുറിച്ച്, ഈ ഒരു ലൂപ്പിൽ നിന്നും പുറത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തത് നല്ല ലേണിംഗ് സ്റ്റൈൽ കണ്ടുപിടിക്കലാണ്, രണ്ടാമത്തത് അവരുടെ അധ്വാനത്തെ പ്രശംസിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നല്ല സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് നല്ല പ്രശംസ കൊടുത്തുകൊണ്ട് ഒന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട്, അല്ലേ പല രക്ഷിതാക്കളും എത്ര കാലമായി ഒരു ടീനേജ് പ്രായത്തിലുള്ള കുട്ടിയെ കെട്ടിപ്പിടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മയിലല്ലാത്ത രക്ഷിതാക്കളുണ്ട്. സോ നിങ്ങൾ അവിടെ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ് ആ പറ അധ്വാനത്തെ നന്നായി പ്രശംസിക്കുക എന്നുള്ളത്. മൂന്നാമത്തത് പരാജയങ്ങൾ നേരിടാൻ പഠിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നെഗറ്റീവ് പോസിറ്റീവുകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആ പോസിറ്റീവ് അനുഭവിക്കുന്ന ആളുകൾ തന്നെ നെഗറ്റീവ് അനുഭവിക്കാനും പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ നെഗറ്റീവുകളെ എങ്ങനെ ഡീൽ ചെയ്യുന്നുള്ള കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നതാണ്. നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് സുരക്ഷിതമായ ആത്മബന്ധം എന്നുള്ളതാണ്, നല്ല പേഴ്സണൽ സ്പേസ് എന്നുള്ളതാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണെന്നുള്ളതാണ്. ഇനി ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ഈ ലേണിംഗ് സ്റ്റൈലിനെ കുറിച്ചും പഠനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കൃത്യമായി നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ കുട്ടികളുടെ പഠനവും പാഠ്യമായ അവരുടെ കഴിവൊക്കെ നിശ്ചയിക്കുന്നിടത്ത് നമുക്ക് യഥാർത്ഥത്തിൽ അനുഭവക്കുറവുണ്ട്. മാത്രമല്ല നമുക്ക് ചില അജ്ഞതകളുമുണ്ട്. പക്ഷേ ആ അജ്ഞതകൾ കൊണ്ട് നമ്മൾ മാറി നിൽക്കുന്ന അവസ്ഥയിൽ ഉണ്ടാവേണ്ടത് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിക്കുന്ന മേഖലയിൽ തന്നെ അവർക്ക് എക്സൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അവർ പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ കുട്ടികളിൽ നിന്ന് എന്ത് അവസരങ്ങളും പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിച്ച് തന്നെ മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് പോകുന്നു, വലിയ രീതിയിലുള്ള കോഴ്സുകൾ എടുക്കുന്നു. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തെറ്റായ ചിന്തകൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ഈ എഡ്യൂക്കേഷൻ ലോൺ നമ്മുടെ കുടുംബത്തിൽ പലരും എടുത്ത് പോയിട്ടുണ്ടാവും, ഈ ഗ്രൂപ്പിലേക്കും അവർക്ക് പോകണം, അവിടെ നന്നായി സമ്പാദിക്കുന്നുണ്ടാവും. നമ്മൾ പറയും എന്താ ആ കുട്ടിക്ക് അവൻ രക്ഷപ്പെട്ടില്ലേ എന്ത് പറ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറയണം, പക്ഷേ ലോൺ എടുത്തിട്ടാണ് പോയത്, എൻ്റെ കുട്ടിക്ക് അത് പറ്റില്ല, നമുക്ക് ആ ബർക്കത്ത് ഉണ്ടാവില്ല അത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതല്ലെങ്കിൽ ഇത് പോസിറ്റീവായി ചിന്തിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന എന്ത് കാര്യങ്ങളും കുട്ടികളെ മുമ്പിൽ പുകഴ്ത്തുമ്പോൾ അത് നല്ലതാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവ് ഇമ്പാക്റ്റുകളൊക്കെ പരിശോധിച്ചുകൊണ്ട് മാത്രം പറയാമെന്നുള്ളതാണ് അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെ തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, കുട്ടികൾക്ക് വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച് നൽകണമെങ്കിൽ നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണണമെങ്കിൽ നമ്മൾ നന്നായി പഠിക്കണം. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ്, അവരുടെ മുമ്പിലുള്ള വലിയ വലിയ സാധ്യതകൾ, അതൊക്കെ നമ്മൾ പഠിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സാഹചര്യം നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. തീർച്ചയായും നമ്മുടെ കുട്ടികൾക്കൊക്കെ വലിയ സാഹചര്യങ്ങളും വലിയ സ്പേസും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ കൃത്യമായി ഉപയോഗിക്കാനും ആ ഉപയോഗിച്ച രീതിയിൽ തന്നെ നാടിന് ഉപയോഗപ്രദമാവാനും എല്ലാം അവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളുടെ ഈ പഠനവുമായി ബന്ധപ്പെട്ട മേഖലയിലെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എക്സ്പേർട്ടായ കൺസൾട്ടേഷൻ, നമ്മൾ ഒരു ഡോക്ടറെ പോയി കാണാനുള്ള സാഹചര്യം, എന്ത് വന്നാലും പോയി ഡോക്ടറെ കാണാമെന്നുള്ളതല്ല, മറിച്ച് ഒരു കാര്യം ഇങ്ങനെ വരുമ്പോൾ വേണമെങ്കിൽ ഡോക്ടറെ കാണാനുള്ള റിപ്പോർട്ട് തരികയും അത് വെച്ച് ഡോക്ടർ ഒരു വിഷയം സംസാരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ നമുക്കുണ്ടായാൽ അത് ഹൈറായിരിക്കും എന്നുള്ളതാണ്. തീർച്ചയായും അള്ളാഹു നമ്മുടെ കുട്ടികളെയും നമ്മളെയും എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. രക്ഷിതാവ് നിലയ്ക്ക് നമ്മുടെ സ്വപ്നങ്ങൾ നിറവേറ്റുവാനും നമ്മുടെ മക്കളുടെ സഹകാരത്തിൽ അവർക്ക് ഏറ്റവും നല്ല ആത്മീയ അന്തരീക്ഷത്തിൽ തന്നെ ജീവിതം മുഴുവൻ ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
4: മാഷാഅല്ലാ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇസ്ലാമിക് പാരൻറ്റിംഗ് കോഴ്സ് ക്ലാസ് 9 കുട്ടിയും പഠനവും എന്ന വിഷയത്തിൽ ഷംജാസ് കെ അബ്ബാസ് ആണ് നമ്മോടൊപ്പം ചേർന്നത്. ഇനി ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക്.
6: ഒന്ന്, ശരിയായിട്ടുള്ള വിജയം എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെ? ഓപ്ഷൻ എ ഉയർന്ന മാർക്ക്, ഓപ്ഷൻ ബി ധാർമ്മിക മൂല്യങ്ങൾ, ഓപ്ഷൻ സി നല്ല ജോലി. രണ്ട്, കുട്ടിയുടെ പഠനത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഓപ്ഷൻ എ പഠനശൈലി, ഓപ്ഷൻ ബി മാർക്ക്, ഓപ്ഷൻ സി അറ്റൻഡൻസ്. മൂന്ന്, സമാധാനപൂർവ്വമുള്ള പഠനാന്തരീക്ഷം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ എ താരതമ്യപ്പെടുത്തൽ, ഓപ്ഷൻ ബി സമ്മർദ്ദമുണ്ടാക്കൽ, ഓപ്ഷൻ സി പ്രോത്സാഹനങ്ങൾ.

0: മഹാനായ ജുലൈബി റളിയല്ലാഹു അൻഹു, നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു ചരിത്രമാണ്. അപ്പം എനിക്ക് ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ തേട്ടി വരുന്ന ഒരു അനുഭവം കൊണ്ട് പറയണം. അപ്പോൾ ഒരുപാട് ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നമുക്കൊക്കെ അറിയാവുന്ന പോലെ വിരൂപനായിരുന്നു, അങ്ങേയറ്റം വിരൂപൻ. ശരിക്കും സഹാബത്തിൻ്റെ മനസ്സെന്താണ്? നല്ല തെളിഞ്ഞ അല്ലേ. പിന്നെ എന്തുകൊണ്ട് അവരെ സ്വഹാബികളായിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ള ആ ഒരു പരാമർശത്തിൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏറ്റവും നല്ല കൽബിൻ്റെ ഉടമകളായിട്ട് അള്ളാഹു അവരെ കണ്ടു. അപ്പോൾ അവരെ പ്രവാചകന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി അവരെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്.
1: ആകാശത്തിലെ നക്ഷത്രങ്ങളാണ്.
0: അതെ അതെ. അപ്പൊ അവരുടെ മനസ്സ് തെളിഞ്ഞത്. പക്ഷെ ഈ ജുലൈബ് റളിയല്ലാഹുവിന്റെ പിന്നെ പ്രകൃതം, അതായത് രൂപം, ശരീരപ്രകൃതി അങ്ങേയറ്റം വിരൂപനായിരുന്നു. അപ്പൊ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹം പിന്നെ വിവാഹിതനാവാത്തത് കണ്ടിട്ട് ചോദിച്ചു, എന്താ ജുലൈബ് ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിക്കാത്തത്? അപ്പൊ ജുലൈബ് റളിയല്ലാഹുവിന് സങ്കടത്തോടുകൂടി പറഞ്ഞു, അള്ളാഹുവിൻ റസൂലെ, എനിക്ക് ആരാണ് പെണ്ണ് തരാം? അങ്ങനെ ഇദ്ദേഹത്തെയും കൂട്ടിയിട്ടൊരു അൻസാരിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഒരു വിവാഹപ്രായമെത്തിയ ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ ഉപ്പനോട് കാര്യം പറയുന്നു. അപ്പോൾ ജുലൈബീബോ എന്ന് ചോദിക്കുന്നു. അപ്പം പിന്നെ അദ്ദേഹം പിന്നെ പ്രവാചകനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയായിട്ടൊന്ന് സംസാരിക്കട്ടെ. അപ്പം അത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആ ഹദീസിലെ ഒരു വാചക ഘടന എന്ന് പറയുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കരഞ്ഞു എന്നാണ്, വാവിട്ട് കരഞ്ഞു എന്നാണ്. എന്ത് ജുലൈബീബ് റളിയല്ലാഹുവിന് മോളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്, അത്രയും വിരൂപനാണ്. പക്ഷെ മകളൊരു സ്റ്റാൻഡ് എടുത്തു. എന്താ മകളുടെ സ്റ്റാൻഡ്? അല്ലാഹും അവൻ്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനം പറഞ്ഞാൽ ആ ഒരു ആയത്തന്നെ ഉണ്ടല്ലോ, ഒരു വിശ്വാസിക്കും പാടില്ല, ഒരു വിശ്വാസിനിക്കും പാടില്ല. അങ്ങനെ അവരുടെ കല്യാണം നടന്നു. എന്നിട്ട് ഈ ജുലൈബീബ് റളിയല്ലാഹുവിന് വളരെ സുന്ദരമായൊരു വിവാഹം, നമുക്ക് അതിൻ്റെ ചരിത്രത്തിൽ ആ പിന്നെ അതിൽ കാണാൻ, വളരെ സുന്ദരമായൊരു പിന്നെ കുടുംബജീവിതമായിരുന്നു അവരുടേത്. അങ്ങനെ ജുലൈബ് റളിയല്ലാഹുവിനൊരു പിന്നെ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദാകുന്നുണ്ട്. അപ്പോൾ ഷഹീദാകുമ്പോൾ പ്രവാചകൻ ആ ഒരു കൊച്ചു ശരീരത്തെ എടുത്തിട്ട് പറയുന്നത്, ഞാൻ ജുലൈബീബിൽ നിന്നല്ല, ജുലൈബീബ് എന്നിൽ നിന്നു. അപ്പോൾ ഈ ഒരു ആദരവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജുലൈബീബ് റളിയല്ലാഹുവിന് കൊടുക്കുന്നത് കണ്ടിട്ട് ആ മഹദിയെ രണ്ടാമത് വിവാഹം ചെയ്യാൻ വേണ്ടി സ്വഹാബത്ത് മത്സരിച്ചു എന്നു വരെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പം ഞാനീ പറഞ്ഞത് പിന്നെ ഹരിസോലി സൂചിപ്പിച്ചൊരു സംഗതി, പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് നമുക്ക് പങ്കുവെക്കേണ്ടുന്നൊരു സംഗതി, എന്തിനും നമുക്ക് ഇസ്ലാം ഒരു പരിഹാരമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ നേരത്തെ അതിനാണ് ആ മോട്ടിവേറ്റർ പറഞ്ഞത്. മോട്ടിവേറ്റർ എന്താണ്? ഒരു ലൊട്ടിലൊടുക്ക് വിദ്യ പറഞ്ഞു, നമ്മൾ ടെററാകുക. അപ്പം നമ്മൾക്ക് നമ്മളെ നന്നാക്കാൻ വേണ്ടി ഭാര്യയും ഉമ്മി ഒന്നാവും എന്ന് പറഞ്ഞല്ലോ. ശരിക്കും യഥാർത്ഥത്തിലുള്ളൊരു പോംവഴി എവിടെയുള്ളത്? അത് ഇസ്ലാമിലാണ്. ഇതിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ മധുരം കിട്ടുക. മാത്രമല്ല എന്തിനും ഒരു പരിഹാരമുണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇസ്ലാമിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇറങ്ങാനും കഴിയുകയുള്ളൂ എന്നുള്ളൊരു അനുഭവമാണ് നമുക്ക് ഇതിൽ പങ്കുവെക്കാനുള്ളത്.
1: ആ അനുഭവത്തിലൂടെ ഒരു പ്രധാനപ്പെട്ട പാഠം കൂടിയാണ് സാരി പകർന്നു നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ ഒരു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താൽ പിന്നെ അയ്യക്കൂന ലഹുമുൽ ഖിയറതു, പിന്നെ സ്വന്തം ഒരു ഇഷ്ടം, ഒരു ചോയ്സ് അവിടെ മുഅ്മിനില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അപ്രകാരം ഓരോ വിഷയത്തിലും ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ വിശ്വാസികൾക്ക് ദീനപരമായ രംഗത്ത് അല്ലാഹുവും റസൂലും തൃപ്തിപ്പെട്ടതുപോലെ ജീവിക്കാൻ കഴിയും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല.

0: വസല്ല അല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടിയുള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പ്രവാചക സ്നേഹം എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു മുഹമ്മദ് ഷാനിദ് ഒറ്റപ്പാലം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലയായ സൗബാൻ റളിയല്ലാഹു അൻഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിന് ഭയങ്കരമായ ഇഷ്ടമുണ്ടായിരുന്നു. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അദ്ദേഹം വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് തന്നെ അദ്ദേഹത്തിനുള്ള സങ്കടം ബോധ്യപ്പെടുമാർ അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ നിറം മാറിയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോടായി ചോദിക്കുന്നുണ്ട്, മാ ഗയ്യറ ലൗനക്, താങ്കളുടെ മുഖത്തിൻ്റെ നിറം മാറ്റിയത് എന്താണ് സൗബാൻ? അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, യാ റസൂലല്ലാ മാ ബിദറുൻ വല വജുഅന ഗയ്യറ. പ്രവാചകരെ, എന്തെങ്കിലും വേദനയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രയാസമോ ഒന്നുമല്ല എൻ്റെ മുഖനിറം മാറ്റിയത്, മറിച്ച് അന്നീതാല മറക്ക ഇഷ്തഖ്തുയിലേക്ക് വസ്തവഹഷ്തു വഹ്ഷത്തൻ ശദീദത്തൻ ഹത്താൽ കക്ക്. പ്രവാചകരെ, ഞാൻ താങ്കളെ കാണാതായപ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു പ്രയാസമുണ്ടായി. ഞാൻ താങ്കളെ കാണാനായി ആഗ്രഹിച്ചു. ഞാൻ താങ്കളെ കാണുന്നത് വരെ എനിക്ക് പരിഭ്രാന്തി ഉണ്ടായി. പിന്നെ ഞാൻ പരലോകത്തെക്കുറിച്ച് ഓർക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ ഭയപ്പെട്ടു. അഹാഫു അല്ലാ അറാക ഹുനാക്ക്, ഞാനെങ്ങാനും നാളെ പരലോകത്ത് പ്രവാചകരെ താങ്കളെ കാണാതിരുന്നാലോ എന്ന് ഞാൻ ഭയപ്പെട്ടു. കാരണം എന്തെന്നാൽ ഞാൻ മനസ്സിലാക്കിയിരുന്നു, അന്നക്ക തർഫാവും അൻ നബിയൻ, താങ്കൾ മറ്റു പ്രവാചകന്മാരുടെ കൂടെ ഉന്നതിയിലായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ വന്നീ ദഖൽതുൽ ജന്നത കുൻതു ഫീ മൻസിലത്തിൻ വഹിയ അദ്നാ മിൻ മൻസിലതിക്. അതുകൊണ്ട് തന്നെ ഞാനെങ്ങാനും സ്വർഗത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ തന്നെ ഞാനുണ്ടായിരിക്കുന്ന സ്ഥാനം പ്രവാചകൻ്റെ സ്ഥാനത്തേക്കാൾ, പ്രവാചകൻ്റെ പദവിയേക്കാൾ ഇത്രയോ താഴെയായിരിക്കും. അതുകൊണ്ട് ഞാൻ താങ്കളെ കാണില്ല എന്ന് ഭയപ്പെട്ടു. ഇനി എങ്ങാനും എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിച്ചില്ലെങ്കിലോ, ലാറാക്കാബദ, ഞാൻ താങ്കളെ ഒരിക്കലും ഇനി കാണുകയുമില്ല. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രിയപ്പെട്ടവരെ ആയത്തിറക്കുന്നത്, വമൻ യുത്തഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അനഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്തു തന്നതിൽ വെച്ച് ഒരു വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വലിയൊരു കാരുണ്യത്തിൽപ്പെട്ടത് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളിൽ അയച്ചു എന്നുള്ളത്. എന്നിട്ട് അവൻ നമ്മോട് കൽപ്പിച്ചതോ അദ്ദേഹത്തിൽ വിശ്വസിക്കാനും അദ്ദേഹത്തെ പിൻപറ്റാനും അദ്ദേഹത്തെ സത്യപ്പെടുത്താനും അദ്ദേഹത്തെ സ്നേഹിക്കാനും. എങ്ങനെ സ്നേഹിക്കാൻ? വെറുമൊരു സ്നേഹം എന്നതിലുപരി നമ്മുടെ സ്വന്തത്തെക്കാളും, നമ്മുടെ ധനത്തെക്കാളും, നമ്മുടെ മക്കളെക്കാളും, ഭാര്യമാരെക്കാളും, ആരെക്കാളും, ദുനിയാവിലുള്ള എന്തെല്ലാം ഉണ്ടോ അതിനേക്കാളെല്ലാം അപ്പുറത്ത് നാം സ്നേഹിക്കേണ്ടത് പ്രവാചകനെ ആയിരിക്കണമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തെന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളാലാണ് ഈ ദീൻ പൂർത്തീകരിക്കപ്പെട്ടത് എന്നതുകൊണ്ടാണ് പ്രവാചക ശൃംഖല പോലും അവസാനിക്കുന്നത് ആ പ്രവാചകനെ കൊണ്ട് തന്നെയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ മതനിയമങ്ങൾ അദ്ദേഹത്തിലൂടെ അവതരിക്കപ്പെട്ടു എന്നതും ഏറ്റവും ശ്രേഷ്ഠമായ വേദഗ്രന്ഥം അദ്ദേഹത്തിലൂടെ അവതരിച്ചു എന്നതും അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതയുടെ കാരണമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖലീൽ എന്ന പദവി അദ്ദേഹത്തിന് ലഭിച്ചു. അള്ളാഹുവിനോട് സംസാരിച്ചവൻ എന്ന നിലക്ക് ഖലീമുല്ലാ എന്ന പദവിയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് മനുഷ്യനും ജിന്നും മനുഷ്യനുമായ സമുദായത്തിന് അനുഗ്രഹമായി നൽകി എന്നതാണ്. അവരിലേക്ക്, രണ്ട് കൂട്ടരിലേക്കുമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടത്. അദ്ദേഹത്തിന് എന്തിനു വേണ്ടിയാണോ നിയോഗിച്ചത്, ആ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിച്ചു. എത്തിക്കേണ്ടത് ഏറ്റവും നല്ല രീതിയിൽ എത്തിച്ച്, അദ്ദേഹത്തിൻ്റെ അമാനത്ത് ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിച്ച് കൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി എന്നോണം നമുക്കുള്ള ആ പ്രവാചകനുള്ള ബാധ്യത എന്തെന്നാൽ ആ പ്രവാചകനെ നാം സ്നേഹിക്കുക എന്നുള്ളതാണ്. ഒരു വിശ്വാസിയുടെയും ഈമാൻ പൂർത്തീകരിക്കപ്പെടുന്നില്ല, ഈമാനിൻ്റെ ആസ്വാദനം അവനിക്ക് ലഭിക്കുന്നുമില്ല പ്രവാചകനെ ഇഷ്ടപ്പെടുന്നതുവരെ. ആ ഇഷ്ടം അള്ളാഹുവിനോടുള്ള ഇഷ്ടം കഴിഞ്ഞാൽ പിന്നീട് പ്രവാചകനോടായിരിക്കണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ഏറ്റവും ഇഷ്ടമുണ്ടാകേണ്ടത്. അവൻ്റെ സ്വന്തത്തെക്കാളും അവൻ്റെ ഭാര്യമാരെക്കാളും അവൻ്റെ ധനത്തെക്കാളും ദുനിയാവിലുള്ള എന്തെല്ലാമുണ്ടോ അതിനെല്ലാം അപ്പുറം അവൻ സ്നേഹിക്കേണ്ടത് പ്രവാചകനെയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു വിശ്വാസിയുടെയും വിശ്വാസം പൂർത്തീകരിക്കപ്പെടുന്നില്ല, ലാ യുഅ്മിനു അഹദുക്കും ഹത്ത അക്കൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസ് അജ്മഈൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവന് സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റ് ജനങ്ങളെക്കാളുമെല്ലാം പ്രിയപ്പെട്ടതാകുന്നതുവരെ ഒരു വിശ്വാസിയുടെയും വിശ്വാസം പൂർത്തിയാകുന്നില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ നാം സ്നേഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പ്രവാചകനോടുള്ള സ്നേഹം നമുക്ക് വന്നു ചേരുമ്പോൾ പിന്നീട് പ്രവാചകൻ്റെ കൽപ്പനകൾ നാം അനുസരിക്കും, അദ്ദേഹത്തിൻ്റെ വിരോധനകൾ നാം അനുസരിക്കും. ആ കൽപ്പനകളും വിരോധനകളുമെല്ലാം ബാക്കി ആരെല്ലാം എന്തെല്ലാം കൽപ്പിച്ചുവോ അതിനെല്ലാം അപ്പുറത്ത് നമുക്ക് പ്രിയപ്പെട്ടതാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ രൂപത്തിലായിരുന്നു സഹാബത്ത് കണ്ടിരുന്നത്. പ്രവാചകൻ എന്തെല്ലാം കൽപ്പിച്ചോ, പ്രവാചകൻ എന്ത് അപ്പോൾ വിരോധിച്ചോ അതപ്പോൾ തന്നെ വിരോധിച്ച് അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്ന ഒരു സമുദായമായിരുന്നു അവർ. ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങളിൽ ചരിത്രം, സ്വഹാബത്തിൻ്റെ ചരിത്രം തന്നെ പ്രവാചകനോടുള്ള അവരുടെ സ്നേഹത്തെ കുറിക്കുന്നുണ്ട്. ഒരിക്കൽ അലി റളിയല്ലാഹുവിനോട് ചോദിക്കപ്പെടുന്നുണ്ട്, കൈഫ കാന ഹുബ്ബുക്കും ലി റസൂലില്ലാഹ്, പ്രവാചകനോടുള്ള നിങ്ങളുടെ സ്നേഹം എങ്ങനെയായിരുന്നു എന്ന്. ആ സന്ദർഭത്തിൽ അലി റളിയല്ലാഹുവിന് പറയുന്നുണ്ട്, കാന വല്ലാഹി അഹബ്ബ ഇലൈനാ മിൻ വാലിദിന വഔലാദിന വഅബ്നാഇന വഉമ്മഹാതിന വമിനൽ മാഇൽ ബാരിദി അൽദം. അല്ലാഹു ആണ് ഞങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ ധനത്തെക്കാളും ഞങ്ങളുടെ മക്കളെക്കാളും ഞങ്ങളുടെ പിതാക്കന്മാരെക്കാളും ഞങ്ങളുടെ ഉമ്മമാരെക്കാളും എല്ലാം അപ്പുറത്ത് ഇഷ്ടമുള്ളതായിരുന്നു. എന്തിനുപരി ദാഹിച്ചു വലയുന്നവന് തണുത്ത വെള്ളം എത്ര കണ്ട് ഇഷ്ടപ്പെടുമോ അതിലുപരി ഞങ്ങൾ പ്രവാചകനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറയുന്നുണ്ട്, പ്രവാചകനെ സ്നേഹിക്കലും പ്രവാചകനെ തഅലീമു കൊടുക്കലും എന്തുകൊണ്ട് നിർബന്ധമായി എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെക്കാൾ ഏറ്റവും നിർബന്ധം പ്രവാചകനെ സ്നേഹിക്കലായി എന്തുകൊണ്ടെന്നാൽ കാരണമെന്നുള്ളത് ദുനിയാവിൽ എന്തെല്ലാം ഖൈറുണ്ടോ പരലോകത്ത് എന്തെല്ലാം ഖൈറ് നമുക്ക് ലഭിക്കാനുണ്ടോ അതെല്ലാം പ്രവാചകൻ്റെ കരങ്ങളിലാണ് നമുക്ക് ലഭിക്കുന്നത് എന്നതാണ്. പ്രവാചകനിലുള്ള വിശ്വാസം കാരണത്താലും പ്രവാചകനെ പിൻപറ്റുന്നത് കാരണത്താലുമാണ് നമുക്ക് പരലോകത്തും ദുനിയാവിലുമുള്ള എന്തെല്ലാം നന്മകളുണ്ടോ അതെല്ലാം ലഭിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട്, വദാലിക അന്നഹു ലാ നജാത ലി അഹദിൻ മിൻ അദാബില്ലാ വലാ വുസൂല ലഹു ഇലാ റഹ്മത്തില്ലാ ഇല്ലാ ബിവാസിതത്തി റസൂലി ബിൽ ഈമാനി ബിഹി വമഹബ്ബത്തിഹി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവനിക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തിലേക്ക് അവനക്ക് എത്തിച്ചേരാൻ സാധിക്കണമെങ്കിലും പ്രവാചകൻ എന്നൊരു കണ്ണി അവിടെ വേണമെന്നുള്ളതാണ്. ആ പ്രവാചകനിലുള്ള വിശ്വാസത്താലും അദ്ദേഹത്തിലുള്ള സ്നേഹത്താലും മാത്രമാണ് ഒരു വിശ്വാസിക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് എത്തിപ്പെടാനും അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കാനും സാധിക്കുകയുള്ളൂ എന്നതാണ്. വാഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം.
4: അടുത്തതായി പീസ് റേഡിയോയിൽ നാം ശ്രവിക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. നമുക്ക് മുമ്പിൽ പാരായണം ചെയ്യുന്നത് ഫവാസ് ഫൈറൂസ്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹീമിലെ 31 വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് നാം പഠിച്ചത്. ഇന്ന് ഇൻഷാല്ലാ 32-ാമത്തെ വചനമാണ് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്.
6: أعوذ بالله من الشيطان الرجيم.

من الثمرات رزقا لكم فأخ

وسخر لكم الفلك وس

وسخر لكم الأنهار وسخر

وسخر لكم الأنهار. ഇൻഷാല്ലാ ഈ ഒരു ആയത്ത് ഒരിക്കൽ കൂടി പാരായണം ചെയ്യാം.

0: وسخر لكم الأنهار. ഇൻഷാല്ല ഇന്ന് ഈ ഒരു ആയത്താണ് നാം പഠിച്ചത്. ശ്രോതാക്കൾ ഇതുവരെയുള്ള ആയത്തുകൾ മനഃപ്പാഠമാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം ഇപ്പോൾ ശ്രവിച്ചത് ഹിഫ്ളുൽ ഖുർആൻ, സൂറത്തു ഇബ്രാഹീമിൽ നിന്നുള്ള ആയത്തുകൾ. ഹിഫ്ളുൽ ഖുർആനിൽ നമുക്ക് വേണ്ടി ഖിറാഅത്ത് നടത്തിയത് ഫവാസ് ഫൈറൂസ്.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: Peace Radio. Tune to reality.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് നുറുങ്ങുകൾ, ജനിതക പഠനത്തിലൂടെ ജഗന്നാഥനിലേക്ക്. സി വി കോഴിക്കോട് എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ജനിതക പഠനത്തിലൂടെ ജഗനിയന്താവിലേക്ക്, എഴുത്ത് സി വി കോഴിക്കോട്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കോളേജ് പ്രിൻസിപ്പലുമായി സംഭാഷണത്തിൽ ഏർപ്പെടുകയുണ്ടായി. ജനിതകശാസ്ത്ര വിഷയത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ച മധ്യവയസ്കനായ അദ്ദേഹം സംഭാഷണമധ്യേ ജനിതകശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അതുവരേക്കും ജനിതകശാസ്ത്രത്തെക്കുറിച്ച് കേട്ടുകേൾവി പോലുമില്ലാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയം കൗതുകമുണർത്തുന്നതായിരുന്നു. ഒരു കുഞ്ഞു ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നതിന് ഏകദേശം 250 ദിവസങ്ങൾക്ക് മുമ്പ് ആ കുട്ടിയെ ഗർഭം ധരിച്ച മാതാവിൻ്റെ ഉദരത്തിൽ രൂപപ്പെടുന്ന ഭ്രൂണത്തിൻ്റെ ഒരു അംശം ഉപയോഗിച്ച് ജനറ്റിക്സ് പഠനത്തിലൂടെ ആ കുട്ടിയിൽ ഭാവിയിൽ സ്കേക്കി അവർക്ക് സംഭവിച്ചേക്കാവുന്ന രോഗങ്ങളെക്കുറിച്ചും ദേഹഭംഗങ്ങളെക്കുറിച്ചും മറ്റും അറിയാൻ പറ്റുമത്രേ. അഥവാ ഒരു മനുഷ്യൻ്റെ ജീവിതായുസ്സിൽ ജനിതകമായി വന്നു ഭവിച്ചേക്കാവുന്ന സംഭവങ്ങൾ മനുഷ്യൻ പിറക്കും മുമ്പേ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാമെന്ന അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കവേ ഹൃദയാന്തരാളങ്ങളിൽ നിന്നും എൻ്റെ ചിന്തകൾ എഴുന്നേറ്റ് നീങ്ങിത്തുടങ്ങിയത് ഇസ്ലാമിൻ്റെ ഖദർ എന്ന ആശയത്തിലേക്കാണ്. ഇസ്ലാമിക വിശ്വാസകാര്യങ്ങളിൽ അടിസ്ഥാനപരമായ ഒന്നായ ഖദറിനെക്കുറിച്ച് നമുക്കൊന്നു ചെറുതായി ചർച്ച ചെയ്യാം. എന്താണ് ഖദർ? മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഖദറിനെക്കുറിച്ച് പറഞ്ഞ സൂറത്തു ത്വലാഖിലെ 3 വചനം വിവരിക്കുന്നിടത്ത് പറഞ്ഞാം, ഒരാൾ താൻ പറയുകയോ എഴുതുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ രൂപം ആദ്യം മനസ്സുകൊണ്ട് കണക്കാക്കുകയും പിന്നീടത് പ്രയോഗത്തിൽ വരുത്തുകയുമാണല്ലോ ചെയ്യുക. അതുപോലെ സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പായി അവയുടെ തോതു വ്യവസ്ഥകൾക്ക് അല്ലാഹുവിൻ്റെ അറിവിലും നിശ്ചയത്തിലും ഒരു വ്യവസ്ഥയുണ്ടായിരിക്കുന്നതും പിന്നീട് അവയെ ആ അറിവിൻ്റെയും രേഖയുടെയും അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കുന്നതുമാകുന്നു. ഖദർ എന്നാൽ വസ്തുതകളുണ്ടാകുന്നതിന് മുമ്പ് അല്ലാഹു അവയെപ്പറ്റി അറിയുകയും അവയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവയെ രേഖപ്പെടുത്തി വെക്കലുമാകുന്നു. അമാനി മൗലവിയുടെ തഫ്സീർ വിശദീകരണം. മഹാനായ ഇബ്നു കഥീർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഖദറിന് നിർവചനം നൽകുന്നത്, കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് അല്ലാഹു അറിയലും അവയെ സൃഷ്ടിച്ചുണ്ടാക്കുന്നതിന് മുമ്പ് അവൻ അവയെ രേഖപ്പെടുത്തലുമാകുന്നു. അത് ഭൂമിയുടെയും അതിലടങ്ങുന്ന ജന്തുജീവജാലങ്ങളടക്കം സകലതിൻ്റെയും സൃഷ്ടാവ് അവയുടെ സൃഷ്ടിപ്പിനു മുമ്പായി തന്നെ എല്ലാം രേഖപ്പെടുത്തിയെന്ന് സാരം. യുക്തിവാദത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ ടിക്കറ്റെടുത്ത് പാളം തെറ്റി വരുന്ന എല്ലാ ഇസ്ലാം വിമർശന വണ്ടിയിലും പാഞ്ഞുകയറുന്ന നിർമ്മതവാദികൾ ഇസ്ലാമിൻ്റെ ഖദർ വിശ്വാസത്തെ കൊഞ്ഞനം കുത്തുന്നതായി കാലത്തും കണ്ടിട്ടുണ്ട്. അള്ളാഹു എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നാം ജീവിക്കുന്നതെന്നും ഈ വസ്തുത ജനങ്ങളെ അറിയിച്ചത് എന്തിനു വേണ്ടിയാണെന്നും തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഇക്കൂട്ടർ ഉയർത്താറുണ്ട്. ഖുറാൻ അന്ന് തന്നെ ഇതിന് കൃത്യമായ മറുപടി നൽകി. ഇങ്ങനെ നാം ചെയ്തത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാനും നിങ്ങൾക്കവൻ നൽകിയതിൻ്റെ പേരിൽ നിങ്ങൾ ആഹ്ലാദിക്കാതിരിക്കാനും വേണ്ടിയാണ്. അള്ളാഹു യാതൊരു അഹങ്കാരിയെയും ദുരഭിമാനിയെയും ഇഷ്ടപ്പെടുകയില്ല. അധ്യായം 57 വചനം 23. എല്ലാം അള്ളാഹു കണക്കാക്കിയതാണെന്ന് ബോധ്യപ്പെട്ട് ഉൾക്കൊണ്ടാൽ പിന്നെ നഷ്ടം ബാധിച്ച കാരണത്താൽ സങ്കടത്തിലാകാൻ അവകാശമില്ല. നേട്ടം ലഭിച്ച വേളയിൽ ആഹ്ലാദത്താൽ അഹങ്കരിക്കാനും അവകാശമില്ല. ഇവിടെ അള്ളാഹു കണക്കാക്കിയതാണെന്ന് ബോധ്യപ്പെടുക എന്നതാണ് കാതലായ വശം. അതിനു മുകളിൽ പറഞ്ഞ ഇമാം ഇബ്നുൽ ഖയ്യിമിന്റെ വാക്കുകൾ മനസ്സിരുത്തിക്കെട്ടാൽ മതി. ഒരു വാഹനം നിർമ്മിക്കുന്ന കമ്പനി നിർമ്മാണത്തിന് മുമ്പ് തന്നെ അത് എപ്രകാരമായിരിക്കണമെന്നതടക്കം അതിൻ്റെ എല്ലാ വശങ്ങളും മുൻകൂട്ടി വ്യക്തമായി തീരുമാനിച്ച ശേഷമാണല്ലോ നിർമ്മാണത്തിനൊരുങ്ങുക. എങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ സൃഷ്ടാവ് ഓരോ സൃഷ്ടിയുടെയും സൃഷ്ടിപ്പിന് മുമ്പ് എല്ലാം തീരുമാനിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന ഖദറിലെ വിശ്വാസം എങ്ങനെയാണ് നിരർത്ഥകമാകുന്നത്? സൃഷ്ടാവുണ്ടെന്ന വാദം മനസ്സിൻ്റെ അകത്തളങ്ങളിലെവിടെയോ ഇരമ്പുന്നത് കൊണ്ടാണല്ലോ സൃഷ്ടാവ് എല്ലാം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ന ചോദ്യം ഉയരുന്നത്. അപ്പോൾ പിന്നെ സൃഷ്ടാവ് സൃഷ്ടിയെക്കുറിച്ച് മുമ്പേ വിധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നതല്ലേ നല്ലത്? ഭൂമിയിലോ നിങ്ങളുടെ ദേഹങ്ങളിൽ തന്നെയോ യാതൊരു ആപത്തും ബാധിക്കുകയുണ്ടായിട്ടില്ല. അതിന് നാം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു രേഖയിൽ ഉൾപ്പെട്ടുകഴിഞ്ഞതായിട്ടല്ലാതെ. തീർച്ചയായും അത് അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ളതാകുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 57 വചനം 22. ഖദിരിയാക്കളും ജിബിരിയാക്കളും സ്വഹാബിമാരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യുക്തിവാദികളായിരുന്നു ഖദിരിയാക്കൾ. മനുഷ്യന്റെ പ്രവർത്തനം അവന്റെ കഴിവുകൊണ്ടാണെന്ന് വാദിക്കുന്ന കക്ഷികളാണവർ. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ബീജം പ്രാപിക്കാത്ത കാലഘട്ടത്തിൽ ഉടലെടുത്ത യുക്തിവാദികളായ ഖദിരിയാക്കൾ ഈ കാലത്തും ജീവിക്കുകയാണെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? ജനിതകശാസ്ത്രത്തിന്റെ പഠനം ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ 1800 ശേഷമാണ്. കദരിയാക്കൾ പെറ്റുവീണ കാലത്ത് ജനിതകശാസ്ത്രമാരുടെയും ചിന്തയിൽ പോലും രൂപം കൊണ്ടില്ല എന്നർത്ഥം. അന്നത്തെ യുക്തിവാദികളായ കദരിയാക്കൾ ഇന്നുണ്ടായിരുന്നെങ്കിൽ അവർക്ക് തെളിയിക്കപ്പെട്ട ജനിതകശാസ്ത്രത്തെപ്പോലും എതിർക്കേണ്ടി വരുമായിരുന്നില്ലേ? മനുഷ്യന്റെ പ്രവർത്തനം അവന്റെ മാത്രം കഴിവുകൊണ്ടാണെന്ന് വാദിക്കുന്ന കൂട്ടരോട് ജനിതകശാസ്ത്ര പഠനത്തിലൂടെ ഒരാൾ പിറക്കുന്നതിനു മുമ്പ് അവന്റെ ജനിതകത്തിൽ ഇന്ന ഇന്ന രോഗം പിടിപെടാൻ സാധ്യതയുണ്ടെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം? ജുബിരിയത്തിന്റെ അഭിപ്രായപ്രകാരം അള്ളാഹു കണക്കാക്കിയ കാര്യങ്ങൾ സംഭവിക്കുന്നത് കണ്ണടച്ച് കാത്തിരിക്കുകയല്ലാതെ തങ്ങളുടെ നന്മയ്ക്കോ വിജയത്തിനോ വേണ്ടി മനുഷ്യനൊന്നും പ്രവർത്തിക്കേണ്ടതായിട്ടില്ല. ഖദറിനെ നിഷേധിക്കുന്ന നിലപാടിനെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അള്ളാഹുവിൽ നിന്നാണ് നന്മയെന്ന് ബോധ്യമുള്ളവോട് തന്നെ തങ്ങളുടെ നന്മയ്ക്കും വിജയത്തിനുമായി അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. ഇസ്ലാമിനെ വിമർശിക്കുന്ന യുക്തിവാദികൾക്ക് യഥാർത്ഥത്തിലൊരു അടിസ്ഥാനവുമില്ല. കാലഘട്ടത്തിനനുസരിച്ച് വിശ്വാസങ്ങളെ പാളം തെറ്റിച്ചുവിടാൻ ശ്രമിക്കുന്നതിനിടയിൽ കൂട്ടിമുട്ടിപ്പൊളിയുന്ന അവരുടെ പൂർവികർ പകർന്ന വിശ്വാസങ്ങൾക്കൊപ്പം ഊട്ടിയുറക്കപ്പെടുന്നത് ഇസ്ലാമിൻ്റെ വിധിനിയമം സമ്മാനിക്കുന്ന സുരക്ഷിത ബോധം കൂടിയാണ്. ഉദരത്തിൽ ഉയർക്കൊള്ളുന്ന ഭ്രൂണത്തിൽ നിന്നും വരാനിരിക്കുന്ന സ്വാഭാവിക ദേഹഭംഗങ്ങളെക്കുറിച്ച് ശാസ്ത്രവിദ്യയിലൂടെ മനുഷ്യന് പറയാൻ പറ്റുമെങ്കിൽ മനുഷ്യനടങ്ങുന്ന പ്രപഞ്ചവും പ്രപഞ്ചമടങ്ങുന്ന സകലതും പടച്ചവൻ താനാണെന്ന് അവകാശപ്പെടുന്ന അള്ളാഹുവിന് അവൻ്റെ സൃഷ്ടികളെക്കുറിച്ചുള്ള ജ്ഞാനം മുമ്പേ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിലാണ് മനുഷ്യന്റെ ചിന്തകൾ പൂർണ്ണമാകുന്നത്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ജനിതക പഠനത്തിലൂടെ ജഗന്നാഥനിലേക്ക്. സി വി കോഴിക്കോടിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സൂറത്തുൽ മുഅ്മിനൂനിലെ വചനങ്ങളെ ആസ്പദമാക്കിയുള്ള സംസാരമാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മോടൊപ്പം ചേരുന്നു സഫീർ അൽഹിക്കമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധികളും വിലക്കുകളും സൂക്ഷിക്കണമെന്ന് ഉണർത്തുന്ന ഉപദേശിക്കുന്നു. അൽഹംദുലില്ലാഹ്, 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് നമ്മൾ ഹൃദയവസന്തത്തിൻ്റെ എപ്പിസോഡുകളിലൂടെ പറഞ്ഞു വരുന്നത്. 25 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സോടുകൂടി നമ്മൾ പൂർത്തിയാക്കിയത്. അൽഹംദുലില്ലാഹ്, ഇന്ന് അതിന് ശേഷമുള്ള 5 ആയത്തുകളാണ് നമ്മൾ പറയുന്നത്. കാരണം ഈ 5 ആയത്തോടുകൂടി ഈ സൂറത്തിലെ ഒരു വിഷയം അവസാനിക്കുകയാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വളരെ സംക്ഷിപ്തമായി അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിൽ പറയുന്നുണ്ട്. അതാണ് ഈ വചനങ്ങളിൽ നമുക്കുള്ളത്. നമുക്കാദ്യം ഒന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല റബ്ബിൻ സുർനി ബിമാ കദബൂൻ. فأوحينا إليه أن اصنع الفلك بأعيننا ووحينا فإذا جاء أمرنا وفارت النور فاسلك فيها من كل زوجين اثنين وأهلك إلا من سبق عليه القول منهم ولا تخاطبني في الذين ظلموا انهم مغرقون فاذا استويت انت ومن معك على الفلك وقل الحمد لله الذي نجانا من القوم الظالمين وقل رب ان

0: إِنَّ فِي ذَلِكَ لَآيَاتٍ وَإِن كُنَّا لَمُبْتَلِينَ. അഞ്ചായത്തുകളാണ് ഇൻഷാല്ല ഇന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്, പഠിക്കുന്നത് ഇൻഷാല്ല. ഇവിടെ ഖുർആൻ പാരായണത്തിന് ധാരാളം നിയമങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതും അതല്ലാത്തതുമൊക്കെ ഇവിടെ കടന്നു വരുന്നുണ്ട്. ഒന്നാമതായി ഖാല റബ്ബിൻ സുർണി ബിമാ കദ്ദബൂൻ എന്നിടത്ത് ഈ ആയത്തുകളൊക്കെ അവസാനിക്കുന്നത് കദ്ദബൂൻ, മുഖ്റഖൂൻ, മുബ്തലീൻ, ബാലിമീൻ എന്നതൊക്കെ നമ്മൾ പറഞ്ഞു. മദ്ദുൻ ആരിൽ എന്നാണ് പറയാം, അഥവാ താൽക്കാലികമായ സുകൂൻ, വഖഫ് ചെയ്യുന്നു, അതിന് തൊട്ട് മുമ്പ് മദ്ദക്ഷരം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ 2 മുതൽ 6 വരെ മാത്രം നീട്ടിയാണ് ഓതേണ്ടത്. അതിനു പുറമെ ഇവിടെ ഒന്നാമത്തെ ആയത്തിൽ റബ്ബിൻ സുർണി എന്നത് സുക്കൂനുള്ള നൂനിന് ശേഷം സാദ് വരുന്നുണ്ട്. സുക്കൂനുള്ള നൂനിനും തൻവീനിനും ഒരേ നിയമങ്ങളാണുള്ളത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. സുക്കൂനുള്ള നൂനും തൻവീനിനും ശേഷം വരുന്ന അക്ഷരങ്ങൾക്കനുസരിച്ച് കൊണ്ട് നിയമങ്ങൾ വ്യത്യാസം വരും. ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം, സാക്കിയ നൂനിന് ശേഷം സാദാണ് കടന്നു വരുന്നത്. സാദ് കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ നൂൻ സാക്കിനക്ക് ഏറ്റവും കൂടുതൽ ഉള്ള നിയമമായ ഇഖ്ഫ ആണ് ഇവിടെ കടന്നു വരുന്നത്. ഇഖ്ഫായിന് 15 അക്ഷരങ്ങളാണുള്ളത്. ഈ 15 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സാക്കിയനായ നൂനിൻ്റെയോ തൻവീന ശേഷം കടന്നു വന്നാൽ അല്പം ഗോപ്യമാക്കി ഉച്ചരിക്കണം. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ ഗോപ്യമാക്കാൻ അർത്ഥം, അങ്ങനെ ഉച്ചരിക്കണം എന്നാണ് ഇവിടെ ഈ നിയമം. അപ്പോൾ ഖാല റബ്ബിൻ സുർണി എന്നാണ് ആ നൂന് സാദ് ഗോപ്യമാക്കിയാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. റബ്ബിൻ സുർണി എന്ന് നൂനെ ഒഴിവാക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ പരിപൂർണമായി മണിച്ച് ഒന്നും ഓതാൻ പാടില്ല, അത് തെറ്റായിത്തീരും. വേറെ നിയമങ്ങൾ ഇൻഷാല്ലാ നമുക്ക് വരും ക്ലാസ്സുകളിലൊക്കെ തുടർന്ന് നിയമങ്ങൾ പഠിച്ചു പോകാം. എന്താണ് അള്ളാഹു ഇവിടെ പറയുന്നത്? തൊട്ട് മുമ്പ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പ്രബോധനത്തെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് ശേഷം 10 തലമുറകൾക്ക് ശേഷം പ്രബോധനം ചെയ്യാൻ അള്ളാഹുവിലേക്ക് ജനങ്ങളെ തിരിച്ചു വിളിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അപ്പോഴൊക്കെ അവർ തങ്ങളുടെ ആരാധനാമൂർത്തികളായിരുന്ന ബദ്ദ്, സുവാ, യഊസ്, യഹൂഖ്, യസറിനെ, നസറിനെയൊക്കെ അവർ ആരാധിച്ചിരുന്ന മൂർത്തികളെ നൂഹ് തിരിച്ചു വിളിക്കുന്നു, അല്ലെങ്കിൽ അവരെ കളിയാക്കുന്നു, തള്ളിപ്പറയുന്നു എന്നൊക്കെ പറഞ്ഞ് നൂഹ് നബിയെ എല്ലാവരും തള്ളിക്കളയുകയും തള്ളിക്കളയുന്നതോടൊപ്പം തന്നെ ഇദ്ദേഹം ഭ്രാന്തനാണ് എന്നും ഇദ്ദേഹം വെറുതെ ആളുകൾക്ക് മുമ്പിൽ വലിയ ആളാകാൻ വേണ്ടി ഞാൻ പ്രവാചകനാണെന്ന് പറയുന്നതാണ് എന്നും, അള്ളാഹുവിന് ഇത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മലക്കനെ പറഞ്ഞേക്കാൻ റബ്ബിന് വലിയ പ്രയാസമൊന്നുമില്ല, അപ്പോൾ ഇവൻ വെറുതെ വലിയ ആളാകാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ രൂപത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ പ്രയാസപ്പെടുത്തുകയാണ് അവർ. സൂറത്ത് നൂഹിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അല്പം കൂടി വിശദമായി നൂഹ് നബിയുടെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. 950 വർഷക്കാലമാണ് അദ്ദേഹം പ്രബോധനം ചെയ്തത്. 950 വർഷക്കാലം പ്രബോധനം ചെയ്തിട്ടും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിന് ഉത്തരം ചെയ്തുകൊണ്ട് കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരുപാട് പ്രയാസങ്ങൾ പ്രബോധന പ്രവർത്തനത്തിന് തുടക്കം മുതൽ ഒടുക്കം വരെ അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നേരിടേണ്ടി വന്നപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഈ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി, എൻ്റെ റബ്ബേ, ഉൻസുർനീ, നീ എന്നെ സഹായിക്കണമേ, ബിമാ കദ്ദബൂൻ, നിഷേധിച്ചവരുടെ മേൽ. അള്ളാഹുവേ, നിഷേധിച്ചവരുടെ വിഷയത്തിൽ നീ എന്നെ സഹായിക്കണമേ എന്നാണ് അപ്പോൾ ഈ വചനത്തിൻ്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹായത്തിന് അർത്ഥിക്കുകയാണ്, സഹായം അള്ളാഹുവോട് ആവശ്യപ്പെടുകയാണ്. അതിനുശേഷം ഫഔഹയ്ന, അപ്പോൾ അള്ളാഹു പഠിപ്പിക്കുന്നു, ഫഔഹയ്ന, അപ്പോൾ നാം വഹീ നൽകി, ബോധനം നൽകി, ഇലൈഹി, അദ്ദേഹത്തിന്. എന്താണ് ബോധനം നൽകിയത്? അനിസ്നഇൽ ഫുൽക്ക്, ഫുൽക്ക് എന്ന് പറഞ്ഞാൽ കപ്പൽ എന്നാണ് അർത്ഥം. തൊട്ട് മുമ്പത്തെ വചനത്തിൽ നമ്മൾ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്, വഅലൈഹ വഅലൽ ഫുൽക്കി തുഹ്മലൂൻ എന്ന ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒട്ടകത്തിൻ്റെ മേലും കപ്പലിലും ആളുകൾ സഞ്ചരിക്കുന്നു. ഫുൽക്ക് എന്ന് പറഞ്ഞാൽ കപ്പലാണ്. അപ്പോൾ അനിസ്നഇൽ ഫുൽക്ക്, കപ്പൽ നിർമ്മിക്കാൻ വേണ്ടി നാം അദ്ദേഹത്തിന് ബോധനം നൽകി. ബി അയുനിന, ബി അയുനിന എന്ന് പറഞ്ഞാൽ അയ്യൻ എന്ന് പറഞ്ഞാൽ കണ്ണാണ്. അയ്യൻ എന്ന് പറയുന്നത് അതിൻ്റെ അയ്യനിൻ്റെ ജമ്മാണ് അയ്യുൻ. നമ്മളുടെ ദൃഷ്ടിയിൽ അഥവാ അള്ളാഹുവിൻ്റെ നോട്ടത്തിൽ തന്നെ നീ എന്ത് ചെയ്യുക? കപ്പൽ സൃഷ്ടിക്കുക, കപ്പൽ ഉണ്ടാക്കുക എന്ന് നൂഹിന് ഞാൻ ബോധനം നൽകി. വവഹീന, അതോടൊപ്പം തന്നെ കപ്പൽ അള്ളാഹുവിൻ്റെ നോട്ടത്തിൽ മാത്രമല്ല, വവഹീന, അള്ളാഹു ബോധനം നൽകിയതനുസരിച്ചിട്ടാണ്. എങ്ങനെയാണ് അള്ളാഹു നൽകുന്നത്? അതനുസരിച്ചുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യണം? കപ്പൽ നിർമ്മിക്കണം. എങ്ങനെ നിർമ്മിക്കണമെന്നും എന്ത് ചെയ്യണമെന്നുമൊക്കെ അള്ളാഹു കൃത്യമായി ബോധനം നൽകും, അതനുസരിച്ചുകൊണ്ട് പോകണമെന്നാണ്. എന്നിട്ട് ഫഇദാ ജാ അമ്രുന, അങ്ങനെ കപ്പലിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ, എന്നിട്ട് ഫഇദാ ജാ ആ, എന്നിട്ട് വന്നെത്തിയാൽ, അമ്രുന, നമ്മുടെ കൽപ്പന, കപ്പലിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞിട്ട് നമ്മളുടെ കൽപ്പന വന്നെത്തിക്കഴിഞ്ഞാൽ, വഫാറ തന്നൂർ, വഫാറ. ഫാറ എന്ന് പറഞ്ഞാൽ ഒഴുകി എന്നർത്ഥം. വഫാറ ഒഴുകുകയും ചെയ്താൽ, നമ്മുടെ കൽപ്പന വരികയും ചെയ്താൽ, ഒഴുകുകയും ചെയ്താൽ എന്ത്? തന്നൂർ. തന്നൂർ എന്ന് പറഞ്ഞാൽ അടുപ്പ് എന്നാണ് അർത്ഥം. അഥവാ അടുപ്പിൽ നിന്നുമാണ് വെള്ളം പൊട്ടി ഒഴുകിയതെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. വിശദത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോൾ ഇതാ ജാമ്രുന വഫാറ തന്നൂർ, നമ്മുടെ കൽപ്പന വരികയും അതോടൊപ്പം തന്നെ അടുപ്പിൽ നിന്നും പൊട്ടിയൊഴുകുകയും ചെയ്താൽ, ഫസ് ലുക്ക് ഫീഹ സലക യസ്ലുക്കു എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക എന്നർത്ഥം. ഉസ്ലുക്ക് എന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിക്ക് എന്നർത്ഥം, കൽപ്പനയാണ്. ഫസ് ലുക്ക്, അപ്പോൾ നീ പ്രവേശിപ്പിക്കണം. ഫീഹ അതിൽ, അഥവാ ആ കപ്പലിൽ പ്രവേശിപ്പിക്കണം. മിങ്കുല്ലിൻ സൗജൈനി ഇസ്നൈനി, എല്ലാ ജോഡികളും ഈ രണ്ടെണ്ണം അതിലേക്ക് പ്രവേശിപ്പിക്കണം. അഥവാ ഏതൊക്കെ ജീവികളുണ്ടോ ആ ജീവികളെല്ലാം ഈ രണ്ട് ജോഡികൾ, അഥവാ ആണും പെണ്ണുമാണ് ഒരു ജോഡി എന്ന് പറയുക, അങ്ങനത്തെ രണ്ടെണ്ണം അഥവാ നാല് ജീവികളെ ഒരേ ഗണത്തിൽപ്പെട്ട നാലെണ്ണം വീതം അതിലേക്ക് പ്രവേശിപ്പിച്ചു കൊള്ളണം. വ അഹ്ലക, അതോടൊപ്പം തന്നെ താങ്കളുടെ അഹ്ലുകാരെയും താങ്കളുടെ കൂട്ടക്കാരെയും ആൾക്കാരെയും പ്രവേശിപ്പിച്ചു കൊള്ളുക. ഇല്ല മൻ സബഖ്, അള്ളാഹു സുബ്ഹാനഹു പഠിപ്പിക്കുന്നു, ഇല്ല മൻ സബഖ്, നിനക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ ഒഴികെ ബാക്കിയുള്ള ആളുകൾ നീ പ്രവേശിപ്പിച്ചു കൊള്ളുക. അലൈഹിൽ ഖൗലു, എന്താണ് അവർ കഴിഞ്ഞു പോയത്? അവരുടെ മേൽ അള്ളാഹുവിൻ്റെ വാക്ക്, അഥവാ അവർ ശിക്ഷക്കർഹരാണ് എന്ന രൂപത്തിൽ അവരുടെ മേൽ വാക്ക് നിർബന്ധമായി കഴിഞ്ഞ മുൻഗണന ആളുകളൊഴികെയുള്ള താങ്കളുടെ അഹ്ലുകാർ, താങ്കളുടെ കൂടെ വിശ്വസിച്ച ആളുകൾ, അവരെ താങ്കൾ പ്രവേശിപ്പിച്ചു കൊള്ളണം. മിന്നുകും അവരിൽ, അഥവാ ഏതൊരു കൂട്ടരാണ് അള്ളാഹുവിൻ്റെ വചനം നേരത്തെ മുൻഗണഞ്ഞിട്ടുള്ളത്, അവരൊഴികെ നിങ്ങളുടെ ആൾക്കാരെ വിശ്വാസികൾ അതിലേക്ക് പ്രവേശിപ്പിക്കുക എന്നതിൻ്റെ അർത്ഥം. വലാ തുഹാതിബിനി, വലാ തുഹാതിബിനി, അദ്ദേഹത്തോട് പറയുന്നു നീ അഭിമുഖീകരിക്കാൻ വേണ്ടി പാടില്ല. ഫില്ലദീന ബലമൂ, അക്രമികളായ ഒരാളുകളുടെ വിഷയത്തിൽ നീ എന്ത് ചെയ്യാൻ പാടില്ല, എന്നോട് ചോദിക്കാൻ പാടില്ല. ഇന്നഹും മുഖറക്കൂ, നിശ്ചയമായും അവർ മുഖ്യ നശിപ്പിക്കപ്പെടുന്നതാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. ഇവിടെ അള്ളാഹു രണ്ടായത്തിൽ പഠിപ്പിക്കുന്നത് എന്താണ്? ഒന്നാമത്തെ നമുക്ക് മനസ്സിലാക്കി നൽകുന്നത്, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അനുഭവിച്ച പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, ആ കഷ്ടപ്പാടുകൾക്കൊടുവിലാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന. റബ്ബിൻ സുർനി ബിമാ കദബ, അള്ളാഹുവേ നിശേരിച്ച ആളുകളുടെ നീ എനിക്ക് വിജയം നൽകണേ, എന്നെ സഹായിക്കണേ. അള്ളാഹുവിൻ്റെ സഹായത്തിന് വേണ്ടി ഒരു പ്രവാചകൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കി എത്രയധികം പ്രയാസം അനുഭവിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ആ പ്രവാചകന് ഉലുൽ അസ്മിൻ്റെ പ്രവാചകന്മാരിൽ ഒന്നാമത്തെ ആളെ പഠിപ്പിക്കുന്നത്. അഥവാ പരീക്ഷണങ്ങളുടെ തീച്ചുളയിൽ വളരുകയും അതെല്ലാം പരിപൂർണമായും ക്ഷമിച്ചും സഹിച്ചും ഉൾക്കൊണ്ടും മുന്നോട്ട് നീങ്ങുകയും ചെയ്ത പ്രവാചകന്മാരാണ് മനക്കരുത്ത് നൽകപ്പെട്ട ഉലുൽ അസ്മിൻ്റെ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരിൽ ഒന്നാമത്തെ വ്യക്തിയാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. അത്രയധികം പ്രയാസം അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. ആ പ്രയാസങ്ങൾ സഹിക്കവയ്യാതായപ്പോഴാണ് അദ്ദേഹം അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അള്ളാഹുവോട് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല, ഇവിടെ നമുക്ക് ലഭിക്കുന്ന പാഠമാണ് അള്ളാഹു അവനിലേക്ക് അടുത്തവനെ അല്ലെങ്കിൽ അവനെ സഹായിച്ചവനെ അള്ളാഹു ഒരിക്കലും കൈവിടുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമെ കൈവിടിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനെ രക്ഷപ്പെടാനുള്ള മാർഗം അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ മാർഗം എന്താണ്? അനിസ്ന ഫുൽക ബി അയുനിന വ വഹീന, അള്ളാഹുവിൻ്റെ വഹിയാലും അള്ളാഹുവിൻ്റെ നോട്ടത്താലും കപ്പലുണ്ടാക്കുക എന്നുള്ളതാണ്. ലോകത്താദ്യമായിക്കൊണ്ട് കപ്പൽ നിർമ്മിച്ച വ്യക്തിയാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ചരിത്രം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ബി അയുനിന വ വഹീന, എങ്ങനെയാണ് കപ്പൽ നിർമ്മിക്കേണ്ടത് എന്ന് നാം വഹീ നൽകും, ഇങ്ങനെ ചെയ്യണമെന്ന് അദ്ദേഹത്തെ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിലക്ക് ലോകത്താദ്യമായി കപ്പൽ നിർമ്മിച്ചത് അദ്ദേഹമാണ്. ആ കപ്പൽ നിർമ്മിക്കുന്ന ചരിത്രത്തിൽ സൂറത്ത് ഹൂദിലും സമാനമായ സൂറത്തിലും കാണാൻ സാധ്യമാകും. കപ്പൽ നിർമ്മിക്കുന്നത് വലിയ പർവ്വതത്തിന് മുകളിലായിരുന്നു. സാധാരണ കടൽ തീരത്ത് അല്ലെങ്കിൽ പുഴയുടെ തീരത്തൊക്കെയാണ് കപ്പൽ നിർമ്മിക്കുക. എന്നാൽ അവിടെയൊന്നും നിർമ്മിക്കാതെ കപ്പലൊരു വലിയ ഉയരത്തിൽ നിർമ്മിച്ചപ്പോൾ തന്നെ ആളുകളൊക്കെ അദ്ദേഹത്തെ കളിയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഇത്രയും മുകളിൽ നിൽക്കുന്നത്, ഭ്രാന്തനാണ്, നമ്മൾ അന്നേ പറഞ്ഞില്ലേ ഇവന് ഭ്രാന്താണ്, ഇപ്പോൾ കണ്ടില്ലേ കപ്പലൊക്കെ ഈ മലയുടെ മുകളിൽ നിർമ്മിക്കുന്നു എന്ന രൂപത്തിലൊക്കെ അദ്ദേഹത്തിന് പ്രയാസങ്ങൾ, കളിയാക്കലുകൾ, കുത്തുവാക്കുകൾ അപ്പോഴും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അതിലെന്തെങ്കിലും ഹിക്മത്ത് ഉണ്ടാകുമെന്ന പരിപൂർണമായ വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അള്ളാഹു കൈവിടുന്നില്ല അദ്ദേഹത്തെ. മുനു അലൈഹി സ്വലാത്തു വസ്സലാമിയെ കപ്പൽ നിർമ്മിക്കാൻ വേണ്ടി അള്ളാഹു പഠിപ്പിക്കുന്നു. അതിനുശേഷം ഇവിടെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇദാജ അമ്രുന വഫാറത്തന്നൂർ, അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ പിന്നെ തന്നൂർ. തന്നൂർ എന്ന് പറഞ്ഞാൽ അടുപ്പ് എന്നാണ് അർത്ഥം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ ദൃഷ്ടാന്തമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. സാധാരണ നമുക്കറിയാം വെള്ളം പൊട്ടി ഒഴുകുന്നത്, ഉറവ പൊട്ടുന്നത് മണ്ണിൽ നിന്നാണ്. കിണറിലും കുളത്തിലുമൊക്കെ ഉറവ പൊട്ടിയിട്ട് വെള്ളം അതിലേക്ക് വരാറുണ്ട്. പക്ഷേ ഇവിടെ വെള്ളം പൊട്ടി ഒഴുകുന്നത് തന്നൂറിൽ നിന്നാണ് എന്ന് പഠിപ്പിക്കുന്നത്. തന്നൂർ എന്ന് പറഞ്ഞാൽ അടുപ്പ് എന്നാണ് അർത്ഥം. മറ്റൊന്ന് ഈ ആയത്തിന് വിശദീകരണം കൊടുത്ത പണ്ഡിതന്മാർ ഭൂമിയിൽ നിന്ന് മുറവ പൊട്ടി ഒഴുകി എന്ന വിശദീകരണം കൊടുത്തത് കാണാൻ സാധ്യമാകും. അതോടൊപ്പം തന്നെ വലിയ പ്രളയത്തിന് സമയമെത്തി എന്ന ആശയമാണ് ഇതിനുള്ളത് എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നേരെ ഇതിന് വാക്കർത്ഥം അടുപ്പുകൾ പൊട്ടി ഒഴുകി എന്നാണ്. പ്രൊഫസറെ പഠിപ്പിക്കുന്നത് അവരുടെ വീടുകളിലെ അടുപ്പിൽ നിന്ന് അവർ തീ കത്തുന്നതാണ് അടുപ്പ്. ആ അടുപ്പിലേക്ക് തീ കൂടിക്കഴിഞ്ഞാൽ അത് കെടുത്താൻ വേണ്ടി വെള്ളം ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ആ തീ കത്തുന്ന അടുപ്പിൽ നിന്നും ഉറവ പൊട്ടിയൊഴുകി വെള്ളം പുറത്തേക്ക് വരാൻ തുടങ്ങി. ആകാശത്ത് നിന്ന് മഴയും വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടുപ്പിൽ നിന്ന് ഉറവ പൊട്ടി വെള്ളം പുറത്തേക്ക് വന്നിട്ട് അതിങ്ങനെ ഉയർന്നുയർന്നുയർന്ന് വലിയ പ്രളയമായി തീരുകയും ചെയ്തു എന്ന് ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വലിയ പ്രളയസമാനമായ വെള്ളപ്പൊക്കം അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ തെന്നൂറിൽ നിന്നും പൊട്ടിയൊഴുകാൻ വേണ്ടി ചെയ്യുന്ന സന്ദർഭത്തിൽ അങ്ങനെ പ്രളയം വന്നെത്തി ആ കപ്പൽ ഇളകുന്നതിന് മുമ്പേ തന്നെ എന്ത് ചെയ്യണം? ഫസ്ലുക ഫീഹ മിൻകുല്ലിൻ സൗജൈനി സ്നൈൻ, അതിലേക്ക് പ്രവേശിപ്പിക്കേണ്ടത് എല്ലാ ഇനകളെയുമാണ്. അഥവാ അവിടെ ലഭ്യമായിട്ടുള്ള എല്ലാ ജീവികളും ആ ജീവികളെയെല്ലാം അതിലേക്ക് പ്രവേശിപ്പിക്കണം. ഈ കപ്പൽ മൂന്ന് തട്ടുകളായിരുന്നുവെന്നും ഓരോ തട്ടിലും ഓരോ തരത്തിലെ ജീവികളെ, ഡൊമസ്റ്റിക് ആനിമൽസിനെയും വൈൽഡ് ആനിമൽസിനെയൊക്കെ വേറെ വേറെ വേറെയാണ് അതിലേക്ക് പ്രവേശിപ്പിച്ചത്. മനുഷ്യന്മാർ ഏറ്റവും മുകളിലെ തട്ടിലാണ് എന്നൊക്കെ മുഫസ്സറുകൾ സൂചിപ്പിക്കുന്നത് കാണാൻ സാധ്യമാകും. എങ്ങനെയായിരുന്നാലും ആ കപ്പലിലേക്ക് എല്ലാ ഇണകളെയും പ്രവേശിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്. എല്ലാ ജീവികളുടെയും ഈ രണ്ട് ഇണകളെ പ്രവേശിപ്പിക്കുന്നു. കാരണം ഈ വെള്ളപ്പൊക്കത്തോടുകൂടി ഭൂമിയിലുള്ള ആ കപ്പലുള്ളത് ഒഴികെയുള്ള ബാക്കിയെല്ലാം നശിച്ചു എന്നാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പിന്നീടും അത് പെറ്റുപെരുകാൻ വേണ്ടിയാണ് ഇണകളെ, ഈ രണ്ട് ഇണകളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുന്നത്. മാത്രവുമല്ല പിന്നെ പ്രവേശിപ്പിക്കാൻ പറഞ്ഞത് ആരെയാണ്? വഅഹിലക്, താങ്കളുടെ അഹിലിക്കാർ. ഇവിടെ അഹിലി എന്ന് പറഞ്ഞാൽ അതിന് വിശദീകരണം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സാധാരണ അഹിലി എന്നതിന് കുടുംബക്കാർ, സ്വന്തക്കാർ എന്നൊക്കെയാണ് അർത്ഥം പറയാറുള്ളത്. പക്ഷേ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അഹിലിക്കാർ എന്ന് പറഞ്ഞാൽ അള്ളാഹു പഠിപ്പിക്കുന്ന അഹിലിക്കാർ അതൊരിക്കലും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരല്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പഠിപ്പിക്കുന്നത് അദ്ദേഹത്തിൽ വിശ്വസിച്ച വിശ്വാസികളാണ് യഥാർത്ഥ അഹിലിക്കാർ. അവിശ്വാസികളായ ആളുകൾ ഒരിക്കലും അഹിലിക്കാർ ആവുകയില്ല. അവർക്ക് ഭാഷാപരമായിക്കൊണ്ട് കുടുംബക്കാർ എന്ന് പറയാമെങ്കിലും വിശ്വാസികൾ എന്ന രൂപത്തിൽ അവർ ഒരിക്കലും അഹിലുകാർ, കുടുംബക്കാർ ആയിത്തീരുന്നില്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. അവരൊരിക്കലും അഹിലുകാർ. അതുകൊണ്ടാണ് ഈ ഒരാളെ സംബന്ധിച്ചിടത്തോളം വിശ്വസിച്ചിട്ടില്ല എങ്കിൽ ഭാര്യയായിരുന്നാലും മക്കളായിരുന്നാലും സഹോദരങ്ങളായിരുന്നാലും ഒന്നും അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. സൂറത്ത് തഹ്രീമിൻ്റെ അവസാന ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സത്യനിഷേധികൾക്ക് ഉദാഹരണമായി പഠിപ്പിക്കുന്നത് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെയും നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെയും ഭാര്യമാരെയാണ്. അവർ രക്ഷപ്പെട്ടിട്ടില്ല. ഭാര്യ എന്ന് പറഞ്ഞാൽ അഹിലുകാരാണ്, കുടുംബക്കാരാണ്. ഭാര്യയ്ക്ക് അഹിലി എന്ന് തന്നെ പ്രയോഗിക്കാറുണ്ട് ഇണ എന്ന അർത്ഥത്തിൽ. എന്നാൽ ആ ഭാര്യ സത്യനിഷേധികൾക്ക് ഉപമയായിക്കൊണ്ട് അള്ളാഹു പഠിപ്പിച്ചതാണ്. അവർ സത്യനിഷേധിയാണ്, അതുകൊണ്ട് അഹിലുകാരുടെ കൂട്ടത്തിൽ പെടുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളെക്കുറിച്ച് ഹദീസിൽ കാണാം അവർ സ്വർഗാവകാശിയിലാകുന്നില്ല എന്ന്. കാരണം വിശ്വസിച്ചിട്ടില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിതാവിന് പ്രാർത്ഥന പാപമോചനം തേട്ടെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞു. കാരണം വിശ്വസിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെ അഹിലുകാർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പിന്നെ കുടുംബക്കാരെന്നല്ല, മറിച്ച് വിശ്വാസികൾ എന്ന അർത്ഥത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പഠിപ്പിക്കുന്നത്. അതിനുശേഷം അള്ള വീണ്ടും പറഞ്ഞു ഫൈറസ്തവയിച്ച അൻച ഫൈറസ്തവയിച്ച, അങ്ങനെ നീ ശരിപ്പെട്ട് കഴിഞ്ഞാൽ, നേരെയായി കഴിഞ്ഞാൽ, അൻച താങ്കൾ, വമമഅക താങ്കളുടെ കൂടെയുള്ളവരും, അലൽ ഫുൽക്കി കപ്പലിൽ, കപ്പലിൽ അങ്ങനെ എല്ലാവരും പൂർത്തിയായി കഴിഞ്ഞാൽ, ഫഖുലിൽ ഹംദ് നീ പറയണം, അൽഹംദുലില്ലാഹ് അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും, അല്ലദീ അവൻ എങ്ങനെയുള്ളവനാണ്, നജ്ജാന നമ്മളെ രക്ഷിച്ചവനാണ്, മിനൽ ഖൗം സമൂഹത്തിൽ നിന്ന്, ആൾക്കാരിൽ നിന്ന്, അല്ലാലിമീൻ അക്രമികൾ. അപ്പോൾ നീയും നിൻ്റെ കപ്പലും നിൻ്റെ കൂടെയുള്ള ആളുകളും കപ്പലിൽ കയറി അവർ നേരെയായി കഴിഞ്ഞാൽ, രക്ഷപ്പെട്ടു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നീ പറയണം, അള്ളാഹുവേ അക്രമികളായ കൗമിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചവനെ അള്ളാഹു നിനക്കാകുന്നു സർവസ്തുതിയുമെന്ന് പറഞ്ഞുകൊള്ളുക. കാരണം അദ്ദേഹത്തെ അത്രയും കാലം 950 കൊല്ലം പ്രയാസപ്പെടുത്തിയ മുഴുവൻ ആളുകളും നശിപ്പിക്കപ്പെട്ടു, മുക്കി നശിപ്പിക്കപ്പെട്ടു കപ്പലിന് പുറത്താണ്. അവർക്കൊരിക്കും രക്ഷയുണ്ടാവുകയില്ല. കപ്പലിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകൾ മാത്രമാണ് രക്ഷപ്പെടുന്നത്. കാരണം കപ്പൽ തന്നെ ഉയർന്ന ഒരു സ്ഥലത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്രയും വെള്ളം അവിടേക്ക് ഉയർന്ന് കയറിയെങ്കിൽ മാത്രമേ ആ കപ്പൽ ഇളകി മുന്നോട്ട് നീങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് താഴെയുള്ള മുഴുവൻ ആളുകളും മുങ്ങി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വലിയ മരങ്ങൾക്ക് മുകളിൽ കയറിയിട്ട് രക്ഷപ്പെടുമെന്ന് വാദിച്ച ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഒരു മകൻ സത്യനിഷേധിയായിക്കൊണ്ട് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. തൻ്റെ കൂടെ കയറിയെന്ന് നൂഹ് അലൈഹി യാ ബുനയ്യർ കമ്മഅന, എൻ്റെ പൊന്നു മോനെ ഞങ്ങളുടെ കൂടെ കയറിയെന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരുന്നു. പക്ഷേ ആ മകൻ സത്യനിഷേധിയായതുകൊണ്ട് തന്നെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയെ തള്ളിക്കളയുകയും ഞാൻ രക്ഷപ്പെടുമെന്ന് പറയുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധിയായ വിശ്വസിക്കാത്ത ആ മകനെ മുക്കി നശിപ്പിക്കുകയും ചെയ്തു എന്ന് ഖുർആനിൽ അള്ളാഹു മറ്റൊരിടത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രക്ഷിച്ചവനായ, അക്രമികളിലും രക്ഷിച്ചവനായ അള്ളാഹുവേ, നിനക്കാകുന്നു സർവസ്തുതിയുമെന്ന് നീ പറഞ്ഞുകൊള്ളുക. വീണ്ടും പറയേണ്ടതാണ് വക്കുൽ, നീ വീണ്ടും പറയണം, റബ്ബി, എൻ്റെ റബ്ബേ, എൻ്റെ രക്ഷിതാവേ, അൻസിൽ നീ, നീ ഞങ്ങൾ എന്നെ ഇറക്കിത്തരണമേ, മുൻസലൻ, ഒരു സ്ഥലത്ത്, ഇറക്കപ്പെടുന്ന ഒരു സ്ഥലത്ത്, ഒരു താവളത്തിൽ, മുബാറക്കൻ, എങ്ങനെയുള്ളത്, അനുഗ്രഹിക്ക, അനുഗ്രഹീതമായ, പവിത്രമായ, ബറക്കത്തുള്ളതായ ഒരു സ്ഥലത്ത് ഇറക്കണമേ. വ അൻത ഖൈറുൽ മുൻസിലീൻ, നീയാണ് ഇറക്കിത്തരുന്നവരിൽ ഏറ്റവും ഉന്നതൻ. അഥവാ അള്ളാഹുവേ, ഞങ്ങളെ ഏറ്റവും സുരക്ഷിതമായ, ബറക്കത്തായ ഒരു സ്ഥലത്തേക്ക് ഞങ്ങളെ നീ ഇറക്കി നൽകണമേ. ഈ കപ്പലിൽ ഇറങ്ങി ഇളകി ഇങ്ങനെ പോകുന്നതിനപ്പുറത്ത് അള്ളാഹുവിനെ ഏറ്റവും നന്നായി ഇറക്കുന്നവൻ അള്ളാഹുവെ നീയാണ്. ആ സുരക്ഷിതമായ സ്ഥാനത്ത് ഞങ്ങളെ നീ എത്തിക്കണമേ എന്ന് നീ വീണ്ടും പ്രാർത്ഥിച്ചുകൊള്ളുക എന്ന് അള്ളാഹുവോട് താങ്കൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുകയും ഏറ്റവും നല്ല ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്തു. ആ കപ്പലിൽ കയറുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണമെന്ന് സൂറത്ത് ഹൂദിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ബിസ്മില്ലാഹി മജ്രേഹ വ മുർസാഹ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. മജ്രാഹ എന്നല്ല, മജ്രേഹ. ഖുർആനിൽ ഇമാലയുള്ള എകാരത്തിൽ ഉച്ചരിക്കേണ്ട ഒരു ആയത്താണത്. അങ്ങനെയാണ് കപ്പലിൽ കയറുമ്പോൾ, വാഹനത്തിൽ, വെള്ളത്തിലോടുന്ന വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ ആ കപ്പൽ ജൂതി പർവ്വതത്തിൽ നങ്കൂരമിട്ടു, അവിടെയാണ് വെള്ളം ഇറങ്ങിയിട്ട് ആ പർവ്വതത്തിന് മുകളിൽ പോയി നിന്നത് എന്ന് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വേറെയും സ്ഥലത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ കപ്പൽ അള്ളാഹു പറഞ്ഞ മുബാറക്കായ, നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ച രൂപത്തിൽ ഒരു സുരക്ഷിതമായ സ്ഥാനത്ത് ഇറങ്ങുകയുണ്ടായി. എന്നിട്ട് അള്ളാഹു ആയത്ത് ആ വിഷയത്തെ അവസാനിപ്പിക്കുന്നത് ഇന്ന ഫീ ദാലിക ആയാത്തിൻ വ ഇൻ കുന്നാ ലമുബ്തലിൻ. ഇന്ന, നിശ്ചയമായും, ഫീ ദാലിക, അതിലുണ്ട്, ല ആയാത്ത്, ഒരായത്തല്ല, ആയത്തെന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തം എന്നാണ്, ആയാത്ത് എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തങ്ങൾ, വലിയ ദൃഷ്ടാന്തങ്ങൾ അതിലുണ്ട്. വ ഇൻ കുന്ന, നിശ്ചയമായും നാം ആകുന്നു, ലമുബ്തലീൻ, പരീക്ഷിക്കുന്നവനാകുന്നു. അഥവാ നിശ്ചയമായും ഈ കാര്യത്തിൽ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്, നാം പരീക്ഷിക്കുന്നവരാകുന്നു അള്ളാഹു പഠിപ്പിക്കുന്നു. അഥവാ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത്രയും വർഷം അനുഭവിച്ചത്. അപ്പോൾ എത്ര വലിയ പരീക്ഷണമായിരുന്നാലും, എത്ര കൊല്ലങ്ങായിരുന്നാലും, ആ പരീക്ഷണങ്ങളിലെല്ലാം അള്ളാഹുവിലേക്ക് അടുക്കുന്നവന്, അള്ളാഹുവിനെ കൂട്ടിപ്പിടിക്കുന്നവന്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവന്, അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നവന്, അവന് എല്ലാ സഹായവും അള്ളാഹു നൽകും, ഒരിക്കലും അള്ളാഹുവിനെ പ്രയാസപ്പെടുത്തില്ല എന്ന വലിയ ഗുണപാഠമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളിൽ നൂഹ് നബിയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രവാചകന ചരിത്രം ഈ സൂറത്തിൽ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വലിയ ചരിത്രം കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതിൽ നമ്മൾ ഉൾക്കൊണ്ട പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രവാചകനെ ജീവിതത്തിലെ മാതൃകയാക്കി അദ്ദേഹത്തിൻ്റെ പ്രയാസവും ക്ഷമയും തവക്കുലുമെല്ലാം ജീവിതത്തിൽ നേടിയെടുത്ത് ജീവിതം മുന്നോട്ട് നയിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഈ ശബ്ദലോകത്തെ നിശബ്ദമാക്കും.
2: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റും എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവീക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്കെത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെൻറ്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിൻ്റെയും ആനന്ദത്തിൻ്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറും ഒരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
1: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അവർ സമമാവുകയില്ല. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരും ദുഷ്കർമ്മിയുമാകട്ടെ, അവരും സമമാവുകയില്ല. എന്തോ വളരെ കുറച്ചേ നിങ്ങൾ ആലോചിക്കുന്നുള്ളൂ. അന്ത്യഘട്ടം വരുന്നതുവരെ അതിൽ സന്ദേഹമേ ഇല്ല, എങ്കിലും മനുഷ്യരധികമാളും വിശ്വസിക്കുന്നില്ല എന്ന് തുടങ്ങിയൊരു വചനമാണ്, എന്ന ആശയത്തിലുള്ള വചനമാണ് നമ്മൾ സൂറത്തുൽ മുഅ്മിനിലെ 58 മുതൽ 59 വരെയുള്ള വചനം കേട്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ഖാരി അബൂബക്കർ ഷാത്തിരി, അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം. നമ്മുടെ ഖുർആൻ റേഡിയോ ഇടയ്ക്ക് വെച്ചെങ്കിലും കേൾക്കുന്ന ആളുകളുണ്ടാവുമെന്നേ വിചാരിക്കുന്നത്. അബൂബക്കർ ഷാത്തിരിയുടെ ശബ്ദവും അദ്ദേഹത്തിൻ്റെ ഖിറാത്തും ഒക്കെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലായി ആളുകൾ കേൾക്കുന്ന ഖാരികളിൽപ്പെട്ട ഒരാളാണ് അബൂബക്കർ ഷാത്തിരി. സൗദിയിലെ ജിദ്ദയിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ ഖുർആൻ ഹിഫ്ളു പൂർത്തിയാക്കി പ്രശസ്ത അധ്യാപകരുടെ കീഴിൽ തജ്വീദ്, ഖിറാത്ത്, ശാസ്ത്രങ്ങളിൽ ഉയർന്ന നിലവാരത്തിലുള്ള പഠനമൊക്കെ നടത്തി. ഖുർആനിലും ശാസ്ത്രത്തിലും തജ്വീദിലും വിവിധ ഉയർന്ന തല പഠനങ്ങൾ നടത്തിയ വ്യക്തിയാണ്. ഇമാമത്ത്, ദാഇ പഠന രീതികളിലെ മിക്ക മേഖലയിൽ പരിശീലനം സിദ്ധിച്ച വ്യക്തിയാണ്. അദ്ദേഹം ജിദ്ദയിലെ പ്രശസ്തമായ നിരവധി മസ്ജിദുകളിൽ ഇമാമായി, ഖാരിയായൊക്കെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള വിവിധ ഖുർആൻ സമ്മേളനങ്ങളിലും പരിപാടികളിലും പങ്കെടുക്കുന്ന വ്യക്തി. ഇങ്ങനെയൊക്കെയുള്ള അബൂബക്കർ ഷാത്തിരിയുടെ ഖിറാഅത്താണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്.
1: ഒരു സന്തോഷവാർത്ത, കാഴ്ചപരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ചപരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ചപരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ചപരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, 10,000-ങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോയായി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷേ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും. ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ, ഈ ദാമ്പത്യ രംഗത്തുള്ള പ്രശ്നങ്ങളിൽ പൊതുവായി എല്ലാ പ്രശ്നങ്ങളും കേൾക്കുമ്പോൾ, പ്രത്യേകിച്ചും പുതിയതായി വിവാഹം കഴിഞ്ഞ ആളുകളുടെ പ്രയാസങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ, അതിൽ പൊതുവായി വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം വിവാഹിതരാകുന്നു.

0: ഭർത്താക്കന്മാരുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര ഒരു പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക, സാമ്പത്തികമായ ചെലവുകൾ വഹിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഒരു ഉത്തരവാദിത്തപൂർവമായ പെരുമാറ്റം ഭർത്താക്കന്മാരിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്ന ഒരു പരാതിയാണ് കേൾക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതിന് രണ്ട് പരിഹാരങ്ങളാണ് ഉള്ളത്. ഒന്ന്, വിവാഹിതരാകുന്ന ഭർത്താക്കന്മാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തങ്ങൾ വിവാഹം കഴിച്ച സ്ത്രീകൾ എപ്പോഴും ഏത് രൂപത്തിൽ തങ്ങളെ സംരക്ഷിക്കും, തങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കും, ഏറ്റെടുക്കും എന്നു തന്നെയാണ് അവർ ആദ്യഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കുന്നത്. ഇതെനിക്കൊരു വിജയകരമായ ദാമ്പത്യമാകുമോ, എന്നെ സ്നേഹിച്ചും എന്നെ സംരക്ഷിച്ചും കൊണ്ടുപോകുമോ എന്നത് തന്നെയാണ് അവർക്കറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടല്ലോ, ഞാൻ എന്തിനു ബുദ്ധിമുട്ടണം എന്ന് ചിന്തിക്കുന്ന ഒരു നിസ്സംഗത നിങ്ങളുടെ കുടുംബജീവിതത്തെ തന്നെ തകർത്ത് കളയും. ഒരു സ്ത്രീക്കും നിങ്ങളെ ഉൾക്കൊള്ളുവാനോ നിങ്ങളുടെ കൂടെ ജീവിക്കാനോ സാധ്യമല്ലെന്ന് മാത്രമല്ല, നിങ്ങളെ ഒഴിവാക്കി പോകുന്നതിൽ അവരൊരു വിഷമവും കാണുകയില്ല. കാരണം കൂടെ നിൽക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല എന്നായിരിക്കും അവരുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്, അലാ വസ്തൗസു ബിന്നിസായി ഖൈർ, സ്ത്രീകളോട് നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം, അവരെപ്പറ്റി പറയുന്ന നല്ല ഉപദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം. ഫഇന്നമാ ഹുന്ന അവാനിൻ ഇന്ദക്കും, നിങ്ങളുടെ മേൽ നിങ്ങളുടെ അടുക്കൽ അവരൊരു ബന്ധനസ്ഥരാണ് എന്ന് പറഞ്ഞാൽ അവരെ നിങ്ങൾ തടഞ്ഞു വച്ചിരിക്കുകയാണ്. നിങ്ങൾ നൽകിയില്ലെങ്കിൽ അവർക്ക് ലഭിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. ലൈസ തംലികൂന മിൻ ഹുന്ന ഷൈഅൻ ഗൈറ ദാലിക്, ഇല്ല അയ്യ ഇത്തീന ബി ഫാഹിഷത്തി മുബയ്യൻ, നിങ്ങൾക്ക് അവരോട് എന്തെങ്കിലും ഒരു എതിർ സമീപനം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ വ്യക്തമായ എന്തെങ്കിലും നീചവൃത്തികൾ അവരിൽ നിന്നുണ്ടായാൽ മാത്രമേ ഉള്ളൂ. ഇനി അത് ചെയ്താൽ തന്നെ എന്തുള്ളൂ, മാന്യമായ നിലയ്ക്ക് അവരോട് പ്രതികരിക്കാൻ പാടുള്ളൂ. ഫൈൻ ഫാലിന ഫഹജുറുഹുന ഫിൽമദാജ്, കിടപ്പറകളിൽ നിങ്ങൾക്ക് വിട്ടുകിടക്കാം. ഒലരിബുഹുന ലർബൻ ഗൈറ മുബറ്, അടിക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ ഗൈറ ശദീദിൻ വല ഷാഖ് എന്നാണ്, ശരിക്കും ഒരു ബുദ്ധിമുട്ടോ വിഷമോ ഉണ്ടാക്കാത്ത രൂപത്തിലുള്ള ഒരു ശിക്ഷാ നടപടികൾ. അങ്ങനെ ഫൈൻ അത്തനക്കും ഫരാത്ത ബുഹു അലൈഹിന് സബീല, അങ്ങനെ അവർ നിങ്ങളുടെ ആ ഒരു നടപടിക്രമങ്ങളിൽ അവർ നിങ്ങളെ അനുസരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ പിന്നെ അവരുടെ മേൽ യാതൊരു മാർഗവും നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. അല വ ഇന്ന ലക്കും അല നിസായിക്കും ഹക്ക, സ്ത്രീകൾ നിങ്ങൾക്ക് ചില കടമകൾ ചില ബാധ്യതകൾ നിർവഹിച്ചു തരേണ്ടതുണ്ട്, മറിച്ച് വൽ നിസായിക്കും അലയിക്കും ഹക്ക, സ്ത്രീകളോട് നിങ്ങൾക്കും ചില കടമകളുണ്ട് എന്ന് പറയുമ്പോൾ ഈ കടമയുടെ നിർവഹണം, ഞാൻ നിന്നെ ഏറ്റെടുക്കാനും കൊണ്ടു നടക്കാനും നിന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാനും പര്യാപ്തനും അതിന് സന്നദ്ധനുമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നിടത്ത് ഒരു ഭർത്താവ് വിജയിക്കുമ്പോൾ ഇത്തരം പരാതികൾ ഒരിക്കലും ഒരു സ്ത്രീയിൽ നിന്ന് ഉണ്ടാവുകയില്ല. എന്നാൽ ഇതിലേറെ പ്രധാനം, ഒരു പുരുഷൻ തൻ്റെ ഭാര്യയോടുള്ള കടമകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു രണ്ടാമത്തെ മാർഗമെന്ന് പറഞ്ഞാൽ അത് ഒരു സ്ത്രീ തൻ്റെ അവകാശങ്ങൾ തൻ്റെ ഭർത്താവിനോട് ചോദിച്ചു വാങ്ങുക തന്നെയാണ് വേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലാ വ ഇന്ന ഹഖഹുന്ന അലൈക്കും അൻ തുഹ്സിനു ഇലൈഹി, പുരുഷന്മാർക്ക് സ്ത്രീകളോടുള്ള ബാധ്യത അവരോട് നന്മ ചെയ്യലാണ്. നല്ല നിലക്ക് ഫീ കിസ്വത്തിഹിന്ന വ തഅമിഹിൻ, നല്ല വസ്ത്രവും നല്ല ഭക്ഷണവും അവർക്ക് നൽകുക എന്നുള്ളതാണ് പുരുഷന്മാരുടെ ബാധ്യത എന്ന് പഠിപ്പിക്കപ്പെടും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പൊതുവേ മറ്റുള്ളവർക്കെല്ലാം ചോദിക്കാതെ നൽകുന്നു പുരുഷന്മാർ, പെങ്ങൾക്ക് കൊടുക്കണമെങ്കിലും ഉമ്മാക്ക് കൊടുക്കണമെങ്കിലും ഒക്കെ അവർ ചോദിക്കാതെ കൊടുക്കും, അവരെ സ്നേഹിക്കും, അവർക്ക് വേണ്ടത് കൊണ്ടുപോയി കൊടുക്കും. എന്നാൽ ഭാര്യയുടെ കാര്യം പൊതുവേ ഒരു അശ്രദ്ധയിലും ഉദാസീനതയിലുമാണ് പല ഭർത്താക്കളും അങ്ങനെയാണ്. കാരണം ആവശ്യമുണ്ടെങ്കിൽ അവർ ചോദിക്കുമെന്നാണ് വെയ്പ്. അതാണ് പല ഭർത്താക്കളും ഭാര്യമാർക്ക് നൽകാത്തതിൻ്റെ പ്രയാസം, എന്നെ അയാളൊന്നും സ്നേഹിക്കുന്നില്ല, എനിക്ക് ഭക്ഷണം തരുന്നില്ല, എനിക്കൊരു കാര്യം ചോദിക്കാതെ കിട്ടൂല എന്നൊക്കെ അവർ പറയും. ചോദിച്ചു വാങ്ങണം, സ്ത്രീകൾ എന്ത് ചെയ്യണം, ഭർത്താക്കന്മാരിൽ നിന്ന് ചോദിച്ചു വാങ്ങണം, ചോദിക്കാതെ കൊടുക്കണ്ടേ കൊടുക്കണം. പക്ഷെ തന്നില്ലെങ്കിൽ എന്താണ്, എന്താണോ നിങ്ങൾ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് നിങ്ങൾ ആവശ്യപ്പെട്ട് തന്നെ വാങ്ങും. അതിൽ ഒരു തെറ്റുമില്ല. അതുകൊണ്ട് ഒരു ദോഷവും വരൂ. ഒന്ന്, ഇന്ന ഹക്കഹുന്ന അലയിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായത് നിങ്ങൾ ഭാര്യമാരോട് നിങ്ങൾ ചെയ്യേണ്ട ബാധ്യത എന്ന് പറഞ്ഞാൽ അവിടെ വസ്ത്രവും അവിടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കലാണ്. അപ്പം ആ ആവശ്യങ്ങൾ ധൈര്യസമേതം എന്താണ് തൻ്റെ ഭർത്താക്കളോട് ആവശ്യപ്പെടാൻ ഓരോ സ്ത്രീക്കും അവകാശമുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു മാസത്തിന് എത്ര രൂപയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടത്, അത് നിങ്ങൾക്ക് നിർബന്ധമായും ശമ്പളം കിട്ടുമ്പോഴാവും. നിങ്ങൾക്ക് വസ്ത്രം വേണോ, നിങ്ങൾക്ക് ന്യായമായ ധൂർത്തല്ലാത്ത ആർഭാടമല്ലാത്ത അനാവശ്യമല്ലാത്ത പടച്ചലിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് കുറ്റം കിട്ടാത്ത എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് അവരോട് ധൈര്യമായി ചോദിക്കാം. ഒരു പ്രശ്നവും അതിലില്ല. ഇങ്ങനെ ചോദിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രം ലഭിക്കാതിരിക്കും, ബാക്കിയുള്ളവർക്കൊക്കെ ലഭിക്കും. ഒരു പക്ഷേ തങ്ങൾക്ക് ലഭിക്കേണ്ടത് തരുന്നില്ലെങ്കിൽ ഒരു ഭർത്താവിൽ നിന്ന് സമ്മതമില്ലാതെ എടുക്കാൻ പോലും അനുവാദം നൽകിയതുപോലെയാണ് നമുക്ക് ഹദീസുകളെന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് ഇതിൻ്റെ പരിഹാരം തൻ്റെ ആവശ്യം, താൻ എങ്ങനത്തെ ഒരു പെരുമാറ്റവും എങ്ങനത്തെ ഒരു ചെലവും എങ്ങനത്തെ ഒരു സമീപനവുമാണ് ഭർത്താവ് എന്ന് ആഗ്രഹിക്കുന്നത് അത് ചോദിച്ചു വാങ്ങാൻ. നിങ്ങൾക്ക് ഒരു ഡോക്ടർ കാണുമെങ്കിൽ അത് അദ്ദേഹം തന്നെ കൂടെ വരണമെന്ന് നിർബന്ധിക്കാൻ. ആവശ്യമെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ നിങ്ങൾ പറയുകയും അത് നിർവഹിപ്പിക്കുകയും വേണം. ആദ്യഘട്ടങ്ങളിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരുന്നാൽ പിന്നീട് ജീവിതകാലം മുഴുവനും അത് ചെയ്യാത്തൊരു നിരുത്തരവാദപരമായ അവസ്ഥയിലേക്കാണ് എത്തുക. നിർബന്ധമായി ഇതൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് ഭർത്താക്കളോട് പറയുന്നതോടൊപ്പം ഇത് ലഭിക്കാത്ത സ്ത്രീകൾ മറ്റുള്ളവരോട് പരാതി പറഞ്ഞ് വിഷമിച്ച് ജീവിക്കാതെ അതെല്ലാം വാങ്ങാൻ അവർ പഠിക്കണം എന്നു തന്നെയാണ് പ്രധാനപ്പെട്ട ഭാഗം. തങ്ങളുടെ അവകാശങ്ങളെയും ബാധ്യതകളെയും ആർക്കും അവകാശമാണെങ്കിൽ ചോദിച്ചു വാങ്ങാൻ. നിങ്ങൾക്കൊരു ജോലി ചെയ്താൽ ശമ്പളം കിട്ടാൻ നിങ്ങളുടെ അവകാശമാണെങ്കിൽ ആ ശമ്പളം തരാതിരുന്നാൽ അതിൽ വിഷമിച്ചും പരാതി പറയുന്നതിലുപരി ആ ശമ്പളം വാങ്ങാൻ എന്തു വഴികളുണ്ടെന്ന് ചിന്തിക്കുകയല്ലേ വേണ്ടത്. അതുകൊണ്ട് ഈ രൂപത്തിൽ നിർവഹിക്കപ്പെടുമ്പോൾ ഇത്തരം പരാതികൾ ഉണ്ടാകുന്നില്ല. ഇതിൻ്റെ പേരിൽ വിവാഹ മോചനങ്ങളുണ്ടാകുന്നില്ല. ഇത്തരം പ്രയാസങ്ങൾ അത്തരം സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്നുമില്ല. എല്ലാം ദീനിയായ അടിസ്ഥാനങ്ങളിൽ തന്നെ മനസ്സിലാക്കി പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തുവെന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ ഇൻസൈറ്റ്. നമ്മോട് സംസാരിക്കുന്നു ഹിലാൽ സലീം സി പി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറെ പ്രിയപ്പെട്ടവരെ, സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം സ്ത്രീകളെ അടിച്ചമർത്തുന്നു, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ സ്ത്രീകളെ അടിച്ചമർത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ ഏതേത് വിഷയങ്ങൾ നോക്കിക്കഴിഞ്ഞാലും സ്ത്രീകളുടെ ശവക്കുഴിയാണ് ഇസ്ലാം എന്നൊക്കെ പറയുന്ന പല ആളുകളെയും നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ, നാട്ടിലൊന്നും അങ്ങനെ ഇല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലുള്ള വിദ്വേഷത്തിൻ്റെ പടുകുഴിയിൽ വീണ കുറേ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അവർ സ്ഥിരം അവിടെ നിന്ന് ഛർദ്ദിക്കുന്ന ഒരു കാര്യമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഖബറാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഖബറാണ്. സ്ത്രീകളെ യാതൊരു തരത്തിലുള്ള ഒരു മാന്യതയും അവർക്ക് കൊടുക്കാത്ത, യാതൊരു തരത്തിലുള്ള പരിഗണനയും അവർക്ക് കൊടുക്കാത്ത, ഏതെങ്കിലും തരത്തിലുള്ള ഒരു മനുഷ്യനായി പോലും സ്ത്രീയെ പരിഗണിക്കുന്നില്ല. അവരുടെ വ്യക്തിത്വത്തെ ഇസ്ലാം നിഷേധിക്കുന്നു. അതുകൊണ്ട് അവരുടെ വസ്ത്രധാരണം അങ്ങനെയാക്കി മാറ്റി. അതുകൊണ്ട് അതുപോലെ തന്നെ അവരുടെ ഏത് വിഷയം എടുത്ത് പരിഗണിച്ചു കഴിഞ്ഞാലും അവരെ ഒരു സെക്കൻഡ് സെക്സാക്കി മാറ്റുക, അങ്ങനെയാണ് ഇസ്ലാം മുന്നോട്ട് പോകുന്നത്. ഒരു പുരുഷനാദ്യം അതിനുശേഷം സ്ത്രീ, പുരുഷനാദ്യം അതിനുശേഷം, ആ രീതിയിൽ അവരെ മാറ്റി നിർത്തുകയാണ് ഇസ്ലാം ചെയ്യുന്നത് എന്നുള്ള നിലക്കുള്ള ഒരു ആഖ്യാനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ. പലപ്പോഴും ഇങ്ങനെയുള്ള ആശയങ്ങൾ കേൾക്കുന്ന സമയത്ത് പലപ്പോഴും ഈ പെൺകുട്ടികളായിട്ടുള്ള ആളുകൾ, അപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കി, നമ്മളെ വീട്ടിൽ ഇപ്പോൾ ഒരു കുട്ടി ആലോചിക്കുകയാണ്, ഒരു ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ അല്ലെങ്കിൽ റീലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ചിന്ത എങ്ങനെ പോവുക? അവരുടെ ചിന്ത സ്വാഭാവികമായിട്ടും നമ്മൾ സ്വയം ആലോചിച്ചേക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കും, ശരിയാണ്, ഞാൻ എൻ്റെ കുടുംബത്തിൽ വീട്ടിൽ പിന്നെ പാത്രം കഴിക്കുന്ന ഉമ്മയാണ്, രാവിലെ ഏറ്റവും രാവിലെ എണീക്കുന്നു, ഏറ്റവും അവസാനം ഉറങ്ങുന്നു, എല്ലാം ഉമ്മയാണ് ചെയ്യുന്നത്, ബാക്കിയുള്ള ആളുകളൊക്കെ ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോകുന്നു, അവരൊന്നും ഒരു ഏതെങ്കിലും തരത്തിൽ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും നിൽക്കുന്നില്ല, എല്ലാം ഉമ്മ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇനി ഇതൊക്കെ ചെയ്തിട്ടും ആരാണ് എല്ലാ കാര്യങ്ങളും എടുക്കുന്നത്? ഞാനൊക്കെ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വീട്ടിലെന്തെങ്കിലും വോയിസ് ഉണ്ടോ? ഞാനിക്ക് എന്തെങ്കിലും വോയിസ് ഉണ്ടോ? ഇല്ല, എല്ലാം ഇവരിങ്ങനെ തീരുമാനിക്കും, പുരുഷന്മാരിങ്ങനെ തീരുമാനിക്കും. നമ്മുടെ ഈ ഇസ്ലാമിൻ്റെ കുടുംബ സംവിധാനം എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പാട്രിയാർക്കിയാണ്. കാരണം നമ്മളിങ്ങനെ നോക്കി നിൽക്കുക, കേട്ട് നിൽക്കുക, പണിയെടുക്കുക, എല്ലാം ഇവർ കൊണ്ടുപോകും, ഈ പറയുന്ന ആണുങ്ങളെല്ലാം കൊണ്ടുപോകും എന്ന് പറയുന്ന അങ്ങനെയുള്ള ചിന്തകൾ വരുന്ന ആൾക്കാരുണ്ട്. അത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ചിന്ത ഒരു പക്ഷേ ശരിയായിരിക്കാം. കാരണം നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൾച്ചറൽ മിക്സിങ്ങിൻ്റെ ഭാഗമായി അങ്ങനെ വന്ന ആളുകളാണ്. കാരണം ഇവിടെ പ്യുവർ ആയിട്ടുള്ള ഇസ്ലാമൊന്നുമല്ല. നമ്മൾ ഏത് വിഷയങ്ങളിൽ, ഇപ്പം കുടുംബത്തിൻ്റെ വിഷയം മാത്രമല്ല, ഏത് വിഷയം നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും പ്യുവർ ആയിട്ടുള്ള ഇസ്ലാം അവിടെ ഉണ്ടാകണമെന്നൊന്നുമില്ല. അവിടെ പലപ്പോഴും പല കൾച്ചറുകളും പല സംസ്കാരങ്ങളും മിക്സ് ചെയ്തിട്ടുള്ള പല മാമൂലുകൾ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഇവിടെയുള്ള കുറേ സംഗതികളൊക്കെ, അതൊക്കെ ചേർന്ന് നിന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും പലപ്പോഴും ഉണ്ടാവുക. അവിടെയാണ് ഈ പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണ് ഈ വിഷയങ്ങളിലൊക്കെ പറയുന്നത് നമ്മൾ പഠിക്കുക. നമ്മൾ ഒരു ഒരു ജഡ്ജ്മെൻറ്റ് ചെയ്യുന്ന ഒരു സംഗതിയെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് അതെന്താണെന്നെങ്കിലും മിനിമം നമുക്ക് ഒരു ധാരണ ഉണ്ടാവണമല്ലോ. നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ഇസ്ലാമിൻ്റെ കുടുംബ സംവിധാനം, അതുകൊണ്ട് ഇസ്ലാം സ്ത്രീവിരുദ്ധമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, എങ്ങനെയാണ് നമ്മളാ പറയുന്ന ഇസ്ലാം നമ്മൾ എതിർക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലെങ്കിൽ നമ്മൾ എതിർത്ത ഇസ്ലാമിൻ്റെ ആ വശം, അങ്ങനെ തന്നെയാണ് ഇസ്ലാം പറയുന്നത് നമ്മൾ ആലോചിക്കണ്ടേ. അവിടെയാണ് ഇസ്ലാം എന്താണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് എന്നുള്ളത് ശരിക്കും പറഞ്ഞതൊരു കുറച്ചുകൂടി വലിയ വൈഡായിട്ടുള്ള വിഷയമാണ്. പക്ഷേ ഇത് വളരെ അതിലെ വളരെ ചെറിയ കുറച്ച് ഇൻസ്റ്റൻസസ് മാത്രം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ചില ഇൻസ്റ്റൻസസ്, ചില സംഭവങ്ങൾ മാത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ളൊരു തോട്ടാണ് നമുക്ക് ഉണ്ടാവുക. അവിടെ ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിച്ചത്, നമ്മൾ സാധാരണ നമുക്കറിയാലോ നമ്മുടെ നാട്ടിലൊക്കെ, നീ പെണ്ണല്ലേ നീ എന്തിനുണ്ടെന്ന്, ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ ഉള്ള തന്നെ, നമ്മുടെ പുറത്തൊന്നും പറയണ്ട, നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അങ്ങനെയാണോ ശരിക്കും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്? നിങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചോളാം, അങ്ങനെ പുരുഷന്മാർ തീരുമാനിക്കുന്നതാണോ ഇസ്ലാമിൻ്റെ രീതി, അങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഒരു സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പിന്നെ ഒരു സ്ത്രീ കടന്നു വരുന്നുണ്ട്, ഒരു സ്വഭാവ വനിത കടന്നു വരുന്നുണ്ട്. അവർ പറഞ്ഞ ഒരു ഒരു ഒരു പരാതിയായിട്ട് പറഞ്ഞതല്ല, ഒരു ഇതായിട്ട് ഒരു എന്താ പറയുക, നമ്മളൊരു കൺസേൺ ആയിട്ട് ചോദിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചോദിച്ചാണ് റസൂലെ ഖുർആനിലുള്ള ആയത്തുകളൊക്കെ, ഖുർആനിൽ അഭിസംബോധന ചെയ്യുന്ന അഡ്രസ്സ് ചെയ്യുന്നതൊക്കെ പുരുഷന്മാരെ അല്ലേ, നമ്മൾ ഏത് ആയത്തുകളൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും അതിലൊക്കെ പുരുഷന്മാരെയല്ലേ അഡ്രസ്സ് ചെയ്യുന്നത്, ഞങ്ങളെന്താ അഡ്രസ്സ് ചെയ്യാത്തത്? അതൊരു പരാതിയായിട്ട് പറഞ്ഞതല്ല, അവർ മുസ്ലിമാണ് പരാതിയായിട്ട് പറഞ്ഞതല്ല, ഒരു കൺസേൺ ആയിട്ട് എന്താണ് അങ്ങനെ എന്നുള്ളത് ഒരു അങ്ങനെ ചോദിച്ചാണ്. അപ്പോൾ ആ സമയത്ത് വിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയിട്ടൊരു ആയത്തുണ്ട്, പടച്ചോന് ഇവരുടെ ഈ കൺസേൺ മനസ്സിലാക്കിയിട്ട്, ഒരു പരാതിയായിട്ട് പോലും പറഞ്ഞല്ല, പക്ഷെ ആ കൺസേൺ മനസ്സിലാക്കിയിട്ട് പടച്ചോൻ പിന്നെ ഏഴാനാകാശത്ത് നിന്ന് വഹി ഇറക്കുകയാണ്, ആ സമയത്ത് വഹി ഇറക്കുകയാണ്. അതാണ് 33-ാമത്തെ അധ്യായത്തിലെ 35-ാമത്തെ വചനം, അത് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്ത് والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات

0: ലഹും മഗ്ഫിറത്തൻ വഅജ്റൻ അദീമാ. ഞാൻ ഇത് പൂർണ്ണമായിട്ടും ഈ ആയത്ത് ഓതി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അതിൽ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഓരോ സ്ഥലത്തും ആ സമയത്ത് ഇങ്ങനെ ഒരു കൺസേൺ ഉയർത്തിയാണ് നിങ്ങളെന്ത് ഈ ഖുർആനിൽ ഇങ്ങനെ പുരുഷന്മാരെ മാത്രമാണല്ലോ അഡ്രസ്സ് ചെയ്യുന്ന പോലെ അങ്ങനെ തോന്നുന്നു എന്നവർ പറഞ്ഞപ്പോൾ ജഗന്നിയന്താവായിട്ടുള്ള പടച്ചോൻ ആയത്തിറക്കൺ എന്താണ് ആയത്തിൽ പറയുന്നത്? അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ, വിശ്വാസികളായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ, ഭക്തിയുള്ളവരായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ, സത്യസന്ധരായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ, ക്ഷമാശീലരായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ, വിനീതരായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ, ദാനം ചെയ്യുന്നവരായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ, വ്രതമനുഷ്ഠിക്കുന്നവരായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ, തങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ അത് കാത്തു സൂക്ഷിക്കുന്നവരായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ, ധാരാളമായി അള്ളാഹുവിനെ ഓർമ്മിക്കുന്നവരായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ, ഇങ്ങനെ ഓരോരോ വിഷയങ്ങളിലും പുരുഷന്മാർ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളും ഒന്നാണോ, നിങ്ങൾ രണ്ടാളുണ്ട് ഇതിൽ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, ഇവർക്ക് തീർച്ചയായും ഈ പറയുന്ന ആളുകൾക്ക്, ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അള്ളാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിലെ ഏറ്റവും ബേസിക്കായിട്ടുള്ള കൺസെപ്റ്റ് പുരുഷനോടും പറയുന്ന കാര്യങ്ങൾക്ക് സ്ത്രീക്കും ഉണ്ട്. എവിടെ അതിന് ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടാവും, ചില കാര്യങ്ങൾ പുരുഷനോട് മാത്രം പറഞ്ഞിരിക്കും, ചില കാര്യങ്ങൾ സ്ത്രീകളോട് മാത്രം പറഞ്ഞിരിക്കും, അതല്ലാത്ത കാര്യങ്ങളൊക്കെ കോമൺ ആണ്, രണ്ടുപേർക്കുമുള്ള റൂൾസാണ്. അപ്പോൾ ഒരാളൊരു കൺസേൺ പറയുമ്പോഴേക്ക് പഠിച്ചവൻ അവിടുന്ന് വഹിയിറക്കാണ്, അടുത്തൊരു ആയത്ത് വഹിയിറക്കാണ്, നിങ്ങൾ രണ്ടുപേരുണ്ട് അവിടെ സ്ത്രീ ആയതുകൊണ്ട് നിങ്ങളോട് പറയുന്നില്ല, പുരുഷന്മാരെ മാത്രം അഡ്രസ്സ് ചെയ്യുന്നു, പുരുഷന്മാർ നിങ്ങളോട് പറയാം, അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ട് പറയുന്നത് പടച്ചോനാണ്. അപ്പോൾ ഇതാണ് ഇസ്ലാമിൻ്റെ രീതി. അപ്പോൾ ഇത് പടച്ചോൻ ഇങ്ങനെ സ്ത്രീകളെ ഒരൊറ്റൊരു ചെറിയൊരു കൺസേൺ പറയുന്ന സമയത്തേക്ക് ഇത്രയും വലിയ ഒരു ഖുർആനിലൊരു ആയത്തിറക്കി, ആ സമയത്ത് ഒരു ആയത്തിറക്കി സ്ത്രീകളെ പടച്ചോൻ ആ രീതിയിൽ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, അവരെ പടച്ചോൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്ത്രീകളൊന്നും നോക്കില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്താ? പടച്ചോനാണ് നമ്മൾക്ക് ആരാ പടച്ചോൻ ആരാ? ഈ പടച്ചോന് സ്ത്രീകളെ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളോട് ഒരാൾ കൺസേൺ പറയുമ്പോൾ നമ്മൾ പെണ്ണുങ്ങളല്ലേ, അവർ പറയുന്നൊന്നും കേൾക്കണ്ട, അവർ എത്ര അങ്ങനെ പറയാൻ നമ്മളാരാ? അപ്പോൾ ഇവിടെയാണ് നമ്മൾക്ക് ചില കാര്യങ്ങൾ, ഇപ്പോൾ യഥാർത്ഥ ഇസ്ലാം എന്താണ്, ഇസ്ലാം പ്യുവർലി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ വിഷയങ്ങളിലൊക്കെ എടുക്കുന്ന നിലപാട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അവസാനത്തെ ലാസ്റ്റ് സെർമൺ അല്ലെങ്കിൽ ഹജ്ജത്തുൽ വിദായിലെ ആ പ്രസംഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു പാർട്ടിൽ പറയുന്നത് എന്താണ്, നിങ്ങൾ പിന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾ അല്ലേ, സ്ത്രീകളുടെ അവകാശങ്ങളിൽ നിങ്ങൾക്ക് തെറ്റുപറ്റാൻ പാടില്ല, സ്ത്രീകളുടെ അവകാശങ്ങൾ അത് അവർക്ക് വകവെച്ചു കൊടുക്കണം എന്ന് ഒരു ഒരു ഒരു ലാസ്റ്റ് സെർമൺ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകൻ്റെ അവസാനത്തെ പ്രസംഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹൈപ്പ് എത്രയാണ്, അല്ലെങ്കിൽ അതിൽ വരുന്ന ഓരോ കണ്ടൻറ്റും അത്രയും പ്രധാനമായത് മാത്രമേ അതിൽ പറയൂ. ആ ഏറ്റവും പ്രധാനപ്പെട്ടതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം എന്താ, സ്ത്രീകളുടെ അവകാശങ്ങൾ നിങ്ങൾ നോക്കണമെന്നാണ്, സ്ത്രീകളുടെ അവകാശങ്ങൾ നിങ്ങൾ നോക്കണമെന്നാണ്. അപ്പോൾ മാത്രം അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ രണ്ട് വിഭാഗം ദുർബലരായിട്ടുള്ള ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്, ഓർഫൻസ് ആയിട്ടുള്ള ഈ പറഞ്ഞ എന്താ പറയുക നമ്മളുടെ യത്തീമക്കളായിട്ടുള്ള ആളുകൾ, അവർ അതുപോലെ തന്നെ സ്ത്രീകൾ, ഇവരുണ്ടാലും നമ്മുടെ സൊസൈറ്റിയിലെ ദുർബല വിഭാഗങ്ങളാണ്, അഥവാ ഒരു പക്ഷേ പവർ വെച്ച് നോക്കുമ്പോൾ, പവർ ഡൈനാമിക്സ് വെച്ച് നോക്കുമ്പോൾ അവർ ദുർബലരാണ്, പാവങ്ങളാണ്, അവരെ ഒരു പക്ഷേ പിന്നെ മറ്റ് പല ആളുകൾക്കും അവരെ ചൂഷണം ചെയ്യാനുള്ള ഉപാധികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ സംരക്ഷിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ പുറമേ നമ്മളിങ്ങനെയൊക്കെ പറയും പ്രസംഗത്തിലും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളിലൊക്കെ ഇങ്ങനെ പറയുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴും ഇതേ ആശയം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പുറത്തൊന്ന് പറയാം, ഉള്ളിൽ വേറൊന്ന് പറയാം, അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ എന്തായിരിക്കണം ഈ ആശയം ഉണ്ടാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു, ആ ഭാര്യമാരിൽ ഒരാളെയെങ്കിലും ഒന്ന് അടിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒന്ന് തൊട്ട് വേദനിക്കുന്നതോ ആക്കിയിട്ടോ ആ രീതിയിലൊന്നും നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ദ ബെസ്റ്റ് ഓഫ് യു ഈസ് ദ ബെസ്റ്റ് ടു ഹിസ് വൈഫ്സ്. സ്വന്തം ഭാര്യമാരോട് എത്ര നന്നായിട്ട് അങ്ങനെ പെരുമാറുന്നത് ആരാണോ അവരാണ് യഥാർത്ഥ നല്ല സ്വഭാവമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ, ഒരു പുരുഷൻ്റെ സ്വഭാവം എങ്ങനെയാണ്, അയാളുടെ ഭാര്യമാരോട് എങ്ങനെ പെരുമാറുന്നു അതിനനുസരിച്ചാണ് അയാളുടെ സ്വഭാവം പറയുന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പുറത്തിങ്ങനെ കുറേ പ്രസംഗിച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടോ കുറേ തത്വങ്ങൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സ്ത്രീ വിമോചനത്തെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നിങ്ങളുടെ ഇടങ്ങളിൽ നിങ്ങൾ ആരാണ് അതാണ് നിങ്ങളുടെ സ്വഭാവം എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഈ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഈ ഒരു പവർ ഡൈനാമിക്സ് നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു പവർ ഡൈനാമിക്സിൻ്റെ പേരിൽ സ്ത്രീകൾ എവിടെയെങ്കിലും ഒന്ന് താഴോട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ചൂഷണം ചെയ്യപ്പെടുന്ന, അവർ അതിക്രമിക്കപ്പെടുന്ന, അവർക്ക് അനീതി ഉണ്ടാകുന്ന അവസരങ്ങളുണ്ടെങ്കിൽ ആ അനീതികളെയൊക്കെ ഇല്ലാതാക്കുന്ന രീതിയിൽ അവരെ എന്നും സംരക്ഷിച്ച് പിടിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ള തത്വമാണ് ഇസ്ലാമിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് ഇങ്ങനെയുള്ള ഒരുപാട് ഇൻസ്റ്റൻസസ് നമുക്ക് റസൂലിൻ്റെ ജീവിതത്തിൽ തന്നെ കാണാൻ പറ്റും. മാത്രമല്ല ഒരു സമയത്ത് ഒരു പെൺകുട്ടി റസൂലിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, അവരുടെ പിതാവ് അവരുടെ വിവാഹം ഉറപ്പിച്ചു പക്ഷേ ഇവർക്ക് അത് ഇവരോട് ചോദിച്ചിട്ടില്ല, സമ്മതം ചോദിച്ചില്ല. അപ്പോൾ ഇവർക്ക് സമ്മതം അത് ഇത് ശരിയാണോ ഇതിങ്ങനെ ചെയ്യുന്നത്, എൻ്റെ പിതാവ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞിട്ട് റസൂലിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ആ വിവാഹം ശരിയല്ല എന്ന് പറയാൻ, അപ്പോൾ പിന്നീട് അതിനുശേഷം നമുക്ക് ഹദീസ് ബാക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവർ അവസാനം അവർ പറയുന്നത്, ഞാൻ പിതാവ് പറഞ്ഞ ആളെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാവണം, ഞാൻ ഇവിടെ വന്ന് താങ്കളോട് അങ്ങയോട് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിച്ചത് ഇങ്ങനെയൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ, അതായത് എൻ്റെ ഭർത്താവിനെ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളിൽ എനിക്കെന്തെങ്കിലും സേ ഉണ്ടോ, എനിക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. എൻ്റെ ഉപ്പ തിരഞ്ഞെടുത്ത ആളെ ഞാൻ വിവാഹം കഴിച്ചോളാം, പക്ഷേ അതെനിക്ക് ഇഷ്ടമാണ്, അയാളെ ഇഷ്ടമാണ്, ഞാനത് വിവാഹം കഴിച്ചോളാം. പക്ഷേ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ എനിക്കെന്തെങ്കിലും പറയാനുള്ള സേ ഉണ്ടോ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായ പ്രകടനത്തിന് എനിക്കെന്തെങ്കിലും പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ റസൂലെ അങ്ങയുടെ അടുത്തേക്ക് വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ പറഞ്ഞത്, ഒരാളുടെ കൺസെൻ്റ് ഇല്ലാതെ, ആ സ്ത്രീയുടെ കൺസെൻ്റ് ഇല്ലാതെ അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പുരുഷന് അവിടെ അവകാശങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാനത് പറയുമ്പോൾ തന്നെ പലപ്പോഴും നമ്മുടെ പ്രസംഗങ്ങളിലും പ്രഭാഷണങ്ങളിലും സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെയുള്ള അവകാശങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ സ്ത്രീകളെ പരിഗണിക്കുന്ന മതമാണ് ഇസ്ലാം. ഇതിനെയാണ് സ്ത്രീകളുടെ ശവക്കല്ലറയാണ് ഇസ്ലാം. ആരാ പറയുന്നേ സ്ത്രീകളെ എല്ലാ തരത്തിലും ചൂഷണം ചെയ്യാൻ കാത്തു നിൽക്കുന്ന മുതലാളിത്തത്തിന് മുന്നിൽ ഓച്ഛാനിച്ച് നിന്നുകൊണ്ട് അവർ പറയുന്ന ഓരോന്നും അതിനെയൊക്കെ ന്യായീകരിക്കാൻ, സെക്സ് വർക്ക് ഈസ് റിയൽ വർക്ക്, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, അതിനെന്തോ കുഴപ്പമെന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ സെൻറ്ററുകൾ ഇവിടെ വേണമെന്ന് പറയുന്ന അങ്ങനെയുള്ള ആളുകളാണ് നാം ഈ ഇത്രയും പവിത്രമായി സ്ത്രീകളുടെ സ്ഥാനം, സ്ത്രീകൾക്ക് സ്ഥാനം കൊടുത്ത ഇസ്ലാമിനെ അത് സ്ത്രീകളുടെ ശവക്കല്ലറയാണെന്ന് പറയുന്നത്. ആരാ പറയുന്നത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഫെമിനിസം അതിൻ്റെ ചരിത്രം കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസൈറ്റിൽ മുമ്പ് വിശദീകരിച്ചിരുന്നു. ഫെമിനിസം അങ്ങനെ വന്നെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവസാനം ആ ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആളുകൾ അവർ തന്നെ ഖേദിച്ച് മടങ്ങുന്ന ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അവരുടെ ചെറുപ്പത്തിൽ ആ ചോരത്തിളപ്പിൽ അവർ പലതും പറഞ്ഞുപോയി, പക്ഷേ അതൊന്നും ശരിയായില്ല എന്ന് ഫെമിനിസ്റ്റുകളുടെ ഏറ്റവും വലിയ ആളുകൾ തന്നെ പറഞ്ഞത് അവരുടെ പുസ്തകങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറയുന്നത്, നമ്മൾ ഏതൊരു ആശയത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും അതിൻ്റെ കോറിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ അനക്ഡോട്ടലായിട്ടുള്ള നമ്മുടെ ബെഞ്ചിലപ്പുറത്തിരിക്കുന്ന കോളേജിലപ്പുറത്തിരിക്കുന്ന ആൾക്ക്, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് അവർ വിവാഹം കഴിച്ചപ്പോൾ അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, അവരൊരു മുസ്ലിം ഫാമിലിയാണ്, സോ മുസ്ലിം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഒരു ആക്ച്വൽ ജഡ്ജ്മെൻ്റ് ആണോ? അത് ഒരിക്കലും അല്ലല്ലോ. ആക്ച്വൽ ജഡ്ജ്മെൻ്റ് എന്താണ്? അവരെന്താ പറയുന്നത്? ഇസ്ലാം എന്താ പറയുന്നത്? ഈ വിഷയത്തിൽ ഇസ്ലാം എന്താ പറയുന്നത്? ഇസ്ലാമിൻ്റെ സ്റ്റാൻഡ് എന്താണ്? അത് പഠിക്കല്ല വേണ്ടത്. അത് പഠിക്കാതെ നമ്മുടെ അപ്പുറത്ത് ഇപ്പുറത്തിരിക്കുന്ന ആൾക്കാർ അങ്ങനെ അവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു അതുകൊണ്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അതെങ്ങനെ ശരിയാവുക? അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള ആശയങ്ങൾ, ഫെമിനിസം പോലെയുള്ള, സ്ത്രീപക്ഷവാദം പോലെ, ഞാൻ ആദ്യം മുതലേ നമ്മൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഈ ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, ഇങ്ങനെയുള്ള ആശയങ്ങൾ വന്നത് തന്നെ ഒരുപാട് അനീതികൾ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ഒരു കാലാവസ്ഥയിൽ നിന്ന് രൂപപ്പെട്ടു വന്നിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ആശയങ്ങളാണ് ഈ ഫെമിനിസം അടക്കമുള്ള ആശയങ്ങൾ. പിന്നീട് അതിനെന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആ ആശയങ്ങൾ വരുന്നതിന് അവിടെ സ്ത്രീകൾക്ക് റൈറ്റ് ഇല്ലാത്തതിൻ്റെ അവസ്ഥ കാണാൻ പറ്റും. സ്വത്തവകാശം, അനന്തരാവകാശം എപ്പോൾ കൊടുത്തിട്ടുണ്ട്? ഇസ്ലാമിൽ എപ്പോൾ കൊടുത്തു? 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉഹദ് യുദ്ധത്തിന് ശേഷം ഖുർആനിലെ 2 ആയത്തുകൾ വെച്ചിട്ട് അവിടെ ഒരു സ്ത്രീയുടെ കൺസേൺ വെച്ചിട്ടാണ് അനന്തരാവകാശം ആർക്ക് കിട്ടുന്നത്? സ്ത്രീകൾക്ക് അനന്തരാവകാശം കിട്ടുന്നത് 1400 വർഷം മുമ്പ്. ഇപ്പോൾ ഈ പറയുന്ന ഫെമിനിസ്റ്റുകളൊക്കെ പറയുന്ന ആളുകൾക്ക് അവിടെ 1st wave ഫെമിനിസത്തിലാണ് അവർക്ക് ആദ്യമായിട്ട് സ്വത്തവകാശവും പിന്നെ കുട്ടികളുടെ പിന്നെ കസ്റ്റഡിയൊക്കെ കിട്ടുന്നത്. അത് ഏത് കാലഘട്ടത്തിലാണ്? 100-200 വർഷം മുമ്പ്. ഇസ്ലാമിനത് കിട്ടിയത്, ഇസ്ലാമിലെ സ്ത്രീകൾക്കത് കിട്ടിയത് 1400 വർഷം മുമ്പ്. ഈ ഫെമിനിസത്തിലെ സ്ത്രീകൾക്കത് കിട്ടിയത് 200 വർഷം മുമ്പ്. ആരാണ് ആധുനികൻ? ആരാണ് ഈ പറയുന്ന പുരോഗമനവാദി? ഏതാശയമാണ് പുരോഗമനവാദം? നമ്മൾ ആലോചിക്കണം. അപ്പോൾ പഠിച്ചൊരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലായിരിക്കും ഹൈറുണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ 2nd അധ്യായം 216 വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറയുന്നുണ്ട്, വഅസാ അൻ തുക്രഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും. ചില കാര്യങ്ങൾ നമുക്ക് ദോഷമാണ് എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ അത് നന്മയായിരിക്കും. ചില കാര്യങ്ങൾ നന്മയാണ് എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ അത് നമുക്ക് ദോഷം ചെയ്യുന്നതായിരിക്കും. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. അള്ളാഹുവിനറിയാം നിങ്ങൾക്കറിയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ കയ്യിലാണ് ദ ടോട്ടൽ പിക്ചർ ഉള്ളത്, നമ്മുടെ കയ്യിലുള്ള ആ ഒരു ചെറിയ പിക്സൽ മാത്രമാണ്. അപ്പോൾ ആ പിക്സൽ വെച്ച് നമ്മൾ ചിന്തിച്ചെടുക്കുന്ന, നമ്മളെത്തുന്ന ജഡ്ജ്മെൻറ്റുകൾ അതൊരിക്കലും ശരിയായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ജഡ്ജ്മെൻറ്റിലേക്ക് പോകാതെ ഏറ്റവും വലിയ, ഏറ്റവും മിനിമം ലോജിക്ക് എന്താണ്? എല്ലാം അറിയുന്ന അലീമായിട്ടുള്ള പടച്ചോം പറഞ്ഞത് കേൾക്കുക എന്നുള്ളതാണ്. ആ കേൾവിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ചൂഷണങ്ങളിൽ നിന്ന് നമുക്ക് മുക്തരാകാൻ പറ്റും. നമ്മുടെ കൂടെ ഇതൊന്നും അറിയാത്ത ആളുകളുണ്ടാവും, അവരിലേക്ക് ഈ ആശയങ്ങൾ എന്താണ്, ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് അത് പഠിച്ച് അവരും നമ്മുടെ ഈ പറയുന്നത് പോലെ അങ്ങനെയുള്ള ചൂഷണങ്ങളിൽ നിന്ന് മുക്തരാകുന്ന ആ രീതിയിലുള്ള ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടത് ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്. നമ്മോട് സംസാരിച്ചത് ഹിലാൽ സലീം സിപി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോക്ക് ശേഷം നമ്മൾ ഇതാ പീസ് റേഡിയോ വൈബ്സിലേക്കാണ് ഇൻഷാല്ലാ പ്രവേശിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തീർക്കാൻ പീസ് റേഡിയോയിലെ ഓരോ പ്രോഗ്രാമുകളിലൂടെയും സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇന്നത്തെ പീസ് റേഡിയോ വൈബ്സിൽ നിങ്ങളുടെ കൂടെയുള്ളത് സുഹേർ പണ്ടിക്കാട് കൂടെ അബ്ദുസലാം സലാഹി. നമ്മൾ ഇന്ന് ഇൻസൈറ്റോട് കൂടി തന്നെയാണ് തുടക്കം, അല്ലേ? സലാം ഖാൻ.
1: യെസ്. ഇൻസൈറ്റിൽ നിന്ന് പ്രപഞ്ച സൃഷ്ടാവിനെ കണ്ടെത്താനുള്ള വഴികൾ. കേവലം ഒരു മുട്ടുസൂചി പോലും വെറുതെ ഉണ്ടാവുന്നില്ലെങ്കിൽ ഈ പ്രപഞ്ചം പിന്നെ എങ്ങനെ വെറുതെ ഉണ്ടാവുമെന്ന വളരെ പ്രസക്തമായൊരു ചോദ്യം നമുക്ക് തന്ന് ഇൻസൈറ്റിൽ നമ്മോട് സംസാരിക്കുന്ന ഇബ്രാഹിം സൽഫി പുലാമന്തോളാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബിശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ഈ ലോകത്തെ സൃഷ്ടിക്കുകയും ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളെയും പരിപാലിച്ചുകൊണ്ടിരിക്കുകയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്, ഒരു ശക്തിയുണ്ട് എന്നുള്ളത് ഭൂമിയിലെ ഭൂരിപക്ഷം ആളുകളും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ പ്രപഞ്ചം കേവലം വെറുതെ ഉണ്ടായതല്ല, അതിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നും ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കോടാനുകോടി വസ്തുക്കൾ, നമ്മുടെ തലക്ക് മുകളിലുള്ള ആകാശം, ആ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യചന്ദ്രാദികൾ, കോടാനുകോടി നക്ഷത്രങ്ങൾ, അതുപോലെ അവിടെയുള്ള ഗോളങ്ങൾ, അതിന് ചുവടെയുള്ള ഭൂമി, ആ ഭൂമിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികൾ, നദികൾ, അതുപോലെ കണ്ണെത്താ ദൂരത്തോളം വിശാലമായി കടക്കുന്ന സമുദ്രങ്ങൾ, ഒരിക്കലും നമുക്ക് തകർക്കാൻ കഴിയാതെ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ, പാറകൾ, ഇതെല്ലാം സൃഷ്ടിച്ചതിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നത് ഭൂമിയിലെ ഭൂരിപക്ഷം ആളുകളും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ ശക്തി, ആ സൃഷ്ടാവിന് നമ്മൾ പറയുന്ന പേരാണ് ദൈവം. മുസ്ലിമീങ്ങൾ അള്ളാഹു എന്ന് പറയുന്നു. അള്ളാഹു ഇതെല്ലാം കേവലം സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, അതിലപ്പുറം അതിനെ എല്ലാം പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു, അതിനെ എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ അള്ളാഹുവിന് റബ്ബ് എന്ന് പറയുന്നു. റബ്ബ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സൃഷ്ടിക്കുകയും പരിപാലിച്ചുകൊണ്ടിരിക്കുകയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ്. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഇല്ല എന്നും ഇതെല്ലാം കേവലം യാദൃശ്ചികമായി ഉണ്ടായതാണ് എന്നും ഇതിന് പിന്നിൽ പ്രത്യേകിച്ചൊരു ലക്ഷ്യമൊന്നുമില്ല എന്നും പറയുന്ന ഒരു യുക്തിയുമില്ലാത്ത ചില യുക്തിവാദികൾ, ചില നിരീശ്വരവാദികൾ മാത്രമാണ് അങ്ങനെയുള്ളത്. അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആല അവനാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചതും ഈ പ്രപഞ്ചത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ വസ്തുക്കളെയും പരിപാലിച്ച് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതും എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സമുദ്രമെന്ന് പറഞ്ഞാൽ എത്ര വിശാലമാണ്! ആ സമുദ്രങ്ങളിൽ എത്ര മത്സ്യങ്ങളുണ്ട്! കോടാനുകോടി മത്സ്യങ്ങൾ സമുദ്രങ്ങളിലുണ്ട്. കടലിൽ കപ്പലിൽ പോകുന്ന ആളുകൾ, ബോട്ടിൽ പോകുന്ന ആളുകൾ, മുക്കുവന്മാരായിട്ട് പോകുന്ന ആളുകൾ, അവർ മീൻ പിടിക്കാറുണ്ട്. ഒരു ദിവസം എത്ര കണക്കിന് മീനുകളാണ് ഒരു ദിവസം പിടിച്ചുകൊണ്ടുവരുന്നത്! എന്നിട്ടും സമുദ്രത്തിലെ മീനുകളുടെ അളവിൽ വല്ല കുറവും വരുന്നുണ്ടോ? അവ വർദ്ധിക്കുന്നു എന്നല്ലാതെ ഒരിക്കലും കുറവ് വരുന്നില്ലല്ലോ. ഈ സമുദ്രങ്ങളിലെ മത്സ്യങ്ങൾക്കെല്ലാം ഭക്ഷണം ആവശ്യമില്ലേ? ആരാണ് ആ ഭക്ഷണം നൽകുന്നത്? അവർക്കാവശ്യമായ ഉപജീവനം നൽകിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? അതിന് പിന്നിൽ ഒരു സൃഷ്ടാവില്ല എന്ന് പറയുന്നത് എത്ര വലിയ യുക്തിരഹിതമാണ്! അപ്പോൾ ഒരുപക്ഷെ ഒരാൾ ചോദിച്ചേക്കാം, അങ്ങനെയാണെങ്കിൽ ആ സൃഷ്ടാവിനെ നമ്മൾ കാണുന്നില്ലല്ലോ, അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ അള്ളാഹു ഉണ്ട് എന്നത് നമ്മൾ അംഗീകരിക്കും? ഒരുപാട് തെളിവുകൾ നമുക്ക് യുക്തിയിൽ നിന്ന് തന്നെ, ഒരു മനുഷ്യൻ്റെ കേവല ബുദ്ധിയിൽ നിന്ന് തന്നെ അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ തെളിവുകൾ മനസ്സിലാക്കുവാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട തെളിവ് മനുഷ്യൻ്റെ കേവല ബുദ്ധി തന്നെയാണ്. മനുഷ്യൻ്റെ കേവല ബുദ്ധി അംഗീകരിക്കുന്ന, സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ പ്രപഞ്ചത്തിൽ കേവലം ഒരു മുട്ടുസൂചി പോലും വെറുതെ ഉണ്ടാകുന്നില്ല എന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കേവലം ഒരു ചെറിയ മുട്ടുസൂചി പോലും വെറുതെ ഉണ്ടാകുന്നില്ല. ഒരു ചെറിയ കുട്ടി, ആ കുട്ടി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത്, 2 വയസ്സായ 3 വയസ്സായ ഒരു കുട്ടി, അവന് സ്കൂളിൽ പോയി തുടങ്ങിയിട്ടില്ല, അവനൊരു ട്യൂഷൻ സെൻ്ററിലും പോയിട്ടില്ല, അവനൊരു യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു 2 വയസ്സായ 3 വയസ്സായ കുട്ടി അവൻ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പിന്നിൽ നിന്നൊന്ന് കൈകൊട്ടിയാൽ ആ കുട്ടി തിരിഞ്ഞു നോക്കും. ആ കുട്ടിയുടെ ബുദ്ധിയിൽ ആര് പറഞ്ഞു കൊടുത്തതാണ് ദാ കൈകൊട്ടിയാൽ ശബ്ദമുണ്ടാകും, ശബ്ദമുണ്ടായാൽ അതുണ്ടാക്കിയതിന് പിന്നിൽ ഒരു കർത്താവുണ്ടാകും, കൈ കൊട്ടിയ ഒരാളുണ്ടാകും, ഇത് ആ കുട്ടിയുടെ ബുദ്ധിയിൽ ആര് പറഞ്ഞു കൊടുത്തതാണ്? നമ്മൾ പറഞ്ഞു കൊടുത്തതാണോ? അല്ലെങ്കിൽ കുട്ടി എവിടെന്നെങ്കിലും പഠിച്ചതാണോ? അല്ലല്ലോ, ആ കുട്ടിയുടെ കേവല ബുദ്ധിയിലുള്ള കാര്യമാണ്. ഈ പ്രപഞ്ചത്തിലൊന്നും തന്നെ വെറുതെ ഉണ്ടാകുന്നില്ല. എന്തൊരു ചെറിയ വസ്തു, അതൊരു ചെറിയ ശബ്ദമാണെങ്കിൽ പോലും, ഒരു ചെറിയ കാറ്റ് വീശിയതാണെങ്കിൽ പോലും അതിന് പിന്നിൽ അത് ചെയ്ത ഒരാളുണ്ടാകുമെന്നത് മനുഷ്യൻ്റെ കേവല ബുദ്ധി അംഗീകരിക്കുന്ന കാര്യമാണ്. ഒരു മനുഷ്യൻ രാത്രിയിൽ നടന്നു പോകുന്ന സമയത്ത് കൂരാക്കൂരിട്ടാണ്, വിജനമായ പ്രദേശമാണ്, ആരുമില്ലാത്ത, ഒരു ശബ്ദം പോലുമില്ലാത്ത, ഒരു ചെറിയ വട്ടം പോലുമില്ലാത്ത കൂരാക്കൂരിട്ടുള്ള ഒരു വിജനമായ പ്രദേശം, അതിലൂടെ ഒരാൾ നടന്നു പോകുന്ന സമയത്ത് പിന്നിൽ നിന്ന് ഒരു കയ്യടി ശബ്ദം കേൾക്കുന്നു. ആ നടന്നു പോകുന്ന മനുഷ്യൻ ഈ പ്രപഞ്ചം, ഇതിന് പിന്നിൽ ഒരു സൃഷ്ടാവില്ലാതെ ഇത് കേവലം യാദൃശ്ചികമായി ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യനാണ് എന്ന് കരുതുക. കേവലം യാദൃശ്ചികമായി ശൂന്യതയിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായി, അതല്ലാതെ ഇതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവൊന്നുമില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് നമ്മൾ ഈ പറഞ്ഞ സന്ദർഭത്തിൽ, ഈ പറഞ്ഞ സ്ഥലത്തിലൂടെ നടന്നു പോകുന്നത് എന്ന് വിചാരിക്കുക. പിന്നിൽ നിന്ന് ഒരു കയ്യടി ശബ്ദം കേട്ടാൽ അയാൾ തിരിഞ്ഞു നോക്കും, സ്വാഭാവികമാണ്. പക്ഷെ ആരെയും കാണുന്നില്ലെങ്കിലോ? അയാൾ ചിലപ്പോൾ കരുതിയേക്കാം എനിക്ക് തോന്നിയതായിരിക്കാം. അയാൾ വീണ്ടും മുന്നിലോട്ട് നടക്കും, വീണ്ടും ശബ്ദം ആവർത്തിച്ച് കേൾക്കുന്നു, അയാൾ പിറകിലോട്ട് തിരിഞ്ഞു നോക്കുന്നു, ആരെയും കാണുന്നില്ല. സ്വാഭാവികമായും അയാളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ ഭയം തോന്നും. വീണ്ടും അയാൾ തൻ്റെ മനസ്സിനെ ധൈര്യപ്പെടുത്തി ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് നടക്കുന്നു. പക്ഷെ ശബ്ദം ആവർത്തിച്ച് കേൾക്കുന്നു. അദ്ദേഹം വീണ്ടും പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണാനില്ല. അയാൾ എന്ത് ചെയ്യും? അയാൾ ഓടും, അയാൾ പേടിച്ചുകൊണ്ടോടും. അല്ലെ പ്രിയമുള്ളവർ, ആലോചിച്ചു നോക്കൂ, ഈ പ്രപഞ്ചം യാദൃശ്ചികമായി ഉണ്ടായതാണ് എന്ന് പറയുന്ന, ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ വസ്തുക്കളും യാദൃശ്ചികമാണ് എന്ന് പറയുന്ന, മഴ പെയ്യുന്നത് പോലും യാദൃശ്ചികമാണ് എന്ന് പറയുന്ന, അതിന് പിന്നിൽ ഒരാളില്ല എന്ന് പറയുന്ന ഈ മനുഷ്യൻ എന്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ ഒരു ശബ്ദം, അത് കേവലം വെറുതെ ഉണ്ടായതാണ് എന്ന് എന്തുകൊണ്ട് അയാൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല? കാരണം അയാളുടെ കേവല ബുദ്ധിയിൽ ഉറച്ച ഒരു കാര്യമാണ് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളത്. അതൊരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത അനിഷേധ്യമായ കാര്യമാണ്. അതാരെല്ലാം വായകൊണ്ട് എത്ര തന്നെ പറഞ്ഞാലും മനുഷ്യൻ്റെ കേവല ബുദ്ധിയിൽ ഉറച്ച കാര്യമാണ് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളത്. മഹാനായ അബൂ ഹനീഫ റഹ്മഹുള്ള, അദ്ദേഹം ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു സുന്ദരമായ ചരിത്രമുണ്ട്. അദ്ദേഹത്തോടൊരിക്കൽ ചില ആളുകൾ വന്ന് പറയുന്നു, അബൂ ഹനീഫ, ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവില്ല എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോടൊരു വാഗ്വാദം, ഒരു സംവാദത്തിന് താങ്കൾ തയ്യാറാണോ? അബൂ ഹനീഫ റഹ്മഹുള്ള അതെ എന്ന് പറഞ്ഞപ്പോൾ അവർ സ്ഥലം തീരുമാനിച്ചു, ഡേറ്റ് തീരുമാനിച്ചു, എല്ലാം തയ്യാറായി. അവരെല്ലാവരും കൃത്യസമയത്തെത്തി. എന്നാൽ അബൂ ഹനീഫ റഹ്മഹുള്ള അവരല്പം വൈകിയാണ് എത്തിയത്. അപ്പോൾ അവർ ചോദിച്ചു, അബൂ ഹനീഫ, എന്താണ് ഇത്ര വൈകിയത്? അബൂ ഹനീഫ റഹ്മഹുള്ള പറഞ്ഞു, ഞാൻ വരുന്ന സമയത്ത് ഒരു നദി മുറിച്ച് കടക്കണം. അപ്പോൾ നദിക്കരയിലെത്തിയപ്പോൾ അവിടെ ചങ്ങാടം കാണാനില്ല, നല്ല കുത്തൊഴുക്കുള്ള നദിയാണ്, അതുകൊണ്ട് എനിക്ക് മുറിച്ച് കടക്കണമെങ്കിൽ ചങ്ങാടം ആവശ്യമാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ കാത്തു നിന്നപ്പോൾ എവിടെ നിന്നാണെന്നറിയില്ല, എവിടെ നിന്നെല്ലാം ചില മുളകൾ വന്ന് അതൊരു ചങ്ങാടം പോലെ ഇങ്ങനെ കൃത്യമായി നിന്ന്, എവിടെ നിന്നോ രണ്ട് കയറുകൾ വന്ന് അത് രണ്ട് വശത്തുമായി കൂടിക്കെട്ടി ഒരു ചെങ്ങാടമായി അതെൻ്റെ മുന്നിലേക്ക് വന്നു. അപ്പം ഞാനതിലേക്ക് വേഗം കയറി നിന്നു. ഒരു ചെങ്ങാടം തുഴയുന്ന ആളില്ലാതെ തന്നെ, വഞ്ചിക്കാരൻ ഇല്ലാതെ തന്നെ ആ കുത്തൊഴുക്കുള്ള പുഴയിൽ ആ ഒഴുക്കിനെതിരെ വെറുതെ ആ വഞ്ചി നീങ്ങുകയും അപ്പുറത്തേക്ക് എന്നെ കൊണ്ടെത്തിക്കുകയും ചെയ്തു. അപ്പം ഞാൻ വേഗം വന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ട ആളുകൾ ചോദിച്ചു, അബൂ ഹനീഫ എന്ത് വിഡ്ഢിത്തമാണ് താങ്കൾ ഈ പറയുന്നത്? ഒരു ചെങ്ങാടം അത് വെറുതെ ഉണ്ടായി എന്നോ? അതിൽ താങ്കൾ കയറി നിന്നപ്പോൾ ഒഴുക്കിനെതിരെ അത് നീന്തി താങ്കളെ കരയിലേക്ക് എത്തിച്ചു എന്നോ? എന്ത് വിഡ്ഢിത്തമാണ് അബൂ ഹനീഫ താങ്കൾ ഈ പറയുന്നത്? മഹാൻ അബൂ ഹനീഫ റഹ്മുള്ള അവർക്ക് നൽകിയ മറുപടി, കേവലം ഒരു ചെങ്ങാടം പോലും വെറുതെ ഉണ്ടാവുകയില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ, ആ ചെങ്ങാടം ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി, ആ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഭൂമി, ആ ഭൂമിക്ക് മുകളിലുള്ള ആകാശങ്ങൾ, അവിടെയുള്ള കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, ഗോളങ്ങൾ, ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടതിന് പിന്നിൽ, ഇതെല്ലാം ഉണ്ടായതിന് പിന്നിൽ ഒരാളില്ല എന്ന് പറയുന്ന നിങ്ങളുടെ ബുദ്ധി എത്ര ശൂന്യമാണ്! ആലോചിച്ച് നോക്കൂ, എത്ര മഹത്തരമായ, എത്ര ചിന്തിക്കാനുതകുന്ന ഒരു കാര്യമാണ് അവിടെ അബൂ ഹനീഫ റഹ്മുള്ള പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു മനുഷ്യനോട് ചോദിക്കപ്പെട്ടത് കാണാം, നിങ്ങളെങ്ങനെയാണ് അള്ളാഹുവിനെ മനസ്സിലാക്കിയത്? നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നില്ലല്ലോ, പിന്നെ അള്ളാഹു ഉണ്ട് എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? അതിനാ മനുഷ്യൻ പറഞ്ഞ മറുപടി, ഞാൻ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ഒട്ടകത്തിൻ്റെ കാഷ്ടങ്ങൾ കാണാറുണ്ട്. അപ്പം എനിക്ക് മനസ്സിലാകും ഇതിലൂടെ ഒരൊട്ടകം നടന്നു പോയിട്ടുണ്ട്. അതൊരു മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയുന്ന കേവലമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ചില കാൽപാദങ്ങൾ കാണാറുണ്ട്. അപ്പം എനിക്ക് മനസ്സിലാവും ഇതിലൂടെ ചില യാത്രക്കാർ നടന്നു പോയിട്ടുണ്ട്, അവരുടെ കാൽപ്പാടുകളാണത് എന്നാണ് അദ്ദേഹം പറയുകയാണ്. ഇങ്ങനെയാണ് എങ്കിൽ ഈ കാണുന്ന കോടാനുകോടി നക്ഷത്രങ്ങളുള്ള ആകാശം, അതുപോലെ തന്നെ തിരമാലകൾ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന കടലുകൾ, വിശാലമായ വഴികളുള്ള ഈ ഭൂമി, ഇതെല്ലാം സൃഷ്ടിച്ചതിന് പിന്നിൽ അലാ തദുല്ലു അലൽ ലത്തീഫിൽ ഖബീർ, ഇതെല്ലാം സൃഷ്ടിച്ചതിന് പിന്നിൽ ഒരാളില്ല എന്ന് പറയുന്ന സൂക്ഷ്മജ്ഞാനിയായ, നിഗൂഢമായതുപോലും അറിയുന്ന ഒരാളില്ല എന്ന് പറയുന്നത് എത്ര വിഡ്ഢിത്തമാണ്! നമ്മുടെ ബുദ്ധിയെ തൊട്ടുണർത്തുന്ന ഒരു ചോദ്യമാണത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ കേവല ബുദ്ധി അത് അംഗീകരിക്കുന്ന കാര്യമാണ് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ, ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതിന് പിന്നിൽ, ഇതെല്ലാം പരിപാലിച്ചും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതിനും പിന്നിൽ ഒരാളുണ്ട് എന്നുള്ളത്. ആ ശക്തിയെയാണ് മുസ്ലിമീങ്ങൾ അള്ളാഹു എന്ന് പറയുന്നത്. അതെല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്നതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ കൂടുതൽ അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കുവാനും കാര്യങ്ങൾ ഗ്രഹിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്.
0: ബറകല്ലാഹു ഫീക്, ജസാകല്ലാഹു ഖൈറ. മാഷാല്ലാ, ഇന്നത്തെ ഇൻസൈറ്റ് ഒരു വലിയ വെളിച്ചമാണ് നമ്മുടെയൊക്കെ മനസ്സിൽ വന്നിട്ടുള്ളത്. കേവലം ഒരു മുട്ടുസൂചി പോലും വെറുതെ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈ പ്രപഞ്ചം പിന്നെ എങ്ങനെ വെറുതെ ഉണ്ടായി എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ, പ്രപഞ്ച സൃഷ്ടാവിലെ കണ്ടെത്താനുള്ള വഴികളെക്കുറിച്ചും അൽഹംദുലില്ലാഹ് ഇബ്രാഹിം സലഫി പുലാമന്തോൾ വളരെ വൈജ്ഞാനികമായ സെഷനിലൂടെയാണ് നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്. ബറക്കല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹു ഖൈറ.
1: പാട്ട് കേൾക്കാൻ ഈ സമയത്ത് കൊതിച്ചു പോകുന്ന സമയമാണ്, കാരണം അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. റേഡിയോ വൈബ്സിന്റെ സമയം ഇൻസൈറ്റ് കഴിഞ്ഞാൽ പിന്നെ പാട്ടെന്നാ. അപ്പൊ പാട്ടിലേക്ക് തന്നെയാ പോണത്.
0: റിഫമോളാണ് ഇന്നത്തെ പാട്ടല്ലേ?
1: ഇസ്ലാം ഇസ്ലാം എന്ന് തുടങ്ങുന്ന ഗാനം
0: നമുക്ക് കേട്ട് തിരിച്ചു വരാം.

0: മഷാല്ലാ, അപ്പോ നല്ലൊരു സ്വരം കേട്ടു. റിഫമോൾ ആലപിച്ച ഗാനമായിരുന്നു കേട്ടത്. പ്രിയമുള്ളവരെ, റേഡിയോ വൈബ്സിൽ ഇനി ആരോഗ്യ വിചാരമാണ്.
1: ആരോഗ്യ വിചാരം പലപ്പോഴും പലരുടെയും ജീവിതശൈലികളിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഒരുപാട് ശ്രോതാക്കളുടെ ഫീഡ്ബാക്കുകളിലൂടെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിലെ ചർച്ച കുട്ടികളിലെ അലർജി പ്രതിരോധവും പ്രതിവിധിയും. ഡോക്ടർ മുഹമ്മദ് അസ്ലം, അതോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധി മുബീൻ കൊടിയത്തൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആരോഗ്യ വിചാരത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ആരോഗ്യ വിചാരത്തിൽ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ നമ്മൾ ചർച്ചകൾ അതുപോലെ തന്നെ അവതരണങ്ങൾ നടത്തി വരികയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ കുട്ടികളിലെ അലർജി പ്രതിരോധവും പ്രതിവിധിയും, ഈ വിഷയത്തിൽ മെഡിക്കെയർ ഹോമിയോപതിക് മെഡിക്കൽ സെൻ്റർ വാണിയമ്പലം ചീഫ് കൺസൾട്ടൻ്റായ ഡോക്ടർ മുഹമ്മദ് അസ്ലമുമായുള്ള ഒരു അഭിമുഖ സംഭാഷണമാണ്. അലർജിയെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് അലർജി?
3: അലർജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന എന്തെങ്കിലും പദാർത്ഥങ്ങളോട് ശരീരത്തിലെ പ്രതിരോധ സംവിധാനം അസാധാരണമായ വിധത്തിൽ പ്രതികരിക്കുന്ന ശാരീരികാവസ്ഥയാണ് യഥാർത്ഥത്തിൽ അലർജി എന്ന് പറയപ്പെടുന്നത്. ഇന്ന് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകളിൽ വരെ സർവ്വസാധാരണയായി ഇന്ന് അലർജി രോഗങ്ങൾ കണ്ടുവരുന്നുണ്ട്. അലർജി ഇല്ലാത്ത ആളുകളിൽ ഈ പദാർത്ഥങ്ങൾക്കെതിരെ ശരീരം അസാധാരണമായി പ്രതികരിക്കുകയില്ല. എന്നാൽ അലർജിയുള്ള ആളുകളിലാണെങ്കിൽ ശരീരം അസാധാരണമായി പ്രതികരിക്കുകയും പ്രതിരോധ സംവിധാനം കൂടുതലായി പ്രതിപ്രവർത്തിക്കുകയും രോഗലക്ഷണങ്ങളായി അത് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അലർജിക്ക് കാരണമാവുന്ന വസ്തുക്കളെയാണ് നാം അലർജൻസ് എന്നാണ് പറയപ്പെടുന്നത്. ഈ അലർജൻസ് മിക്ക ആളുകളിലും വ്യത്യാസപ്പെട്ടിരിക്കും. ഒരാളിൽ അലർജി ഉണ്ടാക്കുന്ന ഒരു വസ്തുവായില്ല മറ്റൊരാൾക്ക് അലർജി ഉണ്ടാകുന്നത്. മറ്റൊരാൾക്ക് അലർജിക്ക് കാരണം ആ വസ്തുക്കളാകണമെന്നുമില്ല. ചികിത്സ ആരംഭിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളിൽ അലർജിക്ക് കാരണമാവുന്ന വസ്തുക്കൾ തിരിച്ചറിയുക കൂടി ചെയ്ത് അവയിൽ നിന്ന് മാറി നിന്നാൽ ഈ ഒരവസ്ഥയിൽ നിന്ന് കുട്ടികൾക്ക് വളരെ വേഗത്തിൽ മുക്തമാകാൻ സാധിക്കും. മിതമായി കാണപ്പെടുന്ന ചെറിയ തടിപ്പുകൾ, അതുപോലെ കണ്ണിൽ ചൊറിച്ചിൽ, തുമ്മൽ തുടങ്ങി ശ്വാസം മുട്ടൽ വരെ ജീവന് വരെ ഭീഷണിയായേക്കാവുന്ന അനാഫൈലാറ്റിക് ഷോക്ക് വരെയുള്ള പല അവസ്ഥാന്തരങ്ങളും അലർജിയുടെ ഗണത്തിൽ പെടുത്താറുണ്ട്. മൂക്ക്, ശ്വാസകോശം, ത്വക്ക് എന്നിവയാണ് കുട്ടികളിൽ അലർജി കൂടുതലായി ബാധിക്കാറുള്ളത്.
2: അലർജി എന്താണ് എന്നാണ് ഡോക്ടർ നമുക്കായി ഇത്ര നേരം വിശദീകരിച്ചത്. ഇനി സാധാരണയായി കണ്ടുവരുന്ന അലർജികൾ ഏതൊക്കെ വിധമാണ് എന്നും അതോടൊപ്പം അതിനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണ് എന്നും അറിഞ്ഞാൽ നന്നായിരിക്കും. ഈ കാര്യങ്ങൾ ശ്രോതാക്കൾക്കായി ഒന്ന് വിശദീകരിച്ചാലും.
3: അതെ, അലർജികൾ വിവിധ തരത്തിലുണ്ട്. പലപ്പോഴും അലർജിക് റൈനൈറ്റിസ്, അപ്പോൾ ഒന്നാമത് ഓരോന്നായിട്ട് നമുക്ക് വിശദമാക്കുകയാണെങ്കിൽ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന പൊതുവായി കുട്ടികളിൽ കാണപ്പെടുന്ന ഒന്നാണ് അലർജിക് റൈനൈറ്റിസ്. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവരിലും പല കുട്ടികളിലും ഇപ്പം കൂടുതലായി കണ്ടുവരുന്നുണ്ട്. മൂക്ക്, തൊണ്ട, അതുപോലെ അണ്ണാക്കുള്ള അണ്ണാക്ക്, ഇത്തരം ഭാഗങ്ങളിലൊക്കെ ചൊറിച്ചിൽ, മൂക്കിനകത്തെ പുകച്ചിൽ, അതുപോലെ നിർത്താതെയുള്ള തുമ്മലും മൂക്കൊലിപ്പും എന്നിവയാണ് പ്രധാനമായിട്ടും ഈ അലർജിക് റൈനൈറ്റിസിൽ കാണപ്പെടുന്ന പ്രധാന ലക്ഷണങ്ങൾ. ഈ അവസ്ഥ സ്ഥിരമായി തുടർന്നാൽ ഇത് പലപ്പോഴും സൈനസൈറ്റിസ് പോലെയുള്ള തലവേദനയോ അല്ലെങ്കിൽ ശ്വാസമുട്ടൽ അഥവാ ബ്രോങ്കിലാസ്മ എന്ന് പറയുന്ന ശ്വാസമുട്ടൽ തുടങ്ങിയ അസുഖങ്ങളിലേക്ക് വഴിവെക്കാനും ഈ അലർജിക് റൈനൈറ്റിസ് കാരണമാകാറുണ്ട് പലപ്പോഴും. ഈ അലർജിക് റൈനൈറ്റിസിന്റെ കാരണങ്ങൾ നാം നോക്കുമ്പോൾ പലപ്പോഴും പൊടിയാണ് പലപ്പോഴും ഈ ഒരു അസുഖത്തിൻ്റെ ഒരു മുഖ്യ ശത്രുവായി കണ്ടുവരാറുള്ളത്. പ്രത്യേകിച്ച് വീട്ടിനകത്തെ പൊടികൾ, അതുപോലെ ബെഡ്ഷീറ്റ്, അതുപോലെ നമ്മുടെ കമ്പിളി, വീട്ടിനകത്തെ പൊടികൾ, അതുപോലെ ബെഡ്ഷീറ്റ്, കമ്പിളി പോലത്തെ രോമാമൃതമായ വസ്ത്രങ്ങൾ, പുസ്തകങ്ങളിൽ അടിഞ്ഞുകിടക്കുന്ന പൊടികൾ, അതുപോലെ നമ്മുടെ ഉപയോഗിക്കുന്ന പെർഫ്യൂമുകൾ, അതുപോലെ പൂമ്പൊടി, മൃഗങ്ങളുടെ രോമങ്ങൾ, ഇവയൊക്കെ ഈ ഒരു അലർജിക് റൈനൈറ്റിസിന് പലപ്പോഴും കാരണമാവാറുണ്ട്. പിന്നെ രണ്ടാമതായി നമ്മൾ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന അലർജിയിൽപ്പെട്ട ഒരു കാര്യമാണ് ആസ്മ അഥവാ ബ്രോങ്കിയൽ ആസ്മ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഭൂരിപക്ഷം കുട്ടികളിൽ കണ്ടുവരുന്ന ആസ്മയിൽ അധികവും അലർജിക് മൂലമുള്ള ആസ്മയായിട്ടാണ് പലപ്പോഴും കണ്ടുവരാറുള്ളത്. പാരമ്പര്യമായ ആസ്മയോ അലർജിയോ ഉള്ള മാതാപിതാക്കളാണെങ്കിൽ കുട്ടികൾക്ക് ഈ രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തുമ്മൽ, മൂക്കൊലിപ്പ്, മൂർച്ഛിച്ച് ഒന്ന് രണ്ട് ദിവസം ശക്തിയായി വെള്ളം പോലെ മൂക്കൊലിപ്പും, പിന്നീട് അത് കട്ടിയായി മൂക്കടപ്പും, പിന്നെ ശക്തമായ ശ്വാസമുട്ടലുമാണ് ഇത്തരം രോഗികളിൽ യഥാർത്ഥത്തിൽ കണ്ടുവരാറുള്ളത്. രോഗലക്ഷണങ്ങളായിട്ട് കണ്ടുവരാറുള്ള മെയിനായിട്ട് ആദ്യം തുമ്മലായിട്ട് തുടങ്ങും, പിന്നീട് അത് മൂക്കൊലിപ്പ് മൂർച്ഛിച്ച് വീണ്ടും വളരെ ശക്തിയായിട്ടുള്ള അവസ്ഥയിൽ ശ്വാസമുട്ട് പോലെയുള്ള അവസ്ഥയിലോട്ട് വഴിവെക്കാറാണ് കാണാറുള്ളത്. പിന്നെ അലർജിയുള്ള വസ്തുക്കളെ കണ്ടെത്തി അവയിൽ നിന്ന് പരമാവധി കുട്ടികളെ ഒഴിപ്പിച്ച് നിർത്തുകയും പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുമ്പോൾ തന്നെ ചികിത്സ ആരംഭിക്കുകയും ചെയ്താൽ തന്നെ പലപ്പോഴും ആസ്ത്മയിലെത്താതെ തന്നെ ഇവ പൂർണ്ണമായി പ്രതിരോധിക്കാൻ കഴിയാറുണ്ട്. മൂന്നാമതായി കണ്ടുവരുന്ന ഒന്നാണ് അലർജിക് എക്സിമ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് തൊലിപ്പുറത്ത് കാണപ്പെടുന്ന ഒരു അലർജിയാണ് അലർജിക് എക്സിമയായിട്ട് പലപ്പോഴും കാണാറുള്ളത്. അലർജിക്ക് കാരണമാവുന്ന വസ്തുക്കൾ പ്രത്യേകിച്ച് തൊലിയുമായി പ്രതിപ്രവർത്തിച്ച് ചൊറിഞ്ഞ് തടിക്കുകയും പിന്നീട് പൊട്ടിയൊലിച്ച് കരപ്പൻ പോലെയൊക്കെ കാണപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഇത് കൂടുതലായി കാണപ്പെടാറുണ്ട്. ആസ്മയും എക്സിമയും മാറി മാറി വരുന്നതും പലപ്പോഴും പല രോഗികളിലും കാണാറുണ്ട്. ആസ്മ കുറയുമ്പോഴേ എക്സിമ കൂടുന്നതായും എക്സിമ കുറയുമ്പോൾ ആസ്മ കൂടുന്നതായും പല രോഗികളിലും പലപ്പോഴും കണ്ടുവരാറുണ്ട്. ചിലതരം വസ്ത്രങ്ങളുടെ ഉപയോഗം, അതുപോലെ ചിലതരം റബ്ബർ പ്ലാസ്റ്റിക് ചെരുപ്പുകൾ, അതുപോലെ ഡയപ്പറിൻ്റെ ഉപയോഗം, ഇതൊക്കെ പലപ്പോഴും ഇത്തരം അലർജിക് എക്സിമ അതുപോലെ തൊലിപ്പുറത്തുണ്ടാവുന്ന അലർജിക്ക് പലപ്പോഴും കാരണമാവാറുണ്ട്. ഇനി നാലാമതായി ഒരു അലർജിയുടെ ഒരു വകഭേദമാണ് അർട്ടിക്കേരിയ എന്ന് പറയുന്ന ഒരു തരം അലർജി. പ്രത്യേകിച്ച് ഇതും ഒരു തൊലിപ്പുറത്ത് കാണുന്ന അലർജിയിൽ പെട്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് തൊലിയുടെ പുറമെ കാണുന്ന ചൊറിഞ്ഞ പാടുകൾക്കാണ് സാധാരണയായി അർട്ടിക്കേരിയ എന്ന് പറയാറുള്ളത്. ശരീരത്തിൻ്റെ ഏതു ഭാഗത്തും ഈ അലർജി പലപ്പോഴും കാണപ്പെടാറുണ്ട്. കടുത്ത ചൊറിച്ചിൽ, പ്രത്യേകിച്ച് അർട്ടിക്കേരിയ എന്ന് പറയുമ്പോൾ വളരെ കടുത്തൊരു ചൊറിച്ചിലാണ് രോഗികൾക്ക് അനുഭവപ്പെടാറുള്ളത്. എക്സിമയെ പോലെ തന്നെ പലപ്പോഴും തൊലി പൊട്ടുകയോ അല്ലെങ്കിൽ വൃണാവൃതമാവുകയോ ഒന്നും അർട്ടിക്കേരിയയിൽ ഉണ്ടാവാറില്ല. ചൊറിച്ചിലാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. മിക്ക അർട്ടിക്കേരിയ കണ്ടുവരാറുള്ളത് ഭക്ഷണ രീതികളുമായി പലപ്പോഴും ബന്ധപ്പെട്ട് കിടക്കാറുണ്ട്, അല്ലെങ്കിൽ ചില മരുന്നുകളുടെ ഉപയോഗം മൂലമൊക്കെ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ പാല്, മുട്ട, ചെമ്മീൻ, കക്ക, അതുപോലെ ഞെണ്ട് ഇവയൊക്കെ ചില കുട്ടികൾ അലർജൻസ് ആയിട്ട് കാണപ്പെടാറുണ്ട്. അതുപോലെ പലപ്പോഴും ഫാസ്റ്റ് ഫുഡ്സ്, അതുപോലെ കളർ ചേർത്ത മിഠായികൾ, ബേക്കറി ഐറ്റംസ്, ചിലതരം ചോക്ലേറ്റുകൾ, ന്യൂഡിൽസ്, ഐസ്ക്രീം എന്നിവയൊക്കെ അലർജിയുടെ അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് അർട്ടിക്കേരിയ പോലെയുള്ള ലക്ഷണങ്ങൾ പല രോഗികളിലും കാണാൻ സാധ്യതയുണ്ടാവാറുണ്ട്. ഇത്തരം ഭക്ഷണങ്ങളിൽ നിന്ന് പോലും പലപ്പോഴും ഒരു അലർജിയായിട്ട് ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻസ് എന്ന് പറയുന്ന പലപ്പോഴും അവരുടെ പ്രശ്നങ്ങളായിട്ട് കണ്ടുവരാറുള്ളത്. ഇനി 5-ാമതായി കണ്ടുവരുന്ന ഒന്നാണ് അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന ഒരു അലർജിയാണിത്. കണ്ണിൽ ചൊറിച്ചിൽ, അതുപോലെ പുകച്ചിൽ, വെള്ളം നിറയൽ, ഇതൊക്കെയാണ് പ്രത്യേകിച്ച് അലർജി കൺജങ്ക്റ്റിവൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ. നമ്മൾ കണ്ണ് സോക്കഡാണ് എന്ന് പറയുന്ന ചെങ്കണ്ണാണെന്ന് പലപ്പോഴും തെറ്റിദ്ധരിച്ചു പോവും. പലപ്പോഴും ചെങ്കണ്ണിൻ്റെ അതേ ലക്ഷണങ്ങൾ പലപ്പോഴും കാണിക്കുകയും അതുപോലെ തന്നെയുള്ള കണ്ണിൽ ചൊറിച്ചിൽ, പുകച്ചിൽ പോലെയുള്ള വെള്ളം നിറയുന്ന പോലെയുള്ള ലക്ഷണങ്ങളാണ് അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് പലപ്പോഴും കാണാറുള്ളത്. കുട്ടികളെ ഇത് മൂർച്ഛിച്ച് പലപ്പോഴും കണ്ണിലെ പഴുപ്പ്, അതുപോലെ പീളകെട്ടലൊക്കെ കണ്ടുവരാറുണ്ട്. പൊടിപടലങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ച് പല കുട്ടികളിലും പൊടിപടലങ്ങൾ തന്നെയാണ് ഇതിനൊരു പ്രധാനമായ കാരണമാവാറുള്ളത്. ഇതിന് നമുക്ക് പ്ലെയിൻ കണ്ണുകൾ ഉപയോഗിക്കുക, ഒരു പരിധിവരെ

0: അറിഞ്ഞിരിക്കേണ്ട മുൻകരുതലുകൾ, അതോടൊപ്പം അതിൻ്റെ പ്രതിവിധികൾ.
1: അതെ, വളരെ നല്ലൊരു ചോദ്യമാണത്. പ്രത്യേകിച്ച് അലർജിയുടെ കാരണങ്ങൾ തിരിച്ചറിയാൻ നേരത്തെ തന്നെ സാധിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് അലർജി വരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ, പലപ്പോഴും നമുക്ക് അതിൽ നിന്ന് ഒരു പരിധിവരെ മുക്തമാവാനും അതിനെ തടയാനും നമുക്ക് സാധിക്കും. അതിലൊന്നാമതായിട്ട് അലർജിയുള്ള കുട്ടികളെ അലർജിക്ക് ഹേതുവാകുന്ന വസ്തുക്കൾ കണ്ടെത്തി അവയിൽ നിന്ന് പരമാവധി മാറ്റി നിർത്തുക എന്നുള്ളതാണ്. വീട്ടിനകത്തും പഠനമുറികളിലും എല്ലാം പൊടിപടലങ്ങൾ അടിഞ്ഞു കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ഇടയ്ക്കിടെ വാക്വം ക്ലീനർ ഉപയോഗിച്ച് വൃത്തിയാക്കുകയും ചെയ്യണം. അടച്ചിട്ട മുറികൾ തുറന്നിടുകയും മുറികളിൽ വായുസഞ്ചാരമുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. പ്രത്യേകിച്ച് മുറികളിലെല്ലാം വായുസഞ്ചാരമുള്ള മുറികളാണെന്ന് ഉറപ്പുവരുത്തി അടച്ചിട്ട മുറികളൊക്കെ തുറന്നിടുകയും പൊടിപടലങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാം. പ്രത്യേകിച്ച് പഠനമുറികളൊക്കെ, പല കുട്ടികളുടെയും പഠനമുറികളും പുസ്തകക്കെട്ടുകളൊക്കെ പലപ്പോഴും പൊടി പിടിച്ച് അത് വളരെ പ്രയാസപ്പെട്ട് അതൊരു അലർജിയിലേക്ക് നയിക്കുന്നതായി കാണാറുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നീട് നമ്മൾ കിടക്കാൻ പോകുമ്പോൾ ബെഡ്ഷീറ്റ്, അതുപോലെ തലയിണ കവറുകൾ എന്നിവയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അലക്കുകയും അതുപോലെ വൃത്തിയാക്കുകയും ചെയ്യണം. കമ്പിളി പുതപ്പുകൾ, അതുപോലെ രോമകുപ്പായങ്ങൾ, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലാങ്കറ്റുകൾ എന്നിവയൊക്കെ ഉപയോഗം നിയന്ത്രിക്കുക. പ്രത്യേകിച്ച് അത് വളരെ ചില കുട്ടികളിൽ കൂടുതലായിട്ട് ഇത്തരം ബ്ലാങ്കറ്റുകളും കമ്പിളിപ്പുതപ്പുകളും രോമകുപ്പായങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് മൂലം അലർജിയുടെ അവസ്ഥ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇവയിലൊക്കെ പലപ്പോഴും പൊടി അടിഞ്ഞ് കിടക്കുകയും അതുവഴി അലർജി കൂട്ടാനുള്ള സാധ്യതകളേറെയാണ്. അപ്പോൾ ആ ഒരു സാധ്യത തടയുക എന്നുള്ളതാണ് മാതാപിതാക്കൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു മൂന്നാമത്തെ കാര്യം. ഇനി നാലാമതായിട്ട്, അലർജിയുള്ള കുട്ടികൾക്ക് പലപ്പോഴും വളർത്ത മൃഗങ്ങൾ, പക്ഷികളായിട്ടുള്ള സഹവാസം ഒക്കെ ഒഴിവാക്കുകയാണെങ്കിൽ അതൊരു പരിധിവരെ അതിൽ നിന്ന് എന്തെങ്കിലും അലർജൻസ് അവർക്ക് ബാധിക്കുന്നുണ്ടെങ്കിൽ, അലർജി അവരെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും നമുക്ക് തടയാൻ സാധിക്കും. അവയെ പ്രത്യേകിച്ച് പലപ്പോഴും പല ആളുകളും കണ്ടിട്ടുണ്ട്, വീടിൻ്റെ അകത്തൊക്കെ പക്ഷികളെയോ അല്ലെങ്കിൽ മൃഗങ്ങളെയൊക്കെ വളർത്തുന്നതും അല്ലെങ്കിൽ അവരുമായിട്ട് സഹവസിക്കുന്നതൊക്കെ കാണാറുണ്ട്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന്, പ്രത്യേകിച്ച് അലർജിക്ക് അർട്ടിക്കേരിയ പോലെയുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തമാവാൻ ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചാൽ അത് നല്ലതായിരിക്കും. പിന്നെ പെർഫ്യൂമുകൾ, പലപ്പോഴും നമ്മൾ അഞ്ചാമതായി പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പെർഫ്യൂമുകൾ, അതുപോലെ ചന്ദനത്തിരി, അതുപോലെ കൊതുക് തിരി എന്നിവയുടെയൊക്കെ ഉപയോഗം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഉപയോഗം നിയന്ത്രിക്കുക, അത്തരം കാര്യങ്ങൾ പലപ്പോഴും അലർജിക് റൈനൈറ്റിസ് അതുപോലെ ബ്രോങ്കിയൽ ആസ്മയിലോട്ടൊക്കെ ഒഴിവാക്കാൻ സാധ്യത ഉണ്ടാവാറുണ്ട്. പിന്നീട് ഭക്ഷണ രീതികൾ, പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ നിന്ന് അലർജിയുടെ ഒരു മെയിൻ കാരണം പല കാരണങ്ങൾ എടുത്തു നോക്കിയാലും അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ ഭക്ഷണക്രമങ്ങൾ. പ്രത്യേകിച്ച് വളരെ ചിട്ടയായിട്ടുള്ളൊരു ഭക്ഷണക്രമം വരുത്തിയിട്ടില്ലെങ്കിൽ, ചോക്ലേറ്റ് പോലെയുള്ള അമിത മധുരമുള്ള പലഹാരങ്ങൾ പോലെ, അതുപോലെ ഭക്ഷണത്തിലെ അമിതമായ കൊഴുപ്പ് ഏറിയ ഭക്ഷണങ്ങളെല്ലാം ചില കുട്ടികളിൽ അലർജിയുടെ ലക്ഷണങ്ങൾ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പം അത് കൂടുതൽ മാതാപിതാക്കളുടെ ഒരു ശ്രദ്ധ ഈ കാര്യത്തിൽ കൂടെ നിർബന്ധമാവേണ്ടതാണ്. പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള കഴിവതും വീട്ടിൽ പാകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ മാത്രം നൽകുക. ബേക്കറി വസ്തുക്കൾ, അതുപോലെ കളർ ചേർത്ത ഭക്ഷണ പലഹാരങ്ങൾ, ഫാസ്റ്റ് ഫുഡ് ഭക്ഷണങ്ങൾ ഒരിക്കലും അതൊരു ശീലമാക്കരുത്. അമിതമായി വാരി വലിച്ച് കഴിക്കുന്ന കുട്ടികൾക്ക് അലർജി മാത്രമല്ല മറ്റു മാരക അസുഖങ്ങൾക്ക് വഴിവെച്ച, ഇപ്പോഴൊക്കെ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കുട്ടികളിൽ പോലും കൊളസ്ട്രോൾ ലെവലും അതുപോലെയുള്ള മറ്റു ജീവിതശൈലി രോഗങ്ങളിലോട്ട് വഴിവെക്കാവുന്ന കാരണങ്ങൾ ഉണ്ടാക്കുന്ന പല രോഗങ്ങളും ഇന്ന് നമ്മുടെ നാടുകളിൽ ഏറി വരുന്നുണ്ട്. അതുകൊണ്ട് ഭക്ഷണശീലത്തിൽ നിർബന്ധമായും ഒരു ശ്രദ്ധ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അലർജിയുടെ രോഗങ്ങൾ മാത്രമല്ല മറ്റു പല അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും അത് നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് അതുകൊണ്ട് നാടൻ ഭക്ഷണശീലം കുട്ടികളെ ശീലമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ ചെയ്യാനുള്ളത്. പിന്നീട് അടുത്ത നമ്മുടെ പഴങ്ങളിൽ നിന്ന് വരുന്നതാണ്. പഴങ്ങൾ നൽകുമ്പോൾ പ്രത്യേകിച്ച് വൃത്തിയായി കഴുകി എന്നുറപ്പായതിനു ശേഷം മാത്രം നൽകുക. പ്രത്യേകിച്ച് അത് പഴങ്ങളിൽ മാരകമായ രാസപദാർത്ഥങ്ങൾ കേടുവരാതിരിക്കാൻ വേണ്ടി അടിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഇതിൽ നിന്ന് മുക്തമാകാൻ വളരെ കൂടിയ സമയം അത് നന്നായി വൃത്തിയാക്കിയതിനു ശേഷം മാത്രം അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാനുള്ളത്. പിന്നീട് സീസണലായി ലഭിക്കുന്ന പഴങ്ങൾ മാത്രം നമ്മൾ വാങ്ങുക. പ്രത്യേകിച്ച് സീസണലൊന്നും അല്ലാത്ത രീതിയിൽ എപ്പോഴും ലഭിക്കുന്ന പഴങ്ങൾ, നമ്മൾ മാർക്കറ്റിൽ ഏത് കാലത്ത് ചെന്നാലും നമുക്ക് പഴങ്ങൾ അവൈലബിൾ ആകും. അപ്പോൾ ആ സീസണൽ ലഭിക്കുന്ന പഴങ്ങൾ മാത്രം നമ്മൾ വാങ്ങാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നീട് ചെറിയ കുട്ടികളിൽ ഡ്രസ് അലർജി ഒഴിവാക്കാൻ പ്രത്യേകിച്ച് വൃത്തിയുള്ളതും നല്ല അയവുള്ളതുമായ വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളതാണ്. ഈർപ്പം നിൽക്കാതെ വൃത്തിയായി വെക്കുക. അതുപോലെ ഡയപ്പർ അലർജിയുള്ള കുട്ടികളിലാണെങ്കിൽ അത്തരം കൂടുതലായിട്ട് ഈ ഡയപ്പറിൻ്റെ ഉപയോഗമൊക്കെ ആളുകളിൽ കൂടി വരുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉപയോഗം കുറക്കുക എന്നുള്ളത് തന്നെയാണ്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് 6 മാസം വരെ നിർബന്ധമായി മുലപ്പാൽ നൽകുക എന്നാണ് അടുത്തതായിട്ടുള്ള പറഞ്ഞത്. ചില കുട്ടികൾ, ചെറിയ കുട്ടികൾ വരെ അലർജിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ മുലപ്പാൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഒരു

0: പ്രതിരോധത്തെ ഊട്ടിയുറപ്പിക്കാനും നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളെ നല്ല രീതിയിലാക്കാനും കഴിയുന്ന ഒരു ദൈവാനുഗ്രഹമായ ഒരു കാര്യമാണ് നമ്മുടെ മുലപ്പാൽ എന്ന് പറഞ്ഞാൽ. ആ മുലപ്പാൽ നിർബന്ധമായിട്ടും അവർക്ക് നൽകാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. 2 വയസ്സുവരെ നൽകാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ഈ ബേക്കറി ഫുഡ്സ്, ടിൻ ഫുഡ് അതൊക്കെ ഒഴിവാക്കാൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. പിന്നീട് വാഹനങ്ങളിൽ പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന പൊടിപടലങ്ങളിൽ നിന്നൊക്കെ നോക്കും. നമ്മൾ ഗ്ലാസിൻ്റെ ഡോറൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഗ്ലാസ് ഉയർത്തി വെക്കുക. അതുപോലെ പൊടി ശ്വസിക്കാതെ ശ്രദ്ധിക്കുക. ഇത് പലപ്പോഴും നമ്മുടെ യാത്രകളിലൊക്കെ പൊടിയുടെ പ്രയാസങ്ങളുണ്ടാകും. അപ്പോൾ ഗ്ലാസ് ഉയർത്തി വെച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നീട് പൊടി കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ കുട്ടികളെ മാസ്ക് ധരിപ്പിക്കാവുന്നതാണ്. പിന്നീട് ബാത്റൂം പോലെ ഈർപ്പമുള്ള സ്ഥലങ്ങൾ നനവില്ലാതെ വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതും ഇതിൻ്റെ അലർജിയുടെ ഒരു ഭാഗമാണ്. പലപ്പോഴും അലർജി കാർട്ടിക്കേരിയോ അല്ലെങ്കിൽ അലർജി റിയാക്ഷൻസോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലെ അസുഖങ്ങളൊക്കെ പലപ്പോഴും ഇത്തരം ഈർപ്പമുള്ള അവസ്ഥയിൽ കൂടുതലായിട്ട് പ്രയാസമുണ്ടാക്കുന്നതായിട്ട് കാണാറുണ്ട്. പിന്നീട് നാം ശ്രദ്ധിക്കേണ്ട കാര്യം, പലപ്പോഴും ഈ മുതിർന്നവർ ഒരിക്കലും വീടിനുള്ളിൽ പുകവലിക്കരുത്. പുകയിലുള്ള വിഷവസ്തുക്കൾ പലപ്പോഴും അലർജിക്ക് കാരണമാവുന്നതും അത് പലപ്പോഴും കുട്ടികളിൽ അലർജി ഉള്ളവരാണെങ്കിൽ അത് വർദ്ധിക്കാനും ഇല്ലാത്തവരാണെങ്കിൽ പുതിയ അലർജി രൂപപ്പെടാനും പലപ്പോഴും സാധ്യത കാണാറുണ്ട്. അതുകൊണ്ട് മുതിർന്നവരായ ആളുകൾ ഒരിക്കലും ഈ കാര്യം ചെയ്യരുത്. വീട്ടിലുള്ളിൽ പുകവലിക്കുക, പ്രത്യേകിച്ച് കുട്ടികളുണ്ടാകുമ്പോൾ അവരുടെ കൂടെ നിന്ന് പുകവലിക്കുക എന്നുള്ളത്, അത്തരം ദുശീലങ്ങൾ നിർബന്ധമായും അലർജിയുടെ ഒരു കാര്യമുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. പിന്നീട് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയാണ്. പ്രത്യേകിച്ച് രോഗപ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് രോഗങ്ങളും അലർജി പോലെയുള്ള സാധ്യതകളും വരാൻ വളരെ എളുപ്പത്തിൽ സാധ്യതയുണ്ട്. വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അമിതമായ മരുന്നുകളുടെ ഉപയോഗം, പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളില്ലാതെ അമിതമായ മരുന്നുകളുടെ ഉപയോഗം, പിന്നെ അതുപോലെ അതൊക്കെ പലപ്പോഴും രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുകയും അലർജി പോലെയുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കുക. എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ സ്വയം ചികിത്സ നേടാതെ നല്ല വിദഗ്ധരായ ഡോക്ടറെ കണ്ട് അതിനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ മരുന്നുകളും സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ അതിന് ചെയ്യാനുള്ളത്. പിന്നീട് പലപ്പോഴും നമ്മുടെ മാനസിക സംഘർഷങ്ങളൊക്കെ പലപ്പോഴും ചില കുട്ടികൾ അലർജിയുടെ ഒരു മൈന്യൂട്ട് കാരണമായിട്ട് പലപ്പോഴും ഭവിക്കാറുണ്ട്. അപ്പോൾ അലർജിയുള്ള കുട്ടികൾക്ക് പലപ്പോഴും മാനസിക സംഘർഷങ്ങൾ കൂടുമ്പോഴും അലർജി കൂടാറുണ്ട്. അപ്പോൾ ഇത്തരം കുട്ടികൾക്ക് സന്തോഷത്തോടെയുള്ള കുടുംബ ബന്ധങ്ങൾ ഇതിന് അനിവാര്യമാണ്. അതുകൊണ്ട് പ്രയാസപ്പെടുത്താത്ത രീതിയിൽ നല്ല കുടുംബ ബന്ധങ്ങളും നല്ല സന്തോഷം കുടുംബങ്ങളിൽ നിന്ന് പകർന്നു നൽകാനും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് ചെറിയ കുട്ടികൾക്ക് പലപ്പോഴും കൊതുക് കടിയുടെ അലർജി പലപ്പോഴും കണ്ടുവരാറുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ പലപ്പോഴും നമ്മൾ കൊതുക് വലകൾ ഉപയോഗിക്കുക. അതോടൊപ്പം വീടിനടുത്തുള്ള പരിസര പ്രദേശങ്ങളിലുമുള്ള കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. വെള്ളം കെട്ടിക്കിടക്കുന്ന പാത്രങ്ങൾ, അതുപോലെയുള്ള ടയറുകൾ, അതുപോലെ ചിരട്ടകൾ, അതുപോലെ റബ്ബർ പാലെടുക്കാൻ ഉപയോഗിക്കുന്ന ചിരട്ടകളെല്ലാം കമഴ്ത്തി വെക്കുക. വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക. കൊതുകുകൾ നശിപ്പിക്കുക. കൊതുക് നശീകരണം ശ്രദ്ധിക്കുക. നമ്മുടെ വീടുകളിൽ ചുറ്റും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം പലപ്പോഴും എന്താണോ കാരണം, അതിനനുസരിച്ചിട്ടുള്ളൊരു പ്രതിവിധിയും അതിനനുസരിച്ചുള്ളൊരു പരിഹാര മാർഗങ്ങളും അതിനനുസരിച്ച് മാതാപിതാക്കളുടെ ഒരു ശ്രദ്ധയും ഉണ്ടെങ്കിൽ പലപ്പോഴും അലർജി രോഗങ്ങളെ ഒരു പരിധിവരെ നമ്മുടെ കൺട്രോളിൽ നമുക്ക് നിലനിർത്താവുന്നതാണ്. ഇതാണ് നമ്മൾ ഇത്രയും നേരം വിശദീകരിച്ച് വ്യത്യസ്തമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ വളരെ വിശദമായി നമ്മൾ ഓരോ പോയിന്റുകൾ സംസാരിച്ചു. ഈ രീതിയിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അലർജിക്ക് ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും.
1: കുട്ടികളിൽ ഉണ്ടാകുന്ന അലർജിയെ സംബന്ധിച്ചും അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ, അതിനുള്ള കാരണങ്ങൾ, അതിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള മുൻകരുതലുകൾ, ഈ കാര്യങ്ങളാണ് ഡോക്ടർ ഇതുവരെയുള്ള സംസാരത്തിൽ സൂചിപ്പിച്ചത്. ഇനി ഡോക്ടർ ചികിത്സിക്കുന്ന ഹോമിയോപ്പതിയിൽ അലർജിയുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയ്ക്കുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊന്ന് ശ്രോതാക്കൾക്കായി വിശദീകരിക്കുന്നത് നന്നായിരിക്കും.
0: അതെ, ഹോമിയോപ്പതി വൈദ്യശാസ്ത്ര മേഖല ഇന്ന് അലർജിക് രോഗങ്ങളുടെ ചികിത്സയിൽ ഒട്ടനവധി മുന്നേറിയിട്ടുണ്ട്. രോഗിയുടെ ശാരീരിക മാനസിക രോഗകാരണങ്ങളെ അടിസ്ഥാനമാക്കി പാരമ്പര്യ ഘടകങ്ങൾ കൂടി കണക്കിലെടുത്ത് പലപ്പോഴും വിശദമായ പഠനത്തിലൂടെയും തുടർ ചികിത്സയിലൂടെയും അലർജിക് അസുഖങ്ങളുടെയും അതോടനുബന്ധിച്ചുണ്ടാവുന്ന ശാരീരിക അസ്വസ്ഥതകളെയും പാർശ്വഫലരഹിതമായി തന്നെ പറയാം, പലപ്പോഴും പൂർണ്ണമായി പ്രതിരോധിക്കാനും അതുവഴി രോഗികൾക്ക് ആശ്വാസമാവാനും ഇന്ന് ഹോമിയോപ്പതി ചികിത്സക്ക് കഴിയാറുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. പലപ്പോഴും ഈ അലർജി രോഗങ്ങളിൽ പല അലർജിയുള്ള ആളുകളിലും അവർക്ക് ഒരു മരുന്ന് കഴിക്കുമ്പോൾ അലർജി കുറയും, അല്ലെങ്കിൽ വീണ്ടും ആ മരുന്ന് സ്ഥിരമായി തുടരേണ്ട അവസ്ഥ പല രോഗികളിലും കാണാറുണ്ട്. അലർജിയുടെ ആൻറ്റിഹിസ്റ്റാമിൻ പോലെയുള്ള മരുന്നുകൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ ഇത്തരം അതിൽ നിന്നൊക്കെ നമുക്ക് മുക്തമായി ഈ ഒരു അലർജിയെ പലപ്പോഴും തടയാനും രോഗമുക്തമാവുകയും അതുവഴി മരുന്നുകളുടെ അമിത ഉപയോഗമില്ലാതെ തന്നെ പലപ്പോഴും അലർജിയെ പ്രതിരോധിക്കാനും അതിനെതിരെ പ്രവർത്തിക്കാനും അതുപോലെ കുട്ടികളിൽ ഉണ്ടാകുന്ന പലപ്പോഴും ബ്രോങ്കിയൽ ആസ്മയും അതുപോലെ ഉള്ള അലർജിക് റൈനൈറ്റിസ് അലർജിക് അർട്ടിക്കേരിയ നമ്മൾ പറഞ്ഞ അലർജിക് കൺജങ്ക്റ്റിവിറ്റീസിനൊക്കെ വളരെ ഫലപ്രദമായി ചികിത്സിക്കാൻ ഹോമിയോപ്പതി വൈദ്യശാസ്ത്ര ശാഖയ്ക്ക് സാധിക്കും എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പീസ് റേഡിയോ ശ്രോതാക്കളായിട്ട് പങ്കുവെക്കാനുള്ളത്.
1: കുട്ടികളിൽ ഉണ്ടാകുന്ന അലർജിയുമായി ബന്ധപ്പെട്ട് ഹോമിയോപ്പതിക്കുള്ള സാധ്യതകളെ സംബന്ധിച്ചാണ് ഡോക്ടർ അവസാനമായി നമ്മളോട് സൂചിപ്പിച്ചത്. കുട്ടികളിലെ അലർജി പ്രതിരോധവും പ്രതിവിധിയും ഈ വിഷയത്തിലുള്ള നല്ല ഒരു അവതരണമാണ് മെഡിക്കെയർ ഹോമിയോപ്പതിക് മെഡിക്കൽ സെന്റർ വാണിയമ്പലത്തെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ മുഹമ്മദ് അസ്ലം നമുക്കായി ഇവിടെ നൽകിയിട്ടുള്ളത്. ആരോഗ്യവിചാരത്തിൻ്റെ ഈ എപ്പിസോഡിൽ പങ്കെടുത്തുകൊണ്ട് നമുക്കെല്ലാം ഏറെ ഉപകാരപ്പെടുന്ന ഒരു ഈയൊരു വിഷയത്തിലുള്ള അവതരണം നൽകിയ ബഹുമാന്യനായ ഡോക്ടർക്ക് പീസ് റേഡിയോയുടെ നന്ദി അറിയിക്കുകയാണ്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇൻഷാല്ലാ.
2: ഓക്കെ, അപ്പോൾ പിന്നെ ആരോഗ്യവിചാരവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ കേട്ടത്. വളരെ പ്രസക്തമായൊരു വിഷയത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റി. ഡോക്ടർ മുഹമ്മദ് അസ്ലം, അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ മൊബീൻ കൊടിയത്തൂരായിരുന്നു ആരോഗ്യവിചാരത്തിലുണ്ടായിരുന്നത്. കുട്ടികളിലെ അലർജി പ്രതിരോധവും പ്രതിവിധിയുമായി ബന്ധപ്പെട്ടാണ് സംസാരിച്ചിരുന്നത്. പീസ് റേഡിയോ വൈബ്സിൽ ഇനി പ്രാർത്ഥനാ പഠനമാണ്. അറിഞ്ഞും അറിയാതെയും നമ്മളുണ്ടാകുന്ന ശിർക്കിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വഴി ശരിക്കും പ്രാർത്ഥനയിലൂടെ നമുക്ക് സാധ്യമാവും. അതിനുള്ള പ്രാർത്ഥനയാണ് പഠിപ്പിക്കുന്നത് അബ്ദുള്ള മുഹസിൻ വണ്ടോ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ശിർക്ക് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഏറ്റവും വലിയ ഒരു വൻപാപമാണ് ശിർക്ക് എന്നത്. അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കാത്ത, തൗബയിലല്ലാതെ അള്ളാഹു പുറത്തു കൊടുക്കാത്ത ഏറ്റവും വലിയ ഒരു വൻപാപമാണ് ശിർക്ക്. ഇങ്ങനെ അറിഞ്ഞും അറിയാതെയും ശിർക്ക് ചെയ്യുന്ന ധാരാളം ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചു പോകുന്നുണ്ട്. ഇങ്ങനെ അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് രക്ഷ ലഭിക്കാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. ഇതിൻ്റെ അർത്ഥം: അല്ലാഹുവേ, ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നോട് ശിർക്ക് ചേർക്കുന്ന വിശ്വാസത്തിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുകയാണ് റബ്ബേ. അതുപോലെ എനിക്കറിവില്ലാത്തതിന് ഞാൻ നിന്നോട് പൊറുക്കലിന് തേടുകയും ചെയ്യുന്നു എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുമ്മ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക, അൻ ഉശ്രിക, അൻ ഉശ്രിക ബിക, അൻ ഉശ്രിക ബിക, അൻ ഉശ്രിക ബിക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക. വ അന അഅലമു, വ അന അഅലമു, വ അന അഅലമു, വ അന അഅലമു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു. അല്ലാഹുമ്മ ഇന്നി أعوذ بك أن أشرك بك وأنا أعلم وأستغفرك വഅസ്തഗ്ഫിറുക വഅസ്തഗ്ഫിറുക വഅന അഅലമു വഅസ്തഗ്ഫിറുക അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലമു വഅസ്തഗ്ഫിറുക വഅസ്തഗ്ഫിറുക. അവിടെ പുള്ളിയുള്ള ഖൈനാണ് വഅസ്തഗ്ഫിറുക. ലിമാ ലാ അഅലം, ലിമാ ലാ അഅലം, ലിമാ ലാ അഅലം, ലിമാ ലാ അഅലം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലമു വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലമു വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കുക, വളരെ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാൻ പറ്റിയൊരു പ്രാർത്ഥനയാണ്. ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മുടെ എല്ലാവിധ പാപങ്ങളും പുറത്തു തരുമാറാവട്ടെ. ആമീൻ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ബറകല്ലാഹു ഫീക്. ജസാകുമുല്ലാഹു ഖൈറ. പ്രാർത്ഥനാ പഠനം ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മളിലേക്ക് എത്തിയത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ ഗൗരവത്തോടെ കാണേണ്ടുന്ന ഒരു വലിയ പാപത്തെക്കുറിച്ച് അതിൽ നിന്ന് രക്ഷ നേടാനുള്ള പ്രാർത്ഥനയായിരുന്നു. അതറിഞ്ഞും അറിയാതെയും നമ്മളുണ്ടാകുന്ന ഷിർക്കിൽ നിന്ന് രക്ഷ നേടാനുള്ള പ്രാർത്ഥനയായിരുന്നു നമ്മൾ പഠിച്ചത്. അബ്ദുള്ള മഹ്സിൻ വണ്ടൂരാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്.
2: പ്രിയമുള്ളവരെ, കുട്ടികൾക്കുള്ള പ്രത്യേക പരിപാടിയാണ് പൂമരത്തണലിൽ. വസ്ത്രവുമായി ബന്ധപ്പെട്ട മര്യാദകൾ പഠിക്കുകയാണ്. മര്യാദകൾ പഠിക്കാം, നല്ല കുട്ടികളാകാം. അപ്പോൾ വസ്ത്രത്തിൽ എന്തൊക്കെ മര്യാദകളുണ്ട് എന്ന് കൊച്ചുമിടുക്കന്മാരായിട്ടുള്ള മിസ്സബ് സുഹബാനും പി പി ഇയാദ് റഹ്മാനും കൂടിയിട്ട് ഇന്നത്തെ പൂമരത്തണലിൽ തൗഫീഖ് ഉസ്താദിൻ്റെ കൂടെയാണ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. പൂമരത്തണലിൽ കേൾക്കാം.
5: ഔറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔറത്ത് പുരുഷന്മാർ ഔറത്ത് എന്താണ്? എവിടെയാണ്? എവിടെ മുതൽ എവിടെ വരെയാണ്? അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആളുകൾ കാണാത്ത സ്ഥലത്ത് നിന്ന് കുളിക്കണം എന്നാണ്. കാരണം ഒരു വ്യക്തി ആളുകളൊക്കെ നോക്കിയാൽ കാണുന്ന സ്ഥലത്ത് പിന്നെ കുളിക്കുന്നത് നബി കണ്ടു. ശരിക്കും ഔറത്ത് മറക്കാതെ കുളിക്കുന്ന നബി കണ്ടിട്ടുണ്ട്. അപ്പം ആ വ്യക്തിയോട് നബി എന്താ പറഞ്ഞിട്ടുണ്ടാകുക? നമ്മൾ ഉപ്പയും ഉമ്മയും ഇനി നിര്യാണിക്ക് തായ വസ്ത്രം വാങ്ങി തന്നാലും നമ്മൾ എന്ത് ചെയ്യണം? അത് പറ്റൂല എന്ന് പറയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ഇയാദ് റഹ്മാൻ, പ്രിയപ്പെട്ട മിസ്ഹാബ് സുഹബാൻ അല്ലേ, ഇവരല്ലേ മിസ്ഹാബ് സുഹബാൻ. അതോടൊപ്പം ഈ ഒരു പൂമത്തണലിലെ പുതിയ എപ്പിസോഡ് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഏറ്റവും സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, കൂട്ടുകാരികളെ, നമുക്ക് ഒരുമിച്ചൊരു സലാം പറഞ്ഞാൽ അവരോട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, നമ്മൾ ഒരുപാട് മര്യാദകൾ അല്ലേ,
6: ഒരുപാട് മര്യാദകൾ പഠിച്ചു
5: പഠിച്ചു അല്ലേ. ഓനൊരു മര്യാദ തൊട്ടിയാണ് കണ്ടോ അല്ലേ, ഓനൊരു മര്യാദ തൊട്ടിയാണ്. അത് പറഞ്ഞാൽ മോശമല്ലേ
6: അല്ലേ.
5: ഒരു മര്യാദ കുട്ടിക്കില്ല, എവിടെ പോയാലും ഒരു മര്യാദ അല്ല അല്ലേ. വീട്ടിലേക്ക് ചെന്നാലും, പള്ളി പോയാൽ മര്യാദ അല്ല, ഒരു സദസ്സ് പോയാൽ മര്യാദ അല്ല, പിന്നെ ഒരു വാഹനത്തിൽ കയറിയാൽ മര്യാദ അല്ല അല്ലേ. എപ്പോഴും ആ ഒരു വണ്ടിയിൽ പോകുമ്പോൾ, യാത്ര പോകുമ്പോൾ മര്യാദ അല്ല, ഒരു സദസ്സിലേക്ക് ചെല്ലുമ്പോൾ മര്യാദ, ക്ലാസ്സിൽ ഒരു മര്യാദ അല്ല എന്നൊക്കെ പറഞ്ഞാൽ, അങ്ങനെ നമ്മെ പറ്റി പറഞ്ഞെന്താണ്? അത് ശരിയാണോ?
6: ശരിയല്ല.
5: അത് എന്താണ്? ചീത്ത
6: സ്വഭാവം,
5: സ്വഭാവങ്ങൾ നമുക്ക് ഉണ്ട് അർത്ഥം അല്ലേ, നമുക്ക് ചീത്ത സ്വഭാവങ്ങൾ. അപ്പം അങ്ങനെ ആരും നമ്മെ പറ്റി പറയാൻ
6: പാടില്ല.
5: മനസ്സിലായല്ലോ, ആരും നമ്മെ പറ്റി
6: പറയാൻ
5: പാടില്ല. അപ്പോൾ പഴയ കൂട്ടുകാരെ, നമ്മൾ നല്ല കുട്ടികളാകണമെങ്കിൽ നല്ല മര്യാദകൾ പഠിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ നല്ല കുട്ടികളാവുള്ളൂ, നമ്മെല്ലാവർക്കും ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ ഒരു വിഷയം പഠിക്കാൻ പോവുകയാണ്, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് വസ്ത്രം ധരിക്കുമ്പോഴുള്ള
6: മര്യാദകൾ.
5: വസ്ത്രം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം നിങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട് അല്ലേ. വസ്ത്രം വളരെ പ്രധാനപ്പെട്ട, മാത്രമല്ല വസ്ത്രം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, മനുഷ്യർക്ക് മാത്രം നൽകിയൊരു
6: അനുഗ്രഹമാണ്.
5: എന്ത്?
6: വസ്ത്രം.
5: വസ്ത്രം അല്ലേ, വേറെ വസ്ത്രം ഉണ്ടോ? വസ്ത്രം ധരിക്കുന്നുണ്ടോ? പൂച്ച, നായ, പോത്ത്, എരുമ, ആനകര് പെനപ്പേട്ടങ്ങളുണ്ടോ? ധരിക്കുന്നുണ്ടോ? ഇല്ല. അത് മനുഷ്യർക്ക് ഉള്ള ഒരു ഭംഗിക്ക് വേണ്ടി അല്ലേ
6: ഉണ്ടായ
5: ഒന്നാണ് എന്ത്?
6: വസ്ത്രം.
5: അപ്പൊ വസ്ത്രം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം എന്ന് പറയുമ്പം, അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹം എന്ന് പറയുമ്പോൾ, ആ അനുഗ്രഹത്തോടെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് നന്ദി
6: നന്ദി കാണിക്കണം,
5: നന്ദി കാണിക്കണം. അതെങ്ങനെയാണ്? ആ അത് നല്ല രൂപത്തിൽ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പം പൈസ, പണം അനുഗ്രഹമല്ലേ. അപ്പം ആ പണത്തോട് നമ്മൾ നന്ദി കാണിക്കൽ എങ്ങനെയാണ്? ആ പണം എന്ന അനുഗ്രഹത്തോട് നന്ദി കാണിക്കൽ എങ്ങനെയാണ്? ആ പണം എന്ത് ചെയ്യണം? നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. അതുപോലെ വസ്ത്രം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, അതുകൊണ്ട് ആ വസ്ത്രം ഏറ്റവും നന്നായി നമ്മൾ എന്ത് ചെയ്യണം?
6: ഉപയോഗിക്കണം.
5: മനസ്സിലായല്ലോ പറഞ്ഞത്. ഒന്നാമത്തെ പോയിന്റ് അതാണ്, വസ്ത്രം ഒരു
6: അനുഗ്രഹം,
5: അനുഗ്രഹമാണ്. വസ്ത്രം ഒരു അനുഗ്രഹമാണ്. ഞാൻ ശരി ഒരു സംഭവം പറഞ്ഞുതരാം കേട്ടോ. ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെ കണ്ടു, ഒരാളെ കണ്ടു. ആ ആള് മോശമായ വസ്ത്രം ധരിച്ചിരിക്കുന്നു. മോശമായത് പറഞ്ഞാൽ പിന്നെ അഴുകിയ വസ്ത്രം, അഴുക്കായ വസ്ത്രം, ചുക്കിച്ചുഴിഞ്ഞ വസ്ത്രം, ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ചേക്കാണ്. അപ്പം ആ സമയത്ത് നബി പിന്നെ അയാളോട് ചോദിച്ചു, അല്ല നിനക്ക് സമ്പത്തുണ്ടോ ചോദിച്ചു. സമ്പത്ത്, പൈസയൊക്കെ, പണം ഇല്ലയെന്ന് ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞു, ആ ഉണ്ട്, സമ്പത്തുണ്ട്. എന്ത് സമ്പത്തുള്ളതെന്ന് ചോദിച്ചു. എന്ത്
6: സമ്പത്തുള്ളത്?
5: അപ്പം അയാൾ പറഞ്ഞു, എനിക്ക് ആടുണ്ട്, പിന്നെ ഒട്ടകം, മാട്, ഇങ്ങനെ കുറേ കന്നുകാലികളൊക്കെ ഉണ്ട് പറഞ്ഞു. അതാണ്. അപ്പം നബി പറഞ്ഞു, എനിക്ക് ഇത്രയും സമ്പത്തുകളൊക്കെ ഇല്ലേ, അതുകൊണ്ട് ആ അനുഗ്രഹത്തിൻ്റെ അടയാളം നിന്നിൽ കാണപ്പെടണം. എന്തിലൂടെ? നിന്റെ വസ്ത്രത്തിലത് കാണണം, വസ്ത്രത്തിൽ അത് കാണണം. ഇപ്പം പൈസ ഒന്നുമില്ലാത്ത വളരെ മിസ്കീനായ ഒരാൾ, അവർക്ക് വസ്ത്രമൊന്നും ഉണ്ടാവില്ല അല്ലേ, പഴയ വസ്ത്രം ധരിക്കുള്ളൂ. പക്ഷേ ഇയാൾക്ക് സമ്പത്തുണ്ട്, പക്ഷേ അയാൾ നല്ല ഭക്ഷണം ധരിച്ചിട്ടില്ല. അപ്പം നബി എന്ത് പറഞ്ഞു അവള്, നീ എന്ത് ചെയ്യണം? നല്ല വസ്ത്രം ധരിക്കണം, നിനക്ക് സമ്പത്തുണ്ടല്ലോ, അപ്പം അതുകൊണ്ട് നീ ആ അനുഗ്രഹം നിന്റെ വസ്ത്രത്തിൽ കാണണം എന്ന് അയാൾ പറഞ്ഞു നബിയോട്.
6: നബിയോട് പറഞ്ഞു.
5: എന്താണ് ഈ ഒരു സംഭവത്ത് നമുക്ക് മനസ്സിലാകുക?
6: സമ്പത്ത്,
5: നല്ല വസ്ത്രം ധരിക്കണം,
6: വസ്ത്രം ധരിക്കണം.
5: മനസ്സിലായില്ലേ? അയാള് പണം കയ്യിലുണ്ട്, പക്ഷെ അയാൾ എന്ത് ചെയ്യുക? പഴകിയ വസ്ത്രം ധരിക്കുക, പഴയ വസ്ത്രം ധരിക്കുക, അത് ശരിയല്ല. സമ്പത്തുള്ളവർ ഉള്ളതുപോലെ വസ്ത്രം
6: ധരിക്കുക.
5: അതിനർത്ഥം കുറേ വസ്ത്രം വാങ്ങിക്കൂട്ടണം എന്നാണോ? അല്ല, ഉള്ളത് എന്ത് ചെയ്യണം? ഉള്ളത് നല്ലത്
6: ധരിക്കണം.
5: ഇതാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. ഇനി ഞാൻ ചോദിക്കട്ടെ, പറഞ്ഞു, എന്തിനാണ് വസ്ത്രം ധരിക്കണത്? വിസബ് പറയൂ.
7: ഔറത്ത് മറക്കാനും.
5: യെസ്, വെരി ഗുഡ്. ഔറത്ത് മറക്കാനും. മറ്റെന്താണ്
6: ഔറത്ത് മറക്കാനും?
5: ആ,
6: നമ്മളെ ഒരു മനോഹരമായി,
5: അയ്യോ എന്താണ്, ആ നമ്മെ മനോഹരമാക്കാൻ അല്ലേ, ഭംഗി, ഭംഗിക്ക് വേണ്ടിയാണ് വസ്ത്രം ധരിക്കണത്. ഇപ്പൊ നമ്മളിവിടെ അങ്ങനെ കുപ്പാളായിരുന്ന എങ്ങനെ ഉണ്ടാവും? അല്ലേ, നമ്മൾ ഷർട്ട് തുടങ്ങി ഇരുന്നാൽ ഉണ്ടാവും? ആർക്കും എത്താണ്, ഈ ഒരു രസമല്ല കാണാൻ, അല്ലേ, രസമല്ല, മടിയാവും നമുക്ക് അല്ലേ. അപ്പം ആ ലജ്ജ ഇല്ലാതാകാനാണ് വസ്ത്രം ധരിക്കണത്. മനസ്സിലായല്ലോ. അപ്പൊ ശ്രദ്ധിക്കേണ്ട വിഷയം, വസ്ത്രം ധരിച്ചാൽ എന്താകണം? നമ്മുടെ നഗ്നത മറയണം, നഗ്നത മറയണം. അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മനസ്സിലായല്ലോ. ഇനി ചോദിക്കട്ടെ, എന്താണ് നഗ്നത എന്ന് പറഞ്ഞാല്? ഔറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔറത്ത് പുരുഷന്മാർ ഔറത്ത് എന്താണ്? എവിടെയാണ്, എവിടെ മുതൽ എവിടെ വരെയാണ്? ആ പൊക്കിള് മുതൽ കാൽമുട്ടിന്റെ താഴെ വരെ എന്ത് ചെയ്യണം? അവർ മറക്കണം എല്ലാ സമയത്തും. അത് അവർ മറക്കണം. അതിന്റെ അർത്ഥം, നമ്മളിപ്പോ ഒരു ടൂറ് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു പിന്നെ ഒരു ഫാമിലിക്ക് നമ്മൾ വിസിറ്റിങ്ങിന് പോവുകയാണ്, ആ സമയത്തോടെ പാൻറ്റും പിന്നെ ഒരു മുട്ടിന് താഴെ ഡ്രസ് ഇട്ട് പോയാൽ മതിയോ? ആരും പോകുവോ? ഇല്ല. അത് നമ്മൾ മിനിമം അത്ര ഔറത്ത് അവർക്ക് ഉണ്ട് എന്നർത്ഥം. മനസ്സിലായല്ലോ. അത് മറക്കൽ നിർബന്ധമാണ്. സ്ത്രീകളാണെങ്കിലോ? സ്ത്രീകളാണ് എവിടെയൊക്കെ കാണാൻ പറ്റും? ആ മുഖവും, മുൻകൈയും അല്ലേ. മുഖവും മുൻകൈയും ബാക്കി എല്ലാ ഭാഗം ചെയ്യണം, മറക്കണം. നിർബന്ധമാണ്. മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും
6: മറക്കണം.
5: സ്ത്രീകള്
6: മറക്കണം.
5: ഇതാണ് ഔറത്ത്. അപ്പൊ ഇതല്ലാത്ത രൂപത്തിൽ നമ്മൾ വസ്ത്രം ധരിക്കാൻ
6: പാടില്ല.
5: അപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ പിന്നെ സ്കൂളിൽ സ്പോർട്സ് ഉണ്ടാകും, പിന്നെ ഫുട്ബോൾ കളിക്കാൻ പോകും, ആ സമയത്ത് നേരിടുന്ന നമ്മള് മുട്ടിന് മുകളിൽ ട്രൗസർ ഇട്ട് കളിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളത് ശീലമാക്കി എടുക്കണം. അത് ഇവിടേക്കും ആരുണ്ടാവില്ല, എല്ലാവരും അങ്ങനെ പോലെ. പക്ഷെ എന്താണ്, കുട്ടികൾ എന്ത് ചെയ്യണം? അത് ശീലമാക്കി കൊണ്ടുവരണം. ഇല്ലേ, ഞങ്ങൾ സ്പോർട്സിൽ പങ്കെടുത്തിട്ടുണ്ടോ? എവിടെ? ആ മദ്രസയിൽ സ്പോർട്സിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ. അന്ന് എങ്ങനെ വസ്ത്രം ധരിച്ചത്? ഓടിയപ്പോഴൊക്കെ റണ്ണിങ് ഓട്ടം ചാട്ടമൊക്കെ അല്ലേനോ? എന്താ ധരിച്ചിരുന്നത്? പാൻറ് ധരിച്ചിട്ടുണ്ട് അല്ലേ. അത് മദ്രസയിൽ പഠിപ്പിക്കുന്ന രീതിയാണത്. ഔറത്ത് മറക്കണം എന്നുള്ളത്. ആ എന്താണ്, ഒരാൾ ട്രൗസർ ഇട്ട് ഓടിയാൽ ഔറത്ത് മറന്നിട്ടുണ്ടോ? ഇല്ല. മറ്റുള്ള ആളുകൾ അവർത്ത് കാണും, പെൺകുട്ടികളുണ്ടാവും ആൺകുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അത് പഠിക്കണം, ശീലാക്കണം. നമ്മൾ സ്കൂളിന് ഓടാൻ പോകുമ്പോഴൊക്കെ എന്ത് ചെയ്യണം, അങ്ങനെ ട്രാക്ക് പാൻറ്റൊക്കെ ഉണ്ടാവില്ലേ, ബനിയൻ ക്ലോത്ത് പാൻറ്റൊക്കെ ഉണ്ടാവും. അപ്പം മുട്ടിന് താഴെ അവസാനിക്കുന്ന
6: ഒരു
5: പാൻറ്റോ അല്ലെങ്കിൽ ആ നിലക്കുള്ള നീളം ഇറക്കം കൂടിയ പിന്നെ ട്രൗസറൊക്കെ ഉണ്ടാവും, അത് ധരിച്ചുകൊണ്ട് എന്ത്
6: ചെയ്യണം.
5: അപ്പോൾ ഔറത്ത് മറക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചു വസ്ത്രം ധരിക്കുമ്പോഴുള്ള മര്യാദ എന്താണ്, ഔറത്ത്
6: മറയണം,
5: ഔറത്ത് മറയണം. അത് ശ്രദ്ധിക്കണം കേട്ടോ. അത് എവിടെ പോയാലും അങ്ങനെ തന്നെയാണ്, ഔറത്ത് മറച്ചുകൊണ്ടാണ് നമ്മൾ നടക്കേണ്ടത്. ഒന്നാമത് ഇനി മറ്റൊന്നാണ് പിന്നെ കുളിക്കുന്ന സമയത്ത്. എപ്പോഴാണ് കുളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ, ആളുകൾ കാണാത്ത ഒരു മറ സ്വീകരിച്ചുകൊണ്ട് എന്തെയ്യണം,
6: കുളിക്കണം.
5: വീട്ടിലെ കുളിമുറി ഉണ്ടാവൂലേ, പക്ഷെ നമ്മൾ പുറത്തുനിന്ന് കുളിക്കണം. ഇപ്പം ഉദാഹരണം പുറത്ത് പൈപ്പൊക്കെ ഉണ്ടാവൂലേ, ആ പുറത്തുനിന്ന് കുളിക്കണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആളുകൾ കാണാത്ത സ്ഥലത്ത് നിന്ന് കുളിക്കണം എന്നാണ്. കാരണം ഒരു വ്യക്തി ഒരു തുറന്ന സ്ഥലത്ത് ആളുകളൊക്കെ നോക്കിയാൽ കാണുന്ന സ്ഥലത്ത് പിന്നെ കുളിക്കുന്നത് നബി കണ്ടു, ശരിക്കും അവർക്ക് മറക്കാതെ കുളിക്കുന്ന നബി കണ്ടിട്ടുണ്ട്. അപ്പം ആ വ്യക്തിയോട് നബി എന്താ പറഞ്ഞിട്ടുണ്ടാകുക, നബി പറഞ്ഞു നീ അവർത്ത് മറച്ച് കുളിക്കണം, അല്ലെങ്കിൽ നേണം നീ മറ സ്വീകരിക്കണം. കുളിക്കുമ്പോൾ അവർത്ത് മറക്കാൻ കഴിയുമോ, നമ്മൾ തേച്ച് ശരീരാകെ തേച്ച് കഴുകുന്ന സമയത്തൊന്നും അവർത്ത് വെളിവാകും ഉറപ്പാണ്. പക്ഷെ എന്ത് ചെയ്യണം, മറ സ്വീകരിക്കണം. അത് മറ്റുള്ള ആളുകൾ കാണാത്ത രൂപത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ
6: കുളിക്കണം,
5: കുളിക്കണം. മനസ്സിലായല്ലോ. അപ്പം ആ വ്യക്തിയോട് ഇപ്പം നബി പറഞ്ഞോ, ലജ്ജയും മറയും അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്, ലജ്ജയും മറയും അള്ളാഹു
6: ഇഷ്ടപ്പെടുന്നുണ്ട്.
5: ഇനി നമ്മൾ വസ്ത്രത്തെ ശ്രദ്ധിക്കേണ്ട വിഷയം, വസ്ത്രം വാങ്ങുന്ന സമയത്ത് ഒരിക്കലും ധൂർത്ത് ഉണ്ടാകാൻ പറ്റൂല. ധൂർത്തുണ്ടാകുക, അനാവശ്യമായിട്ട് വസ്ത്രം വാങ്ങുക, ധ്യാനം സംഭവിക്കില്ലല്ലേ. എപ്പോഴാണ് സംഭവിക്കില്ല ദൈവം അങ്ങനെ, കല്യാണമൊക്കെ ഉണ്ടാകുമ്പോ എന്ത് ചെയ്യും, കൊറേ വസ്ത്രം വാങ്ങുക, അല്ലെങ്കിൽ ഓരോ കല്യാണത്തിനും വേറെ ഡ്രസ്സുകൾ അങ്ങനെ വാങ്ങിക്കൊണ്ട് വെക്കും. ചില പേളാപ്പനോട്ട് കല്യാണം ഉണ്ടാവും, അപ്പോൾ ഡ്രസ്സ് വാങ്ങും. പിന്നെ അമ്മാനോട് കല്യാണം ഉണ്ടാവും, അപ്പോൾ ഡ്രസ്സ് വാങ്ങും. പിന്നെ മൂത്തമ്മാൻ്റെ മോനെ കല്യാണം ഉണ്ടാവും, അതിന് ഡ്രസ്സ് വേറെ വാങ്ങും. മൂത്താപ്പാൻ്റെ മോളെ കല്യാണം ഉണ്ടാവും, അതിന് ഡ്രസ്സ് വേറെ വാങ്ങും. ഇതൊക്കെ എന്താണ് എനിക്ക് ദൂത്തല്ലേ, അനാവശ്യമായിട്ട് വാങ്ങുകയാണ്. നല്ല വസ്ത്രം ഉണ്ടെങ്കിൽ ധരിക്കുക. വസ്ത്രം അതിൻ്റെ അർത്ഥം നല്ല വസ്ത്രം പിന്നെ ഇല്ലെങ്കിലും അങ്ങനെ മുഷിഞ്ഞ വസ്ത്രം ധരിക്കുന്നതാണോ, അതല്ല. അത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ, നബി പറഞ്ഞില്ലേ അവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നല്ല വസ്ത്രം ധരിക്കുക, ധൂർത്ത് ധൂർത്ത് ഉണ്ടാകാൻ പാടില്ല. പിന്നെ അതോടെ മനസ്സിലാക്കേണ്ട വിഷയം എന്താണ്, വസ്ത്രം വാങ്ങുമ്പോൾ ആർഭാടം പാടില്ല, ആർഭാടം
6: പാടില്ല.
5: അപ്പോൾ നല്ല വിലപിടിപ്പുള്ള വസ്ത്രം വാങ്ങുക, നല്ല വിലപിടിപ്പ്. ഇപ്പോൾ കല്യാണത്തിന് ഉണ്ടല്ലേ, ചിലപ്പോൾ ഒരു ദിവസത്തിന് വേണ്ടി മാത്രം വസ്ത്രം വാങ്ങും അല്ലേ, ഒരു ദിവസത്തിന് വേണ്ടി മാത്രം വസ്ത്രം വാങ്ങും, പിന്നെ അത് ഉപയോഗിക്കുമോ, പിന്നെ ഉപയോഗിക്കില്ല. ആ ഒരു ദിവസത്തിന് വാങ്ങുന്ന വസ്ത്രം നല്ല വിലപിടിപ്പുള്ള വസ്ത്രമാവും അല്ലേ, നല്ല വിലപിടിപ്പുണ്ട് വസ്ത്രത്തിന്. പക്ഷേ അത് ആ കല്യാണത്തിൻ്റെ ദിവസം മാത്രം ഉപയോഗിക്കുള്ളൂ, പിന്നെ എന്ത് ചെയ്യൂല, അത് ഉപയോഗിക്കൂല, വേസ്റ്റായില്ലേ അല്ലേ. കാരണം വസ്ത്രമില്ലാത്ത കുറേ ആൾക്കാർ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട്. വസ്ത്രം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്, ആദ്യം ചെയ്യണം ആ തുടങ്ങണം, ആദ്യം വലത് ഭാഗം ധരിക്കണം. ഷർട്ട് തന്നെ ആദ്യം വലത് ധരിക്കണം, പാൻ്റാണെങ്കിൽ വലത്തേക്കാൾ ധരിക്കണം. ഇങ്ങനെ വലതിനെ മുന്തിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട, ഇതൊക്കെ പുണ്യ കിട്ടുന്ന കാര്യമല്ലേ, ഇതൊക്കെ റസൂലുള്ളാഹിന്റെ സുന്നത്തുകളാണ്. അതുകൊണ്ട് കൂലിട്ടുന്ന ഒരുപാട് വിഷയങ്ങളാണ്. ഇനി മറ്റൊന്നാണ് സ്ത്രീകൾ അല്ലേ, സ്ത്രീകൾ എന്ത് ചെയ്യും, പുരുഷന്മാരെ വസ്ത്രം ധരിക്കും. അപ്പം പ്രത്യേകിച്ച് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അങ്ങനെ സ്ത്രീകളെ വസ്ത്രം പുരുഷന്മാർ ധരിച്ചാലും അതോടൊപ്പം
6: പുരുഷന്റെ
5: വസ്ത്രം സ്ത്രീകൾ ധരിച്ചാലും അവർക്ക് അള്ളാഹുവിന്റെ ഉണ്ടാവും എന്ന് പറഞ്ഞ എന്താണ്, അങ്ങനെ ധരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൽ നിന്നും അനുഗ്രഹങ്ങൾ കിട്ടൂല. മനസ്സിലായില്ലേ, അള്ളാഹിന്റെ ഒരു കാരുണ്യം അവർക്ക് ഉണ്ടാവൂല. ഇതൊക്കെ സംഭവിക്കുക, വളരെ ഗുരുതരമായ വിഷയമാണ്. മനസ്സിലായില്ലേ. അപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് ശ്രദ്ധിച്ചു വരേണ്ട കാര്യമാണ്. ഒരുപാട് കുട്ടികൾ അല്ലേ, എന്താ ഉമ്മമാർ ഉപ്പമാരും കരുതുക, ആ കുട്ടികളല്ലേന്ന് കരുതൂലേ, എന്നിട്ട് എന്ത് ചെയ്യും, അവർക്ക് എന്ത് ചെയ്യും, വളരെ മോശമായ വസ്ത്രം വാങ്ങിക്കൊടുക്കും. അന്ന് ചെയ്യും അത് ശീലമായി വരും, പിന്നെ മാറ്റിയെടുക്കാൻ
6: കഴിയൂല.
5: മനസ്സിലായല്ലോ. ഇനി അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈ പുരുഷന്മാരുടെ വസ്ത്രം പാൺകുട്ടികൾ നിങ്ങൾ ധരിച്ച പാൻ്റല്ലേ, നിര്യാണിക്ക് താഴെ ഇടാൻ പാടില്ല. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല. കാരണം എന്താണ്, അത് അഹങ്കാരമാണ്. മാത്രമല്ല അന്ത്യനാളിൽ അള്ളാഹു അവരെ നോക്കുക പോലുമില്ല എന്ന് പറഞ്ഞത്, അത്ര ഗൗരവമുള്ള വിഷയമാണ് അല്ലേ. അന്ത്യനാളിൽ അള്ളാഹു അവരെ നോക്കുകയില്ല, അവരിലേക്ക് അത് നോക്കൂല എന്നർത്ഥം. എന്താ പ്രശ്നം പ്രശ്നം എന്താണ്? എന്തുകൊണ്ട് കാരണം എന്താണ്?
6: കാരണം നിര്യാണിന്റെ അടിയിലേക്ക് പാന്റ്
5: നിര്യാണിക്ക് താഴെ
6: പാന്റ്
5: ധരിച്ചുകൊണ്ട് നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചത് കാരണത്താല് അന്നാൾ അള്ളാഹു അവരെ നോക്കുകയില്ല. മനസ്സിലായില്ലേ? അപ്പൊ ചെറിയ കുട്ടികൾ തന്നെ എന്ത് ചെയ്യണം? വസ്ത്രം ധരിക്കുമ്പം നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ച് ശീലിക്കണം. മനസ്സിലായല്ലോ? നമ്മുടെ ഉപ്പയും ഉമ്മയും ഇനി നിര്യാണിക്ക് താഴെ വസ്ത്രം വാങ്ങി തന്നാലും നമ്മൾ എന്ത് ചെയ്യണം? അത് പറ്റൂല എന്ന് പറയണം. എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം അല്ലേ? നിര്യാണിക്ക് ഇപ്പൊ കറക്റ്റ് വലുപ്പം എന്ത് ചെയ്യണം? പാന്റ് മുറിച്ച് നിര്യാണി വരെ എന്ത് ചെയ്യണം? അതാക്കണം. നിര്യാണിക്ക് താഴെ പോകാൻ പാടില്ല. അതിൻ്റെ കൂടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയം എന്താണ്? ചില കുട്ടികളൊക്കെ ഈ വസ്ത്രം വാങ്ങുന്ന സമയത്ത് ടീഷർട്ടിൻ്റെ മുകളിലൊക്കെ എന്തുണ്ടാവും? ചിത്രങ്ങളൊക്കെ ഉണ്ടാവും. ചിത്രങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? കുറേ എഴുത്തുകുത്തുകളും ചിത്രങ്ങളൊക്കെ ഉള്ള വസ്ത്രം വാങ്ങാറുണ്ട്. അതും പാടില്ല. എന്നിട്ട് മാത്രമല്ല, അത് ധരിച്ച് എന്ത് ചെയ്യും? അവർ പള്ളിയിലേക്കൊക്കെ വരും അല്ലേ? ചിലപ്പം എന്താണ്, ഏതെങ്കിലും ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെ പേരൊക്കെ എഴുതിയ അല്ലേ ജേഴ്സികളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ധരിച്ച് അവരെന്ത് ചെയ്യും? പള്ളിയിലേക്ക് വരും. ആളുകളെ ശ്രദ്ധയൊക്കെ എന്ത് ചെയ്യും? അതിമിലേക്ക് പോവും ഇല്ലേ? അതൊരിക്കലും പാടില്ല. അതാണ് വസ്ത്രം വാങ്ങുമ്പോൾ ചിത്രങ്ങൾ രൂപങ്ങളുള്ള വസ്ത്രങ്ങൾ വാങ്ങാൻ പറ്റൂല. രൂപങ്ങളുള്ള എന്തെങ്കിലും ചെറിയ പൂക്കളൊന്നല്ല, അതല്ല ഉദ്ദേശിച്ചത്. എന്താണ്? ജീവനുള്ള വസ്തുക്കളുടെ, ഇപ്പൊ പക്ഷികള്, മൃഗങ്ങള്, മനുഷ്യന്മാരെ ഫോട്ടോ ഉള്ളത്, ഇതൊന്നും നമ്മൾ ധരിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ വസ്ത്രം വാങ്ങുമ്പം അത് ശ്രദ്ധിക്കണം അല്ലേ. നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രമാകും, പക്ഷേ എന്തുണ്ടാവും? എന്തെങ്കിലും ഒരു രൂപം ഉണ്ടാവും അല്ലേ. ഒരു ഒരു പുലി വരുന്ന ഫോട്ടോ അല്ലേ, അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ ഫോട്ടോ, അല്ലെ ഏതെങ്കിലും ഒരു പിന്നെ ഫുട്ബോൾ പ്ലെയറുടെ ഫോട്ടോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മളെ വാങ്ങാൻ പറ്റുമോ? ഇല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിലക്കിയ കാര്യമാണ്. ഇതാണ് വസ്ത്രത്തിൽ നമ്മൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ്. അപ്പോൾ ഒരുപാട് കാര്യം പറഞ്ഞു അല്ലേ. ഒരുപാട് വസ്ത്രത്തിൽ നമ്മൾ ചുരുക്കി പറഞ്ഞൊക്കെയാണ്, വിശദമായിട്ട് പറഞ്ഞിട്ട്. ഇതിനൊക്കെ ഹദീസുകളുണ്ട്, വിശുദ്ധ ഖുർആനിലെ ആയത്തുകളുണ്ട്, ഹദീസുകളൊക്കെ നമ്മളിവിടെ അത് തൽക്കാലം നമ്മൾ സൂചിപ്പിച്ചിട്ടില്ലെന്ന് മാത്രം. മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇൻഷാല്ലാ പ്രിയപ്പെട്ടവരെ വസ്ത്രം ധരിക്കുമ്പോഴും വസ്ത്രം വാങ്ങുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം സ്ത്രീകളാണെങ്കിൽ, പെൺകുട്ടികളാണെങ്കിൽ വളരെ മാന്യമായ വസ്ത്രം ധരിക്കണം അല്ലേ. ഇറുകിയ വസ്ത്രം ധരിക്കാൻ പാടില്ല അല്ലേ. തല മറക്കണം, അത് മാറി മറക്കണം അല്ലേ. മുഖമക്കനം എന്ത് ചെയ്യും? തഴവിട്ട് താഴ്ത്തിയിടണം. കഴുത്തിലേക്ക് പിടിച്ചു കെട്ടാൻ പറ്റുമോ? ഇല്ല. എന്നാ അങ്ങനെയാണ് ചെയ്യണത് അല്ലേ. അല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അവരെന്ത് ചെയ്യണം? മുഖമക്കനം എന്ത് ചെയ്യണം? തഴവിട്ട് താഴ്ത്തിയിടണം. ഇൻഷാല്ലാ ഇതാണ് ചുരുക്കി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതുപോലെ സ്ത്രീകൾ ടൈറ്റായ വസ്ത്രം ധരിക്കരുത്, അതാർക്കും പാടില്ല. സ്ത്രീകൾക്കും പാടില്ല, പുരുഷന്മാർക്കും പാടില്ല. എന്ത്? ടൈറ്റായ വസ്ത്രം ധരിക്കൽ, അല്പം ലൂസുള്ള വസ്ത്രമാണ് എല്ലാവരും ധരിക്കേണ്ടത്. ഇൻഷാല്ലാ അവസാനിപ്പിച്ചാലോ നമുക്ക് അല്ലേ. മനസ്സിലായല്ലോ? വസ്ത്രം ധരിക്കുമ്പോഴുള്ള മര്യാദ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ തുടക്കം മുതൽ നമ്മൾ ഒരുപാട് കാര്യം പഠിച്ചു വന്നു അല്ലേ. നല്ല വസ്ത്രം ധരിക്കണം, വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം അല്ലേ. പിന്നെ വസ്ത്രം, ഒരാൾക്ക് പണമുണ്ടെങ്കിൽ അതനുസരിച്ച് കൊണ്ട് വസ്ത്രം ധരിക്കണം, ഇല്ലാത്തവന് പിന്നെ അതുപോലെ ധരിക്കുക. പക്ഷേ പണമുള്ളവനും ഒരിക്കലും ചെയ്യരുത് മുഷിഞ്ഞ വസ്ത്രം ധരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അത് ചെയ്യണമെന്നല്ല, ഒരു ശരിയായ രീതിയല്ല. വസ്ത്രം എന്നുള്ളത് എന്തിനാണ്? നഗ്നത മറക്കാനാണ്. അതുകൊണ്ട് വസ്ത്രം ധരിച്ച എന്ത് ചെയ്യണം? നഗ്നത മറയണം. വസ്ത്രം ധരിച്ചാൽ നഗ്നത മറയണം. ഇൻഷാല്ലാ ഇതൊക്കെ നമുക്ക് സൂചിപ്പിക്കാനുള്ള. ഇൻഷാ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് പുതിയ ഒരു വിഷയത്തിലേക്ക് നമുക്ക് ഇൻഷാല്ലാ പോകാം. തൽക്കാലം അവസാനിപ്പിച്ചാലോ? ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇൻഷാല്ലാ ഓക്കെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഈ ഒരു മര്യാദകൾ പഠിക്കാം, നല്ല കുട്ടികളാകാം അല്ലേ. മര്യാദകൾ പഠിക്കാം, നല്ല കുട്ടികളാകാം. നല്ല കുട്ടികളാകണമെങ്കിൽ നല്ല മര്യാദകളൊക്കെ പഠിച്ച് അത് പ്രാവർത്തികമാക്കുകയും വേണം. ഓക്കെ, ഇൻഷാല്ലാ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: അൽഹംദുലില്ലാ, ഇന്നത്തെ പൂമരത്തണലിൽ നമ്മളൊരു വലിയ സന്ദേശമാണ് പഠിച്ചത്. നമ്മളൊക്കെ ജീവിതത്തിൽ മക്കൾക്ക് നല്ല നല്ല മര്യാദകൾ പഠിച്ചെടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അൽഹംദുലില്ലാ, തൗഫീഖ് അസ്ലം ഇന്നത്തെ ക്ലാസ്സിലൂടെ കുട്ടികളുമായി സംവദിച്ച് മിസ്ബഹ് സുഹബാനും അതുപോലെ തന്നെ ഇയാദ് റഹ്മാൻ PP അവർ രണ്ടുപേരുമായിരുന്നു തൗഫീഖ് അസ്ലത്തിൻ്റെ കൂടെ ഇന്നത്തെ എപ്പിസോഡിലുണ്ടായിരിക്കുന്നത്. മര്യാദകൾ പഠിക്കാം, നല്ല കുട്ടികളാകാം. ഈ ഒരു സെഷനിൽ വസ്ത്രം ധരിക്കുമ്പോഴുള്ള ചില മര്യാദകളെക്കുറിച്ച്

0: മഷാല്ലാ. അപ്പോ പൂമരത്തണലിന് ശേഷം ഇനി നുറുങ്ങുകൾ, തൈറോയിഡിൻ്റെ ആരോഗ്യത്തിൻ്റെ പോഷകങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട നുറുങ്ങുകളാണ് നമ്മൾ കേൾക്കുന്നത് നുറുങ്ങിൻ്റെ ശബ്ദ സന്ദേശത്തിലേക്ക്.
1: തൈറോയിഡ് പ്രശ്നങ്ങൾ. ശരീരത്തിൻ്റെ താളം നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. ഉപാപചയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഒട്ടനവധി ശാരീരിക പ്രവർത്തനങ്ങളിൽ ഈ ഗ്രന്ഥി പങ്കാളിയാണ്. കഴുത്തിലാണ് ഇതിൻ്റെ സ്ഥാനം. ഏകദേശം 2 ഇഞ്ച് വലുപ്പം, ചിറകു വിരിച്ച ശലഭത്തിൻ്റെ ആകൃതി. തൈറോയിഡ് ഗ്രന്ഥി പ്രധാനമായും 2 ഹോർമോണുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, ട്രൈ അയഡോ തൈറോണിൻ അഥവാ T3 തൈറോക്സിൻ അഥവാ T4. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നുള്ള തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ TSH തൈറോയിഡ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കപ്പെടുമ്പോഴാണ് ഇവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. T4 ഹോർമോൺ ശരീരത്തിൻ്റെ ബാഹ്യ കലകളിൽ വെച്ച് കൂടുതൽ സക്രിയമായ T3 ഹോർമോണായി മാറുന്നു. തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രധാന ധർമ്മങ്ങൾ ഇവയാണ്: ശരീരത്തിൻ്റെ ഓക്സിജൻ ഉപയോഗം കൂട്ടുകയും അതുവഴി കൂടുതൽ ഊർജ്ജം ഉണ്ടാക്കുകയും ചെയ്യും. ശരീരത്തിൻ്റെ ഊഷ്മാവ് നിലനിർത്താൻ സഹായിക്കും. ഹൃദയമിടിപ്പ് കൂട്ടും. നാഡീ സംവേദനങ്ങളെ ത്വരിതഗതിയിലാക്കുന്നു. ഗർഭാവസ്ഥയിലും കുഞ്ഞുങ്ങളിലും ബുദ്ധിവികാസത്തിന് വളരെ പ്രധാനമായ പങ്ക് വഹിക്കുന്നു. രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ നില കുറയ്ക്കുന്നു. അന്നജത്തിൻ്റെ ആഗിരണം കൂട്ടുന്നു. മുലയൂട്ടുന്ന കാലയളവിൽ പാൽ ഉൽപ്പാദനത്തെ സഹായിക്കുന്നു. സ്ത്രീകളിൽ കൃത്യമായ ആർത്തവ ചക്രത്തിനും പ്രത്യുൽപാദനശേഷിയെയും സഹായിക്കുന്നു. തൈറോയിഡ് രോഗങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സ്ത്രീകളിലാണ്. ഗർഭാവസ്ഥയിൽ ഉള്ളപ്പോൾ മുതൽ ജീവിതത്തിൻ്റെ ഏതു ഘട്ടത്തിലും തൈറോയിഡ് പ്രശ്നങ്ങൾ കടന്നുവരാം. എങ്കിലും സ്ത്രീകളിൽ ഏകദേശം 5 in 1 ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ തൈറോയിഡ് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. തൈറോയിഡ് രോഗങ്ങൾ പലതരത്തിലുണ്ട്. ചിലപ്പോൾ ഈ ഗ്രന്ഥിക്ക് ശരിയായ രീതിയിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാതെ വരും. അമിതമായി ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചെന്നും വരാം. ചിലരിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുമെങ്കിലും അവ സക്രിയമായ T3 ആയി മാറുകയില്ല. അതുമല്ലെങ്കിൽ ബാക്കി പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടന്നാലും ശരീരത്തിൻ്റെ പ്രതിരോധ ശൃംഖലയ്ക്ക് ഇവയെ ഏകോപിപ്പിക്കാൻ കഴിയാതെ വരാം. തൈറോയിഡ് പ്രശ്നങ്ങളിൽ പ്രധാനമായത് ഹൈപ്പോ തൈറോയിഡിസം അഥവാ തൈറോയിഡ് പ്രവർത്തന മാന്ദ്യം എന്നതാണ്. ഹൈപ്പർ തൈറോയിഡിസം അഥവാ അമിത പ്രവർത്തനം എന്നിവയാണ് ഇന്നത്തെ കാലത്ത് തൈറോയിഡ് രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതിൻ്റെ പ്രധാന കാരണം. വിവിധ തരം പോഷക ഘടകങ്ങളുടെ അസന്തുലിതാവസ്ഥയും തെറ്റായ ജീവിതശൈലിയും തന്നെയാണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ഏറ്റവും അത്യാവശ്യമായ മൂലകമാണ് അയഡിൻ. ഇതിനു പുറമെ സിങ്ക്, സെലനിയം മുതലായ സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവവും തൈറോയിഡ് രോഗങ്ങൾക്ക് വഴിതെളിക്കാം. റേഡിയോ ആക്റ്റീവ് അയഡിൻ ചികിത്സ, ഓട്ടോ ഇമ്മ്യൂൺ തകരാറുകൾ, ജനിതക കാരണങ്ങൾ എന്നിവയും രോഗകാരണം ആകാറുണ്ട്. അടുത്ത കാലത്ത് നടന്ന ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഭക്ഷണത്തിൽ ചേർക്കപ്പെടുന്ന പല രാസവസ്തുക്കളും രുചി പകരുന്ന കൃത്രിമ പദാർത്ഥങ്ങളും ഇത്തരം തകരാറുകൾ ഉണ്ടാക്കുന്നു എന്നാണ്. തൈറോയിഡ് പ്രശ്നങ്ങളിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് ഹൈപ്പോതൈറോയിഡിസം ആണ്. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ക്ഷീണം, മന്ദത, കാരണമില്ലാതെ ശരീരഭാരം കൂടുക, വരണ്ട ചർമ്മം, മുടികൊഴിച്ചിൽ, തണുപ്പ് സഹിക്കാൻ സാധിക്കാതെ വരിക, മലബന്ധം, ഡിപ്രഷൻ, ആർത്തവ സമയത്തെ അമിത രക്തസ്രാവം, രക്തത്തിലെ കൊളസ്ട്രോൾ നില കൂടുക, മുഖത്തും കൈകാലുകളിലും നീര് എന്നിവയാണ്. ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ കാരണമില്ലാതെ ശരീരഭാരം കുറയുക, അമിത വിയർപ്പ്, ഹൃദയമിടിപ്പ് കൂടൽ, ആകാംക്ഷ, ദേഷ്യം, ക്ഷീണം, കൈവിറയൽ, വയറിളക്കം, ഉറക്കക്കുറവ് എന്നിവയാണ്.
0: മഷാല്ലാ, നുറുങ്ങുകൾ കഴിഞ്ഞു. ഇനി പീസ് റേഡിയോയില് വളരെ വൈജ്ഞാനികമായ പ്രോഗ്രാമിലേക്ക് പോകുന്നു. അസ്മാഉൽ ഹുസ്ന.
2: അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെ പഠിക്കാനും അതുവഴി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ളൊരു പ്രോഗ്രാമാണ് അസ്മാഉൽ ഹുസ്ന. ഇന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമങ്ങളായ അൽ മുഖദ്ദിം,
0: അൽ മുഅഖ്ഖിർ, ഈ രണ്ട് നാമങ്ങളെ കുറിച്ചാണ്.
2: യെസ്, മുന്തിപ്പിക്കുന്നവനും
0: പിന്തിപ്പിക്കുന്നവനും.
2: യെസ്, ഇൻഷാല്ലാ നമുക്ക് അബ്ദുറൌഫ് അൽ ഹക്കിമി തിരുവനന്തപുരത്തിൻ്റെ ഈ ഒരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, വല ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, അല്ലാഹുമ്മ റബ്ബി ശഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങൾ ചില നാമങ്ങൾ ചേർത്തു പറയണം എന്ന് മുമ്പത്തെ ക്ലാസുകളിൽ നമ്മൾ പഠിച്ചിരുന്നു. അതിൽപ്പെട്ടതാണ് അൽ ഖാബിൽ, അൽ ബാസിത്, അതുപോലെ തന്നെ അൽ ഔവലു, അൽ ആഖിറു എന്ന് പറയുന്ന നാമങ്ങൾ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. എന്നാൽ സമാനമായ രണ്ട് നാമങ്ങൾ ചേർത്തു പറയേണ്ട അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ രണ്ട് നാമങ്ങളെക്കുറിച്ചാണ് ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അൽ മുഖദ്ദിമു, അൽ മുഅഖ്ഖിറു, അൽ മുഖദ്ദിമു, അൽ മുഅഖ്ഖിറു എന്നീ രണ്ട് നാമങ്ങളെക്കുറിച്ചാണ് ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. എന്താണ് അൽ മുഖദ്ദിമു എന്ന് പറഞ്ഞാൽ ചില ഹദീസുകളിൽ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലാ സഫിൽ മുഖദ്ദം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മുമ്പിലെ സഫിൽ നിൽക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയും മലക്കുകളും അവരെക്കുറിച്ച് പിന്നെ പറയുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, അവരുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുവചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മുഖദ്ദം എന്ന് പറഞ്ഞാൽ മുന്നിൽ നിൽക്കുന്നവർ, ഒന്നാമത്തെ സൊഫിൽ നിൽക്കുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മുന്തിക്കുന്നവൻ എന്ന അർത്ഥം നമുക്ക് കാണാൻ സാധിക്കും. ഈ ജനാസ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, മയ്യത്തിനെ മയ്യത്ത് കട്ടിലിൽ വെച്ച് ഖബറിലേക്ക്, പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോയിക്കോളൂ എന്ന് ജനാസ, നല്ല തൊയ്യീബായ ജനാസയാണെങ്കിൽ, നല്ല വിശ്വാസിയായ ഈമാനുള്ള തഖ്വയോടുകൂടി ജീവിച്ച ജനാസയാണ് എങ്കിൽ, സ്വർഗാവകാശിയാണ് എങ്കിൽ, ഖദ്ദിമൂനി എന്നെ വേഗം കൊണ്ടുപോകൂ, എന്നെ പെട്ടെന്ന് കൂടെ എത്തിക്കൂ എന്നുള്ള രൂപത്തിലുള്ള അർത്ഥങ്ങൾ അതിൽ കാണാൻ സാധിക്കും. അങ്ങനെ ജനാസയുടെ ആ ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇവിടെ അൽ ഖദ്ദിമൂനി എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ പഠിപ്പിക്കുമ്പോൾ അവിടെയുള്ള അർത്ഥവും മുന്തിക്കുക എന്നതാണ്. വേഗത്തിലെത്തിക്കുക എന്ന് വെച്ചാൽ മുന്തിക്കുക എന്നത് തന്നെയാണ്, ധൃതി കാണിച്ചുകൊണ്ട് മുന്തിച്ചുകൊണ്ട് എത്തിക്കുക എന്നർത്ഥമാണ്. അപ്പോൾ അല്ലാഹു അൽ മുഖദ്ദിം എന്ന് പറഞ്ഞാൽ അല്ലാഹു മുന്തിക്കുന്നവനാകുന്നു. അത് എന്തിലൊക്കെയാണ് എന്നത് രണ്ടാമത്തെ നാമം കൂടി പഠിച്ചതിന് ശേഷം, അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് വിശദീകരിക്കാം. ഇനി രണ്ടാമത്തത് എന്താണ്? അൽ മുഅഖ്ഖിറു, അല്ലാഹു മുഅഖ്ഖിറാകുന്നു. എന്താണ് മുഅഖ്ഖിർ എന്ന് പറഞ്ഞാൽ, അതും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന്, ചരിത്രങ്ങളിൽ നിന്ന് അതിൻ്റെ ബാഹ്യമായ അർത്ഥത്തെ നമുക്ക് മനസ്സിലാക്കാം. പിന്തിക്കുക എന്നതാണ് ശരിക്ക് തഖീർ, പിന്തിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹിബിന് ഉബയ്യുബിന് സുലൂൽ എന്ന് പറയുന്ന മുനാഫിക്കിൻ്റെ നേതാവായ വ്യക്തിക്കു വേണ്ടി ജനാസ നിസ്കരിച്ച സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറകിലേക്ക് പിടിച്ചു വലിക്കുകയാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. അബ്ദുല്ലാഹിബിന് ഉബയ്യുബിന് സുലൂൽ എന്ന് പറയുന്ന വ്യക്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ച വ്യക്തിയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തിയ വ്യക്തിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ മോശപ്പെട്ട കാര്യങ്ങൾ ചാർത്തിക്കൊടുത്ത വ്യക്തിയാണ്. മുഹാജിരികളായ സ്വഹാബികളുടെ വിഷയത്തിൽ ആക്ഷേപം പറഞ്ഞ ഒരു വ്യക്തിയാണ്. ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്ന് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി പണിയെടുത്ത വ്യക്തിയാണ് അബ്ദുല്ലാഹിബിന് ഉബയ്യുബിന് സുലൂൽ എന്ന് പറയുന്ന വ്യക്തി. ആ വ്യക്തിക്ക് വേണ്ടി ജനാസ നിസ്കരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പിടിച്ചു വലിക്കണം ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, അഖിർ അന്നി യാ ഉമർ, എന്നിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കൂ, ഒന്ന് പിന്തിപ്പിക്കൂ എന്ന് പറയാണ്. അപ്പോൾ ഇതിൽ, ഈ ഹദീസിൽ നിന്ന് അഖിർ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമമായ അൽ മുഅഖിർ എന്ന് പറയുന്ന ഈ നാമം, ആ നാമം അർത്ഥമാക്കുന്നത് അള്ളാഹു പിന്തിക്കുന്നവനാകുന്നു എന്നതാണ്. പിന്തിക്കുന്നവൻ, പിന്തിപ്പിക്കുന്നവൻ എന്ന അർത്ഥം നമുക്ക് ലഭിക്കും. ഇത് ഒരിക്കലും നമ്മൾ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഈ രണ്ട് നാമങ്ങളും ഒറ്റക്കായി കൊണ്ടൊരിക്കലും പറയാൻ പാടില്ല. അത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു പിന്തിക്കുന്നവനാണ് എന്ന അൽ മുഅഖിർ എന്ന നാമം മാത്രം പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അൽ മുഖദ്ദിം എന്ന് പറയുന്ന ആ നാമം മാത്രം പറയാൻ ഒരു വിശ്വാസിക്ക് പാടില്ല. അതേസമയം രണ്ട് നാമങ്ങളും ഒരുമിച്ച് ചേർത്തു വേണം പറയേണ്ടത്. അൽ മുഖദ്ദിം അതുപോലെ തന്നെ അൽ മുഅഖിർ എന്ന് പറയുന്ന രണ്ട് നാമവും ചേർത്തു വേണം പറയാൻ. അപ്പോഴാണ് ആ നാമങ്ങൾക്ക് പൂർണ്ണത ലഭിക്കുക. ഏതുപോലെ അൽ ഖാബിൽ അൽ ബാസിത് എന്ന് പറയുന്നത് പോലെ, അൽ ഔവൽ വൽ ആഖിർ എന്ന് പറയുന്നത് പോലെ, ഇവിടെ അൽ മുഖദ്ദിം അൽ മുഅഖിർ എന്ന നാമം ചേർത്താണ് പറയേണ്ടത് എന്ന് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുക. ഇനി എന്താണ് ഇതിൻ്റെ അർത്ഥം? അള്ളാഹു മുന്തിക്കുന്നവനാണ്, അള്ളാഹു പിന്തിപ്പിക്കുന്നവനാണ് എന്ന് പറയുന്ന അതിൻ്റെ അർത്ഥവും തേട്ടവും എന്താണ്? അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിപ്പിൽ ചിലതിനെ മുന്തിപ്പിക്കും, ചിലതിനെ പിന്തിപ്പിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിപ്പിലുള്ള ചില വസ്തുവിന് ആധിപത്യങ്ങൾ നൽകും, ചിലതിന് ആധിപത്യങ്ങൾ നൽകുകയില്ല. ചിലതിന് സ്ഥാനക്കയറ്റങ്ങൾ നൽകും, ദറജകൾ കൂട്ടിക്കൊടുക്കും. അള്ളാഹു ചിലതിനെ ഇകഴ്ത്തും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ശറഇൽ, അവൻ്റെ മതനിയമങ്ങളിൽ ചിലതിനെ മുന്തിപ്പിക്കും, ചിലതിനെ പിന്തിപ്പിക്കും. എങ്ങനെയാണ്? ഇതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ പരിശോധിക്കാം. സൃഷ്ടിപ്പിൽ അള്ളാഹുവിൻ്റെ മുന്തിപ്പും പിന്തിപ്പും എങ്ങനെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിപ്പിൽ മുന്തിപ്പിച്ചത് അത് അള്ളാഹുവിൻ്റെ അർശ്, അള്ളാഹുവിൻ്റെ കുർസിയ്, അള്ളാഹു ലൗഹിൽ മഹഫൂദിൽ രേഖപ്പെടുത്തിയ ആ സംഭവങ്ങൾ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അൽ ഖലം, ഇതൊക്കെ സൃഷ്ടിപ്പിൽ മുന്തിപ്പിച്ചതാണ്. എന്നാൽ അതിന് മഹത്വവുമുണ്ട്. എന്നാൽ സൃഷ്ടിപ്പിൽ മഹത്വമുണ്ടെങ്കിലും പിന്തിപ്പിച്ചിട്ടുണ്ട് ആരെ? നമ്മുടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമ. മനുഷ്യരിൽ, അതുപോലെ തന്നെ സൃഷ്ടിപ്പിൽ മഹോന്നനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലം. ആ പ്രവാചകനെ പിന്തിപ്പിച്ചു. അതിൽ അള്ളാഹുവിന് ചില ഹിക്മത്തുകളുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിപ്പിൽ മുന്തിപ്പിക്കുന്നവനും അതുപോലെ തന്നെ സൃഷ്ടിപ്പിൽ പിന്തിപ്പിക്കുന്നവനുമാണ്. അതാണ് അൽ മുഅഖിർ, അതുപോലെ തന്നെ അൽ മുഖദ്ദിം. അള്ളാഹു മുന്തിപ്പിക്കുന്നവനാണ്, അള്ളാഹു പിന്തിപ്പിക്കുന്നവനാണ്. ഇനി ശറഇന്റെ വിഷയത്തിൽ, മതനിയമത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് പരിശോധിച്ചാൽ, അള്ളാഹു നിസ്കാരം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിസ്കാരത്തിന് മുമ്പ് വുദു എടുക്കണം എന്നത് അള്ളാഹു ഷർത്തായി പഠിപ്പിച്ചു. അപ്പോൾ ആ വുദു എടുക്കുക എന്നത് മുന്തിപ്പിച്ചു, അതുപോലെ തന്നെ നിസ്കാരം രണ്ടാമത് പിന്തിപ്പിച്ചു. ഇനി നിസ്കാരത്തിൻ്റെ ഉള്ളിൽ ഓരോന്നും എടുത്താൽ തന്നെയും റുക്കു എന്നത് അതിനെ മുന്തിപ്പിച്ചു, സുജൂദി എന്നതിനെ പിന്തിപ്പിച്ചു. ഇതുപോലെ അള്ളാഹുവിൻ്റെ മതനിയമങ്ങൾ, ഇനി ഉംറയ്ക്ക് പോയൊരു വ്യക്തി ആദ്യം തവാഫ് ചെയ്യണം, രണ്ടാമതാണ് സഈ ചെയ്യേണ്ടത്. അപ്പോൾ തവാഫിനെ സഈയിൽ നിന്ന് മുന്തിപ്പിച്ചു, സഈയിൽ നിന്ന് തവാഫിനെ പിന്തിപ്പിച്ചു. ഈ രൂപത്തിൽ മതനിയമങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല മുന്തിപ്പിക്കുകയും പിന്തിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവൻ മുഅഖിറും മുഖദ്ദിമുമാണ് എന്നത് നമുക്ക് വ്യക്തമാണ്. ഇനി ചില ദിവസങ്ങൾ പോലും അള്ളാഹു ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് എമ്പാടും ശ്രേഷ്ഠതകൾ നമുക്ക് കാണാൻ സാധിക്കും. മറ്റു ചിലതിനേക്കാൾ ഈ വെള്ളിയാഴ്ച ദിവസത്തിന് നന്മകൾ, പുണ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുണ്ട്. ഇനി ചില മാസങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റു ചില മാസങ്ങളെക്കാൾ മുന്തിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അഫ്ളു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. അപ്പോൾ റമളാൻ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതും അതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പുള്ളതുമായത് അത് മുഹറം മാസമാണ്. അത് പറഞ്ഞപ്പോഴും ഷെഹ്റുല്ലാഹ് എന്നാണ് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ മാസം എന്ന് പറഞ്ഞു. അപ്പോൾ റമളാനിനെയും അതുപോലെ തന്നെ റമളാനിന് ശേഷമുള്ള ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞത് ഷെഹ്റുല്ലാഹിൽ മുഹറം. അപ്പോൾ റമളാനിനെ മുന്തിപ്പിച്ചു, ഷെഹ്റുല്ലാഹ് എന്ന് പറഞ്ഞ മുഹറം മാസത്തെ പിന്തിപ്പിച്ചു. ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല തൻ്റെ സൃഷ്ടിപ്പിൽ ചിലതിനെ മുന്തിക്കുകയും ചിലതിനെ പിന്തിപ്പിക്കുകയും ചെയ്യും. ഇനി അധികാരങ്ങൾ നമ്മൾ നോക്കിയാലും സ്ഥാനമാനങ്ങൾ നോക്കിയാലും അമ്പിയാക്കന്മാർ, 1.5 ലക്ഷം വരുന്ന അമ്പിയാക്കന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ 25 നബിമാരെ അള്ളാഹു സെലക്ട് ചെയ്തു. അതിലും 5 ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരെ അള്ളാഹു പ്രത്യേകമായി സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ മലക്കുകളിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ മറ്റുള്ളവരെക്കാൾ മുന്തിപ്പിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാമിനെ വഹി ഇറക്കുന്ന മലക്കായിക്കൊണ്ട് അള്ളാഹു നിശ്ചയിച്ചു. അത് മുന്തിപ്പിക്കുകയും മറ്റു മലക്കുകളെ പിന്തിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല ചിലതിന് മറ്റു ചിലതിനേക്കാൾ മുന്തിപ്പിക്കുകയും ചിലത് മറ്റു ചിലതിനേക്കാൾ പിന്തിപ്പിക്കുകയും ചെയ്യും. അത് അള്ളാഹുവിൻ്റെ ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അള്ളാഹുവിൻ്റെ തീരുമാനമാണത്. അതിൽ ഒരുപാട് ഖൈറുകളുണ്ട്. പലപ്പോഴും നമുക്ക് തന്നെ അനുഭവമുള്ള ചില സംഭവ കഥകൾ അല്ലെങ്കിൽ ചില സംഭവങ്ങൾ, അനുഭവങ്ങൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലും വായിച്ചിട്ടുണ്ടാകാം. ചിലർ പറയുന്നത്, ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിന്നു, ബസ് കൈ കാണിച്ചിട്ട് നിർത്തിയിട്ടില്ല, രണ്ടാമത്തെ ബസ് വന്നു, അതിൽ കയറി കുറച്ചു ദൂരം പോയപ്പോഴേക്ക് ആദ്യം നിർത്താതെ പോയ ബസ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത് കണ്ടു എന്ന് പലരും അനുഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ബസ് ലഭിക്കാത്തത് ഒരു ഖൈറുണ്ടതിൽ, രണ്ടാമത്തെ ബസ് ലഭിച്ചപ്പോഴാണ്, അതിലേക്ക് കയറാനുള്ള അവസരം ലഭിച്ചപ്പോഴാണ്, അതിൽ യാത്ര ചെയ്യാനുള്ള അവസരം ലഭിച്ചപ്പോഴാണ് ഒന്നാമത്തെ ബസ് ലഭിക്കാത്തതിൻ്റെ ഖൈർ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതുപോലെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ എല്ലാത്തിലും ഖൈറുണ്ടാകും. ആദ്യം ഒന്നിനെ സൃഷ്ടിപ്പിക്കും. ഇപ്പോൾ മക്കളെ തരുന്നത് വിഷയത്തിൽ പോലും ഈ മുഖദ്യമും അതുപോലെ തന്നെ മുഅഖിറുമുണ്ട്. ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനു തആല ആൺമക്കളെ നൽകും, അതിലൊരു ഖൈറുണ്ട്. ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനു തആല പെൺമക്കളെ നൽകും, അതിലും ഒരു ഖൈറുണ്ട്. അതിലും മുഖദ്യമും മുഅഖിറുമുണ്ട്, അതിൽ ചില അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളുണ്ട്. അപ്പോൾ അള്ളാഹു എന്ന് പറഞ്ഞാൽ അൽ മുഖദ്യം അൽ മുഅഖിർ, അള്ളാഹു മുന്തിപ്പിക്കുന്നവനാണ്, അള്ളാഹു പിന്തിപ്പിക്കുന്നവനാണ് എന്ന് നമുക്കിതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട നാല് കാര്യങ്ങൾ കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഈ രണ്ട് നാമങ്ങളും ചേർത്തു പറയുമ്പോഴാണ് പൂർണ്ണത ലഭിക്കുക. അള്ളാഹുവിൻ്റെ മുഖദ്ദിം മുഅഖിർ എന്ന് പറയുന്ന ഈ രണ്ട് നാമങ്ങളും ചേർത്തു പറയുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത ലഭിക്കുക എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഒറ്റക്കായി കൊണ്ട് പറയാൻ പാടില്ല എന്നതും പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത്, സൃഷ്ടിപ്പിൽ ചിലതിനെ മുന്തിപ്പിക്കുക എന്നത് അതിൽ ഖൈറുണ്ട് എന്നതാണ്. സൃഷ്ടിപ്പിൽ ചിലതിനെ പിന്തിപ്പിക്കുക എന്നത് അതിലും ഖൈറുണ്ട്. ചിലപ്പോൾ ലഭിക്കാതിരിക്കുന്നതിൽ പോലും അള്ളാഹു അതിലൊരു ഖൈറ് നിശ്ചയിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തേത്, നന്മയിൽ മുൻകടക്കണം എന്നുള്ളതാണ്. മുഖദ്യം എന്ന് പറയുമ്പോൾ, അള്ളാഹു അൽ മുഖദ്യം എന്ന് പറയുമ്പോൾ, അള്ളാഹു എന്തൊക്കെ ആദ്യം സൃഷ്ടിച്ചിട്ടുണ്ടോ, എന്തിനെയൊക്കെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിട്ടുണ്ടോ, അതിലെല്ലാത്തിലും വമ്പിച്ച അനുഗ്രഹങ്ങളുണ്ട്, അതിനെല്ലാം ശ്രേഷ്ഠതകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൊഫിൻ്റെ വിഷയത്തിൽ പറഞ്ഞപ്പോഴും, ഒന്നാമത്തെ സൊഫിൽ നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹുവും മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറയാൻ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ കാണാം, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹസ് സമാവാത്തു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മുൻകടക്കണം, നന്മയിൽ മുൻകടക്കണം, പാപമോചനത്തേട്ടം അധികമായി കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തണം. അപ്പോൾ അൽ മുഖദ്ദിം എന്ന അള്ളാഹുവിൻ്റെ നാമം പഠിക്കുമ്പോൾ മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ നന്മകളിൽ മുന്നേറാനുള്ള ആവേശമാണ് നമുക്കുണ്ടാകേണ്ടത് എന്നതാണ്. നാലാമത്തേത്, മുഅഖിർ എന്ന അള്ളാഹുവിൻ്റെ നാമം പഠിക്കുമ്പോൾ തിന്മകളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി വിട്ടു നിൽക്കാൻ പരിശ്രമിക്കണം എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാരക്കല്ലാഹു ഫീക്ക്, ജസാകുമുള്ളാഹു ഖൈറ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ രണ്ട് നാമങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അൽ മുഖദ്ദിം അൽ മുഅഖിർ, അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങളായ മുന്തിപ്പിക്കുന്നവനും പിന്തിപ്പിക്കുന്നവനും എന്ന ഈ രണ്ട് നാമങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. കൂടുതൽ പഠിക്കുവാനും അള്ളാഹുവുമായി കൂടുതൽ അടുക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കുട്ടികളുടെ ഒരു സെഷനാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. കഥ പറയാം. കൊച്ചുകുട്ടുകാരുടെ പ്രിയങ്കരനായ അബ്ദുസലാം വീട്ടിയാണ് ഈ ഒരു സെഷനിൽ നമ്മളോടൊപ്പമുള്ളത്. ഉമ്മ ഞാൻ ജയിച്ചു, ഇ കെ എം പന്നൂർ അദ്ദേഹത്തിൻ്റെ രചനയാണ്. അധ്യയന വർഷത്തിലെ ആദ്യ ദിവസം എന്ന സെഷനിൽ ഉള്ള ഈയൊരു ഭാഗം, ഈയൊരു കഥയാണ് നമ്മൾ ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിലൂടെ കേൾക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബറകാത്തു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂരിൻ്റെ പുതിയ നോവൽ ഉമ്മ ഞാൻ ജയിച്ചു, അധ്യായം 4. അധ്യയന വർഷത്തിലെ ആദ്യ ദിവസം. പുതിയ അധ്യയന വർഷത്തിലെ ആദ്യ ദിവസം സൽമ സന്തോഷത്തോടെയാണ് മദ്രസയിലെത്തിയത്. ഒഴിവുകാലത്ത് പഴയ പാഠങ്ങൾ അവൾ നന്നായി വായിച്ചിട്ടുണ്ട്. അതിനു പുറമെ ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും കിട്ടിയ പുതിയ അറിവുകളും ഓർമ്മയിലുണ്ട്. അധ്യാപകർ ചോദ്യങ്ങൾ ചോദിച്ചാൽ തെറ്റാതെ ഉത്തരം പറയാമെന്ന ധൈര്യവും അവൾക്കുണ്ട്. അനീസ് മൗലവി സലാം പറഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറി. എല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞു, വഅലൈക്കും സലാം വറഹ്മത്തുല്ലാഹ്. കുട്ടികളോട് കുശലാന്വേഷണങ്ങൾ നടത്തിയ ശേഷം അനീസ് മൗലവി ക്ലാസ് എടുക്കാൻ തുടങ്ങി. നമ്മുടെ ആദ്യ ക്ലാസ് ഇന്ന് സ്നേഹത്തെ പറ്റിയാണ് കേട്ടോ. നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ആരാണെന്നറിയാമോ? അദ്ദേഹം ഓരോ ബെഞ്ചിൽ നിന്നും ഈ രണ്ടു പേരോട് ഉത്തരം പറയാൻ പറഞ്ഞു. കുട്ടികൾ വ്യത്യസ്ത ഉത്തരങ്ങളാണ് പറഞ്ഞത്. ഏറ്റവും അധികം സ്നേഹമുള്ളത് ഉമ്മ, ഉപ്പ, വലിയുമ്മ, ഇത്താത്ത. ഇതല്ലാത്ത ഉത്തരം അറിയാവുന്നവർ ഒന്ന് കൈപ്പൊക്കൂ, അനീസ് മൗലവി പറഞ്ഞു. സെൽമ കൈപ്പൊക്കി. അവൾ മറ്റു ബെഞ്ചുകളിലേക്കും നോക്കി. ജമാലും യൂസുഫും ഫാത്തിമയും കൈപ്പൊക്കിയിട്ടുണ്ട്. മൗലവി യൂസുഫിനെ ചൂണ്ടി. അവൻ പറഞ്ഞു, അള്ളാഹുവാണ് നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. ഇതല്ലാത്ത ഉത്തരം വല്ലതുമുണ്ടോ? ഇല്ല, അള്ളാഹുവിനോട് നമ്മെ സ്നേഹിക്കുന്നവൻ മറ്റാരുമില്ല, സൽമയും ജമാലും ഒരുമിച്ച് പറഞ്ഞു. അതെ, അതാണ് ശരി. വഹുവൽ ഗഫൂറുൽ വദൂദ്. അവൻ അധികം പൊറുക്കുന്നവനും അധികം സ്നേഹിക്കുന്നവനുമാണ്. ഹുവർ റഹ്മാനുർ റഹീം. അവൻ പരമകാരുണികനും കാരുണ്യനിധിയുമാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ എല്ലാവർക്കും സ്നേഹമാണ്. അധ്യാപകരും ഉമ്മമാരും ഉപ്പമാരുമെല്ലാം നിങ്ങളോട് സ്നേഹവും കാരുണ്യവും കാണിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് അസുഖമായാൽ ഉമ്മമാർ ഉറക്കമൊഴിച്ച് അവരെ പരിചരിക്കുന്നു. അവർ തൊട്ടിലും കിടക്കയിലും ഉമ്മമാരുടെ വസ്ത്രത്തിലും മലമൂത്ര വിസർജനം ചെയ്താൽ അതെല്ലാം ഉമ്മമാർ വൃത്തിയാക്കും. കുഞ്ഞുങ്ങളോടുള്ള സ്നേഹവും ദയയും കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. തള്ളക്കോഴി അതിൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിലൊതുക്കി രക്ഷിക്കുകയും സ്വന്തമായി ഭക്ഷണം തേടാൻ പ്രായമാകുന്നതുവരെ കൂടെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നു. മനുഷ്യരെ കടിച്ചുകൊല്ലുന്ന സിംഹവും പുലിയും അവരുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കും. ഏതു ജീവിക്കും അതിൻ്റെ കുഞ്ഞുങ്ങളോട് സ്നേഹമാണ്. സൃഷ്ടികളുടെ ഈ സ്നേഹം അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ നൂറിലൊരു ഭാഗം മാത്രമേ ഉള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് കേട്ടപ്പോ ജമാൽ ചോദിച്ചു, സർ, അള്ളാഹു സത്യവിശ്വാസികൾക്ക് മാത്രമല്ലേ നന്മ ചെയ്തു കൊടുക്കുകയുള്ളൂ? അനീസ് മൗലവിക്ക് ജമാലിന്റെ ചോദ്യം ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു,

0: വിശ്വസിക്കുന്നവനും ഒരുപോലെ നന്മ ലഭിക്കുമെങ്കിൽ നമ്മൾ എന്തിനാ നമസ്കരിക്കുകയും നോമ്പ് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത്? ഓ, നല്ല ചോദ്യം. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളൂ. അള്ളാഹുവേയും അവന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ പരലോകത്ത് സുഖം കിട്ടുകയുള്ളൂ. സ്വർഗം അവർക്കു മാത്രമുള്ളതാണ്. അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർക്ക് പരലോകത്തൊരു സുഖവും കിട്ടുകയില്ല. മാത്രമല്ല, ശിക്ഷ കിട്ടുകയും ചെയ്യും. ഈ ലോകത്തു മാത്രമേ അവർക്ക് സുഖമുള്ളൂ. വമൻ അറാദല്ലാഹിറത്ത വസഅലഹ സഅയഹ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയഹും മശ്കൂറ. ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റേതായ പരിശ്രമം നടത്തുകയും ചെയ്താൽ അത്തരക്കാരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കും. അതിനാൽ നമ്മളെല്ലാം പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കണം കേട്ടോ. സ്വർഗം നൽകാൻ അള്ളാഹുവോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം.
1: കഥ പറയാൻ പ്രോഗ്രാമിന് ശേഷം നമ്മളിനി പോകുന്നത് ദൃശ്യത്തിലേക്കാണ്. ഇബ്നു അലി എടത്തനാട്ടുകര അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണ പ്രോഗ്രാമിൽ ദൃശ്യത്തിലൂടെ നമ്മൾ ആ യാത്ര ആസ്വദിക്കുകയാണ്. ബാക്കി വച്ച വീട്ടിക്കാട് ദ്വീപ് യാത്ര ദൃശ്യം.
2: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി എല്ലാവർക്കും സ്വാഗതം. പറമ്പിക്കുളത്തെ നയനമനോഹരമായ കാഴ്ചകളുടെ വിശേഷണങ്ങളിലൂടെയാണ് ഇബ്നു അലിക്കയുടെ കൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പതിവ് പോലെ ഈ ഒരു എപ്പിസോഡിലും പറമ്പിക്കുളം വിശേഷങ്ങളുമായി നമ്മുടെ കൂടെയുള്ളത് പീസ് റേഡിയോ പ്രതിനിധിയും അതുപോലെ തന്നെ എഴുത്തുകാരനും യാത്രികനുമൊക്കെ ആയിട്ടുള്ള ഇബ്നു അലിക്കയാണ്. ഇബ്നു അലിക്ക, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
3: വലൈസ്ലാം വറഹ്മത്തുള്ള.
2: അപ്പോൾ നമ്മളിപ്പോഴും ഞാനിപ്പോഴും എവിടെ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാംബു റാഫ്റ്റിങ്ങിലാണ് ഉള്ളത്. അത് നിങ്ങൾ കണക്ട് ചെയ്തൊരു ഒരു ഒരു ഒന്നൊന്നിനെ കണക്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ വൈഡ് കുറച്ചുകൂടി ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അതായത് എനിക്ക് തോന്നുന്നു യാത്രാ വിവരണത്തിൽ തന്നെ ഞാനത് വായിച്ചത് ഓർക്കുന്നത് ദാൽ തടാകത്തിലുള്ളൊരു യാത്രയിലേക്കുള്ളൊരു കോമ്പിനേഷൻ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ബാംബു റാഫ്റ്റിങ്ങിൻ്റെ യാത്രയെക്കുറിച്ച് അതിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് യാത്ര തുടങ്ങുകയാണ്, മനോഹരമായ കാഴ്ചകൾ, ആ പ്രകൃതിയുടെ വർണ്ണനെക്കുറിച്ച് പറഞ്ഞു, ആ നിശബ്ദമായ അവസ്ഥ. ആ യാത്ര എത്ര സമയം പിന്നെ നീണ്ടുപോയി?
3: ബാംബു റാഫ്റ്റിങ്ങിൻ്റെ കാര്യമാണോ ഉദ്ദേശിച്ചത്?
2: അതെ അതെ.
3: ഒരു കെട്ടുവെള്ളം, ഒരു ചങ്ങാടം ഒക്കെ പറയുന്നതാണ് ഈ ബാംബു ടാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. കുറച്ച് മുളം കഷ്ണങ്ങൾ തലങ്ങും വിലങ്ങും കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ്. മോട്ടർ ഘടിപ്പിച്ചിട്ടില്ല, സാധാരണ തുഴച്ചിൽക്കാരാണ്,
2: തുഴയിലാണ്.
3: അപ്പോൾ ഇവരുടെയൊക്കെ കയ്യും പിടിച്ചിട്ട് അവർ അങ്ങനെ അതിൽ കയറ്റിയിരുത്തി ഇരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് മരങ്ങൾ കൂട്ടിക്കെട്ടി, അതാണ്. അല്ലാതെ ഒരു പ്രത്യേക സീറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിലിങ്ങനെ ഇരിക്കുമ്പോൾ ഈ നമ്മുടെ കാലിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ വെള്ളം മുകളിൽ പൊന്തി വരുന്നുണ്ട്. അപ്പോൾ കാല് നനക്കണമെങ്കിൽ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നനക്കാൻ പറ്റും, ആ ഒരു അവസ്ഥയിലാണ്. അതിൽ അവർ കയറി പിന്നെ രണ്ടുപേര് തുഴഞ്ഞ് അങ്ങനെ തീരത്തുനിന്ന് നമ്മൾ പോയി. ഈ പറഞ്ഞ പോലെ നമ്മൾ വേറൊരു ലോകത്തെത്തിയ പോലെ അങ്ങനെ തോന്നും നമുക്ക്. എനിക്ക് അപ്പോഴാണ് അന്ന് ഓർമ്മ വന്നത്, ശ്രീ കാശ്മീരിൽ ദാൽ തടാകത്തിൽ ശിക്കാരയിൽ യാത്ര ചെയ്ത പോലെ ഇങ്ങനെ ഒരു ഫീല് വന്നു. അത് പറയുമ്പോൾ കളർഫുള്ളായിരുന്നു, നല്ല കളറുള്ള, നല്ല ഭംഗിയുള്ള പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടുള്ള, അതേപോലെ ഇരിക്കാൻ നല്ല പരവതാനിയൊക്കെ വിരിച്ചിട്ടുള്ളതാണ് ശിക്കാരകൾ. രണ്ടോ മൂന്നോ ആൾക്കാരൊക്കെ അതിൽ യാത്ര ചെയ്യുള്ളൂ. പിന്നെ കാശ്മീരികളുടെ ഒരു ഭംഗിയും
2: അവരുടെ
3: പിന്നെ വസ്ത്രങ്ങളുടെ ഒരു ശബളിമയൊക്കെ ഉണ്ടല്ലോ, അതൊരു പോഷ് ഫീലാണ് വരിക. എന്ന് വെച്ചാൽ പിന്നെ ഗോത്രവർഗക്കാരായിട്ടുള്ള തുഴച്ചിൽക്കാർ ഈ വെയിലും കാടും അതിൻ്റെ അധ്വാനമൊക്കെ ആയിട്ട് കറുത്ത, അതായത് വെളുത്തതല്ലാത്ത ശരീരം, അല്ല
2: കടന്നു, അതായത് കാടിനോട് ചേർന്ന് ലയിച്ചു പോകുന്ന മനുഷ്യനും.
3: അതെ അതെ അതെ,
2: രീതികളും
3: സംസാരങ്ങൾ. പക്ഷേ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള പരിശീലനം സിദ്ധിച്ചതെന്നപോലെ അത്ര വളരെ മനോഹരമായിട്ടാണ് അവർ നമ്മളെയൊക്കെ ഡീൽ ചെയ്യുന്നത്. അങ്ങനെ പതുക്കെ പതുക്കെ തീരം വിട്ട് അങ്ങനെ പോകുന്നു. അവരെ തുഴച്ചിൽ മാത്രം
2: ആറോ ഏഴോ ആളുണ്ടാവും.
3: ആ ഒരെണ്ണത്തിൽ എനിക്ക് തോന്നുന്നത് ഞാൻ രണ്ടെണ്ണത്തിലാണ് അവർ കയറിയെന്ന് സംശയമുണ്ട്. അപ്പോൾ ഒരു അഞ്ചെട്ട് പേരെന്തായാലും ഉണ്ട്. രസം നമ്മുടെ സായിപ്പ് മദാമി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ യാത്ര അങ്ങനെ പോകുന്നു. അപ്പോൾ തീരത്ത് ഇങ്ങനെ വിട്ടപ്പോൾ ഇവർ പറഞ്ഞു, പിന്നെ ആരോ എൻ്റെ വൈഫിന് പൊതുവെ പേടിയാണ്, ഈ വെള്ളം പേടിയാണ്, ഇങ്ങനത്തെ ഒക്കെ പോകുമ്പോൾ കയ്യൊക്കെ മുറുക്കി പിടിച്ച് അങ്ങനെ. അപ്പോൾ അതിലിങ്ങനെ അതിൽ അവളെന്തോ ചോദിച്ചു, പിന്നെ ഇതിൽ മീനുകളൊക്കെ ഉണ്ടെന്നോ ഇങ്ങനത്തൊക്കെ ചോദിച്ചു. അപ്പോൾ അയാൾ മറുപടി പറഞ്ഞു,

0: മീനുകൾ ധാരാളം ഉണ്ട്. പിന്നെ അതിന് പുറമെ ചീങ്കണ്ണികളുണ്ട് പറഞ്ഞു. അവരുടെ അവളെ കൈയും കാലൊക്കെ ഉയർത്തി വെച്ച് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ പിന്നെ അവർ പറഞ്ഞു ചീങ്കണ്ണികൾ ധാരാളമുള്ള ഒരു തടാകമാണിത്, പക്ഷേ മനുഷ്യരെ ആക്രമിച്ചിട്ടുള്ള ഒരു സംഗതി ഇതുവരെ കേട്ടിട്ടില്ല. ഒന്ന്, ഇഷ്ടംപോലെ മീനുകളുണ്ട്, അത് അവർക്ക് അതിനുള്ള ഭക്ഷണമുണ്ട്. പിന്നെ അയാൾ അവർ പറഞ്ഞ വേറൊരു സംഗതി, ഈ ചീങ്കണ്ണികൾ തീരത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ആ പുൽമേടുകളോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ, അവിടെ ചില സമയങ്ങളിൽ അവർ തല മാത്രം, അതായത് തലയൊക്കെ ജസ്റ്റ് അതിൻ്റെ എൻഡിൽ അവിടെ ഇങ്ങനെ കിടക്കും. പെട്ടെന്ന് നോക്കിയാൽ അവിടെ ആളുണ്ടെന്ന് അറിയില്ല. അപ്പോൾ എന്തിനാ കിടക്കണമെന്ന് വെച്ചാൽ വൈകുന്നേരങ്ങളിൽ മാനുകൾ അവിടെ വെള്ളം കുടിക്കാൻ വരും. അപ്പോൾ ആ പിടിക്കുന്ന ആ വരുന്നവരെ ചാടി പിടിച്ചിട്ട് കൊണ്ടുപോകും. അപ്പോൾ അവർ പറഞ്ഞത് ഇതുവരെ മനുഷ്യന്മാരെ പിടിക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് വന്നിട്ടില്ലാന്ന് തോന്നുന്നത് പറഞ്ഞു. അപ്പോൾ നമ്മൾ സായിപ്പ് കുറേ സയൻറ്റിഫിക്കായിട്ട് അയാൾ വേറെ ഇവിടുത്തെ രാജ്യത്തെ പിന്നെ ചീങ്കണ്ണിൻ്റെ പേരൊക്കെ പറഞ്ഞ് അതിൻ്റെ സ്പീഷീസ് നെയിമും ജീനസ് നെയിമൊക്കെ പറഞ്ഞ് സയൻറ്റിഫിക് നെയിമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നെ ഇവിടെ ഉള്ള ചീങ്കണ്ണികൾ വേറൊരു ഒരു സ്പീഷീസിൽപ്പെട്ടതാണ്, അവർ പിന്നെ സസ്യബുക്കുകളാണ് പറഞ്ഞു. വൈഫൊക്കെ ശരിക്കും അത് വിശ്വസിച്ചു തോന്നുന്നു. നമ്മൾ ആദ്യം വിചാരിച്ചു, കാരണം അങ്ങനെയാണ് അയാൾ അവതരിപ്പിക്കുന്നത്. പിന്നെ ഇയാളൊരു സയൻറ്റിസ്റ്റ് ഒരു റിസർച്ച് നടത്തുന്ന ആളാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു തീർക്കുന്നുള്ളൂ. പിന്നെ ഞങ്ങളും പകുതി വിശ്വസിച്ചാണ് മൂപ്പർ ചിരിച്ചു. അപ്പോഴാണ് മൂപ്പർ നമ്മൾ കളിയേക്കാന്ന് മനസ്സിലാക്കി.
1: അവിടുന്ന് ഏകദേശം എത്ര സമയമാണ് ഞാൻ ചോദിച്ചത്? ഏകദേശം ഒരു
0: പിന്നെ അരമണിക്കൂർ കൂടുതൽ,
1: അരമണിക്കൂറിൽ കൂടുതൽ. അപ്പോൾ ഒരു 15 മിനിറ്റ്, 10-20 മിനിറ്റ് അങ്ങോട്ടും പിന്നെ അതേപോലെ തിരിച്ചു ഇങ്ങോട്ടും അല്ലേ?
0: പിന്നെ തിരക്കൊന്നുമില്ല ആ സമയത്ത്. ഞങ്ങൾ മാത്രം, ഞങ്ങളോ
1: നല്ല തണുപ്പുണ്ട്,
0: തണുപ്പുണ്ട്.
1: ശബ്ദങ്ങളൊക്കെ എങ്ങനെ, മൃഗങ്ങളുടെ ശബ്ദങ്ങളോ അല്ലെങ്കിൽ കിളികളുടെ ശബ്ദങ്ങളോ അതൊക്കെ എൻ്റെ കൂട്ടത്തിൽ, അതോ സൈലന്റ് വാലി പോലെ അങ്ങനെയൊന്നും അല്ലല്ലോ? പൂർണ്ണ നിശബ്ദത അല്ല.
0: നമ്മൾ തടാകത്തിൽ എത്തുമ്പോൾ ഏതാണ്ട് നിശബ്ദമാണ് ഈ പിന്നെ ഇവരുടെ ഈ തുഴയെറിയുന്നൊരു സൗണ്ട് തന്നെ ഉള്ളൂ.
1: അത് തന്നെയേ ഉള്ളൂ. പിന്നെ വൈകുന്നേരം ഏകദേശം 5 മണി കഴിഞ്ഞ് ചെയ്തില്ലേ?
0: അതെ. പിന്നെ വേണമെങ്കിൽ പേടിക്കേണ്ട ആൾക്കാർക്ക് ഒരു പേടിക്കളാൻ അന്തരീക്ഷമൊക്കെ
1: ഉണ്ട്.
0: സൈലന്റ് ആണ് അകന്നു പോകുന്ന. പേടി തോന്നാൻ കാരണം എന്താ വെച്ചാല് നമ്മൾ പോകുന്ന വാഹനം അങ്ങനെയുള്ളൊരു വാഹനമാണല്ലോ, 4 മരക്കഷ്ണല്ലേ ഉള്ളൂ. പക്ഷെ അതാണ് അതിൻ്റെ ഒരു ത്രില്ലും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്നു, കരയിൽ കയറുന്നു, പിന്നെ വാഹനത്തിൽ കയറുന്നു. നമ്മുടെ പിന്നെ ബസ്സുണ്ടല്ലോ അവിടെ, മിനി ബസ്സുണ്ട്. ഫോട്ടോസൊക്കെ എടുത്തിട്ട് കയറുന്നു.
1: ഏകദേശം അപ്പോൾ ഇരുട്ട് പരന്നിട്ടുണ്ടാവില്ലേ
0: അപ്പോഴേക്കും? പിന്നെ ഞങ്ങൾ തിരിച്ചു കയറിയപ്പോഴേക്കും സന്ധ്യാകാൻ തുടങ്ങി, സന്ധ്യയായി തുടങ്ങി.
1: പിന്നെ അവിടുന്ന് പിന്നെ എന്തായിരുന്നു നെക്സ്റ്റ്?
0: അവിടുന്ന് നമ്മൾ പിന്നെ തിരിച്ച് കയറുന്നു. തിരിച്ച് കയറി കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്താണ് നമ്മൾ എത്തുന്നത്. അവിടെ ഇപ്പറഞ്ഞ പോലെ ശരിക്കും തണുപ്പ് തുടങ്ങി. പിന്നെ ഒരു റോഡിൻ്റെ ഒരു എൻഡ് എന്നൊക്കെ പറയുന്ന പോലെ ചെറിയൊരു കുന്ന്, 1-2 കെട്ടിടങ്ങളൊക്കെ അപ്പുറത്തുണ്ട്. റോഡ് സൈഡിൽ തട്ടുകടകളുണ്ട്. കുറച്ചും കൂടിയൊക്കെ ആൾ താമസമുള്ള ഒരു സ്ഥലമാണ്. ചായ കടികൾ അങ്ങനെയൊക്കെ ഉണ്ട്. പറഞ്ഞപോലെ പിന്നെ നാടൻ മനുഷ്യന്മാരൊക്കെ ഇംഗ്ലീഷും ഹിന്ദിയും തമിഴും വിവിധ ഭാഷകളൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ സായിപ്പിനോടൊക്കെ വെടിക്കെട്ട് ഇംഗ്ലീഷ് പറഞ്ഞ താത്തമാരുണ്ട് അവിടെ.
1: അല്ല, ഇവിടെ സായിപ്പന്മാർ കൂടുതൽ വരുന്നൊരു സ്ഥലമാണോ കൂടുതൽ? അത് എന്താണ് എൻ്റെ ഒരു ഇംഗ്ലീഷ് അവർ കൂടുതൽ സംസാരിക്കും, കാരണം മലയാളികളല്ലാത്ത പുറത്തുനിന്ന് ആളുകൾ ധാരാളം വരുന്നുണ്ട്.
0: അതുകൊണ്ട് അതുകൊണ്ടുമായിരിക്കും. പൊതുവെ സായിപ്പന്മാരില്ലാത്ത നമ്മൾ, നമുക്ക് തൊലിവെടുത്ത ആൾക്കാരൊക്കെ സായിപ്പന്മാരാണല്ലോ.
1: അതെ അതെ.
0: അതുകൊണ്ട് അവർ, പക്ഷേ എവിടെയാണെങ്കിലും അവരില്ലാത്തൊരു സ്ഥലം നമ്മൾ കാണൽ വളരെ അപൂർവമാണ്. പിന്നെ അവിടെ നമുക്ക് കൗതുകം തോന്നിയ ഒന്ന്, ഈ പറഞ്ഞ പോലെ കുരങ്ങന്മാർ വളരെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കൂടി നമ്മുടെ ഒരസീട്ടൊക്കെ എങ്ങനെ പോവും, അവിടെ അവരുടെ ഒരു കലാരൂപം കാണണ്ടായിരുന്നു.
1: ഗോത്രവർഗത്തിന്റെ അപ്പൊ അവിടെ ഗോത്രവർഗത്തിന്റെ ഒരു നല്ല തോതിലുള്ള താമസമുണ്ടോ?
0: അത് അവിടെ താമസമുണ്ട്. പിന്നെ പറയുന്നത് ഈ ഡാമിൻ്റെ ഒക്കെ പണികൾക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആളുകളുടെ 1-3 തലമുറകളാണ് ഇപ്പോൾ അവിടെ ജീവിക്കുന്നത്. അപ്പോൾ അവരവിടെ താമസിച്ച് തുടങ്ങി മിക്കവാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തമിഴ് കൾച്ചറൊക്കെയാണ്, ഒരു സംസാരം കാര്യങ്ങളൊക്കെയാണ് അവിടെ കൂടുതലുള്ളത്.
1: ആ ഡാമിൻ്റെ പേര് നമ്മൾ പറഞ്ഞു.
0: ഏത്?
1: അവിടുത്തെ പറമ്പിക്കുളം ഡാം. ഈ ഡാം അല്ലേ അവിടെ റിസർവയർ?
0: ആ, 3 എണ്ണത്തിൻ്റെ ഉണ്ട്. തുണക്കടവുണ്ട്. തുണക്കടവ് നമ്മൾ ആദ്യം കണ്ടത്. പറമ്പിക്കുളമാണ് ഇപ്പോൾ ലാസ്റ്റ്
1: കണ്ടത്. ഓക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നെ ജോലിക്കായി വന്നവരുടെ 2-3 തലമുറയാണ് അവിടെ ഉള്ളത്.
0: അവിടെ ഉള്ളത്. ഞാൻ അന്ന് പണ്ട് പോയ സമയത്ത് 1-2 ആൾക്കാരെ കാണാൻ കൊതിച്ചിരുന്നു. കാരണം 10-30 കൊല്ലം മുമ്പ് അവർ ഭയങ്കര ഏകാന്തതയായിരുന്നു അവിടെ. ഒരു 4-5 ഫോറസ്റ്റുകാരുടെ ക്വാർട്ടേഴ്സിൽ, ഒരു ക്വാർട്ടേഴ്സിൽ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പരിചയക്കാരൻ്റെ ഒരു കെയർ ഓഫിലാണ് അവിടെ താമസിച്ചത്. രാത്രിയൊക്കെ വിജനാണ്. ഒരു മനുഷ്യനെ, ഒരാളെ കണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ വിചാരിച്ചു പോകും. കാരണം അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും പറ്റില്ല, കാരണം വാഹനമല്ല, അങ്ങനത്തെ അന്തരീക്ഷമായിരുന്നല്ലോ. ഇവിടെ നേരെ തിരിച്ചാണ്, തിരക്കൊക്കെയായി ഇപ്പം.
1: പിന്നെ കടുവയെ അല്ല പുലി എന്തിനു നമ്മൾ കണ്ട് എന്തിനു തിരിച്ചു കരടിയെ കണ്ടു.
0: ഈ ഗോത്രവർഗക്കാരുടെ പിന്നെ ഒരു സ്റ്റേജ് ഷോ പോലെ അവർ കുറച്ച് പാട്ടും കുറച്ച് ആട്ടൊക്കെ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ കാണാം.
1: അത് ഈ ടൂറിസ്റ്റുകൾക്ക് മാത്രമായിട്ട് അവരങ്ങനെ അത് പ്രത്യേകം ചെയ്യുന്നതാണ്.
0: അതെ അതെ, ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വേണ്ടി ഇവർക്ക് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അവരെ നമുക്ക് അർത്ഥമൊന്നും മനസ്സിലാവില്ല, പ്രാദേശികളിലെ ഒരു ഉപകരണം കൊട്ടുന്നുണ്ട്, അവരങ്ങനെ ഒരു പാട്ടും പാടുന്നുണ്ട്, അവരങ്ങനെ ലയിച്ചതിലിങ്ങനെ പാടി കുറെ ആൾക്കാർ അത് രസിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നു. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ലൈറ്റൊന്നുമില്ല, എമർജൻസി ലൈറ്റൊക്കെ കത്തിച്ചിട്ടാണ് അവരത് സ്റ്റേജിൽ ലൈറ്റും സംവിധാനമൊക്കെ ഒരുക്കുന്നത്. അതേപോലെ പുറത്തിരിക്കുന്നത് കുറച്ച് പടികളൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ഈ പറഞ്ഞ പോലെ മുള കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള തൽക്കാലത്തെ സംവിധാനങ്ങളാണ്. അതിൽ തണുപ്പുമുണ്ട്.
1: അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മടക്കം.
0: അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചുള്ള മടക്കമാണ്. മടക്കം ശരിക്കും ഒരു ഗംഭീരമായിരുന്നു. എന്ന് വെച്ചാൽ ഒരുപാട് പക്ഷികളുള്ള ഒരു സ്ഥലമാണ് പറമ്പിക്കുളത്തിൽ. കുറേ പക്ഷികളുടെയൊക്കെ പേര് പറയുന്നുണ്ട്. അവരുടെ ഒരു ആവാസ വ്യവസ്ഥയാണത്. അപ്പോൾ വാഹനത്തിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ അവരിങ്ങനെ ഈ ലൈറ്റും കൂടി കാണുമ്പോൾ വാഹനത്തിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ അങ്ങോട്ടും കൂടെ ഇങ്ങനെ പറക്കും. സാധാരണ നമ്മൾ കണ്ടത് ലൈറ്റ് കണ്ട പക്ഷികൾ പറന്നു പോകണതല്ലേ, ഒഴിഞ്ഞു പോകണതല്ലേ, ഇത് നേരെ തിരിച്ചാണ് കണ്ടത്.
1: ഇതിൻ്റെ മുന്നിൽ പോലെ
0: ആ ഇതിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ അങ്ങോട്ടും കൂടെ ഇങ്ങനെ പറയും. അപ്പോൾ അവരിങ്ങനെ എന്തൊക്കെയാണ് ഹോൺ ബേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒന്ന് രണ്ട് പക്ഷികളുടെ പേരുകളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. പിന്നെ ഈ തിരിച്ചു വരുമ്പോഴേക്കും വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഉണ്ട്, അതിനപ്പുറത്ത് പിന്നെ സൈഡിലേക്ക് കാണാനുള്ള വേറെ ഒന്ന് രണ്ട് ലൈറ്റുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് വരും. പിന്നെ നമ്മുടെ ഡ്രൈവറും ഗൈഡും അല്ലാത്തൊരു സഹായം ഉണ്ട് പറഞ്ഞല്ലേ, എല്ലായിടത്തും നല്ല ഷാർപ്പായിട്ടുള്ളൊരു ടോർച്ചുണ്ട്. അപ്പോൾ ഈ മടക്കം വളരെ പതുക്കെ ഇങ്ങനെ വരുന്നു. അവർ ഈ മൂന്ന് പേരും കാടരിച്ച് പെറുക്കിയിട്ടാണ് പോരുന്നത്. എല്ലാവരോടും പറഞ്ഞു ശബ്ദമൊന്നും ഉണ്ടാക്കരുത്, നോക്കണം മൃഗങ്ങൾ ഉണ്ടാകുന്നു പറഞ്ഞു. എപ്പോഴത്തെ എത്ര ദൂരം അണിച്ചെങ്കിലും ഇവർ ആന നിൽക്കുന്നുണ്ടെങ്കിൽ അവർ കണ്ടുപിടിക്കും. എന്നിട്ട് അതിനെ പിന്നെ വണ്ടി സൈഡാക്കി നിർത്തി ഈ ടോർച്ച് ലൈറ്റിൽ അങ്ങനെ നിൽക്കും. കുറേ നേരം ആന ആനങ്ങാതെ നിൽക്കും, ചിലപ്പോൾ അങ്ങനെ ആന ഇങ്ങനെ പോകും. ആ കൂട്ടത്തിൽ നമ്മൾ മാൻകൂട്ടങ്ങളും ആനകളെയൊക്കെ കണ്ടു. കടുവയെ കണ്ടോ എന്ന് ചോദിച്ചല്ലോ. ഈ പിന്നെ മറ്റു മൃഗങ്ങളെ ഇങ്ങനെ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പതുക്കെ ഈ തിരിച്ചു പോക്ക് വളരെ പതുക്കെയാണ് ഇവർ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് ലൈറ്റും ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ അരിച്ച് ഇവർക്കിട്ട് പോകണം. ഒരു സ്ഥലത്തേക്ക് പോയി ഡ്രൈവറും ഇങ്ങനെ സ്ലോ ആക്കി, കൈ കൊണ്ട് വാങ്ങി കാണിച്ച് കൊണ്ടുവരുതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ പതുക്കെ പതുക്കെ ഇങ്ങനെ അരിപ്പിച്ച് ഇങ്ങനെ പോയത്. ഇങ്ങനെ പോകുമ്പോൾ ഒരു കറുത്ത രൂപം റോഡ് ക്രോസ് ചെയ്തിട്ട് ഒരു മിന്നൽ പുലട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ റോഡ് ക്രോസ് ചെയ്തിട്ട് പോയി. പിന്നെ മുന്നിലിരുന്ന ആൾക്കാരെയൊക്കെ കൃത്യമായിട്ട് കണ്ടു, വേറെ ആൾക്കാർ കൃത്യം എന്താ മനസ്സിലായില്ല. അപ്പോഴേക്കും ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് വലത് ഭാഗത്ത് കുറച്ച് ഉയർന്നൊരു തിട്ടാണ്, അവിടേക്ക് ഇയാൾ ലൈറ്റ് ഫോക്കസ് ചെയ്തിട്ട് നിന്നു. സംഗതി എന്താ വെച്ചാൽ കരടിയാണ് കടുവയല്ല, ഒരു കരടി ക്രോസ് ചെയ്തതാണ്. അപ്പോൾ കരടിയെ കണ്ടു, ആനയെ കണ്ടു, അതുപോലെ പക്ഷികൾ ഇഷ്ടംപോലെ കണ്ടു, മാനിനെ കണ്ടു. അപ്പോൾ ഒരുവിധം രസകരമായിട്ടുള്ള ഒരു യാത്രയാണ്. പിന്നെ ഇറങ്ങി വരുമ്പോൾ ആനകൾ നമ്മൾ ക്വാർട്ടേഴ്സിൻ്റെയൊക്കെ അടുത്ത് വീണ് നിൽക്കുന്നു. പിന്നെ ആനയെ കണ്ട ഒരു കൗതുകം നഷ്ടപ്പെട്ടില്ലായിരിക്കും, ഇഷ്ടംപോലെ ആനകളൊക്കെ ഇരുന്നതുകൊണ്ട്. നമ്മൾ തിരിച്ചു ചെല്ലുന്നു, പിന്നെ ഒന്ന് ഫ്രഷാകുന്നു, ഭക്ഷണം റെഡിയാണ്.
1: ഏകദേശം അപ്പോൾ സമയം
0: രാത്രി 8 മണി കഴിഞ്ഞു,
1: 8 മണി ആയിട്ടുണ്ടാവും.
0: അങ്ങനെ
1: ഈ കടുവ ശരിക്കും ടൈഗർ പറമ്പിക്കുളം ടൈഗർ റിസർവ് എന്നല്ല പറയില്ലേ, അപ്പൊ അവിടെ ടൈഗറിന്റെ സാന്നിധ്യം അത്ര
0: നമുക്ക് കാണാൻ കിട്ടിയിട്ടില്ല. അറിയില്ല ഏതൊക്കെ ഏരിയകളിലാണെന്നുള്ളത്
1: അറിയില്ല.
0: പിന്നെ കുറച്ചൊരു ഭീകര ജീവിയായതുകൊണ്ട്
1: അതെ അതെ. അങ്ങനെ 8 മണിക്ക് തിരിച്ച് പിന്നെ ടെന്റിൽ നമ്മൾ തിരിച്ചെത്തുകയാണ്. പിന്നെ ബാക്കി പിന്നെ എന്താണ്, പിന്നെ പിറ്റേന്ന് മടക്കാണോ അതോ അന്ന് തന്നെ?
0: പിന്നെ രാത്രി ഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുന്നു. രാവിലെ അവര് ഒരു നേരം പുലരുന്ന ഒരു സമയത്ത് ട്രക്കിംഗ് ഉണ്ട്, താല്പര്യമുള്ള ആൾക്കാർക്ക് റെഡിയാകാന്ന് പറഞ്ഞു.
1: അതെങ്ങോട്ടാ?
0: അത് പിന്നെ ഈ ക്വാർട്ടേഴ്സിൽ നിന്ന് തന്നെ പുറത്തേക്ക് ടെന്റുകൾ ഉള്ള സ്ഥലം ഉണ്ടല്ലോ, അതിനകത്ത് തന്നെ അവരൊരു പ്രത്യേക ഒരു ലൈൻ ഉണ്ട്. അവര് പിന്നെ അവരുടെ ഗൈഡ് പുതിയ ഒരാള് കൂടെ വന്നു, അവരങ്ങനെ നമ്മൾ മുന്നിൽ നടക്കും. അങ്ങനെ പോയി മരങ്ങളുടെ ഒക്കെ ഇടയിൽ കൂടി ഇടക്ക് ചാലുകൾ മരച്ചാലുകളൊക്കെ ഉണ്ട്, അതങ്ങനെ ക്രോസ് ചെയ്ത് വലിയ മരങ്ങൾ കുറ്റിക്കാടുകൾ അങ്ങനെ പോയി ഒന്ന് കറങ്ങിയിട്ട് ഒരു റാ ഷേപ്പിലുണ്ട് വരുന്നതാണ്. റാ ഷേപ്പ് തിരിച്ചു വരുന്ന നമ്മുടെ ക്വാർട്ടേഴ്സ് തന്നെയാണ്. കാട്ടിൽ കൂടി കുറേ നടന്നു, ക്ഷീണിച്ചപ്പോൾ കുറേ പാറകൾ, ഒരു പാറ ഉണ്ട് അവിടെ കുറേ കുറേ വിശ്രമിച്ചു. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ സായിപ്പും മദാമി ഉണ്ടായിരുന്നു, അവർ കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചു. കാടിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളും കുറേ ഒക്കെ ചോദിച്ചു. ഒരു മരങ്ങളുടെ പ്രത്യേകതകൾ അതിന്റെ പൂവുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. കാട് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു ട്രക്കിംഗ് ആണത്.
1: അത് കഴിഞ്ഞാണ് പിന്നെ നമ്മൾ നേരെ തിരിച്ചു മടക്കുന്നത്.
0: അത് കഴിയുന്നു, നമ്മൾ പിന്നെ റൂമിലെത്തുന്നു, ഫ്രഷ് ആവുന്നു, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ നമുക്ക് പിന്നെ രാവിലെ അവിടുന്ന്
1: പിന്നെ പാക്കേജ് കഴിഞ്ഞു.
0: പാക്കേജ് കഴിഞ്ഞു
1: അല്ലേ? ഓക്കെ. അപ്പോൾ പക്ഷേ ആ യാത്ര അവിടെ കഴിയുമ്പോഴും ബാക്കിയാവുന്നത് എന്തോ അവിടെ ഒന്നുണ്ട്. ആ ബാക്കിയാവുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു.
0: ഞാൻ ആദ്യം ഒന്ന് പോയത് 10-30 കൊല്ലം മുമ്പാണ്. പിന്നെ ഒന്ന് മുതിർന്ന് ഭാര്യയും മക്കളൊക്കെ ആകുമ്പോഴാണ് രണ്ടാമത്തെ പോക്ക് വന്നത്. ഞങ്ങളവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഈ ബാംബു ട്രാഫ്റ്റിങ്ങിൻ്റെ സമയത്ത് അവർ പറഞ്ഞൊരു വീട്ടിക്കാട്ട് ഐലൻഡ് ഉണ്ട്. അവിടെ ഒന്ന് അവരുടെ ഒരു വിവരണം കേട്ടപ്പോഴേ നമുക്ക് പോകാൻ തോന്നി. അവിടെ ഇരുന്ന് വീണ്ടും ഞങ്ങൾ സൈറ്റിൽ കയറി അവിടെ ബുക്കിംഗ് ഉണ്ടോ നോക്കിയിട്ട്, അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് വാസ് നോട്ട് വേക്കൻസ്. അപ്പോൾ ഈ വീട്ടിക്കാട് ഐലൻഡ് എന്ന് പറയുന്നത് നമ്മൾ പറമ്പിക്കുളം ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ ദ്വീപിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ പേരും കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇവർ പറഞ്ഞപ്പോഴാണ് ഒരു കൗതുകം തോന്നിയത്. വീട്ടിക്കാട്ട് ഐലൻഡിലേക്കുള്ള യാത്ര ഓൺലൈൻ ബുക്കിംഗ് ആണെന്ന് പറഞ്ഞല്ലോ. ഓൺലൈൻ ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവർ ഒരു ചങ്ങാടത്തിൽ വനം വകുപ്പിൻ്റെ ഒരു 3-4 ആൾക്കാർ, 5 പേര് അവർ വരുന്നതുകൊണ്ട് 5 പേര് അവരുടെ കൂടെ വരും. അവർ ചങ്ങാടത്തിൽ വരും, നമ്മളങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകും. ഈ വീട്ടിക്കാട്ട് ഐലൻഡിൽ കറണ്ടില്ല,
1: കറണ്ടില്ല,
0: ഇല്ല. പിന്നെ ഒരു മനുഷ്യനും ഇല്ല അവിടെ, മനുഷ്യവാസമല്ല. ഒരുപാട് വിശാലമായ ദ്വീപല്ല, ദ്വീപാണ്, ചുറ്റും പിന്നെ എന്താണ് വെള്ളമാണ്,
1: തടാകമാണ്.
0: തടാകമാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോയാൽ അത് വെച്ചിട്ട് തിന്ന് കഴിക്കണം. പിന്നെ രാത്രി എന്തായാലും പിന്നെ കാട്ടുജീവികൾ, ആനകൾ സുലഭമാണെന്നാണ് പറഞ്ഞത്, അല്ലാതെ ഉണ്ടാവും. അപ്പോൾ മൊബൈൽ റേഞ്ച് ഒന്നുമില്ല. അതൊന്നും ആലോചിക്കുമ്പോൾ തന്നെ സുഖമല്ലേ. രാത്രി നിലാവൊക്കെയുള്ള രാത്രിയാണെങ്കിൽ പിന്നെ ഒരു സ്വപ്ന സമാനമായ ഒരു രാത്രി ആയിരിക്കും. അവർ പുറത്ത് ഒക്കെ കാണാം. അതേപോലെ രാവിലെ അവർ പിന്നെ നമ്മളെ വിളിച്ചുകൊണ്ടിട്ട് ട്രക്കിങ്ങിന് അവർ കുറച്ച് സ്ഥലമുള്ളൂ എങ്കിൽ പോലും അതൊക്കെ കാണും. അപ്പോൾ അവരെന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ രാത്രി പിന്നെ തിരക്കും ബഹളമൊക്കെ കേൾക്കാം, തണുപ്പും കുളിരൊക്കെ ആയിട്ട് ഇങ്ങനെ. പിന്നെ അവിടെ നിന്ന് കൊണ്ടുപോയ ഭക്ഷണം അവർ പ്രിപ്പയർ ചെയ്ത് തരും നമുക്ക്. പിന്നെ രാവിലെ എണീറ്റ് പോയാൽ നിങ്ങൾക്ക് അറിയാം പിന്നെ രാത്രി ഉള്ള വിസിറ്റേഴ്സ് ആരൊക്കെയാണെന്ന്. അതായത് ഈ ആനയും പുലിയൊക്കെ വന്നിട്ടുണ്ടാകും അവിടെയെന്ന്. പക്ഷേ അവർ സേഫ്റ്റി മെഷേഴ്സൊക്കെ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ നേരം വെളുത്താൽ ഒരു ട്രക്കിംഗ് കഴിഞ്ഞാൽ അവർ നമ്മൾ തിരിച്ച് സുരക്ഷിതമായി താഴ്ത്ത് കൊണ്ടുവന്നാക്കും. അവരും പോലും
1: അത് സ്പെഷ്യൽ
0: വേറെ തന്നെ പാക്കേജാണ്.
1: ഏകദേശം റേറ്റ് എങ്ങനെ?
0: ഈ റേറ്റ് ഒരുപാട് കൂടുതലൊന്നുമില്ല, ഒരു 10,000-ൻ്റെ താഴേക്കുള്ള രണ്ട് പേർക്ക് വരുന്നത്. ഓൺലൈനിൽ അങ്ങനെയാണ് നോക്കിയിട്ട് കണ്ടത്. അതിൽ ആ പിന്നെ അത് ബാക്കിയുള്ള നമ്മുടെ ടെൻ്റാണെങ്കിലും ബാക്കിയുള്ളതൊക്കെ ആണെങ്കിലും വളരെ പെട്ടെന്ന് നമുക്ക് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. പക്ഷേ ഈ വീട്ടിക്കാട്ട് ഐലൻഡിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആണോ അല്ലെന്ന് അറിയത്തില്ല. ഒരുപാട് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം. മറ്റേ നമ്മൾ ഐഡി കാർഡും കാര്യങ്ങളും അവരുണ്ട്, ഫോൺ നമ്പറും കൊടുത്താൽ കിട്ടും. ഇതവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ച് ഫില്ല് ചെയ്തിട്ട് നോക്കുമ്പോഴാണ് അവിടെ വേക്കൻ്റ് അല്ലയെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളവിടെ സ്റ്റാഫിനോട് ചോദിച്ചാൽ എന്തെങ്കിലും വല്ല മാർഗം ഉണ്ടോ കിട്ടാൻ. അപ്പോൾ അവർ പറഞ്ഞത് പിന്നെ 1-2 മാസം ഫുൾ ബുക്ക്ഡ് ആണെന്നാണ്.
1: ശരി, അപ്പോൾ അത്രയും മുമ്പേ ചെയ്തിരിക്കണം.
0: ആ, ചെയ്തിരിക്കണം.
1: പിന്നെ ഞങ്ങൾ പറമ്പിക്കുളം പോകാൻ പറ്റിയ കാലാവസ്ഥ എന്ന് പറയുന്നത് ഏതാണ് ശരിക്കും?
0: പിന്നെ ഒരു ഏപ്രിലിന് മുമ്പായിട്ടാണ്. ഞങ്ങൾ പോയത് ഏപ്രിലിലെ വെക്കേഷനിലാണ്.
1: അപ്പം
0: ശരിക്കും കുറച്ചൊരു ചൂടും പകലൊക്കെ കുറച്ച് ചൂടുണ്ടായിരുന്നു. ഒരു വൈകുന്നേരം രാത്രിയൊക്കെ ആകുമ്പോഴേക്കും തണുപ്പും വരുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിലൊരു പിന്നെ ഒരു നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ആണ് പുതിയ കാർഡിൻ്റെയൊക്കെ ഒരു
1: സംസ്കാരം.
0: പുറത്ത് ചൂടുള്ള സമയത്ത് അവിടെ ഒരു തണുപ്പും ഒക്കെ ആകുമ്പോഴുള്ളൊരു
1: എനിക്ക് തോന്നുന്നു ഈ പറമ്പിക്കുളത്ത് വിദ്യാർത്ഥികൾക്കുള്ള എന്തോ പാക്കേജുകളൊക്കെ
0: വിദ്യാർത്ഥികൾക്കുള്ള പാക്കേജുകളുണ്ട്. അതേപോലെ ഈ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ സൈക്കിള് വാടകയ്ക്കുണ്ട്. പക്ഷേ ഞാൻ അകത്തുകൂടി കറങ്ങാൻ സൈക്കിൾ എടുത്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ അവിടെ സ്റ്റേ ഇല്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ പിന്നെ പോയിട്ട് അവരുടെ ഈ ഈ ട്രക്കിംഗ് ഉണ്ടല്ലോ, ട്രക്കിംഗ് മീൻസ് അവരുടെ വാഹനത്തിലുള്ള സഞ്ചാരം, അത് ബുക്ക് ചെയ്താൽ എനിക്ക് തോന്നുന്നത് 1,000 rupees താഴെ എന്ത് വേണം. അപ്പോൾ അത് മാത്രമായിട്ട് അങ്ങനെ പോകാനുള്ള സ്കീമുണ്ട്. അവിടെ സ്റ്റേ ഇല്ലാത്ത സ്കീമുകളും ഉണ്ട്.
1: ഓക്കെ, ഏതായിരുന്നാലും നമ്മൾ ജീവിക്കുന്ന ഈ പ്രകൃതിയിലെ ആവാസ വ്യവസ്ഥിതി, കാട്, മനുഷ്യൻ, മൃഗങ്ങൾ, ഇതൊക്കെ നമുക്ക് തിരിച്ചറിയുമ്പോഴും ഈ ഒരു കുഞ്ഞു ഭൂമിയിലാണ് ഇതൊക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ ദൃശ്യത്തിലൂടെ നമ്മളിത് കേൾക്കുമ്പോഴും അനുഭവിക്കുമ്പോഴൊക്കെ അറിയേണ്ടത് ഇതിനെയൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ള ഒരു കലാകാരൻ, പ്രപഞ്ച സൃഷ്ടാവ്, ആ സൃഷ്ടാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ അത് നമ്മളെ തീർച്ചയായിട്ടും കൊണ്ടെത്തിക്കുന്നിടത്താണ് നമുക്ക് ദൃശ്യങ്ങൾ കേൾക്കുമ്പോഴും അതുപോലെ നമ്മൾ അങ്ങനെ ഒരു ദൃശ്യത്തിലേക്ക് എത്തുമ്പോഴൊക്കെ നമുക്കുണ്ടായിരിക്കേണ്ടത് അത്തരമൊരു ചിന്തകൾ മാറ്റിവെക്കാൻ കഴിയില്ല എന്ന് കൂടി ചേർത്ത് പറയുകയാണ് പ്രിയമുള്ള ശ്രോതാക്കളെ. അപ്പോൾ ദൃശ്യം ഇവിടെ അവസാനിക്കുകയാണ്. പറമ്പിക്കുളം ആ യാത്ര കേട്ട് നമ്മൾ അനുഭവിക്കുന്നതിന് അപ്പുറത്തേക്ക് കണ്ടാസ്വദിക്കാനുള്ള മനോഹരമായൊരു അനുഭവത്തെ കേവലം കേൾവിയിലേക്ക് നമ്മൾ ഒതുക്കുമ്പോൾ അതിൻ്റെ പരിമിതികൾ ഏതായാലും അതിനുണ്ടാവും. ഒരു കാഴ്ചയുടെ പൂർണ്ണത നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഏതായിരുന്നാലും പക്ഷേ അതിൻ്റെ ഒരു മാക്സിമം ആ ഒരു കാഴ്ചയെ വർണ്ണിക്കാനും അതിനേറ്റവും മനോഹരമായി അവതരിപ്പിക്കാനും ഈ ഒരു എപ്പിസോഡുകളിലൂടെ ഉള്ള സംസാരങ്ങളിലൂടെ അത് സാധിച്ചിട്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. പുതിയ വിശേഷങ്ങളും യാത്രാ അനുഭവങ്ങളൊക്കെ ആയിട്ട് പുതിയ എപ്പിസോഡിൽ നമുക്ക് അപ്പോൾ വീണ്ടും കാണാം. വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. മറ്റൊരു ദൃശ്യത്തിലേക്ക് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: താങ്ക് യു മിസ്റ്റർ ഇബിന് അലി അടത്തനാട്ടുകര, അബ്ദുസലാം വീട്ടി. നയന മനോഹര കാഴ്ചകളുടെ ദൃശ്യാനുഭവങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്ന ദൃശ്യത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ബാക്കി വച്ച വീട്ടിക്കാട് ദ്വീപ് യാത്ര, ഈ ഒരു യാത്രയെക്കുറിച്ചുള്ള ഒരുപാട് വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ ഇനി പീസ് റേഡിയോയിൽ
3: അൽഉസൂൽ പ്രോഗ്രാമാണ്. അൽഉസൂൽ അൽ മുസൽസൽ എന്ന് പറയുന്ന ഒരു ഹദീസ് നിദാനവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വൈജ്ഞാനിക ചർച്ചയിലേക്കാണ് പോകുന്നത്. അൽഉസൂലിൽ ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയാണ് സംസാരിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കണം എന്ന ആമുഖമായി എല്ലാവരെയും ഉണർത്തുകയാണ്. അൽ മുത്തസിൽ എന്ന ഇനത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കോ സഹാബികളിലേക്കോ താബിഈകളിലേക്കോ പരമ്പര മുറിയാതെ ചേർന്നു വന്ന് ഓരോ റാവിയും അതിൻ്റെ തൊട്ടു മുകളിലുള്ള അഥവാ തങ്ങളുടെ ഉസ്താദുമാരിൽ നിന്ന് ഞങ്ങൾ കേട്ടു എന്നോ അതല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞു എന്നോ രീതിയിൽ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കാണ് അൽ മുത്തസിൽ എന്ന് പറയുക. ഇതാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അൽ മുസൽസൽ എന്ന ഇനമാണ്. മുസൽസൽ എന്ന് പറയുമ്പോൾ സൽസല എന്നതിൻ്റെ ഇസ്മ് മഫ്ഊലാണ് അത്. സൽസല എന്ന് പറഞ്ഞാൽ ചങ്ങലയിൽ ബന്ധിക്കുക എന്നാണ് അർത്ഥം. സിൽസില എന്ന് പറഞ്ഞാൽ ചങ്ങലയാണ്, പരമ്പര എന്നൊക്കെ പറയും. അപ്പോൾ മുസൽസൽ എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിക്കപ്പെട്ടത് എന്ന അർത്ഥം അതിനുണ്ട്. ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ മുസൽസലുൻ എന്ന് പറഞ്ഞാൽ ഹുവല്ലദി ഇത്തഫഖ ഫീഹി റുവാതു ഫനഖലൂഹു ബിസീഗത്തിൻ മുഅയ്യന ഔ ഹാലിൻ മുഅയ്യന. ഇതാണ് ഇബിൻ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന് നൽകിയ വിശദീകരണം. മുസൽസൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റാവിമാർ എല്ലാവരും ഒരേ അവസ്ഥയിൽ യോജിക്കുക. എങ്ങനെയാണ്? രണ്ട് രീതിയിൽ വരാം. ഫനഖലൂഹു ബിസീഗത്തിൻ മുഅയ്യന, എല്ലാവരും ഒരേ പദം പ്രയോഗിച്ചുകൊണ്ടു തന്നെ ഹദീസുകൾ റിവായത്ത് ചെയ്യുക. ഔ ഹാലിൻ മുഅയ്യന, അതല്ലെങ്കിൽ ഒരേ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഹദീസുകൾ റിവായത്ത് ചെയ്യുക. ഇതെങ്ങനെയാണ്? ആദ്യം പറഞ്ഞത് ഫനഖലുഹു ബിസീഖത്തി മുഅയ്യന എന്ന് പറഞ്ഞാൽ അതിൻ്റെ പദത്തിലുള്ള ഐക്യം എല്ലാവരും. ഉദാഹരണമായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് ഇമാം ഹമീദി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ബുഖാരി പറയുന്നു ഖാല ഹദ്ദസന അൽ ഹമീദി. ഇമാം ഹമീദി പറയുന്നു അദ്ദേഹത്തിൻ്റെ ഉസ്താദിനെ കുറിച്ച് ഖാല ഹദ്ദസന ഫുലാൻ ബിൻ ഫുലാൻ. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് പറയുന്നു ഹദ്ദസന ഫുലാൻ ബിൻ ഫുലാൻ. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് പറയുന്നു ഹദ്ദസന ഫുലാൻ ബിൻ ഫുലാൻ. അതേതെങ്കിലും ഒരു താബിഈയോ അല്ലെങ്കിൽ സഹാബിയോ ആണെങ്കിൽ ആ സഹാബി പറയുന്നു ഹദ്ദസന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒരേ പദം പ്രയോഗിച്ചുകൊണ്ട് ആ ഹദീസിൻ്റെ പരമ്പരയിൽ ഉടനീളം ഒരേ പദം പ്രയോഗിക്കുക. ഇനി സമിഅ്തു എന്നാണെങ്കിൽ സമിഅ്തു എന്നതാണ് ആ ഹദീസിൻ്റെ പരമ്പരയിൽ എല്ലാ തബക്കയിലും എല്ലാ റാവിമാരും സമിഅ്തു സമിഅ്തു സമിഅ്തു എന്ന് പറയുക. അതല്ലെങ്കിൽ അഖ്ബറനി എന്നാണെങ്കിൽ എല്ലാവരും അഖ്ബറനി എന്ന് പറയുക. ഇത് പറയാൻ വേണ്ടി പറയുന്നതല്ല, നേരെ മറിച്ച് അങ്ങനെയാണ് ഉള്ളത്. അങ്ങനെ ഉള്ള ഒരു കാര്യം യാദൃശ്ചികമായി കൂടി വരുമ്പോഴാണ് മുസൽസൽ സംഭവിക്കുന്നത്. അതല്ലാതെ മുസൽസൽ ആക്കാൻ വേണ്ടി എല്ലാവരും അഖ്ബർനി എന്ന് പറയുന്നതല്ല. അപ്പോൾ വസ്ഫുൽ അദാ ഫി സീഗത്തി മുഅയ്യന, ഒരു പ്രത്യേകമായ സീഗയിലുള്ള ഏകത, ഐക്യം, ഒരുപോലെയാവൽ. രണ്ടാമതായി ഔ വസ്ഫി ഹാലിർ റാവി, റാവിയുടെ അവസ്ഥ, ഇത് ഏകമായി വരിക. ഉദാഹരണമായി ഈ റാവി അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഭവം വിശദീകരിക്കുന്നു. ആ സംഭവം വിശദീകരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചാരിയിരിക്കുന്നതിനിടയിലാണ് അത് വിശദീകരിക്കുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ഇരുന്നു. ഇത് സഹാബി താബിഈങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ സഹാബിയും പ്രവാചകൻ ചെയ്തതുപോലെ ചെയ്യുന്നു, ചാരിയിരുന്നതിന് നേരെ ഇരിക്കുന്നു. താബിഈ അത് തൻ്റെ അനുയായികൾക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ചാരിയിരുന്നത് ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ നേരെ ഇരിക്കുന്നു. ഇങ്ങനെ ഹദീസിൻ്റെ അവസാന വ്യക്തി വരേക്കും ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നു. മറ്റൊരു ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽമുഅ്മിനു മുഅ്മിൻ കൽ ബുനിയാനി യശുദ്ദു ബഅ്ദുഹു ബഅ്ദാ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഒരു കെട്ടിടം പോലെയാണ്, ഒന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുന്നു. പ്രവാചകൻ വശബ്ബക ബൈനി യദൈ, പ്രവാചകൻ രണ്ട് കൈകളും ശബക പോലെ കൂട്ടിപ്പിടിച്ചു, ഒരു വല പോലെ കൂട്ടിപ്പിടിച്ചു. എന്നിട്ടാണ് പ്രവാചകൻ ഇത് പറഞ്ഞത്. ഇതേ ഹദീസ് സഹാബി തൻ്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും ഇതേ പദം പറയുന്നു, എന്നിട്ട് തൻ്റെ വിരലുകൾ കൂട്ടിപ്പിടിച്ച് കാണിച്ചു കൊടുക്കുന്നു. ഇതേ ഹദീസ് താബിഈ തൻ്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇതേ ഹദീസ് പറയുന്നു, വിരലുകൾ കൂട്ടിപ്പിടിക്കുന്നു, അനുയായികൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിലുമുള്ള ഏകത, ഒരേ അവസ്ഥയിൽ നിന്നുകൊണ്ടാണെങ്കിൽ എല്ലാ ഹദീസിൻ്റെ റാവിമാരും നിന്നുകൊണ്ട് പറയുന്നു. ഇരുന്നുകൊണ്ടാണ് പ്രവാചകൻ ഇത് പറഞ്ഞത്, അല്ലെങ്കിൽ കിടന്നുകൊണ്ടാണെങ്കിൽ ആ പ്രവാചകന്റെ അവസ്ഥ എന്താണോ ഹദീസിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് അതേ അവസ്ഥയിൽ എല്ലാ റാവിമാരും പറയുക. അങ്ങനെ പറയുന്നത് കൊണ്ട് ആ ഹദീസിന് എന്തെങ്കിലും പ്രത്യേകമായി മെച്ചം, അതിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് തർക്കമുണ്ടെങ്കിലും പ്രത്യേകിച്ചും അതുകൊണ്ടൊരു കാര്യമില്ല. എന്നിരുന്നാലും ഇങ്ങനെ പറയുന്ന ഹദീസുകൾക്ക് ചില ഫായിദകളുണ്ട്, ചില ഉപകാരങ്ങളുണ്ട്. അതെന്താണ്? ഒന്ന്, തൻബീഹ് അല അന്ന റാവി ഖദ് ലബത റിവായ. ഒരു ഫായിദ, ഒരു ഗുണമെന്ന് ചോദിച്ചാൽ, ആ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി സ്വഹാബി അല്ലെങ്കിൽ താബിഈ തബഅ താബിഈ, അതാരായിരുന്നാൽ ഹദീസിൻ്റെ റാവി റിപ്പോർട്ടർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അവസ്ഥ പൂർണ്ണമായും ഒപ്പിയെടുക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു. പ്രവാചകന്റെ ആ അവസ്ഥ എന്താണെന്നത് ആ വാക്കിൽ മാത്രം ഒതുക്കാതെ അതിൻ്റെ കോണ്ടെക്സ്റ്റ്, അതിൻ്റെ സാഹചര്യം കൂടി, അതിൻ്റെ അറ്റ്മോസ്ഫിയർ കൂടി, അതിൻ്റെ അന്തരീക്ഷവും സാഹചര്യവും ഒക്കെ ഒപ്പിയെടുക്കുന്നതിൽ ആ റാവിക്കുള്ള കഴിവും പ്രാപ്തിയുമാണ് ഇത്തരം ഹദീസുകൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടം. അപ്പോൾ ഇത്തരം ഹദീസുകൾ അഥവാ മുസൽസലായി വന്നിട്ടുള്ള ഹദീസുകൾ ഒരുപാട് നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ ഇത് മുസൽസലായ ഹദീസാണ് എന്നോ എന്നും ഒന്നും നോക്കിയിട്ടല്ല പറയുക. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ പിന്നീട് നമ്മൾ വിലയിരുത്തി ഓരോ ഹദീസിൻ്റെയും റാവിമാരുടെ അവസ്ഥകളൊക്കെ പരിഗണിച്ചിട്ടാണ് നമ്മൾ മുസൽസൽ ഉണ്ടാക്കുന്നത്. ഒരു ഉദാഹരണം നമുക്ക് പരിശോധിക്കാം മുസൽസലായ ഹദീസിന്റെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ ആരാണെന്ന് നമ്മൾ വിശദീകരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽപ്പെട്ട വളരെ പ്രമുഖനായ ഒരു സഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്തു വിളിച്ചു പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക യാ മുആദ്, ഇന്നി ഉഹിബ്ബുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മുആദേ. ഫല തദഅന്ന അൻ തഖൂല ദുബ്ര കുല്ലി സ്വലാത്ത്, അതുകൊണ്ടു തന്നെ ഓരോ ഫർള് നമസ്കാരാനന്തരവും നീ പറയാതെ വിട്ടുപോകരുത്. എന്ത്? അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹസ്നി ഇബാദതിക്, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണം. അലാ ദിക്രിക, നിനക്ക് ദിക്ർ ചെയ്ത് ജീവിക്കുവാൻ, നിന്നെ ഓർത്ത് ജീവിക്കുവാൻ. വ ശുക്രിക, നിനക്ക് നന്ദി ചെയ്ത് ജീവിക്കുവാൻ. വ ഹസ്നി ഇബാദതിക, നിനക്ക് നല്ല രീതിയിൽ ആരാധനകൾ അർപ്പിക്കുവാൻ. എനിക്ക് നിന്റെ തൗഫീഖ് വേണം, നിന്റെ സഹായം വേണം എന്ന് ഓരോ നമസ്കാരാനന്തരവും മുആദ് നീ പറയാതെ പോകരുത്, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് തൻ്റെ ശിഷ്യന്മാരായ താബിഈങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവരോട് പറയുന്നു, ഇന്നി ഉഹിബ്ബുക, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഫലാ തദഅന്ന അൻ തഖൂല ദുബ്ര കുല്ലി സ്വലാ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക്. ഓരോ ഹദീസുകളും ഓരോ റാവിയും ഈ ഹദീസ് പഠിപ്പിക്കുമ്പോൾ അവർ പറയുന്നു, ഇന്നി ഉഹിബ്ബുക ഫലാ തദഅന്ന അൻ തഖൂല ദുബ്ര കുല്ലി സ്വലാ, ദുബ്ര കുല്ലി സ്വലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹദീസിന്റെ ഓരോ ഘട്ടത്തിലും അതിൻ്റെ റാവിമാർ ഹദീസ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഹദീസിൻ്റെ മാറ്റ് വർദ്ധിക്കുകയാണ് അതിൻ്റെ ഓരോ തബഖയിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ അതേ വാക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ മുസൽസലായ ഹദീസുകൾ എന്ന് പറയുന്നത്. അഥവാ ഓരോ റാവിയും ഓരോ റിപ്പോർട്ടറും താൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൻ്റെ അതിൽ വരുന്ന പദത്തിൻ്റെ ഏകമാനത, ഏകമായ അവസ്ഥ വരിക, അതല്ലെങ്കിൽ ആ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയുടെ അവസ്ഥ ഏകമായി വരിക, നിന്നുകൊണ്ട്, ഇരുന്നുകൊണ്ട്, ചിരിച്ചുകൊണ്ട്. ചില ഹദീസുകൾ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞ് ചിരിച്ചു. അപ്പോൾ ആ ഹദീസ് പ്രവാചകന്റെ സഹാബികളിൽ നിന്ന് ഹദീസ് താബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചതുപോലെ സഹാബികൾ ചിരിക്കും ഈ ഹദീസ് പറഞ്ഞിട്ട്. താബികൾ തൻ്റെ തബഅ താബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ താബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചതുപോലെ ചിരിക്കും. ഇങ്ങനെയുള്ള ഹദീസുകൾക്കാണ് നമ്മൾ അൽ മുസൽസൽ എന്ന് പറയുക. ഇമാം ബൈഖൂനി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കൊടുത്ത വിശദീകരണം, മുസൽസലും ഖുൽമാ അലാ വസ്ഫിൻ അഥ മസലു അമാ വല്ലാഹി അംബഅനിൽ ഫത. മുസൽസലുൻ, മുസൽസൽ എന്ന് പറഞ്ഞാൽ ഖുൽ മാ അലാ വസ്ഫിൻ അഥ മിസ്ലു മാ അമാ വല്ലാഹി അംബഅനി അൽ ഫത. അംബഅനി അൽ ഫത അതൊരു പ്രയോഗമാണ്. എന്നോട് ഒരു യുവാവ് പറഞ്ഞു. അപ്പോൾ അംബഅനി അൽ ഫത എന്നാണെങ്കിൽ ഹദീസിന്റെ എല്ലാ ഘട്ടത്തിലും അംബഅനി അൽഫത അമാ വല്ലാഹി അംബഅനി അൽഫത, അങ്ങനെയാണെങ്കിൽ അങ്ങനെ വല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് കസമു ചെയ്തുകൊണ്ടാണ് ഹദീസിന്റെ സീഗയിൽ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എല്ലാ സ്ഥലത്തും അമാ വല്ലാഹി അംബഅനി അൽഫത എന്ന ആ പ്രയോഗമാണ് കാണുക. അപ്പോൾ മുസൽസലുൻ ഖുൽ മാ അലാ വസ്ഫിൻ അത, ഒരേ പോലെ പദത്തിലുള്ള ഏകത്വം, അതിൻ്റെ അവസ്ഥയിൽ വരുന്ന ഐക്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അമാ വല്ലാഹി പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യമാണെങ്കിൽ ആ പ്രവാചകനിൽ ഹദീസ് ഉദ്ധരിക്കുന്നു സഹാബി ആ ഹദീസ് താബിഈകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സഹാബി പറയും അമാ വല്ലാഹി പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ഈ രീതിയിൽ ഉള്ള ഹദീസുകൾക്കാണ് നമ്മൾ മുസൽസലായ ഹദീസുകൾ എന്ന് പറയുക. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ആ ഹദീസ് റിവായത്ത് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥയുടെ പൂർണ്ണമായ ഒരു ചിത്രമാണ് ഹദീസിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു പദത്തിൽ മാത്രമല്ല, നാം വിശദീകരിച്ചു അതിൻ്റെ ഹാല് അവസ്ഥ, ഓരോ അവസ്ഥയിലും അഥവാ ഹദീസ് ഉദ്ധരിക്കുന്ന അവസ്ഥ ഏതാണ്, നമസ്കാരത്തിലാണോ, അതല്ല നമസ്കാരത്തിന് ശേഷമാണോ, എങ്കിൽ എല്ലാവരും നമസ്കാരത്തിന് ശേഷം ഈ ഹദീസ് പറയും. ഇങ്ങനെ ഒരേ വസ്ഫിൽ പറയുന്ന പേരുകൾ. ഇനി അംബഅനി ഫുലാൻ, ഖാല അംബഅനി ഫുലാൻ എന്നിങ്ങനെ അതിൻ്റെ സനദിൻ്റെ അവസാന ഭാഗം വരേക്കും ഒരേ പദം പ്രയോഗിച്ചുകൊണ്ട് പറയുന്നതിനാണ് മുസൽസൽ എന്ന് പറയുക. അങ്ങനെ മുസൽസലായ ഹദീസിന് ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഫഖാല യാ മുആദ് ഇന്നി യുഹിബ്ബുക ഫലാ തദഅന്ന അൻ തഖൂല ദുബറ കുല്ലി സലാ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഈ പ്രാർത്ഥന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ തൊട്ടു മുമ്പ് നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഓരോ ഫർദ് നമസ്കാരത്തിന്റെ ശേഷവും നീ ഈ പ്രാർത്ഥന ഒഴിവാക്കരുത്. ഇതേ ഒരു വസിയത്ത് സഹാബികൾ താബിഈകൾക്ക് നൽകി, താബിഈകൾ തബഈതാബിഈകൾക്ക് നൽകി, അങ്ങനെ നമ്മുടെ കൈകളിലൂടെ അത് എത്തിപ്പെടുന്നു. ഈ രീതിയിലുള്ള ഹദീസുകൾക്കാണ് നമ്മൾ മുസൽസലായ ഹദീസുകൾ എന്ന് പറയുക. ഇത്തരം മുസൽസലായ ഹദീസുകൾ വളരെ കുറച്ചു മാത്രമേ കാണപ്പെടുന്നുള്ളൂ എങ്കിൽ കൂടിയും ഇതൊരു ഹദീസിന്റെ വിഷയത്തിൽ ഒരു റായത്ത്, ഒരു കൗതുകമാർന്ന, ഒരു ഭംഗിയാർന്ന ഒരു ഇനമാണ് യഥാർത്ഥത്തിൽ മുസൽസൽ. എല്ലാവരും ഒരേ ശീഖ പോലെ, എല്ലാവരും ഒരേ പ്രവർത്തനം അനുഷ്ഠിച്ചുകൊണ്ട്, എല്ലാവരും ഒരേ മനസ്സോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ മുസൽസൽ നടക്കുന്നതും. അത് കേവലം യാദൃശ്ചികമായി സംഭവിച്ചതായിരിക്കാം എങ്കിൽ കൂടിയും യാദൃശ്ചികത്വത്തിൻ്റെ പിന്നിൽ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ പരിശ്രമം കൂടി ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. ചുരുക്കത്തിൽ മുസൽസൽ എന്ന് പറഞ്ഞാൽ ഒരേ അവസ്ഥയിൽ റാവി, അതിൻ്റെ റിപ്പോർട്ടർ, ഹദീസ് ഉദ്ധരിക്കുന്ന പദത്തിൻ്റെ ഒരേ പദം പ്രയോഗിച്ചുകൊണ്ട് എല്ലാവരും റിവായത്ത് ചെയ്യുക, അതല്ലെങ്കിൽ ആ ഹദീസിൻ്റെ റാവി, ആ റാവി അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു അവസ്ഥയിലാണോ ഈ ഹദീസ് വിശദീകരിച്ചിട്ടുള്ളത് അതേ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ സഹാബിമാരും താബിഈകളും തബഈതാബിഈകളും ഒക്കെ ആ ഹദീസിന് വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയുള്ളതിനാണ് അൽ മുസൽസൽ എന്ന് പറയുക. ഇമാം ബൈഖൂനിയുടെ വരി ഒന്നുകൂടി കേൾപ്പിക്കാം. മുസൽസലുൻ ഖുൽ മാ അലാ വസ്ഫിൻ അത മിസ്ലു അമാ വല്ലാഹി അംബഅനി അൽ ഫത. مسلسل قل ما على وصف أتى مثل أما والله أنبأني الفتى أنبأني وما والله أنبأني الفتى إن ذبول وري وصف الحديث عند سند المروة أنداوغا إن لذان المسلسل إن بريوغا إذا أنا بند ذنمار أدري نلقي طولة وشديقر نوم وداهر نوم. ചുരുക്കത്തിൽ മുസൽസലായ ഹദീസുകളുടെ കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എങ്കിലും കൂടിയും ഹദീസിൻ്റെ വിഷയത്തിലുള്ള ഭംഗിയും അതിൻ്റെ വബുത്ത്, ആ റാവിയുടെ ഗ്രഹണ ശ്രവണശേഷിയുടെ ഓർമ്മശക്തിയുടെ ഒരു യഥാർത്ഥത്തിലൊരു പ്രതിഫലനം കൂടിയാണ് ഇത്തരത്തിലുള്ള മുസൽസലായ ഹദീസുകളെന്ന് നമ്മൾ ചുരുക്കത്തിൽ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആലാവിൻ്റെ വിശുദ്ധ ദീൻ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാരകല്ലാഹു ഫീക, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ വൈജ്ഞാനികമായ അൽ ഉസൂൽ പ്രോഗ്രാമിൻ്റെ ഒരു എപ്പിസോഡിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. അൽ മുസൽസൽ എന്ന ഭാഗമാണ് നമ്മൾ കേട്ടത്. ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫിയുടെ സംസാരമാണ്.

0: നമ്മൾ ഇനി പീസ് റേഡിയോ ഒരുപാട് പ്രോഗ്രാമുകൾ ഒരുപാട് ആളുകളിലേക്ക് വലിയ സ്വാധീനങ്ങളും ആശ്വാസവും വരാറുണ്ട്. അത്തരമൊരു പ്രോഗ്രാമിലേക്കാണ് ഇൻഷാല്ല നമ്മൾ പ്രവേശിക്കുന്നത്.
1: സ്നേഹക്കൂട്,
0: യെസ്,
1: സ്നേഹക്കൂട്. കുടുംബങ്ങളിൽ കുളിർ തന്നലാവുന്ന സ്നേഹക്കൂടിൽ ഇന്ന് ബഹുമാന്യനായ തജുദ്ദീൻ സ്വലാഹിയും പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാർസമിൻ സലീമും കൂടി ചേർന്നൊരുക്കുന്ന വിഭവത്തെയാണ് നമ്മൾ ഇനി കേൾക്കുന്നത്.
0: ഇന്നത്തെ വിഷയം പ്രണയപ്പക, കാരണങ്ങളും പരിഹാരവും.
1: സ്നേഹക്കൂടിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. സ്നേഹക്കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ആദരണീയനായ ഹാരിസ് ബിൻ സലീം അവർകളോടൊപ്പം മറ്റൊരു എപ്പിസോഡിൽ കൂടി നമുക്കെല്ലാവർക്കും പങ്കെടുക്കാനുള്ള സാഹചര്യം വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഓരോ ദിവസത്തെയും വാർത്താ പ്രഭാതങ്ങളിൽ നാം കേൾക്കുന്നത് ഞെട്ടുന്ന നിരവധി കാര്യങ്ങളാണ്. കഴിഞ്ഞ ആഴ്ചയെ നമ്മൾ ചർച്ച ചെയ്തത് അത്തരം ചില വിഷയങ്ങളായിരുന്നു. വീണ്ടും ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ചയിലെ ഇൻട്രോയിൽ നമ്മൾ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മളെ ഞെട്ടിക്കുന്ന മറ്റു ചില വാർത്തകൾക്ക് നാം സാക്ഷിയാകേണ്ടി വന്നിരിക്കുകയാണ്. ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ അനുരാഗത്തിലാവുകയും അസ്ഥിയെ ബാധിച്ച പ്രണയത്തിലാവുകയും പിന്നീട് ഒരാൾ വഴിപിരിയുകയും ചെയ്തപ്പോൾ അതിൻ്റെ വൈരാഗ്യം തീർക്കാൻ ആ കുട്ടിയെ കഴുത്തറുത്തു കൊന്ന, ഒരു കോഴിയെ കഴുത്തറുക്കും പോലെ അത്ര ലാഘവത്തോടെ കഴുത്തറുത്തു കൊന്ന് ശാന്തനായി തൻ്റെ ജോലിസ്ഥലത്ത് പോയി ജോലി ചെയ്ത ഒരു ചെറുപ്പക്കാരനെക്കുറിച്ച് നാം ഒരു വാർത്ത കേൾക്കുകയുണ്ടായി. അനുബന്ധമായി കുറേയധികം വാർത്തകൾ കൊലകളെക്കുറിച്ചുള്ള റിപ്പോർട്ടിംഗാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. സ്നേഹക്കൂട് ഈ ആഴ്ച ചർച്ച ചെയ്യുന്നത് പ്രണയങ്ങൾ, ഇത്തരം അവിഹിതങ്ങൾ ഇതുപോലത്തെ അന്ത്യങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ കാരണങ്ങളും അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന കുടുംബ സംവിധാനത്തിൻ്റെ സാധ്യതകളുമാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഹാരിസ് മൗലവി, ഇത് ചർച്ച ചെയ്യുന്നുണ്ട് മീഡിയകളൊക്കെ, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, നേരത്തെ ഉണ്ടായിട്ടുണ്ട്, അപ്പോഴൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മർമ്മങ്ങളിലേക്ക് പലപ്പോഴും ചർച്ച എത്തുന്നില്ല. ഇതിലൊരു പ്രധാന കാരണമായി തോന്നുന്നത് പുതിയ കാലത്ത് സ്വതന്ത്രവാദത്തിൻ്റെ ആളുകൾ, അവർ കുട്ടികൾക്ക് കൊടുത്തൊരു ഫ്രെയിമുണ്ടല്ലോ, അത് എത്രത്തോളം ഇതിനെ ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരം ഒരു ചിന്തയിലേക്ക്, ഇത്തരം വഴികളിലേക്ക് പുതിയ തലമുറ പോകാൻ എത്രത്തോളം കാരണമായിട്ടുണ്ട്.
3: അത് അതന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായൊരു സംഗതി. അടുത്ത കാലത്ത് നമ്മൾ പൊതുവെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പാരമ്പര്യം അനുസരിച്ചിട്ട് ഏത് മതസ്ഥരാണെങ്കിലും ചില ധാർമ്മികമായ മൂല്യങ്ങളിലൂടെയാണ്, അതിൽ നിന്ന് അപ്പുറത്തേക്ക് പോകാൻ സമൂഹത്തെ അനുവദിച്ചിരുന്നില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാവരും കൂടെ പ്രതികരിച്ച് മീഡിയകൾ അത് ഏറ്റെടുത്ത് പരിഹരിച്ച് മുന്നോട്ട് പോയിരുന്നു. പക്ഷെ അതിലിടക്കാണ് നമ്മൾ കേൾക്കുന്നത് എന്താ വെച്ചാൽ ആളുകൾക്ക് എന്താണ് എന്തിനും സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടണം, മതങ്ങളോ അല്ലെങ്കിൽ പുരോഹിതന്മാരോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു വ്യക്തിൻ്റെ സ്വാതന്ത്ര്യം, മൈ ബോഡി മൈ ചോയ്സ് എന്നുള്ള എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം ഞാൻ തീരുമാനിച്ചോളൂ. സത്യത്തിൽ ഇതിന് ഭയങ്കര പ്രൊമോഷനാണ് എന്ത് ചെയ്തത് ലഭിച്ചത്. ശരിക്കും കൊണ്ടത് കുട്ടികളൊക്കെ എന്ത് ചെയ്തു, സംഘടനാ തലങ്ങളിൽ തന്നെ ഏറ്റെടുത്തിട്ട് ക്യാമ്പസുകളിൽ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ വരുന്നൊരവസ്ഥ. പക്ഷെ എന്താ അറിയോ, സത്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അത് വളരെ അപകടകരമായ ഒരു പോക്കാണെന്നുള്ളതിൻ്റെ ആ പ്രത്യാഘാതം യഥാർത്ഥത്തിൽ ഇത്ര പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടി വന്നിട്ടു.
2: തീർച്ചയായും.
3: കാരണം നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, കേൾക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ തിരക്കഥ പോലും വെല്ലുന്ന സംഗതിക്കാണ് എന്ത് ചെയ്യണത് ആളുകൾ. ശരിക്കും നമ്മൾ യാഥാർത്ഥ്യങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക്. ഇപ്പം നമ്മളിപ്പോൾ ഈ കേൾക്കുന്ന ഇപ്പം ഈ പറഞ്ഞ ഈ പ്രേമനൈരാശ്യത്തിലുണ്ടായ ഈ കൊലപാതകവും അതേപോലെ തന്നെ നരബലിയും ഒക്കെ നമുക്കും അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ബുദ്ധികളിൽ നമ്മുടെ മനസ്സുകളിൽ ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്തതാണ് സംഭവിച്ചു. അപ്പോൾ ആസ്വദിക്കാം, എനിക്ക് ആസ്വദിക്കാം, അതിനെനിക്കൊന്നും തടസ്സമല്ല എന്നൊരനുവാദം സമൂഹത്തിന് കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ വളരെ വലിയൊരു ചിന്ത ശരിക്കും നമ്മൾ രക്ഷിതാക്കളിൽ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം എല്ലാവരും ചോദിക്കുന്നതാണ് രണ്ട് പേര് ഇഷ്ടപ്പെട്ടു പ്രണയിച്ചു എന്തപ്പോൾ അതിന് പ്രശ്നം, അതിനൊക്കെ ഇപ്പോൾ ഇത്ര ഒരു തടസ്സം നിൽക്കേണ്ടുള്ളൂ. അവർക്ക് അവിടെ രക്ഷിതാക്കൾക്കൊക്കെ യോജിക്കാൻ പറ്റുകയാണെങ്കിൽ അവർ വിവാഹിതരായിക്കോട്ടെ അല്ലെങ്കിൽ പിരിഞ്ഞോട്ടെ. ഇതിൻ്റെ അപകടം എന്താ അറിയൂ, ഈ പ്രണയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അത് ഒരു വിവാഹമായി പരിണമിക്കണം, അതല്ലെങ്കിൽ അത് വേർപിരിയണം. ഇത് രണ്ടിലൊന്ന് സംഭവിക്കുന്ന ഉറപ്പാണല്ലോ. ഇത് രണ്ടല്ലാത്ത വേറൊരു ഭാവി ഇല്ലല്ലോ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പ്രണയമെങ്ങാനും അവസാനിക്കുക എന്നത് എപ്പോഴാ സംഭവിക്കുക? രണ്ടിലൊരാൾ പിൻവാങ്ങുമ്പോഴാണല്ലോ സംഭവിക്കുക. അപ്പൊ അത് പിൻവാങ്ങുന്നത് മിക്കവാറും പെൺകുട്ടികളായിരിക്കും. അതിൻ്റെ കാരണം എൻ്റെ ജീവിതം സുരക്ഷിതമല്ല എന്ന് ഇവർ രണ്ടുപേരും കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവൾക്ക് ഇവനെ മനസ്സിലാവും. അപ്പോൾ മനസ്സിലാവും ഇവൻ്റെ കൂടെ എന്തായിരുന്നാലും ഒരു ലൈഫ് എനിക്ക് സേഫ് അല്ലാന്ന് മനസ്സിലാവും. അത് മനസ്സിലാകുമ്പോൾ എന്ത് ചെയ്യും? ഇവള് ക്രമേണ പിൻവാങ്ങും. അത് ചിലപ്പോൾ ഒരു പാരൻസ് അവളെ ബോധവൽക്കരിച്ചു, ചില സ്വന്തം അനുഭവങ്ങളാകാം, ചിലപ്പോൾ അവൾ ലഹരി കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ പല ചാറ്റിങ്ങുകളും കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫോൺ വീഡിയോസ് കാണും. അത് ഒരു വ്യക്തിയുമായി അടുത്ത ഇടപഴകുമ്പോൾ ചിലത് കാണും. അപ്പോൾ ഇവരെന്ത് തീരുമാനിക്കും? എൻ്റെ ജീവിതം ഇയാളെ കയ്യിൽ സേഫ് അല്ല. അത് തീരുമാനിക്കുന്നതോടുകൂടെ എന്താ അറിയോ, ഇവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും അങ്ങനെ ചെയ്യുന്നൊക്കെ പറയണ ആള്, സ്നേഹത്തിൻ്റെ വലിയ ലോക ഉദാഹരണമായിട്ട് പറയണ ആള് എന്താ ചെയ്യാറോ, പിന്നെ അവരുടെ ഏറ്റവും വലിയ ശത്രുവായിരിക്കും
2: മാറും.
3: അപ്പൊ നമ്മുടെ കുട്ടികളെ ഒരാൾ പ്രേമിച്ചാൽ ആ പ്രേമം ഒരു പ്രേമനൈരാശ്യത്തിൻ്റെ കൊലപാതകത്തിലേക്ക് എത്തും, അതിൻ്റെ ഒരു ചാൻസ് എന്തുകൊണ്ട് രക്ഷിതാക്കൾ കാണണില്ലേ? അവിടെ എല്ലാ പ്രേമങ്ങൾക്കും
1: വിരാമമാണ്.
3: ഇനി എന്താണ് ഇപ്പോൾ നമ്മളെ പ്രതീക്ഷ? ഏതെങ്കിലും ഒരു പ്രേമം അതെന്ത് ചെയ്യും, ഒരു യാദൃച്ഛികമായി അതെന്ത് ചെയ്യാം, ഒരു വിവാഹത്തിലേക്ക് എത്തുക എന്നുള്ളതല്ലേ അടുത്തത്. വിവാഹത്തിലേക്ക് എത്താൻ എന്താണ്ട അവസ്ഥ? ഈ തിരിച്ചറിവ് വിവാഹം കഴിഞ്ഞാണ്ടാവും. ഞാൻ പ്രേമത്തിൽ തിരിച്ചറിവാണല്ലോ പെൺകുട്ടി, ആണിന് പ്രശ്നമല്ല, അതുകൊണ്ട് പെൺകുട്ടിക്കുള്ള സുരക്ഷിതത്വം പ്രശ്നമാണ് എന്നോട് പിൻവാങ്ങണത്. ആണുങ്ങൾ പിൻവാങ്ങിയിട്ട് ഒരു ആണിനെ കുത്തിക്കൊന്ന കഥ നമ്മൾ ഈ ചരിത്രങ്ങളൊന്നും വായിച്ചില്ല. പ്രേമ നൈരാശ്യം അവിടെ ഉണ്ടാവണല്ലേ. ഇപ്പൊ പെണ്ണ പിൻവാങ്ങാ, ഇത് വിവാഹം കഴിഞ്ഞിട്ട് തിരിച്ചറിയാണെങ്കിലോ എന്താ ചെയ്യുക? അപ്പോൾ വിവാഹം കഴിഞ്ഞാലും ഈ വ്യക്തികളെ കുറിച്ച് മനസ്സിലാകുമ്പോൾ എന്ത് ചെയ്യും? ഇത് ഈ മനസ്സിലാവാതെ പോകണമെന്ന് വെച്ചാൽ പ്രേമം ഒരു വിശ്വാസ്യത സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രേമിക്കുന്നവന്റെ ബൈക്കിൽ കയറാനും അവരോട് ടൂർ പോകാനും അവരോട് പാതിരക്ക് വയനാട് ചുരം കയറാനൊക്കെ തയ്യാറാണ് ആ വിശ്വാസം. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും അവന്റെ പല കാര്യങ്ങളും ഇവൾക്ക് മനസ്സിലാകാതെ പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ അത് പുറത്തു വരുമല്ലോ. പുറത്തു വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് വലിയ സന്ദേശമാണ് നൽകുന്നത്. എൻ്റെ മകളൊരു പ്രേമത്തിൽപ്പെട്ട് ആ പ്രേമം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് വരുമ്പോൾ അവളുടെ ജീവൻ ഏറ്റവും, അത് ഈ കൊലപാതകങ്ങളൊക്കെ എന്നാൽ അതിദാരുണമാണ്.
2: അത്
3: നമ്മൾ മനസ്സിലാക്കും. ട്രെയിനിൻ്റെ മുന്നൊക്കെ തള്ളിയിട്ടാണ് ഇപ്പോൾ ലാസ്റ്റ് ഒന്ന് കണ്ടത്. ഇപ്പൊ ഇത് കാണുന്നത് എന്താണ്, ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത്?
2: ആസിഡ് ഒഴിക്കുക മുഖത്ത്.
3: അതായത് ഭീകരമായ കൊലപാതകങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴും ഈ ചർച്ചകളിലൊന്നും ഇപ്പൊ നമ്മൾ സ്നേഹക്കൂട് ചർച്ച ചെയ്യുന്ന പോലെ ഈ പ്രേമം എന്നുള്ളത് ഒരു തെറ്റാണെന്നോ അല്ലെങ്കിൽ പ്രേമത്തിന് ഇങ്ങനത്തെ ഒരു ചാൻസ് ഉണ്ടെന്നോ ചർച്ചയിൽ വരുന്നില്ല.
2: ചർച്ച ധൈര്യമില്ല.
3: ധൈര്യമില്ല. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഇനിയിപ്പോ ഒരു അടുത്തൊരു കുറച്ചും കൂടി ഒരു സാവകാശം കൊടുത്താൽ അധിക വിവാഹങ്ങളും എന്തായിരിക്കും, പ്രേമവിവാഹങ്ങളായിരിക്കും. അപ്പൊ അവരൊക്കെ ഈ പ്രേമത്തെ സപ്പോർട്ട് ചെയ്യുക
2: ചെയ്യുക.
3: ഇപ്പൊ കോളേജുകളിലും ക്യാമ്പസുകളിലും ഒക്കെ എന്താണ് കുട്ടികളുടെ പ്രേമത്തെ അനുകൂലിക്കുന്ന ആളുകളെ പരിശോധിച്ചാൽ അവിടെയൊക്കെ വിവാഹങ്ങൾ പ്രേമവിവാഹങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായും അവരടുത്ത തലമുറയെ അതിനുവേണ്ടി പ്രേരിപ്പിക്കും. അപ്പോൾ വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.
2: ചുരുക്കത്തിൽ സ്വതന്ത്രവാദത്തിന്റെ ഒരു ഉപോൽപന്നമായത് വരുന്നു.
3: തീർച്ചയായും
2: സ്വതന്ത്രവാദത്തിന്റെ ആളുകൾ, പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോ ചില പൊളിറ്റിക്കൽ പാർട്ടികളുടെ സ്റ്റുഡൻസ് ഓർഗനൈസേഷനുകൾ ഞങ്ങളെ തുറച്ചു നോക്കരുത്, ഇത് ഞങ്ങളുടെ ശരീരമാണ്, ഞങ്ങളുടെ ചോയ്സ് ആണ് പോലെയുള്ള വാക്കുകൾ എഴുതി വെച്ച് ഒരു തിയറി ഉണ്ടാക്കി കുട്ടികൾ ഈ പ്രായത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് തണലൊരുക്കി അവരെ ഈ ചതികളിലേക്ക് കൊണ്ടുപോയി തന്നെ നമ്മൾ പറയണം.
3: അതെ, തീർച്ചയായും. പിന്നെ ഈ ആസ്വാദനങ്ങളിൽ പെട്ടെന്ന് തലമുറ ആകർഷിക്കുമല്ലോ, ആസ്വദിക്കാനുള്ള ഒരു കാര്യം. ഈ ആസ്വാദനങ്ങൾക്കൊക്കെയുള്ള അപകടം എന്താ വെച്ചാൽ ആസ്വാദനങ്ങളിൽ സേഫ്റ്റി ശ്രദ്ധിക്കൂല. കാരണം സേഫ്റ്റി, നമ്മുടെ സുരക്ഷ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്കൊരു ആസ്വാദനം സാധ്യമല്ല. ഇങ്ങനത്തെ ആസ്വാദനങ്ങൾ അപ്പം നമ്മൾ ഏറ്റവും ലാസ്റ്റ് കേട്ടല്ലോ ഡോക്ടർ, നാല് പേര് കൂടിയിട്ട് വാഹനം ഓടിക്കാൻ, ഏത് ഫേസ്ബുക്ക് ലൈവ് ഇട്ടിട്ട് പാട്ട്, ഈ ടൂറിനൊക്കെ പോണ പാട്ടുണ്ടല്ലോ, ബസ് പോലും ഇങ്ങനെ തരിച്ച് പോണ ആ പാട്ടിട്ട് ഇവർ BMW കാർ ഡ്രൈവ് ചെയ്യാണ്. അപ്പം ആ ലൈവിൽ പറയണത് എന്താ അറിയോ, അടുത്ത പാട്ട് നമ്മൾ ഇടുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടി 300 300 കിലോമീറ്റർ. നമ്മളിവിടെ മാക്സിമം 80 പോകാൻ നമുക്ക് കഴിയില്ല. ആ വണ്ടിയാണ് 300. എന്താ സംഭവിച്ചത്? ആണ്ട് പോയി ഇടിച്ച് 4
2: സ്പോട്ടിൽ.
3: ഒന്ന് ഡോക്ടറാണ്, ഒന്ന് എഞ്ചിനീയർ, 4 അങ്ങനത്തെ ഹൈ എഡ്യൂക്കേറ്റഡാണ്. ആരോടും കാര്യമില്ല. മദ്യപിക്കുന്നവൻ മദ്യത്തിലും ആസ്വാദനം കാണുന്നു, പക്ഷേ ഓൻ്റെ സേഫ്റ്റി മറക്കുന്നു. എന്തിലും എന്താണ്, ഈ ആസ്വാദനങ്ങളുടെ വാതിലുകൾ തുറക്കുമ്പോൾ നമ്മുടെ സമൂഹങ്ങളും വ്യക്തികളും സുരക്ഷ തകരുന്നു. ആ സുരക്ഷയാണ് ഇവിടെ തകർന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ പെൺകുട്ടികളുടെ സുരക്ഷ. അതാണ് പ്രേമം തകർത്തത്. ഏയ്, നമ്മുടെ നാടിലെ ജീവന്റെ സുരക്ഷ, അതാണ് ലഹരി തകർത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ തിരിച്ചറിഞ്ഞ് ഇതൊക്കെ പറഞ്ഞവർ തന്നെ മടി കൂടാതെ തിരിച്ചു പറയണം. മീഡിയകൾ എന്ത് ചെയ്യണം, അത് പറയാൻ സമയം കാണണം. ഏതെങ്കിലും സംഭവങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രതിയെ കണ്ടെത്തി ആ പ്രതിയുടെ കൂടെ നടക്കുന്നതിന് പകരം ഇതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ, നാളെ ഈ സംഭവം കേട്ട ഒരു രക്ഷിതാവ് എന്താ മോളോട് പറയാ, മോളെ ക്യാമ്പ് പഠിക്കാനൊക്കെ പോയിക്കോ, ഒറ്റ പയ്യന്മാരെ അവസ്ഥ നമുക്കറിയില്ല, ഒരാളെ കൂടിയും കൂടി പോകരുത് എന്നല്ലേ. അതല്ലേ ഇതിത്തെ മെസ്സേജ്. ആ മെസ്സേജ് എന്താണ് പറയാത്തത്? ഇപ്പൊ നിങ്ങൾക്കൊരു മകളുണ്ടെങ്കിൽ ഈ സംഭവം പത്രത്തിൽ വായിച്ചാൽ മോളെ വിളിച്ച എന്താ പറയാ, ഏ നമ്മള് ഇതാണ് ഇതിന്റെ പരിണിതി, ക്ലാസ്സിൽ പഠിക്കുന്ന 17 നീ 17 ഒരുത്തനെ പ്രേമിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. പക്ഷെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നീ അവനോട് പറയുന്ന ദിവസം ഒരു പക്ഷേ നിന്റെ ജീവിതത്തിന്റെ അവസാനം. അതുകൊണ്ട് ഈ പരിപാടിക്ക് പോണ്ട എന്നല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. അതിവിടെ മുഴങ്ങി കേൾക്കണില്ലല്ലോ നമ്മള്.
2: ഇതിന്റെ അനുബന്ധമായി വരേണ്ട മറ്റൊരു തിയറിയാണ്, അപ്പൊ ആസ്വാദനം എന്ന് പറയുന്നത് പൊതുവെ അതിലേക്ക് എത്തുന്നത് ജീവിതം ഒന്നേ ഉള്ളൂ, അത് അടിച്ചു പൊളിക്കണം എന്നാണ് പുതിയ തലമുറക്ക് കൊടുത്ത മറ്റൊരു മെസ്സേജ്. ആകെ ഒന്നേ ഉള്ളൂ, ഇത് എവിടേക്ക് കാത്തു നിൽക്കാനാണ്, ഇതിനൊരു നിശ്ചിത സമയം കഴിയുമ്പോൾ എന്തായാലും തീരും, പിന്നെ ജീവിതമല്ല. ഇതും സ്വതന്ത്രവാദത്തിന്റെ ആളുകൾ നമ്മളെ പുതിയ തലമുറയുടെ മസ്തിഷ്കത്തിൽ എത്തിച്ചിട്ടുണ്ട്. അതിന്നാണ് പലപ്പോഴും നിങ്ങൾ പറയുന്ന പോലത്തെ ഈ വാഹനം കൊണ്ടുള്ള ക്രൈസുകളും ഒക്കെ പലപ്പോഴും വരുന്നത്. ആ ഒരു ഭാഗവും കൂടി നമ്മൾ ഈ ചർച്ചയിൽ അഡ്രസ് ചെയ്യേണ്ടതല്ലേ?
3: തീർച്ചയായും. അപ്പോ പിന്നെ നമ്മളിപ്പോ എന്താ വെച്ചാൽ, എന്തൊരു സംഗതി പറയുമ്പോഴും അതിനെന്ത് ചെയ്യാണ് ഒരു അതിൻ്റെ ഒരു ഗുണത്തെക്കുറിച്ച് അതിന് അത് ചെയ്യാനുള്ള ഒരു ആശയപരമായ ഒരു ധൈര്യം കൊടുക്കാതെ ഒരാളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ലഹരി കൊടുക്കുമ്പോൾ എന്താ സുഹൃത്തിനോട് പറയണത്? ഒന്ന് കഴിച്ചു നോക്ക്, നീ ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിക്കാത്ത ഒരു മാനസിക സുഖം നിനക്ക് കിട്ടും, ഒരു ടെൻഷനും നമ്മൾ അറിയില്ല എന്ന് പറയുമ്പോൾ കഴിക്കണം. അതേപോലെ പുതിയ യുവതലമുറക്ക് കൊടുക്കുന്ന ആസ്വാദനത്തിലുള്ള തിന്മയുടെ ഒരു അടിത്തറയാണ് എന്ത്, ജീവിതം ഒന്നേ ഉള്ളൂ അടിച്ചു പൊളിക്കുക. സത്യത്തിൽ അതിനെ നമ്മളൊന്ന് ബുദ്ധിപരമായിട്ട് വിശകലനം ചെയ്ത് നോക്കിയാൽ എന്താ നമുക്ക് ഉത്തരം കിട്ടുക? ഏ ജീവിതം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ഈ പാട്ട് വിട്ടിട്ട് 300 പോയിട്ടാണ് ഇടിച്ചിട്ട് തനി തരച്ചോടെ തകർന്ന എന്ത് ചെയ്യാണ് ആ 70 ജീവിതം എന്ത് ചെയ്യാണ് 7 കൊണ്ട് അവസാനിക്കും. അതല്ലേ അതിന്റെ അവസ്ഥ. ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് ഇവരോട് പറയണോണ്ട് ഇപ്പൊ തന്നെ തീർത്തോന്ന്, വൈകുന്നേരം ആകുമ്പോക്കന്നെ തീർത്തോന്നാണ് അതിന്റെ മെസ്സേജ്. അതിലെന്ത് ബുദ്ധിയുള്ളത്? ഏ നമ്മൾ സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ, ഒരു ജീവിതത്തെ ഏറ്റവും സുരക്ഷിതമായി എൻജോയ് ചെയ്യാനാണ് എന്ത് നമുക്ക് മത നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ എല്ലാ നിയമങ്ങളുടെ പിന്നിലുള്ള ലക്ഷ്യവും അതാണ്, എന്ത് ചെയ്യാം, സുരക്ഷിതമായി ജീവിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്തൊക്കെ അനുഭവിക്കാനും ആസ്വദിക്കാനും ഉണ്ട് ഇവിടെ, അതിന് നമ്മൾ ഉണ്ടാവണ്ടേ? ആ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളോട് നോ പറഞ്ഞിട്ടുണ്ടോ ആ സംഗതികളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴേ നമ്മുടെ ജീവിതം സേഫാവും, അപ്പോഴേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഇതൊക്കെ മരിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് സഹിക്കാം. ഈ ബേക്കിൽ നിന്നൊക്കെ വീണ എത്ര എത്ര പയ്യന്മാരാണ് സ്പൈനൽ കോഡ് മുറിഞ്ഞ് വീൽ ചെയറിലായി, ഈ കോമയിലായി, എങ്ങനെയൊക്കെ കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഇപ്പൊ ഈ ആശയത്തിൽ പോയതാണല്ലോ. ഏ ജീവിതം ഒന്നല്ലേ ഉള്ളൂ അടിച്ചു, ആ ജീവിതത്തിന്റെ കഥപ്പ് എന്താണ്? മറ്റുള്ളവർക്ക് ഭാരമായി കിടക്കുകയാണ് ചെയ്യണത്. അപ്പൊ നമ്മൾ എന്താന്ന് വിചാരിച്ചാൽ, ഇത് ശരി, ഇപ്പോൾ ഈ ആസ്വാദനങ്ങൾ എന്ന് പറയുമ്പോൾ സത്യത്തിൽ അതെന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ദാമ്പത്യം, ഭാര്യ ഭർത്താവ്, അതിലൊരു ആസ്വാദനമില്ലേ? ഏ നമ്മൾ യാത്ര പോകുന്നു, നമ്മൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നു, പിന്നെ നമുക്ക് ആ മക്കളുണ്ടാവുന്നു, ആ മക്കളെ നമ്മൾ നല്ല വളർത്തുന്നു, നമ്മൾ നല്ലൊരു വിദ്യാഭ്യാസം നേടി നല്ലൊരു പോസ്റ്റിലിരിക്കുന്നു, നമുക്ക് നല്ല വരുമാനം കിട്ടുന്നു, നാം നല്ല നല്ല വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, നമ്മൾ ഏറ്റവും ഡീസൻറ്റ് ഡ്രസ്സ് ധരിക്കുന്നു, ആളുകൾ നമ്മളെ ആദരിക്കുന്നു, ഇതിലൊന്നും ഒരു ആസ്വാദനമില്ല. ഞാൻ ആസ്വാദനങ്ങൾ എന്ന് പറയുന്നതിന് പൈശാചികമായ മനുഷ്യൻ്റെ ജീവൻ നശിപ്പിക്കുന്ന, സമൂഹത്തിൻ്റെ ഭദ്രത തകർക്കുന്ന, നാട് മുഴുവനും കുട്ടിച്ചോറാകുന്ന കാര്യങ്ങളെയാണ് ആസ്വാദനം എന്ന് പറയുന്നത്. വേറിലൊക്കെ ആസ്വാദനങ്ങളില്ലേ? നമ്മളീ പറയുന്ന സംഗതികളൊക്കെ ആസ്വാദനങ്ങളില്ലേ? അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ മനുഷ്യൻ്റെ ജീവൻ അനുകൂലവും അവൻ്റെ സമാധാനവും സന്തോഷമൊക്കെ നിലനിർത്തുന്ന ഒരു സുരക്ഷിതമായിട്ടുള്ള ആസ്വാദനങ്ങളെയും അനുഭവങ്ങളെയും കുറിച്ചാണ് നമ്മൾ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്.
4: ഈ തിയറികളെ പൊതുവേ വിജയിക്കുന്നതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഇത് എൻ്റെ ശരീരമാണ്, എൻ്റെ ചോയ്സാണ്, നിങ്ങൾ തുറച്ചു നോക്കണ്ട, എൻ്റെ ആവശ്യങ്ങൾ എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ഓരോരുത്തർക്ക് അവരുടെ തോന്നൽ പോലെ ചെയ്യാം. അതേപോലെ തന്നെ രണ്ടാമത്തൊന്ന്, ഇത് ആകെ കുറച്ച് സമയമുള്ളൂ, ഇത് വെറുതെ ഇങ്ങനെ മൂലക്കിരുന്ന ശരിയാവില്ല എന്ന ഈ തിയറികൾ പൊതുവെ വിജയിക്കുന്നതിൻ്റെ പിന്നിൽ ഒന്ന് ഇവരുടെ പ്രായമാണ്. ആ പ്രായത്തിലെ അവരുടെ ലൈംഗിക ആവശ്യങ്ങൾ, ഒരു എതിർ സെക്സിനോടുള്ള താല്പര്യം. രണ്ടാമത്തൊരു സംഗതി എന്ന് പറയുന്നത്, പ്രണയത്തിൽ ഒരു സേഫ്റ്റി ഉണ്ട്, ഒരു എന്താ പറയാ, പിന്നെ അറേഞ്ച്ഡ് മാരേജ് പോലെയല്ല,
3: അപരിചിതനെ പോയി
4: പിടിക്കേണ്ടതില്ല. ഇതൊരു കുട്ടികൾ ഭയങ്കര ഒരു പോയിന്റായി മനസ്സിൽ കൊണ്ടുവെക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എങ്ങനെയാണത് ഒന്ന് വ്യക്തത വരുത്തേണ്ടത്?
3: അതായത് ഈ പ്രേമത്തിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, പ്രേമം എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുവോ അത് മാക്സിമത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഏ അത് നമ്മൾ ചെറിയൊരു പരിചയം ഉണ്ടാവും, പക്ഷെ ആ പരിചയങ്ങളിൽ നിന്ന് എപ്പോഴാണോ അത് ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു ആൺ പെൺ ബന്ധങ്ങളിലേക്ക് എപ്പോഴാണോ അത് വഴിമാറുന്നത്, എന്ന് പറഞ്ഞാൽ അനൗപചാരികമായൊരു വിവാഹം നടക്കുന്നത് എപ്പോഴാണോ അതോടുകൂടെ അവിടെ ഹൃദയങ്ങൾ അടുത്തു. ഈ ഹൃദയങ്ങൾ അടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒന്നിച്ചു ചേരാനുള്ള ആഗ്രഹത്തിന് മുന്നിൽ അവർക്ക് ജീവൻ പോലും പ്രശ്നമല്ല, ജീവൻ പോലും പ്രശ്നമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താന്ന് വിചാരിച്ചാൽ, നമ്മൾ ഇതിലേക്ക് കടന്നതിനു ശേഷം പിന്നെ പിൻവാങ്ങുക എന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ഏത് തരത്തിലുള്ള ആളുകളെയും ഏത് തരത്തിലുള്ള അവസ്ഥകളിലും ഇവരെന്തിയും ഇവരെ കൂടെ നിൽക്കും. അവസാനം ജീവൻ അപകടപ്പെടുമ്പോൾ, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് അവരെന്ത് ചെയ്യുക, ഈ തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവുക. അതാണ് ഇപ്പോൾ ഇതിൽ സംഭവിക്കുക. നമ്മളിപ്പോൾ ഒരു അഫെയർ മാരേജ് ആകുമ്പോൾ രണ്ട് മൂന്നാല് കൊല്ലക്കൊപ്പം നടന്ന് എന്ത് ചെയ്യുക, നമ്മൾ ജീവിക്കണം, പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ് വിവാഹത്തിലേക്ക് പോണത്. മറ്റത് അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലോ ഇന്ന് കാണുന്നു, ഇഷ്ടപ്പെടുന്നു, അപ്പോൾ തന്നെ ഒന്നാവും. അപ്പോൾ ഇതിലേറെ സുരക്ഷിതത്വം ആദ്യം പരിചയപ്പെട്ടാലേ. അപ്പോൾ അത് പറയാനാണ് ഞാൻ നേരത്തെ കാര്യം ഇതിലേക്ക് ചേർത്ത് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മളിതിൻ്റെ മാക്സിമത്തിൽ പ്രേമം തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക്

0: എന്നാ എനിക്ക് വേണ്ടാറി. അല്ല, ഞാൻ അവൻ്റെ വിദ്യാഭ്യാസം ചോദിച്ചു നോക്കുമ്പോൾ അവന് ഡിഗ്രി ഒന്നും ഇല്ലാന്നല്ല പറയണത്, അന്ന വേണ്ട എനിക്ക്. അല്ലെങ്കിൽ എന്നെക്കാളും എന്തുണ്ട്, അയാൾക്ക് 15 വയസ്സ് അധികമാണ്, വേ എന്നാ എനിക്ക് വേണ്ട. അവിടെയൊക്കെ പെണ്ണുങ്ങൾ വേണ്ട വേണ്ട. എന്നാൽ പ്രേമത്തിൽ ഒരിക്കൽ പോലും എന്ത് ചെയ്യൂല, അവൻ എനിക്ക് വേണ്ട എന്ന് പറയില്ല.
1: കഞ്ചാവാണ്,
0: ആ
1: അത് മാറിക്കോളും.
0: അതെ അതെ, അതാ പറയുള്ളൂ, എന്ത് പറഞ്ഞാലും അത് ശരിയാവുന്ന. അവന് ജീവിക്കാൻ നിവർത്തില്ലാത്ത ഒരാളാണ്, അവനൊരു പണിക്കും പോകാത്ത ആളാണ് എന്നൊക്കെ, അതൊക്കെ ഞാൻ മാറ്റുന്ന പറയും. അപ്പൊ അതിനർത്ഥം എന്താ വെച്ചാൽ, ഒരു അറേഞ്ച്ഡ് മാരേജിൽ നമുക്ക് അന്വേഷിച്ച് നമുക്ക് വളരെ കൃത്യത വരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളെ പറ്റുമെങ്കിൽ സ്വീകരിക്കാം, പറ്റില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. അതുകൊണ്ട് എത്രയോ വിവാഹങ്ങൾ അന്വേഷിച്ചു മുടങ്ങുന്നു, 8ഓ 10ഓ വിവാഹങ്ങൾ. എന്നാൽ പ്രേമം ഒറ്റൊന്നുള്ളൂ, ഒരു പ്രേമം തുടങ്ങുന്നു, അത് വിവാഹത്തിൽ അവസാനം. അറേഞ്ച്ഡ് മാരേജിലോ അനേകം അന്വേഷണങ്ങളിൽ ഒന്ന് മാത്രമേ വിവാഹം ആകണമുള്ളൂ.
1: അതോടൊപ്പം ശരിക്ക് അരിസ്മലി പറഞ്ഞ ആദ്യത്തെ പോയിന്റ് അതൊരു പ്രസക്തമാണ്. അതായത് ഇവര് തമ്മിൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു പ്രകൃതിപരമായ പ്രക്രിയകളിലേക്ക് കടക്കുന്നതോടുകൂടെ രണ്ടാളുടെയും ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ പരിചയപ്പെടാൻ മറക്കണുണ്ട്. മറക്കണുണ്ട് എന്ന് മാത്രമല്ല ഒളിക്കണുണ്ട്. ഇപ്പോ എക്സ് എന്ന് പറഞ്ഞ ആള് വൈ എന്ന് പറഞ്ഞ ആളുമായിട്ട് പ്രണയത്തിലാവുമ്പോ ഈ തേനെ പാലെ ചക്കരയെന്നാ വിളിക്കുക. പിന്നെ ഈ കല്യാണത്തേക്ക് കടക്കുമ്പോ പിന്നെ തേനൊരു കുപ്പി, പാല് 2 കുപ്പി, ശർക്കര 4 കിലോ എന്നുള്ളടത്തേക്കാണ് എത്തുക. അപ്പം യഥാർത്ഥ വ്യക്തിത്വം ഒളിച്ചു വെക്കുക എന്നുള്ളൊരു സംഭവം നടക്കണില്ലേ?
0: അതെ, തീർച്ചയായും. ഇപ്പോ നമ്മള് സാധാരണഗതിയിൽ എന്താ വെച്ചാൽ, ഇപ്പോ ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നതും ഒരു ഫ്രണ്ട് എന്ന് പറയുന്നതും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസങ്ങളില്ലേ? ഇപ്പൊ പ്രേമം ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ? നേരെ മറിച്ച് വിവാഹം അതല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പിന് പറ്റുന്ന ഒരാളെ നമുക്ക് ഭർത്താവാകാൻ പറ്റും എന്നുള്ള താരതമ്യം എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതൊരിക്കലും ശരിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ, പലപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ തന്നെയാണ് വിവാഹം എന്ന് കാമുകി കാമുകന്മാർ തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് വിവാഹത്തിലേക്ക് പരിണമിക്കുമ്പോൾ വിവാഹ ജീവിതത്തിൽ അവർക്ക് പ്രണയത്തിന്റെ ആസ്വാദനങ്ങളോ അനുഭവങ്ങളോ പെരുമാറ്റ രീതികളോ കാണാതെ വരുമ്പോൾ അവർ നിരാശരാകുന്നു, വിവാഹം വേർപിരിയുന്നു, അവർ തമ്മിൽ പ്രശ്നമാകുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ പ്രണയ വിവാഹങ്ങളും എന്ന് പറഞ്ഞാൽ ഒരു കുടുംബജീവിതത്തിനും വിവാഹ ജീവിതത്തിനും ഏറ്റവും മാരകമായ പരിക്കുകൾ ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥത്തിൽ പ്രണയവിവാഹം. സംശയങ്ങൾ ജനിപ്പിക്കും, നമുക്ക് തികച്ചും എതിരായ ആളെ കല്യാണം കഴിക്കാൻ നിർബന്ധിതമാകുന്ന അവസ്ഥ വരും. അതേപോലെ തന്നെ നമ്മുടെ ആദർശങ്ങളെ ആശയങ്ങളെ നമ്മൾ നിരാകരിക്കേണ്ടി വരും. നമ്മൾക്ക് ഒരു നല്ല ഇണയെ തിരഞ്ഞെടുക്കുവാനുള്ള ചോയ്സ് നഷ്ടപ്പെട്ടു പോകും. ഈ ധാരാളക്കണക്കിന് പ്രശ്നങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാവുന്നത്. ചിലപ്പോൾ ഒരാൾക്ക് ഒരു സമയത്ത് 3-4 പെൺകുട്ടികൾ കാമുകിമാരായി ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിലൊന്ന് വിവാഹത്തിലേക്ക് പോകുമ്പോൾ അവർ വിവാഹിതരായി ജീവിക്കുകയും ബാക്കി 3 ആളും വീണ്ടും അവരുടെ പ്രണയം തുടരുകയും ചെയ്യും. അങ്ങനെ എത്രയെത്ര ദുരന്തങ്ങൾ നമ്മൾ മുന്നിൽ കാണുന്നു. ഇതൊക്കെ എന്താ വെച്ചാൽ ന്യായീകരിക്കുക, അവനവനെ എത്തിപ്പെട്ട ഒരു ദുരന്തത്തിൽ മുന്നോട്ട് പോവാൻ വേണ്ടിയുള്ള ഒരു ദുർന്യായം പറയാന്ന് മാത്രം.
1: പിന്നെ ശരിക്ക്
0: യാഥാർത്ഥ്യങ്ങളായി
1: ഇപ്പൊ ഈ 18, 20, 22 വയസ്സിലുള്ള ഒരു കുട്ടി തനിക്കൊരു എണയെ തിരഞ്ഞെടുക്കുമ്പോ അവരുടെ കാഴ്ചപ്പാടിലെ അന്നത്തെ കാഴ്ചപ്പാടിന്റെ പരിമിതിയിലെ പ്രായത്തിന്റെ പരിമിതിയിലെ ഒരു അന്വേഷണം മാത്രമാണല്ലോ നടക്കുന്നത്.
0: തീർച്ചയായും.
1: മറ്റേത് കുടുംബങ്ങളും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഈയൊരു ആളുടെ ശരിയും തെറ്റും യോജിപ്പും വിയോജിപ്പും പരിശോധിക്കപ്പെടുന്നുണ്ടല്ലോ.
0: പിന്നെ വേറല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ പ്രണയിക്കുന്ന ആളുകള് പുരുഷന്മാർ പലപ്പോഴും അവരെ കുറിച്ച് ഇവർക്ക് പിന്നെ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവർ മറച്ചു വെക്കും. അവരുടെ വീടിന്റെ അവസ്ഥ, അവരുടെ വീട്ടിലുള്ള സാഹചര്യങ്ങള്, അവരുടെ സാമ്പത്തിക സ്ഥിതി എല്ലാം മറച്ചു വെക്കും.
1: പ്രായം,
0: എന്നിട്ട് എന്ത് ചെയ്യും, എല്ലാം ഇവർക്ക് എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും പറഞ്ഞ് അഡ്രസ് ഉണ്ടായിക്കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോകുന്ന എത്രയോ പ്രേമങ്ങളുണ്ട്. അവസാനം ഇവരെന്ത് ചെയ്യും, ആ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അറിയുക. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഈ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ അവർക്ക് പറയാൻ കഴിയൂല. അപ്പൊ എന്താ വെച്ചാൽ, അറിയുന്നുണ്ട് പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്, ചില പെൺകുട്ടികളോട് നമ്മൾ അവന്റെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല,
1: പറയാൻ
0: കഴിയൂല. അപ്പൊ അത് എന്താണ്, ആ വിഷയങ്ങളിലേക്കൊന്നും അവർ പോകുന്നു.

0: ഇല്ല. ഇവനോടുള്ള ഫ്രണ്ട്ഷിപ്പിലുള്ള ആ ഒരു പിന്നെ ലഹരിയിൽ നിൽക്കുന്നു എന്നല്ലാതെ അവിടെ ഒന്നും അവനവൻ്റെ ബുദ്ധിയോ തൻ്റെ ഇടമോ ഒന്നും വർക്ക് ചെയ്യണ്ടല്ലോ.
1: ഇനി നമുക്ക് ഇതിൻ്റെ മറ്റൊരു കാരണത്തിലേക്ക് വരികയാണെങ്കിൽ, ഒരു ഇപ്പൊ സെലിബ്രിറ്റികൾ സിനിമ ഇതിലൊക്കെ ഇത് ഇതാണ് അവിടെയൊക്കെ ഉള്ള ഒരു വിവാഹത്തിന്റെ മെത്തേഡ് ഇതാണ്, അപ്പൊ അതിനെ അനുകരിക്കുന്നതിന്റെ ഭാഗമായി കുട്ടികൾ ഇതിലേക്ക് പോകുന്നു.
0: അതെ അതെ അതെ. എന്താണെന്നറിയോ ഇതിപ്പോ എന്താന്ന് വിചാരിച്ചാല്, നമ്മൾ യഥാർത്ഥത്തിൽ ജീവിതത്തെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ബലി കൊടുക്കുന്നത്. ഈ സെലിബ്രിറ്റികൾക്കൊക്കെ സംഭവിക്കുന്നത് നമുക്കറിയാലോ, എത്ര നല്ല ജീവിത സാഹചര്യങ്ങളും കുടുംബ പശ്ചാത്തലങ്ങളുള്ള ആളുകളാണ്, അവർക്ക് വിജയിക്കാത്തത് കുടുംബജീവിതം മാത്രമാണല്ലോ. എത്രമാത്രം വിവാഹമോചനങ്ങൾ, എന്തെല്ലാം ദുരന്തങ്ങൾ, അതിൽ ജനിക്കുന്ന മക്കളുടെ അനാഥത്വങ്ങൾ, സമൂഹത്തിൽ നമ്മൾ കേൾക്കുന്ന അവരെക്കുറിച്ചുള്ള ബാഡായിട്ടുള്ള മോശമായിട്ടുള്ള ഇമേജുകൾ, എന്തൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഈ ലോകത്ത് നമുക്ക് ഏറ്റവും അനുഭവിക്കാനുള്ള ഒരാസ്വാദനത്തിന് ലോകമാണ് ദാമ്പത്യം. ആ ദാമ്പത്യത്തെയാണ് എന്ത് ചെയ്യണത്, അപ്പം ആ നശിച്ച തകർന്നു കിടക്കുന്ന ആ രൂപങ്ങളെ അനുകരിക്കുമ്പോൾ അവരിലൂടെ എന്ത് ചെയ്യണം, ഈ സമൂഹത്തിൽ വളരെ വലിയൊരു വിഭാഗം ആളുകൾ ഇത്തരം കുടുംബജീവിതത്തിൻ്റെ നല്ലൊരവസ്ഥ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ് നമ്മൾ അതിൽ വായിക്കേണ്ട കാര്യം.
1: അപ്പം നമ്മൾ സ്വതന്ത്രവാദം, അതേപോലെ തന്നെ ആഘോഷിക്കാനുള്ള ത്വര, സെലിബ്രിറ്റികളുടെ സിനിമ ഫീൽഡിലുള്ള ആളുകളുടെ മോഡലുകൾ അനുകരിക്കൽ പോലത്തെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി മറ്റൊന്ന്, പലപ്പോഴും ഈ ഒരു പ്രായത്തിലെത്തുമ്പോൾ സംസാരിക്കാനും സങ്കടങ്ങൾ പങ്കുവെക്കാനും ഒക്കെ വീടിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടാതെ വരുമ്പോൾ, വളർത്തലിൻ്റെയും വളർച്ചയുടെയും പശ്ചാത്തലങ്ങൾ പലപ്പോഴും ഇങ്ങനെ ഒരു കാമക്കണ്ണോടുകൂടെ നോക്കുന്ന ആളുകളുടെ കെണിയിൽ പോയി കുട്ടികൾ ചാടാൻ പലപ്പോഴും കാരണമല്ലേ?
0: അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ നമ്മുടെ കുട്ടികൾ ബുദ്ധിയുള്ളവരായി സംസ്കാരമുള്ളവരായി നല്ല ശാരീരികമായ നല്ല ഒരു ആരോഗ്യമുള്ളവരായി വളരണമെങ്കിൽ അവർ നല്ലൊരു ഗൃഹാന്തരീക്ഷത്തിൽ വളരേണ്ടത് അത് വളരെ പ്രധാനം. നമ്മൾ ഈ ക്രിമിനലുകളായിട്ട് പോകുന്ന കുട്ടികൾ, ലഹരിക്കടിമയാകുന്നവർ, പ്രേമത്തിലേക്ക് പോകുന്നവർ, ഇതിനൊക്കെ പല പല കാരണങ്ങളുണ്ട്. പക്ഷെ ജീവിത പശ്ചാത്തലം ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം, യാതൊരു സംശയവും കാര്യത്തിലില്ല. പിന്നെ മാതാപിതാക്കൾ തമ്മിൽ നടക്കുന്ന ഫൈറ്റുകൾ ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് കണ്ടു നിൽക്കാനും അത് അംഗീകരിക്കാനും ഒരിക്കലും പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥകൾ അതുണ്ടാവുമ്പോണ്ടാവണമെന്ന് വെച്ചാലും ഈ കുട്ടിക്ക് ആവശ്യമായ ഒരു സ്നേഹമോ പരിഗണനയോ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ അവരുടെ സാന്നിധ്യമോ തലോടലുകളോ ഒന്നും ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. ശരിക്കും കുട്ടികൾ എന്ത് ചെയ്യണം, ആ വാപ്പൻ്റെയും ഉമ്മൻ്റെയും നല്ല സ്നേഹത്തിൽ വളരണം. ഇപ്പം എന്താ വെച്ചാൽ വാപ്പയും ഉമ്മയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, ജോലിയുള്ള ആളുകൾ, നാട്ടിലില്ലാത്ത ആളുകൾ, വാപ്പുണ്ടെങ്കിൽ ഉമ്മല്ല, ഉമ്മ ഉണ്ടെങ്കിൽ വാപ്പല്ല, എന്തൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പം നമ്മൾ എന്താ വെച്ചാൽ എപ്പോഴും നമ്മളൊരു കുടുംബ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കും. സ്വലാഹുൽ ഉമ്മ ബിസ്വലാഹുൽ ഉസ്ര എന്നാണ്. ഒരു നല്ല കുടുംബം, വജഅൽനാലിൽ മുത്തഖീന ഇമാമ എന്നാണ് റബ്ബന ഹബ്ലന മിൻ അസ്വാജിന. അതിൽ നാസിർ സയ്യിദ് റഹ്മുള്ളാഹി പറയുന്നത് വെച്ചാൽ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഒരു കുടുംബം നന്നാവുമാണെന്ന് മാത്രമല്ല, ലോകം നന്നാകാനേ നമ്മൾ പ്രാർത്ഥിക്കും.
1: ആ പ്രാർത്ഥനയുടെ
0: ഉള്ളടക്കം, കാരണം വജഅൽ ഇവിടുത്തെ സൂക്ഷ്മത പാലിച്ച് ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്കെല്ലാം മുന്നിൽ നടക്കുന്നവരാക്കണം എൻ്റെ മക്കളെ എന്നാണ്. അപ്പോൾ നമ്മുടെ സ്വപ്നം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ അവർ സംസ്കാരമുള്ളവരാകുക എന്ന് മാത്രമല്ല, സംസ്കാരമുള്ള ഒരു നാടിൻ്റെ നേതൃത്വം വരാൻ ഏറ്റെടുക്കാൻ മാത്രം കഴിവുള്ളവരാവണം എൻ്റെ മക്കളെന്ന്, അത് കാണാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കണമെന്നാണ്. അപ്പോൾ സത്യം എന്താ വെച്ചാൽ, അങ്ങനത്തെ ഒരു നല്ല ഗൃഹാന്തരീക്ഷം അത് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ നല്ല സുഹൃത്തുക്കൾ, നല്ല കലാലയങ്ങൾക്കൊക്കെ നല്ല പങ്കുണ്ട്. എന്നുവെച്ചാൽ അവിടെ ആണ് ഒരു കുട്ടി എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ട് സ്വഭാവങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, അവൻ്റെ പെരുമാറ്റങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അവരപ്പം ഇടപെട്ടിട്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്യുക, അവിടെ സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവനെ ഗൈഡ് ചെയ്ത് അതെന്തിനും. ഇപ്പോൾ അവൻ്റെ ഉയർന്നു പോകാൻ പറ്റിയ ആളാണെങ്കിൽ നിനക്ക് ഇന്ന രൂപത്തിലൊക്കെ നിനക്ക് ഉയർന്നു പോകാൻ, നിനക്ക് IAS കിട്ടും, നിനക്ക് മെഡിക്കൽ എൻട്രൻസ് കിട്ടും എന്നൊക്കെ പറയണത് ആരാണ്, അധ്യാപകരല്ലേ? ഇതേപോലെ തന്നെ എന്താണ്, നല്ലൊരു സംസ്കാരത്തിലേക്ക് നല്ല സ്വഭാവങ്ങൾ കാണുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് അതിലുള്ള പ്രോത്സാഹനങ്ങൾ നൽകി അങ്ങനെ അവരെ നല്ല നിലക്ക് കൊണ്ടുവരുന്ന ഒരു നല്ല സ്കൂളിൻ്റെ അന്തരീക്ഷം പഠനാന്തരീക്ഷം, നല്ലൊരു വീടിൻ്റെ അന്തരീക്ഷം, സുഹൃത്തുക്കൾ എന്നുള്ള നല്ല ഒരു നല്ല സുഹൃവലയങ്ങൾ, ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സ്വാഭാവികമായൊരു നല്ലവരായി വളരും. അതൊക്കെ നിരാകരിക്കപ്പെട്ട, സ്നേഹം നിരാകരിക്കപ്പെട്ട, പിന്നെ മാതാപിതാക്കളെ കാണാൻ പറ്റാത്ത അവസ്ഥകളുണ്ടായിരിക്കാം. എല്ലാ സമയത്തും അവർ അനാവശ്യമായി പീഡിപ്പിക്കുക, അവർക്ക് കഴിയാത്ത ജോലികൾ അവർക്ക് കൊടുക്കുക, അവരെ എപ്പോഴും എന്ത് ചെയ്യാണ് വളരെ ക്രൂരമായി മാനസികമായി ശാരീരികമായി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുക, മിനിമം അവരുടെ ജീവിതത്തിന് ആവശ്യങ്ങൾ പോലും നിർവഹിച്ചു കൊടുക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കുട്ടികൾ എന്ത് ചെയ്യും, നമുക്ക് നഷ്ടപ്പെട്ടു പോകും, അവർ വഴിതെറ്റിപ്പോകും, അത് സ്വാഭാവികമാണ്.
1: ഈ ടോർച്ചറിങ് ഉണ്ടല്ലോ, കണ്ടിന്യൂസ് ആയി പഠിക്കാൻ പറയാം, കണ്ടിന്യൂസ് ആയി ജോലി ചെയ്യുക. ഇപ്പം ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി വന്ന് പറഞ്ഞൊരു വിഷയം, നീ ഒരു വീട്ടിക്ക് പോകാനുള്ളതാണ് കെട്ടിച്ച്. അതുകൊണ്ട് ഇപ്പം തന്നെ നീ പണി പഠിക്കണമെന്നാണ്, ക്ലാസ് 7 ആയിട്ടുള്ളൂ. ആ ടൈപ്പ് കൈകാര്യം ചെയ്യലുകൾ പലപ്പോഴും കുട്ടികൾക്ക് വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ.
0: പാരന്റിങ് വളരെ പ്രധാനം തന്നെയാണ്. ഇപ്പം നിങ്ങളൊക്കെ മുമ്പ് നമ്മളൊരു പറഞ്ഞാണ്, നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർക്ക് എന്ത് ചെയ്യും, എല്ലാ വെക്കേഷനിലും ട്രെയിനിങ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ കുട്ടികൾ എത്ര സമയം ഇരിക്കണത്? നമ്മുടെ ചിലപ്പോൾ ഒരു 10 മണി മുതൽ 4 മണി വരെ ഇരിക്കുന്നു, ബാക്കി 4 മണി മുതൽ അടുത്ത 10 മണി വരെ ആരെടുത്ത കുട്ടി
1: പാരൻസിൻ്റെ അടുത്താണ്
0: അല്ലേ. അപ്പോൾ നമ്മൾ കേവലം അക്ഷരങ്ങൾ മാത്രമേ പഠിപ്പിക്കണം, അവരെന്തൊക്കെ പഠിപ്പിക്കണം, ഉറങ്ങാൻ പഠിപ്പിക്കണം, ഉണരാൻ പഠിപ്പിക്കണം, ഫോണ് നോക്കണവർ പഠിപ്പിക്കണം, എല്ലാം പഠിപ്പിക്കണ്ടേ അവരാണ്. എല്ലാം പലപ്പോഴും അധ്യാപകന്മാരും ഉസ്താദുമാരും ഏൽപ്പിക്കലാണ്. കഴിഞ്ഞ PTA ഒരു ഉമ്മ പറഞ്ഞു, 8:30 എല്ലാവരുടെ ഫോണും ഞാൻ വെക്കുന്ന ട്രെയിൽ കൊടുക്കണം. 8:30 കഴിഞ്ഞാൽ ഫോൺ വെക്കും. അപ്പോൾ 8:30 മുതൽ രാവിലെ 4 മണി വരെ നമ്മൾ ഉറങ്ങിയിട്ട് കുട്ടി ഫോൺ ഉപയോഗിച്ചാൽ ആ ഫോൺ ഉപയോഗം റോങ്ങാന്ന് ഉറപ്പല്ലേ. അപ്പോൾ ഇവരിപ്പൊന്നും ഉപയോഗിച്ചിട്ടല്ല, പക്ഷെ ആ ഉപയോഗിച്ച ശീലം വരാതിരിക്കാൻ നേരത്തെ വാങ്ങി വെക്കുക. അപ്പോൾ പാരൻസിന്റെ ശ്രദ്ധ തന്നെയാണ് ഏറ്റവും പ്രധാനം. അവർ കൂടെ ഉണ്ടാവും,
1: പ്ലാൻ വേണം ഈ ഉമ്മാക്കുള്ള പോലെ.
0: തീർച്ചയായും വേണം. നമ്മൾ പറയും ഇപ്പോൾ മൊബൈൽ കൊടുക്കുകയാണെങ്കിലും എന്ത് ചെയ്യണം, ഒരു മൊബൈൽ വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മളെന്താ പറയുക, നിനക്ക് എല്ലാവരും A+ ഉണ്ടെങ്കിൽ ഞാൻ മൊബൈൽ വാങ്ങിത്തരാന്ന്, മനസ്സിലെ? അതല്ലല്ലോ പറയണത്. A+ ഉണ്ടെങ്കിൽ മൊബൈൽ വാങ്ങിക്കൊടുത്തുള്ളൂ. പക്ഷേ മൊബൈൽ വാങ്ങാൻ പോകുമ്പോൾ പറയണത് എന്താണ്, ഈ മൊബൈലിൽ സിമ്മിട്ട് നീ സ്വന്തം ഉപയോഗിക്കുമ്പോൾ, ഇതുവരെ നീ ഉമ്മൻ്റെ മൊബൈൽ ഉപയോഗിച്ച് അവിടെ നീ അതിൽ എന്തുപയോഗിക്കുമെന്ന് എനിക്കറിയാൻ പറ്റും. അതേപോലെ തന്നെ ഈ മൊബൈൽ എനിക്കോ ഞാൻ നിർദ്ദേശിക്കുന്നവർക്കോ പരിശോധിക്കാൻ അവകാശം, പരിശോധിക്കാൻ പറ്റാത്ത വിധം എന്ന് നീ ലോക്കിടുന്നുവോ അന്ന് മൊബൈൽ നിൻ്റേതല്ലാതെ. രണ്ടാമത്തത്, ഏതെങ്കിലും ഇപ്പോൾ ഒരു മൊബൈൽ ഉപയോഗിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ന്യായമുണ്ട്, നിനക്ക് പഠിക്കാണ്ട് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അപ്പം ഞാൻ അനുവദിക്കും. പിന്നെ ഞാനത് മോശമായി ഒന്നും ഉപയോഗിക്കില്ല എന്നാണ് നീ പറയണത്. അപ്പോൾ മോശമായി ഉപയോഗിക്കുന്നത് എപ്പോൾ കണ്ടുവോ അന്ന് നിൻ്റെ മൊബൈൽ നിനക്ക് നഷ്ടം. പിന്നെന്താ മൊബൈൽ കൊടുക്കണേന് ഒരു പ്രശ്നമല്ല. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ പാരൻറ്റിങ് ആണ്, സ്നേഹത്തോടെ പറയാൻ. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് 100 ഭാഷയിൽ നമുക്ക് പറയാൻ പറ്റും, 100 ഭാഷയിൽ നമുക്ക് പറയാൻ പറ്റും, മനസ്സിലെ? പക്ഷേ അതിൽ ഏറ്റവും സ്നേഹമുള്ള ഭാഷ ഉപയോഗിക്കുക എന്നുള്ളത് പാരൻസ് ശീലിക്കേണ്ട ഒരു കാര്യം, മനസ്സിലേ? സ്കൂളിലേക്ക് പോകാൻ കുളിച്ച് മാറ്റി ഒരുങ്ങാൻ വേണ്ടി രാവിലെ പറയുന്ന ഉമ്മ എങ്ങനെയൊക്കെ പറയാൻ പറ്റും? എങ്ങനെ പറയാൻ പറ്റും? എന്താ ഇവിടെ ഇങ്ങനെ രാവിലെ വന്നാൽ കടന്നുറങ്ങുക, ഇവിടെ എങ്ങനെ അങ്ങോട്ട് നടക്കുക, സ്കൂളിൽ പോകണ്ടേ, എത്ര സമയമായി എന്ന് ചോദിക്കുന്നതിന് പകരം, മോനെ വാ, 8:45 അണക്ക്, 8:30 ഇനി 1.5 മണിക്കൂറുള്ളൂ ഭക്ഷണം കഴിക്കാനൊക്കെ അല്ലേ, നീ കുളിച്ചിങ്ങ് വാ. അപ്പം ഇങ്ങനെ ഭക്ഷണം റെഡിയാക്കാൻ അറിയുമ്പോൾ കുളിച്ചു വരും,
1: അതെ,
0: ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ബാക്കി തയ്യാറ. അങ്ങനെ ഭക്ഷണത്തിലേക്ക് ക്ഷണിക്കുന്നത് പോലും ഒരു സ്നേഹത്തോടെ വിളിക്കാൻ, നമ്മൾ ഉണ്ടാക്കുന്ന മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന എന്താണ് രുചികരമായ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി അവർ ആ സന്തോഷത്തോടുകൂടെ മക്കളെ വിളിക്കാനും അവരത് കഴിക്കുന്നതിൽ ഒരു ആനന്ദം കാണാനും പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അടുക്കളയിൽ പണിയെടുക്കുന്നത്? അപ്പം എന്താണ്, അതാണ് അവസാന നിമിഷങ്ങളിൽ നേരം വൈകി 10 മിനിറ്റ് ആകുമ്പോൾ എല്ലാം കച്ചറയായി, ഇനി കുറേ ചീത്ത പറഞ്ഞ് വീട്ടിൽ നിന്ന് അയക്കുമ്പോൾ ഒരു 1.5 മണിക്കൂർ ചീത്ത, വീട്ടിലേക്ക് കയറി വരുമ്പോൾ 1.5 മണിക്കൂർ,
1: ഉറങ്ങാൻ വിടുമ്പോൾ
0: 1.5 മണിക്കൂർ. ഇത്തരം അവസ്ഥകളിൽ നിന്നൊക്കെ ഈ മനസ്സിന് ഓരോ വിഷമങ്ങൾ വന്ന് കുട്ടികൾ എന്ത് ചെയ്യാണ്, വീട് അവർക്ക് വെറുക്കുന്നു, ഉമ്മ അവർക്ക് വെറുക്കുന്നു, മനസ്സിലായില്ലേ? അപ്പോഴൊക്കെയാണ് അവരെന്ത് ചെയ്യണത്, പുറം ലോകത്ത് അവർക്ക് കമ്പനികൾ ഉണ്ടാകുന്നു, കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നു, ആസ്വാദനത്തിന് അവസരങ്ങൾ ഉണ്ടാകുന്നു, വീട്ടിലെത്താതിരിക്കാൻ ശ്രമിക്കുന്നു, ഒക്കെ അങ്ങനെ ഉണ്ടാവുന്നു. നല്ലൊരു പാരന്റിങ് അത് വളരെ പ്രധാനം തന്നെയാണ്,
1: പരിഹാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്.
0: തീർച്ചയായും
1: ഏതാനും മിനിറ്റുകളാണ് നമുക്ക് ബാക്കി. അപ്പം ഇത് കാണുമ്പോൾ ഇപ്പം ഈ ഇത്തരം കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, ആസിഡ് ഒഴിച്ച സംഭവങ്ങൾ, അതേപോലെ തന്നെ വളരെ മനസ്സിന് കൊള്ളുന്ന ചില ഉപദേശങ്ങളൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ, പ്രണയത്തിലൊക്കെ അകപ്പെട്ട കുട്ടികൾ അവർ ചിന്തിക്കണം, അവർ പറയണൊരു കാര്യമാണ് എന്ത്, പക്ഷെ പറ്റണില്ല എനിക്ക് ഒഴിവാകാൻ, ഒഴിവാകണമെന്നുണ്ട് പക്ഷെ പറ്റണില്ല, വീണ്ടും അതിലേക്ക് തന്നെ റീകണക്ട് ചെയ്യപ്പെടുകയാണ്. അവരോട് നമുക്ക് എന്താ പറയാനുള്ളത്?
0: എന്തായാലും നമുക്ക് എപ്പോഴും പറയാനുള്ളത് തുടങ്ങരുതേ എന്നുള്ളത് തന്നെയാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ അതെന്താണ്, അത് ഇത് പലപ്പോഴും ഇസ്ലാം എന്ത് ചെയ്യുന്നത്, നോക്കരുത്, കാണരുത്, ഒറ്റക്കാകരുത്, സ്വകാര്യം സംസാരിക്കരുത് എന്നൊക്കെ പറയണത് എന്താ വെച്ചാൽ, ഇത് എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ ഒരു അവിഹിതത്തിൽ അവസാനിക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണല്ലോ ഇതിലേക്ക് നിരും. അപ്പം ഇനി ഇപ്പം എത്തി, ഇവങ്ങൾ പറഞ്ഞ പോലെ എത്തി, എത്തിയാൽ നമ്മളത് ഇവരിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ഈ പ്രേമം എന്നത് എങ്ങനെയാണ് ഇവരിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ ഇന്നിൽ അതാണ് സംഭവിക്കുന്നത് അവർ തിരിച്ചാൽ, അത് അതുമാത്രം നമ്മളിപ്പോൾ ഇതിൽ കാണുന്നൊരു പ്രതീക്ഷ. അതായത് നിനക്ക് ഇവനോട് തോന്നുന്നൊരു ഇഷ്ടമുണ്ടല്ലോ, അത് ഇവൻ എന്തെങ്കിലും ആയിട്ടല്ല, ഇവൻ്റെ സൗന്ദര്യം കൊണ്ടോ ഇവൻ്റെ സ്വഭാവം കൊണ്ടോ ഒന്നുമല്ല, ഏത് ആണിനെ അവൻ എൻ്റെതാണ്, എനിക്ക് അവൻ ഇഷ്ടമാണെന്ന് നീ വിചാരിച്ചോ അതോടുകൂടെ അവനുമായിട്ട് അതുണ്ടാവും. ഇനി നമുക്ക് ഇഷ്ടം പോലെ ഉദാഹരണമുണ്ട്, 25-30 വയസ്സ് അധികമുള്ളവരെ പറ്റി മക്കളുള്ളവരെ വിചാരിക്കണം, ആരെ നമ്മൾ സങ്കല്പിച്ചാലും അത് നമുക്ക് എന്ത് ചെയ്യും, അയാളെ തന്നെ കിട്ടണമെന്ന് നമുക്ക് തോന്നും. 2-3 മക്കളുള്ള ആളുകളെ കല്യാണം കഴിക്കണം എന്ന് ആവശ്യപ്പെടുന്ന 18-17 വയസ്സുള്ള പെൺകുട്ടികളെ നമ്മൾ കാണുന്നു. അപ്പൊ അതെന്താ വെച്ചാൽ ആണ് പെണ്ണ് എന്നുള്ള ഓപ്പോസിറ്റ് സെക്സ് തമ്മിലുള്ള അട്രാക്ഷൻ മാത്രമാണ്. അത് നീ ഒരു 3 മാസം എന്ത് ചെയ്യാണ്, ഫോണും ചാറ്റിംഗ് ഒന്നും ഇല്ലാതെ ഇരുന്നാൽ അതങ്ങനെ പോവും എന്ന് പറയുമ്പോൾ പലർക്കും മനസ്സിൽ,
1: പിന്നെ തലച്ചോറുന്ന സാധനം
0: ഇറങ്ങും. പിന്നെ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ശരിക്കും ബോധ്യപ്പെട്ടാൽ, പുതിയ പെൺകുട്ടികൾക്ക് എന്താ വെച്ചാൽ അവരുടെ ഭാവിയെക്കുറിച്ച് നല്ല ആശങ്കകളാണ്. അതുകൊണ്ട് ഈ പ്രേമത്തിലൂടെ പോയി കഴിഞ്ഞാൽ താൻ ഒറ്റപ്പെട്ടു പോകും, തനിക്കെല്ലാം നഷ്ടപ്പെടും, തൻ്റെ ഒരു ജീവിതം വെച്ചാണ് ഈ കളിയെന്ന് മനസ്സിലായാൽ ഒരുവിധം പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യും,
1: പിന്മാറും. ഏറ്റവും അവസാനം ഇങ്ങനത്തെ ഒരു കെണിയിൽ അകപ്പെട്ട മക്കളുടെ പാരൻസിനോട് നമ്മൾ എന്ത് പറയണം?
0: നമ്മളെന്താ അറിയോ, ഫോഴ്സ് ഉപയോഗിച്ചിട്ട് നീ എൻ്റെ മകളായിരിക്കില്ല, നീ എൻ്റെ മകനായിരിക്കില്ല എന്ന അവസാനത്തെ വാക്കുകൾ നമ്മൾ ആദ്യം പറയരുത്.
1: യെസ്,
0: നമ്മൾ മനസ്സിലാക്കണം. അതായത് പ്രേമിക്കുന്നവർക്കറിയാം അതെത്രമാത്രം അവർ അവിടെ പ്രേമം ആഴമേറിയതാണ്, അവർക്ക് വെറുപ്പിലെ എന്ത് പ്രയാസമുണ്ട്. വാപ്പാക്കും നമുക്ക് ഈ സൈഡ് പറയാനും അതാണ് ഒഴിവാക്കിക്കളാന്ന് പറയാൻ പറ്റും, കാരണം അവർക്ക് ഈ പ്രേമത്തിൻ്റെ അനുഭവമല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം, എന്നിട്ട് വേണം നമ്മൾ അതിലിടപെടാൻ. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പരിഹാരമുണ്ടാക്കി ആ കുട്ടിക്ക് സേഫായ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്നത് വരെ നമ്മൾ കൂടെ നിൽക്കണം.
1: യെസ്, രോഗമാണത്.
0: അതെ അതെ, കൂടെ നിൽക്കണം, എങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകും.
1: വിശുദ്ധ ഖുർആനും പറഞ്ഞത് ഫൈത്മാഉല്ലദീ ഫീ ഖൽബിഹി മറദ്, ഹൃദയത്തിൽ രോഗമുള്ളവൻ അവനെ അവളെ ആഗ്രഹിക്കും എന്നാണ്. സ്വാഭാവികമായും പ്രണയത്തിലും സംഭവിക്കുന്നത് അതാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ വികാര വിക്ഷോഭങ്ങൾക്ക് നിൽക്കുന്നതിന് പകരം ഈ നിങ്ങൾ പരിഹരിച്ചിട്ടായില്ലെങ്കിൽ അത് അവരെ ബോധ്യപ്പെടുത്താവുന്ന കൗൺസിലേഴ്സ് ഉണ്ട്, അവരിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക. നമ്മുടെ വീടും പരിസരവും ഇത്തരം വാർത്തകളിലെ ഫോട്ടോകളിലെ സാന്നിധ്യങ്ങളാവാതിരിക്കാൻ പ്രാർത്ഥനാപൂർവ്വം ജാഗ്രതാപൂർവ്വം നീങ്ങേണ്ട പുതിയ കാലത്താണ് നാം ജീവിക്കുന്നത്. നിങ്ങളുടെ ആഡിങ്ങുകളും അതേപോലെ തന്നെ നിങ്ങൾക്ക് പങ്കുവെക്കാനുള്ള കാര്യങ്ങളും സംശയങ്ങളൊക്കെ പീസ് റേഡിയോ സ്നേഹക്കൂട്ടിലേക്ക് അയക്കുക, നമുക്ക് കൂടുതൽ ചർച്ചകളാകാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: ജസാകല്ലാഹു ഖൈറ, ബറകല്ലാഹു ഫീക്. സ്നേഹക്കൂടിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ പ്രണയപ്പക കാരണങ്ങളും പരിഹാരവും ഈ വിഷയവുമായി ഇന്നത്തെ സ്നേഹക്കൂടിൽ ചില തിരിച്ചറിവുകൾ നമുക്ക് സമ്മാനിക്കുകയായിരുന്നു ബഹുമാന്യനായ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അതുപോലെ തന്നെ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സുലാഹി എന്നിവർ. പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. പീസ് റേഡിയോ വൈബ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു സമയത്ത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സുഹൈർ പാണ്ടിക്കൽ, എൻ്റെ കൂടെ VT അബ്ദുസ്സലാം സുലാഹി. അസ്സലാമു അലൈക്കും.

0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
1: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മാഷാല്ലാ, മധുരം ഖുർആനിൻ്റെ പാരായണത്തിൽ നമ്മൾ ഇന്ന് കേട്ടത് അബ്ദുറഹ്മാൻ അസ്സുദൈസിയുടെ പാരായണമാണ്. സൂറത്തു മുഅ്മിനൂൻ അൽ മുഅ്മിനൂൻ്റെ 56-57 വചനങ്ങളാണ് കേട്ട് കഴിഞ്ഞത്. ഈ വിശുദ്ധ ഖുർആനിൻ്റെ ഈ വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, അതിൻ്റെ ആശയതലങ്ങളിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ, നിശ്ചയമായും അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ, സന്ദേശ ലക്ഷ്യങ്ങളിൽ തങ്ങൾക്ക് വന്നു കിട്ടിയ യാതൊരു അധികൃത ലക്ഷ്യവും കൂടാതെ തർക്കം നടത്തുന്നവർ, അവരുടെ ഹൃദയങ്ങളിൽ തങ്ങൾ എത്തിച്ചേർന്നിട്ടില്ലാത്ത, അർഹരാകാത്ത അഹംഭാവം അല്ലാതെ മറ്റൊന്നുമില്ല. ആകയാൽ അള്ളാഹുവിനോട് ശരണം തേടിക്കൊള്ളുക. നിശ്ചയമായും അവൻ തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും. അതോടൊപ്പം തന്നെ മറ്റു രണ്ടാമത്തെ ആയത്തിൽ, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കൽ മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലിയ കാര്യം തന്നെ, എങ്കിലും മനുഷ്യരിൽ അധികമാളും അറിയുന്നില്ല. അപ്പോൾ ഈ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, മനുഷ്യൻ്റെ ജീവിതവും അതുപോലെ തന്നെ അവനക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ചിന്തിക്കാനും കാര്യങ്ങളെ വിവച്ഛേദിച്ച് മനസ്സിലാക്കാനുമുള്ള ബുദ്ധിയും അതുപോലെ തന്നെ ഹൃദയവുമെല്ലാം അള്ളാഹു നൽകിയിട്ടും അതുകൊണ്ട് കൃത്യമായി ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹുവിനെ കണ്ടെത്തുവാനും അവൻ്റെ അനുഗ്രഹങ്ങളുടെ ആഴങ്ങളെ തിരിച്ചറിയുവാനും സാധിക്കാതെ അഹങ്കാരം നടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് അവൻ നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ, തീർച്ചയായും അത്തരക്കാരോട് അള്ളാഹു കൃത്യമായ ചില സൂചനകൾ അവർക്ക് നൽകുകയാണ്. കാരണം അള്ളാഹുവിലേക്ക് അഭയം തേടിക്കൊണ്ട്, ശരണം തേടിക്കൊണ്ട് അഹങ്കാരത്തിൻ്റെ, അഹംഭാവത്തിൻ്റെ ആ സ്വഭാവങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു കൽപ്പിക്കുന്നത്.
1: ഈ ഒരു വിശുദ്ധ ഖുർആൻ്റെ ആയത്ത് നമുക്കെല്ലാവർക്കും കാര്യം പരിചയം ഉണ്ടാകും അല്ലേ. ഏത് ചെറിയ കുട്ടിയോട് ചോദിച്ചാലും അബ്ദുറഹ്മാൻ സ്വദേശി എന്ന് പറയും. നമ്മൾ സ്ഥലമായി കേൾക്കാറുള്ള അല്ലേ, മസ്ജിദുൽ ഹറമിലെ ഇമാമ് കൂടിയാണ് അദ്ദേഹം, മാഷാല്ലാ. അപ്പോൾ അൽഹംദുലില്ലാ, നമ്മൾ നല്ലൊരു വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളിലൂടെയാണ് നമ്മൾ കടന്നു പോയത്.
2: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിൻ്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
3: Tune to reality.

0: ഒരു നിക്ഷേപം നടത്തുമ്പോൾ അവസരങ്ങൾക്കൊപ്പം അതിൻ്റെ സാധ്യതകളും റിസ്കുകളും നമ്മൾ അറിയേണ്ടതുണ്ട്. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപത്തെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളുമായിട്ടാണ് വഴികാട്ടി പ്രോഗ്രാം നിങ്ങളുടെ മുന്നിലേക്ക് ഉയർത്തുന്നത്. ഇന്നത്തെ അതിഥി അനസ് ഫസലുദ്ദീൻ, പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൽ ജബ്ബാർ വിളത്തൂർ ഒപ്പമുണ്ട്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പീസ് റേഡിയോ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, വഴികാട്ടിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ഉപകാരപ്പെടുന്ന അറിവുകൾ വഴികാട്ടിച്ച് തരുന്ന ഒരു പ്രോഗ്രാമാണല്ലോ. ഈ ഒരു പ്രോഗ്രാമിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കേട്ട് കാണും, റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഏതാനും പ്രാഥമിക കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചർച്ച ചെയ്തത്. നമുക്ക് ഈ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെയും ബഹുമാനായ അനസ് വെമ്പായത്തെയും സ്വാഗതം ചെയ്തുകൊണ്ട് പ്രോഗ്രാമിലേക്ക് കടക്കുകയല്ലേ.
2: തീർച്ചയായും.
1: ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലത്തെ കാര്യം പറഞ്ഞല്ലോ. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പീസ് റേഡിയോ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത രാജ്യങ്ങൾ 55 രാഷ്ട്രങ്ങളിലെ എല്ലാ ടൈപ്പ് ആളുകളുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരാൾ പറയുകയാണെങ്കിൽ ഈ റിയൽ എസ്റ്റേറ്റ് എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിനെന്ത് മറുപടി കൊടുക്കാൻ പറ്റും?
2: രണ്ട് തരത്തിലാണ് ഈ റിയൽ എസ്റ്റേറ്റ് വരുമാനം. ഒന്ന്, അതിൻ്റെ റവന്യൂ, അതിൻ്റെ ഓപ്പറേഷനിൽ നിന്നും വരുന്ന റെൻ്റൽ റിട്ടേൺ എന്ന് പറയാം. അപ്പോൾ അതൊരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിൽ മാസ വരുമാനം, വാടക വരുമാനം. പിന്നെ കൊമേഴ്ഷ്യൽ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു ഹോസ്പിറ്റാലിറ്റി, ഹോട്ടൽ, റിസോർട്ടാണെങ്കിൽ അതിൻ്റെ എ ഡി ആർ ഓക്യുപ്പൻസി, എ ഡി ആർ പറഞ്ഞാൽ അവറേജ് ഡെയിലി റേറ്റ് എന്ന് പറയും. ഇപ്പോൾ ഒരു ഹോട്ടൽ അവറേജ് ഡെയിലി റേറ്റും എൻ്റെ ഓക്യുപ്പൻസി, ഒരു വർഷത്തിൽ അല്ലെങ്കിൽ എത്ര ശതമാനം അവിടെ ഓക്യുപ്പൈ ആയി അനുസരിച്ചിട്ട് വരുമാനമായിരിക്കും. ഇപ്പോൾ ഒരു 100 റൂമുള്ള ഹോട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ട് 100 റൂമിനും എല്ലാ ദിവസവും ആൾക്കാരുണ്ടാകുന്നില്ല. സീസൺ അനുസരിച്ചിട്ട് ഈവൻ എ ഡി ആറിലും ഫ്ലക്ച്വേഷൻ ഉണ്ടാകും. അതിപ്പോൾ ഓരോ ഇതിൻ്റെ ഓപ്പറേറ്റേഴ്സ് നിശ്ചയിക്കും. പിന്നെ ഈ ഹോസ്പിറ്റാലിറ്റി അസറ്റ്സിൻ്റെ പ്രത്യേകത അതാണ്, അവിടെ ഇങ്ങനെ ഫ്ലക്ച്വേഷൻ ഉണ്ടാകും. എന്നിരുന്നാലും അവർക്ക് ഒരു ആവറേജ്, ഒരു അവിടുത്തെ ഒരു ഹിസ്റ്റോറിക് പെർഫോമൻസ് വെച്ചിട്ട് ഒരു കാൽക്കുലേഷൻ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഈ വരുമാനം, ഈ റെൻ്റൽ റിട്ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന വരുമാനം. പക്ഷേ ഒരിക്കലും അത് ആ ഒരു കിട്ടുന്ന വരുമാനം മുഴുവനും ഈ ഓണറിനുള്ളതല്ല. ഇതിനൊക്കെ എക്സ്പെൻസും ഉണ്ട്. ഇപ്പോൾ ഏതൊരു കാര്യത്തിനും ഒരു മെയിൻ്റനൻസ് എക്സ്പെൻസ് ഉണ്ട്. റെസിഡൻഷ്യലായി കഴിഞ്ഞാലും അറ്റകുറ്റപ്പണികളുണ്ടാവും, അവിടെ വാട്ടർ ലീക്ക് ഉണ്ടാവും, പിന്നെ മറ്റ് മെയിൻ്റനൻസ്, ഇലക്ട്രിക്കൽ പ്രശ്നങ്ങളുണ്ടാവും,
1: അറ്റകുറ്റ.
2: അപ്പോൾ അതിന് വേണ്ട തൊഴിലാളികൾ, പിന്നെ ഇതിൻ്റെ സെക്യൂരിറ്റി ഉണ്ടാവും, മറ്റ് മെയിൻ്റനൻസ് പണിക്കാരുണ്ടാവും, ഇതിൻ്റെ വാടക പിരിക്കുന്ന ഉണ്ടാവും, മറ്റ് അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ചിലവ് കഴിഞ്ഞിട്ടുള്ളത് വേണം നമ്മുടെ ഇപ്പോൾ നെറ്റ് റിട്ടേൺ ഉണ്ടാവുക. അത് ഏത് പ്രോപ്പർട്ടി ആയിക്കഴിഞ്ഞാലും ആ ഒരു ചിലവ്, നമുക്ക് വരുന്ന വരുമാനം മൈനസ് എന്താണോ നമുക്ക് വരുന്ന ചിലവ്, പിന്നെ ടാക്സ് ഉണ്ടാവും, അതെല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് നെറ്റ് റിട്ടേൺ. അപ്പോൾ ആ നെറ്റ് റിട്ടേൺ ആണ് യഥാർത്ഥ റിട്ടേൺ. അത് നമുക്ക് നമ്മൾ മുടക്കുന്ന മുഴുവൻ, നമ്മുടെ അടിസ്ഥാനമായി മുടക്കുന്ന ക്യാപിറ്റലിൻ്റെ എത്ര പെർസെൻറ്റേജ് അനുസരിച്ച് ഇരിക്കും, അതിൻ്റെ സ്റ്റെബിലിറ്റി അനുസരിച്ചിരിക്കും അതിൻ്റെ വരുമാനം.
1: ഇവിടെ ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വന്ന് അധ്വാനിച്ച് നമ്മളറിയുന്ന പല വ്യക്തികളും അവർക്ക് കിട്ടുന്ന അവർ മിച്ചം വെച്ച സംഖ്യ നാട്ടിൽ പോയി ഒരു ബിൽഡിങ് എടുക്കുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ബിൽഡിങ് എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ബിൽഡിങ് അൺഓക്യുപ്പൈഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു. അതൊരു ഒരു വരുമാനം കിട്ടാത്ത അവസ്ഥ.
2: അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞ ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യാതെ, മാർക്കറ്റ് റിസർച്ച് ചെയ്യാതെ ചെയ്തതിൻ്റെ പ്രശ്നമാണ്. അത് ചെയ്താൽ, മാർക്കറ്റ് റിസർച്ച് ചെയ്ത് അവിടെ ഇന്നത് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷേ അത് നേരത്തെ ഞാൻ ഉദാഹരണം പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് റെസ്റ്റോറൻറ്റ് വേണ്ട, ഇനി പാർക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വരുന്ന കസ്റ്റമേഴ്സും പാർക്ക് ചെയ്യേണ്ട, ഇനി എന്തുണ്ടായാലും. അതുപോലെ അവർക്ക് വേണ്ട ബാക്ക് ഓഫ് ഹൗസ് എന്ന് പറയും. ബാക്ക് ഹൗസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ വേസ്റ്റ് ഡിസ്പോസൽ അല്ലെങ്കിൽ സാധനങ്ങൾ കൊണ്ടുവരും. ഇപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ അവർക്ക് ഇങ്ങനെ സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് പല രീതിയിൽ വരും. ആ വരുന്ന സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റിയ ലോഡിംഗ് ഏരിയ, അത് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള, അത് പ്രോപ്പറായിട്ട് ശീതീകരിച്ച് വയ്ക്കാനുള്ളത്, ഇത് പ്രോസസ്സ് ചെയ്യാനുള്ളത്, ഇതിൻ്റെയൊക്കെ ഇതെല്ലാം അതിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ കാണേണ്ടതുണ്ട്. കണ്ടില്ലെങ്കിൽ ഈ ഉദ്ദേശിച്ച പോലെ ഇത് എടുക്കാൻ ആൾ വരില്ല. അപ്പോൾ അതുകൊണ്ട് ഫീസിബിലിറ്റി വളരെ പ്രധാനമാണ്.
1: അതുപോലെ തന്നെ ആളുകൾ ഇങ്ങനെ മിക്കവാറും ആളുകൾ സംസാരിക്കുന്ന ഒരു വാക്കാണ് റെൻ്റൽ ഈൽഡ് എന്നത്. എന്താണ് ആ ഒരു വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
2: റെൻ്റൽ ഈൽഡ് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഒരു ഇപ്പോൾ 100 രൂപ മുടക്കി ഒരു സാധനം ഞാൻ ചെയ്തു, അതിൻ്റെ ഈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ്. ആ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശതമാനം, അത് നമുക്ക് കിട്ടുന്ന കറക്റ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമല്ല, അതിൽ നിന്ന് കുറേ നമുക്ക് കുറയ്ക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കുറേ ഉദാഹരണങ്ങൾ, എക്സ്പെൻസ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വരുന്ന ഒരു ഒരു ഒരു തുകയുണ്ടായിരിക്കും, ഇതായിരിക്കും നമുക്ക് അതിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
1: പിന്നെ ആളുകളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഒരു ഭൂമി വാങ്ങിയിടാം, ഭൂമിയുടെ വിലയാകുമ്പോൾ പിന്നെ വില കുറയില്ല, ഇങ്ങനെ കൂടുള്ളൂ കൂടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ അതെങ്ങനെയപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു അങ്ങനെ ഒരു തീരുമാനം എടുക്കാം ഭൂമിയുടെ വില?
2: അതൊരിക്കലും ശരിയായ ഒരു നിഗമനമല്ല. ഈ വസ്തുവിൻ്റെ പൊതുവെ ആൾക്കാർ പറയാറുണ്ട്, ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരിക്കലും നഷ്ടമാവില്ല, അതൊരിക്കലും കറക്റ്റല്ല. കാരണം ചിലപ്പോൾ നിങ്ങൾ വാങ്ങുന്നത് തന്നെ ഒരുപാട് മൂല്യം, നേരത്തെ പറഞ്ഞല്ലോ, മൂല്യത്തിനേക്കാളും ഉയർന്ന പൈസ കൊടുത്തായിരിക്കും വാങ്ങിയത്. 10 രൂപ മൂല്യമുള്ള സാധനം ഒരു പക്ഷേ നിങ്ങൾ 15 രൂപയ്ക്കായിരിക്കും വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി ആ 10 മൂല്യം എന്നുള്ള 15 മൂല്യത്തിലേക്ക് ഇനി ചിലപ്പോൾ ഒരു 10 വർഷം കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ അങ്ങനെ വില കുറയില്ല എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ ഒരു പിന്നെ ഒരു ഒരു നിഗമനമല്ല. ഒന്ന്, രണ്ട്, വസ്തുവിൻ്റെ വില മാറുന്നത് തന്നെ പല ഘടകങ്ങൾ ആശ്രയിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ അതുവഴി ഒരു റോഡുണ്ടായിരുന്നു, ആ റോഡ് പിന്നെ ഒരു കുറേ നാളത്തേക്ക് അടച്ചിട്ടു പല കാരണങ്ങളാൽ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഹൈവേ അല്ലെങ്കിൽ പല സ്ഥലത്തും പാലം 5 വർഷമൊക്കെ അടച്ചിട്ട സ്ഥലം ഉണ്ടാവും. അപ്പോൾ അവിടെ അതിനിടയ്ക്ക് ആ സമയത്ത് വിൽക്കുന്ന ലാൻഡിനൊന്നും വില കിട്ടിയെന്ന് വരില്ല.
1: അതല്ലെങ്കിൽ ആ റോഡ് വേറെ വഴി,
2: ആ റോഡ് ഡൈവേർഷനായി പോകാം. അല്ലെങ്കിൽ ചെറിയ റോഡ്, റോഡിൻ്റെ വികസനം വരുമ്പോൾ ചെറിയ റോഡ് അത് മാറ്റിപ്പോൾ കർവൊക്കെ സ്ട്രൈറ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ അവിടെ നിന്ന് ആ റോഡ് മാറി വേറെ, അപ്പോൾ മെയിൻ റോഡ് സൈഡിലായിരുന്ന സാധനം ഉള്ളിലേക്ക് പോകും.
1: ഭൂമിയുടെ വില കുറയാതിരിക്കാം, കൂടാം, കുറയാം,
2: എന്ത് സംഭവിക്കാം. പിന്നെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ അനുസരിച്ചിട്ട്, ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ വസ്തുവിന് ഇങ്ങനെ പ്രോപ്പർട്ടി വില കൂടി കൂടി കൂടി പോയിരുന്നു ആൾക്കാർ. പക്ഷേ പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് കൂടാത്ത അവസ്ഥ വന്നു. എന്നാൽ കൂടിയത് വാങ്ങി വിലയ്ക്ക് വാങ്ങിയവർക്ക് കുറച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറേ ഒരു ആവശ്യക്കാർക്ക് പോലും വസ്തു വാങ്ങാൻ പറ്റാതെ സെയിലില്ലാതെ വന്നു. പിന്നെ അത്യാവശ്യക്കാർ നഷ്ടം സഹിച്ച് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇതെല്ലാം വോൾട്ടൈൽ മാറി വരാം. ഒരിക്കലും അത് ഒരു ശരിയായ ഒരു നിഗമനമല്ല,
1: ഒരു സംസാരമല്ല.
2: അതെ അതെ.
1: ഇനി സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് സാധാരണക്കാർ അറിയേണ്ട ഒരു ചോദ്യമാണ്. അതായത് സാധാരണ ആളുകൾ വീട് വെക്കാൻ വേണ്ടി ഒരു സ്ഥലം വാങ്ങും. അപ്പോൾ അത് നമുക്ക് പറ്റുന്ന ഇഷ്ടപ്പെട്ടൊരു സ്ഥലം നോക്കി വാങ്ങുമ്പോഴും പ്രോപ്പർട്ടി, അതായത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടൊരു സ്ഥലം വാങ്ങുന്നു തമ്മിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രത്യേകതകൾ അതിൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ്.
2: അല്ല, ഇതിപ്പോൾ ഇതിനകത്ത് ഈ നമ്മളിപ്പോൾ ഒരു നമ്മുടെ സ്വന്തം ഉപയോഗത്തിന് വാങ്ങുമ്പോൾ പ്രധാനമായും അതൊരിക്കലും ഒരു അതിൻ്റെ വാല്യൂ മൂല്യം നോക്കിയിട്ടല്ല വാങ്ങുന്നത്. അത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ബ്രെയിൻ കൊണ്ട് തീരുമാനം എടുക്കും, നമ്മുടെ ഹൃദയം മനസ്സുകൊണ്ട് തീരുമാനം എടുക്കും എന്ന് പറയാം. ബ്രെയിൻ കൊണ്ട് എന്താണ്, നമ്മൾ പ്രോപ്പർ കാൽക്കുലേറ്റ് ചെയ്ത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് തീരുമാനം എടുക്കുന്നുണ്ടാകാം. ചിലപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ അത് വളരെ വ്യക്തിപരമാണ്, വ്യക്തിപരവും ഓരോരുത്തരുടെ സാഹചര്യങ്ങളും ഒക്കെ ഒരു പേഴ്സണാലിറ്റിക്ക്
1: അനുസരിച്ചിട്ടാണ്. പിന്നെ ഹൃദയത്തിൽ എത്ര ആഗ്രഹം ഉണ്ടായിരുന്നില്ല, സമ്പത്ത് വേണ്ടേ,
2: അതുപോലെ തിരിച്ചും സമ്പത്തുണ്ടെങ്കിലും എനിക്ക് ആവശ്യമില്ല. എനിക്ക് എപ്പോഴും, ഞാൻ വളരെ എപ്പോഴും വലിയ മണി കോൺഷ്യസ് ആണ്. ഞാനിപ്പോൾ 1 രൂപ ചിലവാക്കുന്നെങ്കിൽ പോലും 50 ലക്ഷം രൂപയ്ക്ക് വീട് വയ്ക്കാൻ പറ്റും. എന്നാൽ 5 കോടി രൂപയ്ക്കും വീട് വയ്ക്കാൻ പറ്റും. അപ്പോൾ 5 കോടി രൂപയ്ക്ക് അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മൂല്യം എന്ന് വെച്ചാൽ, 5 കോടി രൂപ കൊടുത്ത് വീട് വയ്ക്കുന്ന ഒരാളിന് അതിനനുസരിച്ച് വരുമാനം ഉണ്ടെങ്കിൽ ആളുടെ പിന്നെ അവർ അതിൽ നിന്ന് കിട്ടുന്ന, അവർക്ക് കിട്ടുന്ന സംതൃപ്തി, അവരുടെ ക്വാളിറ്റി ഓഫ് ലിവിങ്, അവർക്ക് കിട്ടുന്ന മറ്റ് കാര്യങ്ങൾ, അത് ഒരിക്കലും ഒരു സാമ്പത്തികമായി ഈ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അത് രണ്ടും രണ്ടാണ്. എന്നാൽ നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ വാങ്ങുന്ന ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലാൻഡ് ഒക്കെ ആണെങ്കിൽ അതെപ്പോഴും നമ്മൾ അവിടുത്തെ അതിന് വില കൂടും. നമ്മൾ വാങ്ങുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വാങ്ങുന്നത് അതിൻ്റെ മൂല്യത്തിനാണോ എന്നുള്ളത് ആദ്യം. പിന്നെ മോഹവിലക്കാണോ മൂല്യം, മോഹവില എന്നാണ് നമ്മൾ ഒരു കാര്യം എനിക്ക് മോഹിച്ചു പോയി, ഇനി അപ്പോൾ എന്ത് വില കൊടുത്തു കഴിഞ്ഞാലും അവിടെ പിന്നെ അവിടെ പൈസ നോക്കുന്ന കാര്യമില്ല എന്ന് പറയുമല്ലോ. പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസാണ് നമ്മുടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ, നമ്മുടെ മുടക്കുന്ന പൈസയ്ക്ക് ഒരു ഉയർച്ച ഉണ്ടാകണം അല്ലെന്ന് വരുമാനം കിട്ടണം എന്ന് തോന്നി നമ്മൾ തീർച്ചയായും അതിൻ്റെ സാധ്യതാ പഠനം, അത് അവിടുത്തെ മാർക്കറ്റിന് മൂല്യമുണ്ട്, അതിന് വാല്യുവേഷൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെയൊക്കെ ഒരു നമ്മുടെ ബാങ്കുമായിട്ടൊക്കെ ചേർന്ന് ജോയിൻ വെഞ്ചർ ചെയ്യുമ്പോൾ ഒരു ലാൻഡിന് അവർ അപ്രൂവ്ഡ് വാല്യുവേറ്റർ ഒരു ലാൻഡ് വില ഇടുന്നത്, എത്ര വില അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ പല കാര്യങ്ങളിലും അവർ ഫാക്ടേഴ്സ് വെച്ചിട്ട് ഒരു വാല്യുവേഷൻ നിശ്ചയിക്കും. ആ വാല്യൂണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ ആധാരത്തിൻ്റെ ഒരു വാല്യൂ നിശ്ചയിക്കുമല്ലോ, അതൊക്കെ പലപ്പോഴും അതിൽ യാഥാർത്ഥ്യമായി ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും പലപ്പോഴും പല സ്ഥലങ്ങളിൽ വരിക മുന്നേക്ക്. അങ്ങനെ അപ്പോൾ ഒരു ആ വാല്യൂ മാത്രമല്ല, അതിൽ നിന്ന് എന്താണ് നാളുകൾ കഴിയുമ്പോൾ അതിൽ നിന്ന് വാല്യൂ അപ്രീസിയേഷൻ, ക്യാപിറ്റൽ എത്രത്തോളം കൂടുതൽ കിട്ടാൻ സാധ്യത ഉണ്ട്, അവിടെ എന്തെല്ലാം പുരോഗതികൾ വരുന്നു, ഇതനുസരിച്ചിട്ടൊക്കെ പിന്നെ അതിൻ്റെ.
1: ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മോഹവില എന്നുള്ളത് നിങ്ങൾ പറഞ്ഞല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഒരു സാധനം മോഹവില കൊടുത്ത് വാങ്ങുമ്പോൾ, അപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു സ്ഥലം മോഹവില കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ചുറ്റുപാടുള്ള സ്ഥലങ്ങളൊക്കെ ആ വിലയിലേക്കാണ് പിന്നെ ആളുകൾക്ക് മറ്റുള്ളവരും വാങ്ങേണ്ടി, മറ്റുള്ളവർക്കും വാങ്ങാൻ നിർബന്ധിതാവുകയാണ്. അപ്പോൾ നിങ്ങളൊരു മോഹവില കൊടുത്തിട്ട് നിങ്ങൾ ആ നാടിൻ്റെ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കി എന്നുള്ള വർത്തമാനം. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു പള്ളി, പടുത്ത് വന്ന ഒരു പള്ളി, ഞങ്ങളുടെ ഒരു പള്ളി വന്നത്, അവിടെ മാർക്കറ്റ് റേറ്റിനേക്കാൾ കൂടുതൽ വില കൊടുത്തിട്ടാണ് ആ സ്ഥലം വാങ്ങിയത്, കാരണം പള്ളിക്ക് ആപ്റ്റായിട്ടുള്ള സ്ഥലം കിട്ടിയപ്പോൾ. പക്ഷേ നാട്ടുകാർ പിന്നെ പറയാൻ തുടങ്ങി, നിങ്ങൾ ഈ പള്ളി ഇവിടെ വന്നത് കാരണം നമ്മുടെ നാട്ടിൽ ഞങ്ങൾക്ക് മറ്റുള്ളവർക്കൊക്കെ പ്രയാസമായി, പള്ളിയുടെ വില കൂടി എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ മോഹവിലയിൽ ഇങ്ങനെ ഒരു കാര്യവും ഉണ്ടല്ലോ.
2: അല്ല, അതിന് മറ്റൊരു വർഷം അവിടെ ഒരു പള്ളി വരാൻ സാധ്യത ഉണ്ട് എന്ന് കരുതി നേരത്തെ അവിടെ ലാൻഡ് വാങ്ങി അവിടെ എന്തെങ്കിലും കടയോ ഒക്കെ ചെയ്തവരെ സംബന്ധിച്ച് അവരവിടെ ഒരു വളരെ സമർത്ഥമായി അവരൊരു സാധ്യത ഉപയോഗപ്പെടുത്തിയതാണ്. അപ്പോൾ രണ്ട് വർഷമുണ്ട്, എല്ലാ എന്ത് ചെയ്ത് കഴിഞ്ഞാലും രണ്ട് വർഷമുണ്ടല്ലോ. എന്നാൽ ഒരു പിന്നെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു നാട്ടിലേക്ക് നമ്മൾ മനഃപൂർവ്വമായി
1: അങ്ങനെ
2: ഒരു വില കൂട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ
1: പാടില്ല.
2: അത് നമ്മുടെ ഒരു എത്തിക്സ് ആണ്. നമുക്ക് എത്ര പൈസ ഉണ്ടെന്ന് കരുതി ഒരു സ്ഥലത്ത് ഇല്ലാത്ത വിലയ്ക്ക് വാങ്ങുമ്പോൾ മൊത്തത്തിൽ അത് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടായിത്തരും. അത് നമ്മൾ അടിസ്ഥാനമായി ശ്രദ്ധിക്കേണ്ടതാണ്.
1: ഇപ്പോൾ ഭയങ്കര പരസ്യങ്ങളൊക്കെ കാണാനുള്ള റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പരസ്യങ്ങളിലൊക്കെ കാണുന്ന ഒരു വാചകമാണ് റെഡി ടു മൂവ്, ഓഫ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്നൊക്കെ. എന്താണ് ഈ റെഡി ടു മൂവ്, എന്താണ് ഈ ഓഫ് പ്ലാൻ, അങ്ങനെയുള്ള പരസ്യങ്ങളിലൊക്കെ നമ്മൾ പരസ്യങ്ങൾ കാണുമ്പോഴേ ബേജാറാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, എന്താണ് ഈ റെഡി ടു മൂവ് എന്നുള്ളത്?
2: അല്ല, അത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികളിലാണ് പൊതുവേ ഇങ്ങനെ കാണാറ്. റെഡി ടു മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെവലപ്പർ അവർ കൺസ്ട്രക്ഷൻ ചെയ്ത് അവരുടേതായ പ്ലാൻ അനുസരിച്ച് അവരുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് ചെയ്ത് ഒരു ക്ലയൻറ്റ് കസ്റ്റമർ ഒരു താമസക്കാരൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ താമസിക്കാൻ അവരുടെ പേഴ്സണൽ സാധനങ്ങളായി ഉള്ളിലേക്ക് വന്ന് താമസിച്ചാൽ മതി, ഫർണിഷ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഇതായ പ്രോപ്പർട്ടി ആയിരിക്കും. അപ്പോൾ അതാണ് റെഡി ടു മൂവ്. പിന്നെ ഓഫ് പ്ലാൻ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെവലപ്പർ അവർ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫ്ലോർ പ്ലാനിൻ്റെ ബേസിൽ ഇവിടെ ഇന്ന ഇന്ന ഒരു സ്ഥലത്ത് ഇന്ന പ്രോപ്പർട്ടി ഇത്ര സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്, ഒരു ഫ്ലോറിൽ ഇത്ര യൂണിറ്റ് ഉണ്ട്, ആ ഒരു യൂണിറ്റിൽ ഇത്ര 2-bedroom, 3-bedroom യൂണിറ്റ് ഉണ്ട്, ഇതാണ് അതിൻ്റെ ലേഔട്ട് പ്ലാൻ എന്ന് വെച്ചിട്ട്
1: ഉണ്ടാക്കുന്നതിന്
2: മുന്നേ തന്നെ ആൾക്കാർക്ക് പിന്നെ കൊടുക്കും,
1: ആൾക്കാരൊക്കെ
2: കരാർ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും രണ്ട് ബെനിഫിറ്റ്, പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്, പിന്നെ ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ റെഡി ടു മൂവിലെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുൻകൂട്ടി നമ്മുടെ ഒരു ക്യാഷ് കൊടുക്കുന്നു,
1: ഉടനെ
2: സാധനം കിട്ടും നമുക്ക് ഇൻസ്റ്റന്റ്ലി.
1: പൊതുവേ
2: എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ ഏതൊരു ഡെവലപ്പർ നോർമലി ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുമ്പോൾ അവർക്ക് ക്യാഷ് ഫ്ലോ പ്രധാനമാണല്ലോ, കാരണം അവർക്ക് എത്ര അവർക്കൊരു റിസ്ക് ഫാക്ടർ കൺസിഡർ ചെയ്യുമ്പോൾ അവർക്ക് മാക്സിമം
1: എത്രയും പെട്ടെന്ന്.
2: അപ്പോൾ മാക്സിമം ഒരു സെയിൽ അവർക്ക് കിട്ടുക എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, അവർ വളരെ മിനിമം പ്രോഫിറ്റിൽ മാക്സിമം ആൾക്കാർ പിന്നെ വാങ്ങുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുമായിട്ട് കരാർ ഉറപ്പിക്കുന്ന രീതിയിൽ ആയിരിക്കും ചെയ്യുക. അപ്പോൾ ഓഫ് പ്ലാനൊക്കെ ചുമ്മാ ഒരുക്കും ഒരാളിന് ഒരു പ്ലാൻ വരച്ച് പോയി എല്ലാവർക്കും നിന്നും ക്യാഷ് വാങ്ങാൻ പറ്റില്ല. ഒരു നോർമൽ ഇപ്പം നമ്മുടെ നാട്ടിലായാലും സൗദി ആയാലും ഇവിടെ കഴിഞ്ഞാലും റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റീസ് ഉണ്ട്, അവരുടെ അപ്രൂവലുള്ള പ്രോജക്റ്റുകൾ ഒരിക്കൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട, ഓഫ് പ്ലാൻ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണമാണ്
1: ഇതിന് ഈ
2: റെഗുലേറ്ററി അതോറിറ്റിയുടെ അപ്രൂവൽ ഉണ്ടോ എന്നുള്ളത്. നാട്ടിലാണെങ്കിലും ഇവിടെയാണ്, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഫി എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് നാട്ടിൽ, റിറ എന്ന് പറഞ്ഞ ഒരു റിയൽ എസ്റ്റേറ്റ്
1: റെഗുലേറ്ററി.
2: അപ്പോൾ അത് ഇല്ലാതെ അതിന്റെ അപ്രൂവൽ ഇല്ലാത്ത ഒരിക്കലും, കാരണം അതിന്റെ അപ്രൂവൽ എങ്ങനെയെന്ന് വരുന്നു കഴിഞ്ഞാൽ
1: അതിന്റെ അപ്രൂവൽ ഇല്ലാതെ ഒരാൾ വാങ്ങിപ്പെട്ടുകഴിഞ്ഞാൽ
2: അവർക്ക് നിയമപരമായ ഒരു പരിരക്ഷയും കിട്ടില്ല. അതിപ്പോ അത് അതിന് ആ അപ്രൂവൽ ഉള്ള ഓഫ് പ്ലാൻ എങ്കിൽ അതിന്റെ അർത്ഥം ആ ലാൻഡ് കൺസ്ട്രക്ഷൻ അനുയോജ്യമാണ്, ആ ലാൻഡിൽ പിന്നെ കൺസ്ട്രക്ഷൻ ചെയ്യാനുള്ള പിന്നെ കപ്പാസിറ്റി ഈ പറയുന്ന ഡെവലപ്പറിനുണ്ട്, അങ്ങനെ കുറേ ഫാക്ടേഴ്സുകൾ ആ ലാൻഡിൻ്റെ ലീഗൽ ഇതെല്ലാം ക്ലിയർ ആണ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഈ അപ്രൂവൽ കിട്ടുള്ളൂ. അങ്ങനെ അപ്രൂവൽ പൊതുവെ ലൈസൻസ് നമ്പർ വിത്ത് ഇയർ ഉൾപ്പെടെ നമ്മൾ പൊതുവേ കാണാൻ പറ്റും. ഏത് റിയൽ എസ്റ്റേറ്റ് നാട്ടിലെ പരസ്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ അടിയിൽ ഒരു ലൈസൻസ് നമ്പർ ഉണ്ടാവും. ആ നമ്പർ വളരെ പ്രാധാന്യം. അതിൻ്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണോ ഇവർ അതോറിറ്റിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാണാൻ പറ്റും. അത് അവർ അവരുടെ കമ്പനിയുടെ പിന്നെ ക്ലിയറായിട്ടുള്ള എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു അപ്രൂവൽ കിട്ടുകയുള്ളൂ. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ സേഫാണെന്ന് പറയാം. അങ്ങനെയുള്ള ഓഫ് പ്ലാൻ സെയിൽസിന് പൊതുവേ മാർക്കറ്റ് റേറ്റിനേക്കാൾ നമ്മൾ വളരെ കുറഞ്ഞ റേറ്റിനായിരിക്കും. കാരണം അവർ അവരുടെ ആ ഡെവലപ്പേഴ്സിൻ്റെ ക്യാഷ് ഫ്ലോയെ
1: നമ്മൾ
2: സഹായിക്കുന്നത്. പക്ഷേ അവിടെ പ്രധാനം നമുക്ക് പല അൺസർട്ടനിറ്റീസും ഉണ്ടാകും. അതായത് ഈ പിന്നെ ആ ഡെവലപ്പറിൻ്റെ അവിടെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഡെവലപ്പറിൻ്റെ ബാക്ക് ഹിസ്റ്ററി, അവരുടെ ഹിസ്റ്റോറിക്കലി അവർ എത്ര പ്രോജക്ട് ചെയ്തിട്ടുണ്ട്, അവർ പറഞ്ഞ സമയത്തിന് ഡെലിവർ ചെയ്തിട്ടുണ്ടോ. ഇപ്പോൾ നിയമപരമായി ഇവർ ഈ ലൈസൻസിന് സമർപ്പിക്കുമ്പോൾ അവരൊരു കംപ്ലീഷൻ ഡേറ്റ് ഗവൺമെൻറ് ഉണ്ടാകും. ആ കംപ്ലീഷൻ ഡേറ്റ് കഴിഞ്ഞാൽ അവർക്ക് പെനാൽറ്റിയും അവർക്ക് നിയമ നടപടികളൊക്കെ നേരിടേണ്ടി
1: വരും.
2: അതൊക്കെ കാരണങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് അവരെപ്പോഴും സേഫ് പീരീഡ് ആയിരിക്കും അത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഉറപ്പുണ്ടാവും
1: അത് കിട്ടും,
2: അത് കിട്ടും എന്നുള്ളത്. പക്ഷേ ഇതിനൊക്കെ എല്ലാം പിന്നെ മറ്റൊരു വശം അൺഫോർസീൻ സിറ്റുവേഷൻസ് വരാം, ഫോഴ്സ് മേജോർ വരാം, സാമ്പത്തിക മാന്ദ്യം വരാം, യുദ്ധം വരാം, പിന്നെ കമ്പനി ബാങ്ക്റപ്റ്റ് ആവാം, ഇങ്ങനെയൊക്കെ കുറേ നമുക്ക് കാണാൻ ഊഹിക്കാൻ പറ്റാത്ത കുറേ റിസ്ക് ഫാക്ടേഴ്സ് അപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. പിന്നെ ഒരു പൊതുവെ ഡെവലപ്പേഴ്സ് ചെയ്യാറുള്ളത് ഒരു പരിധി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 100 യൂണിറ്റുള്ളൊരു ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ അതിലൊരു 50 ഒക്കെ ആകുമ്പോൾ അവരുടെ ഈ ആദ്യം വിറ്റ പ്രൈസ് ആയിരിക്കില്ല ഒരുപക്ഷെ ആ സമയത്ത് കംപ്ലീഷൻ ഏകദേശം ആയിട്ടുണ്ടാകും. അപ്പോൾ ഒരു ഒരു 50-60% കൺസ്ട്രക്ഷൻ ആയിക്കഴിഞ്ഞാൽ ആദ്യം വാങ്ങിയ പ്രൈസ് ആയിരിക്കില്ല. ആ എത്രയും നേരത്തെ സെയിൽ ചെയ്യാൻ എത്ര വാങ്ങാൻ പറ്റുന്നോ അതാണ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ ഏറ്റവും നല്ലത്. നമ്മൾ പക്ഷേ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബിൽഡർ ആയിരിക്കണം, അവർ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് അവർ ഓൺ ടൈം ഡെലിവറി ആയിരിക്കണം. പിന്നെ മറ്റ്
1: ബ്ലാക്ക് മാർക്ക്
2: സ്പെസിഫിക്കേഷൻ, ഇപ്പോൾ അതിനൊക്കെ നമുക്കൊരു ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ കറക്റ്റ് കൃത്യമായ ക്വാളിറ്റി ഗുണനിലവാരം പാലിക്കുന്ന ഇതെല്ലാം നോക്കി വേണം നമ്മൾ അങ്ങനെയുള്ള ഓഫ് പ്ലാൻ സെയിൽ കാര്യങ്ങളിലേക്ക് കടക്കാൻ.
1: ഇപ്പം നിങ്ങളൊരു ഡെവലപ്പറാണ്, ഞാൻ വാങ്ങാൻ വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ വാഫിയും അതിൻ്റെ റെഗുലേഷൻ നിയമങ്ങളൊക്കെ പറഞ്ഞു തരാൻ ബാധ്യസ്ഥനാണ്?
2: ബാധ്യസ്ഥനാണ് തീർച്ചയായും. അപ്പോൾ ആദ്യം ഓഫ് പ്ലാൻ സെയിൽ നമ്മളിപ്പോൾ ഒരു അതായത് നമ്മൾ കണ്ടിട്ടില്ല എന്താണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ലാൻഡ് പോയി കഴിഞ്ഞാൽ ലാൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ആ ലാൻഡ്
1: പേപ്പറിലായിരിക്കും.
2: അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു അവർ അതാണ് നമ്മളൊരു പിന്നെ ഒരു വാക്ക് മാത്രമല്ലല്ലോ ഈ കരാറ്, അതിന് ആ കരാറിനൊരു ബാക്കിംഗ് ആയിട്ടുള്ള ലീഗൽ വാലിഡിറ്റിയും കൂടെ വേണം. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് കാര്യം എഴുതി അതിന് ആ ലീഗൽ വാലിഡിറ്റിക്ക് രാജ്യത്തിൻ്റെ നിയമ സംവിധാനവുമായിട്ട് പിന്നെ അലൈൻഡ് ആയിരിക്കും, കണക്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ആരെങ്കിലും ഒരു പേപ്പറിൽ എഴുതി ഞാൻ നിങ്ങൾക്ക് ഇത്ര നാളുകൊണ്ട് ഇത് ചെയ്തു തരാം എന്ന് പറയുന്നതിന് നമ്മളൊരു കോർട്ടിലോ ഒരു അതോറിറ്റിയിലോ കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്യണോ അല്ലെങ്കിൽ കോൺഫ്ലിക്ട് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ രാജ്യത്തിനൊരു നിയമ സംവിധാനമുണ്ട് എല്ലാ മേഖലയ്ക്കും. അതിന് വേണ്ട സപ്പോർട്ടിങ് എവിഡൻസും ഡോക്യുമെൻസും നമ്മളൊരു ബയറാണെങ്കിൽ, കാരണം നമ്മളാണല്ലോ വാങ്ങുന്നത്,
1: എപ്പോഴും
2: നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് ക്ലിയർ ചെയ്യുക എന്നുള്ളത്. ഇതൊരു ഈയൊരു ടോപ്പിക്ക് നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാനുള്ളത്, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഇത് സാധനങ്ങൾ പോലെ പൊതുവേ വലിയൊരു ഒരാളിൻ്റെ പ്രത്യേകിച്ച് പ്രവാസികൾ ആയിട്ടുള്ള സാധാരണക്കാർ പ്രവാസികൾ, ഇപ്പോൾ ബിസിനസ്സുകാരെ വലിയ ബിസിനസ്സുകാരെ സംബന്ധിച്ചിട്ടില്ല, സാധാരണക്കാർ അവർ നാട്ടിലൊരു 10-15, 20-30 വർഷമൊക്കെ ജീവിച്ച് ഇവിടെ ജീവിച്ച് വലിയൊരു റിട്ടയർമെൻറ്റ് എമൗണ്ടുമായി നാട്ടിൽ പോയി കുറച്ച് ലാൻഡോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങൊക്കെ എടുത്ത് ഒരു കുറച്ച് ഷോപ്പൊക്കെ ചെയ്ത് അങ്ങനെ പൊതുവെ ആൾക്കാർ
1: കണ്ടവരുണ്ട്.
2: പക്ഷേ അത് പിന്നെ ഉദ്ദേശിച്ച പോലെ ഇപ്പോൾ എനിക്കറിയുന്ന പിന്നെ ഒരാൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ പോയി വലിയൊരു എമൗണ്ട് മുടക്കി ഒരു ടൗണിൽ ഒരു ഷോപ്പ് വാങ്ങി, പക്ഷേ ഉദ്ദേശിച്ച രീതിയിലുള്ള വരുമാനം അതിൽ നിന്ന് കിട്ടിയില്ല. പിന്നെ അത് കൊടുക്കാനും പറ്റുന്ന കൊടുത്താൽ ആ ഒരു മൂല്യം കിട്ടാത്ത, കാരണം അത് വരുമാനം കിട്ടാത്തൊരു സ്ഥലം എന്ന് പിന്നെ ആൾക്കാർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെ കുടുങ്ങുന്ന അവസ്ഥകൾ വരാതിരിക്കുക, അതിനെ ആൾക്കാർക്കൊരു ബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ വളരെ കാൽക്കുലേറ്റായിട്ട് നമ്മൾ അതിൻ്റെ ഒരു പിന്നെ സാധ്യത പഠനവും വരുമാനവും നമ്മൾ കൊടുക്കുന്ന മൂല്യത്തിന് ഏറ്റവും പ്രധാനമായി നമ്മുടെ മൂല്യത്തിനാണോ വാങ്ങുന്നത് അതോ അവർ ചോദിക്കുന്ന പൈസയ്ക്കാണോ വാങ്ങുന്നത് എന്നുള്ളതും ഒക്കെ ബോധ്യപ്പെട്ട് അതിൽ നിന്നുള്ള അതിൻ്റെ റിസ്ക്കും ഒക്കെ മനസ്സിലാക്കി വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളതാണ്.
1: വളരെയധികം നന്ദി. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
2: വബറകാത്തുഹു.
0: ഇന്നത്തെ വഴികാട്ടിയിൽ നമ്മൾ ശ്രവിച്ചത് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അതിൻ്റെ സാധ്യതകൾ, വരുമാനങ്ങൾ, റിസ്ക് എന്നിവയെക്കുറിച്ചാണ്. ഇന്നത്തെ വഴികാട്ടിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അനസ് ഫസലുദ്ദീൻ, പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൽ ജബ്ബാർ വിളത്തൂർ.

0: ഒരു ചെറിയൊരു കഥ പറയാം. ഓസ്ട്രേലിയയിലാണ് ഞാൻ വായിച്ചൊരു പുസ്തകത്തിൽ കണ്ടതാണ്, ഒരു മെസ്സേജായിട്ട് തോന്നുന്നത് കൊണ്ടാണ് ഇവിടെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓസ്ട്രേലിയയിൽ ഈ കുരങ്ങിനെ പിടിക്കുന്ന ആളുകൾ അവർ ഉപയോഗിക്കുന്നൊരു സൂത്രത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അവരല്പം വലിയ ഒരു കായ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ട് നല്ല കട്ടിയുള്ള പുറന്തോടുള്ളൊരു കായ എടുക്കും. എന്നിട്ട് അതിൻ്റെ പുറന്തോട് ബാക്കിയാക്കി അകത്തുള്ളതൊക്കെ ഒഴിവാക്കും. എന്നിട്ട് ആ കായക്കുള്ളിൽ നല്ല സ്മെല്ലടിക്കുന്ന ഈ കാഷ്യൂനട്ട് പോലെയുള്ള അല്ലെങ്കിൽ കുരങ്ങിന് ഇഷ്ടപ്പെട്ട ചെറിയ വിഭവം അതിൻ്റെ അകത്തേക്ക് വെക്കും. പക്ഷെ കായയുടെ ദ്വാരം എന്ന് പറയുന്ന ഒരു കുരങ്ങിൻ്റെ കൈ അതിൻ്റെ അകത്തേക്ക് ഇടാൻ മാത്രമുള്ള ഒരു ദ്വാരം അതിന് ഉണ്ടാവുക. എന്നാൽ ആ കായക്കുള്ളിൽ കയ്യിൽ പിടിക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള കുരങ്ങിനെ ആകർഷിക്കുന്നൊരു ഭക്ഷണം ഉണ്ടാവും, വെച്ചിരിക്കും ഒരു ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു ഇര അതിൻ്റെ ഉള്ളിൽ വെക്കും. അങ്ങനെ അതിനെ ഈ കായ മരത്തിനോട് ബന്ധിപ്പിക്കുമെന്നാണ്. ഒരു സ്ഥലത്ത്, നിശ്ചിത സ്ഥലത്ത് ആ കായ ബന്ധിപ്പിച്ചിരിക്കും. ആ കായ എടുക്കാൻ കഴിയില്ല, പക്ഷെ കായക്കുള്ളിലൂടെ കൈയിട്ടിട്ട് ആ ഉള്ളിലുള്ള വസ്തു എടുക്കണം. അപ്പോൾ കുരങ്ങ് സ്വാഭാവികമായും മരത്തിൽ നിന്നെന്ത് ചെയ്യും, ഈ കായക്കകത്തേക്ക് ഈ ഭക്ഷണം തേടിക്കൊണ്ട് കൈയിടും. കൈയിട്ട് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ കയ്യിൽ അതെന്ത് ചെയ്യും, ആ വസ്തു അതിനെ പിടിക്കാൻ പറ്റും. കൈ മുഷ്ടി ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കായക്കകത്ത് നിന്ന് മുഷ്ടി പിടി കയ്യിൽ പിടിച്ചു വച്ചിരിക്കുന്ന നിലയിൽ ആ ദൂരത്തിൽ നിന്നത് പുറത്തെടുക്കാനും കഴിയില്ല കൈ. എന്നാൽ സാധനം വിട്ടാൽ തിരിച്ചു കിട്ടും ചെയ്യും. പക്ഷേ ഈ കുരങ്ങ് എന്ത് ചെയ്യും, തനിക്ക് കിട്ടിയ വസ്തുവിനെ കയ്യിൽ മുറുകെ പിടിച്ച് തന്നെ നിൽക്കും. എന്നിട്ട് അതിൻ്റെ അകത്തു നിന്ന് കൈ പിടിച്ചു വലിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, പക്ഷെ ഒരിക്കലും അതിന് കിട്ടൂല, കൈ കിട്ടൂല. ആ മുഷ്ടി ചുരുട്ടിയത് അല്ലെങ്കിൽ കയ്യിൽ പിടിച്ച സാധനം വിടാതെ പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല, പക്ഷേ കുരങ്ങനത് വിടൂല. അപ്പോഴേക്കും കുരങ്ങനെ പിടിക്കേണ്ട ആളുകൾ വന്നിട്ട് കുരങ്ങിൻ്റെ തലക്ക് അടിച്ച് അല്ലെങ്കിൽ കുരങ്ങിനെ വല മറ്റു രൂപത്തിലൊക്കെ പിടിച്ച് അവർ കൊണ്ടുപോകുമെന്നതാണ് ഒരു കഥ. അപ്പോൾ ഇത് വായിച്ച സമയത്ത് ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. അതായത് ചില ആളുകൾ, നമ്മൾ ചില മനുഷ്യന്മാരെങ്ങനെയാണ്, ഇതൊരു കുരങ്ങിൻ്റെ കഥ മാത്രമാണെങ്കിൽ കുരങ്ങിന് സ്വയം രക്ഷപ്പെടാമായിരുന്നു. കാരണം കിട്ടാത്തൊരു സംഗതി അത് ഒഴിവാക്കിയിട്ട് കയ്യിൽ നിന്ന് ആ സാധനം ഒഴിവാക്കി തിരിച്ചെടുത്താൽ സ്വാഭാവികമായും ഈസി ആയിട്ട് കൈ വലിച്ചെടുക്കാം. പക്ഷെ കയ്യിലുള്ള സാധനം വിടാൻ കുരങ്ങ് തയ്യാറാകാതിരിക്കുന്നത് കൊണ്ടാണ് കുരങ്ങ് അപകടത്തിൽപ്പെടുന്നതും വല വിരിച്ച ആളുകളുടെ അല്ലെങ്കിൽ മറ്റുള്ള ആരെയാണോ ലക്ഷ്യം വെച്ചത് അവർക്കുള്ളിൽ അകപ്പെടുന്നത്. പലപ്പോഴും മനുഷ്യൻ ജീവിതത്തിൽ ഇങ്ങനെ ചില അനാവശ്യമായ കാര്യങ്ങൾ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ പിടുത്തം വിട്ട് കഴിഞ്ഞാൽ അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റും, പക്ഷേ അയാൾ രക്ഷപ്പെടില്ല. കാരണം ഈ പിടിവാശികൾ അത് പിടിച്ചു വെച്ച് തന്നെ മുന്നോട്ട് പോകും. എന്നിട്ട് ജീവിതത്തിൽ അവർ അനുഭവിക്കേണ്ട എല്ലാ പ്രയാസങ്ങളും അവർ അനുഭവിക്കുകയും ചെയ്യും. അവർ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല തൻ്റെ ഈ പിടിവാശിയും അല്ലെങ്കിൽ കുരങ്ങ് കയ്യിൽ പിടിച്ചു വെച്ചതുപോലെ മനസ്സിൽ പിടിച്ചു വെക്കുന്ന ചില പിടിവാശികൾ മനുഷ്യനെ നശിപ്പിക്കുന്നുണ്ട് എന്ന് അവർ തിരിച്ചറിയാതെ പോകുന്നു. എന്നിട്ട് പരസ്പരമുള്ള ജീവിതത്തിലെ പരസ്പരമുള്ള ബന്ധങ്ങൾക്കിടയിലും പരസ്പര സഹവർത്തിത്വങ്ങൾക്കിടയിലും ഇതൊരു വലിയ ഭാരമായി ജീവിതം തന്നെ നശിപ്പിക്കുന്നതായി മാറുന്നു. ചില വിട്ടുവീഴ്ചകളും ചില ഒഴിഞ്ഞുകൊടുക്കലുകളും ചിലത് വേണ്ടെന്ന് വെക്കലുകളും, ഈ വേണ്ടെന്ന് വെക്കാൻ കഴിയാത്തിടത്താണ് പരാജയപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
1: ഇന്നത്തെ മധുരം ഖുറാനിൽ നമ്മൾക്ക് കേൾക്കാനുള്ളത് സൂറത്തുൽ അൻആമിലെ 101-ാമത്തെ വചനമാണ്. ഖലീഫ തുനേജിയുടെ പാരായണമാണ് ഇന്ന് നമുക്ക് കേൾക്കാനുള്ളത്. ഇൻഷാല്ലാ ഖുർആൻ കേട്ടിട്ട് വരാം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: സലാം സാറേ, ഈ ആയത്ത് വളരെ ചെറിയൊരു സമയം കൊണ്ട് ഓതി തീർക്കാവുന്ന വചനമാണ്. അതിൻ്റെ തുടക്ക ഭാഗത്ത് പറഞ്ഞ ബദീഉ സമാവാത്തി വൽ അർത്ത്, ആകാശങ്ങളെയും ഭൂമിയെയും മാതൃകയില്ലാതെ ഉണ്ടാക്കിയവനാണ് അവൻ. ശരിക്ക് സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞ സംഗതി അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഖുൽഖ് സംഗതി, എന്താ പറയുക, ഖൽഖിനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, ഖാലിഖാവുക എന്ന് പറയുന്നത് അത് അവൻ്റെ മാത്രം പ്രത്യേകതയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രം. ആ സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹുവിൻ്റെ കഴിവായി ഏറ്റവും മുൻ മാതൃകയില്ല. നമുക്ക് നേരത്തെ ഉള്ളൊരു സംഗതി എന്ത് ചെയ്യാം, ഇപ്പം പിന്നെ മനുഷ്യന്മാർ ചെയ്യണ പോലെ പലതും, എന്താ പറയുക, കോപ്പി എന്ന് പറഞ്ഞ ഫോട്ടോ കോപ്പിയോ അതുപോലെയുള്ള വാക്ക് പറഞ്ഞാൽ മനസ്സിലാകും. ഒരു ഒരു അതേപോലെയുള്ള ഒന്നിനെ ഉണ്ടാക്കുക എന്നുള്ളത് സുഖമാണ് ശരിക്കും.
1: അതായത് പിന്നെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടാവ് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള പലതിനെയും സംഘടിപ്പിച്ചുകൊണ്ടും സംയോജിപ്പിച്ചുകൊണ്ടും അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഉണ്ടാക്കുക.
0: അതെ,
1: അതെല്ലാം സൃഷ്ടിയും. പക്ഷേ ഒരു പുതിയ സൃഷ്ടിയെ ഉണ്ടാക്കിക്കൊണ്ട് മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റില്ല. അതുണ്ടാക്കുന്നതും മുൻ മാതൃകയില്ലാതെ ഉണ്ടാക്കുന്നതും പഠിച്ചു
0: അവിടെയാണ് അള്ളാഹുവിൻ്റെ ആ ഒരു വലിയ ബദീഉസ്സമാവാത്ത്, മുൻ മാതൃകയില്ലാതെ എന്നുള്ളതാണ്. പിന്നെ അന്നയക്കുനു ലഹു വലദുൻ വലം തകുൻ ലഹു സാഹിബ.
1: അപ്പോൾ പിന്നെ സൃഷ്ടികൾക്കുണ്ടാവുന്ന ഗുണമാണ് മക്കളുണ്ടാവുക, കുട്ടികൾ പിന്നെ പ്രസവിക്കുക, പിതാവ് ഉണ്ടാവുകയെന്ന്. അതൊന്നും സൃഷ്ടാവുമായിട്ട് എങ്ങനെ സൃഷ്ടിയുടെ ഗുണത്തെ യോജിപ്പിക്കാൻ പറ്റും? അള്ളാഹ്ക്ക് എങ്ങനെ മക്കളുണ്ടാവും?
0: വലിയൊരു ശരിക്ക് ദൈവപുത്രൻ എന്നൊക്കെ പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വലിയ പിന്നെ കോപമുള്ള ആ വിഷയം, അത്രമേൽ ഗൗരവമേറിയൊരു വിഷയമാണ് ഈ ഒരു ഭാഗം. അതിനെ കൃത്യമായിട്ട് മറുപടി പറയുകയാണ്, അന്നായക്കുനു ലഹു വലദ്,

0: നിർത്തിയ കുറേ സങ്കല്പ ചിന്തകൾക്കപ്പുറത്തേക്ക് യാഥാർത്ഥ്യത്തെ വിശുദ്ധ ഖുർആനിനെ ഓർമ്മിപ്പിക്കുകയാണ്. ഖലീഫ മുഹമ്മദ് അത്തുനീജിയുടെ ശബ്ദത്തിലൂടെയാണ് നമ്മളത് കേട്ടത്.
1: അദ്ദേഹത്തിൻ്റെ ഖിറാത്ത് പിന്നെ പുതിയ കാലത്ത് പ്രത്യേകിച്ചും ചെറുപ്പക്കാരൊക്കെ നന്നായി ഫോളോ ചെയ്യുന്ന ആളുകളാണ്. ആ ഖിറാത്താണ് അതേറ്റവും ഒരു ഒരു പ്രത്യേക ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ. അധികം പിന്നെ നീട്ടിയിട്ടോ അങ്ങനത്തെ ഒരു ഒരു ഒരു ഒരു നമുക്കറിയാം ഒരു യുണീക്ക്
0: എന്ന് പറയാം,
1: അങ്ങനെ പറയാം. മാഷാല്ലാ ശൈലിയാണ്. അതേപോലെ തന്നെ ഖിറാത്ത് തജ്വീദുമായി ബന്ധപ്പെട്ടും വളരെയധികം നല്ല ശ്രദ്ധിക്കുന്ന ഖിറാത്താണ്. അദ്ദേഹം ഒരുപാട് ആ വിഷയത്തിൽ തന്നെ നല്ല പഠനം നടത്തിയ വ്യക്തിയാണ്.
2: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി നൽകണം, കഴിയുന്നതെല്ലാം തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ശ്രോതാക്കളെ, തിരുനബിയോടൊപ്പം പ്രോഗ്രാമിന്റെ സമയമായിരിക്കുന്നു. അനാവശ്യ അന്വേഷണങ്ങൾ, മുസ്ലിമിന്റെ നിലപാട്. നമ്മോടൊപ്പം ചേരുന്നു അംജദ് ബിൻ നസ്രുല്ലാ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യപരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പലപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മുടെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു കൗതുകമുള്ള കാര്യമാണ്. ആവശ്യങ്ങൾക്കായാലും അനാവശ്യങ്ങൾക്കായാലും എപ്പോഴും അന്യൻ്റെ സ്വകാര്യതകളിൽ അല്ലെങ്കിൽ അവൻ പുറത്തറിയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളിൽ അതിലേക്ക് ചെവി കൂർപ്പിക്കുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളീയ സമൂഹത്തിൽ അത് കൂടുതൽ കാണപ്പെടുന്ന ഒന്നാണ്. അത്തരം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നല്ലതാണോ എന്ന് ചോദിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും, എന്നാൽ പലതിലും അർത്ഥമില്ലാത്ത അവസ്ഥയാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാലാ യാനി. ഒരു വ്യക്തിയുടെ ഇസ്ലാം അത് നല്ലതാകണമെങ്കിൽ, അത് പൂർത്തിയാകണമെങ്കിൽ അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, തർക്കുഹു മാലാ യാനി, അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെടിയുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, പ്രത്യേകിച്ച് ഇന്നിൻ്റെ സമൂഹത്തിൽ പല വീഡിയോകളും പല വാട്സപ്പ് സന്ദേശങ്ങളും ഒക്കെ നമ്മുടെ ഫോണുകളിലേക്ക് വരാറുണ്ട്. എല്ലാത്തിൻ്റെ അടിയിലും പോയി കമൻ്റ് ഇടുക, എല്ലാത്തിനും പോയിട്ടൊന്ന് ബാക്കിയുള്ളവർ ഇഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള കമൻസ് ചെയ്യുക, ഇതൊന്നും യഥാർത്ഥ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഏർപ്പാടല്ല എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ള, നമ്മളെ ബാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ സമുദായത്തെ ബാധിക്കുന്ന, നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന, നാമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബാധിക്കുന്ന ഒന്നിനെ പ്രതികരിക്കുക എന്നല്ലാതെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പോയി അതിന് കമൻ്റ് ഇടുകയും അതിന് തെറിവിളിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിൽ കൂടുതൽ സജീവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇത്തരം കമൻ്റുകൾ, കണ്ടൻറ്റുകൾ വരാറുണ്ട്. പ്രത്യേകിച്ച് നാം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, നല്ലതല്ലാത്ത പലതിൻ്റെയും അടിയിൽ പോയി നമ്മൾ കമൻ്റ് ഇടാറുണ്ട്. ആവശ്യമില്ല. മഹാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അന്ത്യദിനത്തിലും അള്ളാഹുവിലും അവൻ്റെ പ്രവാചകയിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഫല്യഖുൽ ഖൈർ, അവൻ നന്മ പറയട്ടെ അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ നാം വെറും സംസാരം മാത്രമല്ല ഇദ്ദേഹത്തിൽ മിണ്ടാതിരിക്കുക എന്നുള്ളത്, സംസാരത്തെ തടഞ്ഞു നിർത്തുക എന്നത് മാത്രമല്ല മിണ്ടാതിരിക്കുക, മറിച്ച് ഇന്നിൻ്റെ കാലത്ത് സംസാരം എന്നുള്ളത് പലതും ഫോണിലൂടെയും കമൻറ്റുകളുടെയുമാണ്. അപ്പോൾ അത്തരത്തിൽ

0: ഉള്ള കമൻറ്റുകൾ നമ്മളിൽ നിന്ന് തടഞ്ഞു വെക്കുക എന്നുള്ളത് ഈ ഒരു ഹദീസിൻ്റെ ഭാഗമായി വരുമെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. മഹാന്മാരായ സഹാബികളും മഹാന്മാരായ എല്ലാ പണ്ഡിതന്മാരും അവരുടെ നാവിനെ യഥാർത്ഥ രൂപത്തിൽ അവർ കാത്തു സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിന് മുമ്പ് പലരും ഒന്നും ചിന്തിക്കാതെ ആയിരിക്കും സംസാരിക്കുക. പിന്നെ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും പിന്നെ അള്ളാഹ് ഞാൻ ചെയ്തത്, ഞാൻ പറഞ്ഞു പോയത്, എൻ്റെ നാവിൽ നിന്ന് വന്നു പോയത് വളരെ ഗുരുതരമായ ഒന്നാണ്, അത് ബാക്കിയുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ എനിക്ക് തന്നെ ദോഷമുള്ള കാര്യമാണ് എന്ന് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഓർക്കുക. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർ ഇതർക്കുഹു മാ ലാ യഅനി എന്നുള്ള ആ ഒരു ഹദീസ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നാവിനെ സംരക്ഷിച്ചതായി, അദ്ദേഹത്തിൻ്റെ നാവ് എങ്ങനെയാണ് അദ്ദേഹം ഉപയോഗിക്കേണ്ടതെന്ന് പലപ്പോഴും അദ്ദേഹം പല സന്ദർഭങ്ങളിലും പറഞ്ഞ് നമുക്ക് ചരിത്രം കാണാൻ കഴിയും. അതുപോലെ തന്നെ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയ വലിയ പ്രമുഖ സഹാബികളെല്ലാം അവരുടെ നാവുകൾ ഉപയോഗിക്കുമ്പോൾ അവരുടെ നാവിന് സംസാരത്തെ വളരെ നിയന്ത്രിച്ചായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നാവ് പിടിച്ചുകൊണ്ട് പറയാണ്, കഫ് അലൈക ഹാദ, നീ നിന്റെ നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളത്. നാവിനെ നിയന്ത്രിച്ചില്ലേ നമ്മുടെ ജീവിതത്തിൽ പലതും വരാനുണ്ട്. പലതും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ചിലപ്പോൾ മോശമായ സംസാരങ്ങൾ കൊണ്ടായിരിക്കും. പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വറ പറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും ദുർബലനായ ഒരു സുഹൃത്തുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ദുർബലനായ ഒരു വ്യക്തി നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അദ്ദേഹത്തിൻ്റെ എപ്പോഴെങ്കിലുള്ള ന്യൂനത, അല്ലെങ്കിൽ അദ്ദേഹം എന്നോ ചെറുപ്പത്തിൽ ചെയ്തൊരു കാര്യം, അവനിഷ്ടമില്ല അത് ജനങ്ങൾ മുമ്പിൽ പറയുന്നത്, പക്ഷെ അതൊന്ന് എടുത്ത് ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടൊന്ന് പറയും, നമ്മൾ പറയും, അപ്പോൾ കൂട്ടത്തിലുള്ള ആളുകൾ ചിരിക്കും, സന്തോഷം, എനിക്കും സന്തോഷം, അവർക്കും സന്തോഷം. കാരണം എന്താ? ഒരു തമാശ പറഞ്ഞു, എല്ലാവരും ചിരിച്ചു. ചിലപ്പോൾ ആരെയാണോ പറഞ്ഞത് ആ പറ, ഇപ്പോൾ എൻ്റെ കുറ്റം ബാക്കിയുള്ളവർ പറഞ്ഞു, ചിലപ്പോൾ ഞാൻ ആ കൂട്ടത്തിലിരുന്ന് വഷളാകാതിരിക്കാൻ വേണ്ടി ഞാനും ചിരിച്ചു പോവും. പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ച് പറഞ്ഞ ന്യൂനത, പോരായ്മ, ബാക്കിയുള്ളവർ അറിയാൻ പാടില്ല എന്നുള്ള പോരായ്മ, അത് നാലാളറിയുമ്പോൾ ഉള്ള സങ്കടം എൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളത് 100% ഉറപ്പല്ലേ? എന്നിട്ടും ആ വ്യക്തി എന്താക്കുകയാണ്? ചിരിച്ചു കൊടുക്കുകയാണ്, ബാക്കിയുള്ളവർ മുന്നിൽ വഷളാകാതിരിക്കാൻ വേണ്ടി ചിരിച്ചു കൊടുക്കുകയാണ്. ശരിക്ക് യഥാർത്ഥത്തിൽ അവൻ്റെ മനസ്സിനേറ്റ മുറിവ് അത് ഉണങ്ങാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് മനസ്സിനേൽക്കുന്ന മുറിവ് അതൊരിക്കലും മായച്ചു കളയാൻ പറ്റുകയില്ല എന്നാണ്. ചിലപ്പോൾ വാളുകൊണ്ട് കത്തിയുകൊണ്ട് ഒരാളെ മുറിച്ചാൽ ആ മുറിവ് ചിലപ്പോൾ ഡോക്ടറെ ഒന്ന് പോയി കണ്ട് ഒന്ന് മരുന്നൊക്കെ കെട്ടി ഉഷാറായാൽ ചിലപ്പോൾ ആ മുറിവ് മാറും. പക്ഷേ നാവുകൊണ്ട് ഏൽപ്പിക്കുന്ന മുറിവ് അതൊരിക്കലും മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് യുവാക്കൾ, യുവതി യുവാക്കൾ, ചെറുപ്പക്കാരായ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നാം പലപ്പോഴും കൂടിയിരിക്കുന്ന വേളകളിൽ ദുർബലനായ ഒരു വ്യക്തിയുടെ, സഹോദരൻ്റെ, കൂട്ടുകാരൻ്റെ ന്യൂനതകൾ എടുത്ത് പറഞ്ഞ് ചിരിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും മോശപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ അയൽക്കൂട്ട സംസാരങ്ങളിൽ ഒക്കെ വരാറുള്ള ഒന്നാണ്. ചിലപ്പോൾ ഇത് കേൾക്കുന്ന ആൾ, ഈ കുറ്റപ്പെടുത്തുന്നത് ആരെയാണോ ആ വ്യക്തി ചിലപ്പോൾ ചിരിക്കും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. പക്ഷെ ചിരിക്കുന്നത് എന്തിനാണ്? അദ്ദേഹം കൂട്ടത്തിൽ വഷളാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മഹാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഹൽ യകുബ്ബു നാസ ഫി നാരി അലാ വുജൂഹിം ഇല്ലാ ഹസാഇദു അൽസിനതിഹിം, ജനങ്ങളെ അവരുടെ മുഖം കുത്തി നരകത്തിൽ വീഴുന്നതിന് കാരണം അവരുടെ നാവിൻ്റെ വിളവല്ലാതെ മറ്റെന്താണ് എന്നാണ് മഹാന റസൂൽ സല്ലല്ലാഹു പറയുകയാണ്. സല്ലം പറയുകയാണ്, ജനങ്ങൾ നരകത്തിലേക്ക് അവരുടെ മുഖം കുത്തി വീഴാൻ കാരണം എന്താണ്? അവരുടെ നാവ്, അതല്ലാതെ മറ്റെന്താണ് എന്നാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അതുകൊണ്ട് നാവ് കൊണ്ടുണ്ടാകുന്ന എല്ലാ അപകടത്തെയും സൂക്ഷിക്കുക. അതുകൊണ്ടുണ്ടാകുന്ന മുറിവിനെ ഒരിക്കലും മാറ്റാൻ കഴിയുകയില്ല. ചിലപ്പോൾ ആ മുറിവ് നമുക്ക് കാണുകയില്ല, തമാശക്ക് പറഞ്ഞതായിരിക്കാം, പക്ഷേ ആ മുറിവ് എപ്പോഴും ഉണങ്ങാതെ ആ വ്യക്തിയുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവും. ചിലപ്പോൾ എങ്ങാനും ആ സമയത്താണ് അവൻ്റെ മനസ്സിൽ നിന്ന് ഒരു ദുആ ഉയരുകയാണ്, അള്ളാഹുലേക്ക് ഒരു പ്രാർത്ഥന ഉയരുകയാണ്, അള്ളാ എന്നെ കളിയാക്കിയ, എന്നെ നാലാളുകൾക്കുമ്പിൽ ഒരു ഹാസ്യപാത്രമാക്കിയ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു, അദ്ദേഹത്തിനെതിരെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രാർത്ഥന എങ്ങാനും വന്നാൽ ആ പ്രാർത്ഥന മതി നമ്മുടെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളെയും നശിപ്പിച്ചു കളയാൻ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. അനാവശ്യ അന്വേഷണങ്ങൾ, മുസ്ലിമിന്റെ നിലപാട്, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അംജദ് ബിൻ നസ്റുള്ള.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
1: പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. ഇരുട്ടടിയാകുന്ന ജനസംഖ്യാ നിയന്ത്രണം, ഭാഗം 3, സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്ത ഭാഗം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, കൂടെ സഫ്വാൻ ബറാമി അൽ ഹിക്കമി, ഹബീബ് റഹ്മാൻ.
3: സാർ പറഞ്ഞു നോക്കുമ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ശരിക്കും പോപ്പുലേഷൻ അല്ലെങ്കിൽ മനുഷ്യ വിഭവശേഷിയാണ് ഇനി മുമ്പോട്ട് പോകുമ്പോൾ പല രീതിയിലും നമുക്ക് കാര്യങ്ങളെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ടെക്നോളജി പോലെയുള്ള ഇതിൻ്റെ അപ്ഗ്രഡേഷൻ കൊണ്ട് പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ മനുഷ്യ വിഭവശേഷി കൊണ്ട് സാധിക്കാം. അപ്പോൾ അതിലേക്ക് ഇനിയും നമ്മുടെ ഭാഗത്ത് നിന്ന് ഇനിയും ഒരുപാട് ശ്രമങ്ങൾ നടക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് സഫാൻ?
4: ഇവിടെ ഇതിൻ്റെ പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷനാണ്. പിന്നെ ഇനി ഇങ്ങനെ തന്നെ പോയാൽ കൂടുതലാവുക എന്നുള്ളതാണ്. അഥവാ ഒന്നുകിൽ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ പിന്നെ മുതിർന്ന, അഥവാ അവർക്ക് രാജ്യത്തിന് ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്തു തരാൻ പറ്റില്ല. രാജ്യം നമ്മുടെ സമ്പത്തിൽ നിന്ന് വലിയൊരു ഭാഗം എടുത്തിട്ട് അവരെ ടേക്ക് ചെയ്യണം. അപ്പോൾ ആ പോപ്പുലേഷനാണ് ഇനി പ്രൊപ്പോർഷൻ കൂടി വരിക എന്നുള്ളതാണ്. ഈ പോപ്പുലേഷൻ ഒന്നാകെ കുറഞ്ഞാലുള്ള പക്ഷെ ഇത് സത്യത്തിൽ അക്കാദമികമായ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. അത് വർദ്ധിപ്പിക്കാൻ വേണ്ട പണികൾ ഈ പറയുന്ന രാഷ്ട്രങ്ങളെടുക്കുന്നു. അതിൻ്റെ പഠനങ്ങളൊക്കെ നടക്കുന്നു. ഇവിടെ നമ്മൾ ചോദിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ചില ചിന്തകളെന്ന് പറഞ്ഞാൽ, ഒന്നിനി അത് എത്ര പെട്ടെന്ന് അത് സാധിക്കും. ഇപ്പോൾ ഇവിടെ അമിത് മാഷ് പറഞ്ഞ മാതിരി വലിയൊരു സ്റ്റെപ്പ് എടുത്ത് പറഞ്ഞ് ആളുകളുടെ മനസ്സിൽ അത് എന്താ പറയുക, അതൊരു കോൺക്രീറ്റ് ആയ അവസ്ഥയിലേക്ക് ആ സംഗതി പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ആളുകൾ എത്ര നമ്മൾ പറഞ്ഞാലും അതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ റിസ്കുകളാണ് ആളുകൾ ചിന്തിക്കുക. ഒരു കുട്ടിയോടെ വന്നാൽ അവരെ എഫേർഡ് ചെയ്യാൻ നമുക്ക് പറ്റുമോ, അവർക്കുള്ള സ്പേസ് ഉണ്ടോ, പിന്നെ ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ. അതിന് ഇസ്ലാമികമായ കാഴ്ചപ്പാട് പ്രകാരം ഒരു കുട്ടിയോടെ വന്നാൽ അത് ആ കുട്ടിയെ പഠിപ്പിക്കുകയും നന്നായി വളർത്തുകയും ചെയ്താൽ അതിനേക്കാൾ വലിയ റിസോഴ്സ് നമുക്ക് വേറെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ നിലക്ക് ചിന്തിക്കാൻ ഇനി ഭയങ്കര പ്രയാസമായ അവസ്ഥയിലായിരിക്കും ഉണ്ടാകും. പക്ഷെ നമുക്ക് അങ്ങനെ ചിന്തിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യം മറ്റു പല രാജ്യങ്ങളും ഇപ്പോൾ തന്നെ ഓൾറെഡി അങ്ങനെ ഒരു ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷനിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ കുറേ പിന്നെ ആളുകൾ അത് അങ്ങനെ ചിന്തിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇത്രയൊക്കെ പരിശ്രമിച്ചിട്ടും വലിയൊരു ഡെമോഗ്രഫിയുള്ള ഭയങ്കര സ്കാറ്റേഡായി കിടക്കുന്ന ഒരു കൾച്ചറും മറ്റൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കും അത്ര ഒരു ഫാളിലൊക്കെ പോയിട്ടില്ലാത്തത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പം നിന്നത് അത് ആലോചിക്കുമ്പോൾ ഇപ്പം ആ രൂപത്തിലുള്ള അഥവാ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യണം ഇത് വലിയ ത്രെറ്റാണ് എന്നൊന്നും നമ്മൾ സ്കൂളുകളിലൊന്നും പഠിപ്പിക്കപ്പെടുന്നില്ല. മറ്റതൊരു വലിയ സയൻസായി പഠിപ്പിക്കപ്പെട്ടിരുന്നു. ഇപ്പം അതൊക്കെ ഓൾറെഡി പുസ്തകങ്ങളിൽ നിന്നൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഉണ്ടാക്കി പറഞ്ഞു പഠിപ്പിച്ച ഒരു സംഗതി ഇനി ആളുകളുടെ മനസ്സിൽ നിന്ന് മാറി എത്രമാത്രം വരും എന്നത് ആലോചിക്കേണ്ട കാര്യമാണ്. ഇസ്ലാം അവിടെ മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് എപ്പോഴും എന്താ പറയുക ഭയങ്കര പ്രോജ്വലിച്ച് നിൽക്കും. ഒരാ തെക്കുത്തുലു ഔലാദക്കും ഹഷിയത്ത ഇംലാക്ക്. സത്യത്തിൽ ഈ റിസോഴ്സുകളെക്കുറിച്ചൊക്കെ പറയുമ്പോഴും നമ്മുടെ കയ്യിലെ സമ്പത്ത് നമ്മൾ ഇസ്ലാമിൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം ഇപ്പോൾ ഭക്ഷണം കഴിച്ചതിന് നമ്മൾ നടത്തുന്ന പ്രാർത്ഥന അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദ വറസഖനി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ്വ, എൻ്റെ ശക്തി കൊണ്ടോ എൻ്റെ പരിശ്രമം കൊണ്ടോ അല്ലാതെ എനിക്ക് ഭക്ഷണം തന്ന അള്ളാഹുവിനാകുന്നു സർവ്വസ്തുതിയും. സത്യത്തിൽ ഇതിൽ നമ്മൾ അധ്വാനിച്ച് കൊണ്ടൊന്ന് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പരിശ്രമം കൊണ്ടല്ല, അത് തന്നെ വലിയൊരു അർത്ഥമാണ്. അഥവാ എൻ്റെ പരിശ്രമം കൊണ്ടോ എൻ്റെ കഴിവുകൊണ്ടോ ആണെങ്കിൽ എൻ്റെ ആയുസ്സും എൻ്റെ ആരോഗ്യശേഷിയും എൻ്റെ വിദ്യാഭ്യാസവും ഉള്ള എല്ലാവരും ഞാൻ കഴിച്ചതുപോലെ ഭക്ഷണം കഴിക്കണം. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടത് പറ്റുന്നില്ല, ചിലവർക്കത് സമ്പാദിക്കാൻ പറ്റുന്നില്ല, ആരോഗ്യവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദിക്കാൻ പറ്റുന്നില്ല. ഇനി സമ്പാദിച്ചാൽ തന്നെ ഇത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ശാരീരിക ആരോഗ്യാവസ്ഥ അവർക്കില്ല. അപ്പോൾ ഇത് ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം നമ്മുടെ പരിശ്രമങ്ങൾക്കാളൊക്കെ അപ്പുറത്ത് നമ്മൾ അധ്വാനിച്ചത് കൊണ്ടല്ല സത്യത്തിൽ മാത്രമല്ല, അതൊരു സബബാണ്, കാരണമാണ്. അതേസമയം അതിനേക്കാൾ അപ്പുറത്ത് അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്. ആ സൃഷ്ടാവ് നമുക്ക് നൽകിയിട്ടുള്ള ഉറപ്പാണ്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ദാരിദ്ര്യത്തെ ഭയന്ന് നിങ്ങൾ വധിച്ച് കളയരുത് എന്നത്. അപ്പോൾ പണം കൊടുത്താൽ നമുക്ക് എണ്ണ ഇറക്കാം, നമുക്ക് ധാന്യങ്ങൾ ഇറക്കാം, നമുക്ക് പല എന്ത് ഇങ്ങനത്തെ വിഭവങ്ങളും ഇറക്കാം. പക്ഷേ ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യ വിഭവശേഷി നമുക്ക് അങ്ങനെ പണം കൊടുത്തൊരു രാജ്യത്ത് നിന്ന് ഇറക്കാൻ പറ്റുന്ന അവസ്ഥാവിശേഷമില്ല. ഹ്യൂമൻ റിസോഴ്സിന് ഹ്യൂമൻ റിസോഴ്സ് തന്നെ വേണം. മാത്രമല്ല നമുക്ക് ട്രെയിൻ ചെയ്തെടുത്താൽ, നമുക്ക് നന്നായി എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയാൽ അത്രത്തോളം രാജ്യത്തിന് ഉപകാരപ്പെടുന്ന മറ്റൊരു റിസോഴ്സ് വേറെ ഇട്ടില്ലതാണ്. അപ്പോൾ നമ്മൾ മാറി ചിന്തിക്കണം എന്നതിൽ തർക്കമല്ല. അതിന് ചില ഇടങ്ങളിലൊക്കെ അക്കാഡമിക് ഡിസ്കഷൻസായിട്ട് മറ്റൊക്കെ നടക്കുന്നു എന്നതിലും നമുക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. പക്ഷേ ഇനി ആളുകളുടെ മൈൻഡ് സെറ്റ്, ഇപ്പോൾ ലോ ഫെർട്ടിലിറ്റി മാറ്റാൻ എന്തൊക്കെയാണ് എടുക്കേണ്ട സ്റ്റെപ്പ്, ഗൈഡ് ലൈൻസ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഡിസ്കഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലേറ്റ് മാരേജ് ഒഴിവാക്കണമെന്ന്. കാരണം ലേറ്റ് മാരേജ് സ്വാഭാവികമായിട്ടും പിന്നെ സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ അവരുടെ നല്ല, അവർക്ക് നല്ല ഒരു ഫെർട്ടിലിറ്റി ഉള്ളൊരു പ്രായം കഴിഞ്ഞ് അവർ പ്രസവിക്കുമ്പോൾ അതിന് അതിൻ്റേതായ കുറേ ചാലഞ്ചസ് ഉണ്ട്. അതുമാത്രമല്ല ഇനി കൂടുതൽ നമ്പേഴ്സ് ഉണ്ടാക്കാനും അവിടെ പ്രയാസപ്പെടും. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മളെ സമൂഹത്തെ ഇപ്പോഴും എന്താ പറയുക, യൂറോപ്പ് ഇപ്പോൾ ഇങ്ങനത്തെ സംഗതികളൊക്കെ ചിലപ്പോൾ അക്കാഡമിക് റീസൺസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഇനി അവിടെ പഴകി പിടിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഇനി ഒരുപാട് സമയമെടുക്കും. നമ്മുടെ നാട്ടിലിപ്പം ലേറ്റ് മാരേജിനെ ഭയങ്കരമായി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ പഠനങ്ങളും ഈ ഇതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കിയവരൊക്കെ നേരത്തെ അമീർ മാഷ് പറഞ്ഞമാതിരി ഒരു ട്രാഡ് വൈഫ് മൊമെൻ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടിലിരിക്കും, അത് വലിയ സമ്പത്തായിരിക്കും എന്ന് പറയുന്നൊരു മൂമെൻറ്റ് നടക്കുമ്പോൾ നമ്മൾ അല്ല നിങ്ങൾ പറക്കൂ എന്ന് പറയുന്നൊരു സംഗതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഇജ്ജത്തുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളെടുക്കുന്ന ഒരു സ്റ്റാൻഡ്, അതിപ്പോൾ അന്ന് ശരിക്കും ഇതിൻ്റെ ഒരു ആലോചന നടത്തുന്ന ഒരു ഗൂഢാലോചന നടത്തുന്ന ഒരു ചെറിയ സർക്കിൾ ഒഴിച്ച് നിർത്തിയാൽ ബാക്കിയുള്ളവരൊക്കെ ഇത് പരമമായ സത്യമാണെന്ന് മനസ്സിലാക്കി അക്കാദമിക സത്യസന്ധതയോടുകൂടെ നടപ്പില എക്സിക്യൂഷന് വേണ്ടി ശ്രമിച്ച ആളുകളായിരിക്കും. പക്ഷേ അവരുടെ പരിമിതി എന്തായിരുന്നു എന്ന് വെച്ചാൽ അവർക്ക് അവർ കാണുന്ന ലോകത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഭാവിയിൽ ഇൻ്റർവെൻഷൻസ് കൊണ്ടുവന്ന് ഭക്ഷണത്തിനും അട്ടിക്കട്ടിക്ക് ഫ്ലാറ്റ് നിർമ്മിച്ച ആളുകൾക്ക് താമസിക്കാൻ പറ്റുമെന്ന് അന്നത്തെ ആളുകളുടെ മാനസികാവസ്ഥയിൽ ചിന്തിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. എന്നാൽ ഇന്ന് വളരെ കുറഞ്ഞ സ്ഥലത്ത് ഒരുപാട് മനുഷ്യർ താമസിക്കുന്നു, കൾട്ടിവേഷൻസ് നടക്കുന്നു, ഇൻ്റർവെൻഷൻസ് വരുന്നു. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും നടക്കുന്ന മനുഷ്യരുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന സൃഷ്ടാവിൻ്റെ നിയമങ്ങൾ അതെല്ലാ കാലത്തേക്കും പിന്നെ സർവകാലികമായി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കും എന്നത് നമ്മുടെ ഒരു ഇജ്ജത്ത് കൂടെയാണ്. അപ്പം മുസ്ലിങ്ങളോട് നമുക്ക് പ്രത്യേകിച്ച് ഈ അവസ്ഥയിൽ നിന്നൊക്കെ നമുക്ക് വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത് പിന്നെ അള്ളാഹുവിൻ്റെ ആയത്തും അത് നമുക്ക് നൽകുന്ന ഗുണപാഠവും തന്നെയാണ്. നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയന്നൊരിക്കലും ഈ പിന്നെ റിപ്രൊഡക്ഷനിൽ നിന്ന് മാറി നിൽക്കരുത്. അതോടൊപ്പം ഇത് ബർക്കത്താണ്, ഒരു വലിയ ഹ്യൂമൻ റിസോഴ്സാണ് എന്നാണ്. അപ്പം മാറട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം.
1: ജസാകല്ലാഹ് ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്, ഇരുട്ടടിയാകുന്ന ജനസംഖ്യാ നിയന്ത്രണം, ഭാഗം 3, സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്ത ഭാഗം. ഈ ചർച്ചയിൽ പങ്കെടുത്തവർ അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, കൂടെ സഫ്വാൻ ബറാമി അൽ ഹിക്മി, ഹബീബ് റഹ്മാൻ.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതിക വിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. അന്നൂർ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രയ്ക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ, അന്നൂർ തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്! നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നുപോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കിമറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം. സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും സ്നേഹക്കൂട്.

0: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്,
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ചുവരെഴുത്ത്, ചരിത്രത്തിന്റെ നേർവായനക്കായി പീസ് റേഡിയോ ചുവരെഴുത്ത്. വിഷയം അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽമദീനി.
3: വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. ബഹുമാന്യരെ, പീസ് റേഡിയോയിലൂടെ ചുവരെഴുത്ത് എന്ന ഈ പരിപാടി ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ചുവരെഴുത്തിൽ ഈ വാരം നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു സുപ്രധാന സംഭവം. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സൈഫുള്ള ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്ഥാനഭ്രഷ്ടനാക്കി യുദ്ധമുഖത്ത് നിന്ന് തിരിച്ചു വിളിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ഇകഴ്ത്തി കാണിക്കുവാനും സഹാബികളെ മൊത്തത്തിൽ മോശമായി അനൈക്യത്തിൻ്റെ വക്താക്കളായി ചിത്രീകരിക്കുവാനും ചില തൽപരകക്ഷികൾ കൊണ്ടുപിടിച്ച ഈ ചരിത്രം. എന്താണ് വസ്തുത? ഉമറിൻ്റെ നിലപാട് എന്തുകൊണ്ട്? പ്രസ്തുത നിലപാടുകളോട് സൈഫുള്ള ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നിലപാട് എന്തായിരുന്നു തുടങ്ങിയ വിഷയങ്ങളാണ് ഈ പരിപാടിയിൽ, പംക്തിയിൽ, ചുവരെഴുത്തിൽ ഇൻഷാ അള്ളാ നമ്മൾ മനസ്സിലാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് ശേഷം ഖലീഫയായി നിയോഗിതനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നാമനിർദ്ദേശത്താൽ തന്നെ തൻ്റെ പിൻഗാമിയായി നേതൃത്വമായി നിയോഗിതനായ ഉമർ ഇബ്നുൽ ഖത്താബ് ഇബ്നു നുഫൈൽ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹമാണ് ഈ ചരിത്രത്തിൽ ഒരു കഥാപാത്രം. നമുക്കറിയാം ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഇസ്ലാമിലുള്ള സ്ഥാനം. 30-ാമത്തെ വയസ്സ് അദ്ദേഹത്തിന് തികയുമ്പോഴാണ് തിരുനിയോഗമുണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി നിയോഗിക്കപ്പെടുന്നത്. നബുവത്തിൻ്റെ ആദ്യ നാളുകളിൽ ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും ബദ്ധവൈരിയും കൊടിയ ശത്രുവുമായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. പിന്നീട് അദ്ദേഹം തിരുനിയോഗത്തിൻ്റെ 6-ാമത്തെ വർഷം ഇസ്ലാം ആശ്ലേഷിക്കുകയുണ്ടായി. ഇസ്ലാം സ്വീകരിച്ച ഉമറിൻ്റെ ആഗമനത്തിൽ മുസ്ലിമീങ്ങൾ ഏറെ സന്തോഷിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ഇസ്ലാം മുസ്ലിമീങ്ങൾക്കൊരു കരുത്തായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഇസ്ലാമിലുള്ള സ്ഥാനം ഏവർക്കും അറിയാം. പലതവണ സ്വർഗം കൊണ്ട് സുവിശേഷമറിയിക്കപ്പെട്ട സഹാബിയാണ് ഉമർ. അദ്ദേഹത്തിൻ്റെ സ്വർഗീയ കൊട്ടാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട്. പിശാജ് വഴിമാറി നടക്കും ഉമർ ആഗതനാകുമ്പോൾ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വത്തിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രതിഭയും അബ്ഖരി, മുഹദ്ദസ്, അള്ളാഹുവിൽ നിന്നുള്ള ബോധനം ലഭിക്കുന്നവൻ തുടങ്ങിയ സവിശേഷതകൾ ഉമറിൻ്റെ പ്രത്യേകതയാണ്. അദ്ദേഹം ഷഹീദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിത നാളിൽ തന്നെ അദ്ദേഹത്തിന് സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. പല വിഷയങ്ങളിലും ഉമർ മുന്നോട്ട് വെക്കുന്ന അഭിപ്രായത്തെ ബലപ്പെടുത്തിയും സമ്മതിച്ചും വഹയ് വന്നിറങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. മഖാം ഇബ്രാഹിം, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ഹിജാബിൻ്റെ വിഷയം, ബദറിലെ യുദ്ധബന്ദികളുടെ വിഷയം, ബാങ്കിൻ്റെ വിഷയം തുടങ്ങി നമ്മൾ പല ചരിത്രങ്ങൾ ആ വിഷയത്തിലാണ് അനുസ്മരിക്കുന്നത്. പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിനോട് കൂടിയാലോചന നടത്തിയിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. അപ്രകാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമറിൻ്റെ നിലപാടുകൾ ആരാഞ്ഞ് അതിനെ മാനിച്ചുകൊണ്ടായിരുന്നു അഭിപ്രായങ്ങളിൽ തീരുമാനമെടുത്തിയിരുന്നത് എന്ന് നമ്മൾ ചരിത്രത്തിൽ ധാരാളം ഉദാഹരണങ്ങളിൽ വായിക്കുന്നുണ്ട്. ഈ ഒരു ആമുഖം ഉമറിൻ്റെ വിഷയത്തിൽ ഇവിടെ പറഞ്ഞിട്ടത്, ഉമർ അധികാരമേറ്റതിൽ പിന്നെ അദ്ദേഹമെടുത്ത ചില തീരുമാനങ്ങൾ, നിലപാടുകൾ, അതിനെയാണ് പലരും ചോദ്യം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ചില രാഷ്ട്രീയ നിലപാടുകളെയാണ് പലപ്പോഴും അദ്ദേഹത്തെ വിമർശിക്കുവാനും ഇകഴ്ത്തുവാനും പലരും ദുരുപയോഗപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജീവിച്ച നാളിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളെ ശരിവച്ചും തുണച്ചും ജിബ്രീൽ വഹയുമായി ഇറങ്ങി പലതവണ എന്നുള്ളത് വായിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ബോധനവും ബോധ്യവും ഉമറിന് ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ഒരു ഉമറിൻ്റെ നിലപാട് ശരിയാണ്. അദ്ദേഹം മാസൂമായ പാപസുരക്ഷിതരനായ നബിയല്ല, പക്ഷേ എങ്കിലും ഗവേഷണം നടത്തി ഒരു തീരുമാനം അദ്ദേഹം പ്രഖ്യാപിക്കുകയും ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ തെറ്റുപറ്റിയാൽ തന്നെ ആ ഗവേഷണത്തിൽ അദ്ദേഹത്തിന് ഒരു കൂലി ശരിയാണ് ഭവിച്ചത് എങ്കിൽ രണ്ട് കൂലി എന്ന ഒരു നിലപാട് അത് എടുക്കുക പോലും ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിൽ അദ്ദേഹത്തെ ക്രൂശീകരിക്കുന്ന, അദ്ദേഹത്തെ ഇകഴ്ത്തുന്ന, ഇടിച്ച് സംസാരിക്കുന്ന ചില ചരിത്രകാരന്മാർ, ചില പേനയുന്തികൾ, അവരാണ് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെ അദ്ദേഹം സ്ഥാനഭ്രഷ്ടനാക്കിയപ്പോൾ അതിൽ അദ്ദേഹത്തെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹു കരുത്തനായിരുന്നു, ശക്തനായിരുന്നു. കരുത്തനായ ശക്തനായ ഉമർ നിപുണനും അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ശരിയായി ഭവിക്കും വിധം കൃത്യമായ നിലപാടുകാരനുമാണ് എന്ന് നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും കൂടിയാലോചനയിൽ പിശുക്ക് കാണിച്ചിട്ടില്ല. വിഷയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിലും അർഹരായവരോട് അഭിപ്രായമാരായുന്നതിലും പിറകിലായിരുന്നില്ല. വിശുദ്ധ ഖുർആന്റെ പഠിതാക്കൾ, വിശുദ്ധ ഖുർആന്റെ പാരായണക്കാർ, ഉമറിൻ്റെ മജ്ലിസിൽ അവർ യുവാക്കളായാലും മധ്യവയസ്കരായാലും കൂടിയാലോചന സംഘങ്ങളായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഉമർ ഒരു നിലപാടെടുത്തു, ആ നിലപാട് കൃത്യമല്ല, കണിശമല്ല എന്നുള്ളത് അദ്ദേഹത്തെ ഉണർത്തിയിട്ടുണ്ട് എങ്കിൽ അത് കൂട്ടാക്കുന്നവനും സമ്മതിക്കുന്നവനുമായിരുന്നു ഉമർ എന്ന് പല ചരിത്രങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇതര സഹാബികളെ അപേക്ഷിച്ച് പ്രായം കുറഞ്ഞ വ്യക്തിത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന് 13 വയസ്സ് പ്രായം. ആ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനോടായിരുന്നു പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന മസലകളിൽ ഉമർ വിധിത്തെ ചോദിച്ചിരുന്നത്, അഭിപ്രായം ചോദിച്ചിരുന്നത് എന്ന് നമ്മൾ സത്യസന്ധമായ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നിലപാടെടുക്കുന്നതിലുള്ള കൃത്യതയും സൂക്ഷ്മതയും അതിലുള്ള അദ്ദേഹത്തിൻ്റെ വിനയവും വിശാല മനസ്കതയും നമ്മൾ മനസ്സിലാക്കുകയാണ്. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെയാണ് ഉമർ സ്ഥാനഭ്രഷ്ടനാക്കിയത് എന്ന് നമ്മൾ വായിക്കുന്നു. എപ്പോൾ? യുദ്ധവിജയങ്ങൾ നേടി ദിഗന്തങ്ങളിലേക്കെന്ന പോലെ മുസ്ലിം സൈന്യത്തെ നയിച്ച് ഖാലിദ് മുന്നേറുന്ന ഒരു സാഹചര്യത്തിൽ, നമുക്കറിയാം അബൂബക്കർ റളിയല്ലാഹു തആലന്റെ ഖിലാഫത്തിൽ അതിൻ്റെ ഒടുവിലെ നാളുകളിൽ അദ്ദേഹം സഅദ് ബിൻ അബി വഖാസിനെയും ഷർഹബീൽ ബിൻ ഹസനെയും യസീദ് ബിൻ അബി സുഫിയാനെയും മറ്റും സൈന്യങ്ങളുടെ നേതൃപദവിയിൽ നിയോഗിച്ചിട്ടുണ്ട്. അബൂ ഉബൈദയും അംർ ബിൻ ആസും മുആവിയയും ഖാലിദ് ബിൻ വലീദുമൊക്കെ ആ നേതൃപദവിയിൽ ഗമനം കുറിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു തആലന്റെ ഖിലാഫത്ത് അതിൻ്റെ തുടക്ക നാളുകളിൽ ഈ സൈനിക നേതൃത്വത്തിന് കീഴിൽ മുസ്ലിം സൈന്യം ദിഗന്തങ്ങളിലേക്കെന്ന പോലെ സൈനിക മുന്നേറ്റത്തിലും പോരാട്ടത്തിൽ വിജയം വരിച്ച് അവർ ഉന്നതങ്ങൾ നേടുകയുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂ ഉബൈദയിലൂടെ ഖാലിദ് ഇബ്നുൽ വലീദിനെ സൈനിക നേതൃസ്ഥാനത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കി സ്ഥാനം അബൂ ഉബൈദക്ക് നൽകിയതുമായി ബന്ധപ്പെട്ടും ഉമറിൻ്റെ ഖിലാഫത്തിൽ തന്നെ രണ്ട് തവണ ഖാലിദ് ഇബ്നുൽ വലീദിനെ ഉമർ റളിയല്ലാഹു തആല അൻഹു സ്ഥാനത്ത് നിന്ന് ഇറക്കിയിട്ടുണ്ട്. ആ വിഷയത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു വിമർശിക്കപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി, അതെന്തുകൊണ്ട്, എന്തിനു വേണ്ടി, അതാണ് നമ്മുടെ വിഷയം. അത് മനസ്സിലാക്കുവാൻ ആരാണ് ഖാലിദ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖാലിദ് ഇബ്നുൽ വലീദ് ഇബ്നുൽ മുഗീറ ബനു മഖ്സൂം ഗോത്രത്തിലെ പ്രമുഖനാണ്. ഇമാം അൽ ഹാഫിളു ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, സൈഫുല്ലാ, അള്ളാഹുവിൻ്റെ ഗഡ്ഗം, വഫാരിസുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ കുതിരപ്പടയാളി, വലൈസുൽ മഷാഹിദ്, യുദ്ധഭൂമിയിലെ സിംഹം അസയ്യിദുൽ ഇമാം, ഇമാമും സയ്യിദും, അൽ അമീറുൽ കബീർ വലിയ ക്യാപ്റ്റൻ, ഖാഇദുൽ മുജാഹിദീൻ മുജാഹിദീങ്ങളുടെ നേതാവ്, അബു സുലൈമാനുൽ ഖുറഷി അൽ മഖ്സൂമി അൽ മക്കി, അദ്ദേഹം അബു സുലൈമാൻ എന്ന വിളിപ്പേരുള്ള ഖാലിദ് റളിയല്ലാഹു തആലാനുവാണ്. മൈമൂന റളിയല്ലാഹു തആലാനായുടെ സഹോദരിയായിരുന്നു ഖാലിദുൽ വലീദ് റളിയല്ലാഹു തആലാന്റെ മാതാവ്. ഹിജ്റയുടെ 8 സഫർ മാസത്തിൽ അദ്ദേഹം മുസ്ലിമായി മദീനയിലേക്ക് ഹിജറ വരികയും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അരിമശിഷ്യനായി ഖാലിദ് പരിണമിച്ച് അദ്ദേഹം ചരിത്ര പ്രസിദ്ധമായ മുഅ്ത യുദ്ധത്തിലാണ് പ്രധാനമായി സംബന്ധിക്കുന്നത്. മുഅ്ത യുദ്ധത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. അതിൽ പതാകവാഹകനായി കമാൻഡറായി സെയ്ദ് ഇബ്നു ഹാരിസയായിരുന്നു. സെയ്ദ് ഇബ്നു ഹാരിസ വധിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചതനുസരിച്ച് നിയമിച്ചതനുസരിച്ച് ജാഫർ ഇബ്നു അബി താലിബ് പതാക വഹിച്ച് നേതൃത്വത്തിലെത്തി. ജാഫർ റളിയല്ലാഹു തആല അൻഹു മുഅ്ത യുദ്ധത്തിൽ വധിക്കപ്പെട്ടപ്പോൾ അബ്ദുല്ലാ ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു നേതൃപദവി അലങ്കരിച്ചു, പതാകയേന്തി മുന്നേറി. അബ്ദുല്ലാ ഇബ്നു റവാഹയും മുഅ്തയിൽ ഷഹീദായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങളോട് തങ്ങളുടെ നേതാവിനെ നിശ്ചയിക്കുവാൻ, കൂടിയാലോചിച്ച് തീരുമാനിക്കുവാൻ കൽപ്പിച്ചതനുസരിച്ച് അവർ സൈഫും മിൻ സുയൂഫില്ലാഹ്, അള്ളാഹുവിൻ്റെ ഊരപ്പെട്ട ഘടകങ്ങളിൽ ഒരു ഘടകമായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനെ തങ്ങളുടെ ചീഫ് ഇൻ കമാൻഡറായിട്ട് തിരഞ്ഞെടുക്കുകയും അങ്ങനെ ഖാലിദിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾ ശത്രുവിനെതിരിൽ വിജയം വരിക്കുകയും ഉണ്ടായി മുഅ്തയിൽ. ഇതാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. ഖാലിദ് റളിയല്ലാഹു തആലന്റെ യുദ്ധ നൈപുണ്യവും അദ്ദേഹത്തിൻ്റെ ആ കഴിവും, ഇന്ന ഖാലിദൻ സൈഫുൻ സല്ലഹുല്ലാഹു അലൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്കെതിരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഊരിയ വെച്ച ഘടകമാണ് ഖാലിദ് എന്നാണ് ആ വിഷയത്തിൽ തിരുമൊഴിയായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇമാം ദഹബി പറഞ്ഞത്, ഫാരിസുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ കുതിരപ്പടയാളി, ലൈസുൽ മഷാഹിദ്, യുദ്ധഭൂമിയിലെ സിംഹം, ഈ വിശേഷണങ്ങൾക്കെല്ലാം യോഗ്യനും അർഹനുമാണ് ഖാലിദ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തെ സൈനിക അധിപനായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നിയോഗിച്ചു അയക്കുകയുണ്ടായി. നമ്മൾ മുമ്പ് കേട്ടതുപോലെ ഡമസ്കസ് അദ്ദേഹവും അബൂ ഉബൈദയുമാണ് ഇസ്ലാമിനായി മുസ്ലിമീങ്ങൾക്കായി വിജയിക്കുകയുണ്ടായത്. എർമൂക്കിൻ്റെയും ഡമസ്കസിൻ്റെയും ഒക്കെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അതിൽ ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം സാന്നിധ്യം വിസ്മരിച്ചുകൊണ്ടൊരു ഡമസ്കസും യർമൂക്കും ഇല്ല എന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ പ്രത്യേകത. 60 വയസ്സ് വരെ ജീവിച്ച ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ രോഗശയ്യയിൽ ഒരു കട്ടിലിൽ കിടന്നാണ് മരണം വരിക്കുന്നത്. ഹിംസിൽ ഹിജ്റാബ്ദം 21 ഖാലിദ് റളിയല്ലാഹു തആല അൻഹു മരണപ്പെടുകയുണ്ടായി എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു മഹൽ വ്യക്തിത്വത്തെ, യോദ്ധാവിനെ ഉമർ റളിയല്ലാഹു തആല അൻഹു സ്ഥാനത്ത് നിന്നിറക്കി, അതും ഒരു നിർണായക ഘട്ടത്തിൽ, സുപ്രധാന സമയത്ത് എന്ന് പറയുമ്പോൾ അത് എന്തിന്, എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കാതെ ഈ ചരിത്രം വായിച്ചാൽ, അല്ലെങ്കിൽ വിമർശകരിൽ നിന്ന് ചരിത്രം മനസ്സിലാക്കിയാൽ, അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആലന്റെ വിഷയത്തിൽ തെറ്റിദ്ധാരണ സ്വാഭാവികമാണ്. ആ തെറ്റിദ്ധാരണ വിശ്വാസികളിൽ ജനിപ്പിക്കലാണ് തൽപരകക്ഷികളുടെ, വിമർശകരുടെ ഉന്നവും ഉദ്ദേശവും. മഹത്തുക്കൾ അവരുടെ സ്ഥാനങ്ങൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മങ്ങുവാനോ മായുവാനോ പാടുള്ളതല്ല. അതുകൊണ്ടാണ് ഇത്തരം ചരിത്ര സംഭവങ്ങളുടെ നിജസ്ഥിതി എന്ത് എന്നുള്ളത് ഈ ചുവരെഴുത്ത് പരിപാടിയിൽ, പംക്തിയിൽ നമ്മൾ വിശദീകരിക്കുന്നത്. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കിയ രണ്ട് സംഭവങ്ങളുണ്ട്. 2 തവണ അത് നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖിലാഫത്തിൽ തന്നെ ഉമർ അബൂബക്കർ റളിയല്ലാഹുവിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ ഉമർ ഭയന്നത് കാരണത്താലാണ്. അതെന്ത് എന്നുള്ളത് ഇൻഷാല്ലാ നമ്മൾ വഴിയെ മനസ്സിലാക്കും. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഖാലിദിനെ സ്ഥാനത്ത് തുടരാൻ വിടുകയാണ് ഉണ്ടായത്. ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വഫാത്തിന് ശേഷം സ്ഥാനഭ്രഷ്ടനാക്കി. അത് ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ തുടക്ക നാളുകളിൽ. അതാണ് ഒന്നാമത്തേത്. അതെന്തുകൊണ്ട്? അത് ഉമറിൻ്റെ രാഷ്ട്രീയമാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സ്ഥാനമേറ്റു. അപ്പോൾ നേതൃപദവിയിലുണ്ടായിരുന്ന ആളുകൾ അതേപോലെ നിലനിർത്തുകയാണ് ചെയ്തത്. എന്നാൽ ഉമർ റളിയല്ലാഹു തആലയുടെ സ്ഥാനമേറ്റപ്പോൾ ഉമർ റളിയല്ലാഹു തആലന്റെ രാഷ്ട്രീയ മീമാംസ അത് അബൂബക്കർ റളിയല്ലാഹു തആലയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു തആലന് ചില അഴിച്ചു പണികളും അതേപോലെ തന്നെ സ്ഥാനാരോഹണങ്ങളും അതേപോലെ തന്നെ സ്ഥാനത്ത് നിന്ന് ഇറക്കലും നിർവഹിച്ചിട്ടുണ്ട്. അത് ഒരു ഭരണാധികാരിയെ അധികാരം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മീമാംസയുടെ ഭാഗമാണ്. ചില അഴിച്ചുപണികൾ നടത്തി അവസരങ്ങളെ തിരപ്പെടുത്തലും വേദി ഉറപ്പിക്കലും, അത് കേവലം ഉമർ റളിയല്ലാഹു തആലന്റെ ഒരു രാഷ്ട്രീയ നിലപാട് മാത്രമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു തആലന് വ്യത്യസ്തമായിട്ട് അതിൽ ഒരു പകപോക്കലോ അല്ലെങ്കിൽ ഒരു വിദ്വേഷം തീർക്കലോ ചരിത്രത്തിൽ വായിക്കാനില്ല എന്ന് നമുക്ക് ആ വിഷയത്തിൽ ചരിത്രം വായിക്കുമ്പോൾ ബോധ്യപ്പെടും. പിന്നീട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു യുദ്ധസൈന്യത്തിൽ സ്ഥാനം നേടി വീണ്ടും സൈനിക മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹിജ്റയുടെ 17-ാമത്തെ വർഷം ഉമർ റളിയല്ലാഹു തആല അൻഹു ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ മറ്റൊരിക്കൽ കൂടി സ്ഥാനഭ്രഷ്ടനാക്കുകയുണ്ടായി. ആ സ്ഥാനഭ്രഷ്ടനാക്കലാണ് ചില ചരിത്രകാരന്മാരും ആധുനികരായിട്ടുള്ള ചില പേനയുന്തികളും ഉമറിനെ വിമർശിക്കുവാനും ആക്ഷേപിക്കുവാനും കൂട്ടിന് പിടിച്ചിട്ടുള്ളത്. എന്തിനാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെ പ്രസ്തുത സ്ഥാനത്തു നിന്ന് ഇറക്കിയത്? ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി, ഖാലിദിനെ വിളിച്ച് അഭിസംബോധന ചെയ്തതായി ചരിത്രത്തിലുള്ളത്, യാ ഖാലിദ് വല്ലാഹി ഇന്നക അലയ്യ ലഖരീം വ ഇന്നക ഇലയ്യ ലഹബീബ് വലൻ തുആതിബനി ബഅദൽ യൗമി അലാ ഷൈഇൻ. ഖാലിദ്, അള്ളാഹുവാണെ, നിങ്ങൾ എൻ്റെ അടുക്കൽ ആദരണീയനാണ്, എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ്. ഈ ദിവസത്തിന് ശേഷം ഒരു വിഷയത്തിലും നിങ്ങൾ എന്നെ ആക്ഷേപിക്കരുത്. ഇത് പറയാൻ കാരണം, ഖാലിദ് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് സങ്കടം പറയുന്നുണ്ട്. എന്നോടുള്ള നിങ്ങളുടെ നിലപാട് നല്ല വിധമല്ല എന്ന് ആവലാതിപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഖാലിദ് റളിയല്ലാഹു തആലന്റെ കയ്യിൽ വന്ന യുദ്ധാർജിത സ്വത്തുക്കളുടെ ബാഹുല്യം, അതാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ഈ വിഷയത്തിന് പ്രേരിപ്പിച്ചത്. നമുക്കറിയാം, ഖാലിദ് റളിയല്ലാഹു തആല അൻഹു തൊട്ടതെല്ലാം വിജയമാക്കുന്ന യോദ്ധാവാണ്. അതുകൊണ്ട് തന്നെ യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് യുദ്ധാർജിത സ്വത്തുക്കൾ ലഭിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു കണിശക്കാരനും സൂക്ഷ്മ നിലപാടുകാരനാണ്. അത് ആരായാലും മുഖം നോക്കാതെ ഉമർ റളിയല്ലാഹു തആല അൻഹു എടുക്കുന്ന തീരുമാനവുമാണ്. സ്വന്തം മക്കൾ അബ്ദുള്ളയും ഒബൈദുള്ളയും സിറിയയിൽ അല്ലെങ്കിൽ ഇറാഖിൽ അബു മൂസ അൽഅശ്അരിയുടെ കീഴിൽ സൈന്യങ്ങളായി പോയിട്ടുണ്ട്. അബ്ദുള്ളയും ഒബൈദുള്ളയും അടങ്ങിയപ്പോൾ അവരുടെ കയ്യിൽ സ്വത്തുക്കൾ കാണുകയാണ് ഉമർ. ഉമർ വിരക്ത ജീവിതം നയിക്കുന്ന അതിഭക്തനാണ്. ഉമറിനെ കാണുന്ന മനുഷ്യ, എന്താ ഉമറിന്റെ പ്രത്യേകത? ഉമറിന്റെ കിസ്വ വസ്ത്രം ഉമറിന്റെ പൊതപ്പാണ്, സെയ്ത്താണ്, ഓയിലാണ് ഉമറിന്റെ കൂട്ടാൻ. ഉമറിന് അന്തി ഉറങ്ങാൻ ഒരു കുടിലാണ് ഉള്ളത്, ഖലീഫയാണ്. അപ്പൊ ആ ഉമറിന്റെ വിരക്ത ജീവിതം, അതിനു മുന്നിലാണ് ആളുകളുടെ കയ്യിൽ ഉമർ കാശ് കാണുന്നത് എങ്കിൽ, സമ്പത്ത് കാണുന്നതെങ്കിൽ ഉമർ ചോദ്യം ചെയ്യും. അബ്ദുള്ളയും ഒബൈദുള്ളയും രണ്ട് മക്കൾ സ്വത്തുമായി വന്നപ്പോൾ ചോദിക്കുകയാണ്, ഈ സ്വത്ത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ ഇത് കച്ചവടം ചെയ്ത് നേടിയ സ്വത്താണ്. അപ്പോൾ ഉമർ ചോദിക്കുകയാണ്, കച്ചവടം ചെയ്യാൻ നിങ്ങൾക്ക് എവിടുന്ന് കാശ് കിട്ടി? അപ്പോൾ പറയുകയാണ്, ഞങ്ങൾ അബു മൂസ അൽഅശ്അരിയോട്, അമീറിനോട്, ഗവർണറോട് കടം വാങ്ങിയതാണ്. കടം വാങ്ങി കച്ചവടം ചെയ്തു, കടത്തുക തിരിച്ചു നൽകിയിട്ട് ഇത് ലാഭമാണ്. അപ്പോൾ ഉമർ ചോദിക്കുകയാണ് മക്കളോട്, നിങ്ങൾക്ക് സ്വത്ത് കടം നൽകിയതുപോലെ എല്ലാവർക്കും സ്വത്ത് കടം നൽകിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് കടം നൽകിയത് അമീറുൽ മുഅ്മിനീന്റെ മക്കൾ എന്ന നിലക്കാണ്. അതുകൊണ്ട് ഈ ലാഭത്തുക മുഴുവൻ ബൈത്തുൽ മാലിലേക്ക്, സ്റ്റേറ്റ് ട്രഷറിയിലേക്ക് തിരിച്ചടക്കാൻ മക്കളെ നിർബന്ധിച്ച ഉമറിന്റെ നിലപാട്, അതാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു. അങ്ങനെയുള്ള ഉമർ ഖാലിദ് റളിയല്ലാഹു തആലന്റെ അടുക്കൽ കുറേ സ്വത്തേറെ കാണുകയാണ്. സ്വാഭാവികമാണ്, ഖാലിദ് റളിയല്ലാഹുവിന്റെ അടുക്കൽ സ്വത്ത്, കാരണം അദ്ദേഹം തൊട്ടതെല്ലാം യുദ്ധം ചെയ്ത് വിജയമാക്കി മാറ്റുന്ന അദ്ദേഹത്തിന് സ്വത്ത് യുദ്ധാർജിത സ്വത്തായിട്ട് വരിക എന്നുള്ളതുണ്ടാവും. പക്ഷേ ഉമർ റളിയല്ലാഹു തആല അൻഹു അത് കണ്ടപ്പോൾ ഉമറിന്റെ ആ വിരക്ത ജീവിതത്തിൽ അതിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെ ചോദ്യം ചെയ്യുകയും നിലവിലുള്ള സ്വത്ത് എല്ലാം രണ്ടാക്കി പകുത്ത് അതിൽ നിന്നൊരു വിഹിതം ബൈത്തുൽ മാലിലേക്ക് ഉമർ എടുക്കുകയുണ്ടായി. ചെരുപ്പ് വരെ, ഒരു ചെരുപ്പ് എടുത്ത് ഒരു ചെരുപ്പ് ബൈത്തുൽ മാലിലേക്ക് എന്ന രീതിയിൽ പകുക്കുകയുണ്ടായി എന്നുള്ളത് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. പക്ഷേ ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ നിലപാട് ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിനോട് സ്വീകരിച്ചപ്പോഴും എന്താ പറഞ്ഞത്? ഖാലിദ്, നിങ്ങൾ എൻ്റെ അടുക്കൽ മാന്യനാണ്. വ ഇന്നക ഇലയ്യ ലഹബീബ്, നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് വലാത്തു ആതിബനി ബാദലിയോ മലാശി, ഒരു വിഷയത്തിലും നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ടതില്ല. എന്നിട്ട് ഉമർ എന്താ ചെയ്തത്? ഉമർ മുസ്ലിം നാടുകളിലേക്ക് കത്തെഴുതി. കാരണം ഖാലിദ് പിന്നെ ഉമർ റളിയല്ലാഹു തആലനെ സ്ഥാനഭ്രഷ്ടനാക്കിയെന്ന് പറയുമ്പോൾ ഖാലിദിൽ നിന്ന് എന്തോ ഒരു മഹാ അപകടം സംഭവിച്ചിട്ടാണ് ഈ ഒരു സന്ദർഭത്തിൽ ഖാലിദിനെ ഉമർ ഒഴിവാക്കിയത് എന്ന് വരും. അങ്ങനെ ആളുകൾ അത് വായിക്കും വിഷയം. കാരണം അങ്ങനെയാണ്, ഖാലിദ് റളിയല്ലാഹു തആലയുടെ നേതൃത്വത്തിൽ അബൂ ഉബൈദ, മുആവിയ, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അനിൽ ജമീ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു പ്രവാഹം കണക്കെയാണ് മുസ്ലിം സൈന്യം മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഖാലിദിൻ്റെ പങ്ക് നിർണായകമാണ്. അവിടെ നിന്ന് ഖാലിദിനെ വലിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഉമറാണ് വലിക്കുന്നത്. അപ്പോൾ ഖാലിദിനെ കുറിച്ച് വലിയൊരു തെറ്റിദ്ധാരണ ലോകം വായിക്കും എന്നുള്ളത് മനസ്സിലാക്കിയ ഉമർ എന്താ ചെയ്തത്? അദ്ദേഹം മുസ്ലിം തലസ്ഥാന നഗരികളിലേക്ക് കത്തെഴുതി. ആ കത്തിൽ ഇന്നീലം ആസിൽ ഖാലിദൻ അൻ സുഖ്തതിൻ വലാ ഖിയാനതിൻ വലാക്കിന്നന്നാസ ഫതനൂ ബിഹ് ഫഖിഫ്തു അൻ യുവക്കിലു ഇലൈഹി വയബ്തലൂ ബിഹ് ഫഅഹബബ്തു അൻ യഅലമു അന്നല്ലാഹു ഹുവസ്സാനിഉ. എന്താ അതിൻ്റെ അർത്ഥം? ഇന്നീലം ആസിൽ ഖാലിദൻ, ഞാൻ ഖാലിദിനെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ടില്ല. അൻ സുഖ്തതിൻ, അദ്ദേഹത്തോടുള്ള എന്തെങ്കിലും വിദ്വേഷം പക കാരണത്താൽ, അനിഷ്ടം കാരണത്താൽ, വലാ ഖിയാനത്തിൻ, അദ്ദേഹം എന്തെങ്കിലും ചതി നടത്തിയത് കാരണത്താലും, ഖാലിദ് റളിയല്ലാഹുവിന് നടത്തിയ എന്തെങ്കിലും ചതിയുടെ പേരിലോ അദ്ദേഹത്തോടുള്ള അനിഷ്ടം കാരണത്താലോ ഞാൻ ഖാലിദിനെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ടില്ല. പ്രത്യുത വലാക്കിന്നാസ ഫതനൂബി, ഖാലിദിൻ്റെ വിഷയത്തിൽ ജനങ്ങൾ കുഴപ്പത്തിലായിട്ടുണ്ട്. ഫഖിഫ്തു, അപ്പോൾ ഞാൻ ഭയന്നു. അൻ യുവക്കിലു ഇലൈഹി വയബ്തലൂബി, ജനങ്ങൾ ഖാലിദിൽ തവക്കുലാക്കുകയും ഖാലിദിനാൽ പരീക്ഷിക്കപ്പെടുകയും ആദർശത്തിൽ പരീക്ഷിക്കപ്പെടുകയും ചെയ്തേക്കുമെന്ന് ഞാൻ ഭയന്നു. ഫഅഹബബ്ത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു. അയ്യലമു അന്നല്ലാഹു വസാനിയ, അല്ലാഹു ആകുന്നു എല്ലാത്തിൻ്റെയും നിർമ്മാതാവ്. യുദ്ധത്തിൽ യുദ്ധാർത്ഥിത സ്വത്ത് വരുന്നുവെങ്കിൽ അല്ലാഹു ആകുന്നു അത് നേടിത്തരുന്നത്. ഇത് ലോകം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഖാലിദിനെ ഒഴിവാക്കിയത് എന്ന് ഉമർ പറയണം. ഖാലിദ് ചതി പ്രതിയോഗം നടത്തിയിട്ടില്ല, ഒരു വിദ്വേഷം ഖാലിദിനോടില്ല, ജനങ്ങൾ ഖാലിദിൻ്റെ വിഷയത്തിൽ കുഴപ്പത്തിലായിട്ടുണ്ട് എന്നാണ്. എന്താ കുഴപ്പം? ഖാലിദ് റളിയല്ലാഹു തആല അൻഹു തൊട്ടതൊക്കെ വിജയ, നയിച്ചതെല്ലാം വിജയമാണ്. അപ്പോൾ ഇതെന്തോ ഖാലിദിൽ ഒരു അഭൗതികത, ആത്മീയത അതിരുവിട്ട് ദർശിക്കുന്ന സ്ഥിതി വിശേഷം. ഖാലിദിൻ്റെ കഴിവല്ല ഇത്, മേലായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ കഴിവാണ്, അവൻ്റെ സൃഷ്ടിപ്പാണ് എന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് ചെയ്തത് എന്നാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു ആ വിഷയത്തിൽ, അദ്ദേഹത്തെ ഒഴിവാക്കിയ വിഷയത്തിൽ പറഞ്ഞത്. അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി. വീണ്ടും മുസ്ലിം സൈന്യം അബൂ ഉബൈദയും അംർ ഇബ്നുൽ ആസും മുആവിയയും മറ്റും മറ്റും യുദ്ധവിജയവുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഈജിപ്റ്റ് വിജയിച്ചടക്കപ്പെട്ടതൊക്കെ പിന്നീടാണ്. അപ്പോൾ ഖാലിദിനെ കൊണ്ട് മാത്രമല്ല വിജയം, മറ്റുള്ളവരെ കൊണ്ടും വിജയമുണ്ട്. വിജയമേകുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എന്ന് ലോകം മനസ്സിലാക്കണം. ഖാലിദിനാൽ ആരും ആദർശം പണയപ്പെട്ടു പോകാൻ, പരീക്ഷിക്കപ്പെടാൻ പാടില്ല. ഇതായിരുന്നു ഉമറിൻ്റെ ഒരു നിലപാട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ വിഷയത്തിൽ തുടക്കത്തിൽ ഉമറിൻ്റെ നിലപാടൊക്കെ അങ്ങനെയാണ്. തൗഹീദിൻ്റെ സംരക്ഷണമാണ് ഇവിടെ ഉമർ ലാക്കാക്കിയത്, അതാണ് അതിൻ്റെ ആകത്തുക. ആളുകൾ വ്യക്തികളുടെ വിഷയത്തിൽ അതിരുവിട്ട് വിശ്വസിക്കുകയും തീവ്രരാകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി? വ്യക്തിപൂജയായി, സൃഷ്ടിപൂജയായി. അള്ളാഹുക്ക് മാത്രമുള്ള അധികാരാവകാശങ്ങൾ സൃഷ്ടികൾക്ക് വകവെച്ച്, പിന്നെ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് സൃഷ്ടികളോട് ചോദിക്കുന്ന, അള്ളാഹുവിന് പ്രത്യേകമായത് സൃഷ്ടികൾക്ക് വകവെക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ടാകുക. ഉമർ റളിയല്ലാഹുവിന് അതിൽ കണിശക്കാരനാണ്. അതുകൊണ്ടല്ലേ ഉമറിൻ്റെ ചരിത്രത്തിൽ നമ്മൾ പല സംഭവങ്ങളും വായിക്കുന്നത്. എന്തിനാ ഉമർ റളിയല്ലാഹു തആല അൻഹു ഷജറത്തു റിദ്വാൻ വെട്ടിയത്? ഇതേപോലെ ഉമറിൻ്റെ നിലപാടുകൾ അബുൽ ആലിയ പറഞ്ഞില്ലേ, ദാനിയേൽ പ്രവാചകന്റെ ഭൗതിക ശരീരം അത് മറമാടപ്പെടാതെ വെച്ചിരുന്നു എന്നാണ്. മുസ്ലിമീങ്ങൾ യുദ്ധവിജയങ്ങളിലൂടെ ഹുർമുസാനെ കീഴ്പ്പെടുത്തിയപ്പോൾ ഹുർമുസാന്റെ കൊട്ടാരത്തിൽ ദാനിയേൽ പ്രവാചകന്റെ ഭൗതിക ശരീരം കാണപ്പെട്ടു എന്നാണ്. ഇത് ദാനിയേൽ പ്രവാചകൻ്റെതാണെന്ന് മനസ്സിൽ പറഞ്ഞപ്പോൾ മുസ്ലിം സൈന്യം ഉമറിന് വിവരം കൊടുക്കുകയാണ് മദീനയിലേക്ക്, അമീർ മുഅ്മിനീൻ ഇങ്ങനെ ഒരു ഭൗതിക ശരീരം മറമാടാതെ കാലങ്ങളായിട്ട് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്ത് ചെയ്യും? അബൂ ഉമർ റളിയല്ലാഹുവിൻ്റെ നിലപാടെന്താ? ഒരു പ്രവാചകൻ്റെ ഭൗതിക ശരീരമാണത്. എന്താ ഉമർ ചെയ്ത് പറഞ്ഞത്, ആഹ്വാനം ചെയ്തത്? ഉമർ പറഞ്ഞത് കുറേ കബറുകൾ പകലിൻ്റെ വെളിച്ചത്തിൽ കുഴിച്ചിടാനാണ്. കുറേ കബറുകൾ കുഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇരുളിൻ്റെ മറവിൽ രാവിൽ ഈ കുഴിക്കപ്പെട്ട കബറുകളിൽ ഏതെങ്കിലും ഒരു കബറിൽ മയ്യത്ത് വെച്ചിട്ട് എല്ലാ കുഴികളും മൂടാൻ പറഞ്ഞ്, കബറുകൾ കുഴിച്ചതൊക്കെ മൂടാൻ പറഞ്ഞ്. എന്തിനാ ഉമർ ആ നിലപാടെടുത്തത്? ഉമർ ആ നിലപാടെടുത്തത് കബർ പൂജ തടയാൻ, ആ പ്രവാചകൻ്റേതെന്ന് പറഞ്ഞ് പിന്നീട് ഒരു കബറിടം കെട്ടി ഉയർത്തപ്പെടുന്ന അവസ്ഥ ഉണ്ടായില്ല. ആരാധനകൾ സമർപ്പിക്കപ്പെടുന്ന, സുജൂദി ചെയ്യപ്പെടുന്ന, ജാറം മൂടുന്ന ഒരു മഖാമും ഒരു ജാറവും മുസ്ലിമീങ്ങൾക്ക് അവിടെ ഉണ്ടായില്ല. ഇതുപോലുള്ളൊരു നിലപാടാണ് ഇവിടെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ അമീർ മുഅ്മിനീൻ ഉമർ സ്വീകരിക്കുകയുണ്ടായത്. ഇതേപോലെ ഉമർ എന്തുകൊണ്ട് ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഇങ്ങനെ ഒരു നിലപാടെടുത്തു. അതിൻ്റെ ഒരു ഭാഗം കൂടി ചരിത്രത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. അതെന്താണ്? ഉമറിൻ്റെ രാഷ്ട്രീയം യുദ്ധാർജിത സ്വത്തുക്കൾ മുഹാജിറീങ്ങളിലെ ദുർബലർക്ക് വീതിച്ചു നൽകണം എന്നുള്ളതാണ്. സാമ്പത്തിക ശേഷിയും കാര്യപ്രാപ്തിയുമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ യുദ്ധാർജിത സ്വത്തുക്കളിൽ നിന്ന് കൊടുത്തിട്ട് വേണ്ട, ഇത് ദരിദ്രരായ മുസ്ലിമീങ്ങൾക്ക് കൊടുത്ത് അവരെ പോഷിപ്പിക്കണം എന്നതായിരുന്നു ഉമർ റളിയല്ലാഹു തആലാന്റെ നിലപാട്. എന്നാൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആലാൻഹു ദരിദ്രരെ പറ്റെ അവഗണിച്ചിട്ടില്ല, അവർക്ക് മാത്രം പരിമിതപ്പെടുത്തണം എന്നുള്ള വീക്ഷണത്തോട്, ഉമറിന്റെ വീക്ഷണത്തോട് ഖാലിദ് വിയോജിപ്പുള്ളവനായിരുന്നു. അദ്ദേഹം ചില പ്രത്യേകമായ ലക്ഷ്യങ്ങളെ മുന്നിൽ കണ്ട് സാമ്പത്തികമായി ആശ്വാസമുള്ളവർ, കഴിവുള്ളവർ അവരെ കൂടി ഈ സ്വത്തിൽ പരിഗണിച്ചു എന്നുള്ളതാണ്. അൽ അഷ്വാസ് ഇബ്നു ഖൈസ് അൽ കിന്ദിയുടെയൊക്കെ വിഷയത്തിൽ അവർക്ക് സ്വത്ത് നൽകി ഖാലിദ് റളിയല്ലാഹു തആല അവരെ സഹായിച്ച സംഭവങ്ങൾ കാണാൻ സാധിക്കും. അൽ അഷ്വാസ് ഇബ്നു ഖൈസ് അൽ കിന്ദിയൊക്കെ സാമ്പത്തികമായി ഭദ്രതയുള്ളവരാണ്. അവരെ ഖാലിദ് റളിയല്ലാഹു തആല എന്തിന് സഹായിച്ചു? സാധുക്കളായ ജനതതികൾ ധാരാളമല്ലേ? പ്രത്യേകിച്ച് മുഹാജിറുകളായ സാധുക്കൾ അവരെ മാത്രമാണ് പോഷിപ്പിക്കേണ്ടത് എന്ന നിലപാട്. പക്ഷേ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു മദീനയിൽ നിന്ന് വിദൂരമായി ശത്രുവിൻ്റെ നാടിനോടടുത്ത് യുദ്ധ മുഖങ്ങളിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു ചില പ്രത്യേക പരിഗണനയാൽ അത്തരം ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അത് ഉമറിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഖാലിദും ഉമറും മുജ്തഹിദുകളാണ്, ഗവേഷണപ്പടുക്കളാണ്. അതിൽ ശരി ഭവിച്ചവർക്ക് രണ്ട് കൂലിയും തെറ്റ് ഭവിച്ചവർക്ക് ഒരു കൂലിയുമാണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം ഉമറിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട് ഖാലിദ് യോജിച്ചില്ല. ഈ വിഷയത്തിൽ, ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഖാലിദിൻ്റെ ഗവേഷണം ഒത്തില്ല എന്നതാണ് ചരിത്രം പക്ഷവായന നടത്തുന്ന നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ പക്ഷവായന നടത്തിയ പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്നാലും ഖാലിദ് ബിൻ വലീദ് അദ്ദേഹത്തെ ഉമർ സ്ഥാനഭ്രഷ്ടനാക്കിയെങ്കിലും അവരുടെ നിലപാടുകളും അവരുടെ മനസ്കഥയും നോക്കൂ നിങ്ങൾ. ഉമർ ഖാലിദ് റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ ലോകരെ അറിയിച്ചത് എന്താണ്? ഉമർ ലോകരെ അറിയിച്ചത്, ഞാൻ ഖാലിദിനെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ടുണ്ട് എങ്കിൽ അത് എനിക്കുള്ള സുഹ്തത്ത് ദേഷ്യം കാരണത്താലല്ല, വല ഖിയാന, ഖാലിദ് ചതി പ്രയോഗം നടത്തിയത് കൊണ്ടുമല്ല എന്നാണ് ഉമർ ഖാലിദിനെ ഒഴിവാക്കിയപ്പോൾ ലോകരെ അറിയിച്ചത്. എത്രമാത്രം തെളിഞ്ഞ മനസ്കഥ, വിശാല മനസ്കഥ ഉമറിൻ്റേത് നമ്മൾ വായിക്കുന്നു. ഇതേപോലെ ഖാലിദ് റളിയല്ലാഹു തആലാനും ഉമറിനോട് ഏത് മനസ്ഥിതിയിലാണ് ഉണ്ടായിരുന്നത്? അബു ദർദ റളിയല്ലാഹു തആലാനും ഖാലിദ് ബിൻ വലീദ് രോഗിയായി കിടക്കവേ ഖാലിദ് റളിയല്ലാഹുവിൻ്റെ രോഗം കാണാൻ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ ഖാലിദ് റളിയല്ലാഹു തആലാനും അബു ദർദായിനോട് പറയുന്നുണ്ട്, യാ അബു ദർദ ലഇൻ മാത ഉമറു ലതറയന്ന ഉമൂറൻ തുംകീറുഹ. ഉമറിനോടുള്ള ഖാലിദ് റളിയല്ലാഹുവിൻ്റെ മതിപ്പാണ്. അദ്ദേഹം രോഗിയായി കിടന്നപ്പോൾ, മരണശയ്യയിൽ ഖാലിദ് കിടക്കുമ്പോൾ അബു ദർദ വന്നപ്പോൾ ഖാലിദ് പറയാണ് ഉമറിനെ കുറിച്ച്, അബു ദർദ, ഉമർ മരിച്ചാൽ നിങ്ങൾക്കൊരിക്കലും സമ്മതിക്കാൻ കഴിയാത്ത ചില രംഗങ്ങൾ കാണേണ്ടി വരും എന്നാണ്. എന്നാണ് ഉമർ അത്രമാത്രം കണിശമായിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ തലപൊക്കിയില്ല. പക്ഷെ ഉമർ മരിച്ചാൽ നിങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയാത്ത പല പ്രശ്നങ്ങളും തലയെടുക്കുന്നത് നിങ്ങൾ കാണേണ്ടി വരും എന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പോൾ അബു ദർദ പറയാണ്, വഅന വല്ലാഹു അറാ ദാലിക്, അല്ലാഹുവാണ് സത്യം, ഞാനത് കാണുക തന്നെ ചെയ്യും. എന്നിട്ട് ഖാലിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖദ് വജദ്തു അലൈഹി ഫീ നഫ്സീ ഫീ ഉമൂർ, ഉമറിനോട് എൻ്റെ മനസ്സിൽ പല കാര്യങ്ങളിലും എനിക്ക് പ്രയാസമുണ്ടായിരുന്നു. ഖാലിദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉമറിനോട് എനിക്ക് പല വിഷയത്തിലും എൻ്റെ മനസ്സിൽ പ്രയാസമുണ്ടായിരുന്നു. എൻ്റെ ഈ രോഗത്തിൽ കിടന്ന് അന്ന് ഉമറിലെടുത്ത നിലപാടുകളെ ഞാൻ ആലോചിച്ചപ്പോൾ, ചിന്തിച്ചപ്പോൾ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു കാര്യബോധം ഇപ്പോൾ എനിക്ക് വന്നണിയുകയും ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കി ഉറപ്പിച്ചു, ഉമർ അന്ന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതുകൊണ്ടെല്ലാം ഉമർ ഉദ്ദേശിച്ചത് അള്ളാഹുവിനെ മാത്രമാണ്, അള്ളാഹിനെ മാത്രമാണ് ഉമർ ഉദ്ദേശിച്ചത് എന്ന് ഇപ്പം എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് ഖാലിദ് റളിയല്ലാഹു പറയണം. എന്നിട്ട് പറയണം, എൻ്റെ സ്വത്ത് വീതിക്കുവാൻ ഉമർ ആളയച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഉമറിനോടൊരു പ്രയാസം ഉണ്ടായിരുന്നു. കാരണം എന്താ, അന്ന് ആ സ്വത്ത് വീതിച്ചപ്പോൾ ചെരുപ്പുകൾ വരെ വീതിച്ചെടുത്തിട്ടുണ്ട്. ഖാലിദ് പറയാണ്, ഉമർ അത് എന്നെ കൊണ്ട് മാത്രമല്ല ചെയ്തിട്ടുള്ളത്, എൻ്റെ സ്വത്ത് മാത്രമല്ല ഉമർ വീതിച്ചെടുത്തിട്ടുള്ളത്, പിന്നെയോ ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്നവരുടെ വിഷയത്തിൽ വരെ ഉമർ ആ നിലപാടെടുത്തിട്ടുണ്ട്. അവരുടെ വരെ സ്വത്ത് ഉമർ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുകെട്ടിയിട്ട് അത് പപ്പാതിയാക്കിയിട്ടുണ്ട്. ഖാലിദിൻ്റെ മാത്രമല്ല, പിന്നെയോ ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്നവരുടെ വിഷയത്തിൽ ഖാലിദ് പറയുന്നു, ബദറിൽ പങ്കെടുത്തവരുടെ വരെ, ബദരീങ്ങളുടെ വരെ സ്വത്ത് ഉമർ അങ്ങനെ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്. എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചിട്ട് പകുതിയാക്കിയിട്ട്

0: കരയുകയുണ്ടായി എന്നാണ്. സഹോദരന്മാരെ, രണ്ട് മഹൽ വ്യക്തിത്വങ്ങൾ, ഒന്ന് ഫാറൂഖ് ഉമർ അമീറുൽ മുഅ്മിനീൻ, മറ്റൊന്ന് സൈഫുള്ള ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു തആല അൻഹും. ഈ രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിൽ ചരിത്രത്തിൽ നടന്ന ചില സംഭവങ്ങൾ, സംഭാഷണങ്ങൾ, അതേപോലെ തന്നെ ഭരണാധികാരിയും പ്രജയും തമ്മിലുള്ളതായ ചില വർത്തനങ്ങൾ, പെരുമാറ്റങ്ങൾ, ആ വിഷയത്തിൽ ഒരു ചരിത്രം പറയപ്പെടുന്നത്, അതിൻ്റെ നിജസ്ഥിതി എന്ത്, അതോടൊപ്പം ചില യാഥാർത്ഥ്യങ്ങൾ, വസ്തുതകൾ, അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, യഥാവിധം മനസ്സിലാക്കുമ്പോൾ ഉമറിൻ്റെ വ്യക്തിത്വവും മഹത്വവും ഖാലിദിൻ്റെ വ്യക്തിത്വവും മഹത്വവും, ഇത് മാത്രമാണ് ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഇടം നേടുന്നത്. അതിനുവേണ്ടിയാണ് ഏതാനും പരാമർശങ്ങൾ ഇവിടെ മനസ്സിലാക്കിയത്. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ.
1: മാഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ചുവരെഴുത്ത്. വിഷയം അവതരിപ്പിച്ച് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽമദീനി.
2: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
3: പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഒരു ഉൾക്കാഴ്ച ലഭിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ ലിപ്സ്റ്റിക് ഇട്ടില്ലേൽ ഒരു കോൺഫിഡൻസ് ഉണ്ടോ, ദ മേക്കിംഗ് ഓഫ് സ്യൂഡോ കോൺഫിഡൻസ് ആൻഡ് ദ കോസ്മെറ്റിക് ഇൻഡസ്ട്രി. അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഹിലാൽ സലീം സി പി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്നെടുത്തിട്ട് അത് മോർഫ് ചെയ്തുകൊണ്ട് ടെലിഗ്രാമിലെ ചില ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യപ്പെടുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകളും കാര്യങ്ങളും. അതിൽ പലപ്പോഴും പിടിക്കപ്പെടുന്നത് അവരുടെ തന്നെ സഹപാഠികളായിട്ടുള്ള ആളുകൾ, ഈ കോളേജ് ഗ്രൂപ്പുകൾ, കോളേജ് ബാച്ചുകൾ, അതിൽ തന്നെയുള്ള സബ് ബാച്ചുകൾ, സബ് ഗ്രൂപ്പുകൾ, അവരൊക്കെ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഉണ്ടാക്കുകയും സ്വാഭാവികമായിട്ട് അവരുടെ തുള്ളിക്കളിക്കുന്ന ചിത്രങ്ങളും അതുപോലെ തന്നെ അവരുടെ ഡാൻസ് കളിക്കുന്ന ചിത്രങ്ങളും ഇങ്ങനെയുള്ള ചിത്രങ്ങളും വീഡിയോസും ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുക എന്നുള്ളത് ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. എല്ലാവരും ഇടുമ്പോൾ നമ്മൾ ഇടണമല്ലോ. അപ്പോൾ ആ നിലക്ക് പല ആൾക്കാരും ഇടുകയും അത് പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ പറയുന്ന ചില ഞരമ്പ് രോഗികളായിട്ടുള്ള ആളുകൾ അവരെന്ത് ചെയ്യുന്നു, ഇതിൽ നിന്ന് ഈ പിക്ചേഴ്സും ഈ വീഡിയോസും ഒക്കെ എടുത്ത് അത് ഇന്നത്തെ കാലത്ത് AI ആണ്, വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്തു, മോർഫ് ചെയ്ത് വളരെ വൃത്തികെട്ട രീതിയിൽ അതിനെ ആക്കി മാറ്റി അത് ടെലിഗ്രാമിൽ കൊണ്ടുപോയി വിൽക്കുന്ന അവസ്ഥ പോലും നമ്മുടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകളെ ഇപ്പോൾ പോലീസ് പിടിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് ആൾക്കാർ പിടിച്ച സമയത്ത് അതൊക്കെ അവരുടെ തന്നെ സഹപാഠികൾ അല്ലെങ്കിൽ അവരുടെ തന്നെ കോളേജിലുള്ള ആളുകൾ, അവരുടെ കോളേജിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഉണ്ടാകുന്ന സമയത്ത് എല്ലായിടത്തും ഉണ്ടാകുന്ന ക്യാമറമാൻ ഇവരെയൊക്കെയാണ് പിടിച്ചിട്ടുള്ളത്. ഓക്കെ, ക്യാമറമാൻ എന്ന് പറഞ്ഞാൽ അവരെ കൂടെയുള്ള ആളുകൾ തന്നെ. ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ ആർക്കെങ്കിലും എതിരെ ഒരു കാര്യം പറയാനുള്ളത്, ഇതൊരു സൊസൈറ്റിയുടെ ഒരു യാഥാർത്ഥ്യമായിട്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നു. അപ്പോൾ മുമ്പ് ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് പലപ്പോഴും എന്താണ് ഞങ്ങളിനി ചെയ്യേണ്ടത്, ഇതിപ്പോൾ മോർഫ് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോൾ നമുക്കെന്ത് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയാണോ എന്നുള്ള നിലയ്ക്ക് ചോദിക്കുന്ന കുട്ടികളുണ്ട്. അവരോട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും പെൺകുട്ടികളായിട്ടുള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ അണിഞ്ഞൊരുങ്ങി പോകുക എന്നൊക്കെ പറയുള്ളൂ, നമ്മൾ കുറച്ചുകൂടി മേക്കപ്പൊക്കെ ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ സാധാരണ ആണുങ്ങൾ പറയുന്നത് എന്താണ് ഇത്, അല്ലെങ്കിൽ മതത്തിൻ്റെ പിന്നെ ഈ പറയുന്ന മതത്തിൻ്റെ ലേബലുള്ള ആൾക്കാർ എന്താ പറയുക, അതെന്തോ അവർക്ക് ഈ പറഞ്ഞതുപോലെ എന്തോ ലൈക്ക് അവർക്ക് ആണുങ്ങളെ കാണിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി പോകുന്നു, ലൈക്ക് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവാം, പക്ഷേ എല്ലാവരും അങ്ങനെയൊന്നുമല്ല. ഒരു വലിയ ഭൂരിഭാഗം കുട്ടികളും അങ്ങനെയൊന്നുമല്ല. അത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഡാൻസ് കളിക്കുമ്പോൾ ഞങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. ഞങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. ആ കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനെ പോകുന്നത്. അല്ലാണ്ട് ആളുകളെ കാണിക്കണം എന്നുള്ള ഉദ്ദേശമൊന്നും ഞങ്ങൾക്ക് യഥാർത്ഥത്തിലില്ല. സംഭവം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ അതിൽ ശരിയുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം എല്ലാവരും ഈ പറഞ്ഞ പോലെ മറ്റുള്ള ബോയ്സിനെ കാണിക്കണമെന്നോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളൊക്കെ കാണിക്കാൻ വേണ്ടി പോകുന്നൊന്നും ആയിരിക്കില്ല. ഈ പറഞ്ഞതിൽ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി മേക്കപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അത് ശരിയാണ്, അങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ എന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത്. പിന്നെ നമ്മളത് അവിശ്വസിക്കേണ്ട ആവശ്യം അവിടെ ഇല്ലല്ലോ. പക്ഷേ ഇനി ആ യാഥാർത്ഥ്യം അതാണ് ശരി എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടെ വരുന്ന വേറൊരു വിഷയമുണ്ട്. അവർ പറയാനുള്ളൊരു കാര്യം, അത് ജെന്യുവനായിട്ട് നമുക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെന്ന് മീൻസ് നമുക്ക് ഒരു സൊസൈറ്റി എന്നുള്ള ആൾക്കാണ് പറയുന്നത്, നമ്മളിപ്പോൾ ഒരാൾ പല്ല് തേക്കാതെ കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു എന്തോ ഒരു

0: ഒരു ഇൻഹിബിഷൻ ഉണ്ടാവും ആരോടെങ്കിലും സംസാരിക്കാനോ അല്ലെങ്കിൽ ഇടപഴകാനോ ഒക്കെ ഒരു ഇൻഹിബിഷൻ ഉണ്ടാവും. കാരണം നമ്മൾ പല്ല് തേച്ചിട്ടില്ല രാവിലെ, അപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, നമ്മൾ പല്ല് തേക്കാത്തതുകൊണ്ട് ഒരു കോൺഫിഡൻസ് ഇല്ല നമുക്ക് ആൾക്കാരോട് സംസാരിക്കാനും കയറിയെന്ന് സംസാരിക്കാനും നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല. ഇതേപോലെയാണ് ഞങ്ങൾ ലിപ്സ്റ്റിക് ഇടാതിരുന്ന് കഴിഞ്ഞാൽ, ഞങ്ങൾ ലിപ്സ്റ്റിക് ഇടാതിരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. എല്ലാവരും എൻ്റെ ഗ്രൂപ്പിലൊരു 5 പെൺകുട്ടികളുണ്ട്, 4 ആൾക്കാരും ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. എനിക്കത് ഇട്ടിട്ടില്ലെങ്കിൽ അവിടെ ഒരു പീർ പ്രഷർ ഉണ്ട്. മാത്രമല്ല അത് ഇട്ടിട്ടില്ലെങ്കിൽ എന്തോ ഒരു, ഞാനൊരു പല്ല് തേക്കാതെ കോളേജ് പോയാൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവും, അതുപോലെ തന്നെയാണ് എനിക്ക് ലിപ്സ്റ്റിക് ഇടാതെ ഇരുന്ന് കഴിഞ്ഞാൽ കോളേജിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവം എന്ന് അവർ പറയുന്നത്. ഇത് ജെനുവിനാണ്, ഇത് സത്യം പറഞ്ഞാൽ ജെനുവിനാണ്. ഇങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, അതുകൊണ്ട് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ആശയം യഥാർത്ഥത്തിൽ നമ്മളുടെ കുട്ടികൾക്കിടയിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിത് പറയുന്നത് അവർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇതേപോലെ ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് നമ്മൾ അവിടെയുള്ള കോളേജിലൊരു കുട്ടി ചോദിച്ചത്, ഞങ്ങൾ ലിപ്സ്റ്റിക് ഇടുന്നത് ഞങ്ങളുടെ ഒരു സ്വകാര്യ രീതിയിലല്ലേ, ഞങ്ങൾക്കത് കോൺഫിഡൻസ് തരുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം എന്നുള്ളതാണ് ചോദിച്ചത്. അവിടെ ഞങ്ങൾക്കല്ല കുഴപ്പം എന്നുള്ളതാണ് ഒന്നാമത്തെ ഉത്തരം. അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിനെ എതിർക്കുന്ന ആളുകൾക്കല്ല യഥാർത്ഥത്തിൽ കുഴപ്പം, കുഴപ്പം നിങ്ങൾക്ക് തന്നെയാണെന്നുള്ള തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായിട്ട് നിങ്ങൾക്ക് ചാറ്റ് GPT-യിലോ വെറും ചാറ്റ് GPT ഗൂഗിളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഈ ലിപ്സ്റ്റിക്കിൻ്റെ പ്രോബ്ലംസ് കാണാൻ പറ്റും. ലിപ്സ്റ്റിക്കിൻ്റെ അതിൽ അടങ്ങിയിട്ടുള്ളത് കാഡ്മിയം, മെർക്കുറി, അലൂമിനിയം പോലെയുള്ള ഹെവി മെറ്റൽസാണ്. ഈ ഹെവി മെറ്റൽസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് സാധാരണ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ഒരാൾ ഒരു ദിവസം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പം അവർ പോലും അറിയാതെ ഒരു 27 mg ലിപ്സ്റ്റിക്ക് അവരുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അത് കുറച്ചുകൂടി ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, 87 mg അവരുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇത് വെറും കണക്ക് മാത്രം എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു വർഷം ഏകദേശം അപ്പം ഒരു 1.5 to 3 kg ഒക്കെ, 3 kg ആലോചിക്കണം, 3 kg ലിപ്സ്റ്റിക്ക് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട്. ഈ ലിപ്സ്റ്റിക്ക് എവിടത്തേക്കാണ് പോകുന്നത്? ഈ ലിപ്സ്റ്റിക്ക് ഉള്ളത് ഹെവി മെറ്റൽസാണ്, ഇത് എവിടത്തേക്കാണ് പോകുന്നത്? നമ്മുടെ കിഡ്നിയിലേക്കാണ് പോകുന്നത്. നമ്മുടെ കിഡ്നിയിൽ എന്താ സംഭവിക്കുക? അത് നെഫ്രോടോക്സിക് ആകും, അവിടെ ആ കിഡ്നിക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കും, നമ്മുടെ കിഡ്നി പിന്നെ കിഡ്നിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലേ. ഇത് നമ്മൾ വെറുതെ പറയല്ല, ഇത് ഈ വളരെ ജനറലായിട്ട് പറഞ്ഞാണ് ഈ കാര്യം നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് അതിലുണ്ട്, ഹെവി മെറ്റൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ഇങ്ങനെയുള്ള പിന്നെ എലമെൻസ് ഇതിലുള്ളത് കൊണ്ട് തന്നെ, ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ അത് പലപ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ ഹോർമോണലായിട്ടുള്ള ഡിസ്ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുള്ള പഠനങ്ങൾ കാണുന്നുണ്ട്. അതിൽ ഈസ്ട്രോജനിൽ പ്രോബ്ലംസ് ഉണ്ടാക്കും, PCOD പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കും, ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പഠനങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്താ കുഴപ്പം ഞങ്ങൾ ലിപ്സ്റ്റിക് ഇട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്കല്ല കുഴപ്പം, നിങ്ങൾക്കാണ് കുഴപ്പം, അത് ഇടുന്ന നിങ്ങൾക്കാണ് കുഴപ്പം. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക, കുഴപ്പമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി, പക്ഷേ ഞങ്ങളിപ്പോൾ ഇനി എന്താ ചെയ്യുക? കാരണം ഇത് ഇടാതിരിക്കാൻ പറ്റുന്നില്ല. കോളേജിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത്, പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇത് ഇട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. അവിടെയാണ് നമ്മൾ ഈ കോൺഫിഡൻസ് ആരാണ് ഉണ്ടാക്കിയത്? ഈ പറയുന്നൊരു കോൺഫിഡൻസ് ഇപ്പോൾ കുറെ കാലങ്ങളായല്ലോ നമ്മുടെ, ഇതിപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് സംസ്കാരം നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ അതിന് മുമ്പൊന്നും ആർക്കും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, നമ്മൾ കോളേജിലേക്കും സ്കൂളിലേക്കും പോകുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ മാത്രം എന്താ അത് ഇട്ടിട്ടില്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വരുന്നത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോൺഫിഡൻസ് ഇല്ല, നിങ്ങളിത് ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ല എന്ന് ചില ആളുകൾ ഇങ്ങനെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൊമേഴ്ഷ്യൽസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങൾക്കറിയാം നിങ്ങൾ ഒരു ലിപ്സ്റ്റിക്ക് തൊട്ട് കഴിഞ്ഞാൽ അടുത്ത കൊമേഴ്ഷ്യൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ വരുന്നത് ആ ലിപ്സ്റ്റിക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുപോലത്തെ മറ്റ് ലിപ്സ്റ്റിക്ക് മറ്റ് ബ്രാൻഡുകളുടെയൊക്കെ പരസ്യമായിരിക്കും. അപ്പോൾ ഈ പറയുന്ന പരസ്യങ്ങളിലൂടെ ഈ പറയുന്ന പലപ്പോഴും ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ, അവർ ഇങ്ങനെയുള്ള ലിപ്സ്റ്റിക്, അവർക്ക് തന്നെ ബ്രാൻഡ് ഉണ്ടാവും അല്ലെങ്കിൽ അവരിങ്ങനെയുള്ള ബ്രാൻഡുകളെ പ്രൊമോട്ട് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് പതിയെ പതിയെ നമ്മൾ അതിൽ അക്ലിമറ്റൈസ് ചെയ്യപ്പെട്ടതാണ്. നമ്മളത് അതൊക്കെ ഒരു നോർമലാണ്, ഇത് ഇട്ടിട്ടില്ലെങ്കിൽ അബ്നോർമലാണ് എന്നുള്ള നിലക്ക് നമ്മുടെ ചിന്ത പോയിപ്പോയതാണ് സംഭവം. അപ്പോൾ പക്ഷേ സ്റ്റിൽ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ആഡുകൾ റൺ ചെയ്ത് അതിൻ്റെയൊക്കെ ആവശ്യം എന്താ? ഇങ്ങനെയൊക്കെ ആഡ് റൺ ചെയ്തിട്ട് പൈസ കളഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് ലിപ്സ്റ്റിക് ഇടിപ്പിച്ച് കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ട ആവശ്യം എന്താ? അവിടെയാണ് ഞാൻ ചില കണക്കുകൾ കാണിച്ചിരുന്നത്. ഞാൻ 1, 2, 3 കണക്കുകൾ പറഞ്ഞു. ആ കണക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ നമ്മൾ വെറുതെ പറയല്ല, ഇവിടെയുള്ള ബ്യൂട്ടി ഇൻഡസ്ട്രി, ആ ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ യഥാർത്ഥത്തിൽ ഒരു 2024 കണക്ക് പ്രകാരം അപ്രോക്സിമേറ്റ്ലി 441 ബില്യൺ ആണ് ബ്യൂട്ടി ഇൻഡസ്ട്രിയുടെ ലാഭം. 441 ബില്യൺ. ഓക്കെ, അതിൽ സ്കിൻ കെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് 195 ബില്യൺ കാണാൻ പറ്റും. ഹെയർ കെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് 91 ബില്യൺ കാണാൻ പറ്റും. മേക്കപ്പുമായി ബന്ധപ്പെട്ട് 84 ബില്യൺ കാണാൻ പറ്റും. ഫ്രാഗ്രൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് 76 ബില്യൺ കാണാൻ പറ്റും. ഇത് 2023 കണക്കാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. 2028 അവർ പ്രൊജക്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ് അറിയോ? 2028 ആകുമ്പോഴേക്ക് അവരുടെ ഈ പറയുന്ന സംഖ്യ എവിടെ എത്തണം? 594 ബില്യണിലേക്ക് എത്തണം. 594 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു 594 എന്നിട്ട് എത്ര പൂജ്യം ഇടണം ആലോചിച്ചൊക്കെ മതി. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒന്ന് കാൽക്കുലേറ്ററിൽ ഒന്ന് എഴുതി നോക്കിയാൽ മതി, അപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി അവിടെ കിടക്കുകയാണ്. നമ്മളുടെ നമ്മൾക്കിങ്ങനൊരു ഇതിട്ട് കഴിഞ്ഞാലേ കോൺഫിഡൻസ് കിട്ടൂ മക്കളെ എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് അവരുടെ പ്രൊഡക്റ്റുകൾ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിച്ച് അവർ ലാഭം ഉണ്ടാക്കാൻ, ആ ലാഭത്തിന് വേണ്ടി നമ്മൾ, ആ ലാഭത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് കോൺഫിഡൻസ് എന്നാണ്. അപ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരു കോൺഫിഡൻസ് അവർ ബിൽഡ് ചെയ്ത് വെച്ചാണ്, ആ അത് ഇട്ട് കഴിഞ്ഞാലേ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടൂ എന്നൊരു സംഗതി അവർ ബിൽഡ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇത് ഇതിലേക്ക് പോയി, ഇത് ഈ വിഷയത്തിൽ മാത്രമാണോ, അല്ല, ഇപ്പോൾ ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കഴിഞ്ഞ ഒരു 2024 കണക്ക് പ്രകാരം 72.7 ബില്യൺ, ഞാനീ പറയുന്നതൊക്കെ ബില്യൺ കണക്കുകൾ, നമുക്ക് ബില്യൺ ഒന്നും കാണാൻ പറ്റില്ല, ബില്യൺ കണക്കുകൾ. അപ്പോൾ 72.7 ബില്യൺ ഡോളർ, അതും ശ്രദ്ധിക്കണം ഇതൊക്കെ ഡോളറിലാണ് പറയുന്നത്, ഡോളർ എത്രയായി, ഒരു രൂപ എന്നിട്ട് എത്ര ഡോളറാ ആലോചിച്ചൊക്കെ മതി, ഇതൊക്കെ ഡോളറിലാണ് പറയുന്നത്. ആ ഡോളറിലുള്ള ബില്യണാണ് നമ്മൾ പറയുന്നത്, 72.7 ബില്യൺ ഡോളറാണ് കഴിഞ്ഞ 2024 മാത്രം കോസ്മെറ്റിക് സർജറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. കോസ്മെറ്റിക് സർജറി, കാരണം നമ്മൾക്ക് പലപ്പോഴും നമ്മൾ ഈ കൊറിയൻ ഡ്രാമ കാണുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അങ്ങനെയുള്ള ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള ബ്യൂട്ടി സ്റ്റാൻഡേർഡുകളൊക്കെ അങ്ങനെ അത് പ്രൊമോട്ട് ചെയ്യുന്ന പലതും കാണുമ്പം നമുക്ക് തോന്നും നമുക്കൊരു അവർ ഗ്ലാസ് സ്ട്രക്ചർ വേണം, അതാണ് യഥാർത്ഥത്തിൽ നോമായിട്ടുള്ളത്. ഈവൻ ഈ വളരെ ചെറിയ കുട്ടികളിൽ പോലും ബാർബിയെ പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാർട്ടൂണുകളും അങ്ങനെയുള്ള പലതും ഉണ്ടാക്കി വെക്കുന്നൊരു അരക്ഷിതാവസ്ഥയുണ്ട്. നമ്മളൊന്നും അല്ല ശരി, നമ്മളെന്തൊക്കെയോ നമ്മുടെ കളറിൻ്റെ പേരിൽ നമുക്ക് അത്ര നമ്മൾ ശരിയല്ല, നമ്മുടെ കളർ അത്ര ശരിയല്ല, നമ്മളുടെ ശരീരത്തിൻ്റെ പ്രകൃതി അത്ര ശരിയല്ല, നമ്മളുടെ ആ പറയുന്ന സ്കിന്നിൻ്റെ ഗ്ലോ അത്ര ശരിയല്ല, ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ഒരു ഒരു ഒരു എന്തോ നമ്മളെന്തോ ഒരു പിന്നോട്ട് നിൽക്കുന്ന ടീംസാണ്, നമുക്ക് അതേപോലെ ആവണം, ഇവരീ കാണിക്കുന്ന ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ എത്തണം എന്ന് നമ്മളെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിച്ച് അതിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ഇത് ഇതിൽ പെട്ടുപോകുന്ന നമ്മൾ അതേപോലെ ആവാൻ ശ്രമിക്കും. നമ്മൾ ഓരോ രാജ്യങ്ങളിലും ഓരോ കോണ്ടിനെൻറ്റിലും അവർക്കുള്ള പിന്നെ സൺലൈറ്റിൻ്റെ അടക്കം, എത്ര സൺലൈറ്റ് കിട്ടും എന്നുള്ളതിൻ്റെ അടക്കം അടിസ്ഥാനത്തിലാണ് അവിടെയുള്ള സ്കിൻ കളർ പോലും ഉണ്ടാവുന്നത്. പഠിച്ചവൻ അങ്ങനെയാണ് നമ്മളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്കത് പോരാ, നമുക്ക് ഈ ഇവർ ഈ പറയുന്ന ബ്യൂട്ടി സ്റ്റാൻഡേർഡിലേക്ക് എത്തണം. അപ്പോൾ ആ ബ്യൂട്ടി സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടുകയാണ്, അതിനുവേണ്ടി നമ്മൾ സർജറികൾ ചെയ്യാൻ ആലോചിക്കണം, നമ്മൾ സർജറികൾ ചെയ്യണം, നമ്മളിൽപ്പെട്ട മനുഷ്യന്മാരായിട്ടുള്ള ആളുകൾ സർജറി ചെയ്യണം. 72.7 ബില്യൺ ഡോളറാണ് 2024 മാത്രം ആ വിഷയത്തിൽ പോയിട്ടുള്ളത്. എന്നിട്ട് അവർ പ്രൊജക്റ്റ് ചെയ്യുന്ന 2033 ആകുമ്പോഴേക്ക് 200 ബില്യൺ ഇൻഡസ്ട്രി ആവണമെന്നാണ്. 2033 ആകുമ്പോഴേക്ക് ഇത് 200 ബില്യണിലേക്ക് എത്തണം, 200 ബില്യൺ ഡോളറിലേക്ക് എത്തണം. ഓക്കെ, 2024 മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊസീജിയേഴ്സ് 17.4 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. 17.4 മില്യൺ എന്ന് പറഞ്ഞാൽ 1,74,00,000 സർജറികളാണ് 2024 നടന്നത്. 1,74,00,000 സർജറികളാണ് 2024 ലോകമെമ്പാടും ബ്യൂട്ടി സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ വേണ്ടി നടന്നിട്ടുള്ളത്. 2 കോടിയിലധികം ഇങ്ങനെയുള്ള നോൺ സർജിക്കലായിട്ടുള്ള കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തൊന്നും കാണാൻ പറ്റും. അപ്പോൾ ഇതൊന്നും നമ്മൾ വിചാരിക്കുന്നത് നമ്മളാ ബ്യൂട്ടി ആദ്യം ഇവരെന്ത് ചെയ്യും, നമ്മളെ പഠിപ്പിക്കും നിങ്ങൾ ആ ബ്യൂട്ടി സ്റ്റാൻഡേർഡിൽ എത്തണം. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, അതിനുവേണ്ടി അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ സർജറി ചെയ്യും. അപ്പോൾ ആർക്ക് ലാഭം കിട്ടുന്നത്, ഇവർക്ക്. നമ്മൾ വിചാരിക്കുന്ന എന്താ, നമ്മളെന്തോ സംഭവിച്ചു, നമ്മളെന്തോ അറ്റൈൻ ചെയ്തു, നമ്മൾ എവിടെയോ എത്തിയിട്ടുണ്ട്, നമ്മളൊരു ബ്യൂട്ടി സ്റ്റാൻഡേർഡിലേക്ക് എത്തി, അല്ല, നമ്മളങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചതാണ്, പറ്റിച്ചതാണ് എന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാകും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവർ ഗ്ലാസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാണ്, ഇന്നല്ലാഹ ജമീലും യുഹബ്ബുൽ ജമാൽ, പഠിച്ചവന് ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഈ ഭംഗി എന്ന് പറയുന്നത് നമ്മൾ സബ്ജക്റ്റീവായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടല്ലേ, നമ്മൾ സബ്ജക്റ്റീവായിട്ട് നമ്മൾ വൈയക്തികമായിട്ട് നമ്മൾ ചിന്തിക്കണം. ഭംഗി എന്ന് പറഞ്ഞാൽ വെളുപ്പാണ് ഭംഗി, അല്ലെങ്കിൽ ഭംഗി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ശരീരപ്രകൃതിയാണ് ഭംഗി. ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ രീതിയിൽ മുടി ഉണ്ടാകുന്നതാണ് ഭംഗി, ഈ രീതിയിൽ ഗ്ലോ ഉണ്ടാകുന്നതാണ് ഭംഗി. അത് നമ്മളെ ആരാത് പഠിപ്പിക്കുന്നത്, നമ്മൾ കാണുന്ന കെ സീരീസ് അല്ലേ, നമ്മൾ കാണുന്ന കൊറിയൻ ഡ്രാമാസ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന അഡ്വർടൈസ്മെൻറ്റ്സ്. അപ്പോൾ അങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റിൻ്റെ ആ പറയുന്ന ആളുകളുടെ അടിമയായിട്ട് നമ്മൾ പോകാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സൃഷ്ടിച്ച പഠിച്ചു നമുക്കൊരു രൂപവും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും, അതിൽ നമ്മൾ തൃപ്തിപ്പെടുക, അതിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അത് തൃപ്തിപ്പെടുക എന്ന് പോലും നമ്മൾ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്, അതെന്തോ കുറഞ്ഞതാണെന്നുള്ള തോട്ട് നമ്മുടെ ഉള്ളിലുണ്ടാക്കിയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അത് എന്താണോ അതിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലാണ്ട് ഇവർ ഈ പറയുന്ന ബ്യൂട്ടി സ്റ്റാൻഡേർഡിലേക്ക് പോയി ഇവർക്ക് കുറേ കാശ് കൊടുത്ത് നമ്മൾ അറിയാത്തൊരു സ്യൂഡോ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് അതെന്തോ വലിയ കാര്യമായിട്ട് ചിന്തിക്കുന്നതിൽ വലിയ അർത്ഥവും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ലാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നമ്മളെ ചൂഷണം ചെയ്യുന്ന ആളുകൾ ആരാണ്, അവർ എങ്ങനെയാണ് നമ്മളെ ചൂഷണം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വിഷയം നമുക്ക് കുറച്ചുകൂടി സിമ്പിളാണ്. ഈ പറയുന്നൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മൾ എന്താണോ, നമ്മളൊരിക്കലും ആരെങ്കിലും വാല്യൂ ചെയ്യേണ്ടത്, നമ്മളെ ഒരാൾ വാല്യൂ ചെയ്യേണ്ടത് നമ്മുടെ ബ്യൂട്ടിയുടെ പേരിലല്ല, നമ്മളൊരാൾ വാല്യൂ ചെയ്യേണ്ടത് നമ്മളുടെ സ്കിന്നിൻ്റെ ഗ്ലോ എത്രയാണ് എന്നുള്ളതിൻ്റെ പേരിലല്ല, അല്ലേ, നമ്മളെ വാല്യൂ ചെയ്യേണ്ടത് നമ്മുടെ അറിവിൻ്റെ പേരിലാണ്, നമ്മളെ വാല്യൂ ചെയ്യേണ്ടത് നമ്മുടെ കഴിവിൻ്റെ പേരിലാണ്, നമ്മളെ വാല്യൂ ചെയ്യേണ്ടത് നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ പേരിലാണ്, അതല്ലാതെ നമ്മളെങ്ങനെ, നമ്മളെ കാണാൻ എങ്ങനെ ഇരിക്കുന്നു, അല്ലേ, നമ്മളെ കാണാനും നമ്മളുടെ ശരീരപ്രകൃതി എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചല്ല. അതുകൊണ്ട് ഇപ്പോൾ സിനിമകളിൽ സീരീസുകളിൽ സീരിയലുകളിൽ അവിടെ ഒരു നായികയായിട്ട് അങ്ങനെ സെലക്ട് ചെയ്യുക, ഒരു നായികനെ സെലക്ട് ചെയ്യുമ്പം അവിടെ സ്വാഭാവികമായിട്ടും അവർ ഈ സോ കോൾഡ് ബ്യൂട്ടി ഉണ്ടല്ലോ, ഈ സോ കോൾഡ് ബ്യൂട്ടി സ്റ്റാൻഡേർഡിലുള്ള ആൾക്കാരാണ് അവർ സെലക്ട് ചെയ്യുക. അപ്പം അതല്ല നമ്മുടെ ഏരിയ, അത് നമ്മുടെ ഏരിയ അല്ല, അത് വിട്ടേക്ക്, അവർ വേറെ ടീംസാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ല, നമുക്ക് നമ്മുടെ കഴിവും അറിവും നമ്മുടെ തക്കവയാണ് പ്രധാനം. നമ്മൾ പടച്ചവൻ്റെ മുമ്പിലേക്ക് പോകുമ്പം നമ്മളെത്രമാത്രം അറിവ് ഉണ്ടാക്കി, നമുക്ക് എത്രമാത്രം തക്കവ് ഉണ്ടെന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ ഈ പറയുന്ന മുതലാളിത്തം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്യൂട്ടി സ്റ്റാൻഡേർഡ് നമുക്ക് അത്ര ഉണ്ട് എന്നുള്ളത് ആരും ചോദിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇൻഷാല്ലാ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള കെണികളിൽ നമ്മൾ പെടാതിരിക്കുക എന്നുള്ളതിനാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഇൻഷാല്ലാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: കോസ്മെറ്റിക് ഇൻഡസ്ട്രി നമ്മുടെ കോൺഫിഡൻസിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നൊരു വിഷയത്തിലാണ് ഡോക്ടർ ഹിലാൽ സലീം സി പി ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേർന്നത്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ റോയിൽ അടുത്തതായി തിരുമൊഴികൾ.
5: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
4: സ്വർഗത്തിലെ മരത്തിൽ കാത്തിരിക്കുന്ന പക്ഷിയായി വിശ്വാസിയുടെ ആത്മാവ് എന്ന വിഷയത്തിൽ കെ വി മുഹമ്മദ് അലി നമ്മോടൊപ്പം ചേരുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു قال قال رسول الله صلى الله عليه وسلم انما نسمة المؤمن طائر يعلق في شجر الجنة حتى يرجع الى جسده يوم يبعث. പ്രിയമുള്ളവരെ, സ്വഹീഹ് ഇബ്നു മാജയിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ഒരു തിരുമൊഴിയാണ് കേൾപ്പിച്ചത് മഹാനായ സ്വഹാബി കഅബ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ആണ് ഹദീസിന്റെ നിവേദകൻ. നമുക്കറിയാം കഅബ് റളിയല്ലാഹു അൻഹു വളരെ പ്രസിദ്ധരാണ്. മദീനയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അൻസാരി സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ വലിയൊരു കവി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തോടൊപ്പം നമുക്കറിയാം അബ്ദുല്ലാഹി ബിനു റവാഹ, ഹസാൻ ബിനു സാബിത് എന്നീ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവികളായിട്ട് അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ്. ആദ്യ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അക്കബ ഉടമ്പടിയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുമുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തെക്കുറിച്ച് ഇസ്ലാമിക ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ കാര്യം, അല്ലെങ്കിൽ ചരിത്രത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു വലിയ കാര്യം, തബൂക്ക് യുദ്ധത്തിന് പോകുന്നതിൽ വൈകി, അങ്ങനെ പോകാൻ സാധിക്കാതെ അങ്ങേറ്റത്തെ ഖേദത്തിലകപ്പെട്ട് വലിയ ആ കുറ്റം ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ വലിയ ഒരു കുറ്റക്കാരായി മാറിയതിനു ശേഷം അള്ളാഹു അവരുടെ തൗബ സ്വീകരിച്ചതായി, അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചതായി ഖുർആനിലൂടെ തന്നെ അറിയിച്ച മഹാവ്യക്തിത്വങ്ങളിൽപ്പെട്ട ഒരാളാണ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഇജ്ര 50-നോ 51-നോ ആണ് അദ്ദേഹത്തിൻ്റെ മരണം എന്ന് നമുക്ക് കാണാം. യുഹദി യുദ്ധത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ വലിയ പോരാട്ടവീര്യം ചരിത്രത്തിലുണ്ട്. 17 മുറിവുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു എന്നൊക്കെയാണ് നമുക്ക് വായിക്കാനാകുന്നത്. ഇവിടെ കഅബ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഇന്നമാ നസമത്തുൽ മുഅ്മിനി, നിശ്ചയമായും ഒരു മുഅ്മിനിൻ്റെ നസമത്ത്, നസമത്ത് എന്ന് പറഞ്ഞ ആത്മാവ് എന്നാണ് അർത്ഥം. ശ്വാസോച്ഛ്വാസത്തിനും ജീവൻ, മനുഷ്യൻ എന്നതിനൊക്കെ പല സന്ദർഭങ്ങളും നസമ എന്ന് പ്രയോഗിക്കാറുണ്ട്, പ്രയോഗിച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ ബഹുവചന രൂപം നസമ് എന്നും നസമാത്തി എന്നുമൊക്കെയാണ് ശ്വാസോച്ഛ്വാസത്തിന് പറയാറുണ്ട്. അതേപോലെ മനുഷ്യൻ, വ്യക്തി എന്ന നിലക്കന്നെ നസമ പ്രയോഗിച്ചിട്ടുണ്ട്. അവർ മുഅ്മിനിൻ്റെ ജീവൻ, ആത്മാവ്, അത് ത്വായിറുൻ, അതൊരു പക്ഷിയാണ്, ഒരു ത്വായിറായിരിക്കും. യുഅലഖു ഫി ശജറത്തിൽ ജന്ന, സ്വർഗത്തിലെ മരത്തിൽ ബന്ധിക്കപ്പെട്ട, അല്ലെങ്കിൽ സ്വർഗത്തിലെ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന, പിടിച്ചു നിൽക്കുന്ന ഒരു പക്ഷിയായിരിക്കും. ചില റിപ്പോർട്ടുകളിൽ തഅല്ലഖ ഫി ശജറിൽ ജന്ന എന്ന് കാണാം, സ്വർഗത്തിലെ മരത്തിൽ കൊളുത്തി തൂക്കിയ പോലെ ബന്ധിപ്പിച്ച എന്നൊക്കെയാണ്. അതിൻ്റെ മറ്റൊരർത്ഥമായി പറയുന്നത്, സ്വർഗത്തിലെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്ന, യഅ്കുലു വ യർആ മിൻ ശജറിൽ ജന്ന എന്നാണ്. അപ്പോൾ സ്വർഗത്തിലെ മരത്തിൽ നിന്ന് ഭക്ഷിക്കുന്ന, അതിലൂടെ പാറിക്കളിക്കുന്ന, മരത്തിൽ നിലനിൽക്കുന്ന ഒരു പക്ഷിയായിട്ട് ഒരു സത്വിശ്വാസിയുടെ റൂഹ് സ്വർഗത്തിലുണ്ടാകും. അള്ളാഹുവിൻ്റെ റസൂൽ തുടരുന്നു, ഹത്തായർജിഅ ഇലാ ജസദിഹി, അങ്ങനെ അതതിൻ്റെ ശരിയായ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചുപോകും. യൗമൈ ബഅസു, ആ വ്യക്തി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാൾ. അന്ത്യദിനത്തിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് തന്നെ ആ റൂഹ് തിരിച്ചുപോകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മറ്റു റിപ്പോർട്ടിൽ ഹത്തായുർ ജിഅഹുല്ലാഹു തആല ഇലാ ജസദിഹി, അള്ളാഹു ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് തന്നെ ആ റൂഹിനെ മടക്കും. യൗമയ ബുഅസുഹു, അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സത്യവിശ്വാസികൾക്ക് വലിയൊരു സന്തോഷ വാർത്തയായിട്ടാണ്, ഒരു ആവേശം നൽകുന്നൊരു വാർത്തയായാണ് ഈ വചനത്തെ നാം കാണേണ്ടത്. സ്വർഗത്തിലെ മരത്തിൽ സത്യവിശ്വാസിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പക്ഷിയായ വിശ്വാസിയുടെ ആത്മാവുണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ എന്തുമാത്രം അനുഗ്രഹീതനാണ് ഒരു വിശ്വാസി എന്ന് നമ്മൾ തിരിച്ചറിയണം. അവനവൻ്റെ ശരീരത്തിലേക്ക്, അതായത് ഹത്തായർജിയ ഇലാജസദ്ധിഹി, അവൻ്റെ ശരീരത്തിലേക്ക് മടങ്ങുന്നതുവരെ ആ മരത്തിലായിരിക്കും എന്ന് പറയുമ്പോൾ ആ മുഅ്മിനിൻ്റെ റൂഹ് ഈ വ്യക്തിയുടെ ബർസഖിൻ്റെ കാലഘട്ടം മുഴുവൻ, അവൻ മരണപ്പെട്ട അന്ത്യദിനം വരെയുള്ള ആ നീണ്ട കാലഘട്ടം മുഴുവൻ സ്വർഗത്തിലെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട് അവൻ ആ റൂഹ് കഴിയുന്നുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥമെന്ന് ആശയമെന്ന് ഈ ഹദീസിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പ് നാളുവരെ അത് എല്ലാവിധ അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും ആസ്വദിച്ച് സ്വർഗത്തിലെ മരത്തിൽ ജീവിച്ച് പാറിക്കളിച്ച് അങ്ങനെ ബഅസിൻ്റെ നാളിൽ ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് തന്നെ അള്ളാഹു അതിനെ തിരിച്ചെത്തിക്കും. അങ്ങനെ പരിപൂർണാവസ്ഥയിലേക്ക് അതെത്തിച്ചേരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. പ്രിയമുള്ളവരെ, ഓരോ വിശ്വാസിയെയും അവൻ്റെ ആത്മാവ് കാത്തിരിക്കുകയാണ് സ്വർഗത്തിലെ മരത്തിൽ കിളിയായി പക്ഷിയായി എന്ന് നാം തിരിച്ചറിയുക. ഇവിടെ രണ്ട് വിശദീകരണങ്ങളുണ്ട്. ഒന്ന്, പക്ഷിയുടെ രൂപത്തിൽ തന്നെ അവിടെ ആത്മാവ് സ്വർഗത്തിലെ വൃക്ഷത്തിലുണ്ട് എന്നതാണ്. മറ്റൊന്ന്, സ്വർഗപക്ഷികളുടെ ഉള്ളിൽ മനുഷ്യൻ്റെ ആത്മാവ് അടങ്ങിയിട്ടുണ്ട് എന്ന രൂപത്തിലും വിശദീകരണങ്ങളുണ്ട്. അള്ളാഹുവിനാണ് കൂടുതൽ അറിയുക. പ്രിയമുള്ളവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം നമ്മളിലുണ്ടാക്കേണ്ടുന്ന ചിന്ത പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അവിടെ സ്വർഗത്തിലെ വൃക്ഷങ്ങളിൽ പാറിക്കളിക്കുന്ന ആ പക്ഷികളിൽ നമ്മുടെ റൂഹുണ്ടാകണം. അതിനായി ആഗ്രഹിക്കണം, അധ്വാനിക്കണം, പ്രാർത്ഥിക്കണം. അതാണ് ഈ ഹദീസ് നൽകുന്ന വലിയ സന്ദേശം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
7: അഹ്സൻതു യാ ഹബീബി. കെ വി, അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ ഒരു വേറെ ഒരു ലോകത്തേക്ക് നമ്മൾ എത്തിച്ചിരിക്കുന്നു. തിരുമൊഴികൾ ഇന്നത്തെ ദിവസവും ഒരു പുതിയ സന്ദേശവും ഒരു പുതിയ ദൗത്യവും നമുക്ക് നൽകുകയാണ്. സ്വർഗത്തിലെ കിളിയായി പറക്കുന്ന, സ്വർഗത്തിലെ പക്ഷിക്കുള്ളിൽ പറക്കുന്ന ആത്മാവായി മാറണമെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് മേഖലയിൽ വലിയ എഡിറ്റിങ്ങുകളും വലിയ തിരുത്തുകളും വേണമെന്ന് നമ്മളോട് നമ്മുടെ മനസ്സ് പറയുന്നു. എപ്പോഴായിരിക്കും നമ്മുടെ തിരിച്ചുപോക്കെന്നോ മരണമെന്നോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ല. എല്ലാതരം വേദനകൾക്കും അസ്വസ്ഥതകൾക്കും പ്രതിസന്ധികൾക്കും പ്രാരാബ്ധതകൾക്കും വേട്ടയാടുന്ന ദുഃഖങ്ങൾക്കും ജീവിതമുന്നയിക്കുന്ന ചോദ്യങ്ങൾക്കും ആഹ്ലാദങ്ങൾക്കും ആഘോഷങ്ങൾക്കും വീടിനും മക്കൾക്കുമെല്ലാം ഇടയിൽ നിന്ന് മരണം അതെങ്ങനെ നമുക്ക് വേണ്ടി അതിൻ്റെ കുരുക്കൊരുക്കുന്നു എന്നതുപോലും നമുക്ക് ബോധ്യമില്ലാത്തതാണ്.
8: നേരിൻ്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിൻ്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.
9: പീസ് റേഡിയോയിൽ അടുത്തതായി തജ്വീദ് പഠനം. സൂറത്തുൽ അഅലയുടെ പാരായണ പഠനവുമായി നമ്മോടൊപ്പം ഹാഫിദ് മുഹമ്മദ് അസ്ലം, കുവൈത്ത്.
10: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനിയരായ ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആൻ പാരായണ പഠനം എന്ന വളരെ പുണ്യകരമായ ഒരു കർമ്മത്തിലാണ് നാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അധികം പുണ്യം കൽപ്പിക്കപ്പെടുകയും അള്ളാഹു ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗവും കൂടിയാണ് പരിശുദ്ധ ഖുർആൻ പാരായണ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിഭാഗം ആളുകൾ എന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം വളരെ പ്രസിദ്ധമാണല്ലോ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. അപ്പോൾ ആ ഖൈരിയത്ത്, ആ ഏറ്റവും ഉത്തമമായ ആ അവസ്ഥ, അതുമൂലം ലഭിക്കുവാനുള്ള പ്രതിഫലം പരലോകത്ത് അള്ളാഹുവിൻ്റെ വിശാലമായ സ്വർഗത്തിൽ നൽകപ്പെടുന്നതായ സ്ഥാനമാനങ്ങൾ, ഇതെല്ലാം ലഭിക്കുവാൻ വേണ്ടി ആ ഒരു ഇഖ്ലാസോടുകൂടി, ആ ഒരു ശുദ്ധമായ ഉദ്ദേശത്തോടുകൂടി, നിയ്യത്തോടുകൂടി ആയിരിക്കണം നമ്മൾ ഈ സംരംഭത്തിൽ പങ്കുകൊള്ളേണ്ടത്. അപ്പോൾ നാം ഇവിടെ ഏതാനും സൂറത്തുകൾ പാരായണം ചെയ്ത് പഠിച്ചു വരികയാണ്. അതിലുള്ള അഹ്കാമു തജ്വീദ്, വളരെ പ്രധാനപ്പെട്ട പാരായണ നിയമങ്ങൾ നാം സന്ദർഭോചിതം സൂചിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മൊത്തത്തിൽ ഖുർആൻ പാരായണ നിയമങ്ങൾ, അതിൻ്റെ വിശദമായ രൂപം നാം അല്പാൽപമായി മുമ്പ് വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. ഖുർആൻ പാരായണത്തിൻ്റെ വിശദമായ രൂപം നാം മുമ്പ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. പിന്നീട് നാം ചില സൂറത്തുകൾ തിരഞ്ഞെടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ഭാഗമായ ജുസ് അമ്മയിൽ നിന്നുമുള്ള ഏതാനും സൂറത്തുകളാണ് നാം ഇതുവരെയായി പാരായണം ചെയ്തത്. അവസാനമായി സൂറത്തു ത്വാരിഖ് നാം പാരായണം ചെയ്യുകയുണ്ടായി. ഇനി നമുക്ക് പാരായണം ചെയ്യുവാനുള്ളതാവട്ടെ സൂറത്തുൽ അലയാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നത് കേൾക്കുമ്പോൾ പോലും സത്യവിശ്വാസികളിൽ അത് അങ്ങേയറ്റം തഅ്സീറുണ്ടാക്കും, സ്വാധീനം ചെലുത്തും. അവരുടെ മനസ്സിന് അത് കുളിർമയേകുകയും അവരെ സ്വാധീനിക്കുകയും ചെയ്യും, അവർക്ക് ഈമാൻ വർദ്ധിക്കുകയും ചെയ്യും എന്നെല്ലാം തന്നെ അള്ളാഹു നമ്മളെ അറിയിക്കുന്നുണ്ട്. സൂറത്ത് മറിയം 58-ാമത്തെ വചനത്തിൽ അള്ളാഹു അറിയിക്കുന്ന ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മുൻകാല പ്രവാചകന്മാർ അവർ അവരുടെ സമുദായങ്ങൾക്കെല്ലാം അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേൾപ്പിക്കുകയും വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുകയും അങ്ങനെ അതവർക്ക് പാരായണം ചെയ്യപ്പെടുമ്പോഴൊക്കെയും വഇദാ തുത്ല അലൈഹിം ആയാതുർ റഹ്മാനി ഖറു സുജ്ജദൻ വബുകിയ, അവരുടെ മേൽ പരമകാരുണികൻ്റെ വചനങ്ങൾ പാരായണം ചെയ്യപ്പെടുമ്പോൾ അവർക്ക് അവർ അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യുകയും കരയുകയും ചെയ്യുന്നവരായിരിക്കും. ആ അവസ്ഥയാണ് അവർക്കുണ്ടായിരുന്നത്. അവരുടെ മനസ്സിനെ അങ്ങേയറ്റം അത് സ്വാധീനം ചെലുത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ആ രൂപത്തിലായിരിക്കണം ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്നുകൂടി സാന്ദർഭികമായി ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. സൂറത്തുൽ അഅല നമുക്കെല്ലാവർക്കും പരിചയമുള്ള, പാരായണം ചെയ്ത് പരിശീലനമുള്ള ഒരു വചന ഒരു അധ്യായമാണ്, ഒരു സൂറത്താണ്. പ്രത്യേകിച്ച് എല്ലാ വെള്ളിയാഴ്ചകളിലും അതുപോലെ മറ്റ് പെരുന്നാൾ നമസ്കാരങ്ങളിലുമൊക്കെ പ്രത്യേകമായി പാരായണം ചെയ്യപ്പെടുന്ന ഒരു സൂറത്തും കൂടിയാണ് സൂറത്തുൽ അഅല. എന്നാൽ തന്നെയും പലപ്പോഴും പലരുടെ പാരായണവും കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. ഈ ചെറിയ ഈ സൂറത്തിൽ പോലും ഇത്ര വലിയ അബദ്ധങ്ങൾ ആളുകൾ വരുത്തുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട്. ഇവിടെ നാം ഈ സൂറത്ത് പാരായണ പഠനം നിർവഹിക്കുകയാണ്. ഈ സംരംഭത്തിൽ നമ്മളോടൊപ്പം രണ്ട് സഹോദരന്മാർ പങ്കുചേരുന്നു. രണ്ടുപേരും തന്നെ ഇവിടെ ഔഖാഫിന് കീഴിൽ നടത്തപ്പെടുന്ന തഹ്ഫീദുൽ ഖുർആന്റെ ഹൽഖയിൽ പങ്കെടുത്തുകൊണ്ട് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് സഹോദരങ്ങളാണ്. രണ്ടുപേരും അവർ സ്വയം പരിചയപ്പെടുത്തും. ഫദ്ദൽ, പേര് പറയൂ.
11: എൻ്റെ പേര് നിസാമുദ്ദീൻ. നിസാമുദ്ദീൻ എന്നാണ് പേര്. തിരുവനന്തപുരം സ്ഥലം, ഇവിടെ ഒരു ഹോട്ടൽ ജോലിയാണ്.
10: ആ മാഷാല്ലാ, ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരനാണ്, തിരുവനന്തപുരം സ്വദേശിയാണ്, നിസാമുദ്ദീൻ എന്നാണ് പേര്.
12: എൻ്റെ പേര് സിറാജ്, ഞാൻ വടകരയാണ്, ഇവിടെ മിനിസ്ട്രി ഓഫ് ഇന്റീരിയറിൽ വർക്ക് ചെയ്യുന്നു.
10: മാഷാല്ലാ. രണ്ടുപേരും നമ്മളോടൊപ്പം ഈ പാരായണ പഠനത്തിൽ പങ്കുചേരുകയാണ്. ആദ്യമായി ഒരുമിച്ച് ഈ സൂറത്ത് പാരായണം ചെയ്യും. അതിനുശേഷം ഇൻഷാല്ലാ അല്പാൽപമായി അവരുടെ സ്വന്തമായിട്ടുള്ള പാരായണവും നമുക്ക് കേൾക്കാൻ സാധിക്കും ഇൻഷാല്ലാ.

ഇവിടെ ഖദ്ദാറ എന്ന് പറയുമ്പോൾ ഉള്ള റ പെരുപ്പിച്ചുകൊണ്ട് തഫ്ഹീം ചെയ്തുകൊണ്ട് ഉച്ചരിക്കേണ്ട റ ആണ്. മലയാളത്തിലെ റായല്ല, മറിച്ച് ഖദ്ദറ എന്ന വലിയ റ ആക്കി പറയണം.

എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഗുസാൻ എന്ന് പറയുമ്പോൾ അതിലെ രണ്ടാമത്തെ ഹർഫ് സ ആണല്ലോ. സാഇന്റെ മഖ്റജ് എന്ന് പറഞ്ഞാൽ മേലെ മുൻപല്ലും നാവിന്റെ അഗ്രവുമാണ്. അപ്പോൾ ഒരു കാരണവശാലും അതിൽ എന്നുള്ളൊരു സഫീറിന്റെ ശബ്ദം വരാൻ പാടില്ല. സഫീർ എന്ന സിഫത്ത് നൽകപ്പെടുന്ന മറ്റു മൂന്ന് ഹർഫുകളുണ്ട്, ആ സ്വഭാവം സാഇനുണ്ടാവുകയില്ല എന്നർത്ഥം. അതായത് സീനു പോലെയോ സ പോലെയോ സ്വാദ് പോലെയൊന്നും ഉച്ചരിക്കാവതല്ല സാഇന്. അപ്പൊ ഒന്നും കൂടി പാരായണം ചെയ്യാം.

ദാലിനെയും ശ്രദ്ധിക്കണം. നേരത്തെ സായിന്റെ അവസ്ഥ പറഞ്ഞതുപോലെ സായിന്റെ അതേ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കപ്പെടുന്ന മറ്റൊരു ഹർഫാണ് ദാൽ. അത് സായുടെ ശബ്ദം പോലെ വരരുത്.

ما شاء الله، بارك الله فيكم، أحسنتم. ഇപ്പോൾ സൂറത്തുൽ അഅല പൂർണ്ണമായും നാം പാരായണം ചെയ്തിരിക്കുകയാണ്. ഈ സൂറത്തുൽ അഅലയുടെ വചനങ്ങൾ ചെറിയ ചെറിയ വചനങ്ങളാണ്. ഇവ ആവശ്യമായി വന്നാൽ ഒന്നും രണ്ടും അല്ലെങ്കിൽ രണ്ടും മൂന്നും വചനങ്ങളൊക്കെ ആവശ്യമാണെങ്കിൽ പരസ്പരം ചേർത്തുകൊണ്ട് വസ്ല് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ അതിലധികവും ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് പരസ്പരം ചേർത്ത് വസ്ല് ചെയ്ത് ഓതാവുന്നതാണ്. അതിൽ വിരോധമില്ല. പക്ഷേ ഏറ്റവും ഉത്തമം വഖഫ് ചെയ്ത് ഓതലാണ്. വഖഫും വസ്ലും അതുപോലെ ഇബ്തിദാവും ഒക്കെയായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നാം മുമ്പ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ ഞാൻ സഹോദരൻ നിസാമിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഒന്നാമത്തെ വചനവും രണ്ടാമത്തെ വചനവും പരസ്പരം വസ്ല് ചെയ്യുമ്പോൾ, ചേർത്ത് പാരായണം ചെയ്യുമ്പോൾ എങ്ങനെയാണ് പാരായണം ചെയ്യുക?

0: മാഷാ അഹ്സൻത്. അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി പറയാം. റബ്ബിക്കല്ല അല എന്ന് പറഞ്ഞു പോരുത്. അവിടെ റബ്ബിക്കല്ല അല എന്നൊരു ഷെദ്ദുള്ള ലാമ് പുതിയതായി ഉണ്ടായിത്തീർന്നു, അങ്ങനെ വരരുത്. റബ്ബിക്കൽ അല ഹംസയെ ക്ലിയറാക്കി വ്യക്തമാക്കി ഇൽഹാർ ചെയ്തുകൊണ്ട് ഒന്നുകൂടി പാരായണം ചെയ്യൂ.
1: സബ്ബിഹിസ്മ റബ്ബിക്കൽ അല.
0: വസ്ലി ചെയ്യൂ ഒന്നുകൂടി.
1: സബ്ബിഹിസ്മ റബ്ബിക്കൽ അല അല്ലദീ ഖലഖ ഫസവ.
0: അഹ്സൻത്, മാഷാ അല്ലാഹ്, ബാറകല്ലാഹു ഫീക്. അവിടെ സബ്ബിഹിസ്മ റബ്ബിക്കൽ അല എന്ന് അലിഫ് കൊണ്ട് വഖഫ് ചെയ്യണം. വസ്ലി ചെയ്യുകയാണെങ്കിൽ അൽ അഅല അല്ലദീ ഖലഖ ഫസവ. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ എന്നാണ് പാരായണം ചെയ്യേണ്ടത്. നിസാം പറഞ്ഞത് വളരെ ശരിയാണ്. എന്നാൽ ഒരു കാരണവശാലും സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ എന്നോ ഓതാൻ പറ്റുകയില്ല. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ എന്ന് ഓതാൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കണം. വസ്ല് ചെയ്യുമ്പോൾ അൽ അഅല എന്നതിലെ അലിഫും അല്ലദി എന്ന ഹംസത്തുൽ വസ്ലും അവ രണ്ടും തന്നെ ഉച്ചാരണത്തിൽ നിന്നും കളയപ്പെടുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. വസ്ലിൽ കളയപ്പെടുന്ന ഹംസയാത് ആയതുകൊണ്ടാണ് വസ്ലിൽ ഉച്ചാരണത്തിൽ നിന്നും കളയപ്പെടുന്ന ഹംസയായതുകൊണ്ടാണ് ഹംസത്തുൽ വസ്ല് എന്നതിന് പറയപ്പെടുന്നത്. അതിന് മുകളിൽ ഒരു ചെറിയ സ്വാദ് എഴുതിയതായി, സ്വാദിൻ്റെ ശകലം എഴുതിയതായി പ്രത്യേകം ശ്രദ്ധേയമാണ്. അത് ഹറക്കത്തല്ല, മറിച്ച് സ്വാദിൻ്റെ ഒരു ഭാഗമാണ്. സ്വാദ് എന്ന് പറഞ്ഞാൽ ഹംസത്തുൽ വസ്ൽ എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണത്. അത് മുറിച്ച് വായിക്കുമ്പോൾ അല്ലദി എന്ന് നാം ഫത്ഹ് കൊടുത്തുകൊണ്ട് വായിക്കുന്നു. അപ്പോൾ ചേർത്ത് വായിക്കുമ്പോൾ അൽ അഅലല്ലദി എന്ന് തന്നെ വായിക്കണം. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം അറിയേണ്ടതുണ്ട്. ഇവിടെ നാം മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഇൽതിഖാഉ സാകിനൈൻ എന്ന കാര്യം. അതായത് രണ്ട് സുകൂനുകൾ ചേർന്ന് വരിക, അടുത്തടുത്തായിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നാം മുമ്പ് സൂചിപ്പിച്ചതാണ്. രണ്ട് സുകൂനുകൾ ഒരുമിച്ച് വരുന്ന ഒരു പദം സാധാരണ അറബി ഭാഷയിൽ ഉണ്ടാവുകയില്ല. അങ്ങനെ വരൽ ചിലപ്പോൾ വളരെ വിരളമായിട്ട് ഉണ്ടാകാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്? രണ്ട് സുകൂനുകൾ എന്ന് പറയുമ്പോൾ ഒറ്റ പദത്തിലായിക്കൊണ്ട് വരാവുന്നതാണ്, രണ്ട് കലിമത്തുകളിലും ആയിക്കൊണ്ടും വരാവുന്നതാണ്. ഇവിടെ സത്യത്തിൽ അതാണ് സംഭവിച്ചത്. അൽ അഅല എന്ന് പറയുന്ന അലിഫിന് സുക്കൂനാണ്. അല്ലദി എന്ന ഹംസയെ കളയുമ്പോൾ പിന്നീട് ലാമിനുള്ളതും സുക്കൂനാണ്. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അൽ അഅല എന്ന് വഖഫ് ചെയ്യുമ്പോൾ ഉള്ള ഹർഫുൽ മദ്ദായ അലിഫിന് സുക്കൂനാണ്. ഹുറൂഫുൽ മദ്ദി സാക്കിന. അതുപോലെ അല്ലദി എന്നതിലെ ഹംസത്തുൽ വസ്ല് ഒഴിവാക്കിയാൽ പിന്നീടുള്ളത് ലാമിൻ്റെ സുക്കൂനാണ്. സുക്കൂന് കൊണ്ട് തുടങ്ങുന്ന ഒരു പദം ഉണ്ടാവുകയില്ലല്ലോ അറബി ഭാഷയിൽ. ഏതായിരുന്നാലും രണ്ട് സുക്കൂനുകൾ ഇവിടെ ചേർന്നു വന്നു എന്ന് മനസ്സിലാക്കണം. ഇവിടെ രണ്ട് പദങ്ങളിലായിക്കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒറ്റ പദത്തിലായിക്കൊണ്ട് വരികയോ ഈ രണ്ട് പദങ്ങളിലായിക്കൊണ്ട് വരികയോ ചെയ്യാം, അങ്ങനെ സംഭവിക്കാം എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലാല്ലദി എന്ന് പറയാവതല്ലോ. ഹംസയെ കളഞ്ഞാൽ പിന്നെ അല്ലാല്ലദി എന്ന് പറയാൻ പറ്റുകയില്ല. മറിച്ച് എന്താണ് അതിനുള്ള മാനദണ്ഡം എന്നതാണ് നാം അറിയേണ്ടത്. വളരെ ചുരുക്കി നാം അറിയേണ്ടത് ഒരു കാര്യം, വസ്ല് വഖഫിൻ്റെ സന്ദർഭത്തിൽ അത് പരിഹരിക്കപ്പെടുന്നു. ഉദാഹരണമായി എന്ന് വഖഫിന് വേണ്ടി രണ്ട് സുകൂനുകൾ ഒരുമിച്ച് ചേർന്ന് വരാം, അത് വഖഫ് എന്ന പരിഹാരത്തിലൂടെ അവസാനിക്കുന്നു. വഖഫാണ് എന്നതുകൊണ്ട് അൽ മുഫ്ലിഹു എന്ന വാവിന് സുക്കൂനുണ്ട്, ന എന്ന ഫത്ഹുള്ള നൂനിന് സുക്കൂൻ നൽകി വഖഫും ചെയ്യുന്നു. അങ്ങനെ രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരുന്നു. അത് വഖഫിന് വേണ്ടിയാണ്, അത് അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒറ്റപദത്തിൽ വഖഫിൻ്റെ സന്ദർഭത്തിലല്ലാതെ വസ്ലിൽ തന്നെ സ്ഥിരമായി നിൽക്കുന്ന അവസ്ഥയുണ്ടാവാം രണ്ട് സാക്കിനുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട്. ഉദാഹരണമായി അവിടെ സോ എന്ന അലിഫിന് സുക്കൂനുണ്ട്, എന്ന് പറയുന്ന ഖായിന് തൊട്ടടുത്തുള്ള ഖായിനും സുക്കൂൻ വരുന്നു. ഇവിടെ പരിഹാരം എന്താണെന്ന് വെച്ചാൽ മദ് ചെയ്യുക എന്നതാണ്. മൂന്ന് പരിഹാരമാണ് ഇൽത്തിഖാ ഉസ്സാക്കിനെയിന് നാം മനസ്സിലാക്കേണ്ടത്. ഇൽത്തിഖാ ഉസ്സാക്കിനെയിൻ സംഭവിച്ചാൽ അത് പരിഹരിക്കേണ്ടത് മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, മദ് നൽകുക, ദീർഘം നൽകുക, അതാണ് ഇവിടെ ചെയ്യുന്നത്. മറ്റൊരു ഉദാഹരണം, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് അവിടെ മദ് നൽകുക എന്നതാണ്. രണ്ടാമത്തെ പരിഹാരമാവട്ടെ ഹദ്ഫ് എന്നതാണ്. ഫത്തഖല്ലുസു മിൻഹുമ ബിൽ ഹദ്ഫ് യകൂനു ഫി ഹർഫിൽ മദ് അല്ലദീ യുഹ്ദഫു വസ്ല വയസ്ബുതു വഖ്ഫ. അതാണ് ഇപ്പോൾ നാം സൂറത്തുൽ ആലയിൽ പാരായണം ചെയ്തപ്പോൾ മനസ്സിലാക്കിയത്. ഹദ്ഫ് ചെയ്തുകൊണ്ട്, അതായത് ഹർഫുൽ മദ്ദിനെ ഒഴിവാക്കുക, കളയുക എന്നതാണ്. അത് വസ്ല് ചെയ്യുമ്പോൾ മാത്രം, ചേർത്ത് പാരായണം ചെയ്യുമ്പോൾ വഖ്ഫിൽ അത് നിലനിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നാം പാരായണം ചെയ്തതുപോലെ അൽ അഅല എന്ന് വഖ്ഫ് ചെയ്തു, എന്നാൽ അൽ അഅലല്ലദീ എന്ന് വസ്ല് ചെയ്തു. അവിടെ ഹംസ അലിഫിന്, അതായത് അലിഫിന് ഹദ്ഫ് ചെയ്യുക എന്ന പരിഹാരമാണ് ഇൽത്തിഖാ ഉസ്സാക്കിനൈൻ സംഭവിച്ചപ്പോൾ നാം സ്വീകരിച്ചിട്ടുള്ളത്. മറ്റുദാഹരണങ്ങൾ ധാരാളമാണ് ഖുർആനിൽ താരതമ്യേന. വളരെ കൂടുതലായി ഇതുപോലുള്ള പദങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതായത് ഹർഫുൽ മദ്ദും ശേഷം ഹംസത്തുൽ വസ്ല് കളയുന്നത് കാരണത്താലുള്ള സാക്കിനും അടുത്ത് ചേർന്ന് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഹർഫുൽ മദ്ദിനെ ഹദ്ഫ് ചെയ്യുക എന്ന പരിഹാരമാണ് സ്വീകരിക്കപ്പെടുക. ഉദാഹരണം, ഇദശംസു കൂവിറത്, ഇദാ അശംസു എന്നത് ഇദശംസു. വഇദ് ഖാലുല്ലാഹുമ്മ وَإِذْ قَالُوا اللَّهُمَّ എന്നതിലെ ഹംസയെ കളയുമ്പോൾ وَإِذْ قَالُوا اللَّهُمَّ എന്ന് വാവിനെയും ഹദ്ഫ് ചെയ്തുകൊണ്ട് അവിടെ പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. സൂറത്തുൽ അൻഫാൽ 32-ലാണത്. അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇങ്ങനെ ഹർഫുൽ മദ്ദിനെ ഹദ്ഫ് ചെയ്യുക എന്ന കാര്യം, അത് നാം വളരെ കൂടുതലായി ആ വിഷയത്തിൽ പഠനം നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. അത് وقد يحذف حرف المد وصلا ووقفا لحذفه رسما. ഖുർആനിൽ റസ്മ് അങ്ങനെ തന്നെ വന്ന കാരണത്താൽ, അതായത് ഹർഫുൽ മദ് ഇല്ലാതെ എഴുതിയ ചില പദങ്ങൾ ഉണ്ട് പരിശുദ്ധ ഖുർആനിൽ. അവിടെ പിന്നെ പ്രത്യേകിച്ച് ഒരു പരിഹാരമാർഗം പറയേണ്ടതില്ല. ഉദാഹരണത്തിന് സൂറത്തുൽ ബഖറ 260-ാമത്തെ വചനത്തിൽ റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത, അവിടെ തുഹ്യി എന്ന് യാ രണ്ടാമത്തെ ദീർഘത്തിന്റെ യാ എഴുതാതെയാണ് ഖുർആനിൽ എഴുത്ത് വന്നിട്ടുള്ളത്. ആ യാ ഇല്ല, ദീർഘാക്ഷരമായ യാ റസ്മിൽ ഇല്ല എന്നർത്ഥം. അവിടെ പിന്നെ പ്രശ്നം ഉദിക്കുന്നുമില്ല. ഫഇദ വഖഫ്ന അല തുഹ്യി, അവിടെ തുഹ്യി എന്ന ഒറ്റ പദം ആ യാ ഇല്ലാത്ത പദത്തിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ നഖിഫു ബി ഇസ്കാനിൽ യാ തുഹ്യി എന്ന് യാഇന് സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യണം എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. കാരണം അവിടെ ലിഅന്ന ലിയാ അസ്സാനിയതു അല്ലതീ ഹിയ ലാമുൽ കലിമതി, തുഹ്യി എന്നതിലെ ലാമുൽ ഫിഇൽ അത് മഹ്ദൂഫത്തുൻ റസ്മൻ ലിഇല്ലത്തിൽ ഇൽതിഖാഇ സാകിനൈൻ, രണ്ട് സുക്കൂനുകൾ വന്നു എന്ന കാരണത്താൽ. ഏതായിരുന്നാലും റസ്മ് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അൽ മുസ്ഹഫുൽ ഉസ്മാനിയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൽപ്പന പ്രകാരം ക്രോഡീകരിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ മഹാന്മാരായ സഹാബികൾ റസ്മ് നിർവഹിച്ചിട്ടുള്ളത് ആ യാ ഇല്ലാതെയാണ്. അങ്ങനെ ചില പദങ്ങൾ വന്നിട്ടുണ്ട്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്നർത്ഥം. മറ്റൊരു പരിഹാരമാർഗമാണ്, മൂന്നാമത്തെ പരിഹാരമാർഗമാണ് തഹ്രീക് അഥവാ ഹറക്കത്ത് നൽകുക എന്നത്. ഉദാഹരണമായി ഉദ്ഉല്ലാഹ സൂറത്തുൽ ഇസ്റ 110-ാമത്തെ വചനം. അവിടെ ഖുൽ എന്ന ലാമിന് സുക്കൂനുണ്ട്, ഉദ്ഉ എന്ന ഹംസത്തുൽ വസ്ല് കളയുമ്പോൾ ദാലിനും സുക്കൂൻ വരുന്നു. അവിടെ പരിഹാരം ലാമിന് ഹറക്കത്ത് നൽകുക, കസ്ർ നൽകുക എന്നതാണ്. ഖുൽ ഇദ്ഉല്ലാഹ, അപ്പോൾ മൂന്ന് പരിഹാര മാർഗങ്ങളാണ് ഇൽതിഖാഉ സാകിനൈൻ എന്ന കാര്യം സംഭവിക്കുമ്പോൾ പരിഹാരമായിട്ടുള്ളത്. ഒന്ന്, മദ് ചെയ്യുക. രണ്ട്, ഹദ്ഫുൽ ഹർഫിൽ മദ് ദീർഘാക്ഷരത്തെ ഹദ്ഫ് ചെയ്യുക. മൂന്ന്, തഹ്രീക്ക് സാക്കിനായ ആദ്യത്തെ ഹർഫിന് ഹറക്കത്ത് നൽകുക എന്നത്. ഈ കാര്യം ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാം. സഹോദരൻ നിസാം ഏതാനും വചനങ്ങൾ ഈ സൂറത്തിൽ നിന്ന് പാരായണം ചെയ്യുന്നു, നമുക്കത് ശ്രദ്ധിക്കാം.

0: عين الأنقور يعلم ولا يعلم يعلم
1: إنه يعلم الجهر وما يخفى ونيسرك لليسرى.
0: أحسنت بارك الله فيك ما شاء الله سهوتر النظام കൂടുതൽ ഖുർആനുമായി ബന്ധം പുലർത്തുവാനും അതിൻ്റെ മനഃപ്പാഠം പൂർത്തീകരിക്കുവാനും അള്ളാഹു അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. കൂടുതൽ ഖുർആനിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുവാനും പഠനം നടത്തുവാനും അങ്ങനെ യഥാർത്ഥ ഖുർആനിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുവാനും സഹോദരനെയും നമ്മളെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബാക്കി ഭാഗം നമ്മുടെ സഹോദരൻ സിറാജ് പാരായണം ചെയ്യുന്നു. എല്ലാവരും ശ്രദ്ധിക്കൂ.

الكاف. فذكر إن نفعت الذكرى، ذكرى كاف السكون ആണ്, ذكرى അവിടെ കാഫിന്റെ സുക്കൂൻ ചലിച്ചുകൊണ്ട് പറഞ്ഞു പോകരുത്, സുക്കൂൻ ആണല്ലോ എന്നതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി.

0: പിന്നെ
1: അവിടെയും നീട്ടണ്ട, വഖഫ് ചെയ്യുമ്പോ വൽ ഖൈറും വഅബ്ഖാ, രണ്ട് ഹർക്കത്തിന്റെ അളവ്.
0: والآخرة خير وأبقى إن هذا لفي الصحف الأولى.
1: ഇപ്പൊ കൂടി ചില ഹർഫുകൾ, ഹാദായിലെ ഹ സുഹുഫിയിലെ സ്വാദ് ഹ, ഇത് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് വരണം.

0: أحسنت، بارك الله فيك يا أخي سراج، جزاك الله خيرا. الله سراج لنا ഈ പാരായണം ഒരു صالحായ അമലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കുവാനും മനഃപ്പാഠമാക്കുവാനുമുള്ള എല്ലാവിധ കഴിവും ബുദ്ധിയും സൗകര്യവും അള്ളാഹു സിറാജിന് നൽകുമാറാവട്ടെ. അവസാനം അള്ളാഹുവിൻ്റെ വിശാലമായ സ്വർഗത്തിൽ ഖുർആനിൻ്റെ അഹ്ലുകാർക്ക് പ്രത്യേകമായി നൽകപ്പെടുന്ന പദവികൾ അലങ്കരിക്കുന്ന സജ്ജനങ്ങളിൽ അവൻ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറകല്ലാഹു ഫീക്കും വജസാകുമുല്ലാഹു ഖൈറാ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
1: തജ്വീദ് പഠനത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഹാഫിദ്.
2: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്ക് എത്ര കടമുണ്ടെന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ജനക്ഷേമത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. പപ്പായയും കുവ്വയും പിന്നെ നെല്ലും വിജയകരമായ കൃഷി രീതിയിലൂടെ വിജയിച്ച ഒരാളെക്കുറിച്ചാണ് ഇന്നത്തെ ജനക്ഷേമത്തിൽ നാം പരിചയപ്പെടാൻ പോകുന്നത്. ഇന്നത്തെ ജനക്ഷേമത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അബ്ദുൽ മുനീർ, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി വി ടി അബ്ദുസ്സലാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ, ജനക്ഷേമം പരിപാടിയുടെ ഒന്നാമത്തെ എപ്പിസോഡിൽ, നമ്മൾ കൃഷിയുടെയും അതുപോലെ തന്നെ മറ്റ് പിന്നെ പ്ലംബിങ്ങിൻ്റെയൊക്കെ മേഖലയിൽ ജോലി വൈദഗ്ധ്യം നേടിയിട്ടുള്ള അബ്ദുൽ മുനീർ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആഭിമുഖങ്ങളും വിശേഷങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എപ്പിസോഡിൽ കൃഷിയിൽ സക്സസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതെങ്ങനെ ഏറ്റവും മനോഹരമായിട്ട് ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എങ്ങനെ കൃഷിയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതിൽ ഒരു റോൾ മോഡലായിട്ട് നമുക്കൊരുപാട് പിന്നെ ആ വിഷയത്തിൽ തൻ്റെ പ്രവൃത്തി പരിചയമുള്ള അദ്ദേഹത്തിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് പോകേണ്ടതുണ്ട്. ആദ്യമായി അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
2: വബറകാത്തു.
1: അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളിങ്ങനെ പിന്നെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു വന്ന്, പ്രവാസവും പ്രവാസത്തിൽ നിന്നുള്ള പ്രചോദനവും, പിന്നെ തിരിച്ച് നാട്ടിലേക്ക് വരലും, പിന്നെ ഒരു കൃഷിയിലേക്കും നാട്ടിൽ പ്ലംബിങ്ങും അതോടൊപ്പം തന്നെ കൃഷിയും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ലൈഫിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എങ്ങനെയാണ് അതിൻ്റെ ഒരു പിന്നെ നാട്ടിൽ വന്നതിന് ശേഷമുള്ളത്?
2: പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ എൻ്റെ കമ്പനിയിലൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ ഒന്ന് വന്ന് ഫ്രീ വിസക്ക് വേറെ വിസക്ക് പോയി, നല്ല നിലക്ക് പുറത്തെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പെരുന്നാളിന് പൊതുവെ ഞങ്ങൾ ജ്യേഷ്ഠനും അനിയനൊക്കെ ഗൾഫിലായിരുന്നു. അപ്പോൾ അനിയനെ ഗൾഫിൽ, ജ്യേഷ്ഠനെ ഞങ്ങൾ ഉണ്ടാകും നിർത്തി. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചു കൂടും, അധികം വലിയ പെരുന്നാളിന്, ചെറിയ നാളിന് ഒത്തിരി വലിയ നാളിന് ഒന്നിച്ചു കൂടി തറവാട്ടിൽ ഞങ്ങൾ പെരുന്നാൾ കഴിക്കാറ് എല്ലാവരും കൂടി. അങ്ങനെ പെരുന്നാളിന് വന്ന സമയത്താണ് വാപ്പക്ക് ഒരു അസുഖം ഉണ്ടായത്. അങ്ങനെ ആർ സി സിയിലൊക്കെ കൊണ്ടുപോയി വന്നു. ജ്യേഷ്ഠനും അനിയൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ ഇജി നിർത്തിക്കാളാം, പിന്നെ നമുക്ക് വേറെ വിസ നോക്കാം. അവരെ നല്ല പൊസിഷനിലാണ് നിൽക്കുന്നത്, കാരണം നോക്കാൻ ഒരാളും ആണല്ലോ. ഞങ്ങൾ മൂന്ന് ആൺകുട്ടികളാണ് വാപ്പക്ക്, പിന്നെ ചെറിയ അഞ്ചനാണുള്ളത്. അങ്ങനെ ഞാൻ പോയിട്ട് തിരിച്ച് പോയിട്ട് ഒരാഴ്ച കൊണ്ട് ഉംറൊക്കെ ചെയ്തിട്ട് എക്സിറ്റ് അടിച്ച് പോകുന്നു. കാരണം ആ വിസ എനിക്ക് തന്നിരുന്ന എൻ്റെ പരിചയമുള്ള ഒരു അറബി തന്നായിരുന്നു, എനിക്ക് ഫ്രീ ആയിട്ട് തന്നായിരുന്നു. അപ്പോൾ അവനോട് നന്ദികേട് കാണിക്കാൻ നമ്മൾ ഇട്ട് പറഞ്ഞു, അവനോട് സലാം പറഞ്ഞ് പോകുന്നു ഞാൻ. അങ്ങനെ വാപ്പൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയി, വാപ്പ മരിച്ചു. അതിനുശേഷം മൊത്തം ആ ടൈമിൽ ഒരു അഞ്ച് വർഷത്തോളം, നാല് വർഷം മറ്റോ ആ നാട്ടിൽ നിന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഞാൻ വിസ എടുത്ത് പോയി. നേരത്തെ എപ്പിസോഡ് പറഞ്ഞ ഭാസ്കരൻ എന്ന സുഹൃത്ത്, ഓൻ തന്നെ പൈസ മുടക്കിയിട്ടാണ് എന്നെ കൊണ്ടുപോയത്. ഞാൻ നാട്ടിലെ നമ്മളെ ഷോപ്പും കാര്യവും, ഞാൻ എനിക്ക് വേറെ സ്വഭാവമുള്ളത് വെച്ചാൽ, വെക്കേഷന് വന്ന സമയത്ത് അന്ന് പോലും വെക്കേഷൻ വന്നാൽ ഞാൻ വെറുതെ പോകില്ല, ഞാൻ പണിക്കു പോകും. പിറ്റേന്ന് ചിലപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി അന്നൊക്കെ പണിക്ക് പോയത്, സത്യമായിട്ടും പറയാണ്. അങ്ങനെ ഉണ്ടായിരുന്നു, നമ്മളെ പണിയാണ് വലുത്, ഞാൻ അതിൽ ഇപ്പോഴും എൻ്റെ പ്രയോറിറ്റി ആണ് ഞാൻ കൊടുക്കാറ്. അപ്പോൾ ഞാൻ അവിടെ പണിക്ക് പോകും, അങ്ങനെ എൻ്റെ സ്വഭാവം ഉണ്ടാകുക. അപ്പോൾ നാട്ടിൽ പണിക്ക് പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു അഞ്ച് വർഷം വാപ്പ മരിച്ചൊക്കെ ഞാൻ പിന്നെ ഫ്രീ ആയല്ലോ. ആ സമയത്ത് എൻ്റെ സുഹൃത്ത് എനിക്ക് വിസ അയച്ചു വന്നു. അങ്ങനെ ഞാൻ പോയി. പിന്നെ ആ ഇതിന് ശേഷമാണ് ഞാൻ എനിക്ക് സ്വന്തമായിട്ട് വീട് വെച്ചത്, പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അവരെ ഒരു ചുരുങ്ങിയ ഒരു അഞ്ചാറ് ആറേഴ് വർഷത്തിനിടയിൽ ഞാൻ അത്യാവശ്യം എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഞാൻ നിർത്തി, മോളെ കല്യാണമായപ്പം ഞാൻ എക്സിറ്റ് അടിച്ച് പോന്നു. പിന്നെ നാട്ടിൽ സെറ്റിലായതാണ് ഞാൻ.
1: ശരി. അപ്പോൾ സുഖമില്ല, അതിൻ്റെ അതോടനുബന്ധിച്ചാണ് നാട്ടിലേക്ക് അവർ വരവുണ്ടാവണത്.
2: അപ്പോൾ ഞാൻ എന്നെ വെച്ചോളം പറയുമ്പോൾ, ഞാൻ അന്ന് വാപ്പൻ്റെ അസുഖമായ ആ സമയത്ത് തന്നെ കുഴപ്പമില്ലാത്തൊരു ജോലിയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഞാൻ അങ്ങോട്ട് തിരിച്ചു വാപ്പനെ നോക്കാതെ തിരിച്ചു പോയിരുന്നെങ്കിൽ എനിക്ക് പൈസ ഉണ്ടാക്കാമായിരുന്നു എന്നുള്ളൊരു ആലോചിച്ചേക്കാം. പക്ഷേ ഞാൻ അവിടെ നിന്ന് അഞ്ചു കൊല്ലം കൊണ്ട് ഞാൻ എനിക്ക് വലിയ വരുമാനമൊന്നുമില്ല. നാട്ടിൽ ഇതാണ് ഗൾഫത്തെ നാട്ടിൽ ഇതാണ് ഡിഫറെൻ്റ് തന്നെയാണ് വരുമാനം വരുന്നത്. പക്ഷേ വീണ്ടും ഞാൻ പോയപ്പോഴാണ് അതിനേക്കാളും നല്ല വരുമാനം എനിക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം, നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും നമുക്കതിൻ്റെ പുണ്യം പഠിത്തം
1: ഈ ലോകത്തൊന്നും
2: പറയും ഉണ്ടാവും. എനിക്ക് കിട്ടിയതിൻ്റെ അനുഭവമാണ് ഞാൻ പറയും, സാക്ഷ്യപ്പെടുത്തുകയാണ് ഇപ്പോൾ. കാരണം അന്നത്തെ ഒരു അന്ന് വാപ്പനെ നോക്കാൻ വേണ്ടി ഞാൻ അഞ്ചു കൊല്ലം ഇവിടെ നിന്നതിൻ്റെ ഒരു നഷ്ടബോധം എനിക്കില്ല. എനിക്ക് സന്തോഷം, ഒരുപാട് സന്തോഷം തോന്നുന്നു ആ കാര്യത്തിന്. എനിക്കിപ്പോൾ ചിലരുണ്ടാവില്ല എൻ്റെ ജോലിയാണ് വലിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്ന, അങ്ങനത്തെ ഒരു ഇതിനെ പറ്റി.
1: അപ്പോൾ അങ്ങനെ നാട്ടിലായി, പിന്നെ പ്ലംബിംഗ് പണി ഇങ്ങനെ അതിൻ്റെ
2: ഞാൻ ഏകദേശം ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ആറ് ഏഴ് വർഷമായി കറക്റ്റ്, എനിക്ക് ഓർമ്മയില്ല.